0: അപ്പം അദ്ദേഹത്തെക്കുറിച്ചൊരു മുൻ ധാരണ താങ്കൾ തന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് അറിയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവസാനം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയെന്ന് വെച്ചാൽ, മുമ്പ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വീട് കണ്ടിട്ടുണ്ട്, ഷറഫുദ്ദീൻ ഉസ്താദിൻ്റെ വീട് കണ്ടു, അതുപോലെ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ജ്യേഷ്ഠൻ്റെ വീടുകൾ കണ്ടു, പലതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വീട്ടിലേക്ക് അതിനേക്കാൾ എത്രയോ താഴ്ന്ന ഒരു ഒരു ലെവലിലേക്കുള്ള, അതിൽ വീടിന് ചുമരുകൾ കട്ടയോ മണ്ണോ കല്ലോ അല്ലാത്ത ചുമരുകൾ,
1: കട്ടയും കല്ലോടെ
0: ഇല്ല, അങ്ങനെയുള്ളൊരു ചുമരുകൾ കൊണ്ട് പടുത്തുയർത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീട്, അവിടെ മണ്ണ് പാകി അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് പ്രത്യേകം മിനുസപ്പെടുത്തിയിട്ടുള്ള അകവും മുറ്റവും നടുമുറ്റവും നടുമുറ്റമുള്ള ഒരു വീട്,
1: നടുമുറ്റമുള്ള വീട്, നാല് ഭാഗം കെട്ടി,
0: നാല് ഭാഗം കെട്ടിയിട്ട് നടുമുറ്റുള്ള വീട്,
1: ആ നടുവിൽ മുറ്റത്തൊരു അടുപ്പും
0: അടുപ്പും
1: വലിയ അടുപ്പും കാര്യമൊക്കെ,
0: വളരെ കൗതുകമുള്ള ഒരു കാഴ്ച. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇരുന്ന് പോ എന്ന നമുക്ക് ഒരു വേറെ എവിടെയോ ഒരു ലോകത്ത് എത്രയോ കാലം മുമ്പ് എങ്ങോ നമ്മൾ എത്തിയ പോലെ ഉള്ളൊരു അനുഭവം. പിന്നെ അതിനേക്കാളപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മുറിക്കകത്തേക്ക് കയറിയിരിക്കുമ്പോൾ അവിടെ വിരിച്ചു വെച്ചിരിക്കുന്ന ആതിഥ്യമര്യാദയുടെ വിഭവങ്ങൾ, ബേക്കറികൾ, അതിൽ വ്യത്യസ്തമായ പലഹാരങ്ങൾ,
1: പലഹാരങ്ങളുടെ പേരൊക്കെ പറയാൻ നിൽക്കണമെങ്കിൽ അതിനെ സമയം ഉണ്ടാകുള്ളൂ അല്ലേ. കാരണം നമ്മള് നമ്മുടെ ഒരു തീന്മേശ കാണാം, അതായത് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നു, നമുക്ക് വേണ്ടപ്പെട്ട ഒരു അതിഥി ഏറെ വന്നാൽ ഒരു മൂന്നോ നാലോ ഇനി അധികം പോയാൽ അഞ്ചൈറ്റം, കണ്ണൂർ ഭാഗത്തൊക്കെ പോയി ഒന്നുകൂടെ കൂടും, ഒരു അഞ്ചോ ആറോ ഐറ്റംസ് മധുര പലഹാരങ്ങളും ചായയും വെള്ളവും ഒക്കെ ആയിട്ട് ഉണ്ടാകുന്ന. എന്നാൽ ഇവിടെ എത്ര ഉണ്ടായിരുന്നു,
0: അത്ര അത് നമ്മൾ വിചാരിച്ചത് കഴിഞ്ഞു. പക്ഷെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. ആദ്യം മധുരം തരുന്നു, മധുരം തരുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഹാബിറ്റ്, ആദ്യം മധുരം കൊടുക്കണം. നമ്മള് നേരത്തെ പല സ്ഥലത്ത് പോയപ്പോഴൊക്കെ അവിടുന്ന് മധുരമാണ് ആദ്യം തരുന്നത്.
1: രാവിലെ ഞാൻ ലക്നൌവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഇത് ആദ്യം കാണുന്നത്. അതായത് അതിരാവിലെ നമ്മൾ ശുഭസംസ്കാരം കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കാൻ പോക്കുണ്ട്. അത് മൂന്നാള് ഒന്നിച്ചാണ് പോവുക ചായ കുടിക്കാൻ പോകുമ്പോൾ. ആ ഒന്നിച്ച് പോകുന്ന വെച്ചാൽ 5 രൂപക്ക് 3 ആകെ ചായയും കടിയും കിട്ടും. 100 ഗ്രാം ജിലേബിക്ക് അന്ന് 2 രൂപയാണ്, 1 ഗ്ലാസ് ചായക്ക് 1 രൂപയാണ്. അപ്പോൾ 3 ആക്ക് ചായ 3 രൂപ, 2 രൂപക്ക് 100 ഗ്രാം ജിലേബി. അപ്പോൾ ചായയും ജിലേബി, ചായയിൽ തന്നെ അത്യാവശ്യം നല്ല മധുരം.
0: നാട്ടിലെ ഷുഗർ രോഗികളൊന്നും പോവാതിരിക്കണം.
1: അതെ അതെ. അപ്പോൾ ചായക്ക് ജിലേബി കടി, അതോ ചായ നല്ല മധുരട്ടായിരിക്കും. മധുരമില്ലാത്ത ചായ ചോദിച്ചാൽ
0: ഇപ്പൊ പിന്നെയുണ്ട് ചില സ്ഥലത്ത് തീരല്ലേ,
1: ഗ്രാമത്തിലില്ല ഒരിക്കലുമില്ല. കാരണം അവർ ആദ്യം ചായ മധുരമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും, അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കാം. പ്രത്യേകിച്ച് തണുപ്പ് സമയത്താകുമ്പോൾ തിളച്ചുകൊണ്ടേ ഇരിക്കായിരിക്കും, അതിൽ നിന്ന് നമുക്ക് ഒഴിച്ചു തരും. വിത്തൗട്ട് ചോദിച്ചാൽ അവർ മേലേക്ക് നോക്കുക എന്നല്ലാതെ അവർ ഉണ്ടാവില്ല. അതായത് ചായ മധുരമില്ലാത്തത് വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ചായ ഉണ്ട്, ഒരു 12 വിഭവങ്ങൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിലുണ്ട്.
0: അതെ അതെ,
1: മധുര പലഹാരങ്ങൾ മാത്രം
0: വ്യത്യസ്തമാണ്.
1: ലഡു ഉണ്ട്,
0: ലഡു ഉണ്ട്,
1: പിന്നെ ജിലേബി ഉണ്ട്,
0: ജിലേബി ഉണ്ട്,
1: പിന്നെ നമ്മളുടെ പൂന്തി രസഗുള ഉണ്ട്, പൂഞ്ചി പോലത്തെ സാധനം.
0: പിന്നെ നമ്മളിവിടെ നമ്മുടെ ലൈസിനെ പോലത്തെ അതിന്റെ ഒരു മിഠായി ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, റൗണ്ട്.
1: അതെ അതെ അതെ, ബിസ്ക്കറ്റിന് 2-3 ഐറ്റമുണ്ട്, ഒക്കെ നല്ല പക്ക സാധനങ്ങൾ. മിച്ചർ ഉണ്ട്, മിച്ചർ ഐറ്റംസ്,
0: ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്.
1: ഇവരൊന്നും ഈ പറയണത് ഇവരൊന്നും ഒരു സാമ്പത്തികമായി അത്യാവശ്യം ലെവലിലേക്കുന്ന ആളുകളല്ല, വളരെ താഴ്ന്ന സാമ്പത്തിക നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിഥികളെ സ്വീകരിക്കാനുള്ള അവരുടെ ഒരു ആ ഒരു ഇതുണ്ടല്ലോ, ആഗ്രഹം, മനസ്സറിഞ്ഞ താല്പര്യം അതോടുകൂടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ഇതോടുകൂടി നിന്ന്
0: കഴിഞ്ഞു.
1: അപ്പോഴാണ് ഞാൻ നിസാറിൻ്റെ മുഖത്തേക്ക് ശരിക്കും നോക്കിയത്, കാരണം അവരാദ്യത്തെ അനുഭവമാണ്. അപ്പം ഇത് ഒന്ന് കഴിഞ്ഞു, ചായയും കഴിഞ്ഞു, നമ്മളെടുത്ത് വെച്ച് പിന്നെ സംസാരത്തിന് ഇരിക്കുകയുള്ള ചെയ്യുക സാധാരണ നമ്മളെ നാട്ടിൽ. അത് കഴിഞ്ഞ ഉടനെ ഉണ്ട് അനിയന്മാർ. അനിയന്മാർ എന്ന് പറഞ്ഞാലൊക്കെ ചെറിയ ചെറിയ അനിയന്മാരാണല്ലോ. അപ്പം അവർ ഓരോരുത്തർ ഇങ്ങനെ പാസ് ചെയ്ത് അടുത്ത വിഭവം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ചപ്പാത്തി, 2 ഐറ്റം റൊട്ടി, പിന്നെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ എന്തൊരു സാധനം, പിന്നെ അതിൽ തന്നെ ഈ പച്ചക്കറി ഐറ്റംസ് കുറേ,
0: ഫ്രൂട്ട്സിന്റെ അത് വേറെ തന്നെ വരാണ്ട്, പിന്നെ വത്തക്ക, പിന്നെ നമ്മളെ കക്കരി, ആപ്പിള്, പിന്നെ മാംഗോ ഉണ്ടെന്ന് തോന്നുന്നു,
1: മാംഗോ ഉണ്ട്, മാംഗോ ഉണ്ട്,
0: ഇതെല്ലാം കൂട്ടിയിട്ട് അത് വേറെ ഐറ്റം.
1: അതെ, അതിന്റെ കൂടെ ഒരു ജ്യൂസ് തന്നു പറഞ്ഞു,
0: ജ്യൂസ് ഉണ്ടായി,
1: ബേൽ.
0: ആ ബേൽ, അത്
1: ബേൽപ്പാട്
0: ബീഹാറിലെ വേനൽക്കാലത്ത് കിട്ടും,
1: വേനൽക്കാലത്ത് കിട്ടുന്ന. നമ്മളന്ന് പോണ സമയത്ത് എനിക്ക് തോന്നുന്നു ചൂടിന്റെ ആ ഒരു ആരംഭമൊക്കെയാണ്,
0: രാവിലെ തന്നെ സ്ട്രോങ്
1: സൂപ്പോളിൽ നമ്മൾ നിൽക്കുന്ന സമയത്തൊക്കെ കുറച്ച് ചൂടുണ്ട്. പിന്നെ നമ്മൾ നേപ്പാളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് തണുപ്പ് അനുഭവപ്പെട്ടത്, പകൽ കുറച്ച് ചൂടുള്ള സമയമാണ്. അപ്പൊ ചൂടുകാലത്ത് രണ്ട് കാര്യങ്ങൾ ഇതിവിടെ നടക്കാറുണ്ട്. അതായത് ചൂടുകാലത്ത് പിന്നെ ബീഹാറിൻ്റെ ഒക്കെ ഓരങ്ങളിലൂടെ ഈ പെട്ടി വണ്ടികളില്ലേ, ഉന്തുവണ്ടികൾ, ആ ഉന്തുവണ്ടികൾ വലിയ കലത്തിൽ ഈ പിന്നെ ബേൽപ്പഴത്തിൻ്റെ ജ്യൂസ്
0: ജ്യൂസ് കിട്ടും,
1: കലക്കിയിട്ടുണ്ടാവും. അത് കലക്കണോ കണ്ടാൽ ചിലപ്പോൾ നമ്മൾ കുടിക്കുക എന്നുള്ളത് മറ്റൊരു വിഷയം. അത് അവരുടെ ഹാബിറ്റ്, അവരുടെ ഒരു സ്വഭാവമാണ്. എന്നാൽ വൃത്തിയുടെ കാര്യത്തിൽ അന്ന് അങ്ങനത്തെ ഒരു ശിഷ്യൊന്നും അവിടുത്തില്ല. അവർ ആ വൃത്തിയുടെ കാര്യത്തിൽ സാധനം തരുന്നതോ അതോ ഒന്നുമല്ല. നമ്മൾ ആ ഉണ്ടാക്കുന്ന രൂപമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ അത്ര തന്നെ ഒരു ആർട്ടിഫിഷ്യൽ കാര്യമൊന്നുമല്ല. വലിയ മൺകലത്തിൽ, വലിയ മൺകലം എന്നാണ് വലിയ മൺകലത്തിൽ ഇത്, പിന്നെ താഴെ ഐസിൻ്റെ കാര്യമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മൺകലം വെച്ച് അതിൽ ഈ ബേലിൻ്റെ ജ്യൂസ് കലക്കി വെക്കും. രണ്ട് രൂപയാണ് ശരിക്ക്
0: ജ്യൂസിന്
1: ജ്യൂസിന് വില ഇവിടെ. അത് വിറ്റ് ജീവിതമാർഗം കണ്ടെത്തുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചാൽ യാത്രയുടെ ഇടയിൽ എനിക്ക് തോന്നുന്നതിന് മുമ്പേ ഒരിക്കൽ ഇതേപോലെ ഒരു പച്ചയായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ രുചി അത്ര പിടിച്ചോളമെന്നില്ല. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തൊട്ട് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഈ വേലിൻ്റെ കച്ചവടക്കാരുണ്ട്. അപ്പം ഈ വേൽപ്പഴത്തിൻ്റെ ജ്യൂസ് അപ്പം അത് കലക്കിയിട്ട് രണ്ട് രൂപക്ക് വിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് ഇത് രണ്ട് രൂപക്ക് ഇത് വിറ്റ് കഴിഞ്ഞാൽ എത്രയാണ് ഇവർക്ക് ഇതിൻ്റെ ലാഭം ഉണ്ടാവുക. അപ്പം നമ്മൾ ചോദിച്ചു നിങ്ങൾക്ക് എത്രയാണ് ഈ പഴത്തിന് എത്രയാണ് ഇതിൻ്റെ വില, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് രണ്ട് രൂപക്ക് വിറ്റാൽ നിങ്ങൾക്ക് മുതലാവുക. കാരണം ഇതിൽ പഞ്ചസാര ചേർക്കണമല്ലോ, പിന്നെ ഇതൊരു ജോലി എന്നുള്ള നിനക്ക് ആ കൂലിക്കാരന് കൂലിപ്പണിക്ക് കിട്ടണമല്ലോ, പിന്നെ ഇതെന്തായാലും അത് ഈ സാധനത്തിനും വില ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇതവർ കാട്ടിൽ പോയി ശേഖരിക്കുകയാണ്. അപ്പോൾ ബീഹാർ പരിസരങ്ങളിലുള്ള കാടുകളിൽ യഥേഷ്ടം, നമ്മളെ നാട്ടിലൊക്കെ പണ്ടൊക്കെ നെല്ലിക്ക പറിക്കാൻ പോയിരുന്നത്
0: പോലെ
1: എന്ന പോലെ ഇത് പിന്നെ ഇഷ്ടം പോലെ വിളയുന്നൊരു സമയമുണ്ട്. അതവരെന്ത് ചെയ്യും, പാകമായ സാധനം പറിച്ചു കൊണ്ടുവന്നിട്ടെന്ത് ചെയ്യും, അവരുടെ ഉപജീവന മാർഗം കൂടിയാണത്. അപ്പം നമ്മൾ അത്തരം ഒരുപാട് ആളുകളെ നമ്മൾ എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പം അതും ഇവരുടെ വീട്ടിൽ വിഭവമായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്,
0: തന്നിട്ടുണ്ട്,
1: തന്നിട്ടുണ്ട്. നമ്മൾ ഒരു പിന്നെ ബഷീർ മാസ്റ്റർ ഒരു അദ്ദേഹത്തിൻ്റെ സഹോദരൻ നിന്ന് കൂട്ടുകാരിൽ നിന്നൊരു ഒരു കോയൽക്കിണറുള്ള
0: അതെ
1: സംഭവത്തിൽ ഒപ്പിച്ചിട്ടുണ്ട് അപ്പോഴേക്ക് വിളിച്ചിട്ട്. അപ്പം നമ്മളതിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി പറഞ്ഞു. അത് നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പണി എന്നുള്ള നമ്മൾ നേരിട്ട് കാണാനൊക്കെ പോകുന്നുണ്ട് ബസീർ മാഷം. നമ്മൾ
0: നമുക്ക് ആദ്യത്തെ അനുഭവം, അതെ, കാരണം എങ്ങനെയാണ് കുഴക്കിണർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ.
1: അതെ, അതവിടെ വിരിച്ചിട്ട സമയത്തെ മറ്റൊന്ന് ശ്രദ്ധിച്ചിരുന്നു, കമ്പം വിളയെടുപ്പിൻ്റെ സമയമാണ്. രണ്ട് രൂപത്തിൽ, ഒന്ന് ഇത് വെട്ടി കൂട്ടിയിട്ടിരിക്കുന്നതും പിന്നെ അത് ഈ മെഷീനിൽ വെച്ചിട്ട് ട്രാക്ടർ വന്നിട്ട് മെഷീനിൽ വന്നിട്ട് അത് എന്ത് ചെയ്യാണ്, അത് കറക്കി
0: വിത്ത് വേറെ
1: ധാന്യം വേറെയും അതിന്റെ ചണ്ടി വേറെയും.
0: അവിടെ എടുത്തു പറയണ്ട, ഓരോ സാധാ സമയങ്ങളിലുള്ള കൃഷിയിൽ ഒരു സാധനം പോലും അവര് വേസ്റ്റ് അല്ല, എല്ലാ യൂട്ടിലൈസിങ് ഏറ്റവും മോഡലായിട്ടുള്ള
1: ഡീപ്പായിട്ട്
0: ചെയ്യുന്നത്. ഇപ്പൊ കമ്പത്തിന്റെ നമ്മൾ പറഞ്ഞു, കമ്പപ്പം മെഷീൻ വന്ന് ചെയ്യുകയാണെങ്കിലും കമ്പത്തിന്റെ ഈ ചണ്ടി ഉണ്ടല്ലോ വിത്ത്, അത് കത്തിക്കാൻ എടുക്കുന്നു അല്ലേ, അത് കത്തിക്കെടുക്കുന്നു. കമ്പം കഴിഞ്ഞ് പിന്നെ കമ്പത്തിന്റെ ഇലയും കാര്യങ്ങളാണെങ്കിൽ അത് കാലികൾക്ക് കൊടുക്കുന്നു, അതിന്റെ ഉണക്കിയിട്ട് കൊടുക്കുന്നു, അത് കട്ട് ചെയ്ത് പച്ചക്ക് കൊടുക്കുന്നു. പിന്നെ വേറെ കൃഷിയാണെങ്കിൽ അതെല്ലാത്തിലും ഈ യൂട്ടിലൈസ് നമുക്ക് കാണാൻ പറ്റും.
1: അതിന്റെ തണ്ടില്ല, തടി,
0: തടി,
1: ആ തടി രണ്ട് കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് വിറകായിട്ട് ഉപയോഗിക്കുന്നു,
0: വിറകായിട്ട് ഉപയോഗിക്കും.
1: രണ്ട് അവരുടെ ചുമര, അതാണ്
0: ചുമരൽ. അതെ അതെ അതെ,
1: അത് എടുത്ത് പറയേണ്ട സംഭവമാണ്. അതിന്റെ ചുമര, അവരെ വീടിന്റെ ചുമര് അതാണ്.
0: നമുക്ക് വിറക്, പണ്ടാണ് നമ്മൾ വിറക് ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ വിറക് കത്തിക്കാൻ ഏത് കാലത്ത് ഒരേ വിറകുള്ള, ഇവർക്ക് കൃഷി മാറണമെങ്കിൽ ആ കൃഷി കൂടി
1: വിറകാണ്. അതെ, എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മൾ ഈ കടല എടുക്കുന്ന സമയത്ത് അത് നിങ്ങൾ പ്രത്യേകം അവരോട് ചോദിക്കുന്നുണ്ട്, ഈ കടല വേർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ചണ്ടി എന്തിനു കൊടുക്കും? അപ്പോൾ കാലികൾക്ക് അതിൻ്റെ ഇലയും കാര്യമൊക്കെ കാലികൾ തിന്നും, അതിൻ്റെ വേരും കാര്യമൊക്കെ അവർ ജലാവൻ ഈ കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും.
0: ജലാവൻ അധികം സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ളത്.
1: അതെ അതെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ യൂട്ടിലൈസേഷൻ കംപ്ലീറ്റ്, എല്ലാ സാധനവും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതവിടെ പരത്തിയിട്ടതും അവിടെ കുട്ടികളെ അതിൻ്റെ മേലെ കൂടെ കളിക്കണതൊക്കെ നിസാറിന് ഭയങ്കര കൗതുകമായിട്ട് നിസാർ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തം വീഡിയോയിലും കാര്യങ്ങളൊക്കെ പകർത്തി അവന് അവൻ്റേതായിട്ടുള്ള ഒരു റേഞ്ചിലൂടെ നടന്നിട്ടുണ്ട്. ഇപ്പുറത്ത് ഇതിൻ്റെ കോയൽക്കിണറിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നതും മദ്രസയിലേക്ക് പോകുന്നതും. അതിൻ്റെ ഇടയിൽ നമ്മളൊരാളെ കാണുന്നുണ്ട്. ആരാണാള്?
0: അതിന്റെ ഇടയിൽ അജ്മൽ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ നമ്മൾ കാണാം. ഞങ്ങൾ നടന്നിങ്ങനെ പോണ സമയത്ത് നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന്, കാരണം നിങ്ങൾ
1: ഈ കുറച്ച് മുമ്പിലാണ്
0: കുറച്ച് മുന്നിലാണുള്ളത്, അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഞങ്ങളെ നാടൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊരു ചോദ്യം. കാരണം ഒക്കെ ഈ ഗ്രാമത്തിലുള്ള കുട്ടികളുടെ ഒരു വിളയാട്ടാണ്, പിന്നെ വയലിൽ നിറയെ
1: വൈകുന്നേരം ആടുകളും
0: ആടുകളും കുട്ടികളും കോഴിയും പശുവും ഇതെല്ലാം ഇങ്ങനെ അലിഞ്ഞ്. അപ്പൊ നമ്മൾ ഓരോ കുട്ടികളെയൊക്കെ പുറകെ കുട്ടികളെ കണ്ട് കൗതുകം മാറി. അപ്പൊ പെട്ടെന്നൊരു കൂട്ടത്തിനിടയിൽ നിന്ന് മലയാളി, ആ ഞാന് കേരളത്തിൽ ഉണ്ടായിരുന്നു, ശരിക്കും മലയാളം. അപ്പോഴാണ് അജ്മലിനെ നമ്മൾ കാണുന്നത്, സംസാരിക്കുന്നത്.
1: അങ്ങനെയാണ് നമ്മൾ അജ്മലിന്റെ ആ വീഡിയോ,
0: അജ്മലിന്റെ വീഡിയോ കിടന്നത്, അജ്മലിന്റെ പഠനവുമായി ആ വീഡിയോ വഴി നമുക്ക് അജ്മലിന്റെ പഠനത്തെ സഹായിക്കാൻ,
1: നാട്ടിൽ അവന്റെ അധ്യാപകരെ ഒക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റി.
0: മലപ്പുറത്തായിരുന്നു അവൻ താമസിച്ചിരുന്നത്,
1: മലപ്പുറം.
0: അപ്പോ നമ്മുടെ ആയിഷ അക്കാദമിയിൽ അജ്മലിന്റെ ഉമ്മയുണ്ട്,
1: ഉപ്പ
0: അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഉപ്പയുണ്ട്
1: വർക്ക് ചെയ്യുന്നുണ്ട്
0: അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്
1: അല്ലെ.
0: അത് കഴിഞ്ഞ് അജ്മല് ഇവിടുന്ന് അങ്ങോട്ട് എത്തിയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല നാട്, പക്ഷെ കേരളം മുഴുവൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി അവിടെ ജോലിയാക്കി.
1: പക്ഷെ
0: അപ്പൊ അവന്റെ പഠനം മുടങ്ങിയ സങ്കടത്തിലാണ്.
1: അങ്ങനെ നമ്മൾ അതിനുള്ളൊരു
0: വഴിയൊക്കെ
1: കണ്ടെത്തി, അതിൻ്റെ ഒരു വർഷത്തേക്കുള്ള പഠനവും കാര്യമൊക്കെ നമ്മൾ ഏറ്റെടുത്തു, അത് ചെയ്തു. പിന്നെയാണ് നമ്മൾ ഇവരുടെ മദ്രസയിൽ പോണത്. മദ്രസ വേറൊരു കാഴ്ചയാണ്. മദ്രസയുടെ അകം കുട്ടികളിരിക്കണതും കാര്യങ്ങളും പഠിക്കണതും അവരുടെ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടറിയുന്നു. എന്നാലും അവിടെയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടത്, ഏതൊരു ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോഴും അവിടെ അതിൻ്റേതായിട്ടുള്ള അച്ചടക്കമുണ്ട്, വൃത്തിയുണ്ട്, ഉള്ളത് നല്ല ക്ലീനാക്കിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അവർ പഠിക്കുന്നതും അവർ കിടന്നുറങ്ങുന്നതും ഓരോ റൂമിലാണ്. അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തിയോടോ കാര്യങ്ങളൊന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ സ്കൂൾ ക്ലാസ് റൂം എന്നൊക്കെ നമുക്ക് കാണുമ്പോഴേക്ക് കടലാസുകളും അതുപോലെ തന്നെ ഈ പെൻസിലിൻ്റെയും അതുപോലെ തന്നെയുള്ള വേസ്റ്റുകളൊക്കെ ആയിട്ട് ഓരോ ദിവസവും ക്ലീനിങ് സ്റ്റാഫ് ഇല്ല എങ്കിൽ അവിടെ ഉണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാം. നേരെ മറിച്ച് ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഒതുക്കി. ഒരു വേസ്റ്റ് ബോക്സ് പോലും നമ്മളെവിടെയും കണ്ടിട്ടില്ല, വേസ്റ്റ് ബിൻ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അത്രയും ക്ലീനായിട്ട് കുട്ടികൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഡ്രസ്സും കാര്യമൊക്കെ അവർ അവരുടേതായിട്ടുള്ള ഒരു ഭാഗത്ത് ഒതുക്കി വെക്കുന്നു, അവിടെ തന്നെ ഇരുന്ന് പഠിക്കുന്നു. പിന്നെ നമ്മളവിടെ ചെയ്തൊരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. പെട്ടെന്ന് തന്നെ നമ്മളവിടുന്ന് തിരിച്ച് പോരാ. ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം
0: വൈകുന്നേരമായിട്ട് രാത്രി പിന്നെ നമുക്കൊരു പ്ലാനാണ്, പൂർണ്ണിയ ടൗണിലൊന്ന് പോയി കറങ്ങി വരണം.
1: അതെ, അതിൻ്റെ മുമ്പേ അജ്മലിൻ്റെ ഉമ്മാവാനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാളാരോ പോകുന്നുണ്ടല്ലേ?
0: ആ, അജ്മലിൻ്റെ വീട്ടിലേക്ക്. അപ്പൊ അജ്മലിൻ്റെ വീട്ടില് ഞങ്ങൾ കാണിച്ചു തന്നു അജ്മലിൻ്റെ. അപ്പൊ ആ വീട്ടിലേക്ക് കയറുമ്പോൾ അജ്മലിന്റെ വീട് പിന്നെ ഇഷ്ടയോണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും അത് അവിടെയും ഇവിടെയൊക്കെ പൊളിഞ്ഞ് ഇതായി കിടക്കണം, മണ്ണാണ്, ഫുള്ള് മണ്ണാണ്, ജസ്റ്റ് ഇങ്ങനെ വാർത്തിട്ടിട്ടുണ്ട് ഇങ്ങനെ ഇഷ്ടയോണ്ട്. പക്ഷെ ചില ഭാഗങ്ങളും വാർപ്പുമില്ല, അവിടെ എല്ലാവരും ഒന്നിച്ച് കുടുംബം താമസിക്കുകയാണ്. പക്ഷെ വീടിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കിങ്ങനെ ഈ കല്ലുട്ടിക്കുഴിയിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്നത് പോലെ അതിങ്ങനെ അങ്ങനെയുള്ള ഒരു വെറുതെ ഒരു സ്ഥലത്തൊരു കട്ടിലിട്ടാണ്, എങ്ങനെ ഒരു എന്നു ചെത്തിത്തേക്ക്
1: അങ്ങനെയൊന്നുമില്ല.
0: അപ്പം അവിടേക്ക് ഇങ്ങനെ ഒരു പിന്നെ ഒരിക്കൽ പൂർത്തിയാകാൻ പറ്റാത്ത വീടിൻ്റെ അകത്ത് ഒന്നിങ്ങനെ കണ്ട് വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ വെള്ളത്തിന് ശരിക്കും എന്തിൻ്റെ ഈ
1: അയൻ്റെ
0: ചൊയാണ്, നിങ്ങൾക്ക് കുടിക്കാൻ പറ്റൂലേ എന്നറിയില്ല, എന്നാലും കുറച്ച് നമ്മൾ കുടിച്ചു. അപ്പോൾ അവജുമ്പോൾ വീടൊക്കെ കാണിച്ചു വന്നു, ഇതാണ് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടുന്ന് നമ്മൾ തിരിച്ചു പോയിരുന്നത്.
1: അപ്പോൾ നമുക്ക് പൂർണ്ണിയ ടൗണ് കാണണം, അവിടുത്തെ ടൗണിലെ ഭക്ഷണങ്ങളും കാര്യങ്ങളും പരിചയപ്പെടണം, അങ്ങനെയൊക്കെ നമ്മളോട് ഉള്ളിലൊരു ധാരണ ഉണ്ട്. നമുക്ക് അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ റഹ്മത്തിൻ്റെ വീട്ടിലേക്ക് നേരെ പോകുന്നു, പൂർണ്ണിയയിലേക്ക്. അവൻ്റെ അനിയനെയും കൂട്ടിയിട്ടാണ് നമ്മൾ
0: കൂട്ടിയിട്ട്
1: പൂർണ്ണിയയിലേക്ക് പോകുന്നത്.
0: പൂർണ്ണിയിലെത്തിയിട്ട് പൂർണ്ണിയിൽ ജസ്റ്റ് അങ്ങാടികളൊക്കെ കണ്ട് കുറച്ച് ഭക്ഷണം എന്തെങ്കിലും ചില അങ്ങാടിയിൽ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് കഴിക്കുന്നു. അവിടെ കുറച്ച് കല്യാണത്തിൻ്റെ ഒരിതൊക്കെ നമ്മൾ കണ്ടത്.
1: അതെ അതെ അതെ അതെ, അവിടുത്തെ കല്യാണം പറയുകയാണെങ്കിൽ അത് വേറെ കാഴ്ചയാണ് അല്ലേ. പിന്നെ
0: ഹൈന്ദവരുടെ കല്യാണത്തിൻ്റെ കൊട്ടിഘോഷങ്ങൾ,
1: അതെ, അത് രണ്ട് കുട്ടികളുടെയും എനിക്ക് തോന്നുന്നു മുസ്ലിംസിൻ്റെയും അങ്ങനെ തന്നെ ഒരു നല്ല
0: അങ്ങാടികളിൽ
1: അങ്ങാടി കല്യാണങ്ങളൊക്കെ ഭയങ്കര നല്ല. പിന്നെ ഈ കുതിര വണ്ടികളിലാണ് ആനയിക്ക രാത്രി തന്നെ അവർ പെണ്ണിനെയും അതുപോലെ തന്നെ ചെക്കനെയും ആനയിക്കും കല്യാണ മണ്ഡപങ്ങളിലേക്ക് കൊണ്ടുവരും. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ആഘോഷമാണ്, എത്ര ഇല്ലാത്തവനും നല്ല പണം പൊടിച്ചിട്ടുള്ള പരിപാടിയാണ് അവിടെ.
0: കഴിഞ്ഞ് നമ്മൾ പിന്നെ പിറ്റേന്ന് എത്തിയിട്ട് നമ്മളെ പ്ലാൻ എന്തായിരുന്നു?
1: പിന്നെ നമ്മൾ സിക്കിമിലേക്ക് പോകണം രാവിലെ.
0: നമ്മുടെ ഈ ഒരു ബീഹാറിൻ്റെ കാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് വേറെ ഒരു കാഴ്ചകളിലേക്ക് കണ്ടു തുറക്കുകയാണ്.
1: പിന്നെ അതെ, ഈ ചൂടിനുള്ള ബീഹാറിൽ നിന്ന് നമ്മൾ നേരെ തണുപ്പിൻ്റെ സിക്കിമിലേക്ക് പോകുന്ന ഒരു
0: ഈ പൂർണ്ണിയിൽ നിന്ന് സിക്കിമിലേക്ക് എത്താൻ നമ്മുടെ റൂട്ട്
1: നമ്മൾ നേരെ സിലിഗുരി വഴിയാണ്.
0: സിലിഗുരി വഴി അതിൻ്റെ ഇടയ്ക്ക് ബംഗ്ലാദേശൊക്കെ കടന്ന് നമുക്ക് ആ യാത്ര നമുക്ക് പിന്നെ പറയാം
1: ഇൻഷാല്ലാ. ഇപ്പോൾ നമ്മൾ ബീഹാറിലെ ഈ ഒരു രാംഘാട്ട് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമം തന്നെ പറഞ്ഞപ്പോഴേക്ക് ഇനി പലതും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാം കൂടെ പറയുമ്പോഴേക്കും അതൊരു മുഷിപ്പ് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. രാംഘാട്ട് എന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തെ കുറിച്ച് വർണ്ണിച്ചപ്പോഴേക്ക് അല്ലെങ്കിൽ പറഞ്ഞു തീർന്നപ്പോഴേക്ക് നമ്മൾ ഈ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരു എപ്പിസോഡിൻ്റെ സമയം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കി അടുത്ത സിക്കിം യാത്രയും അനുബന്ധ കാര്യങ്ങളും നമുക്കടുത്ത എപ്പിസോഡിൽ പറയാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദൃശ്യം. പൂർണിയയിലെ രാംഘട്ട് ഗ്രാമവിശുദ്ധിയിൽ അലിഞ്ഞു ചേർന്ന ഒരു ദിവസം. നമ്മോടൊപ്പം ചേർന്നത് നസറുല്ലാ സലാഹി, കൂടെ വി ടി അബ്ദുസ്സലാം.
3: ചിലരോട് നമുക്ക് പിണക്കമാണ്, വേറെ ചിലരോട് നമ്മൾ മിണ്ടാറില്ല, വേറെ ചിലരെ നമുക്ക് വെറുപ്പാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മിൽ ഒരു കുഴപ്പവുമില്ലാത്തത് കൊണ്ടാണോ? മറ്റൊരാളുടെ നേരെ വിരലുകൾ ചൂണ്ടുമ്പോൾ കയ്യിലെ ബാക്കി നാല് വിരലുകളും നമ്മുടെ നെഞ്ചിലേക്ക് ചൂണ്ടപ്പെട്ടിട്ടുണ്ട് എന്നതോർക്കുമ്പോഴാണ് ആത്മപരിശോധന ആവശ്യമായി വരുന്നത്. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുന്നത്. താടിരോമങ്ങൾക്കിടയിൽ കുടുങ്ങിയ വറ്റ് അപ്പോഴാണ് കണ്ടത്, അതുവരെ കണ്ടില്ല. പലരും അവരുടെ കണ്ണുകൾ പിൻവലിച്ച് മുഖം ചുളിച്ചു പോകുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. അപ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നൊരു വ്യക്തിക്കാണ് ജീവിതത്തിൽ മൂല്യമുള്ള ജീവിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിനാവണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ.
4: أعوذ بالله من الشيطان الرجيم

0: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: وأصبح الملك لله والحمد لله لا إله إلا الله وحده
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
4: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
5: അല്ലാഹുമ്മബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ.
4: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
6: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
7: سيد الاستغفار
6: اللهم أنت ربي لا إله إلا أنت
4: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوവേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ഹൃദയം തകർന്ന നിമിഷങ്ങളിൽ പോലും അള്ളാഹുവിൻ്റെ കരുണ നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു എന്ന് ഓർക്കുക. നമ്മൾ കാണാത്ത വഴികളിലൂടെ അവൻ നമ്മെ രക്ഷയിലേക്ക് നയിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ് സന്മാർഗം കൊള്ളുവാൻ പ്രേരകമാകുന്ന ചിന്തകളാൽ നിറയട്ടെ ഈ പ്രഭാതവും.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ അബുൽ ഫാദി മേലാറ്റൂർ, എൻ്റെ കൂടെ തൗഫീഖ് അസ്ലം. ഇന്ന് 2026 ഓഗസ്റ്റ് 24 തിങ്കൾ, ഹിജറ വർഷം 1448, റബീഉൽ അവൽ 11, കൊല്ലവർഷം 1201, ചിങ്ങം 8. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ സാധാരണയായി എല്ലാ ദിവസവും ചില വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ആ ഒരു ദൈനംദിന ചര്യ നമ്മൾ മുടക്കുന്നില്ല. ശ്രോതാക്കളോട് ഇന്ന് ചോദിക്കാനുള്ളത്, നമുക്കറിയാം നമ്മൾ പല സാഹചര്യങ്ങളിലും സമയങ്ങളിലുമായി മൊബൈൽ ഫോണിൽ വല്ലാതെ കളിക്കുന്ന മക്കളോട് ഇതൊന്ന് നിർത്തിവെക്കൂ, ഇത്ര നേരമായി എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ആക്ഷേപിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കുട്ടികളെ ഏറെ സ്വാധീനിക്കുന്ന ഈ മൊബൈൽ ഫോൺ ഏത് രൂപത്തിലാണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരുടെ മുമ്പിൽ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കുട്ടികളെ ആക്ഷേപിക്കുന്ന നമ്മൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ വലിയൊരു അഡിക്ഷൻ്റെ ഭാഗമായി ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ചോദിക്കുന്നത് ഇതാണ്, നമ്മൾ മനഃപൂർവം കുട്ടികളെ ബോധ്യപ്പെടുത്താവുന്ന എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ മൊബൈൽ ഫോണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അവരെ ചിന്തിപ്പിക്കുവാനും കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുവാനും അവരുടെ മുമ്പിൽ നമ്മൾ ബോധപൂർവം കാണിച്ചു കൊടുക്കാറുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ വീഡിയോകൾ ഏതൊക്കെ തരത്തിലുള്ളതാണ്, ഏതെല്ലാം വിഷയവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് രണ്ടോ മൂന്നോ വിഷയങ്ങളൊക്കെ നമുക്ക് കമൻ്റ് ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ തൗഫീഖ, നമ്മൾ നമ്മുടെ ശ്രോതാക്കളോട് ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഫോണ് കുട്ടികളോട് ഉപയോഗിക്കണ്ട എന്ന് പറയുമ്പോഴും അവരെ അത് നല്ലോണം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാലോ. അപ്പോൾ അവരെ യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ അവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന വിഷയങ്ങൾ, ഇന്ന വിഷയങ്ങൾക്കൊക്കെ ഈ മൊബൈൽ ഫോണിലൂടെ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് എഫക്റ്റ് ആകും എന്നൊരു ബോധ്യത്തോടു കൂടി നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വിഷയങ്ങൾ എന്താണ്? അപ്പോൾ സാധാരണ നമ്മൾ എല്ലാത്തിനെയും എതിർക്കുകയാണല്ലേ ചെയ്യാറുള്ളത്, അങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനെ. അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്താണ് പിന്നെ അതിൽ കാണിച്ചു കൊടുക്കാറുള്ളത്, ആ ഒരു വിഷയം ഇൻഷാല്ലാ അവസാനം നമുക്ക് നമ്മളെ ഭാഗത്തുനിന്ന് ഒരു വിഷയം പറയാം. അപ്പോൾ ഇപ്പോൾ ശ്രോതാക്കളൊന്ന് പ്രതികരിക്കട്ടെ അല്ലേ.
1: ഇൻഷാല്ലാ
0: ഏതായാലും നമ്മൾ മധുരം ഖുറാൻ്റെ ഒരു സമയത്താണ് ഇപ്പോൾ ഉള്ളത്, ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
3: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون
0: മാഷാല്ലാ, മധുരം ഖുർആനാണ് നാം ഇപ്പോൾ കേട്ടത്. സമുദ്രം എന്ന മഹാ അനുഗ്രഹം, അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് സൂറത്തുൻ നഹലിൻ്റെ 14-ാമത്തെ വചനത്തിൽ. അബ്ദുറഹ്മാൻ സുദൈസി ആണ് ഇന്നത്തെ മദർ ഖുർആനിലെ ഖാരി എന്താണ് നമുക്ക് ആയത്തിലേക്ക് വരുമ്പോൾ
1: സൂറത്തുൻ നഹൽ അല്ലേ? സൂറത്തിന്റെ പേര് തന്നെ പിന്നെ തേനീച്ചയെ ബന്ധപ്പെട്ട ഒരു ദൃഷ്ടാന്തം ഓർമ്മപ്പെടുത്തുന്ന ഒരു സൂറത്താണ്. അതിനർത്ഥം ഒന്ന്
0: അല്ലേ,
1: അതായത് അവർ തന്നെയാണ്, അവൻ തന്നെയാണ് സമുദ്രത്തെ വിധേയമാക്കിയവനും അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നുവാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണങ്ങൾ അതിൽ നിന്ന് പുറത്തെടുക്കുവാനും വേണ്ടി കപ്പലുകൾ അതിലൂടെ പിളർത്തുന്നതായിക്കൊണ്ട് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാനും വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കുവാനും വേണ്ടിയും. അതല്ലേ?
0: അപ്പോൾ
1: സമുദ്രം നിന്നുള്ള ഒരു മഹാത്ഭുതം, ഭക്ഷണം എന്ന് പറയുന്നത് പുതിയ മാംസം അല്ലേ, കലന്ന് ലഭിക്കുന്ന വിഭവമാണ്. അതോടൊപ്പം നിങ്ങൾ ധരിക്കാറുള്ള ആഭരണങ്ങൾ, പദാർത്ഥങ്ങൾ എന്നൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആയത്തിൽ അതിൻ്റെ ആശയം വരുന്നത്.
0: അപ്പോൾ ഈ ആയത്തിലൂടെ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്കും ആശയതലങ്ങളിലേക്കും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, തീർച്ചയായിട്ടും മനുഷ്യൻ അള്ളാഹു നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങൾ, ഇപ്പോൾ കടൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വിശാലമായ ലോകമാണ്, നമ്മളായിട്ട് കൂടുതൽ ബന്ധം നമുക്കില്ലെങ്കിലും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ പലതും കടലിലൂടെ അള്ളാഹു അനുഗ്രഹമായിട്ട് നൽകുന്നുണ്ട്. ഇപ്പോൾ യാത്രക്കാണെങ്കിലും
1: ഇനി പറഞ്ഞ യാത്ര,
0: അതെ
1: മുമ്പ് കാലത്തൊക്കെ റോഡ് മാർഗം വാഹനങ്ങളെ സമയമൊക്കെ ഉണ്ടല്ലോ,
0: അതെ അതെ അതെ,
1: ആ ടൈമിലൊക്കെയുള്ള യാത്രകൾ കൂടുതലും കപ്പലിലെ യാത്രയാണ്.
0: അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ ഭക്ഷണമാണെങ്കിൽ തന്നെ നമുക്ക് കടലിൽ നിന്ന് ലഭിക്കുന്ന ഒട്ടനവധി ഭക്ഷണ വിഭവങ്ങളുണ്ട്. അപ്പം അതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അള്ളാഹുവിന് നന്ദി ചെയ്യാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് നന്ദിയുള്ളവരായി നമ്മൾ മാറണം എന്നുകൂടിയാണ് ഈ ആയത്തിൻ്റെ അവസാനത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ കാരിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, സൗദി അറേബ്യയിലെ പ്രശസ്ത ഒരു കാരിയാണ് അദ്ദേഹം. ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ളുൽ ഖുർആൻ അദ്ദേഹം പൂർത്തിയാക്കി. അങ്ങനെ ഒട്ടനവധി വിശേഷണം അബ്ദുറഹ്മാൻ സുദൈസി ഹഫിള്ളാഹുണ്ട്.
1: നിലവിൽ മസ്ജിദുൽ ഹറമിലെ ഇമാം ഖതീബും.
0: അതെ, ഏതായാലും നമുക്ക് നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. നമ്മൾ ശ്രോതാക്കളുടെ ആരെയും പേരുകളൊന്നും ഇന്ന് പരാമർശിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് പോയിട്ട് തിരിച്ചു വരാം.
1: ഓക്കെ, നമ്മുടെ ഇന്നത്തെ
0: വഹീദ ആറ്റിക്കോട്, കെ വി കബീർ പാലക്കായി, സബീല പാലക്കാട്, ഫാത്തിമ പി വി രാമനാട്ടുകര, അതുപോലെ എ എം ഇബ്രാഹിം അടൂർ മംഗലാപുരം, ഇവരൊക്കെയാണ് ഇപ്പോൾ ഇന്ന് ഒരു 6 മണിക്ക് ശേഷം ഫസ്റ്റ് വന്ന ആളുകൾ. പിന്നെ സാദിഖ് പാലക്കാടി, അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ട, നബീസത്ത് കൊല്ലം അഞ്ചൽമൂട്, ഷാജിദ വീട്ടി വല്ലപ്പുഴ, സെറീന താമരശ്ശേരി, കവി കബീർ പാലക്കാടി, ആയിഷ പി പത്തപ്പെരിയം, അമീർ ടി എടത്തനാട്ടുകര, സനിയ കെ എ കാഞ്ഞിരമറ്റം, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, ജമീല കുമരനെല്ലൂർ, സൈനബ കടമ്പഴിപ്പുറം, സുലൈഹ തിരുവാലി, ഉമ്മർ കളപ്പാറ പാലക്കാടി, സീനത്ത് തിരുവരങ്ങാടി, സൗദ മുട്ടം, നസീമ ചാക്കുംകടവ്, മൈമൂന കരുവാരകുണ്ട് ചുള്ളിയോട്, ഖദീജ സാലി കൊപ്പം, നബീസ ഒറ്റപ്പാല, മുഹമ്മദ് സി പി കോളി എന്താണ് കോളിക്കല്ലേ, ആയിഷ മുഹമ്മദ്, അതുപോലെ റംല പി സി ചിങ്ങപുരം, ഖദീജ ചിരട്ടക്കുളം എടത്താണ്ടുകര, ഖാലിദ് മുട്ടിൽ, നഫീസ വികാര, ആയിഷ കെ ടി അരിപ്ര, ഷുഹൈബ ഇമ്പളപ്പട്ടണം, സെറീന വി പി വളാഞ്ചേരി, ജാസ്മിൻ പുള്ളിപ്പാടം. ഇതിപ്പോ തീരുവിലൊട്ടത്തെ
1: സലാം അയച്ചിരിക്കണം അല്ലേ?
0: അതെ, എല്ലാവർക്കും ഒരുമിച്ച് സലാം അടക്കല്ലേ. വലൈക്കും സലാം
1: വറഹ്മത്തുള്ളാഹി. ഓക്കെ, എന്തായാലും നമ്മുടെ ശ്രോതാക്കളൊക്കെ ലൈവിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് തെളിവാണ്, ഇത്രയും അധികം അല്ലേ സലാം പറഞ്ഞുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ തുടക്കത്തിൽ തന്നെ വന്നിട്ടുള്ളത്. മാഷാ.
0: എന്നാലും പിന്നെ നമുക്ക് നേരെ പുലരുവട്ടത്തിലേക്ക് പോവാം.
1: ഇൻഷാല്ലാ, എന്തായാലും ആ സമയം ആയിട്ടുണ്ട്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പുനരുവിട്ടത്തിൽ പതിവ് പോലെ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻസലി നമ്മോടൊപ്പം ചേരുന്നു. ഇന്നത്തെ അദ്ദേഹത്തിന്റെ വിഷയം പ്രൊഫ് കോണിന് പറഞ്ഞയക്കുന്നില്ലേ എന്നതാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാബാദ്. ചില രക്ഷിതാക്കൾക്കൊന്നും ഇപ്പോഴും ഒരു നമ്മുടെ കുട്ടികളിൽ ഒരു ധാർമ്മികത മതബോധമുണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയും അനിവാര്യതയും പല രക്ഷിതാക്കൾക്കും ഇപ്പോഴും എന്തിട്ടില്ല, മനസ്സിലായിട്ടില്ല എന്നുള്ള. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നെങ്കിലും ക്ലാസ്സുകളോ അതേപോലെ തന്നെ അവർക്കുള്ള ഉത്ബോധനങ്ങളോ ക്യാമ്പുകളോ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള പ്രൊഫ് കോൺ അതേപോലെ തന്നെ സി ആർ ഐ ക്ലാസ്സുകൾ ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്ന കൗമാരപ്രായക്കാർക്കുള്ള പല പ്രോഗ്രാമുകളെക്കുറിച്ചും പറയുമ്പോൾ അതിലൊക്കെ എന്തു ചെയ്യണം, എൻ്റെ കുട്ടി അതിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന ബോധത്തോടുകൂടെ അവരെ പറഞ്ഞയക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ല പലരിലും ഇന്നും കാണുന്നത്. ഈ സംഘാടകർക്ക് വേണ്ടി, ഈ ക്ഷണിക്കുന്നവർക്ക് വേണ്ടി, വിളിക്കുന്നവർക്ക് വേണ്ടി ഒരു ഔദാര്യം എന്ന നിലക്ക് ഞങ്ങൾ വന്നേക്കാം, പറഞ്ഞേക്കാം, പറഞ്ഞു നോക്കാം എന്നൊക്കെ പറയുകയല്ലാതെ അവർ സ്വയം ഒരു താല്പര്യമെടുത്ത് എൻ്റെ കുട്ടി അതിൽ പങ്കെടുത്തിരിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി പലർക്കും കാണാതെ പോകുന്നു എന്നത് വളരെ സങ്കടകരമാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ്റെ ഇഹപര ജീവിതങ്ങളുടെ സുരക്ഷിതത്വം എന്നുള്ളത് രണ്ടു കാര്യങ്ങളിലാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് വിശ്വാസമാണ്, രണ്ടാമത്തേത് സൽപ്രവർത്തനങ്ങളാണ്. വിശ്വാസം കൊണ്ടും സൽപ്രവർത്തനങ്ങളെ കൊണ്ടും മനുഷ്യനുണ്ടാവുന്നത് അവൻ്റെ ഇഹപര ജീവിതത്തിൻ്റെ സുരക്ഷയാണ്. ഇപ്പോൾ വിശ്വാസത്തിൽപ്പെട്ടാണല്ലോ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളും എന്തു തന്നെ ആഗ്രഹങ്ങളും എന്തു തന്നെ സൗഹൃദങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം, ഔ അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണല്ലോ, അത് അള്ളാഹുവിന് ഇഷ്ടമല്ലല്ലോ, അതെൻ്റെ ഇഹലോകത്തെയും പരലോകത്തെയും ബാധിക്കുമല്ലോ എന്ന ഹൃദയ ഭയം, അദൃശ്യമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു മനസ്സിൻ്റെ പേടിണ്ടല്ലോ, ആ പേടിക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പം നോക്കൂ, നിങ്ങൾ ഈ ഓപ്പറേഷൻ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്തെല്ലാം തലത്തിലുള്ള ആളുകളാണ് ഇതിൽ അകപ്പെടുന്നത്. നിങ്ങൾ അച്ചു അധ്യാപകന്മാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ലഹരി എന്ന് പറയുന്ന മാരകമായി ഈ തിന്മയുമായി ഞാൻ സഹകരിക്കാൻ പറ്റില്ല എന്ന ഒരു ബോധം, ഇതൊന്നും ആരും പിടിക്കപ്പെടില്ല, രഹസ്യമായി നടക്കും, നല്ല പണമാണ്, നല്ല വരുമാനമാണ് എന്നതിലുപരി ഇതെൻ്റെ വിശ്വാസത്തിനെതിരാണ് എന്ന നിലക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാവാതിരുന്നാൽ എന്തായിരിക്കും നമ്മുടെ കുട്ടികളുടെ ഭാവി എന്ന് നമ്മൾ ആലോചിക്കുക. അതേമാതിരി സൽക്കർമ്മങ്ങൾ ഏതൊരു നന്മ കൊണ്ടും മനുഷ്യൻ, അതായത് അത് ഹിസ്നുൻ ഹസീന, നമ്മളെ പ്രതിരോധിക്കുന്ന ഒരു ഭയങ്കര കോട്ടയാണ് ശരിക്ക് വിശ്വാസവും സൽക്കർമ്മവും എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ബോധം നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട് എന്നാണ്. ഇതില്ലാത്തതിൻ്റെ ദുരന്തം എത്ര വലുതാണെന്ന് ചിന്തിക്കാൻ നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ, ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു കൊച്ചുമകൾ, അതായത് പേരക്കുട്ടി അവളുടെ വല്യപ്പയെ കൊന്ന, പിന്നെ ഇതിപ്പോൾ നമ്മൾ വായിച്ചില്ലേ, അതായത് തൻ്റെ പിന്നെ ആൺസുഹൃത്തുക്കൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെന്റിലേറ്റർ വഴി കയറിയിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് അത് വീഡിയോ കോള് ചെയ്തിട്ട് അത് ആ കൊലപാതകം ആ പെൺകുട്ടി കണ്ടു എന്ന് പറയുമ്പോൾ എന്താണ് ആ മാനസിക മാറ്റങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സത്യത്തിൽ നിങ്ങൾ എത്ര തന്നെ നല്ല ചുറ്റുപാടിലും ആത്മബന്ധത്തിലും സ്നേഹത്തിലുമൊക്കെ മക്കളെ വളർത്തിയാലും ഒരു അവിഹിത കൂട്ടുകെട്ടുണ്ടാവുന്നതോടുകൂടെ ആ കുട്ടി പൂർണ്ണമായും മാതാപിതാക്കളെ നിരാകരിക്കും, മതത്തെ നിരാകരിക്കും, മാതാപിതാക്കളെ നിരാകരിക്കും, ബന്ധങ്ങളെ നിരാകരിക്കും, എല്ലാം നിരാകരിക്കും. അവർക്കൊരു പ്രശ്നമല്ല, കാരണം അവിഹിത ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമാണ്. അവളുടെ ജീവിതം പോലും അവൾക്കൊരു പ്രശ്നമാവാതെ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് നേരത്തെ നമ്മൾ അവബോധം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഇപ്പോൾ നമ്മൾ മതപരമായ ഒരു ബോധം നമ്മുടെ കുട്ടികൾക്ക് നൽകുക എന്നുള്ളത് നാട്ടുകാരുടെ ആവശ്യമായി, പ്രബോധകന്മാരുടെ ആവശ്യമായി, നാട്ടിലുള്ള ഇസ്ലാമിക പ്രവർത്തകന്മാരുടെ ആവശ്യമായിട്ടാണോ നമ്മൾ കാണേണ്ടത്? നമുക്കിതിൻ്റെ ദുരന്തം നമ്മുടെ കൺമുന്നിലേക്ക് വരുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ വളരെ നല്ല, ഇപ്പം നമുക്ക് സ്ഥിരമായിട്ടൊന്നും നമ്മുടെ കുട്ടികളെ അത്തരം കാര്യങ്ങൾക്ക് വിടാൻ പറ്റില്ലെങ്കിലും വർഷത്തിലൊരിക്കൽ മൂന്ന് ദിവസങ്ങളുണ്ടാവുന്ന ഒരു പ്രോഗ്രാമിൽ അത് വാഹനം, ഭക്ഷണം എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഏറ്റവും സ്റ്റാൻഡേർഡായിട്ടുള്ള പരിപാടികൾ, നല്ല താമസ സൗകര്യങ്ങൾ, അവരെ ജീവിതത്തിനെ മാറ്റുന്ന പ്രോഗ്രാമുകൾ, ഇതിലൊക്കെ നമ്മുടെ കുട്ടികളെ ബോധപൂർവം പങ്കെടുപ്പിക്കണം എന്ന് എന്തുകൊണ്ട് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ധാർമ്മികത ഒരു കോട്ടയാണ്, ഒരു പ്രതിരോധമാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അവർക്കും നമുക്കും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടാകും എന്ന് മാതാപിതാക്കൾ ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
1: ആമീൻ. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇന്നത്തെ പുലരട്ടത്തിൽ കേട്ടത് പ്രോഫ്കോണുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശമാണ്, സന്ദേശമാണ്. പിന്നെ പ്രോഫ്കോണിന് പറഞ്ഞേക്കുന്നില്ലേ എന്ന ടോപ്പിക് അല്ലേ. പ്രോഫ്കോൺ എന്നുള്ളത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഇന്നത്തെ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ, പഠനം കഴിഞ്ഞ് ഡോക്ടർമാർ ആളുകളൊക്കെ പിന്നെ പ്രോഫ്കോണിൻ്റെ ആ ഒരു മധുരം ഇപ്പോഴും ആസ്വദിക്കുന്നുണ്ടാവും അല്ലേ. അത്രത്തോളം ഒരു വളരെ സ്റ്റാൻഡേർഡായ ഒരു പ്രോഗ്രാമാണ് പ്രോഫ്കോൺ എന്നുള്ളത്. അപ്പോൾ ഇതിൽ കേൾക്കുന്ന മുഴുവൻ ശ്രോതാക്കളും നമ്മുടെ പരിചയത്തിലുള്ള പ്രൊഫഷണൽസിനെ ഇതിലേക്ക് പങ്കെടുപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
0: തീർച്ചയായും അദ്ദേഹം പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും നമ്മെ ചിന്തിപ്പിക്കേണ്ട പല വിഷയങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട് പ്രോഫ്കോണിലേക്ക് പറഞ്ഞേക്കണമെന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം. ഏതായിരുന്നാലും നമ്മൾ ശ്രോതാക്കളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളോടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു ഈ മൊബൈൽ ഫോണിലെ, അതെ അതെ, നിർബന്ധമായിട്ടും നമ്മൾ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നായിരുന്നു ചോദ്യം. ജമീല വി കെ പൂനൂര് പ്രതികരിച്ചിട്ടുള്ള, അസ്സലാമു അലൈക്കും, രാവിലെ പീസ് റേഡിയോ തുറന്ന് കേൾക്കണമെന്ന് പറഞ്ഞു ഓർമ്മിപ്പിക്കും. ഓൺലൈൻ ഖുർആൻ ക്ലാസ് എന്നും അസറിന് ശേഷം ഞാൻ പങ്കെടുക്കുന്നത് അവർ കാണും, ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുമെന്നാണ് അവർ പ്രതികരിക്കുന്നത്. നമ്മുടെ കുട്ടികളോട് ചെയ്യുക, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് നമ്മൾ ബോധപൂർവം അവരെ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്ത് എന്നതാണ് നമ്മുടെ ചോദ്യം അല്ലേ. പക്ഷേ അത് ഒന്നുകൂടി ശ്രോതാക്കൾ മനസ്സിലാക്കും.

0: നല്ല രാശിയാണ് അല്ലേ? യെസ്.
1: കാരണം അവർക്ക് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലെ അവസ്ഥകളും പ്രശ്നങ്ങളൊന്നും പറഞ്ഞുകൊടുത്തത്രാണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് പൊതുവെ വരുന്നൊരു സംഗതി, അതാണ് അത് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക.
0: അതായത് ഒരുപാട് റീൽസുകൾ അവരിങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ഇങ്ങനെ ശീലമായി പലതും കഥയും വിശേഷണങ്ങളൊക്കെ പറയുന്ന കുട്ടികൾക്ക് അവരുടെ കാഴ്ചയിലേക്ക് ഈ ഒരു കാഴ്ച കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ എഫക്റ്റ് കിട്ടും.
1: ചേഞ്ച് ചെയ്യും.
0: നഫീസ പി എ താമരശ്ശേരി നമ്മളോട് പറയാണ് അവരുടെ പിന്നെ മകളെ പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം എന്നതാണ്. ഇൻഷാല്ലാ അവർക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ അവരുടെ ആ ഒരു അവസ്ഥയിൽ നിന്നും സുഖ പ്രസവത്തിലൂടെ എന്ന് വേണേൽ നമുക്ക് പറയാം അല്ലേ. ആ രൂപത്തിൽ അള്ളാഹു അവർക്ക് ഒരു അനുഗ്രഹം നൽകട്ടെ.
1: ഇതിൽ അമീർട്ടി ഇടത്തനാട്ടുകാരൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടല്ലേ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് സോലിഹുകളായ മക്കൾ. അവരതിന് പഠിപ്പിക്കുക എന്നത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. എന്നാൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം തികച്ചും ആത്മാർത്ഥത നിറഞ്ഞതായിരിക്കണം. അതായത് നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിക്കുന്നതും വളർത്തുന്നതും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചായിരിക്കണം. മറിച്ച് സമൂഹം നമ്മെ നല്ല മാതാപിതാക്കളായി പ്രശംസിക്കാനോ നാട്ടുകാരുടെ അഭിനന്ദനം പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ പ്രബോധകരെയും പണ്ഡിതന്മാരെ തൃപ്തിപ്പെടുത്താനോ വേണ്ടി മാത്രമോ ആവരുത്. മറ്റുള്ളവരുടെ പ്രീതിയും പ്രശംസയും ആഗ്രഹിച്ചു ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കില്ല എന്ന് നാം ഓർക്കണം. പൊതുവെ മക്കളുമായി ബന്ധപ്പെട്ട ഓരോ രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്.
0: അതെ. എം എ ഗഫൂർ പാലത്തിങ്ങൽ പ്രൊഫ്കോൺ മാഷാല്ല നല്ലൊരു പ്രോഗ്രാം, കുട്ടികൾക്ക് ധാർമ്മികത പകർത്തുവാനുള്ള നല്ലൊരു മാധ്യമമാണ്. ഞാൻ മക്കളെ പറഞ്ഞേക്കാറുണ്ട് അൽഹംദുലില്ലാഹ്. ഇവിടെ നമ്മൾ ഈ പ്രൊഫ്കോണിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേ നമുക്കൊരു സമൂഹത്തിൽ ഒരുപാട് വ്യത്യസ്തമായ ജോലികൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതിലൊരു പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളെയാണ് നമ്മൾ പ്രൊഫ്കോൺ കൊണ്ട് ഉദ്ദേശിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ സമൂഹം നൽകുന്ന ഒരു നിലയും വിലയും അംഗീകാരവും ആ ഒരു സ്ഥാനങ്ങളൊക്കെ ഉള്ള ഒരു ജോലിയാണല്ലോ പ്രൊഫഷണൽ ജോലി എന്ന് പറയുമ്പോൾ മെഡിക്കൽ, എൻജിനീയറിങ്, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ. അപ്പോൾ പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ ഈ ഡോക്ടർമാരിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാണ്, എല്ലാ ഡോക്ടർമാരെന്നല്ല ഒരു പക്ഷേ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഈ ലഹരിയുടെ ഉപയോഗവും ഒക്കെ വളരെ പരസ്യമായി നമ്മൾ കാണുന്നു. അത് പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുന്നു. അതുപോലെ ഇത്രയും പക്വതയോടുകൂടി ജീവിക്കേണ്ട ആളുകൾ അഭീതങ്ങളിലൂടെ സ്വന്തം കുടുംബത്തെ നശിപ്പിക്കുന്നു. ഇങ്ങനെ കുറേ സമൂഹം അംഗീകരിക്കുന്ന പല ആളുകളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പ്രൊഫ്കോൺ പോലെയുള്ള പ്രോഗ്രാമുകൾക്ക് വലിയ ഒരു വാല്യൂ ഉണ്ട്.
1: ധാർമ്മിക ബോധമുള്ള പ്രൊഫഷണൽസുകൾ വരണം അല്ലേ. എന്തൊരു വിഷയത്തിലും മതബോധമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രത്യേകത ഉണ്ട്. ഏത് മേഖലയിലാണെങ്കിലും ഏത് ജോലിയിലാണെങ്കിലും അവർക്ക് കിട്ടുന്ന ഒരു സ്ഥാനവും അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഫ്കോണിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന വലിയൊരു പിന്നെ ഫലപ്രദമായ കാര്യമാണെന്ന് ശ്രോതാക്കളൊക്കെ അറിയാം. ഇൻഷാല്ലാഹ്.

നമ്മുടെ ഖാലിദ് മുട്ടിൽ പറയാണ് പുലരിവട്ടം എത്ര കറക്റ്റാണ്, എത്ര കറക്റ്റായിട്ട് പറഞ്ഞു. നമ്മൾ ആ കുട്ടികളെ പോയി വിളിച്ചാലും അവർക്ക് രക്ഷിതാക്കൾ ഒഴിവുണ്ടോ നോക്കട്ടെ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കി വേണ്ടി വരുന്ന എത്ര എല്ലാ സൗകര്യം വിളിച്ചിട്ടും എത്ര കറക്റ്റാണ്. ഉദാഹരണം നോക്ക്, മനസ്സിലാക്കിയിട്ട് രക്ഷിതാക്കൾ ഒന്ന് ചിന്തിക്കാനുള്ള പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പോൾ ചില രക്ഷിതാക്കൾക്ക് എന്താ വെച്ചാൽ എൻ്റെ കുട്ടി അല്ലെ എൻ്റെ മകൻ എൻ്റെ മകൾ ഇന്നതിനാണ് പഠിക്കുന്നത് എന്ന് അഭിമാനം കൊണ്ട് ഇങ്ങനെ എല്ലാവരോടും പറയും, ഇന്ന സ്ഥലത്താണ് ഇന്ന സ്ഥാപനത്തിലാണെന്നൊക്കെ പറയുമ്പോഴും എൻ്റെ കുട്ടിക്ക് അവൻ ചെയ്യാൻ പോകുന്ന ജോലിയിൽ ഒരാത്മാർത്ഥതയും ധാർമ്മികതയും സത്യസന്ധതയും ബർക്കത്തും ഒക്കെ കിട്ടണമെങ്കിൽ അതിന് ബുദ്ധിയും വിവേകവും ഒക്കെ അവൻ

0: എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബിനെ കുറിച്ചും കൂടെ അറിയേണ്ടതുണ്ട് എന്നൊരു ബോധ്യം ആദ്യം രക്ഷിതാക്കൾക്ക് വേണം.
1: അതെ അതെ.
0: പ്ലസ് ആ ബോധ്യം പകർന്നു കൊടുക്കാൻ ശ്രമിക്കും വേണം.
1: പ്രത്യേകിച്ച് മക്കളൊക്കെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഉയർന്ന ജോലിയിലേക്ക് എത്തുമ്പോൾ,
0: അതെ അതെ,
1: അവരെ അവരാക്കി മാറ്റിയ മാതാപിതാക്കൾക്ക് അല്ലെ, അവർക്ക് കിട്ടേണ്ട കുറെ പരിഗണനയും സ്ഥാനക്കണം, അതൊക്കെ നൽകാനും ഈ ഒരു ധാർമ്മിക ബോധം കാരണമായി തീരുന്നുള്ളതാണ്. സഫിയക്കെ തിരുരങ്ങാടി പറഞ്ഞിട്ടുള്ളത് അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുലരിയിൽ നല്ലൊരു സന്ദേശം തന്നെയാണ് ഉസ്താദ് തന്നത്. പ്രോഫ്കോണിൽ പങ്കെടുക്കാൻ എല്ലാ മാതാപിതാക്കളും കുട്ടി നിർബന്ധിക്കുക വളരെ നല്ല ഒരു പരിപാടി തന്നെയാണ്. എൻ്റെ രണ്ടു മക്കളും എല്ലാ വർഷവും പോകാറുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് പോകുന്നവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ആ വിഷയത്തിലെ പറയാനുണ്ടാവുന്നുള്ളത് നമുക്ക് തീർച്ചയായ കാര്യമാണ്.
0: ഈ ഒരു സമയത്ത് നമ്മളോട് സലാം പറഞ്ഞു കൂടെ ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് സെലിന തോട്ടശ്ശേരിയറ, ആയിഷ കെ ഇരിക്കൂർ, ബാശേരി അബു തലശ്ശേരി, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ഫാത്തിമ നസീർ ഈസ്റ്റ് കൂടൂർ, അതുപോലെ നമ്മുടെ അബ്ദുൽ ഹമീദ് സി കെ അടിയൂരുണ്ട്, റഫീഖ് ടൈലർ മാംഗ്ലൂരുണ്ട്, ഇബ്രാഹിം അന്നൂർ ടെക്സ്റ്റ് ഉള്ളാള് മാംഗ്ലൂരുണ്ട്, ജൽസി സി ടി പി ഐലാശ്ശേരി ഉണ്ട്, ഹസീന നൂറുദ്ദീൻ ധമാമുണ്ട്, റംല പി സി ചിങ്ങപുരം. റംല പി സി ചിങ്ങപുരം എന്തോ പറയുന്നുണ്ടല്ലോ, മാഷാല്ലാ. പ്രോഫ്കോണിന് മക്കളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഓർമ്മപ്പെടുത്തൽ എല്ലാവർക്കും ഒരു പ്രോത്സാഹനമാകട്ടെ എന്നവർ പറയുകയാണ്.
1: ഓക്കെ, നമ്മൾ ഇപ്പോൾ ടൈം 6:25
0: യെസ്
1: അല്ലേ.
0: യെസ്
1: നമ്മുടെ ശ്രോതാക്കൾ ഈ ഒരു ടൈം കാത്തിരിക്കുന്നവരുണ്ടാവൂലേ.
0: തീർച്ചയായിട്ടും
1: ക്വിസിന് വേണ്ടിയുള്ള ഒരു സമയമാണ്. മാഷാല്ലാ, നമുക്ക് ഇന്നത്തെ ക്വിസിൻ്റെ ചോദ്യത്തിലേക്ക് പോകാം.
0: മാഷാല്ലാ, അതിൻ്റെ മുമ്പ് നമുക്ക് അവരെ ഓർമ്മപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അല്ലേ. അപ്പോൾ പുതിയ ആളുകളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും പഴയ ആളുകൾക്ക് ഇങ്ങനെ എന്നും കേട്ട് ഇതൊരു പിന്നെ തയക്കം വന്നിട്ടുണ്ടാകും. എന്നിരുന്നാലും ഒരു പക്ഷേ ഈ മോണി ലൈവ് ക്വിസ് എന്ന് ഫീഡ്ബാക്കിൽ സെലക്ട് ചെയ്യാതെ മാറി അയക്കുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി എല്ലാവർക്കും വേണ്ടി പറയുകയാണ്, ഇത്തരം ഫീഡ്ബാക്ക് ഓപ്ഷനിലാണ് നമ്മൾ അയക്കേണ്ടത്. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്ത് അതിലേക്ക് തന്നെ നിങ്ങൾ ഉത്തരം അയക്കണം. മറ്റു ഏത് പ്രോഗ്രാമുകളേക്കും സെലക്ട് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഉത്തരം പരിഗണിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് ലഭിക്കുകയില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്താണ്. പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ചില നമ്മളൊരു 3 തവണ ചോദിക്കും അല്ലേ.
1: ചോദ്യം,
0: നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
1: ചോദ്യം ഇതാണ്, ഇസ്ലാമിലെ ആദ്യത്തെ ഖിബ്ല ഏതായിരുന്നു?
0: യെസ്,
1: ഇസ്ലാമിലെ ആദ്യത്തെ ഖിബ്ല ഏതായിരുന്നു? നമസ്കരിക്കുന്ന ദിശ അല്ലേ ഖിബ്ല എന്ന് പറയുമ്പോൾ. ഇതാണ് ചോദ്യം.
0: ഓപ്ഷൻ പറയാലേ. ഓപ്ഷൻ എ കഅബ മക്ക, ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ അത് ജെറുസലേം, സി മസ്ജിദുൽ നബവി ആൻഡ് ഡി മസ്ജിദുൽ ഖുബ. ചോദ്യം ആവർത്തിക്കുന്നു, ഇസ്ലാമിലെ ആദ്യത്തെ ഖിബില അഥവാ നമസ്കരിക്കുന്ന ദിശ ഏതായിരുന്നു എന്നതാണ് ചോദ്യം. ഓപ്ഷൻ
1: ഓപ്ഷൻ എ കഅബ മക്കയിലെ കഅബ, ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സ, ഓപ്ഷൻ സി മസ്ജിദുൽ നബവി, ഓപ്ഷൻ ഡി മസ്ജിദ് ഖുബ. ഏതാണോ ശരി ഉത്തരം അതിൻ്റെ പിന്നെ
0: എ ബി സി ഡി അല്ലേ, ഏതാണോ അത് ആയിക്കോ. ഇന്ന് വളരെ ടൈറ്റ് ചോദ്യമാണ് അല്ലേ. ഇന്ന് നമ്മൾ പറയുമ്പോൾ ശ്രോതാക്കൾ എന്ത് പറയുന്നു നമുക്ക് കമൻറ്റിൽ കാണാം. ഓക്കെ, അപ്പൊ സമേത ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ശ്രോതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് ഈ സമയത്തിൽ നമ്മൾ വിചാരിക്കുകയാണ്. ഇൻഷാല്ലാ, നമ്മളെ അധികം വൈകിപ്പിക്കുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം നമ്മൾ പറയും. വിജയികൾ മാത്രം നമ്മൾ ഇൻഷാല്ലാ ഒരു അല്പസമയത്തിന് ശേഷം പ്രഖ്യാപിക്കും. ഓക്കെ, അപ്പോൾ
1: ഓ റെസ്പോൺസ് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: യെസ്, ഓക്കെ, അപ്പോൾ ഇവിടെ ഒക്കെ റെഡിയാണ്. ഇനി സിസ്റ്റം തീരുമാനിക്കുന്നത് പോലെ നമുക്ക് വിജയികളൊക്കെ ഒരല്പശേഷം പറയാം. ചോദ്യം നമ്മൾ പിന്നെ ഇതിലേക്ക് അയച്ചിട്ടുണ്ട്, ചില ആളുകളൊക്കെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് അഥവാ. അതെ അതെ അതെ, അതോടൊപ്പം തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടില്ലേ.
1: അതുണ്ട്,
0: ആയിഷങ്ങാടിപ്പുറവും അതുപോലെ അബ്ദുർ റഷീദ് ചവക്കാടിന് ചെറിയൊരു ഒക്കെ മാറി അയച്ച കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ,
1: ഇതിൽ അയച്ചിട്ടുണ്ട്. ചോദ്യം ഇവിടെ എളുപ്പമായിരുന്നു, ഈസി ആയിരുന്നു, ഈസി ചോദ്യം. ഈസി ഉള്ളവരുണ്ട്, കുറച്ച് തെറ്റിച്ചവരുണ്ട് അല്ലേ.
0: അതെ,
1: പക്ഷെ ആ തെറ്റിച്ചവർക്ക് പുതിയ അറിവായിരിക്കട്ടോ, അറിയാത്തൊരു വിഷയം.
0: അതെ, തീർച്ചയായിട്ടും
1: തെറ്റിയ മാൻസർ പറഞ്ഞോക്കുമല്ലോ. അപ്പൊ അതിലൂടെ അവർ കിട്ടുന്ന ഒരു പുതിയ അറിവായിരിക്കും മനസ്സിലാക്കുന്നത്.
0: അപ്പൊ അവളെ ഈ ചില ആൾക്കാർക്ക് കറക്കി കുത്തി എന്നൊക്കെ പറയുന്നുണ്ട്.
1: അതെ അതെ അതെ.
0: ഏതായാലും നമുക്ക് നോക്കാം, ഉത്തരം പറയുമ്പോൾ നമുക്ക് എന്തായാലും ശ്രദ്ധിക്കാലോ. അപ്പോൾ പലരും വ്യത്യസ്തമായ ഓപ്ഷനുകളൊക്കെ നമുക്ക് ഇങ്ങോട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അമീറിട്ടി എടുത്ത നാട്ടുകാർ എന്താ പറയണേ, സമീൽ ആപ്പിൽ ഡെയിലി പ്ലാനറിൽ നമസ്കാരത്തിൻ്റെ ഓപ്ഷൻ ഇന്ന് മുതൽ കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പുതിയ അപ്ഡേഷൻ വന്നതാണ്, സ്ഥിരം ഡെയിലി പ്ലാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു, പക്ഷേ നമസ്കാരത്തിൻ്റെ ഓപ്ഷൻ കാണാത്തത് കൊണ്ട് എന്തോ ഒരു കുറവ് അനുഭവപ്പെടുന്നു എന്നാണ്. ഏതായാലും അത് പിന്നെ ഇത് കേൾക്കുന്ന അതെ ടെക്നിക്കൽ വിങ് അതിൽ ഇടപെടും, ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, നമുക്ക് ഇന്നത്തെ പീസ് ടൈമിൽ എന്താണ്, ആരാണ് എന്ന് നോക്കാം അല്ലേ.
1: യെസ്,
0: യെസ്, തീർച്ചയായും റേഡിയോ ഒരു സമാധാനം തന്നെയാണ്. അത് തന്നെയാണല്ലോ സമാധാനത്തിൻ്റെ റേഡിയോ, പീസ് റേഡിയോ എന്നാണല്ലോ അല്ലേ.
1: അപ്പോൾ പീസ് എന്നുള്ള പദം
0: അതാണ്.
1: ലവേഡ്.
0: അപ്പോൾ അതിനെങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ശ്രോതാവ് ഈ രണ്ട് വരിയിലൂടെ പീസ് റേഡിയോയുടെ ആ ഒരു പ്രത്യേകത നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ആരാണ് എന്നത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഓരോ കമൻറ്റിനും കൃത്യമായി ഇവിടെ നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അതിൽ ഇവിടെ വായിക്കപ്പെടുന്നതുമുണ്ട്. ഇൻഷാല്ലാ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. പീസ് റേഡിയോ മോർണിംഗ് ഷോയിൽ നമ്മൾ ഇനി എന്താണ് തോഫിക് സാറേ,
1: ഓക്കെ, ക്വിസിന് ശേഷമുള്ള നമ്മുടെ എനിക്ക് തോന്നുന്നത് അനുഭവം കഥ അല്ലേ,
0: അതിൻ്റെ ഒരു സമയം കൂടിയാണ് അല്ലേ.
1: അതെ അതെ അതെ.
0: അതിൽ പിന്നെ പങ്കുവെക്കാനുള്ളൊരു കാര്യം പറയാം അല്ലേ.
1: അതെ അതെ,
0: അതായത് നമ്മുടെ ഈ പല കുടുംബങ്ങളിലും നമ്മൾ സാധാരണ ചില എല്ലാ കുടുംബങ്ങളിലും കാണാറുള്ളൊരു കാര്യമാണ്, ചില വിഷയങ്ങൾക്കൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു ചിലപ്പോൾ അത് ചില ദീർഘനേരത്തേക്കുള്ള പിണക്കങ്ങളും അകൽച്ചകളൊക്കെ ആയി പോകാറുണ്ട്. ഇവിടെ ഞാൻ ഈ അടുത്ത് ഒരു സുഹൃത്ത് പങ്കുവെച്ചൊരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ മുറുക്കി പിടിച്ച് ആരോടൊന്നും പറയാതെ അയാളുടെ പ്രയാസങ്ങൾ ഇങ്ങനെ ഒതുക്കി പിടിക്കാൻ നമ്മൾ പറയില്ലേ അല്ലേ. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്, അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പ്രശ്നങ്ങൾ പറയാണ്ട് ജീവിക്കുന്ന ഒരാളല്ല. പക്ഷേ ആദർശികമായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു ടീം വരികയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങളിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താണെന്നാണ് ഈ ഓൺലൈൻ മീഡിയാസുകൾ
1: പറയുന്നത്.
0: പല രൂപത്തിൽ പല വിഷയങ്ങളും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം അദ്ദേഹം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ വളരെയായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നു. റിലാക്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങാടിയിലെ എവിടോ ഇങ്ങനെ നടന്ന സമയത്താണ് ഈ ടീം ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം പറയുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, ഞങ്ങളെ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 10-13 വർഷമായി, 13 വർഷമായി, 2-3 മക്കളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടതിൽ. അപ്പോൾ പക്ഷേ ഞങ്ങൾക്കിടയിലുണ്ടായ ചെറിയൊരു വിഷയത്തിൽ എന്ത് ചെയ്തു, പിന്നെ മറ്റുള്ള ആളുകൾ വേണ്ടാതെ ഇടപെട്ടു. ഇടപെട്ടപ്പോൾ അത് വലിയൊരു പ്രശ്നമായി. ആ പ്രശ്നം അങ്ങോട്ട് പിന്നെ കൂടിയിട്ട് എനിക്കിപ്പോൾ എൻ്റെ മക്കളെ കാണാൻ കൂടി സാധിക്കുന്നില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം. അതായത് 13 വർഷത്തെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫാമിലി ലൈഫിൽ ഒരു വലിയൊരു കലവള തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ എന്നിട്ടും അവർ ചെറിയൊരു വിഷയത്തിൻ്റെ പേരിൽ തമ്മിൽ സംസാരിച്ച് എന്തൊരു പ്രയാസം വന്നു. പക്ഷേ അതിൽ വേണ്ടാത്ത ചില ആളുകളുടെ ഇടപെടൽ കാരണം ആ ഒരു ബന്ധം ഇന്ന് ഞങ്ങൾ സെപ്പറേറ്റാണ്, ഓള് വേറെ ഞാൻ വേറെ, മക്കളെ എനിക്ക് കാണാൻ പറ്റണില്ല ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മളെ അതും അടുത്തുള്ള ആളുകൾ തന്നെയാണ് അതിൽ നമ്മളെ ആളെ ആ സംസാരം എങ്ങനെയാണ്, അടുത്തുള്ള നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരെയാണ് നമ്മളിട്ട് കുത്തിയത് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ പ്രത്യേകിച്ച് അത് കൂടുതൽ കാണപ്പെടുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിലും കയറിയിട്ട് ഇടപെടേണ്ട ആവശ്യം ഇല്ല. രണ്ട് അവസരങ്ങൾ അവർക്കായി അവരുടേതായ ലോകത്തുണ്ടായ ചില വിഷയങ്ങളിൽ അവർക്ക് ചില സമയവും അവസരങ്ങളും നമ്മൾ കൊടുക്കണം. അവിടെ എല്ലാത്തിലും കയറി ഇടപെട്ടിട്ട് പിന്നെ അത് എല്ലാതും ശരിയാക്കി എടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോൾ അത് എല്ലാം നശിക്കുന്ന രൂപത്തിലേക്കാണ് പോവുക എന്നത് ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് കിട്ടിയൊരു വിഷയമാണ്.
1: അപ്പം നമ്മുടെ സന്ദർഭവും സാഹചര്യം നോക്കിയിട്ട് ഇടപെട്ട മതി നിർത്തും. നമ്മളൊരു പക്ഷേ ചിലപ്പം നല്ല ഉദ്ദേശിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ ഇടപെടേണ്ട മേഖലയാണോ എന്നുള്ളതെന്ന് പ്രത്യേകിച്ച് പിന്നെ ഉസ്താദ് സാർ പറഞ്ഞ പോലെ തന്നെ കുടുംബ ജീവിതങ്ങളാവുമ്പോൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അതിനുള്ളിലുള്ള വിഷയം നമുക്ക് അറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അവരെന്നെ തമ്മിൽ പറഞ്ഞ് സോൾവ് ആക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, അതിൻ്റെ പേര് മനസ്സിലാക്കാനുള്ളൊരു ഭാഗമല്ലേ.
0: അതിൽ ഞാനിങ്ങനെ ആലോചിച്ചതപ്പോൾ ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം പലപ്പോഴും സംസാരങ്ങളായിരിക്കുമല്ലോ. ഈ സംസാരത്തിൽ വരുന്ന ഒരു വലിയ ഒരു പ്രശ്നം, ഇപ്പോൾ ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് പറഞ്ഞൊരു നിവേദനം ചെയ്തൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു പിന്നെ ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുകയും അല്ലേ പിന്നെ അതുപോലെ തന്നെ നന്മകളെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ, ഒരാൾ തൻ്റെ ഭാര്യയോട് ജീവിതകാലം മുഴുവൻ നന്മ ചെയ്താലും അവൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അവനിൽ നിന്ന് കണ്ടാൽ അവരെന്ത് പറയും? നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും ഒരു നന്മയും കണ്ടിട്ടില്ല. ആ ഒരു വാക്കുണ്ടല്ലോ, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, അതായത് നിങ്ങൾ എനിക്കൊന്നും ചെയ്തു തരില്ല, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു നന്മയും ചെയ്ത് തരാറില്ല, തന്നിട്ടില്ല എന്ന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് എന്ത് ചെയ്യും? എല്ലാ നന്മകളെയും നിഷേധിച്ച് ഒന്നും ചെയ്യാത്തവനായി ചിത്രീകരിക്കും. അപ്പം അങ്ങനെയുള്ള ചില വാക്കുകൾ വലിയ ഒരു പ്രയാസത്തിലേക്ക് കുടുംബജീവിതത്തിൽ വരാറുണ്ട്. അപ്പോൾ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ആ ഒരു മേഖല ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപക്ഷെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്കതില്ല എന്ന് അവർക്കത് തോന്നണത്. അതായത് എല്ലാ സൗകര്യം ഉണ്ട്, പക്ഷേ അപ്പുറത്തെ ഒരാളടുത്ത് എന്തോ നമുക്കില്ലാത്തത് കണ്ടപ്പോൾ അത് നമ്മൾ ഭർത്താവിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് നിങ്ങൾ എനിക്കൊന്നും ചെയ്ത് തരാറില്ല അല്ലെങ്കിൽ ചെയ്ത് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ സംസാരമാണ് ഏറ്റവും പ്രധാനമായി സൂക്ഷിക്കേണ്ടത് എന്നത് നമുക്ക് ചില കുടുംബ വിഷയങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ചില ബോധ്യങ്ങളാണ്. ഇൻഷാല്ലാ ബാക്കി ശ്രോതാക്കൾ കമന്റ് ചെയ്യട്ടെ
1: അല്ലേ.
0: യെസ്, സീനത്ത് ചങ്ങരങ്ങളും ഉമൈബ തിരുക്കടേരി തിരുക്കടീരിയ യെസ്, അതുപോലെ ആയിഷ തോട്ടശ്ശേരിയറ, നാസിഹ മാറ്റൂൽ, ഉമ്മു ഫർഹിൻ കരിപ്പോൾ,
1: ആയിഷ തോട്ടശ്ശേരിയറ
0: യെസ്,
1: ഇവരൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അയച്ചിട്ടുണ്ട്.
0: ഓക്കെ, ഓരോരുത്തരെ എൻട്രിയാണ്. സലാം പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലേ നമ്മളിലേക്ക് ചേരുകയാണ്. ഈ ലൈവിലേക്ക് ചേരുമ്പോഴുള്ള ഒരു എൻട്രി
1: സലാം കണ്ടാൽ മനസ്സിലാവൂലേ,
0: അതാണ്
1: എല്ലാവരും.
0: അതെ അതെ അതെ അതെ, സൗജ എന്താണ് കൊലക്കാട് അല്ലേ, കൊളക്കാട്,
1: കൊളക്കാട്.
0: അത് നമ്മൾ ഈ ഇംഗ്ലീഷിൽ ശരിക്കും മലയാളം വായിച്ചപ്പോൾ ചിലരല്ലേ
1: അപമാനിക്കണം പോലെ.
0: അതെ, ഏതായാലും നമുക്ക് ഉത്തരം ഒന്ന് പറഞ്ഞാലോ ഇന്നത്തെ മോർണിംഗ് ലൈവിൻ്റെ അല്ലേ. ഇനി നമ്മൾ അതിനെ അവരെങ്ങനെ എടുങ്ങറാക്കണ്ടല്ലോ. വിജയികളെ നമ്മൾ പിന്നെ പറയും അല്ലേ. ചോദ്യം നമുക്ക് വായിച്ചിട്ട് ഉത്തരം പറയാം.
1: ഇസ്ലാമിലെ ആദ്യത്തെ ഖിബ്ല ഏതായിരുന്നു? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ഒരുപാട് വന്നിട്ടുണ്ട്, ഒരുപാട് ശരി ഉത്തരങ്ങളുണ്ട്. ഓപ്ഷൻ ബി,
0: യെസ്, മസ്ജിദുൽ അഖ്സ,
1: അതെ
0: അതാണ് ശരി ഉത്തരം അല്ലേ.
1: പിന്നെ മറ്റൊരു പേരുണ്ടല്ലോ, ബൈത്തുൽ മുഖദ്ദസ് എന്നൊരു വരുന്നുണ്ട്,
0: ജെറുസലേമിലാണ് അല്ലേ. ഏതായിരുന്നാലും ഇനി കാത്തിരിക്കാം നമുക്ക് ആരാണ് ഇന്നത്തെ വിജയി എന്നത്. ഇൻഷാല്ലാ ഒരു ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്താണ്. അലി അക്ബർ ടി പി വലമ്പുറം, അവരെന്താ പറയുന്നുണ്ടല്ലോ, അസ്സലാമു അലൈക്കും, ക്വിസിലെ ഉത്തരം പച്ചവെള്ളം പോലെ അറിയാമായിരുന്നു, പക്ഷെ ആ സമയത്താണ് കടയിലൊരു കസ്റ്റമർ വന്നത്, കസ്റ്റമറെ വെറുപ്പിക്കുന്ന ഒരു പരിപാടി ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം.
1: അതെ,
0: ചോദ്യം വളരെ എളുപ്പമെന്നാണ്. റംല പി സി ചിങ്ങപുരം, സിസ്റ്റം പരിഗണിക്കുമോ അറിയില്ല,
1: നമുക്കറിയില്ലല്ലേ.
0: അതെ, കാത്തിരിക്കാം. അദ്രസാക്ക് കുഞ്ഞത്തൂർ എന്തോ പറയണ്ടല്ലോ, എന്താണ്, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാം മഞ്ചേശ്വരം മണ്ഡലത്തിൽ പ്രൊഫ്കോണിന് വേണ്ടി എൻ്റെ മകൻ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു നല്ല കാര്യങ്ങളിൽ നിന്ന് കൊണ്ട് ജീവിക്കാൻ കുടുംബത്തിന് ഭാഗ്യം നൽകട്ടെ, ആമീൻ എന്നാണ്. പ്രൊഫ്കോണ് അവിടെ നടന്നപ്പോൾ അതായിരിക്കും അല്ലേ? അപ്പോൾ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ ഇൻഷാല്ലാ. അപ്പോൾ ഏതായിരുന്നാലും ഈ പ്രൊഫ്കോണിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാൻ ഒരു കാര്യം കൂടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കോൺഫറൻസും വരികയാണ് അല്ലേ? ആ അതെ, കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് അത് ഒക്ടോബറിലാണ് ഇൻഷാല്ലാ.
1: പ്രശം ചെമ്മാട്
0: അതെ 11-ാം തീയതി അല്ലേ? ആ അപ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടത് ഇത്രയാണ്. നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലും അറിവിലും അയൽവക്കത്തും ഒക്കെയുള്ള ഈവൻ നമ്മുടെ മക്കളുടെ ടീച്ചേഴ്സിനെ വരെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പിന്നെ സമ്മേളനത്തിലേക്ക് അഥവാ കേരള ടീച്ചേഴ്സ് കോൺഫറൻസിലേക്ക് നമ്മൾ അവരെ, ഇത് വലിയൊരു സന്ദേശം നൽകുന്ന ഒരു കോൺഫറൻസാണ്. അതുപോലെ ഒരുപാട് കൈത്താങ് അധ്യാപകർക്ക് ഇതിലൂടെ കിട്ടും. ധാർമ്മികമായി ഒരുപാട് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ തിരിച്ചു പിടിക്കാനുള്ള ചില ട്രിക്സ് അല്ലെങ്കിൽ ചില പൊടിക്കൈകൾ ഇസ്ലാമിയത്തായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് ലഭിക്കാൻ അല്ലേ ഒരു വലിയ അവസരമാണ് ഇൻഷാല്ലാ.
1: ഓക്കെ, നമ്മൾ നടത്തൊരു
0: യെസ്
1: പ്രോഗ്രാമിലേക്ക് പോകാനുള്ള സമയമായി തുടങ്ങുന്നുണ്ട്.
0: എന്താണ് ഇൻഷാല്ലാ
1: ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ?
0: ഓക്കെ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

മഷാല്ലാ, നമ്മൾ സാധാരണ പോലെ കേൾക്കുന്ന ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, വിശുദ്ധ ഖുർആനിലെ അധ്യായം 42 സൂറത്തു ശൂറയിലെ 49-50 ആയത്തുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, നമ്മൾ പിന്നെ ഒരു

0: റംലാ പി സി ചിങ്ങപുരം അവർ പറയാണ്, കുടുംബജീവിതത്തിൽ വരുന്ന പരസ്പരം വിശ്വാസവും സ്നേഹവും ഉണ്ടാകണം. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന നന്ദി കേട് നമ്മെ നരകത്തിലെത്തിക്കും. അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ, ആമീൻ എന്നാണ്. നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു അനുഭവവുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു സംഭവം ഓർമ്മപ്പെടുത്താനുള്ളതേ, ഒരാള് പറയുന്നൊരു വിഷയമുണ്ട്. അയാൾ പറയുന്നത് വെച്ചാൽ, ഒരു ദിവസം ഇങ്ങനെ ഒരു അസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു സമയത്ത് ഒരു ഉപ്പയും മകളും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഒരു പരസ്പരമുള്ള ഒരു ഈഗോ കാരണം ഭർത്താവുമായി 7 വർഷത്തോളം വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി. പക്ഷെ ഉപ്പ അതിനൊന്നും പിന്നെ കൂട്ടു നിന്നിട്ടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ പ്രതി ഉമ്മയാണ് എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അപ്പം എല്ലാ ഉമ്മമാരും അങ്ങനെ ആയിക്കോണമെന്നില്ല. പക്ഷെ ചില ആളുകൾ ആ മകളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കാരണം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആ എന്നാൽ നിൻ്റെ കുട്ടി അങ്ങോട്ട് പോകണ്ട എന്നൊരൊറ്റ വാക്കിൽ എല്ലാം തീർക്കും. എന്താണ് പ്രശ്നമെന്നോ എന്താണ് ഉണ്ടായതെന്നൊന്നും അന്വേഷിക്കാനൊന്നും ചിലപ്പോൾ അവർ മുതിരില്ല. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, പിന്നെ അദ്ദേഹം പറഞ്ഞു, വാപ്പ പറഞ്ഞു, ഭർത്താവാണ് ശരി, പക്ഷേ അവളും അവളുടെ ഉമ്മയും കൂടിയാണ് കാര്യം ഇത്രയൊക്കെ വഷളാക്കിയത് എന്നാണ് വാപ്പ പറഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്താൽ, അവളെ ആ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നൊക്കെ ആകെ കണ്ണീര് വന്ന്, കുറ്റബോധത്തിൻ്റെയോ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയോ ഒക്കെ ആ ഒരു പ്രതീകം എന്ന പോലെ അവളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊക്കെ വന്നു. അങ്ങനെ അവരെ അന്ന് അവിടെ നിർത്തി ദുബായിലുള്ള ഭർത്താവിനെ വിളിച്ചു വരുത്തി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം വന്ന് സംസാരിച്ചു നോക്കുമ്പോൾ അദ്ദേഹം അനുഭവിച്ചത് ഇനി ഒരു കണക്കും കഴിയില്ല എന്നാണ്. അത്രയും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് ഈ ഭാര്യയുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെ അവർ അങ്ങനെ അവർ രണ്ടുപേരെയും അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുത്തി അത്യാവശ്യം നല്ലൊരു പ്രസംഗം അദ്ദേഹം നടത്തി എന്ന് പറഞ്ഞത്. അങ്ങനെ അവളോട് പറഞ്ഞിത്തരാൻ, എനിക്ക് കിട്ടുന്ന അവസാനത്തെ ഒരു ലൈഫ് ലൈനാണിത്, ഇനിയൊരു അവസരം ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ എന്താ ഖസാനയിൽ ഇനി നിനക്കായി ക്ഷമ ബാക്കിയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇനി ഒരു ക്ഷമിക്കാനുള്ളൊരു ഗ്യാപ്പ് ഇല്ല, അത്രയും ക്ഷമ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ താണ് പിന്നെ കോണ് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, ദുബായിൽ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഏതായാലും പിന്നെ ഈ അവസരം കിട്ടിയ സ്ഥിതിക്ക് ഒരിക്കലും എന്ത് ചെയ്ത് പാഴാക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നീ നിൻ്റെ ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ ഇടവരരുത്. ആദ്യം നീ നിന്നെ മനസ്സിലാക്കുക, പിന്നെ നിൻ്റെ ഭർത്താവിനെയും പറഞ്ഞ് മനസ്സിലാക്കുക. എൻ്റെ അങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് തന്നെ ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ വന്നു എന്നുള്ളത്. കാരണം ഒരു നമ്മൾ സാധാരണ ഇങ്ങനെ ഈ പിന്നെ സഹോദരിമാർ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും വേദനകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഒന്ന് കരയാൻ പോലും ഉറക്കെ കരയാൻ പോലും പറ്റാത്ത ഒരാളായിട്ട് പുരുഷന്മാരെ സമൂഹം ചിത്രീകരിച്ച് കഴിഞ്ഞത് കാരണം അവരും അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എത്ര ഉള്ളൂ, ഇടപെടുന്ന വിഷയത്തിൽ ഇപ്പോൾ ഉമ്മമാരാണെങ്കിലും വാപ്പമാരാണെങ്കിലും ഒക്കെ ഇടപെടുമ്പോൾ അവർക്കിടയിൽ ഒരു ജീവിതം, നല്ല ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലാണ് നടത്തേണ്ടത് എന്ന് കൂടി ഈ ഒരു സംഭവത്തിൽ നിന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് സൈനബ കരുവാങ്കൽ എന്തോ പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും, സലാം അയച്ചിരുന്നു, എത്തിയിട്ടില്ലേ എന്നുള്ള ചോദ്യമാണ്. എത്തിയിട്ടുണ്ടാവും അല്ലേ. വാലൈക്കും അസ്സലാം, ആ പ്രശ്നം അവിടെ തീർത്ത നമ്മള്
1: സലാം ഒരുപാട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ചിലപ്പോ നമ്മള് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്.
0: വേഗ ഉത്തരം പറഞ്ഞ് നല്ലൊരു തീരുമാനം, എന്റെ ഉത്തരം ശരിയായി. മൈമൂന പാറപ്പുറം. ഓക്കെ, അപ്പൊ
1: അതാലോചിക്കണ്ടല്ലോ.
0: അതെ, നമ്മളിങ്ങനെ മുള്ളുമ്പോ നിർത്തണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇൻഷാല്ലാ. ഇപ്പൊ നമ്മള് കറക്റ്റ് 6:47 എന്താണ് ഈ ഒരു സമയത്ത്. ഇൻഷാല്ലാ
1: ഇൻഷാല്ലാ നമ്മള് നമുക്കൊക്കെ പിന്നെ ആവശ്യമുള്ള അല്ലേ, നമ്മുടെ ഇബാദത്തുകൾക്കും എല്ലാത്തിനും ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ ആരോഗ്യം എന്നുള്ളത്.
0: അതെ അതെ,
1: ഇൻഷാല്ലാ ഇന്നത്തെ ആരോഗ്യചിന്തകളിലേക്ക്.
0: ഓക്കെ, ആരോഗ്യചിന്തകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ പരിപാടി, ചിലപ്പോൾ നമ്മളെ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ വല്ലാതെ അറിയും. നമ്മളെ ശ്രോതാക്കളായതുകൊണ്ട് എന്തായാലും അവർക്ക് അറിയും. എന്നാലും പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാണ്. ഈ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്കും പിന്നെ ലൈവായിട്ടും മറ്റു സമയങ്ങളിലും റിവൈൻഡിലൊക്കെ വരാറുള്ള ഒരു പിന്നെ പരിപാടിയാണ്, പ്രോഗ്രാമാണ്. ഡോക്ടർ മുഹമ്മദ് അസ്ലം, ഡോക്ടർ നജമുദ്ദീൻ കെ, ഡോക്ടർ സാദിഖ് തിരൂർ, ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ, ഡോക്ടർ ഇയാദ് മുഹമ്മദ്, ഡോക്ടർ അബ്ദുൽ മാലിക്. എന്നിവരുടെ സെഷനുകളാണ് നമുക്ക് ആരോഗ്യ ചിന്തകൾ എന്ന് പറയുന്ന നൂറുകണക്കിന് ബി സി റേഡിയോയുടെ പരിപാടികൾക്കിടയിൽ പെട്ട ഒരു പരിപാടിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഇന്ന് ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത്,
1: ഇന്ന് ഡോക്ടർ മുഹമ്മദ് ഫാസിലിൻ്റെ അസിഡിറ്റി പൂർണ്ണമായി മാറ്റാൻ ഓർത്തിരിക്കേണ്ട വസ്തുതകൾ എന്ന ഒരു ടോപ്പിക്കാണ്. ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റി.
0: ഒന്ന് കേട്ടുവരാം.
1: തീർച്ചയായിട്ടും.
2: അസ്സലാമു അലൈക്കും. ആരോഗ്യ ചിന്തകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗേഡ്, ഗ്യാസ്ട്രോ ഇസോഫേഗൽ റിഫ്ലക്സ് ഡിസീസ്. പേരൊന്നും കേട്ട് പേടിക്കേണ്ട കേട്ടോ, അധികം ആൾക്കാർക്കും സ്ഥിരം വരുന്നൊരു പ്രശ്നമാണ് ഗ്യാസ്ട്രോവള്, അസിഡിറ്റി, നെഞ്ചരച്ചിൽ. അങ്ങനെ നമ്മളെ പേരുകൾ ഒരുപാട് വിളിക്കുമെങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിക്കുക. ചിലർക്ക് ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ അല്ലേ, ചിലപ്പം പ്രോട്ടീന് കൂടുതലായിട്ടുള്ള പയർ, മമ്പയർ, കടല, ചെറുപയറൊക്കെ കഴിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലർക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസ്ട്രബിൾ ആണ് എന്നുള്ള പ്രശ്നം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മുടെ ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാൽവുണ്ട്. നമ്മുടെ ആ അന്നനാളത്തു നിന്ന് തായ ഇറങ്ങി ചെന്ന് ആമാശയത്തിലേക്ക് ഒരു വാൽവിലൂടെയാണ് ഇറങ്ങി ചെല്ലുന്നത്. അത് കഴിഞ്ഞാൽ വാൽവ് അടയും. അത് കഴിഞ്ഞിട്ട് ആമാശയത്തിന് ഒരുപാട് പണിയുണ്ട്. ആമാശയം പല, നിങ്ങൾ ഒരു മില്ല് ആലോചിച്ച് നോക്കുക, പൊടിക്കുന്ന മില്ല്, അരിയും ബാക്കി സാധനങ്ങളൊക്കെ പൊടിക്കുന്ന, പല രൂപത്തിൽ കറങ്ങൂല അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ നമ്മുടെ ആമാശയത്തിൻ്റെ അകത്തും അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ദഹനം നടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ വാൽവുകൾ, ഈ പ്രവർത്തനത്തിൻ്റെ ഇടയ്ക്ക് ഈ വാൽവുകൾ ചിലപ്പം അറിയാതെ വീക്കായിട്ട് തുറന്ന് വരാം, വാൽവുകൾ ദുർബലമായിട്ട് വരാം. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള അതിതീവ്രമായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് അന്നനാളത്തിലേക്ക് മേപ്പോട്ട് കയറി വരും, നമുക്ക് നെഞ്ചരിച്ചിൽ തുടങ്ങും. ചിലർക്ക് വീണ്ടും കയറി വരും, വായിലൊരു പുളിപ്പ് രസം വരും, ചിലർക്ക് പല്ലിനെ വരെ അത് ബാധിക്കാം. ഇത്തരത്തിലാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഏകദേശം ഐഡിയ കിട്ടിയെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അസിഡിറ്റി പ്രശ്നങ്ങൾ നിരന്തരം വരുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ, ഭക്ഷണത്തിനല്ല പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾ ഒരുപാട് ഭക്ഷണം മാറ്റി വെച്ചത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ അസിഡിറ്റി, വയറിലെ കംപ്ലയിൻസ് മാറാൻ പോകുന്നില്ല. താൽക്കാലികമായിട്ടുള്ള ആശ്വാസം നിങ്ങൾക്ക് കിട്ടും, താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാം. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, താൽക്കാലികമായിട്ട് മാറ്റി വെച്ചു. അത് തന്നെയാണ് അതിനുള്ള സൊല്യൂഷനും. പ്രധാനമായിട്ട് നിങ്ങൾ ഹീല് ചെയ്യേണ്ടത് നിങ്ങളുടെ ആങ്സൈറ്റിയാണ്. നിങ്ങൾക്ക് ഉത്കണ്ഠകളുണ്ടോ, അതേപോലെ തന്നെ പേടികളുണ്ടോ, നിങ്ങളുടെ മനസ്സിനെ ഹീല് ചെയ്യാൻ നമ്മൾ പറയും ഗട്ട് ബ്രെയിൻ ആക്സിസ്. മനസ്സിൽ സന്തോഷമില്ല, സമാധാനമില്ല, എപ്പോഴും പേടിയാണ്, ടെൻഷനാണ്. ഇത്തരം എപ്പോഴും പേടിയും ടെൻഷനായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ കൂടുതൽ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കും. യുദ്ധസമാനമായ അന്തരീക്ഷമായിരിക്കും ശരീരത്തിൽ എപ്പോഴും. യുദ്ധത്തിൻ്റെ സമയത്ത് ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയമുണ്ടാവില്ല അല്ലേ. നമുക്കൊരു പ്രധാനപ്പെട്ട സിറ്റുവേഷന് വന്നാൽ ഭയങ്കര സ്ട്രെസ് അടിച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മളെ വയറിന് ദഹിപ്പിക്കാനൊന്നും ഓർമ്മയുണ്ടാവില്ല. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മനസ്സിലെ സ്ട്രെസ്സുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീല് ചെയ്ത് മാറ്റന്നെ വേണം. അതിനെ കറക്റ്റായിട്ട് എന്ത് പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് മാറ്റണം. അതിനുള്ള പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് ആണ്. ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിങ്ങൾ രാവിലെ എണീറ്റ് വന്ന് നമസ്കരിക്കുന്നത്, അതേപോലെ തന്നെ കുടുംബക്കാരോട്, അതേപോലെ തന്നെ ബാക്കിയുള്ളവരോട് ഇടപഴകുന്നതിലൊക്കെ കൂടുതലായിട്ട് മൈൻഡ്ഫുൾനെസ്, മനസാന്നിധ്യം കൊണ്ടുവരാൻ ശ്രമിക്കുക ബോധപൂർവം. രണ്ടാമത്തേതായിട്ട് നമ്മുടെ റിലേഷൻസാണ്, ഫാമിലി റിലേഷൻസ്, ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം, നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ ട്രോമ വന്നാൽ, പ്രശ്നങ്ങൾ വന്നാൽ, ദുരിതങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ, നമ്മളൊന്ന് സങ്കടപ്പെട്ടിരിക്കുന്നു. നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയിലിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ വന്ന് ചോദിക്കും എന്താണ് പ്രശ്നം, നീ ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കുറയും അല്ലേ. അപ്പോൾ റിലേഷൻസാണ്, ബാക്കിയുള്ളവരുമായിട്ടുള്ള റിലേഷൻസ്, അത് നിങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോയാൽ. ശരിക്കും റിലേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ടച്ചാണ്, പരസ്പരം ടച്ച് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും, നിങ്ങളുടെ ട്രോമകൾ മാറും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ ഭക്ഷണ ക്രമീകരണങ്ങൾ, എക്സസൈസ്, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ ഗേഡ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ ഹീൽ ചെയ്ത് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നിരന്തരം മരുന്ന് കുടിക്ക് പ്രതിവിധി ഉണ്ടാവുള്ളൂ, ഇത് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി മാറും. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വാലേക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. മാഷ, അന്നത്തെ ഒരു ആരോഗ്യ വിചാരം കേട്ടപ്പോൾ ഒരുപാട് ആളുകൾക്ക് അല്ലേ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, അസിഡിറ്റി, നല്ലൊരു ഭക്ഷണം അല്ലെങ്കിൽ പലപ്പോഴും അധിക ഭക്ഷണങ്ങളിലും ചില ആളുകൾക്കൊക്കെ പെട്ടെന്ന് വരുന്നൊരു പ്രയാസമാണ് ഈ അസിഡിറ്റി എന്നുള്ളൊരു പ്രശ്നം.
0: പിന്നെ ഈ വിഷയം പറയുമ്പോൾ എനിക്ക് വലിയൊരു അനുഭവമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഒരു ഇപ്പോൾ ഒരു 3 വർഷമായി എനിക്ക്, ഞാൻ ഒരു ദിവസം സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശബ്ദം അങ്ങോട്ട് പോയി. അപ്പോൾ ആദ്യം ശബ്ദം ഇങ്ങനെ കുറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് വലിയ വിഷയം, പിന്നെ അങ്ങനെ ശബ്ദം പോയി പോയി എനിക്കത് പല, ഞാൻ പല സ്ഥലത്തും പോയി ഹോസ്പിറ്റലുകളിൽ കൂടെ ഒക്കെ പോയപ്പോൾ ആദ്യം ചെന്ന ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് പിന്നെ ടെസ്റ്റ്, മറ്റേ ടെസ്റ്റൊക്കെ ചെയ്ത് പ്രീ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ശബ്ദം പോയി, ശബ്ദം പോയി. അപ്പോൾ എന്നോട് ഇത് മാറൂല, പിന്നെ മാറുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ പിന്നെ വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ വല്ലാണ്ട് ഇതാക്കി. അപ്പോൾ അങ്ങനെ ഈ പ്രീ ക്യാൻസർ വരുന്ന ആളുകൾക്കുള്ള ഒരു സ്റ്റേജ് ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നോട്. അങ്ങനെ അത് പല കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടറെടുത്തും അതുപോലെ പല സ്ഥലത്തും നമ്മൾ പരിചയത്തിലുള്ള കുറേ ആളുകളുടെ ഡിപ്പെൻഡിങ് അനുസരിച്ച് നമ്മൾ പോയി. അവസാനം നമ്മൾ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിന് അത് സർജറി ചെയ്തു. സർജറി ചെയ്തിട്ടാണ് എനിക്ക് ശബ്ദം വന്നത്. ആ ശബ്ദം പോയിരുന്നു. അപ്പോൾ ശബ്ദം പോയിട്ട് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരാഴ്ച മിണ്ടാൻ പാടില്ല. നമ്മളിങ്ങനെ വല്ല സ്വകാര്യം വരല്ല, അത് തീരെ പാടില്ല. ഫുള്ള് ഒരാഴ്ച ഫുള്ള് എഴുതിയിരുന്നു. ഭയങ്കര ഒരു അവസ്ഥയാണത്. അങ്ങനെ അവസാനം ഡോക്ടർ പിന്നെ പറഞ്ഞു, നമ്മളെ അസുഖം LPRT അങ്ങനെ എന്തോ ഒരു അസുഖം പറഞ്ഞു. അത് ഈ ഗ്യാസിൻ്റെ അസിഡിറ്റി കാരണം ഉണ്ടായൊരു സംഭവമാണ്. നമ്മൾ നേരത്തിന് ഫുഡ് കഴിക്കാതിരുന്നിട്ടും പിന്നെ നേരം വൈകിട്ട്, ചില ആളുകൾക്ക് തീരെ പറ്റില്ല, നമ്മളെ പുറത്തേക്ക് വിടുന്ന ഒരു ഗ്യാസ് ഉണ്ട്, അതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് മൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇത്തരം അസുഖങ്ങളിലേക്ക് പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണ്ട ഒരു വിഷയം,
1: കാണ്ട വിഷയമല്ല. മാത്രമല്ല പല ആളുകളും പിന്നെ ഈ നെഞ്ചുവേദനയ്ക്ക് വരുമ്പോഴേ അത് ഗ്യാസായിരിക്കും എന്നുള്ളൊരു, അത് പലപ്പോഴും പല അപകടം ഉണ്ടാക്കാറുണ്ട്. ഒരു പക്ഷേ മറ്റെന്തെങ്കിലും ബ്ലോക്കിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും നമുക്കറിയില്ലല്ലോ. അധികം ആൾക്കാരാണ് ഇടയ്ക്ക് ഉണ്ടാകലുണ്ട്, അത് പ്രശ്നമല്ല, ഇടയ്ക്ക് വരലുണ്ട്, അത് ഗ്യാസാകും ഒരു ചിന്ത, ഒരു ഊഹമാണല്ലോ. ശരിക്കും ഒന്ന് ഹോസ്പിറ്റലിൽ പോയി പ്രയാസം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നല്ലതാണ് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ. അത്
0: ഏറ്റവും പ്രധാനം നമുക്കിപ്പോൾ ഇതിൽ കേട്ടതുപോലെ എപ്പിസോഡ് ഇനിയും ഒരുപാട് നമുക്ക് കേൾക്കാനുണ്ട്, അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ട്. അതിൽ ഇത്തരം ഫുഡ് കഴിക്കുന്നത് നേരത്തിന് കഴിക്കലും എന്ത് തിരക്കുണ്ടെങ്കിലും അത്യാവശ്യം നമ്മളെ ശരീരത്തിന് വേണ്ട സാധനം മാത്രം ഇത്തിരി കഴിച്ചാലും വേണ്ടില്ല, അത് എന്ത് ചെയ്യണം നേരത്തിന് കഴിക്കുക. അല്ലെങ്കിൽ ഈ ടീച്ചേഴ്സിനൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, സൗണ്ടിനെ ബാധിക്കുക, ഈ അസിഡിറ്റി ബാധിക്കുന്നത്.
1: നല്ല
0: കണക്ഷൻ ഉണ്ട് എന്നാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു പാഠം. ഏതായിരുന്നാലും എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഈ ആരോഗ്യ വിചാരം പോലെയുള്ള വിഷയങ്ങളിലൊക്കെ കിട്ടുന്ന വലിയ ഒരു പിന്നെ നേട്ടങ്ങൾ ഇതാണ് അല്ലേ, നമുക്ക് നമ്മുടെ ലൈഫുമായി കണക്ട് ചെയ്ത് ഒരുപാട് വിവരങ്ങൾ, അറിവുകൾ കിട്ടുമെന്നുള്ളതാണ്. ഇൻഷാല്ലാ.
1: ഓക്കെ, നമ്മുടെ കമൻറ്റുകൾ ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സീനത്ത് പാലക്കാട്, എൻ്റെ ഓൺലൈൻ മദ്രസയിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഉമ്മയാണ്. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് എന്താണ്, ക്ലിയർ ആണ്. ആ, എൻ്റെ കുട്ടിയുടെ മദ്രസ അധ്യാപകനാണ് തോഫീഖ് ഉസ്താദ്, അവളാണ്. അവളുടെ പേര് ഹൈക്ക ഫാത്തിമ. അവളിപ്പോൾ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു. മഷാല്ലാ, നമുക്കറിയാത്ത സംഗതിയാണ്. സീനത്ത് പാലക്കാട് എന്നുള്ളൊരു പേര് നമ്മളിങ്ങനെ സാധാരണ വായിച്ചു പോകലുണ്ട്. എന്തായാലും സന്തോഷം. മഷാല്ല മറക്കുന്ന
0: നമ്മുടെ നൗഫലസ് പിരിയാരി പിരായിരി ചുങ്കം, അപ്പോൾ അവർ വലിയൊരു മെസ്സേജ് വായി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരല്പം നമുക്കൊന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ കേൾവിക്കാരായ വിസ്ഡം പ്രവർത്തകരെ നിമിഷം നമുക്ക് ചിന്തിക്കാം. ഒരു കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം പാട്ടി മ്യൂസിക്കും ഇൻസ്ട്രുമെൻസുമായിരുന്നു. എന്നാൽ സംഗീതം പിശാചിൻ്റെ കുയലൂത്താണ് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ അതിലൂടെ ലഭിച്ചിരുന്ന ജീവിതമാർഗം പോലും ദീനു വേണ്ടി ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി. അതൊരു ചെറിയ ത്യാഗമായിരുന്നില്ല, തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വഴി തന്നെയാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ തൃപ്തിക്കായി ഉപേക്ഷിച്ചത്. അതുമാത്രമല്ല, കാഴ്ചശക്തി ഇല്ലാത്ത ഈ സഹോദരൻ കോഴിക്കോട്ടിൽ നിന്ന് പാലക്കാട്ടേക്ക് ഇത്രയും ദൂരം ചെയ്ത് യാത്ര ചെയ്തൊരു ദീനീ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തി. അങ്ങനെ പറഞ്ഞു പോവാണ്. എൻവിഷൻ എന്നുള്ള നമ്മളെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതുമായി അങ്ങനെയുള്ള ഇതുമായി ഇതിൽ പങ്കെടുത്ത് അങ്ങനെ ഒരു സഹോദരനെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമ്മളോട് ചോദിക്കുകയാണ്
1: നമ്മുടെ അവസ്ഥ.
0: അതെ, പക്ഷെ നമ്മളോ കണ്ണിന് കാഴ്ചയുണ്ട്, ശരീരത്തിന് ആരോഗ്യമുണ്ട്, യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്, എന്നിട്ടും ഇന്ന് സമയമില്ല, കുറച്ച് തിരക്കുണ്ട്, ക്ഷീണമാണ്, അടുത്ത തവണ വരാം, അവിടെ വരെ പോകേണ്ടതുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മീറ്റിങ്ങിന് പോകാൻ പ്രയാസം പറയുന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ആരോപത്തിൽ പ്രോഗ്രാംസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒഴിവ് കഴിവുകൾ അല്ലേ പറയുന്ന ആളുകളുണ്ടാകും. അവരൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് നൗഫൽ സാഹിബ് ഈ ഒരു മെസ്സേജ് വിട്ടിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഇൻഷാല്ലാ. പിന്നെ ഷുഹൈബ അവരുടെ ഒരു മെസ്സേജ് നിങ്ങൾ കണ്ടോ? ഷുഹൈബ എം വളപ്പട്ടണം പുലരുട്ടത്തിലൂടെ പറഞ്ഞൊരു വിഷയത്തെ സംബന്ധിച്ചാണ് അവരുടെ അഭിപ്രായം. ഏതായാലും പിന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുന്നു, കണ്ണൂർ ജില്ലാ വിദ്യാർത്ഥി സമ്മേളനം 27 നടക്കുകയാണ്. മക്കളെ അവിടെ നിർബന്ധമായി എത്തിക്കോ, അള്ളാഹു റഫീഖ് ചെയ്യട്ടെ എന്നാണ് ഷുഹൈബ എം വളപ്പട്ടണം പറയുന്നത്.
1: സുലൈഖ തിരുവാലി, മഷാല്ല, ആരോഗ്യ വിചാരം നല്ല ഒരു അറിവ്. എൻ്റെ മോൾക്ക് ഇതേ അവസ്ഥയാണ്. ഇതിനകത്ത് പറയുന്ന മഷാല്ല ഗ്യാസ് ട്രബിളിനെ കുറിച്ച് നല്ല അറിവ് തന്നെയാണ് കിട്ടിയത്.
0: യെസ്, അപ്പോൾ ആരോഗ്യ വിചാരത്തിൽ വ്യത്യസ്തമായ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, അത് നമ്മൾ കേൾക്കണം. നമ്മൾ ശരിക്കും ഫാമിലി ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എല്ലാവർക്കും ബോധ്യം ഉണ്ടാകും അല്ലേ. ഓക്കെ, അതുപോലെ ഉത്തരം അറിയാമായിരുന്നു എന്നിട്ടും ഓപ്ഷൻ തെറ്റിച്ചാണ് കൊടുത്തത് എന്നാണ് സുഹൈല മംഗലശ്ശേരി, മംഗലശ്ശേരി മഞ്ചേരി. ആ ഓക്കെ, ഏതായിരുന്നു നമുക്കേ നമ്മുടെ ഷെഡ്യൂളിലേക്ക് ഒന്ന് തിരിച്ചു പോകാം അല്ലേ.
1: ഓക്കെ, ടൈം പോയി കൊണ്ടിരിക്കുന്നുണ്ട്.
0: എന്താണ് ഇനി ഷെഡ്യൂൾ നമുക്ക്? ആ, തിരുമൊഴികളാണ്.
1: യെസ്.
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: തിരുമൊഴികളിൽ പതിവ് പോലെ നമ്മോടൊപ്പം ചേരുന്നത് കെവി മുഹമ്മദ് അലി സാഹിബാണ്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന പുഞ്ചിരി എന്നതാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള ശ്രോതാക്കളെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസ് സഹീൽ ബുഖാരിയിൽ 4448 നമ്പറായി വന്നതാണ്. ഇന്ന് നാം മനസ്സിലാക്കുന്നത് മറ്റ് ചില ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇതേ ആശയമുള്ള ഹദീസ് ചില പദവ്യത്യാസത്തോടുകൂടി നമുക്ക് വായിക്കാനാകും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അബു ഹംസ എന്ന വിളിപ്പേരുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് മുഴുവൻ പേര് ഇങ്ങനെയാണെന്ന് ഇങ്ങനെയായി നമുക്ക് വായിക്കാം. അബു ഹംസ അനസ് ബിൻ മാലിക് ബിൻ നദർ ബിൻ ലംദം അൻ നജ്ജാരി അൽ ഖസ്റജി അൽ അൻസാരി. ഹിജ്റക്ക് മുമ്പ് 10 അദ്ദേഹം മദീനയിൽ ജനിക്കുന്നത്. ഹിജ്റ 93 ബസ്രയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നത്. 90 or 91 ചില അഭിപ്രായങ്ങളുണ്ട്. മാതാവ് മുസ്ലിം ബിൻ മൽഹാൻ എന്നിവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ആ നാള് മുതൽ നബിയോടൊപ്പം നബിയുടെ സന്തത സഹചാരിയായി സേവകനായി അദ്ദേഹം ജീവിച്ചു. അനവധി ഹദീസുകൾ, ചില കണക്കുപ്രകാരം 2286 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നമുക്ക് കാണാനാകും. ഖാദിമു റസൂലില്ലാ, റസൂലിൻ്റെ സേവകൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് തൊട്ടുമുമ്പുള്ള അന്നത്തെ ദിവസത്തെ ഒരനുഭവം എന്ന നിലക്കാണ് അദ്ദേഹം നമ്മെ ഇക്കാര്യം അറിയിക്കുന്നത്. അദ്ദേഹം പറയുന്നു, അന്നൽ മുസ്ലിമീന ബൈന ഹും ഫി സ്വലാത്തിൽ ഫജർ മിൻ യൗമിൽ ഇസ്നൈൻ. വിശ്വാസികളായ മുസ്ലിങ്ങളൊക്കെ, അതായത് അവരെല്ലാവരും ഫജർ നമസ്കാരത്തിലായിരുന്നു. മുസ്ലിങ്ങളായ ഞങ്ങളെല്ലാവരും വിശ്വാസികളൊക്കെ ഫജർ നമസ്കാരത്തിലായിരുന്നു. സഫ് നിന്നുകൊണ്ട് ഫജർ നമസ്കരിക്കുന്ന വേള മിൻ യൗമിൽ ഇസ്നൈൻ, ആ തിങ്കളാഴ്ചയിൽ അള്ളാഹു റസൂൽ മരണപ്പെട്ട ആ തിങ്കളാഴ്ചയിലെ സുബിഹി നമസ്കാരത്തെക്കുറിച്ചാണ്. അഥവാ ഹിജ്റ 11 ഹിജറ 11 റബിയുൽ അവ്വലിലെ ആ തിങ്കളാഴ്ചയെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ തിങ്കളാഴ്ച എന്നത് റബിയുൽ അവ്വൽ 12 എന്ന് പ്രബലമായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മറ്റു ചില അഭിപ്രായങ്ങളും ആ വിഷയത്തിലുണ്ട്. എന്തായാലും റബിയുൽ അവ്വലാണെന്നതിനും തിങ്കളാഴ്ചയാണെന്നതിനുമൊക്കെ വളരെ വിയോജിപ്പുണ്ട്, ഏകാഭിപ്രായമുണ്ട്. ആ തിങ്കളാഴ്ചയിൽ വിശ്വാസികൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ വ അബൂബക്കർ യുസല്ലി ലഹും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അവർക്ക് ഇമാമായി നിന്ന് നമസ്കരിക്കുന്നത്. ലം യഫ്ജഉഹും ഇല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് കശഫ സിത്ര ഹുജറത്തി ആയിഷത്ത റളിയല്ലാഹു അൻഹ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ അഹുജറയുടെ അറയുടെ വിരി നീക്കിയിട്ടു എന്നാണ്. ലമ്യഫ്ജഉഹും, അധികം സമയമായില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് കശഫ നീക്കിയിട്ടു സിത്ര ഹുജറത്തി ആയിഷത്ത റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയുടെ, നബി കിടക്കുന്ന, നബി ആയിഷ റളിയല്ലാഹു അൻഹ താമസിക്കുന്ന ആ ഹുജറയുണ്ടല്ലോ, അറ, ആ ചെറിയ കുടിൽ, അതിൻ്റെ പള്ളിയിലേക്കുള്ള കവാടം എന്ന് പറഞ്ഞാൽ ഒരു വിരിയാണ് വാതിലായിട്ടുള്ളത്. അത് റസൂലുള്ളാഹി ഒന്നിങ്ങനെ നീക്കി, ഫനദറ ഇലൈഹിം, അങ്ങനെ അവരിലേക്ക് തൻ്റെ അനുചരന്മാർ അണിയണിയായി നിന്ന് നമസ്കരിക്കുന്ന, റബ്ബിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നത്, അണിയണിയായി നിൽക്കുന്നത്, റുക്കുഅും സുജൂദും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരം നോക്കി, വഹും ഫീ സുഫൂഫി സലാ, അവരെല്ലാവരും നമസ്കാരത്തിനുള്ള സഫുകളിലാണ് നബി നോക്കുമ്പോൾ, ജനങ്ങളെല്ലാം നമസ്കാരത്തിനുള്ള സഫുകളിലാണ്. സുമ്മ തബസ്സമ യദ്ഹഖു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിച്ചു, യദ്ഹഖു നന്നായി ചിരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൺകുളിർക്കെ ആ നമസ്കാരം കണ്ട് പുഞ്ചിരിച്ച്, അങ്ങനെ മാത്രമല്ല നന്നായി ചിരിച്ചു എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരി നീങ്ങുന്നത് കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്നാണ് തുടർന്ന് പറയുന്നത്. ഫനക്കസ അബൂബക്കരിൻ അല അഖിബൈഹി ലിയസ്വില സഫ്, ഫനക്കസ അബൂബക്കരിൻ അല അഖിബൈഹി, നക്കസ അല അഖിബൈഹി എന്ന് പറഞ്ഞാൽ പിറകോട്ട് നീങ്ങി എന്നാണ്. പിറകോട്ട് നീങ്ങി, പുറകിലോട്ട് നീങ്ങി, എന്തിനു, ലിയസ്വില സഫ്, സഫിലേക്ക് എത്താൻ വേണ്ടി പുറകിലോട്ട് നീങ്ങാൻ തുടങ്ങി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു തുടരുകയാണുള്ളത്, അന്ന അദ്ദേഹം വിചാരിച്ചു, അന്ന റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുരീദു അൻ യഖ്റുജ ഇല സ്വല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസുഖത്തിന് സുഖമുണ്ടായിട്ടുണ്ട്, പ്രയാസം നീങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇമാമി നിൽക്കാൻ പ്രിയപ്പെട്ട പ്രവാചകൻ ഇതാ പുറപ്പെട്ടു വരുന്നു എന്ന് അദ്ദേഹം വിചാരിച്ചുകൊണ്ടാണ് പിന്നിലേക്ക് മാറാനൊരുങ്ങിയത്. ഫഖാലപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുകയാണ്, വഹമ്മൽ മുസ്ലിമൂന അൻ യഫ്തതിനു ഫീ സ്വലാത്തിഹിം, വഹമ്മൽ മുസ്ലിമൂന അൻ യഫ്തതിനു ഫീ സ്വലാത്തിഹിം, മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ അവരുടെ നമസ്കാരം കുഴപ്പത്തിലാകുമോ എന്ന് പോലും ചിന്തിച്ചുപോയി, വിചാരിച്ചുപോയി. കാരണം നബി വരുമ്പോഴുള്ള സന്തോഷം ആകെ നമസ്കാരത്തിനും ഭംഗം വരുമോ എന്ന് പോലും ചിന്തിച്ചുപോയി. അതിനുമാത്രം പ്രയാസത്തിലായിരുന്നു വിശ്വാസികൾ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് തുടർന്ന്, ഫറഹൻ ബി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലുള്ള സന്തോഷം കാരണം, അല്ലാഹുവിൻ റസൂൽ തൻ്റെ പ്രയാസങ്ങൾ നീങ്ങി ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് ഇമാമായി നിന്ന് നമസ്കരിക്കാൻ ഇതാ പുറപ്പെട്ടു വരുന്നു എന്ന നിലക്ക് ആ സന്തോഷത്താൽ തങ്ങളുടെ നമസ്കാരം കുഴപ്പത്തിലാകുമോ എന്ന് പോലും ആശങ്കയിലായി. അതിനുമാത്രം സന്തോഷത്തിലായ വിശ്വാസികൾ, അവർ സങ്കടത്തിലായിരുന്നു, ഏതാനും ദിവസങ്ങളിലായിട്ട് വലിയ മനപ്രയാസത്തിലായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു തുടരുകയാണ്, ഫഅശാറ ഇലൈഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സൂചന നൽകി, അൻ അതിമ്മു സ്വലാത്തക്കും, നിങ്ങളുടെ നമസ്കാരം നിങ്ങൾ പൂർത്തിയാക്കുക, നിങ്ങളുടെ നമസ്കാരം നിങ്ങൾ പൂർത്തിയാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സൂചന നൽകി. സുമ്മ ദഖല അൽ ഹുജ്റ, എന്നിട്ട് റൂമിലേക്ക് പൂർണ്ണമായി നബിയുടെ അറയിലേക്ക്, ആ കുടിലേക്ക് പ്രവേശിച്ചു. വഅർഖ അസ്സത്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിരി തൂക്കിയിട്ട് താഴ്ത്തിയിടുകയും ചെയ്തു എന്നാണ്. അർഹ എന്ന് പറഞ്ഞാൽ താഴ്ത്തിയിട്ട്, വിരി താഴ്ത്തിയിടുന്നതിനാണ് പറയുക. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ മരണപ്പെട്ട ആ ദിവസത്തിലെ സുബഹി നമസ്കാരം, തൻ്റെ അവസാന കാഴ്ച, സുന്ദരമായ കാഴ്ച നബി ആഗ്രഹിച്ചത്, അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു റസൂൽ പുഞ്ചിരിച്ചതും നന്നായി ചിരിച്ചതും. തൻ്റെ അനുയായികൾ ഏകോദര സഹോദരന്മാരെ പോലെ ഐക്യത്തോടെ തോളോട് ചേർന്ന് നമസ്കരിക്കുന്നത് കൺകുളിർക്കെ കണ്ടുകൊണ്ടാണ് അള്ളാഹുൻ റസൂൽ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അവസാന പുഞ്ചിരി നിർവഹിച്ചതും നടത്തിയതും എന്നുകൂടി നമുക്ക് കാണാം. ചില റിപ്പോർട്ടുകളിൽ ഫതൂഫിയ മിൻ യോമിഹി, ആ ദിവസമാണ് നബി വഫാത്തായത് എന്നുകൂടിയുണ്ട്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ സഹാബത്തിൻ്റെ സ്നേഹം, എന്തുമാത്രം ഇഷ്ടത്തിലാണ് അവർ നബിയോട്, നബിയുടെ രോഗത്തിലും നബിയുടെ കഷ്ടപ്പാടിലും അവരെന്തുമാത്രം വേദനിച്ചിരുന്നു എന്നൊക്കെ ഇവിടെ നമുക്ക് കാണാം. മാത്രവുമല്ല, നബിയുടെ സാന്നിധ്യവും നബിയുടെ ഒന്നിച്ചു ചേരലും അവരെന്തുമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നതിനും ഈ ഹദീസ് തെളിവാണ്. അതോടൊപ്പം നമസ്കാരത്തിൻ്റെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുമാത്രം ആഗ്രഹിച്ചു, തൻ്റെ സ്വഹാബത്ത് അത് ജമാഅത്തായിട്ട് നിർവഹിക്കുന്നത് നബി എന്തുമാത്രം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഈ വചനത്തിൽ നമുക്ക് പ്രകടമാണ്. നബിയുടെ ഇഷ്ടം ജീവിതത്തിൻ്റെ അവസാനം വരെ കൊണ്ട് നടക്കാൻ, ആ കൺകുളിർമ ലഭിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനെ നന്നായി ഇഷ്ടപ്പെട്ട് ആ ഇഷ്ടം നമ്മുടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകൾ അനുധാവനം ചെയ്തുകൊണ്ട് ആ ഇഷ്ടം പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും സലാം വറഹ്മത്തുള്ളാ. നാം ഇതുവരെ കേട്ടത് തിരുമൊഴികൾ. ബഹുമാനായ കെ വി ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മോട് സംസാരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന പുഞ്ചിരിയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. ഏതായാലും മറക്കാനാകാത്ത ഒരുപാട് ഓർമ്മകളും സന്തോഷങ്ങളും അതുപോലെ എന്നാൽ വേർപാടിൻ്റെ ഒരുപാട് സങ്കടങ്ങളും ഒക്കെ ബാക്കിയാക്കിയിട്ടാണ് പ്രവാചകൻ അല്ലേ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്.
1: ഏതൊരാളുടെയും മരണത്തിൻ്റെ അവസാന നിമിഷങ്ങൾ അല്ലേ, അത് നേരിൽ കണ്ട ആളുകൾ അവരുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഓർമ്മകളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജനനത്തേക്കാൾ കൂടുതൽ അല്ലേ അവിടുത്തെ വഫാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഓരോ ദിവസങ്ങളും റബീഉൽ 12, 11, 10, 8, 9, 6, 7 ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അവസ്ഥകളൊക്കെ ചരിത്രത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. നബിയുടെ അവസാന ആ സമയം ഇവിടെ നമ്മൾ കേട്ടല്ലോ, നമസ്കാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, അത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോൾ സന്തോഷം, അതാണല്ലോ അവസാനത്തെ പുഞ്ചിരി എന്ന വിഷയത്തിൽ പറഞ്ഞത്. വിരി നീക്കിക്കൊണ്ട് നമസ്കരിക്കുന്നത് കണ്ട് നബിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നു എന്നുള്ളൊരു ഭാഗം.
0: ഒരുപാട് പ്രവാചകന്റെ അവസാന നിമിഷങ്ങൾ എന്നുള്ള നിലക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അദ്ദേഹം ഭാര്യമാരോട് അവസാന സമയത്തുണ്ടായിരുന്ന ഇടപെടലുകൾ, ഭാര്യമാർ പിന്നെ അദ്ദേഹത്തോട് തിരിച്ച് ഉണ്ടായ പെരുമാറ്റങ്ങൾ, ഇതൊക്കെ അല്ലേ കാണാൻ പറ്റും. ഉമ്മുകുൽസു ചിറമംഗലം പറയുന്നു, ഇന്നലെ വനിതാ സമ്മേളനത്തിന് പോയി. ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന നല്ല അറിവുകളാണ് ലഭിച്ചത്. 4 പീസ് റേഡിയോ ശ്രോതാക്കളെയും കാണാൻ സാധിച്ചു. അൽഹംദുലില്ലാ. ഓക്കെ. അതുപോലെ ജമീല വി പി എന്തോ ആമീൻ പറയുന്നുണ്ട്.
1: അന്നത്തെ ഒരു ഇതിനായിരിക്കും പുതിയ വട്ടം കേട്ടിട്ടുള്ള.
0: ഓക്കെ. പിന്നെ അമല് പറയുന്നെന്താ, അസ്സലാമു അലൈക്കും, ഇൻഡിപെൻഡൻസ് ഡേയോട് അനുബന്ധിച്ച് നടന്ന എൻ്റെ പോരാളി എന്ന പ്രസംഗം റിവൈൻഡ് ഓപ്ഷനിൽ ഇന്നാണ് കേട്ടത്. കുഞ്ഞു അവതാരകയടക്കം ഓരോ കുട്ടികളും വളരെ മികച്ച പ്രകടനം, മാഷാ അല്ലാ. അമലിൻ്റെ മെസ്സേജാണത്. മുസ്തഫ വള്ളിത്തോട് എന്താ പറയുന്നുണ്ടോ, അത്രയും വേഗത്തിൽ പറയുന്നത് നല്ലൊരു തീരുമാനമാണ്.
1: ജമീല വി പി, എപ്പിക്കാട് സാറിൻ്റെ ഈ സൗണ്ട് പോയി സർജറി ചെയ്ത പ്രയാസം ഒരിക്കൽ കേട്ടിരുന്നു, കേട്ടത് ഓർക്കുന്നു. റബ്ബ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമീൻ.
0: ആ അത് മുമ്പ് എപ്പോഴോ പറഞ്ഞു പോയിട്ടുണ്ടാവില്ലേ.
1: അതെ അതെ,
0: ഒരു സാഹചര്യത്തില്
1: നിങ്ങൾക്ക് ഓർമ്മ, സ്വതാക്കൾക്ക് ഓർമ്മ ഉണ്ടല്ലേ.
0: ഓക്കെ.
1: സഫിയ കെ തിരുങ്ങാട്, അസ്സലാമു അലൈക്കും. പുലരിവട്ടവും തിരുമൊഴിയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് പരിപാടികളാണ് റേഡിയോ തുടങ്ങിയത് മുതലേ കേൾക്കാൻ തുടങ്ങിയതാണ്. അൽഹംദുലില്ലാ, ഒരു ഹദീസ് പഠിക്കുവാനും കഴിയും. അല്ലാഹു ഉസ്താദിന് ആഫിയത്തും നൽകട്ടെ. ആമീൻ
0: ആമീൻ. പിന്നെ സഫി അടപ്പാൾ ഇതേ ഒരു സംഭവം പറയുന്നുണ്ട്. മലപ്പുറത്ത് ഇന്നലെ മലപ്പുറം സൗത്ത് വനിതാ സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ ഫാമിലിയിലെ ഉമ്മുകുൽസു ചിറമംഗലത്തെയും മമതാസ് ബീഗത്തെയും കണ്ടു, വളരെ സന്തോഷമായി. അപ്പൊ മൂന്നാളായില്ലേ, മൊത്തം 4 ആൾ.
1: അതേപോലെ തോന്നുന്നത് പോലെ ഈ റേഡിയോ വഴിയുള്ള ബന്ധങ്ങളായിരിക്കും തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടാവും സമ്മേളനത്തെ വെച്ചിട്ടൊക്കെ.
0: പിന്നെ സീനത്ത് പാലക്കാട് അതിനകത്ത് വായിച്ചു കഴിഞ്ഞാണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഒരുപാട് ബന്ധങ്ങളാണ് നമ്മൾ, ആദർശ ബന്ധം അല്ലെങ്കിൽ ആ എന്താ പറയുക, ഒരു നന്മയിൽ അണിചേർന്നതിൻ്റെ ബന്ധം അല്ലേ. ഒരുപാട് ബന്ധങ്ങൾ പിസ്രോഡിയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അള്ളാഹു അത് ഏറ്റവും നല്ല രൂപത്തിലുള്ള ബന്ധങ്ങളായി, സുഹൃത്ത് ബന്ധങ്ങളായിട്ടും ആദർശ ബന്ധങ്ങളായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ ഖുർആൻ സ്റ്റാറ്റസ് എന്നും വീഡിയോ വെക്കാറുണ്ട്, സ്റ്റാറ്റസ് വെക്കാറുണ്ട്, വളരെ ഉപകാരമാണ്, അർത്ഥസഹിതം പിന്നെ പഠിക്കാറുണ്ട് എന്നൊക്കെ ശ്രോതാക്കൾ പ്രതികരിക്കുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. ഇൻഷാല്ലാ നമ്മൾ വീണ്ടും നമുക്കൊന്ന് ഷെഡ്യൂളിലേക്ക് തിരിച്ചു പോകാം.
1: ഒറ്റപ്പാലം രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: നമുക്ക് റേഡിയോയുടെ അപ്ഡേറ്റ്സുകളെ കുറിച്ച് ഒന്ന് ശ്രോതാക്കളിലേക്ക് പോകാം, ശ്രദ്ധ കൊണ്ട് പോകാം. പീസ് റേഡിയോയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ മേഖലകളെ സ്പർശിക്കുന്ന നിരവധി പ്രയോജനപ്രദമായ ഓൺലൈൻ കോഴ്സുകൾ നടന്നു വരുന്നുണ്ട്. നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളും ഈ ഒരു അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു സംഭവമാണ് ഇസ്ലാമിക് പാരന്റിങ് കോഴ്സ്. കുട്ടികളെ ഖുറാന്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും. അപ്പം ഇതെന്താ, നമുക്കിപ്പോൾ എന്താ കുട്ടികളെ നോക്കാനൊന്നും വയ്യേ? നമ്മളെത്ര മക്കളെ കണ്ടതാണ് അല്ലേ, നിങ്ങൾ ഈ ഒരു പിന്നെ പുതിയ കാലത്ത് ഇങ്ങനെ നമ്മളിങ്ങോട്ട് പഠിപ്പിക്കണു എന്നൊന്നും തോന്നേണ്ടതില്ല. പുതിയ കാലം എന്ന് പറയുമ്പോൾ കാലത്തിനല്ല ഇവിടെ മാറ്റം, യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ചിന്തക്കും അവൻ്റെ പെരുമാറ്റത്തിനും ഒക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്ന ആളുകളുടെ മാറ്റത്തിനനുസരിച്ച് അവരെ ട്രീറ്റ് ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യാനുള്ള
1: ഉദാഹരണമാണ് നമ്മുടെ ഇപ്പോൾ മുസ്തഫ സാറിൻ്റെ ഒന്നും നമ്മുടെ മാതാപിതാക്കൾക്കൊന്നും ഒരു പാരന്റിങ് കോഴ്സിന്റെ ആവശ്യം
0: വന്നിട്ടുണ്ടാവില്ലേ?
1: അത് പറഞ്ഞ കാലത്തിന്റെ മാറ്റമാണ്
0: തീർച്ചയായിട്ടും.
1: കാരണം അന്നൊന്നും ഇത്ര അനങ്ങിയ പാരന്റിങ് ക്ലാസ്, മോട്ടിവേഷൻ ക്ലാസ്, കൗൺസിലിംഗ് കോഴ്സുകള് ഇതൊന്നും അന്നില്ലല്ലോ.
0: ആവശ്യമില്ല,
1: ആവശ്യമില്ല. അതാണ് എന്ത്, മാത്രമല്ല ഇന്നത്തെ ഈ ഒരു റേഡിയോയുടെ പുതിയ പ്രോഗ്രാമിന്റെ പ്രത്യേകത ഒരു പാരന്റിങ് ക്ലാസ് അല്ല, അത് കോഴ്സാണ്. അത് പ്രത്യേകം ശ്രോതാക്കൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വളരെ എന്താണ് രസകരമായിട്ട് ഈ കോഴ്സിൽ പങ്കെടുക്കാൻ പറ്റും, ഒരു കോഴ്സ് രൂപത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതായത് ഒരു ക്ലാസ് കേട്ടുപോലല്ല, അതിന്റെ ഒരു തുടർച്ചകൾ ഉണ്ടാവും, വർക്കുകൾ ഉണ്ടാവും, ആക്ടിവിറ്റി ആ രൂപത്തിലായിരിക്കും തോന്നുന്നത്. ഒരു കോഴ്സ് അങ്ങനെ ഉണ്ടാകുക
0: തീർച്ചയായിട്ടും. ഒരു വ്യത്യസ്തമായൊരു രൂപമാണ് ഈ കോഴ്സുകൾക്ക് എന്തായാലും ഉള്ളത്. നമുക്ക് അത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും.
1: സെപ്റ്റംബർ 1 ഈ കോഴ്സ് ആരംഭിക്കും. അപ്പൊ എല്ലാവരും പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് എന്ന ഓപ്ഷനിൽ പോയിട്ട് എൻറോൾ ചെയ്യാം. എനിക്ക് ഇതൊന്നും കൂടെ ഊന്നി പറയാനുള്ളത് മുഴുവൻ രക്ഷിതാക്കളും അന്നത്തെ കാലഘട്ടത്തില് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യണം.
0: കാരണം
1: പാരന്റിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ വലിയ ദുരന്തങ്ങളാണെന്ന്
0: കണ്ടുകൊണ്ടിരിക്കുന്നു
1: കുടുംബങ്ങളിലേക്ക് വന്നു ചേർത്തുന്നത്. അത് നമ്മൾ പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് വീണ്ടും വീണ്ടും ഊന്നി പറയുകയാണ്.
0: അതെ, അത് എന്താ വെച്ചാലേ ഓരോരുത്തർ ഇപ്പോൾ ഒരേ സമയത്ത് കാണുന്നില്ലല്ലോ അല്ലേ. നമുക്ക് ഏത് സമയത്തും എൻറോൾ ചെയ്ത് കയറാം, പക്ഷെ നമ്മൾ തുടർച്ചയായിട്ട് കാണുന്നുള്ളതുണ്ട്. ആദ്യം ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാം ക്ലാസ് കാണാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ സ്പീഡ് രണ്ടരക്കെട്ട് സ്പീഡ് കാണുന്ന ആ ഒരു സ്വഭാവം മാറ്റിച്ചിട്ട് നമുക്കൊരു ആവശ്യമാണെന്നുള്ളവർക്ക് അതിനെ കാണാൻ വേണ്ടി ശ്രമിക്കണം ഇൻഷാല്ലാ. പിന്നെ നമ്മൾ 500 മൊഡ്യൂളാണ്. 500 മൊഡ്യൂൾ നമുക്കറിയാം വിശുദ്ധ ഖുർആന്റെ ഒരു വ്യവസ്ഥാപിത പഠന സംരംഭമാണ് പീസ് റേഡിയോ സമ്മാനിക്കുന്ന 500 പഠന കോഴ്സ്. അതിൻ്റെ 16-ാമത്തെ മൊഡ്യൂളിൽ 42 ക്ലാസ്സുകളും പൂർത്തിയായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വേണമെങ്കിൽ അവിടെ അതിലേക്ക് പ്രവേശിക്കാനും ആ ക്ലാസ്സുകൾ കേൾക്കാനൊക്കെ ഇപ്പോഴും നമുക്ക് അവസരമുണ്ട് അല്ലേ?
1: അതെ അതെ.
0: പിന്നൊന്ന്
1: ഈ മദ്രസ. ഈ മദ്രസ നമുക്കറിയാം നമ്മുടെ ഒരുപാട് എന്താണ് കുടുംബങ്ങൾ വിദേശത്തും മറ്റുമൊക്കെ താമസിക്കുന്നവരുണ്ട്. നമ്മുടെ ഒരു ആദർശം പഠിക്കാനുള്ള അവസരം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്.
0: അപ്പം
1: അതിനൊക്കെയുള്ള പരിഹാരമായിരുന്നു എന്ത് ഈ പീസ് റേഡിയോ സംവിധാനം. വളരെ കൃത്യമായ ഒരു ഓൺലൈൻ മദ്രസയാണ് നമ്മുടെ ഈ മദ്രസ എന്നുള്ളത്. ജൂനിയർ സീനിയർ രണ്ട് കാറ്റഗറി ആയിട്ട് തന്നെ പ്രത്യേകം തയ്യാറാക്കിയ ഒരു കോഴ്സാണ് ഇതുള്ളത്. ഇൻഷാല്ലാ ജൂലൈ 24 കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കോഴ്സ് ഓപ്ഷനിൽ പോയിട്ട് നമുക്കതിൽ പങ്കെടുക്കാം. ഏകദേശം 75,000 സ്കോളർഷിപ്പുകൾ പങ്കെടുപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് കൂടെ പ്രത്യേകം ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു വ്യവസ്ഥാപിതമായ ഒരു സംവിധാനമാണ് എന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക.
0: ഏതായിരുന്നാലും ഈ മോർണിംഗ് ലൈവ് ഷോയിൽ ഇനി നമ്മൾ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം സ്വരത്തിലേക്ക്.

0: മഷാല്ല, നമ്മൾ വളരെ മനോഹരമായ ഒരു ഗാനമാണ് കേട്ടത്. പരാശക്തിയാരോ എന്ന ഗാനം ആലപിച്ചത് അനസ് സ്വലാഹിയാണ്. അനസ് സ്വലാഹിയുടെ ശബ്ദം ശ്രോതാക്കൾക്ക് കേട്ട് പരിചയമുള്ള ഒരു ശബ്ദമാകും.
1: ഭയങ്കര അള്ളാഹ് ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹങ്ങൾ വ്യത്യസ്തമായ രൂപത്തിലാണ് കൊടുക്കുക അല്ലേ. ശബ്ദം ഒരു വലിയ അനുഗ്രഹമാണ്.
0: ഓക്കെ, നമ്മുടെ അടുത്തൊരു പ്രോഗ്രാമിലേക്ക്, നമ്മുടെ ഇന്നത്തെ വഴിവിളക്ക്.
1: വഴിവിളക്കിൽ നമ്മൾ സാധാരണ നമുക്കറിയാം ഓരോ ദിവസവും വ്യത്യസ്തമായ ഓരോ പോസ്റ്ററുകൾ, ആ പോസ്റ്ററിൽ നമ്മൾ സാധാരണ വരാറുള്ളത് എന്താ വെച്ചാൽ ഹദീസുകളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു വഴിവിളക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഹദീസ് തന്നെയാണ്. വിട പറയാത്ത സുഹൃത്ത് എന്ന് പറയുന്ന തലക്കെട്ടിലാണ് ഇന്നത്തെ വഴിവിളക്ക് കാണാൻ സാധിക്കുക. ഓരോ മനുഷ്യരും മൂന്ന് സുഹൃത്തുക്കളുണ്ട്. അവയിൽ ഒന്നാണ് കർമ്മങ്ങൾ. അത് പറയും, നീ എവിടെ പ്രവേശിച്ചാലും നീ എവിടേക്ക് പുറപ്പെട്ടാലും ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകും. ഇതാണ് ഇന്നത്തെ ഒരു നബി വചനം. ഇതിൻ്റെ ഒരു ആശയതലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായും ജീവിതത്തിൽ നന്മ ചെയ്യാനുള്ള ഒരു അവസരം പാഴാക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലും, മരിച്ചാലും വേർപിരിയാത്ത കൂട്ടുകാരനായി നാം ചെയ്യുന്ന നന്മകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന ബോധ്യങ്ങളുമാണ് നമുക്ക് ഇന്നത്തെ വഴിവിളക്കിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്.
0: ഇതിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണല്ലോ, ഖബറിൽ കൊണ്ടുപോയി നമ്മളെ വെച്ച് തിരിച്ചു പോരുമ്പോൾ എല്ലാ സുഹൃത്തുക്കളും നമ്മളിന്ന് പിരിഞ്ഞു പോകും അല്ലേ.
1: യെസ്,
0: നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവസാനം പിരിഞ്ഞു പോകുന്നവരുണ്ടാവും ഖബറിൽ നിന്ന്. നമ്മുടെ അടുത്ത മാതാപിതാക്കൾ, കുടുംബ ജ്യേഷ്ഠന്മാർ, അടുത്ത സുഹൃത്തുക്കൾ എന്നെല്ലാവരും പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സുഹൃത്ത് എന്നുള്ളത് ഖബറിൽ നമുക്ക് സമകാമലുകളാണ്, കർമ്മങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഖബറിലേക്ക് വിഭവങ്ങൾ ധാരാളമായി ഒരുക്കുക എന്നുള്ളൊരു സന്ദേശം ഈ ഒരു അവസരത്തിൽ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അല്ലാഹു നാളെ പരലോകത്തേക്ക് മുതൽ കൂട്ടായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ.
1: ആമീൻ.

0: നമ്മുടെ ഉമ്മു കുൽസൂ ചിറമംഗലം പറയുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിനെ പറ്റിയുള്ള പാട്ട്, നല്ല വോയിസ് മാഷാ അല്ലാ ബാറക്കല്ലാ. ഇവിടെ നല്ല മഴയാണ്, സൗണ്ട് ബോക്സ് വെച്ചാണ് കേൾക്കുന്നത്. ഇന്നിപ്പോ രാവിലെ മുതൽ ഏകദേശം ഒരു 4 മണി മുതലൊക്കെ
1: ഞാനിന്ന് വന്ന സമയത്ത് ഒരു ചാറ്റലും മഴ ഉണ്ട്. മമ്പാട്ടൊന്നും ഇങ്ങോട്ട് വരണ യാത്ര ചെയ്ത് സുബേക്ക്.
0: ഏതായാലും അല്ല, നമുക്ക് ശരിക്കും മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല സമയമാണ്. എന്നാൽ ചെറിയൊരു കുറവ് നമുക്ക് തോന്നി, എന്നാൽ അതിന്റെ ഇടയിൽ നമുക്ക് കുറവ് എന്ന് തോന്നിയപ്പോ അടുത്ത ദിവസം തന്നെ അല്ലാഹു അത് വലിയൊരു അല്ലേ ഇത് തരും ചെയ്തു. ഇതായിരുന്നാലും ഏതും സ്വീകരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അത് അല്ലാഹു അനുഗ്രഹമാക്കി നമുക്കത് വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
1: ഓക്കെ, അതിൽ കുറെ കമന്റുകൾ പെട്ടെന്ന് വായിച്ചു പോകാനുണ്ട്. പിന്നെ ഫാത്തിമ റൈഹാന സി വി, കുമരനെല്ലൂർ. ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിലെ മണവാട്ടിൻ്റെ ലുക്ക് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അൽഹംദുലില്ല, എ ബ്രൈഡ് വിത്തൗട്ട് മേക്കപ്പ് ആൻഡ് എ സിമ്പിൾ ലുക്ക്. ഇപ്പത്തെ ഒരു വ്യത്യസ്തമായ അല്ലേ, അധികം തന്നെയുള്ള.
0: ശരിക്കും തൗഫീഖ് സാറെ, നമ്മൾ ആലോചിച്ച് നോക്കണേ, എല്ലാവരും ചെയ്യണത് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ എന്താ പിന്നെ നമ്മുടെ ഒരു പിന്നെ പേഴ്സണാലിറ്റിക്ക് വാല്യൂ ഉള്ളത്?
1: ഒന്നുമല്ല.
0: ശരിക്കും കാട്ടിക്കൂട്ടലുകളില്ലാതെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താതെ എന്നെ ബോധ്യപ്പെടേണ്ടവർ എൻ്റെ നാച്ചുറലായിട്ട്

0: ബോധ്യപ്പെടട്ടെ എന്നൊരു ബോധ്യമുള്ള ആളുകൾക്ക് വേറൊരു സംഗതി ആവശ്യമില്ല എന്നുള്ള
1: നമ്മള് പലപ്പോഴും കുട്ടിയോട് പറയുന്ന കാര്യമാണ് അത്. എന്ത് ബാക്കിയുള്ളവര് ചെയ്യണല്ല നമ്മള് ചെയ്യേണ്ടത്, നന്മകളെ നമുക്ക് സ്വീകരിക്കാം, എല്ലാവരും ചെയ്യണേ നമ്മള് ചെയ്യാം. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ കുട്ടികളിലൊക്കെ വിഷയമാണ്. അത് നമ്മക്ക് നമ്മളെ കുറിച്ച് ഒരു കാഴ്ചപ്പാടും ഒരു അഭിമാനം നഷ്ടപ്പെടും അല്ലേ.
0: ഒരു സ്വത്ത ഇല്ല അല്ലേ, സ്വന്തമായിട്ട് നിലപാടില്ല, കാഴ്ചപ്പാടുകളില്ല, മറ്റൊരു ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ആ ഒരു സംഗതിയിൽ നിന്ന് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടതെന്നാണ് നിന്റെ ഒരു അഭിപ്രായം.
1: അത് നമ്മൾ രക്ഷിതാക്കൾ കുട്ടികളോട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്.
0: അതെ,
1: ഇജ് എന്ത് പഠിച്ചോ, ദീന് മാതാപിതാക്കൾ എന്ത് പഠിപ്പിച്ചോ, അതാണ് ചെയ്യേണ്ട. കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടല്ല, കുട്ടികൾ ചെയ്യുന്ന വസ്ത്രം, അവരുടെ മുടി എങ്ങനെ, അവരുടെ ഡ്രസ്സിങ് എല്ലാം, അവരെ മുഖം അല്ലെങ്കിൽ അവരെ മേക്കപ്പ്, ഇതെല്ലാം നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ ഉണ്ടാവും, നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതേ നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ മക്കളെയൊക്കെ എപ്പോഴും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് ഇപ്പത്തെ ഒരു സാഹചര്യങ്ങളിലൊക്കെ ജമീല വി പി കാളികാവ് എൻറോൾ ചെയ്തു. നമ്മൾ കോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻറോൾ ചെയ്ത് തുടർച്ചയായി കേൾക്കാനും ഉൾക്കൊള്ളാനും അതിൽ എക്സാം ഉണ്ടെങ്കിൽ അതിൽ അറ്റൻഡ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. റബ്ബ് സഹായിക്കട്ടെ എന്നും ആമീൻ. റുഷ്ദ കാളികാവ് സ്വരം മാഷാല്ലാ സൂപ്പർ അതിമനോഹരം.
0: യെസ്, നമ്മളെ അമീറിറ്റി അടുത്ത നാട്ടുകാരെ എപ്പോഴും നമ്മളെ പല വിഷയങ്ങളിലും കുറച്ച് ശ്രദ്ധ ചെലുത്തുന്ന ഒരാളും കൂടിയാണ് തോന്നുന്നുണ്ട് ഇൻഷാല്ലാ. ജമീലാപ്പിലെ പുതിയ അപ്ഡേറ്റിൻ്റെ ഒരു പോരായ്മ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. എന്നാൽ വന്ന പുതിയ ഫീച്ചർ ബാങ്ക് സമയത്ത് അതാത് ലൊക്കേഷനിലെ സമയമനുസരിച്ച് ബാങ്ക് കൊണ്ടുള്ള റിമൈൻഡർ കൂടി വന്നിട്ടുണ്ട് മാഷാല്ലാ. മുമ്പ് നമസ്കാര സമയം മാത്രമായിരുന്നു കണ്ടിരുന്നത്. അപ്പം അത് വലിയൊരു സംഭവമാണ് അല്ലേ. നമ്മളിങ്ങനെ ലൈഫിൽ കൊണ്ടടക്കേണ്ട ഒരുപാട് ചവറുകൾ പോലെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ക്യാഷ് പോണതും പോകാത്തതും അങ്ങനെ പലതും ഇൻസ്റ്റാൾ ചെയ്ത് പകരം നമുക്കിപ്പോൾ ഖുറാൻ ഓതാനും ദിക്ർ ചൊല്ലാനും നമ്മുടെ പ്രസംഗങ്ങൾ കേൾക്കാനും വായിക്കാനും ഒക്കെ ടോട്ടൽ നമുക്ക് ഒറ്റ ആപ്പ് മതി
1: ശരിക്കും.
0: ജമീൽ ആപ്പ് അല്ലേ,
1: ഖുർആൻ ഫൈൻഡർ എന്നുള്ളത് കണ്ടല്ലേ.
0: അതെ,
1: എല്ലാവരും നേരെ ഗൂഗിളിൽ പോയിട്ട്
0: അതാണ്. അപ്പം അതിൻ്റെ ഒന്നും പ്രയാസങ്ങൾ നമുക്ക് ഇന്നില്ല. ഇപ്പം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ആപ്പ് അല്ലെങ്കിൽ ഖുറാന് വേണ്ട ഒരു ആപ്പ് അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ അതുപോലെ പി പി എസ് ഈ രണ്ട് ആപ്പ് ഉണ്ടെങ്കിൽ നമ്മളെ
1: എല്ലാം കിട്ടും,
0: നമ്മളെ ഇസ്ലാമികമായിട്ടുള്ള ഒരു ചുറ്റുപാട്.
1: ഇത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ വേഗം ചെയ്യും ചെയ്യും, കാരണം എല്ലാവർക്കും മൊബൈലിൽ ആപ്പുകൾ കുറക്കാനാണ്
0: പോയത്.
1: കുറേ ആപ്പുകൾ ഉണ്ട് ഈ പറഞ്ഞ പോലെ. ഒന്ന് നിങ്ങൾ പറഞ്ഞ പോലെ അദാൻ്റെ ആപ്പ് വേറെ, ഖിബ്ല ഫൈൻഡർ വേറെ ഉണ്ടാവും, ദുആൻ്റെ വേറെ ഉണ്ടാവും, അദ്ക്കാറുണ്ട്, അദ്ക്കാർ ഓഡിയോ വേറെ ഉണ്ടാവും, ടെക്സ്റ്റ് നോക്കി വയ്ക്കുന്ന വേറെ ഉണ്ടാവും,
0: വേറെ പരിഭാഷ വേറെ. അത്തരൊന്നും ആവശ്യമില്ല.
1: ഫോണിലൊക്കെ മുമ്പ് അങ്ങനെ തന്നെയല്ലോ.
0: അതെ, തീർച്ചയായിട്ടും
1: നമ്മളെ ഫോണിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നത്. ഒക്കെ ഒഴിവാക്കി നമ്മൾ ജമീൽ ആപ്പ്, പീസ് റേഡിയോ
0: ബഹ്റാണത്.
1: തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും നമ്മള് സമയം തീരായി നമ്മളതിന് മാറ്റി വെക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു വിഷയമാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴേ അപ്പോൾ അവിടെ ഈ ലൊക്കേഷനിൽ പള്ളിയുള്ളത് കാണുക അല്ലെങ്കിൽ ലൊക്കേഷനിൽ ഇന്ന സമയത്താണ് നിസ്കാരം എന്നുള്ളത് കാണുക എന്നുള്ളൊരു വലിയൊരു അപ്ഡേഷനാണ്. ഇനി ഇത്ര സമയം കഴിഞ്ഞാൽ അവിടെ ജമാഅത്ത് തുടങ്ങുന്നുള്ള അടക്കം കാണുന്ന രൂപത്തിലേക്കാണ് നമുക്ക്.
1: ഇതിൽ മുഹമ്മദ് സാബിർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അത് നിങ്ങൾ പിന്നെ നമ്മുടെ ഈ അലിജാബയിലേക്കാണ് അയക്കേണ്ടതെന്ന് ഉറപ്പെടുത്താണ്. കേരളത്തിൽ ഇപ്പോൾ ചികിത്സാ ചെലവ് വർദ്ധിച്ചു, അതിനൊരു ആശ്വാസമായിട്ട് നോർക്ക ഗവൺമെൻറ് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കൽ സാധാരണക്കാർക്ക് അനിവാര്യമല്ലേ, അത് ഹറാമാണോ ഹലാലാണോ ചോദ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ചോദ്യം
0: നല്ലൊരു ചോദ്യമാണ്.
1: അലിജാബയ്ക്ക് നിർബന്ധമായിട്ട് നിങ്ങളത് ചെയ്യണമെന്ന് അറിയിക്കണം.
0: ഇതിപ്പോൾ വന്നിട്ടുണ്ട്, ഇപ്പോൾ ഈ നോർക്കൻ്റെ ഇതിൽ അതിൽ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് കൊടുക്കാൻ. വീട്ടിൽ 70 വയസ്സ് വരെയുള്ള ആളുകൾക്കൊക്കെ ഈ നോർക്കൻ്റെ ഇത് കിട്ടുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു സംവിധാനം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് നമുക്ക് എങ്ങനെ അത് ഇസ്ലാമികമായിട്ട് എന്നുള്ളത് നല്ലൊരു ചോദ്യമാണ്. ശബ്ദം ഒരു അനുഗ്രഹമാണ്, പക്ഷെ പാടാനുള്ള കഴിവ് അത് വേറൊരു കഴിവാണ് എന്നാണ് റുഷ്ദ കാളികാവ് അമ്മ ഓർമ്മപ്പെടുത്തുന്നത്.
1: കാരണം ശബ്ദമുള്ളവന് തന്നെയാണ് പ്രസംഗിക്കാനും കഴിയുക അല്ലേ. അതിന് ആ പ്രസംഗിക്കാനവന് ആ ശബ്ദം കൊണ്ട് പാടാൻ ചൊള്ളുന്നില്ല.
0: അതാണ്
1: അല്ലേ, തിരിച്ചുണ്ട്.
0: ഈ ശബ്ദം കൊണ്ട് ജീവിക്കുന്ന എത്ര ആളുണ്ട്
1: അല്ലേ. അധ്യാപക ടീച്ചിങ്
0: ടീച്ചിങ്ങിന് ഇതില്ലാതെ നടക്കൂലല്ലോ.
1: തീർച്ചയായിട്ടും മാഷാഅല്ലാഹു നിലനിർത്തട്ടെ നമ്മുടെ ആരോഗ്യവും ശബ്ദമൊക്കെ.
0: അപ്പോൾ നമുക്ക് ഇൻഷാല്ലാഹ് ഒരു ഷെഡ്യൂളിലേക്ക് ഒന്ന് തിരിച്ചു പോകണം തോന്നുന്നുണ്ട്. നമുക്കേ ഒരു ഒരു ചോദ്യം ഒരു ഉത്തരം കേട്ടിട്ട് വന്നാലോ.
1: തീർച്ചയായിട്ടും
0: ഒരു ചോദ്യവും ഒരു ഉത്തരവും.
2: ഇസ്ലാമിൽ താടി വെക്കൽ നബിചര്യ ആണല്ലോ. താടി വെക്കാത്ത ഒരു മുസ്ലിം ഇമാമായി നിസ്കരിക്കുന്നതിന്റെ പുറകിൽ നിസ്കരിക്കാമോ?
3: തീർച്ചയായും അയാളുടെ പിന്നിൽ നമസ്കരിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. അയാൾ ആണ് ഇമാമ് എങ്കിൽ അയാളുടെ പിന്നിൽ തന്നെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടുന്നത്. ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നു എന്നത് അയാളുടെ പിന്നിൽ നമസ്കരിക്കാൻ പാടില്ല എന്നല്ല, മറിച്ച് അയാൾ ചെയ്യുന്ന തെറ്റ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തെറ്റാവുകയും അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമാണ് അയാളെ ഇമാമാക്കാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത്. ഒരാൾ ഒരു ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തു, ഒരു കളവ് പറഞ്ഞു, അല്ലെങ്കിൽ കളവ് പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതേപോലുള്ള എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, അയാൾ ഇമാമ് നിന്നാൽ എനിക്ക് നമസ്കരിക്കാൻ പറ്റില്ല എന്നതൊരിക്കലും ഒരു സ്വഹാബത്ത് പഠിപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു രീതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ വരെ കൊന്ന, അതൊക്കെയാണല്ലോ ഏറ്റവും ഗൗരവമുള്ള തെറ്റ്. ഒരു സ്വഹാബിയെ ചീത്ത പറയാൻ പോലും പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സ്വഹാബിയെ കൊന്നാലുള്ള അവസ്ഥ എന്താണ്? അതേപോലെ തന്നെ താബിഈങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉന്നതന്മാരായ സയ്യിദു താബിഈൻ എന്നൊക്കെ അറിയപ്പെട്ട ആളുകളെ കൊന്നൊടുക്കിയ ഹജ്ജാജിൻ്റെ പിന്നിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിച്ചിട്ടുണ്ട്, ബാക്കി സ്വഹാബത്തൊക്കെ നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തെറ്റ് ചെയ്യുക എന്നത് അയാളുടെ പിന്നിൽ നമസ്കരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള കാരണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അയാളാണ് ഉത്തരവാദിത്തമുള്ള ആൾ, നമസ്കരിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട ആൾ, പള്ളിയിലെ ഇമാം എങ്കിൽ അയാളുടെ പിന്നിൽ നമസ്കരിക്കണം. അതോടൊപ്പം തന്നെ അയാളുടെ കുറ്റമെന്താണോ ആ കുറ്റം നസീഹത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമസ്കാരത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുക എന്നതല്ല. അത് വിശ്വാസികൾക്കിടയിൽ ഉറപ്പും വിദ്വേഷവും ഉണ്ടാകാൻ മാത്രമേ കാരണമാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു അലം.
1: മഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇപ്പോൾ കേട്ടത് ഒരു ചോദ്യവും ഒരു ഉത്തരവും ബഹുമാനായ പണ്ഡിതൻ ഹംസ മദീനിയാണ് നമ്മോട് ഈ ഒരു സമയത്ത് ചേർന്നിട്ടുള്ളത്. പിന്നെ താടി വെക്കാത്ത ഒരു മുസ്ലിം അമ്മ നമസ്കരിക്കുന്നതിൻ്റെ പുറകിൽ നമസ്കരിക്കാമോ എന്നതിന് കൃത്യമായൊരു ഉത്തരമാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. പല ആളുകൾ എന്താ അറിയോ, അതൊന്നും പറ്റൂല, അവൻ താടി അടിച്ചിരിക്കണം അല്ലേ, നമ്മളാണ് തീരുമാനിക്കും. ശരിക്കും ഒരു അറിവില്ലായ്മ കൊണ്ട് വരുന്ന വിഷയമാണത്, അതിനെക്കുറിച്ച് പഠിക്കാത്ത ഒരാളെ കൊണ്ട്. അപ്പം എങ്ങനെയുള്ള ഈ മാമുവിനെ ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. താടി വെക്കുക എന്നുള്ളൊരു കേവല ഒരു ഹറാമായ പ്രവർത്തനമാണെങ്കിലും അവർ നമസ്കരിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന പല ആൾക്കാരുണ്ട്. മോനെ പിന്നെ നമസ്കരിക്കാൻ പറ്റൂല എന്നുള്ളത്, പക്ഷെ അതൊരു ശരിയായ,
0: അതെ അതെ, ആ ഒരു തിരുത്തേണ്ട ചില ധാരണകൾ നമ്മൾ തിരുത്തേണ്ട പാടാണ്. കാരണം പിന്നെ താടി വെക്കാന് വെക്കാതിരിക്കാൻ ചിലർക്ക് ചിലപ്പോൾ വല്ല ഫിസിക്കൽ വിഷയം ഉണ്ടായിട്ടുണ്ടോ നമുക്ക് അറിയില്ല. നേരെ മറിച്ച് അതിനോടൊക്കെ വളരെ നിഷേധാത്മകമായി അതിനു വേണ്ടി വാദിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവും ബാക്കിൽ നിൽക്കാൻ.
1: അതാണ് അതിൽ മനസ്സിലാക്കേണ്ട വിഷയം.
0: ഏതായാലും അലിജാബ് എല്ലാ ദിവസവും ഉച്ചക്ക് 2:10 വൈകുന്നേരം 7:15 നമുക്ക് കേൾക്കാൻ സാധിക്കുക. അതുപോലെ അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെ നേരിട്ട് സംശയങ്ങൾ നമുക്ക് ചോദിക്കാനുള്ള അവസരവും അലിജാബ എന്ന പ്രോഗ്രാമിലൂടെ പീസ് റേഡിയോ നമുക്ക് ഒരുക്കുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഫീഡ്ബാക്കിലേക്ക് തിരിച്ചു വരാം. സുലൈഖ തിരുവാലി എന്താ പറയണ്ടല്ലോ, എൻ്റെ മോളെ കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാതെ ബുർക്ക ഇട്ടായിരുന്നു, അൽഹംദുലില്ലാ. എന്നിട്ടും എൻ്റെ മോള് അടിപൊളിയായിരുന്നു. അവളുടെ ദാമ്പത്യ ജീവിതം ഹയർ ആകട്ടെ, ആമീൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കേ നമ്മളെ പിന്നെ ചില കുട്ടികൾക്ക് സംഭവിക്കണം എന്താ വെച്ചാൽ പരിഹാസങ്ങളാണ്. അതായത് എന്താ പറയുക, എന്താ എൻ്റെ കഥ, എങ്ങനെ
1: കല്യാണമല്ലേ,
0: ആ കല്യാണമല്ലേ. ശരിക്കും ആ ഏറ്റവും വർക്കത്ത് നമ്മൾ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും വർക്കത്ത് ആഗ്രഹിക്കുന്ന ഒരു പിന്നെ കാര്യമാണല്ലോ കല്യാണം. എന്നിട്ട് ആ കല്യാണത്തിന് നമ്മൾ ഒരു ദിവസം അല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാം മാറ്റിക്കുമ്പോൾ ശരിക്കും ആ ഒരു ദിവസം കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് ജീവിതത്തിലേക്കുള്ള എന്നേക്കുള്ള നഷ്ടമാണെന്നുള്ള തിരിച്ചറിവാണ് ഇല്ലാതെ പോകുന്നത്.
1: സ്റ്റേജ് ഷോ എന്ന് പറയാം,
0: അതെ അതെ,
1: സ്റ്റേജ് ഷോ. അതിന് മുമ്പൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അന്നേ പുരുഷന്മാരെ മുമ്പക്ക് പോകൂല, അവരെ കാണുമ്പോൾ മാറിയിരിക്കും, അതിലൊക്കെ ഒരു ലജ്ജ കാണിച്ച ടീം. പക്ഷെ അതിനേക്കാൾ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമയമാണ് ഇപ്പം കല്യാണം. അവിടെ പോയിട്ട് എന്ത് ചെയ്യും, സ്റ്റേജിന്മേ കയറിങ്ങാണ്ട് കുറെ ഷോ കാണിക്കും, ഒരു പ്രദർശന വസ്തുവായിട്ട് നിന്ന് കൊടുക്കും. ഇങ്ങനെ അതൊരുപാട് കല്യാണങ്ങളിൽ നിന്ന് പലപ്പോഴും കാണുന്നുണ്ട്. എനിക്ക് ഒരു വ്യത്യസ്തമായൊരു ഒരു കല്യാണം ഞാൻ കണ്ടത് നമ്മുടെ പ്രവർത്തകൻ്റെ ഒരു കല്യാണത്തിൽ. ശരിക്കും നമ്മൾ അതൊക്കെ മാതൃക കാണിച്ചു കൊടുക്കേണ്ട സംഗതിയാണ്. അവർ ഈ പെണ്ണും ചെക്കനും വരന് വധുവും സ്റ്റേജിന്മേ കയറിയിട്ടില്ല. അവർ ചെയ്യുന്നത് വെച്ചാൽ ഈ നിക്കാഹ് കഴിഞ്ഞോടണം എന്തേത്, ശരിക്കും അങ്ങനെ ആവുമ്പോഴാണ് ശരിക്കും അവർ ഈ ഈ പുതിയാപ്പിളിനും പുതിയനൊക്കെ ആൾക്കാർ കാണാനും സംസാരിക്കാനൊക്കെ കിട്ടുള്ളൂ. അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി, അവർ നിക്കാഹ് കഴിഞ്ഞ് വരന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. ഈ വരന് എന്ത് ചെയ്ത്, ആണുങ്ങൾ ഇരിക്കണ ഭാഗത്തേക്ക് ചെന്ന്, പെണ്ണെന്ത് ചെയ്ത്, സ്ത്രീകളെ ഭാഗത്തേക്ക് ചെയ്ത്. നിങ്ങൾ നോക്കിയെങ്കിൽ എല്ലാവർക്കും അവർ പോയി കാണാനും കൈ കൊടുക്കാനും ഒന്ന് എല്ലാത്തിനും സമയം കിട്ടാണ്. മറ്റേ ഇവരെന്ത് ചെയ്യും, ഇവരെ മുകളിൽ ഇങ്ങനെ കയറി കുറേ ഫോട്ടോ ഷൂട്ടിങ്ങും അല്ലേ, ആ സ്റ്റേജിൽ നിന്ന് കയറാൻ വടിയുള്ളവരും ഉണ്ടാവും, പ്രായമുള്ള ആൾക്കാരുണ്ടാവും. ശരിക്കും വലിയൊരു മാതൃകയാണത്.
0: അവർ മാതൃകയാണ്
1: ഈ പെണ്ണ് നേരെ സ്ത്രീകളെ ഭാഗത്തേക്ക്, എന്നിട്ട് അവിടുന്ന് സ്ത്രീകളെയും കുടുംബക്കാരെയും അയൽവാസികളെയും പ്രായമുള്ളവരെയൊക്കെ അവർ കാണുന്നു,
0: അങ്ങോട്ട് ചെന്ന്
1: അങ്ങോട്ട് തന്നെ അവർ അവസ്ഥ ഇങ്ങോട്ടും കാണാൻ വരും, സ്റ്റേജിൽ നിന്ന് കയറാൻ വടിയിലൊക്കെ വരും. അതേപോലെ ചെക്കൻ എന്ത് ചെയ്ത്, ആണുങ്ങളെ ഭാഗത്തും.
0: ഇൻഷാല്ല, ഇത് നല്ലൊരു ആശയമാണ്. എനിക്കിപ്പോ ഇനി അടുത്ത് കല്യാണം കഴിപ്പിക്കാൻ അടുത്തുള്ള നമ്മള് ഒരു പെങ്ങളാണ് ഇൻഷാല്ല. അതിനെന്തായാലും ഞാൻ ആ ഒരു മാതൃക സ്വീകരിക്കും. കാരണം വെച്ചാല് നമ്മളിപ്പോ ഈ പ്രായം ചെന്നോരും അതുപോലെ ഈ പറയപ്പെട്ട പോലെ സ്റ്റേജിമ്മ കയറാനുള്ള ആളുകൾക്കൊക്കെ ഒരു മടി ഉണ്ടാവും. ഞാൻ കല്യാണത്തിന് വന്നിട്ടുണ്ട് എന്ന് നമ്മളോട് കല്യാണം പറഞ്ഞ ആളുകളെ ബോധ്യപ്പെടുത്താൻ പോലും പ്രയാസമുള്ള ആളുകളുണ്ട്. കാരണം അവിടെ കയറി ചെല്ലണ്ടേ, എല്ലാവരും അവിടെ ആയിരിക്കും. അപ്പോൾ അതൊരു വ്യത്യസ്തമായ നമ്മളൊക്കെ മനസ്സിലുള്ള ആശയമാണെങ്കിലും പക്ഷെ നമുക്കത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കഴിയാന്നുള്ളത് എല്ലാവരും പരിഗണിക്കുക എന്നുള്ളത് അല്ലേ.
1: അത് നമ്മൾ ശരിക്ക് മാതൃക കാണിച്ചു നോക്കണം. ശരിക്കും അതാണല്ലോ ശരി,
0: അതാണ് ശരി.
1: കാരണം കല്യാണം പറഞ്ഞാൽ എന്താണ്, പരസ്പരം കാണുക, സംസാരിക്കുക, ഒന്ന് ഒന്ന് ആലിംഗനം
0: ചെയ്യുക,
1: പ്രാർത്ഥിക്കുക അല്ലേ. അപ്പൊ അതിനുള്ളൊരു വലിയ അവസരമാണ് ഞാൻ അന്ന് കണ്ടത്. നമുക്ക് വലിയൊരു പുതിയൊരു ഇതായിട്ട് തോന്നിയത്
0: തീർച്ചയായിട്ടും. അങ്ങനെ ഇപ്പൊ നമ്മള് ഈ പുതുനാരിയും പുതിയ അപ്പിളയും അവിടെ ഓരോരുത്തരത്തേക്കും ചെന്ന് കൈ കൊടുത്ത് ആ ഒരു സമയം ചെലവഴിക്കുമ്പോൾ ഓരോരുത്തരും ആ കൈ കൊടുത്തിട്ട് ഒരു ബാറക്കല്ലീമ്പടം പറയുമ്പോൾ റാഹത്തായില്ലേ, അന്നത്തെ ദിവസം റാഹത്തായില്ലേ. ആ ഒരു കല്യാണത്തിൻ്റെ എല്ലാ അനുഗ്രഹം അല്ലാ കൊടുക്കും.
1: പറഞ്ഞ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യണേ ചെയ്യാന്നുള്ളതാണ്,
0: അത്രേ ഉള്ളൂ.
1: കല്യാണം അല്ലേ എന്നാ പറയാം, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആൾ കൂടുന്ന സമയപ്പോഴാണ് ഈ കല്യാണ സമയത്താണ്. അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, അതിൽ യാതൊരു അർത്ഥമില്ലല്ലോ. വെറുതെ ഇങ്ങനെ സ്റ്റേജ് നമുക്ക് എത്ര സമയം ഇരിക്കണവർ ആ സ്റ്റേജ് നമുക്ക് കയറി ഇങ്ങനെ നിൽക്കുക, എത്ര മണിക്കൂറുകളാണ്.
0: ഇനിയിപ്പോ ആ ഇറങ്ങി വന്ന സമയത്ത് ഇപ്പൊ ആ പെണ്ണ് പിന്നെ പുതുനാരിക്ക് എന്ത് ചെയ്യാ, അവരെ കൂടെ വേണമെങ്കിൽ അവരെ അടിയിൽ തന്നെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാലോ.
1: ചെയ്യാലോ,
0: അവർക്ക് തന്നെ അവരെ കൂട്ടത്തിൽ തന്നെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലേ.
1: ഇതൊരു പ്രദർശനമായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നല്ലേ, നമ്മള് എല്ലാവരും നമ്മള് മാതൃകയെ കണ്ടുകൊടുക്കേണ്ട ഒരു വിഷയമാണ്.
0: ഓക്കെ, കൂടെയുണ്ട് ഓരോ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചം മകൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. എവിടെ പോയാലും പീസ് റേഡിയോ മോർണിംഗ് ലൈവിലുണ്ടാകും അൽഹംദുലില്ലാ എന്നാണ് നാദിറായിട്ട് മൊയ്ക്കൽ പ്രതികരിക്കുന്നത്. മാഷാല്ലാ, പിന്നെ അനസലായിയുടെ സ്വരം മാഷാല്ലാ സ്വരത്തിലൂടെ നല്ല മനോഹരമായ ഈ ഇരുന്നു. നാദൻ അനുഗ്രഹിക്കട്ടെ എന്ന് എം എ ഗഫൂർ പാലത്തിങ്കൽ പ്രതികരിക്കുന്നു. പിന്നെ കൂടെ ഉണ്ട് കേട്ടോ എന്ന് അബു വി എ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ മകളുടെയും മകനും കല്യാണം നിങ്ങൾ പറഞ്ഞതുപോലെ രൂപത്തിലായിരുന്നു അൽഹംദുലില്ലാ. പുതിയ പെണ്ണിനെ സ്റ്റേജിൽ കേട്ടിട്ടില്ല എന്നാണ് അവർ പറയണത്. മാഷാല്ലാ, അതൊക്കെ എന്താ പറയുക, ചില നമ്മളെ ചില തീരുമാനങ്ങൾ നമ്മൾ ഈ പലതും എൻ്റെ കല്യാണത്തിന് അത് വേണം ഇത് വേണം, ഞാൻ കല്യാണത്തിന് സമ്മതിക്കണമെങ്കിൽ എനിക്ക് ഇന്ന സെറ്റപ്പ് വേണം ആ സെറ്റപ്പ് വേണം, ഈ ഡിമാൻഡ്സൊക്കെ വെക്കുന്ന കുട്ടികളോട് നമ്മൾ പറയണമെന്ന് വെച്ചാൽ ഈ കല്യാണം എനിക്ക് ജീവിക്കാനുള്ളതാണ്, എൻ്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ നിനക്ക് താങ്ങും തണലുമാകാൻ, പരസ്പരം താങ്ങും തണലാകാനുള്ള ഒരു സംവിധാനം അള്ളാഹു നമുക്ക് നൽകിയതാണ് ഈ കല്യാണം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതിന് അള്ളാഹിനെ ബർക്കത്തില്ലാത്തൊരു പരിപാടിയിൽ നടത്താൻ ഞങ്ങൾ റെഡിയല്ല, കാരണം അത് നിൻ്റെ ലൈഫിലാണ് പ്രയാസങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ ബോധ്യപ്പെടുത്തുക. പിന്നെ കുട്ടികളുടെ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാതെ ആദ്യം അവരോട് ബോധ്യപ്പെടുത്തുക അല്ലേ, ഇന്നതൊക്കെയാണ് നിനക്ക് സൗഭാഗ്യത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്, അതിന് തടസ്സം നിൽക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, അതൊരു ബോധ്യപ്പെടുത്തൽ ഉണ്ടാകണം നല്ലതാണ്. ഇൻഷാല്ലാ അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ ഇനിയെങ്കിലും നടക്കുന്ന വൈവാഹിക രംഗങ്ങളിൽ അത്തരം സാഹചര്യങ്ങളിൽ നല്ലൊരു കാഴ്ചകൾ കാണാനുള്ള തോഫീക്ക് നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, നമുക്കേ എന്താണ് ഇന്നത്തെ ഒരു ചിന്താവിശേഷം, എന്താണ്
1: ചിന്തയിലേക്ക് പോകാനുള്ള സമയമായിട്ടില്ലേ?
0: തീർച്ചയായിട്ടും
1: ഇന്നത്തെ ഒരു ചിന്ത നമ്മൾ, ഞാൻ കുട്ടികളോട് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വിഷയം ഉണ്ടായിരുന്നു.
0: യെസ്,
1: ഞാനൊരു സാങ്കല്പിക ഒരു ചോദ്യവും ഒരു സംഭവം അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് സ്കൂളിലൊരു ഫ്രീ പീരീഡ് കിട്ടി. ഈ ഫ്രീ പീരീഡ് കിട്ടി സബ് പോണ സമയത്ത് ഞാൻ പറ്റില്ല, നമ്മൾ ക്ലാസ് തൊട്ട് ഇഷ്ടപ്പെടില്ല, അങ്ങനെയാണല്ലോ. ഓൾക്ക് അന്ന് നിലവിലുള്ള അധ്യാപകനില്ല, നമ്മൾ പകരം പോവുകയാണല്ലോ. ഒരു സത്യത്തിൽ ഫ്രീ ടൈമാണ് അത്. അപ്പൊ അങ്ങനെ ഒരു ദിവസം പോയ സമയത്ത് ഞാൻ കുട്ടിയോട് ചോദിച്ചു, ഒരു ആറാം ക്ലാസ്സിലെ കുട്ടികളാണ്, നിങ്ങൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഒരു ബൈക്കുകാരന് വന്നപ്പോൾ ലിഫ്റ്റ് ചോദിച്ചു, ലിഫ്റ്റ് ചോദിച്ചു
0: ചോദ്യമാണ്,
1: ആ അത് ചോദ്യം. അപ്പോൾ ആ ബൈക്കുകാരൻ നിർത്താതെ പോയി, ഇവനെ ഇവനെ കയറ്റിയില്ല, ബൈക്ക് നമ്മൾ കയറ്റിയില്ല, നിർത്താതെ പോയി. പിന്നെ അവനൊരു ശബ്ദം കേൾക്കുകയാണ് തൊട്ടടുത്ത്. അപ്പൊ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ ബൈക്കുകാരന് ആക്സിഡന്റ് ആയി അവിടെ പരിക്ക് പറ്റി വീണ് കിടക്കുകയാണ്. ഈ രംഗം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെന്താ ചിന്തിക്കാന്ന് ചോദിച്ചാൽ നിങ്ങളെന്താണ് ചിന്തിക്കുക?
0: കുട്ടികളോടാണ് ഇത്തരം
1: കുട്ടികളോട് പറഞ്ഞു ബെഞ്ച് വേസ് ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞു, ഓരോ ബെഞ്ചിനോട് ഞാൻ പറഞ്ഞു ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഒരു ഭയങ്കരമായിട്ട്
0: ചർച്ച
1: ഡിസ്കഷനിലാണ്. അങ്ങനെ കുറച്ച് സമയം കൊടുത്ത് ഒരു ബെഞ്ചിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്ന് പറയാൻ പറഞ്ഞെന്താണ്. അപ്പോൾ കുട്ടികൾ വളരെ രസകരമായിട്ട് അത് അവിടെ അവതരിപ്പിക്കുകയാണ്. അതിൽ ഒരു ടീം പറഞ്ഞ് പിന്നെ ഓനക്ക് വേണമെന്നാണ്,
0: അങ്ങനെ തന്നെ വേണം,
1: അങ്ങനെ തന്നെ വേണം, എന്നെ കേട്ടതുണ്ടല്ലേ.
0: അതെ,
1: അങ്ങനെ ഒരു ടീം, അത് അധികം ആൾക്കാർ പറഞ്ഞത് തന്നെയാണ് ചെറിയ മക്കളല്ലേ. പക്ഷെ അതിൽ രണ്ട് മൂന്ന് ടീം പറഞ്ഞത്, ഒരു ടീം പറഞ്ഞത് പിന്നെ ഞാനൊരു സഹായം ചോദിച്ചു അവനോട്, ഇന്നും സഹായിച്ചില്ല. അതായത് വൈക്കുമ്പോൾ കയറട്ടത് ലിഫ്റ്റ് ചോദിച്ചു. പക്ഷെ ഇപ്പം എന്ത്
0: ചെയ്ത്,
1: എൻ്റെ സഹായം ആവശ്യമാണ്, ഞാൻ അവനെ സഹായിച്ചു. അതൊരു ചിന്തയാണ്, കുട്ടികളെ ചിന്തിച്ച കാര്യമാണുള്ളത്. അങ്ങനെ അടുത്ത ടീം പറഞ്ഞത് എൻ്റെ ഭാഗ്യം, കാരണം ഞാനമ്മ കയറിക്കണമെങ്കിൽ ഓൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യും, അവിടെ ബൈക്കിൽ ആക്സിഡൻ്റായി വീണ് പരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നുള്ളതാണ്. അപ്പം ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഒന്ന്, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ സഹായം ആവശ്യപ്പെടുന്നൊരവസ്ഥ വരുന്നു,
0: പരാശ്രയാണ്.
1: രണ്ടാമത്തത് പിന്നെ നമുക്ക് കിട്ടാത്തത് നമുക്കത് ഹയറാവും. ഇപ്പം ആ കുട്ടികൾ ചിന്തിച്ചാൽ എങ്ങനെയാണ്, ഞാൻ കയറാത്തത് നന്നായി ഒരു ടീം പറഞ്ഞാണത്, കാരണം ഇന്ന റബ്ബ് എന്ത് ചെയ്ത് ആ വെള്ളത്തുനിന്നും
0: രക്ഷപ്പെട്ട്
1: കാത്തു രക്ഷിച്ചു എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനൊക്കെ കാരണമാകുന്ന ഒരു സംഗതിയാണ് എന്ത്, നമുക്ക് നഷ്ടപ്പെട്ടത് എന്തല്ല, അത് നഷ്ടമല്ല എന്നുള്ളത് ആ ഒരു ചിന്ത. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ആകെത്തുക. കുട്ടികളത് വളരെ രസകരമായിട്ട് ഒരു ഇത് കേട്ടപ്പോൾ ചിരിച്ചാൽ മതി. എങ്ങനെയാണ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ കയ്യാൻ നിർത്തിയില്ല, അപ്പം നോക്കുമ്പോൾ ബൈക്കാളെ വീണ് കിടക്കുന്നുണ്ട്, ആക്സിഡൻ്റ് കിടക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ. പക്ഷെ പിന്നെ അവരത് ഭയങ്കര രസമായിട്ട് ചർച്ച ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിച്ചു. ഇതിൽ പിന്നെ എന്താണ്,
0: യെസ് ഇതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നണത് എന്താ വെച്ചാലേ, ഒന്നാമത് ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളിടയിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരാൾ അപകടത്തിൽ പെട്ട് കിടക്കുമ്പോൾ എങ്ങനെ അതിനെ കുട്ടികൾ നോക്കിക്കാണും, ചിലപ്പോൾ വളരെ പിന്നെ ചിരിച്ചത് ആസ്വദിക്കുന്ന കുട്ടികളുണ്ട്, അവർക്ക് അത്ര ചിന്തിക്കാൻ കഴിയുള്ളൂ. ചില ആളുകൾ പിന്നെ അതിനെ വളരെ പോസിറ്റീവ് പറച്ചനെ എന്നെ കാത്ത്, അതിൻ്റെ വിധിയാണ്. കാരണം എനിക്ക് അതിൽ കയറാനുള്ള അവസരം അള്ളാഹു തരാതിരുന്നത് അത് എന്നെ രക്ഷപ്പെടുത്തിയതുകൊണ്ടാണ്, രക്ഷപ്പെടുത്തിക്കൊണ്ട് ആണ്. അങ്ങനെ പല രൂപത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇപ്പം നമ്മൾ ചില വാർത്തകൾ കിട്ടുന്നുണ്ട്. ഇപ്പം ഇപ്പോഴും ഓർക്കുന്നൊരു സംഭവമുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് പൂക്കിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ബസ് ഓർക്കുന്നുണ്ടാവും. അപ്പം അവിടെ അതിൽ എന്തോ ആ ബസ് അപകടം നടന്നിടത്ത് ഇറങ്ങേണ്ട ഒരാൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പ് അദ്ദേഹത്തിന് മാറി ഇറങ്ങി. അപ്പം അയാൾ രക്ഷപ്പെട്ടു
1: അല്ലേ, ഇരുന്ന ഭാഗം ഫുള്ള് കത്തി കത്തിക്കരിഞ്ഞ് മരിച്ചല്ലോ.
0: തീർച്ചയായിട്ടും. അതുപോലെ ചില ഫ്ലൈറ്റ് ടിക്കറ്റുകൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു അല്ലേ, ഫ്ലൈറ്റ് ടിക്കറ്റ് ചിലപ്പോൾ അന്ന് ഫ്ലൈറ്റ് ക്യാൻസലായി, അപ്പോൾ അല്ല അവർക്ക് പിന്നെ കിട്ടിയില്ല, ടിക്കറ്റ് കിട്ടിയില്ല, വേറെ ഡേറ്റിനെ കിട്ടിയത്. വിചാരിച്ചിരുന്നത് ആ ഡേറ്റിന് പോകാനാണ്. പക്ഷേ പിന്നെയാണ് വാർത്ത കേൾക്കുന്നത് അന്ന് ആ വിമാനം എന്ത് ചെയ്യാണ് തകർന്ന്.
1: ഇപ്പോൾ കരിപ്പൂർ സംഭവിച്ച നമ്മളെ ആ കൊറോണ സമയത്ത് ഒന്നുണ്ടല്ലേ, കരിപ്പൂർ ഒരു വിമാനം സംഭവിച്ചിരുന്നു.
0: അതെ അതെ.
1: അപ്പം അതിൽ ഒരു വ്യക്തി അനുഭവം പറയുന്നുണ്ട് ഇതേപോലെ, ഞാനായിട്ട് അതിന് ടിക്കറ്റ് എടുത്തായിരുന്നു, പക്ഷേ എന്തോ കാരണത്താൽ അതിൽ പോകാൻ പറ്റിയ ക്യാൻസലായി. അപ്പം ഇങ്ങനെ കുറേ അനുഭവങ്ങൾ ശ്രോതാക്കൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റിയ നല്ല അനുഭവങ്ങൾ. കാരണം ഇത് നല്ല നമുക്ക് ഈമാൻ വർദ്ധിക്കാനുള്ള പ്രധാന കാരണമാണ് ഇന്ന റബ്ബ് കാത്തു രക്ഷിച്ചു.
0: തീർച്ചയായിട്ടും.
1: പിന്നെ നമുക്കറിയാം പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന ഉത്തരം കിട്ടാക്കാനുള്ള കാരണം ഒന്നെന്താണ്, നമ്മൾ എന്താണ് റബ്ബിനോട് ചോദിക്കുന്നത്, അതിനേക്കാൾ വലിയൊരു കാര്യം അല്ലേ, ഒരു ദുരന്തം, നമ്മളൊരു പ്രയാസം മാറിയിട്ടാണ് റബ്ബിന് പ്രാർത്ഥിക്കുന്നുണ്ടാവുക, അതിനേക്കാൾ വലിയ പ്രയാസം നമുക്ക് റബ്ബ് എന്ത് ചെയ്യുമ്പോൾ
0: മാറ്റിത്തരും,
1: മാറ്റിത്തരും. അതേപോലെ സംഭവങ്ങളൊക്കെ
0: നമ്മളെ തട്ടി നീക്കും,
1: തട്ടി നീക്കും.
0: ആ ഒരു തട്ടി നീക്കിന്റെ ഒരു നേർക്കാഴ്ചയാണ് ശരിക്കും നിങ്ങൾ ഒരു സപ്പോസ് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞാണെങ്കിൽ അതിലുള്ള സംഗതി ഉള്ളത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുക പരലോകത്തിനായിരിക്കും എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും പ്രതീക്ഷകൾ കൈവിടാത്തൊരു ജീവിതം റബ്ബ് നൽകുന്നു നമ്മുടെ പ്രാർത്ഥനയിലൂടെ എന്നുള്ളതിൻ്റെ ഒരു ആൻസർ കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ചോദ്യം. ഇൻഷാല്ലാ ബാക്കി
1: ശ്രോതാക്കൾക്ക് വേണമെങ്കിൽ എന്താ ചെയ്യുക, ഇതിൽ ഒന്ന് കമൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വലിയ അനുഭവങ്ങൾ, പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഇങ്ങനെ രക്ഷപ്പെട്ട സംഗതികളോ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ എന്തെയ്യ ഒന്ന് കമൻ്റ് ചെയ്താൽ ഇൻഷാല്ലാ നമുക്കൊന്ന് ഇവിടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്.
0: ഓക്കെ, നമുക്ക് എന്തായാലും ഫീഡ്ബാക്കിൽ ഒരുപാട് കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ അത്തരം ഒരു വിഷയമാണ് നമ്മൾ അവതരിപ്പിച്ചത് അല്ലേ. അമ്മിരിട്ടി അടുത്തനായിട്ട് പറയാം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ഒരു പക്ഷേ നമുക്ക് ആ സമയത്ത് തന്നെ കിട്ടും, എന്നാൽ അത് ലഭിക്കാതിരിക്കാം. രണ്ടായാലും അതിലൊക്കെ ഒരു ഹയറുണ്ടാകും എന്നൊരു പോസിറ്റീവ് ചിന്തയാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. നല്ലൊരു ചിന്തയാണ്, മാഷാ അല്ലാ. Yes.

0: കൽബകം കുളിർച്ചൊരിയണേ, ഇരുകരവും നീട്ടി ഞാൻ പെരിയവനെ നിന്നോട് കരുണത്തരാ.
1: മാഷാല്ലാ, നമ്മള് പ്രിയ ശ്രോതാക്കൾ കാത്തിരിക്കുന്നത് പോലെ നമ്മൾ ഈ 2 മണിക്കൂറിന്റെ ഏകദേശം അവസാനത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും എവിടെ വിജയികൾ, എവിടെ ഞങ്ങളുടെ പേരുകൾ എന്ന് കാത്തിരിക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അല്ലേ തൗഫീഖ് സാറേ? ഇൻഷാല്ലാ നമുക്ക് 13 പേരാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. വിജയികൾ ഒരുപാടുണ്ടായിരിക്കാം, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട 13 പേരുടെ പേരുകളാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത് ഇൻഷാല്ലാ. അപ്പോൾ ആരൊക്കെയാണ്? 1-ാമത്തെ ആള് നുസ്രത്ത് പി സി കുടിപ്പുറം.
2: 2-ാമത്തത് റസിയ ചെങ്ങാനി.
1: യെസ്. ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ.
2: 4-ാമത്തെ ആള് മുഹമ്മദ് കബീർ പുള്ളിപ്പാടം.
1: സൈനബ കരുവാങ്കൽ.
2: സലീന ഒതുക്കുങ്ങൽ.
1: സലീമയാണ് അല്ലേ?
2: സലീമ, ഓക്കെ.
1: യെസ്. അബ്ദുൽ ഖാദർ കണ്ണൂർ അഴീക്കൽ.
2: ബുഷ്ര കെ മുറയൂര്.
1: റഫീഖ് ടൈലർ മാംഗ്ലൂർ.
2: ഒന്നും കടിയില്ലേ? അതെ. സുഹറ നടുവണ്ണൂർ.
1: സാജിദ പി എസ് പറവന്നൂർ.
2: ഹഫ്സ വെള്ളില.
1: നസീമ പി കെ കൊക്കക്കടവ് അല്ലേ?
2: കൊക്കക്കടവ്.
1: കൊക്കക്കടവ്, ഓക്കെ. ഒന്നുകൂടെ വെച്ചാലോ?
2: ഓക്കെ
1: ഓക്കെ.
2: നുസ്രത്ത് പി, നുസ്രത്ത് പി സി കുഴിപ്പുറം.
1: റസിയ ചങ്ങാനി.
2: ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ.
1: മുഹമ്മദ് കബീർ പുള്ളിപ്പാടം.
2: സൈനബ കരുവാങ്കല്ല്.
1: സലീമ ഒതുക്കുങ്ങൽ.
2: അബ്ദുൽ ഖാദർ കണ്ണൂർ.
1: ബുഷറ കെ മുറയൂർ.
2: റഫീഖ് ടൈലർ മാംഗ്ലൂർ.
1: സുഹറ നടുവന്നൂർ.
2: സാജിദ പി എസ് പറവന്നൂർ.
1: ഹഫ്സ വെള്ളില.
2: നസീമ പി കെ കൊക്കാക്കടവ്.
1: യെസ്. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ സീനത്ത് പാലക്കാട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ പേരിങ്ങനെ കാണുന്നുണ്ട് വിജയികളിൽ. ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നാണ് അവർ. ഓക്കെ.
2: അല്ലെന്തുല്ല എന്നെ സിസ്റ്റം കണ്ടു. സൈനബ് കരുവാങ്കല്.
1: അവർ വിജയിച്ച ആളുകൾക്കാ പറയുന്നത്.
2: അതെ അതെ അതെ.
1: അപ്പൊ അവർ വിജയിച്ചിട്ടുണ്ട്.
2: ഹാജര കടമ്പഴിപ്പുറം. ഉത്തരം ശരിയായി, പക്ഷേ വിജയികളിൽ പെട്ടില്ല. വിജയിച്ചിട്ടുണ്ടേ അല്ലേ?
1: ഉത്തരം ശരിയാക്കണേ വിജയിച്ചു, തെരഞ്ഞെടുക്കപ്പെട്ട വിജയികളിൽ പെട്ടില്ല എന്ന് മാത്രം.
2: അങ്ങനെ പറയണം.
1: ഓക്കെ. അപ്പോ
2: അസീന പറളി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലേ. അസ്സലാമു അലൈക്കും. ഹസ്ബൻഡിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. കുറേ നാളായി ചെസ്റ്റ് പെയിൻ, ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ട്. TMT എടുത്തപ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ട്. ആൻജിയോഗ്രാം ചെയ്യണം. കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാല്ലാ അല്ലാഹു പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നല്ല ആഫിയത്ത് നമ്മുടെ സഹോദരൻ നൽകി അനുഗ്രഹിക്കട്ടെ. പരിപൂർണ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അമീൻ
1: അമീൻ. നല്ല മഴ. ഗുണ്ടൽപേട്ടിലെ കാടിലൂടെ യാത്ര കൂടെ റേഡിയോയും എന്നാണ് നുസ്രത്ത് പി സി കുഴിപ്പുറം പറയുന്നത്.
2: യാത്രയിലാണ്
1: അല്ലേ? മാഷാല്ലാ.
2: നമ്മൾ പറയാറുണ്ട് യാത്രയിലെ കൂട്ടുകാരൻ ബീസ് റേഡിയോ എന്നുള്ളത്.
1: അതെ അതെ. എം എ ഗഫൂർ പാലത്തിങ്ങൽ പറയാണ്, അൽഹംദുലില്ലാ എൻ്റെ മകളുടെ കല്യാണം വളരെ ലളിതമായിരുന്നു. എന്താണ് ബ്രിഡൽ ഡ്രസ്സായി പർദ്ദയായിരുന്നു എന്നാ പറഞ്ഞത്. എനിക്കത് ആലത്തിയൂർ ദാറുൽ ഖുർആനിൽ വെച്ചായിരുന്നു. ഓക്കെ. ഇങ്ങനെയുള്ള നമ്മൾ ആൾക്കാരനെ കുറിച്ച് മാതൃകാപരമായ കാര്യങ്ങൾക്ക് മുന്നിട്ട് വരുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കും.
2: അപ്പം
1: അത് നമ്മൾ തന്നെ അത് നേരെ ഉൾട്ടായാൽ പിന്നെ സമൂഹത്തിൻ്റെ കാര്യം എന്തായിരിക്കും എന്നുള്ളതാണ് പ്രയാസം. കല്യാണം അത്തരത്തിലുള്ള വളരെ മാതൃക ആക്കാൻ പി ആർ ഫാമിലിക്കെങ്കിലും റബ്ബിൻ്റെ തോഫീക്കും ബർക്കത്തും ഉണ്ടാവട്ടെ എന്നാണ് എൻ കെ എം അഷറഫ് വത്തപ്പേരിയും പറഞ്ഞത്.
2: അതെ, നമ്മൾ കാണിച്ചു കൊടുക്കണം.
1: അതെ
2: അല്ലേ? നമ്മൾ കാണിച്ചില്ലേ വേറെ കാണിച്ചു
1: കൊടുക്കുക. അതാണ് തീർച്ചയായും. ഇത് കേൾക്കുന്നവരും മറ്റുള്ളവരെ കേൾപ്പിച്ചുകൊണ്ട് അവർക്കും ഒരു പ്രചോദനം നമ്മൾ ഓരോരുത്തരുമായി മാറുക. അലഹമ്ദുലില്ലാ നല്ലൊരു മാതൃകയാണ്. അങ്ങനെ ഒരു കല്യാണം ഈ പീസിലൂടെ സ്ഥിരം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അവരുടെ വീട്ടിലും ഫാമിലിയിലും ഈ മോഡൽ കൊണ്ടുവന്നാൽ അത് ഇനി വരുന്ന കാലങ്ങളിൽ ചിലർക്കെങ്കിലും മോട്ടിവേഷൻ ആയിരിക്കും. അതുമല്ല പി ആർ ഫാമിലിക്ക് അഭിമാനിക്കാൻ കാരണമാകും ഇൻഷാ അള്ളാ എന്നാണ് ജമീല വി പി കളി. പിന്നെ സീലത്ത് പാനക്കാടിനോട് സിസ്റ്റത്തിന് എന്തോ ഒരു ഇഷ്ടമുണ്ട്, പിണക്കമല്ല പറഞ്ഞത് കേട്ടോ. ഓക്കെ. ഇടവേളകൾക്ക് ശേഷം ഞാൻ വീണ്ടും വിജയായിരിക്കുന്നു എന്നാണ് ഫാത്തിമ നസീർ ഈസ്റ്റ് കൂടൂർ പറയുന്നത്. അങ്ങനെ കുറെ വിജയികൾ ഉണ്ട് അല്ലേ?
2: മുമ്പ് വിജയമായിട്ടുണ്ടപ്പോ.
1: അതെ അതെ,
2: ഇടവേള ഒത്തൊക്കെയാണ്, ബാക്കിയുള്ള അവസരം കിട്ടണ്ടേ?
1: അതെ അതെ. അപ്പോ ഇടവേളകളെ ധന്യമാക്കി വീണ്ടും ഞാൻ വിജയായി എന്നാണ് പറയണേ. രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് ഷാദിയ ഒറ്റപ്പാലം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അള്ളാഹു ഈ കേൾക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും പ്രത്യേകമായി പ്രാർത്ഥിക്കും. കാരണം നമ്മൾക്ക് ഒരു ഫാമിലിയാണ്, പി ആർ ഫാമിലി. അതുകൊണ്ട് തന്നെ ഈ ഫാമിലിയിലെ ഓരോ അംഗത്തിനും ഉണ്ടാകുന്ന വേദനയും അതെല്ലാവരുടെയും പ്രയാസമായി നമ്മൾ കാണുന്നു. ഇൻഷാല്ലാ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാകട്ടെ. ആമീൻ. പിന്നെ അബ്ദുർ റഷീദ് ചാവക്കാട് ഈ ബുധനാഴ്ച എന്ന് ഒരു കമൻ്റിൽ ബാക്കി വെക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. തെരഞ്ഞെടുത്ത വിജയികളിൽ പെട്ടില്ലെങ്കിലും വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എം എ ഗഫൂർ പാലത്തിങ്കൾ അദ്ദേഹത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളെന്ന് ആയിഷക്കരുമ്പിൽ പറയുന്നു. റസിയ ചെങ്ങാനി എൻ്റെ മരുമകളുടെ ഉമ്മയാണ്. അൽഹംദുലില്ലാ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളെന്ന് സഫിയ കെ തിരുവരങ്ങാടി അറിയിക്കുന്നു. പിന്നെ സഫിയ എടപ്പാളെ എന്താ പറയുന്നുണ്ടല്ലോ, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്ന് കൂടുതൽ പരിചയമുള്ള പേരുകൾ ഇന്ന് ക്വിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, വിസ്ഡൻഡേ ആയതുകൊണ്ട് ക്വിസിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല.
2: അപ്പൊ
1: ചിലയിടത്തൊക്കെ ഇന്ന് വൈകുന്നേരം നടത്താൻ പോകുന്നവരുമുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ ഈ ഒരു മണിക്കൂറുകൾ, 2 മണിക്കൂറിൻ്റെ ഓരോ സെക്കൻഡുകളും നിമിഷങ്ങളും നമുക്ക് വ്യത്യസ്തമായ അറിവുകളൊക്കെ സമ്മാനിച്ച് യാത്ര തുടരുമ്പോൾ എനിക്ക് ഇന്നലെ ഞാൻ കേട്ട ഒരു ചെറിയൊരു വാക്ക് അതിങ്ങനെ ഓർമ്മ വരികയാണ്. വെച്ചാൽ രണ്ട് കൊടയിൽ അല്ല, ഒരു കൊടയിൽ രണ്ടാളുകൾ എന്തു ചെയ്യാണ്, ഒരു വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് വന്നപ്പോഴേ അവിടെ ഒരാൾ മുഴുവനായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, രണ്ട് പേരിൽ ഒരാൾ മുഴുവനായിട്ട് നനഞ്ഞ് മറ്റാൾ തീരെ നനയാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ അടുപ്പത്തിലും ഇണക്കത്തിലും എന്തോ ഒരു അകൽച്ചയും പിണക്കവും വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ രണ്ടുപേരിൽ ഒരാൾ മാത്രമായിട്ട് നനയില്ലല്ലോ. അപ്പോൾ ഒരു കുടയിൽ വന്ന നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ മാത്രം എങ്ങനെ നനഞ്ഞു പോയി എന്ന് പിന്നെ അവരുടെ ഭാര്യയുടെ ഉമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പ്രശ്നമായിട്ട് വീട്ടിലേക്ക് വരികയാണ്, മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങളൊരിക്കലും ഒരു കുടയിൽ നിന്നും അകന്നു പോകരുതേ എന്ന് ഉമ്മ അവരോട് രണ്ടുപേരോട് ഉപദേശിക്കുന്നുണ്ട്. അതെ, അതായത് സംഭവം ഇപ്പം നമ്മളിനി എത്ര ഇണക്കമുള്ള ആളുകളാണെങ്കിലും ഇണക്കമില്ലാത്ത ആളുകളും പരമാവധി കൂടെ ഉള്ളവനെ നനക്കാതിരിക്കാൻ ശ്രമിക്കുമല്ലോ. പക്ഷെ ഇത് മുഴുവനായിട്ട് ഒരാളെ നനഞ്ഞു ഒരു കുടയിൽ വന്നിട്ട് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വലിയൊരു ആശയങ്ങൾ സമ്മാനിക്കുന്നുണ്ട് അല്ലെ. അകൽച്ചകൾ ഒരിക്കലും മനസ്സുകൊണ്ടാകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തായിരുന്നാലും
2: നമ്മള് നേരത്തെ പറഞ്ഞേ ആ ചിന്തയിലുണ്ടല്ലോ, നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ നമ്മളതിൽ വിഷമിക്കരുത്. ശരിക്കും നമ്മൾ കുട്ടികളോടൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സംഗതിയാണ്. കുട്ടികളൊക്കെ പൊതുവേ എന്ന് പറഞ്ഞാലും ബാക്കിയുള്ള കുട്ടികളെയാണ് കമ്പയർ ചെയ്യണത് അല്ലേ. അവർക്ക് കിട്ടുന്നുണ്ട്, അവർക്കിതുണ്ട്, എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്ന രൂപത്തിലും കുട്ടികൾ പൊതുവേ ഇപ്പം വീട്ടിലൊക്കെ ഇടപെടാറുണ്ട്. ശരിക്കും നമ്മൾ മക്കളെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം.
1: ഇപ്പോൾ
2: ഇന്നലെ മിഞ്ഞാന്നല്ല, ഒരു കുട്ടി മൊബൈൽ ഫോണ്, മഹാരാഷ്ട്രയിൽ മൊബൈൽ ഫോണ് ഭയങ്കരമായിട്ട് ഇതാണ്. ആകെ 3 പേരാണ് വീട്ടിലുള്ളത്, അച്ഛനും അമ്മയും ഈ കുട്ടിയും, 18 വയസ്സ കുട്ടി. അപ്പോൾ ഈ ഫാമിലി വളരെ ഒരു പാവപ്പെട്ട ഫാമിലിയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ട ഐഫോണാണ്, ആലോചിച്ച് നോക്കണം. ഒരു ആവറേജ് ഫാമിലിക്ക് തന്നെ ഐഫോൺ വാങ്ങാനുള്ളൊരു ഇതുണ്ടാവില്ല, മറ്റുള്ള പ്രയാസങ്ങൾ. അപ്പോൾ ഈ കുട്ടി ഐഫോണ് വേണ്ടി വാശി പിടിക്കുകയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കൊടുക്കും കഴിയുന്നില്ല. അപ്പൊ ഈ കുട്ടി നേരെ ഒരു മലന്റെ മുകളിൽ കയറി കൊക്കയിലേക്ക് ചാടാൻ വേണ്ടി ആത്മഹത്യ
1: ഭീഷണിപ്പെടുത്തി.
2: അപ്പൊ സ്വാഭാവികമായിട്ടും അച്ഛൻ എന്ത് ചെയ്ത് കണ്ട് അവനെ പിന്മാറ്റാൻ വേണ്ടി ചെന്ന് ഇവൻ എന്ത് ചെയ്ത് അതിലേക്ക്
1: പിടിച്ച് വലിച്ചതാണ്. അപ്പൊ ഇവനെ ഇയാളെയും പിടിച്ചിട്ട് ചാടി,
2: ഇയാളും വീണ്. ഇത് കണ്ടു നിന്ന് അമ്മ എന്ത് ചെയ്ത് കൈകെടുത്ത് ചാടി. രണ്ടാൾ ആത്മഹത്യയാണ്, ഒരാള് രക്ഷപ്പെടുത്തി. അപ്പൊ വീണാഴ്ച അവസ്ഥ വെച്ചോക്കണം. ഇത് ഞാനത് ഇങ്ങനെ ന്യൂസ് കണ്ടപ്പോഴോ വീഡിയോ കണ്ടപ്പോഴൊക്കെ തോന്നിയ കാര്യം, കുറച്ചൊക്കെ എന്ത് ചെയ്യണം, നമ്മളെ അവസ്ഥകൾ കുട്ടികളെ അറിയണം. ഇപ്പൊ വളർന്നതിന്റെ കുട്ടികൾ എല്ലാം അറിയിക്കണം എന്നല്ല ഞാൻ പറഞ്ഞാലും, കുറച്ചൊക്കെ നമ്മൾ മോനെ എൻ്റെ ഉപ്പാക്ക് ഇത് വാങ്ങി തരാൻ കഴിയൂല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. നമ്മളെ കുറച്ചൊക്കെ ഒരു സാഹചര്യങ്ങൾ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ്. കുട്ടികളെ പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ നമ്മൾ അറിയിക്കണം ചെയ്യുന്നത്. കാരണം ഒരു ഞാൻ ഇതിൽ വായിച്ചിട്ടുണ്ട്, മക്കൾ പിന്നെ നാല് കാര്യങ്ങൾക്ക് കാരണമാകരുത്. ഒന്ന്, ദുഃഖത്തിന് കാരണമാകരുത്. കാരണം എല്ലാം വാങ്ങിക്കൊടുത്ത് ഈ പറഞ്ഞ പോലെ സംഭവമാണ്. എന്തെങ്കിലും നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ കുട്ടികൾ വലുത് ചോദിക്കുമ്പോൾ അത് നമുക്ക് വലിയ പ്രയാസമാവും. രണ്ടാമത്തെ, മക്കൾ അറിവില്ലായ്മക്ക് കാരണമായത്, നമ്മൾ നീയും പഠിക്കാനും കുറേ ക്ലാസ്സിന് പോകാനൊന്നും മക്കൾ തടസ്സം ആയത്. മൂന്നാമത്തത്, ഭീരുത്വത്തിന് കാരണമായത്, ഭീരുത്വം. കാരണം ഉദാഹരണം, യുദ്ധത്തിന് പുറപ്പെടുമ്പോഴൊക്കെ നമ്മൾ വീരുക്കളെങ്ങനെയാണ് മക്കളെ ഓർത്തുകൊണ്ട് ഞാൻ മരിച്ചാൽ മക്കളെന്താകും എന്നുള്ള സംഭവം. പിശുക്കിനും കാരണമായത് കാര്യമുണ്ട്. കാരണം നമ്മൾ സ്വതൊക്കെ ചെയ്യുമ്പോൾ പിശാജി നമ്മളെ മനസ്സിലേക്ക് എന്ത് ചെയ്യും, മക്കളെട്ട് തരും. ജി പൈസ കൊടുത്താൽ എൻ്റെ കുട്ടിക്ക് ഒന്ന് ഡ്രസ് വാങ്ങാൻ പൈസ ഉണ്ടാവില്ല. മക്കൾ എന്നുള്ള വലിയ അനുഗ്രഹമാണ് ഈ പറഞ്ഞ പോലെ ഒരു ദുഃഖത്തിന് കാരണമാകുന്ന ഒരു സംഗതിയാണ്. ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ ഒന്ന് മക്കളെ നമ്മളെ സാഹചര്യങ്ങളും കുടുംബത്തിനെ ബോധ്യപ്പെടുത്തണം. പ്രത്യേകിച്ച് ഇപ്പോൾ വളർന്നിൻ്റെ കുട്ടികൾക്ക്. കാരണം കുട്ടികൾ കാണുന്ന എന്താണ്, എൻ്റെ ഫ്രണ്ടിന് അതുണ്ട് ഇതുണ്ട്, ഓന് മൊബൈൽ ഫോൺ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളാ ഒരു സംഭവം വല്ലാത്തൊരു
1: തീർച്ചയായിട്ടും
2: ഫീൽ ചെയ്ത സംഭവങ്ങളാണ്. എന്തായാലും നമ്മളൊരു അവസാനത്തെ ഒരു സന്ദേശമായിട്ട് ഇന്നത്തെ ഈ ഒരു ലൈവിൽ അത് ശ്രോതാക്കളുമായി പങ്കുവെക്കുകയാണ്. മാഷാല്ല, നല്ലൊരു ദിവസത്തിൽ നമ്മൾ പ്രവേശിച്ചുള്ള സുബാനത്താല ഈ ഒരു ദിവസത്തെ എല്ലാവിധ നന്മകളും നമുക്ക് ലഭിക്കുന്ന ഒരു ദിവസം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ മോർണിംഗ് ലൈവിന് ശേഷം നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് കയറാണ്. തജുക്ക ഒരു വെക്കേഷൻ സമയത്തിലാണ് കുട്ടികളൊക്കെ ഉള്ളത്.
1: ഒരുപാട് സാധ്യതകളുണ്ട്. ശരിയായ പ്ലാനിങ്ങുകൾ നടക്കണം, അല്ലെങ്കിൽ ഈ 10 ദിവസം ഫുള്ള് ഫോണിൽ അങ്ങോട്ട് ഹയാത്ത് തീരും. അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മോർണിംഗ് ലൈവിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ ഒരു പീസ് റേഡിയോ വൈബ്സിൽ ഒരു പ്രാഥമിക സന്ദേശമായി നമ്മൾ പറയുന്നത് അതാണ്, കുട്ടികളും ഫോണും അവരുടെ കളിചിരികളും അനുബന്ധങ്ങളും ഒന്ന് പ്ലാൻ ചെയ്ത് പോകണം. അതിലേക്ക് ഉപകരിക്കുന്ന ഒരുപാട് നല്ല ഡിസ്കഷനുകളൊക്കെ ചർച്ചകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. രക്ഷിതാക്കൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഇനം ഇൻസൈറ്റ് ആണ്.
0: ഇൻസൈറ്റിൽ നമ്മളോടൊപ്പം ഹനീഫ് വണ്ടൂരാണ് ചേരുന്നത്.
1: ഒട്ടകത്തിലൂടെ സൃഷ്ടാവിലേക്ക് എന്ന വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ അമ്മാ ബാദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈ പ്രപഞ്ചത്തിനു പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്നാണ് യുക്തിയില്ലാത്ത യുക്തിരഹിതവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യനായ നമ്മളെല്ലാവരും യുക്തിപരമായ സത്യാന്വേഷണം എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതിയിൽപ്പെട്ട കാര്യമാണ്. നേരത്തെ നമ്മളത് സൂചിപ്പിച്ചിരുന്നു, ഫിത്തറത്താണ് എന്ന്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ചും ജീവിതത്തോടുള്ള സമീപനത്തെക്കുറിച്ചും നന്മ തിന്മകളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചുമെല്ലാം മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഒരു കളിപ്പാട്ടം കയ്യിൽ കിട്ടിയ ഒരു കൊച്ചുകുട്ടി അത് കുലുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ശബ്ദമെന്താണ് എന്ന് അന്വേഷിക്കുന്ന ഒരു ത്വര, അന്വേഷണാത്മകമായ ഒരു മനസ്സ് മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനല്ലാത്ത ജീവജാലങ്ങളുണ്ടായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒരു പുതുമയും ഉണ്ടായിട്ടില്ല. എന്നാൽ മനുഷ്യർ വന്നതിനു ശേഷമാണ് നമ്മൾ കാണുന്ന വാഹനങ്ങളും കെട്ടിടങ്ങളും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് മുൻവിധിയില്ലാത്ത അന്വേഷണങ്ങൾ പലപ്പോഴും അവനെ സത്യം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. സാമാന്യ യുക്തിക്ക് പോലും അംഗീകരിക്കാനാകാത്ത തരത്തിലുള്ള ഭീമമായ അന്ധവിശ്വാസങ്ങളാണ് നിരീശ്വര വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തൊക്കെയോ ഉണ്ടായിയെന്നും യാദൃശ്ചികത വ്യവസ്ഥാപിതത്വത്തിന് വഴിമാറിയെന്നും അതിസൂക്ഷ്മവും കൃത്യവുമായ ജൈവരംഗത്തെ രൂപകൽപ്പനയും വ്യവസ്ഥാപിതമായ പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങളെല്ലാം പിന്നിലൊരാളില്ലാതെ ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കാൻ മുൻവിധിയില്ലാതെ സത്യം തേടിയിറങ്ങുന്ന ഒരാൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. ഇതിന് പിന്നിൽ അങ്ങനെയില്ല, അത് സ്വയംഭൂവാണ്, അങ്ങനെ ഒരാൾ ഒന്നും ഉണ്ടാക്കിയതല്ല എന്നുള്ള അന്ധവിശ്വാസം, സത്യത്തിൽ യുക്തിരഹിതമായ, യുക്തിക്ക് ബോധ്യപ്പെടാത്ത, ബുദ്ധിക്ക് ബോധ്യപ്പെടാത്ത ഒരു വിശ്വാസത്തെയാണ് സത്യത്തിൽ യുക്തിവാദികളെന്ന് പറയുന്ന ബുദ്ധിയില്ലാത്ത ഈ ആളുകൾ ചമച്ചുണ്ടാക്കുന്നത്. അതിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത്. അവൻ്റെ ഫിത്തുറത്തിൽ, അവൻ്റെ ജന്മനായുള്ള അവൻ്റെ വാസനയിൽ, സത്യത്തിൽ അവൻ്റെ തേട്ടത്തിൽ, അവൻ്റെ കണ്ടുപിടുത്തത്തിൽ, അവൻ്റെ അന്വേഷണത്തിലെല്ലാം ഇത് തനിയെ ഉണ്ടായതല്ല എന്നും ഇത് പിന്നിലൊരാളുണ്ട് എന്നുമുള്ളത് കൃത്യമായ ഒരു അറിവ് അല്ലെങ്കിൽ അന്വേഷണം അവനുണ്ട്. നമുക്കിങ്ങനെ മനസ്സിലാക്കാം, കുറേ കമ്പിയും കുറേ സിമെൻറ്റും കുറേ കല്ലുകളും ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടാൽ അതൊരിക്കലും തന്നെ സ്വന്തമായി അത് ഒരു ബിൽഡിങ്ങായി മാറുന്നില്ല. അതിന് കൃത്യമായ കണക്കുകളുണ്ട്. ഒരു കല്ല് എവിടെ വെക്കണം, എങ്ങനെ വെക്കണം, അതിൻ്റെ തുടക്കം എങ്ങനെയാണ്, അതിൻ്റെ ഫൗണ്ടേഷൻ, ഏതൊരു ബിൽഡിങ്ങിൻ്റെയും അതിൻ്റെ ഏറ്റവും റിസ്ക്കുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി എന്താണ്, അതിൻ്റെ ഫൗണ്ടേഷൻ്റെ തുടക്കമാണ്. അത് എങ്ങനെ ആകണം, ഏത് മൂലയിൽ നിന്ന് തുടങ്ങണം, എത്ര ആഴം വേണം, എത്ര വീതി വേണം എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മളൊക്കെ ചെറുതാകട്ടെ വലുതാകട്ടെ വീടുകൾ വെക്കുന്നവരാണ്, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നവരാണ്. നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണ് എന്ന്. കുറേ അക്ഷരങ്ങൾ എവിടെയെങ്കിലും കൂട്ടിയിട്ടാൽ അത് തനിയെ ഒരു പുസ്തകമായി, അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാൻ പറ്റാവുന്ന, ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു പാരഗ്രാഫ് പോലും ഉണ്ടാകാൻ സാധിക്കുന്നില്ല. മറിച്ചെല്ലാം കൃത്യമായി നമ്മൾ എഴുതുന്ന, നമ്മൾ വെക്കുന്ന രൂപത്തിൽ അത് വെച്ചാൽ മാത്രമാണ് നമുക്ക് വായിക്കുവാനും മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. ഏത് വിഷയത്തിലും അങ്ങനെയാണ്, ഏതേത് വിഷയത്തിലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് കൃത്യമായി ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അവനു ഈ പ്രപഞ്ചത്തിനു പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ ഇവർ പറയുന്നത് മതം അത് ചിന്തകൾക്കും ശാസ്ത്രീയ പഠനങ്ങൾക്കും എതിരാണെന്ന പ്രചാരണമാണ് സത്യത്തിൽ ഈ ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മതം ഇതിനൊക്കെതിരാണ്. അവർ പറയുന്നതൊക്കെ അടിച്ചിൽ, അവർ പറയുന്നതൊക്കെ അന്ധമായി അനുകരിക്കുക, അനുസരിക്കുക എന്ന് അവർ പറയുന്നു. ഇവിടെ മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ യാഥാർത്ഥ്യമായേക്കാം. നമുക്കതിൽ ആ വിഷയത്തിൽ നമ്മൾ തർക്കിക്കാനില്ല. പക്ഷേ ഇസ്ലാം എന്ന മതത്തിൻ്റെ പരിശുദ്ധമായ ഇസ്ലാം, അത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതായതുകൊണ്ട് തന്നെ മനുഷ്യനോട് പഠിക്കുവാനും ചിന്തിക്കുവാനും സ്വതന്ത്രമായ അന്വേഷണങ്ങൾ നടത്തുവാനുമാണ് മതം പഠിപ്പിക്കുന്നത് എന്ന വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നീ അങ്ങ് ജനിച്ചു, നിന്റെ മാതാപിതാക്കൾ നിന്നോട് അള്ളാഹു എന്ന് പറഞ്ഞു, അതുകൊണ്ട് നീ അങ്ങ് വിശ്വസിച്ചോ എന്നല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇവയെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ കേൾക്കുന്നില്ലേ? ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുന്നില്ലേ എന്ന ചിന്തയെ തട്ടി ഉണർത്തുന്ന ചോദ്യങ്ങളാണ് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുക, പ്രോത്സാഹിപ്പിക്കുന്ന കാണാൻ കഴിയുക. വിശുദ്ധ ഖുർആനിലെ പലപ്പോഴും പല വചനങ്ങളിലൂടെയും കടന്നു പോയാൽ അത്തരം ചിന്തകളെ തട്ടി ഉണർത്തുന്ന വചനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വിശുദ്ധ ഖുർആൻ 88-ാമത്തെ അധ്യായം 17 മുതൽ 20 വരെയുള്ള വചനങ്ങളുണ്ട്. അഫല എൻലുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്, നീ ഒട്ടകത്തിൻ്റെ നേർക്ക് നീ നോക്കുന്നില്ലേ എന്നാ, ഒട്ടകത്തിനെ നീ കാണുന്നില്ലേ, അവർ നോക്കുന്നില്ലേ അത് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. നോക്കൂ, നിങ്ങളൊരു ഒരു ഒരു മൃഗത്തിൻ്റെ, ഒരു ജീവിയുടെ, അതായത് അറബികളാകുന്ന ആളുകൾക്കിടയിൽ അവരുപയോഗിക്കുന്ന ഒരു മൃഗത്തെ, അതിനെ നോക്കിക്കൊണ്ട് തൻ്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കൊണ്ട്, അതാ അറബികളോട് അങ്ങനെ പറഞ്ഞു, അറബികളോട് നിങ്ങൾ പുലിയെ സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾ നോക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, കാരണം അവിടെ പുലിയില്ല. നമ്മോട് പറയാണ്, നമ്മ ഈ മലയാളക്കരയിൽ ജീവിക്കുന്ന നമ്മോട് നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ല പറഞ്ഞ്, നമ്മുടെ ഇവിടെ കുറേ ഒട്ടകങ്ങളില്ല, നമുക്ക് പരിചിതമായ ഒട്ടകങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒട്ടകങ്ങളില്ല. അതേസമയം പശുവിനെയോ ആടിനെയോ നോക്കിക്കൊണ്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് പോലെ, പക്ഷികളെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് പോലെ, ഏതെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും മൃഗത്തെയല്ല, മറിച്ച് ഖുർആനിൽ അവതീർണമായ ആ സമൂഹത്തിൻ്റെ, അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, അവർ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, അവർ വാഹനമായും അവർ ഭക്ഷണമായും അവർ ജീവിതോപാധിയായും ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒട്ടകത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, ആ ഒട്ടകത്തെ നിങ്ങൾ നോക്കുന്നില്ല, എങ്ങനെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പോൾ ഒട്ടകമെന്ന മഹാ അത്ഭുതമായ ജീവി, ഒട്ടകം മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഏതൊരു ജീവിയെയും നമുക്ക് പരിശോധിച്ചാൽ ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മളെ വീട്ടിൽ വളർത്തുന്ന പശു ആകട്ടെ, ആടാകട്ടെ, അതല്ലെങ്കിൽ പക്ഷികളിൽപ്പെട്ട കോഴിയാകട്ടെ, ഇതിലെല്ലാം തന്നെ ഒരു സൃഷ്ടാവിനെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ്. നമ്മുടെ നാട്ടിൽ നല്ല വെയിലത്ത് ഒരു കൂസലുമില്ലാതെ നടക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ആളുകൾ ചോദിക്കുന്നു, ഇവനെന്താ ഒട്ടകമാണോ എന്ന്. കാരണം ഒട്ടകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, മറ്റൊരു ജീവിക്കുമില്ലാത്ത എന്തു പ്രത്യേകത കൊണ്ടാണ് ഒട്ടകത്തെ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതിന് ചില കാരണങ്ങളുണ്ട്. ഏത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലും ജീവിക്കാൻ അനുസൃതമായ ചില പ്രത്യേക ശാരീരിക സവിശേഷതകൾ ഒട്ടകങ്ങൾക്കുണ്ട്. അവയുടെ ശരീരങ്ങളിലെ കട്ടിയുള്ള രോമങ്ങളാണ് അതിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ചൂടിനെ, പൊള്ളിക്കുന്ന ചൂടിൽ നിന്നും രാത്രിയിലെ മരം കോച്ചുന്ന തണുപ്പത്തു നിന്നും ശരീരത്തെ കാത്തു സംരക്ഷിക്കുന്നത് ഈ രോമങ്ങളാണ്. അതുപോലെ ഇതിന് പുറമെ വയറിൻ്റെ ഭാഗത്ത് കാൽമുട്ടുകളിലുള്ള കട്ടിയേറിയ മാംസഭാഗം അതിൻ്റെ ചൂടിനെ തടയുന്നു, ആ നിലത്തുള്ള ചൂടിനെ, വയറിൻ്റെ കട്ടിയുള്ള ഭാഗം നിലത്തുണ്ടാകുന്ന ചൂടിനെ അതിനെ തടയുന്നു. അതിനാൽ എത്ര ചൂടേറിയ മണലിലും ഇവക്ക് കൂളായിരിക്കുമെന്നുള്ളതാണ്. നമുക്ക് സാധിക്കുമോ നല്ല നല്ല ഒരു ഒരു 12 മണി സമയം നല്ല വെയിലുള്ള സമയത്ത് ചെരുപ്പിടാതെ ഒരു 200 മീറ്റർ നടന്നു പോകാൻ നല്ല ടാറിട്ട റോഡിൽ നമുക്ക് നടക്കാൻ സാധിക്കുമോ? എന്നാൽ ഒട്ടകത്തിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഒട്ടകത്തിൻ്റെ പുറത്തെ കൂന മറ്റൊരു പ്രത്യേകതയാണ്. വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ദിവസങ്ങളോളം മരുഭൂമിയിൽ കഴിയാൻ ഇവയെ സഹായിക്കുന്നത് ഈ പ്രത്യേകതയാണ്. ആ കൂനിൽ നിറയെ വെള്ളമാണെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്, അല്ല, ശരിക്കും ഈ കൂനിലുള്ളത് മാംസകലകളാണ്. അതിൽ നിറയെ വെള്ളമല്ല, അത് നന്നായി വെള്ളം കുടിക്കും, പക്ഷേ ആ കൂനിൽ വെള്ളമല്ല, മറിച്ചെന്താണ്, മാംസകലകളാണ്. ശരീരത്തിന് ആവശ്യമുള്ള സമയത്ത് അത് ജലമായും ഊർജമായി മാറാൻ കഴിയുന്ന കലകളാണ് അതിന് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. ഇവയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ 6 മാസം വരെ ഒട്ടകങ്ങൾ ജീവിക്കാൻ സാധിക്കുമെന്നാണ്. 6 മാസം വരെ മരുഭൂമിയിൽ വെള്ളമില്ലാതെ ഒട്ടകങ്ങൾ ജീവിക്കാൻ കഴിയും. അതൊരു മഹാ അത്ഭുതമാണ്. മനുഷ്യർക്ക് സാധിക്കില്ല, മറ്റു ജീവജാലങ്ങൾക്ക് സാധിക്കുകയില്ല, എന്നാൽ ഒട്ടകത്തിന് സാധിക്കും. ഒറ്റക്കൂവിനുള്ള ഒട്ടകവും 2 കൂവിനുള്ള ഒട്ടകവും ഭൂമിയിലുണ്ട്. വെള്ളം കുടി മത്സരത്തിൽ ഒട്ടകത്തെ പങ്കെടുപ്പിച്ചാൽ 1-ാം സ്ഥാനക്കാരായിട്ടാണ് അവർ മടങ്ങി വരിക. ഇതൊരു തമാശയായി പറയുന്നതല്ല, മറിച്ച് എന്താണ്, വെറും 13 മിനിറ്റ് കൊണ്ട് 113 ലിറ്റർ വെള്ളം കുടിക്കാൻ കഴിയുന്ന ജീവിയാണിത്. ഈ വെള്ളം മുതുകിലെ മാംസകലകളുടെ രൂപത്തിൽ ശേഖരിച്ചു വെക്കാൻ അതിന് സാധിക്കും. ആവശ്യം വരുമ്പോഴെല്ലാം അത് ഉപയോഗിക്കും. നീളമുള്ള കഴുത്തുള്ളതിനാൽ ഉയരമുള്ള മരങ്ങളിൽ ഇലകൾ കഴിക്കാൻ ഇവക്കാവും. ഒട്ടകങ്ങളുടെ നീളവും വീതിയുള്ള കാലുകളും ചൂടിൽ നിന്നും അവയെ സംരക്ഷിക്കുകയും പൊടിമണലിൽ താഴ്ന്നു പോകാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുകയാണ്. ഇനി നീളമുള്ള സമൃദ്ധമായ കൺപീലികൾ നാം കണ്ടിട്ടുണ്ട്. ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്താ, അതിശക്തമായ കാറ്റുകൾ മരുഭൂമിയിൽ അടിക്കാറുണ്ട്. അപ്പോൾ അവരുടെ കണ്ണിൽ മണൽ വീഴാതിരിക്കാൻ ഈ പീലികളെ അത് സഹായിക്കുമെന്നുള്ളതാണ്. പണ്ടുകാലം മുതൽ ഇവയെ മനുഷ്യർ പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു പോന്നിരുന്നു. പ്രധാനമായും അതിൻ്റെ രോമം, അതുപോലെ പാല്, അതിൻ്റെ മാംസം, അതുപോലെ അതിൻ്റെ തൊലി തുടങ്ങിയവ അവിടുത്തെ ആളുകൾക്ക് ആവശ്യമാണ്. അവർക്ക് ടെൻറ്റ് കെട്ടുന്നത് അവരതിൻ്റെ തോൽ ഉപയോഗിച്ചാണ്. അവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മാംസം ഉപയോഗിച്ചാണ്. അവർ പാല് കുടിക്കുന്നതിൻ്റെ പാലാണ്. അങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും അവർ ഈ മരുഭൂമിയിലെ ഈ മരുക്കപ്പലെന്നറിയപ്പെടുന്ന ഈ ഒട്ടകത്തെ അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ അവരോട് പറയുന്നത് ഇതാ, ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, ആ ഒട്ടകം എന്ന് പറയുന്ന മഹാ അത്ഭുതമാണ് ആ മനുഷ്യർക്ക്. ആ അതിന് ഇനി അത് അതുമാത്രമാണോ, അതിൻ്റെ നടത്തത്തിന് പ്രത്യേകതയുണ്ട്, അതിൻ്റെ കാല് സ്റ്റെപ്പ് വെക്കുന്നിടത്ത് പ്രത്യേകതയുണ്ട്, അതിൻ്റെ ചുണ്ടുകൾക്ക് പ്രത്യേകതയുണ്ട്. അതിൻ്റെ 2 ചുണ്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു വൃത്തി കുറഞ്ഞത് രൂപത്തിൽ ആ ചുണ്ടിന് പിന്നെ മുറിയുള്ളതുപോലെ, രണ്ട് വെട്ടേറ്റ ചുണ്ടിന് വെട്ടേറ്റതുപോലെ 2 കഷ്ണമായി കാണാൻ എന്താണ്, എന്തിനാണത്, മേൽചുണ്ടുകൾ 2 ആയി പിളർന്നത് ആ വായഭാഗം ആഹാര ശേഖരണത്തിനും ദഹിപ്പിക്കുന്നതിനാവശ്യമായ ദ്രവത്തിനും ദഹിപ്പിക്കുന്നതിനുമായി 3 അറകളുള്ള വയറും അതിനുണ്ട്. ഒട്ടകത്തിൻ്റെ കണ്ണുകളുണ്ട്. അതുപോലെ ഒട്ടകമെന്ന് പറയുന്ന ആ ജീവി എന്നും ആ മനുഷ്യൻ അത്ഭുതമായിരുന്നു. ആ അത്ഭുതമാണ് ഖുർആൻ എടുത്ത് പറയുന്നത്, നീ നോക്കുന്നില്ലേ എന്നുള്ളത്. നീ നോക്കുന്നില്ലേ, ആ ഒട്ടകത്തിലേക്ക് നീ നോക്കുന്നില്ല. ഇങ്ങനെ മനുഷ്യനെ ചുറ്റിപ്പറ്റി, മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക്, മനുഷ്യൻ്റെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് മനുഷ്യ നീ ശ്രദ്ധിക്ക് എന്ന്, ഇങ്ങനെ ചുറ്റുപാടുകളിലേക്ക് നോക്കാനും കാര്യങ്ങളെ വീക്ഷിക്കുവാനും അവയെക്കുറിച്ച് ചിന്തിക്കുവാനുമാണ് ഇസ്ലാം മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്നത്. ഇങ്ങനെ പ്രോത്സാഹനം നൽകുക മാത്രമല്ല, അങ്ങനെ ചെയ്യാത്തവരെ ശക്തമായ ഭാഷയിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്നു ഖുർആൻ. അല്ലാതെ നിങ്ങൾ അന്ധമായി വിശ്വസിക്കുക എന്നുള്ളതാണ്, അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് വിശുദ്ധ ഖുർആൻ അങ്ങനെ ചിന്തിക്കാതെ, അന്വേഷിക്കാതെ, പഠിക്കാതെ ഇരിക്കുന്ന ആളുകളോട് ഖുർആൻ പറയുന്നത് വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായത്തിലെ 179-ാമത്തെ വചനത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ച് അവർ കാര്യം ഗ്രഹിക്കുകയില്ല. നോക്കൂ, നിങ്ങൾ മനുഷ്യനോട്, മനുഷ്യർക്ക് മനസ്സുണ്ട്, മനസ്സാണല്ലോ അവൻ്റെ ചിന്തയാണല്ലോ അവൻ്റെ ഹൃദയമാണല്ലോ അവൻ ഉയർന്ന രൂപത്തിലേക്ക് മൂല്യത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ആ മനുഷ്യനോട് പറ, ഈ പ്രപഞ്ചത്തിൽ കണ്ണോടിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കാൻ, അതുപോലെ തന്നെ പിന്നെ പർവ്വതങ്ങളിൽ നോക്കാൻ, ഭൂമിയിലേക്ക് നോക്കാൻ, ഇതൊക്കെ എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് നോക്കാൻ പറഞ്ഞിട്ട് അള്ളാഹു പറയാം അങ്ങനെ ചിന്തിക്കാതെ അല്ലേ. യുക്തിവാദികളെന്ന് പറയുന്ന ആളുകൾ, അവർ വലിയ യുക്തിവാദ ശാസ്ത്രമെന്ന വലിയ വടിയെടുത്തുകൊണ്ട് നമ്മോട് പറയുകയാണ്. എന്നാൽ അതേ ശാസ്ത്രമാണ് ഖുർആൻ പറയുന്നത്, നിന്റെ ബുദ്ധി കൊണ്ട് നീ ആലോചിക്ക്. അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ച് അവർ കാര്യം ഗ്രഹിക്കുന്നില്ല. അവർ മനസ്സുകൊണ്ടല്ല, അവരന്ധമായ വിശ്വാസമാണ്. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ച് അവർ കണ്ടറിയുന്നില്ല. അവർക്ക് കാതുകളുണ്ട്, അതുപയോഗിച്ച് അവർ കേട്ട് മനസ്സിലാക്കുന്നില്ല. അവർ 4 കാലുകളെപ്പോലെയാകുന്നു. അപ്പോൾ 4 കാലുകൾ ഇതൊന്നും ചെയ്യുന്നില്ല. അതുപോലെയാകുന്നു ഈ ബുദ്ധിയില്ലാതെ, മനസ്സുകൊണ്ട് ചിന്തിക്കാതെ, ഹൃദയം കൊണ്ട് മനസ്സിലാക്കാതെ, കണ്ണുണ്ടായിട്ടും അത് കണ്ണുപയോഗിച്ച് മനസ്സിലാക്കാത്ത ആളുകൾ 4 കാലുകളെപ്പോലെയാകുന്നു എന്നല്ല, മറിച്ച് എന്താണ്, അല്ല അവരാണ് കൂടുതൽ വഴി പിഴച്ചവർ, അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കേണ്ട, നമ്മുടെ ചുറ്റുപാടുകളിലേക്കും നമ്മുടെ ശരീരത്തിലേക്കുമെല്ലാം നോക്കിക്കൊണ്ട് നമുക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, അവന് മനസ്സുണ്ടെങ്കിൽ, അവന് കണ്ണുകളുണ്ടെങ്കിൽ, അവന് കാതുകളുണ്ടെങ്കിൽ, അവന് കണ്ടറിഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അവനോട് ചിന്തിക്കുവാനും ഈ സൃഷ്ടാവിനെ കണ്ടെത്താനുമാണ് പറയുന്നത്. മറിച്ച് ഇതൊരു സൃഷ്ടാവില്ല എന്നല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു മഹാശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടും മനുഷ്യർക്ക് എന്നാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ള യുക്തിവാദി എന്ന് പറയുന്ന യുക്തിരഹിതവാദിയല്ല, മറിച്ച് ബുദ്ധിയുള്ള യുക്തിവാദമുള്ള യുക്തമായി ചിന്തിച്ച് കൃത്യമായി സൃഷ്ടാവിനെ കണ്ടെത്തുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
0: ഇൻസൈറ്റ് നമ്മൾ കേട്ട് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ഒട്ടകത്തിലൂടെ സൃഷ്ടാവിലേക്ക് എന്ന വിഷയത്തിൽ ഹനീഫ് വണ്ടൂരാണ് നമ്മളോട് സംസാരിച്ചത്.
1: സൃഷ്ടാവിനെ അറിയേണ്ടത് അവൻ്റെ സൃഷ്ടികളിലൂടെ തന്നെയാണ്. തീർച്ചയായും അത് നമ്മുടെ വിശ്വാസത്തിനും നിലപാടുകൾക്കും കൂടുതൽ കരുത്തു പകരും. നമ്മളിനി ഒരു പാട്ട് കേട്ട് വരണം. പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമിലേക്ക് പോകുന്നു.

0: സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിൻ്റെ ശബ്ദമാണ് ഉപയോഗിച്ചത്.
1: അതെ,
0: അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആയുധ ഉപയോഗത്തിൻ്റെ ശേഷിയാണ് ഉപയോഗിച്ചത്. ഹസാൻ ബിൻ സാബിത്തിൻ്റെ വരികളാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ശക്തിയാണ് ഉപയോഗിച്ചത് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. നമ്മൾക്കിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ നന്നായി പാടി പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കുള്ള പരിശീലകരാണ് നിങ്ങളാവേണ്ടത്. മുതിർന്ന സ്ത്രീകൾ എന്തായാലും നമ്മളൊരു ഒരു വേദിയിൽ നമ്മളങ്ങനെ പാടിക്കാറില്ല. ഫല അഖ്ലഅന ബിൽ ഖൗലി, കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കരുത് എന്ന് പറഞ്ഞ ആ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന സ്ത്രീകളുടെ ശബ്ദം കുറച്ചുകൂടി ആ നിലക്കുള്ളൊരു നെഗറ്റീവായ ആകർഷണം അതിന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഭയങ്കര ഇടുക്കാണ് ഇസ്ലാം, ഇവരെന്ത് ജാതിയാണ് പറയണമെന്നൊന്നും വിചാരിച്ചെങ്കിലും ടെൻഷനാണ്ട. അത് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ മനസ്സിലാവുന്ന കേസേ ഉള്ളൂ.

0: ഓക്കെ, നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. അടുത്തത് ആരോഗ്യവിചാരം.
1: ആരോഗ്യവിചാരത്തിൽ ഡോക്ടർ അബ്ദുൽ ജലീൽ, MES മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗത്തിലെ പ്രധാന വിദഗ്ധനാണ് അദ്ദേഹം. അദ്ദേഹവും ഡോക്ടർ രാം നാരായണൻ, അദ്ദേഹവും MES മെഡിക്കൽ കോളേജിലുള്ള വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. ഇവരോട് രണ്ടുപേരോടും സംഭാഷണം നടത്തുന്നത് നമ്മുടെ പീസ് റേഡിയോ ടീമിലെ അംഗം കൂടിയ ഡോക്ടർ അബ്ദുൽ മാലിക്കാണ്.
0: പ്രമേഹത്തെക്കുറിച്ചുള്ള ആദ്യ ഭാഗം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത്.
2: പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നായ പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രമേഹം എന്നുള്ള അസുഖത്തിൻ്റെ നിർവചനവും അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും അത് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വരാവുന്ന ഭവിഷ്യത്തുകളും അതുപോലെ തന്നെ അതിൽ സാധാരണയായിട്ട് ചെയ്യുന്ന ലാബ് ടെസ്റ്റുകളെക്കുറിച്ചുമാണ് നാം ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർ ചർച്ചയാണ് നാം ഉദ്ദേശിക്കുന്നത്. ചർച്ചയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ ജലീൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാം നാരായൺ എന്നിവർ ഇന്നും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു. പ്രിയപ്പെട്ട ഡോക്ടർമാർക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ചർച്ച തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ആ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ, പ്രമേഹം ഉണ്ട് എന്ന് ലക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ ലാബ് ടെസ്റ്റിലൂടെയും ബോധ്യമായ ഒരു ആൾ, നമ്മെ സംബന്ധിച്ചുള്ള ഒരു രോഗി, അയാൾ പറയുകയാണ് പ്രമേഹം എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ അറിയാം, ഭക്ഷണം ഞാൻ നിയന്ത്രിച്ചോളാം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് നിയന്ത്രിച്ചോളാം, അത് ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് നാം അതിന് കൊടുക്കുന്ന മറുപടി? ഡോക്ടർ അബ്ദുൽ ജലീൽ.
3: എല്ലാ രോഗവും ഒരു ഡോക്ടറുടെ ഇഷ്ടപ്രകാരമല്ല ചികിത്സിക്കുന്നത്. എല്ലാത്തിനും ഒരു വ്യക്തമായ ഗൈഡ് ലൈൻസ്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, യൂറോപ്യൻ ഡയബറ്റിക് അസോസിയേഷന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് എല്ലാ ഡോക്ടർമാരും ചികിത്സിക്കുന്നത്. രോഗികൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലാബിൽ പോയി നോക്കുക, പ്രമേഹം ഉണ്ടെന്ന് പറയുക, രോഗി സ്വയം തീരുമാനിക്കുക എന്താണ് ചികിത്സ എടുക്കുക, അതല്ല രീതി. ഇതിലൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഭക്ഷണം കഴിക്കാതെ നോക്കുന്ന ഷുഗർ 110-ന്റെയും 126-ന്റെയും ഉള്ളിലാണെങ്കിൽ അവരെ നമ്മൾ പറയുന്നത് പ്രീ ഡയബറ്റിക് എന്നുള്ള സ്റ്റേജാണ്. പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ മരുന്ന് തുടങ്ങാതെ തന്നെ തീർച്ചയായിട്ടും വ്യായാമം അല്ലെങ്കിൽ ഭക്ഷണ നിയന്ത്രണം നമുക്കവരിൽ തുടങ്ങാവുന്നതാണ്. രോഗിയുടെ ചികിത്സ തീരുമാനിക്കേണ്ടത് തീർച്ചയായും ഡോക്ടർ തന്നെയാണ്. ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് എത്രയാണോ അത് പ്രകാരം HbA1c എത്രയാണോ അതനുസരിച്ചാണ് രോഗിക്ക് ഗുളിക വേണോ അല്ലെങ്കിൽ ഇൻസുലിൻ വേണോ എന്നുള്ള ഡോക്ടർ തീരുമാനിക്കും.
2: അപ്പം ഇങ്ങനെ ചികിത്സ എടുക്കാതിരുന്നാൽ എന്താണ് അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ?
3: കോംപ്ലിക്കേഷൻസ് മുന്നേ പറഞ്ഞു പോയി, എല്ലാ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് പറഞ്ഞു. ഇത് കൂടാതെ ഉള്ളൊരു കോംപ്ലിക്കേഷൻ മനസ്സിലാക്കേണ്ടത് പ്രമേഹം

0: പറയുകയാണെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് പ്രമേഹം. നഖത്തിനെയും മുടിയെയും ഒഴിച്ച് ഒരുവിധം എല്ലാ ഭാഗത്തിനെയും അത് ബാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ആൾക്കാർ തീരെ ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ് വായ, പല്ല്, മോണ. മോണരോഗങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രമേഹ രോഗികളാണ്. പലപ്പോഴും മോണരോഗം കണ്ടിട്ടാണ് പ്രമേഹം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ചർമ്മത്തിന് ബാധിക്കാം. പ്രമേഹം കൂടി നിന്നാൽ ശരീരം ആസകലം വെറും ചൊറിച്ചിലുണ്ടാവാം. മുന്നേ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് കൂടാതെ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ്: ദന്തരോഗം, അതുപോലെ തന്നെ ചർമ്മരോഗം, ഈവൻ കേൾവി അടക്കം. ഇപ്പോൾ കണ്ണിൻ്റെ കാര്യം പറഞ്ഞു, കേൾവി കുറച്ചിലടക്കം എന്നുണ്ടാവാം ഡയബറ്റീസ്. പക്ഷെ അതൊന്നും അത്ര കോമൺ ആയിട്ട് സാധാരണഗതിയിൽ കാണാറില്ല. നല്ല പ്രമേഹം കൂടി കേൾവി കുറയുന്നൊരു സാധ്യത ഒക്കെ വളരെ കുറവായിട്ട്. പക്ഷെ മോണരോഗങ്ങളും ചർമ്മരോഗങ്ങളും വളരെ കൂടുതലാണ്.
1: സാധാരണഗതിയിലായിട്ട് ചികിത്സനെ കുറിച്ച് പറയുമ്പോൾ രോഗികൾ പലപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് എന്ത്? ഷുഗർ ശരീരത്തിന് തന്നെ കൺട്രോൾ ചെയ്യാൻ അറിയാം. ശരീരം കൂടുതലുള്ള ഷുഗറാണല്ലോ മൂത്രത്തിലൂടെ പോകുന്നത്. അപ്പോൾ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മൂത്രം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതലുള്ള ഷുഗർ മൂത്രത്തിലൂടെ പോകും. പിന്നെ അതിന് ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. എന്താണ് അതിനുള്ള മറുപടി?
2: അവരവരുടെ ശരീരത്തിൻ്റെ കൺട്രോൾ ഒരു പരിധി വിട്ട് പോകുന്ന സമയത്താണ് ശരിക്കും പ്രമേഹം എന്നുള്ള രോഗം പുറത്തു വരുന്നത്. അതായത് ഷുഗർ ശരിക്കും കൺട്രോൾ ചെയ്യാൻ ശരീരത്തിന് നന്നായിട്ട് അറിയാം. ശരീരത്തിൽ ഇത്ര അളവിൻ്റെ കൂടുതൽ ഷുഗർ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് അതിനനുസരിച്ച് വികസിക്കും. വയറിൽ നിന്നും ഒരുപാട് കെമിക്കൽസ് വയറിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ്, ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ, അങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള കെമിക്കൽസ് വന്ന് പാൻക്രിയ ഗ്രന്ഥിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതലായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. അതുപോലെ തന്നെ പാൻക്രിയ ഗ്രന്ഥിൽ നിന്ന് വരുന്ന ഇൻസുലിൻ അതിനനുസരിച്ച് ഷുഗറിനെ കൺട്രോൾ ചെയ്യും. ഇനി എങ്ങാനും പാൻക്രിയാസിന് കുറച്ച് ഇൻസുലിൻ അറിയാണ്ട് കൂടുതൽ വന്നു പോയി, ശരീരത്തിൽ ഒരുപാട് ഗ്ലൂക്കോസ് കുറഞ്ഞു പോയി, അപ്പം തന്നെ നമ്മുടെ ലിവർ അതിനോട് പ്രതികരിച്ച് ശരീരത്തിൽ ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോർമോൺ ഉണ്ടാക്കിയിട്ട് ആ കുറഞ്ഞു പോയ ഷുഗറിനെ തിരിച്ച് നോർമലാക്കി കൊണ്ടുവരും. ഇത് രണ്ടും എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നുണ്ട്, 120 മില്ലിഗ്രാമിൽ കൂടുതൽ ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ കിഡ്നി രംഗത്തേക്ക് വരും. കിഡ്നി വഴി മൂത്രം വഴി കൂടുതലായിട്ടുള്ള ഷുഗറിനെ പുറത്തോട്ടാക്കും. അങ്ങനെ പുറത്തോട്ടാക്കുന്ന സമയത്ത് ശരീരത്തിൽ ഷുഗർ കുറഞ്ഞു പോവുകയാണെങ്കിൽ കിഡ്നിയിൽ നിന്ന് തന്നെ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് റീഅബ്സോർബ് ചെയ്യും. അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ദൈവം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട്. അതിനും പുറമെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഈ മെക്കാനിസത്തിൽ എവിടെയെങ്കിലും പ്രശ്നം വന്നാൽ, വയറിനുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊണ്ട് ഈ ഗ്ലൂക്കോഗോൺലൈക്ക് പെപ്റ്റൈഡ് ഉണ്ടാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പാൻക്രിയാസിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഇൻസുലിൻ ഉണ്ടാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ലിവറിലെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഗ്ലൂക്കോഗോൺ ഉണ്ടാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കിഡ്നിയിലെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഗ്ലൂക്കോസ് പോകുന്നില്ലെങ്കിൽ, ആവശ്യത്തിന് റീഅബ്സോർബ് ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെ എന്തുണ്ടെങ്കിലും അത്തരത്തിലൊരവസ്ഥയാണ് നമ്മൾ അസുഖം എന്ന് വിളിക്കുന്നത്. പ്രമേഹം അത്തരത്തിലുള്ള ഒരു അസുഖമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോൾ എവിടെ പോകുന്നോ അല്ലെങ്കിൽ എവിടെ നിൽക്കുന്നോ അവിടെയാണ് പ്രമേഹം തുടങ്ങുന്നത്. തീർച്ചയായും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പ്രമേഹത്തിന് നന്നായിട്ട് അറിയാം, ശരീരത്തിന് നന്നായിട്ട് അറിയാം. പക്ഷേ എന്തെന്ന് വെച്ചാൽ ആ കൺട്രോൾ പോകുന്ന സമയത്താണ് നമ്മൾ ഡോക്ടർമാർ ഇടപെട്ടിട്ട് അതിന് ആ കൺട്രോൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഡോക്ടർമാരായാലും നമ്മൾ ഇപ്പം തരുന്ന മരുന്നുകളായാലും, മരുന്നുകൾ മിക്കതും ഈ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ ആ ഒരു കൺട്രോളിനെ സഹായിക്കാനുള്ള മരുന്നുകൾ മാത്രം. നമ്മൾ വേറെ കൃത്രിമമായിട്ടുള്ള മരുന്നുകൾ അങ്ങനെയൊന്നുമല്ല തരുന്നത്. ഇൻസുലിൻ്റെ ആക്ഷൻ കൂട്ടാൻ, ഇൻസുലിൻ്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ, കിഡ്നിയുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ, അത്തരത്തിൽ ശരീരത്തിൽ നോർമലായിട്ട് ശരീരം എങ്ങനെയാണോ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഒരു കൈത്താങ്ങ് സഹായം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്.
1: ഓക്കെ, മരുന്നുകൾ കഴിക്കാതിരിക്കുന്നത് ഒരു ആത്മഹത്യപരമാണ് എന്നുള്ളതാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല.
0: തീർച്ചയായിട്ടും മരുന്നുകൾ കഴിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിൽ ഷുഗർ കൂടി നിൽക്കുന്നു. ആ ഷുഗർ കൂടി നിൽക്കുമ്പോൾ എല്ലാ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന എന്താണ്? രക്തക്കുഴലുകളെ, ധമനികളെയാണ്. അതെന്തായാലും ബാധിച്ചിരിക്കും എന്നുള്ളതാണ്.
1: ഓക്കെ, അപ്പോൾ പ്രമേഹം എന്നുള്ളത് തീർച്ചയായും ചികിത്സ എടുക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചികിത്സകളാണ് ഇന്ന് പ്രമേഹത്തിന് നിലവിലുള്ളത്?
0: പ്രമേഹത്തിൻ്റെ ചികിത്സ പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇൻസുലിനെ കുറിച്ചും പാൻക്രിയാസിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ പോലും, എന്തുകൊണ്ട് പ്രമേഹം ശാസ്ത്രത്തിന് കാലങ്ങളോളായിട്ട് അറിയുന്നൊരു അസുഖമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കൂടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രമേഹം പ്രഷറ്, കൊളസ്ട്രോള്, ഹാർട്ട് അറ്റാക്ക് മുതലായ എല്ലാ അസുഖത്തിനെയും പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ജീവിതശൈലിയിലുണ്ടായ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങൾ എന്നാണ്. അപ്പോൾ പ്രമേഹത്തിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും വലിയൊരു കാരണം എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലുണ്ടായ വ്യത്യാസം, വ്യായാമത്തിലുണ്ടായ വ്യത്യാസം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രമേഹത്തിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുണ്ടാവുന്ന മാറ്റമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എന്ത് അസുഖം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾക്ക് ഏറ്റവും വലിയ മരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന വളരെ പ്രധാനം. പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്കൊരു സമാധാനം. പിന്നെ എന്തിനും നമുക്ക് എന്ത് അതിജീവിക്കാനുള്ളൊരു കഴിവ് അതിൽ നിന്ന് കിട്ടുകയാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവർ നമുക്ക് വേണ്ട ശമനം തരുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് നമുക്ക് വളരെ ഇതാണ്. പിന്നെ ചികിത്സയിൽ നേരത്തെ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറിൽ വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പം ഇന്ന് കാണുന്നൊരു ഏറ്റവും ഇതിൽ കാണുന്നൊരു ഇതാണ്, ഒരു ഡോക്ടർ പറഞ്ഞു, ആ ഒരു ഇൻസുലിൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് തെറ്റാണോ ശരിയാണോ എന്നറിയാൻ വേറൊരു ഡോക്ടർ അടുത്ത് പോവുക. അപ്പം വിശ്വാസം എന്നുള്ള എന്താണ്, ഇതിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ അടുത്ത നമ്മൾ വരേണ്ട ചികിത്സയൊക്കെ ഞാൻ പറയാറുള്ളത്, പ്രമേഹത്തിന് മൂന്ന് തൂണാണ്, അതിൽ പ്രധാനപ്പെട്ട മൂന്ന് തൂണുകൾ, ഒന്ന് വ്യായാമം, ഒന്ന് ഭക്ഷണ നിയന്ത്രണം, ഒന്ന് മരുന്ന്. ഇതിൽ രണ്ട് തൂണ്, അതായത് വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും ഇല്ലാതെ പ്രമേഹം എന്തില്ല, ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല. ഇതുവരെ ലോകത്തിറങ്ങിയ ഒരു മരുന്നുകളും വ്യായാമം ഭക്ഷണ നിയന്ത്രണം കൂടാതെ പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ പറ്റിയ ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട ചികിത്സ വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും. ഇന്ന് കൂടാതെ ഉള്ള ചികിത്സകൾ എന്താണ്? രണ്ട് തരം ചികിത്സകളാണ്. ഒന്ന് മരുന്നുകൾ, ഗുളികകൾ, രണ്ട് ഇൻസുലിൻ. ഇതാണ് ഇതുവരെ പ്രമേഹത്തിന് കണ്ടുപിടിച്ചിട്ടുള്ള ചികിത്സകൾ.
1: ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനം വ്യായാമവും അതുപോലെ തന്നെ ഭക്ഷണത്തിലെ നിയന്ത്രണം എന്നും. എന്താണ് വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രമാത്രം വ്യായാമം ചെയ്യേണ്ടതുണ്ട് ഒരാൾ?
0: ഈ വ്യായാമം കൊണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർ ചോദിക്കും, എപ്പോഴാണ് വ്യായാമം ചെയ്യേണ്ടത്, എന്ത് തരം വ്യായാമമാണ് ചെയ്യുക? ഞാൻ എപ്പോഴും ഇതിനൊരു ഉത്തരം പറഞ്ഞു കൊടുക്കാറ്, ഇപ്പം നമ്മളൊരു ഷർട്ട് എടുക്കുമ്പോൾ നമ്മുടെ സൈസിനുള്ള ഷർട്ടാണ് എപ്പോഴും എടുക്കുന്നത് അല്ലേ. നമുക്കിപ്പോൾ കടയിൽ പോയിട്ട് ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഒരിക്കലും ഷർട്ട് എടുക്കാൻ പറ്റില്ല. അതേപോലെ വ്യായാമത്തിനും ആളുടെ പ്രായം അനുസരിച്ച് എന്ത് ചെയ്യും, വ്യായാമം മാറും. അവർക്കുണ്ടാവുന്ന മറ്റ് രോഗങ്ങളനുസരിച്ച് എന്ത് ചെയ്യും, വ്യായാമങ്ങൾ മാറും. എന്താണെങ്കിലും ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നടക്കാൻ കഴിയുന്ന ഒരാൾക്കാണെങ്കിൽ ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ഒരു 3/4 മണിക്കൂറെങ്കിലും കൈവീശി വേർക്കുന്ന രീതിയിൽ നടക്കുക എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിൽസും എന്ത് ചെയ്യാണ്, ആക്റ്റീവ് ആവുകയാണ്. ഈ മസിൽസ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ മസിൽ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ ഷുഗറിനെ വലിച്ചെടുക്കുന്നു. അങ്ങനെ അത് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പം പ്രധാനപ്പെട്ട ഘടകത്തിൽ വ്യായാമം. ഇനി എത്ര മിനിറ്റ്? 45 മിനിറ്റാണ് ഞാൻ പറഞ്ഞത്. ഇനി പലതര വ്യായാമങ്ങളുണ്ട്. നമ്മൾ പറയും ഇപ്പം നീന്തൽ എന്താണ്, വളരെ നല്ലൊരു വ്യായാമമാണ്. ഇപ്പം ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം, പണ്ട് കാലത്ത് കുളങ്ങളുണ്ടായിരുന്നു, എല്ലാവരും കുളത്തിൽ പോയിട്ട് കുളിച്ചിരുന്ന കാലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുളങ്ങളില്ല. തീർച്ചയായിട്ടും അതൊക്കെ ഇതിനെന്താണ്, നമുക്ക് തീർച്ചയായിട്ടും പ്രമേഹം കൂടാൻ ഉള്ളൊരു കാരണങ്ങളാണ്. ഇനി പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരുന്നത് എന്താണ്, സൈക്കിളാണ്. പക്ഷെ ഇന്ന് എവിടെ സൈക്കിൾ, നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന സാധനമാണ് എന്ത്, സൈക്കിൾ. പക്ഷെ മറ്റതല്ല, എല്ലാ വീടുകളിലും സൈക്കിളുണ്ട്. എല്ലാവരും സൈക്കിൾ ചവിട്ടിയാണ് എന്ത്, അവരുടെ ആവശ്യങ്ങൾക്ക് പോകുന്നത്. പിന്നെ ഒരു ദിക്കിൽ നിന്ന് വേറൊരു ദിക്കിലേക്ക് എങ്ങനെ ആൾക്കാർ പോകുന്നു, അധികം പേര് നടന്നായിരുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസം തന്നെയാണ് ഇപ്പോൾ ഇതുകൊണ്ട് ജീവിതശൈലിയിൽ ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈക്ലിംഗ് എന്താണ്, നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നടത്തത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ നീന്തൽ, അത് വളരെ നല്ലതാണ്. ഇത് കൂടാതെ തന്നെ ഇപ്പം ചെറുപ്പക്കാരാണെങ്കിൽ ഞാൻ പറയാറുള്ളത് നടത്തത്തിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് എന്ത്, അവരൊരു 1 മണിക്കൂർ ഓടുന്നത്.
1: ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെയും ജീവിത ശൈലിയും പ്രായവും അനുസരിച്ചാണ് നമുക്കുള്ള എക്സസൈസ്. ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഇത് പറയാൻ കഴിയില്ല. ഒരു 1.5 മണിക്കൂറെങ്കിലും ഡെയിലി എക്സസൈസ് മിനിമം.
0: ഉദാഹരണത്തിന് പറഞ്ഞൊരു 65 വയസ്സുള്ളൊരു ഉമ്മ, 2 കാലിനും തേയ്മാനം വന്നിട്ടുണ്ട്, അവർക്ക് നമ്മൾ എന്ത് വ്യായാമം പറയാം, അവരുടെ അടുത്ത് നമുക്ക് ഒരിക്കലും നടക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അവർക്കനുസരിച്ച്, അപ്പം അവർക്ക് നമ്മൾ പറയും അപ്പർ എക്സ്ട്രീമിറ്റി എക്സസൈസ്, കൈകൊണ്ടുള്ള എക്സസൈസ് ചെയ്യാം. മനസ്സിലായില്ലേ?
1: അപ്പം പിന്നെ അടുത്ത ഒരു പോയിന്റ് സാർ പറഞ്ഞത് ഭക്ഷണത്തിൻ്റെ നിയന്ത്രണമാണ്. സ്വാഭാവികമായിട്ടും എല്ലാ പ്രമേഹ രോഗികൾക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്റ്റെപ്പാണ് ശരിക്കും ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് പ്രമേഹം രോഗം കണ്ടുപിടിക്കുന്നവരെ മധുരത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പ്രമേഹമാണ് എന്ന് അറിഞ്ഞതിന് ശേഷം മധുരത്തിനോടും ഇതിനോടൊക്കെ നല്ല താല്പര്യമുണ്ട് എന്ന് പറഞ്ഞേർക്കണ്ട. അപ്പൊ ശരിക്കും എന്തൊക്കെയാണ് ഈ ഭക്ഷണത്തിൽ നമ്മൾ നിയന്ത്രിക്കേണ്ടത്? ഇപ്പൊ മധുരമുള്ള സാധനങ്ങൾ മാത്രം ഒഴിവാക്കിയാൽ പ്രമേഹം നിയന്ത്രണം വിധേയമാകുമോ?
0: ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭക്ഷണം നിയന്ത്രിക്കുന്നതും ഓരോരുത്തരുടെ പരിതസ്ഥിതി അനുസരിച്ച്, പ്രായം അനുസരിച്ച്, അവരെന്ത് കഴിക്കുന്നു, എന്താണ് അവർ കൂടുതൽ കഴിക്കുന്നത്, അതായത് ഒരു ശരിക്കും നമ്മളൊരു പ്രമേഹ രോഗി വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ഡയറ്റ് ഹിസ്റ്ററി വളരെ നിർബന്ധമാണ്. അത് ഇന്നത്തെ കാലത്ത് ഇപ്പം നമുക്ക് ആർക്കും കൂടുതലായി എടുക്കാൻ സമയം കിട്ടാത്തൊരു സന്ദർഭത്തില്. പക്ഷെ അതിനെന്തിനും എല്ലാ കാര്യപ്പെട്ട ഹോസ്പിറ്റലുകളിലും ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞ ഒരാൾ വെച്ചിട്ടുള്ളതും അവരതിന് ഡീറ്റെയിൽ ആയിട്ട് അവരെന്താണ് കഴിക്കുന്നതും എത്ര അളവാണ് കഴിക്കുന്നതും അറിയുന്നത്. അപ്പോൾ ഒരു ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോറ് ഒഴിവാക്കണം അല്ലെങ്കിൽ കഞ്ഞി ഒഴിവാക്കണം എന്ന് പറയലല്ല. യഥാർത്ഥത്തിൽ അവരെന്താണോ കഴിക്കുന്നത് എന്ന് അറിഞ്ഞ് ആ കഴിക്കുന്നതിൽ ഏത് സാധനങ്ങളാണ് അവരുടെ പ്രമേഹം കൂട്ടാൻ കൂടുതൽ കാരണമാവുന്നെങ്കിൽ അത് ഒഴിവാക്കലാണ് ഏറ്റവും നിർബന്ധമായിട്ട്. നമ്മുടെ നാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ചോറ് അല്ലെങ്കിൽ കഞ്ഞി, ഇത് രണ്ടും എന്താണ് പ്രമേഹം കൂട്ടുന്ന സാധനങ്ങളാണ്. ഇത് കൂടാതെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭൂമിയുടെ അടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഉദാഹരണത്തിന് പറഞ്ഞാൽ ഉരുളൻകിഴങ്ങ് വളരെയധികം അമിതമായി പ്രമേഹം കൂട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മളൊരു ഒരു ക്യാരറ്റ് കഴിക്കുന്നതും ഒരു ഉരുളൻകിഴങ്ങ് കഴിക്കുന്നു, 100 ഗ്രാം ക്യാരറ്റ് കഴിക്കുന്നു, 100 ഗ്രാം ഉരുളൻകിഴങ്ങ് കഴിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഉരുളൻകിഴങ്ങിൽ നിന്നുണ്ടാവുന്ന അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 100 ഗ്രാം ക്യാരറ്റ് കഴിച്ചാൽ നമ്മുടെ പ്രമേഹം കൂടില്ല. അപ്പോൾ പ്രമേഹം കൂട്ടുന്ന ഭക്ഷണങ്ങൾ, പ്രമേഹം തീരെ ഇല്ലാത്ത ഭക്ഷണങ്ങൾ, ഇങ്ങനെ മൂന്ന് തരം പ്രമേഹം കുറച്ച് കൂട്ടുന്ന ഭക്ഷണങ്ങൾ, ഇങ്ങനെ 3 തലമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, അപ്പം ഇതനുസരിച്ച് വേണം നമ്മൾ ഓരോരുത്തർക്കും ഭക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കാനും. അതും ഞാൻ നേരത്തെ പറഞ്ഞ വ്യായാമത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഒരു 55 വയസ്സുള്ള ഉമ്മ വരികയാണെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കിക്കോളൂ എന്നല്ല പറയുന്നത്, അവരുടെ രീതിക്കനുസരിച്ച് ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കണം.
2: ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ചോദ്യമാണ് എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പറ്റില്ല. ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പം അതിന് സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ജലീൽ സാർ പറഞ്ഞ മാതിരി മണ്ണിൻ്റെ അടിയിൽ വളരുന്ന സാധനങ്ങൾ, കപ്പ, കിഴങ്ങ്, ചേന, ചേമ്പ് പരമാവധി ഒഴിവാക്കുക. ഇതിൽ ഈ കപ്പ എല്ലാവരും പറയുന്നത് കപ്പ വേറൊന്നും കഴിക്കാറില്ല, അപ്പം ചോറ് ഒഴിവാക്കി ഇപ്പം കപ്പ മാത്രമാണ് കഴിക്കണമെന്ന് പറയുന്നത്. വളരെ ഷുഗർ കൂട്ടുന്നൊരു സാധനമാണ് ഈ കപ്പ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിഴങ്ങുകൾ, ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ് ഇത്തരത്തിലുള്ളത്. അടുത്ത ചോദ്യം വരുന്നത് ഫ്രൂട്ട്സ് എന്താ ചെയ്യുക, എല്ലാ ഫ്രൂട്ട്സും കഴിക്കാൻ പറ്റുമോ? ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ ഏറ്റവും എളുപ്പം എന്താ വെച്ചാൽ ഉള്ളിൽ ചുവപ്പ് നിറം മഞ്ഞ നിറമുള്ള ഫ്രൂട്ട്സ് പരമാവധി ഒഴിവാക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നേന്ത്രപ്പഴം, ചെറുപഴം ഇത് കഴിക്കാൻ പറ്റുമോ? പരമാവധി പഴങ്ങളും ഒഴിവാക്കുക. സാധാരണ കഴിക്കാൻ പറ്റുന്ന പഴമുള്ളത് ആപ്പിൾ കഴിക്കാം, പേരക്ക കഴിക്കാം. ആപ്പിൾ പേരക്ക പൊതുവേ അത്ര അധികം ഷുഗർ കൂട്ടുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സ് അല്ല. പിന്നെ ഒഴിവാക്കേണ്ട ഒരു സാധനം ബേക്കറി സാധനങ്ങളാണ്. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന എന്തായാലും മധുരമുള്ളതാവട്ടെ മധുരമില്ലാത്തതാവട്ടെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ബേക്കറി സാധനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ ഷുഗർ കൂട്ടുന്നതാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ്, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, അങ്ങനത്തെ സാധനങ്ങളും പരമാവധി കുറയ്ക്കുക. ഇതെല്ലാം ഈന്തപ്പഴമെല്ലാം സാധാരണ രക്തക്കുറവുണ്ടായാൽ എല്ലാവരും നന്നായി കഴിച്ചിട്ട് ഡോക്ടർമാരൊക്കെ പറയണ്ടല്ലോ വളരെ നല്ല സാധനമാണ്, രക്തം കൂടാൻ ഭയങ്കര നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം എല്ലാവരും കഴിക്കുന്നൊരു സാധനമാണ് ഈന്തപ്പഴം. പക്ഷേ ഈന്തപ്പഴം ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റഡ് ഷുഗർ എന്ന് പറയും, അതായത് ഒരുപാട് ഷുഗർ അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. ഒരുപാട് ഷുഗർ കൂട്ടുന്ന വസ്തുക്കളിലൊന്നാണ് ഡ്രൈ ഫ്രൂട്ട്സ്, ഉണക്കമുന്തിരി, ഈന്തപ്പഴം, ഇത്തരത്തിലുള്ള സാധനങ്ങൾ. അതും പരമാവധി ഒഴിവാക്കുക. പിന്നെ എന്താ ഞങ്ങൾ കഴിക്കുക, എങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുക? ഓട്സ് കഴിക്കാം, ഗോതമ്പിൻ്റെ സാധനങ്ങൾ കഴിക്കാം, അതായത് ഗോതമ്പ് ചപ്പാത്തി, ഗോതമ്പ് ഉണ്ടാക്കുന്ന ചപ്പാത്തി, ഗോതമ്പ് ദോശ, ഗോതമ്പിൻ്റെ പുട്ട്, ഇത്തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കാം. എപ്പോഴും ഒരുപാട് കഴിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് കുറച്ച് ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കാലത്ത് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ സാധാ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു 2 സാധാരണ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2 ഇഡ്ഡലിയോ അല്ലെങ്കിൽ ഒരു 3 ഇഡ്ഡലിയോ അത്തരത്തിൽ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ആവിയിൽ വേവിച്ച ഭക്ഷണമാണ് കുറച്ചുകൂടെ നല്ലത്. ഒരു 10 മണിയാകുമ്പോൾ ആരോ റൂട്ടിൻ്റെ ഒരു 3-4 ബിസ്ക്കറ്റും ഒരു വേണമെങ്കിൽ ഒരു ഗ്ലാസ് മധുരമിടാത്ത കാപ്പിയോ മധുരമിടാത്ത ചായയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ കുറച്ച് ചോറും ഒരുപാട് കറികളും, അതായത് ചോറ് വളരെ കുറച്ച് പരിമിതമായിട്ട് കുറച്ച് ചോറ് മാത്രം എടുത്തിട്ട് അതിലേക്ക് കറികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇലക്കറികൾ, ചീര, മുരിങ്ങ, പിന്നെ പയറുവർഗ്ഗങ്ങൾ കൂട്ടാം, ചെറുപയർ, കടല, ഇത്തരത്തിലുള്ള കറികൾ കൂടുതൽ. ചിക്കൻ കഴിക്കാം എന്ന് പറയാം, ചിക്കൻ കഴിക്കാം, ചിക്കനും വലിയ ബുദ്ധിമുട്ടില്ല. അത് തന്നെ കറി വെച്ച് അധികം കൊഴുപ്പ് കൂടാത്ത രീതിയിൽ കഴിക്കാം, കുഴപ്പമില്ല. വൈകുന്നേരം ഒരു 3 മണി 4 മണി ആകുമ്പോൾ ഇത് പറഞ്ഞ മാതിരി ഒരു 2-3 ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് കാപ്പിയോ ചായയോ മധുരമിടാണ്ട് കഴിക്കാം. രാത്രി ചപ്പാത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ഒന്ന് രാത്രി, അതിൻ്റെ കൂടെ ചെറുപയറിൻ്റെയോ കടലയുടെയോ അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീനായിട്ടുള്ള ഒരു ഫുഡും. കിടന്നുറങ്ങുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് പാലോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം, കുഴപ്പമില്ല. ഇത്തരത്തിൽ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. ഫ്രൂട്ട്സ് ആയിട്ട് ആപ്പിൾ കഴിക്കാം, പേരയ്ക്ക കഴിക്കാം. ഇലക്കറികൾ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഭക്ഷണത്തിൽ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്.
0: ഇപ്പോൾ ഒരു മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ രാം പറഞ്ഞ പോലെ ആപ്പിൾ കഴിക്കാം, അപ്പോൾ രോഗി എന്ത് ചെയ്യും? രാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആപ്പിൾ കഴിച്ചോളാം, അപ്പോൾ ഒരു 3 ആപ്പിൾ രാത്രി കഴിക്കും. എന്ത് ചെയ്യും? അവരുടെ ഷുഗർ സ്വാഭാവികമായി കൂടും. അപ്പം അളവ് എന്താണ്? ഭയങ്കര പ്രധാനമാണ്, അളവാണ് പ്രധാനം. ഡോക്ടർ പറഞ്ഞു എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, നിങ്ങൾ എന്തും കഴിക്കുക എന്നുള്ളൊരു ധാരണയിൽ പോകരുത്. ഇനി വേറൊന്ന്, ഇപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറ് പ്രായം തന്നെ ആൾക്കാരുടെ കാര്യത്തിൽ. അപ്പോൾ അവർക്കൊക്കെ ഉദാഹരണത്തിന് ഇപ്പോൾ രാൻ പറഞ്ഞ പോലെ തന്നെ കപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ അവർക്കത് മാത്രമേ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ കപ്പ കഴിച്ചോട്ടെ, അപ്പോൾ ഉദാഹരണം ഇപ്പം 4 മണിക്ക് കപ്പ കഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി അവർ 2 കോരി അല്ലെങ്കിൽ 2 തവി ചോറ് കഴിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറയാം, അത് ആ കഴിക്കുന്ന ചോറിൻ്റെ അളവ് നിങ്ങൾ കുറക്കണം. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ 4 മണിക്ക് 2 കപ്പ് കഴിച്ച്, 2 കഷ്ണം കപ്പ കഴിച്ചിട്ടുണ്ട്, ഇതിൽ നിന്നുണ്ടാവുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം വളരെ കൂടുതലാണ്, അപ്പം നിങ്ങളുടെ പ്രമേഹം കൂടും. ഇനി വേറൊന്ന്, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന നമ്മൾ ഉച്ചക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ, ആ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഹാബിറ്റ് നമുക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ച ഉടനെയാണ്. ഇപ്പോൾ രാമു പറഞ്ഞ പോലെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒരു ഫ്രൂട്ട് കഴിക്കാൻ പാടില്ല. പിന്നെ ഫ്രൂട്ട് കഴിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മിനിമം ഒരു 2 hours കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ 1 മണിക്ക് ഭക്ഷണം കഴിച്ചൊരാൾക്ക് ഫ്രൂട്ട് കഴിക്കുന്നത് 2 മണി അല്ലെങ്കിൽ 3 മണിക്കാക്കിയാൽ എന്തായി? ആ ഇടക്കാല സ്നാക്ക്, ഇടഭക്ഷണമായി. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇടഭക്ഷണമായി. അപ്പം ആ സമയത്ത് കഴിക്കുമ്പോൾ എന്തായി? നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന വിശപ്പിനെ കുറക്കാൻ കഴിക്കും. അപ്പം അളവാണ് കൂടുതൽ. വേറൊന്ന് മനസ്സിലാക്കേണ്ടത് സീസണൽ ഫ്രൂട്ട്സാണ്. ഏത് സീസണിൽ ഇറങ്ങുന്ന ഫ്രൂട്ടാണ് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് നമ്മളെ കുരില്ലാത്ത പച്ച മുന്തിരിങ്ങ, അതിനൊരു സീസണുണ്ട്. ആ സീസണിൽ ഇറങ്ങുന്ന പച്ചമുന്തിരി എന്ന് പറഞ്ഞാൽ വളരെ മധുരം കൂടിയൊരു സാധനമാണ്. അപ്പോൾ സീസണിൽ അത് അളവ് കൂട്ടിക്കഴിച്ചാൽ എന്തായാലും പ്രമേഹത്തിൻ്റെ അളവ് കൂടും. പക്ഷെ അതിൻ്റെ ഓഫ് സീസൺ, സീസൺ അല്ലാത്ത സമയത്താണെങ്കിൽ അതിനെന്താണ്? കൂടുതൽ പുളി മധുരമാണ്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ എന്താണോ സീസൺ എന്ന് നോക്കിയിട്ട് വേണം തീർച്ചയായിട്ടും കഴിക്കുന്നത് തീരുമാനമെടുക്കാൻ. പിന്നെ പഴങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വീണ്ടും ഒരു കാര്യം പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ പ്രമേഹം കൂട്ടുന്ന സാധനങ്ങളാണ് നേന്ത്രപ്പഴവും നമ്മുടെ സാധാ നാട്ടിലുണ്ടാവുന്ന മൈസൂർ പഴവും. അപ്പോൾ പഴം ഏത് കഴിക്കാമെന്നൊരു ചോയ്സ് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഒരു ചോയ്സ് പറയാവുന്ന എന്തെങ്കിൽ റോബസ്റ്റ് അല്ലെങ്കിൽ റോബസ്റ്റ് പഴമായിരിക്കും കുറച്ചും കൂടെ ഉത്തമം. എഗെയിൻ ഇതിലെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? റോബസ്റ്റ് പഴം എത്ര എണ്ണം, ഏതാണ് അതിൻ്റെ സൈസ് എന്നുള്ളതും വളരെയധികം അതിന് പ്രമേഹത്തിൻ്റെ അളവ് കൂട്ടുന്ന ഒരു ഇതായിരിക്കുന്നത്.
1: പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതൽ ആശങ്കാവിലരായിരിക്കുകയും ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ വിശദമായിട്ട് തന്നെ നമ്മുടെ അതിഥികൾ നമുക്ക് വേണ്ടി വിശദീകരിച്ചു തന്നത്. എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കണ്ട എന്നുള്ള സ്ഥിരമായി നാം കേൾക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും മറ്റൊരു ഏരിയ എനിക്ക് തോന്നുന്നു വിട്ടുപോയതായിരിക്കാം. സ്ഥിരമായിട്ട് നാം കേൾക്കുന്നതാണ് ഷുഗർ, മധുരം ഉപയോഗിക്കാത്ത ചായ, മധുരമില്ലാത്ത ചായ. അതിനെ കുറിച്ചുള്ള ഒരു വിഷയം കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നു.
0: ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ ഇപ്പോൾ വീട്ടിലൊക്കെ വിരുന്ന് ചെന്നാൽ പറയുന്ന, ഇപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്ത്, മധുരമില്ലാത്ത ചായ വേണമെന്ന്. പക്ഷെ എപ്പോഴും അവർ മധുരമില്ലാത്ത ചായയുടെ കൂടെ കഴിക്കുന്ന ലഡുവാണ്. അപ്പം ഞാനിത് പ്രത്യേകം പറയാൻ കാരണം എന്നെങ്കിൽ, ഈ പെട്ടെന്ന് പ്രമേഹം കൂട്ടുന്ന, ചെറിയ അളവിൽ കഴിച്ചിട്ടും കൂടുതൽ പ്രമേഹം കൂട്ടുന്ന സാധനങ്ങളാണ് എന്ത്, ലഡു, ജിലേബി, ഹൽവ, മൈസൂർ പാക്ക്. ഈ 3 സാധനം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഡോക്ടർ രാം നേരത്തെ പറഞ്ഞു ഈത്തപ്പഴത്തിൻ്റെ കാര്യം. ഇപ്പോൾ എൻ്റെ അടുത്തൊരു രോഗി വന്ന് ചോദിക്കുകയാണ്, എനിക്ക് ലഡും കൊണ്ടുവന്നിട്ടുണ്ട്, ഈത്തപ്പഴം കൊണ്ടുവന്നിട്ട്, ഞാൻ ഏത് കഴിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ചോയ്സ് അതിൽ ഈത്തപ്പഴം. കാരണം എന്തെങ്കിൽ ഈത്തപ്പഴത്തിൽ അന്നജത്തിൻ്റെ, കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ തന്നെ ഒത്തിരി വൈറ്റമിൻസ് പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയൊരു സാധനമാണ്. പക്ഷെ അതേസമയം നിങ്ങൾ ലഡു എടുത്തു നോക്കൂ, ലഡുവിൽ എന്തുണ്ടാവില്ല? ഒരു പ്രോട്ടീനും വേറെ ഒന്നുമില്ല, കൊളസ്ട്രോൾ ഉണ്ടായിരിക്കാം. പക്ഷെ വെറും കാർബോഹൈഡ്രേറ്റ്, വെറും ഷുഗർ കൂടുക എന്നല്ലാതെ, നമ്മുടെ നാവിന് രുചി കിട്ടുക എന്നല്ലാതെ, ഈ ലഡു, ജിലേബി, ഹൽവ, മൈസൂർ പാക്ക്, ഈ നാല് സാധനത്തിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ഒരു ഗുണവും കിട്ടില്ല. പക്ഷെ അതേസമയം നിങ്ങൾ ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നേരത്തെ പറഞ്ഞ് കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇതിനേക്കാൾ കുറച്ച് വ്യത്യാസം ഉണ്ട് അതിൽ, അതായത് കുറച്ച് വൈറ്റമിൻസ്, കാൽഷ്യം ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഇത് പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഡേറ്റ്സ് കഴിക്കാം, ഒരു ഡേറ്റ്സ് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതെന്നെങ്കിൽ ഡേറ്റ്സിൻ്റെ അളവാണ്. ഇപ്പം ഈ പറയുന്ന പോലെ ഡേറ്റ്സും വരുന്ന പലതരം ഡേറ്റ്സുകളുണ്ട്. ഇപ്പം മദീനയിൽ നിന്ന് വരുന്ന ഡേറ്റ്സുകൾ ഡിഫറെൻ്റാണ്, അതിൻ്റെ സൈസുകൾ എനിക്ക് പേരുകൾ അറിയില്ല, പക്ഷെ പലതരം ഡേറ്റ്. അപ്പം ഈ ഡേറ്റ്സിൻ്റെ അളവാണെങ്കിൽ ഈത്തപ്പഴമാണെങ്കിലും അത് ഏത് ടൈപ്പാണ് എന്നുള്ളതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാക്കും.
1: ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഫുഡ്, ബേക്കറി ഫുഡ് ഇത് തുടരുത് എന്നുള്ളതും, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ പരമാവധി കുറക്കുക എന്നുള്ളതും, അളവ് നിയന്ത്രിക്കുക എന്നുള്ളത്,
0: പിന്നെ സമയം
1: സമയം സമയം അളവ് കുറച്ച് തവണകൾ
0: കൂട്ടുക,
1: ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്.
2: പിന്നെ സമയത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം ചേർക്കേണ്ടത്, പരമാവധി കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കാൻ നോക്കുക. നമ്മുടെ ശരീരത്തിന് ശരീരം വളരെ ചിട്ടയുള്ള ഒരു, നമ്മുടെ ശരീരം നമ്മളെക്കാൾ ഒരുപാട് ചിട്ടയുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാവുന്നത് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന് അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ 8 മണിക്ക് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു 8:05, 8:10 നമ്മുടെ പാൻക്രിയ ഗ്രന്ഥിയിൽ നിന്നും ഒരു ഇൻസുലിൻ്റെ ഒരു പ്രവാഹം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക് കഴിക്കുമ്പോഴും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉള്ളിൽ ഒരു ഇൻസുലിൻ പ്രവാഹം ഉണ്ടാവുന്നുണ്ട്. എന്താ സംഭവിച്ചാൽ അടുത്ത ദിവസം 8 മണിയാകുമ്പോൾ ഈ പറഞ്ഞ പ്രവാഹം ഉണ്ടാവും, പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല. നമ്മൾ അന്ന് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് 9 മണിക്കോ 10 മണിക്കോ ആയിരിക്കും. അപ്പോഴേക്കും ശരീരത്തിൽ വന്നുള്ള ഇൻസുലിനൊക്കെ പോയിട്ടുണ്ടാവും. എന്താ ഉണ്ടാവുക? ഷുഗർ ഒരുപാട് കൂടും. അപ്പോൾ പരമാവധി കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ്, ഇൻസുലിൻ എപ്പോഴാണ് ഉണ്ടാവുന്നത്, ആ സമയത്ത് ദഹിപ്പിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവണം. അതുകൊണ്ട് എപ്പോഴും പരമാവധി കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
1: മറ്റൊന്ന് പ്രമേഹത്തിൻ്റെ ഭക്ഷണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോമൺ ഡൗട്ടാണ് മൈദ കൊണ്ടുള്ള പ്രൊഡക്ട്സ്. അതിനെക്കുറിച്ച് എന്താണ് മോഡേൺ മെഡിസിൻ കൺസൺ? മൈദ തുടരുത്, മൈദ ഇൻസുലിൻ സെക്രീഷൻ, ഇൻസുലിൻ്റെ അളവ് കുറക്കുന്ന സാധനമാണ്, പാൻക്രിയാസ് ഗ്രന്ഥിയെ വരെ നശിപ്പിക്കുന്ന സാധനമാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉണ്ടാകും കാരണം കേരളത്തിലെ മൈദ കൊണ്ടുള്ള പ്രത്യേകിച്ച് പൊറോട്ടൻ്റെ ഉപയോഗം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വശം?
2: മൈദയും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇൻസുലിൻ പാങ്ക്രിയാസിൻ്റെ ഐലറ്റ് സെൽ പ്രവർത്തനത്തിന് ഒരുപാട് ബാധിക്കുന്ന ഒരു ഭക്ഷണമാണ്. പക്ഷേ കേരള ജനതയോട് പൊറോട്ട കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ആരും അനുസരിക്കില്ല. പറ്റുമെങ്കിൽ ഒഴിവാക്കുകയാണ് നല്ലത്.
1: പിന്നെ മറ്റൊന്ന്, നമ്മൾ രാത്രി ചോറിന് പറഞ്ഞ ചപ്പാത്തി ആക്കുന്നതുകൊണ്ട് ചപ്പാത്തിയിൽ എന്താ ഷുഗർ കുറക്കുന്ന മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇൻസുലിൻ എന്തെങ്കിലും?
0: നേരത്തെ ചോദിച്ച പൊറോട്ടയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ മൈദ എന്നിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നില്ല? കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മൈദ കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് എന്തെന്ന് അടങ്ങും. സാധനം നിങ്ങൾക്കറിയാലോ, ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനം, അപ്പോൾ വിശപ്പ് അടങ്ങും. പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ നിന്നില്ല, ശരീരത്തിന് ഉപകാരപ്രദമായ ഒന്നുമില്ല. മൈദ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് സാധനമാണല്ലോ സത്യം പറഞ്ഞാൽ. അതിനൊരു രുചി ഉണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് വേറൊന്ന് ശ്രദ്ധിക്കേണ്ട. എൻ്റെ അടുത്ത് പറഞ്ഞാലും പൊറോട്ട കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പറയട്ടെ, നമ്മുടെ കേരള പൊറോട്ട എവിടെയും ഫേമസ് ആയിട്ടുള്ളൊരു സാധനം, അത്രയും രുചികരമായിട്ടൊരു സാധനം. അത്രയും രുചി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ അത്രയും എണ്ണ ഒഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ പൊറോട്ട കഴിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിൽ അത്രയും എണ്ണ നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നുണ്ടെന്നുള്ള. അപ്പോൾ അത് രണ്ട് കാര്യങ്ങൾ: ഒന്ന്, മൈദയിൽ നിന്ന് നമുക്ക് ഒരു ഉപകാരം ഇല്ലാത്ത സാധനം നമ്മൾ കഴിക്കുന്നത്; രണ്ട്, കൂടുതൽ എണ്ണ കഴിക്കുന്നു. ചപ്പാത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈവൻ ചപ്പാത്തി ആണെങ്കിലും ചോറാണെങ്കിലും അളവ് തന്നെ തീർച്ചയായിട്ടും അവിടെ പ്രകാരം. അപ്പോൾ വീണ്ടും പറയുന്ന എന്തെങ്കിൽ അളവാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ ചോറിൽ നിന്നുണ്ടാവുന്ന അത്ര പെട്ടെന്ന് എന്തുണ്ടാവില്ല, ചപ്പാത്തിയിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് കാരണം ചപ്പാത്തി എന്ന് പറയുന്നതിൽ എന്തെയ്യുന്നു, ഫൈബർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന അന്നജം ചോറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ചോറിനായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ ഇപ്പോൾ ഒരാൾ ഉദാഹരണത്തിന് 2 തവി ചോറ് കഴിക്കുന്നതും 5 ചപ്പാത്തി നിന്നെന്താണ് ഒരുപോലെയാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊരു ചപ്പാത്തി എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് എന്താണ്, താല്പര്യക്കുറവുള്ളൊരു സാധനമാണ്, അതുകൊണ്ട് കൂടുതൽ കഴിക്കുന്നില്ല എന്നുള്ളൊരു മനഃശാസ്ത്രം കൂടെ അതിൻ്റെ പുറകിലുണ്ട്. ചപ്പാത്തി ആണെങ്കിലും അളവാണ് പ്രധാനം. ചപ്പാത്തി കഴിച്ചു എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നില്ല, പ്രമേഹം കൂടാതിരിക്കില്ല. വേറൊന്നും കൂടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് കഞ്ഞി എന്നുള്ളത്. അപ്പോൾ കഞ്ഞിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. ഇപ്പോൾ സാധാരണ എന്ത് ചെയ്യും, കഞ്ഞി നമുക്ക് തിളപ്പിച്ച് വന്നു കഴിയുമ്പോൾ കഞ്ഞിയുടെ വെള്ളം അതിലാണല്ലോ കൂടുതലുള്ളത്, അത് കളഞ്ഞിട്ട് രണ്ടാമത് വെറും ചുടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ കഞ്ഞി കുടിക്കുന്നതിൻ്റെ അത്ര എന്തില്ല, ഇതിൽ നിന്ന് പ്രമേഹം കൂടുകയില്ല എന്നുള്ളത്.
1: പ്രമേഹ നിയന്ത്രണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെടുന്തൂണായ ഭക്ഷണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇന്ന് നാം കേട്ടത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനിയും തുടർന്ന് നമുക്ക് ഇൻഷാല്ലാ വരും എപ്പിസോഡുകൾ കേൾക്കാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പീസ് റേഡിയോ ആരോഗ്യജനം പംക്തിയിൽ നമ്മോട് സംവദിക്കാനെത്തിയ MES മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അബ്ദുൽ ജലീലിനും ഡോക്ടർ രാം നാരായണനും നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കി വിഷയങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ശ്രമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പ്രമേഹത്തെക്കുറിച്ചുള്ള ആരോഗ്യ വിചാരത്തിലെ ചർച്ച നമ്മൾ കേട്ടു. അത് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഒരു ശ്രദ്ധ കൊടുക്കാതെ അശ്രദ്ധമായി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ കൊണ്ടുവരുന്ന ഒരു മാരകമായ പ്രശ്നമാണ് പ്രമേഹം. നിസ്സാരമായി നമ്മൾ തള്ളിക്കളയൂല ഈ ചർച്ചകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ.
4: ആളുകൾ ഇതൊക്കെ ഒരു നിസ്സാരമായി തള്ളിക്കളയല്ല, അതിൻ്റെയും ഇതായിട്ടുള്ള വേറൊരു വേർഡാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഒരാൾക്ക് പ്രമേഹമൊക്കെ വരും, അതൊക്കെ ഓക്കെയാണ്, പക്ഷെ ഞാൻ ടെസ്റ്റൊന്നും ചെയ്യല്ല, ടെസ്റ്റൊന്നും ചെയ്താലിപ്പോൾ ഇതൊക്കെ അസുഖമൊക്കെ മനസ്സിലാവും. അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ എന്താ പറയുക, കണ്ണ് ചിമ്മി നടക്കുകയാണ്, അല്ലെങ്കിൽ കണ്ണിൽ വേണ്ടാത്തൊക്കെ കാണും എന്ന് പറയണ മാതിരിത്തൊരു, എന്നിട്ട് പോയിട്ട് കുണ്ടിച്ചാടി കൈയും കാലും ഒടിയണ മാതിരിത്തൊരു രൂപമാണ് എനിക്ക് പൊതുവെ തോന്നാറുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഒരാൾ ചായ എല്ലാം മധുരം ഒഴിവാക്കി, അയാൾ പക്ഷേ അവിടെയുള്ള എന്തോ ഒരു ബേക്കറി ഒന്നും കഴിച്ചു, അല്ലെങ്കിൽ മധുരം ഉള്ളത് കഴിച്ചു, അപ്പോൾ അയാളെങ്ങനെ ട്രോളും. സത്യത്തിൽ അയാൾ അതും കൂടി ഒഴിവാക്കാണ് വേണ്ടത്. പക്ഷേ ചായ എന്ന് പറയണത് റിപ്പീറ്റ് ചെയ്യണം, ആവർത്തിച്ച് കുടിക്കണം ഒന്നാണ്. ഈ മിഠായി എന്ന് പറയണത് എല്ലാ ദിവസവും മിഠായി തിന്നില്ല, എപ്പോഴെങ്കിലുമാണ് കഴിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പായസം വന്നു, അതോടുകൂടെ അയാളെല്ലാവരുടെയും വളഞ്ഞിട്ട് ആക്രമിക്കും. മധുരം കുടിക്കാത്ത ആളാണ്, അയാൾ അത്രയും മധുരം ഒഴിവാക്കിയല്ലോ. ഇത് മനുഷ്യൻ്റെ ആഗ്രഹം ഇതൊക്കെ അല്ലേ, അയാൾ കുറച്ച് കഴിച്ചോട്ടെ, അയാളെ ദ്രോഹിക്കണ്ട. അതൊരു സങ്കടത്തോടെയാണ് ഇപ്പോൾ കഴിക്കണത് സത്യത്തിൽ. പിന്നെ ആ സങ്കടത്തിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് ഡാൻസ് കളിക്കുകയാണ് ചില ആൾക്കാർ ചെയ്യണത്.
3: ഈ ഷുഗർ കട്ട് എടുക്കും കുറച്ച് കാലത്തേക്ക്, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആ ഷുഗർ കട്ട് ഒഴിവാക്കി ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ അപ്പോൾ വീണ്ടും അതിനെ കളിയാക്കാം, ആ ഷുഗർ കട്ടിൻ്റെ ആളാണ്, ഷുഗർ കട്ടിൻ്റെ ആളാണ്. അപ്പോൾ ഒരു നിശ്ചിത ഇടവേളയെങ്കിലും ഷുഗർ കട്ട് എടുത്താൽ ആ ദിവസങ്ങളിലെങ്കിലും ശരീരത്തിന് അതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടാവും.
4: അതേസമയത്ത് നല്ല ഷുഗർ ആയിട്ടുള്ള ഒരാളെ നമുക്ക് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞ് ഒക്കെ ആക്കാം. അത് വേറെ രണ്ട് സംഗതിയാണ്. അയാളുടെ ഭക്ഷണ രീതികൾ ഒക്കെ നമുക്ക് ചിട്ടപ്പെടുത്തി കൊടുക്കാൻ സഹായിക്കുക, അതിലൊന്നും സംശയമല്ല. നമ്മളെ കൂട്ടത്തിലൊരാൾ ഒരു ട്രീറ്റ്മെൻറ്റിന് പോയി, ഇവർക്ക് ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തൊരു പെയിൻ ഉണ്ടായിട്ട് ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഈ മറ്റേ ഷൊർണൂരിലെ ഒരു ഗവൺമെൻറ് ആയുർവേദിക് ഇതുണ്ട്, അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ പോയി അവിടെ ഫോണും ഇതൊക്കെ ഫുൾ ഒഴിവാകും. അപ്പോൾ ഒരിക്കൽ ഉപ്പര വൈഫ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് തന്നെ, ഉപ്പര വിളിച്ചിട്ട് കിട്ടണില്ല, എന്താണെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, വേദറണ്ട, തമാശയും പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പറയേണ്ട സമയമായല്ലോ അതൊക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്ത്. പിന്നെ ഞാനൊരു വിളിയൊക്കെ വിളിച്ചപ്പോൾ ഫോൺ കിട്ടി, ഞാൻ വെള്ളത്തിലാണ് കാരണം എന്നിപ്പോൾ ഇതൊക്കെ തുടങ്ങിയ വെച്ചാണ്. അതല്ല ഞാനിങ്ങനെ കഴുത്തിൻ്റെ അത്ര വെള്ളത്തിലാക്കിയിട്ട് ഇങ്ങനെ നിൽക്കണം. എന്താ വെച്ചാൽ അത് ഇവിടുത്തെ ചികിത്സയാണ്, ഞാൻ വല്ലാത്ത ചികിത്സയാണ്, നല്ല ഇടങ്ങാറാണ് കാരണം. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനും ഇയാളോട് ഒന്നിച്ച്, അപ്പോൾ വീട്ടിലെന്താ വെച്ചാൽ ഇയാളെ പരിഗണിച്ചിട്ട് മീൻ ഇറച്ചിയൊക്കെ ഒഴിവാക്കി, ഫുള്ള് തക്കാളി, വെണ്ടക്ക, വഴുതന, ബീൻസ്, പയർ, ഇങ്ങനെയൊക്കെയാണ് ഫുള്ള്. മക്കളൊക്കെ ഭയങ്കര ആഗ്രഹമായി, ഒരു ഉണക്ക മീനിൻ്റെ കഷ്ണമെങ്കിലും കിട്ടും. ഭാര്യ പറഞ്ഞു എന്നോ ഒപ്പാക്കിത് ശരിയാകണത് വരെ ഒരു സംശയവും അല്ലാതൊക്കെ പറഞ്ഞിട്ട് വേറെ ലെവലിലാണ് പരിപാടി. അപ്പോൾ ഞാനും ഇതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനും ഇയാളും കഴിക്കുമ്പോൾ ഇയാൾ അരക്കിലോ ഇറച്ചി തിന്നിട്ടുണ്ട് എല്ലാ ദിവസവും, രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട്. എന്ത് ചെയ്തെന്ന് വെച്ചപ്പോൾ ഞാനിതിങ്ങനെ മൂപ്പര് കാണാതെ ഇങ്ങനെ ഫോട്ടോ എടുത്തു, ഫോട്ടോ എടുത്തിട്ട് നേരെ മൂപ്പര് വൈഫിന് കിട്ടാവുന്ന ഒരു രൂപത്തിൽ അത് കൊടുത്തയച്ചു. അങ്ങനെ മൂപ്പര് ചെല്ലുകയാണ്, വൈഫ് മൂന്നാല് ദിവസം ഇയാൾ ബീഫ് തിന്നു എന്നത് അറിഞ്ഞിട്ട് ചെല്ലുകയാണ് കേട്ടോ. ചെല്ലുമ്പോൾ വാതിലൊക്കെ തുറന്നിട്ട് ഭാര്യ പറഞ്ഞു ഇറച്ചി വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി, ഞാനീ കുട്ടികളൊക്കെ പട്ടിണി കിട്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അത് നമുക്കിപ്പോൾ ഒരാൾ അവരുടെ കുടുംബം അറിയാതൊക്കെ കഴിക്കണമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇടപെടാം. പക്ഷെ ആളെ ട്രോളി കൊല്ലുക എന്ന് പറയുന്നത് ഒരു ശരിയല്ല.
3: ഓക്കെ, നമ്മൾ ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് പോകണം. പീസ് റേഡിയോയിൽ ഇനി പ്രാർത്ഥനാ പഠനം. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് ഇന്ന് നമുക്കൊരു പ്രാർത്ഥനയുമായി നമ്മുടെ മുമ്പിൽ വരുന്നത്.
4: ദുനിയാവും ദുനിയാവിലെ അവസ്ഥകളും നന്നാകാൻ എന്ന പ്രാർത്ഥനയെ ഒരു രണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഓരോന്നും പഠിച്ചെടുക്കണം എന്നുള്ളതുകൊണ്ടാണ് പീസ് പീസാക്കിയിട്ട് ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞാണ് പോകുന്നത്. നമുക്കത് കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് ദുനിയാവും ദുനിയാവിലെ അവസ്ഥകളും നന്നാവാൻ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ്. ഈ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും അതുതന്നെയാണ് പഠിച്ചത്. ഈ ഒരു വിഷയത്തിൽ വന്ന ധാരാളം ദുആകളിൽ അതിൽപ്പെട്ട രണ്ട് ദുആകൾ നാം പഠിച്ചു. ഇനി മൂന്നാമത്തെ ഒരു ദുആ കൂടി, ഇതും വളരെ എളുപ്പമേറിയ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് അസ്ലിഹ് ലീ ശഅ്നീ കുല്ലഹു വലാ തകിൽനീ ഇലാ നഫ്സീ തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് അസ്ലിഹ് ലീ ശഅ്നീ കുല്ലഹു വലാ തകിൽനീ ഇലാ നഫ്സീ തർഫത ഐൻ. പ്രാർത്ഥനയുടെ അർത്ഥം: യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം അഭ്യർത്ഥിക്കുകയാണ്. അസ്ലിഹ് ലീ ശഅ്നീ കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണമേ. വലാ തകിൽനീ ഇലാ നഫ്സീ തർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും എൻ്റെ കാര്യം നീ എനിക്ക് എന്നിലേക്ക് ഏൽപ്പിക്കരുതേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് അസ്ലിഹ് ലീ ശഅ്നീ കുല്ലഹു വലാ തകിൽനീ ഇലാ നഫ്സീ തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് അസ്ലിഹ് ലീ ശഅ്നീ കുല്ലഹു വലാ തകിൽനീ ഇലാ നഫ്സീ തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് അസ്ലിഹ് ലീ ശഅ്നീ കുല്ലഹു അസ്ലിഹ് ലീ സ്വാദാണ് അസ്ലിഹ് ലീ ശഅ്നീ കുല്ലഹു അസ്ലിഹ് ലീ ശഅ്നീ കുല്ലഹു അസ്ലിഹ് ലീ ശഅ്നീ കുല്ലഹു വലാ തകിൽനീ വലാ തകിൽനീ വലാ തകിൽനീ ഇലാ നഫ്സീ തർഫത ഐൻ വലാ തകിൽനീ ഇലാ നഫ്സീ തർഫത ഐൻ വലാ തകിൽനീ ഇലാ നഫ്സീ തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് അസ്ലിഹ് ലീ ശഅ്നീ കുല്ലഹു വലാ തകിൽനീ ഇലാ നഫ്സീ തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് അസ്ലിഹ് ലീ ശഅ്നീ കുല്ലഹു വലാ തകിൽനീ ഇലാ നഫ്സീ തർഫത ഐൻ. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പ്രാർത്ഥനാ പഠനം നമ്മൾ കേട്ടു. ഓരോ ദിവസവും വളരെ അർത്ഥവത്തായ പ്രാർത്ഥനകൾ, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ വാചകങ്ങൾ ക്രമപ്പെടുത്തി പഠിച്ചു മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഒട്ടനവധി പ്രാർത്ഥനകൾ, ഒരു ദിവസം കൊണ്ട് നമ്മളൊരു പ്രാർത്ഥന അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊരു പ്രാർത്ഥന എന്ന രൂപത്തിൽ അത് പഠിച്ചെടുത്ത് മുന്നോട്ട് പോയാൽ അള്ളാഹുവിനോട് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് പറയാവുന്ന, സംസാരിക്കാവുന്ന ഒട്ടനവധി നല്ല വാചകങ്ങൾ, നല്ല ആശയങ്ങൾ പഠിച്ചെടുക്കാനുള്ള അവസരമാണ് പീസ് റേഡിയോ നമുക്ക് സമ്മാനിക്കുന്നത്. പ്രാർത്ഥനാ പഠനത്തിലൂടെ നിങ്ങൾ പഠിച്ച പ്രാർത്ഥനകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്നുകൂടി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി പൂമരത്തണലിൽ കേട്ടുവരാം.
3: പൂമരത്തണലിൽ അൽഫഹദ് പൂന്തുറയാണ് നമ്മളോടൊപ്പം ചേരുന്നത്.

السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ എൻ്റെ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുകയാണ്. വളരെ സുന്ദരമായ സ്കൂളുകൾ അടച്ച് വെക്കേഷൻ സമയത്ത് നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ ഈ സാഹചര്യത്തിൽ പീസ് റേഡിയോ പൂമരത്തണലിന് നിങ്ങളോട് പറയാനുള്ള അതിബൃഹത്തായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ വെക്കേഷൻ സമയം നമ്മൾ ധന്യമാക്കണം. അതായത് കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിപാലിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കാൻ പരിശ്രമിക്കണം. നമ്മുടെ വെക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ധന്യമാക്കുക? കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഒഴിവ് സമയം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, എൻ്റെ മനുഷ്യർ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തൻ്റെ ഒഴിവ് സമയത്തിലാണ് എന്ന്. കൂട്ടുകാരെ, നമ്മുടെ ഒഴിവ് സമയത്തിലും നമ്മൾ വഞ്ചിക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ വഞ്ചിക്കപ്പെടുന്നുണ്ടോ? എങ്ങനെ വഞ്ചിക്കപ്പെടാം? കാരണം നമ്മുടെയൊക്കെ ഏക ലക്ഷ്യം സുന്ദരമായ സ്വർഗം നേടിയെടുക്കുക എന്നതാണ്. ഈ സാഹചര്യത്തിൽ സുന്ദരമായ സ്വർഗം നേടിയെടുക്കുക എന്ന ലക്ഷ്യവുമായി നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കൂട്ടരെ, നമ്മളതിലങ്ങനെ അറിയാതെ വഞ്ചിതനാകൻ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദുവ ഫത്തഖിദുഹു അദുവ. തീർച്ചയായും നിങ്ങളുടെ ശത്രുവാണ് ശൈത്താൻ. ഫത്തഖിദുഹു അദുവ ആയതിനാൽ നിങ്ങൾ അവനെ ശത്രുവായി കണക്കാക്കണം. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ ഒഴിവ് സമയത്ത് നമ്മുടെ കൂട്ടുകാരനായി, നമ്മുടെ കൂട്ടുകാരിയായി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ശൈത്താനെ ആയേക്കാം. എങ്ങനെ നമ്മളെ കൂട്ടുകാരനും കൂട്ടുകാരിയും ശൈത്താനാകാം? എങ്ങനെയെന്നറിയോ? സഹോദരങ്ങളെ, കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നമ്മൾ കളിക്കാൻ പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പറയും, ഹയ്യ അലസ്സലാ, നമസ്കാരത്തിലേക്ക് വരുവീനെന്ന് പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോൾ, നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുവീനെന്ന് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പറയും, വേണ്ടടാ, പള്ളിയിൽ പോണ്ട, നമുക്ക് കുറച്ചു നേരം കൂടി കളിക്കാമെന്ന് പറയും. അപ്പം നമ്മൾ ഓരോരുത്തരും കളിയല്ലേ, ഓ ശരി, കുറച്ചു നേരം കൂടി കളിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ഓരോരുത്തരും ഷെയ്ത്താൻ്റെ വലയത്തിൽപ്പെട്ട്, പിശാചിൻ്റെ വലയത്തിൽപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ആ സമയം നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ നമ്മൾ നമസ്കരിക്കേണ്ട ആ സമയത്ത് നമ്മൾ കളിക്കുമ്പോൾ നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് ശിക്ഷ കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒഴിവ് സമയമായ ഈ വെക്കേഷൻ ടൈമിൽ നമുക്ക് പഠിക്കാനൊന്നും ഇല്ലാത്ത സമയം, വളരെ കൂടുതലൊന്നും സ്കൂളിലെ വിഷയങ്ങളൊന്നും പഠിക്കാനില്ലാത്ത ഒരു സമയമാണ്. ഈ സാഹചര്യത്തിൽ, ഈ പഠിക്കാനൊന്നുമില്ലാത്ത ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ അള്ളാഹുവിന് വേണ്ടി നമ്മളുടെ സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. കൂട്ടരെ, അള്ളാഹുവിന് വേണ്ടി നമ്മൾ നമ്മുടെ സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. ഈ സമയത്ത് അള്ളാഹു നമുക്ക് കുറച്ച് സമയം പഠിക്കാൻ വേണ്ടി തന്നു, നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പിന്നെ കുറച്ച് സമയം വെക്കേഷനായിട്ട് സ്കൂളൊക്കെ പൂട്ടി നമുക്ക് തന്നു.
ഈ സാഹചര്യത്തിൽ നമ്മുടെ കൂട്ടുകാരനായ പിശാചിനെ നമ്മൾ കൂട്ടുകൂടാതെ നല്ല കൂട്ടുകാരനെ കൂട്ടുകൂടിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം. എപ്പോഴും നമ്മൾ ഏത് സമയത്തും, ഒരു പക്ഷേ ഇനി അടുത്ത സ്കൂള് തുറപ്പിന്, അടുത്ത സ്കൂള് തുറക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരുന്നില്ലായിരുന്നേക്കാം. അതിനിടയിൽ നമ്മൾ ഓരോരുത്തരും മരിച്ചു പോയേക്കാം. അപ്പോഴൊക്കെ നമ്മുടെ ചിന്തയിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടായിരിക്കുമോ നമ്മൾ മരിക്കുക? ആണോ കൂട്ടുകാരെ? ആണോ? ആണോ? നിങ്ങൾ പറയും ഉത്തരമൊക്കെ, ഞാൻ മാത്രം ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും പറയും, നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ അള്ളാഹുവിന് വേണ്ടി, കരുണയുള്ള കാരുണ്യവാനായ അള്ളാഹുവിന് വേണ്ടി, നമുക്ക് ശ്വസിക്കാൻ വായു നൽകിയ, കുടിക്കാൻ ജലമേകിയ, കണ്ണുകൾക്ക് കാഴ്ച നൽകിയ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഒഴിവ് സമയമെങ്കിലും നമ്മൾ മാറ്റിവെക്കാൻ കൂട്ടുകാരെ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? ഉണ്ടോ? നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, നിനക്ക് നാം ഒഴിവ് സമയം തന്നില്ലേ? അന്നു നീ എനിക്കു വേണ്ടി എന്നോട് ഇബാദത്തുകൾ എടുത്തോ എന്ന് നാളെ റബ്ബ് ചോദിച്ചാൽ, നമ്മുടെ ഈ ഒഴിവ് സമയം നമ്മൾ എന്തു ചെയ്തു? വെറുതെ കളിച്ചും ചിരിച്ചും, ക്രിക്കറ്റ് കളിച്ചും, ഫുട്ബോൾ കളിച്ചും, ഷട്ടിൽ ബാറ്റ് കളിച്ചും, അങ്ങനെ പല കളികളിൽ ഏർപ്പെട്ട് നമ്മുടെ കൂട്ടുകാരന്മാരെ, കൂട്ടുകാരികളെ നമ്മളെ സമയം കളഞ്ഞില്ലേ? ഒരു മാസത്തോളം നമ്മൾ കളഞ്ഞു. ഇനി കുറച്ച് സമയം, കുറച്ച് ദിവസം കൂടി നമുക്കുണ്ട് നമ്മുടെ മുമ്പിൽ. അതിനു മുമ്പ് ചിലപ്പോൾ നമ്മൾ അതിനു മുമ്പ് തന്നെ മരിച്ചേക്കാം. ഇനി ഇപ്പോൾ നമ്മളത്തെ ആഴ്ച പീസ് റേഡിയോയുടെ പൂമല തണൽ കേൾക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല കൂട്ടുകാരെ. അതിനു മുമ്പേ നമ്മൾ മരിച്ചു പോയേക്കാം. അപ്പോഴൊക്കെ അതിനു മുമ്പ് നമ്മൾ ഓരോരുത്തരും മരിച്ചു പോയേക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകൾ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ ആരായിരിക്കും കൂട്ടുകാരെ അതൊക്കെ ചെയ്യാം? നാളെ റബ്ബ് സുബ്ഹാനഹു വതആല ചോദിച്ചാൽ നമ്മുടെ കൈകളിൽ എന്തായിരിക്കുമുള്ള മറുപടി? കൂട്ടുകാരെ, അതുകൊണ്ട് നമ്മുടെ ഈ ഒഴിവ് സമയത്തെ നമ്മൾ ധന്യമാക്കാൻ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ധന്യമാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. ശരി കൂട്ടുകാരെ, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ഈ ഒഴിവ് സമയത്ത് നമ്മൾ ധന്യമാക്കുക? ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളടുത്ത്, ഒരു പരസ്യമായ രഹസ്യം. ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ നടത്തി, സൽക്കർമ്മങ്ങൾ ചെയ്ത് യഥാർത്ഥ മുഅ്മിനായി, യഥാർത്ഥ വിശ്വാസിയായി മരിച്ചാലേ സ്വർഗമെന്ന സുന്ദരമായ ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. എന്തോ കൂട്ടുകാരെ നമ്മുടെ സ്വർഗം. ഞാൻ മുമ്പ് ഇതുപോലെ പീസ് റേഡിയോയുടെ പൂമനത്തണലിലെ ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് പാടിത്തന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ കൂട്ടുകാർക്ക് ആ പാട്ട്? നമ്മുടെ സ്വർഗത്തിലെ ഒരു അവസ്ഥയാണ് നമുക്ക് ലഭിക്കാനുള്ള. സുന്ദരമായ സ്വർഗത്തിൽ നമുക്കുള്ളത് എന്താണ്? മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കോപ്പയാൽ ചുറ്റുന്ന കാഴ്ചകളും, നമ്മുടെ അടുക്കലേക്ക് നമ്മളവിടെ മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങളായി മാറും കൂട്ടുകാരെ. ആ സുന്ദരമായ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ട ഒരു കാര്യം എന്താണ്? അത് ഈ ഒഴിവ് സമയത്ത്, നമ്മുടെ ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കുക തന്നെയാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള ആരാധന കർമ്മങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ടും യഥാർത്ഥ വിശ്വാസിയായി, മുഅ്മിനായി മരിക്കുക എന്നത് തന്നെയാണ് അല്ലേ കൂട്ടരെ? ഈ സാഹചര്യത്തിൽ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഒഴിവ് സമയത്ത് അള്ളാഹുവിനെ നമ്മൾ ധന്യമാക്കുക. ജീവിതത്തെ എങ്ങനെ? നമസ്കരിക്കുക കൃത്യമായി, നോമ്പെടുക്കുക നമ്മൾ കൃത്യമായി, അതുപോലെ ദാനധർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുക, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും. ഖുർആൻ പാരായണം ചെയ്യുക കൂട്ടുകാരെ. ഖുർആൻ പാരായണം ചെയ്താൽ അള്ളാഹു നമുക്ക് ഓരോ ഹർഫിനും 10 പ്രതിഫലം വീതം തരും. നോക്കൂ കൂട്ടുകാരെ,
നമ്മൾ വായിക്കുന്ന, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ബുക്കിന്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന വളരെ കട്ടികൂടിയ ആ പുസ്തകത്തിലെ ഒരു അക്ഷരം എ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ എന്ന് പറഞ്ഞാൽ, നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് പ്രതിഫലമില്ല. നമുക്ക് പ്രതിഫലമുള്ളത് കൂട്ടുകാരെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ. അള്ളാഹു നമുക്ക് പ്രതിഫലം തരണം. എങ്ങനെ? അള്ളാഹുവിന് വേണ്ടി, അള്ളാഹു എനിക്ക് പ്രതിഫലം തരണമെന്ന ഉദ്ദേശത്തോടുകൂടി ആത്മാർത്ഥമായി സുബഹ് നമസ്കാരത്തിന് ശേഷം, അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം, കളിക്കാൻ പോകാതെ വീട്ടിലിരുന്ന് ഖുർആൻ തുറന്നു വെച്ച് ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് പ്രതിഫലം കിട്ടണം. ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന ഖുർആനിൻ്റെ വചനം നമ്മൾ ഓതുകയാണ് എങ്കിൽ, ബിസ്മില്ലാഹി എന്നോതിക്കഴിഞ്ഞാൽ ബി സ് മി ലാഹി എത്ര അക്ഷരമുണ്ട്? ബി സ് മി ലാഹി, അഞ്ച് ആറ് അക്ഷരമുള്ള, അഞ്ച് ആറ് അക്ഷരമുള്ള ഈ വചനം ഓതുമ്പോൾ നമുക്ക് 60 പ്രതിഫലം ലഭിക്കുകയാണ്. കൂട്ടുകാരെ, നമുക്ക് എന്തെങ്കിലും പണിയുണ്ടോ? ഇല്ലല്ലോ. വീട്ടിലിരുന്ന് നമ്മുടെ ഈ ഒഴിവ് സമയത്ത്, നമ്മുടെ ഈ വെക്കേഷൻ സമയത്ത് ഒന്ന് ഖുർആൻ എടുത്തിട്ട് ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് ഓതനേന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിക്കഴിഞ്ഞാൽ എത്ര പ്രതിഫലമാണ് നമുക്ക് കിട്ടുക. നാളെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതൊരു കാരണമായേക്കാം. ആ മരി നമ്മൾ എത്രയും പെട്ടെന്ന്, എപ്പോഴും അള്ളാഹു നമ്മൾ ഓരോരുത്തരുടെയും റൂഹ് അള്ളാഹു പിടിച്ചേക്കാം അല്ലേ. എത്ര എത്ര കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചു വീഴുന്നത്, നമ്മൾ കണ്ടിട്ടില്ലേ? പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ, ദിവസം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇന്നടുത്ത് ഇന്ന കുട്ടി മരിച്ചു. നോക്കൂ കൂട്ടുകാരെ, എല്ലായിടത്തും ഇങ്ങനെ ചെറിയവരെന്നില്ലാതെ വലിയവരെന്നില്ലാതെ പ്രായ വ്യത്യാസമില്ലാതെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളും മരിക്കൂലേ? അള്ളാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ദേഹവും മരണം ആസ്വദിക്കുന്നതാണ് അല്ലേ. എല്ലാവരും മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് എന്ത് പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തത് കൂട്ടരെ അല്ലേ? നമ്മൾ എന്ത് പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തത് കൂട്ടുകാരെ? അതുകൊണ്ട് നമ്മുടെ ഈ വെക്കേഷൻ സമയം അള്ളാഹുവിന് വേണ്ടി നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒഴിവ് സമയം നമ്മുടെ ഉമ്മാക്കും നമ്മുടെ വാപ്പാക്കും ഏറ്റവും കൂടുതൽ സേവനം ചെയ്യാൻ, സേവനമനുഷ്ഠിക്കാൻ പറ്റിയ വളരെ അത്യുത്തമമായ ഒരു സമയം കൂടിയാണ് ഈ ഒഴിവ് സമയം. സ്കൂളിലൊക്കെ പോകുന്ന സമയം, സമയമായാൽ നേരെ സ്കൂളിൽ പോകണമെന്ന ചിന്ത കൊണ്ട് നമ്മൾ പെട്ടെന്ന് സ്കൂളിലൊക്കെ പോകും. അപ്പോൾ ഉമ്മ മോനെ വിളിച്ച് പറയും, മോനെ ഇന്ന സാധനം നീ വാങ്ങി വരോടാ എന്ന് ചോദിക്കും. ഇല്ലമ്മ എനിക്ക് ട്യൂഷന് പോകണം, അല്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ പോകണം അമ്മ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന നമ്മൾ ഓരോരുത്തരും ആ ഉമ്മാക്കും ആ വാപ്പാക്കും ഏറ്റവും കൂടുതൽ സ്നേഹം, ഏറ്റവും കൂടുതൽ സേവനം ചെയ്യാൻ പറ്റിയൊരു സമയം കൂടിയാണ് ഇതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം കൂട്ടുകാരെ. ആ ഉമ്മയോടും വാപ്പയോടും അള്ളാഹു പറഞ്ഞ കൽപ്പന എന്താ? വല തഖുല്ലഹുമ ഉഫിൻ വല തൻഹറുഹുമ, നിങ്ങൾ അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറയല്ലേ. വല തൻഹറുഹുമ നിങ്ങൾ അവരോട് കയർത്തു സംസാരിക്കുകയും ചെയ്യരുത് എന്നും ഇങ്ങനെ നമ്മുടെ ഉമ്മയും വാപ്പയൊക്കെ വാപ്പയോടും നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ബാധ്യതയെപ്പറ്റി അള്ളാഹു പറഞ്ഞ കൽപ്പനയെ നമുക്ക് സ്വീകരിക്കാൻ, അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് സത്യം അല്ലേ കൂട്ടരെ? അങ്ങനെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി നമുക്ക് സേവനം ചെയ്യാൻ, അപ്പോൾ ആ അള്ളാഹുവിൻ്റെ കൽപ്പന നമ്മൾ ചെയ്തു, അത് നിർവഹിച്ചു. അള്ളാഹു പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അപ്പോൾ എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ഉമ്മ പറയും, മോനെ അത് ഇന്നതുപോലെ ചെയ്യണം, അവിടെ പോയി ഇന്ന സാധനം നീ വാങ്ങി വരണം എന്ന് പറയുമ്പോൾ ആ കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചു. ആ സാഹചര്യത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന നിർവഹിച്ചതിൻ്റെ പേരിൽ
പ്രതിഫലം ലഭിക്കുകയാണ് എന്നത് സത്യമാണ് അല്ലേ? അല്ലേ സത്യം? എങ്കിൽ അങ്ങനെ നമുക്ക് പ്രതിഫലം ലഭിക്കും. അങ്ങനെ നമ്മുടെ ഒഴിവു സമയം നമ്മുടെ ഉമ്മാക്കും നമ്മുടെ വാപ്പാക്കും വേണ്ടി സേവനം ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നത് തന്നെയാണ്. ശരി, എങ്കിൽ ഇനി ബാക്കി നമ്മുടെയുള്ള ഒഴിവു സമയം നല്ലതുപോലെ ആത്മാർത്ഥമായി വാപ്പാക്കു വേണ്ടി ഉമ്മാക്കു വേണ്ടി അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. നല്ല കുട്ടികളെ നമ്മുടെ വെക്കേഷൻ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഇപ്രകാരമാണ്. എപ്രകാരമാണ്? അള്ളാഹുവിന് വേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത് നമസ്കരിച്ച് നോമ്പെടുത്ത് സകാത്ത് നൽകി ദാനധർമ്മങ്ങൾ നൽകി അങ്ങനെയുള്ള നല്ല യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം. എപ്പോൾ വേണമെങ്കിലും നമ്മൾ മരിച്ചേക്കാം അല്ലേ കൂട്ടുകാരെ? നമ്മളിപ്പോൾ ഏതൊരു മരണത്തിൽ നിന്ന് ഓടി അകലുന്നാലും ശരി തന്നെയാണ്, എന്തു ചെയ്യും? ആ മരണം നമ്മളെ കണ്ടുമുട്ടും. അള്ളാഹു പറഞ്ഞു സൂറത്തു ജുമായിലൂടെ, അള്ളാഹു പറഞ്ഞു എന്താ അറിയോ? ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖിക്കും ثم تردون الى عالم الغيب والشهادة فينبئكم بما كنتم تعملون. അള്ളാഹു പറയാണ്, നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണ് ഓടി അകലുന്നത്, ഫഇന്നഹു തീർച്ചയായും അത് മുലാഖിക്കും നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. ثم تردون الى عالم الغيب والشهادة, എന്നിട്ട് ദൃശ്യവും അദൃശ്യവും അറിയുന്ന ഏകനായ നമ്മുടെ അല്ലാ, കരുണയുള്ള കാരുണ്യവാനായ നമ്മുടെ അല്ലാ, ആ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മളെ മടക്കപ്പെടും. എന്നിട്ടോ നമ്മൾ ചെയ്തു വെച്ച എല്ലാ പ്രവർത്തനങ്ങളെപ്പറ്റിയും അന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അറിയുന്നതാണ്. നമ്മൾ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റിയൊക്കെ അല്ലാഹ അറിയും. അപ്പോൾ നമ്മൾ ഒരു അണുമണി തൂക്കം എന്നാൽ ഏതൊരാൾ ഒരു അണുമണി തൂക്കം നന്മ ചെയ്തുവോ അവനത് കാണുന്നതാണ്. ഏതൊരാൾ ഒരു അണുമണി തൂക്കം തിന്മ ചെയ്തുവോ അവനതും കാണുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ഒഴിവ് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നന്മ ചെയ്ത് നമ്മൾ കാണാൻ പരിശ്രമിക്കുക. അങ്ങനെ നന്മകൾ ചെയ്യുന്നു.

0: സാധിച്ചാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അതിമനോഹരമായ ഈ ഒഴിവ് സമയത്ത് നമ്മൾ ടൂർ പാക്കേജൊക്കെ നടത്തുമ്പോൾ നമ്മൾ ദൂരെ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കാൻ, അവിടെയൊക്കെ സ്ഥലങ്ങൾ കണ്ടാസ്വദിക്കാൻ വേണ്ടി വിസിറ്റിംഗ് നടത്തുമ്പോൾ അവിടെ നിന്ന് സുന്ദരമായ കാഴ്ച കാണുമ്പോൾ, റബ്ബേ ഇത് നിൻ്റെ ഒരു സൃഷ്ടിപ്പാണല്ലോ, സുബഹാനല്ലാ, എൻ്റെ അല്ലാ എത്ര പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒഴിവ് സമയത്ത് നമ്മൾ ടൂറ് പോയതുമായി, ആ ഒഴിവ് സമയത്ത് നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് പ്രതിഫലം ലഭിച്ചതുമായി അല്ലേ കൂട്ടുകാരെ? അങ്ങനെ പ്രതിഫലം ലഭിക്കുന്ന നല്ല കുട്ടികളായി ഒഴിവ് സമയം അള്ളാഹുവിന് വേണ്ടി വിനിയോഗിച്ച് ധന്യമാക്കിക്കൊണ്ട്, ജീവിതത്തെ ധന്യമാക്കിക്കൊണ്ട് മാറാൻ, മാറ്റുരയ്ക്കാൻ പീസ് റേഡിയോ പൂമനത്തണലിൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: അപ്പോൾ വെക്കേഷൻ സമയമായതുകൊണ്ട് കുട്ടികളെന്തായാലും ഇന്നത്തെ പൂമരത്തണൽ ഒരു മദ്രസയിലായിരിക്കും ചിലപ്പോൾ, തിരിച്ചു വന്നാൽ അത് കേൾപ്പിക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്താണ്. അതോടൊപ്പം കുട്ടികൾക്ക് വെക്കേഷനിൽ നമ്മൾ ഫോണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണ് കൊടുക്കുന്നത് ഉപകാരപ്പെടുന്ന രൂപത്തിലാകണം. അപ്പോൾ അതിന് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കുട്ടികളുടേതായ പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ റേഡിയോയിൽ അവസരമുണ്ട്. അപ്പോൾ കുറച്ചു നേരം ഫോണ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ എന്നാൽ പിന്നെ നേരത്തെ പഠിച്ച പാട്ടൊന്ന് ഇപ്പോൾ റെക്കോർഡ് ചെയ്തളാ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു കൊടുത്തത് അതൊന്നും റെക്കോർഡ് ചെയ്യാം, നമുക്കത് അയച്ചു കൊടുക്കുക എന്ന് പറയാം. അപ്പോൾ റേഡിയോ ജമീൽ ഒക്കെ കുട്ടികൾക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ ഇതുമായൊരു ബന്ധമുണ്ടായി. അപ്പോൾ പിന്നെ ആ ഒരു നന്മയിൽ തുടരാനും വേറെ അനാവശ്യങ്ങളിലേക്ക് പരമാവധി പോകാതിരിക്കാനും അതിലൂടെ സാധിക്കുമല്ലോ.
2: ഈ ഫോണ് കൊടുക്കണത് പറഞ്ഞപ്പോഴേ, വെക്കേഷനാണല്ലോ, നമ്മുടെ ഒരു സമയം നിശ്ചയിക്കുക 20 മിനിറ്റ് അല്ലെ 15 മിനിറ്റ്, 15 മിനിറ്റ് ആണ് നല്ലത് മാക്സിമം. അലാം അടിച്ചാൽ ഫോണ് തരണം, അലാം അടിച്ചിട്ട് ഫോണ് തന്നിട്ടില്ലെങ്കിൽ ഇനി ഫോൺ ഉണ്ടാകില്ല. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ അത് നല്ല രീതിയിൽ ചെറിയ കുട്ടികളെ കാര്യത്തിൽ കേട്ടോ കാണാറുണ്ട്, അലാം അടിച്ചാൽ വേഗം കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ കൊണ്ടുവന്നെടുത്ത കുറേ അഭിനന്ദിക്കും. അപ്പം അങ്ങനത്തെ ചില രീതികളൊക്കെ നമുക്ക് സ്വീകരിച്ചു പോകാമെന്ന് എനിക്ക് സാന്ദർഭിക ഓർമ്മ വന്നു.

0: ഇനി നുറുങ്ങുകൾ കേൾക്കാം. നുറുങ്ങുകളിൽ മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
1: കണ്ണുനീർ കുടിപ്പിക്കുന്ന ന്യൂജൻ തലമുറ എന്ന വിഷയം, അതിൽ രചന നിർവഹിച്ചത് ഇബ്നു അലി ഇടത്തനാട്ടുകരയാണ്.
2: ഓഫീസിൽ എൻ്റെ മുന്നിലെ കസേരയിൽ ഇരുന്ന് അയാൾ തേങ്ങി തേങ്ങി കരഞ്ഞു. അയാളുടെ കവിളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. ജാള്യതയോടെ അയാൾ കണ്ണീർ തുടച്ചെങ്കിലും കൂടുതൽ ശക്തിയോടെ അത് ഒഴുകിക്കൊണ്ടേയിരുന്നു. സംസ്ഥാന സർക്കാരിലെ സാമാന്യം നല്ല പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ് അയാൾ. മകനായിരുന്നു അയാളുടെ പ്രശ്നം. മകനൊരു കച്ചവടം നടത്തിയിരുന്നു, മറ്റൊരു സംസ്ഥാനത്തുനിന്ന് ആരോഗ്യ സംബന്ധിയായ ഉപകരണങ്ങൾ വാങ്ങി വിതരണം ചെയ്യൽ. എന്നാൽ നികുതി വകുപ്പിന് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയോ നികുതി ഒടുക്കുകയോ ചെയ്തില്ല. ഓഫീസർമാർ അയക്കുന്ന മുന്നറിയിപ്പ് നോട്ടീസുകൾക്ക് മറുപടി ബോധിപ്പിക്കുകയോ വൈകിയെങ്കിലും ആവശ്യമായ റിട്ടേണുകൾ സമർപ്പിക്കുകയോ നികുതി അടയ്ക്കുകയോ ചെയ്തില്ല. ഒടുവിൽ വകുപ്പ് നിയമ നടപടികളും പെനാൽറ്റി നടപടികളുമായി മുന്നോട്ടു പോയപ്പോഴാണ് വയോധികൻ മൂന്ന് നില കോണിപ്പടികൾ കയറി ഓഫീസിലെത്തി ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. മകനെ കുറച്ച് രാഷ്ട്രീയ ജ്വരമൊക്കെ ഉണ്ടായിരുന്നു. സൂത്രക്കാരായ കുറച്ച് കൂട്ടുകാരും രാഷ്ട്രീയക്കാരും തരം പോലെ അവനെ കയ്യിലെടുത്തു. നാലാളുകൾക്ക് മുൻപിൽ ദയാലുവും ദീനാനുകമ്പയുമുള്ള നിസ്വാർത്ഥനുമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മകൻ പ്രശസ്തിയിലും മാധ്യമശ്രദ്ധയിലും വീണുപോയി. വില കൊടുത്തു വാങ്ങിയ ലക്ഷങ്ങളുടെ മെഷീനറി സൗജന്യമായി നൽകി. പുറമെ ലക്ഷങ്ങൾ സംഭാവനയായി നൽകാൻ തുടങ്ങി. ചെക്ക് മടങ്ങിയപ്പോൾ കേസായി. തിരഞ്ഞുവരുന്ന ആളുകളെയും കാശ് കൊടുക്കാനുള്ളവരെയും കൂടുതൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വന്നവരെയും കൊണ്ട് പിതാവിന് സ്വൈര്യം നഷ്ടപ്പെട്ടു. പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ തുകയൊക്കെയും മകന്റെ കടം വീട്ടാൻ വിനിയോഗിച്ചു. തികയാഞ്ഞിട്ട് സ്ഥലം വിറ്റു, കടം വീട്ടി, പിന്നെയും കടം ബാക്കി. മകളുടെ വിവാഹ ചെലവിനായി വിൽക്കാൻ മാറ്റിവെച്ചിരുന്ന സ്ഥലവും കടം വീട്ടാൻ വിൽക്കേണ്ടി വന്നതിനാൽ വിവാഹം മുടങ്ങി. ഇങ്ങനെയൊരു മകനെ എന്തിന് ദൈവം നൽകിയെന്ന് അയാൾ വിലപിച്ചു. മകനുമായി ഇപ്പോൾ ബന്ധമൊന്നുമില്ലെന്നും അവനുമായി ബന്ധപ്പെട്ട ഒന്നിനും തന്നെ കാണാൻ ആരും വരരുതെന്നും ആ പിതാവ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പോറ്റി വളർത്തി വലുതാക്കിയ മകനല്ലേ, കളയാനൊക്കുമോ? പരിമിതികളിൽ നിന്ന് പരമാവധി സഹായിക്കാമെന്നും അവസാന ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനു മുൻപ് അദ്ദേഹം

0: കൂടി അറിയിക്കാമെന്നും പറഞ്ഞ് യാത്രയാക്കി. മക്കളില്ലാത്തവർ അതിന്റെ പേരിൽ ദുഃഖം അനുഭവിക്കുമ്പോൾ മക്കൾ ഉണ്ടായതിന്റെ പേരിൽ സമാധാനവും കുടുംബജീവിതവും മാനവും പോയവർ എത്രയെത്ര. ആ പിതാവിനെവിടെയാണ് പിഴച്ചത്? സ്നേഹവും പണവും കൂടുതൽ കൊടുത്തതിലോ? മകൻ പ്രശസ്തനാവുന്നത് കണ്ട് ആഹ്ലാദിച്ചതിലോ? വലിയ ബിസിനസ്സും സെറ്റപ്പും മറ്റും കണ്ടപ്പോൾ മതി മറന്നതിലോ? അതല്ല, ദൈവവിശ്വാസവും ധാർമ്മിക ബോധവും നൽകാതെ മകനെ വളർത്തിയതിലോ? ഇത്തരം മുടിയന്മാരായ പുത്രന്മാർ ഇനിയും മാതാപിതാക്കളെയും കുടുംബത്തെയും കണ്ണീർ കുടിപ്പിക്കാതിരിക്കാൻ ന്യൂജൻ തലമുറയെ ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം ചിട്ടപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്.
1: നുറുങ്ങുകളിൽ നമ്മൾ മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദത്തിൽ ഒരു നല്ല രചന നമ്മൾ വായിച്ചു കേട്ടു. കണ്ണുനീർ കുടിപ്പിക്കുന്ന ന്യൂജൻ തലമുറ എന്ന വിഷയത്തിലെ ഇബിനു അലി എടത്തനാട്ടുകരയുടെ ലേഖനത്തിനാണ് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയത്.
2: അസ്മാഉൽ ഹുസ്നയാണ് പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നാമങ്ങൾ പഠിക്കാനുള്ള ഒരു നല്ല അവസരമാണല്ലോ അസ്മാഉൽ ഹുസ്ന പ്രോഗ്രാം. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അസ്വമദ് എന്ന നാമം അഥവാ പരാശ്രയമുക്തൻ എന്ന നാമമാണ് ഇന്ന് പഠിക്കുന്നത്. അബ്ദുറഊഫ് അൽ ഹിക്കമി നമ്മളോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിജ്ഞാനങ്ങളിൽ ഏറ്റവും മഹത്വമേറിയ പ്രതിഫലമാർഹമായ ഒരു അറിവാണ് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനം. അതിൽ ചില നാമങ്ങൾ നമ്മൾ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പഠിക്കാൻ സാധിച്ചു. ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അസ്വമദ് എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അസ്വമദ് എന്നത് വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? ആ മാഷാല്ലാ, സൂറത്തുൽ ഇഖ്ലാസിലാണല്ലേ. നമ്മളെപ്പോഴും നിരന്തരം പാരായണം ചെയ്യുന്ന, പലപ്പോഴായിക്കൊണ്ട് പല സന്ദർഭങ്ങളിലായി പാരായണം ചെയ്യാൻ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസി എന്നുള്ളത്. അതിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ് രണ്ടാമത്തെ വചനത്തിലാണ് അസ്വമദ് എന്ന് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അതിൽ ഖുർആനിൽ ഏക ഒറ്റ പ്രാവശ്യം മാത്രം വന്നിട്ടുള്ളതാണ് അസ്വമദ് എന്ന നാമം. അസ്വമദ് എന്ന നാമത്തിന് അതിൻ്റെ പ്രത്യേകത ഈ സൂറത്തിൽ വന്നു എന്നത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ സൂറത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഫളൽ നമ്മൾ അറിയുമ്പോൾ അതിൻ്റെ നാമവും അതിൻ്റെ മഹത്വത്തെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ നിന്ന് ഒരു സമയത്ത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് അവിടുത്തെ ഭാര്യയോട് പറഞ്ഞു, അലാ തറയിന ഇലാ മാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ഖൈറിനെ കുറിച്ച് നിനക്കറിയുമോ എന്ന് ചോദിച്ചപ്പോ ഭാര്യ പറയാണ്, റുബ്ബ ഖൈറിൻ ഖദ് അതാനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാഹു, എത്ര എത്ര നന്മകളാണ് റസൂലുള്ളാഹി നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഇപ്പോൾ എന്താണ് പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ സഹാബികൾ ഇരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ ചോദിക്കുകയാണ്, ഒരു രാത്രി ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതാൻ നിങ്ങൾക്കാർക്കാണ് സാധിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ എത്ര ജുസുവാണ്? ആ 10 ജുസുവാണല്ലേ. 10 ജുസ് എല്ലാ രാത്രിയിലും ഓതണം എന്നുള്ളത് ചില ആളുകൾക്കെങ്കിലും പ്രയാസമുണ്ട് അല്ലേ. എല്ലാവർക്കും സാധിച്ചുകൊള്ളണമെന്നില്ല. ഒരു ദിവസം തന്നെ ഒരു ജുസ് തന്നെ ഓതാൻ സാധിക്കാത്ത ആളുകളുണ്ട്. ഒരു പേജെങ്കിലും ഓതണം എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുന്നത്. ഖുർആനുമായി ഒരു ബന്ധം നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഒരു രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഖുർആനിൻ്റെ മൂന്നിലൊന്ന് അതായത് 10 ജുസ് ഓതി തീർക്കാൻ സാധിക്കുന്നതാർക്ക് എന്ന് റസൂലുള്ളാഹി ചോദിക്കുമ്പോൾ ചില സഹാബികൾക്കൊക്കെ പ്രയാസമായി. ഇങ്ങനെ മറുപടി പറയാതെ പ്രവാചകന്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യണം. അത് സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതുന്ന, പാരായണം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്നുള്ളത്. ആ സൂറത്തുൽ ഇഖ്ലാസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞത് കുൽ ഹു അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു. ആ സമദ് ആരാണ് എന്ന് ശേഷമുള്ള ആയത്തുകളിലൂടെയും വിശദീകരിച്ചു. അല്ലാഹു സമദ്, സമദായ അല്ലാഹു, അവൻ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്, ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല, അവന് പേരത്തോ ഒന്നുമില്ല എന്ന് പറയാൻ. അപ്പൊ ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്വമദായ അല്ലാഹു, അവൻ ഒരാളുടെയും ആശ്രയം ആഗ്രഹിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വസ്തുക്കളും സൃഷ്ടികളും ആശ്രയിക്കുന്നതും ആവശ്യപ്പെടുന്നതും അഭയകേന്ദ്രമാകുന്നതും ഈ അസ്വമദായ അല്ലാഹുവിലേക്കാണ്. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? അസ്വമതി എന്ന് പറഞ്ഞാൽ പരാശ്രയമുക്തൻ, ആളുകളിലേക്ക് ആശ്രയമില്ലാത്തവൻ, എന്നാൽ എല്ലാവരും അല്ലാഹുവിലേക്ക് ആശ്രയമുള്ളവൻ, അതാണ് അസ്വമദ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊതുവെ അർത്ഥം അങ്ങനെയാണ് പറയുന്നത് എങ്കിലും പണ്ഡിതന്മാർ ഇതിൻ്റെ അർത്ഥം വ്യാപകമായിക്കൊണ്ട് വിശാലമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതായത് പണ്ഡിതന്മാർ പറഞ്ഞു, അസ്സയ്യിദ്, സയ്യിദ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നേതാവായവൻ, സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ് എന്നാണ്. എന്നാൽ കമാല് വരിച്ചവൻ, പൂർണ്ണതയുള്ളവൻ, നേതൃത്വത്തിൽ പൂർണ്ണത വരിച്ചവൻ എന്ന അർത്ഥം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഷ്ഷരീഫ് അല്ലദീ കമുല ഫീ ഷറഫിഹി, ഷെരീഫ് എന്ന് പറഞ്ഞാൽ ആദരവുള്ളവൻ, ആ ആദരവിൽ പൂർണ്ണത വരിച്ചവൻ എന്ന അർത്ഥം കാണാൻ സാധിക്കും. അൽ അദീം, മഹത്വമുടയവൻ, അതിൽ പൂർണ്ണത വരിച്ചവൻ. ഇങ്ങനെ അൽ ഹക്കീം, അൽ ഗനി, അൽ ജബ്ബാർ, അൽ ആലിം, അൽ ഹലീം, ഇങ്ങനെ വ്യത്യസ്തമായ വിശേഷണങ്ങൾ അസ്സമദ് എന്ന റബ്ബിനുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഏതെടുത്താലും ശരി, അതിൽ പൂർണ്ണത വരിച്ചവനാണ് മനുഷ്യൻ. അവൻ അറിവുള്ളവനാണ്, പക്ഷേ അറിവിൽ പൂർണ്ണനല്ല, എല്ലാ അറിവും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ മനുഷ്യൻ വിവേകമുള്ളവരുണ്ട്, വിവേകമില്ലാത്തവരുണ്ട്. വിവേകമുള്ളവർ തന്നെ പൂർണ്ണ വിവേകമുള്ള ആളുകളല്ല, ചില സന്ദർഭങ്ങളിലെങ്കിലും അവിവേകം പ്രവർത്തിച്ചേക്കാം. എന്നാൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ വിവേകമുള്ള, പൂർണ്ണ നേതൃത്വം വഹിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ എല്ലാം അറിയുന്ന, എല്ലാ നിലക്കും സമ്പത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നമ്മുടെ അസ്വമദായ അല്ലാഹു എന്ന് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മൂസ നബി അലൈഹിസ്സലാം ഫിർഔനിൻ്റെ പ്രയാസങ്ങൾ അധികരിപ്പിച്ചപ്പോൾ, ഫിർഔനിൽ നിന്ന് പ്രയാസങ്ങൾ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മേൽ അധികരിച്ചു വന്നപ്പോൾ, മൂസ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. അവിടെ ആരുമില്ല, ആളുകളെ അറിയില്ല, സഹായിക്കാൻ ഒരാളുമില്ല. അങ്ങനെ ഒരു സ്ഥലത്തിരുന്നപ്പോൾ കുറെ ആളുകൾ ആടുകളുമായി കൊണ്ട് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി വരുന്നു. അതിൽ രണ്ട് സ്ത്രീകളും വരുന്നു. ആണുങ്ങളൊക്കെ വെള്ളം കുടിപ്പിച്ച് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു രണ്ട് സ്ത്രീകൾ. അവരുടെ കയ്യിലും ആടുകളുണ്ട്. അവർക്ക് വെള്ളം കൊടുക്കാൻ, ആ ആടിന്, സ്ത്രീകളുടെ കയ്യിലുള്ള ആടിന് വെള്ളം കൊടുക്കാൻ വേണ്ടി മൂസ നബി അലൈഹി സ്വലാം സഹായിക്കുകയും ശേഷം എല്ലാവരും പോയി, ഇനി ആരും തുണയില്ല, ആരും സഹായിക്കാനില്ല എന്ന് കണ്ടപ്പോൾ മൂസ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, റബ്ബേ നീ ഇറക്കിയ എല്ലാ ഖൈറിനും ഞാൻ ആവശ്യക്കാരനാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ എന്ന നിലയ്ക്ക്, സൃഷ്ടികൾ എന്ന നിലയ്ക്ക് റബ്ബിലേക്ക് ആവശ്യക്കാരനാണ്, ആ സ്വമദായ റബ്ബിലേക്ക് ആവശ്യക്കാരനാണ്. എന്നാൽ അസ്വമദായ റബ്ബ് അല്ലാഹു ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനും ആശ്രയമില്ലാത്തവനുമാണ് അസ്വമദായ റബ്ബ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ രക്ഷയും നമ്മുടെ തേട്ടവും നമ്മുടെ ആവശ്യവും നമ്മുടെ പ്രയാസങ്ങളുമൊക്കെ ഇറക്കി വെക്കാൻ കഴിയുന്നവൻ അസ്വമദായ റബ്ബിലേക്കാണ്. അല്ലാഹു നമ്മിലേക്ക് യാതൊരു നിലക്കുമുള്ള ആവശ്യക്കാരനല്ല. നമ്മുടെ ലോകത്തുള്ള എല്ലാ ആളുകളും റബ്ബിലേക്ക് ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ റബ്ബെല്ലാം നൽകാൻ കഴിയുന്ന ഗനിയാണ് എന്നത് നമ്മൾ ഈ അസ്വമദി എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അല്ലാഹു പരാശ്രയമുക്തനാണ്. അതുപോലെ തന്നെ അല്ലാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. അതോടൊപ്പം മനുഷ്യൻ അല്ലെങ്കിൽ സൃഷ്ടികൾ എന്നത് പരാശ്രയത്തോടുകൂടി ജീവിക്കുന്ന ജീവജാലങ്ങളാണ് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല യഥാവിധം മനസ്സിലാക്കുവാനും റബ്ബിലേക്ക് മടങ്ങുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അബ്ദുറൌഫ് അൽഹിക്കമി അസ്സമത്ത് പരാശ്രയമുക്തൻ എന്ന വിഷയമാണ് അവതരിപ്പിച്ചത്. ശരിക്കും നമ്മൾ ഒരുപാട് തവണ ഉച്ചരിച്ചൊരു വാക്കാണിത്, ഖുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് എന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അസ്സമദ് എന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം, ഇതാണ് ഇതിൻ്റെ വിവക്ഷ എന്നൊക്കെ എത്രത്തോളം നമ്മളൊരു ആലോചിക്കാനും ചിന്തിക്കാനും പറ്റിയിട്ടുണ്ട്. അതാണ് ഇവിടെ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഒരു ദൗത്യം. മനുഷ്യൻ്റെ ഉള്ളിൽ ഓഫായി കിടക്കുന്ന കുറേ സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ശരിക്ക് നമ്മൾ നിർവഹിക്കുന്ന ദൗത്യം എന്നത് സന്തോഷപൂർവ്വം ഈ ഘട്ടത്തിൽ പറയാണ്. നിങ്ങൾക്ക് പീസ് റേഡിയോ ടീം വർക്കിന് വേണ്ടി പ്രാർത്ഥിക്കാനും അതിനെ സാമ്പത്തികമായി സഹായിക്കാനും അതിൽ നിങ്ങളുടെ കഴിവും ശേഷിയും കൊടുക്കാനും ഒക്കെ ഉള്ളൊരു സന്നദ്ധത ഉണ്ടാവണം, നമ്മൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഞാനൊന്ന് ഈ ഒരു സന്ദർഭത്തിൽ പറയണം.
1: അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടു, ഇനി ഒരു കഥയാക്കിയാലോ?
2: കഥയാകുമ്പോൾ നല്ലത് അബ്ദുസലാം വീട്ടിയാണ്.
1: ഓക്കെ, അപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മൾ അബ്ദുസലാം വീട്ടിയുടെ മനോഹരമായ കഥകൾ കേട്ട് മുന്നോട്ട് പോവുകയാണ്. അജ്മലും കുഞ്ഞുപങ്ങളും എന്ന പുസ്തകത്തിൽ നിന്നുള്ള കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
2: ഭാഗം 23, വിയർപ്പ് നനഞ്ഞ നോട്ടുകൾ എന്നതാണ്.
1: ഓക്കെ, അപ്പോൾ കഥ കേട്ടുവരാം.
4: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 23, വിയർപ്പ് നനഞ്ഞ നോട്ടുകൾ. ശങ്കുണ്ണി നായരുടെ വിശാലമായ തെങ്ങിൻതോപ്പിൽ ആടുകളെ കെട്ടിയ ശേഷം അജ്മലും സെൽവയും അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തേക്കു പോയി. അവിടെ രണ്ടുപേർ പഴംതേങ്ങ പൊളിക്കുന്നു, രണ്ടുപേർ വെട്ടാനുമുണ്ട്. ആ രണ്ടു പണിയും അജ്മലിനിഷ്ടപ്പെട്ടു. തേങ്ങ പൊളിക്കുന്നത് അവൻ ശ്രദ്ധയോടെ നോക്കി നിന്നു. എന്തു രസം, എത്ര വേഗത്തിലാണിവർ പൊളിക്കുന്നത്! ചകിരി മൂന്ന് ഭാഗമായി കീറുന്നു. ചകിരി പൊളിയുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ട്, കേൾക്കാൻ സുഖം. അത് കേട്ടപ്പോൾ അവനും പൊളിക്കാൻ തോന്നി. ഒരു തേങ്ങ ഞാൻ പൊളിച്ചു നോക്കട്ടെ? അവൻ ചോദിച്ചു. ഇപ്പം പറ്റൂല, കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ചായയ്ക്ക് വിളിക്കും, ആ സമയത്തൊന്ന് സാമ്പിൾ നോക്കിക്കോ. അജ്മൽ ഏറെ നേരം അത് നോക്കി നിന്നു. സെൽവക്ക് തേങ്ങ വെട്ടുന്നത് കാണാനായിരുന്നു കമ്പം. ഹായ് പൊങ്ങിക്കാക്കാ, പൊങ്ങ്! ഉണക്കത്തേങ്ങയിൽ നിന്ന് വെള്ളനിറത്തിലുള്ള പൊങ്ങ് കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. മോൾക്ക് പൊങ്ങ് വേണോ? തേങ്ങ വെട്ടുന്ന പെണ്ണ് ചോദിച്ചു. കിട്ടിയാ വേണം. അവളൊരു പൊങ്ങ് അടർത്തി സെൽവയുടെ ഉള്ളംകൈയിൽ വെച്ചു കൊടുത്തു. അത് പൊട്ടിച്ചു വായിലിട്ടു. നല്ല മധുരം. വസ്തു നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ പകുതി അവൾ അജ്മലിനു കൊടുത്തു. പണിക്കാരെ ശങ്കുണ്ണി നായർ ചായയ്ക്ക് വിളിച്ചപ്പോൾ അജ്മലിന് സന്തോഷമായി. അവൻ തേങ്ങ പൊളിച്ചു നോക്കി. ആദ്യത്തെ തേങ്ങ പൊളിക്കാൻ വലിയ പ്രയാസം തോന്നി. അല്പം വിശ്രമിച്ച ശേഷം അടുത്തത് പൊളിച്ചു. അതത്ര പ്രയാസം തോന്നിയില്ല. പണിക്കാർ തിരിച്ചെത്തിയപ്പോഴേക്കും അഞ്ചെണ്ണം പൊളിച്ചു. ആള് തിരക്കിടില്ലല്ലോ, ഇത്ര നേരം കൊണ്ട് അഞ്ചു തേങ്ങ പൊളിച്ചോ? ആ വാക്കുകൾ അജ്മലിന് ആത്മവിശ്വാസമുണ്ടാക്കി. ഒരു തേങ്ങ മുറിയിൽ തേങ്ങാവെള്ളമെടുത്തു കുടിച്ചു. നല്ല മധുരം. തേങ്ങവെള്ളം ആരോഗ്യത്തിന് നല്ലതാണെന്ന് ശ്രീജിത്ത് മാഷ് പറഞ്ഞത് അവൻ ഓർത്തു. അല്പം കൂടി വാങ്ങി കുടിച്ച ശേഷം സെൽവയോട് പറഞ്ഞു, കുറച്ചു വെള്ളം കുടിച്ചോ, നല്ല മധുരം. ആടിനു മേച്ചു കുഴങ്ങിയതല്ലേ, ഇത് കുടിച്ചാൽ ക്ഷീണം മാറും. അവൾ അനുസരിച്ചു. ശങ്കുണ്ണി നായർ അവരെ ചായ കുടിക്കാൻ വിളിച്ചു. പ്രാതൽ നന്നായി കഴിച്ചതിനാൽ അവർ ഭക്ഷണം നിരസിച്ചു. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടാക്കും തേങ്ങ പിളർത്തി ചിക്കാൻ കഴിയോ? കഴിയും, അജ്മൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നാലഞ്ച് പൊങ്ങുകൾ ചൂഴ്ന്നെടുത്ത് സെൽവയുടെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ വേഗം വീട്ടിപ്പോയി വാ, ഇവിടെ പണിയുണ്ടെന്നും വരാൻ വൈകുമെന്നും പറയണം. പൊങ്ങ് ഉമ്മയോട് തിന്നോളാനും പറ. അവൻ ചൂരക്കൊട്ടയിലേക്ക് നാളികേരം പിളർത്തിയിട്ടു. അരമണിക്കൂർ കൊണ്ടൊരു വലിയ കൊട്ട നിറഞ്ഞു. അപ്പോഴേക്കും സെൽവ കിതച്ചുകൊണ്ട് തിരിച്ചെത്തി. വലിയ കൊട്ടയിൽ നിന്ന് തേങ്ങ ചെറിയ കൊട്ടയിലേക്കെടുത്തിട്ട് കൊട്ടയുടെ ഓരോ കൈ ഇരുവരും പിടിച്ചുകൊണ്ട് ചിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ചൊരിഞ്ഞു. ഈ തേങ്ങമുറികൾ വരിവരിയായി മലർത്തിവെക്ക്, ഞാൻ പിളർത്തിയെടുത്തോളമുള്ള തേങ്ങ കൊണ്ടുവരാം. തങ്ങൾ ജോലിയെടുക്കുന്നത് ശങ്കുണ്ണി നായർ സംതൃപ്തിയോടെ നോക്കി നിൽക്കുന്നു എന്ന് അജ്മൽ മനസ്സിലാക്കി. ശരീരം വിയർപ്പിൽ കുളിച്ചു കഴിഞ്ഞു. തേങ്ങ പിളർക്കുന്നത് അത്രയും വേഗത്തിലാണ്. ശങ്കുണ്ണി നായർ അകത്തുപോയി നാരങ്ങവെള്ളവും പൂവൻ പഴവുമായി വന്നു. പണി മതിയാക്കി ഇത് കഴിച്ച് വീട്ടിൽ പൊയ്ക്കോളൂ, തേങ്ങ മുക്കാൽ ഭാഗവും നിങ്ങൾ പിളർത്തിച്ചിക്കിയല്ലോ. ശങ്കുണ്ണി നായരുടെ പറമ്പിൽ വളർത്തിയ പൂവൻപഴത്തിന് വല്ലാത്ത രുചിയായിരുന്നു. അജ്മൽ സെൽവയുടെ ചെവിയിൽ പറഞ്ഞു, എടി രണ്ടെണ്ണം ബാക്കിയാക്കണം ഉമ്മയ്ക്കു കൊടുക്കാൻ. അവർ പോകാൻ എഴുന്നേറ്റപ്പോൾ ശങ്കുണ്ണി നായർ ചോദിച്ചു, എന്തേ പഴം ബാക്കിയാക്കി? ഉമ്മക്കു കൊടുക്കാനാ? ഉമ്മക്കു കൊടുക്കാൻ വേറെ തരാം, അത് നിങ്ങൾ തന്നെ കഴിച്ചോളൂ. ഒരു മണിയായിട്ടും മക്കൾ വരുന്നത് കാണാഞ്ഞിട്ട് ഷാഹിദ മുറ്റത്തിറങ്ങി. വീട്ടിന്റെ പിന്നാമ്പുറത്തെ ഇടവഴിയിലൂടെ ആടുകളുടെ കയറു പിടിച്ച് അജ്മലും സെൽവയും വരുന്നത് കണ്ടു. അജ്മലിന്റെ കയ്യിൽ ഒരു കീസുണ്ട്. അവർ മുറ്റത്തെത്തുന്നതുവരെ ഷാഹിദ അങ്ങനെ തന്നെ നിന്നു. അജ്മൽ ആടുകളെ കുപ്പയിലെ മരത്തണലിൽ കെട്ടി കൈയും കാലും മുഖവും കഴുകി. ശേഷം സെൽവയും, ഇന്ന് കോളടിച്ചുമ്മാ, ഇതാ നോക്കിയേ ഈ കീസില്, ശങ്കുണ്ണി നായർ എന്തെല്ലാമാണ് ഇട്ടു തന്നതെന്ന്. ഷാഹിദ കീസ് പരിശോധിച്ചു. രണ്ട് മുറി തേങ്ങ, പച്ച നേന്ത്രക്കായ, പൂള, പൂവൻപഴം. ഉമ്മ കീസ് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അജ്മൽ കീശയിൽ നിന്ന് 200 രൂപയെടുത്തു ഉമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് തേങ്ങാപ്പണിയെടുത്ത കൂലിയാ. നോട്ട് വിയർപ്പിൽ നനഞ്ഞുപോയിമ്മ. അത് നന്നായി. ഈ വിയർപ്പിന് വലിയ മഹത്വമുണ്ട് മക്കളെ. അത് പറഞ്ഞുകൊണ്ട് ഷാഹിദ വിയർപ്പിൽ കുളിച്ച തന്റെ മക്കളെ തന്നോട് ചേർത്തു പിടിച്ചു.
2: ഇ കെ പന്നൂർ രചിച്ച അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന കൊച്ചു കഥാപുസ്തകം നിറക്കണ്ണുകളോടെ വായിച്ച് ഒരുപാട് നന്മകൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ്. അതാണ് ഘട്ടം ഘട്ടമായി അബ്ദുസലാം വീട്ടി വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വായനയിൽ അബ്ദുസലാം വീട്ടിയും എഴുത്തിൽ ഇക്കേം പന്നൂർ സാറും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ എഴുതി അറിയിക്കാം.

0: മനോഹരമായ യാത്രാനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കുന്ന ദൃശ്യം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
1: ഇന്ത്യ വിട്ട് അങ്ങ് ജപ്പാനിലേക്ക് പോയാലോ?
0: ഓ,
1: എന്നാൽ ജപ്പാനിലെ ആ രാത്രി, ഇതാണ് വിഷയം.
0: യാത്രാ വിവരണം എഴുതിയിട്ടുള്ളത് രഞ്ജിത്ത് ദാസാണ്. രഞ്ജിത്ത് ദാസിന്റെ ഈ ഒരു രചനയ്ക്ക് ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
2: ജപ്പാനിലെ ആ രാത്രി. ഏകദേശം ഒരു വർഷത്തിനു മുമ്പാണ് ഒരു ജപ്പാൻ യാത്രയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. പല സമയങ്ങളിലായി 29 രാജ്യങ്ങൾ കുടുംബമായി സന്ദർശനം നടത്തിയ ഞങ്ങളുടെ അടുത്ത യാത്ര. ഏകദേശം 2 പദ്ധതി. വിമാന ടിക്കറ്റ് നിരക്ക് നോക്കി 2018 നവംബർ ആദ്യവാരം തന്നെ ബുക്ക് ചെയ്തു. 2019 മെയ് മാസത്തേക്ക് 13 പരിപാടി. കൊച്ചിയിൽ നിന്നും തായ്ലാന്റിലേക്ക്, പിന്നെ ജപ്പാനിലെ ഒസാക്കയിലേക്ക്, മടക്കം ടോക്കിയോയിൽ നിന്ന് ബാങ്കോക്ക്, ചെന്നൈ, തിരുവനന്തപുരം. ഞങ്ങളുടെ എല്ലാ യാത്രകളും സ്വന്തം പദ്ധതി പ്രകാരമാണ്. 2018 നവംബർ മുതൽ തന്നെ പദ്ധതികൾ ഞങ്ങൾ രൂപീകരിച്ചു തുടങ്ങി. എവിടെയൊക്കെ എത്ര ദിവസം താമസിക്കണം എന്നിവയൊക്കെയായിരുന്നു അത്. ജപ്പാനിലെ ആഭ്യന്തര യാത്രയ്ക്ക് ട്രെയിനാണ് ഞങ്ങളുടെ യാത്രാമാർഗം. ഒരു ഞായറാഴ്ച രാത്രി 10 വിമാനത്താവളത്തിൽ എത്തിച്ചേരുക. അവിടെ നിന്നും ഏകദേശം 50 ട്രെയിനിൽ സഞ്ചരിച്ച് വേണം നഗരത്തിൽ എത്തിച്ചേരാൻ. ആദ്യത്തെ 2 ഒസാക്കയിലും ബാക്കി മറ്റു 4 ചിലവഴിക്കും. ആദ്യ ദിവസം രാത്രി 12 ശേഷം മാത്രമേ ഹോട്ടലിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. 1 എമിഗ്രേഷൻ നടപടികൾ, പിന്നെ 1 യാത്രയും. രാത്രി 12 വരെയെങ്കിലും ചെക്ക് ഇൻ ഉള്ള ഹോട്ടൽ കണ്ടെത്തി ബുക്ക് ചെയ്തു. 5 12 രാത്രികൾ താമസം എന്നിവ ശരിയാക്കി. ജപ്പാനിലെത്തിയ ശേഷം റെയിൽ വൗച്ചർ പാസ് ആക്കി മാറ്റേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ട്രെയിൻ യാത്ര അനുവദിക്കുകയുള്ളൂ. ജപ്പാനിലെത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾക്ക് മാത്രമുള്ളതാണ് ഈ പാസ്. ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതിനേക്കാൾ അധിക ലാഭം ഇത് നൽകുന്നുണ്ട്. ജപ്പാനിലെ ചുരുക്കം ചില സ്ഥലങ്ങളൊഴികെ എല്ലായിടത്തും ഈ പാസ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പറ്റും. വിമാനത്താവളത്തിൽ തന്നെ ഈ വൗച്ചർ റെയിൽവേ പാസ് ആക്കി മാറ്റാനുള്ള സൗകര്യവുമുണ്ട്. അന്നേ ദിവസം തന്നെ അതിനാൽ യാത്രയാരംഭിക്കാം. വിമാനത്താവളത്തിൽ നിന്നും ഹോട്ടലിലേക്കുള്ള യാത്ര ഇതുപയോഗിച്ചാണ് നടത്തേണ്ടത്. എന്നാൽ രാത്രി 11 വരെ മാത്രമേ റെയിൽവേ ഓഫീസ് പ്രവർത്തിക്കുകയുള്ളൂ. അതിനു മുൻപ് മാറ്റിയെടുക്കണം. കൂടാതെ ഒരു മൊബൈൽ സിം വാങ്ങണം. രാത്രി 11:35 നഗരത്തിലേക്കുള്ള അവസാന ട്രെയിൻ ഉള്ളത്. ജപ്പാനിൽ എത്തുന്ന ദിവസവും സമയവും വളരെ പരിമിതമാണല്ലോ. 2019 മെയ് മാസം 12 അതിരാവിലെ 1:30 കൊച്ചിയിൽ നിന്നും ബാങ്കോക്കിലേക്ക് യാത്ര തിരിച്ചു. 4 വിമാനയാത്ര. അവിടെ രാവിലെ 6:45 എത്തിച്ചേർന്നു. 1.5 മുന്നോട്ടാണ് തായ്ലാന്റ് സമയം. ബാങ്കോക്ക് വിമാനത്താവളത്തിൽ 7 വിശ്രമമുണ്ട്. അടുത്ത വിമാനത്തിനു വേണ്ടി വിമാനത്താവളത്തിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് 2 പുറപ്പെടേണ്ട വിമാനം 15 വൈകി യാത്ര തിരിച്ചു. ഒസാക്കയിലേക്കാണ് യാത്ര. ഈ 15 ഞങ്ങളെ അവിടെ ബാധിക്കും തീർച്ചയാണ്. 5 നീണ്ട യാത്ര രാത്രി 10 ഒസാക്കയിലെ കൻസായി വിമാനത്താവളത്തിലെത്തി. ലോകത്തിലെ ഏറ്റവും വലിയ 2 കൃത്രിമ ദ്വീപാണ് കൻസായി. വിമാനത്തിൽ നിന്നും ഇറങ്ങി എമിഗ്രേഷൻ ലക്ഷ്യമാക്കി നടന്നു. ഒരു ട്രെയിൻ കൂടി കയറാനുണ്ട്. എന്നിട്ട് വേണം എമിഗ്രേഷൻ സ്ഥലത്തെത്താൻ. അവിടെ എത്തിയപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വിധം വലിയ തിരക്കായിരുന്നു അവിടെ. രാത്രി ഏകദേശം 10:30 ഞങ്ങൾ ഒരു നീണ്ട നിരയുടെ പുറകിൽ സ്ഥാനം പിടിച്ചു. കുറച്ചുനേരം കഴിഞ്ഞ് കൗണ്ടറിൽ എത്തിയപ്പോഴാണ് അവിടെ ഫോട്ടോയും വിരലടയാളവും എടുത്ത ശേഷം വീണ്ടും അടുത്ത വരിയിൽ നിൽക്കണമെന്നത്. എങ്ങനെയെങ്കിലും 11 മുൻപായി റെയിൽവേ കൗണ്ടറിൽ എത്തേണ്ടതുണ്ട്. ഞാൻ ഇമിഗ്രേഷൻ പൂർത്തിയാക്കി പുറത്തേക്കുള്ള വഴിയിലുമായിരുന്നു. അങ്ങനെ മറ്റുള്ളവർക്കായി കുറേ നേരം കാത്തുനിന്നു. അവരുടെ ഇമിഗ്രേഷൻ പൂർത്തിയാക്കിയതും ഞങ്ങൾ റെയിൽവേ കൗണ്ടർ ലക്ഷ്യമാക്കി ഓടി. 10:58 റെയിൽവേ കൗണ്ടറിന്റെ ഓട്ടോമാറ്റിക് വാതിലിലൂടെ അകത്തു കടന്നു. ചെറിയൊരു ആശ്വാസമായിരുന്നു അപ്പോൾ. അവിടുത്തെ ജീവനക്കാരിക്ക് ഞങ്ങൾ രേഖകൾ കൈമാറി. അപ്പോൾ ഞങ്ങൾ കയറി വന്ന വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം. നോക്കിയപ്പോൾ ഒരു വനിത. അവരുടെ ഭാവം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങളെപ്പോലെ വൗച്ചർ മാറ്റി വാങ്ങാൻ വന്നതാകും എന്ന്. എന്നാൽ സമയം 11 കഴിഞ്ഞിരുന്നു. അതിനാൽ വാതിലടഞ്ഞു. ആ വിവരം കൗണ്ടറിലെ ജീവനക്കാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നോ പ്രോബ്ലം എന്നവർ പറഞ്ഞു. കുഴപ്പമില്ല എന്നും അവർ വാതിൽ തുറന്നുതരുമെന്നും ആംഗ്യഭാഷയിൽ ഞാൻ ആ വനിതയോട് പറഞ്ഞു. അവർക്കും ഒരു ആശ്വാസം കിട്ടിക്കാണും. ഏകദേശം 10 കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാസ് തയ്യാറായി. ഞങ്ങളുടെ ട്രെയിൻ വിവരം തിരക്കിയ ശേഷം വാതിലിലേക്ക് നടന്നു. പെട്ടെന്നൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ വന്ന് മറ്റൊരു വാതിൽ കാട്ടിത്തന്നു. പുറത്തുനിന്ന് ആ വനിത ആ വാതിൽ വഴി കയറുവാൻ ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹം അനുവദിച്ചില്ല. രാത്രി 11 ശേഷം കമ്പ്യൂട്ടർ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കിവിട്ടു. വിഷമത്തോടെ അവർ തിരിച്ചുപോയി. ജപ്പാനിൽ ട്രെയിൻ യാത്ര വളരെ ചിലവേറിയതാണ്. ഞങ്ങൾക്ക് പാസ് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഏകദേശം ജപ്പാൻ കറൻസി 7,000 യെൻ അഥവാ 4,500 രൂപ ചിലവായേനെ. ആ വനിതയ്ക്ക് ഒരുപക്ഷേ അതിലേറെ ദൂരം പോകേണ്ടതുണ്ടായിരിക്കാം. ഞങ്ങളുടെ ഭാഗ്യം അപ്പോഴാണ് മനസ്സിലായത്. ജപ്പാനിൽ ഒരു നഗരത്തിൽ നിന്നും മറ്റൊരു നഗരത്തിലേക്ക് ഏകദേശം 2,000 രൂപ ചിലവാകും ട്രെയിൻ യാത്രയ്ക്ക്. ഇവിടെ ട്രെയിൻ ഏകദേശം 280 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുക. അതായത് തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്ക് ഒരു മണിക്കൂറിനകം എത്തിച്ചേരുമെന്നർത്ഥം. 14 ദിവസത്തേക്ക് ഒരാൾക്ക് ഏകദേശം 30,000 രൂപ വരും റെയിൽവേ വൗച്ചറിന്റെ നിരക്ക്. ഇത് പരിധിയില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. അവിടെ നിന്നും ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. 11:35 ഞങ്ങളുടെ ട്രെയിൻ. ഇനിയൊരു സിം എടുക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ പ്ലാറ്റ്ഫോമിൽ നിർത്തി ഞാൻ സിം അന്വേഷിച്ചുപോയി. അവസാനം മൊബൈൽ സിം വിൽക്കുന്ന സ്ഥലത്തെത്തി. പക്ഷേ ഒരാൾ പോലും അവിടെയില്ല. കുറെ വെൻറ്റിംഗ് മെഷീൻ മാത്രം. സംശയം ചോദിക്കാൻ പോലും ആരുമില്ല. ആശ്രമം അങ്ങനെ ഞാൻ ഉപേക്ഷിച്ചു. ജപ്പാനിൽ മൊബൈൽ ഫോൺ ഉപയോഗം വളരെ ചിലവേറിയതാണ്. ഏകദേശം 2,000 രൂപ വേണ്ടി വരും. 2 ആഴ്ചത്തേക്ക് മിനിമം ഡാറ്റയ്ക്ക് വേണ്ടി മാത്രം. ട്രെയിനിൽ കയറി ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു. അപ്പോഴും ഹോട്ടൽ ചെക്ക് ഇൻ സമയം ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു. രാത്രി 12 മണി കഴിയുന്നു. ഞങ്ങളുടെ ഹോട്ടൽ ടെനോജി എന്ന സ്ഥലത്താണ്. ഏകദേശം 12:15 ഞങ്ങൾ ടെനോജി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അവിടെ നിന്ന് ഹോട്ടലിലേക്കുള്ള വഴി ഏകദേശം മനസ്സിലാക്കി. കയ്യിൽ ഒരു പ്രിന്റ് ചെയ്ത മാപ്പുണ്ട്. അതാണ് ഏക ആശ്വാസം. ഇംഗ്ലീഷിൽ കുറച്ച് പുറകിലാണ് ജപ്പാൻകാർ. എന്നാലും അവർ നമ്മെ എങ്ങനെയും സഹായിക്കും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റോഡ് മുറിച്ചു കടന്ന് ഹോട്ടൽ ലക്ഷ്യമാക്കി നടന്നു. വഴിയിലൂടെ നടന്നുകൊണ്ടിരുന്ന ഒരാളോട് വഴി ചോദിച്ചു. അദ്ദേഹം മൊബൈലിൽ മാപ്പ് നോക്കി വഴി കണ്ടെത്തി. ഏകദേശം 500 മീറ്റർ അകലെയാണ് ഹോട്ടൽ. ഹോട്ടലിന്റെ വാതിൽ വരെ അദ്ദേഹം ഞങ്ങളെ കൊണ്ടാക്കി. ഞങ്ങൾ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. കുറച്ചു പടികൾ കയറി ഞങ്ങൾ ഹോട്ടലിലെ 2-ാം നിലയിലെത്തി. അടഞ്ഞുകിടക്കുന്ന ഒരു ചില്ലുവാതിൽ. അകത്ത് നല്ല വെളിച്ചം. എന്നാൽ ആരും തന്നെ അവിടെയില്ല. അവിടെയാണ് റിസപ്ഷൻ. 2-3 പ്രാവശ്യം തട്ടി നോക്കി. ഒരു പ്രയോജനവുമില്ല. ഞാനൊരു നില കൂടി കയറി നോക്കി ആരെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷേ ആരെയും അവിടെ കണ്ടില്ല. ഞങ്ങൾ ആകെ വിഷമിച്ചു. മിക്കവാറും ഈ പടികളിൽ ഇരുന്ന് ഉറങ്ങേണ്ടി വരും. പെട്ടെന്ന് മറ്റൊരു വാതിൽ തുറന്ന് ഒരു പ്രായമായ സ്ത്രീ വന്ന് ജപ്പാൻ ഭാഷയിൽ എന്തോ ഞങ്ങളോട് പറഞ്ഞു. വാതിൽ പൂട്ടി അകത്തേക്ക് പോയി. ഒന്നും മനസ്സിലായില്ല. ഞങ്ങളാകെ വിഷമവൃത്തിലായി. അപ്പോഴാണ് ഒരു വശത്തായി വച്ചിരിക്കുന്ന ഒരു ചെറിയ ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ ഈ ഹോട്ടലിൽ എങ്ങനെ ചെക്ക് ഇൻ ചെയ്യണം എന്നതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. ബുക്കിംഗ് സ്വീകരിച്ച ദിവസം തന്നെ ഒരു മെയിൽ അയച്ചിട്ടുണ്ടെന്നും അതിൽ എല്ലാ വിവരങ്ങളും ഉണ്ടെന്നും ഹോട്ടലിലെ വൈഫൈ വിവരങ്ങളും ഉണ്ടായിരുന്നു അതിൽ. മൊബൈൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് ഇമെയിൽ കണ്ടെത്തി. അതിൽ നിന്നും വാതിലുകളുടെ നമ്പർ ലോക്ക് വിവരങ്ങൾ മനസ്സിലാക്കി. എങ്ങനെയോ ഞാൻ ആ ഇമെയിൽ കാണാതെ പോയി. റിസപ്ഷൻ വാതിൽ നമ്പർ ലോക്ക് ഉപയോഗിച്ച് തുറന്നു. വല്ലാത്തൊരാശ്വാസം. എവിടെയെങ്കിലും കിടന്നുറങ്ങാം. ചായ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഒരു വശത്തായി. ഇമെയിൽ പ്രകാരം മുറി കണ്ടെത്തി നമ്പർ ലോക്ക് തുറന്നു. നല്ല സൗകര്യമുള്ള അതിവിശാലമായ മുറി. ബാഗും സാധനങ്ങളും മുറിയിൽ വച്ചു. ടോയ്ലറ്റ് നോക്കിയപ്പോൾ കുറെ സ്വിച്ചുകൾ. യൂട്യൂബ് നോക്കി അവയുടെ പ്രവർത്തനം പഠിച്ചു. ചായ ഉണ്ടാക്കി കുടിച്ചു. എല്ലാവരും സുഖമായി ഉറങ്ങി. ഇനിയും ഒരു രാത്രി കൂടിയുണ്ട്. ഈ ഹോട്ടലിൽ തങ്ങേണ്ടതുണ്ട്. 2 രാത്രികളും പകലുകളും അവിടെ താമസിച്ചെങ്കിലും ഹോട്ടലിലെ ഒരു ജീവനക്കാരെയും ഞങ്ങൾ കണ്ടില്ല. എന്നാലും മുറി വൃത്തിയാക്കൽ എപ്പോഴൊക്കെയോ നടന്നിരിക്കുന്നു. എന്താവശ്യമുണ്ടെങ്കിലും ഹോട്ടൽ ജീവനക്കാരുമായി ബന്ധപ്പെടാൻ റിസപ്ഷനിൽ ഒരു ഫോണുണ്ട്. ജീവനക്കാരില്ലാതെയും ഒരു ഹോട്ടൽ നന്നായി നടത്താമെന്ന് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒസാക്കയിലെ കാഴ്ചകൾക്കു ശേഷം ഞങ്ങൾ ഹിരോഷിമയിലേക്ക് തിരിച്ചു. ഇനിയും 11 ദിവസങ്ങൾ ജപ്പാനിൽ തങ്ങേണ്ടതുണ്ട്. അങ്ങനെ സംഭവബഹുലമായ ജപ്പാനിലെ ആ രാത്രി ഞങ്ങൾ ആഘോഷിച്ചു.
1: അപ്പോൾ നിങ്ങളുടെ യാത്രാനുഭവങ്ങളും നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. യാത്ര പോകുമ്പോൾ ഐസ്ക്രീമും ഊഞ്ഞാലും ഒക്കെ മാത്രമായി കഴിഞ്ഞാൽ അത് കിട്ടൂല. നിറമറിച്ച് അവിടെ അവിടുത്തെ മനുഷ്യരോട് സംസാരിച്ചും അവിടുത്തെ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങിയും അവിടുത്തെ പരിസരത്തെ വീക്ഷിച്ചും ഒക്കെ പോകുമ്പോൾ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ ഉണ്ടാകും. അതെല്ലാം ക്രോഡീകരിച്ച് എഴുതി അയച്ചാൽ ഇൻഷാല്ലാ നമുക്കത് നല്ല ശബ്ദത്തിൽ ആളുകളെ കേൾപ്പിക്കാം. അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ, നിങ്ങൾ കണ്ട നല്ല കാര്യങ്ങൾ, നല്ല രീതികൾ, അവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അവിടുത്തെ ഹോട്ടലിലെ രീതികൾ, അവിടുത്തെ യാത്രയിലെ കാര്യങ്ങൾ, യാത്രയിൽ നമുക്ക് സ്വീകരിക്കാവുന്ന സംഭവങ്ങൾ, ഫോണ് സ്വിച്ച് ഓഫ് ആയപ്പോൾ നിങ്ങൾ ചെയ്ത വഴി, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ അവിടുത്തെ കണ്ട ഒരു കാര്യത്തിൻ്റെ ചരിത്രം, ടിപ്പു സുൽത്താൻ്റെ കോട്ട കണ്ടു, ശരി, അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണ്, അതൊന്ന് സെർച്ച് ചെയ്ത് എടുത്ത് അതൊക്കെ ഒന്ന് നോട്ടാക്കിയിട്ട് അയക്കാം. ഇങ്ങനത്തെ നല്ല സാധ്യതകളുണ്ട്. ഇപ്പോൾ വളരെ എളുപ്പമാണ്, നല്ല ചാറ്റ് ബോട്ടുകളും ബാക്കിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് കുത്തരുന്ന് തരൊന്നും വേണ്ട. അതിൻ്റെ ഒതൻറ്റിസിറ്റി ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. അതിൻ്റെ പ്രാമാണികത ഉറപ്പുവരുത്തിയാൽ മാത്രം മതി എന്ന് ഓർമ്മിപ്പിക്കാൻ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിന്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്ന് ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
3: യാത്രയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോ താജുക്ക, ഈ വെക്കേഷനൊക്കെ ആയപ്പോ ചില ആളുകളെങ്കിലും യാത്ര പോകും. പക്ഷെ യാത്രയിൽ കൂടുതൽ സമയവും ചിലപ്പോ പോകുന്ന ആളുകൾ, ഒരാൾ കുറേ നേരം ഫോണിൽ സ്ക്രോളിങ്ങിലായി കഴിഞ്ഞാൽ ആ യാത്രയുടെ ഒരു മനോഹാരിത നഷ്ടപ്പെട്ടു. ഇപ്പം എന്താ വെച്ചാൽ ചില പുതിയ പ്രയോഗങ്ങൾ ആളുകൾ കൊണ്ടുവരികയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, കൂട്ടത്തിലിരുന്ന് ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടി ഫോൺ നോക്കുന്നതിന് പുതിയ പ്രയോഗങ്ങൾ ഉണ്ടാക്കാം. അതൊരു രൂപമാണ്, അങ്ങനെയും ആസ്വാദനം ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അവനവൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ വീഴ്ചകൾക്കും ഓരോ പേര്, അതോരോ മാനസികമായ ഓരോ സ്വഭാവമാണ് എന്നൊക്കെ ഉണ്ടാക്കി അത് ആഗ്രഹിക്കുന്ന ആളുകളാണ്. കൂട്ടത്തിലിരുന്നും ഫോൺ നോക്കി ജീവിക്കുന്നതിന് അതിനൊരു പേരുണ്ടാക്കുക. അങ്ങനെ യാത്രയിലെ നല്ല അനുഭവങ്ങളൊന്നും ഇല്ലാതെ യാത്രയിലും മൊബൈൽ ഫോണിൽ തന്നെ അഡിക്ഷൻ വന്നു പോകുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ മറ്റൊരു വശം, യാത്രയിൽ കാഴ്ചകൾ കാണുന്നതിലോ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ ജീവിതങ്ങൾ അറിയുന്നതിലോ ഒന്നും താല്പര്യമില്ലാതെ സ്വന്തം ഫോട്ടോ ഏറ്റവും നല്ല രൂപത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കുക എന്നതിൽ മാത്രം, അത് നല്ല രൂപത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ യാത്ര രസമുണ്ടായില്ല, അവിടുത്തെ നല്ല വീഡിയോസ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ യാത്ര രസമുണ്ടായില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പൊതുവെ പതിയെ പതിയെ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടണം.
4: ഫോമോ എന്ന് പറയും, ഫിയറിങ് ഓഫ് മിസ്സിങ് ഔട്ട്. നിലനിൽക്കുന്ന കാലത്തിൻ്റെ കോലങ്ങൾക്കനുസരിച്ച് ഞാൻ പോയില്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തിൽ അങ്ങനെ ഒരു വേസ്റ്റായി മാറുമോ, എന്നെ സമൂഹം പരിഗണിക്കില്ല എന്നുള്ള പേടിയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ചെയ്യുന്നത്, നമ്മളും ചെയ്യേണ്ടതിൻ്റെ ഒരു കാര്യം അതാണ്. യാത്രയിലാണെങ്കിലും കല്യാണത്തിലാണെങ്കിലും ഡ്രസ് കോഡിലാണെങ്കിലും വീടുണ്ടാക്കുമ്പോഴാണെങ്കിലും ചികിത്സയിലാണെങ്കിലും എന്തിലാണെങ്കിലും ഈ ഒരു രോഗം ഫോമോ എന്ന് പറയണ ഈ ഒരു അസുഖം മനുഷ്യരെ വേട്ടയാടുന്നുണ്ട്. അതാണ് അതിൻ്റെ കാരണം. സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ രോഗമാണെന്ന് തന്നെ പറയണം. അങ്ങനെയുള്ള രോഗങ്ങൾ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വരും. അത്തരം രോഗങ്ങളെ ചികിത്സിക്കുന്ന പീസ് റേഡിയോ പ്രോഗ്രാമിൻ്റെ പേരാണ് സ്നേഹക്കൂട്. ഇനി സ്നേഹക്കൂടിലേക്ക് പോകുന്നു.
3: സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം പ്രൊഫസർ കെ പി സായദ്, അദ്ദേഹത്തോടൊപ്പം ഷമീം എം വണ്ടൂർ ചേർന്നുകൊണ്ട് അവതരിപ്പിക്കുന്ന സ്നേഹക്കൂടാണ് ഇന്നത്തേത്.
4: മതനിഷ്ഠയില്ലായ്മ ദാമ്പത്യത്തെ തകർക്കുന്നു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്.
3: സ്നേഹക്കൂട് കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വളരെ സ്നേഹമുള്ള പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ ഹൃദ്യമായി ഈ ഒരു എപ്പിസോഡിലേക്ക്, സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലും ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നു, ഒന്ന്. രണ്ടാമത്തേത്, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അതിൽ നിന്നും മോചനം നേടാനുള്ള വ്യഗ്രതയിലാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പലപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒരുപാട് കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചു. ഇന്നും നമ്മോടൊപ്പം ഈ ഒരു ചർച്ചയിൽ, സ്നേഹക്കൂടിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ, ഈ ഒരു എപ്പിസോഡിൽ പങ്കുചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സാസർ. നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡിലും ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇൻഷാല്ല. അതിൻ്റെ ഒരു ഈ കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് വിവാഹമോചനം ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ കൂടി വരുമ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് കണ്ടെത്തുകയും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൂടി ബാധ്യതയാണല്ലോ. അതിനുള്ള സംവിധാനമാണ് നമ്മൾ ഈ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ഒരുപാട് കാരണങ്ങൾ, കഴിഞ്ഞ 3 എപ്പിസോഡിൽ ധാരാളം കാരണങ്ങൾ, അതിൻ്റെയൊക്കെ പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചു. ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട്, അഥവാ ചെറിയ ചെറിയ കാരണങ്ങളെ നമുക്ക് അത് ഒഴിവാക്കാം. കാരണം സമൂഹത്തിൽ ഏതൊരാൾക്കും പരിഹരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കാൻ പറ്റുന്ന കാരണങ്ങളാണ്. എന്നാൽ പൊതുസമൂഹം എല്ലാവരും വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കൂടി അതിലില്ലേ?
6: തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒപ്പോസിംഗ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങളാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒന്നിക്കുന്നത്.
5: ഇപ്പൊ
6: ഭാര്യയുടെയും ഭർത്താവിന്റെയും കുടുംബം.
5: അപ്പൊ
6: ഭർത്താവിന്റെ കുടുംബം ധാർമ്മിക മൂല്യങ്ങളിൽ വേണ്ടത്ര കണിശതയില്ലാത്ത, അത്തരം മതാധ്യാപനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാത്ത ഒരു കുടുംബമാണ്. എന്നാൽ ഭാര്യയുടേത് മതപരമായ വിഷയങ്ങളിൽ വളരെ കൃത്യതയും അച്ചടക്കമുള്ള ഒരു കുടുംബമാണ്. ആ ഒരു റിലീജിയസ് ഒരു ഫ്ലേവറിലാണ് ആ കുട്ടി വളർന്നത്, പരിചയിച്ചത്. എന്നാൽ തീർത്തും വ്യത്യസ്തമായ ഒരു ലിബറൽ തോട്ടുള്ള, ഈ കാര്യങ്ങളിലൊക്കെ സ്ട്രിക്ട്നെസ് ഇല്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്കാണ് ഈ പെൺകുട്ടി മാറി പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ പറിച്ച് നടപ്പെടുന്നതെങ്കിൽ അവിടെ ഒരു വലിയ കോൺഫ്ലിക്ട് രൂപം കൊള്ളും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അന്യ സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യുക എന്നുള്ളത് തന്റെ തലയിൽ, തന്റെ ശിരസിൽ ആണി തറക്കുന്നതിന് തുല്യമാണ്. റസൂല് അത്ര ഗൗരവത്തിലാണ് അന്യ സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യുന്നതിനെ പരിചയപ്പെടുത്തിയത്. ഈ ഒരു പാഠം ഉൾക്കൊണ്ട് വളർന്ന ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലെത്തുമ്പോൾ ഭർത്താവ് തന്റെ മൂത്തച്ചിയോട്, ഇപ്പൊ ഒരു ഉദാഹരണമാണ് പറയുന്നത്, ഇപ്പൊ ഒരു ലൈവായ ഒരു എക്സാമ്പിളാണ് പറയുന്നത്, ഈ ഭർത്താവ് കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ തന്നെ മൂത്തച്ചിയുടെ വയറിന്റെ അടുത്ത് പോയിട്ട്, ആ കുട്ടി ഗർഭം ധരിച്ച പെണ്ണാണ്, അപ്പൊ ഗർഭം ധരിച്ച ആ പെണ്ണ് 6-7 മാസമായിട്ടുണ്ട്. അപ്പൊ 6-7 മാസമായിട്ടുള്ള ആ പെണ്ണിന്റെ വയറ്റിലുള്ള കുട്ടിയെ പോയിട്ട് ചെവി കൊടുക്കുകയാണ്. ഈ രംഗമാണ് ഈ പെൺകുട്ടി ലൈവായി കാണുന്നത്. അപ്പോ ഞാൻ എങ്ങനെയാണ് അയാളോട് പ്രതികരിക്കുന്നത്? പക്ഷെ അതൊരു തെറ്റായിട്ട് ആ ഭർത്താവ് കാണുന്നില്ല, പഠിച്ചിട്ടുമില്ല, അതാണ് അയാൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ഇവന്റ്സ്, ഒരു ഉദാഹരണം, ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പ് പോകുന്നത് തീർത്തും ധാർമ്മികമല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലത്തേക്ക് പോയിട്ട് ഒരു പബ്ബിലേക്ക് അല്ലെങ്കിൽ മദ്യപാനം നടത്തുന്ന ഒരിടത്തേക്ക് ഭാര്യയുമായിട്ട് പോകുമ്പോൾ മറ്റ് സ്ത്രീകളുടെ കൂടെ, അത് ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഭർത്താവ്, അങ്ങനെയുള്ള ഫ്രണ്ട്സിനെയാണ് കൂട്ടിയത്. അദ്ദേഹം ഭാര്യന്റെ കൂടെ പോകുന്നു, എന്നാൽ ഫ്രണ്ട്സ് അത്തരത്തിലുള്ള ആളുകളായിട്ട് വരുന്നു. അപ്പൊ ആ പബിൽ വെച്ച് മദ്യപിക്കുമ്പോ അത് നോക്കി നിൽക്കേണ്ട ഒരു ഗതികേട്. അതായത് ധാർമ്മിക മൂല്യങ്ങൾ രണ്ടു രണ്ട് ലെവലിലാണുള്ളത്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. എന്നാ ഭർത്താവിന് പ്രത്യക്ഷത്തിൽ നല്ല സ്നേഹമുണ്ട്, പരിഗണന ഉണ്ട്, ശ്രദ്ധ ഉണ്ട്, അതൊക്കെ ഉണ്ട്. മറുഭാഗത്ത് ഈ ഒരു ഫ്രോഡ് നേച്ചറും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരിക്കലും കോംപ്രമൈസ് ആവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ധാർമ്മിക മൂല്യങ്ങൾ, എത്തിക്സ് ഇല്ലാത്തത് കൊണ്ട് ഈ മക്കൾ, ഇവരിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ആണല്ലോ അവരുടെ മക്കൾ, ആ മക്കൾക്ക് ശിക്ഷണം കൊടുക്കാൻ ഭാര്യക്ക് സാധിക്കൂല. കാരണം ഭാര്യ പഠിപ്പിക്കുന്നതിന്റെ ജസ്റ്റ് ഉൾട്ടയാണ്, ഓപ്പോസിറ്റ് ആണ് ഭർത്താവ് പഠിപ്പിക്കുന്നത്. ഇത് ഇവരുടെ ഇടയിൽ വിവാഹമോചനം നടത്തുന്നതാണ് ഇതിനേക്കാളും നല്ലത് എന്ന ഒരു ചിന്ത ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കുന്നു.
5: സ്വാഭാവികമായും വൈവാഹിക അന്വേഷണങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏവർക്കും വളരെ സുപരിചിതമായ ഒരു ഹദീസുണ്ട്. അഥവാ നിങ്ങൾ വിവാഹം അന്വേഷിക്കുമ്പോൾ സാധാരണ നാടുകളിൽ സംഭവിക്കാറുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യം തന്നെ പറയുകയാണ്. തറവാട് നോക്കാറുണ്ട്, കുടുംബമഹിമ നോക്കാറുണ്ട്, അതുപോലെ തന്നെ സൗന്ദര്യം നോക്കാറുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, വളുഫർ ബിദാത്തിയീൻ തെരിവത്തിയതാക്ക് എന്നാണ്. നീ തിരഞ്ഞെടുക്കേണ്ടത് ദാത്തുദ്ദീൻ, മതബോധമുള്ളവളെയാണ് എന്നാണ്. ഇതൊരു ആണിൻ്റെയും പെണ്ണിൻ്റെയും കാര്യമാണ്. ഇപ്പോൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വ്യക്തമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കേണ്ട ഒരു കാര്യമാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികളാണെങ്കിലും ശരി, ആൺകുട്ടികളാണെങ്കിലും, പെൺകുട്ടി ഡിറക്റ്റ് പോയിട്ട് അന്വേഷിക്കുക എന്നതല്ലല്ലോ. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അന്വേഷണങ്ങൾ നടത്തുന്ന സമയത്ത് തന്നെ ആവശ്യപ്പെടണം, അവർക്ക് മതബോധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കുക. മതബോധമില്ലാത്ത ഒരാൾ എനിക്ക് വേണ്ട എന്ന് പറയാൻ ആർജവമുള്ള പെൺകുട്ടികളായിട്ട് നമ്മുടെ പെൺകുട്ടികൾ വളരേണ്ടതുണ്ട്, ആൺകുട്ടികളും വളരേണ്ടത്, രണ്ട് ഭാഗവും ആ രൂപത്തിൽ വളരേണ്ടതുണ്ട് എന്നാണ്. അത് ഒന്നാമതായിട്ട് നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് സാസർ പറഞ്ഞു വെച്ച വിഷയമായിട്ട് നമുക്ക് പറയാനുള്ളത്, പലപ്പോഴും ഇതുപോലെയുള്ള എത്തിക്സ് വാല്യൂസ് എത്തിക്സ് ആൻഡ് വാല്യൂസ് അല്ലേ, അത് രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആയി വരുമ്പോൾ, ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ ഒരിക്കലും അത് നല്ല ഒരു ഐക്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവാറില്ല എന്നുള്ളതാണ്. അത് എത്ര പരിഹരിച്ചാലും വീണ്ടും എച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ അതിൽ കുറേ സെർച്ചർജ്. എത്തിക്സിന് വാല്യൂസിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ഞാൻ ഉൾക്കൊള്ളുന്ന എത്തിക്സ് എൻ്റെ ഭാര്യ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ ഒരിക്കലും ദാമ്പത്യ ജീവിതത്തിലൊരു സുഗമമായ, ഏറ്റവും നല്ലൊരു സുന്ദരമായ മുന്നോട്ട് പോക്ക് ഉണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. ഏതായിരുന്നാലും എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അവസാനം സഹിക്ക വയ്യാതെ അത് വഴിയിൽ ഇട്ടേച്ച് പോരേണ്ട, വിവാഹമോചനത്തിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് പെൺകുട്ടികൾ വിവാഹമോചനം അന്വേഷിക്കുന്നു എന്നതിൽ ഒരു പ്രധാനപ്പെട്ട റീസൺ തന്നെയാണ് വാല്യൂസ് എന്നുള്ളത്, അഥവാ മതബോധങ്ങൾ. ഒരാൾ, ഒരു പുരുഷൻ കീപ്പ് ചെയ്യേണ്ട മൂല്യങ്ങൾ എന്തൊക്കെയാണോ ആ മൂല്യങ്ങൾ, പ്രത്യേകിച്ച് മതപരമായ, ദീനീപരമായ കാര്യങ്ങൾ, അതാണല്ലോ നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ആ വാല്യൂസ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാത്തൊരു ഭർത്താവാകുമ്പോൾ സ്വാഭാവികമായും ഇത് ഉൾക്കൊണ്ട് ഇതെല്ലാം ജീവിതത്തിൽ ചരിയാക്കി വന്ന ഒരു പെൺകുട്ടിക്ക് അവിടെ നിൽക്കാനും അയാളുടെ കൂടെ ഒരു ജീവിതം നയിക്കാനും സാധിക്കുകയില്ല എന്നൊരു സത്യമാണ്. സ്വാഭാവികത്വം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ, ഒരു ദീനീ ബോധത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സമയത്തിൽ, അഥവാ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളതാണ് തലാക്ക് എന്ന് പറയുന്നത്, വിവാഹമോചനം എന്നുള്ളത്. പക്ഷെ വിവാഹമോചനം അനുവദിക്കപ്പെട്ടൊരു ഒരു സന്ദർഭം എന്ന് വെച്ചാൽ ദീന് കാര്യങ്ങളിൽ കാർക്കശില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കേണ്ടതില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ പെൺകുട്ടികൾ അത് ആവശ്യപ്പെടുമെന്നുള്ളൊരു സത്യം കൂടിയാണ്.
6: ഈ സമാനമായ രണ്ടു മൂന്ന് കേസുകൾ, ഇപ്പൊ മതബോധവും മതനിഷ്ഠയും ഈവൻ മുജാഹിദിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ജീവിച്ച പെൺകുട്ടികൾ ഇത്തരം ഇരകളായി മാറുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇപ്പൊ ഞാനിതൊക്കെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ഇപ്പൊ എന്റെ തന്നെ വളരെ അടുത്ത ഒരു വ്യക്തിയുടെ മകൾ, അപ്പൊ ആ മകള് ഇത്തരത്തിലുള്ള ഒരു ട്രാപ്പിൽ അകപ്പെട്ടു. എന്നിട്ട് ആ മകള് ഭർത്താവിനെയായിട്ട് വരികയാണ്. കൗൺസിൽ ചെയ്തപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് ഇയാൾ ഇതിൽ പെട്ടുപോയത്. കാരണം ഈ കുട്ടിയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, എല്ലാ ഇന്റിമസിയും ഉണ്ട്, പക്ഷേ ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു എ ബി സി ഡി പോലും അയാൾക്കില്ല. പിന്നെ ആ പെൺകുട്ടി ഇയാളോടുള്ള സ്നേഹം കാരണം അവളുടെ ധർമ്മനിഷ്ഠയും അവളുടെ ജീവിതത്തിലുള്ള മൂല്യങ്ങളും ഒക്കെ ബലി കഴിക്കുകയാണ്. അവസാനം സംഭവിക്കുന്ന എന്താണ്, ധർമ്മനിഷ്ഠയും തക്വയൊക്കെ ഉള്ള പെൺകുട്ടികള് അതൊക്കെ ത്യാഗം സഹിച്ച് നമസ്കാരം പോലും ഇല്ല, നമസ്കരിക്കുന്നു പോലുമില്ല. അപ്പോ കാഫിറായ ഒരു വ്യക്തിക്കാണല്ലോ ഈ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, തർക്കുസലാത്താണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മതനിഷ്ഠക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണ്. എന്ന് പറയുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മതനിഷ്ഠയാണ്. സമ്പത്ത് നോക്കാം, സൗന്ദര്യം നോക്കാം, സമ്പത്ത് കുലീനതൊക്കെ നോക്കാം, അതൊന്നും നോക്കണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് മതബോധത്തിനാണ്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം എന്താണ്, മതബോധ കണ്ണ് വന്നു കഴിഞ്ഞാൽ ഉണ്ടായിക്കൊള്ളൂ എന്നാണ്. അത് നമ്മള് പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ വില്ലിങ് ആവാണ്. ഇതാണ് അവിടെ
5: ബാക്കിയുള്ളതൊന്നും കോംപ്രമൈസ് ചെയ്യില്ല. ഈ ഒരു കാര്യത്തിൽ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യും. അവസാനം യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെടുന്ന, അതുവരെ ആർഭാട കല്യാണം നടത്തി അതിന്റെ ചെലവുകൾ നഷ്ടമായി, കുടുംബത്തിന് അത് പേരുദോഷമായി, എല്ലാത്തിനും പരിക്ക് പറ്റുന്ന
6: പരിക്ക് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ മക്കൾ ഉണ്ടാവുമ്പോ ദീർഘദൃഷ്ടി ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന വലിയ അബദ്ധം എന്താന്ന് വെച്ചാൽ മക്കൾ ഉണ്ടാവുമ്പോ ഇവിടെ പ്രശ്നം വരുന്നത് ഈ മക്കളെ എങ്ങനെ വളർത്തണം. ഇപ്പോ ഈ കുട്ടികള് ഒരു പിന്നെ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പോ ഹൂ മെയ്ഡ് ദം സോ, അവരെ ആരാണ് അങ്ങനെ ആക്കുന്നത്? ഈ പേരന്റ്സ് ആണ്. കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് റോൾ മോഡൽസ് ഉണ്ടാവുക. ഈ റോൾ മോഡൽസ് ഇല്ലാതെ വരുമ്പോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൗമാരത്തിലെത്തുമ്പോൾ അവരാഗ്രഹിക്കുന്ന എന്താണ്, ഫ്രീഡം. അപ്പൊ ആ ഫ്രീഡം വാപ്പ അനുവദിക്കുകയും ഉമ്മ നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉമ്മ ശത്രുപക്ഷത്താണ് കുട്ടികൾ കാണുക. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന മക്കളായിട്ട് ഈ മക്കൾമാരാണ്. അതിനുള്ള ബേസിക് റീസൺ എന്താണ്, ഈ പിന്നെ റിലീജിയസ് വാല്യൂസിലുള്ള അന്തരാണ്. അതുകൊണ്ട് ആദർശ നിഷ്ഠ എന്നുള്ളത് ദാമ്പത്യത്തില് ഏറ്റവും പ്രധാനമാണ്. ആ വാല്യൂസ്, മോറൽ വാല്യൂസ്, എത്തിക്കൽ വാല്യൂസ് ഇല്ല എങ്കിൽ ദാമ്പത്യ ജീവിതം പരാജയപ്പെടും. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആത്യന്തിക ലക്ഷ്യം തന്നെ എന്താണ്, നന്മ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ നന്മ എന്തിന് പ്രവർത്തിക്കുന്നു എന്ന ലക്ഷ്യബോധം ഭർത്താവിനില്ലെങ്കിൽ പിന്നെ മക്കളെങ്ങനെയാണ് വളർത്തുക? അവിടെ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഭാര്യ അനുഭവിക്കുന്ന ക്രൈസിസ് വളരെ വലുതായിരിക്കും. അതാണ് ഇന്ന് നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധി.
5: ഏതൊരു കാര്യത്തിനും, ഏതൊരു സംവിധാനത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ദാമ്പത്യ ജീവിതത്തിന്റെ പോവട്ടെ, മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓരോരുത്തരും ഉൾക്കൊള്ളുന്നു. ഇപ്പൊ ഒരു മതക്കാരനാണെങ്കിൽ തന്റെ മതം നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാണ് അയാളൊരു ഒരു നല്ല വ്യക്തിയായിട്ട് മാറുന്നത് എന്നാണ്. ഏതൊരു മതക്കാരനായാലും ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട്, നമുക്ക് നിഷ്ഠകളുണ്ട്, ഓരോ അനുഷ്ഠാനങ്ങളുണ്ട് എന്നുള്ളതാണ്. അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഒരു നല്ല വ്യക്തിയായി മാറുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഈ വാല്യൂകൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ജീവിത വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതിലുപരി കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ വിജയങ്ങൾക്കും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനും അതൊരു വലിയ ഘടകമാണ് എന്ന് തിരിച്ചറിഞ്ഞു കൊണ്ടുപോകണം. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ നമ്മൾ മുന്നോട്ട് പോകാൻ അള്ളാഹു ആ നിലയിൽ നമ്മളെയൊക്കെ ഹിദായത്തിൽ നിലനിർത്തിത്തരട്ടെയെന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തൊരു കാരണത്തിലേക്ക് പോവുകയാണെങ്കിൽ,
6: ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു വിഷയമാണ് റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ്. അതായത് എല്ലാവരുടെയും സ്വപ്നം, ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് തന്റെ ഭർത്താവ് വളരെ റൊമാൻറ്റിക് ആയിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന, തന്നോടൊപ്പം കൂടുതൽ സമയം ചിലവഴിച്ച്, തന്നോടൊപ്പം ടൂറിന് പങ്കാളിയായി, തന്റെ ആസ്വാദനങ്ങളിലൊക്കെ ആ ഒരു അഭിപ്രായങ്ങളിലൊക്കെ ഒന്നിച്ച് തന്നെ മനസ്സിലാക്കിയിട്ട് തന്നോട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന, തന്നെ റെസ്പെക്ട് ചെയ്യുന്ന ഈ രൂപത്തിലുള്ള ഒരു ഭർത്താവായിരിക്കണം തന്റെ ഭർത്താവ് എന്ന് ഏത് പെൺകുട്ടി ആഗ്രഹിക്കും. അത് അവളുടെ ഒരു ഡ്രീമായിരിക്കും. ആ ഒരു ഡ്രീമോട് കൂടിയിട്ടാണ് കല്യാണം കഴിക്കപ്പെടുക. എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ബോധ്യമാവുകയാണ് തന്റെ ഭർത്താവ് ഒട്ടും റൊമാൻറ്റിക് അല്ല. റൊമാൻറ്റിക് അല്ല എന്ന് പറഞ്ഞാല് ഒന്നിപ്പോ ഒരു ടൂർ പോവാന്ന് പറയുമ്പോ എന്തിനാപ്പ അവിടെ പോകുന്നത്, എന്താപ്പ അവിടെ ഉള്ളത്, എന്തിനാപ്പ ബീച്ച് പോകുന്നത്, ബീച്ചിൽ എന്താ ഉള്ളത്. അതായത് ഇയാള് ഹൈലി മൈസർലിയാണ്, അതായത് അറുപിഷ്കനാണ്, അല്ലെങ്കിൽ ഇയാള് കാൽക്കുലേറ്റിംഗ് മൈൻഡ് ഉള്ള ഒരു എഞ്ചിനീയറിംഗ് സ്കിൽ ഉള്ള ആളാണെന്ന് സങ്കല്പിക്കും. മാത്തമെറ്റിക്കൽ ഒരു ഇന്റലിജൻസിലാണ് അയാൾ ഊട്ടപ്പെട്ടത്. അപ്പൊ അയാള് ആ യാത്ര കൊണ്ട് വരുന്ന നഷ്ടങ്ങളെ കുറിച്ചാണ് മൂപ്പര് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലാതെ തന്റെ ഭാര്യക്കും മക്കൾക്കും ഉണ്ടാകുന്ന സന്തോഷത്തെ കുറിച്ച് ഒരിക്കലും അയാള് ചിന്തിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അയാൾ എന്ത് ചെയ്യും, ബാരിക്കേഡ് സൃഷ്ടിക്കും. ഇത് ഭാര്യയും ഭർത്താവും തമ്മിൽ കോൺഫ്ലിക്റ്റിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അപ്പോ ഇവിടെ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ടത് റൊമാൻറ്റിക് മൂഡ് എന്നുള്ളത് ഭാര്യ ആഗ്രഹിക്കുന്നതാണ്, ഭർത്താവ് ആഗ്രഹിക്കുന്നതാണ്. കാരണം ലൈഫിൽ നമ്മൾക്ക് കിട്ടേണ്ട ആ ഒരു റൊമാൻറ്റിക് ടച്ച് എന്നുള്ളത് ജീവിതത്തിൽ നിന്ന് തന്നെ കിട്ടണമല്ലോ. അത് അന്യ സ്ത്രീകളുമായിട്ടോ അന്യ പുരുഷന്മാരുമായിട്ടോ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കണമെങ്കിൽ സ്വന്തം ജീവിതത്തിലും സ്വന്തം കുടുംബത്തിലും അത് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഷെയർ ചെയ്യാൻ ഭർത്താക്കന്മാർ സമയം കണ്ടെത്തണം. ചില ബിസിനസ്സുകാർക്കൊക്കെ ഉള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്, അവര് 24 hours ദേ കോൺസെൻട്രേറ്റ് ഓൺ ബിസിനസ്. അവര് പണം എങ്ങനെ സ്വരൂപിക്കാം. സൈലാസ് മാർണർ എന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ജോർജ് എലിയറ്റ് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. അതിൽ സൈലാസ് മാർണർ എന്ന ക്യാരക്ടർ ഫോക്കസ് ചെയ്യുന്നത് പണസമ്പാദനാണ്. വില്യം വേഡ്സ്വർത്ത് പറഞ്ഞതുപോലെ ഗെറ്റിംഗ് ആൻഡ് സ്പെൻഡിങ് വേസ്റ്റ് അവർ പവേഴ്സ്. മനുഷ്യന്റെ പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് പണസമ്പാദനായിട്ട് മാറുക, ഇത് മാത്രം ചെയ്തുകൊണ്ട് ജീവിതം അതിനുവേണ്ടി ഹോമിക്കുന്ന അവസ്ഥ. ഇത് ചില ഭർത്താക്കന്മാർക്ക് ബിസിനസ്മാൻമാർക്ക് ഉണ്ടാവുന്നുണ്ട്. അവര് രാത്രി 10-11 മണിക്കാണ് വീട്ടിലേക്ക് എത്തുക. 11 മണിയായിട്ട് വീട്ടിലെത്തിയിട്ട് പിന്നെ രാവിലെ അതിനേരത്തെ വീണ്ടും ഷോപ്പിലേക്ക് പോവാണ്. ഈ ഭാര്യയുമായിട്ട് സംവദിക്കാനോ മക്കളുമായിട്ട് സംസാരിക്കാനോ ഒന്നും ഇവർക്ക് സമയം കിട്ടില്ല. ജീവിതത്തില് ഈ കാര്യങ്ങൾ മുഴുവൻ മാനേജ് ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പോ ബിസിനസ്സുകാരായ ഇത്തരം പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത് അവര് പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകൂ. എന്നാൽ അവരുടെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള മൂല്യമുള്ള സമയം മക്കളുടെയും ഭാര്യയുടെയും കൂടെ ചിലവഴിക്കാൻ മനഃപൂർവ്വം അവർ കണ്ടെത്തണം. നല്ല തിരക്കുള്ള ഡോക്ടേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ടു, ഇന്ന് കേരളത്തിൽ നടന്ന പഠന പ്രകാരം ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത്, മാനസിക ആരോഗ്യത്തിൽ വെല്ലുവിളി നേരിടുന്നത് നല്ല തിരക്കുള്ള ഡോക്ടേഴ്സാണ്. കാരണം ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസ് ഒഴിഞ്ഞ നേരമല്ല. അതുകൊണ്ട് അവർക്ക് റിക്രിയേഷൻ ആക്ടിവിറ്റീസോ റിഫ്രഷ്മെന്റോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ബോധപൂർവം എത്ര വലിയ തിരക്കിലാണെങ്കിലും എത്ര വലിയ ബിസിനസ്സിലാണെങ്കിലും ഇനി മതപ്രബോധന രംഗത്താണെങ്കിലും നമ്മുടെ മതപ്രബോധന രംഗത്തുള്ള ദായിമാരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ മേഖലയിൽ നമ്മൾ സജീവമായി പ്രസംഗിക്കാനും അതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നിരതരാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെയും മക്കളുടെയും കൂടെ സമയം ചിലവഴിക്കാൻ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു പ്ലാന് ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ദായിമാരുടെ, ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്, ചില ദായിമാരുടെ മക്കൾ അവര് വഴിതെറ്റുണ്ട്. കാരണം മൂപ്പര് ദൈവത്തുമായിട്ട് അങ്ങനെ നടക്കുമ്പോ സ്വന്തം ഭാര്യനെ മക്കളെ കുടുംബത്തെ മറന്നുപോകുന്നു. ഈ ഒരു ദുരവസ്ഥ വരാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഒരു റൊമാൻറ്റിക് മൂഡ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ ഭാര്യയോടും മക്കളോടും തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സഹവാസവും ഒക്കെ മക്കൾക്കും കുടുംബത്തിനും ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒരു നോവൽ എക്സ്പീരിയൻസ് ആയി മാറണം. അല്ല എങ്കിൽ ഈ ചങ്ങാതിയുടെ കൂടെ ഞാൻ എന്തിനു ജീവിക്കണം എന്നുള്ള ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ഭാര്യമാർക്കുണ്ടാവും. അതാണ് നമ്മൾ അറിയേണ്ടത്.
5: നോക്കൂ, ഇവിടെയും നമുക്ക് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് വലിയ പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ റൊമാൻറ്റിക് എന്നുള്ളതോടൊപ്പം തന്നെയാണ് ഗെയിംസുകളൊക്കെ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ലോട്ട മത്സരം നടത്തിയതും ഒരു പ്രാവശ്യം ആയിഷ റളിയല്ലാഹു അൻഹ ജയിച്ചതും അടുത്ത പ്രാവശ്യം മത്സരം നടത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചതും ഇതൊക്കെ നമ്മൾ ഹദീസുകളിലൂടെ പല പ്രസംഗങ്ങളിലൂടെ പല പ്രാവശ്യങ്ങളായി കേട്ടതാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയും മക്കളുമായിട്ട് ഏതെങ്കിലും ചെറിയ കളികളിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന ഈ ഒരു കാര്യം പോലും നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ഒരു റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ്. അഥവാ ആ ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അഥവാ ഒരു ഉപ്പ, ഒരു രക്ഷിതാവ്, അതോടൊപ്പം തന്നെ ഒരു ഭർത്താവ് തങ്ങളുടെ കൂടെ എല്ലാത്തിനുമുണ്ട്, കളിക്കാനുണ്ട്, അതുപോലെ സമയം ചെലവഴിക്കാനുണ്ട്. ഒരു ഭാര്യയ്ക്ക് അവരോടൊപ്പം ചില റൊമാൻറ്റിക് ആയിട്ടുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ യാത്രകൾ നടത്താനും അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കൊക്കെ എൻ്റെ ഭർത്താവ് കൂടെയുണ്ട് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു സാഹചര്യം തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല ഒരു കുടുംബമായിട്ട് ആ കുടുംബം മുന്നോട്ട് പോകും. അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, സെസർ പറഞ്ഞ പോലെ തന്നെ, എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണത്? എനിക്ക് ഇതുപോലുള്ള ഒരു ലൈഫ് ആവശ്യമുണ്ടോ? എനിക്കും മക്കൾക്കും വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാനും അതുപോലെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ എൻ്റെ വീട്ടിലും അല്ലെങ്കിൽ എൻ്റെ ഉപ്പയുടെ അടുക്കലും ഒക്കെ സൗകര്യവും സന്ദർഭവും ഒക്കെ ഇല്ലേ എന്ന ചിന്തകൾ വരും. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ആ ചോദ്യം പലപ്പോഴും വിവാഹമോചനത്തിലേക്കാണ് എത്തിച്ചേരുക. അപ്പം അതുകൊണ്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ തമാശകളും കളികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവാൻ,
6: അല്ലെ, ഇത്തരം ഫലിതങ്ങളും തമാശകളും ഗാനങ്ങളും ഒക്കെ കേൾക്കാനാണ് ഇന്ന് സോഷ്യൽ മീഡിയ കൂടുതൽ സമയം, അല്ലെ? വ്യൂവേഴ്സിനെ നോക്കിയാൽ ഇത്തരം ഫലിതം പറയുന്ന ഷോർട്സ് കാണാന് നമ്മൾ നോക്കുന്നുണ്ട്. അവരുടെ വ്യൂവേഴ്സ് 1 ലാഖും 2 ലാഖും ഒക്കെ ആണ്. കാരണം മനസ്സ് ആഗ്രഹിക്കുന്നത് അത്തരം കാര്യമാണ്. അത് വീട്ടിൽ നിന്നോ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ഒന്നും കിട്ടാതെ പോയാൽ പിന്നെ കിട്ടുന്ന സ്ഥലത്തേക്കാണല്ലോ. അപ്പോ അതൊന്നും ഒരിക്കലും ഇസ്ലാം വിരോധിച്ചിട്ടില്ല. ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഇസ്ലാം എല്ലാറ്റിന്റെയും ഒരു ജയിലാണ് എന്നുള്ള ഒരു വിഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്നാൽ ഇസ്ലാം ലളിതമാണ് എന്നും ഇസ്ലാമിൽ എല്ലാറ്റിനും സ്ഥാനമുണ്ട് എന്നും എന്നാൽ ഒന്നും അമിതമാവാൻ പാടില്ല എന്നും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു

0: ഭാര്യയും ഭർത്താവുമായി ജീവിച്ച ഒരു കേസാണ് എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നത്. എന്നിട്ട് ഈ വയോധികനായ വ്യക്തിയെ കുറിച്ച് ഭാര്യക്ക് പറയാനുള്ളത് അദ്ദേഹം മറ്റൊരു സ്ത്രീയുമായി ചാറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഈ ചാറ്റിംഗ് എപ്പോഴാണ്? 40 വർഷം കഴിഞ്ഞിട്ടാണ്,
1: വിവാഹം കഴിഞ്ഞ് 40 വർഷം.
0: അപ്പൊ ഇതിന്റെ അർത്ഥം ഇവരുടെ ഇടയിൽ മവദ്ദത്ത് പ്ലസ് റഹ്മത്ത് ഉണ്ടായിട്ടില്ല. അപ്പോ ദാമ്പത്യം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവിടെ രണ്ടാമത്തെ സ്റ്റേജിൽ ഉണ്ടാവേണ്ട കാരുണ്യം മവദ്ദത്ത് റഹ്മത്തിലേക്ക് മാറുക എന്നുള്ളത് സംഭവിക്കുന്നില്ല. ഇയാൾ ചിന്തിക്കുന്ന ഈ പെണ്ണിനെ ഒഴിവാക്കി വേറൊന്ന് വിവാഹം കഴിക്കട്ടെ എന്നുള്ളതാണ്. അതായത് ഭാര്യമാരടുത്തും മിസ്റ്റേക്കുകൾ ഉണ്ട്. കാരണം ഒന്നിച്ച് പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നതിന് ബദൽ ഒരാൾ മറ്റൊരാളിൽ ന്യൂനത കണ്ടെത്താനാണ് മൈക്രോസ്കോപ്പിക് ആ ഇവാലുവേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
1: എന്തായിരുന്നാലും വളരെ നല്ലൊരു പോയിന്റും നല്ലൊരു കാരണം അതിന്റെ സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പൊടിക്കൈകളാണ് സുഗമമായി മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ നിർവഹിക്കേണ്ടത് എന്നാണ്. പലപ്പോഴും ഇതൊക്കെ നമുക്ക് അറിയുമെങ്കിലും പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ, റിയൽ ലൈഫിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അവസരത്തിലാണ് നമ്മളൊക്കെ പരാജയപ്പെടാറുള്ളത് എന്നുള്ളതാണ്. ഇതൊക്കെ ഒന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ, ഭാര്യമാർ അവരാഗ്രഹിക്കുന്നതാണ് ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ കൂടി ഈ ഒരു അവസരം. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്നോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നും കൂടി അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുപോലെ നമ്മൾ അടുത്തൊരു കാരണം പറയുകയാണെങ്കിൽ,
0: അതായത് ഈ കുടുംബ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ കുലീനത, തറവാട് ഇതൊക്കെ നോക്കാൻ പറഞ്ഞു. ഈ തറവാടിലും ഈ സ്റ്റാറ്റസിലും ഡിഫറൻസ് വരുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് രണ്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ കൾച്ചറുള്ള രണ്ട് സംസ്കാരങ്ങളുള്ള രണ്ട് കുടുംബങ്ങൾ, അതെന്നും പ്രശ്നങ്ങളായിരിക്കും. കാരണം ഒന്ന്, ഇപ്പോൾ ഈ അടുത്ത് വന്നൊരു കേസിൽ ഒരാള് ഗ്രാമവാസിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രാമജീവിതം മാത്രമേ പരിചിതമുള്ളൂ. അവര് വളരെ ഓർത്തഡോക്സ് ആണ്, വളരെ പുരാതന ചിന്തയുള്ള ആ ഒരു തറവാടിത്വവും ആ ഒരു സാഹചര്യത്തിലാണ് ആ കുട്ടി ജീവിച്ചത്, ഭർത്താവ് ജീവിച്ചത്. എന്നാൽ ഭാര്യ ഒരു പട്ടണത്തിലാണ്, അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് അവര് വളർന്നതും അവരുടെ വിദ്യാഭ്യാസം നേടിയതൊക്കെ. അപ്പൊ ആ പെൺകുട്ടിക്ക് ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് വന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഭർത്താവിന്റെ വീടും ഭാര്യയുടെ ജീവിതവും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഒരു ദാമ്പത്യം സെലക്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഈവൻ ജില്ലകൾ മാറുമ്പോൾ തന്നെ കൾച്ചറൽ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. രണ്ട് ജില്ല, ഒരിക്കലും ഒരു ജില്ലയെ ഞാൻ ആക്ഷേപിച്ച് സംസാരിക്കല്ല. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ നിന്ന് വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തി, അയാൾ താമസിക്കുന്നത് തൃശൂരാണെങ്കിൽ തൃശൂരിന്റെ സംസ്കാരവും മലപ്പുറത്തിന്റെ സംസ്കാരവും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് അവിടെ വരും. അപ്പോൾ ഇത് വൈവാഹികമായ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന കാരണങ്ങളാണ് എന്നാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത്.
1: അതെ, സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അത് വെറും വൈവാഹിക ജീവിതത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യുന്ന അവസരത്തിലൊക്കെ നമുക്ക് പറയാം. നമ്മുടെ ആളുകളിൽ നിന്നൊക്കെ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ പല ഏരിയകളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ പല ഏരിയയിൽ നിന്നുള്ള, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരേ താമസ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരേ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടാകുന്നു എങ്കിൽ, കുടുംബജീവിതത്തിൽ എന്നും ഒരുമിച്ച് ജീവിക്കേണ്ട കുടുംബാംഗങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള അന്തരങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. അത് വിചാരിച്ച് അത് പാടെ ഒഴിവാക്കണമെന്ന ഒരു സന്ദേശമല്ല, പക്ഷേ ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞ് മനസ്സിലാക്കി പരസ്പരം സംസാരിച്ചതിന് ശേഷമായിരിക്കണം വിവാഹ ജീവിതത്തിലേക്ക് എത്തേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടുണ്ടാവുന്ന ദുരന്തങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഐ ക്യാൻ ടു അഡ്ജസ്റ്റ്, അതെനിക്ക് മനസ്സിലാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുമെന്ന ഒരു അവസരത്തിലെ ഇങ്ങനെയുള്ള വിവാഹങ്ങൾ നടക്കാവൂ എന്നുള്ളതാണ്. അപ്പം അതൊരു കാരണമാണ്. അത് പരിഹരിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഭാര്യ ഭർത്താക്കന്മാർ മുന്നോട്ട് പോകണമെങ്കിൽ ആ കാരണത്തിന് നമുക്ക് സോൾവ് ചെയ്യാം.
0: അതൊന്ന്. മറ്റൊന്ന്, ഇന്നിപ്പോ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ലഹരി എന്ന് പറഞ്ഞാൽ പല രാസലഹരികളുണ്ട്, അതുപോലെ തന്നെ പുകവലിയുണ്ട്, അതുപോലെ മദ്യപാനുണ്ട്, കഞ്ചാവ്, MDMA. ഇവിടൊക്കെ ഈ അടുത്തു വന്നൊരു കേസിൽ ഭാര്യക്ക് മനസ്സിലാവുന്നത് തന്റെ ഭർത്താവ് നിരന്തരം ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഭാര്യ മനസ്സിലാക്കുന്നത് വളരെ ലേറ്റായിട്ടാണ്. കാരണം മണമോ നിറമോ മറ്റ് ഭാവവ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാവാത്ത ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ലഭ്യമായിട്ടുള്ളത്. ഇത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ സംശയരോഗം ഉണ്ടാവാൻ പോലും ഇത് കാരണമാകുന്നു. പിന്നെ ഒരു ഡിപ്രഷൻ സ്റ്റാറ്റസിലേക്കായിരിക്കും ഭർത്താവ് മാറുക. ഇയാൾക്ക് ഒരിക്കലും കുടുംബത്തിലുള്ള ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ

0: നിർവഹിക്കാനോ മക്കളുടെ പാരന്റിംഗിൽ സാരമായിട്ടുള്ള
1: ഇടപെടൽ
0: നടത്താനോ ഒന്നും സാധിക്കില്ല. കാരണം ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഹീസ് ലിവിങ് ഇൻ എ സെപ്പറേറ്റ് വേൾഡ്. അയാൾ മറ്റൊരു ലോകത്താണ്. അയാൾ ഒരിക്കലും ഒരു സോഷ്യബിൾ ഹ്യൂമൻ ബീങ് അല്ല. കാരണം അയാൾക്ക് ആനന്ദം കണ്ടെത്താൻ വേണ്ടി അയാളുടേതായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അയാൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഫ്രണ്ട്സ് ആയിരിക്കും ഇയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും അത്തരം മോശപ്പെട്ട കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും. കൂടാതെ ഇത്തരം ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അന്യ സ്ത്രീകളുമായിട്ട് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതൊക്കെ ഭാര്യ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഒന്ന് റിയൽ ലൈഫാണ്, ഒന്ന് എക്സാജറേറ്റഡ് ആണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് എപ്പോഴും അവരാഗ്രഹിക്കുന്നത് തന്റെ ഭർത്താവ് തന്റെ കൂടെ പൊസസീവായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. തന്റെ ഭർത്താവ് തന്നെയല്ലാതെ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം ചേർക്കുന്നത് അത് ഒരിക്കലും അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പലപ്പോഴും പോൺ അഡിക്ഷനിലേക്കൊക്കെ പോകുന്ന പുരുഷന്മാർ, അവര് സോഷ്യൽ മീഡിയയിൽ കൂടി ഇത്തരം നഗ്നമായ ചിത്രങ്ങളും വീഡിയോസും കണ്ടുകൊണ്ട് പിന്നെ അതേ കാര്യങ്ങൾ തന്റെ ഭാര്യയിൽ കൂടി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ് അവര് വ്യാപൃതരാകുന്നത്. ഇത് ശക്തമായിട്ടുള്ള മാനസികാഘാതം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഭാര്യമാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഭാര്യമാര് അതിനോട് പ്രതികരിക്കും. കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. കാരണം മറ്റ് സ്ത്രീകളുമായിട്ട് ഇത്തരത്തിലുള്ള ലൈംഗിക ആഭാസങ്ങളിലേക്ക്, ചാറ്റിംഗിലേക്കോ വീഡിയോ കോളിലേക്കോ ഒക്കെ പോകുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭാര്യയ്ക്ക് അത് ഉൾക്കൊള്ളാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അവർ തമ്മിൽ മാനസികമായിട്ടുള്ള ഒരു അകൽച്ചയിലേക്കാണ് പിന്നെ നീങ്ങുക. അയാള് പറയുന്നത് ഞാന് എന്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല, ഞാനൊരു പ്രവാസിയാണ്, ഞാൻ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ എനിക്ക് എന്റെ ഭാര്യയെ കാണാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിനോ ഒന്നും അവസരമല്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ബന്ധമാണ്, അത് അങ്ങനെ വളർന്നതാണ്. ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ തന്നെ ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് നടത്തുമ്പോഴും ഭാര്യയുടെ മുമ്പിൽ മാനസികമായിട്ട് അകൽച്ചയിലേക്കാണ് ഉണ്ടാവുക. ഇത് പലപ്പോഴും ഭർത്താക്കന്മാർ മനസ്സിലാക്കുന്നില്ല. ഇത് അവരിൽ മാത്രമല്ല നിൽക്കുക, അത് മക്കളെ കൂടി ബാധിക്കും. കാരണം ഈ ബാപ്പ എന്ന, ഉപ്പ എന്ന ആ ഒരു റോൾ മോഡൽ അയാൾക്കുണ്ടാവുന്ന പുഴുക്കുത്താണ് അയാളുടെ അധാർമികമായ ജീവിതം. ഇത് ഒരു നൈമിഷികമായ സുഖം തേടിയുള്ള യാത്രയാണെങ്കിൽ പോലും അത് ഈ മക്കളുടെ മുമ്പിൽ അയാളുടെ എല്ലാ ഇമേജും അഭിമാനവും ക്ഷതപ്പെടുന്ന രൂപത്തിലേക്കാണ് മാറുക. ഇത് പുരുഷന്മാരെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മൊബൈൽ ഫോൺ എന്നുള്ള സംവിധാനം ഏത് ചെറിയ കുട്ടികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും വാപ്പയുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി എന്താണ് എന്ന് കണ്ടെത്താൻ ഒരു പണിയില്ല. ഇത് കണ്ടെത്തപ്പെടും, സ്വകാര്യമാക്കി വെക്കുന്ന എല്ലാം തിരശീല നീക്കി പുറത്തു വരും എന്നുള്ള ഒരു ബോധമാണ് വിശ്വാസികളായ നമുക്കുണ്ടാവേണ്ടത്. ഈ ബോധമില്ലായ്മയും പലപ്പോഴും ഈ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ കീറാമുട്ടിയാവുകയും എന്റെ ജീവിതം തന്നെ ഇനി മടുത്തു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകളെ എത്തിക്കാം.
1: നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന AI ക്യാമറകളെക്കാൾ പവറുകളുള്ള ക്യാമറകളാണ് നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ മക്കൾ എന്നുള്ളതാണ്. മുമ്പൊരു എപ്പിസോഡിൽ ആ ഒരു വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ അത് ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, അഥവാ ഉപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, നമ്മൾ എന്ത് തന്നെ മറച്ചു വെക്കാൻ പരിശ്രമിച്ചാലും നമ്മുടെ മക്കളിൽ നിന്നും ഒരിക്കലും അത് മറച്ചു വെക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അത് എത്ര തന്നെ സീക്രട്ടാണെങ്കിലും നമ്മളറിയാതെ നമ്മളെ ഒപ്പിയെടുക്കുന്ന നമ്മുടെ വീട്ടിലെ നമ്മുടെ പിഞ്ചു മക്കൾ അത് അവരുടെ മനസ്സിൽ സാറ് പറഞ്ഞതുപോലെ പുഴുക്കുത്തുകളായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളെയാണ് സാർ പറഞ്ഞത്. ഒന്ന്, ലഹരി വ്യത്യസ്തമായ രൂപത്തിൽ, രാസലഹരികളും അതുപോലെ മുമ്പ് നമ്മുടെ നാടുകളിലൊക്കെ സുലഭമായി ലഭിച്ചിരുന്ന മദ്യമാവട്ടെ, കഞ്ചാവട്ടെ, അതുപോലെയുള്ള പേര് പറയാനും ആഗ്രഹിക്കാത്ത ഒരുപാട് വസ്തുക്കൾ, ഇവയെല്ലാം വിവാഹ ജീവിതത്തിൽ ദാമ്പത്യ തകരാറിലേക്ക്, തകർച്ചയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ദാമ്പത്യ ജീവിതം തകരാൻ ഏറ്റവും കൂടുതൽ കാരണക്കാരനാകുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് സർക്കാരിൻ്റെ അടുക്കലുള്ള കണക്ക് എടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ലഹരിയുടെ ഉപയോഗം എന്നാണ്. അത് ഭാര്യമാരുടേതുണ്ട്, ഭർത്താക്കന്മാരുടേത്, രണ്ടു വശത്തും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഭർത്താക്കന്മാർ ലഹരിക്കടിമപ്പെട്ട് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വീടുകളിലേക്ക് വന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മക്കളുടെ മുന്നിൽ വെച്ചും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് മുമ്പിൽ വെച്ചും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ എത്രത്തോളം ആഘാതമാണ് ഓരോ കുടുംബത്തിലും തങ്ങളുടെ ഭാര്യമാർ അവരുടെ മനസ്സിലേക്ക് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. വേണമെങ്കിൽ ഒരടി അടിച്ചാൽ പോലും, കൈകൊണ്ട് നമ്മൾ അവരെ അക്രമിച്ചാൽ പോലും അത്രമാത്രം വേദനയുണ്ടാക്കുന്ന വേറൊരു കാര്യമില്ല എന്നുള്ളതാണ്. നരകയാതനകൾ അനുഭവിക്കുന്ന നൂറുകണക്കിന് കുടുംബിനികൾ ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ഇതുപോലെ സഹസർ പറയുന്നത് പോലെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇതൊക്കെ ഒരു ജീവിതമാണോ എന്ന് പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷേ അത് ജീവിതങ്ങളാണ്, പച്ചയായ ജീവിതങ്ങൾ. നമ്മുടെ കേരളത്തിൽ എന്താ പറയുക, ക്യാൻസർ പോലെ ബാധിച്ച അങ്ങനെ തന്നെ ആ വാക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ക്യാൻസറുകൾ പോലെ ബാധിച്ച മാരകമായ രോഗങ്ങളാണ് ലഹരി എന്ന് പറയാം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും യുവാക്കളെയൊക്കെ ഇത് വല്ലാതെ ത്രസിപ്പിക്കുന്നു, ആകർഷിപ്പിക്കുന്നു, അതിലേക്ക് പല ആളുകളും പ്രചോദനങ്ങൾ നൽകുന്നു എന്നുള്ളത് വേറൊരു സത്യമാണ്. എന്തായിരുന്നാലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു പുരുഷനെ ഒരു നിലക്കും ഒരു സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ വിവാഹമോചനം തേടാൻ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളുടെ ഭാര്യയാണെങ്കിൽ 100% സാധ്യതകൾ ഉണ്ട് എന്ന് പ്രിയപ്പെട്ട എൻ്റെ യുവാക്കൾ, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭാര്യമാർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു പോവാൻ ഒരു വലിയ കാരണമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. വരൂ, നിങ്ങൾക്കതിനുള്ള പരിഹാരമുണ്ട്. ലഹരിമോചനം സാധ്യമാണ്. നമ്മളതിന് അഡിക്റ്റഡായി, എനിക്ക് എങ്ങനെയാണ് ഇനി ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരാ, ഇനി എനിക്കതിന് സാധിക്കില്ല എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിന് അലട്ടുന്നുണ്ട് എങ്കിൽ, ഇല്ല, നിങ്ങൾക്ക് സാധ്യമാണ്, അതിനുള്ള പരിഹാരം നമുക്കുണ്ട്. പീസ് റേഡിയോക്ക് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അയക്കൂ, നിങ്ങളുടെ കൂടെ പീസ് റേഡിയോ ഉണ്ട് എന്നുകൂടി ഈ ഒരവസരത്തിൽ ഗ്യാരണ്ടി നൽകുകയാണ്. അഥവാ ലഹരിമോചനം സാധ്യമാണ്, അത് എത്രത്തോളം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് മോചിപ്പിച്ച് നല്ലൊരു ജീവിതം നിങ്ങൾക്കും അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിനും നൽകാൻ നമുക്ക് സാധിക്കുമെന്നുള്ള, അള്ളാഹുവിൻ്റെ തൗഫീഖോട് സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ആവർത്തിക്കുകയാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത്, മൊബൈൽ ഫോണുകളും ഇന്ന് കുടുംബ തകർച്ചയ്ക്ക്, പ്രത്യേകിച്ച് ദാമ്പത്യ തകർച്ചയ്ക്ക് കാരണമായി തീരുന്നു. എന്തുകൊണ്ട് പെൺകുട്ടികൾ, അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാർ വിവാഹമോചനം ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭർത്താക്കന്മാരുടെ പരസ്ത്രീ ബന്ധവും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആയിട്ട് അതിൽ കാണുന്ന ഫോൺ സൈറ്റുകളും ഇതൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ദിനത്തിൽ പിടിച്ചത് കൊണ്ടാവാം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ഫോണിൽ നിന്ന് ഇതുപോലൊരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ, പിന്നീട് അതിനുശേഷം അവരുടെ മനസ്സ് എത്ര തന്നെ ഐക്യപ്പെടാൻ ശ്രമിച്ചാലും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര തന്നെ ഐക്യപ്പെടാൻ ശ്രമിച്ചാലും അത് വളഞ്ഞുകൊണ്ടേയിരിക്കൂ, നേരെയാവാൻ കുറച്ച് സമയമെടുക്കുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ, അതുപോലെ അന്യ സ്ത്രീകളുമായിട്ടുള്ള നമ്മുടെ ഫോൺ സംഭാഷണങ്ങളാവട്ടെ, വീഡിയോ ചാറ്റുകളാവട്ടെ, അതല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകളാവട്ടെ, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വലിയ പരിക്കുകൾ ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ ഭാര്യമാർ നമ്മളിൽ നിന്നും അകലാനുള്ള ഒരു കാരണമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത്.
0: ഇങ്ങനെ ട്രാപ്പ് ചെയ്യുന്ന വീഡിയോ കോളുകൾ ഇന്ന് സുലഭമാണ്. അതായത് സമൂഹത്തില് ഏറ്റവും ഉന്നത പദവിയിലുള്ള ആളുകൾ പോലും ട്രാപ്പ് ചെയ്യപ്പെടുന്നു. കാരണം ദേ ആർ ഗെറ്റിംഗ് ബ്ലാക്ക് മെയിൽഡ്. കാരണം ഈ വിളിക്കുന്ന ആളുകളെ, വീഡിയോ കോൾ വിളിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ എല്ലാ സീമകളും അതിരുകളും അവർ വിട്ടവരായിരിക്കും. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പൊ ആ വീഡിയോ കോൾ നടത്തുന്ന ഓൺ ദി സ്പോട്ട് തന്നെ ഇയാള് കാണിച്ചു കൂട്ടുന്ന ഈ ലൈംഗിക ചേഷ്ടകൾ മുഴുവൻ റെക്കോർഡഡ് ആണ്. ആ റെക്കോർഡ് ചെയ്ത ആ ചേഷ്ടകൾ വെച്ചുകൊണ്ടാണ് പിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടുന്നത്. പിന്നീട് അയാൾക്ക് ബോധ്യമാവുകയാണ് ഞാൻ ട്രാപ്പ് ചെയ്യപ്പെട്ടു. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കാൻ പോലും അയാൾ തയ്യാറാവുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് മാഫിയകൾ ബോധപൂർവം ഓരോ വ്യക്തികളെയും ട്രാപ്പ് ചെയ്യാൻ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സാമ്പത്തികമായ വിഷയത്തിലുള്ള ഡിസിപ്ലിനില്ലായ്മ, അതായത് ചില ഭർത്താക്കന്മാരെങ്കിലും ഒരു സാമ്പത്തിക ആസൂത്രണവും കുടുംബ ജീവിതത്തിലില്ല. കല്യാണം കഴിക്കുമ്പോൾ തന്നെ അവര് ഭാര്യന്റെ മഹർ വാങ്ങിയിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഗവേഷണം നടത്തുന്നത്. ഈ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുക, മഹർ പോലും കൊണ്ടുപോയി പണയപ്പെടുത്തുക, പിന്നെ ആർഭാടമുള്ള ജീവിതം നയിക്കുക, ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാടില്ല. എന്നിട്ട് എനിക്ക് ഒരു ഡോക്ടർ ഒരിക്കൽ കൗൺസിലിങ്ങിന്, ഭാര്യയും ഭർത്താവും ഡോക്ടറാണ്, രണ്ടുപേരും ഡോക്ടറായിട്ട് അവർ കൗൺസിലിങ്ങിന് വന്ന ഒരു അനുഭവമുണ്ട്. അപ്പൊ ഈ ഭാര്യ ഷീസ് എ ഗൈനക്കോളജിസ്റ്റ്, അവര് പറയാണ് ഞാൻ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ചു. എത്രത്തോളം എൻ്റെ വീട്ടിൽ നിന്ന് ഇയാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നോ അത്രത്തോളം വീണ്ടും ഇയാൾ ആവശ്യപ്പെടുകയാണ്, സാറേ ഇനി ഞാൻ എന്ത് ചെയ്യില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറല്ല, അത്രമാത്രം ഞാൻ സഹിച്ചിട്ടുണ്ട്. അതായത് സാമ്പത്തികമായ മേഖലയിൽ ഒരു ഡിസിപ്ലിൻ ഇല്ല, കാഴ്ചപ്പാടില്ല, പക്വതയില്ല എന്നുള്ളതാണ് ഇവരുടെ ഈ ബ്രേക്കപ്പിന്റെ. ഇന്നിപ്പോ അത് ഒരു ഡിവേഴ്സ്ഡ് ആണ്. ആ ഡിവേഴ്സിലേക്ക് മക്കളൊക്കെ ആയതിനു ശേഷം ഡിവേഴ്സ് സംഭവിക്കുന്നത്. അപ്പോ ഈ മക്കൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ എത്ര വലുതായിരിക്കും. അപ്പൊ ഇതൊക്കെ പ്ലാനിങ് ഇല്ലായ്മയും കൃത്യമായ ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ടുമാണ് ഇത്തരം പിന്നെ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് സാമ്പത്തികമായ അച്ചടക്കം എന്നുള്ളത്, വരവിനനുസരിച്ച് ജീവിക്കുക, ചെലവഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പൊതുവെ സംഭവിക്കുന്നത് അടുത്ത വീട്ടിലേക്ക് നോക്കുകയാണ്, അടുത്ത വീട്ടിൻ്റെ വലിപ്പം എത്രയാണ്, അവിടെ എത്ര ബാത്റൂം ഉണ്ട്, അവിടെ എത്ര റൂമുണ്ട്, അവിടുത്തെ കാർ എത്ര വലിപ്പമുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ വരുമാനം അതല്ല എന്ന് മനസ്സിലാക്കുക. കൂടെ തന്നെ ഇനിയിപ്പം വരുമാനം അല്ലെങ്കിൽ ആ വരുമാനം കൂട്ടാനുള്ള പോസിറ്റീവായിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ്, പരിഹാരങ്ങൾ എന്ത് എന്ന് ചിന്തിച്ച് അതിന് ആസൂത്രണം ചെയ്യാൻ ഭാര്യ ശ്രമിക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. ഇവിടെ സാമ്പത്തികമായ അസമത്വങ്ങൾ വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്നു. പിന്നെ ലോൺ എടുക്കുക, പലിശക്ക് പണം എടുക്കുക, പലിശക്ക് പണം കൊടുക്കുക, ഇതൊക്കെ തന്നെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കല് ഒരു വന്ന ഒരു കേസ്, ഒരു അധ്യാപകൻ ഒരിക്കലും വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഭാര്യ നിർബന്ധിച്ച് അയാളെ ലോൺ എടുപ്പിച്ചു. 50 ലക്ഷമാണ് ലോൺ എടുത്തത്. ലോൺ എടുത്ത് വീട് കൂടൽ കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ എന്നും പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നമായിട്ടാണ് കൗൺസിലിങ്ങിന് വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ റൂട്ട് കോസിലേക്ക് എത്തിയപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളെങ്ങനെ വീടുണ്ടാക്കിയത്? അപ്പോൾ ഇയാൾ പറയാണ്, ആദ്യം തന്നെ തുടങ്ങിയത് ഇവള് നിർബന്ധിച്ചിട്ടാണ് സാറേ എന്നെ അവള് ലോൺ എടുപ്പിച്ചത്. ഇപ്പോൾ ഒരു മനസ്സമാധാനം എനിക്ക് വീട്ടിലില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമായിട്ടാണ് പലിശയെ കൺസിഡർ ചെയ്തത്. ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് ബോധമുള്ളപ്പോൾ നമ്മളത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോ എന്തൊക്കെ റസൂല് നിരോധിച്ചിട്ടുണ്ടോ ആ നിരോധങ്ങൾ തന്നെയാണ്. അതൊരിക്കലും നമ്മൾ ഹലാലാക്കാൻ പാടില്ല. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ പ്രവാചക ചര്യ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്.
1: സോ വി ആർ കൺക്ലൂഡിങ്, നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു എപ്പിസോഡ്. 4 എപ്പിസോഡുകളിലാണ് ഈ ഒരു വിഷയം, വിശാലമായ ഒരു വിഷയം, വളരെ വിശാലമായി ചർച്ച ചെയ്യുകയും ഓരോ കാരണങ്ങളെയും നിരത്തുകയും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു. ഫൈനലി നമുക്കിത് കൺക്ലൂഡ് ചെയ്യാനുള്ളത് ഈ ഒരു വാക്കുകൊണ്ടാണ്, വമാ അത്താക്കും റസൂൽ ഫഹുദു വമാ നഹാക്കും അൻഹു ഫൻതഹു എന്നതാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്, മഹാനായ റസൂൽ നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. വമാ നഹാക്കും എന്താണോ നിങ്ങളോട് വിരോധിച്ചത്, ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത്, അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുക. അതിൽ ഫിനാൻഷ്യൽ ബജറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വരവിനേക്കാൾ കഴിഞ്ഞ ചെലവുകൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയെന്ന് തകർക്കുകയാണ്. ദാമ്പത്യ മോചനത്തിലേക്ക്, വിവാഹമോചനത്തിലേക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അത് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. വാർത്തകളിൽ, മീഡിയകളിൽ വരുന്ന വാർത്തകൾ നമുക്കറിയാം, ഓരോ ദിവസം വരുന്ന വാർത്തകൾ അറിയാം. ഇക്കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ഏതായിരുന്നാലും ഇത്രയും വിശാലമായൊരു വിഷയം ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ അള്ളാഹു ആ അർത്ഥത്തിൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ദീനിന് അളവുകോലായി വെച്ചുകൊണ്ട് അല്ലേ, മതത്തിന് അതാണല്ലോ നമ്മൾ പറയും, ഇസ്ലാം എന്ത് നമ്മളോട് കൽപ്പിക്കുന്നു അതൊരു മാനദണ്ഡമായി സ്വീകരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതല്ലാത്ത എന്ത് കാര്യമായാലും അതിനെയൊക്കെ എനിക്ക് അവഗണിക്കാം, ദീനാണ് എൻ്റെ പ്രാധാന്യം, എനിക്ക് പ്രധാനം, ഐ എം ഗിവിങ് ദ പ്രിയോറിറ്റി ഫോർ മൈ റിലീജിയസ് വാല്യൂസ് എന്ന ഒരു കൺസെപ്റ്റിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അങ്ങനെയുള്ള നല്ല കുടുംബത്തിൽ നമ്മളെ ഒക്കെ ഉൾക്കൊള്ളിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ചർച്ചയിലും നമ്മളോടൊപ്പം വളരെ വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകിയ സഹസറിനുള്ള നന്ദി പീസ് റേഡിയോ സ്നേഹക്കൂടിനു വേണ്ടി അർപ്പിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ നന്മയും അതുപോലെ തന്നെ ഹിദായത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ, ആഫിയത്ത് നൽകട്ടെ. ഒരുപാട് പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിലൊക്കെ അടിയുറച്ചു നിൽക്കാനും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം പ്രവേശിക്കാനും അദ്ദേഹത്തിന് നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനിപ്പിക്കുകയാണ്, വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മതനിഷ്ഠയില്ലായ്മ ദാമ്പത്യത്തെ തകർക്കുന്നു എന്ന വിഷയത്തിലുള്ള ഒരു സ്നേഹക്കൂട് നമ്മൾ കേട്ടു. നമ്മോടൊപ്പം പ്രൊഫസർ കെ പി സായദും ഷമീം എം വണ്ടൂരുമാണ് ചേർന്ന് സംസാരിച്ചത്.
3: ഈ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ ചില അടിസ്ഥാനങ്ങളും അടിത്തറകളുമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം, വാജിബ് ഒരു കാര്യം ജായിസ് അനുവദനീയം എന്നൊക്കെ ആകുന്നത് അങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടാണ്. പ്രമാണങ്ങൾ തന്നെയാണെങ്കിലും പ്രവാചകനിൽ നിന്ന് വരുന്ന ഹദീസുകൾ, ഖുറാനിലെ വചനങ്ങൾ, അതൊക്കെ ഓരോന്നും കൃത്യമായി ഇങ്ങനെ അത് വന്ന വഴികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ സനദുകളൊക്കെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ അൽ ഉസൂൽ പരിപാടി ശരിക്കും ഇതിൻ്റെ വളരെ ആഴമുള്ള പഠന സെഷനാണ്. ഇനി നമുക്കിന്ന് അൽ ഉസൂലിൻ്റെ സമയം എത്തിയതുകൊണ്ട് ആ വിഷയത്തിലെ ആ അൽ ഉസൂലിലെ ഒരു വിഷയത്തിലേക്ക് തന്നെ പോകാം.
2: പതിവ് പോലെ നമ്മളോടൊപ്പം ഇന്ന് അൽ ഉസൂലിൽ ചേരുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്.
3: ഹദീസുകളുടെ ഒരു കാറ്റഗറിയാണ് മഅറൂഫ് എന്ന് പറയുന്നത്. മഅറൂഫ് ഐന് മഅറൂഫ് എന്നത്, ഇപ്പോൾ മഅറൂഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഹീഹായ ഹദീസ്, ളഈഫായ ഹദീസ്, ഗരീബായ ഹദീസ്, ഇങ്ങനെ ഹദീസ് കുറേ കുറേ കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് وصلى الله على خير خلقه محمد صلى الله عليه وسلم اما بعد പ്രിയ നിറഞ്ഞ പ്രേക്ഷകരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രധാനമായും മൂന്ന് രീതിയിലുള്ള ഹദീസുകളാണ് നമ്മുടെ മുമ്പിൽ എത്തുക. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വരുന്നവ. മറ്റൊന്ന്, പ്രവാചകന്റെ സ്വഹാബിമാരിൽ ഏതെങ്കിലും ആളുകളിലേക്ക് ചേർത്തപ്പെട്ടു വരുന്നവ, അതല്ലെങ്കിൽ താബിഈകളിൽ നിന്ന് ആരിലേക്കെങ്കിലും ചേർത്തപ്പെട്ടു വരുന്നവ. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്നതിന് ഹദീസുകളൊന്നും, സ്വഹാബിയിലേക്കോ താബിഈയിലേക്കോ ചേർത്തപ്പെട്ടു വന്നതിന് അസറുകളെന്നുമാണ് സാധാരണയായി പ്രയോഗിക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു ഹദീസ് ചേർത്തപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ചെയ്തു, അവിടുന്ന് ഒരു കാര്യം അംഗീകരിച്ചു, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു പക്ഷേ അത് ചെയ്യാൻ സാധിച്ചില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വരാറുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്കതിന് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഹദീസുകൾക്കാണ് അൽ മർഫൂ എന്ന് നമ്മൾ പറയുന്നത്. റഫാ എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നാണ് അർത്ഥം. മർഫൂ എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ടത് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. റഫഅ എന്നതിന്റെ മഫ്ഊലായി, ഇസ്മു മഫ്ഊലായി അൽ മർഫൂ എന്ന പദം ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. വളഅ എന്നതിന്റെ വിപരീതമാണ് റഫഅ എന്നുള്ളത്. ഇതിന് ഈ പേര് കിട്ടിയത് കഅന്നഹു സുമ്മിയ ബിദാലിക ലിനിസ്ബത്തിഹി ഇലാ സാഹിബിൽ മഖാമിർ റഫഅ വഹുവ അന്നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഉന്നതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്തിട്ടുള്ള കാരണം കൊണ്ടായിരിക്കാം അതിന് മർഫൂ എന്ന് പേര് ലഭിച്ചത് എന്ന് ചില ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഉസൂലുൽ ഹദീസിന്റെ ഭാഷയിൽ ഒരു ഹദീസ് മർഫൂ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് മുഹദ്ദിസുകൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? പണ്ഡിതന്മാർ പറയുന്നു, മാ ഉലീഫ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറിൻ ഔ സിഫത്തിൻ ഔ ഖൽഖിൻ ഔ ഖുൽഖിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മാ ഉലീഫ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറിൻ ഔ സിഫത്തിൻ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവിടുത്തെ വാക്കുകളോ അവിടുത്തെ പ്രവർത്തനങ്ങളോ അംഗീകാരങ്ങളോ വിശേഷണങ്ങളോ ഇതിലേതെങ്കിലും ഒന്നിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിയിട്ടുണ്ടെങ്കിൽ, അഥവാ ആ ഹദീസിൽ പ്രവാചകന്റെ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ, അത്തരം ഹദീസുകൾക്കാണ് മർഫൂ ആയിട്ടുള്ള ഹദീസുകൾ എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാകാം, പ്രവർത്തനങ്ങളാകാം, വിശേഷണങ്ങളാകാം. വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രവാചകൻ നേർക്കുനേരെ വഹൈന്റെ അടിസ്ഥാനത്തിൽ നൽകിയ നിർദ്ദേശങ്ങളാകാം, പ്രവാചകന്റെ അല്ലാതെയുള്ള നിർദ്ദേശങ്ങളാകാം, പൊതുവെ പ്രവാചകൻ നൽകുന്ന നിർദ്ദേശങ്ങളാവാം. പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, യാത്രകൾ, ഇരുത്തം, ഉറക്കം, ഭക്ഷണം എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകാരം കൊടുത്ത കാര്യങ്ങളുണ്ട്. അപ്രകാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ, അവിടുത്തെ സ്വഭാവ വിശേഷണങ്ങൾ ഉണ്ടാകാം, ശാരീരിക വിശേഷണങ്ങൾ ഉണ്ടാകാം, ഏതായിരുന്നാലും അതൊക്കെ പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടു വന്നതാണോ എന്നത് പരിശോധിച്ചുകൊണ്ട് അത്തരം ഹദീസുകളെ നമ്മൾ മർഫുആയ ഹദീസുകൾ എന്നാണ് പറയുക. ഇത് ചിലപ്പോൾ ചേർത്തി പറയുന്ന വ്യക്തി സഹാബിയായിരിക്കാം, അതല്ലെങ്കിൽ താബിഈയായിരിക്കാം. ചിലപ്പോൾ ഇസ്നാദ് അതിൻ്റെ സനദുകൾ കോർവയൊത്തതാകാം, മുത്തസിലാകാം, അതല്ലെങ്കിൽ മുറിഞ്ഞതാകാം. അതൊന്നും ഈ മർഫുഇൽ പരിഗണിക്കപ്പെടുന്നില്ല. അഥവാ സനദ് മുറിഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ആ ഹദീസ് മർഫുആണ്. അങ്ങനെ വരുമ്പോൾ മൗസൂലായ, മുർസലായ, മുത്തസിലായ, മുൻഖത്തിആയ ഹദീസുകളൊക്കെ അതിലുൾപ്പെടും. മൗസൂൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നിട്ടുള്ള, ചേർത്തപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, അല്ലെങ്കിൽ സഹാബിയെ വിട്ടുപോയ താബിഈ നേരിട്ടുദ്ധരിക്കുന്ന ഹദീസുകൾ, സനദ് മുറിഞ്ഞത്, അതുപോലെ തന്നെ സനദ് മുറിയാത്തത്, സഹാബിയെ വിട്ടത്, സഹാബി വിടാത്തത്, ഇങ്ങനെയുള്ള സനദിൽ മുറിവുകൾ ഉണ്ടെങ്കിലും ശരി, അത് പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മർഫുആയിട്ടാണ് പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുള്ളത്. ഈ ഒരു നിർവചനത്തിൽ നിന്ന് നാല് തരത്തിലുള്ള മർഫുഉകളുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, അൽ മർഫുഉൽ ഖൗലിയ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിയായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള, വാക്കുകൾ പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകൾ, അങ്ങനെയുള്ള മർഫുആയ ഹദീസുകൾ. അതിനൊരു ഉദാഹരണമാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇന്നമൽ അഅമാലു ബിന്നിയാത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ എന്ന് തുടങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഇസ്ലാമിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ നിയത്തുമായി ബന്ധപ്പെട്ട വളരെ സുപ്രസിദ്ധമായ ഈ ഹദീസ്, ഇത് സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. രണ്ടാമത്തെ ഇനം അൽ മർഫുഉൽ ഫഇലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫഇലിയായിട്ടുള്ള പ്രവർത്തനം ഒരു സഹാബി വിശദീകരിക്കുന്ന രീതിയിലുള്ള ഹദീസുകൾ. അഥവാ പ്രവാചകൻ നമസ്കരിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു, പ്രവാചകൻ സുജൂദിലേക്ക് പോയപ്പോൾ ഇങ്ങനെയാണ് സുജൂദുകൾ നിർവഹിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 അവയവങ്ങൾ സുജൂദിൽ നിരത്തുവച്ചിരുന്നു, ഇങ്ങനെ ഇന്ന പ്രാർത്ഥനകളൊക്കെ പ്രവാചകൻ അത്തഹിയാത്തിലും സുജൂദിലും റുക്കുഉലുമൊക്കെ നിർവഹിച്ചിരുന്നു എന്നിങ്ങനെ പ്രവാചകൻ അനുഷ്ഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക. മൂന്നാമത്തേത് അൽ മർഫുഉ തഖ്രീരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, പ്രവാചകന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് അനുഷ്ഠിക്കപ്പെടുകയും എന്നാൽ പ്രവാചകൻ അതിന് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഹദീസുകൾക്കാണ് അൽ മർഫുഉ തഖ്രീരി എന്ന് പറയുക. പ്രവാചകന്റെ സഹാബത്തിൽ ചില ആളുകൾ ഉടുമ്പിന്റെ മാംസം ഭക്ഷിച്ചു, പക്ഷെ പ്രവാചകൻ അത് വിരോധിച്ചില്ല, പ്രോത്സാഹിപ്പിച്ചില്ല, അവർക്ക് അനുവാദം നൽകി. അത് പ്രവാചകന്റെ ഒരു അനുവാദമായിരുന്നു, അത് ജായിസാണ്, ഹലാലാണ് എന്നതിന്റെ ഒരു സൂചനയായിരുന്നു അത്. അപ്രകാരം ഒരു അടിമ സ്ത്രീയോട് ഐനല്ല എന്ന് ചോദിച്ചപ്പോൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി, പ്രവാചകൻ ആ വിരൽ ചൂണ്ടിയതിനെ അംഗീകരിച്ചു. ഈ രീതിയിലുള്ള ഹദീസുകൾ. നാലാമത് അൽ മർഫുഉൽ വസ്ഫി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ വിശദീകരിച്ചു കൊണ്ടുവന്നിട്ടുള്ളവ. അത് സൃഷ്ടിപരമാകാം, അതല്ല സ്വഭാവ സവിശേഷ ഗുണങ്ങൾ ഉള്ളതാവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സഹാബിമാർ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനു നാസി ഖുൽഖ, പ്രവാചകൻ സ്വഭാവത്തിൽ ഏറ്റവും നല്ല ആളായിരുന്നു. ഇനി ഖൽഖൻ എന്ന് വായിച്ചാൽ സൃഷ്ടിപരമായും ഏറ്റവും ഭംഗിയുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. അതിനാണ് മർഫുഉ വസ്ഫി എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇനി മർഫുആയ ഹദീസുകൾ തന്നെ രണ്ട് തരം ആക്കി പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. സ്വരീഹായ മർഫുഉ, ഗൈറു സ്വരീഹായ മർഫുഉ. സ്വരീഹായ മർഫുഉ എന്ന് പറഞ്ഞാൽ വ്യക്തമായ രീതിയിൽ മർഫുആയത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചെയ്തു, അംഗീകരിച്ചു എന്നു നേർക്കുനേരെ തന്നെ ഹദീസിൽ വന്ന കാര്യങ്ങൾ, അതിനാണ് സ്വരീഹായ മർഫുഉ എന്ന് പറയുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്ന വാക്കുകൾ ഉദാഹരണമായി, അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിം അഖുൽ മുസ്ലിം എന്നൊക്കെ പറയുന്ന നേർക്കുനേരെ തന്നെ പ്രവാചകന്റെ വാക്കുകളെ ഉദ്ധരിക്കുക, അതിനാണ് സ്വരീഹായ മർഫുഉ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഗൈറു സ്വരീഹ്, നേർക്കുനേരെയല്ലാതെ പറയുന്ന സ്വരീഹ അല്ലാത്ത മർഫുഉകൾ. അഥവാ ഒരു സഹാബി അഥവാ പണ്ഡിതന്മാർ അതിന് നിർവചനം പറഞ്ഞിട്ടുള്ളത്, വഹുവ ഖൗലു സഹാബി ഔ ഫിഅലുഹു അല്ലദി ലൈസ മിൻ ഖബീലി മാ യുംകിനുൽ ഖൗൽ അവിൽ ഫിഅൽ ബിഹി മിൻ ഖബ്ലി റഅ്യ് വൽ ഇജ്തിഹാദ്. ഒരു സഹാബി ഒരു കാര്യം പറയുന്നു, ആ കാര്യം ആ സഹാബിക്ക് തൻ്റെ സ്വന്തം ഇജ്തിഹാദ് കൊണ്ടോ ഗവേഷണം കൊണ്ടോ അതല്ലെങ്കിൽ സ്വന്തം അഭിപ്രായമായോ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സഹാബി പറയുകയോ അല്ലെങ്കിൽ അനുഷ്ഠിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും മർഫുഇന്റെ ഗണത്തിൽ തന്നെയാണ് പെടുക. പക്ഷേ അത് സ്വരീഹല്ല. ഏതുപോലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന ഏതെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്നൊരു ചരിത്രം ഒരു സഹാബി പറയുന്നു, സഹാബിക്ക് ഒന്നുകിൽ അത് പ്രവാചകനിൽ നിന്ന് കിട്ടിയതാകാം, അതല്ലെങ്കിൽ അഹ്ലി കിതാബിൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയതാകാം, പക്ഷെ ഒരു ഗവേഷണത്തിനോ അതുപോലെ സ്വന്തം അഭിപ്രായങ്ങൾക്കോ പ്രാധാന്യമില്ലാത്ത അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പാടില്ലാത്ത ഒരു മേഖലയായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ടിട്ടല്ലാതെ ആ സഹാബി അത് പറയുകയില്ല എന്നുള്ള വിശ്വാസം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞിട്ടുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പ്രവാചകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹാബി അത് പറഞ്ഞിട്ടുണ്ടാവുക. സഹാബിമാർ ഉദൂലുകളാണ്, കളവ് പറയാത്തവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പോയിട്ട് മറ്റുള്ളവരുടെ പേരിൽ പോലും കളവ് പറയാൻ മടിക്കുന്നവരും കളവ് പറയാത്തവരുമാണ് പ്രവാചകന്റെ സഹാബത്തം തിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്കുനേരെ കേട്ടു എന്ന് പറയാതെ സ്വന്തം ഗവേഷണത്തിനും പഠനത്തിനും അഭിപ്രായങ്ങൾക്കുമൊന്നും സാധ്യതയില്ലാത്തൊരു വിഷയം ഒരു സഹാബി പറഞ്ഞാൽ അങ്ങനെയുള്ളതിനാണ് സ്വരീഹല്ലാത്ത മർഫുഉ എന്ന് പറയുക. ഇത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് മാത്രമല്ല, വരാനിരിക്കുന്ന അന്ത്യനാളിൻ്റെ ഭയാനകതകളെക്കുറിച്ചും അന്ത്യനാളിൻ്റെ രീതികളെക്കുറിച്ചും അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു സഹാബി വിശദീകരിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഇന്ന ഇന്ന പ്രതിഫലങ്ങളൊക്കെ ഉണ്ട്, ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ പ്രത്യേകമായ ശിക്ഷയുണ്ട് എന്നൊക്കെ സഹാബിമാർ പറയുക, അത്തരം ഹദീസുകൾക്കാണ് മർഫുഉ ഗൈറു സ്വരീഹ്, സ്വരീഹ് അല്ലാത്ത മർഫുഉ എന്ന് പറയുക. മർഫുഉൻ ഹുക്മിയൻ എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. അങ്ങനെയും പണ്ഡിതന്മാർ, അഥവാ ഹുക്മൻ മർഫുആണ്, ഇത്തരം ഹദീസുകൾ മർഫുഇന്റെ ഹുക്മാണ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് എന്ന അർത്ഥത്തിലാണത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകൾ മർഫുആണ്. അത് നാല് തരത്തിലുണ്ടാകാം. അപ്രകാരം തന്നെ രണ്ട് രീതികളിൽ മർഫുഉ സ്വരീഹെന്നും ഗൈറു സ്വരീഹെന്നും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. മർഫുഉമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമുക്ക് ഗ്രഹിക്കാനുള്ളത്, അള്ളാഹുവിൻ്റെ ദീൻ ആഴത്തിൽ പഠിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: അലുസൂൽ നമ്മൾ കേട്ടു. നമ്മുടെ ഉസ്താദ് അബ്ദുൽ മാലിക് സലഫി വളരെ വ്യക്തമായി നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ.

0: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ദുൽ ഖുർആനിൽ ഇപ്പോൾ സൂറത്തുൽ ഹിജ്റിലെ 73 മുതൽ 75 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ ഹിജ്റിലെ 72 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അള്ളാഹ് ഇന്ന് 73 മുതൽ 75 വരെയുള്ള 2-3 ആയത്തുകൾ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. ചെറിയ ആയത്തുകളാണ്, ആവർത്തിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം. പെട്ടെന്ന് നമുക്കറിയാമല്ലോ, പരിശുദ്ധ ഖുർആൻ പെട്ടെന്ന് പഠിക്കാനും കഴിയും, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് അത് മറപ്പിച്ച് പോകാനും എളുപ്പമാണ്. ശ്രോതാക്കൾക്കൂടെ എല്ലാവരും പാരായണം ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗം ഒന്ന് ഓതി നമുക്ക് പുതിയ ഭാഗം തുടങ്ങാം.

0: ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ.
1: പുതിയ ഭാഗം.
0: ഫഅഖദത്ഹും

فجعلنا عاليها سافلها

0: സൂറ ഹിജ്റിലെ 73, 74, 75 മൂന്നായത്തുകളാണ് നമ്മൾ മനഃപാഠമാക്കിയത്. പ്രതിഫലം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പാരായണം ചെയ്യുന്നു. അല്ലാഹു തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന നല്ലൊരു പുണ്യപ്രവർത്തനമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 73 മുതൽ 75 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ന്യൂവാൽസിൽ പി ജി ഡിപ്ലോമ, അപേക്ഷ 31 വരെ. കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ ന്യൂവാൽസ് പി ജി ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഒരു വർഷം ദൈർഘ്യമുള്ള പ്രോഗ്രാമുകൾ. പൂരിപ്പിച്ച അപേക്ഷാ ഫോം, സി ഡി, രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം അയച്ചു കൊടുക്കണം. അവസാന തീയതി 31 ഓഗസ്റ്റ് വരെ. ബിരുദമാണ് യോഗ്യത. വിശദ വിവരങ്ങൾക്ക് www.newals.ac.in.
2: Peace Radio. Tune to reality.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: റെയിൽവേയിൽ 4098 ഒഴിവ്. റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലെ 4098 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസ് വഴി പ്രസിദ്ധീകരിച്ചു. 14 August to 13 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. പ്രായം 18 to 33 വരെ. ശമ്പളം 35,400. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തൊഴിൽ വീഥിയിലും മറ്റു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും ലഭിക്കുന്നതാണ്. റെയിൽവേയിൽ 4098 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം rrb.tiruvananthapuram.gov.in.
3: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
5: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുകയെന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
6: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ നുറുങ്ങുകൾ.
1: എന്തിന് സ്വാതന്ത്ര്യം? എഴുത്ത് നസീമ വാടാനപ്പള്ളി. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരത്തിന്റെ പേരിലുള്ള ബഹളങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കവേ സ്വാതന്ത്ര്യം എന്ന വിഷയത്തെക്കുറിച്ചൊരു കുറിപ്പെഴുതാൻ അവൾ തന്റെ തൂലിക കയ്യിലേന്തി. അന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ധീരയോദ്ധാക്കൾ മുന്നിട്ടിറങ്ങിയപ്പോൾ പിന്നണിയിൽ ഒരേ മനസ്സോടെ ഇന്ത്യക്കാർ അണിനിരന്നു. ചില ഒറ്റുകാരൊഴിച്ച് അങ്ങനെ ഇന്ത്യ സ്വതന്ത്രയായി. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഭരിക്കുന്നവർ വിദേശികളല്ല, എന്നാൽ ജനങ്ങളുടെ ന്യായമായ ചില സ്വാതന്ത്ര്യങ്ങൾക്ക് പോലും അവർ വിലക്കേർപ്പെടുത്തുന്നു. ഇന്ന് ഓരോരുത്തർക്കും ആവശ്യം ഓരോതരം സ്വാതന്ത്ര്യമാണ്. വർഗീയതയ്ക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ മറയാക്കുന്നവർ നേരും നിറിയുമില്ലാതെ രാഷ്ട്രീയ രംഗത്തെ കളങ്കപ്പെടുത്തുന്നു. കാമപൂർത്തീകരണത്തിന് ലൈംഗിക സ്വാതന്ത്ര്യം വേണമെന്നതാണ് ചിലരുടെ ആവശ്യം. സ്വന്തം അമ്മയോടും സഹോദരിമാരോടുമെല്ലാം ലൈംഗികതയാവാം, അവരുടെ സമ്മതം നേടിയാൽ മതിയെന്നും മൃഗങ്ങളോടുപോലും അതാവാമെന്നും വാദിക്കുന്ന നിറയട്ടവർക്കും ഇവിടെ സമരമുഖങ്ങളുണ്ട്. ലിബറൽ ജെൻഡർ ന്യൂട്രാലിറ്റി ആശയങ്ങൾക്ക് വളർന്ന് വികസിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നതാണ് ചിലരുടെ ആവശ്യം. ലഹരികൾക്കടിമപ്പെട്ട് സ്വന്തം മാതാപിതാക്കളെപ്പോലും കൊന്നെടുക്കുന്നവർ ആഗ്രഹിക്കുന്നത് ലഹരി യഥേഷ്ടം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. കൊള്ളപ്പലിശയാൽ ആത്മഹത്യകൾ പെരുകുമ്പോഴും പലിശ നിരക്ക് കൂട്ടാനായുള്ള സ്വാതന്ത്ര്യമാണ് ഫിനാൻസ് രംഗത്തുള്ളവരുടെ ആവശ്യം. മതസ്വാതന്ത്ര്യത്തിന്റെ മറവിൽ നടക്കുന്ന ആത്മീയ ചൂഷണങ്ങൾക്ക് അതിരില്ല. ജീവിതത്തെ സ്വന്തം ഇഷ്ടാനുസരണം നയിക്കാനും വേണ്ടിവന്നാൽ ജീവിതം അവസാനിപ്പിക്കാനും സ്വാതന്ത്ര്യം വേണമെന്നും ആവശ്യപ്പെടുന്നവരുണ്ട്. പിന്നെ എങ്ങനെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എഴുതും? താനെഴുതിയ കടലാസുതുണ്ടുകൾ ഓരോന്നും അവൾ ചുരുട്ടിയെറിഞ്ഞു. തെല്ലുനേരം കഴിഞ്ഞപ്പോൾ ചാറ്റൽ മഴയോടൊപ്പം പതുങ്ങിവന്ന മന്ദമാരുതൻ അവളിലെ ആത്മരോഷത്തെ ചെറുതായി തണുപ്പിച്ചു. വികാരത്തെ മറികടന്ന് വിവേകത്തിലേക്ക് മനസ്സ് ചാഞ്ഞപ്പോൾ അവൾ വീണ്ടും തന്റെ തൂലികയെടുത്തു. മനുഷ്യ, നിനക്കെവിടെയാണ് പിഴച്ചത്? സൂപ്പർ അനിമൽ എന്നറിയപ്പെടുന്ന നീ എങ്ങനെയാണ് മൃഗത്തെക്കാൾ അതപ്പതിച്ചുപോയത്? അതെ, നീ നിന്റെ അസ്തിത്വത്തിന്റെ ലക്ഷ്യം തന്നെ മറന്നതോടെയാണ് നിന്റെ മൂല്യച്യുതി ആരംഭിച്ചത്. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവേ ആയിരുന്നില്ലാത്ത ഒരു കാലഘട്ടം അവന്റെ മേൽ കഴിഞ്ഞുപോയിട്ടില്ലേ? അധ്യായം 76 വചനം 1. അതെ, നാം എന്തായിരുന്നു? എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കും? നമുക്ക് നമ്മുടേതെന്ന് പറയാൻ എന്താണുള്ളത്? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഏകനായ ഒരു രക്ഷിതാവാണ്. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും നമ്മെ പടച്ചതും പരിപാലിക്കുന്നതും ആയുസ്സിന്റെ അളവ് നിർണ്ണയിക്കുന്നതും. അള്ളാഹു എന്റെ രക്ഷിതാവും ഞാൻ അവന്റെ അടിമയുമാണ് എന്ന തിരിച്ചറിവാണ് മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നതും ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാൻ പ്രാപ്തനാക്കുന്നതും. എഴുത്തിനൊപ്പം അവളുടെ ചുണ്ടുകളും അതേറ്റുപറഞ്ഞുകൊണ്ടേയിരുന്നു. രാത്രിയിൽ ഏകാന്തതയും ചാറ്റൽ മഴയും കൂടെ വന്ന മന്ദമാരുതനും അതിന് സാക്ഷിയായി. നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
7: പീസ് റേഡിയോ ഐടി ജാലകം, എം പരിവാഹൻ, വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ആപ്പ്, ഭാഗം 3, അവതരിപ്പിക്കുന്നത് സാലിഹ് ഇബ്രാഹിം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഈൻ, അമ്മാബാദ്. ഐ ടി ജാലകത്തിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ നമ്മൾ എം പരിവാഹൻ എന്ന് പറയുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരാപ്പിനെ കുറിച്ചായിരുന്നു പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതിലെ സൈനപ്പ്, അത് കഴിഞ്ഞ് ഒരു വെർച്വലി നമ്മളുടെ ബുക്കും പേപ്പറൊന്നും കയ്യിൽ കരുതാതെ തന്നെ ആപ്പിലൂടെ പോലീസ് ചെക്കിംഗ് സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന കേന്ദ്ര സർക്കാർ ഇറക്കിയ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിങ്ങൾ RC ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം, ഡ്രൈവിംഗ് ലൈസൻസ് ആഡ് ചെയ്യാം. ഇതൊക്കെ വെർച്വൽ RC വെർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുവഴി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ആപ്പ് ഫോണും നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വേറെയുള്ള ബുക്കും പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഫോണിൽ ചാർജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാറ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് പോലീസ് ചെക്കിങ്ങിൽ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിധ ചെക്കിംഗ് സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ അതിലെ വ്യത്യസ്ത സർവീസസ്, അതിലൂടെയുള്ള വ്യത്യസ്ത സർവീസസുകളെയാണ് പരിചയപ്പെടുന്നത്. ഒന്ന് നമ്മുടെ RC ഡ്രൈവിംഗ് ലൈസൻസ്, വെർച്വൽ RC വെർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള നിലക്ക് നമുക്ക് ആഡ് ചെയ്യാം. അതാണ് അതിൻ്റെ മെയിൻ രണ്ട് ഫീച്ചേഴ്സ് ഉള്ളത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിൽ കാണിക്കും. അത് ആഡ് ചെയ്യാൻ നമ്മളുടെ RCയുടെ നമ്പറും അതുപോലെ ചേസിസ് നമ്പറിൻ്റെ അവസാന നാലക്കവും എൻജിൻ നമ്പറിൻ്റെ അവസാന നാലക്കവും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനി അതുപോലെ നമ്മുടെ ഒരു വാഹനം വേറൊരാൾക്ക്, നമ്മുടെ സുഹൃത്തിന് ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് നമ്മൾ ഉപയോഗിക്കാൻ കൊടുക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ RC മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ RC ആദ്യം ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്രിയേറ്റ് വിർച്വൽ RC എന്നുള്ള നമ്മുടെ ഓപ്ഷനിൽ താഴെ ആപ്പ് തുറന്ന് നിങ്ങളുടെ താഴെ പോയി ക്രിയേറ്റ് വിർച്വൽ RC പോയി RC ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നമ്മുടെ വണ്ടി നമ്പർ കാണിക്കും, അതിൻ്റെ വലതുവശത്ത് ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണോ നമുക്ക് ഈ നമ്മുടെ വണ്ടി വേറെ ആരാണോ ഉപയോഗിക്കുന്നത് അവരുടെ ഫോൺ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അവരും ഇതുപോലെ രജിസ്റ്റർ ചെയ്തവരാവണം. ഓക്കെ, നമ്മുടെ എം പരിവാഹൻ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഇതുപോലെ അവരും

പറയുന്നത് ഒരു മാസം, ആറ് മാസം, ഒരു വർഷം, ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഷെയർഡ് അത് കൊടുക്കുക, എന്നിട്ട് ഷെയർഡ് ആർ സി എന്ന് കൊടുത്താൽ സക്സസ്ഫുള്ളി ഷെയർഡ് യുവർ ആർ സി എന്നുള്ളത് കാണിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരാണോ നമ്മുടെ വണ്ടി ഉപയോഗിക്കുന്നത് അവർക്ക് ഈ ഇത് വെച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ ആർ സി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ ഈ ആപ്പ് വെച്ച് അവർക്കും നമ്മുടെ വണ്ടിയുടെ ആർ സി കൈവശം വെക്കാതെ തന്നെ നമ്മുടെ വണ്ടി ഉപയോഗിക്കാനുള്ള ഓപ്ഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. വേറെ എത്ര ആളുകൾക്ക് വേണം എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ആർ സി ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആർക്കൊക്കെ നിങ്ങളുടെ ആർ സി ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാനുള്ള ഓപ്ഷൻ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലെ 3 dots 3 lines ക്ലിക്ക് ചെയ്ത് ഷെയർഡ് ആർ സി എന്നുള്ളടത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആർ സി ആർക്കാണ് ഷെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കാണാൻ പറ്റും. ഓക്കെ, ഈ ഷെയർ ചെയ്ത ആർ സി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ആറ് മാസത്തേക്ക് നമ്മൾ ഷെയർ ചെയ്തു, ആറ് മാസം അദ്ദേഹം ഉപയോഗിക്കുന്നില്ല, ഒരു മാസം ഉപയോഗിച്ച് നമുക്ക് തിരിച്ചു വണ്ടി തന്നു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. വീണ്ടും നമ്മൾ മുകളിൽ 3 lefts 3 lines ക്ലിക്ക് ചെയ്ത് ഷെയർഡ് ആർ സിയിൽ പോയി ആർക്കാണ് ഷെയർഡ് ചെയ്തിട്ടുള്ളത് ആളുടെ പേര് കാണിക്കും. അവിടെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും റൈറ്റ് സൈഡിൽ ഒരു വേസ്റ്റ് ബിൻ കൊട്ടയുടെ ചിഹ്നം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷൻ ചോദിക്കും ഡിലീറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അതുപോലെ തന്നെ വേറെ ആരുടെയെങ്കിലും വണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ അവരുടെ ആർ സി നമുക്കും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് റിസീവ്ഡ് ആർ സി എന്ന് പറയുന്നൊരു ഓപ്ഷൻ. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ 3 lines ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ പേരും നമ്മുടെ പേരും നമ്പറും കാണിച്ചാൽ മൈ ആർ സി, മൈ ഡ്രൈവിംഗ് ലൈസൻസ്, ഷെയർഡ് ആർ സി, റിസീവ്ഡ് ആർ സി എന്ന് കാണാം. റിസീവ്ഡ് ആർ സിയിൽ പോയി കഴിഞ്ഞാൽ ഇത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ഇനി ആരുടെയെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വിവരങ്ങൾ നമുക്ക് സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. നിങ്ങൾ 3 dotsൽ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ 3 lines ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് DL with DOB, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും അടിച്ച് നിങ്ങൾക്ക് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ആർ സി വേറൊരാളുടെ ആർ സിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. വേറെ ഒരു ഓപ്ഷനാണ് സെർച്ച് ചെലാൻ. എന്തെങ്കിലും ചെലാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഫൈനായിട്ട് കിട്ടുക, അതല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെലാൻ നിങ്ങൾക്ക് പേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെലാൻ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺലൈൻ പേയ്മെൻറ്റൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ചെലാൻ, ഈ ചെലാൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ചെലാൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ വണ്ടിയുടെ പേരിലുള്ള എന്തെങ്കിലും പെൻഡിങ് ചെലാൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതുവഴി കാണാനും പേയ്മെൻറ്റ് അടക്കാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആർ സി നമ്പർ സെർച്ച് ചെലാൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർ സി നമ്പർ വെച്ചും ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ വെച്ചും നമുക്ക് സെർച്ച് ചെയ്യാം. എൻ്റർ ആർ സി നമ്പർ ബൈ ആർ സി നമ്പർ എന്നിവിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ആർ സി നമ്പർ ടു ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് കാണാം. അവിടെ ആർ സി നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വിവരങ്ങൾ ലഭ്യമാകും. അതുപോലെ തന്നെ പാഡ് ടാക്സ് വേറൊരു ഫെസിലിറ്റിയാണ്, ഫീച്ചറാണ് പാഡ് ടാക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുകളിൽ 3 lines ലെഫ്റ്റ് സൈഡിലെ 3 lines ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാഡ് ടാക്സ് എന്നുള്ള ഓപ്ഷൻ വരും. അവിടെയും നമ്മുടെ വണ്ടിയുടെ പാഡ് ടാക്സ്, ചെക്ക് പെൻഡിങ് ട്രാൻസാക്ഷൻസ്, റീപ്രിൻറ്റ് റെസീപ്റ്റ്, ഈ 3 options കാണാം. ഇതിൽ പാഡ് ടാക്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ നമ്പർ കൊടുത്താൽ നിങ്ങളുടെ ടാക്സ് പേ ചെയ്യാനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതുവഴി ചെയ്യാൻ പറ്റും. ആറാമത്തെ ഒരു ഓപ്ഷനാണ് എമർജൻസി സർവീസ്. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട എമർജൻസി സർവീസസ് നമുക്ക് ഗൂഗിൾ മാപ്പ് വഴി ലിങ്ക് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. അതിൽ നിങ്ങളുടെ ലൊക്കേഷൻ ആക്സസ് ചോദിക്കും. ഈ എമർജൻസി സർവീസസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു പെർമിഷൻ ചോദിക്കും, അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ

0: കഴിഞ്ഞാൽ നമുക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ എമർജൻസി സമയങ്ങളിൽ നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നമ്മുടെ വ്യത്യസ്ത വിവരങ്ങൾ, പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, വേറൊരാൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിവരങ്ങളെല്ലാം വളരെ സുഖമായിട്ട് കിട്ടും. അപ്പോൾ എമർജൻസി സർവീസസ് എന്നുള്ള ഓപ്ഷൻസ് എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരു ഹോസ്പിറ്റൽ കേസോ ആക്സിഡൻറ്റ് പോലെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ അതിൽ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, ബ്ലഡ് ഗ്രൂപ്പ്, ഹൈറ്റ്, വെയ്റ്റ്, ഇതുപോലെ വ്യത്യസ്ത ഒരു ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ രംഗത്ത് അവർക്ക് നമ്മുടേതായ ഡീറ്റെയിൽസ് നമ്മൾ പറയാതെ തന്നെ ആപ്പിലൂടെ കൈമാറാനും ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഐടി ജാലകം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നിങ്ങൾക്ക് കേട്ടെല്ലാവർക്കും നന്ദി. ജസാക്കുല്ലാ ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഐടി ജാലകം. അവതരിപ്പിച്ചത് സാലിഹ് ഇബ്രാഹിം. എം പരിവാഹൻ. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ആപ്പ്, ഭാഗം 3.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: സംബന്ധിച്ചോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ യായ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
4: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അതുങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അമ്മാകെ ബേജാറായി, കുറേ വാതിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ അത്താത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, പോകണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ, അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്. ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിനോടത്തല്ലേ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടി പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്. പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
2: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി 10,000 കേൾക്കും, വീഡിയോ ആയി 1,000 കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
7: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
6: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
7: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
6: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും

0: പീസ് റേഡിയോ അൽലിജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽലിജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽലിജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽലിജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ജീവിത പാഠങ്ങൾ. നാം ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധേയമായ പാഠങ്ങൾ പകർന്നു നൽകി അബ്ദുള്ള സലഫി നമ്മോട് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. അള്ളാഹുവിൻ്റെ എണ്ണമറ്റ അപാരമായ അനുഗ്രഹങ്ങൾ നിത്യേനയെന്നോണം അനുഭവിക്കുന്നവരും ആസ്വദിക്കുന്നവരും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം, ആഹാരം ലഭ്യമാക്കി തന്നു എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഭക്ഷണം മനുഷ്യന് ലഭ്യമാക്കിയതിനെ പറ്റിയുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിശിഷ്യം ഹജ്ജുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണാം. വഅദ്ദിം ഫിന്നാസി ബിൽഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഹജ്ജിന് വേണ്ടിയുള്ള വിളിയാളമാണ് ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. തൊട്ടടുത്ത ആയത്തിലല്ല പഠിപ്പിക്കുകയാണ്, ലിയഷ്ഹദു മനാഫി അലഹും വയദ്കുറു സ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിലെ ബലികർമ്മവുമായി ബന്ധപ്പെട്ട്, ഉലഹിയത്തുമായി ബന്ധപ്പെട്ട് പടച്ചവൻ പറഞ്ഞതിനു ശേഷം അള്ളാഹു പറയുകയാണ്, ഫക്കുലൂ മിൻഹാ, ആ മൃഗങ്ങളെ അറുത്തതിനു ശേഷം നിങ്ങൾക്ക് അവയിൽ നിന്നും ഭക്ഷിക്കാവുന്നതാണ്. വഅത്ഇമു അൽബാഇസൽ ഫഖീർ, പക്ഷെ നിങ്ങൾ ആ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം വഅത്ഇമു മറ്റുള്ളവരെ നിങ്ങൾ കഴിപ്പിക്കുകയും വേണം. നിങ്ങൾ കഴിച്ചോളൂ, മറ്റുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കുകയും വേണം. വിശിഷ്യം ഫക്കീറുകളായ, മിസ്കീനുകളായ, സാധുക്കളായ, പാവപ്പെട്ട ആളുകൾ അവർക്ക് ഭക്ഷണം നൽകണം എന്നുകൂടി പരിശുദ്ധ ഖുർആൻ ഈ ആയത്തുകളിലൂടെ മാനവരാശിയും പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഭക്ഷണം കഴിക്കുക എന്നൊരു മനുഷ്യൻ്റെ താല്പര്യം എത്രയുണ്ടോ അതേപോലെ, അതല്ലെങ്കിൽ അതിനേക്കാളേറെ താല്പര്യമുണ്ടാകണം ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും ഒരു ആത്മനിർവൃതിയും ഒക്കെ ഉണ്ടാവുമല്ലോ വിശപ്പടങ്ങുന്ന സമയത്ത്. അതേപോലെ ഒരു മനുഷ്യൻ്റെ വിശപ്പടക്കുമ്പോൾ, പട്ടിണി അനുഭവിക്കുന്ന ഒരാൾക്കൊരു നേരത്തെ ആഹാരത്തിനുള്ള വക നമ്മൾ നൽകുമ്പോൾ, അവരാ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ സ്വയം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ വിശപ്പടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നതിനേക്കാളൊരു മാനസികമായ ആത്മീയമായ സംതൃപ്തി മറ്റൊരുത്തൻ്റെ വിശപ്പടക്കുമ്പോൾ നമുക്കുണ്ടാകണം. അത് ദീനുൽ ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. മറ്റൊരവസരത്തിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വൽ ബുദന ജഅൽനാഹാ ലകും മിൻ ശഅഇറില്ലാഹി ലകും ഫീഹാ ഖൈർ ഫദ്കുറു സ്മല്ലാഹി അലൈഹാ സവാഫ്. ബലിയൊട്ടകങ്ങൾ, അവയെ അള്ളാഹു നിങ്ങൾക്ക് മതചിഹ്നങ്ങളാക്കി തന്നു. അവയിൽ നിങ്ങൾക്ക് ധാരാളം നന്മകളുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തെ പ്രകീർത്തിക്കുക. അങ്ങനെ അവയെ നിങ്ങൾ അറുത്തുകഴിഞ്ഞതിനു ശേഷം അവ പാർശ്വഭാഗങ്ങളിൽ നിലംപതിക്കുമ്പോൾ ഫക്കുലൂ മിൻഹാ, അതിൽ നിന്നും നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊള്ളുക. പക്ഷേ അതുമാത്രം പോരാ, നിങ്ങൾ മാത്രം കഴിച്ചാൽ പോരാ, വഅത്ഇമുൽ ഖാനിഅ വൽ മുഅത്തർ, സാധുക്കളായ ആളുകൾ, മിസ്കീനുകളായ ആളുകൾ, ആവശ്യക്കാരായ ആളുകൾ, ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കിടന്ന് വലയുന്ന ഒരുപാട് മക്കൾ, അയൽവാസികളിൽ, കുടുംബങ്ങളിൽ, നാട്ടിൽ, തൊട്ടടുത്ത നാട്ടിൽ, അയൽ രാജ്യങ്ങളിലൊക്കെ അന്വേഷിച്ചു കണ്ടെത്തിയും അവരുടെ വിശപ്പടക്കാൻ കൂടി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. വിശപ്പ് സഹിക്കാൻ വയ്യാതെ, വിശപ്പ് സഹിക്കാൻ വയ്യാതെ പ്രയാസത്തോടുകൂടി ജീവിക്കുന്ന എത്രയെത്ര ആളുകൾ ഈ കേരളക്കരയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു നേരത്തെ ആഹാരം, ഒരു നേരത്തെ ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാനും തൻ്റെ മക്കളെ കഴിപ്പിക്കാനും പാടുപെടുന്ന, പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശിഷ്യം കോവിഡുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും മറ്റുമൊക്കെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പല വീടുകളും പട്ടിണിയാണ്. പുറമേക്ക് ചിരിച്ച് പുഞ്ചിരിച്ച് നടക്കുന്നു എന്നതേയുള്ളൂ, അവരുടെ ഉള്ള് ഒരുപക്ഷെ പടയുകയാകാം. നാളത്തെ അന്നത്തിനു വേണ്ടി, നാളെ തൻ്റെ മക്കൾക്ക് വിശപ്പടക്കാൻ വേണ്ടി, നാളെ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യുക എന്നാലോചിച്ച് ജീവിക്കുന്ന എത്രയോ ആളുകൾ, കുടുംബനാഥന്മാർ ഉള്ള മണ്ണാണ് കേരളം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിക്കുന്നതോടൊപ്പം കഴിപ്പിക്കുക എന്ന ഒരു പതിവ് കൂടി വിശ്വാസികളായ നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹത്തോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ആണ് ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. അയ്യുൽ ഇസ്ലാമി ഖൈർ, അള്ളാഹുവിൻ്റെ റസൂലെ, ഏറ്റവും നല്ല ഇസ്ലാം ഏതാണ്? ഏറ്റവും നല്ല ഇസ്ലാം ഏതാണ് നബിയെ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുത്ഇമു ത്വആം, നീ ഭക്ഷണം ഭക്ഷിപ്പിക്കലാണ്. വിശപ്പനുഭവിക്കുന്ന ഒരാൾക്ക്, പട്ടിണി കിടക്കുന്ന ഒരാൾക്ക്, വിശപ്പിൻ്റെ കാഠിന്യത്താൽ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാൻ പ്രയാസപ്പെടുന്ന ഒരാൾക്ക്, അതല്ലെങ്കിൽ ഒരു കുടുംബത്തിന്, അവർക്കൊരു നേരത്തെ ആഹാരം നീ കൊടുക്കലാണ് ഏറ്റവും നല്ല ഇസ്ലാം. വതഖറു സലാം അലാ മൻ അറഫ്ത വമല്ലം തഅരിഫ് വഅലാ മല്ലം തഅരിഫ്, നിനക്ക് പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും സലാം പറയലുകൂടിയാണ് ഏറ്റവും നല്ല ഇസ്ലാം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഇസ്ലാമിക ജീവിതത്തിലെ, ഇസ്ലാമിക പാഠങ്ങളിലെ, ഇസ്ലാമിക ജീവിത പാഠങ്ങളിലെ ഏറ്റവും ഖൈറായ ആ കാര്യം ഭക്ഷിപ്പിക്കുക എന്നുള്ളത്, ആഹാരം നൽകുക എന്നുള്ളത്, അല്ലേ? ഹംഗർ ഫ്രീ ഹോംസ്, വിശപ്പുരഹിത വീടുകളെ സൃഷ്ടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്തരത്തിലൊരു നിമിഷമുണ്ടായിട്ടുണ്ടോ എന്ന് നാം ഗൗരവകരമായി ആലോചിക്കണം. തുലഹാ റളിയല്ലാഹു അൻഹു, സാധാരണയായി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരു ചെറിയ കുടിലിലേക്ക് കയറിപ്പോകുന്നതും കുറച്ച് സമയം കഴിയുമ്പോൾ ഇറങ്ങി വരുന്നതും കാണാറുണ്ടായിരുന്നു. ഒരു ദിവസം തുലഹാ റളിയല്ലാഹു അൻഹു, ഇതെവിടേക്കായിരിക്കും ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, ആരായിരിക്കും ആ വീട്ടിൽ, എന്തിനായിരിക്കും അകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം ഒരിക്കെ അവിടെ കയറി ചെന്നു. ആ സമയത്ത് തുലഹാ റളിയല്ലാഹു അൻഹു കണ്ടത് അജൂസൻ അംയാ മുഖഇദ, ആ ചെറിയ കുടിലിൽ ഒരു വൃദ്ധ മാത്രമാണ്, തൊലികൾ ചുക്കിച്ചുളിഞ്ഞ വയോ വൃദ്ധയായ, കണ്ണു കാണാൻ കഴിയാത്ത, കിടത്തം വന്നുപോയ, എണീക്കാൻ കഴിയില്ല, കിടന്നിടത്ത് തന്നെ കിടക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരു വൃദ്ധയെ കാണാനാണ്. മഹാനായ ഖലീഫ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് ചെല്ലുന്നത്. എന്നിട്ട് അപ്പോൾ ചോദിക്കുകയാണ് തുലഹ റളിയല്ലാഹു അൻഹു, ഇവിടെ സാധാരണ വരാറുള്ള ആൾ എന്തിനാണ് വരാറുള്ളത്, എന്താണ് അദ്ദേഹം ചെയ്യാറുള്ളത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ സഹോദരി പറയുകയാണ്, ഇവിടെ വരാറുള്ളത് ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം ഇവിടെ വന്നതിനു ശേഷം എനിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കി തന്നിട്ടേ പോവുകയുള്ളൂ. എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തരും, എൻ്റെ വീട് വൃത്തിയാക്കി തരും, ഞാൻ കിടക്കുന്നിടം വൃത്തിയാക്കി തരും, എല്ലാ ജോലിയും ഇവിടുത്തെ ചെയ്തിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോവുക. പക്ഷേ അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. മഹാനായ തുലഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകൾ ഈറനണിയുകയാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെയായിരുന്നു സ്വഹാബികൾ അവരുടെ ജീവിതത്തിൽ ആവശ്യക്കാരായ ആളുകളെ അന്വേഷിച്ചിറങ്ങി അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള മഹത്തായ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത് ഖുലഫാ ഉറാഷിദീങ്ങൾ. ഭക്ഷണം വെച്ചു കൊടുക്കുക, ആ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, വീട് വൃത്തിയാക്കി കൊടുക്കുക, ഒരു നേരത്തെ ആഹാരം ആ ഉമ്മക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന മഹത്തായ കർമ്മം മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിത്യേന ആരും കാണാതെ ചെയ്യാനുള്ള കാരണമെന്താണെന്നറിയുമോ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കാണ്, ഖിയാറുക്കും മൻ അത്വഅമത്വഅം, നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ, മനുഷ്യരെ സ്വഹാബത്തെ, നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നവരാണ്, ആഹാരം നൽകുന്നവരാണ്. പട്ടിണി കിടക്കുന്ന പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കും ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും അത്യുത്തമർ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വാചകമായിരുന്നു ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ആ പുണ്യപ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചത്. പലപ്പോഴും പല താബിഈങ്ങളുടെയും ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, അവരിൽ ചിലരൊക്കെ മരണപ്പെട്ടതിനു ശേഷം അവരുടെ മയ്യത്ത് ജനാസ കുളിപ്പിക്കുന്ന സമയത്താണ് അവരുടെ മുതുകിൽ ഒരു വലിയ അടയാളം, തഴമ്പ് പോലെയുള്ള ഒരടയാളം കാണപ്പെടുന്നത്. കാരണമെന്തായിരുന്നെന്നറിയുമോ? അവരുടെ ജീവിതത്തിൽ ഭാരമേറിയ ധാന്യത്തിൻ്റെ കെട്ടുകൾ ചുമടായി ചുമന്നുകൊണ്ട് പാവപ്പെട്ടവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്ത അടയാളമായിരുന്നു അവരുടെ മുതുകുകളിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു ഇബാദത്തിൻ്റെ, ഈ ഒരു പ്രവർത്തനത്തിൻ്റെ മാഹാത്മ്യം അറിഞ്ഞതുകൊണ്ടായിരുന്നു അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു നേരത്തെ ആഹാരമാണോ എനിക്ക് കഴിയാം, അത് ചെയ്യാൻ എനിക്ക് കഴിയണം എന്ന ഒരു പ്രതിജ്ഞ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അടിമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യം ഹദീസിലൂടെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമയോട് ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിൻ്റെ പുത്ര മനുഷ്യ, ഇസ്തുതഅംതുക ഫലം തുതഇംനി, ഞാൻ നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടില്ലേ, നീ എന്നെ എന്തുകൊണ്ട് ഭക്ഷിപ്പിച്ചില്ല? അല്ല ചോദിക്കുകയാണ് അടിമയോട്. ഖാല, ആ സമയത്ത് ആ മനുഷ്യൻ തിരിച്ച് റബ്ബിനോട് ചോദിക്കും, യാ റബ്ബ് കൈഫ ഉതഇമുക്, എൻ്റെ റബ്ബേ ഞാൻ നിന്നെ ഭക്ഷിപ്പിക്കുകയോ, അതെങ്ങനെയാണ് റബ്ബേ? വഅൻത റബ്ബുൽ ആലമീൻ, നീയാകട്ടെ ലോകൈക രക്ഷിതാവുമാണല്ലോ. ഖാല, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, അമാ അലിംത അന്നഹു സ്തുതഅമുക അബ്ദി ഫുലാനുൻ ഫലം തുതഇംഹു, അമാ അലിംത അന്നക ലൗ അതഅംതഹു ലവജത്ത ദാലിക ഇൻദി, ഇന്നാലിന്ന, എൻ്റെ ഒരടിമ ദുനിയാവിൽ ഭൂമിയിൽ വിശപ്പുള്ളവനാണ്, പട്ടിണി കിടക്കുന്നവനാണ് എന്ന് നീ അറിഞ്ഞിരുന്നു, നിന്നോടവനും ഭക്ഷണം ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ നീ കണ്ടപാവം നടിച്ചില്ല, നിന്റെ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കാനായിരുന്നു നിന്റെ തത്രപ്പാട്, നിന്റെ വീട്ടിൽ മാത്രം വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നിറക്കാനായിരുന്നു നിന്റെ തീന്മാശ മാത്രം നിറക്കാനായിരുന്നു നിന്റെ പരിശ്രമങ്ങൾ, ഒരേ ഒരു വിശപ്പ് സഹിക്കുന്നവൻ്റെയെങ്കിലും വിശപ്പടക്കാൻ അവന് ആഹാരം കൊടുക്കാൻ, ആ ഒരു കുടുംബത്തിന് ഒരു നേരത്തെയെങ്കിലും ആഹാരം കൊടുക്കാൻ നീ പരിശ്രമിച്ചില്ല. അങ്ങനെ നീ ചെയ്തിരുന്നെങ്കിൽ അത് നിനക്ക് ഇവിടെ കാണാമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യനെ പഠിപ്പിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് മക്കളെ, കുഞ്ഞുമക്കളെ നമ്മുടെ ഈ കേരളക്കരയിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രയാസത്തോടുകൂടി ജീവിക്കുന്ന ഒരുപാട് മക്കളുള്ള വീടുകൾ, പൊതുവിദ്യാലയങ്ങൾ അടക്കപ്പെട്ട സമയത്ത് എൻ്റെ മക്കൾക്ക് സാധാരണ നല്ല ഭക്ഷണം ലഭിക്കുന്ന സ്ഥലമായിരുന്നു പൊതുവിദ്യാലയങ്ങൾ. ഉച്ചഭക്ഷണം വിഭവസമൃദ്ധമായി ലഭിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വിദ്യാലയങ്ങൾ അടക്കപ്പെട്ട സാഹചര്യത്തിൽ എൻ്റെ മക്കൾക്ക് ആ ഭക്ഷണം ലഭിക്കില്ലല്ലോ എന്ന് വേദനയോടുകൂടി ചിന്തിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉള്ള നാടാണ് കേരളം. അതറിയാൻ എൻ്റെ അയൽവാസികളിൽ അത്തരക്കാരുണ്ടോ, എൻ്റെ കുടുംബത്തിലുണ്ടോ, എൻ്റെ നാട്ടിലുണ്ടോ എന്നറിയാനും ആ പരാതി പരിഹരിക്കാനും എനിക്കും നിങ്ങൾക്കും കഴിയണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പഠിപ്പിക്കുകയാണ്, ഇന്ന ഫിൽ ജന്നത്തി ഗുറഫ, നിശ്ചയമായും സ്വർഗത്തിൽ ചില മുറികളുണ്ട്. തുറാ ലുഹൂറുഹ മിൻ ബുതൂനിഹ വ ബുതൂനുഹ മിൻ ലുഹൂരിഹ, അങ്ങേയറ്റം ആശ്ചര്യമുളവാക്കുന്ന റൂമുകളാണത്. മനുഷ്യൻ്റെ കണ്ണിനെ കണ്ണഞ്ചിപ്പിക്കുന്ന റൂമുകളാണത്. അവനെ അത്ഭുതപ്പെടുത്തുന്ന, അവനെ കൊതിപ്പിക്കുന്ന ഭവനങ്ങളാണ്, റൂമുകളാണ്, മുറികളാണ്. അവക്കകം പുറമേ നിന്നും പുറം അകത്തു നിന്നും കാണാൻ കഴിയുന്ന ഏറ്റവും നല്ല മുറികളാണ്. ആ സമയത്തത് കേട്ടാം ഒരാൾ ചോദിക്കുകയാണ്, ലിമൻ ഹിയ യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, അതാർക്കാണ്? ഫഖാല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അത്വാബൽ കലാം വ അത്വഅമ അത്വഅം വ അദാമ അസ്സിയാം വ സല്ലാ ബില്ലൈൽ വന്നാസു നിയാം. നാലു കാര്യങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതിൽ രണ്ടാമത്തെ കാര്യം വ അത്വഅമ അത്വഅം, ഭക്ഷണം ഭക്ഷിപ്പിക്കുക. ആരാണോ ഒരു മനുഷ്യന് ഭക്ഷണം ഊട്ടിയത്, ആഹാരം നൽകിയത്, ഒരു നേരത്തെ ആഹാരം ഒരു വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ ആർക്കാണോ കഴിഞ്ഞത്, അവനാണ് പരലോകത്ത് സ്വർഗത്തിൽ ആശ്ചര്യമുളവാക്കുന്ന ആ ഭവനങ്ങളും മുറികളും തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നാം ഭക്ഷിച്ചത് അത് നശിച്ചു പോകും. മാക്കല ഫഅഫ്ന വമാ ലബിസ ഫഅബ്ല, നമ്മൾ ഉടുത്തത് നുരുമ്പിപ്പോകും, നമ്മൾ കഴിച്ചത് നശിച്ചു പോകും, അതൊന്നും നമുക്കില്ല. പക്ഷേ നാം കഴിപ്പിച്ചത്, നാം ഒരാൾക്ക് നൽകിയത്, നാം ഒരാൾക്ക് ദാനമായി നൽകിയത് അതെന്നും നിലനിൽക്കും, അവശേഷിക്കും, ബാക്കിയാകും, ഖബറിലതിൻ്റെ പ്രതിഫലം ലഭിക്കും. അത്തരക്കാരായ ആളുകളിൽ നാം ഉൾപ്പെടണം. വിസ്ഡം യൂത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് ട്രീറ്റ് ഹംഗർ ഫ്രീ ഹോംസ്, വിശപ്പുരഹിത ഭവനങ്ങൾ കേരളത്തിലുടനീളമുണ്ടാക്കിയെടുക്കാനുള്ള ട്രീറ്റ് എന്ന ഒരു പ്രൊജക്റ്റ്. എൻ്റെ അയൽവാസിയിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ നാട്ടിൽ വിശപ്പനുഭവിക്കുന്നൊരു വീടുണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാക്കിയെടുക്കാൻ, എന്ന ഒരു സാഹചര്യമുണ്ടാക്കിയെടുക്കാൻ വിസ്ഡം യൂത്ത് നടപ്പിലാക്കുന്ന പ്രൊജക്റ്റാണ് ട്രീറ്റ്. ആ ട്രീറ്റ് എന്ന പ്രൊജക്റ്റിൻ്റെ വിശദാംശങ്ങൾ നമ്മളറിയുകയും പഠിക്കുകയും അതിലേക്ക് എൻ്റെ വിഹിതമായ ഒരു ഷെയറ് നൽകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിലൂടെ ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾക്കൊക്കെ അർഹരാകാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് ജീവിത പാഠങ്ങൾ. ജീവിത പാഠങ്ങളിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള സലഫി.
1: Peace Radio. Tune to reality.

0: ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഡയലോഗ്. വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച വണ്ടൂർ ജനകീയ പ്രതിരോധം പരിപാടിയിൽ ഇന്നലെ പൊട്ടിമുളച്ചതല്ല സൂംബ. ഈ വിഷയത്തിൽ മുഹമ്മദ് ഷമീൽ മഞ്ചേരി അവതരിപ്പിച്ച സംസാരം കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യരെ, ഈ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെ, പ്രിയങ്കരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈയൊരു സമകാലിക സാഹചര്യത്തിൽ പത്രമാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളുമൊക്കെ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം ഏറെ കൊണ്ടുപിടിച്ച ചർച്ചയിലായിരുന്നു പൊതുവിദ്യാലയങ്ങളിലേക്ക് ലഹരിക്കെതിരെയുള്ളൊരു പരിഹാരമെന്നോണം ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ കൊണ്ടുവന്ന സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിഷയം. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ സർക്കുലർ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് പുറത്തുവരുന്നു. ആ ഘട്ടത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബിൻ്റെതായ പ്രതികരണങ്ങൾ വരുന്നു. അത് സമൂഹത്തിൽ വലിയ ചർച്ചയാകുന്നു. അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ കേട്ട ഒരു പശ്ചാത്തലത്തിൽ ആണ് ഇത്തരം ഒരു പരിപാടി ഇവിടെ പ്രത്യേകമായി സംഘടിപ്പിക്കുന്നത്. ഈ ഒരു വിവാദത്തെയും ചർച്ചകളെയും വളരെ ആഴത്തിൽ തന്നെ നിരീക്ഷിച്ചവർ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. എന്നാൽ അതോടൊപ്പം തന്നെ കേവലം ആ ഒരു സന്ദർഭത്തിൽ ഉയർന്നു വന്ന ചർച്ചയെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഒരുപക്ഷെ നമ്മൾ കാണുന്ന ന്യൂസ് ചാനലിലും എല്ലാം വന്ന ആ ചില പരാമർശങ്ങളും ചില ചർച്ചകളും മാത്രം ഉപരിപ്ലവമായി കേട്ടു മനസ്സിലാക്കിയവരും ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. സത്യത്തിൽ ഈ ഒരു വിഷയം നമ്മൾ പഠിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇതേതെങ്കിലും താല്പര്യമുള്ളവർ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമല്ല. ജാതി മതഭേദമന്യേ ഒരു രക്ഷിതാവാണോ നമ്മൾ, ഒരു മലയാളിയാണോ നമ്മൾ, ഈ പൊതുസമൂഹത്തിൽ നമ്മുടേതായ ഭാഗ്യതയം നിർവഹിച്ചുകൊണ്ട് ഇടപെടണമെന്നും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണോ നമ്മൾ എങ്കിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നേ പറ്റൂ എന്ന നിലക്കുള്ള ഒരു വിഷയമായി സത്യത്തിൽ ഇത് ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലെ സംസാരങ്ങൾ, ഈ ഒരു സംസാരമാണെങ്കിലും മഗ്രിബിന് ശേഷമുള്ള മറ്റു അവതരണങ്ങളൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ, നമ്മളെല്ലാവരും ഇത് പഠിച്ചേ പറ്റൂ. എവിടെയൊക്കെ ഇത്തരം വിവാദങ്ങളും വിഷയങ്ങളും ഉയർന്നു വരുന്നുണ്ടോ അവിടെ നമ്മുടേതായ തിരുത്തലുകൾ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി നിർവഹിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നേരത്തെ അധ്യക്ഷ സംസാരത്തിൽ കേട്ടതുപോലെ ഈ കപ്പൽ ഒന്നിച്ചു മുങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മളൊരാൾ ബാക്കിയാകും, അല്ലെങ്കിൽ നമ്മളൊരാൾ രക്ഷപ്പെടും, നമ്മുടെ കുടുംബം രക്ഷപ്പെടും, നമ്മുടെ മക്കൾ ബാക്കിയാകും എന്നാരും വിചാരിക്കണ്ട. ഈ കുത്തൊഴുക്കിൽ, ഈ പ്രളയത്തിന്റെ മുന്നോട്ടു പോക്കിൽ ആരൊക്കെ നിശബ്ദമായി ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നുണ്ടോ, പ്രതികരിക്കാതിരിക്കുന്നുണ്ടോ, എല്ലാവരെയും ബാധിക്കുന്ന ആ നിലക്ക് ധാർമ്മികതയെയും നമ്മുടെ കുടുംബ സംവിധാനത്തെയും എല്ലാം തച്ചു തകർക്കുന്ന ചില ഇസങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ വരുന്നത് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം എന്നതാണ് ആമുഖമായി ഇവിടെയുള്ള നാട്ടുകാരോടും ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും നമുക്ക് വളരെ സ്നേഹബുദ്ധ്യ പറയാനുള്ളത്. ഇതേതെങ്കിലും ഒരു മതപരമായ വിഷയമല്ല, ഒരു സംഘടനയുടെ വിഷയമല്ല. മക്കളുണ്ടെങ്കിൽ, ഇവിടെ സമൂഹമായി കുടുംബമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം വിഷയമാണ് ഇത്തരം ചില അജണ്ടകളിലൂടെ കടന്നു വരുന്നത് എന്നത് നമ്മളെല്ലാവരും ആദ്യം ഉൾക്കൊള്ളണം. ഇവിടെ കൂടിയിട്ടുള്ള രക്ഷിതാക്കൾ, അധ്യാപകർ, അങ്ങനെ ഓരോ ഡെസിഗ്നേഷനുകളിൽ ഇരിക്കുന്ന, ഓരോ ഉത്തരവാദിത്വങ്ങളിൽ ഇരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ, ഒരു കുടുംബവും ഇല്ലാതെ ആ നിലക്ക് കെട്ടഴിഞ്ഞ ജീവിതം ജീവിക്കുന്നവരല്ലോ പ്രത്യേകിച്ച് മലയാളികൾ, ഈ ഒരു ശബ്ദം കേൾക്കുന്ന നമ്മളെല്ലാവരും. മറിച്ച് നമ്മളൊക്കെ ചില പ്രജകളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആ നിലക്ക് തന്നെയാണല്ലോ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ രക്ഷിതാവെന്നോ അധ്യാപകനെന്നോ അച്ഛനെന്നോ അമ്മയെന്നോ ഉപ്പയെന്നോ ഒക്കെയുള്ള ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ചില വർഷങ്ങളായി ഒരുപക്ഷെ നമ്മുടെയൊക്കെ സംസാരങ്ങളിൽ നമ്മളൊക്കെ പരസ്പരം ഉയർത്തുന്ന ആശങ്കകളിലെ ആധികളില്ലേ? എന്താണ് നമ്മുടെ മക്കൾക്ക് പറ്റിയത്? എങ്ങനെയാണ് അവരിൽ ലഹരി ഇത്രമേൽ പിടിമുറുക്കുന്നത്? എന്താണ് എന്താണ് മക്കൾക്കിടയിൽ ഈ വലിയ അക്രമ പ്രവർത്തനങ്ങൾ വരുന്നത്? സ്വന്തം അച്ഛനെയും അമ്മയെയും കുടുംബത്തിൽപ്പെട്ട അഞ്ചുപേരെ ഒരു ദിനത്തിന്റെ പകലിൽ വെട്ടിനുറുക്കാൻ എങ്ങനെയാണ് വെഞ്ഞാറുമൂടുള്ള ഒരു പയ്യന് സാധിക്കുന്നത്? എങ്ങനെയാണ് ആ മാനസികാവസ്ഥയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് സ്വന്തം സഹപാഠിയെ, താമരശ്ശേരിയിലുള്ള ആ പ്രിയപ്പെട്ട പൊന്നുമോനെ പരസ്പരമുള്ള കലഹങ്ങളിലൂടെ നേരത്തെ പ്രീ പ്ലാൻ എന്ന് പറയാവുന്ന രൂപത്തിൽ ആ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കാനും പെരുമാറാനും മറ്റുള്ളവരെ ആക്രമിക്കാനും ഒരു വേള കൊലപ്പെടുത്താനും ഒരു പുതിയ തലമുറയിൽ ഒരു ചെറിയ പ്രായത്തിലുള്ള മകന് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു കൗമാരപ്രായത്തിലുള്ള കുട്ടിക്ക് ഒരു യുവാവിന് എങ്ങനെ സാധിക്കുന്നു എന്ന് എത്രയായി നമ്മളൊക്കെ ആശങ്കപ്പെടുന്നുണ്ട്. എത്ര നമ്മൾ പരസ്പരം ആ നിലക്ക് ആധികൾ പറയുന്നുണ്ട്. നോക്കൂ, അമിതമായ ആഘോഷത്വരകൾ, എന്തും അടിച്ചുപൊളിക്കാനുള്ള ആ നിലക്കുള്ള കൃത്യമായ ആഘോഷത്വരകൾ നമ്മൾ കാണുകയാണ്. കൊലപാതകങ്ങൾ കാണുകയാണ്, റാഗിങ് കാണുകയാണ്. എത്രത്തോളം സ്വന്തം സഹപാഠിയെ ബെഡിൽ മലർത്തി കിടത്തിക്കൊണ്ട് കോമ്പസ് എടുത്ത് അവന്റെ പള്ളയിലും അവന്റെ നെഞ്ചത്തും ഇങ്ങനെ ചിത്രം വരയ്ക്കാൻ, കോമ്പസ് എടുത്തുകൊണ്ട് അവന്റെ രക്തത്തിൽ കളിക്കാൻ ഒരു മടിയുമില്ലാത്ത മക്കളെ നമ്മൾ വീഡിയോയിലൂടെ കണ്ടതല്ലേ? അപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എന്താ ഇപ്പൊ നമ്മുടെ ഈ പുതിയ സമൂഹത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? മുതിർന്നവരെ ഒരു നിലക്കും ബഹുമാനിക്കാത്ത ആ നിലക്കുള്ള പെരുമാറ്റ രീതികൾ നമ്മൾ കാണുന്നു. സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ പെരുമാറുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നു. സ്ക്രീനിനും സോഷ്യൽ മീഡിയക്കുമെല്ലാം കൃത്യമായി അഡിക്റ്റായ ഒരു പുതിയ തലമുറയെ നമ്മൾ കാണുമ്പോൾ, അതുപോലെ തന്നെ പഠനത്തിൽ കൃത്യമായ ലക്ഷ്യബോധമില്ലാതെ പഠന നിലവാരം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം പലപ്പോഴും മക്കളിൽ പുതിയ തലമുറയിൽ നമ്മൾ കാണുന്നു. സംസാരത്തിൽ അങ്ങേയറ്റം തെറിവാക്കുകൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത സംസ്കാരങ്ങൾ ഇവിടെ കടന്നു വരുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പരസ്പരം ആശങ്കപ്പെട്ടിട്ടും പരസ്പരം ഇങ്ങനെ പറഞ്ഞു നിന്നിട്ടും, അധ്യാപകരാണെങ്കിൽ സ്റ്റാഫ് റൂമുകളിൽ ഇരുന്ന് ഇത്തരം ചർച്ചകൾ നടത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല. എവിടെയാണ് അടിവേര്? എവിടെയാണ് ഈ വിഷയങ്ങൾ വരുന്നത്? ഇതേതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ കുട്ടികളിലേക്ക് കടന്നു വരുന്നതല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. നിഷ്കളങ്കരായി ജനിച്ചു വീഴുന്ന മക്കളിലേക്ക് ഇത്രമേൽ ക്രൂരമായ കൊലപാതകങ്ങളും അക്രമവാസനകളും അധാർമികതകളും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കടന്നു വരുന്നതല്ല എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മറിച്ച് നമ്മളൊക്കെ പുലർത്തിപ്പോന്ന ഒരു സംസ്കാരമില്ലേ? ഇവിടെ കേരളത്തിനൊരു സംസ്കാരമില്ലേ? മലയാളികൾക്കൊരു സംസ്കാരമില്ലേ? അതിനപ്പുറത്ത് ഓരോ മതത്തിലും വിശ്വസിക്കുന്ന മുസ്ലിമിനാണെങ്കിലും അതുപോലെ ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും എല്ലാം ആ നിലക്ക് മതം ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരത്തെ, ഒരു ധാർമ്മികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ ഇതൊന്നുമല്ല ഇന്ന് കുട്ടികളെ നയിക്കുന്നത് എന്നത് വളരെ കൃത്യമാണ്. കാരണം അതായിരുന്നു നയിക്കുന്നത് എങ്കിൽ ഈ നിലക്കുള്ളൊരു തോന്നിവാസത്തിലേക്ക് നമ്മളടങ്ങുന്ന, ഇവിടെയുള്ള രക്ഷിതാക്കൾ അടങ്ങുന്ന ഒരു തലമുറയൊന്നും ഈ നിലക്കുള്ള തോന്നിവാസങ്ങളിലേക്ക് കടന്നുപോയിട്ടില്ലല്ലോ. അപ്പോൾ എന്തോ ചില ചിന്തകളിലും സംസ്കാരത്തിലും ധാർമ്മികമായ കാഴ്ചപ്പാടുകളിലുമെല്ലാം കാര്യമായ മാറ്റങ്ങൾ വിദ്യാർത്ഥികളിൽ വരുന്നുണ്ട്. അവർക്കിടയിൽ ഉയർന്നു കേൾക്കുന്ന ചില ആപ്തവാക്യങ്ങളുണ്ട്. മൈ ബോഡി മൈ റൈറ്റ് നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്, പക്ഷേ മനസ്സിലാക്കുന്നില്ല. എന്റെ ജീവിതം എന്റെ അവകാശം, എന്റെ ശരീരം എന്റെ അവകാശമാണ്. നിങ്ങൾ ആരാണ് ഇതൊക്കെ ഉപദേശിക്കാൻ? നേരത്തെ പറഞ്ഞ എല്ലാ തോന്നിവാസങ്ങളും എല്ലാ തെറ്റായ പ്രവണതകളും കാണുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് പറയുമ്പോൾ, നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികളോട് പറയുമ്പോൾ അവർ ചോദിക്കുന്നില്ലേ? അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് പറയുന്നില്ലേ, നിങ്ങൾ ആരാ ഇതൊക്കെ പറയാൻ? ഇതൊക്കെ തന്ത വൈപടിച്ച് നിങ്ങളൊക്കെ ഈ പഴയ കാലത്ത് പഴഞ്ചൻ നൂറ്റാണ്ടിൽ ജീവിച്ചവരല്ലേ? ഇതൊക്കെ പുതിയ തലമുറയുടെ ഞങ്ങളുടെ ചില സംസ്കാരങ്ങളാണ്, ഞങ്ങളുടെ ആസ്വാദനം ഇതൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലക്കുള്ള ഉപദേശങ്ങളുമായി ഒരു അമ്മാവന്മാരും ഇങ്ങോട്ട് കടന്നു വരണ്ട എന്ന് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്ന പുതിയ തലമുറയില്ലേ? എല്ലാ ഉപദേശങ്ങളെയും എല്ലാ നന്മകളെയും തന്ത വൈബെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും ഫോളോ ചെയ്യേണ്ടതില്ല എന്ന നിലക്ക് നമ്മുടെ പുതിയ സമൂഹം അതിന് ആക്കി തീർക്കുന്നില്ലേ? അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഒരു കുട്ടിയും ഒരു ദിവസം സുപ്രഭാതത്തിൽ ഗവേഷണം ചെയ്തുകൊണ്ട് ഇതാ എനിക്കൊരു പുതിയ ഇസം കിട്ടിയിരിക്കുന്നു എന്ന് വിചാരിച്ച് പുറത്തു വരുന്നതല്ല. ആ നിലക്കല്ല കുട്ടികൾ അവർ പ്രത്യേകമായ ഒരു ഇസത്തിലേക്ക് നടന്നു പോവുകയല്ല, മറിച്ച് വളരെ ബോധപൂർവം അവരുപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ കണ്ടന്റുകളിലൂടെ, അവരുടെ ജീവിത പരിസരങ്ങളിലൂടെ, അവരുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന, അവരുടെ തലച്ചോറുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ചില ആശയങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും പഠിക്കണം, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോഴേ ഇതിന്റെ അടിവേര് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നോക്കൂ, ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇതിന്റെ എല്ലാം അടിസ്ഥാനമായി വർത്തിക്കുന്നത് ലിബറലിസം എന്ന് പറയുന്ന ഒരു ആശയമാണ്. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക്, ആ ലിബറലിസത്തെക്കുറിച്ച്, അതിന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച്, അതെങ്ങനെ പുതിയ തലമുറയെയും ഒരു വേള നമ്മയും ഒക്കെ അല്പം റാഞ്ചി കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്ന അതിന്റെ അടിവേരു മനസ്സിലാക്കാതെ നമുക്കിതിനെ പ്രതിരോധിക്കുക സാധ്യമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ കൂടിയവരാണെങ്കിലും ആരാണെങ്കിലും ഇത് പഠിക്കൽ വളരെ അനിവാര്യമാണ് എന്നത്. നോക്കൂ, ഇവിടെ അനവധിയായ മതങ്ങളുണ്ട്. ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, മുസ്ലിം മതക്കാരുണ്ട്, ഇസ്ലാം മതക്കാരുണ്ട്, ജൈനരുണ്ട്, ബുദ്ധരുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ ഇത്തരം മതത്തിലേക്ക് ഒരാൾ കടന്നു പോകുമ്പോൾ പ്രകടമായി നമുക്ക് മനസ്സിലാകും, ആ മതത്തിന്റെ ഒരു വക്താവിനെ നമ്മൾ കാണും, ആ മതത്തിന്റേതായ ഐഡിയോളജിയെ നമുക്ക് തൊട്ടറിയാൻ സാധിക്കും. പക്ഷേ ലിബറലിസം ഇതിൽ നിന്നും വ്യത്യസ്തമാകുന്നത് പലപ്പോഴും അതൊരു ഒരു പ്രബലമായ മതമായി, ആ നിലക്കുള്ളൊരു വക്താക്കളുള്ള പണ്ഡിതന്മാരുള്ള ആ നിലക്കുള്ളൊരു ഐഡിയോളജിയായി പലപ്പോഴും നമുക്ക് പ്രകടമായി കാണുന്നില്ല എന്നതുകൊണ്ട് തന്നെ അത് നമ്മളിലേക്ക് ഒളിച്ചു കടത്തുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല അതൊരു മതമാണ്. 21-ാം നൂറ്റാണ്ടിന്റെ മതം എന്നതിനെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് ലിബറലിസത്തെ. അതുകൊണ്ട് ആ ലിബറലിസത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അടിസ്ഥാന ആശയങ്ങൾ എന്താണ്, ആ ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ജീവിത കാഴ്ചപ്പാടുകൾ എന്താണ്, ആ ലിബറലിസത്തിന്റെ ലോകവീക്ഷണം എന്താണ്, ആ ലിബറലിസത്തിന്റെ ധാർമ്മിക അടിസ്ഥാനം എന്താണ്, ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് ദൈവരഹിതമായ ഒരു ആശയത്തെയാണ്. ദൈവമില്ല, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല തുടങ്ങിയ ആശയങ്ങളെ അടിസ്ഥാനപരമായി ലിബറലിസം മുന്നോട്ട് വെക്കുമ്പോൾ അതേ നിലക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ലിബറലിസത്തിന്റെ ഒരു അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ഒരു വേള ആ ആശയമാണ് നമ്മുടെ മക്കളെയും അല്ലെങ്കിൽ പുതിയ തലമുറയെയും ആ നിലക്കുള്ള സകല തോന്നിവാസങ്ങളിലേക്കും എത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്താണ് ആശയം? മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം എന്ത് തോന്നിവാസങ്ങളും നമ്മുടെ സ്വകാര്യതകളിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും മറ്റുള്ളവർക്കൊരു ഉപദ്രവമില്ലേ എങ്കിൽ നമുക്ക് എന്ത് തോന്നിവാസവും ചെയ്തു കളയാം, ചെയ്യാം, അതിന് എനിക്ക് അവകാശമുണ്ട് എന്നു പറയുന്ന ഒരു അടിസ്ഥാനം, അത്തരമൊരു ആശയത്തെ ലിബറലിസം സ്വീകരിക്കുന്നുണ്ട്. ആ ലിബറലിസം എന്ന ആ 21-ാം നൂറ്റാണ്ടിന്റെ മതം അത്തരമൊരു അടിസ്ഥാന ആശയത്തെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. എന്താണ് ഇവിടെ പ്രശ്നം? അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അതിനുള്ള അവകാശങ്ങളില്ലേ? നമ്മൾ മുസ്ലിം മതത്തിൽ, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു, ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങൾ, അല്ലെങ്കിൽ ആ നിലക്ക് ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾ, അതുപോലെ ആളുകൾ എന്ത് ചെയ്തോട്ടെ, ലിബറൽ മതത്തിൽ വിശ്വസിച്ചോട്ടെ, ആ ആശയത്തെ പിൻപറ്റിക്കോട്ടെ, അതനുസരിച്ച് മുന്നോട്ട് പോയിക്കോട്ടെ, നമുക്കെന്താണ് കുഴപ്പം? ഈ നാട്ടിൽ എല്ലാവർക്കും അവരുടേതായ ആശയങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള അവകാശമില്ലേ? തീർച്ചയായും ഉണ്ട്. പക്ഷേ പ്രശ്നം എവിടെയാണ്? അത് ഓരോരുത്തരും അവനവന്റെ പ്രൈവറ്റ് സ്പേസിൽ ചെയ്യുന്നതിന് ആർക്കാണ് ഇവിടെ തടസ്സമുള്ളത്? അല്ലെങ്കിൽ പരസ്യമായി അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൽ, ലിബറലിസത്തിന്റെ വക്താക്കൾ അതിനെ പ്രചരിപ്പിക്കുന്നതിൽ ആരാണ് ഇവിടെ തടസ്സം പറയുന്നത്? എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ടല്ലോ, അത്തരമൊരു നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എവിടെയാണ് നമ്മൾ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നത്? എവിടെയാണ് ഈ വിഷയത്തിന്റെ അടിസ്ഥാനം, സൂംബയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, ആ ലിബറൽ കാഴ്ചപ്പാടുകൾ, ആ ലിബറൽ മതത്തിന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട സംസ്കാര ശൂന്യതകൾ, നമ്മുടെയെല്ലാം മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവിദ്യാലയങ്ങളിലേക്ക്, പബ്ലിക് സെക്ടറിലേക്ക്, പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ, പബ്ലിക് സ്കൂളുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് അനുവദിക്കില്ല എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞേ പറ്റൂ. കാരണം ഇത് പൊതുവിദ്യാലയമാണ്. എല്ലാ മതസ്ഥരുടെയും മക്കൾ വളരെ സുരക്ഷിത ബോധത്തോടു കൂടി ആ നിലക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തെ കൊതിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്ന പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൽ ഈ നിലക്കൊരു ആശയത്തിന്റെ, ഒരു ലിബറൽ മതത്തിന്റെ കാഴ്ചപ്പാടുകൾ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറയാൻ ഇവിടെ അവകാശമില്ലേ? വളരെ ക്ലിയറായി നമുക്ക് മനസ്സിലാകും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നോക്കൂ, നമ്മുടെ പബ്ലിക് സ്കൂളുകളിൽ, പൊതുവിദ്യാലയങ്ങളിൽ നമ്മൾ പറയുകയാണ് നാളെ മുതൽ ഖുർആൻ ഓതിയിട്ട് ക്ലാസ് തുടങ്ങാവൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? ഒരു പക്ഷെ നമ്മൾ പോലും പറയും അല്ലാത്ത മതക്കാരുണ്ട്, നമുക്കത് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. മുസ്ലിങ്ങൾ പോലും പറയും. ഹൈന്ദവർ പറയുമോ ആ നിലക്ക് ബഹുദൈവാരാധന ഉൾക്കൊണ്ടിട്ട്, ആ നിലക്കുള്ള എന്തെങ്കിലും ഒരു ആചാര രീതി കൊണ്ട് സ്കൂളുകളിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാവൂ എന്ന് അവർ പറയുമോ? ഇല്ലല്ലോ. ക്രൈസ്തവർ പറയുമോ അവരുടേതായ നിലക്ക് കുരിശു വരച്ചിട്ടോ അല്ലെങ്കിൽ കുരിശുമാല സ്വീകരിച്ചിട്ടോ ഒക്കെ നാളെ മുതൽ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും അത്തരമൊരു രീതി നടപ്പിലാക്കണമെന്ന് ഇവിടെ മുസ്ലിങ്ങളും ഇവിടെയുള്ള ക്രൈസ്തവരും ഇവിടെയുള്ള ഹൈന്ദവരും ഒന്നും പറയില്ല. ആരുടെയും ആശയങ്ങൾ മറ്റൊരാൾക്ക് മേൽ അടിച്ചേൽപ്പിക്കേണ്ട ഇടമല്ല പൊതുവിദ്യാലയം എന്നത് എല്ലാവർക്കും കൃത്യമായി അറിയാം. അതിനോട് നമ്മൾ എല്ലാവരും യോജിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്നവരിൽ അതിനോട് യോജിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷേ അതേ സ്ഥാനത്തു തന്നെ ലിബറലിസം എന്ന് പറയുന്ന ഒരു മതത്തിന്റെ, ഒരു ആശയത്തിന്റെ, ഒരു ഇസത്തിന്റെ അടിസ്ഥാനങ്ങൾ, ആ നിലക്കുള്ള കാഴ്ചപ്പാടുകൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു ചിലർ. അതിനോട് പ്രതികരിക്കുന്നില്ല, അത് മനസ്സിലാകുന്നു പോലുമില്ല ചിലർക്ക്. അവിടെയാണ് നമ്മൾ ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തെ മനസ്സിലാക്കേണ്ടത്. ഇത് പൊതുവിദ്യാലയമാണ്, എല്ലാവരുടെയും മക്കൾ ഒന്നിച്ച് സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇടപെടുന്ന ആ നിലക്കുള്ള ഇടമാണ് പൊതുവിദ്യാലയം എന്ന് പറയുന്നത്. ആ പൊതുവിദ്യാലയത്തിലേക്ക് എന്തിനാണ് ഒരു ലിബറൽ ആശയത്തിന്റെ, ഒരു ലിബറൽ മതത്തിന്റെ ആശയങ്ങൾ ബോധപൂർവം അടിച്ചേൽപ്പിക്കുന്നത് എന്നതാണ് നമ്മൾ ഈ വിഷയത്തിന്റെ അടിസ്ഥാനമായി കൊണ്ട് ചോദിച്ചത്. അതാണ് നമ്മൾ ചോദിച്ചത്, എവിടെയാണ് ഇത് ഒളിച്ചു കടത്തുന്നത്, എവിടെയാണ് ലിബറൽ ആശയത്തിന്റെ ആ നിലക്കുള്ള ഒളിച്ചു കടത്തലുകൾ ഉണ്ടാകുന്നത്? ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ മക്കൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ പരതി നോക്കണം നമ്മൾ. ഏയ്, ഇതൊക്കെ എന്നോ കടന്നു വരാനിരിക്കുന്ന, ഏതെങ്കിലും 10 കൊല്ലം കഴിഞ്ഞ് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്. മറിച്ച് ഇന്ന് നമ്മുടെ മക്കൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത്തരം ആശയങ്ങളും ഇത്തരം ഇസങ്ങളും കടന്നുകൂടിക്കഴിഞ്ഞു. ആ ആശയത്തെക്കുറിച്ചാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കുകളിൽ അത് കൃത്യമായുണ്ട്, നമുക്ക് പറയാം. പഠന പ്രവർത്തനങ്ങളിൽ അത് കൃത്യമായി കടന്നു വന്നിട്ടുണ്ട്, തെളിവുകൾ നമുക്ക് പറയാം. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്, NSS പോലുള്ള ക്യാമ്പുകളിൽ, ഏയ് സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന NSS ക്യാമ്പുകളിൽ. നേരത്തെ പറഞ്ഞില്ലേ, ആ നിലക്കുള്ള പഠിപ്പിക്കലുകൾ അതിന്റെ മൊഡ്യൂളിന്റെ ഭാഗമായി ഒളിച്ചു കടത്തുന്നുണ്ട്. അവിടെ പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നതാണ് അടിസ്ഥാനപരമായ വിഷയം. ഇത് മനസ്സിലാക്കാതെ ഈ ലിബറലിസത്തിന്റേതായ കാഴ്ചപ്പാടുകൾ, അത്തരം ഒരു 21-ാം നൂറ്റാണ്ടിന്റെ ആ മതത്തിന്റെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും ഈ ഒരു പൊതുവിദ്യാലയത്തിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നതാണ് സൂംബ വിഷയത്തിന്റെ അടിസ്ഥാനം. അല്ലാതെ കുറെ സൂംബ എന്നോ കുറെ വിവാദങ്ങൾ, കുറെ ഒച്ചമ്പിളിയും, കുറെ മാധ്യമ ചർച്ചകൾ എന്നതല്ല നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അത് കേവലം ഒരു ഡാൻസിനോടുള്ള അതിന്റെ എലമെന്റുകളോടുള്ള വിയോജിപ്പ് മാത്രമല്ല. അങ്ങനെ മാത്രമായി നമ്മളതിനെ ചുരുട്ടിക്കെട്ടി മനസ്സിലാക്കരുത്. മറിച്ച് ഇത്തരം ലിബറൽ അടിച്ചേൽപ്പിക്കലുകൾ, ലിബറലിസത്തിന്റെ ആശയങ്ങൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൃത്യമായി കടത്തിക്കൂട്ടുകയാണ്, ഒരു വേള പറഞ്ഞാൽ ഒളിച്ചു കടത്തുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ പിടിക്കപ്പെടുമ്പോൾ ആ നിലയ്ക്ക് വിവാദത്തിലേക്കും വലിയ കോലാഹലങ്ങളിലേക്കും പോകുന്നത്. അല്ലെങ്കിൽ മാന്യമായ ചർച്ചകളാകാമല്ലോ. നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൂംബ വിവാദം പലപ്പോഴും ഇതിനെക്കുറിച്ച് കൃത്യമായി ശ്രദ്ധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ വിവാദത്തെക്കുറിച്ച് കൃത്യമായി ആ നിലയ്ക്ക് അതിന്റെ നാൾവഴികൾ ശ്രദ്ധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം, അത് ഇക്കഴിഞ്ഞ 1-2 ആഴ്ചക്കുള്ളിൽ ഉണ്ടായ ഒരു വിഷയം, ആ നിലയ്ക്ക് അത് കടന്നു വന്നു, ഇപ്പോൾ അതിന്റെ ചർച്ചകൾ ഇങ്ങനെ മെല്ലെ മങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതായിരിക്കും പലപ്പോഴും പലരുടെയും മനസ്സിലുണ്ടാവുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഞാൻ ഇപ്പറഞ്ഞതുപോലെ ലിബറലിസം എന്ന മതത്തിന്റെ ആശയങ്ങൾ ഈ പൊതുവിദ്യാലയങ്ങളിലെ മറ്റു എല്ലാ മതസ്ഥരും പഠിക്കുന്ന, മറ്റു എല്ലാ മതസ്ഥരായ വിദ്യാർത്ഥികളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പൊതുവിദ്യാലയത്തിലേക്ക് കടത്തിക്കൂട്ടാൻ തുടങ്ങിയ ഒരുപാട് സ്റ്റെപ്പുകളുടെ, ഒരുപാട് അധ്യായങ്ങളുടെ അവസാന അധ്യായം മാത്രമാണ് സൂംബ എന്നത്. എത്രത്തോളം നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയില്ല. ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ 3-4 വർഷത്തിനിടയ്ക്കുള്ള ഒട്ടനവധിയായ വിഷയങ്ങൾ നമുക്കിവിടെ പറയാൻ കഴിയും. മഗ്രിബിന് ശേഷം അത്തരം ചില വിഷയങ്ങൾ കഴിഞ്ഞ 3-4 വർഷത്തിനിടയ്ക്ക് ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇന്ന് നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അപകടങ്ങൾ അതിവിടെ പ്രത്യേകമായി തന്നെ സൂചിപ്പിക്കപ്പെടും. ഇനി ഈ സൂംബ വിവാദം തന്നെ, ഈ എല്ലാ കടത്തിക്കൂട്ടലുകളുടെയും ഒളിച്ചുകടത്തലിന്റെയും അവസാന അധ്യായമായ സൂംബ വിവാദത്തിന്റെ പോലും ആ അധ്യായം പോലും നമ്മളിൽ പലരും പൂർണ്ണമായി അറിഞ്ഞിട്ടില്ല എന്നാണ് വസ്തുത. പൂർണ്ണമായി ആ അധ്യായം പോലും നമ്മൾ വായിച്ചിട്ടില്ല. അവിടെയും നമ്മൾ വായിച്ചത് ആ സൂംബ എന്ന വിവാദാധ്യായത്തിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ മാത്രമാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. എവിടെയാണ് അതിന്റെ തുടക്കം? ഞാൻ വെറുതെ പറയല്ല, 2 ആഴ്ച കൊണ്ടുണ്ടായ ഒരു വിവാദങ്ങൾ പശ്ചാത്തലം എന്നതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ. ഈ 2 ആഴ്ച മുമ്പ് എന്തോ ഒരു സർക്കുലർ വന്നു June 26 ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ അതിൽ പ്രത്യേകമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇത് വിവാദമായി, അങ്ങനെയാണ് ഇത് പൊതുചർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ മാത്രമാണ് നമ്മളും ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെയാണ് നമ്മളും ധരിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെയല്ല, മറിച്ച് 3 മാസങ്ങളായി ഈ സൂംബ എന്ന വിവാദാധ്യായം തുടങ്ങിയിട്ട് അതുപോലും പലപ്പോഴും നമ്മൾ ഈ ചർച്ചയെ സമഗ്രമായി ഉൾക്കൊള്ളാത്തത് കൊണ്ട് തന്നെ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഒരു വസ്തുത. നോക്കൂ, കഴിഞ്ഞ 1 ഏപ്രിൽ ഇത്തരം ഒരു സൂംബ ഡാൻസ് വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ നിലയ്ക്ക് വിദ്യാഭ്യാസ രംഗത്തുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സംഘടനാ നേതാക്കളെ വിളിച്ചു ചേർത്തുകൊണ്ട് ലഹരിക്കെതിരെ നമുക്ക് എന്തെല്ലാം കർമ്മപദ്ധതികൾ ചെയ്യാം എന്നെല്ലാം ആലോചിക്കാനുള്ള കൃത്യമായ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് ബഹുമാന്യനായ മുഖ്യമന്ത്രി. ആ മീറ്റിംഗിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു പരാമർശം ആവശ്യമാണ് നമുക്ക് കുട്ടികൾക്ക് ഇത്തരത്തിൽ മാനസിക ഉല്ലാസങ്ങൾ നൽകാൻ, മെന്റൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറക്കാൻ. എന്ത് ചെയ്യാം, ഈ സൂംബ എന്നോ ജംബോ ജിംബോ എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഡാൻസ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഡാൻസ് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ച്, ജുംബോ എന്നോ ജംബോ എന്നോ അങ്ങനെ ഒരു ഡാൻസ് ഉണ്ടല്ലോ. അദ്ദേഹം അതിനെക്കുറിച്ച് കൃത്യമായി ആ സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞതല്ല, ആ നിലക്കൊരു അഭിപ്രായ പ്രകടനം ആ വേദിയിൽ വെച്ച് അദ്ദേഹം നടത്തുകയാണ്. നോക്കൂ, അങ്ങനെ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം നമ്മളും ആ ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ ആ മീറ്റിംഗിൽ കൃത്യമായി നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിന്റെയും ഒക്കെ ആ നിലക്ക് പ്രതിനിധികൾ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അത്തരമൊരു വേദിയിൽ വെച്ച്, ആ ഒരു യോഗ വേദിയിൽ വെച്ച് ഇത്തരം ആശയങ്ങളോടുള്ള നമ്മുടെ കൃത്യമായ നിലപാടുകൾ, അന്ന് ഈ പരാമർശം ഒന്നാമതായി ഉണ്ടാകുന്ന ആ മീറ്റിംഗിൽ വെച്ച് തന്നെ ബഹുമാനനായ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും മറ്റു മന്ത്രിമാരും ഒക്കെയുള്ള അതേ വേദിയിൽ നമ്മുടെ സംഘടനയുടെ വിസ്ഡം സ്റ്റുഡൻസിനെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റൊക്കെ സംസാരിച്ചത് നമുക്ക് കൃത്യമായി സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. എന്താണ് നമ്മൾ പറഞ്ഞത്? നോക്കൂ, ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന എല്ലാ പദ്ധതികൾക്കും, ക്രിയാത്മകമായ എല്ലാ പദ്ധതികൾക്കും 100% നമ്മൾ കൃത്യമായി ആ നിലക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. മാത്രമല്ല, ലഹരിക്കെതിരെ വിദ്യാർത്ഥി സമൂഹത്തിൽ നടപ്പാക്കാൻ സാധിക്കുന്ന ഒട്ടനവധി കർമ്മ പരിപാടികൾ അടങ്ങുന്ന ഒരു വലിയ കർമ്മരേഖ, അത് നമ്മൾ കൃത്യമായി ബഹുമാനനായ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് അവർകൾ, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി അവർക്കൊക്കെ കൈമാറുന്ന ഒരു സാഹചര്യമൊക്കെ അന്നത്തെ മീറ്റിംഗിൽ നമ്മൾ ആ നിലയ്ക്ക് ശ്രദ്ധിച്ചതാണ്. നോക്കൂ, അവിടെ കൃത്യമായി നമ്മൾ പറഞ്ഞു, ലഹരി അടക്കമുള്ള ഇത്തരം വഴികേടുകളിലേക്കെല്ലാം കുട്ടികൾ എത്തിച്ചേരുന്നത് ഏതെങ്കിലും നിലയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു സൂംബ ഡാൻസിന്റെയോ ആ നിലയ്ക്കുള്ള കുറവുകൾ കൊണ്ടല്ല, മറിച്ച് ഇവിടെ സാംസ്കാരികമായ ഒരു മാറ്റം, ഒരു കൾച്ചറൽ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊന്നിനെയും ആഘോഷിക്കാനുള്ളൊരു ത്വര, എന്തു ചെറിയ കാര്യം കിട്ടിയാലും അതിനെ വമ്പിച്ച രീതിയിൽ ആഘോഷിക്കാൻ, അതിനൊരു ഡി ജെ പാർട്ടിയുടെ അകമ്പടിയില്ലാതെ ഒരിക്കലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം പുതുതലമുറയിലുണ്ട്. ആ നിലക്കുള്ളൊരു സെലിബ്രേഷൻ കൾച്ചർ, ആഘോഷത്വര വിദ്യാർത്ഥികളുണ്ട്. നമ്മൾ ആ വേദിയിൽ വെച്ച് പറഞ്ഞ ആശയങ്ങളെയാണ് ഞാൻ പറയുന്നത്. ആ നിലക്കുള്ളൊരു ഡി ജെ കൾച്ചർ ഓൾറെഡി ഉള്ള വിദ്യാർത്ഥി സമൂഹം ഇവിടെയുണ്ട്. മാത്രമല്ല, ഈ നൈറ്റ് ലൈഫ് സംസ്കാരം, പലപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നൈറ്റ് ലൈഫ് പോലുള്ള സംസ്കാരങ്ങൾ, രാത്രിയെ പകലാക്കുന്ന അല്ലെങ്കിൽ ആ നിലയ്ക്ക് രാത്രിയിൽ കൂടുതൽ ആ നിലക്കുള്ള ആസ്വാദനങ്ങളും മറ്റും കൊണ്ടുവരുന്ന നൈറ്റ് ലൈഫ് സംസ്കാരം എന്നത്, ഈ ഡി ജെ കൾച്ചർ എന്നത്, നൈറ്റ് ലൈഫ് സംസ്കാരം എന്നത്, ഇതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളായിട്ടല്ല, ലഹരിയെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് വരിക എന്നത് കൃത്യമായും അന്നത്തെ മീറ്റിംഗിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ക്രിയാത്മകമായ പദ്ധതികൾ ലഹരിക്കെതിരെ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ നിലക്ക് നമ്മൾ അതിനെ പിന്തുണക്കുമെന്നതും, എന്നാൽ ഇത്തരം ആശയങ്ങൾ ഒരിക്കലും ലഹരിക്കെതിരെ ആ നിലക്ക് പ്രവർത്തിക്കുകയില്ല എന്നത് വളരെ കൃത്യമായി നമ്മൾ അന്നു തന്നെ ആ വേദിയിൽ വെച്ചു തന്നെ 3 മാസങ്ങൾക്ക് മുമ്പ് വളരെ കൃത്യമായി പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അത്തരമൊരു മീറ്റിംഗ് കഴിയുമ്പോൾ മുഖ്യമന്ത്രി വളരെ വേഗമായി പറഞ്ഞുപോയ ആ നിലക്കുള്ള ഒരു പരാമർശത്തെ ഇത്ര പെട്ടെന്ന് സ്കൂളുകളിലേക്ക് കടത്തിക്കൂട്ടുമെന്ന് അന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. മാത്രമല്ല

വരുന്നു, സ്കൂളുകളിലേക്ക് സൂംബ കൊണ്ടുവരികയാണ്, സ്കൂളുകളിലേക്ക് ഈ ഒരു ഡാൻസ് രൂപം കൊണ്ടുവരികയാണ്. തൊട്ടടുത്ത ദിവസം ഇതിനെക്കുറിച്ച് കൃത്യമായ പഠനങ്ങളോ ചർച്ചകളോ ഒന്നും നടക്കാതെ കൃത്യമായി തൊട്ടടുത്ത ദിവസം തന്നെ അത്തരമൊരു പരാമർശം വരികയാണ്. അവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു സൂംബയെക്കുറിച്ച് വിശദമായി പഠിക്കുന്നതും ആ നിലക്ക് പഠിക്കുമ്പോൾ ആർക്കും ലഭ്യമാകുന്ന ചില വസ്തുതകളുണ്ട്. സൂംബ എന്ന് പറയുന്ന ആ ഡാൻസ് രൂപത്തെക്കുറിച്ച്, ഒരു എയറോബിക് എക്സസൈസ് എന്നതടക്കം ഉൾക്കൊള്ളുന്ന ആ ഒരു ഡാൻസ് രൂപത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ചില ഫാക്റ്റുകളുണ്ട്, ചില വസ്തുതകളുണ്ട്. എന്താണത്? ഇതൊരു ലാറ്റിൻ അമേരിക്കൻ ഒരു പോപ്പ് കൾച്ചറിന്റെ ഒക്കെ ഭാഗമായ ഒരു വ്യായാമ നൃത്ത രൂപമാണ്. 1990s ഇത് ഉത്ഭവിക്കുന്നത്. ഒരു കൊളംബിയൻ കോറിയോഗ്രാഫർ അദ്ദേഹമാണ് ഇത് ചിട്ടപ്പെടുത്തുന്നത്. ആഗോള തലത്തിൽ തന്നെ കൃത്യമായ ട്രെയിനിങ് സംവിധാനവും വെബ്സൈറ്റും എല്ലാം ഉള്ള ആ നിലക്കുള്ളൊരു സംവിധാനമാണ് സൂംബ എന്നത് നമ്മളെല്ലാവരും പഠിക്കുമ്പോൾ ആ കൃത്യമായി നമുക്ക് മനസ്സിലാവുകയാണ്. ആ നിലക്ക് ഇവിടെയുള്ള കേരളീയ സംസ്കാരത്തോട്, ഇവിടെയുള്ള മതപരമായി നമ്മളെല്ലാവരും വെച്ചു പുലർത്തുന്ന സംസ്കാര രീതികളോട് ഒട്ടും യോജിക്കാത്ത കൾച്ചറൽ എലമെന്റുകൾ കൃത്യമായി ആ ഒരു ഡാൻസ് രൂപത്തിനുണ്ട്, ആ ഒരു സൂംബക്കുണ്ട് എന്നത് പഠിക്കുമ്പോൾ എല്ലാവർക്കും വളരെ കൃത്യമായി മനസ്സിലാകുകയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലക്ക് ആ ഒരു ഡാൻസ് രൂപത്തെക്കുറിച്ച് പഠിച്ചതിനു ശേഷം ഇക്കഴിഞ്ഞ June 26 ഇത്തരം ഒരു പരാമർശം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. മറിച്ച് കഴിഞ്ഞ April തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിനു ശേഷം കഴിഞ്ഞ April 29 നടന്ന, 3 മാസം മുമ്പ് നടന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആനുകാലിക പരിപാടികളിലുള്ള ആ നിലക്കുള്ള പിന്നെ പ്രസ്താവനകളും ആ നിലക്കുള്ള ചർച്ചകളും ഉയർത്തിക്കൊണ്ടുവരുന്ന സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ബഹുമാനനായ TK അഷ്റഫ് സാഹിബ് തന്നെ ആ നിലക്ക് അതിന് വളരെ കൃത്യമായി ഇത് നമുക്ക് യോജിച്ചതല്ല, ഇത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് കൃത്യമായി, ഇന്നോ ഇന്നലെയോ അല്ല, കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ല ഞാൻ പറയുന്നത്, 3 മാസം മുമ്പുള്ള കാര്യമാണ്. ആ നിലക്ക് വിശദമായി നമ്മൾ ഈ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നു. നോക്കൂ, അവിടെ സൂംബയിലെ ആ മ്യൂസിക്കിന്റെ എലമെന്റിനോട് നമുക്ക് വിയോജിപ്പുണ്ട്, ആ നിലക്ക് വിയോജിക്കുന്ന മതപരമായ ദർശനങ്ങളുണ്ട്, അതിൽ ആഭാസം നിറഞ്ഞ വരികളോട് നമുക്ക് വിയോജിപ്പുണ്ട്, അതിന് അല്പവസ്ത്രധാരണ രീതിയോട് നമുക്ക് വിയോജിപ്പുണ്ട്, മറ്റ് സാംസ്കാരികമായ ഒട്ടനവധി എലമെന്റുകൾ, ഒട്ടനവധി കാര്യങ്ങൾ അത്തരമൊരു ഡാൻസ് രൂപത്തോട് നമുക്ക് വിയോജിക്കാനുണ്ട് എന്നത് കൃത്യമായി അന്നു തന്നെ, 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൃത്യമായി ഈ പൊതുസമൂഹത്തിൽ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല ഇത്തരമൊരു കാര്യം ലഹരിക്കെതിരെ നടത്തിയിട്ട് കുട്ടികൾ കൂടുതലായി ലഹരിയിലേക്ക് പോകാനുള്ള ഒരു DJ കൾച്ചറിലേക്ക് അത് എത്തുകയാണ് ചെയ്യുക, മറിച്ച് ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിരോധ രീതി എന്ന നിലക്ക് ഒരു നിലക്കും നമുക്കതിനെ കാണാൻ സാധിക്കില്ല എന്നത് സ്പോട്ട് ലൈറ്റിലൂടെ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ എല്ലാം കൃത്യമായി നമ്മൾ ആ നിലക്ക് തന്നെ പറയുകയാണ്. മാത്രമല്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച വ്യത്യസ്തങ്ങളായ പൊതുപരിപാടികളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ നമ്മൾ ബോധവൽക്കരിച്ചു വരികയാണ് കഴിഞ്ഞ 3 മാസത്തോളം. മാത്രമല്ല ഒരു ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും മറുഭാഗത്ത് സർക്കാർ ഇതിനെ പൊതുവിദ്യാലയങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള, കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളിലായിരുന്നു എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയ തീരൂ. കാരണം കഴിഞ്ഞ വെക്കേഷനിൽ നടന്ന അധ്യാപക ട്രെയിനിങ്ങുകളിൽ നമ്മൾ ഈ ഒരു വിഷയം അധ്യാപകർക്ക് പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഇടവേളകളിൽ അത് കാണുകയാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ, നമ്മുടെ മക്കൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു സൂംബയുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ കടന്നു വരികയാണ്. നമ്മളത് കൃത്യമായി മനസ്സിലാക്കണം. 8-ാം ക്ലാസിന്റെ പാഠപുസ്തകത്തിൽ കൃത്യമായി ഇതാ, ഈ നിലക്ക് നമ്മുടെ ഒക്കെ മക്കൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ ചിത്രസഹിതം അതിന്റെയൊക്കെ ആ നിലക്ക് നമ്മൾ പറയുന്ന രൂപത്തിൽ കൾച്ചർ സാംസ്കാരികമായ ചുതിയുള്ള ചിത്രങ്ങളടക്കം ആ നിലക്ക് കൊടുത്തുകൊണ്ട് സൂംബ ഡാൻസ് നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകത്തിലേക്ക് വരുന്നു. മാത്രമല്ല ഈ സൂംബ പഠിക്കാനായി കഴിഞ്ഞ June 26 ആ നിലക്ക് അധ്യാപകർക്ക് അയച്ചു കൊടുക്കുന്ന ലിങ്ക്, ആ ഒരു ഓൺലൈൻ ലിങ്ക് തുറന്നു നോക്കിയാൽ നമ്മെ പോലെയുള്ള ഈ നിലക്ക് സാംസ്കാരികമായി മതപരമായി ധാർമ്മികമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ആ നിലക്കുള്ള ലിങ്ക് അല്ലെങ്കിൽ വീഡിയോ നമ്മളവിടെ കാണുകയാണ്. ഈ സന്ദർഭങ്ങളിലെല്ലാം അതിലെ സകലവിധ കൾച്ചറൽ എലമെന്റുകളോടും സാംസ്കാരികമായ അത്തരം വിഷയങ്ങളോടെല്ലാമുള്ള വിയോജിപ്പുകൾ കഴിഞ്ഞ 3 മാസങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അല്പവസ്ത്രധാരണത്തിന്റെ വിഷയം ഈ ഒരു സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുണ്ട്, സെലിബ്രേഷൻ കൾച്ചറിന്റെ വിഷയം അതിലുണ്ട്, മ്യൂസിക്കുമായി ബന്ധപ്പെട്ട വിഷയം അതിലുണ്ട്, ആൺപെൺ കൂടിക്കരലിന്റെ വിഷയം അതിലുണ്ട്. മൊത്തത്തിൽ അത്തരമൊരു കൾച്ചറിനോടുള്ള മുഴുവൻ വിയോജിപ്പുകളും ഈ ഒരു പ്രസ്ഥാനമാണെങ്കിലും ആ നിലക്ക് മറ്റു മതസംഘടനകളാണെങ്കിലും എല്ലാം കഴിഞ്ഞ 3 മാസങ്ങളിൽ എത്ര തവണയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. മാത്രമല്ല പലപ്പോഴും മന്ത്രിമാരടക്കം അതിന് കൃത്യമായ വീഡിയോകൾ നമുക്ക് കാണിക്കാൻ കഴിയും. മന്ത്രിമാരടക്കം വിദ്യാലയങ്ങളിൽ കടന്നു ചെന്നുകൊണ്ട് ഈ നിലയ്ക്ക് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ
പിന്നീട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ്

0: ചെയ്യുമ്പോൾ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് തുറന്നു നോക്കാൻ ഈ നിലക്ക് ഒരു മത ധാർമ്മിക പരിസരത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയാത്ത സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിലെല്ലാം നമുക്ക് വിയോജിക്കേണ്ട ഒരുപാട് വസ്തുതകൾ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുമ്പോൾ, അങ്ങനെയുള്ള ബോധവൽക്കരണങ്ങൾ ഒരു ഭാഗത്ത് നമ്മൾ നടത്തുമ്പോൾ, ഒരു സുപ്രഭാതത്തിൽ ജൂൺ 26 ബന്ധപ്പെട്ട്, എന്താ ജൂൺ 26 പ്രത്യേകത? ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ആ ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു സർക്കുലർ പുറത്തു വരികയാണ്. പൊതുവിദ്യാലയങ്ങളിൽ ഈ നിലയ്ക്ക് സൂംബ നടപ്പിലാക്കണം. എന്തിന്റെ ഭാഗമായി? ലഹരി വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായി. അത് പറയുമ്പോൾ ചിലരെങ്കിലും പറയും, അതിങ്ങനെ ഒരു മെന്റൽ സ്ട്രെസ് റിലീസിന് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ആരാ പറഞ്ഞത് ഇത് ലഹരി വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ സർക്കുലർ, ഇതാണ് ആ സർക്കുലർ. എന്താ അതിന്റെ ഒന്നാമത്തെ വരി? ലോക ലഹരി വിരുദ്ധ ദിനമായ 26/6/2025 സംസ്ഥാന തലത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി, എന്തിന്റെ ഭാഗമായി? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് സൂംബ, ലഘുവ്യായാമങ്ങൾ ഉൾപ്പെടുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിക്കുകയുണ്ടായി. ഇതാണ് സർക്കുലറിന്റെ ഒന്നാമത്തെ വരി, ലഹരി വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായി എന്നത് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഒന്നാമത്തെ വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. ഈ സൂംബ ഡാൻസ് എങ്ങനെയാണ്, ഈ തുള്ളിക്കളിക്കൽ എങ്ങനെയാണ് ആ നിലയ്ക്ക് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമായി മാറുന്നത്? അങ്ങനെ കുട്ടികൾ അല്പനേരം സൂംബ ഡാൻസ് കളിച്ചാൽ എങ്ങനെയാണ് ലഹരിയിൽ നിന്ന് അവർ വിമുക്തി നേടുക എന്നത് കൃത്യമായി നമ്മൾ ചോദിച്ചപ്പോൾ, പിന്നീട് അതിനെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുമണ്ഡലത്തിൽ ഇത് ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് എന്നതിൽ നിന്ന് മാറി, മറിച്ച് കുട്ടികളുടെ ഒരു മെന്റൽ സ്ട്രെസ് റിലീസ്, അവർക്കുള്ള എന്തെങ്കിലും ഒരു ആ നിലക്കുള്ള ആവലാതികളോ അല്ലെങ്കിൽ ആ സ്ട്രെസ്സോ ടെൻഷനോ ഇതിൽ നിന്നൊക്കെ ഉള്ള റിലീസ് എന്നിടത്തേക്ക് കാര്യങ്ങൾ വന്നു. മാത്രമല്ല, ഇതിന്റെ അവസാനത്തെ വരി നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇത് എല്ലാ വിദ്യാലയങ്ങളിലും നടപ്പാക്കുന്നു എന്ന് നോക്കൂ. ഈ സർക്കുലറിന്റെ അവസാനത്തെ വരി, പ്രസ്തുത പ്രവർത്തനങ്ങൾ എല്ലാ സ്കൂളുകളിലും നടക്കുന്നുണ്ടോ എന്ന് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ ഉറപ്പുവരുത്തേണ്ടതാണ്. ആരാ പറഞ്ഞത് ഇവിടെ ഇത് നിർബന്ധമാണെന്ന്? ആരാ ഇത് അടിച്ചേൽപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതിന്റെ ഒന്നാമത്തെ സർക്കുലർ തന്നെയാണ്. ഇത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടക്കുന്നുണ്ടെന്ന് കൃത്യമായി ഉറപ്പുവരുത്തണമെന്നത് സർക്കുലറിന്റെ ഏറ്റവും അവസാനത്തെ വരിയാണ്. ഈ നിലക്ക് ഇത് എല്ലാ നിലക്കും ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ എല്ലാ സ്കൂളിലേക്കും കടന്നു വരുന്നു എന്ന ഘട്ടത്തിലാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബ്. അദ്ദേഹം മറ്റു നിവൃത്തികളില്ലാതെ കഴിഞ്ഞ 3 ഞാൻ ഇത്രയും നേരം പറഞ്ഞ കഴിഞ്ഞ 3 ഒരുപാട് വിയോജിപ്പുകൾ, ഒരുപാട് ചർച്ചകൾ, അതിനെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ഇത് വീണ്ടും പൊതുവിദ്യാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അവിടെ ആ നിലക്ക് പിന്നീട് അതിനെ പൊതുമധ്യത്തിൽ അത്തരമൊരു അഭിപ്രായം പറയുക എന്നതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നത് നമ്മൾ കണ്ടു. ഞാനിതിൽ പങ്കെടുക്കില്ല, എന്റെ മകനെയും അതിൽ പങ്കെടുപ്പിക്കില്ല, ആ നിലക്കൊരു സംസ്കാരത്തിലേക്ക് പറഞ്ഞയക്കാനല്ല പൊതുവിദ്യാലയങ്ങൾ എന്ന രൂപത്തിൽ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കുകയാണ്. നോക്കൂ, ഇത്രയൊക്കെ വിയോജിപ്പ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടും അത് നിർബന്ധപൂർവം ഇത്തരമൊരു സംസ്കാരത്തിന്റെ ഭാഗമായ വിഷയം പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇതൊന്നും കാര്യമായി ശ്രദ്ധിക്കാത്ത ചിലർ പറയാണ്, ഒരു സർക്കുലർ വന്നപ്പോഴേക്ക് നമ്മൾ എടുത്തു ചാടി വിമർശിച്ചതല്ലേ? അല്ല, അതാണ് ഇത്രയും നേരം പറഞ്ഞത്. കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി നമ്മൾ തുടരുന്ന ആശയ പോരാട്ടത്തിന്റെ ഏറ്റവും ഒടുവിലെ പോരാട്ടം മാത്രമായിരുന്നു, ഏറ്റവും ഒടുവിലെ പ്രതികരണം മാത്രമായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴും ചിലരൊക്കെ സംശയം പ്രകടിപ്പിക്കുകയാണ്, അല്ല സ്കൂളിൽ പോയി നടന്നോട്ടെ, നിർബന്ധമൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ, താല്പര്യമുള്ളവർ ചെയ്താ പോരെ, അത് സ്കൂളിനെ നടന്നോട്ടെ എന്ന് പറയുന്ന ചില ആളുകൾ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താരോ, അവിടെയും നമ്മൾ കൃത്യമായി ഈ വിഷയത്തെ കണ്ടിട്ടില്ല. കാരണം ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ നമ്മൾ കാണുകയാണ്, കൃത്യമായി ഈ ഒരു സൂംബ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ, എയറോബിക്സ്, യോഗ തുടങ്ങിയ കായിക ഇനങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ വിഷയത്തെ പറഞ്ഞുകൊണ്ട് സ്കൂളുകളിൽ നടത്തുന്നത് ലഘുവ്യായാമമാണ്, സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ചെയ്യുന്നത്, ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അല്പവസ്ത്രധാരണത്തിന്റെ വിഷയം നോക്കൂ. ശേഷം അദ്ദേഹം പറയുന്നു, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം, RTE പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. ഏത്? ഈ സൂംബ വിഷയം എന്നത് RTE ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കുറിക്കുകയാണ്. നിർബന്ധമായും കുട്ടികൾ ഇതിൽ പങ്കെടുത്തേ പറ്റൂ. ഒരു വരി കൂടി ഇവിടെയുള്ള രക്ഷിതാക്കൾ കേൾക്കണം, കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. അടുത്ത വരി, രക്ഷിതാവിനതിൽ ചോയ്സ് ഇല്ല, രക്ഷിതാവിനതിൽ ചോയ്സ് ഇല്ല. പോയി നമ്മൾ മറിച്ചു നോക്കണം ബഹുമാനനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് രക്ഷിതാവിന് ചോയ്സ് ഇല്ല. നമ്മുടെ മക്കളൊക്കെ ഈ നിലക്കുള്ളൊരു ലിബറൽ ആശയത്തിന്റെ ഉൽപ്പന്നമായി കടന്നു വരുന്ന സൂംബ ഡാൻസ് സ്കൂളുകളിൽ നടക്കുമ്പോൾ അതിൽ മാറി നിൽക്കാനുള്ള ചോയ്സ് കുട്ടികൾക്കില്ല, രക്ഷിതാക്കൾക്കുമില്ല എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പിന്നീട് ഇത്തരം ചർച്ചകളും ഇത്തരം വിഷയങ്ങൾക്കും ഒക്കെ ഉണ്ടായപ്പോൾ അതൊക്കെ പൊതുവിദ്യാലയങ്ങളിൽ ആ നിലക്ക് മയപ്പെട്ടിട്ടുണ്ടത് എന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്, അതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ എവിടെയാണ് നിർബന്ധം എന്ന് പറഞ്ഞത്? ആരാണിത് അടിച്ചേൽപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന ചിലരുണ്ടായിരുന്നു. അവരോട് നമ്മൾ പറയുന്നത് നേരത്തെ സർക്കുലർ ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ബഹുമാനനായ വിദ്യാഭ്യാസ മന്ത്രിയുടെ പോസ്റ്റ്, ആ നിലയ്ക്ക് രക്ഷിതാവിനതിൽ ചോയ്സ് ഇല്ല, കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണമെന്നത് RTE ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ അവകാശ നിയമം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഇവിടെ ഒരു അടിച്ചേൽപ്പിക്കൽ ഉണ്ടായിട്ടില്ല, ഒരു നിർബന്ധം എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നത് തീർച്ചയായിട്ടും നമ്മൾ പറയരുത്.
1: നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ്. ഇന്നലെ പൊട്ടിമുളച്ചതല്ല സൂംബ എന്ന വിഷയത്തിൽ വണ്ടൂർ ജനകീയ പ്രതിരോധം പരിപാടിയിൽ മുഹമ്മദ് ഷമീൽ ടി അവതരിപ്പിച്ച സംസാരമായിരുന്നു നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
4: സ്വകാര്യ സർവകലാശാല പുതിയ ബിൽ വരുന്നു. സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി ഫീസിളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നതിന് സർക്കാർ പുതിയ നിയമം നിർമ്മിക്കും. LDF സർക്കാരിന്റെ കാലത്ത് നിയമസഭ പാസാക്കിയ ബില്ലിന് പകരമാണിത്. ഗവർണർ ഒപ്പിടാതെ അയച്ച ആ ബിൽ നിലവിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ്. സംവരണമടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിച്ചാകും പുതിയ ബിൽ തയ്യാറാക്കുക. 2025 മാർച്ചിൽ പാസാക്കിയ സ്വകാര്യ സർവകലാശാല ബിൽ സെപ്റ്റംബറിലാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത്. പ്രതിപക്ഷമായ UDF ചില വ്യവസ്ഥകളോടുകൂടി വിയോജിച്ചെങ്കിലും ബില്ലിനെ എതിർത്തിരുന്നില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
4: വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷിക്കാം. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ കുട്ടികൾക്ക് 2025-26 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ സഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി 2025-26 വർഷത്തെ SLC പരീക്ഷയിൽ 75 അതിൽ കൂടുതലും പോയിന്റ് നേടിയവരും +2 VHSC പരീക്ഷയിൽ 85% അതിൽ കൂടുതലും മാർക്ക് നേടിയവരുമായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് അപേക്ഷിക്കാം. August 31 വൈകിട്ട് 5 മണി വരെ അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷാ ഫോറം www.agriworkersfund.org ൽ നിന്നും ലഭിക്കും. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, അംഗത്വ പാസ്ബുക്കിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവ സമർപ്പിക്കണം. വിവരങ്ങൾക്ക് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസുകളിൽ നിന്നും ഇതു സംബന്ധിച്ച വിശദവിവരങ്ങൾ ലഭ്യമാണ്.
5: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി 10,000 കേൾക്കും, വീഡിയോ ആയി 1,000 കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കൂ. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്റ്റം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്റ്റം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസറയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആനിലെ വിവിധ സൂറത്തുകളും ആയത്തുകളും മനഃപ്പാഠമാക്കാൻ സഹായകമാകുന്ന ഹിഫ്ദുൽ ഖുർആൻ പരിപാടി കേൾക്കുന്ന ശ്രോതാക്കളോട് ഒരു കാര്യം ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങൾ മനഃപ്പാഠമാക്കുമ്പോഴും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ പ്രതിഫലേച്ഛയോടുകൂടെ ആത്മാർത്ഥമായി ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ഫത്ഹ് 23-ാം വചനമാണ് നാം മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ ഒമൻ ചബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹിലെ 22-ാമത്തെ ആയത്തുവരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ 23-ാമത്തെ ചെറിയ ഒരായത്താണ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ചുരുങ്ങിയ ഈ സമയം പൂർണ്ണമായി ശ്രദ്ധയോടെ കേൾക്കുകയും കൂടെ പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠമാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി എല്ലാവരെയും ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാ 20-ാമത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്ത് തുടങ്ങാം.

0: അവിടെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഖബിൽ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഖബിലു എന്ന് പറഞ്ഞ് ബാക്കി ഓതാണ് വേണ്ടത്.
1: ഖദ് ഖലത് മിൻ ഖബിൽ, ഖദ് ഖലത് മിൻ ഖബിൽ, ഖദ് ഖലത് മിൻ ഖബിൽ, ഖദ് ഖലത് മിൻ ഖബിൽ.

وَلَن تَجِدَ لِسُنَّةِ اللَّهِ تَبْدِيلًا.

0: 23-ാമത്തെ ആയത്ത് വരെയാണ് നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ 24-ാമത്തെ ആയത്ത് പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഹിഫ്ളുൽ ഖുർആൻ പരിപാടി സമാപിക്കുകയാണ്. സൂറത്തുൽ ഫത്ഹ് 23-ാം വചനമാണ് ഇന്ന് ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയിലൂടെ നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നബിദിന ആഘോഷം അതൊരു ബിദഅത്താണ്, ഹറാമായ കാര്യമാണ്, നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന മഹാപാതകമാണ് എന്നെല്ലാം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിനും പ്രത്യേകതകൾ നൽകുന്നത്. ആ പ്രത്യേകതകൾ മനുഷ്യന് നൽകൽ അല്ലാഹു അധികാരം നൽകിയിട്ടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി. ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെങ്കിൽ അത് അല്ലാഹു പഠിപ്പിക്കണം, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിക്കണം. ഇങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രവാചകൻ്റെയോ അല്ലാഹുവിൻ്റെയോ വാക്കുകളുടെ അടിസ്ഥാനമില്ലാത്ത പ്രവൃത്തികളാണ് നബിദിനാഘോഷം എന്ന പേരിൽ നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും റബീഉൽ അവ്വൽ 12-ന് എന്തെങ്കിലും ഒരു പ്രത്യേകത പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാൻ സാധിക്കുമോ? അള്ളാഹുവിൻ്റെ റസൂലായതിനു ശേഷം 13 വർഷം മക്കയിലും 10 വർഷം മദീനയിലും ജീവിച്ചിട്ട് അതിനിടയിൽ ഒരിക്കലെങ്കിലും ഇന്ന് തൻ്റെ ജന്മദിനമാണല്ലോ എന്ന് വിചാരിച്ച് ഇന്നൊരൽപ്പം സന്തോഷിക്കാമെന്നും അല്ലെങ്കിൽ ഇന്ന് കുറച്ച് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യാമെന്നൊക്കെ ഉദ്ദേശിച്ച് അങ്ങനെ പ്രവർത്തിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അസ്ലു അമലിൽ മൗലീദി ബിദ്അ. മൗലീദാഘോഷം നല്ലതാണ് എന്ന് പറയുന്നവരടക്കം പറഞ്ഞുപോയി ഈ മൗലീദാഘോഷത്തിൻ്റെ, ഈ നബിദിനാഘോഷത്തിൻ്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്. ലം തുൻകൽ അൻ അഹദിൻ മിൻ അഹ്ലി സ്വാലിഹ്, സച്ചരിതരായ പൂർവികന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. മിനൽ ഖുറൂനി സലാസ, ആദ്യത്തെ ഉത്തമരായ 3 തലമുറകളിൽ നിന്ന് ഇത്തരമൊരു കാര്യം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദ്യത്തെ 3 തലമുറയിൽ ഇത് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രിയമുള്ളവർ നമ്മളിത് പ്രവർത്തിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖൈറുന്നാസി ഖർണി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഖൈറുന്നാസി ഖർണി, ഏറ്റവും നല്ല തലമുറ എൻ്റെ തലമുറയാണ്, മനുഷ്യരിൽ ഏറ്റവും നല്ലവർ എൻ്റെ തലമുറയിലുള്ളവരാണ്, സ്വഹാബത്താണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം വന്നവർ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം വന്ന ആളുകൾ ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 3 തലമുറയിലും ഇല്ലാത്ത ആ ഒരു സമ്പ്രദായം എങ്ങനെയാണ് സഹോദരങ്ങളെ നല്ലതല്ലേ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക? അതിനോട് യോജിക്കാൻ നമുക്കങ്ങനെ കഴിയും. മാത്രവുമല്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന എത്രയെത്ര ആശയങ്ങളെയാണ് ഇവർ നിഷേധിച്ച് തള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് മദ്ഹ് പറയലും അവിടുത്തെ ഗുണങ്ങളും വിശേഷണങ്ങളും എടുത്തു പറയലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ടായിരിക്കണം, സത്യസന്ധമായിരിക്കണം. ഇസ്ലാമിക ആദർശത്തിന് എതിരാവുന്നതാവരുത് എന്ന് മാത്രമാണ് നിബന്ധനയുള്ളൂ. എന്നാൽ അമിതമായി പുകയ്ത്തി പൊക്കിപ്പറഞ്ഞുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമങ്ങൾക്ക് എതിരായി എന്തെല്ലാമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രവാചകൻ പറയുന്നുണ്ട്, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം, ഈസാ നബിയെ ക്രിസ്ത്യാനികൾ പൊക്കിപ്പുകയ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പൊക്കിപ്പുകയ്ത്തി പാടരുത്. ഫഇന്നമ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിൻ്റെ ഒരു അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വ റസൂലുഹു, അല്ലാഹുവിൻ്റെ അടിമയും അല്ലാഹുവിൻ്റെ ദൂതനും മാത്രമാണ് ഞാനെന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. സഹോദരങ്ങളെ, കൃത്യമായ ഒരു പഠനത്തിന് ഈ ഒരു വിഷയത്തെ നാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ ജന്മദിനാഘോഷം എന്ന സമ്പ്രദായം തന്നെ ഇസ്ലാമിലില്ലാത്തതാണ്. നമ്മുടെ സ്വന്തം മക്കളുടേതാണെങ്കിലും ഭാര്യാഭർത്താക്കന്മാരുടേതാണെങ്കിലും ജന്മദിനത്തിൻ്റെ അന്ന് ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക സന്തോഷം പ്രകടിപ്പിക്കൽ തന്നെ ഇസ്ലാമികമല്ല. അത് അന്യമതസ്ഥരിൽ നിന്ന് കയറിക്കൂടിയ ഒരു സമ്പ്രദായമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ശപിച്ച, അവൻ്റെ പ്രവാചകൻ ശപിച്ച ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരമാണ് യഥാർത്ഥത്തിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നമുക്ക് നൽകിയ ഒരു താക്കീതാണോ ഇത് എന്ന് നമ്മൾ കൃത്യമായി പേടിക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞതെന്താ? ലതത്ബഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബറം ബിശിബിരിൻ ദിറാഅം വദിറാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്ത് മുൻ തലമുറകളെ ചാണിന് ചാണായിക്കൊണ്ട്, മുഴത്തിന് മുഴമായിക്കൊണ്ട് പിൻപറ്റുക തന്നെ ചെയ്യും. അവർ ഒരു ഉടുമ്പിൻ്റെ മാളത്തിലേക്ക് കയറി ഒളിച്ചാൽ അവരുടെ കൂടെ ഈ സമൂഹവും ഒന്നിച്ച് ആ മാളത്തിലേക്കൊന്നും ചിന്തിക്കാതെ കയറിപ്പോകും. അപ്പോൾ ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാ, അൽ യഹൂദു അന്നസാറ, പ്രവാചകരെ താങ്കൾ ജൂതന്മാരെയാണോ ഉദ്ദേശിച്ചത്, ക്രൈസ്തവരെയാണോ അങ്ങ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഫമൻ, ഞാൻ പിന്നെ വേറെ ആരെക്കുറിച്ച് പറയാനാ? ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും പിഴച്ചു പോയ സമ്പ്രദായം നിങ്ങളും പിൻപറ്റുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിലെ മുസ്ലിം നാമധാരികളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്നത് അതേപടി, അതേ കോലത്തിൽ എന്തെല്ലാമാണ് അവർ ചെയ്തു കൂട്ടുന്നത്, എന്നിട്ട് അതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലില്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ജനസമൂഹം കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ഈ ലോകം തന്നെ അള്ളാഹു ഉണ്ടാക്കിയത് പ്രവാചകനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു പരത്തുന്നു. ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? സഹാബികൾ പറഞ്ഞിട്ടുണ്ടോ? താബിഈങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറയുന്നവർക്ക് പോലും അതിന് തെളിവില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഈ ലോകം സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിക്കാനാണ് എന്ന പച്ചതുണ, പ്രവാചകനെക്കുറിച്ച് ഇല്ലാത്ത നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചത് എന്ന് കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിഴലില്ല എന്നവർ വാദിക്കുന്നു. പ്രവാചകന്റെ മലവും മൂത്രവും നജസല്ല എന്ന് പോലും, അത് ത്വാഹിറാണ് എന്ന് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഇന്നത്തെ ജനത മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? ഖുൽ നബിയെ, അങ്ങ് പറയണം, ഇന്നമാ അന ബശറുക്കും മിസ്ലുക്കും യൂഹ ഇലയ്യ, ഞാനും നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാണ്. വിയർപ്പുള്ള, ദാഹമനുഭവിക്കുന്ന, വിശപ്പനുഭവിക്കുന്ന നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാണ് ഞാൻ. പക്ഷേ നിങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത അതിനിക്കുണ്ട്. എന്താണത്? യൂഹ ഇലയ്യ, എന്നിലേക്ക് വഹി നൽകപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം. ഒരു മനുഷ്യൻ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെപ്പോലെ ഉറക്കമുണ്ട്, ദാഹമുണ്ട്, വിശപ്പുണ്ട്, ക്ഷീണമുണ്ട്. പക്ഷേ ഒരേ ഒരു പ്രത്യേകത, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വഹി നൽകുന്നുണ്ട്. ഇത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വിളിച്ചുകൊണ്ട് പ്രത്യേകം ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, പ്രവാചകനെക്കുറിച്ച്, പ്രവാചകനെ ആരാധിക്കുന്ന ജനസമൂഹം വരെ ഇന്ന് നമ്മുടെ മുസ്ലിം നാമധാരികളായ ആളുകൾക്കിടയിൽ ഒരു പറ്റം സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെയധികം പാപങ്ങൾ നിറഞ്ഞ തെറ്റായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മുക്തനായി കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു യഥാർത്ഥ മുസ്ലിമായിക്കൊണ്ട്, യഥാർത്ഥ മുത്തഖിയായിക്കൊണ്ട്, മുഅ്മിനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധം. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
5: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും, ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പീസ് റേഡിയോ, പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ വിചാരം, ഭക്ഷണരീതി വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഫവാസ് യൂസുഫ്, ജനറൽ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, അബീർ മെഡിക്കൽ സെന്റർ, ദമാം. കൂടെ അബ്ദുൽ ജബ്ബാർ, വിളത്തൂർ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് നിങ്ങളെവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യ വിചാരം പങ്ക്തിയിൽ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഫവാസ് യൂസഫാണ്. അദ്ദേഹം അബീർ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അദ്ദേഹത്തെയും നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
8: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
7: ഡോക്ടർ, നമുക്കിന്ന് ഏതാനും ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ ഒരു പങ്ക്തിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, പണ്ടൊക്കെ നമ്മൾ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരു അസുഖം വന്നാലാണ് ഡോക്ടറുടെ അടുത്തേക്ക് പോകാറ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അസുഖം വരാതിരിക്കാനും മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ കാലങ്ങളിങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റം പൊതുവെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു മുഖ്യമായ കാരണം എന്തായിരിക്കും?
8: ആദ്യമായിട്ട് ഞാൻ, എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന പീസ് റേഡിയോ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അറിയാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇന്ന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്, കൂടുതൽ ഡോക്ടറെ കാണുന്നത്. ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ, നിങ്ങളുടെ കാലം അതുപോലെ നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങൾ വളരെ കൂടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിലൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ, പണ്ടുകാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് കുറവാണ്, നമ്മുടെയൊക്കെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിലെവിടെ കിട്ടുന്ന ഭക്ഷണം ഇന്ന് നമ്മളെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും,
7: അൽഹംദുലില്ലാഹ്.
8: അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഒന്ന് ഈസി അവൈലബിലിറ്റി, പിന്നെ അതുപോലെ അത് വാങ്ങാനുള്ള ആളുകൾക്കുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടം പോലെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും.
7: അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. ഭക്ഷണം കിട്ടുന്നത് അൽഹംദുലില്ലാഹ് ഹൈറാണ് അല്ലേ, എല്ലാ ഭക്ഷണം കിട്ടുക ഹൈറാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്നത് രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
8: അത് മാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്.
7: നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്, ഇതങ്ങനെയല്ല. കൊളസ്ട്രോൾ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം?
8: അതിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞു വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ്, അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി, പിന്നീട് ബ്ലോക്ക്, അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ്
7: അല്ലാതെ കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കില്ല.
8: ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്.
7: കൊളസ്ട്രോളിൽ പിന്നെ രണ്ട് തരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കുക. ഒന്ന് നല്ലത്, ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിനെ നമുക്ക് നല്ലത് എന്താണ് ചീത്തത് എന്താണെന്നുള്ളൊന്ന് പറഞ്ഞാവോ?
8: അതെ, അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ് അതാണ്. ബേസിക്കലി ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോൾ. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ് ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ആണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ക്രിക്കറ്റ് ബോൾ ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ഒരു ഒരാളുടെ മേത്ത് എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്.
7: അത്
8: അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്.
7: ചീത്ത കൊളസ്ട്രോൾ ആണ് ഈ
8: ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങളാണ് കൂടുതൽ അത് കാണുന്നത് ഒന്ന്. പിന്നെ അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ, അതായത് എച്ച് ഡി എൽ എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡ് ആ സാധനം, അതുള്ളത് ഈ പറഞ്ഞ നട്ട്സുകളിൽ, അതുപോലെ മറ്റ് പിസ്ത, ബദാം അതുപോലെ പല സാധനങ്ങളിലും അത് കാണാറുണ്ട്.
7: ഇത് നല്ല കൊളസ്ട്രോൾ വേണമെന്നാണോ അതോ നല്ല കൊളസ്ട്രോൾ കുറഞ്ഞാലാണ് അസുഖം വരിക, എങ്ങനെയാത്?
8: നല്ല കൊളസ്ട്രോളാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മൾ കൊളസ്ട്രോളിനെ നമ്മൾ രക്തത്തിൽ നിന്ന് ലിവറിലേക്ക് എത്തിച്ച് രക്തത്തിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത്.
7: നല്ല കൊളസ്ട്രോൾ
8: ആ, അതായത് എന്നാൽ ചെറിയ കൊളസ്ട്രോൾ അങ്ങനെ, ചെറിയ കൊളസ്ട്രോൾ, ഈ ചെറിയ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലെ ഷുഗറുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടും അതുപോലെ രക്തത്തിലെ രക്ത ധമനികളുടെ മനിയ വാളുകളിൽ, അതായത് അതിൻ്റെ ഓരോ അറേൻ്റെ ഓരോ ഭാഗത്തുകൾ പോയി പറ്റിപ്പിടിച്ച് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുക, രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ കൊളസ്ട്രോളാണ്.
7: ഈ കൊളസ്ട്രോൾ താനേ ഉണ്ടാവുമോ അതോ കൊളസ്ട്രോൾ ഒരു ഒരാളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ താനേ ഇൻബോൺ ആയിട്ട് ഉണ്ടാവുന്നതാണോ അതോ നമ്മൾ ഭക്ഷണത്തിൽ ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഈ കൊളസ്ട്രോൾ വരുന്നത്?
8: അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാരുടെ ജന്മനാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്നാണ് പറയുക, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അത് സം ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അവരുടെ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുടെ കാണുന്നതിനെ ബോഡിയിലേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പം സ്കിന്നുകളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ നമ്മുടെ വ്യായാമക്കുറവുകൾ കൊണ്ട്, നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയും നമ്മൾ ഇന്ന് എങ്ങനെയാണല്ലോ, അപ്പം അതൊക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂടുതൽ കൊളസ്ട്രോളിൻ്റെ ഒരു കാരണം.
7: ഈ ആളുകൾ പറയാറുണ്ട് തടി കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, തടി ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അങ്ങനെ അത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? തടി ഒരാളുടെ വണ്ണം ഈ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ?
8: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്, അതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഫാറ്റി ആസിഡ്. അത് സാധാരണ നമ്മുടെ ഈ തടിയുള്ള ആൾക്കാർക്ക് പൊതുവെ ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ് ഈ തടി കൂടുതൽ നമുക്ക് കാണിക്കുന്നത്. എന്നാൽ മസിൽ ഗ്രോത്ത് ഉള്ളവർക്ക് മസിലിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ് തടി ഉണ്ടാകുന്നത്. ഈ ഫാറ്റ്, അതായത് നമ്മുടെ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വയറ് ചാടുന്നത്, അത് ഫാറ്റി ആസിഡാണ്, ഫാറ്റി ആസിഡിൻ്റെ ഡെപ്പോസിഷൻ. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഷുഗറും കൊളസ്ട്രോളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഷുഗറാണ് ആക്ച്വലി കൊളസ്ട്രോളായി മാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയിൽ നമ്മൾ ഷുഗറുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കഴിക്കുന്ന ചീസ്, ബർഗർ, അതുപോലെ സ്വീറ്റായ കുറേ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ വളരെ നല്ല, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് അതിന് പറയാം, ഷുഗർ സ്പൈക്ക് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡി ഒരു കാര്യം ചെയ്യുന്നത് ആ ഷുഗറിനെ അതിനെ നമ്മൾ ലിപ്പിഡാക്കി ലിവറിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുക. അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ പറയുന്ന ഷുഗറുകളിലൊക്കെ പോയി നമ്മളെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറാണ്, എന്നാൽ മറ്റ് സ്ഥലം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യു അഥവാ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതോടെ ആ ഡെപ്പോസിറ്റ് കൂടുന്നത് കൊണ്ടാണ് അമിതവണ്ണം വരുന്നത്.
7: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ജനറ്റിക്കായിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉണ്ടാവും എന്നുള്ളത്, അങ്ങനെ കൊളസ്ട്രോളുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ടോ? ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ആ കൊളസ്ട്രോൾ വരാതിരിക്കാനോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ?
8: അതായത് നമ്മൾ ആദ്യം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എങ്ങനത്തെ കൊളസ്ട്രോൾ ആണ്, മരുന്ന് കഴിച്ചിട്ട് ആ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, അതിനുള്ള ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഹൈ ലെവൽ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് അറിയുക. ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. ഇന്ന് ഏറ്റവും ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മരുന്ന് കുടിച്ച് കുറയ്ക്കാണ്. ഈ മരുന്ന് കുടിച്ചിട്ടും കുറയാത്ത കൊളസ്ട്രോളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പല രീതികൾ മുന്നോട്ട് വെക്കുന്നത്.
7: നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ഒരു വ്യക്തി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ?
8: അങ്ങനെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അതായത് കൊളസ്ട്രോൾ മരുന്ന് നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അലർജി ആണെങ്കിൽ അവർക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്താണ് ചെയ്യുക?
7: അപ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഇനി അടുത്ത സൊല്യൂഷൻ എന്താ ഡോക്ടറെ ചോദിക്കും.
8: ആ അവിടെയാണ്, അതായത് ഈ മരുന്നുകൾ അലർജി ആയവർക്ക് കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ഭക്ഷണ രീതി. അതായത് വളരെ എഫക്റ്റീവായ ഒരു ഭക്ഷണ രീതിയാണ് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നൊക്കെ പറയും അതിന്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റാണ് ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക.
7: ലീഫി
8: വെജിറ്റബിൾസ്, ആ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ കൊളസ്ട്രോൾ ശരീരത്തിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ സാധനം കുറയ്ക്കുന്നുണ്ട്. മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമുക്കറിയാം അലർജി പോലെയുള്ളത് വന്നാൽ നമുക്ക് ആ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് എങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാമെന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നാണ് അതിന് പറയുന്നത്.
7: പോർട്ട്ഫോളിയോ ഡയറ്റ്,
8: അതായത് അത് പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റാണ്. പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റ്, അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്ലാന്റ് സ്റ്റിറോൾസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി നമ്മൾ അത് കൂടുതലുള്ള നട്സുകൾ, ആൽമണ്ട്സുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഡൈജഷനെ നമ്മൾ എന്താക്കേണ്ടത് ഇൻഹിബിറ്റ് ചെയ്യാണ്, അതായത് ഡൈജഷൻ കുറയ്ക്കുകയാണ്.
7: അപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാതിരിക്കും.
8: അപ്പോൾ കൊളസ്ട്രോൾ അത് നമുക്ക് നമ്മളെ രക്തത്തിലേക്ക് വരുന്നത് വളരെ കുറയാണ്.
7: ഡൈജസ്റ്റ് ആയാലാണുള്ളത് രക്തത്തിലേക്ക് പകരല്ലേ.
8: പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ട്രാപ്പിംഗ് ഫുഡ്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ബേസിക്കലി അത് സൊല്യുബിൾ ഫൈബേഴ്സ് ആണ്. ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ്, ബാർലി, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷനെ വളരെയധികം കുറയ്ക്കുകയാണ്. അതായത് നമ്മളെ ഒരാളുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഇല്ല, ആ കൊളസ്ട്രോളിനെ നമ്മൾ എന്താക്കുകയാണ് നമ്മുടെ സ്റ്റൂളിലൂടെ, അത് മലത്തിലൂടെ അത് നമുക്ക് പുറന്തള്ളിയാണ്. അതായത് കൊളസ്ട്രോളിന് അത്രയും നമ്മുടെ രക്തത്തിൽ എത്തുന്നത് കുറയ്ക്കുകയാണ്. അതിൽ ബേസിക്കായി ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ ഓട്സ്, ബാർലി, അതുപോലെയുള്ള സീരിയൽസ്, ഹോൾ സീരിയൽസ് ആയ സാധനങ്ങൾ.
7: അപ്പം അങ്ങനെയുള്ള ഈ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ള മത്സ്യങ്ങളോ മാംസമോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണ് അല്ലേ?
8: അല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അത് എങ്ങനെ രീതിയിൽ കഴിക്കണം എന്നതാണ് അവിടെ ഇമ്പോർട്ടൻസ്. വേറെ ഒന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പോർട്ട്ഫോളിയോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരു നാലാഴ്ച മുതൽ എട്ടാഴ്ച കൊണ്ട് തന്നെ സ്ലോലി സ്ലോലി നമ്മളുടെ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും.
7: കൊളസ്ട്രോൾ
8: മരുന്നില്ലാതെ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് വൺ പ്ലാന്റ് സ്റ്റിറോൾസ്, സെക്കൻഡ് വൺ സൊല്യുബിൾ ഫൈബേഴ്സ്, ഇത് രണ്ടുമാണ് നമ്മുടെ ഡയറ്റിൽ മെയിൻ ആയിട്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രോട്ടീൻസ്. നമ്മൾക്കിപ്പോൾ നമുക്ക് പ്രോട്ടീൻ വേണമല്ലോ നമ്മളെ ശരീരത്തിൽ. സാധാരണ നമുക്ക് റെഡ് മീറ്റുകളിലൂടെയാണ് പ്രോട്ടീൻ കിട്ടുന്നത്. അതിന് പകരം നമ്മൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്നാണ് എന്ത്, പ്ലാന്റ് പ്രോട്ടീൻസ് ആയ പയറുവർഗ്ഗങ്ങൾ, സോയ പ്രോട്ടീൻസ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻസുകൾ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പ്രോട്ടീൻ്റെ ആവശ്യകത നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ പോർട്ട്ഫോളിയോ ഡയറ്റിന്റെ പ്രത്യേകത.
7: അത് കഴിച്ചാൽ തന്നെ ഒരു നാലാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ തന്നെ കൊളസ്ട്രോൾ,
8: നാലാഴ്ച അല്ല ഒരു എട്ടാഴ്ച, പക്ഷേ ഇത് നമ്മൾ ഡയറ്റിൽ സ്ലോലി സ്ലോലി ആഡ് ചെയ്യാൻ പറ്റും.
7: ഇതിപ്പം ഈ കൊളസ്ട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഈ ഭക്ഷണശൈലി ഈ രീതി ജീവിതത്തിൽ കൊണ്ടുകൊടുക്കണമെന്ന് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ഇതാവും.
8: വളരെയധികം നല്ലതാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് അസുഖങ്ങൾ, അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ അഥവാ പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലികളിലുണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.
7: ഡോക്ടറെ, നമുക്ക് എല്ലാ ഇപ്പോൾ ആളുകൾക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് കേരളക്കാർക്കൊക്കെ, എന്തായാലും രാവിലെ ദോശ, അരി കൊണ്ടുള്ള ദോശ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചേ മതിയാവും അരി കൊണ്ടുള്ളത്. വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം. അപ്പോൾ ഇങ്ങനെ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളിനും മറ്റേതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാവും, അരി ഭക്ഷണം കൂടുതൽ കഴിച്ചു
8: കഴിഞ്ഞാൽ. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷുഗറ്, അതായത് അരി ഭക്ഷണങ്ങളും കൊളസ്ട്രോളൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറയുന്ന ഷുഗറാണ് നമ്മളെ രക്തത്തിലെത്തുന്ന, ഈ ഷുഗറിനാണ് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബോഡിയിൽ നിന്ന് ആക്കുന്നത്. നമ്മുടെ നാട്ടിൽ റൈസ് രണ്ട് ടൈപ്പ് റൈസ് ആണല്ലോ, ഒന്ന് വൈറ്റ് റൈസും ബ്രൗൺ റൈസും, അതായത് പോളിഷ്ഡ് റൈസ്, അൺപോളിഷ്ഡ് റൈസ്. ഈ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു 80 മുതൽ 100 ഗ്രാം വരെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കും. പെട്ടെന്ന് നമ്മളെ ഷുഗർ സ്പൈക്കും ഇൻസുലിൻ സ്പൈക്കും ഉണ്ടാകുന്നു. ഈ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുമ്പോൾ നമ്മളെ ബോഡി അതിനെ ഓവർക്രിയം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പാൻക്രിയാസ് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഷുഗറിനെ നമ്മൾ കൊളസ്ട്രോൾ ആക്കിയിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വൈറ്റ് റൈസ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഷുഗർ സ്പൈക്ക് വളരെ കൂടുതലായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മട്ട റൈസ്, അതുപോലെ തവിട് കളയാത്ത റൈസിനാണ് നമ്മളങ്ങനെ പറയുക. അപ്പോൾ അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു എമൗണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഷുഗറിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്.
7: അപ്പോൾ ഈ ഭക്ഷണ രീതിയെക്കുറിച്ച് നമ്മളിപ്പോൾ പിന്നെ പറഞ്ഞു. ഇനി എക്സസൈസ്, ഞാൻ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആൾക്കാർ കൊളസ്ട്രോളിനെ നമ്മൾ ഓടി തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എങ്ങനെയത്? പിന്നെ നമ്മൾ വീട്ടിലെ ചില, അപ്പോൾ പറഞ്ഞാൽ പറയും, ഞാൻ വീട്ടിലെ ജോലി എടുക്കുന്നില്ലേ, എനിക്ക് ഇനി എന്തിനാ എക്സസൈസ് എന്നൊക്കെ പറയും. ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിൽ, എക്സസൈസ് എങ്ങനെ ചെയ്യണം, കൊളസ്ട്രോൾ തമ്മിലുള്ള ബന്ധം എന്താണ്?
8: നമ്മൾ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾക്കധികം ഭാരമില്ലാത്ത ജോലിയാണ്, നമ്മൾ നിന്ന് ചെയ്യുന്ന ജോലികളാണ്. എന്നാൽ നമ്മൾ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന എക്സസൈസ്. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം പ്രായമായ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഒരു വാക്കിംഗ്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്ത കൊളസ്ട്രോൾ അത് യൂട്ടിലൈസ് ചെയ്യാണ്, എനർജി ആക്കാൻ വേണ്ടി നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്. അത്രയും നമ്മുടെ ബോഡിയിൽ അപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു വരികയാണ്. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തയോട്ടം കൂടും. രക്തയോട്ടം കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കൂടും. ഇതൊക്കെ നമ്മളുടെ ദഹനത്തെയും അതുപോലെ നമ്മുടെ എല്ലാവിധ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെയും എല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മളുടെ വ്യായാമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പല ആൾക്കാരിലും വ്യായാമം എന്നൊരു ട്രെൻഡി ആയിട്ട് മാറാനുള്ള കാരണം തന്നെ ആൾക്കാർക്ക് ആ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്.
7: പണ്ട് വ്യായാമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ലോണം അധ്വാനിച്ചിരുന്ന ആളുകൾ, അപ്പോൾ പിന്നെ കൊളസ്ട്രോൾ ഒന്നും അത് കാരണം തന്നെ വരാതിരിക്കും.
8: അതായത് പണ്ട് നമ്മളവിടെ ഒരു പോയിന്റ്, പണ്ട് കാലത്തുള്ളവർ റൈസ് നമ്മളാക്കാണെങ്കിൽ കൂടുതൽ
7: കഴിക്കുന്നത്,
8: അതുപോലെ അവർ അത് ഉപയോഗിച്ച് തീർക്കുകയാണ്. ഉപയോഗിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ച് തീർക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല, നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് കൂടുതൽ ആൾക്കാർക്കും. ഇപ്പം ഒരു ഓഫീസ് ജോലിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തുന്നു, കഴിച്ച് വൈകുന്നേരം 6 മണി 7 മണിക്ക് വീട്ടിലെത്തുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് ലഞ്ച് റൈസാണ് കഴിക്കുന്നത്, രാത്രി റൈസാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണ ശീലങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് എക്സസൈസ് പോലത്തെ കാര്യങ്ങളില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ രോഗിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
7: ഇവിടെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇൻഷാല്ലാ മറ്റൊരു പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾക്കും മറുപടി പറയാം. എന്തായാലും ഈ ഒരു സ്റ്റുഡിയോയിൽ വരാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഡോക്ടർ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴും നമുക്കൊരു ഒരു ഇസ്ലാമിക ഇതിൽ നോക്കുമ്പോൾ നമ്മളോട് പറിച്ചോൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 3-ൽ 1 കഴിക്കാവുള്ളൂ, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊന്നും വരില്ല
8: അല്ലേ?
7: എന്തായാലും ഡോക്ടർ ഈ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ പങ്ക്തി ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു സന്ദർഭത്തിൽ വേറൊരു വിഷയമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും

0: തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: سبيل الدموع سبيل مريح تنا.
3: ഈ സ്ക്രോളിങ്ങുകൾക്കിടയിൽ നല്ലത് കാണുക എന്നുള്ളതൊരു ഭാഗ്യമായി വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ, ഒരു കുട്ടി കുറേ പാവകൾ, ആ പാവകളെങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്, പാവകളെ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. പാവ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ തന്നെ പാവയാണ്. കുറേ പാവകളുണ്ട്. ആ പാവകളെങ്ങനെ ഇരുത്തിയിട്ട് അതിൻ്റെയൊക്കെ മുന്നിൽ ബുക്ക്, സ്ലൈഡ്, കളർ പേന, മഷിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പാവകൾക്കിടയിലൂടെ ഒരു ക്ലാസ് റൂം ഫീലാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പാവകൾക്കിടയിലൂടെ ഈ കുട്ടി ഇങ്ങനെ ഒരു ടീച്ചറായിട്ട് അന്നടത്തൊക്കെ കോണ മാത്രമുണ്ട്, ഒരു ഒന്നൊന്നര നടത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് സംബന്ധിച്ച് ചില കമൻറ്റുകൾ ഒന്ന് പറയാമെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം എടുക്കുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം, കുട്ടി കളിക്കുകയല്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കണ കുട്ടി കളിക്കുകയാണ് എന്നാണ്. കുട്ടി തൊട്ടിലിലാട്ടുമ്പോൾ നമ്മൾ വിചാരിക്കണ കുട്ടി തൊട്ടിലിലാട്ടി കളിക്കുകയാണ് എന്നാണ്. അല്ല, കുട്ടി സീരിയസ് ആയിട്ട് തൊട്ടിലിലാട്ടുകയാണ്. കുട്ടി ചോറുണ്ടാക്കുമ്പോൾ കുട്ടി കളിക്കല്ല, കുട്ടി വെരി സീരിയസ്, വളരെ ഗൗരവത്തിലാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയണത് കുട്ടിക്ക് തോക്കും ജെ സി ബി എല്ലാം വാങ്ങിക്കൊടുക്കേണ്ടതെന്ന്. കുട്ടി വെടിവെക്കുമ്പോൾ കുട്ടി കളിക്കല്ല, കുട്ടി സീരിയസ് ആയിട്ട് വെടിവെക്കുകയാണ്. അതാണ് ആ പ്രായത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഡോളുകളെ വിദ്യാർത്ഥിയാക്കുന്നു, കുട്ടി ടീച്ചറാകുന്നു, പുസ്തകത്തെ പാഠപുസ്തകമാക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടി അതിലൂടെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ പ്രായത്തിൽ പടച്ചോൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അനുകരണം എന്നതാണ്. ആദ്യത്തത് കേൾവിയാണ്. ഗർഭപാത്രം മുതൽ ഒരു രണ്ട് രണ്ടര വയസ്സ് വരെ കുട്ടി കൂടുതൽ കേൾവിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, കാഴ്ചക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. കേൾവിയിലൂടെയാണ് ഇതൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പോണത്. കേട്ടതാണ് എന്ത് ചെയ്യണത്, പോണത്. അടുത്തൊരു ഘട്ടം ആ കുട്ടിയുടെ വികാസത്തിൻ്റെ അടുത്തൊരു ഘട്ടം, മുന്നിലെ കുറേ കാര്യങ്ങളെ, ഡാറ്റകളെ, വിഷയങ്ങളെ, ശബ്ദങ്ങളെ, ശൈലികളെ, ആംഗ്യങ്ങളെ ഒക്കെ ആ കുട്ടി ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായൊരു 2 മുതൽ 6 വയസ്സ് വരെയുള്ളത് ഒരു അങ്ങനത്തെ ഒരു റോൾ പ്ലേ ഏജ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ ടീച്ചറാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ ഉമ്മയാണ്, ഞാൻ ഡ്രൈവറാണ് തുടങ്ങിയതൊന്നും കളിയല്ല, ഒരു സീരിയസ് ആയിട്ടുള്ള അനുകരണങ്ങളാണ്. അപ്പോൾ ഈ പ്രായത്തിൽ ശരിക്കും വേണ്ടത് ഉപദേശമല്ല, മൂന്നാമത്തൊരു കാര്യം അതാണ്, നീ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നല്ല, നമ്മളങ്ങനെ ചെയ്യാണ് വേണ്ടത്. ചെരുപ്പൊക്കെ അവിടെ കൊണ്ടുപോയിട് എന്ന് പറയല്ല, ചെരുപ്പ് ഇങ്ങനെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് വേണ്ടത്. വസ്ത്ര വലത്തെ കൈ കൊണ്ട് തന്നെ ഇടണം, വലത്തെ കൈ കൊണ്ട് കഴിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കുട്ടി ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ല ഇടത്തെ കൈയല്ല വലത്തെ കൈ എന്ന് പറയല്ല വേണ്ടത്. മറിച്ച് ആ കുട്ടിയുടെ കൈ കൊണ്ടുപോയി കഴുകിയിട്ട് അവിടെ ഇരുത്തിയിട്ട് വലത്തെ കൈ കൊണ്ട് ഇടുപ്പിച്ച് എന്ത് ചെയ്യണം, കൊടുക്കണം, എന്നിട്ടാണ് പോകേണ്ടത്.
4: കുട്ടികൾ ഇങ്ങനെ കാണുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ നിസ്കാരത്തിൽ ഉമ്മയോടൊപ്പം കുട്ടി നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ അത്തഹിയാത്തിലെ വിരലനക്കൽ പോലും കുട്ടി അതുപോലെ കൃത്യമായി അനുകരിക്കും. ഇപ്പോൾ എൻ്റെ കുട്ടിയുണ്ട്, ഒരു 1.5 വയസ്സാണ്, മുഹമ്മദ്. അപ്പോൾ ഓന് വണ്ടിയിൽ കയറിയാൽ ഉടനെ സീറ്റ് ബെൽറ്റുമ്മ പിടിക്കും, ഇങ്ങോട്ട് എന്ന് പറയും. അപ്പോൾ സീറ്റ് ബെൽറ്റ് കൊണ്ട് ഇട്ട് കൊടുക്കണം, മുമ്പിൽ ഈ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ ഇരിക്കണം. അതേപോലെ തന്നെ വണ്ടിയിൽ കയറി വണ്ടി നീങ്ങിയാൽ ഉടനെ എന്നൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, വണ്ടിയിൽ കയറിയാൽ ചെറിയ കുട്ടി ഞങ്ങൾ കുറക്കെ ദിക്ര ചൊല്ലലാണ്. അപ്പോൾ ആ ദിക്ര ചൊല്ലുന്നത് സമയം അത്രയും അവൻ്റേത് എന്ന ശബ്ദമാണ്. അപ്പോൾ അഥവാ നമ്മൾ മറന്നുപോയാലും അവന്റെ ഈ ശബ്ദത്തിലൂടെ നമുക്കത് ഓർമ്മ വരും.
3: അതെ, അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. അപ്പൊ ഇത് അനുകരണത്തിന്റെ ഒരു ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ആദ്യ പാഠപുസ്തകം വീട്ടിലെ മുതിർന്ന ആളുകളാണ്. അപ്പോൾ ഉമ്മ വാപ്പാനോട് എങ്ങനെ സംസാരിക്കുന്നു, വാപ്പ ഉമ്മാനോട് എങ്ങനെ സംസാരിക്കുന്നു, വീട്ടു ജോലിക്കാരോട് എങ്ങനെ പെരുമാറുന്നു, നിസ്കാരം കഴിഞ്ഞ ഉടൻ എന്താണ് ചെയ്യുന്നത്, നിസ്കാരത്തേക്ക് കയറുന്നതിൻ്റെ മുമ്പ് എന്താണ് ചെയ്യുന്നത്, നിസ്കാരത്തിൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ സത്യത്തിൽ ഇതൊന്നും അറിയണില്ല. ഒരു ക്യാമറ വെച്ചിട്ടൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യണ പോലെ കുട്ടി ഇത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത ഡാറ്റയാണ് തലച്ചോറ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അയാളുടെ വ്യക്തിത്വമായി, അയാളുടെ സമീപനമായി, രീതിയായി രൂപപ്പെടുത്തി എടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ കുട്ടി ഭാഷയും എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്. പറയുന്ന ഭാഷ, വാക്കുകൾ, അതിൻ്റെ ടോണ്, അതിൻ്റെ സ്ലാങ്, അതിൻ്റെ പരിഹാസം, ചീത്തവിളി, സ്നേഹത്തോടുള്ളതൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്, മരിക്കുക, ചാവുക, എന്താ പറയുക, യാത്രയാവുക, വിയോഗം, ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വളരെ പ്രധാനമാണ്. ഇജ്ജ്, നീ, ഇങ്ങള്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികളെയൊക്കെ അവർ ഇങ്ങള്ന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര സംഭവം, നമ്മളൊന്നും വീട്ടിൽ അങ്ങനെയല്ല, മക്കളെയൊക്കെ അവർ ഇങ്ങള്ന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്. ഞാനത് അവരോട് പറയുകയും ചെയ്തു, നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പാഠമാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ നമുക്ക് പിന്നെ 99% കാര്യമൊക്കെ നടപ്പിലാക്കാൻ കഴിയും എന്ന്, എന്ത് മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യം അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് തന്നെ അത് പറ്റും തോന്നണില്ല, നമ്മളത് മറക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കുട്ടി എടുക്കും. അതുകൊണ്ട് തന്നെ കുട്ടി ഒരു ഒരു കണ്ണാടിയായിട്ടാണ്, ഒരു കണ്ണാടിക്ക് നോക്കണ പോലെയാണ്, ഒരു കണ്ണാടിക്ക് നോക്കുമ്പോൾ കാണുന്ന പോലെ ആയിരിക്കും ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകുക. അതുകൊണ്ട് കുട്ടിയുടെ മുന്നിൽ ഒരു കാര്യവും ചെറിയ കാര്യമല്ല, നമ്മുടെ മുന്നിലെ കാര്യങ്ങൾ ചെറുതുള്ളൂ എന്ന കാര്യം നമുക്ക് മനസ്സിലാകണം. അതുകൊണ്ട് അസത്യമായ വാക്ക്, മറ്റുള്ളവരെ പരിഹസിക്കൽ, ഇപ്പോൾ ട്രാഫിക് നിയമങ്ങൾ, ഈ റോഡ് ക്രോസ് ചെയ്യുന്നിടത്ത് എത്തുമ്പോൾ ശരിക്ക് ആ കുട്ടി ഇതിലെ പോയാൽ സീബ്ര കിട്ടും, പക്ഷെ നമ്മളുള്ളത് കുറച്ച് അപ്പുറത്താണ്, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരണം. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ സീബ്ര ക്രോസ് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ കുറച്ചൊരു ആക്സിഡൻറ്റ് സോണാണ്. അപ്പോൾ നമ്മൾ പിന്നെ അനൗൺസ് ചെയ്തും കുട്ടികളെ പറഞ്ഞു, അതങ്ങനെ സീബ്ര ക്രോസിലൂടെ ഇപ്പോൾ കുട്ടികൾ പോവുള്ളൂ. അപ്പം നമ്മളത് കുറച്ചൊരു കൺഷ്യായിട്ട് എടുക്കണതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ദിവസം ഒരു നമ്മുടെ ഒരു ട്രെയിനിങ് ടീച്ചർ, കുറച്ച് വൈകിയാണ് ടീച്ചർ വരുന്നത്, ഒന്ന് ട്രെയിനിങ് ടീച്ചറാകുക വൈകുക, രണ്ടും കൂടി ആകുമ്പോൾ അവർക്കൊരു ഭയങ്കര പ്രശ്നം ഉണ്ടാവും, ഈ വൈകണിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ആ ഒരു ബേജാറിൽ അവർ പെട്ടെന്നാണ്ട് ക്രോസ് ചെയ്തു. അപ്പോൾ ഒരുത്തൻ ചോദ്യം, ട്രെയിനിങ് ടീച്ചർമാർക്ക് പറ്റില്ലേ മാഷേ, എന്ത് സീബ്ര? ഞാൻ പറഞ്ഞു ട്രെയിനിങ് ടീച്ചർമാർക്ക് പറ്റില്ല, പക്ഷേ എൻ്റെ ട്രെയിനിങ് ടീച്ചർ അങ്ങനെ മുറിച്ച് കടന്നല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് അവരെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം, ഞാൻ നോക്കിക്കൊള്ളാറുണ്ട്. അല്ല പക്ഷേ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട, പിന്നെ ഞാൻ വിചാരിച്ചു ടീച്ചർമാർക്ക് ഓൻ ട്രോളാണ് ഈ സംഭവേ. ഞാൻ പറഞ്ഞോടാ എനിക്കല്ല മനസ്സിലായാണ് ജി, എന്നെ ട്രോളാണ്, ആ ടീച്ചറേയും ട്രോളാണെന്ന് എനിക്ക് മനസ്സിലായാണ്. വളരെ നല്ലത്, ഞാൻ എന്താ ഓർമ്മിപ്പിച്ച വളരെ നന്നായി. അപ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് ഓർമ്മിപ്പിച്ചാൽ നന്നായി എന്നൊക്കെ പറഞ്ഞു പോകാനാകെ ഇടകാറെ. അല്ല പക്ഷേ ഞാനതേ വെറുതെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു നീ എന്ത് ചെയ്യണം, ടീച്ചറോട് തന്നെ ഓർമ്മിപ്പിക്കണം. മാഷോട് ഞാൻ പറഞ്ഞിരുന്നു, അപ്പം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ടീച്ചറോട് ഞാൻ പോയിട്ട് പറഞ്ഞു, നിങ്ങളോട് വന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് അപ്പോൾ ഇന്ന് ഓർമ്മിപ്പിച്ച നന്നായി എന്നൊക്കെ ഒന്ന് പറഞ്ഞ് അവനുള്ള ക്ലാസ്സിൽ കയറി അവനൊരു ക്ലാപ്പൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ. കാരണം അവനത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്യപ്പാനിയും വല്യമ്മാനിയും വാപ്പാനിയും ഉമ്മാനിയും ഒന്നും മാത്രമല്ല കുട്ടി ഈ പറയുന്ന ഏജിൽ റോൾ പ്ലേ ആയിട്ട് എടുക്കുന്നത്. മറിച്ച് യൂട്യൂബിലും റീൽസിലും ഒക്കെ കാണുന്നവരെടുക്കും. അതുകൊണ്ട് കുട്ടിക്ക് ഇത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. പിന്നെ കുട്ടികളുടെ മുന്നിൽ രണ്ട് ജീവിതം ഉണ്ടാകരുത് എന്നുള്ളതാണ്, വാചകത്തിലെ ജീവിതവും പ്രായോഗിക ജീവിതവും. കള്ളത്തരം പറയരുത് എന്നൊക്കെ പറയാം, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പറയുന്നു ഉമ്മാക്കും താത്താക്കും ഇത് പ്രിയദർശിനി ആയതുകൊണ്ട് പൈസ അല്ല, നീ പോയിട്ട് നീ 5 വയസ്സായെന്നൊന്നും പറയണ്ട, 4.5 വയസ്സായി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ആ കുട്ടി മനസ്സിലാക്കണം എന്താ, 13 rupees 50 paisa കൊടുക്കണേന് മടിച്ചിട്ട് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത പാഠം എന്താ അറിയുമോ, ബസ് കയറിയെന്നോണ പറയാമെന്ന്. ഇങ്ങനത്തെ കാര്യങ്ങൾ പൊതുവേ സംഭവിക്കും. അതേപോലെ തന്നെ നിസ്കാരം നിസ്കരിക്കാൻ പോകാൻ നമുക്ക് നല്ലത് ഇങ്ങനെ പറയാം, എന്നിട്ടോ നമ്മൾ ഒതുക്കാൻ കയറൂല്ല. നമ്മൾ ഒതുക്കെ എടുത്തതിൻ്റെ ശേഷമാണ് മക്കളോട് നിസ്കരിക്കാൻ പോകേണ്ട കാര്യം പറയേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പറയണം ഇങ്ങനെ ഉപ്പ ഇങ്ങനെ കിടക്കുന്നുണ്ട്, പിന്നെ നീ എന്ത് ചെയ്യണം, ഉപ്പനെ വിളിക്കണം, എന്ന് പറയാം. പിന്നെ ഞാൻ നിന്നെ വിളിച്ച് എണീപ്പിച്ചു, ഇനി ഞാൻ ഒന്ന് കിടക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒതുകൊടുത്ത് കഴിയുമ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തോളാം, എണീറ്റോളാം, നീ എന്നെ വിളിക്കണം എന്ന് പറയാം. അങ്ങനെ അപ്പോൾ അതിലൊരു മാതൃക ഉണ്ട്. ഉണരുമ്പോൾ വിളിക്കുമ്പോൾ നീ വിളിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി, നീ വന്ന് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് പറയാം. ഇതൊക്കെ നമുക്കാകാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ബോധപൂർവമുള്ള ഇടപെടൽ വീട്ടിലുണ്ടാവണം.

0: പീസ് റേഡിയോയിൽ ഇനി റിയാദു സ്വാലിഹീൻ. ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നു മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിൽ. والصلاة والسلام اللتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد. പ്രവാചകന്മാരിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ ആദ്യത്തെ റസൂലായ നൂഹ് അലൈഹിസ്സലാം, അവസാനത്തെ ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റു പ്രവാചകന്മാർക്കൊന്നുമില്ലാത്ത ധാരാളം സവിശേഷതകളുണ്ട്, ധാരാളം പേരുകളുണ്ട്. ഒരു വിശേഷണമാണ് ഖാത്തമുൻ നബിയീൻ, അന്ത്യപ്രവാചകനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു നബിയും വരില്ല, ഉണ്ടാവില്ല. കാരണം ഇത് ഖാത്തമാണ്. ഖാത്തമെന്ന് പറഞ്ഞാൽ മുദ്ര വെച്ചവൻ, അവസാനത്തെ ആൾ, ഖത്മ് എന്നൊക്കെയാണ്. തീർന്നതോടുകൂടി പ്രവാചക ശൃംഖല എന്ന്. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരാൾ ഒരു വീട് നിർമ്മിക്കുകയും ആ വീടിൻ്റെ ഒരു ചെറിയ ഭാഗം, ഒരു ഇഷ്ടിക വെക്കാവുന്ന അത്രയും സ്ഥലം ഒഴിച്ചിടുകയും ചെയ്തു. വീട് ചുറ്റി കണ്ട ആളുകൾ പറഞ്ഞു, എന്തൊരു മനോഹരമായ വീട്, ഈ ഇഷ്ടിക കൂടി അവിടെ വെച്ചിരുന്നുവെങ്കിൽ അത് പൂർണ്ണമാകുമായിരുന്നു എന്ന്. സുള്ള പറഞ്ഞു, ഞാനാണ് ആ ഇഷ്ടിക. അതോടുകൂടെ ആ വീടിൻ്റെ നിർമ്മാണം പൂർണ്ണമായി. ഇനി അതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റുവാനോ അതിലേക്കൊന്ന് ചേർക്കുവാനോ പാടില്ല. അതോടുകൂടെ പ്രവാചക ശൃംഖല അവസാനിച്ചു. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം നബിയില്ല എന്ന് പറയുന്ന ധാരാളം ഹദീസുകൾ ഈ ആശയത്തിൽ നമുക്ക് കാണാം. പക്ഷെ എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കള്ളപ്രവാചകന്മാർ രംഗത്തു വന്നിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. പല ഘട്ടങ്ങളിലായി ചരിത്രത്തിൽ കള്ളപ്രവാചക വേഷമണിഞ്ഞ പലരെയും നമുക്ക് കാണാം. നമ്മുടെ രാജ്യത്തും ഒരു കള്ളപ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നുവല്ലോ. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കള്ളപ്രവാചകൻ നാം ധാരാളം കേട്ടിട്ടുണ്ട്. ഒരു പ്രവാചകനാകാനുള്ള വ്യക്തിത്വമോ സവിശേഷതയോ സൽഗുണങ്ങളോ അയാളിൽ ഒരിക്കലുമില്ല. ഒരു പ്രവാചകൻ ഒരിക്കലും ഇനി വരില്ല. ഒരു സാധാരണ മുസ്ലിമാകാനുള്ള, മുസ്ലിമിൽ ആകുവാനുള്ള യോഗ്യത പോലുമില്ലാത്ത പല ദൂഷ്യങ്ങളുമുള്ള വ്യക്തിയായിരുന്നു അയാൾ എന്നാണ്. മുസ്ലിങ്ങളെ അയാൾ വെല്ലുവിളിച്ചിരുന്നുവല്ലോ. മുബാഹലക്ക് വെല്ലുവിളിക്കുകയും മുബാഹല നടക്കുകയും അത് കാരണം മാരകമായ രോഗം പിടിപെട്ട് മരണപ്പെടുകയും ചെയ്തു. അതിലൂടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എനിക്ക് ശേഷം ഇനിയൊരു നബി വരില്ല എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ ദൃഢമാകുകയാണ്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അയാളുടെ കാലത്തുണ്ടായിരുന്ന മുസ്ലിം പണ്ഡിതന്മാരെ മുബാഹലക്ക് വെല്ലുവിളിച്ചു. ആ മുബാഹല അന്നുണ്ടായിരുന്ന സനാഉല്ലാ അൽ അമർത്തസരി എന്ന് പറയുന്ന പണ്ഡിതൻ ഏറ്റെടുത്തു. ഇരുകൂട്ടരും പരസ്പരം, ഇരുകൂട്ടരും സ്വന്തത്തിന് താൻ പറയുന്നത് സത്യമല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ തനിക്കുണ്ടാകട്ടെ എന്ന് ഇരുകൂട്ടരും പ്രാർത്ഥിച്ചു. സ്വന്തത്തിന് നാശമുണ്ടാകാൻ പ്രാർത്ഥിക്കും. അതാണല്ലോ മുബാഹലയിലെ ഒരു ഭാഗം. അത്ഭുതമെന്ന് പറയട്ടെ. ഈ പ്രാർത്ഥന നിർവഹിച്ചിട്ടുള്ള സനാഉല്ലാ അൽ മർത്തസരി ഈ മുബാഹലക്ക് ശേഷം 40 വർഷം ജീവിക്കുകയും മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി 40 ദിവസം മാത്രമാണ് പിന്നെ ജീവിച്ചത് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഖാത്തമുൻ നബിയീൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് പോലും അത് പുലർന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള കാര്യം, ഖാത്തമുൻ നബിയുടെ ആശയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞു. അതിലൊന്ന്, അദ്ദേഹം ഇപ്പറഞ്ഞ ഖാത്തമാണ് എന്നതിന് പുറമേ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കുമുള്ള ദൂതനാണ്. മറ്റു പ്രവാചകന്മാർ അതത് കാലങ്ങളിലുള്ള പരിമിതമായ പ്രദേശത്തുള്ള ആളുകളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നദീറൻ ലിൽ ആലമീൻ, ലോകർക്കുള്ള മുന്നറിയിപ്പുകാരനാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് റഹ്മത്താണ്. ഇങ്ങനെയൊക്കെയാണ് റസൂലുള്ളയെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ദൃഢമനസ്കരായ സവിശേഷതയുള്ള 5 പ്രവാചകന്മാരിൽ ഒരാളാണ്. നൂഹ് നബി അലൈഹിസ്സലാം, അതേപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരാണ് ഉലുൽ അസ്മ് എന്ന പേരിൽ അറിയപ്പെടുന്ന 5 പ്രവാചകന്മാർ. ഈ 5 പ്രവാചകന്മാരും ഒരേ മർത്തബയിലല്ല ഉള്ളത്, ഒരേ ദറജയിൽ ഉള്ളവരല്ല. അതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. രണ്ടുപേരെ സംബന്ധിച്ചും ഖലീലുള്ളാ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഖലീൽ എന്ന പ്രയോഗം ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഖലീൽ എന്ന് പരിചയപ്പെടുത്തുന്ന സ്വഹീഹായ ഹദീസും വന്നിട്ടുണ്ട്. അപ്പം രണ്ടുപേരും ഖലീലുള്ളയാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ട തോഴന്മാർ എന്ന ഉന്നതമായ സവിശേഷമായ വിശേഷണത്തിന് അർഹരായ 2 പ്രവാചകന്മാരാണ്. അങ്ങനെയുള്ള സവിശേഷത റസൂലുള്ളാഹിക്കുമുണ്ട്. പരലോകത്തുമുണ്ട് ഒരുപാട് പ്രത്യേകതകൾ റസൂലുള്ളാഹിക്ക്. സ്വർഗത്തിൽ പ്രത്യേകമായ വസീല, ഫദീല എന്ന് പറയുന്ന പദവികൾ റസൂലുള്ളാഹിക്ക് പ്രത്യേകമുള്ളതാണ്. ഖബറിൽ നിന്ന് ആദ്യമായി എണീറ്റു വരുന്ന ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സ്വർഗകവാടം തുറക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ റസൂലുള്ളയുടേതായി പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിലൊക്കെ നമ്മൾ അങ്ങനെ വിശ്വസിക്കണം, അങ്ങനെ തന്നെ വിശ്വസിക്കണം എന്നതാണ്. പ്രവാചകന്മാരിലുള്ള വിശ്വാസമെന്ന് പറയുമ്പോൾ മുൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ പല ചര്യകളും അനുഷ്ഠിക്കാൻ റസൂലുള്ള നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അപ്രകാരം തന്നെ ചെയ്യൽ അനിവാര്യമാണ്. പൂർവികരുടെ ശരിയത്താണെങ്കിലും റസൂലുള്ള അത് പറഞ്ഞതുകൊണ്ട് അത് നാം ചെയ്യണം. റസൂലുള്ളയും അത് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അഫ്ളു സ്വലാത്തി സ്വലാത്തു അഹൈ ദാവൂദ്, നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എൻ്റെ സഹോദരൻ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ നമസ്കാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅഫ്ളു സ്വിയാമി സ്വിയാമു അഹി ദാവൂദ്, നോമ്പിൽ ശ്രേഷ്ഠം എൻ്റെ സഹോദരൻ ദാവൂദിൻ്റെ നോമ്പാണ് അലൈഹിസ്സലാം. കാന യസൂമു യൗമൻ വയുഫ്തിറു യൗമ, ഒരു ദിവസം നോമ്പനുഷ്ഠിക്കുകയും മറ്റൊരു ദിവസം നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുന്ന ഇടവിട്ട് ഒന്നിടവിട്ട് നോമ്പനുഷ്ഠിക്കുന്ന രീതിയായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം ചെയ്തിരുന്നത്. അപ്പത് നമ്മുടെ ശരീഅത്തിനു മശ്റൂആയ കാര്യമാണ്. അതേപോലെ പൂർവപ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് പല അഹ്കാമുകളും പല വിധികളും പണ്ഡിതന്മാർ ഇസ്തിംബാത്ത് ചെയ്തിട്ടുണ്ട്. അത് നമുക്കും ബാധകമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതിലൊന്ന് മാത്രം പറയാം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. അതിൽ പല ഫവായിദകളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നൂറോളം ഫായിദകൾ പറയുന്ന പണ്ഡിതന്മാരുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് നൂറോളം ഫായിദകൾ, പാഠങ്ങൾ നമുക്ക് നേടാം, പഠിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫായിദകൾ ക്രോഡീകരിച്ചവരുണ്ട്. അതിലൊന്ന്, ഒരു വിഷയത്തിലെ സാഹചര്യ തെളിവുകൾ നമുക്ക് സ്വീകരിക്കാം എന്നത് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലെ ഒരു പാഠമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഇമ്രഅത്തുൽ അസീസ് കേറിപ്പിടിച്ചു. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവിടെ സാക്ഷികളില്ല. അവിടെ സാഹചര്യ തെളിവുകൾ പരിശോധിച്ചുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ടത്. ഒന്ന് അങ്ങനെയാണ്. യൂസുഫ് നബിയുടെ ഖമീസ് അത് പിൻഭാഗത്തിൽ നിന്ന് കീറിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കീറിപ്പിടിച്ചതാണ്, ഇമ്രത്തുൽ അസീസ് കീറിപ്പിടിച്ചതാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലായി. ഇങ്ങനെ സാഹചര്യ തെളിവുകൾ നമ്മുടെ ദീനിലും സ്വീകാര്യമാണ് എന്ന പാഠം നമുക്ക് കിട്ടുന്നത് ഒന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ ഒരു ചരിത്രത്തിൽ നിന്നാണ്. വേറെ ഹദീസുകളിൽ നിന്നും കിട്ടു. സുലൈമാൻ നബി അലൈഹിസ്സലാമും ദാവൂദ് നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിൽ നിന്നും ഇത്തരം സാഹചര്യ തെളിവുകൾ അത് സ്വീകരിക്കാം എന്ന പാഠം കിട്ടും. അതുവഴിയെ ഈ റിയാദു സ്വാലിഹീൻ്റെ അവസാന ഭാഗത്തൊക്കെ അത് വരുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പഠിക്കാം, മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് മധുരം ഖുർആൻ. സൂറത്തുൽ മുത്തഫിഫീൻ നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ബഹുമാനിയായ ഹാനി അർ റിഫാഇ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യ ചിന്തകളാണ് ഇനി നാം കേൾക്കുന്നത്. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, ചില സംശയങ്ങളും മറുപടികളും. ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ നജമുദ്ദീനാണ് നമുക്കൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ. വേര് ചികിത്സയുമായി ബന്ധപ്പെട്ട റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ മനസ്സിലാക്കി. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വേദനയുണ്ടാകുമോ, മരുന്ന് കഴിച്ചാൽ മാത്രം പല്ലുവേദന മാറുമോ, അതുകൊണ്ട് അതുപോലെ തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് പേഷ്യൻസ് പലപ്പോഴും സംശയം ചോദിക്കാറുണ്ട്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വേദനിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ, നമ്മൾ അനസ്തേഷ്യ കൊടുത്ത്, ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വേദന എന്ന് പറയുന്നത് വളരെ കുറഞ്ഞേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ പുതിയ ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചിട്ട്, റോട്ടറി ഫയൽസ് പോലെയുള്ള ആധുനിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വേദനയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി വേദന ഉണ്ടാവുകയാണെങ്കിൽ തന്നെ വലിയ ഇൻഫെക്ഷൻ ഉള്ള പല്ലുകൾ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ പൂർണ്ണമായും അത് എഫക്റ്റീവ് ആവാതിരിക്കുകയും അങ്ങനെ ചിലപ്പോൾ ചില അവസരങ്ങളിൽ ചെറിയ വേദനകൾ ഉണ്ടാവും ചെയ്യും. അതും വലിയ ഇൻഫെക്ഷനുള്ള കേസുകളാണ്. നോർമലി അത്ര വലിയൊരു വേദനയോ കാര്യങ്ങളൊന്നും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവാറില്ല. മരുന്ന് കഴിച്ചാൽ മാത്രം പല്ലുവേദന മാറുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഇല്ല എന്നാണ് അതിന് ഉത്തരം. അതായത് മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഇൻഫെക്ഷൻ കുറച്ച് കുറയുകയും വേദന കുറയുകയും ചെയ്യും. പക്ഷേ മരുന്നിൻ്റെ എഫക്റ്റ് കഴിയുന്നതോടുകൂടി വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും വീണ്ടും പല്ലുവേദന ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്, പല്ലുവേദന ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ. മറ്റൊരു സംശയം എന്ന് പറയുന്നത്, റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഞരമ്പുകളെ, ആ പല്ലിൻ്റെ വേരിനുള്ളിലെ ഞരമ്പുകളെ കളയുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഞരമ്പുകൾ തലയിലെ ഞരമ്പുകൾക്ക് ബാധിക്കുമോ, തലവേദന ഉണ്ടാകുമോ തുടങ്ങിയ സംശയങ്ങളുമായി ആളുകൾ വരാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഇൻഫെക്ഷൻ ബാധിച്ച പല്ലിൻ്റെ വേരിനുള്ളിലെ ഞരമ്പുകൾ, നാഡി ഞരമ്പുകൾ മാത്രമാണ് നമ്മൾ കളയുക. അത് അതിൻ്റെ പുറത്തുള്ള ഞരമ്പുകളെയോ നാടികളെയോ നമ്മൾ ഒന്നും ചെയ്യാറില്ല. സ്വാഭാവികമായിട്ടും അത് പുറത്തെയുള്ള ഭാഗങ്ങളെ, പ്രത്യേകിച്ച് തലമുകളിലെ പല്ലുകളൊക്കെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തലയിലെ ഞരമ്പുകൾക്ക് ഒരിക്കലും അത് ബാധിക്കാറില്ല. അങ്ങനെയുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടതില്ല. മറ്റൊരു സംശയം എന്ന് പറയുന്നത്, പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു സംശയമാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ക്യാൻസർ ബാധിക്കുമോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള പഠനങ്ങൾ, ഒരു സയൻറ്റിഫിക് എവിഡൻസ് പോലും, ഒരു ശാസ്ത്ര തെളിവുകൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ശാസ്ത്ര പഠനങ്ങൾ പോലും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതിന് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഒരു സാധ്യതയുമില്ല. എല്ലാ പല്ലുകൾക്കും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് കഴിയണമെന്നില്ല. അതായത് ചില പല്ലുകൾ, പല്ലിൻ്റെ വേരുകൾക്ക് പൊട്ടലുണ്ടാകുമ്പോൾ, അതായത് പ്രത്യേകിച്ച് താഴത്തെ മുകളത്തൊക്കെ പിൻഭാഗത്തെ പല്ലുകൾക്ക്, അണപ്പല്ലുകൾക്ക് രണ്ടും മൂന്നും വേരുകളൊക്കെ ഉണ്ടാവും. ആ വേരുകൾക്കിടയിൽ പൊട്ടലുണ്ടാവുകയാണെങ്കിൽ, വിള്ളലുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയില്ല, പല്ലെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ മോണരോഗങ്ങളുള്ള കണ്ടീഷൻ, പല്ലിൻ്റെ പല്ലിൻ്റെ സറൗണ്ടിങ് എല്ലുകളും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിൽ, അതായത് അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സൊക്കെ ഇല്ലാതാവുന്ന മോണരോഗങ്ങളുള്ള അവസരങ്ങളിലൊന്നും ഒരു പക്ഷേ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് മൂലം നമുക്ക് പല്ല് നിലനിർത്താൻ കഴിയുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായി ഡെൻറ്റിസ്റ്റിനെ സമീപിക്കുകയും ഈ ഒരു സംശയങ്ങൾ നമ്മൾ ദൂരീകരിക്കുകയും ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ കൂടി ഉണ്ടാവുന്ന ചില പ്രചരണങ്ങൾ കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു സംശയ ദൂരീകരണത്തിന് സാഹചര്യം ഒരുക്കിയത്. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
4: Peace Radio. Tune to reality. അടുത്തൊരു സ്ലോട്ട് ഉള്ളത് നമ്മുടെ പീസ് ടൈമാണ്. പീസ് ടൈം എന്നൊരു സ്ലോട്ടിനെ കുറിച്ച് നമുക്കറിയാം. പ്രതികരണങ്ങളിൽ നിന്ന് ഏറ്റവും ഹൃദ്യമായ പ്രതികരണം ശ്രോതാക്കളുടേതായി വന്നത് തെരഞ്ഞെടുത്ത് അത് സെലക്ട് ചെയ്ത് വായിക്കുന്ന ഒരു സ്ലോട്ടാണ്. ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്ന് ഷുഹൈബ് കാരാടൻ നടത്തിയ ഒരു പ്രതികരണമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്രകാരമാണ്: പുലരിവട്ടം, ഉപദേശം അധരങ്ങളിലല്ല, അടയാളം ജീവിതത്തിലാണ്. പ്രവൃത്തിയായി മാറാത്ത വാക്കുകൾ കാറ്റിൽ ചിതറുന്ന ഇലകൾ പോലെ. ജീവിച്ചു കാണിച്ച ഒരു സത്യം 1000 പ്രസംഗങ്ങളേക്കാൾ ഹൃദയങ്ങളിൽ വേരുറക്കും എന്ന ഒരു ഹൃദ്യമായ പ്രതികരണമാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമുക്ക് വായിക്കാനുള്ളത്. പീസ് ടൈം പ്രതികരണങ്ങൾ, ശ്രോതാക്കളുടേതായി വന്ന പ്രതികരണങ്ങൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എടുത്തു വായിക്കുന്ന ഒരു സ്ലോട്ട് തന്നെയാണ്. ഇൻഷാ അല്ലാ നാളത്തെ പീസ് ടൈം നിങ്ങളുടേതാകാം. പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക് പേജിലൂടെ അറിയിച്ചുകൊണ്ടേയിരിക്കൂ.
3: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് 1000 വീഡിയോ ഓഡിയോ 100 ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽ തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ 1000 നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.
5: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
6: Tune to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
2: ഒരു സ്ത്രീ വുളു ചെയ്ത ശേഷം അമുസ്ലിം സഹോദരിക്ക് കൈ കൊടുത്താൽ ഉളു ബാത്തിലാവുമോ എന്നാണ്.
3: ഈ തൊട്ടാൽ ഉളു മുറിയുക എന്ന് പറയുന്ന ഒരു രൂപം, അത് അമുസ്ലിങ്ങളെ തൊട്ടാൽ ഉളു മുറിയില്ല, സ്ത്രീകളെ തൊട്ടാൽ ഉളു മുറിയില്ല, പുരുഷന്മാരെ സ്ത്രീകൾ ഇങ്ങോട്ട് തൊട്ടാൽ ഉളു മുറിയില്ല, ഇതാണ് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീകളെ പുരുഷന്മാർ തൊട്ടുപോയി. അപ്പോൾ ഈ തൊടുക എന്ന് പറയുന്നത് തന്നെ പണ്ഡിതന്മാർ പറയുന്നത്, മുറിയും എന്ന് പറഞ്ഞ ആളുകൾ തന്നെ പറയുന്നത്, കൈവെള്ള കൊണ്ട് വസ്ത്രം ഇല്ലാത്ത ഭാഗത്ത് തൊടണം, മറ്റൊരാളുടെ ശരീരത്തിൽ തൊലിയിൽ തൊട്ടാൽ അത് തന്നെ എങ്ങനെയെങ്കിലും തട്ടിയാൽ പോരാ, കൈവെള്ള കൊണ്ട് തന്നെ തൊടണം, ആ രൂപത്തിൽ തൊട്ടാൽ മാത്രമേ ഉളു പോകൂ എന്നാണ് ഉളു നഷ്ടപ്പെടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത്, മുബാഷറത്തുണ്ടാകണമെന്ന്. ബഷർ എന്ന് പറഞ്ഞാൽ തൊലികൾ തമ്മിൽ മുട്ടണം, അതല്ലാതെ വസ്ത്രത്തിൻ്റെ മുകളിലൂടെ ഒന്ന് തൊട്ടുപോയി എന്നതുകൊണ്ട് ഉളുമറിയില്ല എന്നാണ് അവരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് പ്രാമാണികമായി ശരിയാണോ? നമ്മൾ പ്രമാണങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകമായ തെളിവുകൾ കാണുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തോടൊപ്പം, കുടുംബത്തെ സ്പർശിച്ചുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി പോയ സംഭവങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പണ്ഡിതന്മാർ അങ്ങനെ പറയാൻ കാരണമായിട്ടുള്ളത്, ഒരു പക്ഷേ സ്ത്രീകളുടെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ട് എങ്കിൽ വൈകാരികത വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. വൈകാരികതയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന വല്ലതും സംഭവിച്ചാലോ എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഉണർത്തിയിട്ടുള്ളത്. ഏതായാലും പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീ പുരുഷനെ തൊട്ടാലോ പുരുഷൻ സ്ത്രീയെ തൊട്ടാലോ ഒരു അമുസ്ലിമിനെ സ്പർശിച്ചാലോ ഉളു മുറിയില്ല എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇന്നമൽ മുഷിരിക്കൂന നജസുൻ, മുഷിരിക്കുകൾ നജസാണ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത്, അപ്പം നജസാണെങ്കിൽ അത് തൊട്ടാൽ ഉളു മുറിയില്ലേ എന്നാണ്. അവിടെ നജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മലം മൂത്രം പോലുള്ള ഒരു നജസല്ല, മറിച്ച് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അവിടെ നജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസപരമായ മാലിന്യമാണ്. ഷിർക്ക്, കുഫ്ര്, അതേപോലെ തന്നെ നിഫാഖ് തുടങ്ങിയത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന മാലിന്യങ്ങളിൽപ്പെട്ടതാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വതആല, ആ റബ്ബിന് മാത്രം അർഹതപ്പെട്ട കാര്യങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ആ വിശ്വാസം മലിനമാണ്. ആ ദൈവത്തെ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതാണ് മാലിന്യമെന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസപരമായ മാലിന്യമാണ്, അതല്ലാതെ മലമൂത്ര വിസർജന വസ്തുക്കൾ പോലെ മലിനമായ ഒന്നാണ് എന്നല്ല, തൊട്ടാൽ ഉതുമുറിയുന്ന ഒന്നാണ് എന്നല്ല, അത് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്.
4: ഞാൻ പോകുന്ന പള്ളിയിൽ മൊബൈലിലെ ഖിബ്ലയുടെ ആപ്പ് വെച്ച് നോക്കുമ്പോൾ വലത്തേക്ക് ചെരിഞ്ഞാണ് കാണിക്കുന്നത്, എന്നാൽ അവിടെ നേരെയാണ് നിന്ന് നിസ്കരിക്കുന്നത്. അവിടുത്തെ ഖതീബിനോട് ചോദിച്ചപ്പോൾ ഹനഫി മദ്ഹബ് പ്രകാരം ഖിബ്ലയിലേക്ക് തിരിഞ്ഞാൽ മതിയെന്നും കറക്റ്റ് പൊസിഷനിൽ വരേണ്ടതില്ല എന്നും പറയുന്നു, ഇത് ശരിയാണോ എന്നാണ് ചോദ്യം.
5: ഈ അടുത്ത കാലങ്ങളിലായിട്ടാണല്ലോ കൃത്യമായ ഇത്തരം സാങ്കേതിക ഉപകരണങ്ങൾ കണ്ടുപിടിക്കുവാൻ സാധിച്ചത്. പഴയ കാലത്ത് പണ്ഡിതന്മാരൊക്കെ ഗോളശാസ്ത്രം പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ദിശ നോക്കിയിരുന്നതും അതേപോലെ ഖിബ്ല നോക്കിയിരുന്നതും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഖിബ്ലയിലേക്ക് തിരിയുക എന്നാണ്. നമ്മൾ ഇവിടെ നമസ്കരിക്കുമ്പോൾ നേരെ കഅബയിൽ പോയി മുട്ടണം എന്ന ഒരർത്ഥം അതിലില്ല. അല്പം ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നാലും ആ നമസ്കാരം സഹിയാകുന്നതാണ്. അല്ലാഹു തആല ആലം.
4: എനിക്ക് 22 വയസ്സുള്ളൊരു മകനുണ്ട്. അവൻ അൽഹംദുലില്ലാ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മകനാണ്. എനിക്ക് 42 വയസ്സായി. എൻ്റെ അതേ പ്രായത്തിലുള്ള അവൻ്റെ മൂത്തമ്മയും ഇളാമയും വീട്ടിൽ വന്നാൽ തിരിച്ചു പോകുമ്പോൾ മകനോട് ഞാൻ അവരെ ബൈക്കിൽ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ പറയും. അവന് പ്രയാസമാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് അത് തെറ്റല്ലേ എന്നാണ് പറയുന്നത്. നിന്നെ ജനിച്ചത് മുതൽ കാണുന്നവരല്ലേ, അവരെ കൊണ്ടുപോകുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. മുത്തമ്മാൻ്റെ മക്കളോ 50 വയസ്സ് പ്രായമുള്ളവരൊക്കെ വീട്ടിൽ വന്നാലും ചിലപ്പോൾ ഞാൻ റോഡിലേക്ക് ആക്കി കൊടുക്കാൻ പറയാറുണ്ട്. മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. കുറേ ദൂരം നടക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഞാൻ മകനോട് നിർദ്ദേശം നൽകുന്നത് തെറ്റാണോ? ഇത്രയും പ്രായമായവർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അവൻ്റെ പ്രായമുള്ള കസിൻസൊക്കെ ആണെങ്കിൽ ഞാനും പറയാറില്ല എന്നുകൂടി ചോദ്യകർത്താവ് കൂട്ടിച്ചേർക്കുന്നു.
5: ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു പുരുഷന് അവൻ്റെ ഇളയമ്മ മൂത്തമ്മ എന്ന് പറഞ്ഞ ഉമ്മയുടെ അനിയത്തി ജ്യേഷ്ഠത്തി എന്ന് പറയുന്നത് മഹറമാണ്. അവരോട് സലാം പറയുവാനും അവർക്ക് കൈ കൊടുക്കുവാനും ഒക്കെ അനുവാദമുണ്ട്. അങ്ങനെയുള്ള ഉമ്മയുടെ സഹോദരി, ഇളയമ്മ മൂത്തമ്മ എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്, ഉമ്മയുടെ ജ്യേഷ്ഠത്തി, ഉമ്മയുടെ അനിയത്തി, അവരെ ഒരു ബൈക്കിലിരുത്തി വീട്ടിലേക്ക് ആ റോട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് ഹറാമായ കാര്യമല്ല, കാരണം അവർ തമ്മിൽ മഹ്റമാണ്. എന്നാൽ അവരുടെ മക്കളാണ് എങ്കിൽ അത് മഹ്റമല്ല, അവരെ ബൈക്കിലിരുത്തുവാനും അവർ കൈ കൊടുക്കുവാനും ഒന്നും പാടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്.
2: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസിൽ പങ്കെടുത്ത DLED കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ ആഴ്ച മുതൽ ഒരു LP സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നു. സ്കൂളിൽ നടക്കുന്ന ബർത്ത്ഡേ, ഓണം, ക്രിസ്മസ്, ടീച്ചേഴ്സ് ഡേ, കലോത്സവം എന്നീ ആഘോഷങ്ങളിൽ നിന്ന് എങ്ങനെ ഒരു LP സ്കൂൾ അധ്യാപിക എന്ന നിലയിൽ മാറി നിൽക്കാനാകും? ടീച്ചേഴ്സ് ഡേ പോലുള്ള സെലിബ്രേഷൻ ഒരു വ്യക്തിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടതാണല്ലോ. വിവിധ മത്സരങ്ങൾക്കായി പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമല്ലോ. കലോത്സവം, സോങ്സ്, ഡാൻസ് എക്സെട്ര. LP സ്കൂൾ അധ്യാപികയാകാൻ ഏറെ ഇഷ്ടമുള്ള എനിക്ക് വർദ്ധിച്ചു വരുന്ന സെലിബ്രേഷൻസ് എങ്ങനെ ഭാവിയിൽ തടുക്കാനാകും, പ്രത്യേകിച്ച് മുസ്ലിം മാനേജ്മെൻറ് സ്കൂളുകളിൽ? ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്ത്? അധ്യാപിക എന്ന നിലയിൽ നാം എന്ത് നിലപാടാണ് ചെറിയ കുട്ടികളോട് സ്വീകരിക്കുക എന്നാണ്.
5: നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളും ചിന്താഗതിയുള്ള ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. എല്ലാവരും ഒരേ കലാലയത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ അത്തരം കലാലയങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ, വിശ്വാസികളായ ആളുകളുടെ മക്കൾ, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള പഠനങ്ങളും അവരുടെ മുന്നോട്ടുള്ള പ്രയാണം ഉണ്ടാകുവാൻ പാടില്ല. മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് കുരങ്ങിൽ നിന്നാണ് എന്ന എല്ലാവരും തള്ളിക്കളയുന്ന സിദ്ധാന്തം പഠിക്കപ്പെട്ടപ്പോഴും ഒരു കുട്ടിയും അപ്രകാരം വിശ്വസിച്ചിട്ടില്ല. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ് എന്ന തത്വം തന്നെയാണ് മുസ്ലിം മക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പഠിച്ച വിദ്യാർത്ഥിക്ക് അധ്യാപകന് മറ്റു മതവിഭാഗങ്ങളോട് എല്ലാവിധ സഹവർത്തിത്വവും സഹകരണവും സഹായവും നൽകിക്കൊണ്ടും കൊടുത്തും വാങ്ങിയും കൊണ്ടും തന്നെ അവരുടെ മത ആചാരങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ സാധിക്കണം. മുമ്പില്ലാത്ത വിധം ആഘോഷങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ കലാലയങ്ങളിലൊക്കെ. അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട്, ആഘോഷങ്ങൾ നടക്കട്ടെ, പക്ഷേ അത് കലാലയത്തിന് പുറത്ത് ഓരോരുത്തരും അവർക്കിഷ്ടമുള്ള ആഘോഷങ്ങൾ സ്വീകരിക്കട്ടെ, കലാലയത്തിലേക്ക് അത് കടന്നു വരേണ്ടതില്ല. നാനാത്വത്തിൽ ഏകത്വം എന്ന സിദ്ധാന്തം സ്വീകരിച്ചുകൊണ്ട് സ്കൂളുകളിൽ മുന്നോട്ട് പോകട്ടെ. മുസ്ലിം പെരുന്നാളുകളോടനുബന്ധിച്ചുള്ള മൈലാഞ്ചിയിടൽ മത്സരം നടത്തേണ്ടതില്ല. ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ നടത്തേണ്ടതില്ല. അതേപോലെ തന്നെ ഏതോ കഥകളിൽ നിന്നും മെനഞ്ഞെടുക്കപ്പെട്ട ആഘോഷങ്ങളും ഐതിഹ്യങ്ങൾക്ക് അടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങളും സ്കൂളുകളിൽ നടത്തേണ്ടതില്ല. അത് ആണ് തൻ്റെ വിശ്വാസമെന്ന് നമ്മുടെ പെരുമാറ്റത്തിലൂടെ വിദ്യാർത്ഥികൾക്കും മറ്റ് സഹപ്രവർത്തകർക്കും അറിയേണ്ടതുണ്ട്. എല്ലാ നന്മകളിലും സ്കൂളിൽ മുന്നിട്ട് നിൽക്കുന്നവനായിരിക്കണം ഒരു മുസ്ലിം വിദ്യാർത്ഥിയും അധ്യാപകനും. ഭക്ഷണ വിതരണത്തിനായിരുന്നാലും അനുവദിക്കപ്പെട്ട ഏതേത് രംഗങ്ങളിലുണ്ടോ അവിടെയൊക്കെ ഒന്നാം സ്ഥാനത്ത് താനുണ്ടായിരിക്കും. എന്നാൽ തൻ്റെ ആദർശത്തിന് എതിരാവുന്ന വിഷയങ്ങളിൽ തീർത്തും താൻ ഉണ്ടായിരിക്കയില്ല എന്ന് മറ്റുള്ളവർ അറിയണം. അത്തരമൊരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വൈരാഗ്യത്തിനോ വർഗീയതക്കോ ഇടനൽകാതെ സ്നേഹമസൃണമായ പെരുമാറ്റത്തിലൂടെ സംസാരത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. ശബരിമലയിലേക്ക് പോകുന്ന ആളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പോലും വ്രതമെടുത്ത നാളുകളിൽ ഹോട്ടലുകളിൽ നിന്നോ മറ്റ് വീടുകളിൽ നിന്നോ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിശ്വാസങ്ങളൊക്കെ തനിക്കെതിരായതുകൊണ്ട് മാത്രമാണ് താൻ ആ ഭക്ഷണം സ്വീകരിക്കാത്തത് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. അതല്ലാത്ത കാലങ്ങളിലും നാളുകളിലും അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനോ അവരൊന്ന് ഒരുമിച്ചുകൊണ്ടുള്ള ആഹാരം കഴിക്കുന്നതിനോ യാതൊരു തെറ്റുമില്ല എന്നത് പരക്കെ അറിയപ്പെടേണ്ട വസ്തുത കൂടിയാണ്.
2: നാം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ മടക്കി ഉപയോഗിക്കാൻ പാടില്ല എന്ന് കേട്ടു. ഉദാഹരണത്തിന് പാൻസിൻ്റെ അടിഭാഗം മടക്കൽ, അതുപോലെ ഷർട്ടിൻ്റെ കൈ മടക്കി വയ്ക്കൽ എന്നിവ പറ്റില്ല എന്നാണെങ്കിൽ നിസ്കരിക്കുമ്പോൾ മാത്രമാണോ അതോ എല്ലായ്പ്പോഴും വിരോധമുണ്ടോ എന്നാണ്.
6: ഇവിടെ നമസ്കാരത്തിൽ വസ്ത്രവും മുടിയും ചുരുട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ മടക്കുക എന്നുള്ളത് പാടുള്ളതല്ല. നബിസ്ലാസ്ലം തങ്ങൾ പറഞ്ഞു, വല അക്കു ഫുസൗബൻ വലാഷാറ, ഞാൻ മുടിയോ വസ്ത്രമോ ചുരുട്ടുകയില്ല മടക്കുകയില്ല. ചില റിപ്പോർട്ടുകളിൽ വല നഖ്ഫുതു സിയാബ വഷാർ. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസിൽ ഉമിർത്താൻ അസ്തുദാല സബാത്തി അളുമിൻ, ഏഴ് അവയവങ്ങളിൽ അസ്ഥികളിൽ സുജൂതി എന്നാൻ കൽപ്പിക്കപ്പെട്ടു. അലൽ ജബ്ഹത്തി, നെറ്റിയിൽ. അപ്പോൾ നബിസ്ലാസ്ലം തങ്ങൾ മൂക്കിലേക്കും വിരൽ ചൂണ്ടി, വലിയ അതൈനി വർ റുക്ബത്തൈനി വാത്തറാഫിൽ ഖദബൈ, കൈകൾ കാൽമുട്ടുകൾ കാൽപാദങ്ങളുടെ അറ്റഭാഗം ഇവയിൽ സുജൂതി.

0: പാൻസ് അല്ലെങ്കിൽ കൈയിൻ്റെ ഈ കഫ് ഭാഗം മടക്കി വെച്ച് നിസ്കരിക്കാൻ പാടില്ല എന്നതിനർത്ഥമല്ല. ഒരു നാട്ടിലെ ഡ്രസ് കോഡ് ആ രീതിയിലാണ് എങ്കിൽ, അത്തരമൊരു ഡ്രസ് കോഡിൽ വന്നൊരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അത് ഈ ഹദീസ് പ്രകാരം തെറ്റാണ് എന്ന് പറയാൻ പാടുള്ളതല്ല. മറ്റൊരു വിഷയം ഇവിടെ ടൈറ്റുള്ള പാൻസ് ഇട്ട് നമസ്കരിച്ചുകൂടെ എന്നാണ്. ടൈറ്റുള്ള പാൻസ് ഇട്ട് നിസ്കരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. കാരണം ശരീരാവയവങ്ങളെ മുഴച്ചു കാണിക്കും വിധം മറ്റുള്ളവരെ നമസ്കാരത്തിൽ അവരുടെ ശ്രദ്ധ വരെ തെറ്റിക്കും വിധമാണ് ചില ആളുകളുടെ ഇത്തരം വസ്ത്രങ്ങളാണിഞ്ഞുള്ള നിസ്കാരം. പറ്റ ടൈറ്റുള്ള വസ്ത്രങ്ങളാണ് എങ്കിൽ നിസ്കാരത്തിൽ സുജൂദിലേക്ക് പോകുമ്പോൾ റുക്കുവിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് വരെ വെളിപ്പെടുന്ന രീതിയിലാണ് ഈ ടൈറ്റുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചു പോകുന്നത്. പണ്ഡിതന്മാരത് ശക്തമായി വിലക്കിയിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു അഅലം.
1: ചോദ്യം ഇപ്രകാരമാണ്. ഞങ്ങളുടെ റേഷൻ കാർഡ് ഇപ്പോൾ BPL ആണ്. ഇപ്പോൾ വീട് ചോർച്ച കാരണം മുകളിലേക്ക് എടുത്തിട്ടുണ്ട്, പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കാർഡ് കൊണ്ട് അരി വാങ്ങാൻ അർഹതയുണ്ടോ? അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
2: ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളും പുറവും അകവും പുറവും ഒക്കെ ഒരേപോലെയായിരിക്കണം. അതാണ് അതിൽ നീതി. ഉള്ളിൽ എന്താണോ അത് തന്നെയായിരിക്കണം പുറത്തും ഉണ്ടാകേണ്ടത്. ഒരിക്കലും നിഷിദ്ധമായ മാർഗത്തിലൂടെ സമ്പാദ്യം ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള സമ്പാദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതുമല്ല, ധർമ്മം പോലും. ഇവിടെ ഗവൺമെൻറ് നൽകുന്ന ആനുകൂല്യമാണ് റേഷൻ. ആ റേഷൻ അതിൽ തന്നെയും ഒരു കാശുമില്ലാതെ ലഭിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അല്പം കാശിന് റേഷൻ ആനുകൂല്യം ലഭിക്കുന്ന ആളുകളുണ്ട്. അതിനൊക്കെ ഗവൺമെൻറ് നിശ്ചയിച്ച ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഇല്ലാതെ തന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി കബളിപ്പിക്കൽ, അത് സത്യത്തിൽ ഒരു മുസ്ലിമിൻ്റെ നിലപാടല്ല. ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തും. അതേപോലെ തന്നെ നാം ജീവിക്കുന്ന നാട്ടിൽ ഇവിടെയുള്ള ഗവൺമെൻറ്റിനെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. ഒരു രാജ്യത്തുള്ള ഗവൺമെൻറ് അവിടെ ചില നിയമങ്ങൾ വെക്കുന്നത് ആ രാജ്യത്തുള്ള സർവ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു നന്മ ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള അത്തരം നിയമങ്ങൾ പാലിക്കൽ ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് എന്നതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇന്ന് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ 2 രൂപയ്ക്ക് റേഷൻ അരി ലഭിക്കുവാൻ വേണ്ടി വരുമാനമുണ്ടായിരുന്ന ആളുകളൊക്കെ കുറച്ച് കാണിച്ചു, ഇപ്പോൾ വലിയ ഫൈനുകൾ വന്നപ്പോൾ അത് എങ്ങനെയാണ് പഴയ അവസ്ഥയിലേക്ക് മടക്കുക എന്നിവരെ ചിന്തിക്കുന്ന ആളുകളെക്കുറിച്ച് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസി എപ്പോഴും സത്യസന്ധമായിരിക്കണം. തനിക്ക് കാണിക്കുവാനുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ വ്യക്തമായി കാണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നാണ്.
1: അത്യാവശ്യമുള്ള ഒരു ചികിത്സയ്ക്ക് വേണ്ടി പന്നി നെയ്യ് ശരീരത്തിൻ്റെ പുറത്ത് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? വിലയേറിയ മറുപടി ഉടനെ പ്രതീക്ഷിക്കുന്നു എന്നാണ്.
2: പന്നി അത് ഐനുൻ നജസാണ്, അത് നജസാണ്. അതിൻ്റെ മാംസം ഉപയോഗിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ അതിൻ്റെ മറ്റ് അവയവങ്ങളും ഉപയോഗിക്കുവാൻ പാടില്ല. ഷേഖ് ഇബ്നു ബാസിനെ പോലുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മാംസം പോലെ തന്നെയാണ് അതിൻ്റെ നെയ്യും എന്നതുകൊണ്ട് ഒരിക്കലും ഇത്തരം വസ്തുക്കൾ മരുന്നായി ഉപയോഗിക്കുവാൻ പാടില്ല. അല്ലാഹു തആല ആലം.
1: സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, അപ്പോൾ നിസ്കരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നിസ്കാര ശേഷം നിസ്കരിക്കുന്നതിൽ തെറ്റുണ്ടോ? അതേ പ്രതിഫലം ലഭിക്കുമോ എന്നൊക്കെയാണ്.
3: വാസ്തവത്തിൽ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ദുനിയാവ് മൊത്തം കിട്ടുന്നതിനേക്കാൾ വലുതായിരുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരിക്കലും യാത്രയിൽ പോലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്നുമൊക്കെ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. റവാത്തിബ് സുന്നത്തിൻ്റെ മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ യാത്രക്കാർക്ക് ഫർദ് നമസ്കാരം തന്നെ യാത്രയിൽ കസറാക്കി ചുരുക്കി നമസ്കരിക്കുകയാണല്ലോ. എന്നാൽ സുബഹിയുടെ മുമ്പുള്ള ഈ 2 റക്അത്ത് സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാവേളകളിൽ പോലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. ദുനിയാവ് മൊത്തം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നൊക്കെ പഠിപ്പിച്ച വളരെ പ്രബലമായ ഒരു സുന്നത്ത് നമസ്കാരമാണ്.

0: അപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും കാരണത്താൽ മിസ്സായിപ്പോയി, ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ കേസോ തിരക്കൊക്കെ ആയി നമുക്ക് ജമാഅത്തിനെത്തിയപ്പോൾ നമസ്കാരം തുടങ്ങുന്നുണ്ട് അഥവാ സുന്നത്ത് നമസ്കരിക്കാൻ സമയം കിട്ടിയില്ല എങ്കിൽ ആ നമസ്കാരം നമുക്ക് ഖളാ വീട്ടാം. ഫറള് നമസ്കരിച്ചതിന് ശേഷം നമുക്കത് നിർവഹിക്കാം. അതിന് ലുഹാ നമസ്കാരത്തിൻ്റെ സമയം വരെ സൂര്യനുദിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അങ്ങനെ കാത്തുനിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ സുബ്ഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതുവരെയും നമസ്കാരം പാടില്ല എന്ന് പറഞ്ഞത് ഇതൊന്നുമല്ലാത്ത മറ്റ് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഫർദ് നമസ്കാരമായ സുബ്ഹി ജമാഅത്തിൽ അയാൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല, ഉറങ്ങിപ്പോയത് കൊണ്ടോ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ, പിന്നെ അയാൾ വന്നാൽ അയാൾക്ക് പിന്നെ നിസ്കാരമില്ല എന്നല്ലോ, അയാൾക്കപ്പോൾ അത് നമസ്കരിക്കാം എന്ന് പറഞ്ഞതുപോലെ തന്നെ സുബഹിയുടെ മുമ്പ് നമസ്കരിക്കേണ്ട സുന്നത്തായിരുന്നു ഫജറിൻ്റെ മുമ്പുള്ള സുന്നത്ത്. അത് അയാൾക്ക് നമസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടുണ്ടായാൽ ഫർള് നമസ്കാരത്തിന് ശേഷം അയാൾക്ക് അത് നിർവഹിക്കാവുന്നതാണ്. അതിന് യാതൊരു തടസ്സവുമില്ല. അല്ലാഹു തആല അഅലം.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ ഷമീർ മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽ ഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ. Tune to reality.

പീസ് റേഡിയോ സ്വരം. ലോകത്തിനുടയവൻ അല്ലാഹു മാത്രം. ഏകനായ നാഥൻ്റെ സത്യവാക്യങ്ങൾ സുന്ദരശ്രേഷ്ഠമായ ഈ വരികളിൽ പ്രകടമാണ്. ആലാപനം സിദ്റത്തുൽ മുൻതഹ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്, സ്വഹാബികൾ ഉത്തമ സമൂഹത്തിന്റെ ഉദാത്ത മാതൃക. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിയങ്കൾ. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നേരുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരന്മാർ സഹാബികൾ, സഹാബികളെ കുറിച്ചാണ് കൂട്ടുകാർ പാട്ടും പ്രസംഗവും ഒക്കെ ആയിട്ടിങ്ങനെ പറഞ്ഞു പോകുന്നത് അല്ലേ. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ സഹാബികളെക്കുറിച്ച്. പലരുടെയും കഥകളും ചരിത്രങ്ങളും ഒക്കെ പലരും അവതരിപ്പിച്ചു, പാട്ടുപാടി. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു ചരിത്ര വിവരണവുമായി. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആത്തിഫ് അഹമ്മദാണ്, സ്റ്റാർക്വസ്റ്റിൽ പലപ്പോഴും പരിപാടി അവതരിപ്പിക്കുന്ന ആത്തിഫ്. ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമിടുക്കനാണ്, നീലഗിരി മെട്രിക്കുലേഷൻ സ്കൂൾ, എരുമാട്. അപ്പോ ആത്തിഫ് അഹമ്മദിന്റെ സംസാരത്തിലേക്ക് നമുക്ക് പോവാം.
1: അസ്സലാമു അലൈക്കും, ഞാൻ ആത്തിഫ് അഹമ്മദ്, നീലഗിരി മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം തരം വിദ്യാർത്ഥിയാണ്. കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഇസ്ലാമിലെ മൂന്നാം ഖലീഫയായ ഉസ്മാൻ ബിൻ അഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ത്വായിഫിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. മാതാപിതാക്കൾ സമ്പന്നരായ അഫ്വാനും അറവയുമായിരുന്നു. സുഹൃത്തായ അബൂബക്കർ റളിയല്ലാഹുവിൽ നിന്നും ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും നബിയെ സന്ദിക്കുകയും അങ്ങനെ വിശ്വാസിയായി മാറുകയും ചെയ്തു. നബിയുടെ മകൾ റുഖിയ റളിയല്ലാഹു അൻഹയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യ ഭാര്യ. പിന്നീട് അവർ മരണപ്പെട്ടു. ഖുറൈശികളിൽ നിന്നും മർദ്ദനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ കുടുംബസമേതം അബിസീനിയയിലേക്ക് ഹിജറ പോയി. ഇബ്രാഹിം നബിക്കും ലൂത്ത് നബിക്കും ശേഷം ആദ്യമായി കുടുംബസമേത അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ പോകുന്ന വ്യക്തിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഏറെ ദാനശീലനും സദ്ഗുണസമ്പന്നനുമായിരുന്നു. തന്റെ പെരുമാറ്റം ആരെയും വേദനിപ്പിക്കുന്നില്ലെന്ന് അദ്ദേഹം എപ്പോഴും ഉറപ്പുവരുത്തിയിരുന്നു. തന്റെ സ്വഭാവ ഗുണം കൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. വിശുദ്ധ ഖുർആനുമായി ആഴത്തിൽ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയെഴുത്തുകാരിൽ ഒരാളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടു. എല്ലാ വെള്ളിയാഴ്ചകളിലും അദ്ദേഹം അടിമകളെ മോചിപ്പിച്ചിരുന്നു. മൂന്നാം ഖലീഫയായി തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സായിരുന്നു പ്രായം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഖുർആൻ പാരായണത്തിന് ഏകീകൃത നിയമം രൂപപ്പെടുത്തിയത്. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ നാവിക സേനയെ ഒരുക്കിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തായിരുന്നു. തന്റെ ജനതയുടെ നിത്യജീവിതം മെച്ചപ്പെടുത്താൻ അദ്ദേഹം കാർഷിക രംഗത്തും വ്യാപാര രംഗത്തും സജീവമായി ഇടപെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിലെ ആദ്യത്തെ 5 വർഷം ശാന്തിയും സമാധാനവും നിറഞ്ഞു നിന്നു. എന്നാൽ പിന്നീട് ഭരണത്തിൽ ചില ദുഷ്ടശക്തികൾ കടന്നുകൂടുകയും നാട്ടിൽ അശാന്തി നിറയ്ക്കുകയും ചെയ്തു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. 14 വർഷം നീണ്ടുനിന്ന് അദ്ദേഹത്തിന്റെ ഭരണം അങ്ങനെ അവസാനിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും പൊടിഞ്ഞ് ആദ്യ തുള്ളി രക്തം ഓതിക്കൊണ്ടിരുന്ന ഖുർആനിലേക്ക് ഇറ്റിവീണു. നിങ്ങൾക്ക് പകരം അവരെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു മതിയാകും എന്ന ആയത്തിലേക്കായിരുന്നു രക്തത്തുള്ളി വീണതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. കൂട്ടുകാരെ, സഹാബിമാർ എന്നാൽ വിശ്വാസിയെ കൊണ്ട് നബിയോട് സഹവസിച്ച് വിശ്വാസിയായിക്കൊണ്ട് തന്നെ മരണപ്പെട്ട അനുയായികളാണ് സഹാബികൾ. പ്രിയപ്പെട്ടവരെ, ഒരു സമുദായത്തെ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കാൻ എത്രയോ സഹാബിമാർ ജീവത്യാഗം ചെയ്തു. ഇന്ന് പലരും ഇസ്ലാമിനെതിരെ കൈ ചൂണ്ടുമ്പോൾ അവരുടെ തെറ്റുധാരണകൾ തിരുത്താൻ നമുക്കാവണം. അതിന് ചരിത്രബോധം വേണം. അതിന് നമുക്ക് കഴിയട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, ആത്തിഫ് അഹമ്മദിന്റെ സംസാരം കേട്ടല്ലോ. ഒന്നും പറയാനില്ല അല്ലേ, നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് മോനെ. യാസീൻ അഹമ്മദ് കബീറിലേക്കാണ് ഇനി നമുക്ക് ശ്രദ്ധ കൊടുക്കാനുള്ളത്. ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൊല്ലം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന യാസീൻ അഹമ്മദ് കബീർ ഒരു പാട്ടുമായിട്ടാണ് നമ്മോടൊപ്പം ചേരുന്നത്. കേട്ടു നോക്കൂ.

0: സകതം നബിയുള്ളാ കമീസ് കേറ്റി, സകലർ അതു കണ്ട് ചുളിച്ചു നെറ്റി. കരമില് വടി അപ്പോൾ നിലത്തേറിഞ്ഞേ, ഇരുകൺ തടങ്ങളിൽ ജലം നീറൻ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിദ ഫസ്മിനാണ് ഇനി നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത്. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജുബൈൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കി കുട്ടിയാണ് റിദ ഫസ്മിൻ. റിദ ഫസ്മിന്റെ പരിപാടിയിലേക്ക് പോവാം.
2: അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ സുഹാബികളെ കുറിച്ചുള്ള ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്.

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. റിദാ വസ്മിൻ്റെ ഗാനം നമ്മൾ കേട്ടു അല്ലേ? മാഷാല്ലാ. പ്രിയമുള്ള കൂട്ടുകാരെ, സയ്യിദ് അയാൻ അബ്ദുള്ളയുടെ സഹാബികളെക്കുറിച്ചുള്ള ചരിത്ര വിവരണം, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ്, ഒരു ചരിത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സയ്യിദ് അയാൻ അബ്ദുള്ളയുടെ സംസാരത്തിലേക്ക് നമുക്ക് പോവാം.
0: കൂട്ടുകാരെ, ഞാൻ അടുത്ത പറയട്ടെ. ആരുണ്ട് മുഹമ്മദിന്റെ മക്കി ഒരു ചർച്ച നടക്കുകയാണ്. എന്താണ് ചർച്ച? ആരുണ്ട് മുഹമ്മദിന്റെ തലവെട്ടോൻ നൂറ്റം സമ്മാനമായി തരാം. എല്ലാരും പരസ്പരം നോക്കി. ഒരാളെ പറയുന്നു ഒച്ചക്ക് നണ്ട്. അങ്ങനെ മകൻ ഉമർ, അങ്ങനെ ഉമർ നബിനെ ചേഞ്ഞു പോയി. അങ്ങനെ പോകുന്ന വഴിയിലാണ് സഹോദരി ഇസ്ലാം സ്വീകരിച്ചത് വിപുലമായത്. ദേശത്തോടെ ആ വീട്ടിൽ പോയപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്താണ് കേൾക്കുന്നതോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓടിക്കൊണ്ടിരിക്കുന്നു ഫാത്തിമ. അങ്ങനെ ഫാത്തിമയുടെ മനസ്സു മാറി. അങ്ങനെ ഫാത്തിമയോട് മാപ്പ് ചോദിച്ചു. എന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നും പറഞ്ഞു. കാണണം നബീനെ കാണണമെന്നും പറഞ്ഞു. അങ്ങനെ നബീനെ കണ്ടു. അങ്ങനെ അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്നു റസൂലുല്ലാ അങ്ങനെ ചൊല്ലി കൊടുത്തപ്പോൾ ഇവിടെ ഉമർ റളിയല്ലാഹു
1: വാലൈക്കും അസ്സലാം വറഹമത്തുള്ളാഹി വബറകാത്തുഹു. വളരെ ഉഷാറായിട്ടല്ലോ, നന്നായിട്ട് അവതരിപ്പിച്ചല്ലോ സയ്യിദ് അയാൻ അബ്ദുള്ള. നല്ല അവതരണമായിരുന്നു കേട്ടോ, മാഷാല്ലാ. ഇതുപോലെ വേറെയും പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ നന്നായിട്ട് അവതരിപ്പിക്കണം. നല്ല ഭാവത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മോന്, നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു, മാഷാല്ലാ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ളത് അംന ബഷീർ. അംന ബഷീർ ഒരു കഥയാണ് പറയുന്നത്. ന്യൂ ഇന്ത്യൻ സ്കൂൾ ഉമ്മുൽ ഖുവൈനിൽ പഠിക്കുന്ന, സൗദി അറേബ്യയിലാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു മോള്. അംന ബഷീറിൻ്റെ കഥ പറച്ചിലേക്ക് നമുക്ക് പോവാം.
2: ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യക്ക് ഒരു പലഹാരം കഴിക്കാൻ ആഗ്രഹമുണ്ടായി. അത് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു. ബൈത്തുൽമാലിൽ നിന്നും ഓരോ ദിവസവും കിട്ടുന്ന പൊടിയേക്കാൾ കൂടുതൽ എടുക്കാൻ പാടില്ല എന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞു. അന്ന് തൊട്ട് എല്ലാ ദിവസവും ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പൊടിയിൽ നിന്നും കുറേശ്ശെ മാറ്റിവെക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ പലഹാരം ഉണ്ടാക്കാനുള്ള അത്രയും പൊടിയായപ്പോൾ അവർ ആ പലഹാരം ഉണ്ടാക്കി. അവർ കഴിക്കാനിരുന്നപ്പോൾ എക്സ്ട്രാ പലഹാരം കണ്ട ഉമർ റളിയല്ലാഹു ദേഷ്യത്തോട് ചോദിച്ചു, ബൈത്തുൽമാലിൽ നിന്നും കൂടുതൽ പൊടി എടുത്തോ? അപ്പോൾ ഭാര്യ പറഞ്ഞു, എല്ലാ ഞാൻ ഓരോ ദിവസവും നമുക്ക് കൊണ്ടുവരുന്ന പൊടിയിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ എടുത്തു വച്ച് പലഹാരം ഉണ്ടാക്കാൻ മാത്രമായപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇനി മുതൽ ഓരോ ദിവസവും മാറ്റിവെച്ച പൊടിയുടെ അത്രയും കുറച്ച് കൊണ്ട് ഇനി മുതൽ ബൈത്തുൽമാലിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് പൊടി ഇടുത്താൽ മതി. അത്ര മാത്രം സൂക്ഷ്മത കൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അംന ബഷീറിൻ്റെ കഥയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? മഷാല്ലാ, നന്നായിട്ട് അവതരിപ്പിച്ചു മോളെ. എല്ലാവരോടും പറയാനുള്ളത് അടുത്ത പരിപാടികൾക്കും തന്നെ ഇതൊരു പ്രചോദനമാവട്ടെ. ഇനി നമ്മോടൊപ്പം സെൽവ നജീബ് ആൻഡ് നൂറ നജീബ്, ഈ രണ്ട് മിടുക്കിക്കുട്ടികളുടെ ഒരു സംസാരത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. MVM വളയംകുളമാണ് അവരുടെ നാട്. നമുക്ക് അവരൊക്കെ എന്താണ് അവതരിപ്പിക്കാനുള്ള പരിപാടി എന്ന് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് സെൽവ നജീബ്. ഞാൻ 6-ാം ക്ലാസ്സിൽ MVMലാണ് പഠിക്കുന്നത്. പിന്നെ എൻ്റെ അനിയത്തി
4: നൂറ നജീബ്, ഞാൻ 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
5: ഞങ്ങൾ അരുമംഗലത്ത് നിന്നാണ് വരുന്നത്.
4: ഞങ്ങളൊരു പാട്ട് പാടാൻ പോവാണ്.

0: മാഷാല്ല, സെൽവാ നജീബ്, നൂറ നജീബ് ഒരുമിച്ച് പാടിയിട്ടുള്ള പാട്ടില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പാട്ട് തന്നെയാണ്. ഏതായിരുന്നാലും ഉഷാറായിട്ടുണ്ട് മക്കളെ. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാം ഫാത്തിമ സജ കെസി, മൂന്നാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കി കുട്ടിയാണ്, ജി എം എൽ പി സ്കൂൾ താഴേക്കോട് പഠിക്കുന്ന, മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ സജയുടെ പ്രോഗ്രാമിലേക്ക് പോവാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ഫാത്തിമ സജ. ഞാൻ താഴേക്കോട് ജി എം എൽ പി സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫാത്തിമ സജാക്കേസി, മൂന്നാം ക്ലാസ്സിലെ മെടുക്കി കുട്ടിയുടെ പാട്ട് നമ്മൾ കേട്ടു അല്ലേ. ഇൻഷാല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ നമുക്ക് സമയമായിട്ടുണ്ട്. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: أعوذ بالله من الشيطان.

0: പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഹുസൈൻ സലഫി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്. ഷാർജ മസ്ജിദുൽ അസീസിൽ ബഹുമാന്യനായ ഹുസൈൻ സലഫി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്.
1: അൽഹംദുലില്ലാഹ്.

0: സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ വർദ്ധിപ്പിച്ച് നൽകപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ആയുഷ്കാല ജീവിതത്തിൻ്റെ ഇടക്ക് ഏറ്റവും സുപ്രധാനമായ കാലഘട്ടമായി അറിയപ്പെടുന്ന കാലമാണ് ഓരോ മനുഷ്യരിലും കഴിഞ്ഞ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന യൗവനം എന്ന് പറയുന്ന കാലം. ശരീരവും മനസ്സുമൊക്കെ വളരെ തെളിഞ്ഞു നിൽക്കുന്ന, ഉറച്ച, പ്രത്യേകമായ ആരോഗ്യമുള്ള, ഓജസ്സും അതുപോലെയുള്ള ഉന്മേഷവുമൊക്കെ മുറ്റി നിൽക്കുന്നൊരു കാലഘട്ടമാണത്. എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നൊരു പ്രായം. മനുഷ്യനെ പഴപ്പിക്കുവാൻ വേണ്ടി ചെകുത്താൻ എല്ലാവിധത്തിലും വലകൾ വിരിച്ച് കാത്തിരിക്കുന്നത് ഈ ഒരു കാലത്തുള്ള ആളുകളെ തന്നെയാണ്. അവരെ തന്നെയാണ് എല്ലാ ശത്രുക്കളും ഇസ്ലാമിന് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി വളരെയേറെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നതും. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണത്. ശൈശവം കഴിഞ്ഞ് ബാല്യവും പിന്നിട്ട് കൗമാരത്തിലൂടെ കടന്ന് യൗവനദശയിലെത്തുമ്പോൾ മനുഷ്യരിൽ തെളിഞ്ഞ ബുദ്ധി കൂടുതൽ പ്രകടമാകുന്ന കാലമാണ്. അതുപോലെ തന്നെ ആരോഗ്യമുള്ള ശരീരം പ്രകടമാകുന്ന കാലഘട്ടമാണ്. ഈ കാലം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിലെ വഴിത്തിരിവായി മാറുന്ന, അഥവാ അവൻ്റെ സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്ന മാനദണ്ഡം. അതുകൊണ്ടൊക്കെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടുകൂടി ഈ കാലത്തെ പ്രത്യേകം മനുഷ്യൻ ഗൗനിക്കണം എന്ന് പറയാനും പഠിപ്പിക്കാനും കാരണം. നാം എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ഒരുപറ്റം ചെറുപ്പക്കാരുടെ കഥയാണത്, ഒരുപറ്റം യുവാക്കളുടെ കഥയാണത്. അവരുടെ നല്ല യൗവനത്തിൽ അവർ ചെയ്ത കഠിനമായ ത്യാഗം, ആ ത്യാഗം എന്തായിരുന്നു? അവർക്ക് കിട്ടിയ ആരോഗ്യവും സമ്പത്തുമൊക്കെ ഉപയോഗപ്പെടുത്തി അടിച്ചു പൊളിച്ച് ജീവിതത്തിൻ്റെ സുവർണ കാലഘട്ടമാണിത് എന്നോർത്തുകൊണ്ട് റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നില്ല അവർ. അവരെ സംബന്ധിച്ച് ഖിയാമത്ത് നാൾ വരെ ലോക ജനത ഓർക്കുകയാണ് വിശ്വാസികൾ. ഇന്നും നമ്മൾ പാരായണം ചെയ്തതാണ് ഇന്നഹും ഫിതിയതുൻ ആമനൂ ബിറബ്ബിഹിം വസദനാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശതത ഹൗലായി ഖൗമൻ അത്തഖദൂ മിൻ ദൂനിഹി ആലിഹ ലൗലാ യഅതൂന അലൈഹിം ബിസുൽത്താനിൻ ബൈൻ ഫമൻ അളലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ. എല്ലാ വെള്ളിയാഴ്ചയും അൽകഹ്ഫ് ഓതുമ്പോ പ്രിയമുള്ളവരെ, കേവലം അക്ഷരങ്ങളുടെ നോക്കി വായനയല്ല ആയിരിക്കരുത് നമ്മുടെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം. എന്താണ് അതിലൂടെ? ആഴ്ചതോറും ഞാൻ പാരായണം ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട അധ്യായത്തിലൂടെ എന്നിലേക്ക് പകർന്നു നൽകപ്പെടുന്ന മെസ്സേജ് എന്താണെന്ന് ഓരോ വ്യക്തിയും നല്ലോണം ചിന്തിച്ചു പഠിച്ചു മനസ്സിലാക്കണം. അള്ളാഹു പറയാണ്, ആ ഗുഹാവാസികൾ ആരായിരുന്നു? അവരൊരു കൂട്ടം യുവാക്കളായിരുന്നു. ഫിത്തിയത്തുൻ, അവരുടെ പ്രായം പറഞ്ഞത് എന്തിനാണ്? ആ പ്രായത്തിൽ ഇതൊന്നും ആരും ചെയ്യൂല, നേരെ വിപരീതം പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ് യൗവനം. അതുകൊണ്ട് ആ റബ്ബ് അവരെ കുറിച്ച് പറഞ്ഞപ്പോ അവരുടെ പ്രായം എടുത്തു പറഞ്ഞത് ഇന്നഹും ഫിത്തിയത്തുൻ, അവരൊരു കൂട്ടം യുവാക്കളായിരുന്നു. ആമനൂ ബിറബ്ബിഹിം, അവരെ സൃഷ്ടിച്ച യജമാനായ റബ്ബിൽ അടിയുറച്ച് വിശ്വസിച്ചവരായിരുന്നു അവർ. വസിദ്നാഹും ഹുദാ, അതുകൊണ്ട് തന്നെ നാം അവർക്ക് അവരുടെ ഈമാൻ കാരണത്താൽ അവർക്ക് നാം സന്മാർഗബോധം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വറബത്തിനാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നാം നല്ല കെട്ടുറപ്പ് കൊടുത്തു. ഏത് ഘട്ടത്തിൽ അവർക്കൊരു ചാഞ്ചാട്ടവും ഉണ്ടായില്ല, അവരാരെയും ഭയപ്പെട്ടില്ല. ഏത് നേരത്ത്? ഇത് ഖാമു, അവരവർ ജീവിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ നട്ടെല്ലുയർത്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവർ പ്രഖ്യാപിച്ചു, റബ്ബുന, ഞങ്ങളുടെ രക്ഷിതാവ്, റബ്ബുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികൾ അടങ്ങുന്ന അണ്ടകടാഹങ്ങളെ മുഴുവനും നിയന്ത്രിച്ചു പോരുന്ന സർവലോക പരിപാലകനായ റബ്ബാണ് ഞങ്ങളുടെ രക്ഷിതാവ്.
1: അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന വാചകം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഞങ്ങൾ അവന് പുറമെ ഒരിലാഹിനോടും ഒരാരാധ്യരെന്ന് ഇവിടെ അവകാശപ്പെടുന്ന, കഴിവുകളുള്ളവരെന്ന് അവകാശപ്പെടുന്ന ഇലാഹിന്റേതായ മർത്തബകൾ ചമഞ്ഞുകൊണ്ട് ഇവിടെ ലോകത്ത് ആരൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടോ അവരെ ആരെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. പ്രിയപ്പെട്ട സമൂഹമേ, ചിന്തിക്ക്. അവർക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയായിരുന്നു, ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കുന്നവരാണ്, ആകാശഭൂമികളുടെ റബ്ബാരോ, അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനെ മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനെ കൂടാതെ ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെ എങ്ങാനും ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ലഖദ് ഖുൽനാ ഇദൻ ശതത, ഞങ്ങൾ കടുത്ത അക്രമമായിരിക്കും പറയുന്നത്, കടുത്ത അനീതിയിലായിരിക്കും ഞങ്ങൾ അകപ്പെടുന്നത്. അത് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി എന്ന് ആ ചെറുപ്പക്കാര് വേദനയോടെ പറയുന്ന രംഗമാണ് അടുത്ത വാചകം. ഹൗലായി ഖൗമുന, എന്താ നമ്മുടെ ഖൗമിന്റെ സ്ഥിതി, ഇതാ നമ്മുടെ ഈ നാട്ടുകാര്, ഇത്തഹദൂ മിൻ ദൂനിഹി ആലിഹ, അവരിതാ അല്ലാഹുവിന് പുറമേ ചില പ്രത്യേകമായ കഴിവുകളുണ്ടെന്ന് അവർ സങ്കല്പിച്ച് അവർ ഇലാഹുകളുടെ പദവിയിലേക്ക് ഉയർത്തിയിട്ടുള്ള ആളുകളെ അവർ ദാ സൃഷ്ടാവിന്റെ അതേ സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ലൗലായതൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, അവർക്ക് വല്ല വ്യക്തമായ രേഖയും ഉണ്ടായിട്ടാണോ? അല്ല, കെട്ടുകഥകളും കള്ളക്കഥകളും വ്യാജ സ്വപ്നകഥകളും മാത്രമല്ലാത്ത മറ്റൊന്നുമില്ലാതെ അവരതാ കേവലം പല രൂപത്തിലുള്ള ദുർന്യായങ്ങൾ പറഞ്ഞിട്ടാണ് അവരുടെ ശിർക്കിന് അവർ തെളിവുണ്ടാക്കുന്നത്. അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുന്നവനേക്കാൾ കടുത്ത അക്രമി ആരാണുള്ളത് എന്നാണ് ആ ചെറുപ്പക്കാര് പറയുന്നത്. പ്രിയമുള്ളവരെ, അതാണ് ഒരു യുവാവിന്റെ ശബ്ദം, അതായിരിക്കണം ഒരു യുവതിയുടെ ശബ്ദം, അതായിരിക്കണം ഒരു വിശ്വാസി ജീവന്റെ അവന്റെ ജീവൻ. അവസാനം അവൻ ശ്വാസം വലിക്കുന്നത് വരെയും അവനുണ്ടായിരിക്കേണ്ട ആദർശം അതായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈമാനും തഖ്വയുമാണ് ആ പ്രായത്തിൽ അല്ല വിശ്വാസിയുടെ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിരിക്കേണ്ടത്. അവൻ ഇബാദത്തുകളിൽ മുന്നേറേണ്ടവനാണ്, നിസ്കാരവും മറ്റു സൽക്കർമ്മങ്ങളും ജീവിതത്തിൽ ചിട്ടയോടെ കൊണ്ട് നടക്കേണ്ടവനാണ്. അള്ളാഹു ഒരാൾക്കും തണൽ കൊടുക്കാത്ത പ്രത്യേകമായ കാലത്ത് മഹ്ശറിൽ എരിപൊരി കൊള്ളുന്ന ചൂടിൽ തണൽ വിരിച്ചു കൊടുക്കുന്ന കുറച്ചു വിഭാഗം ആളുകളെ എണ്ണിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അതിലൊരു വിഭാഗം ആളുകൾ വശാബുൻ നശഅ ഫീ ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് എല്ലാവരും ധിക്കാരികളായി ജീവിക്കാൻ മനസ്സ് കാണിക്കുന്ന ആ ഒരു പ്രായത്തിലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച യുവാക്കളുണ്ടോ യുവതികളുണ്ടോ, അവർക്കായിരിക്കും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തണൽ വിരിച്ചു കൊടുക്കുക എന്ന്. അതുകൊണ്ട് തന്നെ ഈ പ്രായം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. ഇഖ്തനിം, നീ ശരിക്ക് ചൂഷണം ചെയ്തോളൂ, അഞ്ച് കാര്യങ്ങളെ നീ ശരിക്കുപയോഗപ്പെടുത്തി.

0: നമ്മൾ പഠിച്ചു മനസ്സിലാക്കി വെക്കണം. സോഷ്യൽ മീഡിയയിൽ റീൽസുകളിലൂടെ ഹോമിക്കപ്പെടാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കളിതമാശകളിൽ കഴിച്ചുകൂട്ടേണ്ട കാലമല്ല യൗവനം എന്ന് പഠിച്ചു വെക്കണം. നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴാനുള്ള കാലമല്ല യൗവനം എന്നും തിരിച്ചറിയണം. ആഘോഷിച്ച് തീർക്കാനുള്ള പ്രായമല്ല, മറിച്ച് ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചെടുക്കേണ്ട ഒരു ഭാവിയുടെ രൂപരേഖയാണത്. ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ബുദ്ധിക്ക് നല്ല തെളിച്ചവുമുള്ള ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും വിതയ്ക്കുന്ന എന്തെല്ലാം നന്മകളുണ്ടോ അതിവിളവെടുപ്പുവാൻ സാധിക്കുന്ന ഒരു ജീവിതം ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തും അവന് നന്മയിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും നന്മകളുടെ കൂടെ ചേരാനേ യുവാക്കളെ സന്നദ്ധരാകാവൂ. ഒരു തിന്മയുടെയും കൂടെ കൂടികളാവാൻ പാടില്ല. പുണ്യത്തിൻ്റെയും തഖ്വയുടെയും ഭക്തിയുടെയും മാർഗങ്ങളിലെ മറ്റുള്ളവരുമായി സഹകരിക്കാവൂ. പാപവും കുറ്റകരവും ശത്രുത വളർത്തുന്നതുമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന്. സർവനന്മകളിലും ഉന്മേഷപൂർവ്വം മുന്നോട്ട് പോകുന്നതോടൊപ്പം യുവത്വം തിന്മകളിൽ ചെലവഴിച്ചതിൻ്റെ പേരിൽ വാർദ്ധക്യത്തിൽ ഖേദിക്കുന്ന ആളുകളുടെ വാക്കുകളിൽ നിന്ന് യുവാക്കൾ പാഠം ഉൾക്കൊള്ളണം. ഞങ്ങളുടെ നല്ല കാലം കഴിഞ്ഞല്ലോ എന്ന് വിലപിക്കുന്ന എത്രയോ വയോവൃദ്ധരുണ്ട്. അവരുടെ വാക്കുകൾ നമുക്ക് ഗുണപാഠമാകണം. ആ രൂപത്തിലൊക്കെ പക്ഷേ നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ലല്ലോ ഒരാൾക്കും. എന്നാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രദ്ധയാണ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ആ അർത്ഥത്തിൽ ഈ അനുഗ്രഹത്തെ പരിപൂർണമായി ഉപയോഗപ്പെടുത്തുവാനാണ് ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന വിധത്തിൽ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളെയും വിനിയോഗിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകളും ന്യൂനതകളും അവൻ പുറത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഹദിയ അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് നമുക്ക് തഖ്വ വർദ്ധിപ്പിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഏറ്റവും പരമ പ്രാധാന്യമർഹിക്കുന്ന കാലഘട്ടമായ യൗവനവും ശേഷം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏതു പ്രായമാണെങ്കിലും ഓരോ സെക്കൻഡുകളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ വിനിയോഗിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നേടിയെടുക്കേണ്ടത് ഏറ്റവും വ്യക്തവും കൃത്യവുമായ അറിവുകളാണ്. അറിവില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മളും അറിവില്ലാത്തവരായി മാറിയാൽ ഇവിടെ മനുഷ്യരെ നേർമാർഗത്തിലേക്ക് ദിശാബോധം നൽകുവാൻ ആളുകളുണ്ടാവുകയില്ല. ബഹുഭൂരിപക്ഷം ആളുകളും അറിവില്ലാത്തവരാണെന്ന് അല്ലാഹു നമ്മെ അറിയിച്ചിട്ടുമുണ്ട്. വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ, ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും അറിവില്ലാത്തവരാണ് എന്ന്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുമുണ്ട്. അതൊക്കെ നമ്മൾ അറിവ് നേടേണ്ടുന്നതിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. ഇസ്ലാമിനെ വെല്ലുവിളിക്കാനും ഇസ്ലാമിനെ പൊതുജനങ്ങൾക്കിടയിൽ കരിതേച്ച് കാണിക്കുവാനും ഇസ്ലാമികമായ ആദർശത്തെ റബ്ബിനെയും റസൂലിനെയും പ്രവാചകനെയും ദീനിൻ്റെ ആദർശങ്ങളെയും വിമർശിക്കുവാനും കിട്ടുന്ന വേദികളെല്ലാം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അവിടെയൊക്കെ നട്ടെല്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് യുവാക്കളടക്കമുള്ള സമൂഹത്തിന് സാധ്യമാകണം. ഇല്ല, നീ പറഞ്ഞത് തെറ്റാണ്, ഞങ്ങളുടെ ഖുർആനിൽ അങ്ങനെ ഇല്ല, ഹദീസിൽ അങ്ങനെ ഇല്ല. അത് പറയാനും ആർജവത്തോടുകൂടി സമൂഹത്തിൻ്റെ മുമ്പിൽ അത് തിരുത്തി സംസാരിക്കുവാനും എഴുതുവാനും കഴിയണമെങ്കിൽ തെളിഞ്ഞ അറിവ് വിശ്വാസി നേടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് റബ്ബിൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള ആ വിഷയങ്ങളിലൊക്കെയുള്ള അറിവുകൾ നേടുവാൻ വേണ്ടി ആരെങ്കിലും അറിവിൻ്റെ പാതയിലേക്ക് പ്രവേശിച്ചാൽ സഹലല്ലാഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള പാതയാണ് റബ്ബ് എളുപ്പമാക്കി കൊടുക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവില്ലാത്തതിൽ ഇടപെട്ട് സംസാരിക്കരുത്. അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണമെന്നാണ് കൽപ്പന. ഫസ്അലൂ അഹ്ലസ്സിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ.
1: നിങ്ങൾക്കറിവില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കണം. കിട്ടുന്നതെന്തും ഷെയർ ചെയ്യരുത്, കിട്ടുന്നതെന്തും പ്രചരിപ്പിക്കരുത്.

0: ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ, നിങ്ങൾക്കൊരു ചമ്മാടി ഒരു വാർത്തയുമായി നിങ്ങളുടെ സമീപത്ത് വന്നാൽ മുന്നും പിന്നും നോക്കാതെ അതൊക്കെ ഷെയർ ചെയ്യരുത്, അതൊക്കെ പ്രചരിപ്പിക്കരുത്. ഫതബയ്യനു, സൂക്ഷ്മമായി നിരീക്ഷണം നടത്തണം. അപ്പറഞ്ഞത് സത്യമാണോ? ഇത് ഷെയർ ചെയ്താൽ എനിക്ക് എൻ്റെ ആഖിറത്തിലേക്കോ ദുന്യാവിലേക്കോ അല്ല മരണാനന്തരം എൻ്റെ ജീവിതത്തിൽ എനിക്കിതുകൊണ്ട് പ്രയോജനം കിട്ടുമോ, അത്തരം പ്രയോജനം കിട്ടുന്നവ മാത്രം ഷെയർ ചെയ്യുക. അല്ലാത്ത കാര്യങ്ങളിൽ ഒരു തിന്മയുടെയും വക്താക്കളായി നമ്മൾ മാറുവാൻ പാടില്ല. നല്ല തെളിഞ്ഞ അറിവ് നേടുവാൻ പരിശ്രമമുണ്ടായാലേ പറ്റൂ. റബ്ബനോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബി സിദ്നി ഇൽമ, എൻ്റെ രക്ഷിതാവേ നീ എനിക്ക് ഉപകാരപ്രദമായ അറിവ് തന്ന് അനുഗ്രഹിക്കണമേ എന്ന്. അതുപോലെ തന്നെ സ്വന്തമായി അധ്വാനിക്കുവാനാണ് യുവതലമുറ ഏറെ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി പഠിപ്പിച്ചിരുന്നിട്ടുമുണ്ട്. നീ ഉപകാരപ്രദമായ കാര്യങ്ങളിലൊക്കെ നീ അധ്വാനിക്കണം, അള്ളാഹുവിനോട് സഹായം തേടണം. നീ ഒരിക്കലും എനിക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അപകർഷതാബോധം തീണ്ടിക്കൊണ്ട് അലസനായി കഴിച്ചു കൂട്ടരുത് എന്ന്. ഇതൊക്കെയും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളാണ്. ഈ അധ്യാപനങ്ങളെ നെഞ്ചിലേറ്റി മുന്നോട്ട് പോകുന്നവർക്ക് നല്ല രൂപത്തിലുള്ള ഈമാനോടുകൂടെയുള്ള മരണം കിട്ടും, അല്ലെങ്കിൽ സൂഉൽ ഖാത്തിമത്തായിരിക്കും, മോശപ്പെട്ട അന്ത്യമായിരിക്കും. റഹ്മാനായ റബ്ബ് നമ്മയെല്ലാം മോശപ്പെട്ട അന്ത്യത്തിൽ നിന്ന് കാത്തുരക്ഷിച്ചുകൊണ്ട് ഹുസ്നുൽ ഖാത്തിമത്ത്, നല്ല ഒരു അന്ത്യവും മരണവും നൽകപ്പെട്ട് സ്വർഗലോകത്തിൽ വിശ്വാസികളുടെ ചാരത്ത് ചേർന്നുചേരുവാനുള്ള ആ സൗഭാഗ്യം ലഭിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലരും രോഗികളായി വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവേ എല്ലാവർക്കും സമ്പൂർണമായി നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും അവരെയും നീ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ എല്ലാവർക്കും നീ സ്വർഗം പ്രദാനം ചെയ്യണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى والدنا حاكم الشارقة يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.
1: ما شاء الله بارك الله فيكم. نام ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ. യൗവനം തിന്മകളിൽ നശിപ്പിക്കാനുള്ളതല്ല. പിന്നെ ഇന്നത്തെ ഖുതുബ നിർവഹിച്ചത് ഷാർജ മസ്ജിദുൽ അസീസിൽ ഹുസൈൻ സലഫി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഹേ മഷ്റൂബ,
1: മഷ്റൂബ
0: നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടിന്റെ ഒരു ഭാഗം.
1: അതെ,
0: അതായത് അതിൽ ഒരു ഒരു ഒരു സൈഡിലാണ്, കുറച്ച് ഉയർന്ന ഒരു വീടിന്റെ അകത്ത് തന്നെ കുറച്ച് ഉയർന്നൊരു സ്ഥലം. അത് ഖിസാന അല്ലെങ്കിൽ നബിയുടെ സ്റ്റോർ റൂം. അപ്പൊ അയക്ക് അതിനെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയൊരു സംഭവം ചരിത്രം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാല്, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് ഓടി വരുന്നുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഒരു വിവരം കേട്ടു, നബി നബിയുടെ ഭാര്യമാരൊക്കെ വിവാഹമോചനം നടത്തിയെന്ന്. അപ്പൊ അതിൽ ഉമർ റളിയല്ലാഹുവിന്റെ മോളും ഉണ്ടല്ലോ,
1: മകളുണ്ട്.
0: അപ്പൊ അങ്ങേറ്റത്തെ പരിഭ്രാന്തനായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് വരികയാണ്. അഫ്സയുടെ ആദ്യം അഫ്സയുടെ വീട്ടിലെ മോളടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് തൊലാക്ക് ചൊല്ലിയോ നബി, തൊലാക്ക് ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഒന്നും എനിക്കറിയില്ല എന്നവർ പറയുന്നു. നബി അവിടെ നിൽക്കുമ്പോൾ നബി വീടിൻ്റെ മുകളിലെ ആ ഭാഗത്ത് അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പിന്നെ മസ്ജിദ് നബവിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പ്രവാചകൻ ഭാര്യമാരെയൊക്കെ തൊലാക്ക് ചൊല്ലി എന്നുള്ളൊരു കിംവദന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര അസ്വസ്ഥനായിക്കൊണ്ടാണ്, ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നബിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ. അപ്പം നബി ആ കിടക്കുന്ന ആ മഷ്റൂബയുടെ ഭാഗത്ത്, നബിയുടെ സ്റ്റോർ റൂമിൽ പോയിട്ടൊരു കട്ടിൽ ആണ് നബി കിടക്കുന്നത്. അപ്പം അവിടെ റബാഹ, അദ്ദേഹമുണ്ട് മൗല, നബിയുടെ മൗലയായ അവരവിടെ വൃത്യനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് നബി ചോദിക്കുന്നുണ്ട്, എനിക്ക് നബിയെ ഒന്ന് കാണാൻ പറ്റും. അത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുന്ന് അനുമതി കിട്ടിയില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. രണ്ട് മൂന്ന് തവണ ചോദിച്ചു, മറുപടി കിട്ടാത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു മടങ്ങി പോരാണല്ലോ, വിഷമത്തോടുകൂടി മടങ്ങി പോരുന്ന സമയത്താണ് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടികളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. ചെന്ന സമയത്ത് ഉടനെ തന്നെ നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, റസൂലെ അങ്ങയുടെ ഭാര്യമാരേക്ക് മൊഴിച്ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ നബി പറഞ്ഞു ഇല്ല. അത് കേട്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാരണം അത്രയും വിഷമമുണ്ടായി ഉമർ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ റസൂലായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു നബി കിടക്കണ ആ റൂമിലേക്ക് അവിടേക്കൊന്നിങ്ങനെ നോക്കണം. ആ നോക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അത് പറയണം, ഞാൻ ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഹുവ മുൽതജിഉൻ അലാ ഹസീരിൻ, നബി അവിടെ ഇങ്ങനെ ആ ഒരു ഒരു കട്ടിൽ ഈ ഹസീർ പിന്നെ ഈ തപ്പനയുടെ ഓല വിരിച്ചിട്ടില്ല കിടക്കുന്നത്. ഈ കിടക്കുന്ന സമയത്ത് ലൈസ ബൈനഹു ബൈനഹു ഫിറാഷ്, അതിൻ്റെ ഇടയിലൊരു ഒരു വിരിപ്പൊന്നുമില്ല, ആ ശരീരം പിന്നെ നഗ്ന പുറം അത് അതിൽ മലർന്ന അല്ല കിടന്നതിൻ്റെ പാടുകൾ ശരീരത്തിൽ മൊത്തം കാണുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നോക്കി ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള എന്താണ്, ആകെ ഞാൻ കണ്ടത് ഒന്ന് അവിടെ തൂക്കിയിട്ട തോലിൻ്റെ ഒരു പാത്രം കണ്ടു, പിന്നെ ഒരു സാവ് ബാർലി കണ്ടു, പിന്നെ ഊറക്കിടാൻ ഉപയോഗിക്കുന്ന കൊന്നയുടെ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു മരത്തിൻ്റെ ഇലകൾ, കുറച്ച് ചെടികളുടെ ഒരു ഒരു ഇലകൾ ഇങ്ങനെ കണ്ടു. പിന്നെയുള്ളത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ചാരിക്കിടക്കാൻ വേണ്ടി അതിലിങ്ങനെ കൈ വെച്ച് ചാരാൻ വേണ്ടിയിട്ട് ഒരു ഈത്തപ്പനയുടെ നാരുകൾ കൂട്ടി വലിച്ചിട്ടുണ്ടാക്കിയിട്ട് ഒരു തുണിക്കുള്ളിലേക്ക് തിരികെ വെച്ച ഒരു തലയാണ്. ഇത് മാത്രം ഞാനവിടെ നബി ആ റൂ സ്റ്റോർ റൂം വീടിൻ്റെ സ്റ്റോർ റൂമാണല്ലോ അവിടെ നബി കിടക്കുന്നതും. അപ്പം അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ആ സമയത്ത് ഞാൻ കരഞ്ഞുപോയി. എൻ്റെ കരച്ചിൽ കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മാ യുബ്കി കൈബൻ അൽ ഖത്താബ്, എന്തേ കരഞ്ഞത്? അത് ചോദിച്ചപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, റസൂലേ യാ നബി അല്ലാ വമാ ലീല അബ്കി വഹാദൽ ഹസീർ ഖദ അസ്റ ഫി ജംബിക്, എങ്ങനെ കരയാതിരിക്കും, നിങ്ങൾ കിടന്നിട്ട് നിങ്ങൾ എണീറ്റപ്പോൾ പുറം മൊത്തം പരുക്കനായ ഓല ഉണങ്ങിയ ഓലയുടെ പാടുകളാണ്. ഈ ഇത് നിങ്ങളുടെ വീടിൻ്റെ ഒരു സ്റ്റോർ റൂമാണ്, ഇവിടെ ഈ നാല് സാധനം എനിക്ക് കാണാനുള്ളൂ, വേറൊന്നുമില്ല. എന്നിട്ട് അവിടുന്ന് പറയുന്നൊരു വാക്ക്, പിന്നെ ഇതേ സമയത്ത് വദാഖ ഖൈസറും വഖിസറ ഫി സിമാരി വൽ അൻഹാർ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരും റോമാ സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാരും എന്തെല്ലാം വിഭവങ്ങളിലാണ് കഴിഞ്ഞു പോകുന്നത്, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണ്, അങ്ങ് എത്ര ഇങ്ങനെയൊരു വിഷമം, ഇങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണ്, ഞാൻ കരയാണെന്ന് പറയണം. അതുകൊണ്ടാണ് കരഞ്ഞെന്ന് പറയുമ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യം, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്നുൽ ഖത്താബ് അലാ തർളാൻ തകൂന ലന ലാഹിറ വലഹുമു ദുനിയ, നീ തൃപ്തിപ്പെടുന്നില്ല ഉമറേ, നമുക്ക് പരലോകമാണുള്ളത്, അവർക്ക് ദുനിയാവുള്ളത്. അപ്പം ഉമർ അള്ളാഹു അതെ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സംഭവം. നമ്മൾ കേട്ടതായിരിക്കാം. പക്ഷെ ആ സംഭവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റെ പ്രവാചകൻ, ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം, അപ്പോൾ നമ്മളൊക്കെ എന്തോ ഇല്ലാത്തത് കൊണ്ടുള്ള അസംതൃപ്തി പലപ്പോഴും നമുക്കുണ്ടാവുമ്പോൾ ഏറ്റവും അധികം സംതൃപ്തമായി ജീവിച്ച് കാണിച്ചതാണ് റസൂൽ. സംതൃപ്തിപ്പെടാൻ നമ്മളുടെ ലൈഫുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ദുഃഖങ്ങളുടെ ഒരു ഒരു ഒരു ഒരു ഒരു എന്താ പറയുക, വലിയൊരു പരമ്പര തന്നെ റസൂലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേർപാടിൻ്റെ പരമ്പരയുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട പലരും വേർപെട്ടു പോയത്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ പല സമയങ്ങളിലും നബിക്ക് ചിലപ്പം പൈസ ഉണ്ടായിട്ടുണ്ട്. ഉള്ള പണം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നബി മത്സരിച്ചിട്ടുണ്ട്,
1: യെസ്,
0: കയ്യിൽ വെക്കാതെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മളെപ്പോഴും പറയുമ്പോൾ, അപ്പം നമ്മളത് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമർ അള്ളാഹുവിനെ കരയിച്ചെങ്കിൽ നമ്മളെയും നമ്മളെ ലൈഫുമായിട്ട് കരയിപ്പിക്കാവുന്ന കാര്യങ്ങൾ അതിലുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും. അപ്പം അവിടെ അവസാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ടല്ലോ, നമുക്ക് അല്ലാത്തുള്ള നമുക്ക് നീ മനസ്സിലാക്കില്ലേ, തൃപ്തിപ്പെടുന്നില്ലേ, നമുക്ക് ആഹാരം കിട്ടാണ്ട് അവർക്ക് ദുനിയാവും. ഇവിടെ വലിയൊരു പോയിന്റാണിത്. അതായത് റസൂലായിട്ട് പോലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടൊന്നും വലിയൊരു സംഭവത്തിലേക്ക് എത്താതെ നിൽക്കുന്നൊരു സമയത്ത് എന്നാൽ റസൂലായിട്ട് പോലും എന്താ റസൂൽ അങ്ങനെ കിട്ടാത്തത് എന്നാലോചിക്കുന്നൊരവസ്ഥ അവിടെ ഉണ്ടാവാതെ കാണാം. മിക്കവാറും നമുക്കൊക്കെ തന്നെ ഇങ്ങനെ ഇപ്പം ഈ ദീനിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ചില പരീക്ഷണങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നമ്മുടെ സഹധർമ്മിണിക്കോ ഭാര്യക്കോ തോന്നിയേക്കാം ഇത് അങ്ങനെയൊക്കെ നടന്നിട്ട് എന്താ നമ്മൾക്കിങ്ങനെ അല്ലേ. അപ്പോൾ അത് തോന്നാതിരിക്കാൻ കൂടി റസൂലിൻ്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു പാഠമാണത്. അള്ളാഹുവിൻ്റെ ആളായിട്ട് നടന്നു എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളാമെന്നില്ല, റസൂലിന് പോലും കിട്ടിയിട്ടില്ലെന്ന് നമ്മൾ ആശ്വസിക്കാനാണ് അവിടെ സമയം കണ്ടെത്തേണ്ടത്.
0: പിന്നെ അതുമല്ല, റസൂലിന്റെ ഏറ്റവും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ഭാര്യമാർ അവരിട്ട് നബിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി.
1: അതെ അതെ അതെ.
0: പക്ഷെ നബി അതിന് എത്ര സംയമനത്തോ എത്ര വിഷമം ഉണ്ടാവും. അപ്പൊ നബി ആ വിഷമം സഹിച്ച് അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കാനോ ബാക്കിയൊന്നും നിന്നില്ല. നബി അവിടെ ഒരു മൂലക്കൽ പോയിട്ട് ഇങ്ങനെ കിടക്കുക എന്ന് പറയുമ്പോഴേ, അപ്പോ അതിങ്ങനെ
1: വലിയൊരു പാഠമാണത്. പ്രത്യേകിച്ച് ദാവ രംഗത്തിറങ്ങുന്നവർക്ക് വലിയൊരു പാഠം അതിലുണ്ട്.
0: എനിക്കൊണ്ട് ആ സംഭവത്തിന് ചരിത്രത്തിൽ എന്താണ് പറയുന്നത്, ഏകദേശം ഒരു മാസത്തോളം
1: അവിടെ ഈലാഫും ഈലാഫും ഇണക്കവും മാറി
0: നിർത്തലും.
2: പീസ് റേഡിയോ കൂടിക്കാഴ്ച, വിഷയം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ജംഷീർ സുലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും പ്രേക്ഷകരെയും ഒക്കെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ കൂടിക്കാഴ്ചയിൽ അതിഥിയായി നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷാക്കിർ അവർകളാണ്. പഴയ കാലത്തു തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ പല അധ്യായങ്ങളിലും ഇടപെട്ടുകൊണ്ട് തങ്ങളുടെ ദൗത്യം നിർവഹിക്കേണ്ട കാലഘട്ടത്തിൽ ആ ഇടപെടലുകൾ നടത്തിയ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും നമ്മോടൊപ്പം പങ്കുവെക്കാനാണ് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം വന്നു ചേർന്നിട്ടുള്ളത്. MSM സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും ISM സംസ്ഥാന പ്രസിഡൻ്റായും പിന്നീട് മദീദത്തുലൂം അറബിക് കോളേജിൻ്റെ പ്രിൻസിപ്പലായും ഒക്കെ വർക്ക് ചെയ്ത എമ്പാടും അനുഭവങ്ങളുള്ള പ്രസ്ഥാനിക ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ പുതിയ തലമുറക്ക് പകർന്നു നൽകാൻ കഴിയുന്ന പ്രിയപ്പെട്ട അതിഥിയാണ് നമ്മുടെ ഷാക്കിർക്കയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഷാക്കിർക്ക, എന്താ സുഖല്ലേ?
4: അൽഹംദുലില്ലാഹ്.
3: നീ വീട്ടിൽ തന്നെയല്ലേ പോകുന്നത് രാവിലെ? കൂടെ മോനുണ്ടായിരുന്നു അല്ലേ?
4: ഓക്കെ.
3: നമ്മൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട്, കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു തറവാട്ടിന്നാണ് ഷാക്കിർക്ക ജനിച്ചു വളർന്നതും ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തലമുറകളോട് പുതിയ ജനറേഷനോട് ചരിത്രത്തിനോട് ഒക്കെ പറയാനുണ്ട്. ഏതായാലും നമുക്ക് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ ഷാക്കിർക്കാൻ്റെ ചെറിയ ആ കാലത്തു തന്നെയുള്ള പ്രാസ്ഥാനികമായ ഒരു ചിന്തയിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഒരു ചെറിയൊരു ഓർമ്മയിൽ നിന്ന്, പ്രാസ്ഥാനികമായ ചെറുപ്പത്തിലെ ഓർമ്മയിൽ നമുക്ക് തുടങ്ങാൻ തോന്നുന്നുണ്ട്.
1: നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പ്രാസ്ഥാനികമായ അന്തരീക്ഷത്തിൽ വളരാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും കാരണം എൻ്റെ പിതാവ് KSK തങ്ങൾ, അദ്ദേഹം പിന്നെ ISM ഒക്കെ പ്രഥമ പ്രസിഡൻ്റായിരുന്നു. 1967 ISM രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അന്ന് അലി അബ്ദുറസാഖ് മദനി ആയിരുന്നു എൻ്റെ ജനറൽ സെക്രട്ടറി. പിന്നീട് വീണ്ടും 78 മുതൽ 81 വരെ വീണ്ടും ഒരു ടേം ഇപ്പോൾ പ്രസിഡൻ്റായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാലത്തെയാണ് നമ്മളിങ്ങനെ, ഞാൻ 1970 എൻ്റെ ജനനം. അതുകൊണ്ട് തന്നെ ഉപ്പ വളരെ സജീവമായി പ്രസ്ഥാന രംഗത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടം കണ്ടുകൊണ്ടാണ് വളരാൻ കഴിഞ്ഞിട്ടുള്ളത്.
3: പുളിക്കൽ, പുളിക്കലല്ലേ,
1: പുളിക്കൽ, പുളിക്കലിനടുത്ത് സിയാങ്കണ്ടത്താണ്
3: ഞങ്ങളുടെ
1: പ്രദേശം. അപ്പം അന്നൊക്കെ വീട്ടിൽ പലപ്പോഴും ഉപ്പയെ അങ്ങനെ കാണാൻ കഴിയാറില്ല. എപ്പോഴും ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മറ്റൊരു പ്രോഗ്രാം അല്ലെങ്കിൽ സംഘടനാപരമായ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു ഉപ്പ. അപ്പം എന്നാലും പലപ്പോഴും വീട്ടിൽ പന കാണാൻ വേണ്ടി ആളുകൾ വരും, അതുപോലെ സംഘടനാ ചർച്ചകൾ നടക്കും. ഇന്നത്തെ പോലെ ഒരുപാട് വലിയ ഓഫീസുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മീറ്റിങ്ങുകളൊക്കെ വീട്ടിൽ വെച്ച് നടക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ട് വളർന്നതുകൊണ്ട് തന്നെ പ്രാസ്ഥാനികമായ ഒരു ചിത്രം ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ 1979 നമ്മുടെ ഒന്നാമത്തെ മുജാഹിദ് സംസ്ഥാന സമ്മേളനം, ഇന്ന് കാണുന്ന രീതിയിലുള്ള വിപുലമായ രീതിയിലുള്ള ആദ്യത്തെ പ്രഥമ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, അത് പുളിക്കൽ വെച്ചാണ് നടന്നത്. 1979 അതിൻ്റെ ജനറൽ കൺവീനറായിരുന്നു എൻ്റെ പിതാവ്. അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ അത് ആ ഒരു 9 വയസ്സുള്ള കാലത്ത് തന്നെ അതൊക്കെ കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരുക്കങ്ങൾ, അതുപോലെ സമ്മേളനം, 4 സമ്മേളനത്തിലൊക്കെ പങ്കെടുത്ത ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ട്. ഒരുപാട് അതിഥികളൊക്കെ, വിദേശത്തു നിന്നുള്ള അതിഥികൾ, അതുപോലെ ആദ്യമായി ഈ അറബികളെ ഒക്കെ നേരിൽ കാണാൻ കഴിഞ്ഞത് ആ സമ്മേളനത്തിൽ വെച്ചാണ്. അതുപോലെ നമ്മളെ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ കഴിഞ്ഞത്.
3: അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ, ജനിച്ചത് മുതൽ തന്നെ കാണുന്നത് ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്.
1: അങ്ങനത്തെ ഒരു അന്തരീക്ഷം അൽഹംദുലില്ലാ അതിനുള്ള, അതിലൂടെ കടന്നു പോകാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്.
3: ഉമർ മൗലവിയുടെ ഓർമ്മയുടെ തീരത്ത് ആ പുസ്തകത്തിൽ ഉപ്പയെ പറ്റി, ശാക്രഖാനെ പറ്റിയും പറയുന്നൊരു വരി പണ്ട് ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നല്ല ഉപ്പയുടെ നല്ല മോൻ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഉമർ മൗലവി എഴുതുന്നത്. KSK തങ്ങൾ, ഉപ്പ, ഉപ്പാനെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടാവും തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ ഉപ്പാനെ സംഘടനാ രംഗത്തുള്ള ഒരു ഉപ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് കിട്ടുക എന്നുള്ളത് വളരെ പരിമിതമായിരിക്കും അല്ലേ?
1: അതെ അതെ.
3: എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിരുന്നത്?
1: അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോൾ പലപ്പോഴും നിരന്തരമായ ഈ യാത്രകളും പരിപാടികളും സംഘാടനങ്ങളുമായിട്ട് നടക്കുകയാണെങ്കിലും ഒരു ഉപ്പ എന്നുള്ള നിലയിൽ വലിയ സ്നേഹവും വാത്സല്യവും ഇപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പലപ്പോഴും ഉപ്പാൻ്റെ കൂടെ ഒരുപാട് പരിപാടികൾക്ക് പോയ ഓർമ്മയുണ്ട്. അന്നത്തെ ഒരു സ്വഭാവം അനുസരിച്ച് പല പരിപാടികൾക്കും പോകുമ്പോൾ ഉപ്പ എന്നെ കൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വലിയ ഓർമ്മകളാണ്. അതിലൂടെ മാത്രമല്ല, ഉപ്പാക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നത് നമ്മളെ ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തി തരാം, പണ്ഡിതന്മാരായിട്ടൊക്കെ പരിചയപ്പെടുത്തി തരാം. ഉപ്പാൻ്റെ കൂടെ പാലക്കാട് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പിന്നെ KNM ഒക്കെ ഒരു പഴയകാല ഭാരവാഹിയൊക്കെ ആയിരുന്ന EK അബ്ദുൽ അലി മൗലവീൻ്റെ ഒക്കെ വീട്ടിൽ പോയി, അതുപോലെ KNM പ്രസിഡൻ്റായിരുന്ന KE സുലൈമാൻ സാഹിബിൻ്റെ വീട്ടിലൊക്കെ പോയി, അവരൊക്കെ സംസാരിച്ചതൊക്കെ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ മറ്റ് പല സ്ഥലത്തും സുൽത്താൻ ബത്തേരിയിലൊക്കെ പ്രോഗ്രാമിന് പോയിട്ട് അവിടെയുള്ള അന്നത്തെ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖരായ ആളുകൾ വീട്ടിലൊക്കെ പോയി സംസാരിച്ചതും അതൊക്കെ ഒരു ഇപ്പോഴും ഓർമ്മയായി മനസ്സിൽ നിൽക്കുന്നുണ്ട്.
3: അപ്പോൾ ഇസ്ലായി പ്രസ്ഥാനത്തിൻ്റെ പിന്നെ ഒരുപാട് പണ്ഡിതന്മാരുമായും നേതാക്കന്മാരുമായും ഒക്കെ ബന്ധപ്പെടാൻ ചെറുപ്പം മുതലേ അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനോടൊരു താല്പര്യം നേരത്തെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായി. ഉപ്പ അതിന് സത്യത്തിൽ ഉപ്പ ഒരു പര ശ്രദ്ധയും കൂടി ആയിരിക്കും അത് കൂടെ കൊണ്ടുപോയതും അനുഭവങ്ങളിലൂടെ കുറെ. എത്ര മക്കളായിരുന്നു നിങ്ങൾ ശരിക്ക്?
1: ഞങ്ങൾ 6
3: 6
1: 3 ആണും 3 പെണ്ണും. മൂത്ത പെങ്ങള് പിന്നീട് മോങ്ങം വനിതാ അറബി കോളേജിന്റെ പ്രിൻസിപ്പളൊക്കെ ആയി റിട്ടയർ ചെയ്തു, ഡോക്ടർ ഉമ്മുൽ ഹസനാത്ത്. 2 പെങ്ങള് പിന്നെ ജൗഹറ എന്നാണ് പേര്. അവര് കല്യാണം കഴിച്ച് പുളിക്കലിനടുത്ത് അരൂരിലേക്കാണ്. ഭർത്താവ് ഇവിടെ
4: വാഴക്കാട് കോളേജിൽ അധ്യാപകനായിരുന്നു കെ കെ അബൂബക്കർ മദനി. മൂത്തമകളുടെ ഭർത്താവ് പിന്നെ ബിസിനസ്സൊക്കെ ആയിട്ട് കോഴിക്കോട്ട് സ്വദേശി സി പി മുസ്തഫയാണ്. പിന്നുള്ളത് ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠൻ വർഷങ്ങളായിട്ട് സൗദിയിലാണുള്ളത്. ജിദ്ദയിലായിരുന്നു ആദ്യം, ഇപ്പം ദമാമിലാണ്. ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ ആണ് കഴിയുന്നത്. മക്കളൊക്കെ അവിടെ തന്നെ സൗദി സ്കൂളുകളിലൊക്കെ പഠിച്ച് അങ്ങനെ ഖുർആൻ ഹിഫ്ളൊക്കെ ആക്കിയ അങ്ങനെയുള്ള അവിടെ മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച മക്കളാണ് ജ്യേഷ്ഠനുള്ളത്. പിന്നെ നാലാമത്തെ ആളാണ് ഞാൻ. പിന്നെ എൻ്റെ താഴെ ഒരു അനിയത്തി നജ്മ. ജ്യേഷ്ഠൻ്റെ പേര് ഹബീബ് അസ്ലം എന്നാണ്. പിന്നെ ഏറ്റവും ചെറുത് അനിയൻ അൻവറാണ്. അൻവറും റിയാദിലാണുള്ളത്. നജ്മ കുടുംബസമേതം ജിദ്ദയിലായിരുന്നു, പിന്നെ റിയാദിലാണ്. അങ്ങനെയാണ്. നജ്മയുടെ ഭർത്താവ് മുഹമ്മദ് കുട്ടി സൗദിയിലുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അവിടുത്തെ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡൻ്റാണ് പി കെ മുഹമ്മദ് കുട്ടി.
3: ഷാക്കിർഖാൻ്റെ കുടുംബം?
4: എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ പേര് യാസ്മീൻ എന്നാണ്, യാസ്മീൻ ഹംസ. ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. സ്വദേശം ചാവക്കാടിനടുത്ത വെങ്കടങ്ങ് തൊയക്കാവാണ്. എനിക്ക് അഞ്ച് മക്കളാണ്. മൂത്ത മകളാണ് മകൾ ഷാദിയ. അവൾ കുറ്റിപ്പുറത്തേക്കാണ് കല്യാണം കഴിച്ചത്. രണ്ട് മക്കളുണ്ട്. താഴെ നാല് ആൺകുട്ടികളാണ്. മൂത്ത മകന് ഷാമിൽ ഷാക്കിർ. അവനിപ്പം ദുബായിലുണ്ട്. അവന് ബി ടെക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. പിന്നെ ഹാഫിലാണ്. അതുപോലെ പിന്നെ ഉള്ളത് ജമീൽ ഷാക്കിർ. അവനും ദുബായിലുണ്ടായിരുന്നു. ഇപ്പം ഒരു ഉപരിപഠനാർത്ഥം ജർമ്മനിയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നെ ഉള്ളത് മക്കളിൽ നാലാമത്തെ ആൾ ഹാസിം ഷാക്കിർ. അവനിപ്പം കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തു. പിന്നെ ചെറിയൊരു മോണ്ട് ഈസ ഷാക്കിർ, 9 വയസ്സ്. അങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ വിവരങ്ങൾ.
3: പിന്നെ ഉപ്പയെക്കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇപ്പം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ഒരു ഓർമ്മ എന്താണ്?
4: അത് ഉപ്പ ആ സമയത്ത് എനിക്ക് 16 വയസ്സുള്ള സമയമാണ്. കുറ്റിപ്പുറം ജായ സംസ്ഥാന സമ്മേളനം, 3rd സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഉപ്പൻ്റെ മരണം. അപ്പോൾ അതിൻ്റെ ദക്ഷിണ മേഖല സമ്മേളന, അതിൻ്റെ സമ്മേളനത്തിൻ്റെ ദക്ഷിണ മേഖല ജനറൽ കൺവീനറായിരുന്നു ഉപ്പ. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. ഇപ്പം മരിക്കുന്നതിൻ്റെ ഏകദേശം ഒരു 10-20 ദിവസം മുമ്പാണ് എൻ്റെ ഉമ്മയുടെ ഉമ്മ പി കെ മുസാമലിയുടെ ഭാര്യ മരണപ്പെട്ടത്. അപ്പോൾ അവർ മരിച്ച സമയത്ത് ഉപ്പ വന്നിരുന്നു, കുറച്ച് ദിവസം വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമ്മേളന തിരക്കൊക്കെ ആയപ്പോൾ തിരിച്ചുപോയി. അപ്പോൾ ആലുവയിൽ വെച്ചിട്ട് ദക്ഷിണ മേഖല പ്രചാരണത്തിൻ്റെ സമാപന സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു ഉപ്പ. അതിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴൊക്കെ ഒരു ഹൃദയസ്തംഭനം, വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പിന്നെ ആശുപത്രി കടന്നു. 10 ദിവസം അവിടെ എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. പക്ഷേ പിന്നെ 30th ഉപ്പ മരണപ്പെട്ടു.
3: 1 December 30 ജനിച്ചു. 1 December 30
4: 1930 December 30 ഉപ്പൻ്റെ ജനനം. 1986 December 30 മരണം. അത് അത്ര കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉപ്പൻ്റെ വളരെ അടുത്ത ആളായിരുന്നു മദീനത്തുലൂമിൻ്റെ പ്രിൻസിപ്പാളും കേരള ജമിയത്തുലൂമിൻ്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ ആയിരുന്ന കെ എൻ ഇബ്രാഹിം മൗലവി. ഉപ്പൻ്റെ വളരെ അടുത്ത ഒരാളായിരുന്നു കെ എന്നി. അദ്ദേഹമാണ് ഉപ്പ മരിച്ചതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ, ഉപ്പൻ്റെ ജനനം മരണം ഒരേ ദിവസമാണല്ലോ, 36 December 30 ജനനം, 86 December 30 മരണം എന്നുള്ള വിഷയം, ആ കാര്യം ഓർമ്മിപ്പിച്ചത് കെ എന്നിയാണ്. കാരണം കെ എന്നിയുടെ അടുത്ത് ഉപ്പൻ്റെ എല്ലാ ഡോക്യുമെൻസും കെ എന്നിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ആ നിലക്ക് ആണ് അദ്ദേഹമാണത് ഓർമ്മപ്പെടുത്തിയത്.
3: പനെ കുറിച്ച്, കേസ് കഥങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നല്ല പ്രഗത്ഭനായ അറിവുള്ള ഒരു പണ്ഡിതനായിട്ടാണ് സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഠനകാലം കഴിഞ്ഞ ഉടനെ പിന്നെ ഉപ്പ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ എറണാകുളത്ത് നിന്നുള്ള, പിന്നെ നിങ്ങൾ പറഞ്ഞത് അവിടെയാണ് പിന്നെ ജോലി, അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു അങ്ങനെ എത്തിപ്പെട്ടത്?
4: ഉപ്പ പിന്നെ നല്ല രീതിയിൽ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു ഉപ്പ. നല്ല ബുദ്ധിശാലിയായിരുന്നു,
3: റൈറ്റ് ആയിരുന്നു.
4: SSLC അന്നത്തെ ഒരു നല്ല മാർക്ക് നേടിയിട്ട് പുളിക്കൽ മദീനത്തുലും അറബിക്കുളയിൽ അഫ്സലും ഒക്കെ ചേർന്ന ആളാണ്. ആ കാലത്തൊക്കെ എല്ലാവരും SSLC പൂർത്തീകരിച്ച ആൾക്കാരൊന്നും ആയിരുന്നില്ല അന്ന് അറബിക്കുളയിൽ പഠിച്ചിരുന്നത്. അപ്പോൾ അന്ന് SSLC നല്ലൊരു മാർക്ക് കിട്ടിയിട്ടും അറബിക്കുളയിൽ ചേർന്നു. അവിടെ നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി. പാസ്സായതിനു ശേഷം കുറച്ച് കാലം ഇപ്പോൾ പുളിക്കൽ മദീനത്തുലുമിൽ അധ്യാപനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് പി എസ് സി പരീക്ഷ എഴുതിയപ്പോൾ പി എസ് സി പരീക്ഷയിൽ ഇപ്പോൾ ഒക്കെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു,
3: ഒന്നാം റാങ്ക്, ഫസ്റ്റ് റാങ്ക്.
4: അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫറോക്കിലും കോട്ടക്കലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കോട്ടക്കൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ദക്ഷിണ കേരളത്തിൽ പ്രത്യേകിച്ചും പിന്നെ കൊച്ചി കേന്ദ്രമായി നമുക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനൊക്കെ നല്ല സംഘാടന ശേഷിയൊക്കെ ആളുകൾ വേണം, പണ്ഡിതന്മാർ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ജോലി രാജിവെച്ചിട്ടാണ് ഇപ്പോൾ അവിടെ പോയിട്ട് പനയപ്പള്ളി എം എം ഒ എച്ച് എസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചേർന്നത്. എയ്ഡഡ് സ്കൂളായിരുന്നു, പക്ഷേ നേരത്തെ ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ പോയി അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അവിടെ ഈ ബാബു സേട്ടൊക്കെ ഉൾപ്പെടെയുള്ള അന്നത്തെ യുവാക്കൾ അവരൊക്കെ സജ്ജരാക്കുന്നതിനും ആ മേഖലയിൽ കൊച്ചിയിലും ആലപ്പുഴയിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെയുള്ള കപ്പലണ്ടി മുക്കിലെ മസ്ജിദുൽ മുജാഹിദീനിൽ ഇപ്പോൾ ദീർഘകാലം ഹത്തീബായിട്ടും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു.
3: അപ്പോൾ ഇപ്പോൾ ഉമർമലയുടെ ഓർമ്മയുടെ തീരത്ത് നമുക്ക് വായിക്കുമ്പോൾ പിന്നെ അതിൽ എറണാകുളം കൊച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലായി പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു പിന്നെ ഭാഗം അവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഉപ്പാക്ക് അവിടെ നല്ല റോൾ ഉണ്ടായിട്ടുണ്ടാവും,
4: തീർച്ചയായിട്ടും.
3: സർക്കാർ സർവീസ് ഇന്ന് സർക്കാർ സർവീസിലിരിക്കെ ഒരു പ്രസ്ഥാനം പറയുകയാണ് ഇന്ന സ്ഥലത്ത് ദഴവാ പ്രവർത്തനത്തിനും അതിൻ്റെ കോർഡിനേഷനൊക്കെ പിന്നെ ആൾ വേണമെന്ന് പറയുമ്പോൾ പിന്നെ രണ്ടാമതൊരു ചിന്തയോ ആലോചന ഒന്നുമില്ല. ജോലി രാജിവെച്ചിട്ടായാലും ദീനും ദഴവത്തും പ്രസ്ഥാനവും പരലോകം തന്നെയാണ് നമ്മുടെ മുൻഗാമികൾക്ക് അല്ലേ, ഉപ്പാക്കൊക്കെ ഉണ്ടായിരുന്നുള്ള തീർച്ചയായും നമുക്ക് ബോധ്യമാണ്. അപ്പോൾ എറണാകുളത്ത് ഉള്ള ആ ഇടപെടൽ വളരെ ഓർക്കാൻ പറ്റിയ തന്നെയാണ്,
4: തീർച്ചയായിട്ടും. അവിടെ ഉമർ മൗലവീൻ്റെ വലിയൊരു സ്വാധീനം കൊച്ചി പ്രദേശങ്ങളുണ്ടായിരുന്നു, കൊച്ചി പ്രദേശം മാത്രമല്ല കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു. കൊച്ചിയിൽ പ്രത്യേകിച്ചും ഉമർ മൗലവി ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു ഉമർ മൗലവിയുടെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ,
3: അതെ,
4: അതിൻ്റെ സ്വാധീനം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെയുള്ള പണ്ഡിതന്മാർ കെ സി എ ബൂക്കർ മൗലവി, അദ്ദേഹം കൊച്ചിയിൽ ഇങ്ങനെ വലിയ സ്വാധീനം ഉണ്ടാക്കിയ പണ്ഡിതനാണ്. എൻ പി അബ്ദുൽ ഖാദർ മൗലവിയും ആ പ്രദേശത്തുണ്ടായിരുന്നു, പക്ഷെ ഉപ്പ അവിടെ പോയി ജോലി സ്വീകരിച്ചു. അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അവിടെ ഒരു സംഘാടകനായി കൂടി കുറേ യുവാക്കളെ ഒക്കെ നമ്മുടെ പ്രവർത്തന പാതയിലേക്ക് കൊണ്ടുവരാൻ ഉപ്പക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ അധ്യാപകൻ എന്നുള്ള നിലയിലും ഉപ്പ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാണ്. കാരണം ആ കാലത്തൊക്കെ പഠിച്ച ഉപ്പാൻ്റെ ഒരുപാട് വിദ്യാർത്ഥികൾ അവരൊക്കെ ഇപ്പോൾ വലിയ ആൾക്കാരായി, പ്രായമുള്ളവരൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ പോലും അവരൊക്കെ നമ്മൾ പല സ്ഥലത്തും വെച്ച് വളരെ യാദൃച്ഛികമായി കണ്ടുമുട്ടുമ്പോഴൊക്കെ ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയിലുള്ള ഉപ്പാൻ്റെ സ്വാധീനത്തെക്കുറിച്ച് അവർ പറയാറുണ്ട്. കൊച്ചിയിലൊക്കെ ഉള്ള ഈ അടുത്ത് പോലും ഞാനിങ്ങനെ ദുബായിലൊക്കെ പോയപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളെ കാണാൻ സാധിച്ചു.
3: അപ്പോൾ പിന്നെ കുറച്ച് കാലമാണ് ജീവിച്ചതെങ്കിലും സമൂഹത്തിലും പ്രസ്ഥാനത്തിനൊക്കെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ശരിക്ക് ഇപ്പോഴുടെ ചരിത്രം ഓർക്കുമ്പോൾ നമുക്ക് അതേപോലെ ഓർമ്മ വരുന്ന ഒരു വിഷയമാണ്, കേട്ടതാണ്, കായികമില്ലത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു വിഷയം കേട്ടിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു?
4: അത് ഉപ്പ മദീനത്തുലൂമിൽ പഠിക്കുന്ന സമയത്ത് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് മദീനത്തുലൂം സന്ദർശിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം മനോഹരമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഉപ്പയായിരുന്നു എന്ന് ചരിത്രകാരനായ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബ് അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ മരണശേഷം അദ്ദേഹം ഈ ഒരു ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു എസ് എസ് എൽ സി നല്ല മികവുള്ളൊരു വിദ്യാർത്ഥി ആ നിലക്ക് പാസ്സായ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാഷാപരമായ കഴിവുണ്ടാവുക, അത് പ്രത്യേകിച്ച് ഉപ്പക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപോലെ അറബി, മലയാളം, ഇംഗ്ലീഷ് ഭാഷകൾ വളരെ നല്ല രീതിയിൽ മൂന്ന് ഭാഷകളും കൈകാര്യം ചെയ്യാൻ ഉപ്പക്ക് കഴിയുമായിരുന്നു, പ്രസംഗ പരിഭാഷകളൊക്കെ. അപ്പോൾ ആ പ്രസംഗ പരിഭാഷ നടത്തിയത് വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് അതിനെപ്പറ്റി എഴുതപ്പെട്ട ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
3: അപ്പോൾ അതേപോലെ ഉപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഐ എസ് എമ്മിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിരുന്നു അല്ലേ, അപ്പൻ്റെ കൂടെ അന്ന് ആരൊക്കെയായിരുന്നു ഭാരവാഹികളായിട്ടുണ്ടായിരുന്നത്?
4: അന്ന് പ്രഥമ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറി അലി അബ്ദുറസാഖ് മദനിയായിരുന്നു. പിന്നീട് ആ ടീമിലുണ്ടായിരുന്ന ആളുകളാണ് എം മുഹമ്മദ് മദനി, അതുപോലെ കെ കെ മുഹമ്മദ് സുല്ലമി, അതുപോലെ ഡോക്ടർ കുഞ്ഞഹമ്മദ് കുട്ടി എന്നൊക്കെ പറഞ്ഞ വലിയ പ്രഗത്ഭരായ ആളുകൾ. പിന്നെ അതിനൊക്കെ ശേഷമുള്ള കമ്മിറ്റിയിൽ പിന്നെ ടി പി അബ്ദുൽ ഖൈമ മദനിയൊക്കെ പ്രസിഡൻ്റായി വന്നിട്ടുണ്ട്. ആ പ്രഥമ കമ്മിറ്റിയിൽ എനിക്ക് ഓർമ്മ ഉള്ളത് ഇവരൊക്കെയാണ്.
3: സമ്മേളനത്തിൻ്റെ, പുളിക്കൽ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ഓഫീസ് പോലെ നിങ്ങളെ വീട് വർക്ക് ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്.
4: അതെ, അന്നൊക്കെ ആ കാലത്ത് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങളും അപേക്ഷികമായിട്ട് കുറവായിരുന്നു. അപ്പോൾ സ്വാഗസംഘം ഓഫീസുണ്ട്, മദീനത്തുല്ലൂമിൽ ഓഫീസായിട്ട് വർക്ക് ചെയ്തിരുന്നു. എന്നാൽ അതിന് പുറമെ വീടും വളരെ സജീവമായിരുന്നു. വീട്ടിൽ നമ്മളെ വീട്ടിലുള്ളൊരു ഓഫീസ് റൂം പ്രധാനമായും അന്ന് സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കപ്പെട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ചെറിയ കുട്ടിയായിരുന്നെങ്കിലും ഞാൻ ഓർക്കുന്നുണ്ടത്. കുറേ ആളുകൾ നമ്മുടെ സംഘടനാ രംഗത്തൊക്കെയുള്ള കുറേ ആൾക്കാർ അവിടെ വരികയും കുറേ വർക്കൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത്.
3: അന്ന് കുറേ വന്ന് അവിടെ താമസിക്കും, രണ്ട് മൂന്ന് ദിവസമൊക്കെ താമസിച്ച് അങ്ങനെയാണെന്ന്.
4: അതെ അതെ, തീർച്ചയായിട്ടും
3: തീർച്ചയായും. നമ്മളെ പ്രസ്ഥാനം സത്യത്തിൽ വളർന്നു വന്നത് ഇങ്ങനെ കുറേ ആളുകൾ അവരുടെ കുടുംബവും മക്കളെയൊക്കെ മറന്നു തന്നെ പറയാം. അങ്ങനെ യാത്ര ചെയ്തും താമസിച്ചും ഒക്കെയാണ്. ഏതായാലും പിന്നെ നമ്മുടെ മുൻഗാമികൾ അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പിന്നെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരോടും അതേപോലെ നമ്മുടെ പിന്നെ പീസ് റേഡിയോ ശ്രോതാക്കളോടൊക്കെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇവിടെ പ്രിയപ്പെട്ട ഷാക്കിർഖാൻ്റെ ഉപ്പ കെ എസ് കെ തങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുന്ന വലിയ സംഭാവനകൾ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച, ചെറിയ പ്രായത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞെങ്കിലും വലിയ ദൗത്യം നിർവഹിച്ച അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതും അവർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
4: ആമീൻ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൂടിക്കാഴ്ച. അവതരണം ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, കൂടെ ജംഷീർ സൊലാഹി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ പ്രകാശതീരം അവതരിപ്പിക്കുന്നത് സ്വാദിഖ് മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, വഅസ്സല്ലി വഅസ്ലിമു അലാ മൻ അർസലഹു അല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയമുള്ള ശ്രോതാക്കളെ, കച്ചവട സംബന്ധമായ കാര്യങ്ങളാണല്ലോ ഈ വേളയിൽ നമ്മൾ പഠിച്ചു വരുന്നത്. കച്ചവടവുമായി ബന്ധപ്പെട്ട ധാരാളം കർമ്മശാസ്ത്ര വിധികൾ കഴിഞ്ഞു പോയ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിക്കുകയുണ്ടായി. അതിലവസാനമായി നമ്മൾ മനസ്സിലാക്കിയത്, കൃത്യമായും വില നിശ്ചയിച്ചുകൊണ്ട് ഭരണാധികാരിക്ക് ഉത്തരവിറക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന വിഷയമാണ്. ഇന്ന് ഇൻഷാ അള്ളാ ആധുനിക ലോകത്ത് കണ്ടുവരുന്ന കച്ചവടത്തിൻ്റെ പുതിയ ഒരു രൂപമായ ബൈഉസ്സറഫ് അഥവാ മണി എക്സ്ചേഞ്ച്, പണം കൈമാറ്റം, അത് സംബന്ധമായി ചില വിധികളെ സംബന്ധിച്ചാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പഴയ കാലങ്ങളിലൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയോ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആളുകളെ തിരിച്ചറിയുവാൻ പാസ്പോർട്ടുകളോ ഇതൊന്നുമില്ലായിരുന്നു. ഒരു മനുഷ്യന് മറ്റേത് രാജ്യത്തേക്കും എപ്പോൾ വേണമെങ്കിലും യാത്ര ചെയ്യാം. ഒരു പരിധിവരെ ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന വിനിമയ മാർഗം ഒന്നുകിൽ സ്വർണ നാണയമോ അല്ലെങ്കിൽ വെള്ളി നാണയമോ ആയിരുന്നു. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന സ്വർണ നാണയം, അതാണ് ദീനാർ. അന്ന് നിലവിലുണ്ടായിരുന്ന വെള്ളി നാണയം, അതാണ് ദിർഹം. ഈ രണ്ട് നാണയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുക, അത് എക്സ്ചേഞ്ച് ചെയ്യുക, അതിനാണ് ബൈ ഉസ്വർഫ് എന്ന് പറയുക. ഈ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷേ പലരും ചിന്തിക്കുന്നുണ്ടാവും, അത്തരത്തിൽ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള നാണയങ്ങൾ കൈമാറ്റം ചെയ്യേണ്ട ഒരാവശ്യമുണ്ടോ എന്ന്. ശരിയാണ്, വലിയ രണ്ട് കമ്പനികൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിലകൊള്ളുമ്പോൾ അവർ ആ രാജ്യത്തുള്ള കറൻസി മുഖേനയാകുകയില്ല പലപ്പോഴും കൈമാറ്റം, മറിച്ച് ബാങ്ക് വഴി അതിൻ്റെ മൂല്യം കണക്കാക്കി ഡോളർ അല്ലെങ്കിൽ അതേപോലുള്ള ലോകത്ത് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു നാണയത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും കൈമാറ്റം നടക്കുക. പലപ്പോഴും ഡോളറാണ് ഇതിൻ്റെയൊക്കെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ ഈ പ്രധാനമായ ഡോളർ അവലംബിച്ചുകൊണ്ടുള്ള കച്ചവടത്തിന് പുറമെ പലപ്പോഴും ഇതല്ലാത്ത ഏത് രാജ്യത്തുള്ള നാണയങ്ങളും മറ്റൊരു രാജ്യത്തുള്ള നാണയങ്ങളുമായി കൈമാറ്റം ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മളെ കേരളക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകും, നമ്മളൊരു ഉംറക്ക് പോവുക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഹജ്ജിന് പോകേണ്ട അവസ്ഥ വന്നാൽ, അതിനുള്ളൊരു സൗഭാഗ്യം അള്ളാഹു നമ്മൾക്ക് നൽകിയാൽ, നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ രൂപ കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ, അത് മക്കയിലാകട്ടെ മദീനയിലാകട്ടെ ജിദ്ദയിലാകട്ടെ, അവിടെ പോയി നമ്മൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഈ പണം കൊണ്ട് വാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ രൂപ അത് കൊടുത്ത് സൗദി റിയാൽ വാങ്ങേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ ആളുകൾ വിനോദയാത്രയ്ക്ക് അന്യരാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ, ടൂറിന് വേണ്ടി പോകുമ്പോൾ, തങ്ങളുടെ കൈവശമുള്ള കറൻസി മാറ്റി ഏത് രാജ്യത്താണോ എത്തിപ്പെടുന്നത് ആ രാജ്യത്തുള്ള കാശ് പണം വാങ്ങൽ അനിവാര്യമായി തീരും. അപ്പോൾ ഒരു കൈമാറ്റമാണ്, അങ്ങോട്ട് ഈ കറൻസി കൊടുത്ത് ആ നാട്ടിലുള്ള കറൻസി ഇങ്ങോട്ട് വാങ്ങുക. ഇത് സത്യത്തിലൊരു കച്ചവടം കൂടിയാണ്. മക്കയും മദീനയുമൊക്കെ സന്ദർശിച്ച ആളുകൾക്കറിയാം, സറാഫിന്റെ കട അഥവാ ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജ് ഉംറ കർമ്മങ്ങൾക്ക് വേണ്ടി വന്ന ആളുകൾ അവരുടെ കയ്യിലുള്ള കാശ് കൊടുത്ത് അതിന് പകരമായി സൗദി അറേബ്യയിലെ റിയാല് വാങ്ങിക്കുന്ന സൗകര്യമുള്ള, അത് കൈമാറ്റം ചെയ്യുന്ന ധാരാളം കടകൾ കാണാൻ സാധിക്കും. ആ കടകൾ നടത്തുന്ന അവർ സ്വാഭാവികമായും ഒരു ഏർപ്പാടിൽ ഏർപ്പെട്ടു, ഒരു അക്കതിൽ ഏർപ്പെട്ടു എന്നുള്ള നിലയിൽ അതിലൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവരെടുക്കുന്നത്, അത്തരത്തിലുള്ള കച്ചവടങ്ങൾ അവർ നടത്തുന്നതും. എങ്കിൽ ആ കച്ചവടം അനുവദനീയമാണോ അല്ലേ? കച്ചവടം അനുവദനീയമാണെങ്കിൽ അത് എന്തെല്ലാം നിബന്ധനകൾ ഉള്ളിലാണ് ഒതുങ്ങിയിരിക്കുന്നത്? പലരും അതൊരു സംശയദൃഷ്ടിയോടുകൂടി ഇത് പലിശയുള്ള ഒരു ഏർപ്പാടാണല്ലോ എന്ന് ഒരു പക്ഷെ വിചാരിക്കുന്നുണ്ടാവും. കാരണം കാശ് കൊടുത്ത് കാശ് അധികം വാങ്ങുകയോ അല്ലെങ്കിൽ കുറച്ച് കൊടുക്കുകയോ ചെയ്യുന്നു. ഒരിക്കലും ഇന്ത്യൻ രൂപ കൊടുത്ത്, 100 രൂപ ഇന്ത്യയുടേത് കൊടുത്ത് അതിന് സമാനമാണ് എന്ന് വിചാരിച്ച് 100 രൂപ അല്ലെങ്കിൽ 100 റിയാൽ കൊടുക്കാറില്ല. അപ്പോൾ സ്വാഭാവികമായും അതിൽ ഏറ്റ വ്യത്യാസം വരുന്നുണ്ടല്ലോ, പലിശ വരുന്നുണ്ടോ എന്നൊക്കെ പലർക്കും ചോദ്യം ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഈ വിഷയം വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കുവാൻ കാരണം. നിലനിൽക്കുന്ന നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമ്പ്രദായം എന്നുള്ള നിലയിൽ നമ്മൾ അത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. ഒന്നാമതായി, ഇത്തരത്തിലുള്ള ബൈ ഉസ്സർഫ് എക്സ്ചേഞ്ച്, അതിനുള്ള ഇസ്ലാമികമായ വിധി അനുവദനീയമാണ് എന്നാണ്, ഹലാലാണ്, ജായിസാണ് എന്ന് തന്നെയാണ്. കാരണം പരിശുദ്ധ ഖുർആൻ കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അല്ലാഹു സുബ്ഹാനഹു വതആല കച്ചവടം അനുവദനീയമാക്കിയിരിക്കുന്നു, പലിശ ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ കച്ചവടം എന്ന് പറയുമ്പോൾ എല്ലാ കച്ചവടങ്ങളും ഇസ്ലാമിക ദൃഷ്ടിയ ഹറാമല്ലാത്ത എന്തെല്ലാം കച്ചവടങ്ങളുണ്ടോ ആ കച്ചവടങ്ങളെല്ലാം ഇതിലുൾപ്പെട്ടു. നമ്മളെപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഒരു കായിദയാണ്, ഇടപാടുകളിലുള്ള ഇടപാടുകൾ മുആമലാത്ത് അത് എല്ലാം അനുവദനീയമാണ്. ശറ എന്തെങ്കിലും ഹറാമാക്കി നിർത്തിയതൊഴിച്ച് ബാക്കി എല്ലാം അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർഫ് കച്ചവടം, രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലെ നാണയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുക, അത് അനുവദനീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, يا ايها الذين امنوا لا تاكلوا اموالكم بينكم بالباطل الا ان تكون تجاره عن تراض منكم. കച്ചവട സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇടക്കിടക്ക് ആവർത്തിച്ച് നമ്മൾ ഓതിയ ഒരു ആയത്ത് കൂടിയാണിത്. പരസ്പരം ഇഷ്ടപ്പെട്ട കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ബാത്തിലായ രൂപത്തിൽ ഒരിക്കലും ഭക്ഷിക്കരുത് വിശ്വാസികളെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ മണി എക്സ്ചേഞ്ച്, രണ്ട് നാണയങ്ങൾ പരസ്പരം കൈമാറ്റം നടത്തുന്ന കച്ചവടം അനുവദനീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ ഒരു വിധി അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകൾ അറിയേണ്ടതുണ്ട്. മഹാനായ അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിബന്ധനകളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, ഒരേ നാണയ മാത്രമാണ് പരസ്പരം കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ അവിടെ സ്വർണവും സ്വർണവും തമ്മിൽ കൈമാറ്റം ചെയ്യുന്ന, അല്ലെങ്കിൽ വെള്ളിയും വെള്ളിയും തമ്മിൽ കൈമാറ്റം ചെയ്യുന്ന നിബന്ധനകളാവുന്ന രണ്ടെണ്ണം പാലിച്ചിരിക്കണം. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് കറൻസി അല്ലെങ്കിൽ നാണയം, രൂപ, ഡോളർ, റിയാൽ ഇതിനെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഗണത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചോദ്യമുണ്ടാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ, നമ്മൾ വായിക്കാൻ പോകുന്ന ഹദീസിലൂടെ ഉണർത്തിയത്, നിശ്ചിതമായ 6 വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകളാണ്. ഈ ഒരു ഹദീസ് നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ഒരു ഹദീസ് കൂടിയാണ്. ഹദീസിലുള്ളത്, ലാ തബീഉ സ്സഹബ ബിസ്സഹബ്, നിങ്ങൾ സ്വർണവും സ്വർണവും പരസ്പരം കൈമാറ്റം ചെയ്യാൻ പാടില്ല. അബൂ സഈദ് റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസിൽ, അസ്സഹബു ബിസ്സഹബി, സ്വർണവും സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ, വൽ ഫില്ലത്തു ബിൽ ഫില്ലത്തി, വെള്ളിയും വെള്ളിയും തമ്മിൽ പരസ്പരം ഇടപാട് നടത്തുമ്പോൾ, വൽ ബുർറു ബിൽ ബുർറി, ഗോതമ്പും ഗോതമ്പും തമ്മിൽ ഇടപാട് നടത്തുമ്പോൾ, വശ്ശഈറു ബിശ്ശഈരി, ബാർലിയും ബാർലിയും തമ്മിൽ പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ, വത്തംറു ബിത്തംരി, കാരക്കയും കാരക്കയും പരസ്പരം വിൽക്കുമ്പോൾ, വൽ മിൽഹു ബിൽ മിൽഹി, ഉപ്പും ഉപ്പും തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ. ഈ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ റിബൽ ഫളലും റിബൻ നസീഅയും വരുന്നത് സൂക്ഷിക്കണം. കച്ചവട വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പലിശയാണ് റിബൽ ഫളലും റിബൽ നസീഅയുമെന്ന് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. റിബൽ ബുയൂ, കച്ചവടത്തിൽ ഉണ്ടാകുന്ന പലിശ. റിബൽ ഫളൽ എന്ന് പറയുമ്പോൾ എത്രയാണോ അങ്ങോട്ട് കൊടുത്തത് അതിനേക്കാൾ അധികം വാങ്ങുക. റിബൻ നസീഅ എന്ന് പറയുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ, ഒരു സ്ഥലത്ത്, കച്ചവട സ്ഥലത്ത് വെച്ച് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാതെ ഏതെങ്കിലും ഒരു വസ്തു പിന്തിപ്പിച്ച് നൽകുക. കാശ് ആദ്യം കൊടുത്ത് പിന്നീട് വസ്തു വാങ്ങുകയോ, അല്ലെങ്കിൽ വസ്തു ആദ്യം വാങ്ങി പിന്നീട് കാശ് കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് റിബൻ നസീഅ, വൈകിപ്പിക്കുന്ന രൂപത്തിലുള്ള പലിശയായിത്തീരും. ഈ രണ്ട് പലിശകളും, അഥവാ റിബൽ ഫളലും റിബൻ നസീഅയും, ഈ 6 ഇനത്തിൽ ഉൾപ്പെടാൻ പാടില്ല എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് അറിയിച്ചു തരുന്നത്. അത് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അതേപോലെ തന്നെ അബൂബക്രത റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി ഇതേ ആശയമുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതല്ലാതെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഒട്ടനവധി സ്വഹാബിമാരിലൂടെ നിവേദനം ചെയ്യപ്പെട്ട സ്വഹീഹായ ഹദീസാണ് സ്വർണവും സ്വർണവും മറ്റ് 5 ഇനങ്ങളും, മൊത്തം 6 ഇനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ അവ ഒരേ അളവിലും ഓൺ ദ സ്പോട്ടിലും കൈമാറ്റം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. നമ്മുടെ ഇന്നത്തെ ചർച്ച നാണയവും നാണയവും തമ്മിൽ കൈമാറ്റം ചെയ്യുക, ഇന്ത്യൻ രൂപ കൊടുത്ത് എമിറേറ്റ്സ് ഇമാറാത്തിലുള്ള കാശ് ഇങ്ങോട്ട് വാങ്ങുക, ഇന്ത്യയുടെ രൂപ കൊടുത്ത് സൗദി അറേബ്യയിലെ റിയാൽ വാങ്ങുക, ഇന്ത്യയുടെ രൂപ കൊടുത്ത് അമേരിക്കയുടെ ഡോളർ വാങ്ങുക, ഇതിൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ടോ? കാരണം ഇതൊന്നും സ്വർണമോ വെള്ളിയോ അല്ലല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, മുമ്പ് കാലങ്ങളിലൊക്കെ മൂല്യം കണക്കാക്കിയിരുന്നതും വിനിമയ വസ്തുവായി ഉപയോഗിച്ചിരുന്നതും സ്വർണവും വെള്ളിയും തന്നെയാണ്. കേരളത്തിലെ നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ സ്വർണനാണയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ലോകത്ത് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു, സ്വർണവും വെള്ളിയും. മാത്രമല്ല, ഏതൊരു രാജ്യത്തിൻ്റെയും ആ രാജ്യത്തിൻ്റെ പണത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നത് ഒന്നുകിൽ അവിടെയുള്ള സ്വർണത്തിൻ്റെയോ അല്ലെങ്കിൽ അവിടെയുള്ള വെള്ളിയുടെയോ അളവും മൂല്യവും അനുസരിച്ചാണ്. അല്ലാതെ റിസർവ് ബാങ്ക് അവർക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ നോട്ട് ഇന്ത്യൻ നോട്ട് അടിച്ചിറക്കുകയല്ലോ. ഈ രാജ്യത്ത് അടിച്ചറക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്വർണത്തിന്റെ മൂല്യം അല്ലെങ്കിൽ വെള്ളിയുടെ മൂല്യം, ചില രാജ്യങ്ങൾ സ്വർണമാണ് പരിഗണിക്കുന്നതെങ്കിൽ മറ്റു ചില രാജ്യങ്ങൾ വെള്ളിയായിരിക്കും. എന്തു തന്നെയായിരുന്നാലും ശരി, കേവലം കുറെ കടലാസുകൾ അച്ചടിച്ചു വിടുകയല്ല, മറിച്ച് ഇത്തരത്തിലുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും മൂല്യം നോക്കി കണക്കാക്കി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സകാത്തിന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കറൻസികൾക്ക് സകാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്ന ഒരു ചർച്ച വരികയും ആ കറൻസികൾക്ക് സകാത്ത് കൊടുക്കൽ അനിവാര്യമാണ് എന്നും അത് ഒരു ബാധ്യതയാണ് എന്നും സൂചിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കറൻസിയായി ഇന്നത്തെ പോലുള്ള നോട്ട്, കടലാസിന്റെ നോട്ടുകളില്ലെങ്കിലും അന്നത്തെ കാലത്തെ അവിടെയുള്ള നാണയം സ്വർണവും വെള്ളിയുമായിരുന്നു. ഇന്ന് സ്വർണവും വെള്ളിയുമല്ലാത്ത രൂപത്തിൽ അതുപോലുള്ള നാണയങ്ങൾ നിലനിൽക്കുന്നു, അതുകൊണ്ട് സകാത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്രകാരം തന്നെ ഇവിടെ നാണയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ ഈ പറയപ്പെട്ട നിബന്ധനകൾ പാലിച്ചിരിക്കണം. സ്വാഭാവികമായും വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള രണ്ട് കറൻസികൾ അത് സ്വർണവും വെള്ളിയും കൈമാറ്റം ചെയ്യുന്നത് പോലെയാണ്, സ്വർണവും വെള്ളിയും കൈമാറ്റം ചെയ്യുന്നത് പോലെയാണ് ഇന്ത്യയിലുള്ള രൂപയും അമേരിക്കയിലുള്ള ഡോളറും തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം. സ്വർണവും സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളല്ല അവിടെയുള്ളത്. സ്വർണവും സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ ഒരേ മൂല്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുകയും കൊടുക്കുകയും ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ സ്വർണവും വെള്ളിയുമാണ് എങ്കിൽ കൊടുത്ത സ്വർണത്തേക്കാൾ കൂടുതൽ വെള്ളി തിരിച്ചു വാങ്ങാവുന്നതാണ്. പക്ഷേ ഒരു നിബന്ധന അവിടെ, റിബന്നസി, കാലതാമസം മുഖേനയുണ്ടാവുന്ന പലിശ വരാതിരിക്കുവാൻ വേണ്ടി കച്ചവട സ്ഥലത്ത് വെച്ച് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അവിടെ റിബന്നസിയ വരുന്നതാണ്. ഇതുപോലെ വ്യത്യസ്ത മൂല്യങ്ങളുള്ള രണ്ട് നാണയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ അവിടെ ഒരേ മൂല്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു റിയാലിന് ഇന്നത്തെ കാലത്ത് 15 or 17 rupees ഒരു റിയാൽ കൊടുത്താൽ 15 or 16 or 17 rupees ലഭിക്കുന്നതാണ് ഏകദേശം. അതിന് ഒരിക്കലും എതിർപ്പോ ഒരു ഹറാം എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ അവിടെ കൈമാറ്റം ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട വിഷയം ഓൺ ദ സ്പോട്ടിൽ കച്ചവടം എവിടെ വെച്ചാണോ നടക്കുന്നത് അവിടെ വെച്ച് പരസ്പരം കൈമാറ്റം ചെയ്യേണ്ടതുണ്ട്. ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ മക്കയിലും മദീനയിലുമൊക്കെയുള്ള സറാഫിന്റെ കട, പണം പരസ്പരം കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന കട, അവിടെ നമ്മളുടെ ഇന്ത്യൻ രൂപ കൊടുത്ത് അതേ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾക്ക് ആവശ്യം അതിന് തുല്യമായ രൂപത്തിലുള്ള സൗദി റിയാൽ തരുന്നു ഈ കച്ചവടം. ഈ കച്ചവടമാണ് അനുവദനീയം എന്ന് പറഞ്ഞത്. മാത്രമല്ല, ഈ പറഞ്ഞ ആയത്തുകളും ഹദീസുകൾക്കും പുറമെ ബുദ്ധിപരമായ ഒരു ഊന്നൽ കൂടി ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം മനുഷ്യർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുക സ്വാഭാവികമാണ്. ആ ആളുകൾക്ക് അവരുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി കയ്യിൽ പണം ആവശ്യമായി വരുന്നു. എന്നാൽ തൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള പണം അതുകൊണ്ട് അന്യരാജ്യത്ത് വിനിമയം നടത്തുവാൻ സാധിക്കില്ല. അവിടെ പോയി കഴിഞ്ഞാൽ കേവലം അതൊരു കടലാസത്തുണ്ട് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു ദറൂറിയായ അത്യാവശ്യമായ ഒരു വസ്തുവായി ഇത്തരത്തിലുള്ള കച്ചവടം, ബൈഉ സർഫ്, അനിവാര്യമായി തീരുന്നു. ഇസ്ലാമാകട്ടെ ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾക്ക് അനുമതി കൊടുക്കുന്നതും ജനങ്ങളുടെ അത്യാവശ്യമായ വിഷയങ്ങളിൽ ഇടപെടുന്നതുമാണ്. അതോടൊപ്പം കൂട്ടത്തിൽ നമ്മൾ അറിയേണ്ട മറ്റൊരു വസ്തുത, പലപ്പോഴും ബാങ്ക് വഴി നടത്തുന്ന മണി എക്സ്ചേഞ്ച്, അതിൻ്റെ ഇസ്ലാമികമായ മാനമെന്താണ്? ഇവിടെ ഇതുവരെ നമ്മൾ സൂചിപ്പിച്ചത് നേരിട്ട് കൊടുത്തുകൊണ്ടുള്ള പണം കൈമാറ്റമാണ്. കാശ് അങ്ങോട്ട് കൊടുക്കുന്നു, തിരിച്ച് ഇങ്ങോട്ട് കൊടുത്ത കാശിന്റെ തുല്യമായ അതിന് അനുയോജ്യമായ രൂപത്തിലുള്ള മറ്റൊരു നാട്ടിലുള്ള കറൻസി തിരിച്ചു തരുന്നു. ഇതൊരു നിബന്ധനയുണ്ടെങ്കിൽ അനുവദനീയമാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടന്നു കഴിഞ്ഞാൽ അത് അനുവദനീയമായി തീർന്നു. എന്നാൽ ഇതല്ലാത്ത

ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടക്കണം എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ പലപ്പോഴും ബാങ്ക് വഴി നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോൾ നമ്മൾ ഗൾഫിൽ പോയി അധ്വാനിച്ച് ശമ്പളം കിട്ടിക്കഴിഞ്ഞ് നേരെ ബാങ്കിൽ പോയി നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിന് തുല്യമായ ഇന്ത്യൻ രൂപ കൈവശം വാങ്ങുകയല്ല നമ്മൾ ചെയ്യുന്നത്, മറിച്ച് ഈ കാശ് നാട്ടിലുള്ള അക്കൗണ്ടിലേക്ക് എത്തണം, അല്ലെങ്കിൽ താൻ ആർക്കാണോ അയച്ചു കൊടുക്കുന്നത് അയാൾക്ക് എത്തണം. അപ്പോൾ സ്വാഭാവികമായും ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടക്കുന്നുണ്ടോ ഇല്ലേ എന്നൊരു ചർച്ച ആധുനിക പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നു. പണവും കൈമാറ്റം ചെയ്യുമ്പോൾ അസ്നാഫി സിത്തയിൽപ്പെട്ടതാണ് പണം എന്നതുകൊണ്ട്, അഥവാ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മൂല്യത്തിന് അനുഗുണമാണ് എന്നതുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടക്കേണ്ടതുണ്ട്. അത് ബാങ്ക് വഴി നമ്മൾ പണം അയക്കുമ്പോൾ നടക്കുന്നുണ്ടോ ഇല്ലയോ. അതേപോലെ തന്നെ പലപ്പോഴും ഒരു അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ അനുമതിയില്ലാത്ത ഹുണ്ടി ഏർപ്പാടുകൾ, ആ ഏർപ്പാടുകൾ നടത്തുമ്പോഴും ഗൾഫിൽ വെച്ച് ഒരാളുടെ കയ്യിൽ പണം കൊടുക്കുന്നു, അയാളിൽ നമ്മൾ പണം തിരിച്ചു വാങ്ങിയല്ല, മറിച്ച് ഇതിന് തുല്യമായ തുക ഇന്ത്യൻ രൂപ ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക്, വീട്ടിലാകട്ടെ സുഹൃത്തുക്കൾക്കാകട്ടെ മാതാപിതാക്കൾക്കാകട്ടെ, അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. അവിടെ ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടക്കുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് ചർച്ച. കൈമാറ്റം നടക്കുന്നില്ല എങ്കിൽ അതിൽ റിബൻ നസി കാലതാമസം മുഖേനയുള്ള പലിശ അതിൽ ഉൾപ്പെടുന്നു. എന്നാൽ അതല്ലാത്ത അവസ്ഥയാണ് എങ്കിൽ അനുവദനീയവുമാണ്. പണ്ഡിതന്മാർ രണ്ട് രൂപത്തിലാണ് പ്രസ്തുത വിഷയത്തോട് പ്രതികരിച്ചത്. ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാർ, അള്ളാഹു ഇർഹംഹു, ഇത്തരത്തിലുള്ള ഏർപ്പാട് അനുവദനീയമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മൾ ബാങ്കിൽ പോയി ആ രാജ്യത്തുള്ള കറൻസി കൊടുക്കുമ്പോൾ അതേ സമയത്ത് തന്നെ പ്രസ്തുത കാശ് ആരിലേക്കാണോ എത്തണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അയാളുടെ അടുക്കിലേക്ക് എത്തുന്നില്ല, അയാളുടെ കൈവശം അത് വരുന്നില്ല, കാലതാമസം വരുന്നു. ഒരു പക്ഷെ ബാങ്ക് തന്നെ പറയും രണ്ട് ദിവസം കഴിഞ്ഞാലേ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ കാലതാമസം വരുന്നു എന്ന കാരണത്താൽ പ്രസ്തുത കച്ചവടം, പ്രസ്തുത ഏർപ്പാട്, എക്സ്ചേഞ്ച് അനുവദനീയമല്ല എന്ന് ആണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുവദനീയമാണ്, ഹലാലാണ് എന്ന് തന്നെയാണ്. ഹലാലാണ് എന്ന് പറയുവാൻ അവർക്കുള്ള ന്യായം, നമ്മൾ ബാങ്കിൽ പോയി സൗദി അറേബ്യയിലെ റിയാൽ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ പണം നൽകി എന്നതിൻ്റെ ഒരു ദൃഢത ബോധ്യപ്പെടുത്തുന്ന ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു റെസിപ്റ്റ്, നമുക്ക് വസീഖത്ത് എന്ന അറബി ഭാഷയിൽ പറയും, അത് നമ്മൾക്ക് നൽകുന്നു. പിന്നീട് എന്തെങ്കിലും പണം ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ അവിടെയുള്ള ബാങ്ക് നമ്മളുടെ കയ്യിൽ നൽകിയ വസീഖത്ത് അഥവാ നിങ്ങൾ പണം ഇത്ര അടച്ചു എന്നതിൻ്റെ ആ റെസിപ്റ്റ് ഒരു തെളിവും രേഖയുമായി തീരുന്നു. സത്യത്തിൽ തനിക്ക് ആ സമയത്ത് തന്നെ ഇന്ത്യൻ രൂപ ലഭിച്ചത് പോലെയുള്ള ഫലമാണ് ഈ ഒരു വസീഖത്തിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് അനുവദനീയമാണ് എന്നാണ് അത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ നിലപാട്. ആ വിഷയത്തിൽ ലജ്നത്തുദ്ദായിമ, സൗദി അറേബ്യയിലുള്ള ഫത്വ ബോർഡ്, അവർ കൊടുക്കുന്ന ഒരു വിധി ഇതിനോടൊപ്പം വെച്ച് വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുകയാണ്. പ്രസ്തുത ഫത്വയിൽ ഉള്ളത് യജൂദു തഹ്വീലുൽ വറഖ് നഖ്ദി ലിദൗലത്തിൻ ഇലാ വറഖ് നഖ്ദി ലിദൗലത്തിൻ ഉഖ്ര. ഒരു രാജ്യത്തുള്ള കറൻസി മറ്റൊരു രാജ്യത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അത് അനുവദനീയമാണ്. അതിൻ്റെ മൂല്യങ്ങൾ പരസ്പരം വ്യത്യാസമുണ്ടായിരുന്നാലും ശരി, കാരണം അവ രണ്ടും രണ്ട് നാട്ടിലുള്ള വ്യത്യസ്ത മൂല്യങ്ങളുള്ള കറൻസിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവ്യത്യാസം ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല.
പക്ഷേ ലാക്കിൻ ബിഷർത്തി തഖ

0: ഫിൽ മജ്‌ലിസ്, അവിടെ ഓൺ ദ സ്പോട്ടിൽ അല്ലെങ്കിൽ എവിടെ വെച്ചാണോ ഈ ഏർപ്പാട് നടന്നത് അവിടെ വെച്ച് പരസ്പരം കൈമാറണം എന്ന ഒരു വ്യവസ്ഥ ഇതിന്റെ പിന്നിലുണ്ട്. ആ വ്യവസ്ഥ പാലിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ എന്താണ് ഇവിടെ കൈമാറ്റം ചെയ്യുക, പരസ്പരം ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം ചെയ്യുക, അതിന് സമാനമായ രേഖയാണ് വഖബ്ദു ശക്ക് ഔ വറഖത്തുൽ ഹവാല ഹുക്മു ഹുക്മുൽ ഖബ്ദ് ഫിൽ മജ്‌ലിസ്. ബാങ്ക് നൽകുന്ന ചെക്ക് ആകട്ടെ അല്ലെങ്കിൽ നമ്മൾ പണം എക്സ്ചേഞ്ച് ചെയ്ത മറ്റൊരു ബാങ്കിലേക്ക് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത രേഖയാവുന്ന കടലാസ് ആകട്ടെ, അതെല്ലാം തന്നെയും നമ്മൾ കൈവശം പെടുത്തി കഴിഞ്ഞാൽ, അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ ചെക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര കാശ് അടച്ചു എന്നതിൻ്റെ രേഖ അത് ലഭിച്ചു കഴിഞ്ഞാൽ, അത് സത്യത്തിൽ നമ്മൾ ആ പണം ഓൺ ദ സ്പോട്ടിൽ കൈവശം വച്ചതുപോലെ തന്നെയാണ്, അതിന് കുഴപ്പമില്ല എന്നാണ് ലജ്നയുടെ ആ വിഷയത്തിലുള്ള വിധിയുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ പ്രവാസികൾ കൂടുതൽ ബന്ധമുള്ള അല്ലെങ്കിൽ അവരെ കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഓരോ വിഷയങ്ങളിലേക്കും ഇങ്ങനെ പോകുമ്പോൾ, കച്ചവടത്തിൻ്റെ ഓരോ വിഷയങ്ങളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ, ഈ വിഷയത്തിലുള്ള വ്യാപ്തിയും ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ എത്രമാത്രം സൂക്ഷ്മമായ പഠനങ്ങളാണ് നടത്തിയത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരസ്പരം പണം കൈമാറുമ്പോൾ ഉള്ള നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കറൻസി അഥവാ കടലാസ് രൂപ കൊടുത്ത് അതിന് പകരമായി കടലാസിൻ്റെ തന്നെയുള്ള ചില്ലറകൾ വാങ്ങാറുണ്ട്. 1000 രൂപ കൊടുത്ത് 10 രൂപയുടെ നോട്ടുകൾ വാങ്ങുമ്പോഴും അവിടെയൊക്കെ തന്നെയും ഇത്തരത്തിലുള്ളൊരു സർഫ് എക്സ്ചേഞ്ച് നടക്കുന്നു. അതുകൊണ്ട് എത്രയാണോ അങ്ങോട്ട് കൊടുത്തത് അത്ര തന്നെ തിരിച്ചു വാങ്ങണം, പിന്നീട് ബാക്കി തരാം എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുവാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. സാമ്പത്തിക രംഗം വിശദമാക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിഅമാത്തുകളും ബറക്കാത്തുകളും ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് അനുഭവിക്കുന്ന അവൻ്റെ അനുഗ്രഹത്തിന് വിധേയരാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. അതവ സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രകാശതീരം, അവതരിപ്പിച്ചത് സ്വാദിഖ് മദീനി.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൻ നിസാ 73 മുതൽ 75 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم ولئن أصابكم فضل من الله ليقولن كأن لم تكن بينكم وبينه مودة يا ليتني كنت معهم فأفوز فوزا عظيما. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 73-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല കപടവിശ്വാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു 72-ാമത്തെ വചനത്തിൽ പരാമർശിച്ചത്. നിങ്ങളിൽ തന്നെ അല്ലാഹുവിൻ്റെ കൽപ്പനയുണ്ടായിട്ടും ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ മടി കാണിച്ചുകൊണ്ട് പിന്തി നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വല്ല ബുദ്ധിമുട്ടും വല്ല പ്രയാസവും വിശ്വാസികളെ ബാധിച്ചാൽ അവർ പറയും, അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിച്ചതുകൊണ്ടാണ് ആ വിപത്തിൽ ഞങ്ങൾ അകപ്പെടാതിരുന്നതെന്ന്. തുടർന്ന് 73-ാമത്തെ ആയത്തിൽ പറയുന്നത്, വലഇൻ അസ്വാബക്കും, നിങ്ങൾക്ക് ബാധിച്ചുവെങ്കിലോ, ഫദ്ലുൻ വല്ല അനുഗ്രഹവും, മിനല്ലാ അല്ലാഹുവിങ്കൽ നിന്ന്, ലയഖൂലന്ന തീർച്ചയായും അവർ പറയും, കഅല്ലം തകുൻ ഉണ്ടായിരുന്നില്ലാത്ത പോലെ, കഅല്ലം തകുൻ ഉണ്ടായിരുന്നില്ലാത്ത പോലെ അവർ പറയും, ബൈനക്കും വ ബൈനഹു നിങ്ങൾക്കും അവനുമിടയിൽ, മവദ്ദ ഒരു താൽപ്പര്യവും അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധവും, യാ ലൈത്തനീ കുന്തു ഞാനായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, മഅഹും അവരുടെ കൂടെ, ഫ അഫൂസ എന്നാൽ ഞാൻ ഭാഗ്യം പ്രാപിക്കുമായിരുന്നു, ഫൗസൻ അലീമ വമ്പിച്ച ഭാഗ്യം. ഇതാണ് 73-ാമത്തെ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം. അല്ലാഹുവിങ്കിൽ നിന്ന് വല്ല അനുഗ്രഹവും നിങ്ങൾക്കു കിട്ടിയെങ്കിലാകട്ടെ, നിങ്ങൾക്കും അവനുമിടയിൽ ഒരു സ്നേഹബന്ധവും ഉണ്ടായിട്ടില്ലാത്തതുപോലെ അവർ പറയുക തന്നെ ചെയ്യും, അയ്യോ ഞാൻ അവരോട് കൂടെയായിരുന്നെങ്കിൽ നന്നായേനെ, എന്നാൽ എനിക്ക് വമ്പിച്ച ഭാഗ്യം പ്രാപിക്കാമായിരുന്നു. ഇതാണ് 73-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. തീർച്ചയായും നേരത്തെ അനുഗ്രഹമുണ്ടാകും, പ്രയാസം നേരിടുമ്പോൾ അവർ പറയുമെന്ന് പറഞ്ഞു. അതായത് വല്ല വിപത്തും ബാധിക്കുമ്പോൾ ഇത്തരം ആളുകൾ പറയും, ഞങ്ങൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു പ്രയാസവും ഏൽക്കാതെ രക്ഷപ്പെട്ടുവെന്ന്. എന്നാൽ അതേ ആളുകൾ തന്നെ വിശ്വാസികൾക്ക് വല്ല നേട്ടവുമുണ്ടായാൽ, വിജയവുമുണ്ടായാൽ അവർ പറയും, അവരുടെ കൂടെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുമായിരുന്നു, ഞങ്ങൾ ഭാഗ്യം സിദ്ധിച്ചവരാകുമായിരുന്നു. വല ഇന്നാലക്കും ഫദുലുൻ മിനല്ലാഹി വഗനീമ, നിങ്ങൾ അല്ലാഹുവിങ്കിൽ നിന്ന് വല്ല അനുഗ്രഹവും നേടിയിരുന്നെങ്കിൽ, ലയഖൂലന്ന ഹാസിദൻ മുതഹസ്സിറൻ, അസൂയയാലും നഷ്ടബോധത്താലും അവർ പറയുക തന്നെ ചെയ്യും. കഅല്ലം തകുൻ ബൈനക്കും വ ബൈനഹു മവദ്ദത്തുൻ ഫിൽ ളാഹിരി, നിങ്ങൾക്കും അവർക്കുമിടയിൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ലാത്തതുപോലെ അവർ പറയും. യാ ലൈതനി കുന്തു മഅഹും, ഞാൻ അവരുടെ കൂടെയായിരുന്നെങ്കിൽ, ഫ അളുഫറ ബിമാ ളഫിറു ബിഹി മിനൻ നജാത്തി വൻ നുസ്രത്തി വൽ ഗനീമ, അവർക്ക് ലഭിച്ച അനുഗ്രഹവും സഹായവുമൊക്കെ എനിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്കും ലഭിക്കുമായിരുന്നു എന്നൊക്കെ അവർ പറയും. യഥാർത്ഥത്തിൽ വിജയപരാജയങ്ങൾ അത് അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ് ലഭിക്കുക എന്നാണ് സത്യവിശ്വാസികൾ വിശ്വസിക്കേണ്ടത്. അവിടെ മനസ്സിൽ ഈമാനില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ദുർബല വിശ്വാസികളായതുകൊണ്ട് അത് അങ്ങനെ വിശ്വസിക്കാനും സമാധാനിക്കാനും ക്ഷമിക്കാനും ഇത്തരം ആളുകൾക്ക് സാധിക്കുകയില്ല. ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാമ സഅദി റഹ്മല്ലാ പറയാണ്, ഐ യതമന്ന അന്നഹു ഹാദിറുൻ ലയനാല മിനൽ മഗാനിമി ലൈസ ലഹു റഗബത്തുൻ വലാ ഖസ്ദുൻ ഫീ ഗൈരി ദാലിക്, അവര് ആഗ്രഹിച്ചു പോകുന്നു. വിശ്വാസികൾക്ക് വിജയമുണ്ടായ വേളയിൽ അവരുടെ കൂടെയായിരുന്നെങ്കിൽ ആ വിജയത്തിൽ തങ്ങൾക്കും പങ്കാളികളാകാമായിരുന്നെന്ന്. കഅന്നഹു ലൈസ മിൻകും യാ മഅശറൽ മുഅ്മിനീൻ വലാ ബൈനക്കും വ ബൈനഹു അൽ മവദ്ദ അൽ ഈമാനിയ അല്ലത്തി മിൻ മുഖ്തലാഹ അന്നൽ മുഅ്മിനീന മുഷ്തരിക്കൂന ഫീ ജമീഇ മസാലിഹിഹിം വ ദഫ്ഇ മദാരിഹിം. അതായത്, ഇവരുടെയും വിശ്വാസികളുടെയും ഈ ആളുകളുടെയും ഇടയ്ക്ക് ഒരു ബന്ധവുമില്ലാത്തതുപോലെ അവർ സംസാരിക്കും. യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസമാണ് ഇതിനെല്ലാം പ്രചോദനമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ആയത്തിലൂടെ നമുക്ക് പഠിക്കേണ്ട വലിയൊരു പാഠം, അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ എന്ത് പ്രയാസം നേരിടുമ്പോഴും ഏത് അനുഗ്രഹം കരസ്ഥമാക്കുമ്പോഴും അതൊക്കെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണെന്ന് സമാധാനിക്കുവാനും അതേപോലെ തന്നെ അള്ളാഹുവോട് ശുക്ർ കാണിക്കാനും യഥാർത്ഥ വിശ്വാസികൾക്ക് സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനെ പോലുള്ള അന്നത്തെ കപട വിശ്വാസികളുടെ നേതാക്കളും അവരുടെ അനുയായികളുമാണ് ഈ നിലപാട് സ്വീകരിച്ച ആളുകളെന്ന് തഫ്സീറുകളിൽ ആ ആയത്തുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ആ വചനം വലഇൻ അസ്വാബകും ഫദ്ലും മിനല്ലാഹി ലയഖൂലൻ ലയഖൂലന്നക അല്ലം തകും ബൈനകും كَأَلَّمْ تَكُمْ بَيْنَكُمْ وَبَيْنَهُ مَوَدَّةٌ يَا لَيْتَنِي كُنْتُ مَعَهُمْ فَأَفُوزَ فَوْزًا عَظِيمًا. അതാണ് 73-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. തുടർന്ന് 74-ാമത്തെ വചനം فَلْيُقَاتِلْ فِي سَبِيلِ اللَّهِ الَّذِينَ يَشْرُونَ الْحَيَاةَ الدُّنْيَا يَشْرُونَ الْحَيَاةَ الدُّنْيَا بِالْآخِرَةِ وَمَنْ يُقَاتِلْ فِي سَبِيلِ اللَّهِ فَيُقْتَلْ أَوْ يَغْلِبْ فَسَوْفَ نُؤْتِيهِ أَجْرًا عَظِيمًا. الله ഈ സൂറത്തു നിസായിലെ 74-ാമത്തെ വചനത്തിൽ പറയുന്നു, ഫൽ യുഖാത്തിൽ, എന്നാൽ യുദ്ധം ചെയ്യട്ടെ, ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അല്ലദീന യശ്രൂനൽ ഹയാത്ത ദുനിയ, ഐഹിക ജീവിതത്തെ വിൽക്കുന്നവർ, അല്ലദീന യശ്രൂനൽ ഹയാത്ത ദുനിയ, ഐഹിക ജീവിതത്തെ വിൽക്കുന്നവർ, ബിൽ ആഖിറ, പരലോകത്തിന് പകരമായി, വമൻ യുഖാത്തിൽ, വല്ലവനും യുദ്ധം ചെയ്യുന്നതായാൽ, ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഫയുഖ്തൽ, എന്നിട്ടവൻ കൊല്ലപ്പെട്ടാൽ, ഔ യഗ്ലിബ്, അല്ലെങ്കിൽ വിജയിച്ചാൽ, ഫസൗഫ, എന്നാൽ വഴിയെ, നുഅ്തീഹി, നാം അവൻ നൽകും, അജ്റൻ അളീമ, വമ്പിച്ച പ്രതിഫലം. ഇതാണ് 74-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. എന്നാൽ പരലോകത്തിന് ഐഹിക ജീവിതത്തെ വിൽക്കുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊള്ളട്ടെ, അതായത് ദുനിയാവിന് ആഖിറത്തിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകൾ, എന്നാൽ പരലോകത്തിന് ഐഹിക ജീവിതത്തെ വിൽക്കാൻ തയ്യാറുള്ളവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊള്ളട്ടെ. യഥാർത്ഥ വിശ്വാസികൾ ഐഹിക ജീവിതത്തേക്കാൾ പാരത്രിക ജീവിതത്തിനാണല്ലോ പ്രാധാന്യം കൽപ്പിക്കുക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് ത്യാഗവും സഹിക്കാൻ അവർക്ക് യാതൊരു പ്രയാസവുമില്ല. കാരണം ദുനിയാവ് ക്ഷണികമാണ്, അത് നശ്വരമാണ്. വളരെ കുറഞ്ഞ കാലം മാത്രമേ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കൂ. എന്നാൽ അനശ്വരമായ എന്നുമെന്നും ജീവിക്കേണ്ട പരലോകത്ത് വിജയം ലഭിക്കുമെങ്കിൽ, അവിടെ രക്ഷ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ, ദുനിയാവിലെ എന്ത് സുഖ സൗകര്യങ്ങളും ത്യജിക്കാൻ കൈയൊഴിക്കാൻ അവർക്ക് ഒരു പ്രയാസവുമുണ്ടാവുകയില്ല. അതാണ് അല്ലാഹു വ്യക്തമാക്കിയത്, ഫല്യുഖാത്തിൽ ഫീ സബീലില്ലാ അല്ലദീന യശ്രൂനൽ ഹയാത്ത ദുനിയാ ബിൽ ആഖിറ. തുടർന്ന് പറയുന്നു, വമൻ യുഖാത്തിൽ ഫീ സബീലില്ലാ ഫയുഖ്തൽ ഔ യഗ്ലിബ്, ആരെങ്കിലും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് അവൻ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്യുന്നതായാൽ, ഫസനുഅ്തീഹി അജ്റൻ അളീമ, അവന് നാം വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ്. അഥവാ വിശ്വാസിയായ ഒരു മനുഷ്യൻ അള്ളാഹുവിനും പരലോകത്തിനും അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി അവൻ കൊല്ലപ്പെട്ടാൽ പോലും അവന് യാതൊന്നും നഷ്ടപ്പെടാനില്ല. വലിയ പ്രതിഫലമാണ് അവന് കാത്തിരിക്കുന്നത്. എന്നാൽ അവൻ വിജയിക്കുകയാണെങ്കിൽ, അഥവാ യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ, അതും അവന് പ്രതിഫലാർഹമായ കാര്യമാകുന്നു. ഇവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അനിവാര്യമായൊരു സാഹചര്യത്തിൽ വിശ്വാസികളെ, അവരുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നൊരു സാഹചര്യത്തിൽ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ആദർശവിശുദ്ധിയോടുകൂടി ജീവിക്കുക എന്നത് ദുസ്സഹമായി മാറുന്നൊരു സാഹചര്യം സംജാതമായാൽ അപ്പോൾ മാത്രമാണ് അല്ലാഹു യുദ്ധത്തിന് അനുവാദം നൽകുന്നത്. അതല്ലാതെ യുദ്ധത്തിൻ്റെ യാതൊരു സാഹചര്യവും നിലവില്ലാത്തൊരു സ്ഥലത്ത്, അവിടെ മുസ്ലിമല്ലാത്ത ആളുകളോട് അനാവശ്യമായ സമരത്തിലേർപ്പെടണമെന്നോ യുദ്ധത്തിലേർപ്പെടണമെന്നോ അല്ലാഹു ഒരിടത്തും ഖുർആനിൽ ഒരു സ്ഥലത്തും പരാമർശിക്കുന്നില്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാകുന്നു. ഇവിടെ യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരം വചനങ്ങൾ അവതീർണമായത് എന്നതുകൂടി നാം കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. തുടർന്ന് 75-ാമത്തെ വചനം, വമാലകും ലാ തുഖാതിലൂന ഫീ സബീലില്ലാ والمستضعفين من الرجال والنساء والولدان والولدان الذين يقولون ربنا أخرجنا ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا وما لكم നിങ്ങൾക്കെന്താണ്, ലാ തുഖാതിലൂന, നിങ്ങൾ യുദ്ധം ചെയ്യാത്തത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നില്ല, ഫീ സബീലില്ലാ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, വൽ മുസ്തദ്അഫീന ബലഹീനരായ ആളുകളുടെ കാര്യത്തിലും, മിനദ്രിജാലി പുരുഷന്മാരിൽ നിന്നുമുള്ള, വൻ നിസാ ഈ സ്ത്രീകളിൽ നിന്നുമുള്ള, വൽ വിൽദാൻ കുട്ടികളിൽ നിന്നുമുള്ള. അപ്പോൾ പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും കുട്ടികളിൽ നിന്നുമുള്ള ബലഹീനരായ ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല? അല്ലദീന യഖൂലൂന, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, റബ്ബന അഖ്രിജ്ന, ഞങ്ങൾ രക്ഷിതാവേ, ഞങ്ങളെ നീ പുറത്താക്കി തരണേ, മിൻ ഹാദിഹിൽ ഖറിയ, ഈ രാജ്യത്തു നിന്ന്, അല്ലാലിമി അക്രമികളായ ആളുകളുടെ ഈ രാജ്യത്തു നിന്ന്. അതാണ് മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ലാലിമി അഹ്ലുഹ, അതിലെ ആളുകൾ അക്രമികളായിരിക്കുന്നു അവരുടെ നാട്ടിൽ നിന്ന്. വജ്അല്ലന, ഞങ്ങൾക്ക് നീ ഏർപ്പെടുത്തി തരണേ, മില്ലതുൻക, നിന്റെ പക്കൽ നിന്ന്, നസ്വീറ ഒരു സഹായകനെ. ഇങ്ങനെ പറയുന്ന ആളുകളുടെ കാര്യത്തിൽ എന്തേ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കാൻ, എന്തേ നിങ്ങൾ അതിന് തടയുന്നത്? ഇതാണ് അല്ലാഹു ചോദിക്കുന്ന കാര്യം. തീർച്ചയായും വിശ്വാസികളായി എന്ന കാരണത്താൽ, ഇസ്ലാം സ്വീകരിച്ചു എന്ന കാരണത്താൽ അങ്ങേയറ്റം മർദ്ദനങ്ങൾക്കിരയായിക്കൊണ്ട് കഴിയുന്ന ആളുകൾ, ഇസ്ലാം പ്രവാചകന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ അനുവാദം നൽകി. അതിനു മുമ്പ് സ്വഹാബിമാരിൽ പലരും പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം അവരും ഹിജറ പോയി. എന്നാൽ ബലഹീനരായ കുറേ ആളുകൾ, അവർക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ മക്കയിൽ തന്നെ കഴിച്ചുകൂട്ടി. അവരുടെ ദുർബലത കൊണ്ട്, അവരുടെ ബലഹീനത കൊണ്ട് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും ആ നാട്ടിൽ അവർ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരായി. അപ്പോൾ അവരുടെ കാര്യത്തിൽ അവരെ മോചിപ്പിക്കാൻ വേണ്ടി, അവരെ സംരക്ഷിക്കാൻ വേണ്ടി, എന്തേ നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടാതിരിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നില്ല എന്നാണ് ഈ വചനത്തിൽ അല്ലാഹു ചോദിക്കുന്ന ചോദ്യം. അതാണ് ആ ആയത്തിൽ വ്യക്തമായി പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നില്ല? വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് അതികഠിനമായ ക്രൂരമായ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിശ്വാസികൾ ഇരയായപ്പോഴും യുദ്ധം അള്ളാഹു അനുവദിച്ചില്ല. പല കാരണങ്ങളും അതിന് ഉണ്ടാകും. ഒന്ന്, മുസ്ലിങ്ങൾ ദുർബലന്മാരായിരുന്നു, ന്യൂനപക്ഷമായിരുന്നു. അതിനേക്കാളുപരി ശത്രുക്കളും വിശ്വാസികളും ജീവിച്ചിരുന്നത് ഹറമിൻ്റെ പരിസരത്തായിരുന്നു. യുദ്ധം നിഷിദ്ധമായിരുന്ന പവിത്രമായ ഹറമിന് പരിസരത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് ഹറമിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ കാരണമായിത്തീരും. പിന്നീട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ അതിനുശേഷമാണ് അല്ലാഹു യുദ്ധം അനുവദിച്ചത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു, ആ വിശ്വാസികൾ ആക്രമിക്കപ്പെട്ടതുകൊണ്ട് അവർക്ക് യുദ്ധത്തിന് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്ന വചനം അവതീർണമായതോടുകൂടിയാണ് യുദ്ധം അനുവദിക്കപ്പെട്ടത്. അപ്പോൾ അതിനുശേഷവും മക്കയിൽ ദുർബലന്മാരായ വിശ്വാസികൾ ജീവിച്ചിരുന്നു. അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, വൽ മുസ്തദ്അഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. അതായത് ദുർബലന്മാരായ സ്ത്രീ പുരുഷന്മാരും കുട്ടികളും, അവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ധർമ്മസമരത്തിലേർപ്പെടുന്നില്ല. മാത്രമല്ല അവർ പ്രാർത്ഥിച്ചിരുന്നു, റബ്ബേ റബ്ബന അഖ്രിജന മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹ, അക്രമികളായ ഈ നാട്ടുകാരുടെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ നീ പുറത്താക്കണമേ, അഥവാ മോചിപ്പിക്കണമേ. റബ്ബന അഖ്രിജന മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹ, മാത്രമല്ല വജ്അല്ലന, ഞങ്ങൾക്ക് നീ ഏർപ്പെടുത്തി തരണേ, മില്ലതുൻക വലിയൻ, നിന്റെ അടുക്കൽ നിന്ന് ഒരു രക്ഷാധികാരിയെ ഞങ്ങൾക്ക് നീ ഏർപ്പെടുത്തി തരണേ. വജ്അല്ലന മില്ലതുൻക നസീറ, നിന്റെ പക്കൽ നിന്ന് ഒരു സഹായിയെയും ഞങ്ങൾക്ക് നീ ഏർപ്പെടുത്തി തരണേ എന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നു. ഇത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം, തീർച്ചയായും ദുർബലന്മാരായ ആളുകൾക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ എല്ലാ നിലക്കുമുള്ള അവരുടെ സംരക്ഷണത്തിനു വേണ്ടി പോരാടുക എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാകുന്നു. തീർച്ചയായും അള്ളാഹുവിങ്കൽ ഏറെ പ്രതിഫലാർഹമായ കാര്യം കൂടിയാകുന്നു എന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ യുദ്ധത്തിൻ്റെ സാഹചര്യം നിലനിൽക്കാത്തൊരു രാജ്യത്ത് മുസ്ലിങ്ങളോട് ഒരു ഭരണകൂടം യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലാത്തൊരു രാജ്യത്ത് നിവസിക്കുന്ന ആളുകൾ ഈ വചനം എടുത്തുദ്ധരിച്ചുകൊണ്ട് നമുക്ക് യുദ്ധം നിർബന്ധമാണ്, നാം കായികമായി തന്നെ ആക്രമണങ്ങളെ നേരിടേണ്ടതുണ്ട് എന്നൊക്കെ ആയത്തുദ്ധരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്ന, അങ്ങനെ മനുഷ്യരെ, വിശ്വാസികളായ ആളുകളെ ആ വിഷയത്തിൽ പ്രേരിപ്പിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് അത്തരമൊരു സാഹചര്യത്തിൽ ഇറങ്ങിയ വചനമല്ല, എന്നാൽ ദുർബലന്മാർക്കു വേണ്ടി, അവരുടെ മോചനത്തിന് വേണ്ടി ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുമോ അത് നിയമവിധേയമായ രൂപത്തിൽ ചെയ്യാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം കൂടി നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിൽ അല്ലാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തു നിസായിലെ 73 മുതൽ 75 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ربي أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها. ربي أعوذ بك من الكسل وسوء الكبر. ربي أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന وبك نحيا وبك نموت وإليك المصير. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക لا شريك لك فلك الحمد ولك الشكر. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ عافني في سمعي اللهم عافني في بصري لا اله الا انت. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എൻ്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എൻ്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി وأعوذ بك من عذاب القبر لا إله إلا أنت. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: മതിനേശം തീരോദാത്തിൻ നഖം പൊരുളറിവിച്ച് ഓതിയണുപ്പിട ഇരണ തരുളരും ചോദിയണച്ചിടനരുളി വികൃതരും മൊളിയാലിതു തെളിവാകെ താനം മനം വിങ്കവയടനമെചങ്കമഹന്തകിലായി
1: അമ്രി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ തോഫീഖ് കൊണ്ട് ഒരു പ്രദോഷ സമയം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ, അദ്കാറുൽ മസാ കൃത്യമായി അത് ചൊല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ പോലും മുടങ്ങാതെ ചൊല്ലേണ്ട ഒന്നാണ് അദ്കാറുൽ മസാ. അതുപോലെ തന്നെ രാവിലെ ചൊല്ലേണ്ട അദ്കാറുൽ സബാഹ്. ഏതായാലും ഇന്ന് നിങ്ങളോടൊപ്പം പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
2: ഞാൻ അനൂസ് മഞ്ചേരി,
1: അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇന്ന് ഒരു അതിഥിയുണ്ട്. ഇൻഷാ അതിഥി, അതിഥിയെ പരിചയപ്പെടുത്തും.
3: ഞാൻ മിൻഹാജ് വെള്ളില.
1: വീട് എവിടെ? വെള്ളിയിലാണല്ലേ. എത്ര ക്ലാസ്സിലാണ് മിൻഹാജ് പഠിക്കുന്നത്?
3: ഞാൻ എട്ടാം ക്ലാസ്സിൽ.
1: എട്ടാം ക്ലാസ്സിലാണല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് എന്തൊക്കെ പ്രോഗ്രാമുകളാണ് മിൻഹാജ് ഉള്ളത്?
3: സോങ്.
1: ആ, സോങ് ഉണ്ട്. ഓക്കെ, ഏതായാലും എത്ര സോങ് ഉണ്ട് മിൻഹാജ്?
3: രണ്ടെണ്ണം.
1: രണ്ട്?
3: രണ്ട് സോങ്.
1: രണ്ട് സോങ് ഉണ്ട് അല്ലേ. ഓക്കെ, മാഷാല്ലാ, ബറക്കല്ലാ ഫീക്. ഏതായാലും നമ്മുടെ ശ്രോതാക്കള് നമ്മുടെ ഇവന്റ് ലെവലിലേക്ക് പ്രവേശിക്കുമ്പോ സലാം പറഞ്ഞിട്ട് വരാറുണ്ടല്ലേ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, അവരോട് സലാം അടക്കാം. ഇൻഷാല്ലാ, വലൈക്കും സലാം അഹമ്മദുള്ള വർക്കാത്തു. ഇൻഷാല്ലാ, പേര് നമ്മൾ എന്ത് ചെയ്യാ, നമുക്ക് പിന്നീട് വായിക്കാം. ഇൻഷാല്ലാ, അതിന്റെ കാര്യങ്ങൾ റെഡിയായി വരുന്നുള്ളൂ ഇൻഷാല്ലാ. ഏതായാലും ഒരുപാട് സന്തോഷത്തിന്റെ വേളയിലാണ് നമ്മൾ ഓരോരുത്തരുള്ളത്. ഒരു പ്രദോഷ സമയം കൂടി അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ളൊരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം. പ്രാർത്ഥന വർദ്ധിപ്പിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഈ സമയങ്ങളൊക്കെ. അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ വിഷയം പറയുമ്പോൾ, നമ്മളിപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി തിരിച്ച് പ്രാർത്ഥിക്കും എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെ നമുക്ക് പൊതുവായി നമ്മൾ പറയാവുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടല്ലേ. എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം നമ്മൾ സൂചിപ്പിച്ചു തന്നെയാണ്. ഏതായാലും നമ്മുടെ ശ്രോതാക്കളുടെ അല്ലേ, ആരൊക്കെയാണ് സലാം പറഞ്ഞു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇൻഷാല്ലാ, ഒന്ന് എം എ ഗഫൂർ പാലത്തിങ്ങൽ. മെഹനാസ് ഗഫൂർ പാലത്തിങ്ങലാണോ?
2: ആയിരിക്കുമല്ലോ.
1: ഷുഹൈബായ് വളപട്ടണം. ഷംനാദ് തലശ്ശേരി. മൻഹ നസീർ ഈസ്റ്റ് കോടൂർ. ജമീല കുമരനെല്ലൂർ. അമീർ ടി എടത്തനാട്ടുകാർ, അദ്ദേഹത്തിൻ്റെ എഴുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നഫീസ് കാടാമ്പുഴ. പിന്നെ ആരൊക്കെ സലാം? സുബൈദ പുളിക്കൽ, ഷംനാദ് ഖാൻ, സൽമാൻ ഓറടമ്പാലം, ആയിഷ തോട്ടശ്ശേരിയറ, ഇങ്ങനെയുള്ള ആളുകളാണ് സലാം പറഞ്ഞു വന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഇതിലൂടെ അയക്കാം. കുട്ടികളുടെ പ്രോഗ്രാമുകൾ നിങ്ങൾ അയക്കേണ്ട നമ്പർ 90 20 840 840 എന്നുള്ള നമ്പറിലേക്കാണ് അയക്കേണ്ടത്. 9020 840 840 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികളുടെ പ്രോഗ്രാമുകൾ നിങ്ങൾ അയക്കുക. ഇൻഷാല്ലാ, നമ്മുടെ അമീർ ടി അടുത്ത നാട്ടുകാരൻ്റെ എഴുത്തുണ്ട് അല്ലേ, അത് നമുക്കൊന്ന് വായിക്കാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാത്തവർ, വളരെ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് യാതൊരുവിധ പരിശോധനയും കൂടാതെ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതും മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതും സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇസ്ലാമിക കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. വല്ല വാർത്തകളും കേട്ടാൽ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് മനസ്സിലാക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. യാതൊരു പരിശോധനവുമില്ലാതെ വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങൾക്കിടയാക്കുമെന്ന് ഇസ്ലാം കർശനമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അല്ലേ. നമ്മൾ കേട്ടതെല്ലാം വിളിച്ച് പറയുക എന്നുള്ളത് അത് കളവിൻ്റെ അല്ലേ, ഒരു കളവിൻ്റെ കണത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. നമ്മൾ കേട്ടത് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വിളിച്ച് പറഞ്ഞു, അത് ചിലപ്പോൾ സത്യമായിരിക്കില്ല, അവൻ്റെ പേരിൽ ചിലപ്പോൾ കളവ് പറഞ്ഞതായിരിക്കും, ചിലപ്പോൾ ആ ഒരു വിഷയം കളവ് പറഞ്ഞതായിരിക്കാം. അത് നമ്മൾ പിന്നെ നമ്മുടെ നാട് മൊത്തം ഒരു മൈക്കൊട്ടി വിളിച്ചറിയണ പോലെ ഫുള്ള് പാട്ടാവുക എന്നൊരവസ്ഥ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. അതൊരിക്കലും പാടില്ല. അത് ഇസ്ലാം കർശനമായി വിരോധിച്ചൊരു കാര്യമാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സുകളിൽ സംസ്കാരരഹിതമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് അല്ലേ, മറ്റുള്ളവരുടെ മാനനഷ്ടത്തിന് കാരണമാകുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. ശരി, നമ്മൾ പലപ്പോഴും നമ്മൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എടുത്തു നോക്കുമ്പോഴും അതിലെ ഓരോ വീഡിയോകളും അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അല്ലേ, അതിൽ നമ്മൾ കണ്ടുവരുന്നത് മോശപ്പെട്ട കമൻസ് അല്ലേ, ആളെ ആകെ കൊച്ചാക്കുന്ന അല്ലെങ്കിൽ ആളുടെ മാനം അല്ലേ അത് കെടുത്തുന്ന, അപമാനിക്കുന്ന രൂപത്തിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അല്ലേ, അത് അത്രയും ഗൗരവപ്പെട്ട വിഷയമാണ്. മറ്റുള്ളവരിൽ കാണുന്ന തിന്മകൾ മറച്ചു വെക്കുക എന്നുള്ളത് എന്താണ് ഒരു മുസ്ലിമിൻ്റെ മേലിൽ ബാധ്യതപ്പെട്ട കാര്യമാണ്. നാളെ നമ്മൾ ചെയ്ത തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല മറച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവൻ്റെ തിന്മകൾ നമ്മൾ മറച്ചു വെക്കണം. നാട് മൊത്തം കൂട്ടിപ്പാട്ടാക്കുകയല്ല ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് സംസാരിക്കട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ശരിയാണ്, ഒന്നും പറയാനല്ലെങ്കിൽ വെറുതെ തൊള്ളപടായി പറയാന്നല്ലാതെ അതല്ല വേണ്ടത്. ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ, ഒരു ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ അവന് ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവന് മിണ്ടാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല ബുദ്ധി. അതുപോലെ തന്നെ നാം എഴുതുന്ന ഓരോ വരിയും ടൈപ്പ് ചെയ്യുന്ന ഓരോ കമൻറ്റും നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധ്യം ഒരു വിശ്വാസിക്കുണ്ടായിരിക്കണം. ചുരുക്കത്തിൽ, സോഷ്യൽ മീഡിയ മനുഷ്യർക്ക് പരസ്പരം ആശയവിനിമയം നടത്താനുള്ള ഒരു ഉപകരണം മാത്രമാണ്. എന്നാൽ അത് അശ്രദ്ധമായി ഉപയോഗിക്കുമ്പോൾ അത് വലിയ തിന്മകളിലേക്കും വഴിവെക്കുന്നു. അതിനാൽ നാം ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണോ എന്നും ഉറപ്പുവരുത്തുകയും സംസാരത്തിലും എഴുത്തിലും ഉയർന്ന ധാർമ്മിക സംസ്കാരം പാലിക്കുകയും ചെയ്യുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ ആകട്ടെ മറ്റുള്ള എന്ത് കാര്യമാകട്ടെ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഉറപ്പെടുത്താനുള്ളത്. ഏതായാലും നമ്മളേ സാരോപസ്തിന് സമയമായിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ സാരോപസ്തിലേക്ക് പോകാം. ഇൻഷാല്ലാ കഴിഞ്ഞ് തിരിച്ചു വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പലപ്പോഴും ആളുകൾക്ക് ഈ ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് കാണിക്കുന്ന താല്പര്യം ദീനിൻ്റെ കാര്യങ്ങൾക്ക് കാണിക്കാറില്ല അധികം ആളുകൾ. എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ആയിക്കോട്ടെ, എപ്പോഴും നിസ്കരിക്കണം. ഇനി എപ്പോഴും നിസ്കരിക്കുന്ന ആൾക്കാരെന്നെ ഫർദ് മാത്രം നിസ്കരിച്ച് എണീറ്റ് പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതാണ് ഏറ്റവും ഹയർ. വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നില്ല, പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണെങ്കിൽ അതിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പം തീരെ നിസ്കരിക്കാത്ത ആൾക്കാരെന്ന വലിയ അപകടമാണ്, ഖബറിൽ അവരുടെ തല ചതച്ചരക്കപ്പെടുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിങ്ങനെ മാറി മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. നിസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഗൗരവമാണ് ഇസ്ലാമിൽ, അതുകൊണ്ട് അവർ നിസ്കരിക്കണം. നിസ്കരിക്കുന്നവർ തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കണം. പുരുഷന്മാർ ഇനി അങ്ങനെയുള്ള ആളുകൾ തന്നെ സുന്നത്തായ കർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. ഫറളിന് പുറമെ സുന്നത്ത് നമസ്കരിച്ചാൽ ഫറളിലുള്ള പോരായ്മകൾ നികത്തപ്പെടും, അത് മായ്ക്കപ്പെടും, ആ കുറവ് അതുകൊണ്ട് തീരും. അതുപോലെ തന്നെ പടച്ചറബിൻ്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലവും നമുക്ക് ലഭിക്കും. സ്വർഗത്തിലൊരു വീട് ലഭിക്കും. ഫറൽ നിസ്കാരത്തിന് പുറമെ 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിലൊരു വീടാണ്. ദുഹ നിസ്കാരത്തിന് വലിയ മഹത്വമുണ്ട്. ഖിയാമുല്ലൈലിന് അതിനേക്കാൾ വലിയ മഹത്വമുണ്ട്. തഹിയ്യത്ത്, പള്ളിയിൽ കയറിയുള്ള സുന്നത്ത് നിസ്കാരം തഹിയ്യത്ത്, അതിന് വലിയ പ്രാധാന്യമുണ്ട്. സുബഹ് കഴിഞ്ഞ് പള്ളി ദിക്റും ദുആയുമായിട്ട് കഴിച്ചുകൂട്ടി സൂര്യൻ ഉദിച്ച് അല്പനേരം കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചാൽ പരിപൂർണ ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലിയാണ് ഓഫർ. അപ്പോൾ 5 നേര ഫറള് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നതോടൊപ്പം സുന്നത്ത് നമസ്കാരങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ മിത്രങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അള്ളാഹിൻ്റെ മിത്രങ്ങൾ ആരാണ്? മുഅ്മിനീങ്ങളായ, സ്വാലിഹീങ്ങളായ, മുത്തഖീങ്ങളായ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല ആൾക്കാർ. അവർക്ക് അവരുടെ ശത്രുക്കൾ അള്ളാഹിൻ്റെ ശത്രുക്കളാണ്. അവരെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവർക്ക് പ്രതികാരം കൊടുക്കുക അള്ളാഹാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മഫ്തറത്തു അലൈഹി. എൻ്റെ ഇഷ്ടം, എനിക്കേറ്റവും ഇഷ്ടം, എൻ്റെ ഇഷ്ടം നേടിയെടുത്ത് എന്നിലേക്ക് അടുക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗം, അത് ഫർളായ നിസ്കാരങ്ങളും നോമ്പും സക്കാത്തും ഒക്കെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുപ്പം സിദ്ധിച്ച് ഇനി അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ, മാ യസാലു അബ്ദി യതഖറബ് ഇലയ്യ ബിന്നവാഫിൽ ഹത്താ അഹിബ്ബഹു. ഒരു ദാസൻ സുന്നത്ത് നമസ്കാരങ്ങൾ നിരന്തരമായി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കും. അവസാനം എന്താ ഉണ്ടാവുക? അള്ളാഹ് അവനങ്ങോട്ട് ഇഷ്ടപ്പെടും. അള്ളാഹ് അവനങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നെ അവൻ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും എല്ലാം അള്ളാഹു ആവും. അവൻ അള്ളാഹുവിനോട് വല്ലതും ചോദിച്ചാൽ അള്ളാഹ് കൊടുക്കും. അവൻ വല്ലതും രക്ഷ തേടിയാൽ അള്ളാഹുവിന് രക്ഷ കൊടുക്കും. ഈവൻ അയാൾക്ക് മരിക്കാൻ താല്പര്യമില്ല, അയാളുടെ താല്പര്യക്കേട്, അയാളുടെ ഇഷ്ടമില്ലായ്മ വാങ്ങാൻ അള്ളാഹുക്കും താല്പര്യമില്ല, അയാളെ മരിപ്പിക്കാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം അയാൾക്ക് മരിക്കാൻ ഇഷ്ടമല്ല. അയാൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം അയാളെ ഏൽപ്പിക്കാൻ അള്ളാഹുക്കും ഇഷ്ടമല്ല. അത്രയും അധികം അള്ളാഹു അയാളെ ഇഷ്ടപ്പെടും. എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്? ഫർളിന് പുറമെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ചിട്ടാണ്. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് മടിയാണ് സുന്നത്ത് നിസ്കരിക്കാൻ, അല്ലേ? കാരണം എന്താ, ഇത്ര വലിയ പുണ്യം നമുക്ക് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഷെയ്ത്താൻ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ചിലർക്കൊരു മൊബൈൽ മെസ്സേജ് കോള് അതൊക്കെ വരും. ചിലർക്കൊരു കളി ഓർമ്മ വന്നിട്ട് ഒരു ഓടും, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പായും, അല്ലേ? പല തരത്തിലുള്ള തിരക്കം അങ്ങോട്ട് കയറും. പിന്നെ ദിക്റും ദുആക്കും സുന്നത്ത് നിസ്കരിക്കാനൊന്നും ഇവിടുണ്ടാവില്ല. അതിലൂടെ നഷ്ടമാകുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ ഇഷ്ടം. അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ പിന്നെ അയാൾ കാണുന്നതും കേൾക്കുന്നതും പറയണതും തുടർന്നതും നടക്കണമൊക്കെ നല്ലതായിരിക്കും. അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഒരു കാര്യത്തിലും അയാൾ എന്ത് ചെയ്യില്ല, ഇടപെടില്ല. അയാളെല്ലാത്തിലും അള്ളാഹു ഖൈറും ബറക്കത്തും കൊടുക്കും. അയാൾ എന്ത് ചോദിച്ചാലും അള്ളാഹ് കൊടുക്കും. അള്ളാഹുവിനോട് അയാൾ എന്തിൽ നിന്ന് രക്ഷ തേടിയാലും അള്ളാഹുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. സോ നമ്മളെന്ത് ചെയ്യണം? ഫർള് നിസ്കരിക്കുന്നതോടൊപ്പം, ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം സുന്നത്തായ കാര്യങ്ങൾ കൂടെ ചെയ്യണം. നിസ്കാരം മാത്രമല്ല, നോമ്പുകളുണ്ട്, ദിക്റുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ധാരാളം സുന്നത്തുകളുണ്ട്. ഫർളല്ലാത്തതായ ആരാധനകളാണ് കൂടുതൽ, ഫർള് കുറച്ചുള്ളൂ. അത്തരം ആരാധനകൾ നമ്മൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ നമുക്കൊരുപാട് നേട്ടം അതിലൂടെ കിട്ടാനുണ്ട്. ഇന്ന് മുതൽക്ക് തന്നെ നമ്മൾ ഓരോന്നും ഒന്ന് ഓർഡറാക്കാം. നിസ്കാരം, അതിൻ്റെ കൂടുതൽ സുന്നത്തുകൾ, മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡറാക്കിയിട്ട് വെറും നിർബന്ധ കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകാതെ ഫർളായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങൾ കൂടെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയൊരു ഷെഡ്യൂൾ, ഒരു പ്ലാനിങ് നമ്മൾ നടത്തുക. എന്നിട്ട് അത് നമ്മൾ വർക്കൗട്ട് ചെയ്യുക, അത് സ്ഥിരമായിട്ട് ചെയ്യുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹവും ഇഷ്ടവും പ്രീതിയും ഒക്കെ നമുക്ക് ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, നല്ലൊരു സാരോപദേശമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചിട്ട് ഫർദിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, എന്നാൽ പലരും തന്നെ ചെറിയ തിരക്കൊക്കെ പറഞ്ഞിട്ട് അഭാവം കാണിക്കുന്ന നിസ്കാരങ്ങളാണ് സുന്നത്ത് നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് റവാത്തിബ് സുന്നത്തുകൾ. ചില ആളുകൾ എന്തപ്പോ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട് പലപ്പോഴും, പക്ഷെ റവാത്തിബിന്റെ വിഷയത്തിൽ അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. യഥാർത്ഥത്തിൽ നമ്മൾ റവാത്തിബൊക്കെ നിസ്കരിക്കണം. പരമാവധി നമ്മൾ സമയം കണ്ടെത്തിയിട്ട് തന്നെ എന്താക്ക, നിസ്കരിക്കണം റവാത്തിബ്. പര വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കാം റവാത്തിബ് സുന്നത്തുകളൊക്കെ. വീട്ടിൽ നിന്ന് നിസ്കരിക്കണം എന്താണ് ഒന്നും കൂടി ഉത്തമം അല്ലേ?
1: അതായത്
2: വീട്ടിൽ നിന്ന്
1: ഇപ്പോൾ സുബൈക്ക് മുന്നുള്ള രണ്ട് റക്കാത്ത് റവാത്തിബ് സുന്നത്ത് വീട്ടിൽ നിന്ന് നിസ്കരിച്ച് പള്ളിയിലേക്ക് വരിക എന്നുള്ളതാണ് അഫ്സലായ കാര്യം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൻവർ വി എടത്തനാട്ടുകര, ആയിഷ കരമ്പിൽ, താഹിറ ടി കെ കാസർഗോഡ്, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, പിന്നരാ നഫീസ പി എ താമരശ്ശേരി, സെമിജ പാറ.
2: നമ്മളെ അമീർ സാഹിബിൻ്റെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ വിഷയം പറയാനുണ്ടായിട്ടുള്ള കാരണം, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഴുത്താണെന്ന് അദ്ദേഹത്തിൻ്റെത്. അപ്പം അദ്ദേഹം പറയാണ്, ബഹുമാനിയായിട്ട് താജുദ്ദീൻ സുലൈമാനി ഒരു ഖുതുബ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഖുതുബ ആയിരുന്നു. അതിൽ നബിദിനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അതിൽ മുസ്ലിം നാമധാരി ഇട്ടിട്ടുള്ളൊരു കമൻ്റ്,
1: അതന്നെ ഞാൻ ശ്രദ്ധിച്ചു. നമ്മളതിൽ കൂടുതലായിട്ട് അല്ലേ എല്ലാവരും സ്റ്റാറ്റസുകളും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു.
2: അത് ഭയങ്കര ഗൗരവമായിട്ടുള്ള വിഷയം തന്നെയാണ്.
1: എന്റെ ഉസ്താമാര് നരക സ്വർഗത്ത് പോണില്ലെങ്കിൽ എനിക്കും സ്വർഗത്ത് പോണ്ട,
2: ഒരു
1: നരകത്തിലാണെങ്കിൽ ഓ എനിക്കും നരകത്ത് കടന്നാകത്തില്ല. എന്താലേ
2: അത്
1: ഓർക്ക് കിട്ടാത്ത സ്വർഗം എനിക്കും കിട്ടണ്ട.
2: അതെ, ഓർക്ക് കിട്ടാത്ത സ്വർഗം നമുക്ക് ഉണ്ടാവും. ഇത് ഈ കമന്റ് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ കമൻ്റ് ഓഫാക്കി വെക്കുന്നതാണ് കൂടുതലും നല്ലത് തോന്നും. കാരണം ഈ കമൻറ്റിലൂടെ ഒരുപാട് തൊള്ളത്തല്ല് കിടക്കും. അതിൽ വിളിക്കുന്ന ചില തെറികൾ, അതും നല്ല പ്രഭാഷണവും ഒക്കെ ആവും. ഇപ്പം ഇത് നബിദിനത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ എന്തായാലും അതിനെതിരെ പറഞ്ഞ ഒരാൾ, അയാൾ മുസ്ലിം നാമം വെച്ചിട്ടുള്ള ഐഡിയിൽ വന്ന ഒരാളാണ്, അദ്ദേഹമാണ് മോശപ്പെട്ടൊരു സംസാരം സംസാരിച്ചിട്ടുള്ളത്. അമീർ സാഹിബ് പറയാണ്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ സർവ്വസാധാരണമായിട്ടുണ്ട്. ആളുകൾക്ക് ഇപ്പോൾ അത്ര ഒന്നുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യണില്ല എന്ത് ഇങ്ങനെ വിഷയം. അപ്പോൾ ആളുകൾ എന്തെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ പോയിട്ട് വേണ്ടാത്ത കമൻറ്റുകൾ എഴുതുക. അവരെ ഒരു പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നൊരു കോലം. ആശയത്തോട് നമുക്ക് പലപ്പോഴും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും. അത് ആശയം കൊണ്ടാണ് നമ്മൾ നേരിടേണ്ടത്, അല്ലാതെ അവരെ വീട്ടുകാരെ വിളിച്ചിട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ ഈ സ്ട്രീറ്റ് ദഅവ ഇസ്ലാം ഇപ്പോൾ ബീച്ചിലൂടെയൊക്കെ മതം പറഞ്ഞു, യു എ ടീം അങ്ങനെ ഇസ്ലാം മതം പബ്ലിക്കായിട്ടുള്ള ഏരിയയിൽ പറഞ്ഞു എന്ന കാരണത്താൽ അവരുടെ വീഡിയോക്ക് താഴെ വരുന്ന ചില കമൻറ്റുകൾ, അതിൽ ക്രിസംഗിയായിട്ടുള്ള ആളുകൾ, സംഘികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ മുസ്ലിം ആയിട്ടുള്ള ആളുകളാണ് മെജോറിറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. ഫേസ്ബുക്കിൽ ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് അതിൻ്റെ ആ താഴെ വന്നത് മുസ്ലിം പേര് വെച്ച ഐ ഡി എന്നുള്ള ആളുകളാണ്. എന്താണ് യാഥാർത്ഥ്യം എന്നറിയില്ല. ചിലപ്പോൾ നിരീക്ഷണവാദികളാവും, പക്കാ ലിബറലിസവും മറ്റുള്ള സംഗതികളൊക്കെ ഏറ്റുപിടിക്കുന്ന ആളുകളാവും. അവരുടെയൊക്കെ കമൻറ്റ് കാണുന്ന സമയത്ത് മലയാളി അസ മലയാളി എന്ന നിലക്ക്, മലയാളിയുടെ ഒരു സംസ്കാരമുണ്ട്, അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് എത്രയോ അത് മോശപ്പെട്ടൊരു സംസ്കാരമായിട്ട് മാറിയിട്ടുണ്ട്. ചില ആളുകൾക്ക് അതൊരു ഹരമാണ്. ഒരു ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് മറ്റുള്ളവരെ വീഡിയോയിൽ കമൻറ്റിൽ എന്താക്കുക, അധിക്ഷേപിക്കുക എന്ന് പറയുന്നത്, അതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ഇപ്പോൾ ഒരു പ്രശ്നം. അങ്ങനെ ഈ ഒരു സംഗതിയാണ്. എന്നിട്ട് കമൻറ്റ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ എത്രയും ഒരു വീഡിയോ തരും 500,000 കമൻറ്റ് എന്താ, എത്ര ഒരു പരിധി ഉണ്ടല്ലോ ഡിലീറ്റ് ചെയ്യാനൊക്കെ. അപ്പം എന്താ വെച്ചാൽ, നമ്മളെ കൊണ്ട് അങ്ങനെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായത്, നമ്മൾക്ക് ചിലപ്പം നമ്മൾ കേൾക്കുന്ന ഒരു വീഡിയോ ഒരു സമസ്തക്കാരൻ്റെ വീഡിയോ ആണ്, അയാൾ എന്താ ഇപ്പോൾ സലഫികളെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് കൂട്ടുക, നമ്മളതിൻ്റെ അടിയിൽ പോയിട്ട് എന്താക്കണ്ട, കമൻറ്റ് ഒന്നും ചെയ്യണ്ട. നമുക്ക് വേണമെങ്കിൽ നമ്മളെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ ആ പ്രമാണ സഹിതം ഇട്ട് കൊടുക്കുക, അല്ലാതെ നമ്മളെ വക അത് ഏറ്റു പറഞ്ഞിട്ട് നമ്മൾ അവരങ്ങട്ട് ഒരു മോശമായിട്ടുള്ള ഒരു രീതിയിലേക്ക് എന്താക്കരുത്, അത് ചിത്രീകരിക്കരുത്. ഇത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ മുസ്ലിം തമ്മിലുള്ള പ്രശ്നം ബാക്കിയുള്ള ഒരു അമുസ്ലിമായിട്ടുള്ള വ്യക്തി കാണുന്ന സമയത്ത് അത് വേറൊരു കോലത്തിലാകും കാണാം. ഇവര് തമ്മിൽ തന്നെ പരസ്പരം ചേരില്ല എന്നുള്ളത്.
1: വലൈക്കും അസ്സലാം വബറകാത്തു. സുലൈഖ തിരുവാലി, ഷുഹൈബ വെള്ളപ്പെട്ടൻ പറയുന്നുണ്ട്, മാഷാല്ലാ നല്ലൊരു സന്ദേശം. എല്ലാ കർമ്മങ്ങൾക്കും കൃത്യമായി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ റബ്ബിൽ ആലമീൻ.
2: ഷുഹൈബ വെള്ളപ്പെട്ടണത്തിന്റെ ഒരു ചോദ്യമുണ്ട്. എഞ്ചിനീയർക്ക് ഇഷ്ടപ്പെട്ട കൃതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എഞ്ചിനീയർക്ക് ഇഷ്ടപ്പെട്ട കൃതി
1: ഏതാണ്? സലീമ ഒതുക്കുങ്ങൽ അലൈഹിസ്സലാം. ആ എം എ ഗഫൂർ എന്ന് പറയുന്നത് എന്റെ ഉപ്പയാണെന്ന് പറയുന്നത് മെഹനാസ് ഗഫൂർ പാലത്ത്.
2: മാഷാല്ലാ മാഷാല്ലാ.
1: മെഹനാസ് ഗഫൂർ പാലത്ത്
2: ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ട്. ഫാമിലി ആയിട്ട് ഈവനിൽ ലൈവിൽ എപ്പോഴും ഉണ്ട്. ബറക്കല്ലാഹു ഫീക്ക്.
1: ആയിഷ തോടശ്ശേരി അറ നല്ല ഒരു ഉപദേശം. അബ്ദുൽ ഹമീദ് സി കഴിയൂർ എന്താ പറയുന്നത്, ഇന്നത്തെ ഈവനിംഗ് ലൈവിൽ ചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം.
2: സഫിയ എടപ്പാൾ ചെറിയൊരു വിഷമം പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഇന്ന് കുറച്ച് വൈകിപ്പോയി എന്ന് പറയുന്നുണ്ട്. അഞ്ചേരുവത് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പലപ്പോഴും ചില ആളുകൾ 5:55 മെസ്സേജ് ഇട്ട
1: ആൾക്കാരെ,
2: എന്തായാലും കുഴപ്പമൊന്നുമില്ല. പല ആളുകൾക്കും ഓരോ തിരക്കുണ്ടാവും. ഏതായാലും നമ്മൾ ഉത്തരങ്ങൾ വരുന്നുണ്ട്. അതായത് എഞ്ചിനീയർക്ക് ഇഷ്ടപ്പെട്ട കൃതി ഏത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്.
1: അതിഥി ഇവിടെ കാത്തിരിക്കുകയാണ്. അവന്റെ
2: നല്ലൊരു അടിപൊളി പാട്ട് നമ്മളെല്ലാരും വെയിറ്റ് ചെയ്ത് ഇൻഷാല്ലാ നമുക്ക് അതിഥിയുടെ പാട്ടിലേക്ക് പോവാ അല്ലേ.
1: ഓക്കെ,
2: അപ്പോ മങ്കടക്കാരനാണ് അല്ലേ,
1: വെള്ളില
2: വെള്ളിലക്കാരനാണ് നമ്മളതിഥി. ഓക്കെ പാടിക്കോ.

സംസാരം മൂസ ജനിക്കാതിരിക്കാൻ കുഞ്ഞുങ്ങളെ അവൻ കൊന്നു. മൂസ ജനിച്ചു, ഫിർഔൻ നശിച്ചു.

പാരം. ഇസ്ലാം പുലർന്നു മക്ക ജയിച്ചു, അല്ലാഹുവിൻ യുക്തി അപാരം.

0: കുഞ്ഞുങ്ങളെ അവൻ കൊന്നു. മൂസ ജനിച്ചു, ഫിർഔൻ നശിച്ചു. അല്ലാഹുവിൻ യുക്തി അപാരം.
1: മാഷാല്ലാ, അടിപൊളി അല്ലേ? നല്ല ഉഷാറായിട്ടുള്ളൊരു പാട്ടായിരുന്നു. നമ്മൾ സ്ഥിരം ഈണത്തിലൂടെയൊക്കെ കേൾക്കാറുള്ള ഒരു സോങ്ങാണ്. പീസ് റേഡിയോയുടെ ശ്രോതാക്കൾ പ്രത്യേകിച്ച് ഇത് ഈ ഒരു സോങ് നല്ലോണം കേൾക്കാറുണ്ട്. അപ്പോൾ അത് വെറൈറ്റി ഒരു ശബ്ദത്തിൽ കേൾക്കുമ്പോൾ അത് വേറെ തന്നെയാണ്. എന്തായാലും മാഷാല്ലാ, നല്ല വോയിസാണ്. നമ്മുടെ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ ശ്രോതാക്കൾ എന്താകട്ടെ പറയട്ടെ.
2: ഉത്തരങ്ങൾ വരുന്നുണ്ട്.
1: അതെ, നമ്മളെ എന്താണ് എഞ്ചിനീയർക്ക് ഇഷ്ടപ്പെട്ട കൃതി
3: കൃതി അതാണ്
1: ചോദ്യം. സഫിയ ഇടപ്പാള് പറയണ്ട മാഷാല്ലാ, അർത്ഥവത്തായ മനോഹരമായിട്ട് കാണും. ബാർക്കല്ലാഫിക്കും.
3: അതിനു മുന്നേ എം എ ഗഫൂർ പാലത്തിങ്ങൽ, മുനവർ സലാഹു സാരോപദേശം. മാഷാല്ലാ, അറിവിന്റെ നിറകുടമാണ് ജീവിതത്തിൽ പകർത്താൻ എല്ലാ
1: പീസ് റേഡിയോ
3: ഫാമിലിക്കും മറ്റു എല്ലാവർക്കും നാഥൻ തോഫീക്ക് നൽകുമാറാകട്ടെ.
1: ആമീൻ യാ റബ്ബൽ ആലമീൻ. കേൾക്കുന്ന സമയത്ത് ചില സംഗതികൾ ഭയങ്കര ഹർട്ട് ടച്ച് ആയിട്ട് തോന്നും, പക്ഷെ പലപ്പോഴും ജീവിതത്തിൽ പകർത്താനാണ്
3: ഇത്. ചില സമയത്തേ ഇതിപ്പോ ഇന്ന ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു തോന്നും.
1: തീർച്ചയായും ചില ക്ലാസ്സുകളൊക്കെ പഠിച്ചു പോലെ ഇതിപ്പോ ഇയാൾ ഇന്ന എന്താ പരിചയം ഉണ്ടായിരിക്കും ഇയാൾ പറയുന്ന വിഷയങ്ങൾ.
3: ഇത്രയും അല്ലേ, ഒരു ആ വാക്ക് എന്ത് ചെയ്യും, നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. പക്ഷെ അത് ജീവിതത്തിൽ പലപ്പോഴും കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് മനുഷ്യർ അപകടത്തിലാവാനുള്ളൊരു അല്ലേ.
1: മൻഹ നസീർ ഈസ്റ്റ് കോടൂർ, മാഷാല്ലാ സൂപ്പർ ഗാനം. ജമീല കുമരനെല്ലൂർ പറയുന്നുണ്ട് സൂപ്പർ. ഷുഹൈബായം വളപട്ടണം പറയുന്നുണ്ട് മാഷാല്ലാ ഗാനം സൂപ്പർ. മോൻ നന്നായി പാടി, മോനെ ഒന്നുകൂടി രീതി ശരിയാക്കണം. ബാറക്കല്ലാ ഫീക്കും എന്ന് ഷുഹൈബായം വളപട്ടണത്തിന്റെ ഒരു ചെറിയൊരു കാര്യം കൂടി അല്ലേ, ഒന്നുകൂടി രീതി ശരിയാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മാഷാല്ലാ എല്ലാവർക്കും പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
3: പെട്ടെന്നേ ഞാൻ വിളിച്ചപ്പോ പെട്ടെന്ന് പോന്നതാ.
1: ആ അതാണ്, പെട്ടെന്ന് വിളിക്കരുത്. അപ്പോ ആദ്യം മുൻകൂട്ടി പറഞ്ഞിട്ട് വേണം വിളിക്കാൻ. അപ്പൊ അതിനൊരു ബുദ്ധിമുട്ട് പോലുണ്ട്. ഏതായാലും ഒരുപാട് ആളുകൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് ഉത്തരം പറയാം. അതായത്
3: ആകൃതി എന്നുള്ളതാണ് ഉത്തരം.
1: അതെ,
3: അപ്പൊ ആരൊക്കെയാണ് ആകൃതി എന്ന ഉത്തരം പറഞ്ഞത്?
1: എഞ്ചിനീയറിന് ഇഷ്ടപ്പെട്ട കൃതി ഏതാന്നുള്ള ചോദ്യം. ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുള്ള ഏതാ? ആരാ?
3: ആദ്യം അമീറൊട്ടി അടുത്തനാട്ടുകാര അല്ലേ?
1: അതെ തീർച്ചയായും. പിന്നെ സഫിയ ഇടപ്പാൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
3: പിന്നെ ഷംനാദ്
1: ഷംസാദ് തലശ്ശേരി. പിന്നെ പിന്നെ ഉത്തരം പറഞ്ഞു ഷംനാദ്.

0: ആദ്യം അയച്ചിരുന്നു, അത് മംഗ്ലീഷിൽ അയച്ചിരുന്നത്, പിന്നെ അത് മലയാളത്തിലാക്കി അയച്ചാണ്. മാഷാല്ലാ ഖൈർ. ഏതായാലും നമ്മള് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇനി ക്വസ്റ്റ്യൻസ് ഇതിൽ കാണണോ?
1: ഇനി വരണം.
0: ക്വസ്റ്റ്യൻ ഇതിൽ കണ്ട പോലെ തോന്നിയല്ലോ,
1: പക്ഷെ അതിന് ഉത്തരം കണ്ടില്ല.
0: ഉത്തരം ഇതിന്റെ നഫീസ പി എ താമരശ്ശേരിയാണ് ചോദിച്ചിട്ടുള്ളത്. നാലാം മാസത്തിൽ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അഞ്ചാം മാസത്തിൽ ഇങ്ങോട്ട് വരും, എന്താണ് അതിന്റെ ഉത്തരം? ഇതിന്റെ ഉത്തരം ആദ്യം എന്ത് ചെയ്യണം? നഫീസ പി എ താമരശ്ശേരി ഞങ്ങൾക്ക്
1: പറഞ്ഞറിയില്ല.
0: ഏതായാലും മാഷാ നല്ലൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയി.
1: പിന്നെ
0: ഇനി വേറെ ക്വസ്റ്റ്യൻ
1: വരുന്നുണ്ട് കേട്ടോ, കുറച്ചും കൂടി സിമ്പിളായിട്ട് കിട്ടും. ഷുഹൈബായും വളപ്പെട്ടാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ചോദ്യം ഇതാണ്, 28 ദിവസമുള്ള മാസം ഏതാണ്?
0: 28 ദിവസമുള്ള മാസം ഏതാണ്?
1: കുസൃതി ചോദ്യമാണ്. അപ്പൊ
0: കുസൃതിയാക്കി എടുക്കല്ലേ,
1: കുസൃതി കൂടിയോന്നൊരു സംശയം. ഏതായാലും അതിന്റെ ഉത്തരങ്ങൾ വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അതായത് 28 ദിവസമുള്ള മാസം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. വളരെ ആലോചിച്ച് ചിന്തിച്ച് ഒന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കണത്. ഒന്ന് ഒന്ന് ഒന്ന് ഒന്ന് നമ്മളെ ബുദ്ധി ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതിന് സിമ്പിളായിട്ട് ഉത്തരം പറയാം. 28 ദിവസമുള്ള മാസം ഏതാണ്, അതാണ് ചോദ്യം. വെറൈറ്റി
0: ഇനി കൂടുതലേ നമ്മൾ ചോദ്യം പറഞ്ഞാലേ ഉത്തരം കിട്ടും.
1: അതിൽ കൂടുതലേ കൂടുതൽ ആവർത്തനം ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ്,
0: പ്രശ്നം ഭയങ്കര പ്രശ്നമാണ്. മിനാജ് ഇനി വേറെ പാട്ടുണ്ടോ? ഉണ്ട് മിനാജ്, ഇനി പാട്ടുണ്ട്,
1: മിനാജ് പാട്ടുണ്ട് അല്ലേ? നമ്മൾ പാടിക്കോട്ടെ,
0: പാടിക്കോട്ടെ ഇൻഷാല്ലാ. പാട്ട് പാട്ട് പാട്ടിലൊക്കെ ഉണ്ട്, മാഷാല്ല
1: അടിപൊളിയാ. മദ്രസില് അല്ലേ, മദ്രസില് സർഗസന്ധത്തിന്റെ
0: പുലിയാണ്, പുലിയാണ് മാഷാല്ല.

0: മാഷല്ലാ അല്ലേ, നല്ല ഉമ്മാനെ കുറിച്ച് അല്ലേ. താരാട്ട് പാടാൻ ഉമ്മയാണ് അല്ലേ, ഉമ്മയോളം വരികയില്ല ഒന്നും തന്നെ എന്നതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യന് ഉത്തരം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ,
1: ഒരുപാട് ഉത്തരം വന്നിട്ടുണ്ട്
0: ചിന്തിക്കുന്ന
1: വേറെ അതിന്റെ ഉള്ളിലൂടെ വേറെ ചോദ്യങ്ങളും വരുന്നുണ്ട്.
0: ഇതേ നല്ല ചിന്തിക്കുന്നവർക്ക് ഉത്തരം കിട്ടു, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടാകാനാലേ,
1: ചിന്തിക്കുന്നവർക്ക് ഉത്തരം കിട്ടും,
0: ഉത്തരം കിട്ടും. അപ്പോ അതും നല്ലൊന്ന് ചിന്തിക്കുക. ഏതായാലും മാഷാല്ലാ മിൻഹാജിന്റെ അല്ലേ പാട്ട് ഉമ്മാനെ പറ്റി ഗാനം വെരി സൂപ്പർ മാഷാല്ലാ. ഇന്നത്തെ ലൈവ് മോൻ്റെ പാട്ടിനാൽ സമൃദ്ധം, അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. രണ്ട് പാട്ട് മിൻഹാജ് പാടി, എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു. മാഷാല്ലാ ബറക്കല്ലാ. ഉത്തരം പറയണോ?
1: പറയാം.
0: വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ ഉത്തരം പെട്ടെന്ന് പറയാം. എല്ലാ മാസവും 28 ദിവസം ഉണ്ട് എന്നുള്ളതാണ് ശരി. ചില ആളുകൾ ഫെബ്രുവരി എന്നൊക്കെ ഉത്തരവായിട്ടുണ്ട്. സത്യമാണ്, ഫെബ്രുവരിയിൽ

0: ആളുകൾ പെട്ടെന്ന് ചിന്തിക്കും, അങ്ങനെ
1: അങ്ങനെ ചിന്തിക്കും. പക്ഷേ ഫെബ്രുവരിയിൽ നാല് വർഷം കൂടുമ്പോൾ 29 വരുന്നുണ്ടേ, അത് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ മാസത്തിലും എന്തുണ്ട്, 28 ദിവസങ്ങളുണ്ട് എന്ന് ഓർക്കുക. അതുകൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ആദ്യത്തെ ഉത്തരം പറഞ്ഞതാരാ? ആദ്യത്തെ ഉത്തരം ചില ആൾക്കാർ ചന്ദ്രമാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: കുറച്ച് നമ്മള് തല തിരിഞ്ഞ് ചിന്തിച്ചിട്ട്
1: അതാണ് ശംസാൽ തലശ്ശേരിയാണ് ആദ്യ ഉത്തരം പറഞ്ഞത് അല്ലെ.
0: ആൾ മന്ത്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വെറൈറ്റി ആയി ഉത്തരം. പിന്നെ അമീർട്ടി അടുത്ത നാട്ടുകാർ എല്ലാ മാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷംനാദ് ഖാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്,
1: മെഹനാസ് ഗഫൂർ.
0: പിന്നെ ചില ആൾക്കാർ ഫെബ്രുവരിനോട് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു,
1: എല്ലാ മാസത്തിൽ 28 സൽമാൻ ഓടമ്പാലം.
0: പിന്നെ സഫിയ അടപ്പാൾ പറഞ്ഞു ഉത്തരം. പിന്നെ മുംതാസ് പാലപ്പുഴ കാക്കേങ്ങാട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെയാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്.
1: ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഒരു ക്വസ്റ്റ്യൻ
0: പെട്ടെന്ന് കിട്ടും. കയറാൻ കഴിയാത്ത കാർ, കയറാൻ കഴിയാത്ത കാർ, അതാണ് ചോദ്യം.
1: കയറാൻ കഴിയാത്ത കാർ,
0: അത് ചോദിച്ചുള്ള ആദം സാജിദ്. ആദം സാജിദ് എന്നുള്ള ഒരു
1: ഉത്തരം നിങ്ങൾക്ക് അറിയോ?
0: സിമ്പിൾ അല്ലേ?
1: ആണോ?
0: മിനിഹാജിനെ കിട്ടി. മിനിഹാജ് ഉത്തരം പറയും അല്ലേ? മിനിഹാജ് കണ്ടുപിടിച്ചോട്ടോ. കയറാൻ കഴിയാത്ത കാർ
1: നിങ്ങള് പറഞ്ഞ സിമ്പിളായി ക്വസ്റ്റ്യൻ അറിയില്ലേ, അവർക്ക് കിട്ടിയേക്കണേ. ഓ,
0: പല ഉത്തരങ്ങളാണ് പല ഉത്തരങ്ങളാണ് വരുന്നത്, ഒന്നു രണ്ടെന്നല്ല, വെറൈറ്റി വെറൈറ്റി ഉത്തരങ്ങൾ. ഇന്ന് വരെ ആരും ചിന്തിക്കാത്ത കോലത്തിലുള്ള ഉത്തരങ്ങളൊക്കെ, ആരും കയറാൻ കഴിയാത്ത കാർ. പിന്നെ
1: എന്നാലേ നമുക്ക് ഇന്നത്തെ ഒരു പാഠക്കുറിപ്പ് ബാക്കിയുണ്ടല്ലേ, അതിലേക്ക് പോയാലോ? ഇൻഷാല്ലാ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ്, മൻ ഖാഫ അദലജ വമൻ അദലജ ബലഗൽ മൻസില അല ഇന്ന സിലഅത്തല്ലാഹി ഗാലിയതുൻ അല ഇന്ന സിലഅത്തല്ലാഹി അൽജന്ന. ഒരു വലിയൊരു ഉപദേശമാണ്. നന്മയിലേക്ക് നമ്മൾ ഒന്നുകൂടെ സക്രിയരായി മുന്നിടേണ്ടതുണ്ട് എന്ന നിലക്ക് നബി പറയുന്നൊരു ഉപദേശം. ആർക്കെങ്കിലും ഭയമുണ്ടെങ്കിൽ അവനെന്താക്കട്ടെ, അതിലജ അവന് നേരത്തെ രാത്രി നേരത്തെ പുറപ്പെടട്ടെ എന്നാണ്. അങ്ങനെ രാത്രി നേരത്തെ പുറപ്പെടുന്നവൻ അവൻ്റെ വീട് പുൽകും, വീട്ടിലേക്ക് അവൻ എത്തിപ്പെടും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയുന്നത് അല്ല ഇന്ന സിലാത്ത് അള്ളാഹി ഹോലി, അള്ളാഹുവിൻ്റെ സിലാത്ത്, അള്ളാഹു നൽകുന്ന ചരക്കുകൾ അത് വളരെ മികവുറ്റതാണ്. അല ഇന്ന സിലാത്ത് അള്ളാഹി അൽജന്ന, അള്ളാഹു നൽകുന്ന ചരക്ക് എന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ്, അത് എല്ലാ സുഖസൗകര്യങ്ങളും അടങ്ങിയിരിക്കുന്ന സ്വർഗീയ ഗേഹമാണ് എന്ന് പഠിപ്പിച്ചിരിക്കുക. അവിടെ നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ അഫൽ യബ്തഹിദ് മിനൽ മആസി വലിയജ്തഹിദ് ഫീ തഅതിഹി സുബ്ഹാനഹു വതആല. നമുക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നരകമുണ്ടെന്ന് പഠിപ്പിച്ചു, അവിടെ അതിന് അനുസൃതമായ ശിക്ഷകളുണ്ടെന്ന് പഠിപ്പിച്ചു. അത് നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഭയപ്പെട്ട് നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്യുക. ഫൽ മതാഉല്ലതിഹി ഇൻദല്ലാഹി ഖാലിയ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ചരക്കുകൾ എന്ന് പറഞ്ഞാൽ അത് വളരെ മികവുറ്റതാണ്, അത് സ്വർഗമാണ്, അതിൻ്റെ വിലയോട് മറ്റൊന്നും കിടപിടക്കുകയില്ല എന്നതാണ്. അപ്പോൾ നമ്മുടെ നഫ്സ്, നമ്മുടെ സ്വന്തം ശരീരം, നമ്മുടെ സമ്പത്ത്, അതൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവാക്കുക, കഠിനാധ്വാനം ചെയ്യുക, നന്മകൾ ചെയ്യുക എന്നത് തന്നെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അനുസരണ കാണിക്കുന്ന കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുക. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥയുണ്ടാവുക എന്നത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ജീവിക്കുന്നവരായി മാറുക, ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും കടന്നു വരുന്ന നന്മകളെ നമ്മൾ ഒപ്പിയെടുക്കുക, അത് ജീവിതത്തിൽ പ്രവർത്തിക്കുക, അങ്ങനെ ജീവിക്കുന്നവരായി മാറുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഷാല്ലാ, നല്ല ഒരു പാഠക്കുറിപ്പാണ് നമ്മൾ കേട്ടത്. ഏതായാലും അല്ലേ, നമ്മൾ ഒരുപാട് അറിവുകൾ നമ്മൾ ഇന്ന് നേടി അല്ലേ. അപ്പോൾ വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. റഫീഖ് ടൈലർ മംഗളൂർ എപ്പോഴാണ് വരുന്നത് അല്ലേ?
0: അതെ,
1: അദ്ദേഹം ആ ടൈലറിങ്ങിന്റെ
0: എനിക്ക് തോന്നണേ, എനിക്ക് മൂപ്പര് അധികം ഇപ്പൊ ലേറ്റ്
1: ആവണ്ടേ,
0: കംപ്ലൈന്റ് ഉണ്ട്. എനിക്ക് തോന്നണേ മൂപ്പര് കേറുന്നുണ്ടാവും, പക്ഷെ ഈ ഫീഡ്ബാക്ക് അയക്കാനും ചിലപ്പോ തിരക്കിന്റെ ഇടയിലേ
1: ടൈലറിങ്ങിപ്പോ ഭയങ്കര തിരക്കുള്ള സീസണാന്ന് തോന്നണു അല്ലേ?
0: തിരക്ക് അവർക്ക് തിരക്കിന് അങ്ങനൊന്നും ഇല്ല, പക്ഷെ പെരുന്നാളൊക്കെ ആകുമ്പോ കുറച്ചൊന്നുകൂടി ഉണ്ടാവും. പിന്നെ സ്കൂൾ സീസണൊക്കെ
1: തിരക്കുണ്ടാവും
0: ഓരോ സീസണില്. അപ്പൊ ഏതായാലേ ഒരുപാട് ആളുകള് എന്തപ്പോ
1: അതിന്റെ ഉത്തരം
0: റൈഹാന ബാനു തോട്ടശ്ശേരി ആറ വീണ്ടും സലാം പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആദ്യമായിട്ട് ഇപ്പൊ വരിക തോന്നുന്നുണ്ട് അല്ലെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, എന്തായിരുന്നു ചോദ്യം?
1: കേറാൻ പറ്റാത്ത കാർ. ഉത്തരം എന്താണ്? മഴക്കാരെന്നാണ്
0: ഉത്തരം.
1: സുബ്ഹാനല്ലാഹ്, അവിടെ സർക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്,
0: സർക്കാർ വന്നിട്ടുണ്ട്. ഈ സർക്കാർ എവിടുന്ന് കിട്ടിയെന്നറിയില്ല. സംഗതി റെഡി ആട്ടോ,
1: നമുക്ക് കേറാൻ പറ്റാത്ത
0: സർക്കാർ മഴക്കാർ. അതല്ലേ, നമുക്ക് ആദ്യം ഉത്തരം വന്നത് മഴക്കാരാണ്. ആ ഉത്തരം അയച്ചിട്ടുള്ളത്
1: ജമീല വിപിയാണ്.
0: അല്ല, അതിന്റെ മുന്നേ റൈഹാന ബാനു തോട്ടശ്ശേരി ഉത്തരം
1: അയച്ചിട്ടുണ്ട്.
0: പറഞ്ഞ പാടെ എന്താക്കിട്ടുണ്ട്? നമ്മളെ ഒരു വോയിസ് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്.
1: ഇപ്പൊ നമുക്ക് നമ്മളെ അല്ലിജ ബാരിസ് മോളിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ അയക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തണം.
0: പിന്നെ അതല്ലേ, എന്താപ്പോ നമ്മളെ ഇന്ന് ഒരു പ്രശ്നമുണ്ട്, നമുക്ക് വോയിസ് കിട്ടൂല. അതായത് അയച്ചു വാട്സപ്പിലേക്ക് വോയിസ് അയച്ചെന്ന് കിട്ടൂല. അപ്പൊ ഇട്ടോ ഇട്ട ചില ആളുകൾ പറഞ്ഞു വോയിസ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രയാസം ഉണ്ട് എന്ന് അറിയിക്കുകയാണെന്ന്, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അത് പ്ലേ ചെയ്യാൻ നമുക്ക് സാധിക്കൂല. നമ്മളെ അമീർ സാഹിബൊക്കെ ഒന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നമ്മളെ വോയിസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ മൂപ്പർക്ക് ഇൻഷാല്ലാഹ് ആ വോയിസ് തന്നെ നമുക്ക് അടുത്ത ദിവസം എന്താക്കാം, നമുക്ക് ഇടാനുള്ള സൗകര്യം ചെയ്യാം.
1: നേരത്തെ ഉത്തരം പറഞ്ഞ ആൾക്കാരുടെ പേര് മൊത്തം വായിച്ചോ?
0: ഇല്ലല്ലോ, പറഞ്ഞിട്ടില്ല.
1: മൽഹ നസീർ, ഇഷ്ടുകൂടൂര്, ആയിഷ തോട്ടശ്ശേരിയറ, ഷംനാദ് ഖാൻ,
0: അമീർ ടി അടത്തനാട്ടുകര, സലീമ ഒതുക്കുങ്ങൽ, ആദം സാജിദ്,
1: താഹിറ ടി കെ കാസർകോട്,
0: ബിലാൽ,
1: സൽമാൻ ഓറടബാലം,
0: ഷാഹിദ സുഹറ മഞ്ചേരി,
1: അബ്ദുൽഹമീദ് സി കെ അഴിയൂർ,
0: പിന്നെ സുലേഖ തിരുവാലി,
1: സജ്ന സിക്സ്ത് മൈൽ
0: ആറാം മൈൽ വയനാട്, നഫീസ കാടാമ്പുഴ, സലീമ ഒതുക്കുങ്ങൽ. അവർ രണ്ടാട്ടോ ഉത്തരം പറഞ്ഞു. സലീമ ഒതുക്കുങ്ങൽ നഫീസ പി എ താമരശ്ശേരി
1: ഉത്തരേ ഉറപ്പിച്ചതാണ്.
0: മുംതാസ് പാലപ്പാട വെറൈറ്റി ആയി. ഉത്തരം ശരിയാട്ടോ, ഉത്തരം തെറ്റിയാണ്. ഓസ്കാർ
1: കേറാൻ
0: പറ്റില്ലല്ലോ ഓസ്കാറിന്. വെറൈറ്റി വെറൈറ്റി ഉത്തരങ്ങളുണ്ട്.
1: വേറൊരു ചോദ്യം നമ്മള് പോയാൽ തിരിച്ചു വരാത്ത യാത്ര, ആ യാത്രക്ക് പറയുന്ന പേര് എന്താണ്?
0: സിമ്പിൾ ആണ് ഇത്, കുസൃതി ഒന്നല്ല കേട്ടോ. സീരിയസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, അത് അങ്ങനെ തന്നെ എടുക്കണം.
1: അബ്ദുൽ അമീദ് സി കെ അഴിയൂർ മഷാല നല്ലൊരു മെസ്സേജാണ് തന്നത്. ബാറക്കല്ലാഹി ഫീക്.
0: എനിക്ക് തോന്നണേ നമ്മളെ ആ നേരത്തെ ചോദ്യം ചോദിച്ചതിന്റെ ഉത്തരം എല്ലാവർക്കും കിട്ടും. എന്തായാലും ചോദ്യം എന്തായിരുന്നു? പോയാൽ തിരിച്ചു വരാത്ത യാത്ര. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ നമ്മളെ ഷുഹൈബ എം വളപട്ടണം അയച്ചിട്ടുണ്ട്.
1: അതിന് മുന്നേ റഫീഖ് ടൈറ ബാംഗ്ലൂർ വീണ്ടും സലാം പറഞ്ഞു വന്നിട്ടുണ്ട്.
0: നമ്മൾ സലാം കേട്ടു, വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി
1: വബറകാത്ത്.
0: അതെ, പറഞ്ഞു ചെയ്തു.
1: ഓക്കെ, ഷുഹൈബ എം വളപട്ടണം ചോദിച്ച ചോദ്യം ഏതാണ്?
0: ആ ചോദ്യം മറ്റേ നേരത്തെ പറഞ്ഞതിന്റെ ഉത്തരം പറയാം. മരണം.
1: ആരും ഉത്തരം പറഞ്ഞോ?
0: ആ വന്നേ ഉത്തരം വന്നില്ലേ. അബ്ദുൽ അമീദ് സി കെ അഴിയൂർ, അമീർ ടി അടത്തനാട്ട്, ഇവരൊക്കെ ഉത്തരം പറഞ്ഞു. ഷംനാദ് ഖാൻ, മൻഹ നസീർ ഈസ്റ്റ് കോടൂർ, നമ്മളെ റഫീഖ് ടൈലർ മാംഗ്ലൂർ, അദ്ദേഹം പറയുന്നുണ്ട് സുഹൃത്തുക്കളുടെ കടയിൽ, സുഹൃത്തിന്റെ കടയിൽ ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തിരക്കിലാണ്, വെറുതെ അല്ല, ലേറ്റ് ആവണേ. എന്തുണ്ട്?
1: ഷംസാദ് തലശ്ശേരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷംനാദ് ഖാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
0: സുലേഖ തിരുവാലിയൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്തായാലേ ഷുഹൈബ എം വളപട്ടണം വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ചോദ്യം, പണം ഇരട്ടിക്കാനുള്ള മാർഗം എന്തെന്നുള്ളതാണ്.
1: കുസൃതി ചോദ്യമാണ്.
0: കുസൃതി ചോദ്യം അങ്ങനെ തന്നെ എടുക്കണം. അയിഞ്ഞുകൊണ്ടെങ്ങാണ്ട് വല്ല സ്കീമിൽ ഇടുക എന്ന തരത്തിലുള്ള ഉത്തരങ്ങൾ ഒന്നും അയക്കരുത്.
1: പണം ഇരട്ടിക്കപ്പോ ക്ലൂ പറയണോ?
0: ക്ലൂ കൊടുത്തതൊക്കെ കിട്ടും,
1: കിട്ടോ?
0: സിമ്പിൾ ആയിട്ട് കിട്ടും.
1: നമ്മള് പൈസ ഇരട്ടിക്കാനല്ല ഒരു വഴി.
0: വേണ്ട,
1: ഇത് അതിന് ട്രിക്കാണോ? ട്രിക്കാണോ?
0: അങ്ങനെയും പറയാം. പണം ഇരട്ടിക്കാനുള്ള മാർഗം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഷുഹൈബായം വളപട്ടണാണ്.
1: അതുകൊണ്ട് ഓർമ്മപ്പെടുത്താൻ കുസൂദ്ധി ഒക്കെ എടുക്കുക. ഗൗരവത്തിന് ഉത്തരം പറയണ്ട, കുസൂദ്ധിയായിട്ട് ഉത്തരം പറയണ്ട.
0: നേരത്തെ നമ്മള് ഗൗരവം പറഞ്ഞത് എന്താക്കണം, ഒഴിവാക്കണം. ഇത് ഗൗരവല്ലാത്ത കുസൂദ്ധി ആയിട്ട് തന്നെ എന്താക്കണം, എടുക്കണം. പണം ഇരട്ടിക്കാനുള്ള മാർഗം നല്ലോണം
1: സലീമ ഒതുക്കുങ്ങ അല്ലേ, ഇവരൊക്കെ നേരത്തെ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നല്ല നല്ല ചോദ്യങ്ങൾ അയ്യോ ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി വരുന്നുണ്ട് അല്ലേ.
0: അതെ, നമ്മള് മാത്രമേ ഉള്ളൂ എന്നാണല്ലേ ഇങ്ങനെ. തീർച്ചയായും
1: അടിപൊളിയായിട്ട്
0: ഉത്തരം പറയുന്നുണ്ട്, ഉത്തരം ഇങ്ങനെ വരുന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: പിന്നെ അത് ഇസ്ലാമികമായിട്ടും കൊണ്ടുവരുന്നുണ്ട്,
0: അത് ഇസ്ലാമിക് ഒരു ഒരു മാനത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് അതിന്റെ ഉത്തരം പറഞ്ഞ ആൾക്കാർ.
1: നമ്മൾ ആദ്യം പറഞ്ഞു ഇതെന്താണ്, നമ്മളെന്ത് പറഞ്ഞു അതൊരു കുസൂദ്ധി ചോദ്യമാക്കിയിട്ടാണ് എടുക്കേണ്ടത്. പിന്നെ അതിനെ ഗുണിക്കണമൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ, ചില ആളുകൾ ഇരട്ടിപ്പിക്കാനുള്ള മാർഗം ഇതിന് ഒക്കെ നമ്മൾ കുസൂദ്ധി എടുക്കണം. ഞാനിപ്പോൾ രണ്ടു ദിവസം മുന്നേ കുറേ കുസൂദ്ധി ചോദ്യങ്ങൾ വായിച്ചു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല എന്നുള്ളു കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു, പക്ഷെ അത് കാണാനില്ല. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ഇമെയിൽ ഇവരെന്ത് ചെയ്യും, നമ്മളതുകൊണ്ട് നമ്മൾ ഇൻഷാല്ലാ.
0: അബ്ദുൽ ഹമീദ് സി കെ അഴിയർ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ ഉത്തരം പറയുന്ന സമയത്ത് അത് പറയും, കാരണം ഇന്ന് വരെ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതെ പറഞ്ഞ ഈ കുസൃതി ചോദ്യത്തിന് ഒരു പ്രത്യേകതാണ്,
1: ഒരുപാട് ഉത്തരങ്ങൾ വരും.
0: ഉത്തരം അത് ചിലപ്പം ചിരിക്കാനുള്ള വകുപ്പ് അതിലുണ്ടാവും. പിന്നെ നമ്മള് കുസൃതി ചോദ്യം മാത്രമാക്കണ്ട, മറ്റു ക്വസ്റ്റ്യനുകളൊക്കെ പോരട്ടെ, വെറും കുസൃതി ചോദ്യം ആകുമ്പോ ചിലപ്പം ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും.
1: അപ്പൊ നമുക്ക് ഇസ്ലാമി ചോദ്യം, പിന്നെ ജനറൽ നോളജ് ചോദിക്കണം അല്ലേ, ജി കെ അത് വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഏതായാലും ഉത്തരങ്ങൾ വരട്ടെ. അതിന് മുന്നേ ഞാൻ അപ്പൊ ഇന്ന് ഒരു വായിച്ചൊരു ഹദീസിനെ കുറിച്ച് പറയാണ്. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ. ഇപ്പം ചില ആളുകൾക്ക് ദുനിയാവി അഥവാ ദുന്യവിയായ അറിവുകളൊക്കെ നല്ലോണം ഉണ്ടാവും, അഥവാ ഭൗതികമായ അറിവുകൾ കൂടുതലായിട്ട് അവർ നേടും. പക്ഷേ പാരത്രികമായിട്ടുള്ള അറിവുകൾ ചില ആളുകൾ നേടൂല, മനസ്സിലായോ? അത്തരക്കാർക്ക് അത്തരക്കാരെ അള്ളാഹു സുബ്ഹാനഹു വതാല യുടെ കോപത്തിനിരയായിരിക്കും എന്നൊക്കെ ഹദീസിലൂടെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് വായിച്ചൊരു ഹദീസാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അപ്പോൾ ചില ആളുകളുണ്ട് മക്കളെ മതം പഠിപ്പിക്കുന്ന വിഷയത്തിൽ, ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഠിച്ചോട്ടെ എന്നുള്ള രൂപത്തിൽ, പക്ഷേ ഈ ഭൗതിക വിഷയങ്ങൾ എൻജിനീയറിംഗ് ആവട്ടെ, ഡോക്ടർ ആവട്ടെ, MBBS ആവട്ടെ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുക. ഒരു പഠിച്ചില്ലെങ്കിൽ എന്താ പഠിക്കാത്തു, ഇന്നലെ വലിയ നിലയിലെത്തുള്ളൂ എന്നൊരു സംസാരം പല രക്ഷിതാക്കളെന്ന് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്തത് എന്നൊരു ചോദ്യം അല്ലേ, എന്നൊരു ചോദ്യം പലപ്പോഴും വരാതെ വരല് കമ്മിയാണ് എന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എന്തായാലേ നമുക്ക് പറയണോ ഉത്തരം,
0: പറയാം. കാരണം അതിലേ ഒരുപാട്
1: വെറൈറ്റി സുബ്ഹാനല്ലാഹ് എന്തൊക്കെയല്ലേ ഒരുപാട് ഉത്തരം വന്നിട്ടുണ്ട്. അപ്പളേ ഉത്തരം പറയാം, നിങ്ങൾ പറഞ്ഞോളേ
0: ഉത്തരം. അതായത്
1: ഇപ്പൊ ഒരു ഒരു 10 rupees ഉണ്ട് എന്റെ കയ്യിൽ, 10 rupees ഉണ്ട്. ആ 10 rupees ഇരട്ടിയായി കാണുന്നുണ്ടെങ്കിൽ നമ്മളെ വരൻ്റെ ഉള്ളില് ഒരു കണ്ണാടി ഉണ്ട്, ആ കണ്ണാടിന്റെ മുന്നിൽ വെച്ചാല്
0: എന്താവും, ഡബിൾ ആവും അല്ലേ? ഇല്ലേ, എന്താണ് അഭിപ്രായം?
1: നമ്മൾ തന്നെ ഡബിൾ ആവൂലേ?
0: തീർച്ചയായും. എന്താ വെച്ചാൽ
1: അതാണ് കുസൂദ്ധി ചോദ്യം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന് ശരിയായ ഉത്തരം ആദ്യം തന്നെ അയച്ചിട്ടുണ്ട്, ആരറിയോ? അമീർ ടിയാടത്തിനാട്ടുകാരാണ് അല്ലേ അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഉത്തരം പറഞ്ഞത് ആദ്യത്തെ ഉത്തരം പറഞ്ഞ അമീർ
0: ടിയാടത്തിനാട്ടുകാരി ഷംസാദ് തലശ്ശേരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷംനാദ് ഖാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരാള് സ്വദക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: പേര് നമ്മൾ വായിക്കൂല,
0: പേര് വായിക്കൂല.
1: സ്വദക്ക എന്ന് വായിച്ചിട്ടുണ്ട്. ഈ മറ്റേ മറ്റേതുണ്ടല്ലോ, നമ്മള് ഗുണിക്കുമല്ലോ അതിനെ,
0: ഇന്ദു എന്ന്
1: പറഞ്ഞിട്ടുണ്ട്.
0: പിന്നെ ചില ആൾക്കാര് പണം പെട്ടിയിൽ വെച്ചാൽ വരും, കൂടെ മയിൽപ്പീലിയും വെച്ചാൽ മതി.
1: പിന്നെ ചില്ലറാക്കിയാ മതി,
0: ചില്ലറാക്കിയാ മതി.
1: നമ്മൾ വിചാരിക്കാത്തല്ലേ. പിന്നെ പണം അപ്പൊ എന്ത് ചെയ്യും,
0: ഇരട്ടിപ്പിച്ചു ഇരട്ടിപ്പിച്ചു.
1: കുസൃതിയാണോ? പിന്നെ ഇൻവെസ്റ്റ്
0: ഇൻവെസ്റ്റ് ചെയ്യാം.
1: പിന്നെന്താ വെബക്കാന്നോ ദാനം
0: സ്വതക്കാന്നിട്ടാവും ചെലപ്പോ സംഗതി,
1: അത് എനിക്കറിയില്ല. പിന്നെ
0: ആ പിന്നെ വേറെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ വേറെ നമ്മുടെ അമീർ സാഹിബിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്.
1: ആദം സാജിദ് ഒരു ക്വസ്റ്റ്യൻ
0: ക്വസ്റ്റ്യനാണ്. ഹു ഇൻവെന്റഡ് പെൻസിൽ പെൻസിലിൻ? എന്താ ഇപ്പോ ഉത്തരം അറിയുന്നവരെന്താക്ക പറയാം.
1: ഉത്തരം അറിയുന്നവര്
0: ആ ഉത്തരം പറയാം. ഹു ഇൻവെന്റഡ് പെൻസിലിൻ? പല ആളുകൾക്കും ആ ഉത്തരം ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല. ഞാൻ സമയം തരാം, കുറച്ച് സമയം കൊടുക്കാം. ഓക്കെ, ചോദ്യം ഒരുപാട് വരുന്നുണ്ട്.
1: സജ്ന സജ്ന ആറാം മൈൽ വയനാട്, ഉത്തരം കേട്ടോ വാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കണ്ണാടിയുടെ മുന്നിൽ വെച്ചാൽ മതി വരുമ്പോഴേ. അത് വല്ലാത്തൊരു അല്ലേ, എല്ലാവരും ഒരു അത്ഭുതപ്പെടുന്ന ഒരു ക്വസ്റ്റ്യനായി. പിന്നെ ഇസ്ലാമിക ക്വസ്റ്റ്യനും ഒരുപാട് ക്വസ്റ്റ്യൻസ് പിന്നെ വരുന്നുണ്ട്. അല്ലാ, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് കൊണ്ടേ എറിയൽ തുടങ്ങിയാണ് ഇപ്പോൾ മാഷാല്ലാ. അപ്പോൾ ഇന്ന് ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലോ.
0: ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇതെല്ലാവർക്കും പരാതിയാവും, ചോദിച്ചിട്ടില്ല.
1: അതിൻ്റെ ഉത്തരം എന്താണ്? അയ്യോ, അപ്പോൾ ഉത്തരം വരുന്നുണ്ട് അല്ലേ, ഉത്തരങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യന് ആരാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ആദം സാജിദാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യത്തിന് ഉത്തരം എന്തുണ്ട്? വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാഷാല്ലാ. അപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ, നമുക്കേ അറിയാത്തുള്ളൂ.
0: ഇത് ചോദ്യം ഉണ്ടല്ലോ, അതായത് നമ്മളെ ഇവര് ചോദിച്ചത് ഈ പെൻസിലിന് കണ്ടുപിടിച്ചത് ആരാണെന്ന് കേട്ടോ. ഇൻവെന്റഡ് എന്നാണ് കണ്ടുപിടിച്ചത്, അത് ഒരു ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്. ഏത് ശാസ്ത്രജ്ഞനാണ് എന്നുള്ളത്
1: നമുക്കേ അറിയാത്തുള്ളൂ.
0: ഒരുപാട് ആൾക്കാർ
1: എന്താ ഉത്തരം പറയണ്ടി വരുന്നുണ്ടേ.
0: ഉത്തരം വരുന്നുണ്ട് മാഷാല്ലാ.
1: ചോദിച്ചാൽ തന്നെ ഉത്തരം പറയുമോ?
0: അത് അത് അത് നമ്മളെ നിയമം തെറ്റിക്കുന്ന പരിപാടിയാണ്.
1: ഏതായാലും മാഷാ, ഇന്ന് ഇന്ന് സത്യം പറഞ്ഞാല് ഒരു വെറൈറ്റി ആയി അല്ലേ.
0: കാരണം ഒരുപാട് ആളുകൾ ഒപ്പം
1: വന്നു. മറ്റൊന്നല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ത്രില്ലിംഗ് ആയത് മറ്റേ ആ കണ്ണാടി കൊണ്ടൊരു പൈസ വെച്ചാൽ മതി. അത് വല്ലാത്ത വെറൈറ്റിയെ മാറി. അപ്പൊ ഇന്ന് എന്തായാലും പാട്ടായാലും ഓരോ കാര്യങ്ങളായാലും ഒരു വെറൈറ്റി,
0: പല ആളുകൾ ഉത്തരം പറയുന്നുണ്ട്, വെറൈറ്റി ഉത്തരങ്ങൾ പറയുന്നുണ്ട്.
1: പല ആളുകൾക്കും പല ശൈലികൾ, അപ്പൊ പല ആളുകളിൽ നിന്നും പല ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കും.
0: അതെ അതെ, തീർച്ചയായും. അപ്പൊ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്.
1: ആരാണ് ആദ്യം ഉത്തരം പറഞ്ഞത്?
0: ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞത് താഹിറ ടി കെ കാസർഗോഡാണ് ഉത്തരം പറഞ്ഞത്.
1: ആരൊക്കെ? ലൂയി പാസ്റ്റർ എന്നൊക്കെ ഉത്തരം പറഞ്ഞത്
0: തെറ്റാണ്. പിന്നെ ആദം സാജിദ്
1: പറ്റില്ല,
0: ഫോളാണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക അടുത്തനാട്ടുകാര സെർ അലക്സാണ്ടർ ഫ്ലെമിംഗ്, അതൊരു ബഹുമതി കൂടി കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ സജന ആറാം മൈൽ പറയുന്നുണ്ട്. പിന്നെ ഒരാൾ നിക്കോളാസ് ജാക്കസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റാണ്. പിന്നെ ലൂയി പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, തെറ്റാണ്. ഏതായാലും ഉത്തരം നല്ല അടിപൊളിയായിട്ട് ആളുകൾ എന്താക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇൻവെന്റഡ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയില്ല എന്ന് വിചാരിച്ചു, പക്ഷെ ഒരുപാട് ആളുകൾ പറഞ്ഞു.
1: പിന്നെ ക്വസ്റ്റ്യൻ അമീറുട്ടി അടുത്തനാട്ടുകാര ചോദിക്കുന്നു, ഖുർആൻ പാരായണത്തിൽ പ്രസിദ്ധനായ സ്വഹാബി ആരായിരുന്നു? സിമ്പിൾ ക്വസ്റ്റ്യൻ.
0: ഖുർആൻ പാരായണത്തിൽ പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി ആരായിരുന്നു എന്ന
1: കൺഫ്യൂഷൻ വരും.
0: അതെ
1: വരും. വേറൊരു ക്വസ്റ്റ്യനും ചോദിക്കണോ?
0: വേണ്ട, ഉത്തരം പറയട്ടെ.
1: പറയട്ടെ,
0: വെയിറ്റ് ചെയ്യാം.
1: സമയമുണ്ടോ?
0: സമയം സമയമുണ്ടേ. രണ്ടിൻറ്റോ ഒരു ഒരു ഇൻറ്റോ ഒക്കെ കൊടുക്കാം.
1: ബെറ്റർ ഒന്ന് ഉത്തരം പറയാം.
0: അതെ,
1: സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പം എല്ലാവരും എന്താണ്?
0: ആ ഓക്കെ, പേപ്പട്ടി വിഷത്തിന്, പെൻസിലിൽ നിന്ന് പറഞ്ഞ പേപ്പട്ടി വിഷത്തിന് ഒരു വെനം ഈ വിഷത്തിനടിക്കണ മരുന്ന്.
1: ആ അങ്ങനെ അങ്ങനെ, ആ അതാണ് പെൻസിലിൻ അല്ലേ. ഞാൻ പെൻസിലിൻ എന്ന് പറയുമ്പോൾ എന്താ കരുതി പോയി.
0: പിന്നെ ഉത്തരങ്ങൾ വരുന്നുണ്ട്, അതായത് ഖുർആൻ പാരായണത്തിന് പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി ഉത്തരങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോ ഒരാഴ്ച ഈ ഒരാഴ്ച കഴിഞ്ഞ ഒരാഴ്ച
1: നേരത്തെ ആമിർ രണ്ടത്താണ് പറഞ്ഞു പെൻസിൽ എന്നാണ് കേട്ടത്.
0: ഓക്കെ, പോട്ടെ. പിന്നെ ഈ കഴിഞ്ഞൊരാഴ്ചയെ ഞാൻ ചെറിയൊരു ന്യൂസ് കേട്ടു, ചെറുതല്ല പക്ഷെ ഞെട്ടിപ്പിക്കുന്ന ഒരു ന്യൂസ്. ഐഫോണ് വാങ്ങിക്കാത്തതിന്റെ
1: ഞാൻ കണ്ടത്
0: അല്ലേ. അതെ, ഐഫോണ് വാങ്ങിക്കൊടുക്കാത്തതിന്റെ കാര്യം എന്തായാലും
1: അതും പ്രായം എത്രണ്ട്?
0: ആ പത്തൊമ്പോ പതിനെട്ടോ
1: ഉണ്ട് പ്രായം.
0: പത്തൊമ്പോ പതിനെട്ടോ
1: അത്ര പ്രായം. ഒരു ഒരു കൊക്കന്റെ മുകളിൽ
0: നിൽക്കുക,
1: എന്നിട്ട് എന്ത് ചെയ്യാ?
0: അച്ഛനും അമ്മയും കാല് പിടിക്കുന്നുണ്ട്,
1: കാല് പിടിക്കുന്നുണ്ട്.
0: അച്ഛൻ ചാടാതൊക്കെ വേണ്ടി പിടിക്കാൻ പോയപ്പോ അച്ഛനും കൂട്ടിട്ട് ചാടി.
1: അപ്പൊ അമ്മ കഴിച്ചു, പോലും മരിച്ചില്ലേ.
0: ഇനിയിപ്പോ ഞാൻ ചാടി, ഒരു വീട്ടിലെ മൂന്ന് പേര്.
1: ഇതൊക്കെ
0: ശരിക്കും ആ ന്യൂസ് ഭയങ്കരമായിട്ട് ഒരു പ്രയാസം ഉണ്ടാക്കി കണ്ടപ്പോ.
1: എന്തായാലും
0: നമ്മൾ ആലോചിക്കണ്ടാവും, അതൊരു നോർത്ത് ഇന്ത്യയിൽ നടന്ന ഒരു സംഭവമാണ്. പക്ഷേ ബട്ട് നമ്മുടെ നാട്ടിൽ വരാം.
1: ഒരു വർഷം മുന്നേയാണ്, ഒരു വർഷത്തിനിടയിൽ ഞാൻ ഒരു ന്യൂസ് കേട്ടു. ഒരു ചെറിയ അഞ്ചാം ക്ലാസ്സുകാരൻ, സ്ഥലം ഞാൻ പറയുന്നില്ല, ഇവിടെ അടുത്തുള്ള പെരിന്തൽമണ്ണക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തുള്ള ഒരു അഞ്ചാം ക്ലാസ്സുകാരൻ ഉമ്മയോട് ഫോണ് ചോദിച്ചു. അപ്പോൾ ഉമ്മ എന്ത് ചെയ്തില്ല, ഉമ്മ ഫോൺ കൊടുത്തില്ല. അതിൻ്റെ പേരിൽ എന്ത് ചെയ്തു, കുട്ടി ജീവൻ ഒടുക്കി. അപ്പോൾ ജീവൻ ഒടുക്കുക, ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് എല്ലാവരും കേൾക്കേണ്ട കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും ആശ്വാസം ലഭിക്കണമെന്നല്ല. നമ്മൾ വിചാരിക്കും ആ ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കഴിച്ചിലായി എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യും, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് അവസ്ഥയിലാണോ മരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്യണ ഏത് അവസ്ഥയിലാണോ, പല രൂപത്തിൽ ആത്മഹത്യ സംഭവിക്കുന്നുണ്ട്, അത് എങ്ങനെയാണോ സംഭവിക്കുന്നത് ആ രൂപത്തിലായിരിക്കും നാളെ പരലോകത്തിൽ ഒരുത്തെ നിൽപ്പിക്കുക. പിന്നെ അവനക്ക് രക്ഷ ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം. പിന്നെ പറയും മന പേടിപ്പിക്കാനാണ്.
0: ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവം എന്നല്ല, പക്ഷെ ഇത് ഇപ്പൊ നമ്മൾ കേട്ട സംഭവം കുറച്ച് വെറൈറ്റി ആണ്. ഇതുവരെ നമ്മൾ കേട്ടില്ല. കാരണം അച്ഛൻ രക്ഷിക്കാൻ നിന്ന അച്ഛനും അത് ചാടേണ്ടി വന്നു, പിന്നെ അമ്മ അത് കണ്ടിട്ട് സൈക്കോ അത് ചാടുകയും ചെയ്തു. ഒരു കുടുംബം മൊത്തം ഒരു മകന്റെ ഫോണിന്റെ ഒരു ഭ്രമം നിമിത്താണ് എന്താക്കുന്നത്, മരണപ്പെട്ടു പോണത്. അപ്പൊ ഇത് നമ്മളെല്ലാരും ശ്രദ്ധിക്കുക. മക്കൾക്ക് ഫോണ് കൊടുത്ത് അഡിക്റ്റഡ് ആക്കിയിട്ടുള്ള പാരന്റ്സ് പ്രത്യേക നോട്ട് ചെയ്യുക.
1: എപ്പോഴാണ് സംഭവിക്കുന്നത്,
0: ഇത് നമ്മളെ വീട്ടിലും സംഭവിക്കാനിരിക്കുന്ന ഒരു സംഗതിയാണ്. അല്ല, കാത്തു രക്ഷിക്കട്ടെ. കാരണം അത്രയും ഗൗരവമുള്ള വിഷയമാണ്. തിന്നാന് ഫോണ്, പഠിക്കാൻ ഫോണ്, എല്ലാത്തിനും ഫോണ് എന്നുള്ള സാധനം കൊടുക്കുന്നോണ്ട് എന്താണ് അതിപ്പം അത് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ നല്ലോണം ഗൗരവത്തിൽ നമ്മൾ എന്താക്കണം ഈ വിഷയം, എല്ലാരും
1: ശ്രദ്ധിക്കണം. ഉത്തരം പറഞ്ഞോളേ.
0: നേതത്തിന്റെ ഉത്തരം ഉബയ്യുബ്നു കഅബ്.
1: ആരൊക്കെ ഉത്തരം പറഞ്ഞു?
0: ഉത്തരം ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതില് അമീന് സൂചിപ്പിച്ച പോലെ ഇതില് ചെറിയ സംശയം ഉണ്ടാക്കാൻ.
1: ഞാൻ റമദാനിൽ ചെറിയ ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയപ്പോ ചില ആളുകൾ ഇദ്ദേഹമല്ലേ എന്ന് നമ്മള് ഉത്തരം
0: അല്ലേ എന്നുള്ളൊരു അതൊരു സംശയമാണ്.
1: സംശയം
0: അപ്പൊ ആരായിരുന്നു ഖുർആൻ പാരായണത്തിൽ പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി?
1: ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വേറെ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിയപ്പെടുന്നുണ്ട്.
0: ഉബയ്യ് ഇബ്നു കഅബ്.
1: കഅബ് ആണ് അതിന്റെ
0: ഉത്തരം. ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുള്ളത് ആദ്യമായി പറഞ്ഞത്
1: ആരാണ്? ആ സജിന ആറാം മൈൽ അല്ലേ.
0: ഓക്കെ. പിന്നെ ഇതിൽ ഇബ്നു മസ്ഊദ് വന്നിട്ടുണ്ട്, ഉമ്മി മക്തൂം വരുന്നുണ്ട്, പിന്നെ സൈനബ ബിൻത് ഹാരിസ് വരുന്നുണ്ട്, പിന്നെ ഇബ്നു മസ്ഊദ് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. സജിന ആറാം മൈൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, പിന്നെ സഫിയ അടപ്പള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ
1: ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ, വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്ന ഒരു സൽഗുണം ഏതാണ്? അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അല്ലേ. COVID-19 ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് സ്ഥലം ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അയക്കുക. പിന്നെ നേരത്തെ നമ്മൾ ഈ അല്ലേ ജീവനൊടുക്കുന്ന വിഷയം നമ്മൾ പറഞ്ഞു. അതിലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ മനപ്പെടുപ്പിക്കാനോ എന്നുള്ള രൂപത്തിൽ ചില ആളുകൾ ഇത് ചെയ്യും. അപ്പോൾ ഇതെന്താ മനുഷ്യനെ ഭയങ്കര എല്ലാതും ആയിരിക്കുമ്പോൾ ഞാൻ അവൾ പേടിപ്പിക്കാൻ ചെയ്തതാണ്. അപ്പോൾ അതിൽ കുടുങ്ങി. ഇത് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, അത് തിരിച്ചെടുക്കാൻ പണിയാണ്. കൈ പൊന്തൂല ചില മതി. ചിലപ്പോൾ ഇപ്പോൾ പല അവസ്ഥയിലാണല്ലേ, അതിന് ഊരി പോരാൻ ഭയങ്കര പ്രയാസമാണ്.
0: ഈ അടുത്ത കാലത്ത് ആരോ പറഞ്ഞു ഇതേപോലെ.
1: നമ്മൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ അവസ്ഥ,
0: ഒരു സ്ത്രീ ആസിഡ് കുടിച്ചു മന പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്.
1: എന്താ
0: ആസിഡ് കുടിച്ചു, രണ്ട് വർഷം നരകിച്ചു, ഇന്റേണൽ ഓർഗൻസ് മൊത്തം എന്താക്കി, നശിച്ചുപോയി, ഒക്കെ ഉരുകി പോവാന്ന് ഡോക്ടർ പറഞ്ഞു. അതായത് ഓരോ ദിവസം കൂടുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഉരുകി പോയി. ലാസ്റ്റ് ആളിങ്ങനെ എരിഞ്ഞ് വേദന സഹിച്ച് തിന്ന് തിന്ന് തിന്നെന്ന് അങ്ങനോട് മരിച്ചു. ഒരു ജസ്റ്റ് ഒരു പേടിപ്പിക്കാൻ വേണ്ടി, ഉമ്മനെ പേടിപ്പിക്കാൻ
1: വേണ്ടി
0: കാണിച്ചതാണ്. അപ്പോൾ അതും എനിക്ക് തോന്നണേ പക്വത ഇത്തിരി പ്രായമുള്ള ഒരു സ്ത്രീയാണ് കേട്ടോ, ഒരു സ്ത്രീയാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തൊരു വിഷയത്തിൽ ഉമ്മാനായിട്ടൊന്ന് ഉടക്കിയതിൻ്റെ കാരണത്താൽ ചെയ്തിട്ടുള്ള. അപ്പോ ഭയങ്കര ഗൗരവമാണ് ആത്മഹത്യ അല്ലേ, ഭയങ്കര കുറ്റമാണ് ഇസ്ലാമില്.
1: എങ്ങനെയാണ് മരിച്ചത് ആ രൂപത്തിലാണ് എന്ത് ചെയ്യാ. ഈ COVID-19 ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലം ഏതാണ്? അതിന്റെ ഉത്തരം ചോദിച്ച ആൾ എന്ത് ചെയ്യണം, ജമീല കുമാരനല്ലൂർ അതിന്റെ ഉത്തരം പറയണം.
0: ഇന്ത്യയിലാണ്, ലോകത്തല്ല.
1: കോവിഡ് ഇന്ത്യയിൽ കോവിഡ് 19 ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലം ഏതാണ്? ലോകത്തല്ല കേട്ടോ, കോവിഡ് 19 ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലം ഏതാണ്? ഇതിൻ്റെ വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ പോവും എന്ന് പറയുന്ന ഒരു സൽഗുണം ഏതാണ് എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടണം. ഏതായാലും സമയം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഏകദേശം ഇനി 2-3 മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒരു ഉത്തരം പറയാം ഇൻഷാ അല്ലാ. ഏതായാലും ഇന്ന് നമ്മൾ ഒരുപാട് അറിവുകൾ ഇന്ന് നമ്മൾ നേടി അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. സംസ്ഥാന ചോദിച്ചത് കേട്ടോ, ജില്ല അല്ല ചോദിച്ചത്. ഓക്കെ ഓക്കെ, സംസ്ഥാന ജില്ല പറഞ്ഞാലും ജില്ലയും പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഉത്തരം പറയാം. കോവിഡ് 19 വന്നിട്ടുള്ളത് എവിടെയാണ്? ആദ്യം വന്നത് കേരളത്തിലാണ്. കേരളത്തിലാണ്, കേരളം. ജമീല കുമാർ നെല്ലൂർ, ഷംനാദ് ഖാൻ എന്നിവർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ചൈന എന്നൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യാം? ഓക്കെ, ഏതായാലും നമ്മുടെ ഈവനിംഗ് ലൈവ് ഇവിടെ അവസാനത്തിലെത്തിയിട്ടുണ്ട്. യെസ്, നമസ്കാരത്തിന് ശേഷം ആയത്തെക്കുറിച്ച് ഓതുക എന്നത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഇതാണ്. ഏതായാലും നമ്മുടെ ഈവനിംഗ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
0: അനൂസ് മഞ്ചേരി,
1: മിന്നഹജുള്ള. ഇൻഷാ അള്ളാ അടുത്തൊരു ഈവനിംഗ് ലൈവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ ശ്രവിക്കുന്നത് സ്വരം. അഗതാരിൽ നിന്നെ മാത്രം സ്തുതിക്കുന്നു എന്ന ഗാനവുമായി നമ്മുടെ കൂടെ ചേരുന്നു നുഹ ബിൻതു മുഹ്സിൻ.

മഷാല്ല, കാതുകൾക്ക് ഇമ്പം നൽകുന്ന, മനസ്സുകളിൽ ആശയ വിസ്ഫോടനം നടത്തുന്ന ഒരു ഗാനമാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. പാടിയത് നുഹ ബിൻതു മുഹ്സിൻ.

0: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. തൗഹീദി പ്രബോധന രംഗത്ത് തൻ്റെ ജീവിതം സമർപ്പിച്ച് പിൻതലമുറക്ക് മാതൃകയായി ജീവിച്ച കെ ഉമർ മൗലവി റഹിമഹുല്ലയുടെ ജീവിത ചരിത്രങ്ങൾ കോറിയിട്ട ഓർമ്മകളുടെ തീരത്ത് എന്ന കൃതിയുടെ ശബ്ദാവിഷ്കരണമാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ വലിയ കാളിയും ചെറിയ കാളിയും എന്ന ഭാഗം കേൾക്കാം. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ, ജാബിർ ചാലിയം.
1: പറയാൻ ഉദ്ദേശിച്ചു തുടങ്ങിയത് മറ്റൊരു കഥയാണ്. ആ കഥയുടെ ദുഃഖകരമായ അന്ത്യം മേൽപ്പറഞ്ഞ വിജ്ഞാനത്തിലേക്ക് വിരൽ ചൂണ്ടും. ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ ബാഫക്കിത്തങ്ങളുടെ അളിയനാണ്, മമ്പുറം ജാറത്തിന്റെ അവകാശി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന പണ്ഡിതനും പ്രഭാഷകനുമായ ഐദീദ് തങ്ങളും ഈ ജാറത്തിന്റെ അവകാശികളിൽപ്പെട്ട കുടുംബക്കാരനാണ്. അദ്ദേഹത്തെ അള്ളാഹു ഷിർക്കിന്റെ വേലിക്കെട്ടിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചു. ആറ്റക്കോയത്തങ്ങൾ കോഴിക്കോട് നഗരത്തിൽ പ്രമുഖനാണ്, ബ്രിട്ടീഷ് ഭരണകൂടത്തിന് പ്രിയപ്പെട്ടവൻ. അങ്ങനെയുള്ള നാട്ടുപ്രമാണിമാർക്ക് ബ്രിട്ടീഷ് ഭരണകൂടം അക്കാലത്തു കനിഞ്ഞു നൽകുന്ന സ്ഥാനപ്പേരാണ് ഖാൻ ബഹദൂർ. എന്റെ ബഹുമാന്യ സുഹൃത്തും സരസനുമായ KKM ജമാലുദ്ദീൻ മൗലവിക്ക് ഇതിനെക്കുറിച്ച് ഒരു കമന്റുണ്ട്. ഖാൻ ബഹദൂർ എന്നാൽ താന ബഹദൂറം അനിൽ ഇസ്ലാം. അദ്ദേഹം ഇത് പ്രത്യേക രീതിയിൽ പറയുമ്പോൾ ഞങ്ങൾ അറിയാതെ ചിരിച്ചുപോകും. ആറ്റക്കോയത്തങ്ങൾ കോഴിക്കോട് വലിയ പള്ളിയിലെ മുത്തവല്ലിയായിരുന്നു. അവിടുത്തെ ഖാളിയും ഖതീബുമായിരുന്ന ആൾ മരണപ്പെട്ടു. പകരം ഒരാളെ കിട്ടണം. ഞാനന്ന് പട്ടാളപ്പള്ളിയിലെ ഖതീബ് സ്ഥാനത്തു നിന്നും വിരമിച്ചു നിൽക്കുന്ന കാലം. ഖാൻ ബഹദൂർ KM മൗലവിയുമായി വളരെ സൗഹൃദത്തിലായിരുന്നു. തങ്ങളൊരു ദിവസം മൗലവിയോട് പറഞ്ഞു, വലിയ പള്ളിയിൽ ഖുതുബ മലയാളത്തിലാക്കണം, വളരെ നല്ലത് എന്ന് മൗലവി പറഞ്ഞു. ഉടനെ തങ്ങൾ പറയുകയാണ്, ഉമർ മൗലവിയെ ഖതീബായി കിട്ടിയാൽ നന്നായിരുന്നു, ഖാദിസ്ഥാനം എനിക്ക് കിട്ടുകയില്ല, അത് തങ്ങന്മാർക്ക് അവകാശപ്പെട്ടതാണ്. ഖുതുബ പട്ടാളപ്പള്ളിയിലേതുപോലെ, പക്ഷെ ഒരു ചെറിയ കാര്യം അതോടൊപ്പം വേണം. നമസ്കാര ശേഷം തിരിഞ്ഞു നിന്ന് ഒരു ചെറിയ ദുആയിരക്കൽ നടത്തണം, സുന്നി പള്ളികളിൽ നടപ്പുള്ളതുപോലെ, ഖാൻ ബഹദൂർ പറഞ്ഞു. KM മൗലവിക്ക് ഉടനെ മറുപടി പറയാമായിരുന്നു, പക്ഷേ ചിലപ്പോൾ അദ്ദേഹം മുഖത്തടിച്ചതുപോലെ ചിലരോട് പറയുകയില്ല. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയും സ്വഭാവ വൈശിഷ്ട്യവുമാണത്. തങ്ങൾ നാടറിയുന്ന വലിയ പ്രമാണിയും പൗരമുഖ്യനുമാണല്ലോ, പെട്ടെന്ന് പിണക്കേണ്ട എന്ന് തോന്നിയിരിക്കാം. KM മൗലവി ലാളിത്യം കൊണ്ട് ഉന്നതനാണ്, പലതും ഞാൻ അദ്ദേഹത്തിൽ നിന്നും പഠിച്ചു, പകർത്തി. പക്ഷേ ഈ വിശേഷത എന്തുകൊണ്ടോ എനിക്ക് അനുകരിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ ഒരാൾ എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ കേട്ടിരിക്കും, ദീനിന്റെ കാര്യത്തിലും ഞാൻ കേട്ടിരിക്കും, പക്ഷേ വൈകാതെ പ്രതികരിക്കുകയും ചെയ്യും. ഖാൻ ബഹദൂർ ഇങ്ങനെ പറയുന്നു. ഒരു ചെറുചിരിയോടെ മൗലവി പിറ്റേനാൾ എന്നോട് പറഞ്ഞു, പഠിച്ചതിന് വിരുദ്ധമായി നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? ഞാൻ മറുപടി പറഞ്ഞു, ഒരു കാര്യം ഉറപ്പു കിട്ടിയാൽ ഞാൻ ഏൽക്കാം, മുൻ ഉപാധികളൊന്നും എന്റെ മുമ്പിൽ വെക്കരുത്, ഞാൻ പറയുന്നതിനും ചെയ്യുന്നതിനും ഞാൻ ഉത്തരവാദിയായിരിക്കും, ആർക്കും ചോദ്യം ചെയ്യാം, മറുപടി നൽകാൻ ഞാൻ ഒരുക്കമായിരിക്കും. മൗലവി ഒന്നും മിണ്ടിയില്ല. അതങ്ങനെ പോയി. പിന്നീട് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചുകോയ തങ്ങളെ ഖാദിയായി നിയമിച്ച വാർത്തയും കേട്ടു. അന്ന് അദ്ദേഹം ഫറോക്കിലെ റൗളത്തുൽ ഉലൂം അറബിക് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു, മൗലാന അബ്ദുസബാഹിന്റെ ശിഷ്യൻ. ഈ സ്ഥാനാരോഹണ വാർത്ത കേട്ടപ്പോൾ ഗുരുനാഥനായ മൗലാന അബുസബാഹ് പറഞ്ഞു, ആ കുട്ടിയെ എല്ലാവരും കൂടെ ചീത്തയാക്കി, എത്ര ദീർഘവീക്ഷണവും അർത്ഥഗർഭവുമായ വാക്ക്. അപ്പവാണിപം ഉദ്ഘാടനം ചെയ്യുന്ന ഖാദിയായില്ലേ, നല്ലവണ്ണം കിതാബ് തിരിയുന്ന, അറബി ഭാഷയിൽ കഴിവുള്ളവർ കിതാബുമായി തിരിയുകയാണ്, ജനസമ്മിതി ആശിക്കുന്നവരുടെ സ്ഥിതി നാശത്തിലേക്കായിരിക്കും. ഇദ്ദേഹം വലിയ ഖാദിയായ കഥ വേറെയാണ്. തൊട്ടു വടക്കു ഭാഗത്തുള്ള പള്ളിയിൽ ഒരു ചെറിയ ഖാദിയുണ്ട്. എന്താണ് ഈ വലുതും ചെറുതുമായി വിഭജിക്കപ്പെട്ടത്? എവിടെയാണ് അതിന്റെ വ്യത്യാസം? ഒരു രസികൻ കഥയാണിത്. ബ്രിട്ടീഷ് ഭരണം അന്ത്യം കാത്തു കഴിയുന്ന കാലം, കുറ്റിച്ചിറയിലെ തെക്കും വടക്കുമുള്ള മഹല്ലുകളിലെ ഖതീബുമാർ തമ്മിൽ വലിയൊരു ചേരിപ്പോരുണ്ടായി. ജനങ്ങൾ രണ്ടു വശത്തും വാശിയോടെ ചേർന്നു. ഒടുവിൽ ഭയങ്കരമായ ബഹളത്തിന്റെ വക്കത്തെത്തി. പോലീസ് ഇടപെടേണ്ടി വന്നു. അന്ന് വിവാഹത്തിന് പുതിയാപ്പളമാരെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കലുണ്ട്. ബൈത്തു ചൊല്ലി, ഈണത്തിൽ പാടി, ദഫുമുട്ടി, താളം പിടിച്ച് ആരവത്തോടെയാണ് കൊണ്ടുപോകുക. ദഫുമുട്ട് പാടില്ല, അത് ഹറാമാണ്. പാടുണ്ട്, അത് ഹലാലാണ്. ഇതാണ് തർക്കവിഷയം. വമ്പിച്ച അടികലശയിൽ എത്താവുന്ന കർക്കശമായ വാശിയിലായി പ്രശ്നം. ഒടുവിൽ ഭൂരിപക്ഷാഭിപ്രായം അനുസരിച്ച് വോട്ടെടുപ്പ് നടത്തി പ്രശ്നം തീരുമാനിക്കാമെന്ന് പോലീസ് മധ്യസ്ഥം പറയുകയും ജനം അത് അംഗീകരിക്കുകയും ചെയ്തു. അന്ന് വോട്ടെടുപ്പുകൾക്ക് ചിഹ്നമുള്ള പെട്ടികൾ വെക്കലാണ് പതിവ്. ആളുകൾ ബാലറ്റ് ഇഷ്ടമുള്ള പെട്ടിയിലിടും. ഒടുവിൽ എണ്ണി അധികം കിട്ടുന്നവർ വിജയിക്കും. ഇവിടെയും പെട്ടികൾ വെച്ചു. ആനപ്പെട്ടിയും കാളപ്പെട്ടിയുമാണെന്നാണ് ഓർമ്മ. വോട്ടെണ്ണിയപ്പോൾ ആനപ്പെട്ടിയാണ് ജയിച്ചത്. ദഫുമുട്ട് ഹലാൽ എന്ന വാദം ആനപ്പെട്ടിയുടേതായിരുന്നു. ജയിച്ച ഭാഗത്തെ കാളിയെ വലിയ കാളിയായും തോറ്റ ഭാഗത്ത് നേതാവിനെ ചെറിയ കാളിയുമായി ബ്രിട്ടീഷ് സർക്കാരിന്റെ നിയമപാലകർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അങ്ങനെ വലിയ കാളിയും ചെറിയ കാളിയുമുണ്ടായി. ദഫുമുട്ട് കാളിമാർ.
2: അസ്ഹരി തങ്ങളും കണ്ണിയത്ത് നേർച്ചയും. 22/6/98 ചന്ദ്രിയ പത്രത്തിൽ ഒരു വാർത്ത. വാർത്ത 1998 ഞാൻ പറയുന്നത് കുറെ കൂടി പഴയ കാര്യമാണ്. കാന്തപുരം സുന്നികൾ ഉപ്പുചാക്ക് എന്ന് ആക്ഷേപിച്ച് സമസ്തയുടെ പ്രസിഡന്റ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആണ്ട് നേർച്ച 4 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അസ്ഹരി തങ്ങളുടെ നേതൃത്വത്തിൽ കൂട്ടസിയാറത്തോടെ പരിപാടിക്ക് തുടക്കം. ആണ്ട് നേർച്ചയെന്ന ഷിർക്കിനെക്കുറിച്ചും അതിന്റെ തുടക്കമായ കൂട്ടസിയാറത്തിനെക്കുറിച്ചുമല്ല ഞാനിപ്പോൾ പറയുന്നത്. അസ്ഹരി തങ്ങളെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. കേരളത്തിൽ കഴിയുന്നത്ര മതപഠനം നടത്തി, കുറെ കാലം ദർസ് നടത്തി, പിന്നീട് കൈറോ ജാമിയ അസ്ഹറിൽ പോയി ഉന്നത പഠനം നടത്തി ജയിച്ചു. ആ സർട്ടിഫിക്കറ്റിൽ ലിബിയയിൽ അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടി. കുറച്ചുകാലം അവിടെ കഴിഞ്ഞു. അപ്പോൾ സൗദിയിൽ അതിനേക്കാളും ശമ്പളം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ് അങ്ങനെ വഹാബി കുപ്പായമിട്ട് മക്കത്ത് വന്നു. എന്റെ ആത്മസുഹൃത്തും സൗദി പൗരനും മക്കയിൽ മസ്ജിദുൽ ഹറാമിലെ കോളേജിലെ ഉന്നത ഉദ്യോഗസ്ഥനുമായിരുന്ന ചാവക്കാട് സ്വദേശി അബ്ദുറൌഫ് മലബാരിയുമായി പരിചയപ്പെട്ടു. അബ്ദുറൌഫ് മൗലവി വക്രതയില്ലാത്ത ഒരു ശ്രദ്ധ ഹൃദയനായിരുന്നു. അദ്ദേഹം മുഖേന വാദി ഫാത്തിമയിലെ ഒരു LP സ്കൂളിൽ അധ്യാപക ജോലി സമ്പാദിച്ചു. അന്ന് സുന്നികൾ ഇവിടെ പറഞ്ഞു പരത്തിയത് മറ്റൊന്നായിരുന്നു. സൗദി രാജാവ് തങ്ങളെ ലിബിയയിൽ നിന്ന് പ്രത്യേകം വിളിച്ചു വരുത്തി സൗദിയിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു വന്നാണ്. ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നതിനാൽ സത്യം നേരിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് ഞാൻ വർഷം തോറും ഹജ്ജിന് പോയിക്കൊണ്ടിരുന്നു. സൗദി മത പ്രബോധന വകുപ്പിന്റെ ദാറുൽ ഇഫ്താഹ് വകയായി എനിക്ക് വിമാന ടിക്കറ്റ് കിട്ടുമായിരുന്നു. മലയാളികളായ ഹാജിമാർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നതിനു വേണ്ടിയാണത്. മക്കത്തുള്ള നുസ്രത്തുൽ മസാക്കീൻ അഗതി മന്ദിരം കെട്ടിടത്തിലെ ഒരു മുറിയിൽ തങ്ങളും ഞാനും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. ശിർക്ക് ബിദഅത്തുകളുമായി മുങ്ങിക്കുളിക്കുന്ന നമ്മുടെ സമുദായത്തിന്റെ ദുർഗതിയെക്കുറിച്ച് ഞങ്ങളോടൊപ്പം അദ്ദേഹം ദുഃഖം രേഖപ്പെടുത്തലുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ശിർക്ക് ബിദഅത്തുകൾ ഉറപ്പിക്കുകയും പുതിയ രൂപങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു. സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുകയും ചെയ്യുന്നു. ആണ്ട് നേർച്ചയുടെ പത്രവാർത്തയും ഈ ഓർമ്മകളും എന്നെ ശുണ്ടിപിടിപ്പിച്ചു. ഞാൻ താഴെ പറയും പ്രകാരം ഒരു നോട്ടീസ് അച്ചടിപ്പിച്ചു. അന്വേഷണം എന്ന് തലവാചകം. നിങ്ങളുടെ മതം ഏതാകുന്നു? മുഹമ്മദ് നബി പഠിപ്പിച്ച ഇസ്ലാം മതത്തെക്കുറിച്ച് നിങ്ങളുടെ നിലയെന്ത്? അബൂലഹബിനെപ്പോലെ ശത്രുക്കളോ അബൂ താലിബിനെപ്പോലെ മിത്രങ്ങളോ? പൗരസ്വാതന്ത്ര്യമുള്ള നാടായതുകൊണ്ട് ചോദിച്ചതാണ്. മറുപടി കിട്ടിയാൽ അച്ചടിച്ച് വിതരണം ചെയ്യാം. മറുപടി ആരെഴുതിത്തന്നാലും തിരക്കേടില്ല. കോഴിക്കോട്ട് വലിയ കാളിയാറും പ്രശസ്തനായ ഡോക്ടർ ബഹാവുദ്ദീനും മറ്റും ഈ പരിപാടിയുടെ പ്രമുഖരാണ്. പരിപാടിയിൽ പേരുള്ള എല്ലാവർക്കും പോസ്റ്റ് വഴി അയച്ചു. വാഴക്കാട്ടും പരിസരത്തും നോട്ടീസ് വിതരണം നടത്തി. കണ്ണിയത്തിന്റെ ആണ്ട് നേർച്ച പരിപാടിയിൽ പല വലിയവന്മാരുടെയും പേരുകൾക്കിടയിൽ ഡോക്ടർ ബഹാവുദ്ദീന്റെ പേര് കണ്ടപ്പോൾ ഞാൻ വളരെ സങ്കടപ്പെട്ടു, സഹതപിക്കുകയും ചെയ്തു. ലോകപ്രശസ്തനായ മൗലാന അബുൽ ഹസൻ അലി നദ്വിയുടെ മേൽനോട്ടത്തിൽ ലക്നൌവിൽ നടന്നുവരുന്ന കേളികേട്ട ദാറുലുലൂമിൽ പഠിച്ച് പാസായി പിന്നീട് അറിയപ്പെട്ട വ്യക്തിത്വമായി തീർന്ന ഡോക്ടർ ബഹാവുദ്ദീൻ ആണ്ടു നേർച്ചയ്ക്ക് ശോഭ പകരാൻ സമ്മതിച്ച കാര്യത്തിൽ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും, സഹതപിക്കാതിരിക്കും? ബഹാവുദ്ദീൻ അവിടെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞാൻ മൗലാന നദ്വി സാഹിബിനെ കാണുവാൻ ലക്നൌവിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ പരിചയമാണ്. സൗദിയിൽ വെച്ചാണ് അതിന്റെ തുടക്കം. അവിടെ എത്തി മൗലാനയെ സന്ദർശിച്ച ശേഷം പ്രശസ്തമായ ദാറുലുലും കാണുവാൻ ആഗ്രഹിച്ചു. അവിടെയുള്ള മലയാളി വിദ്യാർത്ഥികളെ പരിചയപ്പെടണം. ഡോക്ടർ ബഹാവുദ്ദീൻ അന്ന് അവിടെ വിദ്യാർത്ഥിയായിരുന്നു. മലയാളി വിദ്യാർത്ഥികളെ വിളിച്ചുകൂട്ടി ഞാൻ അവരോട് സംസാരിച്ചു, പരിചയപ്പെട്ടു, സൗഹൃദം കൈമാറി. അപ്പോൾ ഒരാശ, അവർക്ക് ചെറിയ പാരിതോഷ്യം നൽകണമെന്ന്. കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നത് അവർക്ക് നൽകി. കൊച്ചു സംഖ്യകൾ, ഒരു സ്നേഹപ്രകടനം എന്ന സന്തോഷം മാത്രം. മഹത്തായ ഒരു സ്ഥാപനത്തിൽ നിന്നും ദീൻ പഠിച്ച് ഉയർന്ന നിലയിലെത്തിയ ഒരാൾ ആണ്ട് നേർച്ചയെന്ന ശിർക്കൻ അനാചാരത്തിന്റെ വക്താവായി പ്രത്യക്ഷപ്പെടുന്നത് കാണുമ്പോൾ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? എന്റെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നുള്ള ചില നുറുങ്ങുകൾ സെൽസെബിയിൽ പലപ്പോഴായി പ്രസിദ്ധീകരിച്ച കൂട്ടത്തിൽ ഈ വിഷയവും വന്നിരുന്നു. മാസിക പുറത്തിറങ്ങി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബഹാവുദ്ദീന്റെ ഒരു കത്ത് കിട്ടി. രോഷാകുലനായിരുന്നു അദ്ദേഹം. ഞാൻ കളവ് പറയുകയാണെന്നും അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കെ ഞാൻ ദാറുലുലൂമിൽ ചെന്നിട്ടില്ലെന്നും ഇങ്ങനെയൊരു പാരിതോഷികത്തിന്റെ കഥ താൻ അറിയില്ലെന്നും കത്തിലുണ്ടായിരുന്നു. മാത്രമല്ല വലിയ ഭീഷണിയും മുഴക്കിയിട്ടുണ്ടായിരുന്നു. തനിക്ക് അപമാനകരമായ ഈ പ്രസ്താവന തിരുത്തുകയോ പകരം തന്റെ കത്ത് പ്രസിദ്ധീകരിക്കുകയോ ചെയ്യാത്ത പക്ഷം എന്നെ എന്തൊക്കെയോ കാട്ടുമെന്നായിരുന്നു അത്. എന്നുവെച്ചാൽ കൊല്ലുമെന്നോ ഗുണ്ടകളെ അച്ച് കൈകാര്യം ചെയ്യുമെന്നോ പറഞ്ഞിട്ടില്ല. തന്റെ കത്ത് അച്ചടിച്ച് പൊതുജനസമക്ഷത്തിങ്കൽ പരസ്യം ചെയ്യണമെന്നോ നിയമ നടപടി കൈക്കൊള്ളുമെന്നോ അങ്ങനെ പലതും. ഭീഷണി കേട്ട് ഞാൻ ഞെട്ടിവിറക്കുമെന്ന് അദ്ദേഹം ധരിച്ചിരിക്കാം. ഞാൻ അനങ്ങിയില്ല, ഒന്നുമുണ്ടായില്ല. അപമാനകരമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഞാൻ നൽകിയ ചെറിയ പാരിതോഷികത്തെക്കുറിച്ചായിരുന്നു. അതുമൂലം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വലുപ്പത്തിനും പ്രശസ്തിക്കും ഹാനി തട്ടിയെന്ന് തോന്നിയിരിക്കാം. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കുടപിടിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അഭിമാനബോധം കൊണ്ട് ഇങ്ങനെ വിറക്കുന്നത് കണ്ടപ്പോൾ മറ്റൊരു കാര്യം ഓർമ്മ വന്നു.
0: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് ഓർമ്മ. തൗഹീദി പ്രബോധന രംഗത്ത് തൻ്റെ പേനകൊണ്ടും നാവുകൊണ്ടും ശക്തമായ സ്വാധീനം ചെലുത്തിയ കെ ഉമർ മൗലവി റഹിമഹുല്ലയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന കൃതിയുടെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ, ജാബിർ ചാലിയം.

0: നമ്മുടെ ഈ പ്രളയകാലത്ത് നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ വീട്, പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട് അങ്ങനെ അങ്ങോട്ട് നിലംപൊത്തി. അവരൊരു വളരെ പ്രതിസന്ധിയുള്ള കൂട്ടുകുടുംബ സംവിധാനത്തിൻ്റെ ഉള്ളിലിങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു ടീമാണ്. ഒരു കൂട്ടുകുടുംബം ഇപ്പോൾ എന്തെല്ലാം, എങ്ങനെയൊക്കെയാണെങ്കിലും കൂട്ടുകുടുംബത്തിൻ്റെ ഉള്ളിൽ അംഗസംഖ്യ കൂടിയ കുട്ടികളും മക്കളൊക്കെ ധാരാളമുള്ളൊരു കൂട്ടുകുടുംബം എന്നുള്ളത് ഉണ്ടാകുന്ന കുറേയധികം സമ്മർദ്ദങ്ങളുണ്ട്. നമ്മളതിനെ എന്തെല്ലാം മനോഹാരിതത്തിലുണ്ടെങ്കിലും അവിടെ മിസ്സാകുന്ന കുറേ കാര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള സ്ത്രീകൾ, അതും ആ സ്ത്രീയുടെ ഭർത്താവ്, ഈ പ്രവർത്തകൻ അദ്ദേഹം പ്രവാസിയാണ്. അദ്ദേഹം വർഷത്തിൽ രണ്ട് വർഷത്തിലൊക്കെ ചെറിയ ദിവസങ്ങൾ മാത്രം വരുന്ന ഒരു പ്രവാസിയാണ്. അപ്പോൾ അയാൾ പോലും അയാളുടെ ദാമ്പത്യമൊക്കെ എന്താ പറയുക, അവഗണിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട്, അതായിരിക്കും നല്ല വേർഡ്, സഹിച്ചുകൊണ്ട് ഈ സ്ത്രീ ഓരോ ദിവസത്തെയും തോരാത്ത കണ്ണീര് തുടച്ചുകൊണ്ട് ഇങ്ങനെ കഴിയുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നിങ്ങനെ നോക്കിയാൽ ആ ഉയർന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ്, ഒരു 3-4 വർഷമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വീട്, അതാണ് അവരുടെ ഉള്ളിലെ പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ പെരുമഴയത്ത് അതിൽ നിന്നൊരു റൂം പോലും എടുക്കാനില്ലാതെ ആ ടെറസ് അതേപോലെ കൂടെ നിലത്തോട്ട് ഇരുന്നിരിക്കുകയാണ്. ഇനി ഒന്നും ചെയ്യാനില്ല, അങ്ങനെയാണ് ഫ്ലാറ്റായി കിടക്കുകയാണ്. അപ്പോൾ ഈ ഇവരറിഞ്ഞപ്പം ഒരു നമ്മളൊരു സുഹൃത്ത് വിളിച്ചു, ആ പ്രദേശത്തെ ഒരു സഹപ്രവർത്തകൻ ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അപ്പോൾ നിങ്ങൾ മൂപ്പരൊന്ന് വിളിക്കണത് നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ മൂപ്പര് അൽഹംദുലില്ലാഹ് ഒക്കെ പറഞ്ഞു. ചെറിയൊരു ഇടർച്ചുണ്ട് മൂപ്പര ശബ്ദത്തിന്. പിന്നെ നമ്മൾ അദ്ദേഹത്തെ കുറേയധികം കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. ഒരു ദുരന്തം വരുമ്പോൾ ആ ദുരന്തത്തിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കണ 10 കാര്യങ്ങൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു. 10 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ നീയത്ത് ശരിയായാൽ കിട്ടണം 10 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് 10 പോയിൻറ്റ്സ്. അത് നേരത്തെ അങ്ങനെ 10 പോയിൻ്റ് പ്രിപ്പയർ ചെയ്ത് പറഞ്ഞതൊന്നുമല്ല, അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ മൂപ്പരെ ഒരു സാഹചര്യത്തിൽ നിന്ന് അത് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ലാസ്റ്റ് മൂപ്പര് എന്നോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വൈഫിനും കൂടി ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം, എനിക്കല്ല പ്രശ്നം, അവൾക്കായിരിക്കും. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു മൂപ്പര്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, വല്ലാത്ത അവസ്ഥയാണ് വീട്. അപ്പോൾ അതിലിങ്ങനെ അവൾ ഈ ഒരു ഇതിലിങ്ങനെ പ്രതീക്ഷ അർപ്പിച്ചാണ് എന്ത് ചെയ്യണത്, ശരിക്കും അവിടെ ജീവിച്ച് പോകണത്. അവൾ അവളെ വീട്ടിൽ പോയി എന്നോ നിൽക്കേണ്ട, മതപരമായ ചിന്തിക്കുമ്പോൾ അവളെ ഞാൻ ആ വീട്ടിൽ നിർത്താൻ പറ്റാത്തത്ര വലിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നമ്മളൊരു വീട്ടിലേക്ക് മാറുക, അങ്ങനെ മതി, അത് ഇങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത് അവൾ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇവരോട് ഞാൻ സലാം പറഞ്ഞത്. തൻസിലയാണ് അങ്ങനെ മുപ്പുറ വിളിച്ചിരുന്നു, അങ്ങനെ വിവരങ്ങളൊക്കെ അറിഞ്ഞു. അൽഹംദുലില്ലാഹ് ഉസ്താദെ, അൽഹംദുലില്ലാഹ്, ഒരു 3-4 ഈ സ്ത്രീയാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇത്ര ഉഷാറായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അൽഹംദുലില്ലാഹ് പറയാൻ പറ്റണമെന്ന് ചോദിച്ചാണ്. കാരണം മൂപ്പര് ഞാൻ കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞത്, അതുവരെ മൂപ്പര് അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മളെ ക്ഷമിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടൂലേ, നമ്മളിപ്പോൾ ആ വീട്ടിൽ താമസിച്ചാലും എത്ര കാലം താമസിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടി അവരെ നിങ്ങളെ വീടിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ പറയണ്ടായി. ആ അത് നല്ല വിഷമമുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഹയറാകാൻ ഉസ്താദ് പ്രാർത്ഥിച്ചാൽ മതി. വീടുണ്ടാകണേലേറെ വലിയ കാര്യം, ആ വീട് നഷ്ടപ്പെട്ടത് സ്വീകരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പിന്നെ അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി സ്വബറോടെ നിൽക്കാനും, എല്ലാവരെയും പെരുമാറ്റങ്ങളൊക്കെ ഒന്ന് ശരിയാവാനും, പ്രായമായ ഉമ്മാൻ്റെ ഒക്കെ ഇതൊക്കെ ഒന്ന് ശരിയായി വരാനൊക്കെ കൂടി വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ആ ഒരു സ്ത്രീയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് പിന്നെ സംസാരിക്കാൻ പറ്റണില്ല, ഞാൻ പേഴ്സണലി ഞാൻ വളരെ ഇമോഷണലായി. അപ്പോൾ ഞാൻ അവരോട് സലാം പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ചെയ്തത്, കാരണം അവർക്ക് 10 പോയിൻ്റ് ആവശ്യമില്ല. ഞാൻ മൂപ്പർക്ക് ഇതേപോലെ കാര്യം ഒരു വോയിസ് ഇട്ടു, ഞാൻ മൂപ്പർക്ക് ഒരു വോയിസ് ഇട്ടു വളരെ ഡീറ്റെയിലായിട്ട്, നിങ്ങൾ പഠിച്ചവനെ സ്തുതിക്കേണ്ട കാര്യമുണ്ട്, കാരണം നിങ്ങൾക്ക് നിങ്ങളെ വീട് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര നല്ലൊരു ഭാര്യയുണ്ട് എന്നുള്ളത് പഠിച്ചവൻ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഈ വീട് ഇങ്ങനെ ആയത്. അതുകൊണ്ട് ഇനി അടുത്തൊരു വീടുണ്ടാകണ അത്ര കാലം നിങ്ങൾ പ്രവാസിയാകേണ്ട കാര്യമില്ല. നമ്മൾ അവരോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ഒരു അവർക്ക് അവരുടെ ഒരു വീടിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് അവരൊരു വാടക വീടിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് അവർക്ക് മാറാവുന്നൊരു ചർച്ച കൊണ്ടുവന്ന് അവർ നമ്മൾ അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവന്നപ്പോഴും കുടുംബം മാറി. ഒരു ഒരു ഹാപ്പി ആയിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം വേറൊരു ചർച്ച സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പറയേണ്ടതല്ല, പറഞ്ഞ ചിലതൊക്കെ ഒരു പരിസരത്തൊക്കെ ജീവിക്കുന്നവർക്ക് കിട്ടണ്ട വിചാരിച്ചിട്ടാണ് ചില കാര്യം ഞാൻ ട്വിസ്റ്റ് ചെയ്ത് ചെറിയ ട്വിസ്റ്റ് വരുത്തിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇവിടെ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഇതാണ്, ആ വീടൻ പൊളിഞ്ഞു ചാടുമ്പോഴും ആ സ്ത്രീ അതിലേറെ നല്ലൊരു വീട് മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം അതിലേറെ റൂമുള്ള അതിലേറെ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട് കിട്ടാനായിരിക്കും എന്നല്ല, മറിച്ച് ഈ വീട് പൊളിഞ്ഞു വീണത് ക്ഷമിച്ചാൽ എനിക്ക് സ്വർഗത്തിലൊരു വീട് കിട്ടണം എന്നാണ് എന്ത് ചെയ്യണത് അവരവിടെ ആഗ്രഹിക്കുന്നത്. അതിലെനിക്ക് ഹയറുണ്ട്, കാരണം അത് ഞാൻ ക്ഷമിച്ച എനിക്ക് സ്വർഗത്തിലൊരു സ്വർഗം കിട്ടും, സ്വർഗത്തിലൊരു വീട് പഠിച്ചവനോട് ചോദിക്കാനുള്ളൊരു ചാൻസാണത്. ആ അത് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് തന്നെ പറയാമെന്ന് തോന്നുന്നു.
1: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ. പല്ല് എടുത്ത ശേഷവും അസഹ്യമായ വേദനയോ? ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ നജ്മുദ്ദീൻ കെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ല. പല്ലെടുത്ത ശേഷം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പലപ്പോഴും പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ്, ആ പല്ലെടുത്ത ഭാഗത്ത് അസഹ്യമായ വേദന, വളരെ കുത്തുന്ന തരത്തിലുള്ള വേദന അനുഭവപ്പെടുന്നു എന്നുള്ളത്. പേഷ്യൻസ് നമ്മളോട് വരുമ്പോൾ പറയുന്ന കാര്യം അവിടെ പല്ല് പൂർണ്ണമായി എടുത്തിട്ടില്ലേ, അതുപോലെ വേരിൻ്റെ ചില അംശങ്ങൾ അവിടെയുണ്ടോ, ഇൻഫെക്ഷൻ മാറിയിട്ടില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അസഹ്യമായ വേദന കൊണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പേഷ്യൻ്റ് ക്ലിനിക്കിൽ വരാറുണ്ട്, പേഷ്യൻസൊക്കെ ക്ലിനിക്കിൽ വരാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് പല്ലെടുത്ത ശേഷം അവിടെ അതേസമയം ബ്ലഡ് ക്ലോട്ട് ആവുകയും ആ മുറിവിൻ്റെ ഭാഗത്ത് ബ്ലഡ് ക്ലോട്ട് ആകുകയും അങ്ങനെ അവിടെ ആ മുറിവ് ഉണങ്ങാനുള്ള ഹീലിംഗ് പ്രോസസ്സ് നടക്കുകയും ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിൽ പ്രധാനമായും സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ ഹീലിംഗ് പ്രോസസ്സ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ ബാധിക്കുകയും തുടർന്നുണ്ടാവുന്ന വേദനയാണ് അതിനുശേഷം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അസഹ്യമായ വേദന എന്ന് പറഞ്ഞ് പേഷ്യൻസ് തിരിച്ചു വരാനുള്ള കാരണം. നമ്മളതിനെ ഡ്രൈ സോക്കറ്റ് എന്നാണ് പറയുക. അത് സോക്കറ്റ് എന്ന് പറയുന്നു കഴിഞ്ഞാൽ പല്ലിരിക്കുന്ന ആ കുഴിയെ സോക്കറ്റ് എന്ന് പറയുക. അവിടെ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ ബാധിക്കുകയും അസഹ്യമായ വേദന അനുഭവപ്പെടുകയും ചെയ്യും. ഈ ഡ്രൈ സോക്കറ്റ് ഒഴിവാക്കാനുള്ള ചില കാരണങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമതായി, നമ്മൾ പല്ലെടുത്ത ശേഷം വയ്ക്കുന്ന ആ പഞ്ഞിക്കഷ്ണം,

0: ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പലയിടത്ത് ഉടനെ അത് തുടർന്നുള്ള ദിവസങ്ങളിൽ സിഗരറ്റ് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്താലും, സിഗരറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലൊക്കെ ഈ ഡ്രൈ സോക്കറ്റ് ഉണ്ടാകും. എല്ലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ, അത് കുറേ സമയത്തെ അതുപോലെ ചെറിയൊരു സർജറിക്ക് ശേഷമാണ് നമുക്കത് എടുക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ സറൗണ്ടിങ് എല്ലുകളെല്ലാം ചിലപ്പോൾ നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ എല്ലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ട്രോമാറ്റിക് എക്സ്ട്രാക്ഷൻ എന്നാണ് നമ്മളത് പറയുക. കുറേ സമയത്തെ പരിശ്രമത്തിന് ശേഷം എടുക്കേണ്ട പല്ലുകളുണ്ടാവാം. അത്തരം പല്ലുകളും ഈ ഡ്രൈ സോക്കറ്റുകൾക്ക് കാരണമാവാറുണ്ട്. ഡ്രൈ സോക്കറ്റ് വന്നു കഴിഞ്ഞാൽ നാം ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡോക്ടറെ കാണുകയും ഡോക്ടർ ആ ഭാഗത്തെ, ആ പല്ലിനുള്ളിലെ, ആ സോക്കറ്റിനുള്ളിലെ ഇൻഫെക്ഷൻ പിന്നെ ക്ലീൻ ചെയ്യുകയും അവിടെ പുതിയ ഒരു ഹീലിംഗ്, അതായത് ബ്ലഡ് കട്ട പിടിക്കുവാനുള്ള പിന്നെ സാഹചര്യം അവിടെ ഉണ്ടാക്കുകയും ഒരു മരുന്നിൻ്റെ ഒരു പാക്ക് വെച്ച് കൊടുക്കുകയും, അങ്ങനെ ഒന്നോ രണ്ടോ പാക്ക് വെക്കുന്നതോടുകൂടി ഡ്രൈ സോക്കറ്റ് പൂർണ്ണമായും മാറുകയും വേദന ഇല്ലാതാവുകയും ചെയ്യും. ഇത്തരത്തിൽ പല്ലെടുത്ത ശേഷം ഡ്രൈ സോക്കറ്റുകൾ വരികയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഡോക്ടറെ കാണുക, ട്രീറ്റ്മെൻ്റ് എടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, പല്ലെടുത്ത ശേഷവും അസഹ്യമായ വേദനയോ എന്ന വിഷയത്തിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ നജമുദ്ദീൻ കെ.

0: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് റോഡപകടങ്ങളും വിശ്വാസികളുടെ കരുതലും. ക്ലാസ് എടുത്തുകൊണ്ട് മുജീബ് ഒട്ടുമൽ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബാദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കേരളത്തിൽ സമീപ സമയങ്ങളിൽ റോഡപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ സാഹചര്യത്തിൽ അതിൻ്റെ കണക്കുകളെ പരാമർശിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത് 2025 മാത്രം സംസ്ഥാനത്ത് 49,889 റോഡപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 3,733 പേർക്ക് ജീവൻ നഷ്ടമാവുകയും 56,922 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അപകട മരണങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും ആകെ അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമീപകാലത്ത് കുറ്റിപ്പുറം ഹൈവേയിൽ സംഭവിച്ച ബസ് അപകടം, അതിൽ ഒരു സഹോദരൻ്റെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. അതിനുശേഷം വീണ്ടും കേരളത്തിൽ ജീവൻ ഹനിക്കപ്പെടുന്ന വിധമുള്ള അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ ആശങ്കാജനകമാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളായി വിശദീകരിക്കപ്പെടുന്നത് കേരളത്തിലെ റോഡപകടങ്ങൾക്ക് പിന്നിൽ പ്രധാനമായും മനുഷ്യസഹജമായ തെറ്റുകളും ഭൂമിശാസ്ത്രപരവും സാങ്കേതികവുമായ നിരവധി ഘടകങ്ങളുമുണ്ട് എന്നാണ്. അമിത വേഗത അപകടങ്ങളുടെ ഏറ്റവും പ്രധാന കാരണമായി വിശദീകരിക്കപ്പെടുന്നുണ്ട്. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടനുസരിച്ച് ഏകദേശം 46% മരണങ്ങൾക്കും കാരണം അമിത വേഗതയാണ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, മദ്യപിച്ചും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും

0: വാഹനമോടിക്കുന്നത് വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നുമുണ്ട്. അതേപോലെ അശ്രദ്ധമായ വാഹന ഡ്രൈവിങ്ങും ഇതും വലിയ കാരണമാകുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, അതുപോലെ ലൈൻ അച്ചടക്കം പാലിക്കാത്തത്, തെറ്റായ വശത്തുകൂടി ഓവർടേക്ക് ചെയ്യുന്നത് എന്നിവ അപകട സാധ്യതകൾ കൂടുകയാണ്. കേരളത്തിലെ ജനസാന്ദ്രതയും റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള കടുത്ത നഗരവൽക്കരണവും കാരണമായി റോഡുകൾ വീതി കൂട്ടുന്നത് തടസ്സമാകുന്ന ഒരു സാഹചര്യമുണ്ട്. വളവുകളും തിരിവുകളും നിറഞ്ഞ റോഡുകളും അപകടങ്ങൾക്ക് കാരണമാണ് എന്ന വിശദീകരണവും നമുക്ക് കാണാം. കാലാവസ്ഥാ വ്യതിയാനം, ശക്തമായ മഴയും അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റങ്ങളും റോഡ് സുരക്ഷയെ ബാധിക്കുന്നുവെന്ന വിശദീകരണമുണ്ട്. മഴക്കാലത്ത് റോഡുകളിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അക്വാ പ്ലാനിംഗ് മൂലം വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നത് അടുത്ത കാലത്തായി വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട്. രാത്രികാലങ്ങളിലെ അപകടങ്ങൾ അധികവും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയത്താണ് എന്ന വിശദീകരണവും കാണാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാരകമായ അപകടം നടക്കുന്നത് ഈ സമയത്താണ്. അമിത ക്ഷീണവും കാഴ്ചക്കുറവും ഇതിന് ആക്കം കൂട്ടുന്നതായി വിശദീകരണമുണ്ട്. ജനസംഖ്യാനുപാതമായി നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കോടിക്കണക്കിന് ഇരുചക്രവാഹനങ്ങളും കാറുകളും ഒരേ സമയം ചെറിയ റോഡുകളിൽ ഇറങ്ങുന്നത് അപകട നിരക്ക് വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ജില്ലകളിൽ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എറണാകുളം, തിരുവനന്തപുരം പോലെയുള്ള നഗര കേന്ദ്രീകൃതമായ ജില്ലകളാണ്. ഏറ്റവും കുറവ് അപകടങ്ങൾ വിശദീകരിക്കപ്പെടുന്നത് വയനാട് ജില്ലയുമാണ് എന്നതാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. ഇങ്ങനെ യഥാർത്ഥത്തിൽ റോഡപകടങ്ങളിൽ നിയന്ത്രണത്തിന് കാരണമാകാൻ ഓരോ വ്യക്തികളും തീർച്ചയായും അവർ നിർബന്ധിതരാണ്. അവരുടെ ഇടപെടലുകളും കൂടുതലായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അശ്രദ്ധമായ ഡ്രൈവിംഗാണ്, അതിവേഗതയാണ് എന്ന വിശദീകരണത്തിലൂടെ തീർച്ചയായും വിശ്വാസികളെന്ന നിലക്ക്, മുസ്ലിങ്ങൾ എന്ന നിലക്ക് ഒരു വലിയ ഉത്തരവാദിത്തം ഇവിടെ വിശദീകരിക്കപ്പെടുന്നുവെന്നതാണ് സത്യം. റോഡിലൂടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്നത് നിർബന്ധമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് ഒരു മതപരമായ ബാധ്യതയാണ്. മനുഷ്യജീവനുകളും സ്വത്തുക്കളും സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിക ശരീഅത്തിൽ പ്രധാന ലക്ഷ്യങ്ങളിൽ അഥവാ മഖാസിദു ശരീഅ അതിൽപ്പെട്ട ഒന്നാണ്. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നത് വലിയ പാപമായാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ കണക്കാക്കിയിട്ടുള്ളത്. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെ വിശദീകരിക്കപ്പെടുകയാണ്. അതിലൊന്ന്, ഭരണാധികാരിയെ അനുസരിക്കാനുള്ള ബാധ്യത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഭരണകൂടം നിർമ്മിക്കുന്ന നിയമ നിർമ്മാണങ്ങളെ കൃത്യമായി പാലിക്കേണ്ട ബാധ്യത ഒരു മുസ്ലിമിനുണ്ട് എന്നതാണ് അതിലൊന്ന് നാം മനസ്സിലാക്കേണ്ടത്. കാരണം വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംറു മിൻകും, നിങ്ങളിൽ അള്ളാഹുവിനെ അനുസരിക്കുക, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകനെയും അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളെയും നിങ്ങൾ അനുസരിക്കണം എന്ന് സൂറത്തു നിസായിൽ 59-ാമത്തെ വചനത്തിലൂടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തും രക്ഷിക്കാൻ വേണ്ടി നടപ്പിലാക്കുന്ന ട്രാഫിക് സിഗ്നലുകൾ, വേഗത പരിധികൾ എന്നിവ പാലിക്കുന്നത് ഈ കൽപ്പനയുടെ ഭാഗമാണ്. രണ്ടാമതായി, ജീവന്റെ സംരക്ഷണം, അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉത്തരവാദിത്തമാണ്. റോഡ് നിയമങ്ങൾ ലംഘിക്കുന്നത് പലപ്പോഴും വലിയ അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ആത്മഹത്യയും കൊലപാതകവും ഇസ്ലാം ശക്തമായി നിരോധിക്കുകയും അതിന് ശിക്ഷ പാരിത്രിക ലോകത്ത് ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അമിത വേഗതയോ അശ്രദ്ധയോ കാരണം അപകടം വരുത്തി സ്വയം മരിക്കുന്നത് ആത്മഹത്യക്കും മറ്റുള്ളവരുടെ മരണത്തിനും കാരണമാകുന്നത് കൊലപാതകത്തിന് തുല്യമാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലാ തുൽഖു ഐദീക്കും ഇല തഹലുക, നിങ്ങളുടെ കൈകളെ തന്നെ നാശത്തിലേക്ക് തള്ളിക്കളയരുത് എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖ്റയിലെ 195-ാമത്തെ വചനത്തിലൂടെ ഈ അധ്യാപനം നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പാപമാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിങ്ങനെയാണ്, ലാ ദററ വലാ ദിറാർ, സ്വയം ഉപദ്രവിക്കാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ പാടില്ല എന്ന അധ്യാപനം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാഹനമോടിക്കുമ്പോൾ അവധാനത അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതാണ് വാസ്തവം. തെറ്റായ രീതിയിലുള്ള ഓവർടേക്കിംഗ്, റെഡ് ലൈറ്റ് മറികടക്കൽ, അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നിവ ഈ പ്രവാചക വചനത്തിന് വിരുദ്ധമാണ് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. അതേപോലെ ഇസ്ലാമിലെ പ്രധാനമായ മറ്റൊരു ആശയമാണ് വഴിയിൽ ചില അവകാശങ്ങളുണ്ട്, ആ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നതാണ്. കാരണം വഴിയിലെ അവകാശങ്ങൾ സംരക്ഷിക്കുക, റോഡ് അല്ലെങ്കിൽ വഴി എന്നത് പൊതുസ്വത്താണ്, അതിൽ കാൽനടയാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും അവകാശങ്ങളുണ്ട്. വഴിയിലെ തടസ്സങ്ങൾ നീക്കുന്നത് ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇമാത്വത്തുൽ അദ അനി തുരീഖ് അഥവാ ഈ ഈമാനിനെ കുറിച്ച് പറയുന്നതിൻ്റെ 70 പരം ഈമാനുണ്ട്, ശാഖകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചപ്പോൾ അതിൽ അവസാനത്തേതായി പറഞ്ഞത് വഴിയിലെ മാലിന്യം നീക്കലാണ്, അവിടെയുള്ള തടസ്സങ്ങളില്ലാതക്കലാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോ പാർക്കിംഗ് ഏരിയകളിൽ വാഹനം പാർക്ക് ചെയ്യില്ല. അതുപോലെ റോഡ് കയ്യേറി മറ്റുള്ളവരുടെ വഴി തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നതാണ് അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടായാലുള്ള ഇസ്ലാമിക വിധിയെക്കുറിച്ച് നാം മനസ്സിലാക്കണം. അശ്രദ്ധമായ ഡ്രൈവിംഗ് കാരണം അപകടമുണ്ടായാൽ ഡ്രൈവർ അതിന് ഉത്തരവാദിയാണ് എന്നാണ് ഇസ്ലാമിക വിധി. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് ഒരാൾക്ക് പരിക്കേൽപ്പിക്കുകയോ സാമ്പത്തിക നഷ്ടം വരുത്തുകയോ ചെയ്താൽ ഇസ്ലാമിക നിയമപ്രകാരം അതിന് നഷ്ടപരിഹാരം ദിയ നൽകൽ ഡ്രൈവറിൻ്റെ ബാധ്യതയാണ് എന്ന് വിശദീകരണം കാണാൻ സാധിക്കും. അപകടങ്ങൾ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ നിർമ്മിതമായി സംഭവിക്കുന്നതാണ് എന്ന ബോധ്യത്തോടുകൂടി ഇത്തരം അപകടകരമായ സമീപനങ്ങളിൽ നിന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാറി നിൽക്കുക എന്നതാണ് ഏറ്റവും നിർബന്ധമായി നാം പാലിക്കേണ്ട മര്യാദകളിലൊന്ന്. മാത്രമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വാഹനം ഓടിക്കുമ്പോൾ അവധാനത പാലിക്കുന്നവരായിരിക്കുമെന്നതാണ്. കാരണം അവൻ്റെ മനസ്സ് പ്രാർത്ഥന നിർഭരമായിരിക്കും. ഇസ്ലാമികപരമായ ആശയങ്ങളും ആദർശവും സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ യാത്ര തുടങ്ങിയാൽ ആ യാത്ര ആരംഭിച്ച് അവൻ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ മര്യാദ പ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ വാഹനത്തിൽ കയറേണ്ടതും അതേപോലെ തന്നെ വാഹനം ഓടിക്കേണ്ടതും അല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ടതും. അതിൽ ചൊല്ലേണ്ട ചില പ്രാർത്ഥനകളിൽ ഒന്ന് ഇതാണ്: സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറയുന്ന ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് വാഹനം ഡ്രൈവ് ചെയ്യേണ്ടതും യാത്ര ചെയ്യേണ്ടതും എന്ന് ഇസ്ലാം പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും അതിൻ്റെ അർത്ഥം ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന നാഥൻ എത്രയോ പരിശുദ്ധൻ, ഞങ്ങൾക്ക് ഇതിനെ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല, തീർച്ചയായും ഞങ്ങളുടെ നാഥനിലേക്ക് മടങ്ങേണ്ടവരാണ്. വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുന്ന മനസ്സാണ് അവനുള്ളതെങ്കിൽ തീർച്ചയായും അവന് ഒരു അവധാനതയുണ്ടാകും, ഒരു അവബോധമുണ്ടാകും, മറ്റുള്ള ആളുകളെക്കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തീർച്ചയായും ഡ്രൈവിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം അവൻ്റെ കീഴിലേക്ക് വരാൻ അല്ലെ അവൻ്റെ നിയന്ത്രണത്തിലാവാൻ അത് കാരണമാകുമെന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. തീർച്ചയായും റോഡപകടങ്ങൾ നമ്മളെക്കൊണ്ട് ഒരിക്കലും ഉണ്ടാവരുത് എന്ന ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, റോഡപകടങ്ങളും വിശ്വാസികളുടെ കരുതലും. ക്ലാസ് എടുത്തത് മുജീബ് ഒട്ടുമൽ.
2: أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: അപ്പോൾ ഇതിൻ്റെ മറ്റൊരു മറുവശമാണ്, ഇപ്പോൾ ജെ എൻ യുക്കെതിരെ ഭയങ്കര വിവാദങ്ങളുണ്ടായിരുന്നു. ജെ എൻ യു ഇത്തരക്കാരുടെ ഒരു കേന്ദ്രമാണ്, അവിടെ എന്തു ചെയ്യുന്നു, ഇതിനെ ബ്രീഡ് ചെയ്യുന്നൊരു സെൻ്ററാണ് എന്ന രീതിയിലുള്ള ഭയങ്കരമായ പ്രചരണങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം അവിടുന്ന് അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഈ പ്രൊഫസേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ നമ്മുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, സായിബാബ, സായിബാബയൊക്കെ പോലുള്ള ആളുകൾ അവർ അറസ്റ്റ് ചെയ്ത് അവർ ഇപ്പോഴും ജയിലിലാണ് എന്ത് ചെയ്യുന്നത്, കഴിയുന്നത്. അവരെക്കുറിച്ചൊക്കെ പറഞ്ഞത് എന്ത് തന്നെയാണ്, ഇവരെല്ലാം നക്സലേറ്റുകൾക്ക് പിന്തുണ കൊടുക്കുന്നവരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു നമുക്ക് കണക്ട് ചെയ്യാവുന്നൊരു ഫാക്ടർ ഉണ്ടെന്നർത്ഥം. ഇപ്പോൾ ജെ എൻ യുവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താ ചെയ്തത്, അവിടെ ഇപ്പോൾ ഇപ്പോൾ ഒരു വിവാദം വന്നിട്ടുണ്ട്, പുതിയൊരു വി സി വന്നു, ആ വി സിയുടെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു, നിയമനങ്ങൾ നടക്കുന്നു, അത് ആവശ്യം വേണ്ട യോഗ്യതകൾ പോലും ഇല്ലാത്തവരെയാണെന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ പിന്നെ അരാഷ്ട്രീയ വൽക്കരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിജീവികളെ ചിന്തിക്കുന്നവരെ, സ്കോളേഴ്സിനെ പുറത്തിടുക എന്നുള്ളതാണ്. വളരെ ഒരു ആസൂത്രിതമായ ചില ശ്രമങ്ങളാണ് ഈ ഇത്തരം ലോകങ്ങളിൽ നടക്കുന്നത് എന്നർത്ഥം. എന്തായാലും ഇവരൊരു ഇൻ്റലക്ച്വൽ ലയബിലിറ്റിയാണെന്ന് സ്ഥാപിക്കണം. ഒന്നാമത് ഒരു ഇൻ്റലക്ച്വൽ ലയബിലിറ്റിയാണ്, ഇവരെന്തല്ല, ഒരു ഇൻ്റലക്ച്വൽ അസറ്റല്ല, രാഷ്ട്രത്തെ സംബന്ധിച്ചോളം ഇൻ്റലക്ച്വൽ ലയബിലിറ്റിയാണ്. അവർ യഥാർത്ഥത്തിലൊരു ഇവിടുത്തെ യൂത്തിൻ്റെ മനസ്സിനെ കറപ്റ്റഡ് ആക്കുന്നവരാണ്. കാരണം ഇപ്പോൾ സി ജെ പിയുടെ മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റിൻ്റെ പിറകിൽ എന്തായാലും കുറച്ചുകൂടെ നേരത്തെ തന്നെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാശയലോകമുണ്ട്. ആ ആശയലോകം വളരെ പ്രധാനമാണ്. എന്താച്ചാൽ ഇപ്പോൾ ഉയർന്നു വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് സവർക്കർ വേണമോ അംബേദ്കർ വേണമോ എന്നുള്ളതാണ്. ആ ആ ചോദ്യത്തിന് നമുക്ക് നോക്കിയാൽ കാണാം, ഈ പറയുന്ന കുട്ടികളെല്ലാം ഇവരെല്ലാം അംബേദ്കറിസ്റ്റുകളാണ്. അവ ഉയർത്തിപ്പിടിക്കുന്നത് അംബേദ്കറെയാണ്. രണ്ടാമത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം വന്ദേ മാതരമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഹാബുദ്ധിജീവികളിൽ പിള്ളേരൊക്കെ പറഞ്ഞാൽ അത് ചൊല്ലിയാൽ എന്താണ് കാരണം, അതിനകത്തുള്ളത് എന്താണ്, നിങ്ങൾ സരസ്വതിയെ വണങ്ങണം, ലക്ഷ്മിയെ വണങ്ങണം എന്നൊക്കെ പറയുന്നതിൽ തെറ്റില്ല. കാരണം അതൊക്കെ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. അതിൽ മതമൊന്നുമില്ല, അത് സംസ്കാരമാണ്. അതുകൊണ്ട് ആ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഒന്നിനെ വണങ്ങുന്നതിൽ എന്താണ് തെറ്റെന്നതാണ്. സ്വാഭാവികമായും ഈ സംസ്കാരം ഇവിടെ ഉണ്ടെന്നറിയുന്നതുകൊണ്ട് തന്നെയാണ് ആ സംസ്കാരമാണ് തങ്ങളെ കീഴടക്കി ഭരിച്ചത്, ആ സംസ്കാരമാണ് തങ്ങളെ പുഴുക്കളെപ്പോലെ ട്രീറ്റ് ചെയ്തത് എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ സംസ്കാരമല്ല നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് വേണ്ടതെന്ന് അംബേദ്കർ വാദിച്ചത്. അപ്പോൾ അവിടെ ഇവിടെ നടക്കുന്ന രണ്ടാമത്തൊരു പോരാട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിഡൻ കൾച്ചറും കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് വാല്യൂസും തമ്മിലുള്ളതാണ്. ഈ ഏറ്റുമുട്ടലിൽ കോൺസ്റ്റിറ്റ്യൂഷനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ ഇത് വലിയ പ്രഹരശേഷിയുള്ള, സംഘാതശേഷിയുള്ള ഒന്നാണ്. കാരണം തങ്ങളുടെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, തങ്ങൾക്കുള്ള സപ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം ബി ജെ പി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഒരു വേണമെങ്കിൽ ഒരു വേട്ടക്കുള്ള ഒരു ഒരുക്കമാണ് അത് എന്ന് പറയുന്ന സംശയിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. എന്നുവെച്ചാൽ ഇതിന് കാരണക്കാരായ ബുദ്ധിജീവികളായ ആളുകൾ, ദേശവിരുദ്ധരായ ആളുകൾ എന്ന് സ്ഥാപിച്ചെടുത്ത് അവർക്കെതിരെ ഒരുപക്ഷെ നാളെ ഉള്ള ഒരു വേട്ട നടന്നാൽ പോലും നമ്മൾ സംശയിക്കേണ്ടതില്ല എന്നാണ്. അപ്പോൾ അത് കൊണ്ട് തന്നെ ഇതൊരു കേവലം പദപ്രയോഗമല്ല, മറിച്ച് ആസൂത്രിതമായി തന്നെ പറഞ്ഞതാണ് എന്ന് കരുതുന്നതാണ് നല്ലത്. ഇനി ഏറ്റവും ചുരുങ്ങിയാൽ ഇത്തരത്തിലുള്ളൊരു ഒരു ചിന്തയെങ്കിലും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും അതിലൂടെ ഇവർ യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് ദുരുപദിഷ്ടമായ രീതിയിൽ ഈ രാജ്യത്തെ ഒരു നക്സലേറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു പ്രചരണത്തിൻ്റെയെങ്കിലും തുടക്കമാണിത്. എന്തായാലും ഇത് ഭയപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണമാണ് എന്നത് വ്യക്തമാണ്.
3: തീർച്ചയായും നിഷാ സൽഫിയിലേക്ക് വരുമ്പോൾ, അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പാറ്റകൾ എന്ന പ്രയോഗത്തിൽ നിന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി പിറവിയെടുക്കുന്നത്. വലിയ വിപ്ലവം യഥാർത്ഥത്തിൽ രാജ്യം അതിലൂടെ സാക്ഷിയാവുകയും ഉണ്ടായി. ഇപ്പോൾ മറ്റൊരു പദപ്രയോഗമാണ് വന്നിരിക്കുന്നത്, ദിമാജി നക്സൽ ജനതാ പാർട്ടി എന്ന ഒരു പാർട്ടിയും രൂപീകരിക്കപ്പെട്ടു. എന്താണ് ഈ പശ്ചാത്തലത്തിൽ പ്രതികരിക്കാൻ?
4: ദിമാഗി നക്സൽ പാർട്ടി എന്നൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കപ്പെട്ടു.
2: ഓ,
4: കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അതേ സ്വീകാര്യതയോ അതേ അവസ്ഥയോ ഇതിന് ലഭിക്കണമെന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സംഗതി രൂപപ്പെട്ടു. ആ രൂപപ്പെട്ടതിനെ ഗവൺമെൻറ് ഭയക്കുകയും ചെയ്യുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് അതിൻ്റെ കാരണം. രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികളും യുവാക്കളും ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ അത് ഇവിടുത്തെ ഭരണ സംവിധാനത്തെ വലിയ രൂപത്തിൽ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി. അവരതിൻ്റെ ഒരു പ്രയാസത്തെ നേരിട്ടു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വന്നു. ആ ഭയം ഇപ്പോൾ പുതിയ പാർട്ടി രൂപപ്പെട്ടപ്പോഴും ഇത് ചർച്ചയായപ്പോഴും അവർക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് കിരൺ റിജുവിൻ്റെ ഒരു എക്സ് പോസ്റ്റ് കണ്ടിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നുമല്ല. അത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വിഭജിക്കണം എന്ന് വാദിക്കുന്നവരെയാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. അതല്ലാതെ ഈ ഇൻ്റലക്ച്വൽ ടീമിനെയോ വിദ്യാർത്ഥികളെയോ അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു നേരത്തെ ഒന്നും കാണാത്ത തരത്തിലുള്ള വിശദീകരണവും ന്യായീകരണവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് കിരൺ റിജുവിനെ പോലെയുള്ള ഒരാൾ രംഗത്തു എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇവിടെ ദിമാഗി നക്സൽ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു തരം ലേബലിംഗ് പൊളിറ്റിക്സാണ്. അത് ഈ മോദി ഗവൺമെൻറ് വന്ന കാലം മുതൽ കഴിഞ്ഞ ഒരു 12 കൊല്ലമായി പല ഘട്ടങ്ങളിലായി പല രൂപത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തുടക്കം മുതൽ 2014 മുതൽ അങ്ങനെ തുടങ്ങി ആ സമയം മുതൽ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ, വർഗീയ അജണ്ടകൾക്കെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഉയർന്നു ചിന്തിക്കുന്ന സമൂഹത്തിൽ നിന്നാണ്, വിഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ കുറേ പേരുകൾ, കൊല്ലപ്പെട്ട കുറേ പേരുകൾ നമ്മളവിടെ കേട്ടു. അതുപോലെ അരുന്ധതി റോയിയെ പോലെയൊക്കെയുള്ള ആളുകൾ, അവർക്ക് ലഭിച്ച പല അവാർഡുകളും, ഗവൺമെൻറ് അവാർഡ് ചെയ്ത പലതും അവർ തിരിച്ചു കൊടുത്തു. ആ നിലക്ക് അതിനോട് പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് പ്രതിപക്ഷ പാർട്ടികളും അതല്ലാത്ത സംഘടനകളും പൊതുവിൽ മതേതരത്വത്തെ മുന്നോട്ട് വെക്കുന്ന പല കൂട്ടായ്മകളും വ്യക്തികളും കർഷകരും എല്ലാവരും പല ഘട്ടങ്ങളിലായി ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കും ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടിയുടെ നയങ്ങൾക്കും രീതികൾക്കും എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഈ ഒരു തരത്തിലുള്ള ലേബലിംഗ് കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അർബൻ നക്സൽ എന്ന് വിളിച്ചിരുന്നു. പല നഗരങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ ഇവർ അർബൻ നക്സലുകളാണ് എന്ന് 2018 എൻ്റെ ഓർമ്മ, ഇവരുടെ ഭാഗത്തു നിന്നുള്ള പിന്നെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ആൻറ്റി നാഷണലുകളാണ് ഇത്. സ്ഥിരമായി പല വാചകങ്ങളിൽ, പല ഭാഷകളിൽ, പല രൂപത്തിൽ പ്രയോഗിക്കുന്ന ഒരു വാചകമാണ്. പ്രോ പാകിസ്ഥാനികളാണ് ഇവരൊക്കെ. പാകിസ്ഥാൻ അനുകൂലവാദികളാണ്. പാകിസ്ഥാനിൽ പോകും അല്ലെങ്കിൽ പാകിസ്ഥാനിനെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു വേള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭ, പാർലമെൻറ്റ് സാമാജികർ ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച്, പിന്നെ നിയമനിർമ്മാണ സഭകളിൽ പോലും ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി നമുക്ക് കാണാൻ സാധിക്കും. കർഷക സമരം ഉണ്ടായപ്പോൾ ഖാലിസ്ഥാനികളാണ്, ഖാലിസ്ഥാൻവാദികളാണ് എന്നാണ് ഇവർ വാദിച്ചത്. ജിഹാദി എന്നതും ജിഹാദി സപ്പോർട്ടേഴ്സാണ് എന്നുള്ളതും നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നൊരു പ്രയോഗമാണ്. അതുപോലെ തന്നെയാണ് ആൻറ്റി ഡെവലപ്മെൻറ്റാണ്, ഇവർ വികസന വിരോധികളാണ്, ഇതും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അതുപോലെ തന്നെ ആന്തോളൻ ജീവികളാണ്, സമരത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് എന്ന് പറയുന്ന സ്യൂഡോ സെക്കുലറുകളാണ് എന്ന് പിന്നെ തരത്തിലുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ആ നിലത്തുള്ള എന്താ പറയുക, ലേബലിംഗ് കാണാൻ കഴിയും. ഖാൻ മാർക്കറ്റ് ഗാങ് എന്ന തരത്തിൽ ലേബലിംഗ് നടത്തിയത് കാണാൻ സാധിക്കും. പ്രസ്റ്റിറ്റ്യൂട്ട് പ്രസ്സിനെ ഇപ്പോൾ പിന്നെ കുറേ ഗോതി മീഡിയ ആക്കി പിടിച്ച് അടക്കി വെച്ച് നിർത്തി. പക്ഷേ ആ തരത്തിലും നേരത്തെയുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. അതായത് ഒരു ലേബലിംഗ് നടത്തി നടത്തും. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഒരു മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഖാലിസ്ഥാനി, ആൻറ്റി നാഷണൽ, പ്രോ പാകിസ്ഥാനി, ജിഹാദി, ഇത്തരം വാക്കുകളൊക്കെ പൊതുവിൽ ആളുകളുടെ മനസ്സിൽ വളരെ വേഗത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രയോഗങ്ങളാണ്. അപ്പോൾ ഒരു ടീമിനെ അത്തരം വാചകങ്ങൾ ഉപയോഗിച്ച് പിന്നെ ലേബൽ ചെയ്യുന്നതിലൂടെ അവർക്കുള്ള ജനപിന്തുണ കുറയും എന്ന ആ ഒരു പിന്നെ പ്രതീക്ഷയാണ് ഗവൺമെൻറ്റിനുള്ളത്. അത് കുറേ കാലം ആ നിലക്ക് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഞങ്ങൾ അവർ എന്ന ഒരു ബൈനറി ഒരു എന്താ പറയുക, രണ്ട് വിഭാഗങ്ങളാക്കി പിന്നെ നിർത്തി ആ രണ്ടാമത്തെ വിഭാഗത്തെ അവർ വികസനത്തിനെതിരാണ്, അവർ ദേശത്തിനെതിരാണ്, അവർ രാജ്യ താല്പര്യത്തിനെതിരാണ് എന്ന് പറയുന്നതിലൂടെ അവർക്ക് അവരുടെ കാര്യങ്ങൾ വളരെ സിമ്പിളായി നടത്തി കൊണ്ടുപോകാനും ഈ ഒരു ലേബലിന് ഇങ്ങനെ അകത്തേക്ക് വരാതിരിക്കാൻ പൊതുസമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ആ ഒരു തരത്തിലാണ് കാര്യങ്ങളെ ഇവർ കണ്ടിരുന്നത്. അതിന് വിപരീതമായിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോൺഗ്രസ് ജനതാ പാർട്ടി എന്ന രൂപത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു അക്കൗണ്ട് തുടങ്ങി, അതിനെ മുഴുവൻ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഏറ്റെടുത്തു. അത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായി. ഒരു നിലക്കും അമർച്ച ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ സമരം ജന്തർമന്തർ ഡൽഹിയിൽ നമ്മൾ കണ്ടു. അതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. ഞാൻ പറയുന്നത് കുറേ കാലമായി ലേബലിംഗ് നടത്തി തങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇനി അങ്ങനെ മുന്നോട്ട് പോവുകയില്ല എന്ന ഒരു വലിയ പ്രതീക്ഷ ഇന്ത്യ രാജ്യത്തിന് നിലവിൽ ഈ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ്. ഇതിനനുസരിച്ച് പ്രതിപക്ഷത്തിന് ഉയരാൻ സാധിക്കുക എന്നതാണ് ഇനി യഥാർത്ഥത്തിൽ ഇവിടെ നടക്കേണ്ടത്. അതായത് എന്തൊരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിലും അത് ക്യാഷ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ളൊരു സംഗതി ഇവിടെ വർക്കൗട്ടാകണം. അതിന് കഴിയുക നിലവിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രതിപക്ഷ സംവിധാനങ്ങൾക്കേ കഴിയുള്ളൂ. ആ നിലയിലേക്ക് ഉയരാൻ കോൺഗ്രസ്സിനോ പ്രതിപക്ഷ കക്ഷികൾക്കോ കഴിയുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം പിന്നെ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും അവസാനം സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട സമയത്ത് AICCയിലെ പതാക ഉയർത്തിൽ വന്ദേ മാതരം മുഴുവൻ ചൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സോണിയാഗാന്ധി പറയുന്ന അവസ്ഥ ഉണ്ടായി. ഖാർഗെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിപ്പം കേസിലേക്ക് പോകാൻ പോകുന്നു. സ്വാഭാവികമായും അതിൻ്റെ അവസാന അടുത്തൊരു ഘട്ടം അതായിരിക്കും, അതൊരു കേസായി മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. ഇത്രയെല്ലാം ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും അവിടെ ഒരു ജാഗ്രത പാലിക്കാൻ എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നത് നമുക്കൊരൽപ്പം നിരാശ നൽകുന്ന കാര്യം തന്നെയാണ്. ഞാൻ പറയുന്നത് ഏത് ലേബലിംഗ് നടത്തിയാലും അതിനെയെല്ലാം മറികടന്ന് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും പുറത്തേക്ക് വരും. അത് ഈ ഗവൺമെൻറ്റിനൊരു ഭീഷണിയാകും. പക്ഷേ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പ്രതിപക്ഷത്തിന് അത് എത്ര കണ്ട് ക്യാഷ് ചെയ്യാൻ കഴിയും എന്നതിലായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് വരുന്നത്. അതിനനുസരിച്ച് ഉയരാൻ പ്രതിപക്ഷത്തിന് കഴിയണമെന്നതാണ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
5: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാലുസ് സാലിഹീൻ, ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമുഅയുടെ മഹത്വം വിശദീകരിക്കുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 203-ാമത്തെ അധ്യായം ബാബ് സുന്നത്തിൽ ജുമുഅയുടെ സുന്നത്തിൻ്റെ അധ്യായമാണ്. ജുമുഅ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ജുമുഅക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതായ ഈയൊരു അധ്യായത്തിൽ, നേരത്തെ ജുമുഅയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. റവാത്തിബ് സുന്നത്തുകളെ വിശദീകരിച്ചെടുത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഹദീസ്, കാന യുസല്ലി ഖബ്ല അദ്-ളുഹ്രി റകഅത്തൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മുമ്പ് രണ്ട് റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു, വ ബഅദഹ റകഅത്തൈൻ, ളുഹറിന് ശേഷവും രണ്ട് റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു, വ ബഅദൽ മഗ്രിബി റകഅത്തൈൻ ഫി ബൈതിഹി, മഗ്രിബിന് ശേഷം അവിടുത്തെ വീട്ടിൽ വെച്ച് രണ്ട് റക്അത്ത് നമസ്കരിക്കും, വ ബഅദൽ ഇശാഇ റകഅത്തൈൻ, ഇശാഇന് ശേഷം രണ്ട് റക്അത്ത് നമസ്കരിക്കും, وكان لا يصلي بعد الجمعه حتى ينصرف فيصلي ركعتين في بيته. ജുമഅക്ക് ശേഷം പിരിഞ്ഞു പോകുന്നത് വരെ നമസ്കരിക്കാറില്ല, പിന്നീട് രണ്ട് റക്അത്ത് വീട്ടിൽ വെച്ച് നമസ്കരിക്കും എന്നുള്ളതാണ്. ഹത്ത യൻസരിഫ, പിരിഞ്ഞു പോകുന്നത് വരെ എന്ന് പറഞ്ഞാൽ, അന്നഹുനാക ഫാസുലൻ ബൈനൽ ജുമഅ വന്നാഫില, ജുമഅ നമസ്കാരത്തിനും സുന്നത്ത് നമസ്കാരത്തിനും ഇടയ്ക്കുള്ള ഒരു വേർതിരിവ്, ഒരു ഗ്യാപ്പ് നൽകാറുണ്ട്. ഫല യുഅതഖിദു ഫിൽ ജുമഅത്തി അന്നഹ അർബഉ റക്അത്തിൻ, ജുമാ നാല് റക്കാത്ത് നമസ്കരിച്ചു എന്ന് ആളുകൾ വിശ്വസിക്കരുത്, ധരിക്കരുത്, അങ്ങനെ മനസ്സിലാക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ജുമാ കഴിഞ്ഞ് അതിൽ നിന്ന് പിരിഞ്ഞ് പിന്നീടാണ് രണ്ട് റക്കാത്ത് നമസ്കരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം നവവി റഹിമഹുല്ല ഷറഹ് മുസ്ലിമിൽ നൽകിയതായി കാണാം. വഫീ റിവായത്തിൻ, ഒരു റിപ്പോർട്ടിൽ, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുസല്ലി ബഅദഹ റക്അത്തൈൻ, ജുമാ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഫി ഹാദിഹിൽ അഹാദീസ് ഇസ്തിഹ്ബാബ് സുന്നത്തിൽ ജുമാ ബഅദഹ, ആ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജുമാക്ക് ശേഷമുള്ള സുന്നത്ത് മുസ്തഹബ്ബാണ്. വൽ ഹസ്സു അലൈഹ, അതുകൊണ്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. വ അന്ന അഖല്ലഹ റക്അത്താനി, അതിലേറ്റവും കുറവ് രണ്ട് റക്അത്താണ്. വ അക്മലുഹ അർബ, അതിൽ പൂർണ്ണമായത് നാല് റക്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്കുകൊണ്ട് ഉണർത്തി, ഇദാ സല്ല അഹദുക്കും ബഅദൽ ജുമഅത്തി ഫലിയുസല്ലി ബഅദഹ അർബ, ആരെങ്കിലും ജുമഅക്ക് ശേഷം നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അയാൾ ജുമഅക്ക് ശേഷം നാല് റക്അത്ത് നമസ്കരിക്കട്ടെ. വലൈസ ഫീഹി തഖയീദുൽ അർബഇ ബിൽ ബൈത്ത്, ഇവിടെ വീട്ടിൽ വെച്ച് നാല് റക്അത്ത് മുഖയ്യദായി നമസ്കരിക്കണമെന്നതല്ല. വേറെയും ഹദീസുകൾ സ്വഹീഹൈനിയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഐച്ഛികമായ നമസ്കാരത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് ഫക്കാന ലാ യുസല്ലി ബഅദൽ ജുമഅത്തി ഹത്താ യൻസരിഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നത് വരെ നമസ്കരിക്കാറില്ല, എന്നിട്ട് ഫയുസല്ലി റകഅത്തൈനി ഫി ബൈതിഹി, വീട്ടിൽ വെച്ച് രണ്ട് റക്അത്ത് നമസ്കരിക്കും എന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, വക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു, ഇദാ സല്ലൽ ജുമഅത്ത, ജുമാ നമസ്കരിച്ചാൽ, ദഖല മൻസിലഹു, അവിടുത്തെ വീട്ടിലേക്ക് പ്രവേശിക്കും, ഫസല്ല റകഅതൈനി, രണ്ട് റക്അത്ത് നമസ്കരിക്കും. വ അമറ മൻ സല്ലാഹ അൻ യുസല്ലിയ ബഅദഹ അർബൻ, എന്നാൽ അത് നമസ്കരിക്കുവാൻ കൽപ്പിച്ചവരോട്, അതായത് സ്വഹാബത്തിനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് നാല് റക്അത്ത് നമസ്കരിക്കട്ടെ എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായ ഉസ്താദായിട്ടുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നത്, ഇൻ സ്വല്ലാ ഫിൽ മസ്ജിദി സ്വല്ലാ അർബഅൻ, മസ്ജിദിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ നാല് റക്അത്ത് നമസ്കരിക്കുക, വ ഇൻ സ്വല്ലാ ഫി ബൈതിഹി സ്വല്ലാ റക്അതൈനി, വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ രണ്ട് റക്അത്ത് നമസ്കരിക്കുക. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ സ്വഹാബത്ത് അത് റിപ്പോർട്ട് ചെയ്തതും അതുപോലെ തന്നെ ഇസ്ലാമിലെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു തന്നതും കൃത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് ഒരു ഹദീസിലുള്ളത്. മറ്റൊന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅല് പ്രവൃത്തിയാണുള്ളത്. അത് രണ്ടുകൂടി ജംഅ് ചെയ്തുകൊണ്ട് അതിനെ അറിയിച്ചു തന്നത് ഇപ്രകാരമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്, വഅല ഹാദ തദുല്ലുൽ അഹാദീസ്, ഈ ഒരു കാര്യങ്ങൾ ഹദീസുകൾ അറിയിച്ചു തരുന്നത്, ഈ ഇതിൻ്റെ മേൽ ഈ പറയപ്പെട്ട വിഷയത്തിൽ ഹദീസുകൾ അറിയിച്ചു തരുന്നത്, وقد ذكر ابو داود عن ابن عمر انه اذا صلى في المسجد صلى اربعا واذا صلى في بيته صلى ركعتين. മസ്ജിദിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ നാലെന്നും അതേപോലെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ രണ്ട് റക്അത്തും എന്നതാണ് അപ്രകാരം വന്നിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പണ്ഡിതന്മാർ അതിനെ ഹദീസുകളെ ജംഅ് ചെയ്യുന്നതും അതിനെ മനസ്സിലാക്കുന്നതും അത് വിശദീകരിച്ചു തരുന്നതും കാര്യങ്ങൾ വളരെ വ്യക്തമാകുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കിടയിൽ ആ വിഷയത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടതില്ല. വ്യത്യസ്തമായ ഹദീസുകൾ വന്നിട്ടുണ്ടല്ലോ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള നിലക്ക് അവർക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാവേണ്ടതില്ല. കാര്യങ്ങൾ വ്യക്തമാണ്. വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ രണ്ട് റക്അത്തും മസ്ജിദിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ നാല് റക്അത്തും എന്നതാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യം ഇതിനോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഹൽ ഉനാക്ക സുന്നത്തുൽ ജുമാ, ജുമാക്ക് സുന്നത്ത് നമസ്കാരമുണ്ടോ, ജുമാക്ക് മുമ്പായി സുന്നത്ത് നമസ്കാരമുണ്ടോ എന്നതാണ്. ചില പള്ളികളിലൊക്കെ ചില മുഅദ്ദിന്മാർ പറയാറുണ്ട്, ജുമാക്ക് വേണ്ടി അദാൻ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ സുന്നത്തുൽ ജുമാ ഇറഹമുക്കുമുള്ള, ജുമായുടെ സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ള രൂപത്തിൽ പല പള്ളികളിലും അങ്ങനെ നിർവഹിച്ചു കാണാം. എന്താണ് അതിൻ്റെ അടിസ്ഥാനമെന്ന് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത്, ഹാദ ഗലത്, ഇത് തെറ്റാണ്. ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഹാദൽ മുഅദ്ദിനുല്ലദീ യഖൂലു ഹാകദ ഗലത്, മുഅദ്ദിൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ശരിയല്ല, ബിദ്അത്തുൻ ലാ അസ്ല ലഹ, അത് ബിദ്അത്താണ്, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ജുമാക്ക് ജുമായുടെ സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വൽ ജുമഅത്തു ലൈസ ലഹ റാതിബത്തുൻ ഖബ്ലഹ, ജുമാക്ക് മുമ്പുള്ള ഒരു റാതിബത്ത് നമസ്കാരം ഇല്ല. ബൽ യുസല്ലി മാ യസറല്ലാഹ്, യുസല്ലി റകഅതൈൻ ഔ അർബഅ റകഅത്ത് ബിതസ്ലീമതൈൻ ഔ സിത്ത് റകഅത്ത് ബിസലാസി തസ്ലീമാത്ത്, രണ്ട് റക്കാത്തോ നാല് റക്കാത്തോ ആറ് റക്കാത്തോ എത്രയും ഓരോ രണ്ട് റക്കാത്ത് കഴിയുമ്പോൾ സലാം വീട്ടിക്കൊണ്ട് അതിൽ കൂടുതലോ, യുസല്ലി മാ ഖുദ്ദിറ ലഹു ഇദാ വസല മസ്ജിദ്, പള്ളിയിലേക്ക് മസ്ജിദിലേക്ക് എത്തിയാൽ തനിക്ക് രേഖപ്പെടുത്തപ്പെട്ടത് നമസ്കരിക്കുക, കണക്കാക്കപ്പെട്ടത്. അൽഹംദുലില്ലാ, എത്രയാണോ അയാൾ ഉദ്ദേശിക്കുന്നത്. ഒലൈസ ഹുനാക ഹദ്ദുൻ മഹദൂദുൻ ഖബ്ല സ്വലാത്തുൽ ജുമുഅ, ജുമുഅ നമസ്കാരത്തിന് മുമ്പ് നിർണയിക്കപ്പെട്ടതായ ഒരു പരിധി നിശ്ചയിക്കപ്പെട്ടതായ നമസ്കാരമില്ല. ഒലൗ സല്ലാ ബിമിഅത്തി റകഅത്തിൻ ഖബ്ല അൻ യദ്ഖുല ലിമാ, ഇമാം വരുന്നതിന് മുമ്പ് അയാൾ നൂറ് റക്അത്ത് നമസ്കരിച്ചാലും തെറ്റില്ല. യുസല്ലിമു മിൻ കുല്ലി റക്അത്തിൻ, എല്ലാ രണ്ട് റക്അത്ത് കഴിയുമ്പോഴും സലാം വിട്ടാം. അപ്പ സഹോദരങ്ങളെ, അമ്മാ ബഅദഹ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറയുന്നു, എന്നാൽ ജുമുഅ നമസ്കാരത്തിന് ശേഷം ഫൽ അഫ്ളു അർബഉ റകഅത്തിൻ, ഏറ്റവും ശ്രേഷ്ഠമായത് നാല് റക്അത്ത് നമസ്കരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അപ്രകാരമുണ്ട്, ഹദീസ് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അത് വീട്ടിൽ വെച്ച് മസ്ജിദിൽ വെച്ചുമൊക്കെ ആവാം, വീട്ടിൽ വെച്ചാണ് ഏറ്റവും അഫ്ളായിട്ടുള്ളത്. ആ രൂപത്തിലാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അതിനെക്കുറിച്ച് അറിയിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നാം കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ജുമുഅ നമസ്കാരം അത് ഏറെ ശ്രേഷ്ഠമുള്ളതാണ്. ജുമാക്ക് വേണ്ടി ഹാളിറാവുക എന്നത് ഏറെ മഹത്വമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ ഒരു സൂറത്തിന് പേര് നൽകിക്കൊണ്ട് ആ സൂറത്തിൽ പ്രത്യേകമായി ജുമായിൽ വിശ്വാസികളെല്ലാം സംഗമിക്കുന്നതായ മസ്ജിദുകളിൽ ഒരുമിച്ചു കൂടുമ്പോൾ ആ ഉത്ബോധനം ശ്രമിക്കുവാനും അപ്രകാരം തന്നെ ജുമാ നമസ്കാരത്തിൽ അതിന് സാക്ഷികളാകുവാനും വേണ്ടി അവർ എത്തിച്ചേരേണ്ടതുണ്ട്. മറ്റു ദുനിയാവിൻ്റെതായ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ബാങ്ക് വിളിച്ചതിന് ശേഷം കച്ചവടം ഹറാമാണെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ജുമാക്ക് വേണ്ടിയുള്ള ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഇതാ നൂദിയ ലിസ്വല എന്ന് പറഞ്ഞാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ, നിങ്ങളുടെ കച്ചവടങ്ങൾ ഒഴിവാക്കി ക്രയവിക്രയങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജുമാക്ക് ഹാളിറാവണമെന്ന് വിശ്വാസികളോടുള്ള കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ ആ ജുമയുടെ ആദാബുകളെല്ലാം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് കുളിച്ച് ജുമാക്ക് വേണ്ടി പ്രത്യേകമായി ഏറ്റവും ഉള്ളതിൽ വെച്ച് നല്ല വസ്ത്രം ധരിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകം ജുമാ ദിവസത്തിൽ ധരിക്കാനുള്ള വസ്ത്രം ഒക്കെ ഉണ്ടായിരുന്നു, വെള്ള വസ്ത്രമാണെങ്കിൽ ഖൈർ. അതല്ലാത്ത നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തറ് സുഗന്ധം പൂശി, അതുപോലെ തന്നെ നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെട്ട് തനിക്ക് രേഖപ്പെടുത്തപ്പെട്ടത് നമസ്കരിക്കുകയും മറ്റു അദ്കാറുകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ദിക്റുകളും വായിക്കൊണ്ട് ഖുർആൻ പാരായണവുമായി കൊണ്ട് മസ്ജിദിൽ കഴിച്ചു കൂട്ടുക പ്രത്യേകം പരാമർശിക്കപ്പെട്ടതാണ് സൂറത്തുൽ കഹ്ഫ്. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമഅത്തി ഔ ലൈലത്തുൽ ജുമഅത്തി കാന ലഹു അദാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമഅത്തൈൻ, അതയാൾക്ക് രണ്ട് ജുമഅകൾക്കിടയിലുള്ള പ്രകാശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുന്നതായ ഒരു സമയം ജുമാ ദിവസത്തിലുണ്ട് എന്നത് പ്രത്യേകം പരാമർശിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് നടന്നു പോകുന്നതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും, ഖുത്ബ വളരെ ശാന്തമായിരുന്നുകൊണ്ട് യാതൊരുവിധ ലഹു അനാവശ്യങ്ങളും ചെയ്യാതെ സംസാരിക്കാതെ ഇമാം മിമ്പറിൽ കയറിയാൽ, ഖുത്ബ നിർവഹിക്കാൻ കയറിയാൽ അത് ശ്രദ്ധിച്ചു കേൾക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയെക്കുറിച്ചും മറ്റും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതായ ഹദീസുകളും അതുപോലെ തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലുമെല്ലാം ഇതിൻ്റെ മസലകൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വളരെ ചുരുക്കി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ജുമാഅക്ക് വേണ്ടി വരുന്ന സന്ദർഭത്തിൽ ജുമാഅക്ക് മുമ്പ് പ്രത്യേകം റാത്തിബത് സുന്നത്തില്ല, എന്നാൽ നമുക്ക് നാഫിലത്തായ ഐച്ഛികമായ നമസ്കാരം ഇമാമ് വരുന്നതുവരെ എത്രയും നമസ്കരിക്കാവുന്നതാണ്, അത് ശറഅക്കപ്പെട്ടതാണ് എന്നതും, അതേപോലെ ജുമാഅക്ക് ശേഷം മസ്ജിദിൽ വെച്ചാണെങ്കിൽ നാല് റക്കായത്ത് നമസ്കരിച്ചു, അതേപോലെ വീട്ടിൽ വെച്ചാണെങ്കിൽ രണ്ട് റക്കായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു, അപ്രകാരം അത് കൽപ്പിക്കുകയുണ്ടായി. ഈ വിഷയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു സുന്നത്തും, ചെറുതോ വലുതുമായ സുന്നത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, അവിടുന്ന് ചെയ്തു, സ്വഹാബത്ത് അപ്രകാരം ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. ഇങ്ങനെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് വിശ്വസിക്കുകയും അത് പിൻപറ്റുകയും അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളായ മുസ്ലിമീങ്ങളായ ആളുകളുടെ മേൽ ബാധ്യതയായിട്ടുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ മുന്നേറാൻ, നന്മകളിൽ പരിശ്രമിക്കാൻ, സുന്നത്തിനെ മുറുകെ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ അത് മുഖവിലക്കെടുത്തുകൊണ്ട് അതിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമഅയുടെ മഹത്വം വിശദീകരിക്കുന്ന ഹദീസാണ് വിശദീകരിക്കപ്പെട്ടത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി, ഹംസ ജമാലി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
2: വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുന്നു എന്ന നീയത്തോടുകൂടി കുളിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിസ്കരിക്കുന്നതിനു വേണ്ടി വുളു ചെയ്യേണ്ടതുണ്ടോ എന്നാണ്.
3: ജനാബത്ത് കുളിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഗുഹ്യാവയവങ്ങളും മറ്റും കഴുകി ആദ്യമായി ഉതു എടുക്കുകയാണ് വേണ്ടത്. ഈ ഉതു പിന്നീട് മുറിഞ്ഞിട്ടില്ല എങ്കിൽ, നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അതേ ഉതു തന്നെ മതിയാവുന്നതാണ്. ഓരോ ഉതുവിനും, ഈ ഉതു എടുക്കുന്നത് ഖുർആൻ ഓതാൻ, ഈ ഉതു എടുക്കുന്നത് ഞാൻ ളുഹർ നമസ്കരിക്കാൻ, ഈ ഉതു എടുക്കുന്നത് ഞാൻ മറ്റു കാര്യങ്ങൾക്ക് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഉതു എടുത്താൽ മതി. ആ ഉതു മുറിഞ്ഞിട്ടില്ല എങ്കിൽ മറ്റ് ഏത് ആരാധനാ കർമ്മങ്ങൾക്കും അത് ഉപയോഗിക്കാവുന്നതാണ്.
2: ശരീരത്തിൽ നനയ്ക്കാൻ പറ്റാത്ത പ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ വലിയ അശുദ്ധിയുടെ കുളി എങ്ങനെയാണ് കുളിക്കുക എന്നാണ്.
3: ശരീരത്തിൽ മുറിവുകളോ പൊട്ടലുകളോ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റർ, അതിന് അറബിയിൽ ജബീറ എന്നാണ്, ബാൻഡേജ്, ഇതിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, കുളി എങ്ങനെയാണ്, ഉതു എങ്ങനെയാണ് എന്നാണ്. അതിലൊന്നാമത്തെ അവസ്ഥ, അവ അഴിച്ച് മാറ്റി പ്രസ്തുത ഭാഗങ്ങളിൽ വെള്ളമൊഴിക്കുവാൻ, നനയ്ക്കുവാൻ, കുളിക്കുവാൻ, ഉതു കൊടുക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാ ഖൈർ. ഇനി അതല്ല, അവിടെ നനയ്ക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ അഴിക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് എങ്കിൽ ഉതുവാകട്ടെ അല്ലെങ്കിൽ വലിയ ശുദ്ധിക്കുള്ള ശുദ്ധീകരണമാകട്ടെ, എല്ലാ ഭാഗങ്ങളിലും കഴുകുക, എല്ലാ ഭാഗങ്ങളും ഉതു കൊടുക്കുക, എല്ലാ ഭാഗങ്ങളും കുളിക്കുക, പ്രസ്തുത ഭാഗം മാത്രം കൈകൊണ്ട് തടവുക ആണ് ചെയ്യേണ്ടത്. ഉതു ഉണ്ടാക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും കഴുകുകയും ബാൻഡേജുള്ള ഉതു എടുക്കേണ്ട ഭാഗത്ത് മുകളിൽ തടവുകയാണ് ചെയ്യേണ്ടത്. വലിയ അശുദ്ധിയാണ് എങ്കിൽ, അവിടെ നീക്കം ചെയ്യാൻ കഴിയാത്ത ബാൻഡേജുമാണ് എങ്കിൽ എല്ലാ ഭാഗവും കുളിക്കുക, പ്രസ്തുത ഭാഗം ഒന്ന് തടവുക മാത്രം ചെയ്താൽ മതിയാകുന്നതാണ്. വളരെ എളുപ്പമാണ് വിഷയം.
2: നമുക്കൊരു ഖൈറായ കാര്യം സാധിച്ചാലും ദുരിതം നീങ്ങിപ്പോയാലും നന്ദി സൂചകമായി ശുക്രിന്റെ സുജൂദ് ചെയ്യാറുണ്ടല്ലോ, ഇതിന്റെ രൂപം ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് ചൊല്ലേണ്ടത് എന്നെല്ലാം.
3: സന്തോഷകരമായ എന്തെങ്കിലും അറിയുന്ന വേളയിലാണ് ശുക്രിന്റെ സുജൂദ് ചെയ്യേണ്ടത്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ച വേളയിൽ അദ്ദേഹം ശുക്രിന്റെ സുജൂദ് ചെയ്യുകയും അത് അറിയിച്ചു തന്ന ആളിന് സമ്മാനം പാരിതോഷികം കൊടുത്തതായ രീതിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കുഞ്ഞു ജനിച്ചു എന്നറിയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അയാൾ ഒരു സുജൂദ് നിർവഹിക്കുകയാണ് വേണ്ടത്. ഒരു പക്ഷേ ആ വേളയിൽ അയാൾക്ക് ഉദൂ ഇല്ല എങ്കിൽ തന്നെയും അയാൾക്ക് ശുക്രിന്റെ സുജൂദ് ചെയ്യാവുന്നതാണ്. ഇതാണ് ശുക്രിന്റെ സുജൂദിന്റെ രൂപം. സാധാരണ സുജൂദ് ചെല്ലുന്ന പ്രാർത്ഥനകൾ തന്നെയും അയാൾക്ക് ശുക്രിന്റെ സുജൂദിന്റെ വേളയിൽ ചെല്ലാവുന്നതാണ്.
2: രണ്ടു വയസ്സും വരെ മാത്രമേ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ പാടുള്ളൂ എന്നാണോ ദീനിൽ പറഞ്ഞിട്ടുള്ളത്, അതോ രണ്ടു വയസ്സ് വരെ മിനിമം കൊടുക്കണം എന്നാണോ എന്നാണ്?
3: വൽ വാലിദാത്തു യുർദിഅന ഔലാദഹുന്ന ഹൗലൈന കാമിലൈൻ ലിമൻ അറാദ അൻ യുതിമ്മറല്ലാ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ പറഞ്ഞു, മാതാപിതാക്കൾ മക്കൾക്ക് രണ്ടു വർഷം പരിപൂർണമായി മുലകുടി കൊടുക്കാവുന്നതാണ്. ഇനി അത് അല്പം കൂട്ടുന്നതിന് കുഴപ്പമില്ല, രണ്ട് വർഷമാണ് അതിൻ്റെ പൊതുവെ മുലകുടി പ്രായം. എന്നാൽ എന്തെങ്കിലും സാഹചര്യം താൽ പെട്ടെന്ന് തന്നെ രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ തന്നെ ഭാര്യ ഗർഭിണിയായാൽ സ്വാഭാവികമായും കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ കുറക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നാൽ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് രണ്ട് വയസ്സ് കഴിഞ്ഞ് വീണ്ടും മുലകുടിക്കുകയാണ് എങ്കിൽ അങ്ങനെ മുലകുടി വളരെ പെട്ടെന്ന് നിർത്തേണ്ട ആവശ്യവുമില്ല. അഥവാ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് മുല കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പൊതുവെ രണ്ട് വർഷമാണ് മുലകുടി പ്രായം എന്നാണ് ഖുർആൻ പറയുന്നത്. കഴിവിന്റെ പരമാവധി രണ്ട് വർഷം വരെ കൊടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് സ്ത്രീകൾ മനസ്സിലാക്കണം.
2: അടുത്ത ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ 28 വയസ്സുള്ള 3 മക്കളുടെ ഉമ്മയാണ്. എനിക്ക് 4 ഗർഭധാരണത്തിൽ 3 കുട്ടികളാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ 1.5 മാസം ഗർഭിണിയാണ്. എനിക്ക് പ്രസവ സമയം കൂടുതൽ പ്രയാസകരമാണ്. ഈ പ്രാവശ്യം തുടക്കത്തിൽ തന്നെ പ്രയാസം നിറഞ്ഞതാണ്. എനിക്ക് പ്രസവം നിർത്താൻ പറ്റുമോ? പ്രസവം നിർത്തിയാലുള്ള ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
3: ഇസ്ലാമിൽ വിവാഹവും കുടുംബജീവിതവും അനുവദിച്ചതിൻ്റെ പിന്നിലുള്ള ഒരു യുക്തി ധാരാളം മക്കൾ ഉണ്ടായിരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തസവ്വജു അൽ വലൂദ് അൽ വദൂദ്, സ്നേഹനിധികളായ ധാരാളം പ്രസവിക്കുവാൻ സാധ്യതയുള്ള സ്ത്രീകളെയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിതമായ എണ്ണത്തിൽ പരിമിതപ്പെടുത്തി അത്രയും മക്കളെ തങ്ങൾക്കുണ്ടാകാൻ പാടുള്ളൂ, അതിലപ്പുറമുണ്ടായിക്കഴിഞ്ഞാൽ അത് കുടുംബത്തിന് ഭാരമാകും, ജീവിത ചെലവുകൾ വർദ്ധിക്കും, സമൂഹത്തിന് മുമ്പിൽ താൻ ഒരു അപരിഷ്കൃതനായി അറിയപ്പെടും, ഒരു ലജ്ജയോടുകൂടി ജീവിക്കേണ്ടവനായി തീരും എന്ന ബോധത്തോടുകൂടി ഇത്തരം എണ്ണത്തിൽ പരിമിതപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഭാര്യമാർക്കുണ്ടാവുന്ന നിസ്സാരമായ എന്തെങ്കിലും രോഗത്തിൻ്റെ പേരിൽ അതോടുകൂടി പ്രസവം നിർത്തുകയാണ് എന്നോ ഇനി പ്രസവിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുകയോ ചെയ്യേണ്ടതില്ല. ഒരു വിശ്വസ്തനായൊരു ഡോക്ടർ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇനി മുതൽ പ്രസവം അങ്ങേയറ്റത്തെ പ്രയാസകരമാവും എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാം എന്നല്ലാതെ, ഇപ്പോൾ എത്ര മക്കളുണ്ടായിരുന്നാലും ശരി, ആ മക്കളൊക്കെ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെയുണ്ടായിരിക്കുമോ, നമ്മളായിരിക്കുമോ, അതല്ല അവരായിരിക്കുമോ ആദ്യം യാത്ര ചോദിക്കുന്നത് എന്നറിയില്ല. മക്കളില്ലാത്ത ദമ്പതികളുടെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു കുഞ്ഞുണ്ടാകുവാൻ വേണ്ടി എന്തെല്ലാം ചികിത്സകളാണ് ചെയ്യുന്നത്, എത്രമാത്രമാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലും ഒരു കുഞ്ഞ് ഇല്ലാതിരിക്കുവാനുള്ള നടപടിക്രമങ്ങളല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്.
2: മരിച്ച വീട്ടിൽ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്നതിൻ്റെ വിധി എന്താണ്?
4: ഇമാം മുസ്ലിം 919 നമ്പർ ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിന്ന് അവർ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹലർതുമുൽ മരീള അബിൽ മയ്യിത ഫഖൂലു ഖൈറ, നിങ്ങൾ രോഗിയെയോ മയ്യത്തിനെയോ സന്ദർശിച്ചാൽ നല്ലത് പറയുക. ഫൈനൽ മലായിക്കത്തെ യുഅമ്മിനൂൻ അലാമ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ ചൊല്ലുന്നതാണ് എന്നാണ് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഹദീസിൻ്റെ നേരെ താഴെയായി ഇമാം മുസ്ലിം 920 നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ സലമ മരണപ്പെട്ട സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നു കിടന്നിരുന്നു അബൂ സലമയുടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കണ്ണ് അടച്ചുകൊടുത്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നർ റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസർ, റൂഹ് പിടിക്കപ്പെടുമ്പോൾ കണ്ണ് അതിനെ പിന്തുടരുന്നതാണ്. ഇത് കേട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ പലരും ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദഉ അലാ അൻഫുസിക്കും ഇല്ലാ ബിഖൈർ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തക്കാരുടെ കാര്യത്തിൽ നല്ലതല്ലാതെ പറയരുത്. ഫൈനൽ മലായിക്കത്ത യുഅമ്മിനൂന അലാമ തഖൂലുൻ, നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ ചൊല്ലുന്നതാണ് എന്ന്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർലി അബീ സലമ വർഫ ദർജതുഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫി അഖബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫി ഖബരിഹി വനവ്വിർ ലഹു ഫീഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അള്ളാഹുവെ, അബൂ സലമക്ക് പുറത്തു കൊടുക്കണേ, സന്മാർഗികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പദവിയെ നീ ഉയർത്തണേ, അവശേഷിക്കുന്നവരിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാൽ അദ്ദേഹത്തിൻ്റെ അഭാവം നീ പരിഹരിക്കണമേ, സർവലോകരക്ഷിതാവേ ഞങ്ങൾക്കും അദ്ദേഹത്തിന് നീ പുറത്തു തരണേ, അദ്ദേഹത്തിൻ്റെ കബർ വിശാലാക്കണേ, അതിൽ പ്രകാശം നൽകണേ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതാണ് മരണവീട്ടിൽ ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അങ്ങനെയായിരുന്നു. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമ്മളും സംഘടിതമല്ലാതെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ കൂട്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നബി പ്രാർത്ഥിക്കുകയും അവിടെയുള്ളവരൊക്കെ ആമീൻ പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ നമുക്കതൊരു മാതൃകയാക്കാമായിരുന്നു. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ച് സഹാബാക്കളത് കേട്ടു എന്നപോലെ നമ്മളും ഏത് മരണവീട്ടിൽ ചെല്ലുമ്പോഴും അവർക്ക് വേണ്ടി ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഒരു ഉസ്താദിനെ വരാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഉസ്താദുമാർക്കതിൽ യാതൊരു പങ്കുമില്ല. ഓരോരുത്തരും ആ മരണപ്പെട്ട മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കലാണ് സുന്നത്ത്. അല്ലാമ ഷെയ്ഖ് ഇബ്നു സൈമിൻ റഹ്മത്തുള്ള പറഞ്ഞു, അവിടുന്ന് പറയുണ്ടായി, ലൈസ ഹാദാ മിൻ സുന്നത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സംഘടിതമായി മയ്യത്തിനു വേണ്ടി ഇത്തരം പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പെട്ടതല്ല. വലാമിൻ സുന്നത്തുൽ ഖുലഫായി റാഷിദീൻ റളിയല്ലാഹു അൻഹും, അല്ലാഹു തൃപ്തിപ്പെട്ടവരായ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയിൽ പെട്ടവരല്ല. ഇത്തരം ചര്യ അവരുടെ ചര്യയിലും പെട്ടതല്ല. ഒയിന്നമാക്കാൻ റസൂൽ യുർഷിദുഹും ഇലാ യസ്തഗ്ഫിറുൽ മയ്യത്തി വയസ്അലു ലഹു തസ്ബീത്, മയ്യത്തിനു വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാനും വിചാരണ വേളയിൽ അവർക്ക് സ്ഥൈര്യത്തിനുമായിട്ട് അള്ളാഹുവിനോട് തേടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിർദ്ദേശിച്ചിരുന്നത്. കുല്ലും ബി നഫ്സിഹി വലൈസ ജമാഅ, എല്ലാവരും സ്വന്തമായിട്ട് സംഘടിതമായിട്ടല്ല ഇങ്ങനെ ചെയ്യേണ്ടത് എന്നാണ് ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ള പറയുന്നത്. ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതും അതാണ്. അള്ളാഹു ആലം.
2: ബാത്റൂമിൽ പോകുമ്പോൾ തട്ടമിട്ട് പോകണോ എന്നാണ്.
5: സ്ത്രീകൾക്ക് തലമറക്കൽ നിർബന്ധമായ സാഹചര്യങ്ങൾ കൃത്യമായി പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അവർ ആരുടെ മുമ്പിലാണ് തലമറക്കേണ്ടത് എന്നും ശരീരഭാഗങ്ങൾ എവിടെ വരെ ആരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാമെന്നതൊക്കെ കൃത്യമായി വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ടോയ്ലറ്റിൽ പ്രവേശിക്കുന്ന സമയത്ത് തലമറക്കൽ സുന്നത്തുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലുള്ള ചർച്ചകളാണ്. ഒരിക്കലും തന്നെ അതൊരു നിർബന്ധമാണ് എന്ന ചർച്ചകൾ എവിടെയും തന്നെ കാണുന്നില്ല എന്നതുകൊണ്ട് തലമറക്കൽ നിർബന്ധമാണെന്ന് പറയുക സാധ്യമല്ല. അല്ലാഹു അലം.
2: ഒരു വിശ്വാസിയെ സംബന്ധിച്ച് താടി വളർത്തലും മീശ വടിക്കലും നിർബന്ധമുള്ള കാര്യമാണല്ലോ. താടി വളർത്തിയ ചില പണ്ഡിതന്മാർ പോലും ചുണ്ടിന് താഴെ കുറച്ചു മുടി കട്ട് ചെയ്തുകൊണ്ട് അതിനു ചുറ്റും വടിച്ചതായി കാണുന്നു. ചുണ്ടിന് താഴെ താടിഭാഗം തുടങ്ങുന്നതുവരെ അത് മീശയുടെ പരിധിയിൽ വരുമോ താടിയുടെ പരിധിയിൽ വരുമോ എന്നാണ് എൻ്റെ സംശയം. അതുകൊണ്ട് മീ

0: എന്നോട് എൻ്റെ താടി വളർത്താൻ കൽപ്പിച്ചിരിക്കുന്നു, മീശ വെട്ടാൻ കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ താടിയായി മുഖത്തുള്ളതെന്താണോ അത് വളർത്തുക, അതാണ് പൂർണ്ണത, അതാണ് കൽപ്പനയുള്ള വിഷയം. എന്നാൽ ഒരു പിടി താടി വളർന്നതിന് ശേഷം പിന്നീട് താടി വെട്ടാമോ? താടി വെട്ടാം എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഒരു പിടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ താടി, അതിനപ്പുറം ഉള്ള താടി ഭാഗം വെട്ടാം എന്ന് പണ്ഡിതന്മാരിൽ ചിലർ ഉണർത്തിയിട്ടുണ്ട്, ചിലർ അത് വെട്ടണമെന്ന് നിഷ്കർഷത പുലർത്തിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന താടിയെ വളർത്തുക എന്നുള്ളതാണ്. താടി വടിക്കുന്നത് നിഷിദ്ധമാണ്. അത് വളരെ ഗൗരവപ്പെട്ട വിഷയവുമാണ്, താടി വടിച്ച് ക്ലീനാക്കുക എന്നുള്ളത്. ഇതാണ് വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: ചെറിയ കുട്ടികൾ നമ്മുടെ കൂടെ നിസ്കരിക്കുമ്പോൾ അവർക്ക് ഇമാം ആണെന്ന് നെയ്യത്ത് കരുതേണ്ടതുണ്ടോ? ഒരു ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടുമോ എന്നാണ്.
2: കുട്ടികൾ അല്പം മുതിർന്ന കുട്ടികളാണ് എങ്കിൽ വകതിരിവുള്ള, നമസ്കരിക്കുവാൻ സാധിക്കുന്ന, ഖുർആൻ ഓതാൻ സാധിക്കുന്ന ആൺകുട്ടികളാണ് എങ്കിൽ ഉമ്മയല്ല ഇമാമത്ത് നിൽക്കേണ്ടത്, അവിടെ കുട്ടികൾ തന്നെയാണ്. അതെൻ്റെ മകനല്ലേ, അവൻ എന്നേക്കാൾ ചെറുതല്ലേ എന്ന അർത്ഥത്തിൽ ഉമ്മയല്ല അവിടെ ഇമാമത്ത് നിൽക്കേണ്ടത്. പുരുഷന്മാർക്ക് പോലും കുട്ടികൾ ഇമാമത്ത് നിൽക്കാവുന്നതാണ്. മുതിർന്നവരേക്കാൾ നന്നായി ഖുർആൻ ഓതാൻ സാധിക്കുന്ന ചെറിയ കുട്ടികളുണ്ട് എങ്കിൽ, 8 വയസ്സും 7 വയസ്സും 10 വയസ്സുമൊക്കെ അറിയുന്ന, ഖുർആൻ നന്നായി ഓതുന്ന, ഖുർആൻ പഠിച്ച, നമസ്കാരത്തെക്കുറിച്ച് അറിവുള്ള കുട്ടികളുണ്ട് എങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്കും ഇമാമത്ത് നിൽക്കാം. അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എൻ്റെ സമൂഹത്തിന് ഇമാമത്ത് നിൽക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായം 10-ൽ കുറവായിരുന്നു, എന്നിട്ടും അവർക്ക് ഇമാമത്ത് നിന്നിരുന്നത് അദ്ദേഹമാണ്. പുരുഷന്മാർക്ക് സ്ത്രീകൾ ഇമാമത്ത് നിൽക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ വകതിരിവുള്ള ആൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ അവിടെ സ്ത്രീകളല്ല, ഉമ്മയല്ല ഇമാമത്ത് നിൽക്കേണ്ടത്. സ്ത്രീകൾ ഇമാമത്ത് നിൽക്കുമ്പോൾ അവർക്ക് കേൾക്കാവുന്ന ഉച്ചത്തിൽ ഓതുന്നതിന് കുഴപ്പമൊന്നുമില്ല.
1: ചെറിയ കുട്ടികൾക്ക് കാലിൽ കിലുക്കമുള്ള പാദസരം കിട്ടുന്നത് തെറ്റാണോ എന്നാണ്.
2: അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസ്ഹബുൽ മലായികത്തു റുഫ്ഖതൻ ഫീഹാ കൽബുൻ വലാ ജറസുൻ, മണിനാദവും നായയും ഉള്ള യാത്രാ സംഘത്തിൻ്റെ കൂടെ മലക്കുകൾ ഉണ്ടാവുകയില്ല എന്നത്. അതേപോലെ തന്നെ ചില ഹദീസുകൾ, അൽ ജറസു മസാമീറു ശൈത്താൻ, മണിനാദം പിശാജിൻ്റെ വാദ്യോപകരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സംഗീതത്തോട് സാദൃശ്യമുള്ള നാദങ്ങൾ, ബെല്ലുകൾ, അത് ഒരിക്കലും ഉണ്ടായിക്കൂട. കോളിംഗ് ബെല്ലായിരിക്കട്ടെ, മൊബൈൽ റിംഗ് ടൂൺ ആയിരിക്കട്ടെ, അതൊക്കെ ഇത്തരം സംഗീതസാന്ദ്രമായ ശബ്ദങ്ങളിൽ നിന്നും മുക്തമായിരിക്കണം. എന്നാൽ സ്കൂളിലും മറ്റും ഉള്ള സാധാരണ ബെല്ലുകൾ, ഒരു ഇരുമ്പിനെ മറ്റൊരു ഇരുമ്പ് കൊണ്ട് അടിച്ചാലുണ്ടാകുന്ന ശബ്ദം പോലുള്ള അത്തരം ശബ്ദങ്ങൾ, അത് ഈ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല എന്നാണ് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാകുക. പെൺകുട്ടികളുടെ കാലിലുണ്ടാവുന്ന പാദസരത്തിൽ ഉള്ള മണികൾ, ആ മണികൾ നടക്കുമ്പോൾ ശബ്ദങ്ങളുണ്ടാകുന്നു, അതൊരിക്കലും ഒരു സംഗീത രൂപത്തിലല്ല എന്നതുകൊണ്ട് അനുവദനീയമാണ് എന്നാണ് മനസ്സിലാകുന്നത്. പൊതുവെ മുതിർന്ന പ്രായപൂർത്തിക ഉള്ള സ്ത്രീകളെന്നും അത്തരം ശബ്ദമുണ്ടാകുന്ന പാദസരങ്ങൾ ഉപയോഗിക്കാറുമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൽ, വലാ യദ്രിബ്ന ബി അർജുലിഹിന്ന ലിയുഅലാ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന എന്ന് പറഞ്ഞു. അതായത്, തങ്ങൾ മറച്ചു വെക്കുന്ന തങ്ങളുടെ അലങ്കാരം അറിയപ്പെടുവാൻ വേണ്ടി അവർ കാലിട്ടടിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത്, കാലിൽ വല്ല പാദസരങ്ങളോ മറ്റോ ഉണ്ടാവുമ്പോൾ അത് കാലുകൾ

0: പരസ്പരം അങ്ങോട്ടും ഇട്ടും അടിച്ച് ശബ്ദമുണ്ടാക്കി മറ്റുള്ള ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിലാകരുത് എന്നാണ് ആയത്തുകൊണ്ട് വീക്ഷിക്കപ്പെടുന്നത്. ഏതായിരുന്നാലും പാദസരങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ കുട്ടികൾ ധരിക്കുന്ന അത്തരം ശബ്ദങ്ങൾ ഒരു ഹറാമായ ശബ്ദമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല ആലം.
1: പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ എല്ലാ സുഫും പൂർത്തിയായി ഒരാൾ മാത്രം പുറകിൽ ഒറ്റയാവുകയും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ചിലർ പറഞ്ഞു, മുന്നിലെ സൊഫിൽ നിന്നും ഒരാളെ പിറകിലോട്ട് നിർത്തിയാൽ മതിയെന്ന്. അങ്ങനെ ആകുമ്പോൾ മുന്നിലെ സൊഫ് പൂർത്തിയാകാതെ വരുമല്ലോ. എന്താണ് ചെയ്യേണ്ടത്? സൊഫ് പൂർത്തിയാക്കാതെ നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്.
2: സൊഫിൽ ചേർന്നു നിൽക്കാൻ സ്ഥലമുണ്ടായിരിക്കെ ഒരാൾ സൊഫിൽ നിന്നും മാറി ഒറ്റക്ക് നിസ്കരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിസ്കാരം ശരിയല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും തന്നെ അദ്ദേഹത്തിന് ആ ജമാഅത്തിൻ്റെ കൂലി ലഭിക്കുന്നതല്ല. എന്നാൽ എന്തെങ്കിലും രോഗമോ മറ്റോ കാരണത്താൽ കൂടെ നിന്ന് നിസ്കരിക്കുന്നത് മറ്റുള്ളയാളുകളിലേക്ക് രോഗവ്യാപനത്തിനും അതുപോലെയുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്കും കാരണമാകുമെങ്കിൽ അത്തരം ഘട്ടത്തിൽ അദ്ദേഹത്തിന് വിട്ടുനിന്നുകൊണ്ടോ ഒറ്റക്ക് നിന്നുകൊണ്ടോ നിസ്കരിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ നമ്മൾ നിസ്കാരം നിർവഹിച്ച സമയത്ത് സൊഫുകൾക്കിടയിൽ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് നിസ്കരിച്ച അവസ്ഥകളുണ്ടായിരുന്നല്ലോ. അത്തരം ഘട്ടങ്ങളുണ്ടാകുന്ന സമയത്ത് അകന്നു നിൽക്കാമെന്നതൊഴിച്ചാൽ യാതൊരു കാരണവും കൂടാതെ നിലവിലുള്ള സൊഫിൽ നിൽക്കാൻ അവസരമുണ്ടായിട്ടും മാറി നിന്ന് നിസ്കരിക്കുക എന്ന് പറയുന്ന രീതി അത് ശരിയല്ല, നിസ്കാരത്തെ ബാത്തിലാക്കി കളയുമെന്ന ആ അഭിപ്രായമാണ് കൂടുതൽ ശരിയായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഒരാൾ ഇത്തരം ഇതിൻ്റെ ഗൗരവമൊന്നും അറിയാത്തയാളാണ്, അദ്ദേഹം മുമ്പിലെ സൊഫിൽ സ്ഥലമുണ്ടായിരിക്കെ തന്നെ പിറകിലെ സൊഫിലേക്ക് മാറി നിന്ന് നിസ്കരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ സൊഫിൽ നിന്ന് നിസ്കരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ മറ്റൊരാൾ മുമ്പിൽ നിന്നും സൊഫിലേക്ക് ഇദ്ദേഹം നിൽക്കുന്ന രണ്ടാമത്തെ സൊഫിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് അത് ഒരിക്കലും തന്നെ അദ്ദേഹത്തിൻ്റെ നിസ്കാരം ബാത്തിലാക്കുകയില്ല, മറിച്ച് അത്തരത്തിൽ ആണ് കാര്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത്. അത്തരത്തിൽ പിറകിലേട്ട് നിൽക്കുന്നത് കാരണത്താൽ മുമ്പിലെ സൊഫിനിടയിൽ ഗ്യാപ്പ് വരുമ്പോൾ വലതുഭാഗത്തുള്ള ആളുകൾ ഇടതുഭാഗത്തേക്കോ അതല്ലെങ്കിൽ ഇടതുഭാഗത്തുള്ള ആളുകൾ വലതുഭാഗത്തേക്കോ ചേർന്നു നിന്ന് ആ ഗ്യാപ്പ് അവിടെ അടക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ പിന്നിൽ തോണ്ടിയോ തൊട്ടോ ജമാഅത്തായി നിസ്കരിക്കുവാൻ പാടുണ്ടോ? അങ്ങനെ ഒരാൾ നമ്മെ പിന്തുടരാൻ ശ്രമിച്ചാൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നാണ്.
3: പള്ളിയിലെ ഔദ്യോഗിക ജമാഅത്ത് കഴിഞ്ഞ് പിന്നെ പിന്തി വരുന്നവർ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ, അതായത് ആ ജമാഅത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ തോണ്ടി അയാളുടെ പിന്നിൽ നിസ്കരിക്കാമോ എന്നുള്ളതാണ്. അങ്ങനെ നിസ്കരിക്കാൻ പാടുള്ളതല്ല. ഒന്നുകിൽ തനിച്ച് നിസ്കരിക്കുക, അല്ലെങ്കിൽ ജമാഅത്തായിട്ട് മറ്റൊരു ജമാഅത്ത് സംഘടിപ്പിച്ച് നിസ്കരിക്കുക. അവിടെ നിസ്കരിച്ച വ്യക്തിയെ കൂട്ടിയിട്ടാകട്ടെ, അല്ലെങ്കിൽ വേറെ വരുന്ന ആളുകളെ കൂട്ടിയിട്ട് ഒരു ജമാഅത്ത് സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ നിസ്കരിക്കുന്ന വ്യക്തിയെ തുടർന്ന് ഇങ്ങനെ അത് ശരിയല്ല. സുന്നത്തിൽ നമ്മൾ വായിക്കുന്നുമില്ല. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം തൊപ്പി ധരിക്കുന്നതിൻ്റെ വിധി എന്ത് എന്നാണ്.
4: ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തലമറക്കുന്നതിൻ്റെ വിധിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല മറച്ചിട്ടുണ്ട്. തലമറക്കുക എന്നത് പ്രവാചകൻ്റെ ഒരു ചര്യയായിരുന്നു, അഥവാ ആദിയായിട്ടുള്ള പ്രവാചകൻ്റെ ഒരു അറബി എന്ന രൂപത്തിൽ പ്രവാചകൻ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ ഒരു കോഡായിരുന്നു, വസ്ത്രത്തിൻ്റെ ഒരു ശൈലിയായിരുന്നു തലയടക്കം മറച്ചുകൊണ്ടുള്ള വസ്ത്രം. ഇന്നും ലോകത്ത് അറബികൾ തലമറച്ചുകൊണ്ട് തന്നെയാണ്, അവരെവിടെ പോവുകയാണെങ്കിലും അവരുടെ ആ ഒരു സംസ്കാരം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകാറുള്ളത്. ഒരുപക്ഷെ മതം മുസ്ലിം ആയിക്കൊള്ളണം തന്നെയില്ല, എങ്കിലും അവർ ഈ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് കാണുന്നു. പലപ്പോഴും യൂറോപ്പിൻ്റെ കൾച്ചറും മറ്റുമൊക്കെ അറബ് രാജ്യത്തെ ബാധിച്ചതുകൊണ്ട് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഇപ്പോഴും മത വ്യത്യാസമില്ലാതെ തന്നെ അറബികൾ തല മറക്കുന്നു. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഡ്രസ് കോഡായിട്ടാണ് തലമറക്കൽ വരുന്നത്. അപ്പോൾ പ്രവാചകൻ ധരിച്ചിരുന്ന ഒരു വസ്ത്രത്തിൻ്റെ ശൈലി രൂപം എന്ന നിലയ്ക്ക് ഒരാൾ തലമറക്കുകയാണെങ്കിൽ അത് പ്രവാചകനോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമാണ്. ആ നിലക്ക് പ്രവാചകൻ തലമറച്ചതിനാൽ ഞാനും തലമറക്കുന്നു എന്നൊരാൾ വിചാരിച്ചാൽ പ്രവാചകനോടുള്ള ആ ഇഷ്ടത്തിൻ്റെ കൂലി അദ്ദേഹത്തിന് തീർച്ചയായും ലഭിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നമസ്കാരത്തിൻ്റെ സമയത്ത് മറ്റുമൊക്കെയായി അത് നിർവഹിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാ സമയത്തും അങ്ങനെ തന്നെ നടക്കുകയാണെങ്കിൽ, അത് ആ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ തീർച്ചയായും അതിന് പ്രതിഫലം കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, തലമറക്കുക എന്നതൊരു ഇസ്ലാമിൻ്റെ ഷിആർ അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ ഷിആർ, ഒരു അടയാളം ആയിട്ടാണ് പലപ്പോഴും ലോകത്ത് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിപൂർണമായ ഹൈഅത്തിൽ ഖുതുബ നിർവഹിക്കുന്ന സമയത്ത്, ഇമാമത്ത് നിർവഹിക്കുന്ന സമയത്തൊക്കെ ആകാൻ വേണ്ടി ശ്രമിക്കുന്നത് ഖതീബുമാർക്കും അതേപോലെ തന്നെ ഇമാമുമാർക്കും അഭികാമ്യം തന്നെയാണ്, അത് നല്ലത് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ അതിന് പ്രത്യേകമൊരു പുണ്യമോ അല്ലെങ്കിൽ പ്രത്യേകമൊരു കൂലിയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകനോടുള്ള ഇഷ്ടം, അതാണ് ആ വസ്ത്രം ധരിക്കുന്നതിൻ്റെ കാരണമെങ്കിൽ തീർച്ചയായും ആ ഒരു ഇഷ്ടത്തിനുള്ള പ്രതിഫലം ലഭിക്കും എന്ന് മനസ്സിലാക്കുക. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. വല്ലാഹു അഅലം.
5: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി, ഹംസ ജമാലി എന്നിവർ.
6: തൻ്റെ വീട്ടിൽ ഒട്ടും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു, പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കൽപ്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും, ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
7: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ? ഇപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല. തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കൺജസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ലെ,
2: കോഴികളെ
7: ആടുകളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ് പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചത് പോലെ തന്നെ നമ്മൾ ആ ഒരു വീട്ടിൽ, ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മളെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം. സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും പറയാറുള്ളത് കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല. കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. കണ്ണെന്ന് മാത്രമല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മൾ വിചാരിക്കുമ്പോ എന്താ ഒരു കാലൊക്കെ ആകുമ്പോ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ വലിയൊരു അവസ്ഥയാണ്. അത് മാത്രമല്ല ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നു, അതിന് സ്ട്രെസ് കൂടുന്നു, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരും. അപ്പോൾ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ. അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത്, നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ് താഴെയുള്ളത്. എന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്ദ്യത ഇല്ലാതിരിക്കാൻ അതാണ്.
8: ഒരു
7: നമ്മൾ ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
8: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മൾ ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറയാൻ, ഹംദ് ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ.
7: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ. അവര് എന്ത് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ കുഴപ്പമില്ല എന്ന് പറയും. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മൾ മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്.
8: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാ ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
7: ശ്രോതാക്കളാണ്
8: കമന്റ് ചെയ്യേണ്ടത്.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് റേഡിയോ നേർരേഖ, പുണ്യവും പാപവും വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വാക്കുകൾ സമ്പൂർണമായ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. എത്ര വിശദീകരിച്ചാലും അവസാനിക്കാത്ത, വളരെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ ചില വചനങ്ങളുണ്ട്. ഇമാം നബവി റഹിമഹുല്ലാ ക്രോഡീകരിച്ച 40 ഹദീസുകളിൽ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി വൽ ഇസ്മു മാ ഹാക്ക ഫി നഫ്സിക വകരിയത അൻ യത്തലിഅ അലൈഹി നാസ്. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി, പുണ്യമെന്നത് സൽസ്വഭാവമാണ്, സ്വഭാവത്തിൻ്റെ നന്മയാണ്. വൽ ഇസ്മു മാ ഹാക്ക ഫി നഫ്സിക, പാപമെന്നത് നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതും. വ കരീത്ത അൻ യത്തലിയ അലൈഹിന്നാസ്, ജനങ്ങൾ കാണുന്നത് നീ വെറുക്കുന്നതുമാകുന്നു ഈ പാപമെന്ന് പറഞ്ഞാൽ. ബിർറ് അതേപോലെ തന്നെ ഇസ്മ, വിശുദ്ധ ഖുർആനും ഒരായത്തിൽ ഈ രണ്ട് പദങ്ങളെ സമന്വയിപ്പിച്ചിട്ടുണ്ട്. വ തആവനു അലൽ ബിർരി വ തഖ്‌വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ. ധാരാളം നന്മകളെ ഉൾക്കൊള്ളുവാൻ, ധാരാളം സൽപ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന വാക്കാണ് ബിർറ്. പുണ്യമെന്ന് പറഞ്ഞാൽ ഏതെല്ലാം തലങ്ങളിൽ എന്തെല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു വാക്കാണ് അത് നമുക്കറിയാം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത നിർവചനം ഹുസ്നുൽ ഖുലുഖ് എന്നാണ്, സൽസ്വഭാവം, നല്ല സ്വഭാവം എന്നാണ്. നല്ല സ്വഭാവമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ ചുരുങ്ങിയ ചില തലങ്ങളെ വരുന്നു. സൽസ്വഭാവങ്ങൾ ഹുസ്നുൽ ഖുലുഖ് അല്ലയുണ്ട്, അല്ലാഹുവിൻ്റെ കൂടെ, അല്ലാഹുവിനോട് നമ്മുടെ പെരുമാറ്റ സ്വഭാവങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ വരുത്തേണ്ട കാര്യം. എന്താണ് അല്ലാഹുവോടുള്ള പ്രവർത്തനങ്ങൾ വരുത്തേണ്ട കാര്യം? അത് വളരെ പ്രധാനമായ കാര്യം. നമ്മൾ അള്ളാഹുവിൻ്റെ ഖദർ, അവൻ്റെ വിധി, അവൻ നമ്മുടെ മേൽ നടപ്പിലാക്കുന്ന അവൻ്റെ തീരുമാനങ്ങൾ, ഒരുപക്ഷെ പ്രത്യക്ഷമായി നമുക്കത് അനിഷ്ടകരമായ കാര്യങ്ങളായിരിക്കാം. എന്നാൽ പോലും യാതൊരുവിധ വിഷമവും അള്ളാഹുവോട് തോന്നാതിരിക്കുക എന്നുള്ളത് അത് അള്ളാഹുവോടുള്ള ഹുലുക്കിലെ നന്മയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യം, അതെന്താവട്ടെ, നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, എന്ത് പ്രവർത്തനമാവട്ടെ, അതൊക്കെ വളരെ ഇഷ്ടത്തോടുകൂടെ താല്പര്യത്തോടുകൂടെ നിർവഹിക്കുവാൻ കഴിയുക എന്നതും ഈ പുണ്യത്തിൽപ്പെടും. ബിറുൽ വാലിദീന്നാ പറയാം, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിന്. അവിടെ ബിർറ് എന്ന് പറയുമ്പോൾ ഈ സ്വഭാവം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്, തീർച്ചയായും ഉൾക്കൊള്ളുന്നുണ്ട്. മാതാപിതാക്കളോട് ഉള്ള പെരുമാറ്റത്തിൽ ഏറ്റവും മുഖ്യം സ്വഭാവത്തിന് തന്നെയാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇസ്മ പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ബിർറിൻ്റെ ഓപ്പോസിറ്റാണ്, നേരെ എതിർവാക്കാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഇസ്മിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, മാ ഹാക്ക ഫി സുദരിക്ക, അല്ലെങ്കിൽ മാ ഹാക്ക ഫി നഫ്സിക്ക, നിന്റെ മനസ്സിൽ നിനക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിന് വളരെ വിഷമം തോന്നുന്ന പ്രവർത്തനങ്ങളാണ്. ജീവിതത്തിൽ എത്രയെത്ര സന്ദർഭങ്ങളും എത്രത്തെ സമയങ്ങളുമാണ് ഇത്തരത്തിൽ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, വളരെ സന്തോഷത്തിലും സമാധാനത്തിലും പ്രവർത്തിക്കേണ്ടതാണ് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവുമെല്ലാം. എന്നാൽ ഇത്രയും ശ്രേഷ്ഠമായ സങ്കീർണമായ ഈ ഒരു എഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രതികൂലമായത് എന്താണ് സുഹൃത്തുക്കളെ? ഏതൊരു മെഷീനും ഏതൊരു എഞ്ചിനും ഉണ്ടാവുമല്ലോ അതിൻ്റെ പ്രവർത്തനത്തിൽ തീരെ വന്നു പോകാൻ പറ്റാത്ത കാര്യം, ഒരു പക്ഷേ ഒരു കുറഞ്ഞ വോൾട്ടേജിൽ വർക്ക് ചെയ്യിപ്പിക്കരുത് പല പദം പറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സുഗമമായ ജീവിതത്തിന് തടസ്സം വരുത്തുന്ന ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന കാര്യം ഏതാ? ചില പാപങ്ങളാണ്. ചില പാപങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പാപങ്ങളോടുള്ള മനസ്സിൻ്റെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. ആരാധനകളെ മാത്രമല്ല, നമ്മുടെ കർമ്മശേഷിയെ മാത്രമല്ല, മറ്റുള്ളവരോടുള്ള സഹവാസങ്ങളെയും പെരുമാറ്റങ്ങളെയും എല്ലാറ്റിനെയും ബാധിക്കും. തെറ്റുകൾക്ക് അഡിക്റ്റായ പല ആളുകളും മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ, ഭാര്യയോട് കുട്ടിയോട് പെരുമാറുന്ന സമയത്ത് അവരുടെ പെരുമാറ്റങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാവും. അതേപോലെ തന്നെ അവരുടെ സമീപനങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാവും. അതേപോലെ തന്നെ പ്രവർത്തിക്കുവാൻ അവരുടെ താല്പര്യങ്ങൾ പലപ്പോഴും അതെന്ത് ചെയ്യുന്നറിയോ, അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഈ സാധാരണ മിക്സഡായിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് ജോലി ചെയ്യിക്കുന്ന സ്ഥാപനങ്ങളുണ്ടായി. അതായത് അവർ വ്യത്യസ്ത ഒരേ സമയത്ത്, അപ്പോൾ ആണും പെണ്ണും ആകുമ്പോൾ അവർ കൂടിക്കലരുകയും അങ്ങനെ പരസ്പരം ഒരു സ്ത്രീ പുരുഷ നിലക്കുള്ള ഒരു ആകർഷണീയത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ ശമ്പളം കൊടുക്കുന്ന, തൊഴിൽ കൊടുക്കുന്ന അതിൻ്റെ ഓണർ എന്ത് പ്രതീക്ഷിക്കുന്നുവോ ആ ഒരു ഉന്മേഷവും പ്രവർത്തനവും അവരിൽ നിന്ന് കിട്ടാതെ പോകും. ജീവിതത്തിൻ്റെ മുഴുവൻ സംഗതികളെയും ബാധിക്കുന്നതാണ് പാവമെന്ന് പറഞ്ഞാൽ. ആ കുറ്റബോധം നമ്മുടെ ഉറക്കത്തെയും നമ്മുടെ സ്വസ്ഥതയും എല്ലാം പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ തെറ്റുകളെ മാറ്റി നിർത്തിയാൽ എന്തുമാത്രം മനസ്സമാധാനമാണ് മനുഷ്യന് കിട്ടുക? അതാണ് മനസ്സിന് ചൊറിച്ചിൽ. ആ ചൊറിച്ചിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിഷയം തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യങ്ങളാകുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നോക്കുക, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ഹദീസ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് പുണ്യമെന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്. അത് വളരെ ഒരു ജാമിഅ മാനിയവുമായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. രണ്ടാമത്തത്, നല്ല സ്വഭാവത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്. നല്ല സ്വഭാവം എപ്പോൾ നിന്നിലുണ്ടാകുന്നുവോ അപ്പോൾ നീ പുണ്യവാനാണ്. നല്ല സ്വഭാവം എപ്പോൾ നീ ഇല്ലാതിരിക്കുന്നുവോ അപ്പോൾ നീ എന്താണ്, ഒരു നല്ല മനുഷ്യനാവാതിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം. അതേപോലെ തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം തെളിഞ്ഞതാണ്. തെളിഞ്ഞ ഹൃദയമായതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിൻ്റെ ഒരു ഭയവും അതേപോലെ തന്നെ ആ തെറ്റിൻ്റെ ഒരു കുറ്റബോധമൊക്കെ അവൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ കാരണം. നിരന്തരം ഒരു തെറ്റ് ചെയ്ത് ആ കുറ്റബോധങ്ങളെ നശിപ്പിച്ചു കളഞ്ഞ ഒരാൾക്ക് തെറ്റിലൊരു പക്ഷേ മഹാക്കഫി സുദരിക്ക എന്ന് പറഞ്ഞ, മഹാക്കഫി നഫ്സിക്ക എന്ന് പറഞ്ഞ ഈ ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഇല്ലാതെ പോകും. അതുകൊണ്ട് നാം എപ്പോഴും സംശയാസ്പദമായ കാര്യങ്ങളെ ഉപേക്ഷിച്ച് സംശയമില്ലാത്ത ഉറച്ച നന്മകളെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കണം. മറ്റൊരാശയം, ആളുകൾ കാണാൻ ഇഷ്ടമില്ലാത്തത്, ഒരു സ്മോക്ക് ചെയ്യുമ്പോൾ പോലും താൻ സ്മോക്ക് ചെയ്യുന്നവരാണെന്ന് അറിയാതിരിക്കാൻ പലപ്പോഴും തൻ്റെ ചുണ്ടുകളെ വൃത്തിയാക്കി പല്ലിനെ വൃത്തിയാക്കി അതൊക്കെ മറച്ചു വെക്കാൻ ശ്രമിക്കും. എന്തിനാണ് അതിൻ്റെ ആവശ്യം? നമുക്ക് ഗുണകരമല്ലെന്ന് തോന്നുന്ന കാര്യം, മറ്റുള്ളവൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെന്ന് നമ്മൾ വിട്ടുവെക്കുകയാണ് ചെയ്യേണ്ടത്. പുണ്യമെന്താണ്, പാപമെന്താണ് എന്ന് കൃത്യമായി നമുക്ക് വേർതിരിച്ചിരുന്ന ഒരു സമ്പൂർണമായ നബിവചനമാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ആശയം മനസ്സിലാക്കിയിട്ടുള്ള ഈ ഹദീ.
10: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ. പുണ്യവും പാപവും എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
12: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
13: ഒരു വികൃതി കാണിച്ചൊരു കുട്ടി, അവൻ്റെ വികൃതി റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന ഒരു റോട്ടിൽ ആണി തറച്ചു വെക്കുക. അപ്പോൾ ആണി തറച്ച് വണ്ടി പഞ്ചറായി. അവർ പ്രയാസപ്പെടുന്നതിൽ അവനൊരു ഒരു കുസൃതി. ഒരു തവണ ഇതുപോലെ ആ റോഡിൽ ഇങ്ങനെ ഒരു ആണി തറച്ചു വെച്ച് അടുത്ത വണ്ടി വരുന്നത് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു ചീറിപ്പാഞ്ഞ് ഒരു കാറ് വന്നു. കാറ് അവിടെ തന്നെ പഞ്ചറായി. അവിടെ വെയിറ്റ് ചെയ്യുന്നു, അടുത്ത വണ്ടിക്ക് കാത്തിരിക്കുന്നു. അപ്പോൾ കാറിൻ്റെ അകത്ത് ഒരു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയാണ്, ഭർത്താവും ഉണ്ട്. അപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് ഇങ്ങനെയൊരു സംഭവം നടന്നു എന്നുള്ളത്. ആ കാറിൽ ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഉടനെ തന്നെ ആ കുട്ടി അറിയുകയും അവന് വിഷമം തോന്നുകയും ആ കാറ് ഹോസ്പിറ്റലിൽ എത്താൻ താമസിച്ചത് കാരണം അവിടെ എത്തുന്നതിൻ്റെ മുമ്പായി തന്നെ ആ സ്ത്രീ, സാധാരണഗതിയിൽ ആ സ്ത്രീ മരണപ്പെട്ടു എന്ന വിവരം അറിയുകയും അതിൻ്റെ പേരിൽ വലിയ ദുഃഖവും വിഷമവും ആ കുട്ടിക്കുണ്ടാവുകയും ചെയ്തു. അപ്പം ഭയങ്കര വിഷമം, ഭയങ്കര ദുഃഖമുണ്ടായി. അപ്പം അവരെ പോയി കാണണം, മാപ്പ് പറയണം. അങ്ങനെ തീവ്രമായ ദുഃഖവും വിഷമമായിട്ട് അവരെ കണ്ടെത്തി അവസാനം അവരോട് പോയിട്ട് കരഞ്ഞു മാപ്പ് പറയണം. എൻ്റെ കാരണത്താൽ മരണപ്പെട്ടല്ലോ, ഞാൻ കാണിച്ച ഈ ഒരു മോശത്തരം കൊണ്ട് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന്. അപ്പോൾ അതിതീവ്ര ദുഃഖത്തിലുള്ള ആ കുട്ടിയെ കണ്ട് അവിടുന്ന് മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, അവർ മരണപ്പെട്ടത് അങ്ങനെ പഞ്ചറായതുകൊണ്ടോ അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തുകൊണ്ടൊന്നല്ല, നേരത്തെ എന്തായിരുന്നു അവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു. അപ്പോഴാണ് ആ കുട്ടിക്ക് ഞാൻ ചെയ്ത തെറ്റിനല്ലോ എന്നുള്ളൊരു സമാധാനത്തോടു കൂടി തിരിച്ചുപോയി. സത്യത്തിൽ അയാൾ അവിടെ കള്ളം പറഞ്ഞതായിരുന്നു, കാരണം ഇനി അത് ആലോചിച്ചുകൊണ്ട് ആ കുട്ടി വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളൊരു കഥ വായിക്കുകയുണ്ടായി. അത് വായിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത്, പലപ്പോഴും ഒന്ന് അവനവൻ ചെയ്ത തെറ്റിലുള്ള പശ്ചാത്താപം, ചിലതോരോ അവസരങ്ങളായിരിക്കാം, എന്തെങ്കിലും അനാശ്യാസ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ആവേശത്തിൽ എന്തെങ്കിലും ചെയ്തു വെക്കും, ചില കുസൃതികളോ ബാക്കികളോ, കുട്ടികളാവട്ടെ വലിയവരാവട്ടെ ആരാവട്ടെ. പക്ഷെ അതൊരു വലിയ അപകടമായി വലിയൊരു അപരാധമായി എന്ന് ബോധ്യപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന മനസ്താപം, പശ്ചാത്താപത്തിൻ്റെ മനസ്സ്. അപ്പോൾ ഒരു സൃഷ്ടികളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകൾ വ്യക്തികളോട് ചെയ്ത അപരാധങ്ങൾക്ക് അവരോട് മാപ്പ് പറയാനുള്ള ആ ഒരു മനസ്ഥിതി, അപ്പോൾ അവരോട് പോയി പറഞ്ഞപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുകയും ചെയ്ത ഒരു രീതി ആ കഥയിൽ നിന്ന് കിട്ടുകയുണ്ടായി.
7: പുറത്തു കൊടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ വല്ലാത്തൊരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് ആ ഒരു അവസ്ഥയിൽ പ്രിയതമ മരിച്ചു കിടക്കുമ്പോൾ ആ ഒരു സമയത്ത് പുറത്തു കൊടുക്കുക എന്നുള്ളത് വലിയൊരു മനസ്സിൻ്റെ വിശാലതയാണ്. പലപ്പോഴും പലർക്കും കഴിയാത്തൊരു കാര്യവുമാണത്. പക്ഷെ അതേ ഒരു ആംഗിളിൽ അല്ലെ അതേ ഒരു അവസ്ഥയിൽ ഞാനും നാളെ പിറ്റേന്ന് വരാമെന്നുള്ളൊരു ചിന്ത പലപ്പോഴും ഉണ്ടാവാറില്ല, ആലോചിക്കാറില്ല. പ്രഷർ പോയിന്റിൽ ഉള്ളതുകൊണ്ടാവാം, അതല്ലെങ്കിൽ അപ്പോൾ ദേഷ്യമാകാം, എന്തുമാകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പുറത്തു കൊടുക്കുക, നാളെ നമ്മളായിരിക്കും അതേ അവസ്ഥയിൽ മറ്റൊരാളുടെ മുന്നിൽ നിൽക്കേണ്ടി വരിക. അപ്പോൾ വിശാല മനസ്കതയോടുകൂടി മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാനുള്ളൊരു വിശാല മനസ്കത നമ്മളെല്ലാവരും കാണിക്കേണ്ടതുണ്ട് എന്നുള്ള കഥ കേട്ടപ്പോൾ തോന്നി.
14: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
15: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിലമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിജയികളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവരാണ്. വിജയിക്കുക എന്നുള്ളത് നമുക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നാൽ എങ്ങനെയാണ് വിജയം കരസ്ഥമാക്കുക, ആരാണ് വിജയിക്കുന്നവർ, അതൊക്കെയാണ് സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അല്ലാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹ എന്ന് പറഞ്ഞാൽ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. അൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ. അപ്പോൾ ഇവിടെ മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഹദീസിൽ കാണാൻ സാധിക്കും, ലമ്മാ ഖലഖല്ലാഹു ജന്നത അദ്നിൻ ബിയദിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ കൈകൾ കൊണ്ട് സ്ഥിരവാസത്തിൻ്റെ സ്വർഗം ഉണ്ടാക്കിയപ്പോൾ, വദല്ലാ ഫീഹ സിമാറഹ, എന്നിട്ട് ആ സ്വർഗത്തിൽ അതിലെ കനികൾ അല്ലാഹു തൂക്കിയിട്ടപ്പോൾ, വശഖ ഫീഹ അൻഹാറഹ, സ്വർഗത്തിലെ അരുവികൾ പുഴകളെല്ലാം ഒഴുക്കുകയും ചെയ്തപ്പോൾ, സുമ്മനലറ ഇലൈഹ, എന്നിട്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് ഫഖാൽ പറഞ്ഞു എന്നാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാസികൾക്കാണ് വിജയം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ആരാണ് വിശ്വാസികൾ? അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. ഈമാൻ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കലാണ്, സത്യപ്പെടുത്തലാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രവാചകനിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ അതിലെല്ലാം അടിയുറച്ച് വിശ്വസിക്കലാണ് ഈമാൻ. ഈമാൻ എന്നതിന് പണ്ഡിതന്മാർ നൽകിയ ഒരു നിർവചനം, അത്തസ്ദീഖുൽ ജാസിമു ബികുല്ലി മാ അഖ്ബറ ബിഹില്ലാഹു വ റസൂലുഹു മഅൽ ഇഖ്റാരി വത്തുമഅനീന വൽ ഖബൂലു വൽ ഇൻഖിയാദു ലഹ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്കറിയിച്ചു തന്ന എല്ലാ കാര്യത്തിലും അടിയുറച്ച് അതിനെ സത്യപ്പെടുത്തലാകുന്നു. അതെങ്ങനെയാണ്? അതിനെ അംഗീകരിച്ചുകൊണ്ടും അതിൽ ശാന്തതയടഞ്ഞുകൊണ്ടും, അഥവാ വെറുപ്പുള്ള ഒരു മനസ്സോടെ, നിർബന്ധിതമായ ഒരവസ്ഥയിൽ അല്ല. അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞു തന്ന കാര്യങ്ങൾ അംഗീകരിച്ച് അത് നമുക്ക് ഇഷ്ടപ്പെട്ട് അതിനെ സത്യപ്പെടുത്തുക, അതിനെ സ്വീകരിക്കുക, അതിന് കീഴൊതുങ്ങുക. അപ്പോൾ ഹൃദയം കൊണ്ടുള്ള സത്യപ്പെടുത്തലും നാവ് കൊണ്ടുള്ള പ്രഖ്യാപനവും അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ. ഈ ഈമാനുള്ള മുഅ്മിനീങ്ങളാണ് വിജയിച്ചിരിക്കുന്നത്. അള്ളാഹുവിൽ ഈമാൻ വേണം, അവിടുത്തെ മലക്കുകളിൽ ഈമാൻ വേണം, അവിടുത്തെ കിതാബുകളിൽ, അവിടുത്തെ റസൂലുകളിൽ, അന്ത്യനാളിൽ ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ് എന്ന കലാഖദറിൽ ഒരാൾ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ അവൻ മുഅ്മിനായിത്തീരുന്നു. ഇത്തരത്തിലുള്ള മുഅ്മിനീങ്ങൾ, അവർക്കാണ് വിജയം ഉള്ളത് എന്നാണ്. അവർ ഇരു രോഗത്തും വിജയിക്കുന്നവരാണ്. ദുനിയാവിലും അവർക്ക് വിജയമുണ്ട്, നാളെ പരലോകത്തും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വിജയം ഒരുക്കി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പരലോകത്തുള്ള അവരുടെ വിജയം സ്വർഗപ്രവേശനമാണ്. സ്വർഗപ്രവേശനം സാധ്യമായിക്കൊണ്ട് അവർ വിജയിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, വബശ്ശിരിൽ മുഅ്മിനീൻ, പ്രവാചകരെ, വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക, ബി അന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ. എന്താണ്? അവർക്ക് അള്ളാഹുവിൽ നിന്ന് വലിയ മഹത്വങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ധാരാളം നന്മകൾ ദുനിയാവിൽ ലഭിച്ചുകൊണ്ടിരിക്കും. അതാണ് ദുനിയാവിലെ അവരുടെ വിജയമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ദുനിയാവിലും പരലോകത്തും നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളായിരിക്കണം, ഈമാൻ നിലനിർത്തുന്നവരായിരിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവും അവൻ റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതെല്ലാം പൂർണ്ണമായി സത്യപ്പെടുത്തുന്നവരായിരിക്കണം. അപ്പോഴാണ് വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലെ വിജയികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
16: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നതിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം കേട്ടത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
17: ഒരു പക്ഷെ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളയെ ഒരു സാധാരണക്കാരൻ കണ്ടൊരു സംഭവം ഉണ്ടല്ലോ. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരു യാത്രയിൽ ഒരു സ്ഥലത്തെത്തി, പള്ളിയിൽ പുറത്ത് കിടക്കാൻ വേണ്ടി അന്വേഷിച്ചു പോയി. അപ്പൊ പള്ളിയുടെ ചെരുവിൽ കിടക്കാൻ ആരും സമ്മതിക്കണില്ല. പള്ളിയിലെ അന്നത്തെ മുക്രിക്ക സമ്മതിക്കണില്ല, എവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രശ്നമാക്കി. അപ്പൊ ഇയാൾക്കും അറിയില്ല ഇത് ലോകത്ത് അറിയപ്പെടുന്ന അഹമ്മദ് ബിൻ ഹംബൽ പണ്ഡിതനാണ്, ഇമാമുസ്വന്നയാണ് എന്ന് മനസ്സിലാക്കാതെ പള്ളിയിലെ മുക്രി ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പതുക്കെ ഇറങ്ങി പുറത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് കാണുന്നു, ഒരു ഹുബ്സ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ്. അങ്ങനെ ഷോപ്പ് ഒരു കാണുന്നു, വളരെ അവിചാരിതമായി അവിടെ എത്തി. അപ്പം അയാൾ പറഞ്ഞു ഇവിടെ കയറി കിടന്നോളൂ. അപ്പം അയാൾ നാളെ രാവിലത്തേക്കുള്ള ഹുബ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രി, അപ്പം ഇവിടെ കയറി കിടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവിടെ കയറി അവിടെ ഷെൽട്ടർ കിട്ടിയ സമയത്ത് സംസാരിക്കുമ്പം, നിങ്ങളിപ്പോൾ എന്തിനാണ് എന്നെ സഹായിച്ചത് എന്നർത്ഥത്തിൽ അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളോട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആളുകളെ സഹായിക്കുന്നതുകൊണ്ട് മറ്റൊക്കെയാണ് റബ്ബെൻ്റെ എല്ലാ പ്രാർത്ഥനക്കും ഉത്തരം നൽകുന്നുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് അദ്ദേഹം ഇങ്ങനെ അസ്തഗ്ഫിറുള്ള അസ്തഗ്ഫിറുള്ള ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ള തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ശുക്ർ ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് എന്ത് നിയമത്താണ് കിട്ടിയത്, ഇപ്പോഴും വഴിയോരത്തെ ഹുബ്സ് കട തന്നെയാണല്ലോ എന്ന് ചോദിച്ചു ഒരു കൗതുകത്തിൽ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എനിക്ക് ആവശ്യമായതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്, ഒന്നും തരാതെ പോയിട്ടില്ല. ഇനി എൻ്റെ ആഗ്രഹം ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇമാമു സുന്ന അഹമ്മദ് ബിൻ ഹംബൽ ഉണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന് മാത്രം ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ള പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ആ പിന്നെ പള്ളിയിൽ എനിക്ക് ഇടം തരാതിരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അഹമ്മദ് ബിൻ ഹംബലാണ് എന്ന് പരിചയപ്പെടുത്തിയ ഒരു സംഭവം കേട്ടിട്ടുണ്ടാവും സാധ്യത.
18: അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളാഹിന്റെ ചരിത്രത്തിൽ ധാരാളം ഇങ്ങനത്തെ വിഷയങ്ങൾ പൊതുവെ നമ്മൾ കാണും. അദ്ദേഹം ഒരു പള്ളിയിൽ ചെന്ന് ആ പള്ളിയിൽ ജമാഅത്തിന് കൂടി നമസ്കാരത്തിന് കൂടി, അപ്പോൾ അവിടുത്തെ ആളിങ്ങനെ പറയണീ അഹമ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കത്തിക്കാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ചാന്ന് പറഞ്ഞു, ഞാനാണല്ലോ ഈ അഹമ്മദ് ബിൻ ഹംബൽ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതാണ്. ഈ വായലിങ്ങൾ ആളുകളെ വന്ന് എടുത്ത് കയ്യിൽ നിന്നിടണ ടൈപ്പ് ആളുകളുണ്ട്. അപ്പം അയാൾ പറഞ്ഞാൽ ജന അത് സ്വീകരിക്കൂല എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യമൊന്നുമല്ല, പക്ഷെ ഇമാ അഹമ്മദ് ബിൻ ഹംബൽ പറയാത്തൊരു കാര്യം ഇമാ അഹമ്മദ് ബിൻ ഹംബലിലേക്ക് ചേർത്തിയിട്ട് പറഞ്ഞിട്ട് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശ്രമമാണ് മൂപ്പർ നടത്തുന്നത്.
19: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1.25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെ അനുശോചിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ഖബർ സിയാറത്ത് നടത്തുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ട, ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. എന്നാൽ ഇന്ന് ക്ലാസ്സിൽ നാം പഠിക്കുന്നത് മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുവാനുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ്. പ്രാർത്ഥനയുടെ അർത്ഥം: നിശ്ചയമായും അള്ളാഹുവിനാണ്, അവൻ സ്വീകരിച്ചതും അവൻ നൽകിയതും ഒക്കെ അള്ളാഹുവിനുള്ളതാണ്. എല്ലാ വസ്തുക്കളും അവൻ്റെ അടുക്കൽ ഒരു നിർണിത അവധി വരെയാണ്. അതുകൊണ്ട് ക്ഷമിക്കുക, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുക. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ്. ഇന്നലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു വകുല്ലു ഷൈഇൻ ഇൻദഹു വകുല്ലു ഷൈഇൻ ഇൻദഹു ബി അജലിൻ മുസമ്മ വകുല്ലു ഷൈഇൻ ഇൻദഹു ബി അജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ് ഇന്നലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ്. ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ്. ഈ പ്രാർത്ഥന നാം കൃത്യമായി മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. മരിച്ച ആളുകളുടെയൊക്കെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ അനുശോചിക്കാൻ ഈ ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. മരിച്ചവരുടെ ബന്ധുക്കളെ അനുശോചനമറിയിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
4: പീസ് റേഡിയോയിൽ ഇനി സമകാലികം. രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: സ്വാതന്ത്ര്യം വീണ്ടും അർദ്ധരാത്രിയിലേക്കോ. എഴുത്ത് ഹബീബ് റഹ്മാൻ കരുവൻപൊയിൽ. സ്വാതന്ത്ര്യം ലഭിച്ച് മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞ സന്ദർഭത്തിൽ സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് ശുഭചിന്തയാണോ അഥവാ അശുഭചിന്തയാണോ നമ്മെ വേട്ടയാടുന്നത്? ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലുള്ള വികാരങ്ങൾ എന്തെല്ലാമാണ്? ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കഴിഞ്ഞ ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നൽകുന്നത് ഏറെ ശുഭകരമൊന്നുമല്ലെന്ന് അങ്ങേയറ്റത്തെ ശുഭാപ്തി വിശ്വാസിക്കും തോന്നുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ലോകത്തെ അഞ്ചിലൊന്ന് ജനങ്ങൾ താമസിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം അതേതരത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന് വന്നുപെട്ട അപജയങ്ങളും പ്രതിസന്ധികളും നമ്മെ ഏറെ ദുഃഖിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യം നേടി 80 വർഷം തികയാനിരിക്കെ ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ഫെഡറലിസവും ഒക്കെ കടുത്ത ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യം ഏകാധിപത്യത്തിനും ജനപ്രാതിനിധ്യം പണാധിപത്യത്തിനും മതേതരത്വം മതാധിപത്യത്തിനും സോഷ്യലിസം കോർപ്പറേറ്റ് വൽക്കരണത്തിനുമൊക്കെ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അതിദയനീയമാണ്. ജനാധിപത്യത്തിന്റെ അസ്ഥിവാരമായ വോട്ടിങ്ങിനെക്കുറിച്ചുള്ള ജുഗുപ്സാവഹമായ കെട്ടുകഥകൾ കേട്ട് ലോകം തന്നെ നാണിച്ചു നിൽക്കുകയാണ് ഇപ്രാവശ്യത്തെ സ്വാതന്ത്ര്യദിനം കടന്നുവന്നത്. ലോകത്തിന് മാതൃകയായി നിലകൊണ്ടിരുന്ന ഒരു രാജ്യവും ആശയവും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു പതനത്തിലേക്ക് ആപതിക്കുമോ എന്ന കടുത്ത ആശങ്കയിലാണ് ഇന്ത്യ രാജ്യം മാത്രമല്ല ലോകം തന്നെ ഇപ്പോഴുള്ളത്. സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള 1-ാം തീയതി മുതൽ തന്നെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ പ്രായപൂർത്തിയായ പൗരന്മാർക്കും വോട്ടവകാശം നൽകി ലോകത്ത് തലയുയർത്തി നിൽക്കുന്ന 1-ാം കിട ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നു എന്നതായിരുന്നു ഇന്ത്യക്കാരായ നമ്മുടെ 1-ാമത്തെ അഭിമാനം. കാരണം നമ്മോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും പട്ടാളഭരണത്തിലേക്കും സ്വേച്ഛാധികാരത്തിലേക്കും വഴിമാറുകയാണ് ഉണ്ടായത്. സ്വാതന്ത്ര്യം നേടി 150 വർഷത്തിനു ശേഷം മാത്രമാണ് സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും അപ്പോസ്തലന്മാർ എന്ന് ഊറ്റം കൊള്ളുന്ന അമേരിക്കയിൽ പോലും എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം യാഥാർത്ഥ്യമായത്. ലോകത്തുള്ള പല സ്വതന്ത്ര രാഷ്ട്രങ്ങളിലും പരിപൂർണ ജനാധിപത്യം ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ല എന്നതുകൂടി ഓർക്കുമ്പോൾ വിശേഷിച്ചും നമ്മുടെ ഈ ജനാധിപത്യ അഭിമാന ബോധത്തിനാണിപ്പോൾ അതീവ ഗുരുതരമായ കളങ്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാനാത്വത്തിലേകത്വവും വൈവിധ്യങ്ങളിൽ ഐക്യവും മുഖമുദ്രയായിരുന്ന നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം ഗുരുതരമായ അന്തസംഘർഷങ്ങളിലൂടെയും വിഭാഗീയ ചിന്തകളിലൂടെയുമാണ് മുന്നോട്ടു പോകുന്നത്. ദുർബലർക്കും പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്കും ദളിത ആദിവാസി വിഭാഗങ്ങൾക്കുമൊക്കെ

അന്യതാബോധവും അരക്ഷിതത്വവും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. നമ്മോടൊപ്പം സ്വാതന്ത്ര്യമാഘോഷിക്കേണ്ട നിരപരാധികളായ അനേകർ സംശയത്തിൻ്റെയോ കരിനിയമങ്ങളുടെയോ പേരിൽ ജയിലറയ്ക്കുള്ളിലാണ് എന്നതും നമ്മെ വേദനിപ്പിക്കുന്നതാണ്. എവിടെ വച്ചും ആരെയും തല്ലിക്കൊല്ലപ്പെടാമെന്ന, ഏത് പുരാതന പവിത്രത സ്ഥലങ്ങളും ഏതു നിമിഷവും തകർക്കപ്പെടാമെന്ന, ഏതു വീടും പ്രദേശവും എപ്പോൾ വേണമെങ്കിലും ബുൾഡോസർ ചെയ്യപ്പെടാമെന്ന, ആരും ഏത് സമയത്തും വിദേശിയായി മുദ്രകുത്തപ്പെടാമെന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം എന്തുമാത്രം ഭീകരമാണ്! മൃഗങ്ങൾക്കുള്ള സുരക്ഷിതത്വത്തിൻ്റെ പത്തിലൊരംശം പോലും മനുഷ്യജീവനുകൾക്ക് വിലയില്ലാത്ത ദുസ്ഥിതി. ആരും എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും തല്ലിക്കൊല്ലപ്പെടാം, അല്ലെങ്കിൽ വെടിവെച്ചിടപ്പെടാം. ഏത് പെൺകുട്ടിയും അവർ രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന അഭിമാനതാരമാണെങ്കിൽ പോലും കടിച്ചു കീറപ്പെടാവുന്നൊരവസ്ഥ. നേരിയ ഭരണകൂട വിരുദ്ധ സ്വരങ്ങളെപ്പോലും അടിച്ചമർത്തപ്പെടുന്ന ഗതികെട്ട കാലവും ലോകവും. സ്വതന്ത്രരും ബുദ്ധിമാന്മാരും ദുഷണാശാലികളുമായ എഴുത്തുകാരും ആക്ടിവിസ്റ്റുകളും കൽത്തുറുങ്കുകളിൽ അടയ്ക്കപ്പെടുകയോ വെടിവെച്ചു കൊല്ലപ്പെടുകയോ ചെയ്യുന്നൊരു ഭീകരാന്തരീക്ഷം. ഇക്കഴിഞ്ഞ ദേശീയ പുസ്തക ദിനത്തിലാണ് അകക്കാമ്പുള്ള 25 പുസ്തകങ്ങൾ അധികാരികൾ നിരോധിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല, രാഷ്ട്രീയ പ്രബുദ്ധതയിലും വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും മതസൗഹാർദ്ദത്തിലുമൊക്കെ ഒന്നാം നമ്പറായ കേരളത്തിൽ പോലും വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും ജാതിയുടെയും ദുർഗന്ധം വമിക്കുന്നൊരു കെട്ടകാലം. അപ്പോൾ പിന്നെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. രാജ്യത്തെ മുഴുവൻ ഫെഡറൽ സംവിധാനങ്ങളും സംസ്ഥാനങ്ങളുടെ സ്വാശ്രയത്വവുമൊക്കെ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. രാജ്യത്തെ സ്വതന്ത്ര സ്ഥാപനങ്ങളായിരുന്ന പാർലമെന്റും പട്ടാളവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷണ ഏജൻസികളും ബാങ്കുകളും മാധ്യമങ്ങളും മുതൽ, എന്തിനധികം പറയുന്നു, കോടതികൾ വരെ ഭരണകൂടത്തിൻ്റെ ദാസ്യവേലക്കാരും മർദ്ദനോപകരണങ്ങളുമായി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ല മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ സംഹിതയെ തന്നെ ചോദ്യചിഹ്നമാക്കുകയാണ്. പണപ്പെരുപ്പവും നോട്ടുനിരോധനവും GST പൗരത്വ പ്രക്ഷോഭങ്ങളും കാർഷിക സമരങ്ങളും ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്ഷോഭവുമൊക്കെ ഇന്ത്യൻ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളെ താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ ദേവാലയങ്ങളെന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളുടെ വിൽപ്പനയും താളം തെറ്റിയ ആരോഗ്യമേഖലയും പണക്കാർക്ക് മാത്രം പ്രാപ്യമായ വിദ്യാഭ്യാസ നയങ്ങളും തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന തൊഴിൽ കോഡുകളും അനുസ്യൂതമായിക്കൊണ്ടിരിക്കുന്ന വംശീയ വർഗീയ കലാപവുമൊക്കെ രാജ്യത്തെ പതിറ്റാണ്ടുകൾ പിറകോട്ട് നയിക്കുകയാണ്. രാഷ്ട്രീയ ഭരണരംഗങ്ങളിലെ നെറുകേടുകളും മാധ്യമങ്ങൾ അടക്കമുള്ള ജനാധിപത്യ സംസ്ഥാപനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ജുഡീഷ്യറിയുടെ വിശ്വാസ തകർച്ചയും പ്രശംസനീയമായിരുന്ന നമ്മുടെ ചേരിതേരാ നയം പൊളിച്ചെഴുതി ദേശീയ അന്തർദേശീയ രംഗത്തെ നിലപാടും നിലവാരവും അപ്രസക്തമാക്കിയതും കളഞ്ഞുകുളിച്ചതുമൊക്കെ ഇപ്പോൾ നമുക്ക് തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലിപ്പോൾ പ്രധാനമന്ത്രിയുടെ മൈഫ്രണ്ടായ ട്രംപിന്റെ തീരുവായുദ്ധമടക്കമുള്ള തുടർച്ചയായ ഇന്ത്യാവിരുദ്ധ നയങ്ങളും എല്ലാറ്റിനുമുപരി അയൽപ്പക്ക ബന്ധങ്ങളുണ്ടായ നമ്മുടെ പ്രതിസന്ധിയുമൊക്കെ നമ്മെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു. 200 നീണ്ട ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിനും ചൂഷണത്തിനും ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുന്ന രാജ്യവിഭജനത്തിനുമൊക്കെ ശേഷവും വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും വൈജാത്യങ്ങളുടെയുമൊക്കെ വിളനിലമായിട്ടും ലോകത്തെ അതിദ്രുതം വളരുന്ന സമ്പദ്വ്യവസ്ഥയായിരുന്നു നാം. ജനാധിപത്യവും മതേതരത്വവും സാമൂഹിക നീതിയും പരമാവധി നിലനിർത്താനുള്ള നമ്മുടെ ശ്രമങ്ങളും സ്മരണീയമായിരുന്നു. അതോടൊപ്പം ദാരിദ്ര്യത്തെ വിഭാടനം ചെയ്യാൻ ശ്രമിക്കുന്ന ശൂന്യാകാശത്തും ആണവശക്തിയിലും ലോകത്തെടുവത്തു പറയാൻ സ്ഥാനമുള്ള, അന്താരാഷ്ട്രതലത്തിൽ തന്ത്രപരമായ സ്ഥാനമുള്ള ഒരു രാജ്യമായിരുന്നു നാം. ലോകഭൂപടത്തിൽ സാമ്പത്തിക ആരോഗ്യ മാനവ വിഭവശേഷി മേഖലകളിലും പ്രകൃതി വിഭവങ്ങളിലും ഭാരതം മുന്നിട്ടു നിന്നിരുന്നു. ലോകത്തെവിടെയുമുള്ള സമ്പന്നരെ അസൂയാലുക്കളാക്കാൻ പോകുന്ന സമ്പന്നതയുടെ കൊടുമുടിയിൽ വിരാജിക്കുന്ന അതിസമ്പന്നരും വ്യവസായികളും വ്യാപാരികളുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. വിദ്യാഭ്യാസ ആരോഗ്യ ശാസ്ത്ര സാമൂഹ്യ മേഖലകളിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന മാതൃകായോഗ്യരായ ഇന്ത്യക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യശസ്സുയർത്തി നിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു കാൽ ആണവയുഗത്തിലാണെങ്കിൽ മറ്റേ കാൽ ചാണകയുഗത്തിലാണെന്ന അഭിപ്രായങ്ങളെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. കാരണം ഇപ്പോൾ നമ്മുടെ ആണവയുഗം ചാണകയുഗത്തിലേക്കും ആധുനിക യുഗം ശിലായുഗത്തിലേക്കും ഉത്തരാനുധുനിക ചിന്ത പാരമ്പര്യ പുരാതനവാദങ്ങളിലേക്കും മാറിയിരിക്കുന്നു. ഇത് വിരോധാഭാസമല്ലേ? ലോകത്തേറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നോ ഈ രാജ്യത്തെ ആര് രക്ഷിക്കുമെന്നോ അറിയാതെ കാറ്റിലും കോളിലും നടുക്കടലിൽപ്പെട്ട ടൈറ്റാനിക്കിന്റെ ഭീതിതാവസ്ഥയിലാണെന്ന് രാജ്യം എത്തപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്രയ്ക്ക് നിരാശയും ഭീതിയും നിറയ്ക്കുന്നതാണ്. വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞാടുന്ന ഇന്ത്യയ്ക്ക് സ്വതന്ത്ര രാഷ്ട്രമായി ഒരു 100 കാലം തികയ്ക്കാൻ സാധ്യമല്ലെന്ന

0: പട്ടികയിൽ 136 സ്ഥാനവുമാണ് ഇന്ത്യക്കുള്ളത്. ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് 5 സ്ഥാനമുണ്ട്. ഏതിലെന്നോ, ലോകത്ത് ജീവിക്കാൻ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ. രാജ്യത്തെപ്പറ്റി അഭിമാനവും ദേശസ്നേഹവും ഉണ്ടെങ്കിൽ പോലും വേദനിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഓർക്കുന്നത് ദേശത്തോടും ദേശീയരോടും സ്നേഹമുള്ളതുകൊണ്ടാണ്. യാഥാർത്ഥ്യങ്ങളെ മറന്നുകൊണ്ടും അവഗണിച്ചുകൊണ്ടും സമ്പൂർണ്ണ സ്വാതന്ത്ര്യവും ഐശ്വര്യവുമുള്ള ഒരു സ്വതന്ത്ര ഭാരതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധ്യമല്ല. സ്വാതന്ത്ര്യം കരസ്ഥമാക്കിയ അത്ര തന്നെയോ അതിൽ കൂടുതലോ പ്രധാനമാണ് അവ ശരിയാംവണ്ണം സംരക്ഷിച്ച് നിലനിർത്തുക എന്നതും. നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളും വൈവിധ്യവും വിഭിന്നവുമായ സംസ്കാരവും ഭാഷകളും ജീവിത രീതിയും കൊണ്ട് ശിഥിലമായ ഒരു ജനതയെ 100 ചരിത്രമുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനങ്ങൾക്ക് കോർത്തിണക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സമാനമായ സംഭവങ്ങൾ ഇനിയും സാധ്യമാണ്. ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം തകർന്ന് തരിപ്പണമായ ജർമ്മനിയും ജപ്പാനും നമ്മോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ ബഹ്റൈനും കൊറിയയുമൊക്കെ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശേഷിച്ചും ചുരുക്കത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ഈ 79 വാർഷികത്തിൽ രാജ്യത്തിന്റെ നിലവിലെ സാഹചര്യങ്ങൾ ഒരു 2 സ്വാതന്ത്ര്യ സമരത്തിനുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. അതിന് രാജ്യമൊരുങ്ങുന്നതിന്റെ സൂചനകളാണ് പാർശ്വവൽകൃതരുടെ ശാക്തീകരണത്തിലൂടെയും ജൻസി പ്രക്ഷോഭത്തിലൂടെയും രാജ്യം കാണുന്നത്.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചന നിർവഹിച്ചത്, ശബ്ദം നൽകി അവതരിപ്പിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ്. സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, പ്രേക്ഷകരെ, വിസ്ഡം സ്പോട്ട് ലൈറ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഓരോ ആഴ്ചയിലെയും വ്യത്യസ്തമായ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സമൂഹത്തിന് നൽകുന്നതിൽ സ്പോട്ട്ലൈറ്റ് മുന്നിൽ നിൽക്കുന്നു എന്നത് ഇതിൻ്റെ ഓരോ ശ്രോതാക്കളുടെയും പ്രേക്ഷകരുടെയും അഭിപ്രായമാണ്. ഇന്നും കഴിഞ്ഞ ഈ ഒരു ആഴ്ചയിൽ നാം കണ്ട, നാം കേട്ട ചില വിഷയങ്ങളിൽ കൃത്യമായ നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇവിടെ വിശദീകരിക്കാനിരിക്കുകയാണ്. എന്നോടൊപ്പം ബഹുമാന്യനായ ടി കെ അഷ്റഫ്, ഹമീദ് മാസ്റ്റർ പറപ്പൂർ എന്നിവർ ചേരുകയാണ്. ഒന്നാമതായി ബഹുമാന്യനായ ടി കെ അഷ്റഫ് സാഹിബിനോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലാണ് ചില കുട്ടികൾ അവരുടെ പ്രബോധന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ അവർ പഠിച്ച, അവർ മനസ്സിലാക്കിയ ഒരു മതത്തെ മറ്റുള്ള സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ അവരവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അത് അപ്ലോഡ് ചെയ്യുന്നു. അതിനെ തുടർന്ന് ചില വിവാദങ്ങൾ, മുതലെടുക്കാൻ വേണ്ടി കാത്തിരുന്നവർ മുതലെടുക്കാൻ ശ്രമിച്ചു, പരിഹാസത്തിന് പറ്റുന്നവർ അങ്ങനെ ഉപയോഗിച്ചു. സത്യത്തിൽ ഈ പൊതു ഇടങ്ങൾ അത് മതം പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ അല്ലേ?
3: അല്ല, ഈ കോഴിക്കോട് ബീച്ച് ഇന്ത്യയിൽപ്പെട്ടതാണോ? അല്ല, സംശയം ചോദിക്കണേ. ഞാൻ കോഴിക്കോട് ബീച്ച്, എറണാകുളം, അതേപോലെ തന്നെ മറൈൻ ഡ്രൈവ്, തിരുവനന്തപുരം, പിന്നെ ശംഖുമുഖം, കടപ്പുറം, ഇതൊന്നും പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലമല്ലല്ലോ. ഇന്ത്യയിൽ ഒരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടന അനുസരിച്ചാണ് ഇന്ത്യൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ആ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 കൃത്യമായി പറയുന്നുണ്ടെന്ന്, ഒരു പൗരൻ്റെ മൗലികാവകാശത്തിൽ പെട്ടതാണെന്ന് 3 കാര്യമാണ് പറയുന്നത്. അവനിഷ്ടപ്പെട്ട മതം വിശ്വസിക്കാം, അവിടെ നിർത്തിയില്ല. 2, അത് ആചരിക്കാം. അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രകടമായി തന്നെ അയാൾക്ക് എന്ത് ചെയ്യുക, ആചരിക്കാം, അവിടെ നിർത്തിയില്ല. 3, പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതെന്ത് ചെയ്യാം, പ്രചരിപ്പിക്കാം. ഇതെവിടെ ഉള്ളതെന്നറിയോ? ഇന്ത്യയുടെ ഭരണഘടനയിലുള്ള ഏതെങ്കിലും ക്ലോസിലല്ല, ഒരു പൗരൻ്റെ മൗലികാവകാശങ്ങൾ എഴുതി ചേർത്ത ക്ലോസാണ്. അങ്ങനെയുള്ള ക്ലോസുള്ള ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. ആ കേരളത്തിലെ ഒരു ജില്ലൻ്റെ പേരാണ് കോഴിക്കോട്. ആ ജില്ലയിലെ, ആ കോഴിക്കോട് ജില്ലയിലെ നല്ലൊരു വിഭാഗം ആളുകൾ മറ്റു ജില്ലയിൽ നിന്നും ഒരു പിന്നെ കാറ്റുകൊള്ളാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. ആ കോഴിക്കോട് ബീച്ച് നമ്മൾ കണ്ടിടത്തോളവും നമ്മൾ അറിഞ്ഞിടത്തോളവും അതിൻ്റെ ചരിത്രം നോക്കിയാലും അവിടെ എല്ലാ ആശയങ്ങളും പ്രചരിപ്പിക്കപ്പെടുകയും സംസാരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ ജനങ്ങൾ അവിടെ എല്ലാ നിലക്കും അഭിനമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹിസ്റ്ററിയാണ് ഇതിനുള്ളത്. എന്താ സംശയം, കോഴിക്കോട് ബീച്ചിൽ സമ്മേളനം വെക്കാത്ത രാഷ്ട്രീയ പാർട്ടികളുണ്ടോ? കോഴിക്കോട് ബീച്ചിൽ കോൺഫറൻസ് സംഘടിപ്പിക്കാത്ത മതസംഘടനകളുണ്ടോ? കോഴിക്കോട് ബീച്ചിൽ ഒരുമിച്ച് കൂടാത്ത സാംസ്കാരിക സംഘടനകളുണ്ടോ? അന്ന് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ സാംസ്കാരിക സമ്മേളനമോ പരിപാടിയോ എന്തെങ്കിലും

0: ഉള്ളവരൊക്കെ അവിടുന്ന് ഒഴിഞ്ഞു പോകാറ് പതിവ് അല്ല. അതതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇപ്പോൾ ചെറിയ പരിപാടിയാണെങ്കിൽ ഒരു മൂലൊക്കെ നടക്കുന്നുണ്ടാവും, അതിൻ്റെ സ്പീക്കറും കാര്യങ്ങളും വെച്ചിട്ടുണ്ടാവും, അതവിടെ നടക്കും, അത് ഇഷ്ടമുള്ള പോയി കേൾക്കും, അല്ലാത്തവരവിടെ കാറ്റോണ്ടിരിക്കുന്നുണ്ടാവും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇനി കുറച്ച് വലിയ പരിപാടിയാണെങ്കിലോ ആ പരിപാടിക്ക് അതിൻ്റെ ആ ലെങ്ത്ത് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് ജനങ്ങൾ അവിടെ ഉണ്ടാവും, ഇതിൻ്റെ അടിയിലൂടെ ആളുണ്ടാവും, അവിടെ നടക്കുന്ന പരിപാടി കേൾക്കുന്നവരുണ്ടാവും. ഇതാ രീതിയിൽ കാലങ്ങൾ എത്രയായി എന്താ ഇപ്പോൾ ചർച്ച ചെയ്യാൻ കാരണം ആ സാഹചര്യത്തെയാണ് നമ്മൾ കാണേണ്ടത്. അത് മറ്റൊന്നുമല്ല, ഇതിപ്പോൾ ഈ പിന്നെ അൺമാസ്കിങ് അനോമലീസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലുള്ള കുട്ടികളാണ് എന്ന് ചെയ്തിട്ടുള്ളത്. അവരിവിടെ ഒരു സുപ്രഭാതത്തിൽ ഈ കാര്യങ്ങൾ തുടങ്ങിയതുമല്ല, അവരാ യൂട്യൂബ് ചാനലിനെ നോക്കിയാൽ കാണാൻ പറ്റും. അവർ രണ്ട് വിഭാഗത്തിന് നേരെ, രണ്ട് വിഭാഗം ഇവിടെ ഉണ്ടാക്കുന്ന വിദ്വേഷത്തിന് എതിരെ അതിൻ്റെ പുറന്തോട് പൊട്ടിക്കാൻ വേണ്ടി വളരെ ദൈക്ഷണികമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അത് ഈ കേരളത്തിൻ്റെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ ഭരണഘടന, ആ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു നരേറ്റീവ്, എതിരായിട്ടുള്ള ഒരു സമീപനം. അതായത് ഇവിടെ മാരും ഉണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അതിപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് കുറച്ച് കാലമായിട്ട് എന്ത് ഇതിൽ വന്നിട്ടുള്ളത്, അതായത് ഒരു അഭിപ്രായം പറയാൻ പാടില്ല, എതിരഭിപ്രായം ഒന്നും പറയാൻ പാടില്ല എന്ന രീതിയിലൊരു കാര്യങ്ങൾ വരുന്നുണ്ട്. മറ്റൊന്നെന്താ വെച്ചാൽ ഇസ്ലാമിന് നേരെ, പ്രത്യേകിച്ച് മതം എന്നുള്ളതൊക്കെ ഇസ്ലാമിന് നേരെ ഒരു ഇസ്ലാമോ ഫോബിക് അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഇസ്ലാമോ ഫോബിക് അന്തരീക്ഷത്തിന് വെള്ളവും വളവും നൽകുന്ന ചർച്ചകൾ, ഡിബേറ്റുകൾ, സംവാദങ്ങൾ, അതിന് ഈ ബീച്ച് എപ്പോഴും സാക്ഷിയാകലുണ്ട്.
1: അതെ,
0: ഈ ബീച്ചിൽ എത്ര ഇതുപോലെ മൈക്ക് പിടിച്ചങ്ങാണ്ട് പെൺകുട്ടികളെ നേരെയും അവിടെ കാറ്റുകൊള്ളാൻ വരുന്ന ആൾക്കാരുടെ നേരെയും, അതേപോലെ തന്നെ കോളേജുകൾ തോറും, ഓരോ കോളേജുകൾ തോറും കയറി ഇറങ്ങി ഇവിടുത്തെ ചില ചാനലുകൾ തന്നെ അതൊരു പ്രത്യേക പ്രോഗ്രാമാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ വന്നിട്ട് പ്രത്യേകിച്ച് മസ്തക്കെട്ട കുട്ടികളുടെ മുമ്പിൽ വന്നിട്ട് ഈ മൈക്ക് നീട്ടിട്ട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾക്ക് ഒന്നും പറയാല്ലേ, പിന്നെ നിങ്ങൾ ഈ ഇസ്ലാമിലായതുകൊണ്ടല്ലേ ഇപ്പം നിങ്ങൾക്ക് ഈ മഫ്ത് ഇടേണ്ടി വന്നത്, നിങ്ങൾക്ക് സ്വത്തവകാശം ശരിക്കും തരുന്നില്ലല്ലോ. ഇങ്ങനെ ഇസ്ലാമിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ ഖുർആനിനെയും, അത് ഏതോ ഒരു പിന്നെ പഴയ നൂറ്റാണ്ടിലുള്ള ഒരു മതമാണ്, ഇപ്പോൾ ഈ ആധുനിക ലോകത്ത് ചേരാത്തതാണ് എന്നൊരു നെഗറ്റീവ് ഉണ്ടാക്കാനും ഇവരെ കൊണ്ട് പ്രതികരിപ്പിക്കാനും വേണ്ടി ഒട്ടനവധി പരിപാടികളും പദ്ധതികളോടെ നടത്തിയിട്ടുണ്ട്.
1: അതെ,
0: പിന്നെ കുറച്ച് കാലമായിട്ട് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി, LGBTQ ആക്ടിവിസം, ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ജനകീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കവലകൾ തോറും, ഈ ബീച്ചടക്കമുള്ള സ്ഥലങ്ങളിൽ കവലകൾ തോറും നടന്നിട്ട് ഇതുപോലുള്ള അഭിപ്രായം, ആ അഭിപ്രായം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ കേട്ടാൽ നമ്മൾ അത് പിന്നെ ഒരു സംസ്കാരമുള്ള മനുഷ്യന്മാർക്ക് കേട്ട് നിൽക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അത് പബ്ലിക്കിലാണല്ലോ ഉള്ളത്, പബ്ലിക്കിൽ ചോദിക്കുന്നു, പബ്ലിക്കിൽ അപ്ലോഡ് ചെയ്യുന്നു, എന്നിട്ട് പൊതുവെ ഇസ്ലാമിന്, മുസ്ലിങ്ങൾക്ക്, പൊതുവെ മതത്തിന് എതിരായിട്ടുള്ളൊരു ഒരു ഗ്രൗണ്ട് വർക്ക് ഇവിടെ നടത്താൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ അതിനെ ശരിക്ക് ബൗദ്ധികമായി ചോദ്യം ചെയ്ത ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേരാണെന്ത്, ഈ അൺമാസ്കിങ് അനോണിമസ് എന്ന് പറയുന്നത്. അവരാ പണിയെടുത്തു, അത് എത്തേണ്ടടുത്ത് എത്തി, കൊള്ളേണ്ടടുത്ത് കൊണ്ടു, ഇവിടെ ഇത്ര കാലം ഉണ്ടാക്കിയ അതിൻ്റെ മുഖമൂടി ആ അതിൻ്റെ പേര് പറഞ്ഞതുപോലെ തന്നെ വലിച്ചു കയറപ്പെട്ടു. തർക്കമൊന്നുമില്ല ആ കാര്യത്തിൽ. ഇവിടെ നേരത്തെ ഈ യുക്തിവാദികളായിട്ട്, നാസ്തികന്മാരായിട്ട് വന്നിരുന്ന ആളുകളൊക്കെ വലിയ രാജാക്കന്മാരായിട്ട് ഓൺലൈനിൽ ഇങ്ങനെ വിലസിയിരുന്നു. അവരീ പറയണതിൽ യാതൊരു കഴമ്പില്ല, അവരെന്തോ കുറച്ച് ശാസ്ത്രം പറഞ്ഞു കണ്ടാണ് വരിക. അപ്പോൾ അതേ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൃത്യമായി അതിനൊക്കെ കൃത്യമായി കുട്ടികൾ വളരെ ഗംഭീരമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തളർച്ചയും തകർച്ചയും ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ ലണ്ടനിലടക്കം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്, അതിപ്പോൾ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതൊരു തളർച്ചൻ്റെ ഭാഗം അവിടെ കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പിന്നെ ഇസ്ലാമികമായ പിന്നെ കാര്യങ്ങളിൽ അത് ശരിക്കും വസ്തുനിഷ്ഠമായ ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ അസ്വസ്ഥരായ ആൾക്കാരുണ്ട്. അതിപ്പോൾ ഈ തീവ്ര വലതുപക്ഷ പിന്നെ ആളുകൾ, ഈ റൈറ്റ് വിങ് ഹാൻഡിൽസ്, അവർ അതിൽ അസ്വസ്ഥരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊന്ന് ആശയം കൊണ്ട് തന്നെ നേരിടാനും ചോദിക്കാനും ഒന്നും കഴിയില്ല. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് പോലെ ഇവരാരും ഉണ്ടാൻ പാടില്ല എന്ന രൂപത്തിലേക്കുള്ള ഒരു സംഗതി അവരും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വിവാദമായി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അവരുടെ ടി വി, അവരുടെ സംവിധാനങ്ങൾ, അവരുടെ ചില പിന്നെ പിന്നെ സംഘടനകൾ, ഈ ഹിന്ദു ഐക്യവേദിയെ പോലുള്ള സംവിധാനങ്ങൾ, ജനം ടി വിയെ പോലുള്ള ആൾക്കാർ, ഇവരല്ലാതെ ശരിക്കും ചിന്തിക്കുന്ന ഇന്ത്യൻ ഭരണഘടന മനസ്സിലാക്കിയ, ഇന്ത്യയുടെ ബഹുസ്വരത മനസ്സിലാക്കിയ ഉത്തരവാദപ്പെട്ട ആരും എന്ത് ചെയ്തിട്ടില്ല. ഒരു സംഘടനയോ ആ നിലക്കുള്ള ആൾക്കാരോ ആരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടൊന്നുമില്ല. നമ്മളിത് വലിയ വിവാദമായി വലിയ പ്രശ്നമായി എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ അങ്ങനെ നോക്കുമ്പോൾ ഞാനീ പറഞ്ഞ രണ്ട് സൈഡിലുള്ള ആൾക്കാരുണ്ടല്ലോ അവരിതിന് കാര്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഈ അസ്വസ്ഥത ഉള്ളതുകൊണ്ട്, അതായത് ഈ അത് നേരത്തെ ഉള്ള ഒരു ദേഷ്യമാണത്, ആ ദേഷ്യം തീർക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം അവർ സാഹചര്യം കിട്ടിയും കണ്ട് എന്ത് ചെയ്യണം, അവരായിട്ട് ഡെവലപ്പ് ചെയ്ത് വിവാദമാക്കി കൊണ്ടുവരികയാണ്. അതാണ് ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. മറ്റൊന്ന് നമ്മൾ പിന്നെ ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മുസ്ലിം പക്ഷത്തു നിന്ന് തന്നെ ഈ ഷുഹൈബുൽ ഹൈത്തമിയെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊരു അപകടകരമായ നീക്കമാണ്, ഇത് ശരിയാവില്ല എന്ന്. അപ്പോൾ പിന്നെ മാതൃഭൂമി പോലെയുള്ള ചാനലുകൾ അതൊരു വാർത്തയാക്കി, അങ്ങനത്തെ ഒരു ട്രെൻഡ്. അങ്ങനെ മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ എന്തല്ല, ഈ നീക്കം ശരിയല്ല എന്നൊരു ഒരു ആക്ഷേപം വന്നിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിൽ വന്നു. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെ അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട് ആളുകൾക്ക്. എന്താ വെച്ചാൽ ഇന്ത്യ മാറിയിട്ടുണ്ട്, അപ്പോൾ ഇന്ത്യ പഴയ പോലെയല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിതൊരു പക്വതയില്ലാത്ത പ്രവർത്തനമാണ് ഇങ്ങനെ പിന്നെ പുറത്തു പോയ ആളുകളോട് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ വിവേകമില്ലാത്ത ഏർപ്പാടാണ്, ഒരു ബസീറത്തില്ലാത്ത ഏർപ്പാടാണ് എന്ന രീതിയിലേക്കുള്ള ഒരു നെഗറ്റീവാണ് എന്തെന്ന് കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇനി എത്ര പക്വതയും പാകതയും, ഞാൻ കുട്ടികളെടുത്ത് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ ചർച്ച, അത് എടുത്ത് പറയാനല്ലാതെ ഇത് ഈ സംഗതി തന്നെ പാടില്ല, അത് പ്രശ്നമാണ് എന്ന് പറയുന്നത് ഇവിടെ നിലവിലുണ്ടാക്കിയ ഒരു പൊതുബോധത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ചിന്തയാണ് എന്ന് പറയേണ്ടി വരും. ഈ പൊതുബോധത്തിനനുസരിച്ച് പോകുകയല്ല നമ്മൾ വേണ്ടത്, ഈ പൊതുബോധത്തെ മാറ്റി എഴുതാനാണെന്ത് അത്യാവശ്യം ദക്ഷിണയുള്ള ആളുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇവിടെ കൃത്രിമമായി ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന അവകാശത്തെ ഹനിക്കുന്ന വിധം ഒരു നരേറ്റീവ് ഇവിടെ ഏകപക്ഷീയമായി സ്ഥാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ വലിയ ലോറിയൊക്കെ വരുമ്പോഴല്ലേ ഓട്ടോറിക്ഷ ഇത് ഒതുങ്ങി കൊടുക്കുന്ന പരിപാടി, ഓട്ടോറിക്ഷയും ബൈക്കൊക്കെ വലിയ ലോറി ഇങ്ങനെ ചെറുപ്പഞ്ഞ് വരുമ്പോൾ കാരണം അവർ റോട്ടിൽ നിന്ന് പോകില്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ അവനാലെ ജീവനും കാത്ത് എടുക്കലും പോകാൻ. അതേപോലെ ഇതിവരിങ്ങനെ ഇങ്ങോട്ട് ഈ വെറുപ്പും വിദ്വേഷവും ഇസ്ലാമിക വിരുദ്ധ സംഗതിയായിട്ടുമായിട്ടാണ് വരുമ്പോൾ എന്നാൽ ഓടിക്കോളി നിന്നുകൊണ്ട് എല്ലാവരും പാടെ ഓടി ഒഴിവായി കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതാണ് ഇപ്പം എന്ത് ഈ കാലഘട്ടത്തിൽ പറ്റുമോ, ഈ കാലം ഇത് ഏത് കാലഘട്ടത്തിനെ പറ്റുക, അതൊരു ചോദ്യമാണല്ലോ. ഇനിയിപ്പോൾ അടുത്തൊരു ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ ശരിയാവോ, പത്ത് വർഷം കഴിഞ്ഞാൽ ശരിയാവോ, എന്താ ഇതിൻ്റെ അവസ്ഥ, എന്താ പിന്നെ ഡേറ്റ്? അതൊക്കെ വെറുതെ ഒരു എന്താ പറയുക, ഈ നിലവിലുള്ള ഒരു പൊതുബോധത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരം മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശത്തെ അത് വേറൊരാളെ ഹിറ്റ് ചെയ്യാൻ പാടില്ല, അത് സോഷ്യൽ ഓർഡറിന് പിന്നെ ലോ ആൻഡ് ഓർഡറിന് ഇഷ്യൂസ് വരാൻ പാടില്ല, ആളുകളുടെ ആരോഗ്യത്തിന് പ്രശ്നം വരാൻ പാടില്ല, അവരുടെ സമാധാനത്തിന് പ്രശ്നം. ഇവിടെ എന്തുണ്ടായത്, ഇവിടെ ഈ കുട്ടികൾ ഇവരോട് ചോദിച്ച ആളുകളോട് അനുവാദം ചോദിച്ചിട്ടാണ് നിങ്ങളോട് ഞങ്ങൾ സംസാരിക്കട്ടെ, ഞങ്ങളിത് റെക്കോർഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ച് അനുവാദം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ സ്ഥലത്ത് എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ, അവിടെ ആരെങ്കിലും ഒന്നും ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്ത് ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്താ അതൊന്നും പറയാത്ത, അത് അവിടുന്ന് റെക്കോർഡ് ചെയ്തു ഇവരുടെ യൂട്യൂബിലിട്ടു, അത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള അസ്വസ്ഥത എന്നല്ലാതെ എന്താ പോലുള്ള പ്രശ്നം വേറൊന്നുമല്ല, അത്രയുള്ള സിമ്പിളായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഞാൻ എനിക്ക് ഇസ്ലാമികമായ രംഗത്ത് നിന്ന് ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഈ പിന്നെ വേറെ അതിൽ പറയണതെന്ന് വെച്ചാൽ നമ്മൾ ആളുകളുടെ കംഫർട്ട് പരിഗണിക്കാതെ ഒന്നും ചെയ്യരുത്. കംഫർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ
1: എന്തെങ്കിലും,
0: ഇത് ഗെയിമല്ല, ഇത് ഇങ്ങനെ ചോദിച്ച് ഉത്തരം മുട്ടിക്കേണ്ട കേസല്ല ഇസ്ലാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമിന് എതിരായ കുറേ ചോദ്യങ്ങൾ ഇതുപോലെ ചോദിക്കപ്പെടുകയും അതിൽ മുസ്ലിം പ്ലാറ്റ്ഫോമിലുള്ള പുതിയ ജനറേഷനിൽപ്പെട്ട കുട്ടികൾ അതിനെന്തോ ഒരു കാര്യമുണ്ടല്ലോ, ആ പറയുന്നതിൽ എന്തോ ഒരു വിഷയമുണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതുണ്ടാകുമ്പോൾ അവരുടേതായ ഭാഷയിലും അവരുടേതായ ശൈലിയിലും അതിൻ്റെ ഒരു മറുവർത്തമാനം വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് ചോദിച്ച് ഉത്തരം മുട്ടിക്കുക, ഗെയിം കളിക്കുക എന്നുള്ളതെന്ന് അങ്ങനെയൊന്നും പറഞ്ഞ് കളിക്കേണ്ട കാര്യമല്ല. ഇതിൻ്റെ രണ്ട് പശ്ചാത്തലവും സാഹചര്യവും നോക്കിയിട്ട് തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത് പറയേണ്ടത്. പിന്നെ ഇത് എല്ലാവരെയും മുസ്ലിം ഉള്ളങ്ങളാക്കേണ്ട കടമയൊന്നും നമുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആരപ്പ കടമുണ്ട് പറഞ്ഞ്, പക്ഷെ എല്ലാവർക്കും ഇസ്ലാം എത്തിക്കേണ്ട കടമുണ്ട്. ആ ഭാഷ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കാര്യമാണ്. അതായത് എല്ലാവരെയും നിർബന്ധിച്ച് മുസ്ലിങ്ങളാക്കാൻ ഇസ്ലാമും പറയണില്ല, ഇന്ത്യ രാജ്യവും പറയണില്ല, അത് രണ്ടും ചെയ്താൽ ഒഫൻസാണ്. അത് ഇവിടെ ആരും ചെയ്തിട്ടില്ല. എന്നാൽ ഇത് ഇസ്ലാം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഇനിയൊരു പ്രവാചകൻ വരാനില്ല. ആ പ്രവാചകൻ പറഞ്ഞെന്താ, അന വസാഅത്തുക ഹാത്തൈൻ, ഞാനും അന്ത്യദിനവും ഇതുപോലെയാണ്, ഞാൻ വന്നു എന്നുള്ളത് ഇനി ലോകത്തിൻ്റെ അവസാനം ഈ നടക്കുള്ളൂ, ഇനി ഇതിൽ പ്രവാചകനൊന്നും വരാനില്ല. അതുകൊണ്ട് ഇത് ഇവിടെ ഹാജറുള്ള ആളുകൾ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് പ്രവാചകൻ്റെ കൽപ്പനയാണ്. ഇനി ആയത്തുകളും അദീസുകളും വെച്ച് കഴിഞ്ഞ് എത്ര പറയാൻ പറ്റും, ഇതിൽ കൊട്ടക്കണക്കിന് ഗാലൻ കണക്കിന് സംഗതികൾ പറയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിലവിലുണ്ടായിരിക്കെ ഇതിങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വെച്ചാൽ മതി ആളുകളൊക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് എടുത്ത് മണത്തെടുത്ത് പോയിക്കോളും, അല്ലാതെ നമ്മൾ പറയണ്ട എന്ന രീതി ഒരിക്കലും ശരിയല്ല. അത് അദ്ദേഹത്തിൻ്റെ വിവരവും കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹം തിരുത്തേണ്ട കാര്യമാണ്. അത് അദ്ദേഹം നല്ല അദ്ദേഹത്തെ പോലെ ആരൊക്കെയാണോ സംസാരിക്കുന്നത് തിരുത്തേണ്ട കാര്യമാണ്. അങ്ങനെ ആണെങ്കിൽ അതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ പിന്നെ മുസ്ലിം സംഘടനകൾ പിന്നെ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ സംവിധാനങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. ആൾക്കാർ ഇതങ്ങനെ മനസ്സിലാക്കി പോയിക്കോളും, നമ്മളൊക്കെ ഇസ്ലാമായിട്ടാണ് ജീവിച്ചാൽ മതി എന്നുള്ള രൂപത്തിലാണല്ലോ. അപ്പോൾ ഈ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ സംഘടനകൾ ഇവിടെ ഉണ്ട്, അത് പ്രചരിപ്പിക്കാൻ മീഡിയകൾ ഇവിടെ ഉണ്ട്.

0: അത് പ്രചരിപ്പിക്കാൻ ആസൂത്രണം ഇവിടെയുണ്ട്, അത് പിന്നെ പ്രചരിപ്പിക്കാൻ വിദ്വേഷം ഇവിടെയുണ്ട്, അത് പ്രചരിപ്പിക്കാൻ ഭരണകൂടത്തിൻ്റെ സ്വാധീനങ്ങൾ കിട്ടുന്നുണ്ട്, അത് പ്രചരിപ്പിക്കാൻ ലോകാടിസ്ഥാനത്തിലുള്ള പിന്നെ കാഴ്ചപ്പാടുകളും നരേറ്റീവുകളും രൂപപ്പെടുന്നുണ്ട്. എല്ലാവിധ ആസൂത്രണവും ഒരു ഭാഗത്ത് നടക്കുകയും മറുഭാഗത്ത് ഇതൊക്കെ പഠിച്ചോളൂന്ന് വിചാരിച്ചും കണ്ടിരുന്നാൽ അതൊക്കെ ആ വർത്തമാനത്തിലൊക്കെ എന്ത് ആത്മാർത്ഥതയുള്ളത്. അപ്പോൾ അത് അത്തരം ആളുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് അങ്ങനെ തന്നെ ചിന്തിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പൊതുബോധം അത് മനസ്സിലാക്കി പക്വതയോടെ നീങ്ങണം എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ പക്വത എന്ന് പറയുന്നത് എന്തല്ല, പറയാതിരിക്കലല്ല, പറയലാണ്. പറയുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചൂണ്ടിക്കാണിക്കുക, അത് തിരുത്താം. അപ്പോൾ നമ്മൾ പൊതുബോധത്തിന് കീഴ്പ്പെടല്ല വേണ്ടത്, മറിച്ചൊരു ബദൽ പൊതുബോധം ഇവിടെ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. ആ ബദൽ പൊതുബോധം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പൊതുബോധമാണ്, ഇന്ത്യയുടെ ബഹുസ്വരതയാണ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സംവിധാനമാണ്. അതല്ലാതെ എല്ലാവരും ഒന്നാകലും അല്ല, എല്ലാവരും വേറിട്ട് നിന്ന് കണ്ടാൽ മുണ്ടാത്ത അവസ്ഥ ഉണ്ടാകലും അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങൾ അറിയണം. ഞാൻ പറയട്ടെ, പിന്നെ അംജദ് ഒരു നാട്ടിൽ ഒന്ന് മാറി ഒരു വർഷത്തിന് താമസിക്കാൻ പോയി, എന്നെ പരിചയമില്ലാത്ത നാട്ടിൽ പോയി. ഈ അവിടെ വീട്ടിൽ കയറിയിട്ട് ആരും എന്നോട് സംസാരിക്കണില്ല, ആരും മുണ്ടണില്ല, ഈ അവരോടും സംസാരിക്കണില്ല. ഇത് ഭയങ്കര പ്രശ്നമല്ലേ? ഈ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തൊട്ട അയൽവാസികൾ ആരാ, എന്താ ഒന്ന് പരിചയപ്പെടുന്നങ്ങൾ എവിടുന്ന് വരുന്നത്, ഞാനിവിടെ വന്നാണ് ഇന്നാട്ട്, അവരുടെ ആ പ്രശ്നം തീർന്ന്. അതേപോലെ ഇവിടെ വ്യത്യസ്ത മതങ്ങളും ജാതികളൊക്കെ ജീവിക്കുമ്പോൾ ഒരു സ്വസ്ഥ, ഇതിൽ പറയുന്ന സ്വസ്ഥത സമാധാനം പറയുന്നുണ്ട്. ആ സ്വസ്ഥയും സമാധാനം കിട്ടണമെങ്കിൽ ആരാ ഹിന്ദു, ആരാ മുസ്ലിം, ആരാ ക്രിസ്ത്യാനി, ആരാ മതമുള്ളൂ, മതമല്ലാത്തോ, ഇവിടെ എന്തൊക്കെ വിശ്വാസങ്ങളുണ്ട്, ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയുണ്ട്. എന്നിട്ട് അവനവൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും, അതാണ് ശരിയെന്ന് മറ്റൊന്ന് പറഞ്ഞു കൊടുക്കുക, അവന് വേണേ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഒഴിവാ, എന്താ അപ്പോഴേക്ക് സംഭവിക്കുക, അവിടെ ലോകം ഇടിഞ്ഞുകൊള്ളും, എപ്പോഴും ആകാശം പൊളിഞ്ഞു വീഴുക എന്നാണ് ചോദിക്കുന്നത്. ഇത് പറഞ്ഞാൽ ആകാശം പൊളിഞ്ഞു വീഴും അല്ല, ഇതെന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ ആകാശം പൊളിഞ്ഞു വീണ്. രാഷ്ട്രീയം പറയുമ്പോൾ ഇല്ലാത്ത പ്രശ്നം എന്താ, വൈകുന്നേരത്തെ മീഡിയകളിൽ നടക്കുന്ന ചർച്ച എന്താ, അല്ല രാത്രി അന്തി ചർച്ചയിൽ എന്താ നടക്കുന്നത്, ഭയങ്കര ശാന്തമായി പക്വതയോടുകൂടി ഇങ്ങനെ എല്ലാവരും ഇന്നിട്ടുള്ള സംസാരം അല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത്, അത് എന്തിൻ്റെ പേരില്ല, ഇവിടെ രാജ്യത്തിൻ്റെ വളരെ ബേസിക്കായ കാര്യങ്ങളല്ല പലപ്പോഴും ചർച്ചയ്ക്ക് വരല്. എന്തെങ്കിലും വൈകാരിക ഇഷ്യൂ എടുത്തുകൊണ്ട് അവൻ അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വന്നു, മറ്റേ പാർട്ടി ഇങ്ങോട്ട് വിട്ടു, ഇയാളെ പ്രസ്താവന അത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്നും പോകാത്ത ഒരു ഫാബ്രിക്ക്, തകരാത്തൊരു ഫാബ്രിക്ക്. മതപരമായ കാര്യങ്ങൾ ആ ഭാഷയിലൊന്നുമല്ല, വളരെ നല്ല ഭാഷയിലാണ് ഈ കാര്യങ്ങൾ അങ്ങോട്ടും കൂടി സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകും എന്നുകൊണ്ട് പറയും ചെയ്യുക. അപ്പോൾ നമ്മൾ മുസ്ലിം പക്ഷത്തു നിന്ന് തന്നെ ആ ഇടിഞ്ഞു പൊളിഞ്ഞു പോകും കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ പിന്നാലെ പൊളിഞ്ഞു ചെയ്യുക, അതൊന്നല്ല ശരി. ഇതിന് റൂട്ട് കോസിലാണ് കാണുന്നത്. കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഈ 12 സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ മതം പിന്നെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം പാസ്സാക്കിയ ജില്ല അല്ല സംസ്ഥാനമാണ് നമ്മൾ, രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് മനസ്സിലാക്കണം. എന്തതിൻ്റെ അർത്ഥം, അതായത് ഇവിടെ നിർബന്ധിതമായിട്ട് മതത്തിലേക്ക് ചേർക്കാൻ ഇസ്ലാം എന്തായാലും പറയുന്നില്ല, ലായിക്രാഹ ഫിദ്ദീൻ എന്നാണ്, നമ്മളത് രാജ്യം അനുവദിക്കുന്നില്ല. പിന്നെന്താന്ന് വെച്ചാൽ അത് നിർബന്ധിതമാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലേക്കാണ്. അപ്പോൾ മതം പ്രചരിപ്പിക്കാൻ അവിടെ അവകാശമുണ്ട്, അത് കേട്ടുകൊണ്ട് ഒരാൾക്ക് മാറിയ കുറ്റമാണ്. എങ്ങനെയാ അത് ശരിക്കും നമ്മളെ പിന്നെ മൗലികാവകാശത്തിൻ്റെ ഒരു ലംഘനമായിട്ടാണ്, മൗലികാവകാശങ്ങളെ തളർത്തിയിടുന്ന വളഞ്ഞ വഴിയിലുള്ള നിയമനിർമ്മാണങ്ങൾ പലതും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിഭാഗത്തിന് ഇവിടെ ഇങ്ങോട്ട് മൊത്തം അവർ കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർത്ത് ആ ഒരു ജനോസൈഡിൻ്റെ ഒരു വംശഹത്യയുടെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് അതിനെതിരായിട്ട് ഇവിടെ എന്താണ് ഇസ്ലാം എന്ന് പറയാനുള്ള സ്പേസ് അത് പബ്ലിക്കിലുണ്ട്, അത് ഓൺലൈനുണ്ട്, ഓഫ്ലൈനിലുണ്ട്, സമ്മേളനത്തിലുണ്ട്, ഒക്കെ എല്ലാവർക്കും കിട്ടുന്ന അവകാശം എന്ത് ചെയ്യണം, അത് മതം പറയാനും കിട്ടണം. അപ്പോഴേക്ക് പൊട്ടിത്തെറിക്കണ തരിപ്പുണ്ടെങ്കിൽ അത് കൃത്യമായി ചർച്ച ചെയ്ത് കണ്ട് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള നട്ടെല്ലാം നമ്മൾ കാണിക്കേണ്ടത്.
1: ഇവിടെ സാഹചര്യങ്ങളും മറ്റുമൊക്കെ മാറല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും മറ്റൊക്കെ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മതത്തിൻ്റെ പ്രചാരണത്തിനും മറ്റും മാത്രമായി ചില റെസ്ട്രിക്ഷൻസ് അത് മുന്നിൽ വെക്കുകയൊക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു കാപട്യം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അമീദ് മാഷ, ഇത് ഈ രൂപത്തിൽ വിവാദമായി, വിവാദമാക്കാനിപ്പോൾ ഇതിൽ എന്താ ഉള്ളത് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്.
2: അല്ല, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം വെച്ച് വായിക്കാവുന്ന ഒരു കാര്യമാണ്, അപ്പോൾ ഈ ഓണാഘോഷങ്ങൾ ഇത് മുസ്ലിങ്ങളും ആഘോഷിക്കണം എന്ന് പറഞ്ഞതിന് അല്ലെങ്കിൽ പറയുന്നതിന് ഉള്ള ഒരു കാരണം പറഞ്ഞെന്താണ്, ഇവിടുത്തെ സെക്യുലർ സ്പേസ് സംരക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ സെക്യുലർ കൾച്ചർ നിലനിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ സ്പേസ് അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളാണെങ്കിൽ അവരെല്ലാത്തിനെയും അക്കോമഡേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയൊരു ഒരു പൊതു ഇടം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്, മര്യാദകളുണ്ട്, ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളും മര്യാദകളൊക്കെ പാലിച്ച് ചെയ്യാൻ ഈ രാജ്യം അനുവദിക്കുന്ന ഒരു കാര്യം, അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനത്തെ ഒരു നിയമത്തിൻ്റെ അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ

0: പൊതുപ്രഭാഷണങ്ങൾ പബ്ലിക്കായിട്ട് നടക്കുന്നത്, സംഗീത പരിപാടികൾ നടക്കുന്നത്. ഓ, ഉദ്ഘാടന സമയങ്ങളിലൊക്കെ ചിലപ്പം ചെറിയൊരു സ്പേസിലാക്കാനും വലിയ ഈ ഡ്രമ്മും ഇതൊക്കെ വെച്ച് ആളുകൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ അതിൻ്റെ അടുത്തുകൂടെ രോഗികൾ കടന്നു പോകില്ലേ, ആംബുലൻസ് പോകില്ലേ, എല്ലാ തൊട്ടടുത്ത് വീടുകളുണ്ടാവില്ലേ. അപ്പോൾ ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാത്ത വിധത്തിലാണ് ഈ ഇവരെല്ലാം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഇവിടെ ആലോചിച്ച് നോക്കൂ, വളരെ ചെറിയൊരു സ്പേസിൽ, അത് നമുക്ക് ആ വീഡിയോസ് നോക്കിയാൽ തന്നെ അറിയാം. ബാക്കി കുറേ ആൾ കടല കുറിച്ചിട്ടോ ഐസ് നിന്നിട്ടോ ഒക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവരിങ്ങനെ ചെറിയ മൈക്കോ അല്ലോ ആയിട്ട് ഇവിടെ റെക്കോർഡിംഗ് ഇതൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ വളരെ ക്ലോസ് വിസിനിറ്റിയിൽ നിന്നിട്ട് ഇത് ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത് പുറംലോക ഇത്രയും എന്ത് ചെയ്തത് എത്തിയത്. ഈ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിലോ, ഇതേ രീതിയിൽ പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിലോ, അവിടെ ഉള്ള ആളുകൾ മാത്രമാണ് ഇത് അറിയാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നല്ല കാര്യമല്ലേ? ഒരു ഒരു മനുഷ്യരെ സംബന്ധിച്ചോളം എല്ലാവർക്കും സത്യാന്വേഷണത്തിനുള്ള ഒരാഗ്രഹമുണ്ടാകും, അതിന് അവസരം വേണമെന്നും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ തേടിയിട്ട് നിങ്ങളൊരു സത്യാന്വേഷിയാണെങ്കിൽ ഞാനെന്താണ് പിന്നെ നിങ്ങളോട് സംസാരിച്ചു കൊള്ളട്ടെ എന്ന് അനുവാദം ചോദിച്ച് അവരുടെ സ്വകാര്യതയെ ലംഘിക്കാതെ അവരുടെ പെർമിഷനോടെ തന്നെ ഒരാൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ചർച്ച നടത്തുന്നത്. യഥാർത്ഥത്തിൽ അത് ഏറ്റവും നല്ല ഒരു രൂപമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. പക്ഷെ അതിന് പകരം ഇതിനെ വിവാദമാക്കുമ്പോൾ, ഇതിനെ ഭയപ്പെടുമ്പോൾ, അത്തരം സംവാദങ്ങളെ ഭയപ്പെടുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ ഒരു പ്രശ്നമാക്കുകയോ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇവിടെ പിന്നെ എനിക്ക് തോന്നിയ കാര്യം, ഇത് റെക്കോർഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷെ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിലൊരു അപകടമുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ നാളെ എന്താണ് എന്നോട് ഇന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത്, ഇന്ന രീതിയിലാണ് ചർച്ച ചെയ്തതെന്ന് ഒരാൾ വിവാദമാക്കിയാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് അപകടം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് സേഫ് ആയിട്ടുള്ള മോഡ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ചുരുക്കി പറയാം, ഇപ്പോൾ ഈ അമർത്യ സെൻ, അത് ഇന്ത്യയിലെ നോബൽ സമ്മാനം ലഭിച്ച വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ഒരാളായിട്ടുള്ള അമർത്യ സെൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്. അത് ഇന്ത്യയുടെ ഈ സംവാദ സംസ്കാരത്തെക്കുറിച്ച് ഉള്ളതാണ്. അത് ഇന്ത്യയിൽ ഇത്രയേറെ ആശയങ്ങൾ നമുക്കറിയാം, ധാരാളം ദർശനങ്ങൾ, ധാരാളം മതങ്ങൾ, ഇതെല്ലാം എന്തുകൊണ്ട് ഈ വന്നു അല്ലെങ്കിൽ ഒരുപാട് സബ് കൾച്ചേഴ്സ് ഉണ്ടായി എന്നതിന് അദ്ദേഹം പറയുന്നൊരു കാരണം, ഇതൊരു സംവാദാത്മക സമൂഹമായിരുന്നു, അതിലെല്ലാവർക്കും അതിന് അവസരമുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കും, കേൾക്കുന്നതിൽ കുറച്ച് പേരെന്ത് ചെയ്യും, സ്വീകരിക്കും, കുറച്ച് പേരെ തന്നെ തിരസ്കരിക്കും. അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള ഈ എൻറ്റിറ്റീസ് നിലനിൽക്കാൻ കാരണം അതാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഈ ഇത് വേണ്ട എന്ന് പറയുന്നത് ഇവിടുത്തെ പാരമ്പര്യത്തെ, ഇവിടുത്തെ സംസ്കാരത്തെ, ഇവിടുത്തെ ചരിത്രത്തെ നിഷേധിക്കലാണ്. നമുക്ക് ആലോചിച്ച് നോക്കപ്പോൾ ശങ്കരാചാര്യർ, ശങ്കരാചാര്യരുടെ ദിഗ്വിജയത്തെക്കുറിച്ച് ഇതേ വിഭാഗമാണല്ലോ പറയുക. എന്താണ് ഈ ദിഗ്വിജയം? ഇവിടെ കേരളത്തിൽ ജനിച്ച ഒരു പണ്ഡിതൻ, അദ്ദേഹം അന്ന് നമുക്കറിയാം, അന്ന് ഇവിടെ ജൈന ബുദ്ധ മതങ്ങൾ ശക്തമായി നിൽക്കുന്ന കാലഘട്ടമാണ്. അതായത് പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, ആ മതങ്ങളാണ് പ്രബലമായിട്ടുള്ളത്. അത് കേരളം വരെ എത്തി നിൽക്കുന്ന മതമായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഈ വേദാന്ത ദർശനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവാദയാത്ര നടത്തുന്നത്. അദ്ദേഹത്തെ ആരും തടഞ്ഞിട്ടില്ലല്ലോ, തടഞ്ഞില്ല എന്ന് മാത്രമല്ല, അങ്ങനെ അദ്ദേഹം തോൽപ്പിച്ചു. ആ തോൽപ്പിച്ച് ഈ പറയുന്ന പണ്ഡിതന്മാർക്ക് മുകളിൽ ആധിപത്യം നേടിയിട്ടാണ് ഹൈന്ദവ ഇതിനെ തിരിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അവിടെ ഒരു സംവാദാത്മകമായ സമീപനത്തെ ഈ രാജ്യം അംഗീകരിച്ചുകൊണ്ടല്ല ഇത് ചെയ്തത്, അങ്ങനെ അദ്ദേഹം ഈ മഠങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഈ പഴയകാല രാജാക്കന്മാരുടെ ഒക്കെ കൊട്ടാരങ്ങളിൽ ഇത്തരത്തിൽ പണ്ഡിതന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥാനം ഉണ്ടായിരുന്നു. ഇനി എവിടെയെങ്കിലുമൊക്കെയുള്ള ഒരു വലിയ ഈ പണ്ഡിതനൊക്കെ വന്നു എന്ന് കിട്ടിയാൽ അദ്ദേഹത്തെ എന്ത് ചെയ്യും, കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കും, എന്നിട്ട് അവിടുത്തെ പണ്ഡിതന്മാരായിട്ട് എന്ത് ചെയ്യും, ഏറ്റുമുട്ടിപ്പിക്കും. പക്ഷേ അങ്ങനെ രാജാക്കന്മാർ പഠിച്ചിരുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഭരണാധികാരികൾക്ക് അജ്ഞാതമായ, അവരെക്കാൾ കൂടുതൽ സെക്യുലറായ, അവരെക്കാൾ കൂടുതൽ ഈ ബൗദ്ധികമായി ഔന്നത്യമുണ്ടായിരുന്ന രാജാക്കന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും തന്നെ
1: ബസവണ്ണൻ്റെ അനുഭവ മണ്ഡപം
0: എല്ലാം അങ്ങനത്തെ നമുക്ക് വിക്രമാദിത്യ രാജാക്കന്മാരെടുത്താലും അക്ബറിനെടുത്താലും ഒക്കെ വിക്രമാദിത്യ മറ്റേ മൗര്യ സാമ്രാജ്യത്തിനകത്തൊക്കെ ഇതുണ്ട്. ഈ 18.5 കവികൾ എന്ന് പറഞ്ഞാൽ കവികളല്ല അവർ, എല്ലാവരും അവർ പലരും പണ്ഡിതന്മാരും മറ്റു പല മറ്റേ ഈ മറ്റേ വ്യത്യസ്തമായിട്ടുള്ള ഫിലോസഫിക്കലും ഒക്കെയാണ്
1: ഡിസ്കഷൻ എന്നാണ് മധ്യകാല ഇന്ത്യ ഒരു ബഹുസ്വര ഇന്ത്യയായിട്ട്
0: രൂപപ്പെടുന്നത്.
1: ആ ബഹുസ്വര ഇന്ത്യയെ ഏകശിലാത്മകതയിലേക്ക്
0: കൊണ്ടുപോകാനുള്ള ശ്രമമാണ് തീർച്ചയായിട്ടും. അപ്പം വെച്ചാൽ ഇവിടെ ഇപ്പം ഇത്രയും എന്തെടുത്തിനും ഇത്രയും പരസ്യമായി നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അതിൻ്റെ പുറകിൽ എന്തോ നിഗൂഢതയുണ്ട്. അവര് രണ്ട്
1: മൈക്കും
0: ഒരു ചെറിയ സ്പീക്കറും വാങ്ങിയിട്ടുണ്ട്, അതിനെന്തോ ഒരു വിദേശ ഫണ്ട് കിട്ടിയിട്ടുണ്ടാവണം ഈ രീതിയിലുള്ള ചർച്ചകൾ പോകുന്നത്. അപ്പം എനിക്ക് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് വളരെ മോശപ്പെട്ട പ്രാങ്കുകൾ തെരുവുകളിൽ നടക്കുന്നുണ്ട്, അതിന് പ്രശ്നമില്ല. നൈറ്റ് ലൈഫ് ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്, അതിനെന്തില്ല പ്രശ്നമില്ല. പക്ഷേ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം വെച്ചാൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റ്സിൽ വിനോദത്തിൽ മാത്രം സമാധാനം കണ്ടെത്തുന്നവരോ ആനന്ദം കണ്ടെത്തുന്നവരോ അല്ല, മറിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബൗദ്ധികമായ ആത്മീയമായ അന്വേഷണങ്ങൾ അതിനേക്കാളും എത്രയോ വലുതാണ്, അപ്പുറത്തുള്ളതാണ്. അത്തരം അന്വേഷണങ്ങൾക്ക് ലൂടെയാണ് ശാശ്വതമായ സമാധാനവും ശാന്തിയൊക്കെ മനുഷ്യർ കണ്ടെത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് കൂടുതൽ കൂടുതലായ പ്രോത്സാഹനങ്ങൾ വെച്ചാൽ വളരെ പോസിറ്റീവായിട്ട് അതുണ്ടാവുകയാണ് വേണ്ടത്. ഈ നമുക്കറിയാം ഇവിടെ മഠങ്ങളും ഈ സന്യാസി സമൂഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണം എന്താണ്? അങ്ങനെയുള്ള ഒരു ഒരു ഒരു സംസ്കാരത്തിൻ്റെ കൂടെ കോൺഫ്ലുവൻസ്, ഒരു സമന്വയം നിലനിൽക്കുന്ന ഒരു രാജ്യമാണിവിടെ. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യർ അവരുടെ ഈ സമാധാനത്തിന് വേണ്ടി, അവരുടെ ആത്മീയ ശാന്തിക്ക് വേണ്ടി ഒക്കെ നടത്തുന്ന ബൗദ്ധികമായ ആത്മീയമായ അന്വേഷണങ്ങൾക്ക് മാത്രം തടയിടുകയും ബാക്കി എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ആത്യന്തികമായിട്ട് ഇതിനൊരു ആത്മീയ സമൂഹമല്ലാതെയാക്കി മാറ്റും. ബൗദ്ധിക തലത്തിലുള്ള ചർച്ചകളും കുറച്ച് കഴിയുമ്പോൾ തടയപ്പെടുന്ന അവസ്ഥയിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരം അനുവാദങ്ങൾ നിലനിൽക്കണം, അത് ബൗദ്ധിക സമൂഹമാണ് ഇതിനാദ്യമായിട്ട് ഉത്തരം പറയേണ്ടത്.
2: എന്തായിരുന്നാലും ഇവിടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എന്തെല്ലാം അനുവാദങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ നിയമതലത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ അവിടെ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന സ്വാതന്ത്ര്യവും സമത്വമെല്ലാം ഉണ്ടായിരിക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇത്തരം മതവും അതിൻ്റെ ചർച്ചകളുമൊക്കെ പൊതുസമൂഹത്തിൽ ഇപ്പോഴുള്ളതുപോലെ തന്നെ വൃത്തിയിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ഈ രാജ്യത്തിനും കരണീയമായിട്ടുള്ളത് എന്നാണ് നാം തിരിച്ചറിയുന്നത്. അടുത്ത ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വ്യാപകമായി ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് ഓണം. ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള ആവേശങ്ങൾ അത് കെട്ടടങ്ങാതെ സോഷ്യൽ മീഡിയയിലുണ്ട്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം അത് മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളാണ് ഈ ഓണം വിജയിപ്പിച്ചത് എന്നുള്ള രൂപത്തിലാണ് പുതിയ പരാമർശങ്ങൾ. അത് സോഷ്യൽ മീഡിയയിൽ തന്നെ എടുത്തുകൊണ്ട് ഇപ്പോഴാണ് ഒരു മതേതര കേരളം യഥാർത്ഥത്തിൽ പിറന്നത് എന്നൊക്കെയുള്ള ചില കമൻറ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ആഘോഷങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിലയിരുത്തേണ്ടത്?
1: അല്ല, ഇങ്ങനെ ഈ മതേതര കേരളം ഇപ്പോഴാണ് പറഞ്ഞ പിന്നെ ഉണ്ടായതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്താണ് ഈ മതേതര കേരളം എന്നത്? ഈ പറയുന്ന ആളുകൾക്ക് എന്താ ഒരു മനസ്സിലാക്കിയ മതേതരത്വം എന്ന് നമുക്കറിയില്ല അല്ലേ. അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ ഇതിൽ. മതേതരത്വം എന്ന് പറഞ്ഞാൽ മതനിരാശ, ഞാൻ ഇന്ത്യത്തെ പറയുന്നത് മതനിരാശമല്ല, മതലയനമല്ല, മതനിരപേക്ഷതയാണ്.
2: അതെ,
1: അതായത് പിന്നെ അവനവൻ്റെ മതം അനുസരിച്ചാണ് അവനവൻ ജീവിക്കുക, മറ്റുള്ളവരോട് നല്ല സഹവർത്തിത്വത്തോടു പെരുമാറുക, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ വെച്ചാൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ, മതനിരപേക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചൊരു മതത്തിൽ നിൽക്കാൻ പാടില്ല.
2: അതെ,
1: എല്ലാവരും അവരവൻ്റെ മതത്തിൻ്റെ അസ്തിത്വം വിട്ടിട്ട് എല്ലാവരും എല്ലാതും ചെയ്യുക,
2: കൂടി കലരണം,
1: കൂടി കലരണം. എന്നിട്ട് എല്ലാ മതവും ഇങ്ങനെ ആകെ മതത്തിൻ്റെ വ്യക്തിത്വ അസ്തിത്വമൊക്കെ പണയം വെച്ച് ഒരു സങ്കര ഇനം സമൂഹം അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതിനെയാണ് മതേതരം, ഏയ് അതാണ് മതേതര കേരളം, അതാണ് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി എന്ന രീതിയിൽ വലിയ തോതിൽ അത് പ്രത്യേകിച്ച് നമ്മളെ മാധ്യമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ട്രെൻഡാണ്. ശരിക്കും മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം ഈ പ്രധാനപ്പെട്ട മതങ്ങളിൽ അങ്ങനെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകൾ കുറവാണ്, ഞാൻ അങ്ങനെ തന്നെ പറയും. അവർക്കൊക്കെ എന്താ വെച്ചാൽ അവർക്ക് കിട്ടുന്ന ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പം എല്ലാ മതവും അത് കൂടി ഒരുമിച്ച് എൻ്റെ വിശ്വാസങ്ങളും കാര്യങ്ങളും, പണ്ട് അക്ബർ ഉണ്ടാക്കിയ ദീനിലാഹി ഉണ്ടല്ലോ, ആ ദീനിലാഹി ടൈപ്പിലൊരു സാധനം കേരളത്തിൽ വന്നാൽ മതി എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ അതല്ല ഞാൻ എൻ്റെ മതത്തിൽ നിൽക്കും എന്നൊരാൾ പറഞ്ഞാൽ അവൻ ഭയങ്കര കുഴപ്പക്കാരനും പ്രശ്നക്കാരനും ഓ തീവ്രവാദിയും ഒക്കെ ആയി മാറ്റുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നത്. ഏതായാലും പിന്നെ അംജിത് ചോദിച്ച ഈ ആഘോഷത്തിൻ്റെ പ്രാവശ്യത്തിൻ്റെ സംഗതി അതിങ്ങനെ ഈ പിന്നെ ഓൺലൈനിൽ ഇങ്ങനെ ചില ആളുകളൊക്കെ നമുക്ക് അയച്ചു തന്നിരുന്നു. എനിക്കത് കണ്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ ഇതിന് വേറെ ഒന്ന് രണ്ട് തലങ്ങളെ നമ്മൾ ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. അതെന്താ വെച്ചാൽ, ഒന്നാമത്തത് പിന്നെ ഈ ആഘോഷങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഇപ്പം ഉണ്ടായി വരുന്ന ആഘോഷ തോരണ്ടല്ലോ, അത് ഓണത്തിൻ്റെ കാലത്ത് മാത്രമല്ല മൊത്തത്തിൽ അതിനെക്കുറിച്ച് നമ്മളൊരു ആലോചന ആവശ്യമുണ്ട്. അപ്പം ഞാനിപ്പോൾ അടുത്ത് ഒരു പിന്നെ കുടുംബ വിഷയം ചർച്ച ചെയ്യുന്ന സമയമാണ്, ഒരു സഹോദരിയുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് പിന്നെ അവരെ ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറയുമ്പോൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഫീസ് കൊടുക്കണം, അവർക്ക് അവരുടെ ഡ്രസ്സ് മരുന്ന് കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ അവർക്ക് ഒപ്പിച്ച് പോകാനുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരമാണ്. അപ്പോൾ ഞാനവരോട് ചോദിച്ചു, കുട്ടികൾക്ക് ഫീസ് എത്ര വരും, എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു. എത്ര ചിലവ് വരും, ഒരു മാസത്തിൽ എത്ര ചിലവ്? അപ്പോൾ അവർ പറഞ്ഞു ഫീസ് ഇത്ര ഇത്രയൊക്കെയാണ് വരിക, യാത്രക്ക് ഇത്ര വരും. പിന്നെ ഇപ്പോൾ എന്താന്ന് ചോദിച്ചാൽ, അപ്പോൾ കുറച്ചായിട്ട് എനിക്ക് തീരെ താങ്ങാൻ കഴിയാത്തത് ഈ വിദ്യാലയങ്ങളിൽ ഇഷ്ടം പോലെ ആഘോഷ പരിപാടികളാണ്, അതിനൊക്കെ ഡ്രസ്സ് എടുക്കണം, അതിനൊക്കെ പ്രത്യേക ഡ്രസ്സും കാര്യങ്ങളും എടുക്കണം. കാരണം അവരെ ബെഞ്ചുമിരിക്കുന്ന അവരുടെ നമ്മളെ കുടുംബത്തിൽപ്പെട്ടവരും അതുപോലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ എടുക്കുന്നുണ്ട്. അതിപ്പോൾ ഒന്ന് ഒരു ഫ്രഷേഴ്സ് ഡേ എന്ന് പറഞ്ഞൊരു സംഗതി വരും, അത് കഴിഞ്ഞാണ്ട് അതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടായി കൊടുക്കും. പിന്നെ പിന്നെ മറ്റേ ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ സംഗതി വരും. അതുകൊണ്ട് കഴിയുമ്പോഴേക്ക് ഇപ്പോൾ നാളെ ലോകകപ്പ് മത്സരം വന്നു, അന്ന് എല്ലാവരും ഒരേ പിന്നെ ജേഴ്സി ഇടണം, അപ്പോൾ ആ ജേഴ്സി വാങ്ങണം. അതൊക്കെ ഒരു ദിവസത്തിനും രണ്ട് ദിവസത്തിനുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് കഴിയുമ്പോഴേക്കിന് ഒരു ഓണം വരിക, അപ്പോൾ ഓണത്തിന് സെറ്റ് മുണ്ട് വേണം, സെറ്റ് സാരി വേണം, അതിന് പ്രത്യേക സംവിധാനം ആ സാധനങ്ങൾ വേണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി സെൻഡ് ഓഫ് വരും, അപ്പോൾ ആ സെൻഡ് ഓഫിൻ്റെ അന്ന് സംഗതികൾ വേണം. പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് അപ്പോൾ പിന്നെ സംഗതി ആ നിലക്കുള്ള വേഷവും കാര്യങ്ങളും ഉണ്ടാക്കിയുള്ള ഇതാണ്. പിന്നെ പെരുന്നാൾക്ക് അതിൻ്റെ അതും ഇപ്പോൾ ഈ രൂപത്തിൽ വേറെ രീതിയിൽ വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒരു ആഘോഷമില്ലാത്ത ദിവസം ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അതിനൊക്കെ അത് ഈ ഫീസിൻ്റെ ഒക്കെ എത്രയോ ഇരട്ടി കാശാണ് അതിന് കൊടുക്കേണ്ടതുണ്ട്. അത് ചെറിയ ഒരു ക്വാളിറ്റിയിലുള്ളതൊന്നും പോരെ കുട്ടിയൊക്കെ, എന്നിട്ട് അതിൻ്റെ പേരിൽ പിന്നെ വീട്ടിലൊന്നും കച്ചറയാണ്, എനിക്കില്ല, കിട്ടിയില്ല, വാങ്ങിയില്ല. അപ്പോൾ ശരിക്കും എനിക്ക് അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ, ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു സമാധാനവും സന്തോഷമൊക്കെ നാട്ടിലുണ്ടാകാനാണ്. പക്ഷേ നമ്മളെ വീട്ടിലെപ്പോഴും ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സമാധാനങ്ങളാണ് ഉള്ള സമാധാനം കൊണ്ട് കുട്ടി കുറേ പ്രഷർ അടിക്കുക, എനിക്ക് തരില്ലാണ്, കുട്ടി കരഞ്ഞു പോവുക, ഇങ്ങനത്തെ ഒരു സാമൂഹ്യ സമ്മർദ്ദം ഈ വീടുകളിൽ ഉണ്ടാക്കുന്നതിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന എലമെൻ്റ് എന്താണെന്നുള്ള ചർച്ച ചെയ്യേണ്ടത്. ഞാനതാ പറയുന്നത്, അതായത് അത് അത് ചർച്ച ചെയ്യണം നമ്മൾ, അത് വേറൊന്നുമല്ല, കമ്പോളാണ്. അതെ, അത് കമ്പോളം ത്രസിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ നല്ല ബുദ്ധി രാക്ഷസന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഈ പാവങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രമാണ്. അത് അവർ ഇതിപ്പോൾ എത്ര ഡ്രസ്സ് ചിലവായി ഓരോ സമയത്ത്, ഒരു ഇപ്പോൾ ആരോ ഇന്നലെ പറഞ്ഞു ഒരു സെറ്റ് ഇടാൻ പറ്റുള്ളൂ ഇത്രയും ഒരു ദിവസം.
2: അതെ,
1: ഒരൊറ്റ ദിവസം ഇട്ട് അത് ഒഴിവാക്കണം.
2: ഡ്രസ് കോഡ് കളർ കോഡുകൾ ഓരോ
0: സമയത്തും അങ്ങനത്തെ ഡ്രസ്സുകളാണ് അത്, ആ സിൽക്കിയൊക്കെ ആയിട്ട് ആരും സാധാരണ
1: ഡ്രസ് വാങ്ങിയിട്ട് ഇനി അതൊരു ഒരു ഒരു കൊല്ലോ ഒരു ആറു മാസമൊക്കെ ഇടാൻ പറ്റുന്ന സാധനമാണെങ്കിൽ പിന്നെയുണ്ട്. ഇത് അതുമില്ല, ഒക്കെ യൂസ് ആൻഡ് തൊളോ എന്ന് പറയുന്ന രീതിയിലുള്ള സാധനം ഉണ്ടല്ലോ. എന്നിട്ട് ഇതിന് ഈ പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കണ ഈ കാശാണ്. അപ്പോൾ ഇങ്ങനത്തെ ട്രെൻഡ് ഉണ്ടാക്കി ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ ഓണാഘോഷം ഒക്കെ അടുത്ത് വന്നപ്പോൾ 20,000-25,000 കോടിയിലധികം രൂപ എന്ത് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് കമ്പോളങ്ങളിൽ കറങ്ങി എന്ന് അറിയണത്. അപ്പോൾ അതിൻ്റെ ഒരിതാലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ ഇത് ശരിക്കും ആളുകളുടെ കാശ് പോക്കറ്റ് അടിക്കുന്ന ഒരു ഭാഗം അത് നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റൊന്ന് ഈ പിന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റുകൾ ഈ വിഷയമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഇതൊക്കെ അവസാനം ഡി ജെ പാർട്ടിയാണല്ലോ സംഭവിക്കുക. അപ്പോൾ ഈ ഡി ജെ പാർട്ടിക്ക് പ്രത്യേക വാഹനമുണ്ട്, പ്രത്യേക സംവിധാനമുണ്ട്. അവർ പിന്നെ കടയിൽ നിന്ന് തുറന്നിരിക്കുകയാണ്. ഇനി എന്താ അടുത്ത പരിപാടി, ഇനി എന്താ അടുത്ത്, അപ്പോൾ അടുത്ത് ഇങ്ങനെ ഉണ്ടാക്കണവർ ഇതുവരെ അറിയണില്ലല്ലോ. അവിടെ അതിനുള്ള എല്ലാ സംവിധാനം ഉണ്ടാക്കി അത് ഒരു കോളേജിൽ നടത്തും, അത് റീൽസാക്കും, അത് റീൽസാക്കിയിട്ട് അത് പ്രചരിപ്പിക്കും. അപ്പോൾ അത് കാണുമ്പോൾ മറ്റേ കോളേജിൽ നടത്തും, മറ്റേ സ്കൂളിൽ നടത്തും. അപ്പോൾ മറ്റേ സ്കൂളിൽ ട്രൈവൽ സ്റ്റാഫ് റൂമിൽ കൂടുമ്പോൾ ആ സ്കൂളിന് നടത്തിയാൽ നമ്മളെ സ്കൂൾ അപ്പോൾ അടുത്ത പ്രാവശ്യം അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ നടത്തിയില്ലേ ശരിയാവില്ല. മറ്റേ കട എൻ്റെ സാധനം ഇനി വിറ്റ് പോകണില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ. എല്ലാവരും ഈ ഒരു ട്രെൻഡിക്ക് ഇങ്ങനെ മൊത്തം കൂടി. അപ്പോൾ ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ പിന്നെ വണ്ടി ഒന്നും തന്നെ ഉണ്ടാവുള്ളൂ.
2: അതെ,
1: അവൻ്റെ ആ ഓൻ്റെ ഡേറ്റ് അനുസരിച്ചിട്ടായിരുന്നു പരിപാടിയൊക്കെ വെക്കേണ്ടി വരിക. അതേപോലെ വാടക കിട്ടുന്ന ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, ആ ഡ്രസ്സ് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ ഡേറ്റ് നോക്കിയിട്ടാണ് ഈ ഡേറ്റ് വെക്കാൻ. അപ്പോൾ അതിന് ഡിമാൻഡ് കൂടുമ്പോൾ വേറെ ആളുകൾ തുടങ്ങും. ഇങ്ങനെ ഇതിന് ഒരു കച്ചവട പരിപാടി നന്നായിട്ടുണ്ട്. പിന്നെ മീഡിയ, മീഡിയക്കും തന്നെ ഇത് 24 മണിക്കൂർ വർക്ക് ചെയ്യേണ്ട, 24 മണിക്കൂർ ആളുകളെ ഇത് വർക്ക് ചെയ്യണം. ഇതൊക്കെ ഇതിന് ഓരോ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ കേരളത്തിൽ നോക്കി അത് ആ വർഷം മുന്നോട്ട് പോകും, അതിൽ കുറച്ച് പരസ്യം കിട്ടും. അങ്ങനത്തെ ഒരു സംഭവം ഇതിൽ നല്ലോണമുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാണും. പിന്നെ യഥാർത്ഥ മതവിശ്വാസികൾ ശരിക്കും അസ്വസ്ഥരാണ്. ഞാൻ അങ്ങനെ തന്നെ പറയും. അത് ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ശരിക്കും ആത്മാർത്ഥമായി മതമനുസരിച്ചുകൊണ്ട് അവനവൻ്റെ മതത്തിലുണ്ടായ ഒരു ഇഖ്ലാസ് എന്ന് പറയുമല്ലോ, അതിങ്ങനെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയല്ല, അതൊക്കെ ഒരു സത്യമാണ് എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിനൊരു ഭവ്യതയും ബഹുമാനമൊക്കെ വെച്ച് അവർക്കിപ്പോൾ അത് ആഘോഷിക്കാൻ കിട്ടണില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതാ അതാ കൊണ്ടുപോയി, ഞങ്ങൾ ഓണം കൊണ്ടു, അതാ ഞങ്ങൾ ക്രിസ്മസും കൊണ്ടുപോയി, ഞങ്ങൾ ആ പൂപ്പനെയും കൊണ്ടുപോയി, അതാ ഇത് പോയി. പിന്നെ ഇപ്പം ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പം നാളെ ഒരാളിങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, ഇപ്പം ഞാൻ നമ്മളിപ്പോൾ ഈ ഓണത്തിൻ്റെ ഭാഗം, ഓണത്തിൻ്റെ പരിപാടി ഒന്നും ഇപ്പം ഇല്ല, അപ്പോൾ വേറെ എന്തൊക്കെയാണ് പരിപാടി നടക്കുന്നത്? അയാൾ വളരെ ഇതായിട്ട് പറയണ്, ഇതൊന്നും നമ്മളെ കാലത്തില്ലാത്ത പരിപാടി. ഇപ്പോൾ ശരിക്ക് ഓണം എന്താ, പെരുന്നാൾ എന്താ, ക്രിസ്മസ് എന്താ, ഒന്നും ഒരു വേർതിരിച്ച് മനസ്സിലാവില്ല. ഒക്കെ അവസാന വിഷയം കണ്ട് ഈ പരിപാടികൾ കുറേ നടക്കാന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ ഇത് ഈ പിന്നെ അവർ വളരെ ഭവ്യതയോടുകൂടി കുറേച്ചെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അവരുടെ വിശ്വാസം കാര്യം വെച്ച്. അതൊന്നും അല്ലാത്ത കോലത്തിൽ ഇങ്ങോട്ട് ആടിത്തിമിർത്ത് ഉള്ള രീതിയിൽ ഞാൻ പറയണത്, ഒന്ന് ആഘോഷങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങളൊക്കെ അതാത് മതങ്ങൾക്ക് എന്ത് ചെയ്യണം, വിട്ടു കൊടുക്കണം. അതിപ്പോൾ കയറി കണ്ട് വല്ലാതെ മേയാൻ പോരാതെ മുസ്ലിം പെൺകുട്ടികളോട് കൂടി ഞാൻ പറയുന്നത്. പിന്നെ എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ ഈ ത്വര പ്രത്യേക ആഘോഷങ്ങളോടുള്ളൊരു പ്രത്യേക ഇഷ്ടമൊന്നുമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അതെന്താ സംഭവം എന്താ വെച്ചാൽ, രണ്ട് മൂന്നാല് കാര്യത്തിനുള്ള ഇവർക്ക് ഇഷ്ടമുണ്ട് പുതിയ തലമുറക്ക്. ഒന്ന്, ഒരു മിംഗ്ലിംഗ് ഡാൻസ്, ഒരു തുള്ളൽ സംസ്കാരം. അപ്പോൾ അത് എവിടെയാണോ അവസരം കിട്ടുന്നത് അവിടെ
2: നടക്കുന്നുണ്ടാവും,
1: അവിടെയൊക്കെ തുള്ളും. ഇപ്പം ഞാൻ റമദാൻ മാസം വരികയാണ്, അപ്പം എന്നാൽ റമദാൻ മാസത്തിൽ തുടങ്ങിക്കണ ട്രെൻഡ്, അതായത് രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ ചായപ്പൊടി
2: പാർട്ടി പേരും പറഞ്ഞു.
1: അപ്പോൾ അവിടെ ഒരു ഒരു തുള്ളൽ വെച്ചാൽ നടക്കും, എന്നിട്ട് അതേ ആൾക്കാരെന്നെ തുള്ളൽ കഴിഞ്ഞുകൊണ്ട് പിന്നെ തറാവിസ്കരിക്കാനും പോകും. അപ്പോൾ ഈ ഓണത്തിൻ്റെ പരിപാടിക്കും കൊണ്ടു അതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അതേ വേഷവും സാധനങ്ങളൊക്കെ ഇട്ടുങ്ങാനുണ്ട് പള്ളിയിൽ വന്ന് കണ്ട് നിസ്കരിക്കണ ഫോട്ടോ, ജുമസ്കരിക്കണ ഫോട്ടോ ആരോട്ടിക്കുന്നു. അപ്പോൾ ഇവർ ജുമയക്കുണ്ട്, ഇതിനും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഇത് സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞ ഈ തുള്ളൽ സംസ്കാരം, വേറെ ഒന്നുള്ളതെന്ന് വെച്ചാൽ ഈ റീൽസിൻ്റെ പ്രകടന പദ്ധതി. അതായത് എല്ലാവരും ഇങ്ങനെ ഷോക്കേസ് ചെയ്യാനുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഗതികൾ വരുമ്പോഴാണ് എന്ത്, അതിന് പറ്റുന്ന റീൽസിന് വേണ്ടിയാണ് ഇതൊക്കെ, അത് റീൽസിനാണ്
2: അതിന് വേണ്ടി മാത്രം
1: അതാണ്. പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ലഹരി. ഇപ്പം ഇതിൽ തന്നെ ലഹരി ഉപയോഗിച്ച ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തല്ലോ. ഇതിനോടൊപ്പം ഈ ലഹരി ആൺപെൺ ബന്ധം കൂടിക്കലരൽ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആസ്വാദനം, അതിന് അതിന് സന്ദർഭം ബോധപൂർവം അന്വേഷിച്ച് നടക്കുകയാണ്. ആ അന്വേഷണത്തിൽ ഓണത്തെ കിട്ടും, ക്രിസ്മസിനെ കിട്ടും, പെരുന്നാളിനെ കിട്ടും, അതേപോലെ സെൻറ്റ് ഓഫിനെ കിട്ടും, പലതിനെയും കിട്ടും. അപ്പോൾ ബേസ് എന്തല്ല, ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ വിശ്വാസമോ ആചാരമോ സംസ്കാരമോ ഒന്നും അവിടെ ഒന്നല്ല അവിടുത്തെ വിഷയം, മറിച്ച് എന്താണ് എന്തോ ആഘോഷിക്കുക എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളൊരു സംഭവം എന്താ വെച്ചാൽ, ഒരു ഇസ്ലാമികമായിട്ട് ഇപ്പോൾ പറയണമെങ്കിൽ പിന്നെ ഇസ്ലാമിക വിശ്വാസത്തോട് ഇപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ ഇറങ്ങി എന്നാണല്ലോ പറഞ്ഞത്.
2: അവിടെ മുസ്ലിം പെൺകുട്ടികൾ എന്നുള്ളതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പറയേണ്ടി വരും, സോഷ്യൽ മീഡിയയിൽ എയറിലാക്കാൻ ആൾക്കാർ കാത്തിരിക്കാം, മുസ്ലിം പെൺകുട്ടികളെ തൊട്ടസ്ഥിതിക്ക്
1: അതായിക്കോട്ടെ. അല്ല ഞാൻ പറയുന്നത് അവരെ ഞാൻ കുറ്റം പറയല്ലേ ചെയ്യുന്നത്, അവർ ശരിക്കും ഇപ്പോൾ ഇസ്ലാമിൻ്റെ വിശ്വാസവും കാര്യം മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, അവർക്ക് ഒന്നാമത് മതപരമായ ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ അറിയുന്ന തലമുറയല്ല, ഇതിൻ്റെ ഗൗരവം അറിയില്ല. ഇപ്പോൾ ഒരു ഇസ്ലാമികമായിട്ട് ഇപ്പോൾ മിംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം, ഇപ്പോൾ ഞാനീ പറഞ്ഞത് ഏതെങ്കിലും മതസംഘടനക്ക് അഭിപ്രായത്തിൽ ഉണ്ടെങ്കിൽ അവർ പറയണമെന്ന് എനിക്ക് പറയുള്ളത്, ആണും പെണ്ണും പരസ്പരം മിംഗിൾ ചെയ്യുക എന്നുള്ളത്, പരസ്പരം സ്പർശിക്കുക എന്നുള്ളത് ഇസ്ലാമികമായി തെറ്റാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താ, നേരെ തിരിച്ചല്ലേ. അതേപോലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവർക്ക് പ്രത്യേക പിന്നെ ഇന്ന ഭാഗങ്ങൾ മറക്കണം എന്നുണ്ട്, അത് മറക്കാവുന്ന തെറ്റല്ലേ. അതൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അതൊന്നും ഇതിൻ്റെ ഗൗരവം പഠിച്ചൊരു തലമുറയല്ല ഇപ്പോഴുള്ളത്. കാരണം ഒന്നാമത് ഈ പാഠശാലകളിൽ നിന്നൊക്കെ ഒരു പേരിനെന്തോ പഠിച്ചു പോയി എന്നല്ലാതെ പിന്നെ ഇതിനെപ്പറ്റിയുള്ള വിവരവും കാര്യങ്ങളൊന്നും ഇല്ല, യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയുന്നത് അവരെ നമ്മൾ ശത്രുപക്ഷത്ത് നിർത്താതെ അവരെ പ്രകോപിപ്പിച്ച് നിങ്ങളൊക്കെ ഇസ്ലാമിന് പുറത്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നതിന് പകരം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ബോധവൽക്കരിക്കുക, ഇതിൻ്റെ ശരിക്കുള്ള ശരിയും തെറ്റും കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുക. ഈ ഒരു ഉപഭോഗ സംസ്കാരം, ഈ ഒരു പിന്നെ ജീവിതം അടിച്ചു പൊളിച്ചുള്ള പോക്കുണ്ടല്ലോ, അത് ഒരു നല്ല പര്യവസാനമല്ല ഉണ്ടാവുക എന്നുള്ളത് അവരെ ശരിക്കും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത്, അവരുടെ ഭാഷയിൽ എന്ത് ചെയ്യണം, അവരോട് സംസാരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഓണത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട് ഓണത്തിൻ്റെ വിഷയത്തെ. അതിപ്പോൾ ഒന്ന് മതത്തിൻ്റെ അടിത്തറ മനസ്സിലാക്കി അത് ആ നിലക്ക് ഉൾക്കൊണ്ട് പോകുന്ന ആളുകളുണ്ട്, അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അതിൻ്റെ തൃക്കാക്കര അപ്പനും അതിൻ്റെ വിശ്വാസവും കാര്യങ്ങളും. പിന്നെ വേറെ കുറേ ആൾക്കാർ ദേശീയ ഉത്സവം, സാംസ്കാരിക ഉത്സവം, കേരളത്തിൻ്റെ അങ്ങനെയുള്ളൊരു തനിമ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ കൊണ്ടാടുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതിൽ വിശ്വാസത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല. അതായത് പിന്നെ ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ചില ആൾക്കാർ പറയൽ എന്താ വെച്ചാൽ, പിന്നെ ചില നിരീക്ഷണങ്ങൾ നമ്മൾ കാണുന്നത് അവർ വിശ്വാസത്തിൽ പങ്കെടുക്കാൻ പാടില്ല, ആ പൂക്കളത്തിൽ പങ്കെടുക്കാൻ പാടില്ല, അതുപോലെ അവർ പൂജിച്ച ഭക്ഷണം കഴിക്കാൻ പാടില്ല, മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല, അവരെ സന്തോഷത്തിൽ എന്ത് ചെയ്യുക പങ്കെടുക്കുക എന്ന് പറയുന്ന ആ ഭീഷണി വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇസ്ലാമിക പക്ഷത്തു നിന്ന് കണ്ട് നോക്കുമ്പോൾ അതിനെപ്പറ്റി ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരു വര വരയണം എന്ന് തന്നെ പറയുന്നത്, പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊരു മതത്തിൻ്റെ പിൻബലമുള്ള ആഘോഷമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യാം, ഒരു ചെറിയ വര അവിടെ വരക്കണം തന്നെയാണ് അവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇതിലൊക്കെ മുന്നിൽ വെച്ച് നമുക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, വര ഏതായാലും വരക്കണമല്ലോ, വര ഏതായാലും വരക്കണമല്ലോ, അത് നമ്മൾ കുറച്ച് എത്തിയിട്ട് വരക്കണോ കുറച്ച് ഇവിടെ തന്നെ വരക്കണോ എന്നുള്ളത് ഇതിൻ്റെ വ്യത്യാസമുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ വരക്കണം, അതായത് ഓണവുമായി ബന്ധപ്പെട്ട് അത് ആ മുസ്ലിങ്ങളുടെ ഒരു ആഘോഷമാണ്, അത് അവർക്ക് വിട്ടുകൊടുക്കുക. അതായത് ഹൈന്ദവരായ അത് അവരവരുടെ ആഘോഷിക്കട്ടെ, അവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്മസ് അവരുടെ ആഘോഷമാണ്, അത് അവർ ചെയ്യട്ടെ. പെരുന്നാൾ മുസ്ലിങ്ങളുടെ ആഘോഷമാണ്, അവർ ചെയ്യട്ടെ. ഓരോരുത്തരെയും മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് മറ്റുള്ളതിൽ ഇടപെടാനും ഇടപെടാതിരിക്കാനും പഠിക്കും എന്നുള്ളത് അവരാണ് പറയേണ്ടത്. ഇപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന് വരാൻ അവരുടെ മതവും വിശ്വാസവും അനുവദിക്കുന്നുണ്ടെങ്കിൽ വരാം, നമുക്ക് വിളിക്കണേനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർക്ക് വരാൻ പറ്റില്ലെങ്കിൽ വരണ്ട, എന്നാലും അവരെന്നെ ഇപ്പോൾ ശബരിമല പോവാണ്. ശബരിമല പോണ സമയത്ത് അവർ നോമ്പ് നോക്കും, അവർക്ക് പ്രത്യേക ചിട്ടവട്ടങ്ങളുണ്ട്, പ്രത്യേക വേഷം ധരിക്കും, കറുത്ത വസ്ത്രം ധരിക്കും. ആ സമയത്ത് സാധാരണ നമ്മളെ വീട്ടിൽ വന്നിരുന്ന നമ്മുടെ അയൽവാസികളാണെങ്കിൽ തന്നെ അവർ പറയുന്നത് ഞാൻ മാലിട്ടതാണ്, ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കോളും. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു മതേതര കേരളത്തിലല്ലേ ജീവിക്കുന്നത്. എന്ത് ഇപ്പം എനിക്ക് ഇന്നലെ പേരില്ല, പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ ഒരു കറുത്ത തുണി എടുത്തപ്പോൾ എൻ്റെ സ്വഭാവം മാറിയോ, ആ മാലിട്ടപ്പോൾ എൻ്റെ സ്വഭാവം മാറിയോ, എന്തൊരു വർഗീയത ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെങ്ങനെ ഫയർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അത് അയാളെ ബഹുമാനിക്കുക വേണ്ടത്, അയാളെ അയാളെ വിശ്വാസം ഓക്കെ റെഡി എന്ന് പറയല്ലോ വേണ്ടത്. ഇതേപോലെ ഇപ്പോൾ മുസ്ലിങ്ങൾ പറയണത് ഏത് പിന്നെ എല്ലാ കാര്യത്തിലും യോജിച്ച് മുന്നോട്ട് പോകണം, ഈ കാര്യത്തിൽ എന്താണ് ഇതെനിക്ക് പറ്റാത്തതാണ്, ഇത് നമ്മളെ വിശ്വാസത്തിന് പറ്റാം, ഞാൻ ഏകദേശം വിശ്വാസിയാണ്, ഇതിപ്പോൾ ഒരു തൃക്കാക്കരയപ്പൻ്റെ വിശ്വാസവും കാര്യമൊക്കെ വ്യാപ്തത്തിലും കാര്യങ്ങളിലും ഒക്കെ ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് പറ്റും. അത് അവരും എന്ത് ചെയ്യണം, ആ ശരി അതും ബഹുമാനിക്കല്ലേ വേണ്ടത്. എന്തായാലും ഇത്ര അപ്പോഴേക്ക് നമ്മൾ വർഗീയവാദിയാണത് എങ്ങനെ, അപ്പോഴേക്ക് ഭീകരവാദിയാണത് എങ്ങനെ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പുതിയൊരു മതം ഉണ്ടാക്കുകയാണ്, എല്ലാം കൂടി സങ്കരം ഇനം ഒരു ഒരു പായസം വെച്ചാൽ അതാണ് അംഗീകരിക്കാത്തവനൊക്കെ കുഴപ്പക്കാരൻ, അവനൊക്കെ തീവ്രവാദി, അതൊരു ഫാസിസമാണെന്ന് ഞാൻ പറയുന്നത്. അതിനാണ് ലിബറൽ ഫാസിസം എന്ന് പറയുന്നത്. അതായത് സംഘപരിവാർ ഫാസിസത്തെ വിമർശിക്കുകയും ചെയ്യാം, ഈ ഇവിടേക്ക് വരുമ്പോൾ ഇവരുടെ ഈ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ അവനൊക്കെ കുഴപ്പക്കാരൻ എന്നുള്ള രൂപം ഉണ്ടല്ലോ, അതൊന്നും ശരിയല്ല. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, വര ഏതായാലും വരക്കണം, ആ വര നേരത്തെ വരക്കുക. അപ്പോൾ ചോദിക്കും ഈ ഒരു സംഘപരിവാർ കാലത്ത് നമുക്കൊരു പിന്നെ പരസ്പര സഹകരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു അവസരം കിട്ടുക ആഘോഷത്തിൻ്റെ സമയത്തല്ലേ, ഇതിൽ ആഘോഷം കാത്തിരിക്കണതിന് അതിന് വേറെ എന്തൊക്കെ അവസരം ഉണ്ടാക്കാം, അതിനെന്തൊക്കെ അവസരം ഉണ്ടാക്കാം, നമ്മളിവിടെ കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന മാനുഷികമായ പ്രവർത്തനങ്ങളാണ്, ഇവിടെ ഒരു മനുഷ്യ സൗഹാർദ്ദം പടുത്തുയർത്തണം, അതിന് പ്രത്യേക പരിപാടി പദ്ധതിയൊക്കെ കൊണ്ടുവരണം, അത്ര നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനി കൊണ്ടുവരാം, അത് കൊല്ലത്തിലെടുക്കുക വരുന്ന ആഘോഷം വരുമ്പോൾ മാത്രം കാത്തിക്കേണ്ട കാര്യമില്ല, ഇനി അങ്ങനെ ആഘോഷം കൊണ്ടത് ചെയ്യണം എന്നുള്ളൊരു ചെയ്തോട്ടെ. പക്ഷേ അതിനൊരാൾ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ അവകാശം കൊടുക്കണം.
2: അതെ,
1: അതല്ല ഈ ഇന്ത്യ എന്ന് പറയണത്. അപ്പം എന്താ ഇന്ത്യയുടെ ഇന്ത്യയെപ്പറ്റിയും ബഹുസ്വരതനെപ്പറ്റിയും ഒന്നും ഒരു സംസാരിക്കുന്ന ആളുകളെ വായടഞ്ഞു പോണ്, അവരപ്പം എന്താ അത് അവരെ കോല മാറണ എന്താ ഇതിന്? ആരെങ്കിലും ഒന്നും ആ രീതിയിൽ സംസാരിക്കുമ്പോഴേക്ക് അവർ ഇസ്ലാമിന് പറ്റില്ല, പിന്നെ കേരളത്തിന് പറ്റാത്തവരാണ്, മതേതര ബോധമില്ലാത്തവരാണ്, ബഹുസ്വരത അംഗീകരിക്കാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുതിര കയറുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. അതിൽ ചില ആളുകൾ ഉണ്ടാക്കുന്ന സോഷ്യൽ പ്രഷർ ഉണ്ടല്ലോ, ആ സോഷ്യൽ പ്രഷറിനനുസരിച്ച് കൊണ്ട് തീരുമാനം എടുപ്പിക്കുക എന്നുള്ള രൂപം ഉണ്ടല്ലോ, അത് നടക്കാനേ പോകില്ല, അത് പറ്റില്ല. നമ്മളൊക്കെ എല്ലാവരും നാട്ടിൽ ജീവിക്കണം, ഇന്നും ഇന്നലെ പൊട്ടിമുളച്ച ആൾക്കാരല്ല, നമുക്കൊക്കെ അയൽവാസികളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്, അതിലൊക്കെ എല്ലാ ജാതിക്കാരുണ്ട്, എല്ലാ മതക്കാരുണ്ട്. നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വല്ല അസുഖമോ പ്രയാസമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് വാങ്ങും, ഒക്കെ ചെയ്യുന്നുണ്ട്, കച്ചവടവും കാര്യങ്ങളും ഒക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, അത് നമ്മളെ മതത്തെപ്പറ്റിയും വിശ്വാസത്തെപ്പറ്റിയും കൂടി സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഒക്കെ ഉണ്ട്. അതല്ലാതെ അവരുടെ മതത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം, നമ്മളത് അവർ സ്വീകരിക്കണം, അങ്ങനെയൊക്കെ സ്വീകരിച്ച് രൂപം ഉണ്ടാക്കി ഉണ്ടാക്കി, അങ്ങനെ പുതിയ കേരളം ഉണ്ടായി വരണം. അതാണ് റിയൽ സ്റ്റോറി, അതല്ല റിയൽ സ്റ്റോറി. റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് ഭരണഘടന ഓരോരുത്തർക്കും നൽകുന്ന അവകാശം അനുസരിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാകണം. അതോടൊപ്പം സഹവർത്തിത്വത്തോടുകൂടി നല്ല രീതിയിൽ പെരുമാറാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം നിലനിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. അതല്ലാതെ ഒരു മിംഗ്ലിംഗ് സംസ്കാരമുണ്ടാക്കി എല്ലാവരും എല്ലാവരുടെ വിശ്വാസവും ആഘോഷ ആചാരങ്ങളിലും, അത് എനിക്ക് ഉള്ളിലൊന്നും വിശ്വാസമല്ല, അങ്ങനെ ഉണ്ടല്ലോ ഉള്ളിലൊന്നും, അത് കാപട്ടിയാണ്. എന്തിനാ ഉള്ളിൽ വിശ്വാസമില്ലാതെ പോകേണ്ട കാര്യം എന്താ? എൻ്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ പരസ്പരം ബഹുമാനിക്കുക. അപ്പോൾ വിദ്യാലയങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ആണെങ്കിൽ ചെയ്യേണ്ടതെന്താ? അത് ഓരോ ഇവിടെ നമ്മൾ വ്യത്യസ്ത മതത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ബഹുസ്വര സമൂഹമാണ്. അപ്പോൾ ഇവിടെ ഹൈന്ദവർക്ക് ഇതാ ഇന്ന ആഘോഷങ്ങളുണ്ട്, മുസ്ലിങ്ങൾക്ക് ഇന്ന ആഘോഷമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഇന്ന ആഘോഷം, ആഘോഷം സന്ദേശങ്ങൾ എടുത്താണ്, അതിൻ്റെ കാര്യങ്ങൾ ഇന്നതാണ്. പരസ്പരം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒക്കെ ചെയ്യുക. അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് അവരവരുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന മറ്റു കാര്യങ്ങളെല്ലാം പുതിയയിടങ്ങളിലേക്ക് കൊണ്ടുവന്ന് അതെല്ലാവരും ചെയ്തെങ്കിലേ മതേതരനാവുള്ളൂ, സൗഹൃദമുള്ളവനാവുള്ളൂ. അല്ലാത്തവനൊക്കെ കുടുസായ ആളാണ്, അവനീ നാട്ടിന് പറ്റാത്തവനാണ്, അവന് ബഹുസ്വരത തിരിയാത്തവനാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യ തിരിയാത്തവരാണ് അവർ.
2: വളരെ വ്യക്തമാണ് ഈ വിഷയത്തിൽ. ഒരു ഇന്ത്യ രാജ്യത്തുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എടുക്കാവുന്ന ഏറ്റവും കൃത്യമായ നിലപാടുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഓണം ഇങ്ങനെ തകർത്തോണം, ഒന്നിച്ചോണം, ഒരുമിച്ചോണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും പുതിയ പുതിയ പേരുകളിൽ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്തായിരിക്കും?
0: ഓണം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഘോഷിക്കുന്ന മുസ്ലിങ്ങളെ തച്ചു ഓടിക്കുന്ന ഒരു ദിവസം വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വി കെ ശ്രീരാമൻ എഴുത്തുകാരനും നടനുമൊക്കെയായ അദ്ദേഹം പുലിക്കളിയെ വിമർശിച്ചുകൊണ്ട് ഒരു ചെറിയ കുറിപ്പിട്ടു ഒരു പ്രസംഗത്തിലാണ് തോന്നുന്നത്. അതായത് അത് പുലിക്കളി ഹിന്ദുധർമ്മത്തിൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദു അനുഷ്ഠാനത്തിൻ്റെയോ ഹിന്ദു മറ്റേ സംസ്കാരത്തിൻ്റെയോ അവിഭാജ്യ ഘടകമായ ഒരു കാര്യമാണ് എന്നൊന്നും ആർക്കും വിശ്വാസമില്ലല്ലോ. പക്ഷേ ചിലവരെ അത് ഹേർട്ട് ചെയ്തു അത്രേ. മതപരമായിട്ട്
1: അവരെന്ത് ചെയ്തത്
0: അല്ല, പക്ഷെ ഞാൻ വന്നില്ല അങ്ങനെ. അതാണെങ്കിൽ തന്നെയും അത് പിന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് ഹേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അത് അതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നുണ്ടാണല്ലോ, ആണല്ലോ
2: സംശയം എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ്.
0: അപ്പോൾ അതും അതിൻ്റെ ഭാഗമാണെങ്കിൽ എന്തെല്ലാം ഈ മതത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയേണ്ടതുണ്ട്. അത് അത് പൊതു, അതായത് പുലിക്കളിക്കലിപ്പോൾ മറ്റേ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഒന്നും വേഷം കെട്ടിയാൽ അത് കുഴപ്പമില്ലെങ്കിൽ, അവർക്ക് തുള്ളാനറിയില്ലെങ്കിൽ തുള്ള പറ്റിയ പോലെ തുള്ളിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലെങ്കിൽ, എന്തുകൊണ്ട് ആ സമയത്തില്ലാത്തൊരു വിമർശനം ഈ കുമ്പ് കൊലുക്കുന്നത് ഇതിൻ്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോദിയെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു മോദി ചാലീസ, ഹനുമാൻ ചാലീസ ഉണ്ടായി. കൂട്ടത്തിൽ എന്ത് ചോദിച്ചാൽ അവരുടെ ക്യാബറിയും കഴിച്ചു. അപ്പോൾ അത് വലിയ വിവാദമായി. അപ്പോൾ അതെന്ത് ചെയ്യാൻ പാടില്ല, കൂടെ ചേർക്കാൻ പറ്റാത്തതാണ് എന്ന് ആര് വിശ്വസിക്കുന്നുണ്ട്? ഹൈന്ദവ സമൂഹം വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ കൻവാർ യാത്ര നടന്നു. ആ കൻവാർ യാത്ര നടക്കുന്ന സമയത്ത് ധാരാളം അക്രമങ്ങളും മറ്റു പല രീതിയിലുള്ള വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമല്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, അവർ തന്നെയും വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കണ്ടു മന്തി സദ്യ, അതെന്താ വിവാദമാകുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ നമുക്ക് വിഷുവിനറിയാം, വിഷുവിന് എന്ത് ചെയ്തു, ശ്രീകൃഷ്ണൻ്റെ മുൻപിൽ മറ്റേ മറ്റേ ശവായ അല്ലേ വെച്ചൊരു പോസ്റ്റർ വന്നു
2: ഒരു കട അവരുടെ പബ്ലിസിറ്റിക്ക് ചെയ്തത്.
0: അപ്പം ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം മതപരമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് ഹേർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരി കൃത്യമായിട്ട് നമുക്കറിയാം, ഇവിടെ മതാതീതമായ ആഘോഷങ്ങളുണ്ട്, ദേശീയ ആഘോഷങ്ങൾ എടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന് നിയമങ്ങളില്ലേ, ഉണ്ട്. അതിന് ആര് പതാക ഉയർത്തണം, എത്ര മണിക്ക് മറ്റേ മുൻപായിട്ട് പതാക ഉയർത്തണം എന്ന് കൃത്യമായിട്ട് നിയമങ്ങളില്ലേ. ആ നിയമങ്ങൾ തെറ്റിക്കുന്നത് ദേശീയമായിട്ട് അത്തരം കാഴ്ചപ്പാടിൻ്റെ നിയമങ്ങൾക്ക് എതിരാണ്. പതാക താഴ്ത്തി കെട്ടണം, 5 മണി കഴിഞ്ഞാൽ ചെയ്യണം പതാക താഴ്ത്തണം. അപ്പോൾ ഇതിനൊക്കെ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ ലംഘിക്കാൻ പാടില്ല. ഇത് അങ്ങനെയാണെങ്കിൽ ഏത് വകയിലാണിത് വരുന്നത്? മതമല്ല, ദേശീയമല്ല. ദേശീയമാണെങ്കിൽ എന്തുണ്ട്, ഈ പറഞ്ഞ പോലെ നിയമങ്ങളുണ്ട്. ദേശീയമല്ല, ഇപ്പോൾ രണ്ടും അല്ലാത്തൊരു കാറ്റഗറി ആണെങ്കിൽ ഇതിലെല്ലാവർക്കും അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് കൊണ്ട് കൂട്ടിച്ചേർക്കാം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തള്ളാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, വി കെ ശ്രീരാമൻ വിമർശിക്കപ്പെടാൻ പാടില്ല. ചില ചില കാര്യങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങൾ തള്ളുമെന്ന് പറഞ്ഞാൽ, അതിനകത്ത് അതൊരു സ്വാതന്ത്ര്യമായിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടത് കാണുന്നത്. എന്തായാലും ഒരു കാര്യം ജീവിതത്തിനിപ്പോൾ മൂന്ന് സങ്കല്പങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്നിപ്പോൾ മഹാബലിയുമായിട്ട് ബന്ധപ്പെട്ട്, രണ്ട് വാമന ഓണം എന്നുള്ള രീതിയിൽ, പിന്നെ മുസ്ലിങ്ങളിൽ ചിലർക്കെങ്കിലും അല്ലെങ്കിൽ ചില ചരിത്രകാരന്മാർക്കും ഇത് ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ടെന്തോ ആണ് എന്നുള്ള തോന്നലുണ്ട്. ആ മുസ്ലിങ്ങൾ എന്ത് ചെയ്യാണ്, ഇതിനെ ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ട് എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോണ്, നാളെ ഇതിൻ്റെ പേരിൽ ചേരമാൻ സ്വലാത്ത്, ഓണത്തിൻ്റെ ഭാഗമായിട്ട് ചേരമാൻ നേർച്ച,
2: പത്തുപോത്തറവ്,
0: അങ്ങനെ എന്താണ് ഞങ്ങൾ ഇതിനാണ്ട് ഓണം അങ്ങനെ ആഘോഷിക്കാൻ പോവാണ്. നിങ്ങൾ എന്താ ചെയ്യാൻ പോണ്, ഞങ്ങളെ സംബന്ധിച്ചോളം എന്താണ് ഇത് ഞങ്ങളുടെ കൂടെ ആഘോഷമാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഈ സദ്യയും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചില ഇതിലേക്കാണിത് ഇത് മെല്ലെ മെല്ലെ എന്താണ് ലീഡ് ചെയ്യപ്പെടുക, അവനവൻ്റേതായിട്ട് രീതിയിലുള്ള ആഘോഷ സ്വഭാവങ്ങളിലേക്ക് വരും. ഞാൻ മറ്റേ ഏറ്റവും വലിയ കാബഡ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ മലപ്പുറത്തിനൊക്കെതിരായ ആളുകൾ ഈ വിഷയത്തിൽ മാത്രം ചെയ്യുന്നു പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തിരിച്ചറിയാനുള്ളൊരു സാമാന്യ ബോധമെങ്കിലും മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. എന്തായാലും ഒരാളുടെ മതം തീരുമാനിക്കാൻ നമുക്ക് അവകാശമില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ മതം പറയാനുള്ള അവകാശമുണ്ട്. ഇവിടെ ആകെ എന്തുള്ളൂ, പണ്ഡിതന്മാരായ ആളുകൾ ഞാൻ മനസ്സിലാക്കിയ മതവിശ്വാസ പ്രകാരം ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്ക് ഇതിനെന്തിനാണ് പിന്നെ ഒരു സമൂഹത്തെ മൊത്തത്തിൽ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് മലിനപ്പെടുത്തുക എന്ന് പറയേണ്ടതില്ലോ. ഇവിടെ മുസ്ലിം സമൂഹം എങ്ങനെയാകണമെന്ന് പറയാൻ മുസ്ലിങ്ങളുടെ പണ്ഡിതന്മാർക്ക് അവകാശമുണ്ട്, അത്ര മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ മനുഷ്യർ ഈ വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിലെ വ്യത്യസ്ത ഗ്രൂപ്പുകളില്ലേ, ക്രിസ്ത്യൻ സഭകളില്ലേ, ഹിന്ദുക്കളില്ലേ, മുസ്ലിങ്ങളില്ലേ, അതെന്തുകൊണ്ടാണ്, വിവിധ വീക്ഷണകോണുകളിലുകൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ എന്താണ് ഈ ഒരാഘോഷത്തെക്കുറിച്ചും വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടാകാം, അതുണ്ടാകും, അത് പറയാനുള്ള അവകാശവും ഇവിടെ വേണമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് റെക്ലെസ്സായ വഴിവിട്ട രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് ഇതൊക്കെ പോകുന്നുണ്ട്. ഇതിൽ മാത്രമല്ല, നമുക്ക് വിവാഹം എല്ലാത്തിലും സംഭവങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു സൈക്കോളജി നോക്കിയാൽ എന്താണ്, ഇത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്ന അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സമയമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് ആ രീതിയിൽ ഇറങ്ങാൻ പറ്റുന്ന, രാത്രി അടക്കം പോകാൻ പറ്റുന്ന, വണ്ടി എടുത്ത് പോകാൻ പറ്റുന്ന, കാരണം അത് കൃത്യമായി നമുക്ക് നോക്കുമ്പോൾ രണ്ട് ദിവസത്തെ മദ്യത്തിൻ്റെ വിറ്റുവരവ് 236 കോടി രൂപയാണ് എന്ന് ഔദ്യോഗികമായിട്ട് വരുന്നു. അപ്പം മദ്യം കുടിക്കുന്നത് ഒരു നല്ല കാര്യമാണെന്നും മദ്യം കൂടെ ചേർന്നുകൊണ്ടുള്ളൊരു ആഘോഷമാണ് ഇതും എന്ന് ആരെങ്കിലും പറയൂ, അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കുഴപ്പം എന്താണ് ഉണ്ടല്ലോ. അത് മദ്യത്തിൻ്റെ മാത്രം കണക്കാണ്, കണക്കില്ലാത്ത ലഹരി ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ആഘോഷങ്ങളുടെ നിയത സ്വഭാവങ്ങളില്ലാതെയാകുമ്പോൾ അമിതമായ ആനന്ദത്തിനും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രഖ്യാപനവുമായിട്ടത് മാറുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ പറയുന്ന കൈവിട്ടൊരു കളിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അഷഫൊക്കെ പറഞ്ഞ പോലെ വെച്ചാൽ ഇതിൻ്റെ പിറകിലുള്ള അജണ്ടകളും താല്പര്യങ്ങളും അവർ തന്നെയാണ് ഇതിനെ മീഡിയകളിലൊക്കെ പോപ്പുലറൈസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇത് മനസ്സിലാകാത്ത കുറേ, നമ്മുടെ ഭാഷയിൽ പോത്തുകളെന്നാണ് പറയേണ്ടത്, ഞാൻ പോത്തിന് കേട്ടു എനിക്കറിയില്ല, എന്തായാലും ചാർക്കെങ്കിലുമൊക്കെ പ്രയാസം എന്താണ് ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഇത് ബുദ്ധിശൂന്യമായി ഏറ്റെടുക്കുന്നവർ തീർച്ചയായിട്ടും ഒന്നും കൂടെ വകതിരിവോടെ ചിന്തിക്കണം. ഒറ്റ ആചാരം അവസാനിപ്പിക്കാം, നാളെ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇതിനെ മുസ്ലിങ്ങൾ ഏറ്റെടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് മുസ്ലിം ചെക്കന്മാർ 4 ഹിന്ദു പെൺകുട്ടികളും കൂട്ടിയിട്ട് മറ്റേ ഓണം ആഘോഷിക്കാൻ പോയി എന്ന് വെക്കുക, അതോടെ തീരാവുന്ന ഇതൊന്നുള്ളൂ ഇന്നത്തെ ഓണം ആഘോഷം.
2: ഏതായിരുന്നാലും ഈ ആഘോഷങ്ങളോട് ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കേണ്ട കൃത്യമായ കാഴ്ചപ്പാടുകളാണ് ഇവിടെ വിശദീകരിച്ചത്. ഇന്നത്തെ അവസാനത്തെ വിഷയം, കേരളത്തിൽ ഇനിയും പുതിയ ജില്ലകൾ ഉണ്ടാകണം എന്നുള്ള ചർച്ചകൾക്ക് പഴക്കമേറെയുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ജില്ലക്ക് പേര് ഏതാണ്ട് പരാമർശിക്കപ്പെട്ടിരിക്കുകയാണ്, മൂവാറ്റുപുഴ മതിയോ പുതിയ ജില്ലയായിട്ട് എന്നതാണ് ചോദ്യം.
0: അല്ല, അത് ഈ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂൺ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് UDF ചേർന്നൊരു യോഗത്തിൽ മലപ്പുറം ജില്ല വിഭജിക്കുന്നതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ഓഫീസർ നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത വായിച്ച ഓർമ്മ ഉണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്റ്റഡിയും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ടാകണം. ഇപ്പോൾ തിരൂരിൽ സബ് കളക്ടർ ആയിട്ടുള്ള ഇപ്പോൾ അദ്ദേഹം തന്നെ തോന്നുന്നു, ദിലീപ് എന്ന് പറയുന്നത്, ദിലീപ് കൈനികര, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പിന്നെ പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തെ ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇവിടെ ഇവിടുത്തെ ഒരു വർഗീയ അജണ്ടയ്ക്കുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരു കോട്ടയംകാരനാണ്, എനിക്ക് മലപ്പുറം ജില്ലയായിട്ടൊരു ബന്ധമില്ല, നാളെ ഇവിടുന്ന് പോകും വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ആയിരിക്കും, പക്ഷെ ഒന്നര കൊല്ലമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു വർക്കിനിടയിൽ ഞാൻ കണ്ട ഔദ്യോഗികമായ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹം വെച്ചാൽ 16 നിയമസഭാ മണ്ഡലങ്ങൾ, അത് കാസർഗോട്ടേക്ക് പോയ 5 വയനാട്ടിലേക്ക് പോയ 3. അപ്പോൾ ഭരണപരമായി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നവർക്കുണ്ടാകുന്ന അമിതമായ സമ്മർദ്ദമുണ്ട്, അത് ഭയങ്കരമാണ്, ജനങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയൽ, അതേ മറിച്ചാൽ ഒരു ഐഡിയലായിട്ടുള്ളത് മാക്സിമം 7 നിയമസഭയാണ് ഉള്ള ഒരു ജില്ല, അതുപോലെ ഒരു ലോക്സഭ ഉള്ള ഏതാണ്ട് അതിൻ്റെ തുല്യം വരുന്നൊരിത്, ഇതൊക്കെ ഐഡിയൽ. ഇവിടെ 2 വയനാടിൻ്റെ കുറച്ച് ഭാഗം ചേർത്തിട്ട് ഇവിടെ എന്താണ് 2 ലോകസഭാ മണ്ഡലങ്ങളാണ്. അപ്പോൾ അത്രയും വിശാലമായ ഒന്ന് ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാലോ 47-48
2: അത് കേരളത്തിലല്ല, 3 എന്താ വയനാട് കൂടുമ്പോൾ 3
0: അല്ല, വയനാടിൻ്റെ കുറച്ച് ഭാഗം എന്നുള്ളത്തിലാണ് അങ്ങനെ വരുന്നത്.
2: മലപ്പുറം പൊന്നാനിയും
0: അതെ, പിന്നെ വയനാടിൻ്റെ ഇത് കൂടെ വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വെച്ചാൽ 14% എന്ന് പറയുന്നത് മൊത്തം കേരളത്തിൻ്റെ ജനസംഖ്യയിലെ 14% ഇവിടെ ഉണ്ടെന്നാണ്. വലിപ്പത്തിലോ 3 ഉണ്ട്, ഡെൻസിറ്റിയിൽ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു ഒരു ജില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അത് മൂവാറ്റുപുഴ സ്വാഭാവികമായിട്ട് എന്താണ് അത് അവകാശപ്പെട്ടതും ആവശ്യമുള്ളതുമാണെങ്കിൽ നടക്കട്ടെ എന്നാണ്. ഇതിനെ എന്തിനാണ് പേടിക്കുന്നത്? പേടി ചില ആളുകൾ ഭയങ്കരമായിട്ട് പറയുന്നത് വെച്ചാൽ ഇത് നമ്മുടെ ഫിനാൻഷ്യൽ ഇതിന് ബാധിക്കും, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, എക്സ്പെൻസസ് വർദ്ധിക്കുന്നതാണ്. അതിൻ്റെ മറുവശം ആലോചിച്ച് നോക്കൂ, ചില ജില്ലക്കാരോ അല്ലെങ്കിൽ ചില ആളുകളോ ഇപ്പോൾ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ കേരളത്തിൻ്റെ മൊത്തം ബജറ്റിൽ നിന്ന് ഓർക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യുക, കിട്ടുന്നൊരു ഷെയർ വെച്ച് അവർ അനുഭവിക്കുന്ന അവകാശങ്ങൾ ബാക്കി കുറച്ച് പേർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കിട്ടാൻ പാടില്ല എന്ന് പറയുന്നതിന് തുല്യമല്ല അത്. 50 ആളുകൾക്ക് എന്താണ് ഒരു കലക്ടർ, ബാക്കി 2.5 ആളുകൾക്ക് 10 കലക്ടർ എന്ന് പറയും, അത് ശരിയല്ലല്ലോ.
2: അതെ.
0: അപ്പോൾ അത്തരത്തിൽ എന്താണ് ഒരു ചിലവ് വരുന്നുണ്ടെങ്കിൽ ആ ചിലവ് വിഭജിക്കപ്പെടുകയും എല്ലാവർക്കും കിട്ടേണ്ട വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മറ്റു സമസ്ത മേഖലകളിലും ലഭിക്കേണ്ട സൗകര്യങ്ങൾ ലഭിക്കാൻ വേണ്ടത്. അപ്പോൾ ആ നിലയ്ക്ക് എന്താണ് ഒരു വിഭജനം നടക്കുന്നത്, ഒരു കുഴപ്പമില്ല. എന്തായാലും വികേന്ദ്രീകരണമാണ് ഇന്ത്യയുടെ പൊതുവായ ഒരു നയമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആയിരുന്നു നമ്മുടെ നയമെന്ന് പറയുന്നത്. ആ നയം ത്തിലേക്ക് തിരിച്ചു വരൽ തന്നെയാണ് വേണ്ടത്. അതിനെനിക്ക് കൊണ്ട് UDFനോ LDFനോ ആർക്കും പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അത് പിന്നെ മുന്നോട്ട് പോകട്ടെ നമുക്ക് പറയാനുള്ളത്.
2: ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് നടക്കുമോ എന്നുള്ളതാണ്.
1: നടക്കും, ഇനി നടക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ മൂവാറ്റുപുഴ വിഭജിക്കുന്നതിനെ പറ്റി പിന്നെ CM ഒരു പരസ്യമായൊരു വേദിയിൽ പറഞ്ഞപ്പോഴാണ് ഇതിപ്പോൾ ചർച്ച ചെയ്തത്, അല്ലാതെ നേരത്തെ ചർച്ചയാകാത്തൊരു വിഷയമല്ല, അപ്പോൾ പെട്ടെന്ന് ചർച്ചയാകാനുള്ള കാരണമാണ്. അപ്പോൾ അദ്ദേഹം അത് ഒരു ഓപ്പൺ സ്പേസിൽ അത് ചർച്ചയ്ക്ക് വെച്ചു എന്നതിന് നമ്മൾ പ്രത്യേക അദ്ദേഹത്തെ അഭിനന്ദിക്കണം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇത് ഇതിന് ആരാ എതിര് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കേരളത്തിൽ കേരളത്തിന് ജനസംഖ്യാനുപാതികമായി, ഞാനൊരു മലപ്പുറം വിഭജനം എന്നുള്ളവർക്ക് മാത്രമല്ല ഞാൻ പറയുന്നത്, കേരളത്തെ മൊത്തം ജനസംഖ്യാനുപാതികമായി വിഭജിക്കുകയാണെങ്കിൽ 20 വെച്ച് നമുക്ക് ആ നിലക്ക് കാണാം, മൊത്തം ഷഫിൾ ചെയ്യാം. എന്തിനപ്പോൾ ഇങ്ങനെ
2: ഏതെങ്കിലും 2 ജില്ലകളിൽ മാത്രം
1: മൊത്തം ഷഫിൾ ചെയ്യാം, ഏതായാലും വിഭജിക്കല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ശരാശരി 20 ആളെ വെച്ചിട്ട് മൊത്തം, അപ്പോൾ ഒരു ഏകദേശം 17-18 ജില്ലയാക്കേണ്ടി വരും. ഏകദേശം എന്ത് ചെയ്യാം, അപ്പോൾ എന്ത് സംഭവിക്കുന്നു, എല്ലാ ജില്ലക്കും സംഭവിക്കും, എല്ലാ ജില്ലക്കും ഈ ആനുകൂല്യം കിട്ടും. കുറേ ജില്ല ചെറുതാവും, കുറേ ജില്ല വലുതാവും. അപ്പോൾ എല്ലാവരും ഒന്നും കിട്ടും റെഡി. അപ്പോൾ ഈ വർത്താനം ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയേണ്ട പ്രശ്നം വരില്ല. അപ്പോൾ എനിക്ക് ഇത് വിഭജിക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കമ്മീഷനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ചർച്ച ചെയ്ത് തുടങ്ങിയല്ലോ, അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ജില്ലകളുടെ പേര് വിട്, മൂവാറ്റുപുഴ എറണാകുളം വിഭജിക്കും, പിന്നെ മലപ്പുറം വിഭജിക്കും, മറ്റേത്
2: തിരുവനന്തപുരം
1: വിഭജിക്കും എന്ന ജില്ലകളുടെ പേര് പറയാതെ എന്ത് ചെയ്യും,
0: റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും,
1: മൊത്തം പുനഃക്രമീകരിക്കും, കേരളം പുനഃക്രമീകരിക്കും എന്ന ഒരു ആശയം പറയട്ടെ. എന്നിട്ട് മാനദണ്ഡങ്ങൾ വെക്കുക. മാനദണ്ഡം ഒന്ന് അടിസ്ഥാനം ജനസംഖ്യ, പിന്നെ അതിൻ്റെ വിഭവശേഷികൾ, അതിൻ്റെ ഭൂപ്രകൃതി, യാത്ര സൗകര്യം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് മാനദണ്ഡം വെക്കുക. ഈ മാനദണ്ഡം വെച്ചിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളും എന്ത് ചെയ്യുക, ഒന്നിനെ അളക്കുക. ബട്ട് എവിടെയൊക്കെ ജനസംഖ്യ ക്രമീകരിക്കേണ്ടത് ജനസംഖ്യ ക്രമീകരിക്കുക, എവിടെ ദൂരത്തിൻ്റെ പ്രശ്നം അത് ക്രമീകരിക്കുക, അങ്ങനെ എല്ലാം ക്രമീകരിച്ച് ഒരു നവ കേരളം, ഒരു പുതിയ കേരളം, അങ്ങനത്തെ രൂപം വരട്ടെ എല്ലാ സംവിധാനം. അപ്പം എന്ത് ചെയ്യും, നല്ല ഞാൻ തമാശല്ല, അപ്പം അങ്ങനത്തെ എന്താ അറിയുമോ, ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉരുട്ടി പരട്ടി പറയുന്നു വേണ്ട. പിന്നെ മൂവാറ്റുപുഴ ആദ്യം പറയുമ്പോൾ മൂവാറ്റുപുഴ മുതൽ തുടങ്ങി മെല്ലെ മലപ്പുറത്തേക്ക് എത്തി. അപ്പം എന്താ അവരുടെ ആക്ഷേപം ഒഴിവാക്കാന്നുള്ള, ഞാൻ കുറച്ച് വ്യക്തമായിട്ട് തന്നെ പറയാം, ഇത് ഒരു ധാരണ ഉണ്ട് ആളുകൾക്ക്.

0: അത് സിറ്റ് ഔട്ട് കൂടി രാജകീയമായിട്ട് എന്ത് ചെയ്യണം, വിഭജിക്കണം. അത് ആർക്കെങ്കിലും അതിന് പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പബ്ലിക് ഡൊമൈനിൽ വന്ന് പറയട്ടെ. അത് പറയുന്ന ആളുകൾ ആരാ നോക്കിയിട്ട് അത് കേരളം മൊത്തം ഒറ്റക്കെട്ടായിട്ട് ആ കാഴ്ച ആ പറയുന്ന ആൾക്കാരെ കണ്ട് ഡീൽ ചെയ്താൽ മതി, ഒരു പ്രശ്നമല്ല. അപ്പോൾ ഭരണകൂടം ഇപ്പോഴത്തെ സർക്കാർ വളരെ ധൈര്യസമേതം ചുവട് വെക്കണം. ഒരിക്കലും കാലതാമസം ഉണ്ടാകരുത്. ഈ എനിക്ക് പറയാനുള്ളത് ഷെഡ്യൂൾ പ്രഖ്യാപിക്കണം എന്നാണ് പറയാനുള്ളത്. അതായത് വിഭജിക്കും വിഭജിക്കും എന്ന് പറയാനല്ലാണ്ട് ആ സമിതി വെച്ചിക്കണേ, കമ്മീഷൻ വെച്ചിക്കണേ, കമ്മീഷൻ ഇത്ര ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം. അടിയന്തരമായിട്ട് ഇന്ന ഡേറ്റിന് നമ്മൾ ഇന്ത്യ വിഭജിച്ചപ്പോൾ ഒരു ഡേറ്റ് വെച്ചല്ല ആദ്യം, എന്നിട്ട് കൗണ്ട് ഡൗൺ കൗണ്ട് ഡൗൺ എന്നാണ് പോരില്ല, അതായത് ഒരു കൗണ്ട് ഡൗൺ വെക്കണം. ഈ ഗവൺമെൻറ് ഇറങ്ങുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഒരു കൗണ്ട് ഡൗൺ വെച്ചിട്ട് അത് എല്ലാ ബുധനാഴ്ച മുഖ്യമന്ത്രി ബ്രീഫ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മുടെ കേരള പുനഃക്രമീകരണത്തിൻ്റെ ബ്രീഫിംഗ് ഇവിടെ എത്തിയിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്ത് പോകണം. അങ്ങനെ
1: പീസ് റേഡിയോ അസ്മാഉൽ ഹുസന അർറഹ്മാൻ കാരുണ്യവാൻ അവതരിപ്പിക്കുന്നത് അബ്ദുൽ റൗഫ് അൽഹിക്കമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹുസ്നയാണ്, ഏറ്റവും മഹത്വമേറിയതാണ്. അത് പഠിക്കലാണ് ഏറ്റവും മഹത്വമേറിയ അറിവ് എന്നും നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ ഇതിൻ്റെ ഈ പ്രയാണം അവസാനിക്കുന്നതുവരെ നിങ്ങൾ കൂടെയുണ്ടാകണം എന്നത് സൂചിപ്പിക്കുകയാണ്. ശ്രദ്ധയോടുകൂടി അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുന്നിലെത്തുമ്പോൾ ഏറ്റവും നല്ല വ്യക്തിത്വമായിക്കൊണ്ട് എത്താൻ പരിശ്രമിക്കണം. അതിനുതകട്ടെ ഇത്തരം ക്ലാസുകൾ എന്ന് ഉണർത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അർറഹ്മാൻ അർറഹീം എന്ന നാമങ്ങളിൽ അർറഹ്മാൻ എന്ന നാമമാണ് പ്രത്യേകം പഠിക്കുന്നത്. അർറഹ്മാൻ അർറഹീം എന്ന് പറയാൻ കാരണം വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും അധികമായിക്കൊണ്ട് അർറഹ്മാൻ അർറഹീം ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. എവിടെയാണ് നമ്മളത് പഠിച്ചിട്ടുള്ളത്? നമ്മളെവിടെ കേട്ടിട്ടുള്ളത്? ആ സൂറത്തുൽ ഫാത്തിഹയിൽ അർറഹ്മാനുർ റഹീം എന്ന് ചേർത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ബിസ്മില്ല പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പലപ്പോഴും പറയലാണ്. നമ്മളൊരു ദിവസം പല പ്രാവശ്യം നമ്മൾ പറയുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇങ്ങനെ പ്രമാണങ്ങളിൽ അധികവും അർറഹ്മാൻ അർറഹീം ഇത് രണ്ടും ചേർന്നിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ സൂചിപ്പിച്ചത്. അതിൽ അർറഹ്മാൻ എന്ന നാമം അള്ളാഹുവിന് പ്രത്യേകമായി പറഞ്ഞ നാമമാണ്. അർറഹ്മാൻ എന്നത് അള്ളാഹുവിന് മാത്രമായിക്കൊണ്ട് പ്രത്യേകമായി പറഞ്ഞ നാമമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഖുലുദുല്ലാഹ് അവിദുർറഹ്മാൻ അയ്യാമാ തദഊ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. ഒന്നുകിൽ നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹു എന്ന് വിളിക്കും, അല്ലെങ്കിൽ അർറഹ്മാൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ രണ്ട് നാമങ്ങളാണ് പ്രത്യേകമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ എടുത്തു പറഞ്ഞ നാമങ്ങൾ. അല്ലെങ്കിൽ അയ്യാമാ തദഊ ഫലഹു ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലെങ്കിൽ അള്ളാഹുവിന് യോജിച്ച അള്ളാഹുവിൻ്റെ നാമങ്ങളെ പറയുക, അതുകൊണ്ട് വിളിക്കുക, അതുകൊണ്ട് തേടുക. ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് വിശിഷ്ടമായ മഹത്വമേറിയ നാമങ്ങൾ ധാരാളമുണ്ട് എന്ന് സൂറത്തുൽ ഇസ്റാഇൻ്റെ 110-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, ഇവിടെ മനസ്സിലാക്കേണ്ടത് അർറഹ്മാൻ എന്ന നാമം അത് അള്ളാഹുവിന് പ്രത്യേകമായ നാമമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു എന്ന് അള്ളാഹുവിന് പ്രത്യേകമായി അതിനെക്കുറിച്ച് പഠിപ്പിച്ചതുപോലെ തന്നെ അർറഹ്മാൻ എന്ന നാമം അവന് മാത്രമായിക്കൊണ്ട് പ്രത്യേകമായി പഠിപ്പിച്ചു. ഇനി അർറഹ്മാൻ എന്നത് റഹ്മത്ത് എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏതൊക്കെയാണറിയോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന എത്ര കാര്യങ്ങൾ നമുക്കറിയാം? ആ ഒന്ന് മഴയാണല്ലേ. മഴ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഇല്ല, നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും, നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ ദുനിയാവിലും രക്ഷപ്പെടാൻ കഴിയില്ല, നാളെ പരലോകത്തും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മുസ്ലിം എന്നില്ല, അവിടെ

0: മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിയെന്നില്ല, മതനിഷേധിയെന്നില്ല, അങ്ങനെ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് പ്രത്യേകമായി കൊണ്ട് ചുരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും ഈ പകലിൽ. പകലി എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ലേ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ് രാവും പകലും. വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞു ആ പകല് എല്ലാവരും ആസ്വദിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ ആ പകൽ രാത്രി എല്ലാ ആളുകളും ആസ്വദിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും ആസ്വദിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വറഹ്മത്തി വസിഅത് കുല്ലു ഷൈഇൻ, എല്ലാത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് വിശാലമാണ് എല്ലാത്തിലും, എല്ലാത്തിലും വിശാലമാണ്. അവിടെ മുസ്ലിം എന്നില്ല, കാഫർ എന്നില്ല, മതനിഷേധി എന്നില്ല, ഒന്നുമില്ല. എല്ലാവർക്കും അള്ളാഹു ദുനിയാവിൽ ആ അർറഹ്മാനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, റബ്ബന വസിഅത് കുല്ലു ഷൈഇൻ റഹ്മതം വ ഇൽമ. റബ്ബേ, എല്ലാ കാര്യത്തിലും നിന്റെ റഹ്മത്തും ഇൽമും വിശാലമായിരിക്കുന്നു എന്ന്, അങ്ങനെയുള്ള റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം വിശാലമായി റഹ്മത്ത് ചെയ്യുന്നവൻ എന്നാണ്. എന്താണ് ആ റഹ്മാൻ എന്ന നാമത്തിൻ്റെ അർത്ഥം? വിശാലമായ റഹ്മത്തിൻ്റെ ഉടയവൻ, എല്ലാവർക്കും കാരുണ്യം നൽകുന്നവൻ എന്നതാണ് ആ നാമത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് അത് വ്യക്തമായി പഠിപ്പിച്ചു നൽകുന്നു, വമിൻ റഹ്മത്തിഹി ജഅല ലകുമുൽ ലൈല വന്നഹാർ ലിതസ്കുനു ഫീഹി വലിതബ്തഗൂ മിൻ ഫളിഹി വലഅല്ലകും തശ്കുറൂൻ. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് രാവും പകലും സംവിധാനിച്ചു, അതെന്തിനു വേണ്ടി? ലിതസ്കുനു ഫീഹി, ആ രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങാൻ, സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ. വലിതബ്തഗൂ മിൻ ഫളിഹി, അള്ളാഹുവിൻ്റെ ആ ഒരു ഔദാര്യം അത് നമുക്ക് പകലിൽ നേടിയെടുക്കാൻ, സമ്പാദിക്കാൻ അള്ളാഹു അവസരം നൽകിയതാണ് പകൽ. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്നാണ് പറഞ്ഞത്. ഈ റഹ്മത്ത് മുസ്ലിമും ആസ്വദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്ത, ഇസ്ലാം സ്വീകരിക്കാത്ത, മതനിഷേധികളാകട്ടെ, മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നതാണ് എന്ത്? ആ രാവും പകലും എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്ന് പ്രത്യേകം പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു യുദ്ധ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അവസരം മുതലെടുക്കുകയാണ്. സഹാബാക്കൾ ഇങ്ങനെ വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചു. ആ സ്ത്രീയാകട്ടെ മകനെ പ്രസവിച്ച ആ ചോരക്കുഞ്ഞ്, ആ ചെറിയ കുട്ടിയെ, കൈക്കുഞ്ഞിനെ കാണാതെ വേവലാതിപ്പെടുകയും കിട്ടിയപ്പോൾ ചേർത്തു വച്ച് താലോലിക്കുന്ന, സ്നേഹിക്കുന്ന രംഗം കണ്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, ആ മാതാവ് തൻ്റെ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, ഇല്ല റസൂലെ, നിങ്ങളെന്താ പറയുക? ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെങ്ങനെ തീയിലേക്ക് എടുത്തെറിയും, അല്ലെങ്കിൽ വെറുതെ എടുത്തെറിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ പറയുക? ഇല്ലാന്ന് പറയല്ലേ. ആ ഇതുപോലെ സഹാബികൾ പറഞ്ഞു, ഇല്ല റസൂലെ, അതൊരിക്കലും സാധ്യമല്ല, കാരണം ആ ഉമ്മ നൊന്തുപറ്റ കുഞ്ഞാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ മാതാവിന് സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹ, ഈ ഉമ്മയ്ക്ക് തൻ്റെ കുട്ടിയോടുള്ള റഹ്മത്തിനേക്കാൾ ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ ഉടമയാണ് ആ അള്ളാഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാൻ പറ്റും. അള്ളാഹുവിൻ്റെ 100 റഹ്മത്തിൽ, 100 കാരുണ്യത്തിൽ ഒരു കാരുണ്യം മാത്രമാണ് ഈ ലോകത്തിൽ സംവിധാനിച്ചത് എന്നാണ്. ഈ വന്യമൃഗങ്ങൾ, സിംഹം നിങ്ങൾക്കറിയാലോ അല്ലേ, സിംഹം, അതുപോലെ തന്നെ വലിയ വലിയ ആനകൾ, കുതിരകൾ, അപ്പോൾ വലിയ വന്യമൃഗങ്ങൾ മറ്റു മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ സ്വന്തം കുഞ്ഞുങ്ങളെ ഒരിക്കലും അവർ തിന്നുകയില്ല അല്ലേ, വേട്ടയാടുകയോ അല്ലെങ്കിൽ അതിനെ ഭക്ഷിക്കുകയോ ഒന്നും ചെയ്യൂല, അതിനെ സ്നേഹിക്കും, താലോലിക്കും. അതെന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ഈ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു നൂറ് റഹ്മത്തിൽ ഒരു റഹ്മത്തിനെ ഇവിടെ സംവിധാനിച്ചു. ആ ഒരു റഹ്മത്തിന്റെ ഭാഗമാണ് വന്യമൃഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത്, വന്യമൃഗങ്ങൾ തൻ്റെ മക്കളോട് സ്നേഹം കാണിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു വലിയ വിശാല റഹ്മത്തിൻ്റെ ഉടമസ്ഥനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നൂറ് റഹ്മത്തിൽ ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ലോകത്ത് സംവിധാനിച്ചത്. ആ റഹ്മത്താണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അർ റഹ്മാൻ എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കാനുള്ളത് ദുനിയാവിൽ അങ്ങേയറ്റത്തെ റഹ്മത്ത് കാരുണ്യം കാണിച്ചവനാണ് റബ്ബ്. ആ റബ്ബിൻ്റെ കാരുണ്യം ആസ്വദിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയുള്ളവരാകണം, കാരുണ്യമുള്ളവരാകണം എന്നതും നമ്മൾ ഈ നാമങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു പാഠമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ്, ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ്സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അർ റഹ്മാൻ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ഈ ഭൂമിയിൽ സംവിധാനിച്ചതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ റഹ്മത്തുള്ള ആളുകളാകണം, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവരാകണം, മറ്റുള്ളവരോട് മൃദുലയതയോടുകൂടി പെരുമാറുന്നവരാകണം, മറ്റുള്ളവർക്ക് റഹ്മത്ത് ചെയ്യുന്നവരായി മാറണം, ചെറിയ ആളുകളോട് കരുണ കാണിക്കുന്നവരാകണം, ചെറിയ മക്കളോട് സ്നേഹത്തിൽ വർത്തിക്കുന്നവരാകണം. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന അർ റഹ്മാൻ കാരുണ്യവാൻ അവതരിപ്പിച്ചത് അബ്ദുൽ റൌഫ് അൽ ഹിഗമി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: യുഗചരിതം കേൾക്കാം. ഫദലുൽ ഹക്ക് ഉമരി ആമയൂർ രചന നിർവഹിച്ച മക്കയിൽ വിരിഞ്ഞ പോവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവചരിത്രത്തിന്റെ പലായനത്തിന്റെ തുടക്കം ഭാഗം ഒന്ന് അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂർ.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ യുഗചരിതം പ്രോഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ പുതിയ അധ്യായം പലായനത്തിന്റെ തുടക്കം. ഉഖബത് ബിനു അബി മുഈത്തിന്റെ അവസ്ഥ ഇതിനേക്കാൾ കഷ്ടമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉഖബത് ബിനു അബി മുഈത്ത് ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഭക്ഷണം ഉണ്ടാക്കുകയും തന്റെ അയൽവാസികളായ ആളുകളെയും മതക്കാരെയും അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്യുക പതിവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലും പലപ്പോഴും അദ്ദേഹം പോയി ഇരിക്കാറുണ്ട്. നബിയുടെ സംസാരം അദ്ദേഹത്തിന് ഏറെ ഇഷ്ടവുമായിരുന്നു. ഒരു ദിവസം യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഉഖബത്ത് ഭക്ഷണം ഉണ്ടാക്കുകയും ആ ഭക്ഷണം കഴിക്കാൻ പ്രവാചകനെ ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നും ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും നീ സാക്ഷ്യം വഹിക്കുന്നതുവരെ നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. അപ്പോൾ ഉഖബത്ത് പറഞ്ഞു, സഹോദരപുത്ര, ഭക്ഷണം കഴിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഇത് ആവർത്തിച്ചു. അപ്പോൾ ഉഖബത്ത് സാക്ഷ്യവാക്യങ്ങൾ ഉച്ചരിച്ചു. ഉബയ്യുബിനു ഖലഫിന് ഈ വിവരം ലഭിച്ചു. ഉടനെ അയാൾ ഉഖബയുടെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു, അല്ല ഉഖബ, നീ മതം മാറിയോ? ഉബയ്യിന്റെ കൂട്ടുകാരനായിരുന്നു ഉഖബ. ഉഖബ പറഞ്ഞു, ഇല്ല, അല്ലാഹുവാണ് സത്യം, ഞാൻ മതം മാറിയിട്ടില്ല. പക്ഷേ എന്റെ അടുക്കിലേക്ക് ഒരാൾ വരികയും ഞാൻ സാക്ഷ്യവാക്യങ്ങൾ പറഞ്ഞാലല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോകുന്നതിൽ എനിക്ക് ലജ്ജ തോന്നി. അങ്ങനെ ഞാൻ സാക്ഷ്യവാക്യങ്ങൾ പറയുകയും മുഹമ്മദ് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഉബയ്യ പറഞ്ഞു, മുഹമ്മദിന്റെ അടുത്തു പോയി അവന്റെ മുഖത്തേക്ക് തുപ്പുന്നതുവരെ നിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. മാത്രവുമല്ല, അവന്റെ പിരടിയിൽ നീ ചവിട്ടുകയും വേണം. ഉഖബത്ത് അതുപ്രകാരം ചെയ്യുകയും നബിയുടെ ചുമലിൽ ചവിട്ടുകയും മൃഗത്തിന്റെ കുടൽമാല ഇടുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കയുടെ പുറത്തു വെച്ചുകൊണ്ട് ഞാൻ നിന്നെ കണ്ടുമുട്ടിയാൽ വാളുകൊണ്ട് നിന്റെ തല ഉയർത്തപ്പെടാതിരിക്കുകയില്ല. ഇയാൾ ബദറിൽ ബന്ധിയായി പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. ബദറിലെ ബന്ധികളിൽ ഇയാളല്ലാതെ ഒരാളും കൊല്ലപ്പെട്ടിട്ടില്ല. ആസിം ഇബ്നു സാബിത് ഇബ്നു അഹ്ലഹാണ് അയാളെ കൊലപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ പ്രയാസപ്പെടുത്തിയ മറ്റൊരു പ്രമാണിയായിരുന്നു അഹ്നസ് ഇബ്നു ഷുറൈഖ്. നാട്ടുകാർക്കിടയിൽ വലിയ കീർത്തിയും സ്ഥാനമാനവും ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇയാൾ. ഈ വ്യക്തിയെ സംബന്ധിച്ചാണ് അല്ലാഹു ഇപ്രകാരം പറഞ്ഞത്, അധികമായി സത്യം ചെയ്യുന്നവനും നീചനുമായിട്ടുള്ള യാതൊരാളെയും നീ അനുസരിച്ചു പോകരുത്. കുത്തുവാക്കു പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനുമായ നന്മക്ക് തടസ്സം നിൽക്കുന്നവനും അതിക്രമിയും മഹാപാപിയുമായ ക്രൂരനും അതിനു പുറമെ ദുഷ്കീർത്തി നേടിയവനുമായ സൂറത്തുൽ ഖലം 10-13 വരെയുള്ള വചനങ്ങൾ. ഖുറൈശി നേതാക്കന്മാരിൽപ്പെട്ട ഒരാളായിരുന്ന വലീദ് ബിൻ മുഗയിറയോട് എപ്പോഴും ഇയാൾ തർക്കിക്കുമായിരുന്നു. ഞാൻ ഖുറൈശികളുടെ നേതാവും വലിയ സമ്പന്നനുമാണ്, എന്നിട്ടും എന്നെ അവഗണിച്ച് മുഹമ്മദിന്റെ കൂടെ ആളുകൾ നിൽക്കുന്നുവോ എന്നൊക്കെ അഹങ്കാരത്തോടുകൂടി പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. ഈ രണ്ട് പട്ടണങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മഹാപുരുഷന്റെ മേൽ എന്തുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടില്ല എന്നും അവർ പറഞ്ഞു. അവരാണോ നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം പങ്കുവെച്ചുകൊടുക്കുന്നത്? നാമാണ് ഐഹിക ജീവിതത്തിൽ അവർക്കിടയിൽ അവരുടെ ജീവിതമാർഗം പങ്കുവെച്ചുകൊടുത്തത്. അവരിൽ ചിലർക്ക് ചിലരെ കീഴാളരാക്കി വെക്കത്തക്കവണ്ണം അവരിൽ ചിലരെ മറ്റു ചിലരേക്കാൾ ഉപരി നാം പല പടികൾ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. നിന്റെ രക്ഷിതാവിന്റെ കാരുണ്യമാകുന്നു അവർ ശേഖരിച്ചു വെച്ചതിനേക്കാൾ ഉത്തമം. സൂറത്തു സുഹുറുഫ് 31-32 വചനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയേറെ പ്രയാസപ്പെടുത്തുകയും ശത്രുത പ്രകടിപ്പിക്കുകയും ചെയ്ത മറ്റൊരു വ്യക്തിയായിരുന്നു ആസ് ബിനു വായിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ അബ്ദുള്ള മരണപ്പെട്ടപ്പോൾ ആസ് പറഞ്ഞു, ഇതോടുകൂടി മുഹമ്മദിന്റെ പരമ്പര അവസാനിച്ചിരിക്കുന്നു. മുഹമ്മദ് നബിയെക്കുറിച്ച് പറയപ്പെട്ടാൽ ഇയാൾ പറയും, മുഹമ്മദിനെ വിട്ടേക്കൂ, അവൻ വാലറ്റവനാണ്, അവന് പിൻഗാമികൾ ഇല്ല. ഇനി മുഹമ്മദ് മരണപ്പെട്ടാൽ മുഹമ്മദിനെക്കുറിച്ചുള്ള സ്മരണകളും അവസാനിക്കും. അതോടെ ആ ശല്യത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനും സാധിക്കും. ഇയാളെ സംബന്ധിച്ചാണ് ഖുർആൻ ഇപ്രകാരം അവതരിപ്പിച്ചത്: തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു. ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ. സൂറത്തുൽ കൗഥർ 1-3 വരെയുള്ള വചനങ്ങൾ. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്നു: എനിക്ക് ആസബ്നു വായിൽ കുറച്ച് പണം തരാനുണ്ടായിരുന്നു. അത് ചോദിക്കാൻ വേണ്ടി ഞാൻ അയാളെ സമീപിച്ചപ്പോൾ എന്നോട് പറഞ്ഞു: നീ മുഹമ്മദിനെ നിഷേധിക്കുന്നതുവരെ നിന്റെ കടം ഞാൻ വീട്ടുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു: നീ മരിക്കുകയും അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നതുവരെ മുഹമ്മദ് നബിയെ ഞാൻ നിഷേധിക്കുകയില്ല. അപ്പോൾ ആസ് ചോദിച്ചു: ഞാൻ മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ? എങ്കിൽ നിനക്ക് തരാനുള്ളത് എന്റെ സമ്പത്തിലേക്കും എന്റെ മക്കളിലേക്കും മടങ്ങിച്ചെന്നതിനു ശേഷം ഞാൻ നൽകാം. മരിച്ച് പരലോകത്തെത്തിയാൽ തരാം എന്ന് ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് അള്ളാഹു ഈ വചനങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അവിശ്വസിക്കുകയും എനിക്ക് സമ്പത്തും സന്താനവും നൽകപ്പെടുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്തവനെ നീ കണ്ടുവോ? അദൃശ്യകാര്യം അവൻ കണ്ടറിഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ പരമകാരുണികന്റെ അടുത്ത് അവൻ വല്ല കരാറുമുണ്ടാക്കിയിട്ടുണ്ടോ? അല്ല. അവൻ പറയുന്നത് നാം രേഖപ്പെടുത്തുകയും അവന് ശിക്ഷ കൂട്ടിക്കൊടുക്കുകയും ചെയ്യും. അവൻ ആ പറയുന്നതിനെല്ലാം അഥവാ സ്വത്തിനും സന്താനത്തിനുമെല്ലാം നാം ആയിരിക്കും അനന്തരാവകാശിയാകുന്നത്. അവൻ ഏകനായിക്കൊണ്ട് നമ്മുടെ അടുത്ത് വരികയും ചെയ്യും. സൂറത്തു മറിയം 77-80 വരെയുള്ള വചനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയ മറ്റൊരു ശത്രുവായിരുന്നു അബൂ ജഹൽ ഇബ്നു ഹിഷാം. അബൂ ജഹൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു: അള്ളാഹുവാണ് സത്യം. മുഹമ്മദ് ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയുന്നത് നിർത്തുക തന്നെ വേണം. അല്ലാത്ത പക്ഷം നീ ആരാധിക്കുന്ന നിന്റെ ആരാധ്യനെയും ഞാൻ അസഭ്യം പറയും. അങ്ങനെ അള്ളാഹു ഈ സൂക്തം അവതരിപ്പിച്ചു: അള്ളാഹുവിനു പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത്. അവർ വിവരമില്ലാതെ അതിക്രമമായി അള്ളാഹുവെ ശകാരിക്കാൻ ഇത് കാരണമായേക്കും. അപ്രകാരം ഓരോ വിഭാഗത്തിനും അവരുടെ പ്രവർത്തനം നാം ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു. പിന്നീട് അവരുടെ രക്ഷിതാവിങ്കലേക്കാണ് അവരുടെ മടക്കം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റിയെല്ലാം അപ്പോൾ അവൻ അവരെ അറിയിക്കുന്നതാണ്. സൂറത്തുൽ അൻആം 108 വചനം. ഇസ്ലാമിക പ്രബോധന മേഖലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവിക്കേണ്ടി വന്ന ചില പ്രയാസങ്ങളും പരിഹാസങ്ങളുമാണ് നാം മനസ്സിലാക്കിയത്. പക്ഷേ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും സമാധാനിപ്പിക്കുകയും വിജയത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. നിനക്ക് മുമ്പ് പല ദൂതന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവരെ കളിയാക്കിയിരുന്നവർക്ക് അവർ പരിഹസിച്ചുകൊണ്ടിരുന്നതെന്തോ അത് വന്നുഭവിക്കുകയും ചെയ്തു. സൂറത്തുൽ അൻആം വചനം 10. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിത്തം നിനക്ക് മനഃപ്രയാസം അനുഭവപ്പെടുന്നുണ്ടെന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട്. ആകയാൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ സ്തോത്ര കീർത്തനം നടത്തുകയും നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക. ഉറപ്പായ കാര്യം അഥവാ മരണം നിനക്ക് വന്നെത്തുന്നതുവരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുകയും ചെയ്യുക. സൂറത്തുൽ ഹിജർ 97-99 വരെയുള്ള വചനങ്ങൾ. നബിയെ, അവർ പറയുന്നത് നിനക്ക് വ്യസനമുണ്ടാക്കുന്നുണ്ട് എന്ന് തീർച്ചയായും നമുക്കറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ നിന്നെയല്ല അവർ ആക്ഷേപിച്ചു തള്ളുന്നത്, പ്രസ്തുത അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് ആ അക്രമികൾ നിഷേധിക്കുന്നത്. സൂറത്തുൽ അൻആം 33 വചനം. ആകയാൽ നീ ക്ഷമിക്കുക. തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു. ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ നിനക്ക് ചാഞ്ചല്യം വരുത്താതിരിക്കുകയും ചെയ്യട്ടെ. സൂറത്തുറൂം വചനം 60. ആകയാൽ ദൃഢമനസ്കരായ ദൈവദൂതന്മാർ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കുക. അവരുടെ അഥവാ സത്യനിഷേധികളുടെ കാര്യത്തിൽ നീ ധൃതി കാണിക്കരുത്. അവർക്ക് താക്കീത് നൽകപ്പെടുന്നത് അഥവാ ശിക്ഷ അവർ നേരിൽ കാണുന്ന ദിവസം പകലിൽ നിന്നുള്ള ഒരു നാഴിക നേരം മാത്രമേ തങ്ങൾ ഇഹലോകത്ത് താമസിച്ചിട്ടുള്ളൂ എന്നതുപോലെ അവർക്ക് തോന്നും. ഇതൊരു ഉത്ബോധനമാകുന്നു. എന്നാൽ ധിക്കാരികളായ ജനങ്ങളല്ലാതെ നശിപ്പിക്കപ്പെടുമോ? സൂറത്തുൽ അഹ്ഖാഫ് വചനം 35. ഇൻഷാല്ലാ പ്രവാചകന്റെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
3: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുഗചരിതം, അവതരിപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.

0: അടുത്തതായി പീസ് റേഡിയോയിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين. سنه حضرنگلایا سہوذرنگلے مکیل ദീത്തുവ വായിക്കുമ്പോൾ, നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഒരു ഉദാഹരണം, ഉമർ റളിയല്ലാഹു തആല അൻഹു ദീത്തുവയിൽ വെച്ച് തവാഫിൻ്റെ രണ്ടരക്കായത്ത് നമസ്കരിച്ചു. ദീത്തുവ ഹറമിൽപ്പെട്ട സ്ഥലമാണ്, ഹറമിൽ രണ്ടരക്കായത്ത് നിസ്കരിച്ചു എന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ എന്തുകൊണ്ട് ഉമർ ദീത്തുവയിൽ വെച്ച് നിസ്കരിച്ചു, ഹറമിൽ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചില്ല? അപ്പോൾ അത് പിന്നെ വിശദീകരിക്കുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം സുബഹി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഉദിക്കുന്നത് വരേക്കും നിസ്കാരം പാടുള്ളതല്ല. സുബഹി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ നിസ്കാരം പാടുള്ളതല്ല, പക്ഷേ വിരോധം കടുത്തതല്ല. പക്ഷേ സൂര്യൻ ഉദിക്കുന്ന സമയം ഒരിക്കലും നിസ്കരിക്കാൻ പാടില്ല, വിരോധം കടുത്തതാണ്, ശക്തിമത്താണ്, തീരെ നിസ്കരിക്കാൻ പാടില്ല. സൂര്യൻ ഉദിക്കുന്ന സമയം, സൂര്യൻ മധ്യത്തിലാകുന്ന സമയം, സൂര്യൻ അസ്തമിക്കുന്ന സമയം, ഈ മൂന്ന് സമയങ്ങൾ നിസ്കാരം പാടുള്ളതല്ല, അതിൽ വിരോധം കടുത്തതാണ്. പക്ഷേ ഫുഖഹാക്കൾക്കിടയിൽ ഒരു മസല ഉണ്ട്, കാരണമുള്ള നിസ്കാരങ്ങൾ ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ, കാരണമുള്ള നിസ്കാരങ്ങൾ പറ്റുമോ ഇല്ലേ. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് കാരണമുള്ള നിസ്കാരവും പാടുള്ളതല്ല. അപ്പോൾ കാരണമുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ ഗ്രഹണ നിസ്കാരം, അതേപോലെ മയനത്തേടുന്ന നിസ്കാരം, പള്ളിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ തഹിയത്ത് നിസ്കാരം, തവാഫിൻ്റെ രണ്ടരക്കാരൻ നമസ്കാരം, ഇങ്ങനെ കാരണങ്ങളുടെ നിസ്കാരം ഉണ്ടല്ലോ, മയ്യത്ത് നിസ്കാരം, ഇതുപോലും പാടുള്ളതല്ല ആ സമയങ്ങളിൽ എന്നാണ് ഭൂരിപക്ഷ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവരിൽ നിന്ന് വ്യത്യസ്ത വീക്ഷണം പറഞ്ഞ പണ്ഡിതനാണ്. ഇമാം ഷാഫി പറഞ്ഞത് എന്താ, കാരണമുള്ള നിസ്കാരങ്ങൾ വിരോധിക്കപ്പെട്ട സമയങ്ങളിൽ ആവാം, വിരോധിക്കപ്പെട്ട സമയങ്ങളിൽ കാരണമുള്ള നമസ്കാരങ്ങൾ ആകാം. ആ വീക്ഷണമാണ് ശരിയോട് അടുത്തത്. ഇമാം ഷാഫിയുടെ ഈ വീക്ഷണമാണ് ശരിയോട് അടുത്തത്. തെളിവുകൾ പലതും അതിനെ അറിയിക്കുന്നുണ്ട്. പക്ഷേ വിരോധിക്കപ്പെട്ട സമയത്ത് നമസ്കാരം പാടില്ല എന്ന വീക്ഷണക്കാരനായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സുബഹി നമസ്കരിച്ചിട്ട് മദീന വിടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അദ്ദേഹം തവാഫ് ചെയ്യും, തവാഫ് ചെയ്യും. എന്നിട്ട് തവാഫിന് രണ്ടരക്കായിട്ട് നിസ്കാരം ഉണ്ടല്ലോ, ആ നമസ്കാരം ഉമർ അദ്ദേഹത്തിന് വേഗം പോകേണ്ടതുള്ളത് കൊണ്ട് അദ്ദേഹം ചെയ്യില്ല, സുബഹി നമസ്കരിച്ച് പിന്നെയാണ് തവാഫ് ചെയ്യണത്. സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ അദ്ദേഹം ചെയ്യില്ല, ആ രണ്ടരക്കായത്ത് അവിടെ നിസ്കരിക്കാതെ അദ്ദേഹം ഹറമെന്ന് പോവും. എന്നിട്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷം ദീത്തുവയിൽ വെച്ചിട്ട് ആ രണ്ടരക്കായത്ത് നമസ്കരിച്ചിരുന്നു എന്നാണ്. ദീത്തുവയിൽ വെച്ച് രണ്ടരക്കായത്ത് നമസ്കരിച്ചിരുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ ഹദീസുകളിൽ വായിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഈ സ്ഥലങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായ ചരിത്ര സംഭവങ്ങളും അതിൻ്റെയൊക്കെ ആ അതൊക്കെ മനസ്സിലാക്കുന്നതിൻ്റെ ആ പ്രാധാന്യവുമാണ്. മനസ്സിലായി, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ മറു ബഹ്റാൻ, അതേപോലെ ഖന്ദമ തുടങ്ങിയ ഓരോ ചരിത്ര സ്ഥലങ്ങൾ കുറേ, അതേപോലെ തന്നെ ഹുജൂൻ, അൽമാല പിന്നെ തുടങ്ങി ഓരോ പിന്നെ ചരിത്ര സ്ഥലങ്ങൾ, അതിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള കുറേയധികം ധാരാളം ചരിത്രങ്ങൾ, ഇസ്ലാമിക ചരിത്രം വിശദമായി നമ്മളോട് ഓതുന്ന ചരിത്ര സ്ഥലങ്ങളാണ്. നമ്മൾ കഅബയുടെ പരിസരത്ത് നിന്ന് ചുറ്റുഭാഗങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ ഇവിടങ്ങളിൽ കാണപ്പെടുന്നതായി ഈ സ്ഥലങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കാൻ, അതിൻ്റെ ആ കാര്യം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഒക്കെ കാര്യങ്ങൾ ഇവിടെ ഞാൻ ഉണർത്തിയത്. ഇതേപോലെ നമ്മൾ ഇനി നമ്മളുടെ വിഷയം കഅബയും അതേപോലെ തന്നെ കഅബയ്ക്ക് ചുറ്റുഭാഗങ്ങളിലുള്ള കുറേ വിഷയങ്ങൾ. ഇപ്പോൾ നമുക്ക് കഅബയിലുള്ള ഓരോ സ്ഥലങ്ങൾ, ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കേവലം ചരിത്രങ്ങൾ മനസ്സിലാക്കി പോവുക എന്നുള്ളതല്ല, പ്രത്യുത വിശ്വാസപരമായി, കർമ്മപരമായി, സ്വഭാവപരമായി നമുക്ക് കുറേ മെസ്സേജ് കിട്ടണം, അതേപോലെ നമുക്ക് കുറേ വിഷയങ്ങൾ ലഭിക്കുകയും അങ്ങനെ കുറേ നമുക്ക് പാഠങ്ങൾ ജീവിതം മാറ്റുകൂട്ടുന്നതിന് വേണ്ടി ലഭിക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു വിഷയം പിന്നെ ഉണർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കഅബയ്ക്ക് നാല് റുക്കുനുകൾ, ഒന്ന് റുക്കുനു ഷാമി, മറ്റൊന്ന് റുക്കുനുൽ ഇറാഖി, കഅബയുടെ വടക്ക് ഭാഗത്തുള്ള റുക്കുനുകൾ. പിന്നെ കിഴക്ക് ഭാഗത്തുള്ള റുക്കുനു ഹജർ അൽ അസ്വദ്, അതിന് അർ റുക്കുനുൽ അസ്വദ് എന്ന് പറയും. പിന്നെ തെക്ക് ഭാഗത്തേക്കുള്ള കഅബയുടെ മൂല, അതാണ് അർ റുക്കുനുൽ യമാനി, റുക്കുനുൽ യമാനി. ഈ നാല് മൂലകളുടെ പ്രത്യേകത, അപ്പം റുക്കുനുൽ ഇറാഖി അതിൻ്റെ നേരെ നടന്നാൽ നമ്മൾ ഇറാഖിലേക്ക് കണ്ടെത്തും, റുക്കുനു ഷാമി അവിടുന്ന് നേരെ നടന്നാൽ നമ്മൾ സിറിയയിലേക്ക് എത്തും, റുക്കുനുൽ ഹജർ അല്ലെങ്കിൽ റുക്കുനുൽ അസ്വദ് എന്ന് പറയുന്ന റുക്കുനിൽ നമ്മൾ നേരെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ്റെ ഭാഗത്തേക്കാണ്, കിഴക്ക് ഭാഗത്തേക്കാണ്. ഇങ്ങനെ ആ അതുകൊണ്ടാണ് ആ പേര് തന്നെ വരുന്നത്. മുആവിയ റളിയല്ലാഹു തആല അൻഹു കഅബ തവാഫ് ചെയ്ത ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഹജറിനെ ചുംബിച്ചു. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഹജർ അൽ അസ്വദ് ചുംബിച്ചു. തവാഫ് തുടങ്ങുന്നത് തുടർന്ന റുക്കുനുൽ അസ്വദിൽ നിന്നാണ്, ഹജർ അൽ അസ്വദിൻ്റെ ആ മൂലയിൽ നിന്ന് ഹജറിനെ ചുംബിച്ച് തവാഫ് തുടങ്ങി. എന്നിട്ട് അദ്ദേഹം റുക്കുനുൽ ഇറാഖിയിലെത്തി, അതാണ് പിന്നെയുള്ള റുക്കുൻ, മഖാം ഇബ്രാഹിമിൻ്റെ ആ ഭാഗത്ത് പിന്നെയുള്ള റുക്കുൻ അതാണ്. അങ്ങനെ അദ്ദേഹം റുക്കുനുൽ ഇറാഖിയെ തടവി, എന്നിട്ട് തവാഫ് തുടർത്തിയിട്ട് പിന്നെ റുക്കുനു ഷാമി അടുത്ത മൂല വന്ന് അതിനെയും തടവി, പിന്നെയും നടത്ത്, പിന്നെ വരുന്ന റുക്കുനാണ് റുക്കുനുൽ യമാനി, അതിനെയും തടവി. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് ഇടപെട്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അനു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറിനെ മുത്തി, ഹജറിനെ തടവി, എന്നിട്ട് തടവി കൈമുത്തി അല്ലെങ്കിൽ ഹജറിൻ്റെ ഭാഗത്തേക്ക് ഇഷാറത്ത് നടത്തി. എന്നിട്ട് റസൂലുള്ള തവാഫ് ചെയ്തു, റസൂലുള്ള ഇസ്തിലാമ് ചെയ്തത്, തടവിയത് റുക്കുനുൽ യമാനിയെ മാത്രമാണ്. റുക്കുനു ഷാമിയോ റുക്കുനുൽ ഇറാഖിയോ റസൂലുള്ള തടവിയിട്ടില്ല. നിങ്ങളെന്തിനാണ് റുക്കുനു ഷാമിയും റുക്കുനുൽ ഇറാഖിയും തടവിയത്? ഇബ്നു അബ്ബാസ് ഇടപെട്ടു, മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റുക്കുനുൽ യമാനി റസൂലുള്ള ഇസ്ലാം ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ കഅബയുടെ മറ്റ് രണ്ട് മൂലകളാണ് റുക്കുനുൽ ഇറാഖിയും റുക്കുനു ഷാമിയും. റുക്കുനുൽ യമാനിയെ റസൂലുള്ള തടവിയിട്ടുണ്ട്, അത് കഅബയുടെ ഒരു മൂലയാണ്, അതേപോലെ മറ്റ് രണ്ട് മൂലകൾ, അതുകൊണ്ട് ഞാനത് തടവി. ഈ സമയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ അത്യുത്തമ മാതൃകയുണ്ട്. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ റുക്കുനുൽ ഇറാഖില്ലേ, കഅബൻ്റെ ഒരു മൂല, റുക്കുനു ഷാമി ഇല്ലേ, പക്ഷെ റസൂലുള്ള ആ രണ്ട് മൂലകളും തടവിയിട്ടില്ല. അത് കഅബയുടെ ഭാഗത്തിൽ ഉൾപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയില്ലേ? പക്ഷെ എന്നിട്ടും റസൂലിനെ തടവിയില്ല. ഹജറിനെ മുത്തിയ റസൂലുള്ള റുക്കുനുൽ യമാനിയിലാണ് ഇസ്ലാം ചെയ്തത്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉത്തമ മാതൃകയുണ്ട് എന്ന് കേട്ട മാത്രയിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു അതെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ചെയ്തതിനപ്പുറം ചെയ്തില്ല. ഹജറിനെ മുത്തി, റുക്കുനുൽ യമാനി മാത്രം ഇസ്തിലാമ് ചെയ്തു, റുക്കുനുൽ ഇറാഖിയും റുക്കുനുൽ ഷാമിയും അദ്ദേഹം പിന്നീട് ഇസ്തിലാമ് ചെയ്തില്ല. ഇവിടെ കഅബയ്ക്ക് നാല് മൂലുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നതോടൊപ്പം ഈ ഒരു ചരിത്രം നമ്മളുടെ മനസ്സിൽ നമ്മൾ കോരണം. എന്തിന്? തശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഫഇന്ന തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു. നമ്മൾ സജ്ജനങ്ങളോട് സദൃശ്യരായി ജീവിക്കണം, അവരെപ്പോലെ നൂറിൽ നൂറും നമുക്ക് ആകാനായില്ലെങ്കിലും, കാരണം സജ്ജനങ്ങളോട് സദൃശ്യരായി ജീവിച്ചാൽ തന്നെ വിജയമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സുന്നത്തിൽ പരിമിതപ്പെട്ടു, അദ്ദേഹം സുന്നത്ത് അറിയിച്ചു. സുന്നത്ത് കേട്ടപ്പോൾ മുആവിയ റളിയല്ലാഹു തആല ആ സുന്നത്ത് പുൽകാൻ സന്നദ്ധനായി. തൻ്റെ വീക്ഷണം അത് സുന്നത്തിൽ നിരക്കുന്നതല്ല എന്നറിഞ്ഞ മാത്രയിൽ അദ്ദേഹം തൻ്റെ വീക്ഷണത്തെ വർജിച്ച് നബിചര്യയിൽ പരിമിതപ്പെട്ടു. അതാണ് മാതൃകാപരമായ ഇസ്ലാമിക വ്യക്തിത്വം മുആവിയ റളിയല്ലാഹു തആലാനഹു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വീക്ഷണം റുക്നുൽ യമാനി കഅബയുടെ ഒരു മൂല എന്നതുപോലെ തന്നെ രണ്ട് മൂലകൾ, റുക്നുൽ ഇറാഖിയും റുക്നുൽ ഷാമിയും. അതുകൊണ്ട് ഒന്നിനെ തടവിയിട്ട് മറ്റേത് തടവാതിരിക്കാൻ എന്ത്, അതും തടവാം എന്ന് മനസ്സിലാക്കി അദ്ദേഹം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തടവിയിട്ടില്ല, അതിൽ ഒരു നന്മയും ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നുവെങ്കിൽ അതിലേക്ക് മുൻകടക്കേണ്ടവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളായിരുന്നു. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തിട്ടില്ലല്ലോ. അതിനാൽ തന്നെ നബിയിൽ മാതൃകയില്ലാത്തൊരു കാര്യം എന്തിനു ചെയ്യണം? ഇതാണ് നമുക്ക് മാതൃകയായിട്ടുള്ള മഹത്തുക്കളുടെ ചരിതം. അപ്പോൾ കഅബയുടെ നാല് മൂലകൾ നമ്മളിവിടെ മനസ്സിലാക്കി. അതോടൊപ്പം ഞാൻ ഒരു ചരിത്രം നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. ഇതേപോലെ ഇപ്പോൾ കഅബയിൽ നമ്മൾ പറഞ്ഞു ഹിജർ. എന്താ ഹിജർ? ഹിജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഅബയ്ക്ക് അകത്ത് ഉള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ചതുരാകൃതിയിൽ കാണുന്ന എടുപ്പ് അതിനകത്തല്ല ഹിജർ, അതിന് പുറത്താണ്. അരമതിൽ വളച്ചു കെട്ടിയ ഭാഗം നമ്മൾ കാണുന്നുണ്ട്, അതിനുള്ളിലുള്ള ഭാഗമാണ് ഹിജർ. ഹിജർ ഇസ്മായിൽ എന്ന് പറയും. ചിലർ പറയാറുണ്ട് അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, അല്ല, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഹാജർ അലൈഹി വസ്സലാമയുടെയും ഖബർ സ്ഥിതി ചെയ്യുന്നത്, അവരവിടെ അടക്കം ചെയ്തിട്ടുണ്ട് എന്നാണ്. അത് ശരിയല്ല. ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്നത് പലരും ആ ഒരു ധാരണയിലാണ്. ഒന്നാമത് ഹിജറിൽ റസൂലുള്ള നിസ്കരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഹിജറിൽ നിസ്കരിക്കാൻ ആയിഷ റളിയല്ലാഹു തആലയോട് കൽപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല റസൂലുള്ളയോട് ചോദിച്ചു, റസൂൽ എനിക്ക് കഅബത്തിൽ കയറിയിട്ട് നിസ്കരിക്കണം. അപ്പോൾ കഅബത്തിൽ കയറി നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കഅബത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാർ ബനു ഷൈബ ഗോത്രമാണ്. അവരെ വിളിച്ചു ചേർത്തിയിട്ട് അവരിൽ നിന്ന് ചാവി വാങ്ങി തുറന്ന് ഉള്ളിൽ കയറിയിട്ട് നിസ്കരിക്കണം. ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് മാത്രം പുതിയുള്ള ഒരു സംഗതിയല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതിയാണത്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിൽ കഅബ തുറന്ന് ഉള്ളിൽ കയറിയപ്പോൾ മൂന്ന് പേര് മാത്രം റസൂലുള്ളാഹിൻ്റെ കൂടെ കയറിയിട്ടില്ല, ബാക്കിയുള്ളവരും കയറിയിട്ടില്ല. ആ മൂന്ന് പേർ മൂന്ന് അടിമകളാണ്, ബിലാൽ, ഉസാമ, സെയ്ദ് റളിയല്ലാഹു അനിൽ ജമിയ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആഗ്രഹം തന്നോട് പറഞ്ഞ എന്താ, ഹിജറിൽ കയറി നിസ്കരിച്ചോ, ഹിജർ കഅബയിൽ പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിച്ചപ്പോൾ ഹിജറിൻ്റെ ആ ഭാഗം കൂടി കഅബയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഖുറൈശികൾ കഅബ നിർമ്മിച്ച നാളിൽ എന്താ സംഭവിച്ചത്? കഅബ നിർമ്മിച്ചപ്പോൾ അവർക്ക് കഅബ നിർമ്മിക്കുവാൻ ആവശ്യമായ സ്വത്ത് തരപ്പെട്ടില്ല, ശുദ്ധമായ സ്വത്ത് തരപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ കാശ് കുറഞ്ഞത് കാരണത്താൽ ആ ഭാഗം എന്ത് ചെയ്ത്, അവർ മറച്ചിടുകയാണ് ചെയ്തത്. അവരുടെ കയ്യിലുള്ള കാശ് കൊണ്ട് അവരെന്ത് ചെയ്ത്, നിർമ്മാണം നടത്തി. ആ ഭാഗത്തെത്തിയപ്പോൾ അവിടെ മറച്ചു. അതുകൊണ്ടാണ് മറ എന്ന അർത്ഥത്തിൽ ഹിജർ എന്ന പേര്. ആയിദ് ഇബ്നു മർവാൻ അൽ മഖ്സൂമി ഖുറൈശികൾ കഅബ നിർമ്മിച്ചപ്പോൾ ഖുറൈശികളോട് പറയുന്നുണ്ട്, യാ മാഷറ ഖുറൈശ് ലാ തുദ്ഖിലു ഫി ബിനാഇഹ ഇല്ലാ തയ്യിബ. ഖുറൈശികളെ, കഅബത്തിൻ്റെ നിർമ്മാണത്തിൽ നിങ്ങൾ തയ്യിബായ നല്ല വിശിഷ്ടമായ സ്വത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. ലാ യുദ്ഖലു ഫീഹ മഹ്റു ബഗ്യിൻ വല മാലു റിബൻ വല മാലു മദ്ലമ. വേശ്യാവൃത്തിയിലൂടെ സമ്പാദിച്ച പൈസയോ പലിശയിലൂടെ സമ്പാദിച്ച കാശോ അന്യരിൽ നിന്ന് അക്രമിച്ച് അന്യായം ചെയ്ത് നേടിയ കാശോ നിങ്ങൾ കഅബയുടെ നിർമ്മാണത്തിൽ ഒരിക്കലും ഉൾപ്പെടുത്തരുത്. തയ്യിബായ വിശിഷ്ടമായ നല്ലതായ കാശ് മാത്രമേ ഇതിന് ഉപയോഗിക്കാവൂ. അങ്ങനെ കഅബ അവർ നിർമ്മിച്ചു. ആ നിർമ്മാണത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഖുറൈശി ഗോത്രങ്ങൾ പലരുണ്ട്, ബനു സഹമ, ബനു ജമഹ്, ബനു മഖ്സൂമ്, ബനു തൈമ്, ബനു അദിയ്, ബനു ഹാഷിം, ഇങ്ങനെ ബനു അസദ്, ഇങ്ങനെ പല ഗോത്രങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വീതിച്ച് നൽകിയതാണ് ഓരോ ഭാഗങ്ങൾ, കഅബയുടെ ഓരോ ഭാഗങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ അതിൻ്റെ ചുമരുകളുമായി ബന്ധപ്പെട്ടും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ വായിക്കുന്ന സംഗതിയാണ്. അങ്ങനെ ഓരോരുത്തരും തങ്ങളുടെ ഓരോ ഭാഗങ്ങൾ ഏറ്റെടുത്ത് നിർമ്മിച്ചു. തയ്യിബായ സ്വത്തുണ്ട്. ഹിജറിൻ്റെ ഭാഗത്തി, അതായത് കഅബയുടെ വടക്ക് ഭാഗം, റുക്നുൽ ഷാമിയുടെയും റുക്നുൽ ഇറാഖിയുടെയും ആ ഭാഗം എത്തിയപ്പോൾ കാശില്ല, സമ്പാദ്യം തീർന്നു. അപ്പോൾ എന്ത് ചെയ്ത്, ആ ഭാഗം അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ആ നിർമ്മാണം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഭാഗം ഇങ്ങനെ മറകെട്ടി അവർ അടയാളപ്പെടുത്തി നിർത്തി ഉൾപ്പെടുത്തി അങ്ങനെ മറകെട്ടി വെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഹിജർ എന്ന പേര്. ആയിഷ റളിയല്ലാഹു തആല അലിയോട് റസൂലുള്ള പറയുന്നുണ്ട്, നിന്റെ ഖൗം അഥവാ ഖുറൈശികൾ കഅബ നിർമ്മിച്ചപ്പോൾ അവരുടെ അടുക്കൽ നഫഖത്ത് തീർന്നുപോയി, ചെലവ് വരുമാനം തീർന്നുപോയി. അതുകൊണ്ട് അവർ അതിനെ പിന്നെ കഅബയുടെ നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയില്ല, അവിടെ മറച്ച് നിർത്തുകയാണ് ചെയ്തത്. നീ ഹിജറിൽ പോയി നിസ്കരിച്ചോ, ഹിജർ കഅബത്തകത്ത് കഅബക്ക് അകത്ത് പെട്ടതാണ് എന്ന് പറയുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത് എന്തെന്ന് വെച്ചാൽ, ഹിജറിൻ്റെ ചരിത്രം കുറേയാണ്. ഹിജറിനുമായി ബന്ധപ്പെട്ട് ധാരാളം ചരിത്രങ്ങൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കാനുണ്ട്. ഇവിടെ ഹിജറിൽ ഇസ്മായിൽ നബിൻ്റെയും ഹാജറിൻ്റെയും ഖബർ കൂടിക്കൊള്ളുന്നു എന്ന് ഒരു അന്ധവിശ്വാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഖബറിൻ്റെ പുറത്ത് നിസ്കരിക്കാൻ പാടില്ല, ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടുള്ളതല്ല. അവിടെ ഖബറുണ്ട് എങ്കിൽ റസൂൽ എങ്ങനെ അവിടെ നിസ്കരിക്കാൻ കൽപ്പിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും എങ്ങനെയാണ് അവിടെ നിസ്കരിക്കുക? അപ്പം അത് തെറ്റായ ഒരു വിഷയമാണ്. മാത്രമല്ല ഹാജർ, ഇസ്മായിൽ എന്നിവരുടെ ഖബറുകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിന് പ്രൂഫ് വ്യക്തമായത് ഒരാളുടെയും കയ്യിലില്ല, ഒരാളുടെയും കയ്യിലില്ല. നമ്മളുടെ വിഷയം ഹിജറാണ്. അപ്പം നമ്മൾ എന്താണ് ഹിജർ എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ മനസ്സിലാക്കിയത്. അപ്പോൾ കഅബയിലേക്ക് നമ്മളൊന്ന് ദൃഷ്ടി വായിക്കുമ്പോൾ കുറേ വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഹിജറിൽ തന്നെ നമ്മൾ വായിക്കുന്ന മറ്റൊരു ചരിത്രം, പിന്നെ ഇപ്പോൾ ബദർ യുദ്ധം കഴിഞ്ഞു. ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ബദറിൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികളിൽ കൊലക്കൊമ്പന്മാർ നിലംപരിശായി. അബൂജഹലിനെ പോലുള്ള, ഉത്ബയെ പോലുള്ള, ഷൈബയെ പോലുള്ള ആളുകളൊക്കെയും വധിക്കപ്പെട്ടു. പലർക്കും തങ്ങളുടെ കുടുംബത്തിലെ പല മുഖ്യന്മാരെയും നഷ്ടപ്പെട്ടു. ബദർ യുദ്ധത്തിന് ശേഷം ഹിജറിൽ നടന്ന ഒരു സംഭാഷണമുണ്ട്. ആരാ? സഫ്വാൻ ഇബ്നു ഉമയ്യയും ഉമൈർ അൽ ജമഹയും തമ്മിൽ, ഉമൈർ ഇബ്നു വഹബ് അൽ ജമഹയും സഫ്വാനും നടന്നൊരു സംഭാഷണം. രാത്രി ആരോരും കഅബയുടെ പരിസരത്തില്ല. ഹിജറിൽ സഫ്വാനും ഉമൈറും ഇരുന്നു. എന്തിനാ ഇരുന്നത്? അവരുടെ സങ്കടം, അവരുടെ വിഷമം. കാരണം രണ്ടു കൂട്ടർക്കും, രണ്ടാക്കും ബദറിൽ പലരും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുശ്രിക്കുകൾ വധിക്കപ്പെട്ടപ്പോൾ ആ കൂട്ടത്തിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ സങ്കടമാണ്. അത് പറഞ്ഞിട്ടാണ് അവർ ഇരിക്കുന്നത്. നിശയുടെ നിഗൂഢതയിൽ, ആ ഇരുട്ടിൽ അവർ ഹിജറിൽ ഇരുന്നിട്ട് എന്താ സംഭാഷണം? അവരുടെ അടക്ക ഭാഷണം എന്താ അറിയോ? ഉമൈർ ഇബ്നു വഹബ് അൽ ജമഹയ്ക്ക് കുറേ കടങ്ങളുണ്ട്, കുട്ടികളുമുണ്ട്. സഫ്വാൻ സമ്പന്നനാണ്. അപ്പോൾ ഉമൈർ പറയാണ്, കുട്ടികളുണ്ട് പറക്കാൻ മുറ്റാത്ത, കുറേ കടബാധ്യതയുണ്ട്. ഇതില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ പോയിട്ട്, യസ്രിബിൽ പോയിട്ട് മുഹമ്മദിനെ വധിക്കുമായിരുന്നു. എന്തിന്? ബദറിലെ കണക്ക് തീർക്കാൻ. അപ്പോൾ സഫ്വാൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കണം എന്നുള്ളത്, ബദറിലെ കണക്ക് തീർക്കാൻ. അപ്പോൾ സഫ്വാൻ പറയാണ്, നിനക്ക് രണ്ട് തടസ്സമുള്ളത്, ഒന്ന് കുട്ടികൾ, മറ്റൊന്ന് കടം. നിൻ്റെ കടം ഞാൻ വീട്ടാ, കുട്ടികളെ ഞാൻ പോറ്റാ, നീ പോയിട്ട് മുഹമ്മദിനെ വധിച്ചാൽ മതി. ഇത് ഇവ രണ്ടാളും സംസാരിച്ച സംസാരമാണ്, അടക്കി പിടിച്ച ഭാഷണ, ആരും കേട്ടിയില്ല മനുഷ്യരിൽ. അപ്പോൾ സഫ്വാൻ പോവുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ല, ഉമൈർ പോവുകയാണ്, എന്തിന്? റസൂലുള്ളാനെ കൊല്ലാം, പിന്നെ കടാരയേറ്റ്. അങ്ങനെ നമുക്ക് വായിക്കണില്ലേ ചരിത്രത്തിൽ, മദീനയിലേക്ക് ഉമൈർ വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ. അപ്പോൾ മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിനോട് ഒത്തിരിക്കുക. അപ്പോൾ ഉമൈർ വരികയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു എന്നൊക്കെ പറയാണ് റസൂലുള്ളാഹി, റസൂലേ അതാ ദുഷ്ടൻ ഉമൈർ വരുന്നു. കാരണം ഉമൈർ ഭയങ്കര ശത്രുവായിരുന്നു മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഉമൈർ വരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമൈർ വരട്ടെ. അങ്ങനെ ഉമൈർ വന്നു, നബിയെ കണ്ടപ്പോൾ ഉമു സബാഹൻ, ഗുഡ് മോർണിംഗ് അടിച്ച്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, അതിലേറെ നല്ല തഹിയത്ത് ഞങ്ങൾക്കുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള തഹിയത്ത് പറഞ്ഞു കൊടുത്ത്. എന്നിട്ട് ഉമൈർ എന്തിനാണ് വന്നത്? അപ്പോൾ ഉമൈർ പറയാണ്, ബന്ദികളുടെ വിഷയം സംസാരിക്കാൻ, ബദറിൽ കുറേ ബന്ദികളുണ്ടല്ലോ, അവരുടെ വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിക്കുകയാണ്, എന്തിനാണ് നിങ്ങളുടെ കഴുത്തിൽ വാള്? അപ്പോൾ ഉമൈർ പറയാണ്, വാളുകൾക്ക് നാശം, ഈ വാളുകളിൽ വല്ല ഗുണമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ബദറിൽ തോൽക്കുമായിരുന്നോ? അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ല ഉമൈർ, നിങ്ങളും സഫ്വാനും രാത്രി ഹിജറിൽ ഇരുന്നു. എന്നിട്ട് നിങ്ങൾ സംസാരിച്ച സംസാരം ഇന്നതല്ലേ, നിങ്ങൾ വന്നത് ഇന്നീനല്ലേ? അത് കേട്ട ഉമൈർ ഇസ്ലാം സ്വീകരിച്ചു. ഉമൈർ ഇസ്ലാം സ്വീകരിച്ചു. എന്തേ കാരണം? ഹിജറിൽ അവർ സംസാരിച്ച സംസാരം ഒരു മഹ്ലൂക്കും കേട്ടിയില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതറിയാൻ സാധിച്ചു. എങ്ങനെ അറിഞ്ഞു? ആര് കേട്ടിട്ടില്ലെങ്കിലും എല്ലാം കേൾക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട്. അല്ലാഹുവിനെ മറച്ചുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് ഉമൈറിന് ബോധ്യമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്രവാചകനാണ് എന്നുള്ളത് അദ്ദേഹം സാക്ഷ്യം വഹിച്ച് ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള ചരിത്രം. ഏതായാലും വിഷയം ഞാൻ പറഞ്ഞു വരുന്നത്, കഅബയിലേക്ക് നമ്മൾ ദൃഷ്ടി വായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലൊക്കെയും എന്തുണ്ട്? പലവിധ ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. എന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇവിടെ ഉണർത്തുന്നത്. ഇതേപോലെ ഇപ്പോൾ കഅബയിൽ ഒരു ഉദാഹരണം, കഅബയുടെ വാതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിച്ചു. കഅബയ്ക്ക് രണ്ട് വാതിലായിരുന്നു, ഒന്ന് ബാബുൽ ഷർഖിയും മറ്റൊന്ന് ബാബുൽ ഗർബിയും, കിഴക്ക് ഭാഗത്തിലൂടെ ഒരു വാതിൽ, പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊരു വാതിൽ. രണ്ട് വാതിലുണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചപ്പോൾ. ഹിജ്റ ഉൾപ്പെട്ട ഭാഗമായിരുന്നു കഅബയിലേക്ക്, നമ്മൾ മനസ്സിലാക്കി രണ്ട് വാതിൽ. പക്ഷേ ഖുറൈശികൾ കഅബ നിർമ്മിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ അടുക്കൽ നഫഖത്ത് ചിലവ് കുറവായിരുന്നു, ചിലവഴിക്കാൻ സമ്പാദ്യം കുറവായിരുന്നു. അപ്പോൾ എന്താ ചെയ്തത്? അവരൊരു വാതിൽ അടച്ച് ഒരു വാതിൽ നിലനിർത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഅബം പൊളിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച അസ്ഥിവാരത്തിൽ നിർമ്മിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഖുറൈശികൾ അതിന് തൊട്ട് മുമ്പ് കഅബം നിർമ്മിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാമത്തെ വയസ്സിൽ. അപ്പോൾ ആ ഒരു നിർമ്മാണത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊളിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഖുറൈശികൾക്ക് വലിയ പ്രശ്നമാകും, അവർ പ്രശ്നമാക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ഒരുമ്പെട്ടില്ല. പക്ഷേ നമ്മൾ കഅബയുടെ നിർമ്മാണം വായിക്കുന്നുണ്ട്, അതിൽ ആരാദ്യം കഅബ നിർമ്മിച്ചത്, അഭിപ്രായ വ്യത്യാസമുണ്ട്, മലക്കുകളാണ്. കുറേ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആദ്യമായി കഅബ നിർമ്മിച്ചത് മലക്കുകളാണ് എന്നുള്ളത് ബോധ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുമായിട്ട് നടത്തിയ സംഭാഷണം, ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞപ്പോൾ, ഖാലു അതജഅലു ഫിഹ മൻ യുഫ്സിദു ഫിഹ വ യസ്ഫിഖു ദിമ വ നഹ്നു നുസബ്ബിഹു ബിഹംദിക വ നുഖദ്ദിസു ലക, ഇങ്ങനെ മലക്കുകൾ പ്രതികരിച്ചല്ലോ. ഈ അള്ളാഹുവിൻ്റെ സംഭാഷണം മലക്കുകളോട്, മലക്കുകളുടെ ഈ പ്രതികരണം, ഇത് വിശദീകരിക്കപ്പെടുന്ന തഫ്സീറുകളിൽ, അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളിൽ മലക്കുകൾ ബൈത്തുൽ മഅ്മൂറും അതേപോലെ തന്നെ മലക്കുകൾ കഅബയും നിർമ്മിച്ചത് എന്ത് ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. മലക്കുകളാണ് കഅബത്തിൻ്റെ നിർമ്മാണത്തിന് തുടക്കം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചരിത്രത്തിൽ. റിപ്പോർട്ടുകൾ പിന്നെ നിരൂപണ വിധേയമാണ്. പക്ഷേ എങ്കിലും മലക്കുകളുടെ കഅബത്തിൻ്റെ ആദ്യ നിർമ്മാണം അതിനൊരു അടിസ്ഥാനം ഉണ്ട് എന്ന് നമുക്കൊരു ധാരണയിലെത്താൻ സാധിക്കും. കഅബത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായ നിർമ്മാണങ്ങളാണ് നമ്മുടെ അടുക്കൽ പിന്നെ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അത് ഒന്ന് മലക്കുകളുടെ നിർമ്മാണം, പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർമ്മാണം, ആദമിൻ്റെ മക്കളിൽ ഷീസിൻ്റെ നിർമ്മാണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും നിർമ്മാണം. അത് പിന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വൈദ് യർഫഉ ഇബ്രാഹിം ഉൽ ഖവായിദ മിനൽ ബൈത്ത് എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയ വിഷയമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർമ്മാണം. പല പണ്ഡിതന്മാരും കഅബ തന്നെയും അതിൻ്റെ നിർമ്മാണം, അത് തുടക്കം കുറിച്ചത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിലുമാണ് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചരിത്രങ്ങളെ നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ ആ ഒരു വീക്ഷണം ബലപ്പെട്ടതല്ല. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് മുമ്പ് തന്നെ നബിമാർ ഹജ്ജ് നിർവഹിക്കുവാൻ മക്കയിൽ വന്നിട്ടുണ്ട്. അത് ഉഹൂദ് നബിയുമായി ബന്ധപ്പെട്ട്, സ്വാലിഹ് നബിയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ചരിത്രം വായിക്കുമ്പോൾ സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ അവരൊക്കെ മക്കയിലേക്ക് ഹജ്ജിന് വന്ന ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് കഅബ നിർമ്മാണം അതിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ട് ബലപ്പെട്ടതല്ല. പക്ഷേ പ്രസിദ്ധമായ കഅബത്തിൻ്റെ നിർമ്മാണം അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും നിർമ്മാണമാണ്. അത് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ മനസ്സിലാക്കാം. പിന്നെ കഅബയുടെ നിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനായതിൽ പിന്നെ നുബുവത്തിന് മുമ്പ് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ആ നിർമ്മാണത്തിലുണ്ടായിട്ടുണ്ട്. ഹജറൽ അസ്വദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു വെച്ച സംഭവമൊക്കെ നമുക്കറിയാം. ഏതായാലും ഖുറൈശികളുടെ നിർമ്മാണം, ഈ ഖുറൈശികളുടെ നിർമ്മാണത്തിന് ശേഷം പിന്നീട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിർമ്മാണം. കഅബയുടെ വാതിലുമായി ബന്ധപ്പെട്ടുള്ള സംസാരത്തിലാണ് ഞാൻ ഈ ഒരു ഭാഗം പറഞ്ഞു വരുന്നത്. എന്താ വിഷയം? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു കഅബ നിർമ്മിച്ചിട്ടുണ്ട്, അദ്ദേഹം അതിനെ പുതുക്കി പണിതിട്ടുണ്ട്. കാരണം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത നാളിൽ ഇസ്ലാമിക ലോകത്ത് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളാണ്. അമവി ഖലീഫ യസീദ് അതേപോലെ തന്നെ മർവാൻ ഇവരൊക്കെയുമായി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആലന് പ്രശ്നത്തിലായിരുന്നു. യസീദിൻ്റെ കാലഘട്ടത്തിൽ പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ മർവാൻ ഇബ്നുൽ ഹക്കം, മർവാൻ ഹക്കന് ശേഷം അബ്ദുൽ മലിക് ഇബ്നു മർവാൻ. മർവാൻ്റെയും അബ്ദുൽ മലിക് ഇബ്നു മർവാൻ്റെയും കാലഘട്ടത്തിൽ പിന്നെ ഹജ്ജാജ് ഇബ്നു യൂസഫിൻ്റെ സമീപനങ്ങൾ, അതും അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന് നേരെ കടുത്തതാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ആകട്ടെ, യസീദിന് ബൈഅത്ത് ചെയ്യുവാൻ അദ്ദേഹത്തോട് മുആവിയ റളിയല്ലാഹു തആല ആവശ്യപ്പെട്ട കാലത്ത് അദ്ദേഹം മദീനയിലാണ്. അദ്ദേഹം ബൈഅത്ത് ചെയ്യാം എന്ന് പറഞ്ഞ് രാത്രിയായപ്പോൾ അദ്ദേഹം ബൈഅത്ത് ചെയ്യാതെ മക്കയിലേക്ക്, മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഓടുക ചെയ്തത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. പിന്നെ അദ്ദേഹം മക്കയിൽ തമ്പടിച്ച് ആഇദുൽ ബൈത്ത്, കഅബയെ ആശ്രയിച്ചവൻ എന്ന പേരിൽ നമ്മൾ പിന്നെ ചരിത്രത്തിൽ വായിക്കുന്ന വ്യക്തിത്വമാണ് ആര്, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അദ്ദേഹം മക്കയിൽ കൂടി, അങ്ങനെ മക്കയിൽ അദ്ദേഹം കൂടി ഹാജിമാരുടെ മനസ്സ് കീഴ്പ്പെടുത്താനും അതേപോലെ തന്നെ മക്കയിലേക്ക് വരുന്നവരെയൊക്കെ തൻ്റെ പിന്നെ അനുയായികളാക്കാനും അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന് അവസരമുണ്ടായി. സിറിയക്കാർ മാത്രമാണ് യസീദിനെയും അതേപോലെ അമവി ഭരണാധികാരികളെയും സംബന്ധിക്കുന്നവർ, സിറിയ ഒഴിച്ച് ഹിജാസിലുള്ളവർ, ഇറാഖിലുള്ളവരൊക്കെയും ആരുടെ പക്ഷമാണ്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷക്കാരാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ ഒതുക്കുക, അദ്ദേഹത്തിന് ഉള്ള ജനസ്വാധീനം അത് ഇല്ലാതിമ ചെയ്യുക എന്നതിൽ സജീവ ശ്രദ്ധാലുക്കളായി അമവികൾ, മർവാൻ ഇബ്നുൽ ഹക്കമാകട്ടെ, അതേപോലെ ഹജ്ജാജ് ഇബ്നു യൂസഫ് ഇവരൊക്കെ. അതുകൊണ്ടാണ് മക്കയ്ക്ക് നേരെ അക്രമം അഴിച്ചു വിടുകയും തെറ്റാലി പ്രയോഗം വരെ, തെറ്റാലി പ്രയോഗം എന്ന് പറഞ്ഞാൽ കല്ലുകൾ കഅബയുടെ നേരെ എറിഞ്ഞുകൊണ്ടുള്ളതായ തെറ്റാലി പ്രയോഗങ്ങൾ വരെ നടത്തി രാഷ്ട്രീയ വൈരാഗ്യ നിമിത്തം ഹജ്ജാജ് ഇബ്നു യൂസഫിൻ്റെ നേതൃത്വത്തിൽ. ഏതായാലും അന്ന് പിന്നെ കഅബയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു, തീപിടുത്തത്തിൽ കഅബയുടെ പിന്നെ കില്ല കത്തുകയും അതേപോലെ തന്നെ കഅബയുടെ ചുമരുകൾ ഉതിർന്നു വീഴുകയും ചെയ്യേണ്ടായി. പക്ഷികൾ വരെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ വെണ്ണീർ കൊഴിഞ്ഞു വീഴുന്നതുപോലെ കല്ലുകൾ പിന്നെ കൊഴിഞ്ഞു വീഴുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി. ഏതായാലും ഹജ്ജാജ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അനിവാര്യമായി വന്നു എന്ത്, കഅബയെ പുനർനിർമ്മിക്കൽ. അദ്ദേഹം പ്രമുഖരോട് കൂടിയാലോചിച്ച് കഅബയെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർമ്മാണം അതാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിന് മുഖവിലേക്കെടുത്തത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ആ രീതിയിൽ ഹിജറിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് കഅബ നിർമ്മിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ നിർമ്മാണത്തിൽ ശ്രദ്ധിച്ചതുപോലെ രണ്ട് വാതിലുകൾ സ്വീകരിച്ചതുപോലെ രണ്ട് വാതിലുകൾ, ഒന്ന് അൽ ബാബുൽ ഷർഖിയും മറ്റൊന്ന് അൽ ബാബുൽ ഗർബിയും അദ്ദേഹം എന്ത് ചെയ്ത് പിന്നെ ഉണ്ടാക്കി. ഒരു വാതിലിലൂടെ പ്രവേശിക്കുക, മറ്റൊരു വാതിലിലൂടെ ഇറങ്ങുക എന്ന രീതിയിലുള്ള രണ്ട് വാതിലുകൾ അദ്ദേഹം ഉണ്ടാക്കി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആലനു കഅബ നിർമ്മിച്ചപ്പം. പക്ഷേ ആ ഒരു നിർമ്മാണമല്ല ഇന്ന് നമ്മൾ കാണുന്നത്. പിന്നെയോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ കഅബ നിർമ്മിച്ചതിൽ പിന്നെ ഈ രാഷ്ട്രീയ സംഘടനത്തിൻ്റെ ഒരു ഭാഗം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതിൽ പിന്നെ അമവികൾക്ക് ഹിജാസിൻ്റെ കൂടി മേൽക്കോയ്മ വന്നു. അങ്ങനെ അമവി ഭരണകാലഘട്ടത്തിൽ ഹജ്ജാജ് ഇബ്നു യൂസഫിൻ്റെ നേതൃത്വത്തിൽ കഅബയുടെ പുനർനിർമ്മാണം നടന്നു ഭരണാധികാരിയുടെ അമീർ മുഅ്മിനീൻ്റെ ആജ്ഞപ്രകാരം. അങ്ങനെ ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ത് ചെയ്തു, കഅബ നിർമ്മിച്ചപ്പോൾ, പുനർനിർമ്മിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല നിർമ്മിച്ച ആ നിർമ്മാണത്തെ മാറ്റം വരുത്തി, ഹിജറിനെ അദ്ദേഹം പുറത്താക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ്

0: കഅബയുടെ ഓരോ ഭാഗങ്ങൾ അതൊക്കെയും പിന്നെ കുറേ ചരിത്രങ്ങൾ വിഷയങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ്.
1: ജസാക്കുമുല്ലാ ഖൈർ. ഇന്നത്തെ ചുവരെഴുത്ത് ഇവിടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത്

0: ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം. പ്രവാചക സ്നേഹം സ്വഭാവത്തിലുള്ള മാതൃക. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
3: കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ എങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടത്, എത്രത്തോളം സ്നേഹിക്കണം എന്നെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകായോഗ്യരായ ആളുകളാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബി വര്യന്മാർ. ഏതൊരു സന്ദർഭത്തിലും പ്രവാചകൻ്റെ കൂടെ നിന്ന് പ്രവാചകനെ സഹായിച്ച് റസൂലിനെ സംരക്ഷിച്ച് പ്രവാചകൻ്റെ ഒരു ധൈര്യം നൽകിക്കൊണ്ട് ഒപ്പം നിന്നവരാണ് മഹാന്മാരായ സ്വഹാബത്ത്. ബദർ യുദ്ധത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലായിരുന്ന സമയത്ത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, ഇയ്യാനാ നുരീദു യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ ഞങ്ങളെയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഞങ്ങളെയാണോ താങ്കൾക്ക് വേണ്ടത്? വല്ലദി നഫ്സി ബിയദിഹി, ഞങ്ങളുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ അമർത്തന അൻ നുഹീല അൽബഹ്റ നഖലീന, താങ്കൾ കടലിലേക്ക് ചാടാൻ പറഞ്ഞാൽ അതിലേക്കെടുത്ത് ചാടാൻ ഞങ്ങൾ റെഡിയാണ്. മൂസാ നബിയോട് ബനു ഇസ്രായേലിയർ പറഞ്ഞതുപോലെ അങ്ങയോട് ഞങ്ങൾ പറയുകയില്ല പ്രവാചകരെ. എന്താണ് മൂസാ നബിയോട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞത്? അവർ പറയുകയാണ്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളിവിടെ ഇരിക്കട്ടെ എന്ന് മൂസാ നബിയോട് അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ പറഞ്ഞതുപോലെ പ്രവാചകരെ അങ്ങയോട് ഞങ്ങൾ പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ധൈര്യം നൽകിയ സ്വഹാബത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. ഉഹുദ് യുദ്ധം കൊടുമ്പിന് കൊള്ളുന്ന സമയത്ത് പ്രവാചകന് നേരെ അമ്പെയ്യുമെന്ന ഘട്ടം വന്നപ്പോൾ മഹാനായ അബൂ തൊലഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഓടി വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ മാറോട് ചേർത്തിക്കൊണ്ട് പറയുകയാണ്, യാ നബിയല്ലാ ബി അബി അൻത വ ഉമ്മി, റസൂലെ, താങ്കൾക്ക് സംരക്ഷണം നൽകാൻ എൻ്റെ മാതാപിതാക്കൾ നൽകാൻ ഞാൻ തയ്യാറാണ്. ശത്രുക്കളുടെ അമ്പ് താങ്കളുടെ ദേഹത്ത് തറക്കാൻ പാകത്തിന് താങ്കൾ തല പുറത്തേക്കിടരുത്, താങ്കൾ പുറത്തേക്ക് വരരുത്, താങ്കൾക്ക് നേരെ വരുന്ന അമ്പ് ഞാൻ എൻ്റെ നെഞ്ചുകൊണ്ട് ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് പറയുന്ന മഹാനായ അബൂ തൊൽഹ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, അവരെപ്പോഴും ആഗ്രഹിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഒപ്പമുണ്ടാവണമെന്നുള്ളതാണ്. ഇഹലോകത്തും പരലോകത്തും അവർ ഒരുമിച്ചായിരിക്കണമെന്നാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ജാ റജുലും മിനൽ അൻസ്വാർ, അൻസ്വാരിങ്ങളിൽ നിന്ന് ഒരു വ്യക്തി പ്രവാചകൻ്റെ അടുക്കിലേക്ക് വരികയാണ്. വഹു മഹ്സൂൻ, അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ട് വരികയാണ്. ഫഖാല, പ്രവാചകൻ ചോദിച്ചു, യാ ഫുലാൻ മാലി അറാക മഹ്സൂന, എന്താ നിൻ്റെ മുഖത്തൊരു ദുഃഖം, നിനക്കെന്താ ഇത്ര വിഷമം? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഷെയ് അൻ ഫക്കർ തുഫി, അള്ളാൻ റസൂലെ, ഞാൻ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചു പോയി. അപ്പം റസൂൽ ചോദിച്ചു, മാഹുവ, എന്താണത്? നഹ്നു നഅദു അലൈക വനറൂ, അദ്ദേഹം പറയാണ്, റസൂലെ, ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും താങ്കളുടെ അടുക്കിലേക്ക് വരുന്നുണ്ടല്ലോ. നൻദുറു ഇലാ വജിഹിക, താങ്കളുടെ മുഖത്തേക്ക് ഞങ്ങളിങ്ങനെ നോക്കി ഞങ്ങളതിങ്ങനെ ആസ്വദിക്കും. വനുജാലിസുക, താങ്കളോടൊപ്പം സഹവസിച്ച് ഞങ്ങൾ ഈമാനിങ്ങനെ കൊള്ളും. വഖദൻ തർഫഅ മഅ നബിയീൻ, നാളെ പരലോകത്ത് താങ്കൾ പ്രവാചകന്മാരുടെ ദർജയിലെത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്കവിടെ എത്താൻ കഴിയില്ലല്ലോ പ്രവാചകരെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ ഇതാലോചിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെടുന്നത്. പ്രവാചകൻ കുറച്ച് സമയത്തിനൊന്നും പറഞ്ഞില്ല. ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, എന്നിട്ട് ആയത്ത് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്, വമയ്യുത്തില്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അനഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീൻ വശ്ഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖ. എന്താണ് ആയത്തിൻ്റെ അർത്ഥം? വമയ്യുത്തില്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആരെങ്കിലും അനുസരിച്ചാൽ, ഫഉലൈക മഅല്ലദീന അനഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിലായിരിക്കും അവരുണ്ടാവുക. ആരാണ് ഈ അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ? മിനൻ നബിയീൻ, പ്രവാചകന്മാരുടെ കൂട്ടത്തിലായിരിക്കും. വസ്സിദ്ദീഖീന വശ്ഹദ, ഷഹീദായ ആളുകൾ, അതുപോലെ സ്വാദിഖീങ്ങൾ, സത്യസന്ധർ, വസ്സാലിഹീൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ, വഹസ്വന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ആയത്ത് ആ വ്യക്തിയെ ഓതിക്കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞേക്കുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെയായിരുന്നു അവർ പ്രവാചകനെ സ്നേഹിച്ചിരുന്നത്? പ്രവാചകൻ ഏതൊരു കാര്യം പറഞ്ഞാലും ആ നിമിഷം വരെ അവർ അത് ചെയ്തതിന് എതിരാണ് എങ്കിലും അവരത് മാറ്റിവെച്ച് പ്രവാചകൻ്റെ കൽപ്പനയെ അവിടെ സ്വീകരിക്കും എന്നുള്ളതാണ്. അവർ തൻ്റെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ടുവന്ന പല കാര്യങ്ങളും പ്രവാചകനത് പാടില്ല എന്ന് പറഞ്ഞാൽ അവരത് നിർത്തിവെക്കുകയും ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത നന്മകളെക്കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ അത് ആവേശത്തോടുകൂടി പ്രവർത്തിക്കാൻ അവർ തുടങ്ങുകയും ചെയ്യുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമാ ആതാകുമുർ റസൂല ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിൻ്റെ പ്രവാചകൻ എന്തൊന്നു കൊണ്ടുവന്നാലും നിങ്ങളതനുസരിക്കണേ, പ്രവാചകൻ നിഷേധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണേ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ വിലക്കിയത് ഉപേക്ഷിക്കാനുള്ള മനസ്സ്, പ്രവാചകൻ വിലക്കിയത് എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. കാരണം വത്തഖുല്ലാ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു അതികഠിനമായി കൊണ്ട് വേഗത്തിൽ ശിക്ഷിക്കുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അങ്ങനെ സ്വഹാബത്ത് പ്രവാചകനെ ശരീരം കൊണ്ടും സംരക്ഷിച്ചു, ദീനിനെ കൊണ്ട് സംരക്ഷിച്ചു. പ്രവാചകൻ്റെ വാക്കുകൾ പോലും വളരെ ബഹുമാനത്തോടുകൂടിയാണ് അവർ പറഞ്ഞിരുന്നത് എന്ന് പല ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് പ്രവാചക സ്നേഹമെന്ന പേരിൽ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇല്ലാത്ത കഥകളെല്ലാം പറഞ്ഞ് ശിർക്കൻ ആശയങ്ങൾ പാടി അന്യമതസ്ഥരുടെ ആഘോഷങ്ങളോട് സാദൃശ്യം പുലർത്തുന്ന കോടിതോരണങ്ങൾ കെട്ടിയും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചും വഴിതടസ്സങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ റാലികൾ സംഘടിപ്പിച്ചുമൊക്കെയാണ് പല ആളുകളും ഇന്ന് പ്രവാചക സ്നേഹം എന്ന പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെയൊരു സ്നേഹത്തിന് സ്വഹാബികളിൽ ഒരു മാതൃക കാണാൻ നമുക്ക് സാധിക്കുകയില്ല. മുൻഗാമികളിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ആദ്യത്തെ ഉത്തമരായ മൂന്ന് തലമുറകളിൽ ഇങ്ങനെയൊരു സംഭവം കണ്ടിട്ട് പോലുമില്ല. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പുത്തനാചാരങ്ങൾ കടന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പ്രവാചകനോട് പ്രവാചകൻ്റെ അനുയായികൾ കാണിക്കുന്ന സ്നേഹത്തെപ്പോലെ അനുയായികൾ തൻ്റെ നേതാവിനോട് സ്നേഹം കാണിക്കുന്നത് മറ്റാരിലും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ച ഏതെങ്കിലും ഒരു സ്വഹാബി പ്രവാചകൻ്റെ ജന്മദിനമാണല്ലോ എന്ന് വിചാരിച്ച് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കൂ? ഒരു ദിക്ര് അധികമായി ചൊല്ലിയത്, ഒരു മധുര പലഹാരം അധികമായി വിതരണം ചെയ്തത് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കില്ല. പ്രവാചകൻ്റെ അനുചരന്മാരിൽ ഒരാളും അപ്രകാരം ചെയ്തിട്ടില്ല. അലാൻ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലലും മധുഹ പറയലും അവിടുത്തെ ചരിത്രങ്ങളും ഗുണങ്ങളും എടുത്തു പറയലൊക്കെ ഇസ്ലാം അനുവദിച്ചതാണ്. എന്നാൽ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ടായിരിക്കണം, സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരിക്കലും അതിര് കവിഞ്ഞ് പുകയ്ത്തി പ്രശംസിച്ച് പറയരുത്, അത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. പ്രവാചകൻ തന്നെ പറഞ്ഞത്, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം, ക്രിസ്ത്യാനികൾ ഇബ്നു മറിയമിനെ ഈസാ നബിയെ പൊക്കിപ്പുകയ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പൊക്കിപ്പുകയ്ത്തി പാടരുത്. ഫഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാണ്, എന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയെന്നും അവൻ്റെ ദൂതനുമെന്നും മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചക സ്നേഹം എന്ന പേരിൽ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ, ഇതിൻ്റെ പിന്നിൽ ധാരാളം അന്ധവിശ്വാസങ്ങളുണ്ട്, തെറ്റായ ധാരണകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തെല്ലാമാണ് അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? ഈ ലോകം സൃഷ്ടിച്ചത് തന്നെ പ്രവാചകനെ സൃഷ്ടിക്കാനാണ് എന്ന് പറഞ്ഞ് പല കെട്ടുകഥകളും കള്ള ഹദീസുകളും നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബിയുടെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചത് എന്ന് പ്രചരിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്ന തെറ്റായ വാദം പ്രചരിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ വിഗ്രഹങ്ങൾ തലകുത്തി വീണു എന്നും സമുദ്രങ്ങൾ വറ്റി വരണ്ടു എന്നും പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മലവും മൂത്രവും നജസല്ല, അത് തോഹിറാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തന്നെ ഇന്ന് മനുഷ്യൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹു നബിയോട് പറയാൻ വേണ്ടി കൽപ്പിച്ചത്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ, നബിയെ താങ്കൾ പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാണ്, എന്നാൽ യുഹാ ഇലയ്യ, എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് വഹി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രവാചകന് വഹി ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മാറ്റിവെച്ചാൽ അള്ളാഹു റസൂല് നമ്മെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ അള്ളാഹു റസൂലിനെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിനോട് യോജിക്കാൻ നമുക്ക് സാധിക്കുന്നത്? അള്ളാഹു റസൂലിനെ അങ്ങേയറ്റം അള്ളാഹുവിൻ്റെ ദർജ കൊടുത്തുകൊണ്ട് കാണുന്ന ഒരു പറ്റം സമുദായത്തിനോട് ഒരിക്കലും യോജിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അത്തരത്തിലുള്ള എല്ലാവിധ തെറ്റിദ്ധാരണകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാം എന്തു പറയുകയാണെങ്കിലും ഏതൊന്ന് പ്രവർത്തിക്കുകയാണെങ്കിലും ദീനായി കാണുന്ന എല്ലാത്തിനും പ്രമാണം വേണം, തെളിവ് വേണം, ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാവണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നാം സ്വീകരിക്കുക.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രവാചക സ്നേഹം സ്വഹാബത്തിലുള്ള മാതൃക. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് അബ്ദുല്ല മെഴ്സിൻ വണ്ടൂർ.
4: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ ഇനി കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ സൂറത്തുൽ ഹിജർ 64-65 വചനം. ഹിഫ്ദുൽ ഖുർആൻ നിർവഹിക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ദുൽ ഖുർആൻ സൂറ അൽ ഹിജറിലെ 64-ാമത്തെ ആയത്ത് മുതൽ 65 രണ്ടായത്തുകൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ ആയത്തും പിന്നൊരു വലിയ ആയത്തുമാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് ആവർത്തിച്ച് കേൾക്കണം. ഇന്നലെ എടുത്ത ഭാഗം ഒന്ന് പാരായണം ചെയ്ത് പുതിയ ഭാഗം തുടങ്ങാം.

0: പുതിയ ഭാഗം.
1: വഅതൈനാക ബിൽഹഖി വഇന്നാ ലസാദിഖൂൻ ഫഅസ്ജിബ്.

0: ഇൻഷാ സൂറത്തുൽ ഹിജറിലെ 64-65 രണ്ടായത്തുകളാണ് ഇന്ന് നമ്മൾ മനഃപാഠമാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു അൽ ഹിജർ 64-65 വചനം. ഹിഫ്ളുൽ ഖുർആൻ നിർവഹിച്ചത് സക്കീർ മൗലവി എടത്തനാട്ടുകാരാണ്.
2: أعوذ بالله من الشيطان الرجيم.

0: നുറുങ്ങുകൾ. പ്ലീസ് ഒന്ന് ഫോൺ എടുക്കണേ. ഈ വിഷയത്തിൻ്റെ രചന നിർവഹിച്ചത് വി വി ബഷീർ വടകര. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: പ്ലീസ് ഒന്ന് ഫോൺ എടുക്കണേ. എഴുത്ത് വി വി ബഷീർ വടകര. സർവമേഖലകളിലെയും നന്മയും തിന്മയും വേർതിരിച്ചു കാണിച്ച മതമാണ് ഇസ്ലാം. പ്രപഞ്ചസൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾ മുഴുവൻ തൻ്റെ ജീവിതത്തിലൂടെ പകർത്തിക്കാണിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ നിങ്ങളാരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ വിശ്വാസികളാവുകയുമില്ല. നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാവുന്ന ഒരു സംഗതി ഞാൻ അറിയിച്ചു തരട്ടെയോ? നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. മുസ്ലിം, ഇതിലെ ഓരോ വാക്കിൻ്റെയും ആത്മാവ് നാം ഉൾക്കൊള്ളേണ്ടതാണ്. ലോകത്തെ ഒരു വിരൽ തുമ്പിൽ കാണാൻ കഴിയുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. പരസ്പരം അറിയാനും അറിയിക്കാനും പങ്കുവയ്ക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ പലതുമുണ്ട്. കൂട്ടുകുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു പരിധിവരെ ബന്ധങ്ങൾ നിലനിർത്തുന്ന ഉപകരണമാണ് മൊബൈൽ ഫോൺ. വിളിച്ചും അന്വേഷിച്ചും ബന്ധങ്ങൾ നിലനിർത്താൻ മൊബൈൽ ഫോണുകൾ ആശ്രയിക്കുന്നവരാണ് മിക്കവരും. എഴുത്തും വായനയും അറിയാത്തവർ പോലും ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നു. സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ബന്ധങ്ങളുടെ പ്രാധാന്യം കുറച്ചു കാണുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഫോൺ വിളിച്ചാൽ അതെടുക്കാൻ മടിയുള്ള ആളുകളെ നമുക്ക് കാണാം. ആരും തന്നെ വെറുതെ ഫോൺ വിളിക്കില്ല, ആവശ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കുമല്ലാതെ. രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള നേതാക്കൾ മാത്രമല്ല, മതരംഗത്തുള്ള ചിലരും സാധാരണക്കാരൻ്റെ ഫോൺ കോളുകളെ അവഗണിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മീറ്റിംഗുകൾക്ക് സ്ഥിരമായി വിളിക്കുന്ന ഒരു സംഘടനാ സാരഥി ഹജ്ജിന് പോകുന്ന വിവരം പറയാൻ ഒരാളെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്ത സംഭവം പങ്കുവയ്ക്കുകയുണ്ടായി. കമ്മിറ്റി മീറ്റിംഗിന് വിളിക്കുകയാകുമെന്ന് കരുതിയാണ് ഫോൺ എടുക്കാതിരുന്നത് എന്നാണ് ടിയാൻ നേരിൽ കണ്ടപ്പോൾ മറുപടി പറഞ്ഞത്. അത്രേ, ചില പണ്ഡിതന്മാരിലും ഇത്തരം വിവേചന നിലപാടുള്ളവരുണ്ട് എന്നതും വാസ്തവമാണ്. മതവിധി ചോദിക്കാനോ എന്തെങ്കിലും സംശയം ചോദിക്കാനോ ആയിരിക്കും സാധാരണക്കാരൻ വിളിക്കുന്നത്. 5-ഉം 10-ഉം തവണ മിസ്ഡ് കോൾ കണ്ടിട്ട് പോലും തിരിച്ചു വിളിക്കാത്തവർ. അയാളെ വിളിച്ചിട്ട് കാര്യമില്ല, നമ്മളൊന്നും വിളിച്ചാൽ ഫോണെടുക്കില്ല എന്നൊരു പണ്ഡിതനെയോ നേതാവിനെയോ സംബന്ധിച്ച ആളുകൾ പറയുന്നുവെങ്കിൽ അത് സംഘടനയ്ക്കും പ്രബോധന രംഗത്തിനും ഏൽക്കുന്ന പരിക്കായിട്ടേ നമുക്ക് കാണാൻ കഴിയും. തിരക്കുള്ളവർക്ക് വിളിക്കുന്ന സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. എന്നാൽ എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ തിരിച്ചു വിളിക്കാമല്ലോ. അതാണ് ഇസ്ലാമിക മര്യാദ. നടന്നു പോകുന്ന ഒരാളെ ഉറക്കെ വിളിച്ചിട്ടും അയാൾ കേൾക്കാത്ത ഭാവം നടിച്ച് മുന്നോട്ടു പോയാൽ അയാളെക്കുറിച്ച് വിളിച്ചയാളുടെ മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കും? ഫോൺ വഴി വിളിച്ചാലും അതെടുക്കാനോ ചിലപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും തിരിച്ചു വിളിക്കാനോ തയ്യാറാകാത്തതും ഇതുപോലെ തന്നെയല്ലേ? എന്തു തിരക്കാണെങ്കിലും തന്നെ അന്വേഷിക്കുന്നയാളെ തിരിച്ചു വിളിക്കാനുള്ള സമയം കണ്ടെത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ച് അത് വിനയത്തിൻ്റെ ലക്ഷണമാണ്. ഇയാദ് ബിൻ ഹിമാറിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാളും ഒരാളോടും ഗർവ് കാണിക്കാതിരിക്കുകയും ഒരാളും ഒരാളുടെ മേലും അതിക്രമം കാണിക്കാതിരിക്കുകയും ചെയ്യുവോളം നിങ്ങൾ അന്യോന്യം വിനയം കാണിക്കണമെന്ന് അള്ളാഹു എനിക്ക് ബോധനം നൽകിയിരിക്കുന്നു. മുസ്ലിം, വിശുദ്ധ ഖുർആനിലെ സൂറ അബസയിൽ അന്ധനായ സുഹാബി അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൗമ്യമായി അള്ളാഹു തിരുത്തുന്ന വിഷയത്തിൽ നമുക്കുള്ള പാഠം ആരോടും മുഖം തിരിക്കരുത് എന്നതാണ്. ഫോൺ വിളിക്കുന്നവർ സമയവും സാഹചര്യവും നോക്കണം. ഒന്നിലധികം തവണ വിളിച്ചിട്ടും എടുക്കുന്നില്ലെങ്കിൽ അതിനു പറ്റിയ സാഹചര്യത്തിലായിരിക്കില്ല എന്നു മനസ്സിലാക്കണം. വീണ്ടും വീണ്ടും വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കുക. അർദ്ധരാത്രി സമയത്തും ഞാൻ വിളിച്ചാൽ ഫോണെടുക്കണമെന്ന വാശി പാടില്ല. ഒരു വിശ്വാസി അന്യരെ ഒരു നിലയ്ക്കും ഉപദ്രവിച്ചുകൂടാ. നേതാക്കളും പണ്ഡിതന്മാരും നമ്മെപ്പോലെ വിശ്രമം ആവശ്യമുള്ളവർ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറുക. പൂർണ്ണമായി സലാം പറഞ്ഞാൽ പോലും സലാം എന്നതിലൊരുക്കുന്ന ആളുകളെയും നമുക്ക് കാണാം. സലാം പറയുന്നതിൻ്റെയും മടക്കുന്നതിൻ്റെയും പ്രതിഫലം മനസ്സിലാകാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഫോൺ എടുത്തയാളോട് തിരക്കുണ്ടോ എന്ന് ചോദിച്ചതിനു ശേഷം ശബ്ദം നിയന്ത്രിച്ചുകൊണ്ടാവണം നമ്മൾ സംസാരിക്കേണ്ടത്. അങ്ങേത്തലയ്ക്കലുള്ളയാൾക്ക് സംസാരം തുടരാൻ താൽപ്പര്യമില്ല എന്നു മനസ്സിലായാൽ നാം സംസാരം ചുരുക്കണം. അനാവശ്യമായ സംസാരം തിരക്കു പിടിച്ച ആളുകളോട് ഫോണിലൂടെ നടത്തുമ്പോൾ അവർക്കത് അരോചകമാകും. പിന്നീട് അവരുടെ ഫോൺ എടുക്കാൻ മടിക്കും. വെറുതെ സമയം കളയാനുള്ള വിളി എന്ന് കരുതും. അനാവശ്യ സംസാരവും കൂടുതലായുള്ള ചോദ്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് വെറുത്തിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ സമയത്ത് പരിചിതനായാലും അപരിചിതനായാലും സാധാരണക്കാരനായാലും നേതാവായാലും
2: ഇനി പീസരുടെയിൽ ഹൃദയവസന്തം. സൂറത്തുനിസ 66 മുതൽ 69 വരെയുള്ള വചനങ്ങൾ സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم ولو أنا كتبنا عليهم أن اقتلوا أنفسكم أو اخرجوا من دياركم ما فعلوه إلا قليل منهم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم واشد تثبيتا.
4: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 66-ാമത്തെ വചനമാണ് ഉദിക്കൽപ്പിച്ചത്. വലൌ അന്ന, നാം ആയിരുന്നെങ്കിൽ, കതബ്ന, നാം നിയമിച്ചിരുന്നെങ്കിൽ, അലൈഹിം, അവരുടെ മേൽ, അനിഖ്തുലു, നിങ്ങൾ കൊല്ലുവീൻ എന്ന്, അൻഫുസകും, നിങ്ങളുടെ സ്വന്തങ്ങളെ, അവിഹ്രുജു, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകുവീൻ, മിമദിയാരിക്കും, നിങ്ങളുടെ വസതികളിൽ നിന്ന്, മാ ഫഅലൂഹു, അതവർ ചെയ്യുകയില്ല, ഇല്ലാ ഖലീലുൻ, കുറച്ചു ആളുകളൊഴികെ, മിൻഹും, അവരിൽ നിന്ന്, വലൌ അന്നഹും, അവരായിരുന്നെങ്കിൽ, ഫഅലൂ, അവർ ചെയ്തിരുന്നെങ്കിൽ, മാ യുഅദൂന, അവർക്ക് സതുപദേശം ചെയ്യപ്പെടുന്ന കാര്യം, ബിഹി, അതുകൊണ്ട്, ലകാന, അതാകുമായിരുന്നു, ഖൈറൻ ലഹും, അവർക്ക് ഏറ്റവും ഉത്തമം, വ അശദ്ദ, കൂടുതൽ ശക്തമായതും, തസ്ബീത, ഉറപ്പിക്കൽ, സ്ഥിരപ്പെടുത്തലിൽ. ഇതാണ് 66-ാമത്തെ വചനം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളെ കൊല്ലുവീൻ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വസതികളിൽ നിന്ന് പുറത്തു പോകുവീൻ എന്ന് അവരുടെ മേൽ നാം നിയമിച്ചിരുന്നെങ്കിൽ, അവർ അവരിൽ നിന്ന് അല്പം ആളുകളൊഴികെ അത് ചെയ്യുന്നതല്ല. അവരോട് സതുപദേശം ചെയ്യപ്പെടുന്ന കാര്യം അവർ ചെയ്തിരുന്നെങ്കിൽ, അതവർക്ക് ഏറ്റവും ഉത്തമവും കൂടുതൽ ശക്തമായി ഉറപ്പിക്കുന്നതുമാകുമായിരുന്നു. ഇതാണ് 66-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എത്രത്തോളം അവർ പ്രാവർത്തികമാക്കുന്നവരാണെന്ന് അള്ളാഹുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വലൌ അന്ന ഫറലന അലൈഹിം, അവരുടെ മേൽ നാം നിർബന്ധമാക്കിയിരുന്നെങ്കിൽ, ഫറലാക്കിയിരുന്നെങ്കിൽ, ഖത്ല ബഅളഹും ബഅദൻ, അന്യോന്യം വധിക്കാൻ വേണ്ടി, അവൽ ഖുറൂജ മിൻ ദിയാരിഹിം, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി, മംതസല അംറന മിൻഹും ഇല്ലാ അദദുൻ ഖലീൽ, കുറച്ച് ആളുകളൊഴികെ ബാക്കി ആരും അത് ചെയ്യുമായിരുന്നില്ല. ഫൽ യഹ്മദുല്ലാഹ അന്നഹു ലം യുകല്ലിഫുഹും മാ യശുഖു അലൈഹിം, അതുകൊണ്ട് അവർ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ, അവർക്ക് കഴിയാത്ത കാര്യം അല്ലാഹ് അവരോട് കൽപ്പിക്കാത്തതിനാൽ. വലൌ അന്നഹും ഫഅലൂ മാ യദ്കുറൂ നബിഹി മിൻ ത്വാഅത്തില്ലാ ലകാന ഖൈറൻ മിനൽ മുഖാലഫ, അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യം അവർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, വലൌ അന്നഹും ഫഅലു മാ യദ്കുറൂന ബിഹി മിൻ ത്വാഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി അള്ളാഹ് കൽപ്പിച്ചത് അവർ അനുസരിച്ചിരുന്നെങ്കിൽ, വ അശദ്ദ റുസൂഖൻ ലിഈമാനിഹിം വല ആതൈനാ ഹും മിൻ ഇൻദിനാ സവാബൻ അദീമാ, അതവർ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ പക്കൽ നിന്ന് വലിയ പ്രതിഫലം, മഹത്തായ പ്രതിഫലം നാം അവർക്ക് നൽകുമായിരുന്നു. അതുമാത്രമല്ല, അവർക്ക് ശരിയായ വഴിയിലേക്ക് നാം അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. പക്ഷേ അവരിൽ മഹാഭൂരിഭാഗവും അതനുസരിക്കാൻ സന്നദ്ധരല്ലാത്ത ആളുകളാകുന്നു. യുഹ്ബിർ തആല അൻ അക്സരി നാസി അന്നഹും ലൗ ഉമിറു ബിമാഹും മുർത്തകിബൂന ഹു മിനൽ മഅനാഹി ലമാ ഫഅലൂഹു ലിഅന്ന ത്വിബാഅഹും അർറദീഅ മജ്ബൂലത്തുൻ അലാ മുഖാലഫത്തിൽ അംരി, അവരുടെ പ്രകൃതം തന്നെ കൽപ്പനയ്ക്ക് എതിർ ചെയ്യുക എന്ന രൂപത്തിലാകുന്നു, പറഞ്ഞത് കേൾക്കാതിരിക്കുക എന്ന രൂപത്തിലാകുന്നു. വഹാദ മിൻ ഇൽമിഹി തബാറക വ തആല, ഇത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ബിമാലം യക്കുൻ ഔ കാന ഫകൈഫ കാന യകൂനു വലിഹാദ ഖാലത അല, അല്ലെങ്കിൽ അവരിന്ന് സംഭവിക്കേണ്ടിയിരുന്നു, കാണേണ്ടിയിരുന്നു. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വലോ അന്ന കത്തബന അലൈഹിം അനി ഖുതുലു അംഫുസക്കും അവിഖ്റുജു മിൻ ദിയാരിക്കും മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും, അവരോട് നാം കൽപ്പിച്ചിരുന്നെങ്കിൽ പരസ്പരം വധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീട്ടിന്ന് പുറത്തു പോകാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നെങ്കിൽ കുറച്ച് ആളുകളൊഴികെ മറ്റാരും അത് പ്രവർത്തിക്കുമായിരുന്നില്ല. അപ്പം അവരെക്കുറിച്ച് അവൻ അല്ലാഹു സുബ്ഹാനഹു തആല നന്നായി അറിയുന്നവനാകുന്നു, ആരാണ് വഴിപ്പെടാൻ തയ്യാറായവരെന്നും ആരാണ് ധിക്കാരികളായ ആളുകളെന്നും അല്ലാഹുവിന് അവരെക്കുറിച്ച് നന്നായി അറിയാം എന്നർത്ഥം. അതാണ് അതിലെ ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യം. മാത്രമല്ല അവരോട് കൽപ്പിച്ചിരുന്ന കാര്യം, വലൗ അന്നഹും ഫഅലു മാ യുഅദൂന ബിഹി, അവർ ഉപദേശിക്കപ്പെട്ട കാര്യം അവർ അനുസരിച്ചിരുന്നെങ്കിൽ, പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ലക്കാന ഖൈറൻ ലഹും, അതവർക്ക് ഗുണകരകം ആകുമായിരുന്നു. മാത്രമല്ല അവർക്ക് ഉറച്ചു നിൽക്കാൻ അതവരെ സഹായിക്കുമായിരുന്നു. ദീനിൻ്റെ അധ്യാപനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അതവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അതാണ് അഷദ്ദ തസ്ബീത്ത, അതിശക്തമായ നിലക്ക് അവർക്ക് തസ്ബീത്ത് അത് പ്രദാനം ചെയ്യുമായിരുന്നു എന്ന് അല്ലാഹു പറയാൻ. കാരണം നമുക്ക് വലിയ പാഠം ആ പറഞ്ഞ കാര്യത്തിലുണ്ട്. അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കി ജീവിച്ചാൽ ദുനിയാവിനും ആഖിറത്തിലും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുന്നത് വഴി അവൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ വിധേയരാകുമായിരുന്നു, അത് നമുക്ക് ലഭിക്കാൻ അത് കാരണമാകുമായിരുന്നു എന്നാണ് ആ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. 67-ാമത്തെ ആയത്ത്, വഇദല്ല ആതൈനാഹും മില്ലദുന്ന അജ്റൻ അളീമാ, വഇദൻ അപ്പോൾ, ലആതൈനാഹും നാം അവർക്ക് കൊടുക്കുകയും ചെയ്യും, മില്ലദുന്ന നമ്മുടെ അടുക്കൽ നിന്ന്, അജ്റൻ അളീമാ മഹത്തായ പ്രതിഫലം. അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കി അതനുസരിച്ചുകൊണ്ട് അവർ ജീവിച്ചിരുന്നെങ്കിൽ, ആദ്യം പറഞ്ഞു അവർക്ക് ലക്കാന ഖൈറൻ ലഹും, അതവർക്ക് ഗുണകരമാകുമായിരുന്നു. വ അഷദ്ദ തസ്ബീത്ത, മാത്രമല്ല കൂടുതൽ ശക്തമായി ഉറപ്പിക്കുന്നതുമാകുമായിരുന്നു. അതിന് പുറമെയാണ് പറഞ്ഞത്, അന്നേരം നമ്മുടെ വകയായി വമ്പിച്ച പ്രതിഫലം നാം അവർക്ക് നൽകുമായിരുന്നു. അതുമാത്രമല്ല തുടർന്ന് പറയാണ്, വലഹദൈനാഹും സിറാത്തം മുസ്തഖീമാ, ചൊവ്വായ പാതയിൽ നാം അവരെ വഴി നടത്തുകയും ചെയ്യുന്നതാണ്. ചൊവ്വായ മാർഗത്തിൽ, ശരിയായ മാർഗത്തിൽ നാം അവരെ വഴി നടത്തുകയും ചെയ്യുന്നതാണ്. അതാണ് പിന്നെ പറഞ്ഞ കാര്യം. അപ്പോൾ അതിനടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക എന്ന കാര്യം. അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന കാര്യമാണ് അതിന് അവരെ അർഹരാക്കുന്ന കാര്യമെന്നാണ് അല്ലാഹു വ്യക്തമാക്കുന്നത്. വഇദല്ല ആതൈനാഹും മില്ലദുന്ന അജ്റൻ അളീമാ, വല ആതൈനാഹും മിൻ ഇന്ദിനാ സവാബൻ അളീമൻ, അതാണ് അജ്റൻ അളീമാ എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലം അവർക്ക് നൽകുമായിരുന്നു. മാത്രമല്ല വല വഫഖ്നാഹും ഇല ത്വരീഖിൽ മൂസിലി ഇലല്ലാഹി വജന്നതിഹി, അള്ളാഹുവിലേക്കെത്തുന്ന അഥവാ അവൻ്റെ സ്വർഗത്തിലേക്കെത്തുന്ന വഴിയിലേക്ക് നാം അവരെ കൊണ്ടെത്തിക്കുമായിരുന്നു എന്നൊക്കെ അള്ളാഹു പറഞ്ഞ കാര്യം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണ മനസ്സോടുകൂടി, ഇഷ്ടത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് അതിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാനാണ് സത്യവിശ്വാസികളായ ആളുകൾ തയ്യാറാവേണ്ടത് എന്നർത്ഥം. തുടർന്ന് 69-ാമത്തെ വചനം, وَمَن يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِم مِّنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَئِكَ رَفِيقًا. وَمَنْ ആരെങ്കിലും യുത്ത് അനുസരിക്കുന്നുവോ അല്ലാഹ അല്ലാഹുവിനെ, വർ റസൂല റസൂലിനെയും, ഫഉലായിക എന്നാൽ അക്കൂട്ടർ, മഅല്ലദീന യാതൊരു കൂട്ടരുടെ കൂടെയായിരിക്കും, അതാരാണ്, അൻഅമല്ലാഹ് അല്ലാഹു അനുഗ്രഹം ചെയ്തിട്ടുള്ള, അലൈഹിം അവരുടെ മേൽ, മിനൻ നബിയീന നബിമാരാകുന്ന, വസ്വദ്ദീഖീന സത്യസന്ധന്മാരും, വശുഹദായി രക്തസാക്ഷികളും, വസ്വാലിഹീൻ സ്വാലിഹുകളും, വഹസുന വളരെ നന്നായിരിക്കുന്നു, ഉലായിക അക്കൂട്ടർ റഫീഖ സുഹൃത്തായിട്ട്. ആർ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ അക്കൂട്ടർ യാതൊരുവരുടെ മേൽ അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരുടെ കൂടെ ആയിരിക്കും. അതായത് നബിമാരും സുദ്ദീഖുകളും ഷഹീദുകളും സ്വാലിഹുകളുമാകുന്ന അനുഗ്രഹീതരുടെ കൂടെ അക്കൂട്ടർ വളരെ നല്ല സുഹൃത്തുക്കളും. വളരെ ശ്രദ്ധേയമായൊരു വചനമാണിത്. അള്ളാഹുവിനെയും റസൂലിനെയും ആരെങ്കിലും അനുസരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അത് വാക്കുകൊണ്ടല്ല, വാക്കാൽ അതേപോലെ പ്രവൃത്തിയാൽ ഒക്കെ പൂർണ്ണ മനസ്സോടുകൂടി അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാൻ ആരൊക്കെ സന്നദ്ധരാകുന്നുവോ അങ്ങനെയുള്ള ആളുകൾ അള്ള അനുഗ്രഹിച്ച നബിമാർ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരുടെ കൂടെയായിരിക്കും നാളെ പരലോകത്ത്. ആ ആളുകൾ എത്ര നല്ല കൂട്ടുകാരാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല അറിയിക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ കൂടെ, സുദ്ദീഖീങ്ങളുടെ കൂടെ നമുക്ക് ഒത്തുചേരാൻ സാധിക്കണമെങ്കിൽ അതിനുള്ള മാർഗം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാകുന്നു. വമൻ യുത്തഇല്ലാഹ വറസൂല ഫഹുവ മഅമൻ അൻഅമല്ലാഹു അലൈഹിം. ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ അവർ അള്ള അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. എങ്ങനെ? ബിദുഹൂലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന, അതായത് മിനൽ അംബിയാഇ വസ്സിദ്ദീഖീന അല്ലദീന കമൂല തസ്ദീഖുഹും ബിമാ ജാഅത് ബിർ റുസുൽ. സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ കൊണ്ടുവന്നത് പരിപൂർണമായി സത്യപ്പെടുത്തിയ ആളുകൾ, വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും എല്ലാ നിലക്കും സത്യപ്പെടുത്തിയ ആളുകൾ. വഅമിലൂ ബിഹി, അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ആളുകൾ, അതാണ് സിദ്ദീഖുകൾ എന്ന് പറഞ്ഞാൽ. വശുഹദാഉ അല്ലദീന ഖുതിലു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകൾ, അവരാണ് ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ. വസ്വാലിഹീൻ അല്ലദീന സ്വലുഹത് ലവാഹിറുഹും ബവാത്തിനുഹും വസ്വലുഹത് അഅ്മാലുഹും, അതായത് തങ്ങളുടെ ഉള്ളും പുറവും നന്നാക്കിയ ആളുകൾ, തങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കിയ ആളുകൾ. മ അഹ്സന ഉലായിക മിൻ റുഫഖാഇ ഫിൽ ജന്ന, ഈ ആളുകൾ സ്വർഗത്തിൽ എത്ര നല്ല കൂട്ടുകാരായിരിക്കും. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആ വചനത്തിൽ വ്യക്തമാക്കുന്ന കാര്യം. അതുകൊണ്ട് അംബിയാക്കന്മാരുടെ കൂടെ, ഔലിയാക്കന്മാരുടെ കൂടെ, ശുഹദാക്കന്മാരുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനുള്ള മാർഗം സ്വീകരിക്കണം. ശുദ്ധമായ തൗഹീദ് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരിക്കലും അംബിയാക്കന്മാരോടല്ല പ്രാർത്ഥിക്കേണ്ടത്, സുദ്ദീഖീങ്ങളോടല്ല പ്രാർത്ഥിക്കേണ്ടത്, ശുഹദാക്കളോടല്ല പ്രാർത്ഥിക്കേണ്ടത്, സ്വാലിഹീങ്ങളോടല്ല പ്രാർത്ഥിക്കേണ്ടത്, ഏകനായ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അവരൊക്കെ ജീവിച്ച ആ മാർഗം അവലംബിച്ചുകൊണ്ട് ജീവിക്കുക. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. കുല്ലുമൻ അത്വാ അല്ലാഹ വ റസൂലഹു അല ഹസ്ബി ഹാലിഹി വ ഖദറിൽ വാജിബി അലൈഹി മിൻ ദക്കരിൻ വ ഉൻസാ വ സഗീരിൻ വ കബീരിൻ. ആരൊക്കെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരിക്കുന്നുവോ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഓരോരുത്തരും അവനവനെ നിലയനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് റസൂലിനെ അനുസരിക്കാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ فأولئك مع الذين أنعم الله أنعم الله عليهم أي النعمة العظيمة التي تقتضي الكمال والفلاح والسعادة. ഒരാൾക്ക് വിജയം ലഭിക്കുന്നത്, സൗഭാഗ്യം ലഭിക്കുന്നത്, പരിപൂർണത ലഭിക്കുന്നത് അള്ളാഹുവിന് അനുഗ്രഹം കിട്ടുമ്പോഴാണ്. അതാണ് അള്ളാഹ് അനുഗ്രഹിച്ചവർ എന്ന് പറഞ്ഞത്. അതാരാണ്? മിനൻ നബിയീന അല്ലദീന ഫള്ളലഹുമുല്ലാഹു ബിവഹീഹി, തൻ്റെ വഹീ കൊണ്ട് അള്ളാഹ് ശ്രേഷ്ഠരാക്കിയവരാണ് നബിമാർ. വഖ്തസ്സഹും ബി തഫ്ദീലിഹിം ബി ഇർസാലിഹിം ഇലൽ ഖൽഖി, അള്ളാഹു തൻ്റെ സൃഷ്ടികളിലേക്ക് നിയോഗിച്ചയച്ച ആളുകളാകുന്നു, പ്രത്യേകമായി അയച്ച ആളുകളാകുന്നു പ്രവാചകന്മാർ. വ ദഅവതിഹിം ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും വേണ്ടി അള്ളാഹ് അയച്ച ആളുകളാകുന്നു പ്രവാചകന്മാർ. വ സിദ്ദീഖീന വഹും അല്ലദീന കമൂല തസ്ദീഖുഹും ബിമാ ജാഅത് ബിർ റുസുൽ ഫഅലിമു അൽ ഹഖ വ സദ്ദഖൂഹു ബി യഖീനിഹിം വൽ അബിൽ ഖിയാമ ബിഹി ഖൗലൻ വ അമലൻ വ ഹാലൻ വ ദഅവത്തൻ ഇലല്ലാഹ്. അല്ലാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ സത്യപ്പെടുത്തിയ ആളുകൾ, ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കിയ ആളുകൾ, അതേപോലെ തന്നെ ഉറച്ച് അവരെ വിശ്വസിച്ച ആളുകൾ, വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും അതേപോലെ തന്നെ അവർ കൊണ്ടുവന്ന അധ്യാപനങ്ങളെ പ്രബോധനം ചെയ്തുകൊണ്ടും ആ നിലയിൽ നിലയുറപ്പിച്ച ആളുകൾ, അതാണ് സ്വദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ വചനം അത്യുന്നതമാകാൻ വേണ്ടി അവൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആളുകൾ അവരാണ് ശുഹദാക്കൾ. വസ്വാലിഹീൻ അല്ലദീന സ്വലുഹ ളാഹിറുഹും വബാത്തിനുഹും ഫസ്വലഹത് അഅ്മാലുഹും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാഹ്യമായും ആന്തരികമായും എല്ലാ നിലക്കും നന്നാക്കിയ ആളുകൾ, നന്മ ചെയ്ത ആളുകൾ, അതേപോലെ തന്നെ അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ, ഇത്തരം ആളുകളുടെ കൂടെയായിരിക്കും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ എന്നാണ് 69-ാമത്തെ ആയത്തിലുള്ള അള്ളാഹു വ്യക്തമാക്കുന്നത്. വമൻ യുത്ഇല്ലാഹ വർ റസൂല, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ, ഫഉലായിക എന്നാൽ അക്കൂട്ടർ, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. അതാരാണ്? മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, അതായത് പ്രവാചകന്മാർ, സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരുടെ കൂടെയായിരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല അറിയിക്കുന്നത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകളും കാണാൻ സാധിക്കും. സൗബാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ, താങ്കളുടെ ജീവിതകാലത്ത് താങ്കളുമായി താങ്കളെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ എനിക്ക് താങ്കളുടെ മുമ്പിൽ വന്ന് താങ്കളെ കാണാൻ സാധിക്കും, പക്ഷേ എൻ്റെ വിഷമം, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗത്തിലാണെങ്കിൽ തന്നെ താങ്കൾ ഉന്നതമായ ദർജയിലായിരിക്കുമല്ലോ, അപ്പോൾ താങ്കളെ കാണാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമമെന്നറിയിച്ചപ്പോൾ അള്ളാഹു ഈ വചനം അവതരിപ്പിച്ചു എന്നാണ് ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു സഹാബി പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, താങ്കളുടെ കൂടെ സ്വർഗത്തിലെനിക്കെത്തണം എന്ന് ആണ് ആ സുഹാബി ചോദിക്കുന്നത്. താങ്കളുടെ ആവശ്യം ചോദിച്ചോ എന്ന് ആ സുഹാബിയോട് പ്രവാചകൻ പറഞ്ഞപ്പോൾ ആ സുഹാബി ചോദിച്ചത്, എനിക്ക് താങ്കളുടെ കൂടെ സ്വർഗത്തിലെത്താൻ സാധിക്കണമെന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഫഅഇന്നി അലാ കസ്റത്തി സുജൂദ്, ധാരാളം സുജൂദുകൾ ചെയ്തുകൊണ്ട് അതിനുവേണ്ടി താങ്കൾ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിലേക്കടുക്കുന്ന ഒരു വലിയ കർമ്മമാണ് നമസ്കാരം നിർവഹിക്കുക എന്നത്. അത് അധികരിപ്പിച്ചുകൊണ്ട് താങ്കൾ എന്നെ ആവശ്യത്തിൽ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്ന് ആ സഹാബിയോട് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാമീപ്യം സിദ്ധിക്കാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കണം, പരിശ്രമിക്കണം. അതിനുള്ള മാർഗമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനനുസരിക്കുക, പ്രവാചകൻ അനുസരിക്കുക എങ്കിൽ അത്തരം ആളുകൾ അള്ളാഹുവിൻ്റെ കൂടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്നാണ് ആ ആയത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. തീർച്ചയായും എല്ലാ രംഗത്തും പ്രവാചകൻ തിരുമേനിയുടെ അധ്യാപനങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കണം, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല അത്തരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് എല്ലാ നിലക്കും സ്നേഹം കാണിക്കുന്ന, അവിടുത്തെ അധ്യാപനങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുന്ന ആ അത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദീസിൽ കാണാൻ സാധിക്കും, റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി എന്ന സ്വഹാബിയാണ്, അദ്ദേഹം പറയാണ്, ഞാൻ പ്രവാചകൻ്റെ അടുക്കൽ രാത്രി താമസിച്ചിരുന്നു. അവിടത്തേക്ക് വുളൂഇനുള്ള വെള്ളം മുതലായ ആവശ്യങ്ങൾ ഞാൻ കൊണ്ടുവന്ന് ചെന്ന് കൊടുത്തപ്പോൾ അവിടുന്ന് പറഞ്ഞു, താങ്കൾക്ക് വേണ്ടത് ചോദിച്ചു കൊള്ളുക. അല്ലേ, നമ്മളാണെങ്കിൽ ചിലപ്പോൾ സമ്പത്തായിരിക്കും ചോദിക്കുക, ഭൗതിക കാര്യങ്ങളായിരിക്കും ചോദിക്കുക. പക്ഷേ ആ സുഹാബി പറയാണ്, ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള സഹവാസമാണ് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്. സുബ്ഹാനല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റു വല്ലതുമുണ്ടോ? ഞാൻ പറഞ്ഞു, അതുതന്നെയാണുള്ളത്. അപ്പോൾ ആ പ്രവാചകൻ തിരുമേനി പറയാണ്, എന്നാൽ സുജൂദ് വർദ്ധിപ്പിക്കൽ വഴി നിന്റെ കാര്യത്തിൽ നീ എന്നെ സഹായിച്ചു കൊള്ളുക. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിലെത്താനുള്ള മാർഗമാണ് സുന്നത്ത് ധാരാളമായി പ്രാവർത്തികമാക്കുക, പ്രവാചകന്റെ മാർഗം പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നതല്ലാതെ, പ്രവാചകരെ, താങ്കൾ എന്നെ സ്വർഗത്തിലാക്കണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, താങ്കളുടെ ശഫാഅത്തിൽ താങ്കൾ എന്നെ ഉൾപ്പെടുത്തണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക, എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള സജ്ജനങ്ങളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, നമ്മളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറത്തു നിസാഇൻ്റെ 66 മുതൽ 69 വരെയുള്ള വചനങ്ങൾ. വിഷയം സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
5: أعوذ بالله من الشيطان الرجيم
6: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب

0: അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون
0: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ. അസ്സലാമുക്ക്, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
3: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
0: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
3: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
0: ഫസ്റ്റ് ആ ഒരു തൗഫീക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹമായിരുന്നു. അപ്പൊ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
3: നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു. കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പം അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, വെള്ളത്തെ മനുഷ്യന് വിധേയമാക്കി. ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ഹസ്.
0: അതാണ് ഇങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായ ഒരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ, നിങ്ങൾ നന്ദി കാണിക്കുവാൻ കൂടി നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
3: അതെ,
0: എന്തിനാണിതൊക്കെ ഈ ഒരു ചിന്ത? മാഷാല്ലാ,
3: എടുത്തേ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹുവിന്റെ കലാമാണല്ലോ.
0: അതെ,
3: അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിന്റെ പിന്നെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ കലാമ് നമുക്കിപ്പം നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം 7 വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിൽ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാന്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ

0: പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ഈ വ്യക്തിത്വ പ്രശ്നങ്ങൾ ഒരാളുടെ ജീവിതത്തെ സമ്പൂർണമായി നശിപ്പിക്കുന്നതിലേക്ക് എത്തും. നിരാശയിലേക്കും ഒരുപക്ഷെ ആത്മഹത്യയിലേക്കും ജീവിതത്തിൻ്റെ വലിയ പരാജയങ്ങളിലേക്കും ഒരു വ്യക്തിയെ നയിക്കുന്നതാണ് അയാളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. ജീവിതങ്ങളിൽ വലിയ ദുരന്തങ്ങളും പരാജയങ്ങളും നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്താണ് എനിക്കിങ്ങനെ വരാൻ എന്നതിനെക്കുറിച്ചൊരു ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്. പല ആളുകളും ആരോ ചെയ്ത മരണത്തിൻ്റെയോ മന്ത്രവാദത്തിൻ്റെയോ ഫലങ്ങളായിരിക്കാം എനിക്കിങ്ങനെയെന്ന് വിശ്വസിക്കുകയും അത്തരം ചികിത്സാ കേന്ദ്രങ്ങളിലേക്കും അതേപോലെ തന്നെ വിശ്വാസവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കുമാണ് പല ആളുകളും എത്തിപ്പെടാറുള്ളത്. എന്നാൽ വ്യക്തിത്വ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിത പരാജയങ്ങൾക്ക് വളരെ വലിയ കാരണങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് ചില വ്യക്തികളുടെ ജീവിത അവസ്ഥകളെക്കുറിച്ച് പരിശോധിക്കുമ്പോഴും അതിലവർക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുമ്പോഴും അതിലൂടെ അവർക്ക് മാറാൻ സാധിക്കുന്നു എന്നതുകൊണ്ടും ഈ കാര്യം ഗൗരവത്തോടുകൂടെ പലരും മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കാതെ പോയാൽ നമ്മുടെ ആയുസ്സും ആരോഗ്യവും പണവും വെറുതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ഒരു കാരണം പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളൊരു വ്യക്തിവിശുദ്ധിയില്ലാത്ത ഒരു മത ജീവിതം നയിക്കാത്ത ഒരു വ്യക്തിയാകുമ്പോൾ നിരന്തരമായ പരീക്ഷണങ്ങൾക്കും പരാജയങ്ങൾക്കും ജീവിതത്തിൽ സാധ്യതയുണ്ട്. അതിന് നമുക്ക് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബർക്കത്തില്ലാത്ത അവസ്ഥ, ഒരു കുരുത്തം കിട്ടാത്ത അവസ്ഥ. ഈ കുരുത്തം ബർക്കത്ത് അത് അല്ലാഹു നമുക്ക് തരേണ്ടതാണ്. ആ ബർക്കത്ത് അല്ലാഹു തന്നാൽ ജീവിതത്തിൻ്റെ ഏത് പ്രവർത്തനങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എളുപ്പത്തോടുകൂടിയും സുഗമതയോടുകൂടിയും അത് മുന്നോട്ട് പോകുന്നതും പൂർത്തിയാകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫ അമ്മാമൻ അത്വാ വത്തക്ക വസദ്ദഖ ബിൽ ഹുസ്ന ഫസനു യസ്സിറുഹു ലിൽ യുസ്ര. ഫ അമ്മാമൻ അത്ത, ഒരാൾ നൽകി, വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും സത്യമായതിനെ അവൻ വത്തക്ക അവൻ സൂക്ഷിച്ചു, വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും ശരിയായതിനെ അവൻ അംഗീകരിക്കുകയും ചെയ്തു, ഫസനു യസ്സിറുഹു ലിൽ യുസ്ര, അവൻ ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് നയിക്കുമെന്നാണ്. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ദാനമാണ്, നൽകലാണ്. നമ്മുടെ സാമ്പത്തിക വിജയ പരാജയങ്ങളിൽ വളരെ വലിയൊരു പങ്ക് നമ്മളുടെ വിനിമയങ്ങൾക്കുണ്ട്. ആ വിനിമയങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ നിർബന്ധവും ഐച്ഛികവുമായിട്ടുള്ള ദാനധർമ്മങ്ങൾ. ഒരുപക്ഷെ 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളതൊരു ബിസിനസ്സിലേക്ക് മുടക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഒരു 2.5% സക്കാത്ത് നമ്മൾ നൽകുകയാണെങ്കിൽ എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക? ഒരു 25,000 രൂപ മാക്സിമം അത്രയേ വരുന്നു. ഈ 25,000 രൂപ നാം കൊടുത്താലും 9.25 ലക്ഷം നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഈ നിർബന്ധ സക്കാത്ത് അന്യൻ്റെ അവകാശം നമ്മുടെ സമ്പത്തിലേക്ക് ചേർക്കുമ്പോൾ ഈ 10 ലക്ഷം നമ്മൾ മുടക്കുന്നത് ഒരു പക്ഷേ നമുക്ക് പ്രയോജനമല്ലാതായിത്തീരും. നാം നൽകണം. നമുക്കെന്ത് കിട്ടുമ്പോഴും അതിൽ നിന്നൊരു വിഹിതം അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് ജീവിതത്തിൽ എളുപ്പം സൃഷ്ടിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. അത് സത്യമാകുമല്ലോ. രണ്ടാമത്തെ വത്തക്ക, സൂക്ഷ്മത പാലിക്കുക. നമ്മളിപ്പോഴും അള്ളാഹുവിൻ്റെ കുരുത്തവും പൊരുത്തവും നമുക്കുണ്ടാവണമെങ്കിൽ അവൻ്റെ കൽപ്പനകളെ സ്വീകരിക്കുകയും അവൻ്റെ വിരോധങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവണമല്ലോ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എങ്ങനെ ഐശ്വര്യമുണ്ടാകും? എങ്ങനെ അനുഗ്രഹമുണ്ടാകും? എങ്ങനെ അവൻ്റെ കാര്യങ്ങൾ സാധിക്കുന്നൊരവസ്ഥയുണ്ടാകും? കാരണം അള്ളാഹുവിൻ്റെ തൗഫീഖില്ലാതെ ഒരു കാര്യവും ഒരു സൂചിയിൽ ഒരു നൂല് കോർക്കുക പോലും സാധ്യമല്ലല്ലോ, അവൻ്റെ ഒരനുഗ്രഹവും കടാക്ഷവും ഇല്ലാതെ. അവനെതിരു നിന്നാൽ നമുക്ക് ഏതൊരു കാര്യമാണ് പൂർത്തിയാക്കാനാവുക? അപ്പോൾ വത്തക്ക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പനകളെ സ്വീകരിക്കുന്ന നിസ്കാരം, നോമ്പ് പോലുള്ള നിർബന്ധ കടമകളെ ശരിയായി നിർവഹിക്കുകയും നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നൊരു വ്യക്തിക്ക് ഈ ബർക്കത്തും അനുഗ്രഹങ്ങളും ഉണ്ടാവുകയുള്ളൂ. വസദ്ദഖ ബിൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും ശരിയായതിന് അംഗീകരിക്കുക. മതം, ദീൻ നമ്മൾ പഠിക്കുകയും അതിൻ്റെ വിശ്വാസ കാര്യങ്ങൾ ശരിയായി വിശ്വസിക്കുകയും അങ്ങനെ നല്ലൊരു കാഴ്ചപ്പാടും അതേപോലെ തന്നെ ബോധ്യതയും ദീനിനെക്കുറിച്ച് ഉണ്ടാവുക എന്നതും നമുക്ക് അനുഗ്രഹവും ബർക്കത്തുകളും കിട്ടുവാനുള്ള ഒരു കാരണമാണ്.

0: അപ്പോൾ ഇതാണ് വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രശ്നം, വ്യക്തിവിശുദ്ധിയില്ലായ്മ. അപ്പോൾ ബർക്കത്തുകൾ നിരാകരിക്കപ്പെടുക, അപ്പോൾ എന്തായിരിക്കും? തൊടുന്നതും പിടിക്കുന്നതും എത്തുന്നതുമെല്ലാം ദുരന്തങ്ങളിലേക്കായിരിക്കും. ഫസനു യസ്സിറുഹു ലിൽ യുസ്ര, എളുപ്പമായി കൊടുക്കും. എന്നാൽ വമാമൻ ബഹില വസ്തകന വ കദബിൽ ഹുസ്ന, ഇതിന് നേരെതിരായി ജീവിക്കുകയാണെങ്കിലോ, ഫസനു യസ്സിറുഹു ലിൽ ഉസ്ര, ഏറ്റവും പ്രയാസമുള്ളതിലേക്ക് എളുപ്പമെത്തും. ഏറ്റവും പ്രയാസമുള്ളതിലേക്ക് നിരന്തരം എളുപ്പം എളുപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ പരാജയം, ദുരന്തം എന്ന് പറയുന്നത്. വ്യക്തിത്വ പ്രശ്നങ്ങളിൽ രണ്ടാമത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രശ്നം, അതായത് ഒരു പ്ലാനും ലക്ഷ്യമൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വെറുതെ മനസ്സിൽ ഓരോന്ന് തോന്നുക, എന്നിട്ട് അതിലേക്ക് ഇറങ്ങുക. ഒരു മാസ്റ്റർ പ്ലാനോ ആലോചനയോ പദ്ധതികളോ ഒന്നുമില്ലാതെ എന്ത് തുടങ്ങണം, എവിടെ എവിടെ പോകണം, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, എത്രത്തോളം വേണം എന്നതിനെക്കുറിച്ചൊന്നും ഒരു കാഴ്ചപ്പാടുമില്ലാതെ വിളിക്കുന്നവരുടെയും അതേപോലെ തന്നെ ക്ഷണിക്കുന്നവരും പറയുന്നവരുടെയും എല്ലാ വാക്കുകളും വിശ്വസിച്ചും സ്വീകരിച്ച് എല്ലാറ്റിലും പോയി ഇടപെടുകയും വീഴുകയും ചെയ്യുക. പിന്നെങ്ങനെ നിലയില്ലാതാകുമ്പോൾ കണ്ണു തുറിച്ച് മേലോട്ട് നോക്കുന്ന ഒരവസ്ഥ, ചിന്തിക്കാതെ ആലോചിക്കാത്ത പ്രവർത്തനങ്ങൾ. ഇങ്ങനെ ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. എത്ര കിട്ടിയാലും പഠിക്കൂല, എത്ര അനുഭവങ്ങൾ ഉണ്ടാക്കിയാലും, എത്ര തന്നെ തനിക്ക് പ്രതികൂലമായ അവസ്ഥകൾ ഉണ്ടായാലും തൻ്റെ സമീപനങ്ങളെക്കൊണ്ടും തൻ്റെ കാഴ്ചപ്പാടില്ലായ്മയെക്കൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ അയാൾ മനസ്സിലാക്കാതിരിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നാം നമ്മുടെ കയ്യിലുള്ള, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന, നമുക്ക് വിജയിച്ചെടുക്കാൻ പറ്റുന്ന, നമ്മുടെ പരിധിയിലും പരിമിതിയിലും കഴിവിലും പെടുന്ന സംഗതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനേ പറ്റൂ. ആളുകൾ പറയുന്നതും ആളുകൾ ക്ഷണിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും എല്ലാം കേട്ട് എല്ലാറ്റിലും ശ്രദ്ധയില്ലാതെ സൂക്ഷ്മതയില്ലാതെ ഇടപെട്ടാൽ എവിടെയും എത്താൻ കഴിയാത്ത അവസ്ഥാവിശേഷമുണ്ടാകും. ഇതാണ് വലിയ സ്വപ്നങ്ങൾ. എനിക്ക് മുതലാളിയാവണം, ഭയങ്കര സമ്പന്നനാകണം, ഭയങ്കര ഫ്ലാറ്റ് വേണം, സ്ഥലം വേണം, വലിയ വീട് വേണം എന്നൊക്കെ പറയാം. മൂലധനമായി തൻ്റെ കയ്യിലൊന്നുമില്ല, ബുദ്ധിപരമായ കഴിവുകളും ആലോചനാശേഷിയുമില്ല. ഇതില്ലാതെ ഈ സ്വപ്നങ്ങൾ മാത്രം മുന്നിൽ കണ്ട് എല്ലാറ്റിലും പോയി ഇടപെട്ട് അവസാനം ഒന്നുമല്ലാതായി തീരുന്നതും വ്യക്തിത്വ പ്രശ്നങ്ങളിൽ മറ്റൊരു പ്രശ്നമാണ്. മൂന്നാമത്തെ ഒന്ന്, ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് അവൻ്റെ വ്യക്തിത്വ പ്രശ്നങ്ങളിൽ മാനസികമായ അസുഖങ്ങൾ. നമുക്ക് മാനസികമായ അസ്വാസ്ഥങ്ങളും പ്രശ്നങ്ങളുമുള്ള പല ആളുകളും ചില തീരുമാനങ്ങൾ എടുക്കും. അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, വളരെ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ആളുകളാണെന്നുള്ളത് കൊണ്ട് അവർക്ക് മാനസിക പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. അബദ്ധങ്ങളും വൈരുദ്ധ്യങ്ങളും മാത്രമല്ല യഥാർത്ഥത്തിൽ നമ്മൾ മാനസിക പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളായി കാണുന്നത്. മറിച്ച് അതിബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുന്ന ചില ആളുകളുടെ പ്രവർത്തനങ്ങളിലും എന്തുണ്ട് ഇതിന്? അവരെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവർ ഇടപെടുന്ന പ്രവർത്തനങ്ങളുടെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അവർ ചിന്തിക്കൂല. അതാണ് ഇത്തരം മാനസിക പ്രശ്നങ്ങൾ മൂലം ജീവിത പരാജയങ്ങളിലേക്ക് എത്തുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ്, അവർ പറയുന്നതൊക്കെ ബുദ്ധിപരമായിരിക്കും, യുക്തിപരമായിരിക്കും, വലിയ കാര്യങ്ങളായിരിക്കും, വലിയ പ്രൊജക്റ്റുകളായിരിക്കും. പക്ഷെ വരും വരായികൾ അവരാലോചിക്കില്ല. ഞാൻ എങ്ങനെ ചെയ്താൽ എനിക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, പേടിയില്ലാതെ പ്രവർത്തിക്കുക. ആ പേടിയില്ലായ്മ വരുന്നത് ഈ രോഗാവസ്ഥയിൽ നിന്നാണ്. അതാണ് പ്രശ്നം. വലിയപ്പോൾ ഒരു കയ്യിലൊരു പൈസ ഇല്ലാത്തൊരാൾ ടൗണിലെ ഏറ്റവും മർമ്മപ്രധാനമായൊരു സ്ഥലത്ത് ഒരു 50 ലക്ഷത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയാണ്. ഒന്നും അയാളെ കയ്യിലില്ല. പാർട്ട്ണർമാരെയും ആളുകളെയും ചേർത്ത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ആ തുടങ്ങുന്ന ബിസിനസ്സിൻ്റെ ഭാവിയെക്കുറിച്ച് അറിയില്ല, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ ഒരാൾ ഇറങ്ങിത്തിരിക്കുക, അയാൾ ചിന്തിക്കാത്ത ഈ 50 ലക്ഷം എനിക്ക് ഈ കച്ചവടം പൊളിഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷം ഞാൻ എവിടുന്ന് കൊടുക്കും, അയാൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കാം. ഇത്തരം പിന്നെ വ്യക്തിപരമായ സ്വഭാവ പ്രശ്നങ്ങളുള്ള ആളുകളാണ് പലപ്പോഴും നിരന്തരമായ ജീവിത പരാജയങ്ങളിലേക്ക് എത്തുന്നത്. നിരന്തരമായ പ്രാർത്ഥനകളും ആലോചനകളും ചിന്തകളും അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിച്ചാൽ, ആലോചനയോടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാൽ, നമുക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചികിത്സിച്ച് അത് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ നമ്മൾ കേട്ട് ശരിയായ നിലപാടോട് മുന്നോട്ട് പോയില്ലെങ്കിൽ, ഒരു പക്ഷേ നമുക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റാത്ത മഹാദുരന്തങ്ങളിൽ ചെന്ന് നമ്മുടെ ജീവിതം അവസാനിക്കുകയും എന്നും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ നരകയാതനകൾ അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പരാജയത്തിൻ്റെ കാരണം എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: നീർപ്പദം വാരിക പ്രസിദ്ധീകരിച്ച കവർ സ്റ്റോറി സലഫി വിരുദ്ധരുടെ ലേബൽ രാഷ്ട്രീയം, ചരിത്രവും യാഥാർത്ഥ്യവും. ഡോക്ടർ ഇ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു.
1: സലഫി വിരുദ്ധരുടെ ലേബൽ രാഷ്ട്രീയം, ചരിത്രവും യാഥാർത്ഥ്യവും. എഴുത്ത് ഡോക്ടർ ഇ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു മനുഷ്യരാശിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് അഥവാ സന്മാർഗം. ആ സന്മാർഗത്തിന്റെ ശുദ്ധവും സമ്പുഷ്ടവും സ്പഷ്ടവുമായ ഉറവിടമാണ് ഇസ്ലാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിത്തന്ന, അവിടുത്തെ അനുയായികളും സച്ചരിതരായ മറ്റു മുൻഗാമികളും നടന്നുതീർത്ത ആ നേർവഴിയിൽ യാതൊരുവിധ കൂട്ടിച്ചേർക്കലുകൾക്കോ മാറ്റിത്തിരുത്തലുകൾക്കോ സ്ഥാനമില്ല. എന്നാൽ കാലാന്തരങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ പ്രത്യക്ഷപ്പെട്ട വിഘടനവാദികളും ദുരാചാരങ്ങളുടെ വക്താക്കളും ഈ ശുദ്ധമായ ആദർശത്തെ തകർക്കാനും തങ്ങളുടെ രാഷ്ട്രീയ സംഘടനാ താൽപ്പര്യങ്ങൾക്ക് അനുകൂലമായി അതിനെ വളച്ചൊടിക്കാനും നിരന്തരം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിനായി അവർ സ്വീകരിക്കുന്ന ഏറ്റവും അപകടകരമായ ആയുധമാണ് ആക്ഷേപപ്പേരുകൾ ഉൾപ്പെടുന്ന ലേബലുകൾ ഒട്ടിക്കലും വിളിക്കലും. ആദർശപരമായ സംവാദങ്ങളിൽ പരാജയപ്പെടുമ്പോൾ, തങ്ങളുടെ അന്ധമായ കക്ഷിത്വത്തിന്റെ പൊള്ളത്തരം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടപ്പെടുമ്പോൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ജനമധ്യത്തിൽ തരംതാഴ്ത്താനും അവരിൽ നിന്ന് ജനങ്ങളെ അകറ്റാനുമായി ഈ പുത്തൻവാദികൾ ഉപയോഗിക്കുന്ന ആസൂത്രിത തന്ത്രമാണ് ചില പണ്ഡിതന്മാരുടെ പേരുകളിലേക്ക് ചേർത്ത് മദ്ഖലി എന്നും റസ്ലാനി എന്നും മറ്റുമുള്ള ലേബലുകൾ ഒട്ടിക്കുന്നത്. എന്നാൽ ഇതേ ആളുകൾ എന്തുകൊണ്ട് അഹ്ലു സുന്നത്തിന്റെ മറ്റു മഹാന്മാരായ പണ്ഡിതന്മാരെ ചേർത്ത് ഉസൈമിനി എന്നോ ഫൗസാനി എന്നോ വിളിക്കുന്നില്ല എന്ന ചോദ്യം നമ്മെ എത്തിക്കുന്നത് കപടചിന്തകരുടെയും കക്ഷിത്വവാദികളുടെയും വലിയൊരു ഗൂഢാലോചനയിലേക്കാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ പുത്തൻ ആശയക്കാർ എന്നും സ്വീകരിച്ചു പോന്ന ഒരു പൊതുരീതിയാണിത്. സ്വഹാബത്തിന്റെ കാലം തൊട്ട് ഇന്നുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്കിത് വ്യക്തമാകും. ഖവാരിജുകളും മുഅ്തസിലുകളും ഷിയാക്കളും ജഹിമികളുമെല്ലാം അഹ്ലുൽ ഹദീസിനെയും സലഫി പണ്ഡിതന്മാരെയും ഹഷവിയ എന്നും മുഷബ്ബിഹ എന്നും നാസുബിയ എന്നുമൊക്കെ വിളിച്ചാക്ഷേപിച്ചിരുന്നു. ഇതേ ചരിത്രപരമായ അസഹിഷ്ണുതയുടെ ആധുനിക പതിപ്പുകളാണ് ഇഖ്വാനുൽ മുസ്ലിമൂൻ, സുറൂരികൾ തുടങ്ങിയ അഭിനവ ഖവാരിജുകളിൽനിന്നും വിഘടനവാദികളിൽനിന്നും നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് തടസ്സമായി നിൽക്കുന്ന സലഫി മൻഹജിനെ അണുവിട വ്യതിചലിക്കാതെ കാത്തുസൂക്ഷിക്കുന്ന പണ്ഡിതന്മാരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ ലക്ഷ്യം. ഷെയ്ഖ് റബീഅ ബിൻ ഹാദി അൽ മദ്ഖലി, ഷെയ്ഖ് മുഹമ്മദ് സഈദ് റസ്ലാൻ, സൗദി അറേബ്യയിലെ വിവിധ പണ്ഡിത പ്രമുഖന്മാർ തുടങ്ങിയവരെ ഇവർ പ്രത്യേകം ലക്ഷ്യം വയ്ക്കുന്നതിന്റെ കാരണം അവരെന്നും ബിദഅത്തിന്റെ വക്താക്കളുടെ മുഖം മൂടി വലിച്ചു കീറുന്നതിൽ കാണിച്ച അസാധാരണമായ ആർജവവും ധീരതയുമാണ്. മതത്തിൽ പുതിയൊരു മൻഹജോ അഖീദയോ ഷെയ്ഖ് റബീഅ, ഷെയ്ഖ് റസ്ലാൻ എന്നിവർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർ പ്രബോധനം ചെയ്യുന്നത് പ്രവാചകനും സഹാബത്തും നിലകൊണ്ട ശുദ്ധമായ ഇസ്ലാമിക മാർഗം തന്നെയാണ്. ഇമാമുമാരായ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ, ഇബിനു തൈമിയ, ഇബിനുൽ ഖയ്യിം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുമുല്ലാ തുടങ്ങിയ മഹത്തുക്കൾ പ്രമാണബദ്ധമായി വിശദീകരിച്ച അതേ മൻഹജ് തന്നെയാണ് ഇവരുടേതും. ഷെയ്ഖ് ഇബിനു ബാസ് റഹ്മഹുല്ലാ, ഷെയ്ഖ് ഇബിനു ഉസൈമീൻ റഹ്മഹുല്ലാ എന്നിവർ പകർന്നു നൽകിയതും ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ റഹ്മഹുല്ലാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ അതേ തൗഹീദും സുന്നത്തും തന്നെയാണ് ഇവരും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ സംഘടനകൾക്കും നേതാക്കൾക്കും അതീതമായി പ്രമാണങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്ന സലഫി ദാഅവത്തിന്റെ അന്തസത്തയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഹിസ്ബികളും ഇഹ്വാനികളും ഈ മൻഹജിനെ വ്യക്തികളിലേക്ക് ചുരുക്കിക്കാണിക്കാൻ ശ്രമിക്കുന്നു. ഇത് കേൾക്കുന്ന സാധാരണക്കാർ വിചാരിക്കുന്നത് മദ്ഖലിയത്ത് എന്നാൽ ഷെയ്ഖ് റബീഅ പുതുതായി നിർമ്മിച്ച ഏതോ ഒരു കക്ഷിയാണെന്നാണ്. അഹ്ലു സുന്നയുടെ പ്രമാണങ്ങളെയും ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ജീവിതരീതിയെയും തമസ്കരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു പുകമറ മാത്രമാണിത്. ഷെയ്ഖ് റബീഅ ബിൻ ഹാദിയെ ഇമാമുൽ ജർഹി വത്തഅദീൽ വ്യക്തികളെയും ആശയങ്ങളെയും പ്രമാണബദ്ധമായി വിമർശിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ശാസ്ത്രത്തിലെ ഈ നൂറ്റാണ്ടിലെ ഇമാം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സലഫി ആദർശത്തിന് നേരെ വരുന്ന ഏതൊരു പുത്തൻ ആശയത്തെയും അതിൻ്റെ മുള്ളയിലെ നുള്ളിക്കളയാൻ തയ്യാറായ പടയാളിയാണ് അദ്ദേഹം. സൗദി അറേബ്യയുടെ മുൻ മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ഇബ്നു ബാസ്, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി, ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹ് അൽ ഉസൈമീൻ തുടങ്ങിയ അഹ്ലുസുന്നത്തിന്റെ ഉന്നതരായ നിരവധി പണ്ഡിതന്മാർ ഷെയ്ഖ് റബീഅനെ പരസ്യമായി പ്രശംസിക്കുകയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെയും ദഅവത്തിനെയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി ഒരിക്കൽ പറയുകയുണ്ടായി, ഈ കാലഘട്ടത്തിൽ സുന്നത്തിനെ പ്രതിരോധിക്കുന്നതിലും അതിലേക്ക് ക്ഷണിക്കുന്നതിലും ബിദഅത്തുകാരെ തിരിച്ചറിയുന്നതിലും ഷെയ്ഖ് റബീഅനെപ്പോലെ മറ്റാരുമില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിന്റെ ദീനിയായ ആവേശത്തെയും സുന്നത്തിനോടുള്ള പ്രതിബദ്ധതയെയും ഏറെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഈജിപ്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഷെയ്ഖ്വാനികളുടെയും മറ്റു വിഘടനവാദികളുടെയും ഭരണാധികാരികൾക്കെതിരെയുള്ള കലാപചിന്തകളുടെയും പൊള്ളത്തരങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തുറന്നുകാട്ടുന്ന പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് സഈദ് റസ്ലാൻ. ഷെയ്ഖ് സ്വാലിഹ് അൽ സുഹൈമി, ഷെയ്ഖ് സുലൈമാൻ അൽ റുഹൈലി തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ ദഅവത്തിനെ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് വിഘടനവാദികൾ ഷെയ്ഖ് ഫൗസാനെയും ഷെയ്ഖ് ഇബ്നു ഉസൈമിനെയും പോലുള്ളവരെ വിട്ട് ഷെയ്ഖ് റബീഅനെയും ഷെയ്ഖ് റസ്ലാനെയും മാത്രം വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത്? ഇതിനു പിന്നിൽ കൃത്യമായ ഒരു മനഃശാസ്ത്രപരമായ തന്ത്രമുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീനും ഷെയ്ഖ് ഫൗസാനും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള പണ്ഡിതന്മാരാണ്. അവരെ പരസ്യമായി തള്ളിപ്പറഞ്ഞാൽ തങ്ങളുടെ തനിനിറം പുറത്താകുമെന്നും ജനങ്ങൾ തങ്ങളെ പൂർണ്ണമായും ബഹിഷ്കരിക്കുമെന്നും ഈ ഹിസ്ബി ബ്രദറന്മാർക്ക് നന്നായി അറിയാം. അതിനാൽ ഈ പണ്ഡിതന്മാർക്കിടയിൽ ഒരു കൃത്രിമമായ വേർതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഷെയ്ഖ് ഫൗസാനും ഷെയ്ഖ് ഹുസൈമിനും മാന്യന്മാരായ പണ്ഡിതന്മാരാണെന്നും എന്നാൽ ഷെയ്ഖ് റബീഅും ഷെയ്ഖ് റസ്ലാനും കഠിന മനസ്കരും ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്നവരുമാണെന്നുമുള്ളൊരു തെറ്റായ ചിത്രം അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവർ പറയുന്നതിൽ വല്ല സത്യവുമുണ്ടോ? ഒരിക്കലുമില്ല. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാന്റെ ഗ്രന്ഥങ്ങളും ഫത്വകളും പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന സംഘടനയെക്കുറിച്ചും അവരുടെ ദുർവ്യാഖ്യാനങ്ങളെക്കുറിച്ചും ഹസനുൽ ബന്ന, സയ്യിദ് ഖുത്തുബ് തുടങ്ങിയവരുടെ ആദർശപരമായ പിഴവുകളെക്കുറിച്ചും ഏറ്റവും ശക്തമായി എഴുതുകയും സംസാരിക്കുകയും ചെയ്ത പണ്ഡിതന്മാരിൽ ഒരാളാണ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ. ഇസ്ലാമിന്റെ പേരിൽ ജനാധിപത്യത്തിനും വിപ്ലവങ്ങൾക്കും വേണ്ടി വാദിക്കുന്നവരെ അദ്ദേഹം കഠിനമായി വിമർശിച്ചു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അവർ ഷെയ്ഖ് ഫൗസാനെ ആക്ഷേപിക്കുന്നില്ല? കാരണം സലഫി മൻഹജിന്റെ പ്രതിരോധ നിരയിലെ ഏറ്റവും ശക്തരായ കാവൽക്കാരെ ആദ്യം തകർക്കുക, അതിലൂടെ ബാക്കിയുള്ളവരിലേക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലുക എന്ന കുടിലതന്ത്രമാണ് അവർ പയറ്റുന്നത്. ഓരോ പണ്ഡിതന്റെയും ജീവിത സാഹചര്യങ്ങളും അവർ ജീവിക്കുന്ന സമൂഹത്തിന്റെ ആവശ്യങ്ങളും വ്യത്യസ്തമായിരിക്കാം. ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ ഉസൂലുൽ ഫിഖ്ഹിലും ഖുർആൻ തഫ്സീറിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഷെയ്ഖ് റബീഅ് അക്കാലഘട്ടത്തിൽ ഉമ്മത്തിലേക്ക് ഇരച്ചുകയറിയ ഇഖ്വാനി സുറൂരി ചിന്താഗതികളെ പ്രതിരോധിക്കുന്നതിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. ഇത് മൻഹജിലെ വ്യത്യാസമല്ല, മറിച്ച് ദീനിന്റെ സേവനത്തിലുള്ള വൈവിധ്യം തനവു മാത്രമാണ്. അഹ്ലു സുന്നവൽ ജമാഅയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് അവർ പ്രമാണങ്ങളെയാണ് സ്നേഹിക്കുന്നത്, വ്യക്തികളെ അല്ല എന്നതാണ്. സലഫികൾ ഒരിക്കലും വ്യക്തിപൂജ നടത്തുന്നവരല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ അബൂബക്കറും ഉമറും അങ്ങനെ പറഞ്ഞു എന്നു പറഞ്ഞ് നിങ്ങൾ എന്നെ എതിർക്കുകയാണോ? നിങ്ങളുടെ മേൽ ആകാശത്തുനിന്ന് കല്ലുകൾ വർഷിക്കാറായിരിക്കുന്നു. ഇതാണ് സലഫി നിലപാട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നീ ഉത്തമ വ്യക്തിത്വങ്ങളുടെ വാക്കുകൾക്ക് പ്രവാചക വചനത്തിന് മുകളിൽ സ്ഥാനമില്ല എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് സമകാലികരായ പണ്ഡിതന്മാരുടെ വാക്കുകളെ അന്ധമായി പിൻപറ്റാൻ സലഫികൾക്ക് സാധിക്കുക? ഷെയ്ഖ് റബീഅന്റെയോ ഷെയ്ഖ് റസ്ലാന്റെയോ വാക്കുകൾ ഖുർആനും സുന്നത്തിനും സലഫുസ്വാലിഹികളുടെ ഏകോപിത അഭിപ്രായത്തിനും യോജിച്ചതാണെങ്കിൽ മാത്രം നാം അത് സ്വീകരിക്കുന്നു. അവർ മനുഷ്യരാണ്, അവർക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം. സംഭവിച്ചാൽ അഹ്ലു സുന്നത്തിന്റെ മറ്റു പണ്ഡിതന്മാർ അത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യും. എന്നാൽ ഹിസ്ബി ബ്രദറുകളുടെ അവസ്ഥ അതല്ല. അവർ തങ്ങളുടെ സംഘടനാ നേതാക്കളെ അപ്രമാദിത്വമുള്ളവരായി കാണുന്നു. ഹസനുൽ ബന്നയുടെയോ സയ്യിദ് ഖുത്തുബിന്റെയോ പുസ്തകങ്ങളിലെ ഗുരുതരമായ വിശ്വാസ പിഴവുകളും സത്യനിഷേധവും ചൂണ്ടിക്കാണിച്ചാൽ അവർ അത് അംഗീകരിക്കാൻ പോലും തയ്യാറാകില്ല. മറിച്ച് ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന പണ്ഡിതന്മാരെ മദ്ഖലി എന്ന് വിളിച്ചാക്ഷേപിക്കാനാണ് അവർ മുതിരുന്നത്. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം എന്നത് കേവലം ഉത്സവപ്പറമ്പിലെ ജനങ്ങളുടെ എണ്ണം കൂട്ടലല്ല, മറിച്ച് ആദർശപരമായ ഐക്യമാണ്. അള്ളാഹുവിന്റെ പാശത്തിൽ ഒന്നിച്ചു മുറുകെ പിടിക്കുക എന്നാണ് ഖുർആൻ കൽപ്പിക്കുന്നത്. ആ പാശം ഖുർആനും സുന്നത്തുമാണ്. അതിൽ നിന്ന് വ്യതിചലിക്കുന്നവരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക എന്നത് ദീനിന്റെ നിലനിൽപ്പിനെന്നും എപ്പോഴും അത്യാവശ്യമാണ്. ഷെയ്ഖ് റബീഅും ഷെയ്ഖ് റസ്ലാനും ചെയ്തത് ഈ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഭരണാധികാരികൾക്കെതിരെ ജനങ്ങളെ ഇളക്കിവിടുന്ന ഖവാരിജികളുടെ ചിന്താഗതികളെ അവർ തുറന്നുകാട്ടി. ഇസ്ലാമിക നാമങ്ങളിൽ അറിയപ്പെടുന്ന പ്രമുഖ സംഘടനകളുള്ളവരെ രാഷ്ട്രീയ മോഹങ്ങളെ അവർ ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി. ഈ നഗ്നസത്യങ്ങൾ സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഹിസ്ബികൾ ഈ പണ്ഡിതന്മാർക്കെതിരെ സൈബർ ഇടങ്ങളിലും പ്രസംഗവേദികളിലും കടുത്ത അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നത്. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവരാണ്. അവർ തമ്മിൽ സ്നേഹത്തിലും ബഹുമാനത്തിലുമാണ് കഴിഞ്ഞുകൂടിയത്. പരിഹാസപ്പേരുകൾ വിളിച്ച് തരംതിരിക്കുന്ന പുത്തൻവാദികളുടെ കെണിയിൽ വീഴാതിരിക്കാൻ നാം ജാഗ്രത കാണിക്കണം. മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലേക്കും അവലംബങ്ങളിലേക്കും മടങ്ങുക. പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക. പണ്ഡിതന്മാരെ ആദരിക്കുകയും അവരുടെ ദാഴ്വത്തിന് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്ന കപടന്മാരെ തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം. വസ്തുതകൾ യഥാവിധി തിരിച്ചറിയാതെ താനും സലഫിയാണെന്ന വാദത്തിൽ സലഫികളോടൊപ്പം കൂടിയിട്ടുള്ള അല്പജ്ഞാനികളായ ഒരുപറ്റം ആളുകളാണ് പുത്തൻവാദികളായ ഇത്തരം ഗ്രൂപ്പിസത്തിന്റെ വക്താക്കളുടെ ഈ ലേബലൊട്ടിക്കലുകൾ കണ്ട് പരിഭ്രമിച്ച് പിന്നോട്ടു മാറുന്നത്. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലം അഹ്ലുസുന്നത്തുവൽ ജമാഅത്ത് പിന്നിട്ട ആദർശപരമായ പാതിയെപ്പറ്റിയുള്ള ചരിത്രപരമായ അജ്ഞതയാണ് ഇവരുടെ മുഖ്യ പ്രതിസന്ധി. ശരിയായ ചരിത്രവിജ്ഞാനം നുകർന്ന് ഈ അജ്ഞതയ്ക്ക് പരിഹാരം കാണാൻ അത്തരക്കാരെ നാം ഗൗരവപൂർവ്വം ഓർക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ആദർശപരമായ അടിത്തറ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികളുടെയും ആഭ്യന്തര ശത്രുക്കളുടെയും ഗൂഢാലോചനകൾ ചരിത്രത്തിൽ പുതിയതല്ല. പണ്ഡിതന്മാർക്കെതിരെയുള്ള ഈ ആസൂത്രിത അപവാദ പ്രചാരണങ്ങൾക്ക് പിന്നിൽ ഇന്ന് ഇഹ്വാനി സുറൂരി കക്ഷികൾ മാത്രമല്ല ഉള്ളത്, മറിച്ച് അവർ കണിയറയിൽ തണലൊരുക്കുന്ന വലിയൊരു ഷിയ സൂഫി ലോബി കൂടിയുണ്ട്. സലഫി മൻഹജിനെ മദ്ഹലിസം എന്നും റസ്ലാനിസം എന്നും വിളിച്ചും ആക്ഷേപിക്കുന്ന പുത്തൻവാദികളുടെ ഈ തന്ത്രത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരണവും സാമ്പത്തിക പിന്തുണയും നൽകുന്നത് ഈ ഷിയ സൂഫി അച്യുതണ്ടാണ്. കാരണം തൗഹീദിന്റെ ശുദ്ധമായ പ്രബോധനവും ഷിർക്കിനും ബിദഅത്തിനുമെതിരെയുള്ള സന്ധിയില്ലാത്ത സമരവുമാണ് തങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും വലിയ ഭീഷണിയെന്ന് ഈ ലോബികൾക്ക് തന്നെ നന്നായി അറിയാം. ഖബറാരാധനയും അന്ധവിശ്വാസങ്ങളും ദീനിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്ന സൂഫികൾക്കും സ്വഹാബത്തിന് ചീത്ത വിളിക്കുകയും ഇസ്ലാമിന് പ്രമാണങ്ങളെ വികലമാക്കുകയും ചെയ്യുന്ന റാഫിലുകളായ ഷിയാക്കൾക്കും ബ്രദറന്മാർക്കും സലഫി പണ്ഡിതന്മാരുടെ സാന്നിധ്യം എപ്പോഴും വലിയൊരു തലവേദനയാണ്. സലഫി മൻഹജിന്റെ പ്രതിരോധ നിരയിലെ ഏറ്റവും ശക്തരായ കാവൽക്കാരായ ഷെയ്ഖ് റബീനയും ഷെയ്ഖ് റസ്ലാനയും ജനമധ്യത്തിൽ തരംതാഴ്ത്താൻ കഴിഞ്ഞാൽ അത് അഹ്ലുസുന്നയുടെ ആദർശക്കോട്ടയിൽ വിള്ളലുണ്ടാക്കാമെന്ന് ഈ ലോബികൾ കണക്കുകൂട്ടുന്നു. വിപ്ലവ ചിന്താഗതിക്കരായ ഇഖ്വാനികളെ മുൻനിർത്തിക്കൊണ്ട് തങ്ങളുടെ പാവകളായ ഏതാനും അല്പജ്ഞാനികളെ ഉപയോഗിച്ച് അവർ സുന്നത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെ സൈബർ യുദ്ധം നയിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നാണ്. പ്രവാചകാനുയായികളുടെ കാലം തൊട്ട് തുടങ്ങി താബിയകളുടെയും ഉത്തമ നൂറ്റാണ്ടുകളിൽ ജീവിച്ച മറ്റ് മുൻഗാമികളുടെയും കാലഘട്ടത്തിലൂടെ കടന്ന് 2026 എത്തി നിൽക്കുമ്പോഴും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നിരന്തരമായ പരീക്ഷണങ്ങളെയും ആക്ഷേപങ്ങളെയും അഭിമുഖീകരിച്ചിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ച ഖവാരിജികളുടെ ആവിർഭാവം മുതൽ ഇങ്ങോട്ട് ആദർശത്തിൽ വികലത സംഭവിച്ച പുത്തൻവാദികളെല്ലാം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കെതിരെ പ്രയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് ഇന്നത്തെ ഹിസ്ബികളും ഷിഅ സൂഫി കൂട്ടുകെട്ടും തുടരുന്നത്. ഹിജ്റ 2 നൂറ്റാണ്ടിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അള്ളാഹുവിന്റെ കലാം സൃഷ്ടിയല്ല എന്ന ആദർശത്തിൽ ഉറച്ചു നിന്നപ്പോൾ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ മുഅ്തസിലികൾ അദ്ദേഹത്തെ വേട്ടയാടുകയും തടവിലിട്ട് പീഡിപ്പിക്കുകയും ചെയ്തു. അന്നവർ അദ്ദേഹത്തിനെ നിരവധി ആക്ഷേപനാമങ്ങൾ വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പ്രിയശിഷ്യൻ ഇബ്നുൽ ഖയ്യൂം തൗഹീദിന്റെ വീണ്ടെടുപ്പിനായി രംഗത്തു വന്നപ്പോൾ അക്കാലത്തെ ബിദഅത്തുകാർ അവരെ കാഫിറാക്കാനും ജയിലിലടക്കാനും മുന്നിൽ നിന്നു. ഹിജ്റ 12 നൂറ്റാണ്ടിൽ നജദിന്റെ മണ്ണിൽ തൗഹീദിന്റെ പുനരുജ്ജീവനത്തിന് നേതൃത്വം നൽകിയ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആദർശ പ്രചരണത്തെ തടയാൻ അന്ന് റാഫിലുകളും സൂഫികളും ഇതര ശത്രുക്കളും ചേർന്നുണ്ടാക്കിയ പേരാണ് വഹാബികൾ എന്നത്. ഗതകാല ചരിത്രമുള്ള അജ്ഞതയാണ് പുത്തൻവാദികൾ മദ്ഹലി എന്നോ റസലാനി എന്നോ വിളിക്കുമ്പോൾ ചില സലഫി പ്രവർത്തകർക്ക് പരിഭ്രമവും അപകർഷാബോധവും ഉണ്ടാകുന്നത്. തങ്ങൾ പുതിയ ഏതോ ഒരു കക്ഷിയുടെ ഭാഗമാണോ എന്ന ഭയം അവരെ പിടികൂടുന്നു. എന്നാൽ അഹ്ലുസുന്നയുടെ ചരിത്രവും അസ്തിത്വവും ശരിയായി പഠിച്ച ഒരാൾക്കും ഈ ലേബലുകൾ കണ്ട് ഭയപ്പെടേണ്ടി വരില്ല. ഷെയ്ഖ് റബീഉം ഷെയ്ഖ് റസ്ലാനും നജദി പണ്ഡിതന്മാരും അഹ്ലു സുന്നത്തിന്റെ പ്രതിരോധക്കോട്ട.
2: വിശുദ്ധമാവട്ടെ ഹൃദയം, പൂവ് പൊടിക്കട്ടെ സോദരരാവട്ടെ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
4: ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിൽ തിരഞ്ഞെടുത്ത മത്സരാർത്ഥികളുടെ പ്രസംഗമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. ഇൻഷാ അല്ലാ, ഈ എപ്പിസോഡിൽ ആദ്യമായി നമ്മോടൊപ്പം ചേരുന്നത്
3: അമാന നാസിം കെട്ടി.
4: അതെ, ചമൽ സലഫി മദ്രസയിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അമാന നാസിം അല്ലേ. അമാന നാസിമിൻ്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇൻഷാ അല്ലാ.
5: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, എൻ്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി എന്ന വിഷയത്തെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും ജനങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടി അദ്ദേഹം ധീരമായി പോരാടി, അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുകയും ജനങ്ങളെ ഒന്നിപ്പിക്കുകയും ചെയ്തു. ഇസ്ലാം നമ്മെ നീതിയും സത്യവും ധൈര്യവും പഠിപ്പിക്കുന്നു, അനീതിക്കെതിരെ നിലകൊള്ളുന്നു, സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങൾ നമ്മെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് അനേകം ആളുകളുടെ ത്യാഗത്തിലൂടെയാണ്. അവരുടെ ധൈര്യവും ദേശസ്നേഹവും നാം ഒരിക്കലും മറക്കരുത്. നമ്മൾ നല്ല പൗരന്മാരാകുക, സത്യസന്ധരാകുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, രാജ്യത്തെ സ്നേഹിക്കുക, ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ആദരവ്. അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും ഐക്യവും നിലനിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, മനോഹരമായ ഒരു മലയാള സ്പീച്ച് നാം കേട്ടു. സലഫി മദ്രസ ചാമലിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അമാന നാസിം കെട്ടി.
4: അതെ, താമരശ്ശേരിക്കടുത്ത ചമൽ സലഫി മദ്രസയിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അമാന നാസിമിൻ്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ കേട്ടത്. അമാന പറഞ്ഞ് സൂചിപ്പിച്ച പോലെ തന്നെ ഗാന്ധിജിയുടെ അഹിംസയും അതുപോലെ ഭഗത് സിംഗിൻ്റെ വിപ്ലവവും നേതാജിയുടെ സൈന്യവും സാധാരണക്കാരുടെ ത്യാഗവും കൂടി ചേർന്നപ്പോഴാണ് 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിൽ ധാരാളം ആളുകൾ പങ്കെടുത്തു. നമ്മൾ കേരളക്കരയിൽ നിന്നും ഒട്ടനവധി ആളുകൾ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലെ ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹത്തെക്കുറിച്ചാണ് അമാന തൻ്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി എന്ന ഈ ഒരു പ്രസംഗത്തിൽ നമ്മോട് സംസാരിച്ചത്. ഇൻഷാല്ലാ, നമ്മൾ അടുത്തൊരു മത്സരാർത്ഥിയിലേക്ക് പോവുകയാണ്.
3: അടുത്ത മത്സരാർത്ഥി ലൈല ബിൻത് ഷിഹാബ് ആണ്.
4: അതെ, കണ്ണൂർ അഞ്ചരക്കണ്ടി അൽ ഇർഷാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അല്ലേ ലൈല ബിൻത് ഷിഹാബിൻ്റെ മലയാള പ്രസംഗം നമുക്ക് കേൾക്കാം.
6: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, എൻ്റെ പേര് ലൈബ ബിൻത് ഷിഹാബ്. പ്രിയപ്പെട്ട എൻ്റെ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് മുഴുവൻ പേര്. പിന്നീട് ബാപ്പുജി എന്ന് അറിയപ്പെട്ടു. ഗാന്ധിജിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹം സ്വീകരിച്ച അഹിംസയുടെയും സത്യത്തിൻ്റെയും വഴിയാണ്. ഉപ്പ് സത്യാഗ്രഹം, കിറ്റി ഇന്ത്യ, ഇതെല്ലാം ഗാന്ധിജി നമ്മൾക്ക് കാണിച്ചു തന്ന പോരാട്ടത്തിൻ്റെ വഴികളാണ്. ജാതി മത ഭേദമില്ലാതെ എല്ലാവരും സ്നേഹിക്കാൻ അദ്ദേഹം പഠിപ്പിച്ചു. രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി അവസാന ശ്വാസം വരെ അദ്ദേഹം പ്രവർത്തിച്ചു. എല്ലാവരും നമ്മുടെ നാടിനെ സ്നേഹിക്കുകയും നാടിൻ്റെ ഐക്യത്തിന് കാത്തു സൂക്ഷിക്കുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ലൈല ബിൻ ഷിഹാബിൻ്റെ ഒരു മനോഹരമായ ഒരു മലയാളം പ്രസംഗം നമ്മൾ കേട്ടു.
4: കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിൽ നിന്നല്ലേ അല്ലെ ഇർഷാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ലൈല ബിൻത്ത്. പ്രിയപ്പെട്ട ബാപ്പുജിയെക്കുറിച്ചാണ് ഈ ഒരു കൊച്ചുപിടിക്ക് അവരുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് പ്രസംഗിച്ചത്. നല്ല വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു പ്രസംഗം പൂർത്തീകരിച്ചു. അടുത്തതായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ആരാണ്?
3: അസ്ഫിയ ബിൻത് ആഷിഖ്, നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
4: അതെ, മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസ് ആലപ്പുഴയിൽ നിന്ന് അസ്ഫിയ ബിൻത് ആഷിഖിന്റെ ഒരു മലയാളം പ്രസംഗം നമുക്ക് കേൾക്കാം.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒരുപാട് മഹാന്മാരായ നേതാക്കളുടെ ത്യാഗത്തിന്റെ ഫലമാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഭാരത മണ്ണിൽ വിപ്ലവം സൃഷ്ടിച്ച വലിയൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന അദ്ദേഹം മഹാത്മാഗാന്ധിയോടൊപ്പം തോളോടത്തോൾ ചേർന്ന് രാജ്യത്തിന്റെ ഒത്തൊരുമയ്ക്കായി പോരാടി. അനീതിക്കും അക്രമത്തിനുമെതിരെ നിങ്ങളാൽ കഴിയുന്നത്ര ശക്തി നിങ്ങൾ സംഭരിക്കുക എന്ന വിശുദ്ധ ഖുർആനിലെ വചനം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ അനീതിക്കെതിരെ അദ്ദേഹം പോരാടിയത്. ബ്രിട്ടീഷുകാരുടെ വിചാരണ കോടതിയിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചത് മൗലാന മുഹമ്മദ് അലി ജൗഹർ ആയിരുന്നു. ബ്രിട്ടീഷുകാരുടെ മുന്നിൽ വെച്ച് അദ്ദേഹം മുഴക്കിയ ധീരമായ വാക്കുകൾ ഇന്നും ചരിത്രത്തിൽ അലടിക്കുന്നുണ്ട്. എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം എന്താ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ആറടി മണ്ണുതാ. തന്റെ അവസാന ശ്വാസം വരെ ഇന്ത്യക്ക് വേണ്ടി പോരാടിയാണ് അദ്ദേഹം വിടവാങ്ങിയത്. അദ്ദേഹത്തിന്റെ ദേശസ്നേഹവും ധീരതയും നമ്മൾ ഓരോരുത്തരും മാതൃകയാക്കേണ്ടതാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ സേവനങ്ങളെ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാ, അസ്ഫിയ ബിൻത്ത് ആഷിഖ് അല്ലെ, മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസ് ആലപ്പുഴയിൽ നിന്നുള്ള കൊച്ചു മിടുക്കിയാണ് ഇപ്പോൾ ഈ ഒരു മലയാള പ്രസംഗവുമായി നമ്മളോട് പ്രസംഗിച്ചത്. മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ച് അല്ലെ, മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ചാണ് അവർ പ്രസംഗിച്ചത്. ധാരാളം സ്വാതന്ത്ര്യ സമര സേനാനികളെ നമ്മൾ നേരത്തെയൊക്കെ കേട്ട് കഴിഞ്ഞു, മറ്റു എപ്പിസോഡുകളിലും കേട്ടിട്ടുണ്ടാവും. കാരണം ഇതൊരു വ്യത്യസ്തമായ പല എപ്പിസോഡുകളിലായിട്ട് ഓരോ കൂട്ടുകാരുടെയും പ്രസംഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. വ്യത്യസ്തമായി അതിൽ നിന്നും മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ചാണ് അസ്ഫിയ ബിൻത്ത് ആഷിഖ് നമ്മോട് സംസാരിച്ചത്. ഇൻഷാല്ലാ, ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി തുടരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലുള്ള പ്രസംഗ മത്സരമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത്.
3: അടുത്തതായിട്ട് അമ്ന ബിൻത് അമീർ, എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
4: ജി ഒ എച്ച് എസ് എസ് എടത്തനാട്ടുകരയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അമ്ന ബിൻത് അമീറിന്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ ഇനി കേൾക്കുന്നത്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കൊച്ചു പ്രസംഗമാണ്. പ്രിയപ്പെട്ട അധ്യാപകരെ, പീസ് റേഡിയോ കൂട്ടുകാരെ, കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് വെളിച്ചം വിതച്ച ധന്യനായ ഒരു വ്യക്തിയാണ് വക്കം എം അബ്ദുൽ ഖാദർ മൗലവി. 1873 തിരുവനന്തപുരം ജില്ലയിലെ വക്കത്ത് ജനിച്ച അദ്ദേഹം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തെ പിന്നോട്ടടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. സമൂഹത്തിന്റെ സമഗ്ര പുരോഗതിക്ക് വിദ്യാഭ്യാസം അത് വളരെ അത്യാവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം എത്തിക്കുന്നതിനായി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. ആധുനിക വിദ്യാഭ്യാസത്തിനോടൊപ്പം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അദ്ദേഹം മുൻഗണന നൽകി. കേരളീയ പത്രപ്രവർത്തന ചരിത്രത്തിലെ സുവർണ ആദ്യമായ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവിയാണ്. ഭരണാധികാരികളുടെ അഴിമതിയും ജനദ്രോഹ നയങ്ങളും തുറന്നു കാട്ടാൻ
9: ധീരനായ രാമകൃഷ്ണ പിള്ളയെ പത്രാധിപരായി നിയമിച്ചുകൊണ്ട് അദ്ദേഹം മാതൃകയായി. പത്രസ്വതന്ത്രത്തിനു വേണ്ടി തന്റെ സ്വത്തുകൾ പോലും നഷ്ടപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായി. അൽ ഇസ്ലാം, ദീപിക തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൂടെ അദ്ദേഹം സാമൂഹിക പരിഷ്കരണത്തിന് നേതൃത്വം നൽകി. മതത്തിന്റെയും ജാതിയുടെയും അതിരുകൾക്കപ്പുറം മനുഷ്യ സ്നേഹവും വിദ്യയും മുഖമുദ്രയാക്കിയ വക്ക മൗലവിയുടെ ജീവിതം നമുക്കെല്ലാവർക്കും വലിയൊരു പ്രചോദനമാണ്. ആ മഹാനായ നവോത്ഥാന നായകന്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, വളരെ ഗംഭീരമായ ഒരു മലയാള പ്രസംഗമായിരുന്നു
4: നമ്മൾ കേട്ട് കഴിഞ്ഞത്. ജി ഒ എച്ച് എസ് എസ് എടത്തനാട്ടുകരയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അംന ബിൻത് അമീർ അല്ലേ നമ്മോട് പറഞ്ഞത്, കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായ വക്കം മൗലവിയെക്കുറിച്ചാണ്. വക്കം മൗലവിയെക്കുറിച്ച് ധാരാളമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പുതിയ തലമുറ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല. കൊച്ചു കൂട്ടുകാർ വക്കം മൗലവിയെക്കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പത്രം സ്വദേശാഭിമാനിയുടെ എഡിറ്ററായിരുന്നു വക്കം മൗലവി. അങ്ങനെ ധാരാളം പത്രപ്രവർത്തനത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ അൽ ഇസ്ലാം എന്ന പത്രം തുടങ്ങിയതും അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. ചരിത്രം പഠിക്കാൻ നമ്മളെപ്പോഴും താല്പര്യം കാണിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു മത്സരാർത്ഥിയിലേക്ക് പോവുകയാണ്.
3: അടുത്ത മത്സരാർത്ഥി അംന സലീമാണ്, ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി.
4: അതെ, പെരിന്തൽമണ്ണക്കടുത്ത് മണ്ണാർമല പി ടി എം യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി അംന സലീം. അംന സലീമിന്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ.
10: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ അമാ ബാദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. A nation becomes truly powerful when its people are united, educated and brave enough to stand for what is right. With this thought, I would like to speak about a remarkable personality who had all these qualities. Maulana Abul Kalam Azad, my favorite freedom fighter. Maulana Abul Kalam Azad was a great freedom fighter, Islamic scholar, writer and leader of India. He was born on 11 November 1888 in Mecca. From a very young age, he was known for his knowledge and intelligence. He loved India deeply and believed that people of different religions should live together in peace and unity. During British rule, he worked bravely for the freedom of our country. Maulana Azad used the power of his words to awaken the minds of people. Through his newspaper Al Hilal, he encouraged Indians to stand against injustice and fight for their rights. He also took part in the Indian freedom movement along with other great leaders. He was arrested and imprisoned by the British several times. But imprisonment could not break his courage or his determination. What inspires me most about Maulana Azad is his love for knowledge and education. He believed that education was essential for building a strong nation. After India became independent, he became the first minister of education of independent India and worked hard for the development of education. As a young Muslim, I feel especially inspired by how he combined his Islamic knowledge, courage and love for his country. His life reminds us that knowledge is a powerful tool and that we must always stand for truth and justice. And now, as I come to the end of my speech, I would like to leave you with one thought. Freedom was not given to us as a gift. It was earned through the courage, sacrifices and struggles of countless people. Maulana Abul Kalam Azad was one of those brave souls who dedicated his life to the freedom and progress of our nation. Let us honor his legacy not only by remembering his name, but by following his values, seeking knowledge, standing for truth, staying united and serving our nation. May Allah bless us with the beneficial knowledge, strong faith and courage. The strength of always stand for what is right. Jazakallahu khairan. Assalamu alaikum warahmatullahi wabarakatuh.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഷാഅല്ലാ, ഗംഭീരമായ മറ്റൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. അംന സലീം പി ടി എം യു പി സ്കൂൾ മണ്ണാറമലയിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അല്ലേ. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരം തുടരുമ്പോൾ അടുത്ത മത്സരാർത്ഥി ആരാണ്?
3: ആസിയ എം എ.
4: ആസിയ എം എ പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയിൽ നിന്നുള്ള യു പി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. നമുക്ക് അവരുടെ ഒരു മലയാള പ്രസംഗം കേൾക്കാം.
11: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, സംഘാടകരെ, പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന ഈ സ്വാതന്ത്ര്യദിന പ്രസംഗ മത്സരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആത്മസമർപ്പണം കൊണ്ടും ത്യാഗം കൊണ്ടും മായാത്ത മുദ്ര പതിപ്പിച്ച അസംഖ്യം പോരാളികളുണ്ട്. അവരിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ധീരദേശാഭിമാനിയാണ് മൗലാന അബുൽ കലാം ആസാദ്. പണ്ഡിതൻ, എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, സാമുദായിക ഐക്യത്തിൻ്റെ വക്താവ് എന്നീ നിലകളിലെല്ലാം ഭാരതത്തിന് ദിശാബോധം നൽകിയ മഹാനായ നേതാവായിരുന്നു അദ്ദേഹം. ചെറുപ്പകാലത്ത് തന്നെ താൻ ആരംഭിച്ച അൽ ഹിലാൽ എന്ന പത്രത്തിലൂടെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാനും യുവാക്കളിൽ രാജ്യസ്നേഹത്തിൻ്റെ തീപ്പൊരി പടർത്താനും അദ്ദേഹത്തിന് സാധിച്ചു. അടിച്ചമർത്തലുകൾക്കും നീതികേടുകൾക്കുമെതിരെ ശബ്ദമുയർത്തുക എന്നത് ഒരു വിശ്വാസിയുടെ കടമയാണെന്ന് അദ്ദേഹം തൻ്റെ എഴുത്തിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. സ്വാതന്ത്ര്യ സമര പാതയിൽ ബ്രിട്ടീഷുകാരുടെ പീഡനങ്ങളും നീണ്ട ജയിൽവാസവും അദ്ദേഹം അനുഭവിച്ചു. അഹമ്മദ് നഗർ ഫോർട്ടിൽ ജയിലിൽ കഴിയുമ്പോൾ തൻ്റെ പ്രിയപത്നി സുലേഖ ബീഗം രോഗബാധിതയായി മരണപ്പെട്ട വാർത്തയറിഞ്ഞിട്ടും രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ തളരാതെ ഉറച്ചു നിന്ന അദ്ദേഹത്തിന്റെ ആത്മവീര്യവും ത്യാഗ മനോഭാവവും ഏതൊരു ഭാരതീയന്റെയും കണ്ണു നിറക്കുന്നതാണ്. ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം പ്രയോഗിച്ചപ്പോൾ സൗഹാർദ്ദത്തിനും ദേശീയ ഐക്യത്തിനും വേണ്ടി ഉറച്ചു നിന്ന ഏറ്റവും ശക്തമായ ശബ്ദമായിരുന്നു മൗലാന ആസാദിൻ്റെത്. ആകാശം ഇടിഞ്ഞു വീണാലും ശരി, ഹിന്ദു മുസ്ലിം ഐക്യം തകരാൻ ഞാൻ അനുവദിക്കില്ല. കാരണം സ്വാതന്ത്ര്യം വൈകിയാൽ അത് ഇന്ത്യയുടെ മാത്രം നഷ്ടമാണ്, എന്നാൽ നമ്മുടെ ഐക്യം തകർന്നാൽ അത് മനുഷ്യകുലത്തിന്റെ തന്നെ നഷ്ടമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ദീർഘദർശിയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലടക്കം മുൻനിരയിൽ നിന്ന് പോരാടി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ IIT, UGC, സാഹിത്യ അക്കാദമി തുടങ്ങിയ മഹത്തായ സ്ഥാപനങ്ങൾക്ക് അടിത്തറയിട്ടതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ്. അറിവും ധീരതയും നിസ്വാർത്ഥമായ രാജ്യസ്നേഹവും ഒരുപോലെ സമ്മേളിച്ച മൗലാന അബുൽ കലാം ആസാദിന്റെ ജീവിതം വരും തലമുറകൾക്കും എപ്പോഴും ഒരു വലിയ പ്രചോദനമാണ്. ആ മഹാനായ പോരാളിയുടെ അവിസ്മരണീയമായ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടും അദ്ദേഹത്തിന്റെ പരലോക മോക്ഷത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, നല്ല ഭംഗിയുള്ള ഒരു മലയാളം പ്രസംഗമാണ് നാം കേട്ടത്.
4: അതെ, അസിയ എം എ അല്ലേ, ചാലിശ്ശേരി, പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയിൽ നിന്നുള്ള യു പി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചുള്ള പ്രസംഗമാണ് നമ്മൾ കേട്ടത്. മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് പറയുമ്പോൾ, വിദ്യയാണ് സ്വാതന്ത്ര്യം എന്ന് വിശ്വസിച്ച പണ്ഡിതനും സ്വാതന്ത്ര്യ സമര നേതാവുമായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു. അങ്ങനെ ധാരാളം അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഇതുപോലെ ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളെ എടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ ആഴത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാല്ലാ, കൊച്ചു കൂട്ടുകാർ ഇത്തരം ചരിത്രങ്ങൾ പഠിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം പലപ്പോഴും പല കോണിൽ നിന്നും ചരിത്രങ്ങളെയെല്ലാം മാറ്റി എഴുതുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ ചരിത്രം നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന പ്രസംഗ മത്സരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രസംഗ മത്സരം തുടരുമ്പോൾ ഇനി നമ്മോട് പ്രസംഗിക്കുന്നത്
3: ഐഷ ഫഹ്മ, നാലാം ക്ലാസ്സിലെ സ്നേഹ പബ്ലിക് സ്കൂൾ, ബാജാൽ, മംഗളൂർ.
4: മംഗലാപുരത്തു നിന്ന് സ്നേഹ പബ്ലിക് സ്കൂളിലെ അല്ലേ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഐഷ ഫഹ്മയാണ്. ഐഷ ഫഹ്മ ഏത് പ്രസംഗമാണ് നടത്തുന്നത്?
3: ഇംഗ്ലീഷ് സ്പീച്ച്.
4: അതെ, ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ ഇനി കേൾക്കുന്നത്.
12: Assalamu alaikum. Good morning, everyone. Today, I want to speak about my favorite freedom fighter. My favorite freedom fighter is Maulana Abdul Kalam Azad. He was a great leader, a great scholar, and a great writer. He loved books and education very much. That is why we celebrate National Education Day on his birthday, 11th November. Maulana Azad fought with Gandhiji for our freedom. He believed in Hindu-Muslim unity. He said, "We are all Indians first." He was also the editor of newspaper called Al Hilal. After independence, he became our first education minister. He built IITs, IIMs, and many schools in India. He said, "Education is the most powerful weapon you can use to change the world." I love Maulana Azad because he taught us to read, to learn, and to live together with love. Jai Hind. Thank you.
4: Mashallah. വളരെ ഭംഗിയിൽ ഇംഗ്ലീഷ് പ്രസംഗം അവതരിപ്പിച്ചു ഐഷ ഫഹ്മ. സ്നേഹ പബ്ലിക് സ്കൂൾ മാംഗ്ലൂരിൽ നിന്നുള്ള കൊച്ചു മിടുക്കിയാണ്. അവരും പറഞ്ഞത് മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചാണ്. നമുക്ക് നേരത്തെ ഒരു എപ്പിസോഡിൽ, സോറി, നേരത്തെ ഒരു പ്രസംഗത്തിന് ശേഷം നമ്മൾ സൂചിപ്പിക്കേണ്ട ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എന്നുള്ള 1947 മുതൽ 1958 വരെ അവർ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ 1923 1940 കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹം സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡൻ്റായിരുന്നു എന്നിവിടെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിട്ടുണ്ട്. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരം, ആ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ കൂടുതൽ ഇന്ത്യയെക്കുറിച്ച് പഠിക്കാനും ഇന്ത്യയുടെ ചരിത്രങ്ങളെ മനസ്സിലാക്കാനും കൂടുതൽ സമയം കണ്ടെത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡിൽ നിന്ന് നിങ്ങളോട് വിട ചോദിക്കുന്നു.
13: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
14: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ മോർണിംഗ് ലൈവിന് ശേഷം നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് കയറുകയാണ്. തജുക്ക, ഒരു വെക്കേഷൻ സമയത്തിലാണ് കുട്ടികളൊക്കെ ഉള്ളത്.
1: ഒരുപാട് സാധ്യതകളുണ്ട്. ശരിയായ പ്ലാനിങ്ങുകൾ നടക്കണം, അല്ലെങ്കിൽ ഈ 10 ദിവസം ഫുള്ള് ഫോണിൽ അങ്ങോട്ട് ഹയാത്ത് തീരും. അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മോർണിംഗ് ലൈവിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ ഒരു പീസ് റേഡിയോ വൈബ്സിൽ ഒരു പ്രാഥമിക സന്ദേശമായി നമ്മൾ പറയുന്നത് അതാണ്. കുട്ടികളും ഫോണും അവരുടെ കളിചിരികളും അനുബന്ധങ്ങളും ഒന്ന് പ്ലാൻ ചെയ്ത് പോകണം. അതിലേക്ക് ഉപകരിക്കുന്ന ഒരുപാട് നല്ല ഡിസ്കഷനുകളൊക്കെ ചർച്ചകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. രക്ഷിതാക്കൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഇനം ഇൻസൈറ്റ് ആണ്.
0: ഇൻസൈറ്റിൽ നമ്മളോടൊപ്പം ഹനീഫ് വണ്ടൂരാണ് ചേരുന്നത്.
1: ഒട്ടകത്തിലൂടെ സൃഷ്ടാവിലേക്ക് എന്ന വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ അമ്മാ ബാദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈ പ്രപഞ്ചത്തിനു പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്നാണ് യുക്തിയില്ലാത്ത യുക്തിരഹിതവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യനായ നമ്മളെല്ലാവരും യുക്തിപരമായ സത്യാന്വേഷണം എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതിയിൽപ്പെട്ട കാര്യമാണ്. നേരത്തെ നമ്മളത് സൂചിപ്പിച്ചിരുന്നു, ഫിത്തറത്താണ് എന്ന്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ചും ജീവിതത്തോടുള്ള സമീപനത്തെക്കുറിച്ചും നന്മ തിന്മകളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചുമെല്ലാം മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഒരു കളിപ്പാട്ടം കയ്യിൽ കിട്ടിയ ഒരു കൊച്ചുകുട്ടി അത് കുലുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ശബ്ദമെന്താണ് എന്ന് അന്വേഷിക്കുന്ന ഒരു ത്വര, അന്വേഷണാത്മകമായ ഒരു മനസ്സ് മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനല്ലാത്ത ജീവജാലങ്ങളുണ്ടായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒരു പുതുമയും ഉണ്ടായിട്ടില്ല. എന്നാൽ മനുഷ്യർ വന്നതിന് ശേഷമാണ് നമ്മൾ കാണുന്ന വാഹനങ്ങളും കെട്ടിടങ്ങളും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് മുൻവിധിയില്ലാത്ത അന്വേഷണങ്ങൾ പലപ്പോഴും അവനെ സത്യം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. സാമാന്യ യുക്തിക്ക് പോലും അംഗീകരിക്കാനാകാത്ത തരത്തിലുള്ള ഭീമമായ അന്ധവിശ്വാസങ്ങളാണ് നിരീശ്വര വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തൊക്കെയോ ഉണ്ടായിയെന്നും യാദൃശ്ചികത വ്യവസ്ഥാപിതത്വത്തിന് വഴിമാറിയെന്നും അതിസൂക്ഷ്മവും കൃത്യവുമായ ജൈവരംഗത്തെ രൂപകൽപ്പനയും വ്യവസ്ഥാപിതമായ പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങളെല്ലാം പിന്നിലൊരാളില്ലാതെ ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കാൻ മുൻവിധിയില്ലാതെ സത്യം തേടിയിറങ്ങുന്ന ഒരാൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. ഇതിന് പിന്നിൽ അങ്ങനെയില്ല, അത് സ്വയംഭൂവാണ്, അങ്ങനെ ഒരാൾ ഒന്നും ഉണ്ടാക്കിയതല്ല എന്നുള്ള അന്ധവിശ്വാസം, സത്യത്തിൽ യുക്തിരഹിതമായ, യുക്തിക്ക് ബോധ്യപ്പെടാത്ത, ബുദ്ധിക്ക് ബോധ്യപ്പെടാത്ത ഒരു വിശ്വാസത്തെയാണ് സത്യത്തിൽ യുക്തിവാദികളെന്ന് പറയുന്ന ബുദ്ധിയില്ലാത്ത ഈ ആളുകൾ ചമച്ചുണ്ടാക്കുന്നത്. അതിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത്. അവൻ്റെ ഫിത്തുറത്തിൽ, അവൻ്റെ ജന്മനായുള്ള അവൻ്റെ വാസനയിൽ, സത്യത്തിൽ അവൻ്റെ തേട്ടത്തിൽ, അവൻ്റെ കണ്ടുപിടുത്തത്തിൽ, അവൻ്റെ അന്വേഷണത്തിലെല്ലാം ഇത് തനിയെ ഉണ്ടായതല്ല എന്നും ഇത് പിന്നിലൊരാളുണ്ട് എന്നുമുള്ളത് കൃത്യമായ ഒരു അറിവ് അല്ലെങ്കിൽ അന്വേഷണം അവനുണ്ട്. നമുക്കിങ്ങനെ മനസ്സിലാക്കാം, കുറേ കമ്പിയും കുറേ സിമെൻറ്റും കുറേ കല്ലുകളും ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടാൽ അതൊരിക്കലും തന്നെ സ്വന്തമായി അത് ഒരു ബിൽഡിങ്ങായി മാറുന്നില്ല. അതിന് കൃത്യമായ കണക്കുകളുണ്ട്. ഒരു കല്ല് എവിടെ വെക്കണം, എങ്ങനെ വെക്കണം, അതിൻ്റെ തുടക്കം എങ്ങനെയാണ്, അതിൻ്റെ ഫൗണ്ടേഷൻ, ഏതൊരു ബിൽഡിങ്ങിൻ്റെയും അതിൻ്റെ ഏറ്റവും റിസ്ക്കുള്ള, ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി എന്താണ്, അതിൻ്റെ ഫൗണ്ടേഷൻ്റെ തുടക്കമാണ്. അത് എങ്ങനെ ആകണം, ഏത് മൂലയിൽ നിന്ന് തുടങ്ങണം, എത്ര ആഴം വേണം, എത്ര വീതി വേണം എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മളൊക്കെ ചെറുതാകട്ടെ വലുതാകട്ടെ വീടുകൾ വെക്കുന്നവരാണ്, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നവരാണ്. നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണ് എന്ന്. കുറേ അക്ഷരങ്ങൾ എവിടെയെങ്കിലും കൂട്ടിയിട്ടാൽ അത് തനിയെ ഒരു പുസ്തകമായി, അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാൻ പറ്റാവുന്ന, ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു പാരഗ്രാഫ് പോലും ഉണ്ടാകാൻ സാധിക്കുന്നില്ല. മറിച്ചെല്ലാം കൃത്യമായി നമ്മൾ എഴുതുന്ന, നമ്മൾ വെക്കുന്ന രൂപത്തിൽ അത് വെച്ചാൽ മാത്രമാണ് നമുക്ക് വായിക്കുവാനും മുന്നോട്ട് പോകാനും സാധിക്കുള്ളൂ. ഏത് വിഷയത്തിലും അങ്ങനെയാണ്, ഏതേത് വിഷയത്തിലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് കൃത്യമായി ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അവനു ഈ പ്രപഞ്ചത്തിനു പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ ഇവർ പറയുന്നത് മതം അത് ചിന്തകൾക്കും ശാസ്ത്രീയ പഠനങ്ങൾ

ചിന്തിക്കുവാനും സ്വതന്ത്രമായ അന്വേഷണങ്ങൾ നടത്തുവാനുമാണ് മതം പഠിപ്പിക്കുന്നത് എന്ന വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നീ അങ്ങ് ജനിച്ചു, നിന്റെ മാതാപിതാക്കൾ നിന്നോട് അള്ളാഹു എന്ന് പറഞ്ഞു, അതുകൊണ്ട് നീ അങ്ങ് വിശ്വസിച്ചോ എന്നല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇവയെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ കേൾക്കുന്നില്ലേ? ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുന്നില്ലേ എന്ന ചിന്തയെ തട്ടി ഉണർത്തുന്ന ചോദ്യങ്ങളാണ് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുക, പ്രോത്സാഹിപ്പിക്കുന്ന കാണാൻ കഴിയുക. വിശുദ്ധ ഖുർആനിലെ പലപ്പോഴും പല വചനങ്ങളിലൂടെയും കടന്നുപോയാൽ അത്തരം ചിന്തകളെ തട്ടി ഉണർത്തുന്ന വചനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വിശുദ്ധ ഖുർആൻ 88-ാമത്തെ അധ്യായം 17 മുതൽ 20 വരെയുള്ള വചനങ്ങളുണ്ട്. അഫല എൻലുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്, നീ ഒട്ടകത്തിൻ്റെ നേർക്ക് നീ നോക്കുന്നില്ലേ എന്നാ, ഒട്ടകത്തിനെ നീ കാണുന്നില്ലേ, അവർ നോക്കുന്നില്ലേ അത് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. നോക്കൂ, നിങ്ങളൊരു ഒരു ഒരു മൃഗത്തിൻ്റെ, ഒരു ജീവിയുടെ, അതായത് അറബികളാകുന്ന ആളുകൾക്കിടയിൽ അവരുപയോഗിക്കുന്ന ഒരു മൃഗത്തെ, അതിനെ നോക്കിക്കൊണ്ട്, തൻ്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കൊണ്ട്, അതാ അറബികളോട് അങ്ങനെ പറഞ്ഞു, അറബികളോട് നിങ്ങൾ പുലിയെ സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾ നോക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, കാരണം അവിടെ പുലിയില്ല. നമ്മോട് പറയാണ്, നമ്മ ഈ മലയാളക്കരയിൽ ജീവിക്കുന്ന നമ്മോട് നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ല പറഞ്ഞ്, നമ്മുടെ ഇവിടെ കുറേ ഒട്ടകങ്ങളില്ല, നമുക്ക് പരിചിതമായ ഒട്ടകങ്ങൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒട്ടകങ്ങളില്ല. അതേസമയം പശുവിനെയോ ആടിനെയോ നോക്കിക്കൊണ്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് പോലെ, പക്ഷികളെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് പോലെ, ഏതെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും മൃഗത്തെയല്ല, മറിച്ച് ഖുർആൻ അവതീർണമായ ആ സമൂഹത്തിൻ്റെ, അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അവർ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, അവർ വാഹനമായും അവർ ഭക്ഷണമായും അവർ ജീവിതോപാധിയായും ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒട്ടകത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, ആ ഒട്ടകത്തെ നിങ്ങൾ നോക്കുന്നില്ല, എങ്ങനെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പോൾ ഒട്ടകമെന്ന മഹാ അത്ഭുതമായ ജീവി, ഒട്ടകം മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഏതൊരു ജീവിയെയും നമുക്ക് പരിശോധിച്ചാൽ ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മളെ വീട്ടിൽ വളർത്തുന്ന പശു ആകട്ടെ, ആടാകട്ടെ, അതല്ലെങ്കിൽ പക്ഷികളിൽപ്പെട്ട കോഴിയാകട്ടെ, ഇതിലെല്ലാം തന്നെ ഒരു സൃഷ്ടാവിനെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ്. നമ്മുടെ നാട്ടിൽ നല്ല വെയിലത്ത് ഒരു കൂസലുമില്ലാതെ നടക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ആളുകൾ ചോദിക്കുന്നു, ഇവനെന്താ ഒട്ടകമാണോ എന്ന്. കാരണം ഒട്ടകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, മറ്റൊരു ജീവിക്കുമില്ലാത്ത എന്തു പ്രത്യേകത കൊണ്ടാണ് ഒട്ടകത്തെ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതിന് ചില കാരണങ്ങളുണ്ട്. ഏത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലും ജീവിക്കാൻ അനുസൃതമായ ചില പ്രത്യേക ശാരീരിക സവിശേഷതകൾ ഒട്ടകങ്ങൾക്കുണ്ട്. അവയുടെ ശരീരങ്ങളിലെ കട്ടിയുള്ള രോമങ്ങളാണ് അതിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ചൂടിനെ, പൊള്ളിക്കുന്ന ചൂടിൽ നിന്നും രാത്രിയിലെ മരം കോച്ചുന്ന തണുപ്പത്തു നിന്നും ശരീരത്തെ കാത്തു സംരക്ഷിക്കുന്നത് ഈ രോമങ്ങളാണ്. അതുപോലെ ഇതിന് പുറമെ വയറിൻ്റെ ഭാഗത്ത് കാൽമുട്ടുകളിലുള്ള കട്ടിയേറിയ മാംസഭാഗം അതിൻ്റെ ചൂടിനെ തടയുന്നു, ആ നിലത്തുള്ള ചൂടിനെ, വയറിൻ്റെ കട്ടിയുള്ള ഭാഗം നിലത്തുണ്ടാകുന്ന ചൂടിനെ അതിനെ തടയുന്നു. അതിനാൽ എത്ര ചൂടേറിയ മണലിലും ഇവക്ക് കൂളായിരിക്കുമെന്നുള്ളതാണ്. നമുക്ക് സാധിക്കുമോ നല്ല നല്ല ഒരു ഒരു 12 മണി സമയം, നല്ല വെയിലുള്ള സമയത്ത് ചെരുപ്പിടാതെ ഒരു 200 മീറ്റർ നടന്നു പോകാൻ നല്ല ടാറിട്ട റോഡിൽ നമുക്ക് നടക്കാൻ സാധിക്കുമോ? എന്നാൽ ഒട്ടകത്തിന് ഇതൊന്നും ഒരു പ്രശ്നമേയല്ല. ഒട്ടകത്തിൻ്റെ പുറത്തെ കൂന മറ്റൊരു പ്രത്യേകതയാണ്. വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ദിവസങ്ങളോളം മരുഭൂമിയിൽ കഴിയാൻ ഇവയെ സഹായിക്കുന്നത് ഈ പ്രത്യേകതയാണ്. ആ കൂനിൽ നിറയെ വെള്ളമാണെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്, അല്ല, ശരിക്കും ഈ കൂനിലുള്ളത് മാംസകലകളാണ്. അതിൽ നിറയെ വെള്ളമല്ല, അത് നന്നായി വെള്ളം കുടിക്കും, പക്ഷേ ആ കൂനിൽ വെള്ളമല്ല, മറിച്ച് എന്താണ്, മാംസകലകളാണ്. ശരീരത്തിന് ആവശ്യമുള്ള സമയത്ത് അത് ജലമായും ഊർജമായും മാറാൻ കഴിയുന്ന കലകളാണ് അതിന് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. ഇവയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ 6 മാസം വരെ ഒട്ടകങ്ങൾ ജീവിക്കാൻ സാധിക്കുമെന്നാണ്. 6 മാസം വരെ മരുഭൂമിയിൽ വെള്ളമില്ലാതെ ഒട്ടകങ്ങൾ ജീവിക്കാൻ കഴിയും. അതൊരു മഹാ അത്ഭുതമാണ്. മനുഷ്യർക്ക് സാധിക്കില്ല, മറ്റു ജീവജാലങ്ങൾക്ക് സാധിക്കുകയില്ല, എന്നാൽ ഒട്ടകത്തിന് സാധിക്കും. ഒറ്റക്കൂനുള്ള ഒട്ടകവും 2 കൂനുള്ള ഒട്ടകവും ഭൂമിയിലുണ്ട്. വെള്ളം കുടി മത്സരത്തിൽ ഒട്ടകത്തെ പങ്കെടുപ്പിച്ചാൽ 1-ാം സ്ഥാനക്കാരായിട്ടാണ് അവർ മടങ്ങി വരിക. ഇതൊരു തമാശയായി പറയുന്നതല്ല, മറിച്ച് എന്താണ്, വെറും 13 മിനിറ്റ് കൊണ്ട് 113 ലിറ്റർ വെള്ളം കുടിക്കാൻ കഴിയുന്ന ജീവിയാണ്.

0: ണിത് ഈ വെള്ളം മുതുകിലെ മാംസകലകളുടെ രൂപത്തിൽ ശേഖരിച്ചു വെക്കാൻ അതിന് സാധിക്കും. ആവശ്യം വരുമ്പോഴെല്ലാം അത് ഉപയോഗിക്കും. നീളമുള്ള കഴുത്തുള്ളതിനാൽ ഉയരമുള്ള മരങ്ങളിൽ ഇലകൾ കഴിക്കാൻ ഇവക്കാവും. ഒട്ടകങ്ങളുടെ നീളവും വീതിയുള്ള കാലുകളും ചൂടിൽ നിന്നും അവയെ സംരക്ഷിക്കുകയും പൊടിമണലിൽ താഴ്ന്നു പോകാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുകയാണ്. ഇനി നീളമുള്ള സമൃദ്ധമായ കൺപീലികൾ നാം കണ്ടിട്ടുണ്ട്. ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്താ? അതിശക്തമായ കാറ്റുകൾ മരുഭൂമിയിൽ അടിക്കാറുണ്ട്. അപ്പോൾ അവരുടെ കണ്ണിൽ മണൽ വീഴാതിരിക്കാൻ ഈ പീലികളെ അത് സഹായിക്കുമെന്നുള്ളതാണ്. പണ്ടുകാലം മുതൽ ഇവയെ മനുഷ്യർ പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു പോന്നിരുന്നു. പ്രധാനമായും അതിൻ്റെ രോമം, അതുപോലെ പാല്, അതിൻ്റെ മാംസം, അതുപോലെ അതിൻ്റെ തൊലി തുടങ്ങിയവ അവിടുത്തെ ആളുകൾക്ക് ആവശ്യമാണ്. അവർക്ക് ടെൻറ്റ് കെട്ടുന്നത് അവരതിൻ്റെ തോൽ ഉപയോഗിച്ചാണ്. അവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മാംസം ഉപയോഗിച്ചാണ്. അവർ പാല് കുടിക്കുന്നതിൻ്റെ പാലാണ്. അങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും അവർ ഈ മരുഭൂമിയിലെ ഈ മരുക്കപ്പലെന്നറിയപ്പെടുന്ന ഈ ഒട്ടകത്തെ അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ അവരോട് പറയുന്നത് ഇതാ ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, ആ ഒട്ടകം എന്ന് പറയുന്ന മഹാ അത്ഭുതമാണ് ആ മനുഷ്യർക്ക്. ആ അതിന് ഇനി അത് മാത്രമാണോ, അതിൻ്റെ നടത്തത്തിന് പ്രത്യേകതയുണ്ട്, അതിൻ്റെ കാല് സ്റ്റെപ്പ് വെക്കുന്നിടത്ത് പ്രത്യേകതയുണ്ട്, അതിൻ്റെ ചുണ്ടുകൾക്ക് പ്രത്യേകതയുണ്ട്. അതിൻ്റെ രണ്ട് ചുണ്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു വൃത്തി കുറഞ്ഞത് രൂപത്തിൽ ആ ചുണ്ടിന് പിന്നെ മുറിയുള്ളതുപോലെ രണ്ട് വെട്ടേറ്റ ചുണ്ടിന് വെട്ടേറ്റതുപോലെ രണ്ട് കഷ്ണമായി കാണാൻ എന്താണ് എന്തിനാണത്? മേൽചുണ്ടുകൾ രണ്ടായി പിളർന്നത് ആ വായഭാഗം ആഹാര ശേഖരണത്തിനും ദഹിപ്പിക്കുന്നതിനാവശ്യമായ ദ്രവത്തിനും ദഹിപ്പിക്കുന്നതിനുമായി മൂന്ന് അറകളുള്ള വയറും അതിനുണ്ട്. ഒട്ടകത്തിൻ്റെ കണ്ണുകളുണ്ട്. അതുപോലെ ഒട്ടകമെന്ന് പറയുന്ന ആ ജീവി എന്നും ആ മനുഷ്യൻ അത്ഭുതമായിരുന്നു. ആ അത്ഭുതമാണ് ഖുർആൻ എടുത്തു പറയുന്നത് നീ നോക്കുന്നില്ലേ എന്നുള്ളത്. നീ നോക്കുന്നില്ലേ, ആ ഒട്ടകത്തിലേക്ക് നീ നോക്കുന്നില്ല. ഇങ്ങനെ മനുഷ്യനെ ചുറ്റിപ്പറ്റി മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് മനുഷ്യൻ്റെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് മനുഷ്യ നീ ശ്രദ്ധിക്ക് എന്ന്, ഇങ്ങനെ ചുറ്റുപാടുകളിലേക്ക് നോക്കാനും കാര്യങ്ങളെ വീക്ഷിക്കുവാനും അവയെക്കുറിച്ച് ചിന്തിക്കുവാനുമാണ് ഇസ്ലാം മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്നത്. ഇങ്ങനെ പ്രോത്സാഹനം നൽകുക മാത്രമല്ല, അങ്ങനെ ചെയ്യാത്തവരെ ശക്തമായ ഭാഷയിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്നു ഖുർആൻ. അല്ലാതെ നിങ്ങൾ അന്ധമായി വിശ്വസിക്കുക എന്നുള്ളതാ, അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് വിശുദ്ധ ഖുർആൻ അങ്ങനെ ചിന്തിക്കാതെ അന്വേഷിക്കാതെ പഠിക്കാതെ ഇരിക്കുന്ന ആളുകളോട് ഖുർആൻ പറയുന്നത് വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായത്തിലെ 179-ാമത്തെ വചനത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ച് അവർക്ക് ആരും ഗ്രഹിക്കുകയില്ല. നോക്കൂ, നിങ്ങൾ മനുഷ്യനോട് മനുഷ്യർക്ക് മനസ്സുണ്ട്, മനസ്സാണല്ലോ അവൻ്റെ ചിന്തയാണല്ലോ അവൻ്റെ ഹൃദയമാണല്ലോ അവൻ ഉയർന്ന രൂപത്തിലേക്ക് മൂല്യത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ആ മനുഷ്യനോട് പറയാം, ഈ പ്രപഞ്ചത്തിൽ കണ്ണോടിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കാൻ, അതുപോലെ തന്നെ പിന്നെ പർവ്വതങ്ങളിൽ നോക്കാൻ, ഭൂമിയിലേക്ക് നോക്കാൻ, ഇതൊക്കെ എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് നോക്കാൻ പറഞ്ഞിട്ട് അള്ളാഹു പറയാം അങ്ങനെ ചിന്തിക്കാതെ. അല്ലേ, യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകൾ അവർ വലിയ യുക്തിവാദ ശാസ്ത്രമെന്ന വലിയ വടിയെടുത്തുകൊണ്ട് നമ്മോട് പറയുകയാണ്. എന്നാൽ അതേ ശാസ്ത്രമാണ് ഖുർആൻ പറയുന്നത്, നിന്റെ ബുദ്ധി കൊണ്ട് നീ ആലോചിക്ക്. അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ച് അവർ കാര്യം ഗ്രഹിക്കുന്നില്ല. അവർ മനസ്സുകൊണ്ടല്ല, അവരന്ധമായ വിശ്വാസമാണ്. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ച് അവർ കണ്ടറിയുന്നില്ല. അവർക്ക് കാതുകളുണ്ട്, അതുപയോഗിച്ച് അവർ കേട്ട് മനസ്സിലാക്കുന്നില്ല. അവർ നാൽക്കാലികളെപ്പോലെയാകുന്നു. അപ്പോൾ നാൽക്കാലികൾ ഇതൊന്നും ചെയ്യുന്നില്ല. അതുപോലെയാകുന്നു ഈ ബുദ്ധിയില്ലാതെ, മനസ്സുകൊണ്ട് ചിന്തിക്കാതെ, ഹൃദയം കൊണ്ട് മനസ്സിലാക്കാതെ, കണ്ണുണ്ടായിട്ടും അത് കണ്ണുപയോഗിച്ച് മനസ്സിലാക്കാത്ത ആളുകൾ നാൽക്കാലികളെപ്പോലെയാകുന്നു എന്നല്ല, മറിച്ചെന്നാണ്? അല്ല, അവരാണ് കൂടുതൽ വഴിപിഴച്ചവർ, അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുകളിലേക്കും നമ്മുടെ ശരീരത്തിലേക്കുമെല്ലാം നോക്കിക്കൊണ്ട് നമുക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, അവന് മനസ്സുണ്ടെങ്കിൽ, അവന് കണ്ണുകളുണ്ടെങ്കിൽ, അവന് കാതുകളുണ്ടെങ്കിൽ, അവന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അവനോട് ചിന്തിക്കുവാനും ഈ സൃഷ്ടാവിനെ കണ്ടെത്താനുമാണ് പറയുന്നത്. മറിച്ച് ഇതൊരു സൃഷ്ടാവില്ല എന്നല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു മഹാശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടും മനുഷ്യർക്ക് എന്നാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ള യുക്തിവാദി എന്ന് പറയുന്ന യുക്തിരഹിതവാദിയല്ല, മറിച്ച് ബുദ്ധിയുള്ള യുക്തിവാദമുള്ള യുക്തമായി ചിന്തിച്ച് കൃത്യമായി സൃഷ്ടാവിനെ കണ്ടെത്തുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: ഇൻസൈറ്റ് നമ്മൾ കേട്ട് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ഒട്ടകത്തിലൂടെ സൃഷ്ടാവിലേക്ക് എന്ന വിഷയത്തിൽ ഹനീഫ് വണ്ടൂരാണ് നമ്മളോട് സംസാരിച്ചത്.
2: സൃഷ്ടാവിനെ അറിയേണ്ടത് അവൻ്റെ സൃഷ്ടികളിലൂടെ തന്നെയാണ്. തീർച്ചയായും അത് നമ്മുടെ വിശ്വാസത്തിനും നിലപാടുകൾക്കും കൂടുതൽ കരുത്തു പകരും. നമ്മളിനി ഒരു പാട്ട് കേട്ട് വരണം. പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമിലേക്ക് പോകുന്നു.

0: പീസ് റേഡിയോ സ്വരം നമ്മൾ കേട്ടുകഴിഞ്ഞു. ശബ്ദങ്ങളുടെ പ്രശ്നങ്ങളില്ലാത്ത, മറ്റു മ്യൂസിക്കിൻ്റെ അകമ്പടിയില്ലാത്ത സുന്ദരമായ ശബ്ദത്തിലെ ഒരു മനോഹരമായ ഗാനം. പീസ് റേഡിയോ സ്വരം സംപ്രേഷണം ചെയ്ത ഗാനങ്ങൾ നമുക്ക് ജമീൽ ആപ്ലിക്കേഷനിലൂടെ കേൾക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഈണം വിസ്ഡം എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈണം യൂട്യൂബ് ചാനൽ നമുക്ക് ലഭിക്കും. അതിലൂടെ ധാരാളം പാട്ടുകൾ കേൾക്കാനുള്ള അവസരം അവിടെയുമുണ്ട്.
1: അതോടൊപ്പം നമ്മുടെ കുട്ടികളുടെ ഇത്തരം കഴിവുകൾ പുറത്തു കൊണ്ടുവരികയും അവരെ പീസ് റേഡിയോക്ക് സംഭാവന ചെയ്യുകയും വേണം എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. പണം മാത്രമല്ല, ശബ്ദമുണ്ട്. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിൻ്റെ ശബ്ദമാണ് ഉപയോഗിച്ചത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആയുധ ഉപയോഗത്തിൻ്റെ ശേഷിയാണ് ഉപയോഗിച്ചത്. ഹസാൻ ബിൻ സാബിത്തിൻ്റെ വരികളാണ്, അദ്ദേഹത്തിൻ്റെ സാഹിത്യ ശക്തിയാണ് ഉപയോഗിച്ചത് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. നമ്മൾക്കിപ്പോൾ, നിങ്ങൾക്ക് ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ നന്നായി പാടി പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കുള്ള പരിശീലകരാണ് നിങ്ങളാവേണ്ടത്. മുതിർന്ന സ്ത്രീകൾ എന്തായാലും നമ്മളൊരു ഒരു വേദിയിൽ നമ്മളങ്ങനെ പാടിക്കാറില്ല. ഫല അഖ്ലാഇ നബിൽ ഖൗലി, കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കരുത് എന്ന് പറഞ്ഞ ആ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന സ്ത്രീകളുടെ ശബ്ദം കുറച്ചുകൂടി ആ നിലക്കുള്ളൊരു നെഗറ്റീവായ ആകർഷണം അതിന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഭയങ്കര ഇടുക്കാണ് ഇസ്ലാം, ഇവരെന്ത് ജാതിയാണ് പറയണമെന്നൊന്നും വിചാരിച്ചെങ്കിലും ടെൻഷനാണ്ട. അത് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ മനസ്സിലാകുന്ന കേസേ ഉള്ളൂ.

0: ഓക്കെ, നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. അടുത്തത് ആരോഗ്യ വിചാരം.
1: ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ അബ്ദുൽ ജലീൽ, MES മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗത്തിലെ പ്രധാന വിദഗ്ധനാണ് അദ്ദേഹം. അദ്ദേഹവും ഡോക്ടർ രാം നാരായണൻ, അദ്ദേഹവും MES മെഡിക്കൽ കോളേജിലുള്ള വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. ഇവരോട് രണ്ടുപേരോടും സംഭാഷണം നടത്തുന്നത് നമ്മുടെ പീസ് റേഡിയോ ടീമിലെ അംഗം കൂടിയ ഡോക്ടർ അബ്ദുൽ മാലിക്കാണ്.
0: പ്രമേഹത്തെക്കുറിച്ചുള്ള ആദ്യ ഭാഗം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ഇൻഷാല്ല നമ്മൾ കേൾക്കുന്നത്.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നായ പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രമേഹം എന്നുള്ള അസുഖത്തിൻ്റെ നിർവചനവും അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും അത് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വരാവുന്ന ഭവിഷ്യത്തുകളും അതുപോലെ തന്നെ അതിൽ സാധാരണയായിട്ട് ചെയ്യുന്ന ലാബ് ടെസ്റ്റുകളെക്കുറിച്ചുമാണ് നാം ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർ ചർച്ചയാണ് നാം ഉദ്ദേശിക്കുന്നത്. ചർച്ചയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ ജലീൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാം നാരായൺ എന്നിവർ ഇന്നും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു. പ്രിയപ്പെട്ട ഡോക്ടർമാർക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ചർച്ച തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ആ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ, പ്രമേഹം ഉണ്ട് എന്ന് ലക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ ലാബ് ടെസ്റ്റിലൂടെയും ബോധ്യമായ ഒരു ആള്, നമ്മെ സംബന്ധിച്ചുള്ള ഒരു രോഗി, അയാൾ പറയുകയാണ് പ്രമേഹം എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ അറിയാം, ഭക്ഷണം ഞാൻ നിയന്ത്രിച്ചോളാം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് നിയന്ത്രിച്ചോളാം, അത് ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് നാം അതിന് കൊടുക്കുന്ന മറുപടി? ഡോക്ടർ അബ്ദുൽ ജലീൽ.
3: എല്ലാ രോഗവും ഒരു ഡോക്ടറുടെ ഇഷ്ടപ്രകാരമല്ല ചികിത്സിക്കുന്നത്. എല്ലാത്തിനും ഒരു വ്യക്തമായ ഗൈഡ് ലൈൻസ്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, യൂറോപ്യൻ ഡയബറ്റിക് അസോസിയേഷൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് എല്ലാ ഡോക്ടർമാരും ചികിത്സിക്കുന്നത്. രോഗികൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലാബിൽ പോയി നോക്കുക, പ്രമേഹമുണ്ടെന്ന് പറയുക, രോഗി സ്വയം തീരുമാനിക്കുക എന്താണ് ചികിത്സ എടുക്കുക, അതല്ല രീതി. ഇതിലൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഭക്ഷണം കഴിക്കാതെ നോക്കുന്ന ഷുഗർ 110-ന്റെയും 126-ന്റെയും ഉള്ളിലാണെങ്കിൽ അവരെ നമ്മൾ പറയുന്നത് പ്രീ ഡയബറ്റിക് എന്നുള്ള സ്റ്റേജാണ്. പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ മരുന്ന് തുടങ്ങാതെ തന്നെ തീർച്ചയായിട്ടും വ്യായാമം അല്ലെങ്കിൽ ഭക്ഷണ നിയന്ത്രണം നമുക്കവരിൽ തുടങ്ങാവുന്നതാണ്. രോഗിയുടെ ചികിത്സ തീരുമാനിക്കേണ്ടത് തീർച്ചയായും ഡോക്ടർ തന്നെയാണ്. ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് എത്രയാണോ അത് പ്രകാരം HbA1c എത്രയാണോ അതനുസരിച്ചാണ് രോഗിക്ക് ഗുളിക വേണോ അല്ലെങ്കിൽ ഇൻസുലിൻ വേണോ എന്നുള്ള ഡോക്ടർ തീരുമാനിക്കും.
2: അപ്പം ഇങ്ങനെ ചികിത്സ എടുക്കാതിരുന്നാൽ എന്താണ് അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ?
3: കോംപ്ലിക്കേഷൻസ് മുന്നേ പറഞ്ഞു പോയി, എല്ലാ മാക്രോവാസ്കുലാർ മൈക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് പറഞ്ഞു. ഇത് കൂടാതെ ഉള്ളൊരു കോംപ്ലിക്കേഷൻ മനസ്സിലാക്കേണ്ടത്, പ്രമേഹം പറയുകയാണെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് പ്രമേഹം. നഖത്തിനെയും മുടിയെയും ഒഴിച്ച് ഒരുവിധം എല്ലാ ഭാഗത്തിനെയും അത് ബാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആൾക്കാർ തീരെ ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ് വായ, പല്ല്, മോണ. മോണരോഗങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രമേഹ രോഗികളാണ്. പലപ്പോഴും മോണരോഗം കണ്ടിട്ടാണ് പ്രമേഹം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ചർമ്മത്തിന് ബാധിക്കാം, പ്രമേഹം കൂടി നിന്നാൽ ശരീരം ആസകലം വെറും ചൊറിച്ചിലുണ്ടാവാം. മുന്നേ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് കൂടാതെ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ്, ദന്തരോഗം അതുപോലെ തന്നെ ചർമ്മരോഗം. ഈവൻ കേൾവി അടക്കം, ഇപ്പോൾ കണ്ണിൻ്റെ കാര്യം പറഞ്ഞു, കേൾവി കുറച്ചിലടക്കം എന്നുണ്ടാവാം ഡയബറ്റീസ്. പക്ഷെ അതൊന്നും അത്ര കോമൺ ആയിട്ട് സാധാരണഗതിയിൽ കാണാറില്ല. നല്ല പ്രമേഹം കൂടി കേൾവി കുറയുന്നൊരു സാധ്യതയൊക്കെ വളരെ കുറവായിട്ട്, പക്ഷെ മോണരോഗങ്ങളും ചർമ്മരോഗങ്ങളും വളരെ കൂടുതലാണ്.
2: സാധാരണഗതിയിൽ ചികിത്സനെ കുറിച്ച് പറയുമ്പോൾ രോഗികൾ പലപ്പോഴും പറയാറുള്ളൊരു വാക്കാണ് എന്ത്, ഷുഗറ് ശരീരത്തിന് തന്നെ കൺട്രോൾ ചെയ്യാൻ അറിയാം, ശരീരം കൂടുതലുള്ള ഷുഗറാണല്ലോ മൂത്രത്തിലൂടെ പോകുന്നത്, അപ്പോൾ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മൂത്രം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതലുള്ള ഷുഗർ മൂത്രത്തിലൂടെ പോകും. പിന്നെ ഇനി ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. എന്താണ് അതിനുള്ള മറുപടി?
4: അവരവരുടെ ശരീരത്തിൻ്റെ കൺട്രോൾ ഒരു പരിധി വിട്ട് പോകുന്ന സമയത്താണ് ശരിക്കും പ്രമേഹം എന്നുള്ള രോഗം പുറത്തു വരുന്നത്. അതായത് ഷുഗർ ശരിക്കും കൺട്രോൾ ചെയ്യാൻ ശരീരത്തിന് നന്നായിട്ട് അറിയാം. ശരീരത്തിൽ ഇത്ര അളവിൻ്റെ കൂടുതൽ ഷുഗർ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് അതിനനുസരിച്ച് വികസിക്കും. വയറിൽ നിന്നും ഒരുപാട് കെമിക്കൽസ് വയറിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ്, ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ, അങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള കെമിക്കൽസ് വന്ന് പാൻക്രിയ ഗ്രന്ഥിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതലായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. അതുപോലെ തന്നെ പാൻക്രിയ ഗ്രന്ഥിൽ നിന്ന് വരുന്ന ഇൻസുലിൻ അതിനനുസരിച്ച് ഷുഗറിനെ കൺട്രോൾ ചെയ്യും. ഇനി എങ്ങാനും പാൻക്രിയാസിന് കുറച്ച് ഇൻസുലിൻ അറിയാണ്ട് കൂടുതൽ വന്നു പോയി, ശരീരത്തിൽ ഒരുപാട് ഗ്ലൂക്കോസ് കുറഞ്ഞു പോയി, അപ്പം തന്നെ നമ്മുടെ ലിവർ അതിനോട് പ്രതികരിച്ച് ശരീരത്തിൽ ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോർമോൺ ഉണ്ടാക്കിയിട്ട് ആ കുറഞ്ഞു പോയ ഷുഗറിനെ തിരിച്ച് നോർമലാക്കി കൊണ്ടുവരും. ഇത് രണ്ടും എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നുണ്ട്, 120 മില്ലിഗ്രാമിൽ കൂടുതൽ ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ കിഡ്നി രംഗത്തേക്ക് വരും. കിഡ്നി വഴി മൂത്രം വഴി കൂടുതലായിട്ടുള്ള ഷുഗറിനെ പുറത്തോട്ടാക്കും. അങ്ങനെ പുറത്തോട്ടാക്കുന്ന സമയത്ത് ശരീരത്തിൽ ഷുഗർ കുറഞ്ഞു പോവുകയാണെങ്കിൽ കിഡ്നിയിൽ നിന്ന് തന്നെ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് റീഅബ്സോർബ് ചെയ്യും. അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ദൈവം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട്. അതിനും പുറമെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഈ മെക്കാനിസത്തിൽ എവിടെയെങ്കിലും പ്രശ്നം വന്നാൽ, വയറിനുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊണ്ട് ഈ ഗ്ലൂക്കോഗോണ്ടൈക് പെപ്റ്റൈഡ് ഉണ്ടാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പാൻക്രിയാസിലെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഇൻസുലിൻ ഉണ്ടാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ലിവറിലെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഗ്ലൂക്കോഗോൺ ഉണ്ടാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കിഡ്നിയിലെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഗ്ലൂക്കോസ് പോകുന്നില്ലെങ്കിൽ, ആവശ്യത്തിന് റീഅബ്സോർബ് ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെ എന്തുണ്ടെങ്കിലും അത്തരത്തിലൊരവസ്ഥയാണ് നമ്മൾ അസുഖം എന്ന് വിളിക്കുന്നത്. പ്രമേഹം അത്തരത്തിലുള്ള ഒരു അസുഖമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോൾ എവിടെ പോകുന്നോ അല്ലെങ്കിൽ എവിടെ നിൽക്കുന്നോ അവിടെയാണ് പ്രമേഹം തുടങ്ങുന്നത്. തീർച്ചയായും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പ്രമേഹത്തിന് നന്നായിട്ട് അറിയാം, ശരീരത്തിന് നന്നായിട്ട് അറിയാം. പക്ഷേ എന്തെന്ന് വെച്ചാൽ ആ കൺട്രോൾ പോകുന്ന സമയത്താണ് നമ്മൾ ഡോക്ടർമാർ ഇടപെട്ടിട്ട് അതിന് ആ കൺട്രോൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഡോക്ടർമാരായാലും നമ്മൾ ഇപ്പം തരുന്ന മരുന്നുകളായാലും, മരുന്നുകൾ മിക്കതും ഈ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ ആ ഒരു കൺട്രോളിനെ സഹായിക്കാനുള്ള മരുന്നുകൾ മാത്രം, നമ്മൾ വേറെ കൃത്രിമമായിട്ടുള്ള മരുന്നുകൾ അങ്ങനെയൊന്നുമല്ല തരുന്നത്. ഇൻസുലിൻ്റെ ആക്ഷൻ കൂട്ടാൻ, ഇൻസുലിൻ്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ, കിഡ്നിയുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ, അത്തരത്തിൽ ശരീരത്തിൽ നോർമലായിട്ട് ശരീരം എങ്ങനെയാണോ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഒരു കൈത്താങ്ങ് സഹായം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്.
2: മരുന്നുകൾ കഴിക്കാതിരിക്കുന്നത് ഒരു ആത്മഹത്യപരമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനില്ല.
3: തീർച്ചയായിട്ടും മരുന്നുകൾ കഴിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിൽ ഷുഗർ കൂടി നിൽക്കുന്നു. ആ ഷുഗർ കൂടി നിൽക്കുമ്പോൾ എല്ലാ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന എന്താണ്, രക്തക്കുഴലുകളെ, ധമനികളെയാണ്. അതെന്തായാലും ബാധിച്ചിരിക്കും എന്നുള്ളതാണ്.
2: ഓക്കെ, അപ്പോൾ പ്രമേഹം എന്നുള്ളത് തീർച്ചയായും ചികിത്സ എടുക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചികിത്സകളാണ് ഇന്ന് പ്രമേഹത്തിന് നിലവിലുള്ളത്?
3: പ്രമേഹത്തിൻ്റെ ചികിത്സ പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇൻസുലിനെ കുറിച്ചും പാൻക്രിയാസിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ പോലും, എന്തുകൊണ്ട് പ്രമേഹം ശാസ്ത്രത്തിന് കാലങ്ങളോളായിട്ട് അറിയുന്നൊരു അസുഖമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കൂടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രമേഹം പ്രഷറ്, കൊളസ്ട്രോള്, ഹാർട്ട് അറ്റാക്ക് മുതലായ എല്ലാ അസുഖത്തിനെയും പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ജീവിതശൈലിയിലുണ്ടായ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളെന്നാണ്. അപ്പോൾ പ്രമേഹത്തിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും വലിയൊരു കാരണം എന്തെങ്കിലും, നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലുണ്ടായ വ്യത്യാസം, വ്യായാമത്തിലുണ്ടായ വ്യത്യാസം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രമേഹത്തിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെങ്കിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലിലുണ്ടാവുന്ന മാറ്റമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, എന്ത് അസുഖം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾക്ക് ഏറ്റവും വലിയ മരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മളെന്ത് ചെയ്യണം, പ്രാർത്ഥന വളരെ പ്രധാനം. പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കൊരു സമാധാനം. പിന്നെ എന്തിനും നമുക്ക് എന്ത് അതിജീവിക്കാനുള്ളൊരു കഴിവ് അതിൽ നിന്ന് കിട്ടുകയാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവർ നമുക്ക് വേണ്ട ശമനം തരുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് നമുക്ക് വളരെ ഇതാണ്. പിന്നെ ചികിത്സയിൽ നേരത്തെ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറിൽ വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇപ്പം ഇന്ന് കാണുന്നൊരു ഏറ്റവും ഇതിൽ കാണുന്നൊരു ഇതാണ്, ഒരു ഡോക്ടർ പറഞ്ഞു, ആ ഒരു ഇൻസുലിൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് തെറ്റാണോ ശരിയാണോ എന്നറിയാൻ വേറൊരു ഡോക്ടറെടുത്ത് പോവുക. അപ്പൊ വിശ്വാസം എന്നുള്ള എന്താണ്? ഇതിന്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ അടുത്ത നമ്മൾ വരേണ്ട ചികിത്സയൊക്കെ ഞാൻ പറയാറുള്ളത്, പ്രമേഹത്തിന് മൂന്ന് തൂണാണ്, അതിൽ പ്രധാനപ്പെട്ട മൂന്ന് തൂണുകൾ, ഒന്ന് വ്യായാമം, ഒന്ന് ഭക്ഷണ നിയന്ത്രണം, ഒന്ന് മരുന്ന്. ഇതിൽ രണ്ട് തൂണ്, അതായത് വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും ഇല്ലാതെ പ്രമേഹം എന്തില്ല, ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല. ഇതുവരെ ലോകത്തിറങ്ങിയ ഒരു മരുന്നുകളും വ്യായാമം ഭക്ഷണ നിയന്ത്രണം കൂടാതെ പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ പറ്റിയ ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട ചികിത്സ വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും. ഇന്ന് കൂടാതെ ഉള്ള ചികിത്സകൾ എന്താണ്? രണ്ട് തരം ചികിത്സകളാണ്. ഒന്ന് മരുന്നുകൾ, ഗുളികകൾ, രണ്ട് ഇൻസുലിൻ. ഇതാണ് ഇതുവരെ പ്രമേഹത്തിന് കണ്ടുപിടിച്ചിട്ടുള്ള ചികിത്സകൾ.
2: ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനം വ്യായാമവും അതുപോലെ തന്നെ ഭക്ഷണത്തിലെ നിയന്ത്രണം എന്നും. എന്താണ് വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രമാത്രം വ്യായാമം ചെയ്യേണ്ടതുണ്ട് ഒരാള്?
3: ഈ വ്യായാമം കൊണ്ട് ഇപ്പോ നമ്മൾ സാധാരണ ആൾക്കാർ ചോദിക്കും, എപ്പോഴാണ് വ്യായാമം ചെയ്യേണ്ടത്, എന്ത് തരം വ്യായാമമാണ് ചെയ്യുക? ഞാൻ എപ്പോഴും ഇതിനൊരു ഉത്തരം പറഞ്ഞു കൊടുക്കാറ്, ഇപ്പൊ നമ്മളൊരു ഷർട്ട് എടുക്കുമ്പോൾ നമ്മുടെ സൈസിനുള്ള ഷർട്ടാണ് എപ്പോഴും എടുക്കുന്നത് അല്ലേ. നമുക്കിപ്പോൾ കടയിൽ പോയിട്ട് ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഒരിക്കലും ഷർട്ട് എടുക്കാൻ പറ്റില്ല. അതേപോലെ വ്യായാമത്തിനും ആളുടെ പ്രായം അനുസരിച്ച് എന്ത് ചെയ്യും, വ്യായാമം മാറും. അവർക്കുണ്ടാവുന്ന മറ്റ് രോഗങ്ങളനുസരിച്ച് എന്ത് ചെയ്യും, വ്യായാമങ്ങൾ മാറും. എന്താണെങ്കിലും ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നടക്കാൻ കഴിയുന്ന ഒരാൾക്കാണെങ്കിൽ ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ഒരു 3/4 മണിക്കൂറെങ്കിലും കൈവീശി വേർക്കുന്ന രീതിയിൽ നടക്കുക എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിൽസും എന്ത് ചെയ്യാണ്, ആക്റ്റീവ് ആവുകയാണ്. ഈ മസിൽസ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ മസിൽ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ ഷുഗറിനെ വലിച്ചെടുക്കുന്നു, അങ്ങനെ അത് കുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പൊ പ്രധാനപ്പെട്ട ഘടകത്തിൽ വ്യായാമം. ഇനി എത്ര മിനിറ്റ്? 45 മിനിറ്റാണ് ഞാൻ പറഞ്ഞത്. ഇനി പലതര വ്യായാമങ്ങളുണ്ട്. നമ്മൾ പറയും ഇപ്പൊ നീന്തൽ എന്താണ്, വളരെ നല്ലൊരു വ്യായാമമാണ്. ഇപ്പൊ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം, പണ്ട് കാലത്ത് കുളങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാവരും കുളത്തിൽ പോയിട്ട് കുളിച്ചിരുന്ന കാലുണ്ടായിരുന്നു. ഇന്നിപ്പോ കുളങ്ങളില്ല. തീർച്ചയായിട്ടും അതൊക്കെ ഇതിനെന്താണ്, നമുക്ക് തീർച്ചയായിട്ടും പ്രമേഹം കൂടാൻ ഉള്ളൊരു കാരണങ്ങളാണ്. ഇനി പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരുന്ന എന്താണ്, സൈക്കിളാണ്. പക്ഷെ ഇന്ന് എവിടെ സൈക്കിൾ, നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന സാധനമാണ് എന്ത്, സൈക്കിൾ. പക്ഷെ മറ്റതല്ല, എല്ലാ വീടുകളിലും സൈക്കിൾ ഉണ്ട്. എല്ലാവരും സൈക്കിൾ ചവിട്ടിയാണ് എന്ത് അവരുടെ ആവശ്യങ്ങൾക്ക് പോകുന്നത്. പിന്നെ ഒരു ദിക്കിൽ നിന്ന് വേറൊരു ദിക്കിലേക്ക് എങ്ങനെ ആൾക്കാർ പോകുന്നു, അധികം പേര് നടന്നായിരുന്നു. അപ്പൊ ആ ഒരു വ്യത്യാസം തന്നെയാണ് ഇപ്പൊ ഇതുകൊണ്ട് ജീവിതശൈലിയിൽ ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഒരു സൈക്ലിംഗ് എന്താണ്, നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നടത്തത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ നീന്തൽ, അത് വളരെ നല്ലതാണ്. ഇത് കൂടാതെ തന്നെ ഇപ്പൊ ചെറുപ്പക്കാരാണെങ്കിൽ ഞാൻ പറയാറുള്ളത് നടത്തത്തിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് എന്ത്, അവരൊരു മണിക്കൂർ ഓടുന്നത്.
2: ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെയും ജീവിത ശൈലിയും പ്രായവും അനുസരിച്ചാണ് നമുക്കുള്ള എക്സസൈസ്. ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഇത് പറയാൻ കഴിയില്ല. ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി എക്സസൈസ് മിനിമം.
3: ഉദാഹരണത്തിന് പറഞ്ഞൊരു 65 വയസ്സുള്ള ഒരു ഉമ്മ, രണ്ട് കാലിനും തേയ്മാനം വന്നിട്ടുണ്ട്, അവർക്ക് നമ്മൾ എന്ത് വ്യായാമം പറയാം, അവരുടെ അടുത്ത് നമുക്ക് ഒരിക്കലും നടക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവർക്കനുസരിച്ച്, അപ്പൊ അവർക്ക് നമ്മൾ പറയും അപ്പർ എക്സ്ട്രീമിറ്റി എക്സസൈസ്, കൈകൊണ്ടുള്ള എക്സസൈസ് ചെയ്യാം. മനസ്സിലായില്ലേ?
2: അപ്പൊ പിന്നെ അടുത്ത ഒരു പോയിന്റ് സാർ പറഞ്ഞത് ഭക്ഷണത്തിന്റെ നിയന്ത്രണമാണ്. സ്വാഭാവികമായിട്ടും എല്ലാ പ്രമേഹ രോഗികൾക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്റ്റെപ്പാണ് ശരിക്കും ഭക്ഷണത്തിന് നിയന്ത്രണം. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് പ്രമേഹം രോഗം കണ്ടുപിടിക്കുന്നവരെ മധുരത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പ്രമേഹമാണ് എന്ന് അറിഞ്ഞതിന് ശേഷം മധുരത്തിനോടും ഇതിനോടൊക്കെ നല്ല താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിറക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്തൊക്കെയാണ് ഈ ഭക്ഷണത്തിൽ നമ്മൾ നിയന്ത്രിക്കേണ്ടത്? ഇപ്പോൾ മധുരമുള്ള സാധനങ്ങൾ മാത്രം ഒഴിവാക്കിയാൽ പ്രമേഹം നിയന്ത്രണം വിധേയമാകുമോ?
3: ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭക്ഷണം നിയന്ത്രിക്കുന്നതും ഓരോരുത്തരുടെ പരിതസ്ഥിതി അനുസരിച്ച്, പ്രായം അനുസരിച്ച്, അവരെന്ത് കഴിക്കുന്നു, എന്താണ് അവർ കൂടുതൽ കഴിക്കുന്നത്, അതായത് ഒരു ശരിക്കും നമ്മളൊരു പ്രമേഹ രോഗി വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ഡയറ്റ് ഹിസ്റ്ററി വളരെ നിർബന്ധമാണ്. അത് ഇന്നത്തെ കാലത്ത് ഇപ്പം നമുക്ക് ആർക്കും കൂടുതലായി എടുക്കാൻ സമയം കിട്ടാത്തൊരു സന്ദർഭത്തില്. പക്ഷെ അതിനെന്നും എല്ലാ കാര്യപ്പെട്ട ഹോസ്പിറ്റലുകളിലും ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞ ഒരാൾ വെച്ചിട്ടുള്ളതും, അവരതിന് ഡീറ്റെയിൽ ആയിട്ട് അവരെന്താണ് കഴിക്കുന്നതും എത്ര അളവാണ് കഴിക്കുന്നതും അറിയുന്നത്. അപ്പോൾ ഒരു ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോറ് ഒഴിവാക്കണം അല്ലെങ്കിൽ കഞ്ഞി ഒഴിവാക്കണം എന്ന് പറയലല്ല. യഥാർത്ഥത്തിൽ അവരെന്താണോ കഴിക്കുന്നത് എന്നറിഞ്ഞ് ആ കഴിക്കുന്നതിൽ ഏത് സാധനങ്ങളാണ് അവരുടെ പ്രമേഹം കൂട്ടാൻ കൂടുതൽ കാരണമാവുന്നെങ്കിൽ അത് ഒഴിവാക്കലാണ് ഏറ്റവും നിർബന്ധമായിട്ട്. നമ്മുടെ നാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ചോറ് അല്ലെങ്കിൽ കഞ്ഞി, ഇത് രണ്ടും എന്താണ് പ്രമേഹം കൂട്ടുന്ന സാധനങ്ങളാണ്. ഇത് കൂടാതെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭൂമിയുടെ അടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഉദാഹരണത്തിന് പറഞ്ഞാൽ ഉരുളൻകിഴങ്ങ് വളരെയധികം അമിതമായി പ്രമേഹം കൂട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഇപ്പം നമ്മളൊരു ഒരു ക്യാരറ്റ് കഴിക്കുന്നതും ഒരു ഉരുളൻകിഴങ്ങ് കഴിക്കുന്നു, 100 ഗ്രാം ക്യാരറ്റ് കഴിക്കുന്നു, 100 ഗ്രാം ഉരുളൻകിഴങ്ങ് കഴിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഉരുളൻകിഴങ്ങിൽ നിന്നുണ്ടാവുന്ന അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 100 ഗ്രാം ക്യാരറ്റ് കഴിച്ചാൽ നമ്മുടെ പ്രമേഹം കൂടില്ല. അപ്പോൾ പ്രമേഹം കൂട്ടുന്ന ഭക്ഷണങ്ങൾ, പ്രമേഹം തീരെ ഇല്ലാത്ത ഭക്ഷണങ്ങൾ, ഇങ്ങനെ മൂന്ന് തരം പ്രമേഹം കുറച്ച് കൂട്ടുന്ന ഭക്ഷണങ്ങൾ, ഇങ്ങനെ 3 തലമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, അപ്പോൾ ഇതനുസരിച്ച് വേണം നമ്മൾ ഓരോരുത്തർക്കും ഭക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കാനും. അതും ഞാൻ നേരത്തെ പറഞ്ഞ വ്യായാമത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഒരു 55 വയസ്സുള്ള ഉമ്മ വരികയാണെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കിക്കോളൂ എന്നല്ല പറയുന്നത്, അവരുടെ രീതിക്കനുസരിച്ച് ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കണം.
4: ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ചോദ്യമാണ് എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പറ്റില്ല. ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പം അതിന് സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ജലീൽ സാറ് പറഞ്ഞ മാതിരി മണ്ണിൻ്റെ അടിയിൽ വളരുന്ന സാധനങ്ങൾ, കപ്പ, കിഴങ്ങ്, ചേന, ചേമ്പ് പരമാവധി ഒഴിവാക്കുക. ഇതിൽ കപ്പ എല്ലാവരും പറയുന്നത് കപ്പ വേറൊന്നും കഴിക്കാറില്ല, അപ്പം ചോറ് ഒഴിവാക്കി ഇപ്പം കപ്പ മാത്രമാണ് കഴിക്കണമെന്ന് പറയുന്നത്. വളരെ ഷുഗർ കൂട്ടുന്നൊരു സാധനമാണ് ഈ കപ്പ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിഴങ്ങുകൾ, ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ് ഇത്തരത്തിലുള്ളത്. അടുത്ത ചോദ്യം വരുന്നത് ഫ്രൂട്ട്സ് എന്താ ചെയ്യുക, എല്ലാ ഫ്രൂട്ട്സും കഴിക്കാൻ പറ്റുമോ? ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ ഏറ്റവും എളുപ്പം എന്താ വെച്ചാൽ, ഉള്ളിൽ ചുവപ്പ് നിറം മഞ്ഞ നിറമുള്ള ഫ്രൂട്ട്സ് പരമാവധി ഒഴിവാക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നേന്ത്രപ്പഴം, ചെറുപഴം ഇത് കഴിക്കാൻ പറ്റുമോ? പരമാവധി പഴങ്ങളും ഒഴിവാക്കുക. സാധാരണ കഴിക്കാൻ പറ്റുന്ന പഴമുള്ളത് ആപ്പിൾ കഴിക്കാം, പേരക്ക കഴിക്കാം. ആപ്പിൾ പേരക്ക പൊതുവേ അത്ര അധികം ഷുഗർ കൂട്ടുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സ് അല്ല. പിന്നെ ഒഴിവാക്കേണ്ട ഒരു സാധനം ബേക്കറി സാധനങ്ങളാണ്. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന എന്തായാലും മധുരമുള്ളതാവട്ടെ മധുരമില്ലാത്തതാവട്ടെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ബേക്കറി സാധനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ ഷുഗർ കൂട്ടുന്നതാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ്, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, അങ്ങനത്തെ സാധനങ്ങളും പരമാവധി കുറയ്ക്കുക. ഇതെല്ലാം ഈ ഈന്തപ്പഴം എല്ലാം സാധാരണ രക്തക്കുറവുണ്ടായാൽ എല്ലാവരും നന്നായി കഴിച്ചിട്ട് ഡോക്ടർമാരൊക്കെ പറയണ്ടല്ലോ വളരെ നല്ല സാധനമാണ്, രക്തം കൂടാൻ ഭയങ്കര നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം എല്ലാവരും കഴിക്കുന്നൊരു സാധനമാണ് ഈന്തപ്പഴം. പക്ഷേ ഈന്തപ്പഴം ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റഡ് ഷുഗർ എന്ന് പറയും, അതായത് ഒരുപാട് ഷുഗർ അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. ഒരുപാട് ഷുഗർ കൂട്ടുന്ന വസ്തുക്കളിലൊന്നാണ് ഡ്രൈ ഫ്രൂട്ട്സ്, ഉണക്കമുന്തിരി, ഈന്തപ്പഴം, ഇത്തരത്തിലുള്ള സാധനങ്ങൾ. അതും പരമാവധി ഒഴിവാക്കുക. പിന്നെ എന്താ ഞങ്ങൾ കഴിക്കുക, എങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുക? ഓട്സ് കഴിക്കാം, ഗോതമ്പിൻ്റെ സാധനങ്ങൾ കഴിക്കാം, അതായത് ഗോതമ്പ് ചപ്പാത്തി, ഗോതമ്പ് ഉണ്ടാക്കുന്ന ചപ്പാത്തി, ഗോതമ്പ് ദോശ, ഗോതമ്പിൻ്റെ പുട്ട്, ഇത്തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കാം. എപ്പോഴും ഒരുപാട് കഴിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് കുറച്ച് ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കാലത്ത് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ സാധാ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു 2 സാധാരണ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2 ഇഡ്ഡലിയോ അല്ലെങ്കിൽ ഒരു 3 ഇഡ്ഡലിയോ അത്തരത്തിൽ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ആവിയിൽ വേവിച്ച ഭക്ഷണമാണ് കുറച്ചുകൂടെ നല്ലത്. ഒരു 10 മണിയാകുമ്പോൾ ആരോ റൂട്ടിൻ്റെ ഒരു 3-4 ബിസ്ക്കറ്റും ഒരു വേണമെങ്കിൽ ഒരു ഗ്ലാസ് മധുരമിടാത്ത കാപ്പിയോ മധുരമിടാത്ത ചായയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ കുറച്ച് ചോറും ഒരുപാട് കറികളും, അതായത് ചോറ് വളരെ കുറച്ച് പരിമിതമായിട്ട് കുറച്ച് ചോറ് മാത്രം എടുത്തിട്ട് അതിലേക്ക് കറികൾ, കറികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇലക്കറികൾ, ചീര, മുരിങ്ങ, പിന്നെ പയറുവർഗ്ഗങ്ങൾ കൂട്ടാം, ചെറുപയർ, കടല, ഇത്തരത്തിലുള്ള കറികൾ കൂടെ ചിക്കൻ കഴിക്കാം എന്ന് പറയാം. ചിക്കൻ കഴിക്കാം, ചിക്കനും വലിയ ബുദ്ധിമുട്ടില്ല. അത് തന്നെ കറി വെച്ച് അധികം കൊഴുപ്പ് കൂടാത്ത രീതിയിൽ കഴിക്കാം, കുഴപ്പമില്ല. വൈകുന്നേരം ഒരു 3 മണി 4 മണിയാകുമ്പോൾ ഇത് പറഞ്ഞ മാതിരി ഒരു 2-3 ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് കാപ്പിയോ ചായയോ മധുരമിടാണ്ട് കഴിക്കാം. രാത്രി ചപ്പാത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ഒന്ന് രാത്രി, അതിൻ്റെ കൂടെ ചെറുപയറിൻ്റെയോ കടലയുടെയോ അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീനായിട്ടുള്ള ഒരു ഫുഡും, കിടന്നുറങ്ങുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് പാലോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം, കുഴപ്പമില്ല. ഇത്തരത്തിൽ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. ഫ്രൂട്ട്സ് ആയിട്ട് ആപ്പിൾ കഴിക്കാം, പേരക്ക കഴിക്കാം, ഇലക്കറികൾ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഭക്ഷണത്തിൽ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്.
2: ഇതിൽ ഇപ്പോൾ ഒരു മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ രാം പറഞ്ഞ പോലെ ആപ്പിൾ കഴിക്കാം, അപ്പോൾ രോഗി എന്ത് ചെയ്യും, രാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആപ്പിൾ കഴിച്ചോളാൻ, അപ്പോൾ ഒരു 3 ആപ്പിൾ രാത്രി കഴിക്കും, എന്ത് ചെയ്യും,
3: അവരുടെ ഷുഗർ സ്വാഭാവികമായി കൂടും. അപ്പം അളവ് എന്താണ്, ഭയങ്കര പ്രധാനമാണ്. അളവാണ് പ്രധാനം. ഡോക്ടർ പറഞ്ഞു എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, നിങ്ങൾ എന്തും കഴിക്കുക എന്നുള്ളൊരു ധാരണയിൽ പോകരുത്. ഇനി വേറൊന്ന്, ഇപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറ് പ്രായം തന്നെ ആൾക്കാരുടെ കാര്യത്തിൽ. അപ്പോൾ അവർക്കൊക്കെ ഉദാഹരണത്തിന് ഇപ്പോൾ രാം പറഞ്ഞ പോലെ തന്നെ കപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ അവർക്കത് മാത്രമേ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ കപ്പ കഴിച്ചോട്ടെ, അപ്പോൾ ഉദാഹരണത്തിന് 4 മണിക്ക് കപ്പ കഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി അവർ 2 കോരി അല്ലെങ്കിൽ 2 തവി ചോറ് കഴിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറയാം, അത് ആ കഴിക്കുന്ന ചോറിൻ്റെ അളവ് നിങ്ങൾ കുറക്കണം. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ 4 മണിക്ക് 2 കപ്പ് കഴിച്ച്, 2 കഷ്ണം കപ്പ് കഴിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുണ്ടാവുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം വളരെ കൂടുതലാണ്. അപ്പം നിങ്ങളുടെ പ്രമേഹം കൂടും. ഇനി വേറൊന്ന്, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന, നമ്മൾ ഉച്ചക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ, ആ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഹാബിറ്റ് നമുക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ച ഉടനെയാണ്. ഇപ്പോൾ രാമു പറഞ്ഞ പോലെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒരു ഫ്രൂട്ട് കഴിക്കാൻ പാടില്ല. പിന്നെ ഫ്രൂട്ട് കഴിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, മിനിമം ഒരു 2 hours കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ 1 മണിക്ക് ഭക്ഷണം കഴിച്ചൊരാൾക്ക് ഫ്രൂട്ട് കഴിക്കുന്നത് 2 മണി അല്ലെങ്കിൽ 3 മണിക്കാക്കിയാൽ എന്തായി, ആ ഇടക്കാല സ്നാക്ക് ഇടഭക്ഷണമായി. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇടഭക്ഷണമായി. അപ്പം ആ സമയത്ത് കഴിക്കുമ്പോൾ എന്തായി, നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന വിശപ്പിനെ കുറക്കാൻ കഴിക്കും. അപ്പം അളവാണ് കൂടുതൽ. വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, സീസണൽ ഫ്രൂട്ട്സാണ്. ഏത് സീസണിൽ ഇറങ്ങുന്ന ഫ്രൂട്ടാണ് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് നമ്മളെ കുരില്ലാത്ത പച്ച മുന്തിരിങ്ങ, അതിനൊരു സീസണുണ്ട്. ആ സീസണിൽ ഇറങ്ങുന്ന പച്ച മുന്തിരി എന്ന് പറഞ്ഞാൽ വളരെ മധുരം കൂടിയൊരു സാധനമാണ്. അപ്പോൾ സീസണിൽ അത് അളവ് കൂട്ടിക്കഴിച്ചാൽ എന്തായാലും പ്രമേഹത്തിൻ്റെ അളവ് കൂടും. പക്ഷെ അതിൻ്റെ ഓഫ് സീസൺ, സീസൺ അല്ലാത്ത സമയത്താണെങ്കിൽ അതിനെന്താണ് കൂടുതൽ പുളി മധുരമാണ്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ എന്താണോ സീസൺ എന്ന് നോക്കിയിട്ട് വേണം തീർച്ചയായിട്ടും കഴിക്കുന്നത് തീരുമാനമെടുക്കാൻ. പിന്നെ പഴങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വീണ്ടും ഒരു കാര്യം പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ പ്രമേഹം കൂട്ടുന്ന സാധനങ്ങളാണ് നേന്ത്രപ്പഴവും നമ്മുടെ സാധാ നാട്ടിലുണ്ടാവുന്ന മൈസൂർ പഴവും. അപ്പോൾ പഴം ഏത് കഴിക്കാമെന്നൊരു ചോയ്സ് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഒരു ചോയ്സ് പറയാവുന്ന എന്തെങ്കിൽ റോബസ്റ്റ് അല്ലെങ്കിൽ റോബസ്റ്റ് പഴമായിരിക്കും കുറച്ചും കൂടെ ഉത്തമം. എഗെയിൻ ഇതിലെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റോബസ്റ്റ് പഴം എത്ര എണ്ണം, ഏതാണ് അതിൻ്റെ സൈസ് എന്നുള്ളതും വളരെയധികം അതിന് പ്രമേഹത്തിൻ്റെ അളവ് കൂട്ടുന്ന ഒരു ഇതായിരിക്കുന്നു.
2: പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതൽ ആശങ്കാകുലരായിരിക്കുകയും ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ വിശദമായിട്ട് തന്നെ നമ്മുടെ അതിഥികൾ നമുക്ക് വേണ്ടി വിശദീകരിച്ചിരുന്നത്. എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കണ്ട എന്നുള്ള സ്ഥിരമായി നാം കേൾക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും മറ്റൊരു ഏരിയ എനിക്ക് തോന്നുന്നു വിട്ടുപോയതായിരിക്കാം. സ്ഥിരമായിട്ട് നാം കേൾക്കുന്നതാണ് ഷുഗർ, മധുരം ഉപയോഗിക്കാത്ത ചായ, മധുരമില്ലാത്ത ചായ. അതിനെ കുറിച്ചുള്ള ഒരു വിഷയം കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നു.
3: ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ ഇപ്പോൾ വീട്ടിലൊക്കെ വിരുന്ന് ചെന്നാൽ പറയുന്ന, ഇപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്ത്, മധുരമില്ലാത്ത ചായ വേണമെന്ന്. പക്ഷെ എപ്പോഴും അവർ മധുരമില്ലാത്ത ചായയുടെ കൂടെ കഴിക്കുന്ന ലഡുവാണ്. അപ്പം ഞാനിത് പ്രത്യേകം പറയാൻ കാരണം എന്നെങ്കിൽ, ഈ പെട്ടെന്ന് പ്രമേഹം കൂട്ടുന്ന, ചെറിയ അളവിൽ കഴിച്ചിട്ടും കൂടുതൽ പ്രമേഹം കൂട്ടുന്ന സാധനങ്ങളാണ് എന്ത്, ലഡു, ജിലേബി, ഹൽവ, മൈസൂർ പാക്ക്. ഈ 3 സാധനം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഡോക്ടർ രാം നേരത്തെ പറഞ്ഞു ഈത്തപ്പഴത്തിൻ്റെ കാര്യം. ഇപ്പോൾ എൻ്റെ അടുത്തൊരു രോഗി വന്ന് ചോദിക്കുകയാണ്, എനിക്ക് ലഡും കൊണ്ടുവന്നിട്ടുണ്ട്, ഈത്തപ്പഴം കൊണ്ടുവന്നിട്ട്, ഞാൻ ഏത് കഴിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ചോയ്സ് അതിൽ ഈത്തപ്പഴം. കാരണം എന്തെങ്കിൽ ഈത്തപ്പഴത്തിൽ അന്നജത്തിൻ്റെ, കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ തന്നെ ഒത്തിരി വൈറ്റമിൻസ് പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയൊരു സാധനമാണ്. പക്ഷെ അതേസമയം നിങ്ങൾ ലഡു എടുത്തു നോക്കൂ, ലഡുവിൽ എന്തുണ്ടാവില്ല, ഒരു പ്രോട്ടീനും വേറെ ഒന്നുമില്ല. കൊളസ്ട്രോൾ ഉണ്ടായിരിക്കാം, പക്ഷേ വെറും കാർബോഹൈഡ്രേറ്റ്, വെറും ഷുഗർ കൂടുക എന്നല്ലാതെ, നമ്മുടെ നാവിന് രുചി കിട്ടുക എന്നല്ലാതെ, ഈ ലഡു, ജിലേബി, ഹൽവ, മൈസൂർ പാക്ക്, ഈ 4 സാധനത്തിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ഒരു ഗുണവും കിട്ടില്ല. പക്ഷെ അതേസമയം നിങ്ങൾ ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നേരത്തെ പറഞ്ഞ് കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതിനേക്കാൾ കുറച്ച് വ്യത്യാസം ഉണ്ട് അതിൽ, അതായത് കുറച്ച് വൈറ്റമിൻസ്, കാൽഷ്യം ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഇത് പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഡേറ്റ്സ് കഴിക്കാം, ഒരു ഡേറ്റ്സ് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതെന്നെങ്കിൽ ഡേറ്റ്സിൻ്റെ അളവാണ്. ഇപ്പം ഈ പറയുന്ന പോലെ ഡേറ്റ്സും വരുന്ന പലതരം ഡേറ്റ്സുകളുണ്ട്. ഇപ്പം മദീനയിൽ നിന്ന് വരുന്ന ഡേറ്റ്സുകൾ ഡിഫറെൻ്റാണ്, അതിൻ്റെ സൈസുകൾ എനിക്ക് പേരുകൾ അറിയില്ല, പക്ഷെ പലതരം ഡേറ്റ്. അപ്പം ഈ ഡേറ്റ്സിൻ്റെ അളവാണെങ്കിൽ ഈത്തപ്പഴമാണെങ്കിലും അത് ഏത് ടൈപ്പാണ് എന്നുള്ളതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാക്കും.
2: ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഫുഡ്, ബേക്കറി ഫുഡ് ഇത് തുടരുത് എന്നുള്ളതും, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ പരമാവധി കുറക്കുക എന്നുള്ളതും, പിന്നെ അളവ് അളവ് നിയന്ത്രിക്കുക എന്നുള്ളത്,
3: പിന്നെ സമയം
2: സമയം സമയം അളവ് കുറച്ച് തവണകൾ കൂട്ടുക, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്.
4: സമയത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം ചേർക്കേണ്ടത്, പരമാവധി കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കാൻ നോക്കുക. നമ്മുടെ ശരീരത്തിന് എന്താ, ശരീരം വളരെ ചിട്ടയുള്ള ഒരു, നമ്മുടെ ശരീരം നമ്മളെക്കാൾ ഒരുപാട് ചിട്ടയുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാവുന്നത് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന് അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ 8 മണിക്ക് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു 8:05, 8:10 ആകുമ്പോൾ നമ്മുടെ പാൻക്രിയ ഗ്രന്ഥിയിൽ നിന്നും ഒരു ഇൻസുലിൻ്റെ ഒരു പ്രവാഹം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക് കഴിക്കുമ്പോഴും ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ഒരു ഇൻസുലിൻ പ്രവാഹം ഉണ്ടാവുന്നുണ്ട്. എന്താ സംഭവിക്കാൽ അടുത്ത ദിവസം 8 മണിയാകുമ്പോൾ ഈ പറഞ്ഞ പ്രവാഹം ഉണ്ടാവും, പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല. നമ്മൾ അന്ന് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് 9 മണിക്കോ 10 മണിക്കോ ആയിരിക്കും. അപ്പോഴേക്കും ശരീരത്തിൽ വന്നുള്ള ഇൻസുലിനൊക്കെ പോയിട്ടുണ്ടാവും. എന്താ ഉണ്ടാവുക, ഷുഗർ ഒരുപാട് കൂടും. അപ്പോൾ പരമാവധി കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ്, ഇൻസുലിൻ എപ്പോഴാണ് ഉണ്ടാവുന്നത്, ആ സമയത്ത് ദഹിപ്പിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവണം. അതുകൊണ്ട് എപ്പോഴും പരമാവധി കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
2: മറ്റൊന്ന് പ്രമേഹത്തിൻ്റെ ഭക്ഷണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോമൺ ഡൗട്ടാണ് മൈദ കൊണ്ടുള്ള പ്രൊഡക്ട്സ്. അതിനെക്കുറിച്ച് എന്താണ് മോഡേൺ മെഡിസിൻ കൺസൺ? മൈദ തുടരുത്, മൈദ ഇൻസുലിൻ സെക്രീഷൻ, ഇൻസുലിൻ്റെ അളവ് കുറക്കുന്ന സാധനമാണ്, പാൻക്രിയാസ് ഗ്രന്ഥിയെ വരെ നശിപ്പിക്കുന്ന സാധനമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉണ്ടാകും കാരണം കേരളത്തിലെ മൈദ കൊണ്ടുള്ള പ്രത്യേകിച്ച് പൊറോട്ടൻ്റെ ഉപയോഗം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വശം?
4: മൈദയും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇൻസുലിൻ പാൻക്രിയാസിൻ്റെ ഐറൻ സെൽ പ്രവർത്തനത്തിന് ഒരുപാട് ബാധിക്കുന്ന ഒരു ഭക്ഷണമാണ്. പക്ഷേ കേരള ജനതയോട് പൊറോട്ട കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ആരും അനുസരിക്കില്ല. പറ്റുമെങ്കിൽ ഒഴിവാക്കുകയാണ് നല്ലത്.
2: പിന്നെ മറ്റൊന്ന്, നമ്മൾ രാത്രി ചോറിന് പറഞ്ഞ ചപ്പാത്തി ആക്കുന്നതുകൊണ്ട് ചപ്പാത്തിയിൽ എന്താ ഷുഗർ കുറക്കുന്ന മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇൻസുലിൻ എന്തെങ്കിലും?
3: നേരത്തെ ചോദിച്ച പൊറോട്ടയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ മൈദ എന്നിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നില്ല, കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മൈദ കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് എന്തെന്ന് അടങ്ങും. സാധനം നിങ്ങൾക്കറിയാലോ, ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനം, അപ്പോൾ വിശപ്പ് അടങ്ങും. പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ നിന്നില്ല, ശരീരത്തിന് ഉപകാരപ്രദമായ ഒന്നുമില്ല. മൈദ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് സാധനമാണല്ലോ സത്യം പറഞ്ഞാൽ. അതിനൊരു രുചി ഉണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് വേറൊന്ന് ശ്രദ്ധിക്കേണ്ട. എൻ്റെ അടുത്ത് പറഞ്ഞാലും പൊറോട്ട കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പറയട്ടെ, നമ്മുടെ കേരള പൊറോട്ട എവിടെയും ഫേമസ് ആയിട്ടുള്ളൊരു സാധനം, അത്രയും രുചികരമായിട്ടൊരു സാധനം. അത്രയും രുചി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ അത്രയും എണ്ണ ഒഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ പൊറോട്ട കഴിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ അത്രയും എണ്ണ നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നുണ്ടെന്നുള്ള. അപ്പോൾ അത് രണ്ട് കാര്യങ്ങളും, ഒന്ന് മൈദയിൽ നിന്ന് നമുക്ക് ഒരു ഉപകാരം ഇല്ലാത്ത സാധനം നമ്മൾ കഴിക്കുന്നത്, രണ്ട് കൂടുതൽ എണ്ണ കഴിക്കുന്നു. ചപ്പാത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈവൻ ചപ്പാത്തി ആണെങ്കിലും ചോറാണെങ്കിലും അളവ് തന്നെ തീർച്ചയായിട്ടും അവിടെ പ്രകാരം. അപ്പോൾ വീണ്ടും പറയുന്നുണ്ടെങ്കിൽ അളവാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ ചോറിൽ നിന്നുണ്ടാവുന്ന അത്ര പെട്ടെന്ന് എന്തുണ്ടാവില്ല, ചപ്പാത്തിയിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് കാരണം ചപ്പാത്തി എന്ന് പറയുന്നതിൽ എന്തെയ്യുന്നു, ഫൈബർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന അന്നജം ചോറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ചോറിനായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ ഇപ്പോൾ ഒരാൾ ഉദാഹരണത്തിന് 2 തവി ചോറ് കഴിക്കുന്നതും 5 ചപ്പാത്തി കഴിക്കുന്നതും എന്താണ്, ഒരുപോലെയാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊരു ചപ്പാത്തി എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് എന്താണ്, താല്പര്യക്കുറവുള്ളൊരു സാധനമാണ്, അതുകൊണ്ട് കൂടുതൽ കഴിക്കുന്നില്ല എന്നുള്ളൊരു മനഃശാസ്ത്രം കൂടെ അതിൻ്റെ പുറകിലുണ്ട്. ചപ്പാത്തി ആണെങ്കിലും അളവാണ് പ്രധാനം. ചപ്പാത്തി കഴിച്ചു എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നില്ല, പ്രമേഹം കൂടാതിരിക്കില്ല. വേറൊന്നും കൂടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് കഞ്ഞി എന്നുള്ളത്. അപ്പോൾ കഞ്ഞിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. ഇപ്പോൾ സാധാരണ എന്ത് ചെയ്യും, കഞ്ഞി നമുക്ക് തിളപ്പിച്ച് വന്നു കഴിയുമ്പോൾ കഞ്ഞിയുടെ വെള്ളം അതിലാണല്ലോ കൂടുതലുള്ളത്, അത് കളഞ്ഞിട്ട് രണ്ടാമത് വെറും ചുടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ കഞ്ഞി കുടിക്കുന്നതിൻ്റെ അത്ര എന്തില്ല, ഇതിൽ നിന്ന് പ്രമേഹം കൂടുകയില്ല എന്നുള്ളത്.
2: പ്രമേഹ നിയന്ത്രണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെടുന്തൂണായ ഭക്ഷണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇന്ന് നാം കേട്ടത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനിയും തുടർന്ന് നമുക്ക് ഇൻഷാല്ലാ വരും എപ്പിസോഡുകൾ കേൾക്കാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പീസ് റേഡിയോ ആരോഗ്യജനം പങ്ക്തിയിൽ നമ്മോട് സംവദിക്കാനെത്തിയ MES മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അബ്ദുൽ ജലീലിനും ഡോക്ടർ രാം നാരായണനും നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കി വിഷയങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ശ്രമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പ്രമേഹത്തെക്കുറിച്ചുള്ള ആരോഗ്യ വിചാരത്തിലെ ചർച്ച നമ്മൾ കേട്ടു, അത് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഒരു ശ്രദ്ധ കൊടുക്കാതെ അശ്രദ്ധമായി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ കൊണ്ടുവരുന്ന ഒരു മാരകമായ പ്രശ്നമാണ് പ്രമേഹം. നിസ്സാരമായി നമ്മൾ തള്ളിക്കളയൂല ഈ ചർച്ചകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ.
1: ആളുകൾ ഇതൊക്കെ ഒരു നിസ്സാരമായി തള്ളിക്കളയല്ല, അതിൻ്റെയും ഇതായിട്ടുള്ള വേറൊരു വേർഡാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഒരാൾക്ക് പ്രമേഹമൊക്കെ വരും, അതൊക്കെ ഓക്കെയാണ്, പക്ഷെ ഞാൻ ടെസ്റ്റൊന്നും ചെയ്യല്ല. ടെസ്റ്റൊന്നും ചെയ്താലിപ്പോൾ ഇതൊക്കെ അസുഖമൊക്കെ മനസ്സിലാവും. അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ എന്താ പറയുക, കണ്ണ് ചിമ്മി നടക്കുകയാണ്, അല്ലെങ്കിൽ കണ്ണിൽ വേണ്ടാത്തൊക്കെ കാണും എന്ന് പറയണമാതിരിത്തൊരു, എന്നിട്ട് പോയിട്ട് കുണ്ടിച്ചാടി കൈയും കാലും ഒടിയണ മാതിരിത്തൊരു രൂപമാണ് എനിക്ക് പൊതുവെ തോന്നാറുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഒരാൾ ചായ എല്ലാം മധുരം ഒഴിവാക്കി, അയാൾ പക്ഷേ അവിടെയുള്ള എന്തോ ഒരു ബേക്കറി ഒന്നും കഴിച്ചു, അല്ലെങ്കിൽ മധുരം ഉള്ളത് കഴിച്ചു, അപ്പോൾ അയാളെങ്ങനെ ട്രോളും. സത്യത്തിൽ അയാൾ അതും കൂടി ഒഴിവാക്കാണ് വേണ്ടത്. പക്ഷെ ചായ എന്ന് പറയണത് റിപ്പീറ്റ് ചെയ്യണം, ആവർത്തിച്ച് കുടിക്കണം ഒന്നാണ്. ഈ മിഠായി എന്ന് പറയണത് എല്ലാ ദിവസവും മിഠായി തിന്നില്ല, എപ്പോഴെങ്കിലുമാണ് കഴിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പായസം വന്നു, അതോടുകൂടെ അയാളെല്ലാവരുടെയും വളഞ്ഞിട്ട് ആക്രമിക്കും. മധുരം കുടിക്കാത്ത ആളാണ്, അയാൾ അത്രയും മധുരം ഒഴിവാക്കിയല്ലോ. ഇത് മനുഷ്യൻ്റെ ആഗ്രഹം ഇതൊക്കെ അല്ലേ, അയാൾ കുറച്ച് കഴിച്ചോട്ടെ, അയാളെ ദ്രോഹിക്കണ്ട. അതൊരു സങ്കടത്തോടെയാണ് ഇപ്പോൾ കഴിക്കണത് സത്യത്തിൽ. പിന്നെ ആ സങ്കടത്തിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് ഡാൻസ് കളിക്കുകയാണ് ചില ആൾക്കാർ ചെയ്യണത്.
0: ഈ ഷുഗർ കട്ട് എടുക്കും കുറച്ച് കാലത്തേക്ക്, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആ ഷുഗർ കട്ട് ഒഴിവാക്കി ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ അപ്പോൾ വീണ്ടും അതിനെ കളിയാക്കാം, ആ ഷുഗർ കട്ടിൻ്റെ ആളാണ്, ഷുഗർ കട്ടിൻ്റെ ആളാണ്. അപ്പോൾ ഒരു നിശ്ചിത ഇടവേളയെങ്കിലും ഷുഗർ കട്ട് എടുത്താൽ ആ ദിവസങ്ങളിലെങ്കിലും ശരീരത്തിന് അതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ.
1: അതേസമയത്ത് നല്ല ഷുഗർ ആയിട്ടുള്ള ഒരാളെ നമുക്ക് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞ് ഒക്കെ ആക്കാം. അത് അത് വേറെ രണ്ട് സംഗതിയാണ്. അയാളുടെ ഭക്ഷണ രീതികൾ ഒക്കെ നമുക്ക് ചിട്ടപ്പെടുത്തി കൊടുക്കാൻ സഹായിക്കുക, അതിലൊന്നും സംശയമല്ല. നമ്മളെ കൂട്ടത്തിലൊരാൾ ഒരു ട്രീറ്റ്മെൻറ്റിന് പോയി, ഇവർക്ക് ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തൊരു പെയിൻ ഉണ്ടായിട്ട് ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഈ മറ്റേ ഷൊർണൂരിലെ ഒരു ഗവൺമെൻറ് ആയുർവേദിക് ഇതുണ്ട്, അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ പോയി അവിടെ ഫോണും ഇതൊക്കെ ഫുൾ ഒഴിവാകും. അപ്പോൾ ഒരിക്കൽ ഉപ്പര വൈഫ് ഇങ്ങനെ വിളിക്കേണ്ടത് തന്നെ, ഉപ്പര വിളിച്ചിട്ട് കിട്ടണില്ല, എന്താണെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, വേദറണ്ട, തമാശ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പറയേണ്ട സമയമായല്ലോ അതൊക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്ത്. പിന്നെ ഞാനൊരു വിളിയൊക്കെ വിളിച്ചപ്പോൾ ഫോൺ കിട്ടി, ഞാൻ വെള്ളത്തിലാണ് കാരണം എന്നിപ്പോൾ ഇതൊക്കെ തുടങ്ങി വെച്ചാണ്. അതല്ല ഞാനിങ്ങനെ കഴുത്തിൻ്റെ അത്ര വെള്ളത്തിലാക്കിയിട്ട് ഇങ്ങനെ നിൽക്കണം. എന്താ വെച്ചാൽ അത് ഇവിടുത്തെ ചികിത്സയാണ്, ഞങ്ങൾ വല്ലാത്ത ചികിത്സയാണ്, നല്ല ഇടങ്ങാറാണ് കാരണം. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനും ഇയാളോട് ഒന്നിച്ച്, അപ്പോൾ വീട്ടിൽ എന്താ വെച്ചാൽ ഇയാളെ പരിഗണിച്ചിട്ട് മീൻ ഇറച്ചിയൊക്കെ ഒഴിവാക്കി, ഫുള്ള് തക്കാളി, വെണ്ടക്ക, വഴുതന, ബീൻസ്, പയർ, ഇങ്ങനെയൊക്കെയാണ് ഫുള്ള്. മക്കളൊക്കെ ഭയങ്കര ആഗ്രഹമായി, ഒരു ഉണക്ക മീനിൻ്റെ കഷ്ണമെങ്കിലും കിട്ടും. ഭാര്യ പറഞ്ഞു, നോ, ഒപ്പാക്കിത് ശരിയാകണത് വരെ ഒരു സംശയം അല്ലാതൊക്കെ പറഞ്ഞിട്ട് വേറെ ലെവലിലാണ് പരിപാടി. അപ്പോൾ ഞാനും ഇതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനും ഇയാളും കഴിക്കുമ്പോൾ ഇയാൾ അരക്കിലോ ഇറച്ചി തിന്നിട്ടുണ്ട് എല്ലാ ദിവസവും, രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട്. എന്ത് ചെയ്തെന്ന് വെച്ചപ്പോൾ ഞാനിതിങ്ങനെ മൂപ്പര് കാണാതെ ഇങ്ങനെ ഫോട്ടോ എടുത്തു, ഫോട്ടോ എടുത്തിട്ട് നേരെ മൂപ്പര് വൈഫിന് കിട്ടാവുന്ന ഒരു രൂപത്തിൽ അത് കൊടുത്തയച്ചു. അങ്ങനെ മൂപ്പര് ചെല്ലുകയാണ്, വൈഫ് മൂന്നാല് ദിവസം ഇയാൾ ബീഫ് തിന്നു എന്നത് അറിഞ്ഞിട്ട് ചെല്ലുകയാണ് കേട്ടോ. ചെല്ലുമ്പോൾ വാതിലൊക്കെ തുറന്നിട്ട് ഭാര്യ പറഞ്ഞു, ഇറച്ചി വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി, ഞാനീ കുട്ടികളൊക്കെ പട്ടിണി കിട്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അത് നമുക്കിപ്പോൾ ഒരാൾ അവരുടെ കുടുംബം അറിയാതൊക്കെ കഴിക്കണമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇടപെടാം, പക്ഷെ ആളെ ട്രോളി കൊല്ലുക എന്ന് പറയുന്നത് ഒരു ശരിയല്ല.
0: ഓക്കെ, നമ്മൾ ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് പോകണം. പീസ് റേഡിയോയിൽ ഇനി പ്രാർത്ഥനാ പഠനം. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് ഇന്ന് നമുക്കൊരു പ്രാർത്ഥനയുമായി നമ്മുടെ മുമ്പിൽ വരുന്നത്.
1: ദുനിയാവും ദുനിയാവിലെ അവസ്ഥകളും നന്നാകാൻ എന്ന പ്രാർത്ഥനയെ ഒരു രണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഓരോന്നും പഠിച്ചെടുക്കണം എന്നുള്ളതുകൊണ്ടാണ് പീസ് പീസാക്കിയിട്ട് ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞാണ് പോകുന്നത്. നമുക്കത് കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് ദുനിയാവും ദുനിയാവിലെ അവസ്ഥകളും നന്നാവാൻ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ്. ഈ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും അതുതന്നെയാണ് പഠിച്ചത്. ഈ ഒരു വിഷയത്തിൽ വന്ന ധാരാളം ദുആകളിൽ അതിൽപ്പെട്ട രണ്ട് ദുആകൾ നാം പഠിച്ചു. ഇനി മൂന്നാമത്തെ ഒരു ദുആ കൂടി, ഇതും വളരെ എളുപ്പമേറിയ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. പ്രാർത്ഥനയുടെ അർത്ഥം: യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം അഭ്യർത്ഥിക്കുകയാണ്. അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണമേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും എൻ്റെ കാര്യം നീ എനിക്ക് എന്നിലേക്ക് ഏൽപ്പിക്കരുതേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു. അസ്ലിഹ് ലീ സ്വാദാണ്. അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു വലാ തകിൽനി വലാ തകിൽനി വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പ്രാർത്ഥനാ പഠനം നമ്മൾ കേട്ടു. ഓരോ ദിവസവും വളരെ അർത്ഥവത്തായ പ്രാർത്ഥനകൾ, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ വാചകങ്ങൾ ക്രമപ്പെടുത്തി പഠിച്ചു മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ജീവിതത്തിൽ ഒട്ടനവധി പ്രാർത്ഥനകൾ, ഒരു ദിവസം കൊണ്ട് നമ്മളൊരു പ്രാർത്ഥന അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊരു പ്രാർത്ഥന എന്ന രൂപത്തിൽ അത് പഠിച്ചെടുത്ത് മുന്നോട്ട് പോയാൽ അള്ളാഹുവിനോട് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് പറയാവുന്ന, സംസാരിക്കാവുന്ന ഒട്ടനവധി നല്ല വാചകങ്ങൾ, നല്ല ആശയങ്ങൾ പഠിച്ചെടുക്കാനുള്ള അവസരമാണ് പീസ് റേഡിയോ നമുക്ക് സമ്മാനിക്കുന്നത്. പ്രാർത്ഥനാ പഠനത്തിലൂടെ നിങ്ങൾ പഠിച്ച പ്രാർത്ഥനകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം എന്നുകൂടി

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
2: ഇനി പൂമരത്തണലിൽ കേട്ടുവരാം.
3: പൂമരത്തണലിൽ അൽഫഹദ് പൂന്തുറയാണ് നമ്മളോടൊപ്പം ചേരുന്നത്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അല്ലാഹുമ്മ റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ എൻ്റെ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുകയാണ്. വളരെ സുന്ദരമായ സ്കൂളുകൾ അടച്ച് വെക്കേഷൻ സമയത്ത് നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ ഈ സാഹചര്യത്തിൽ പീസ് റേഡിയോ പൂമരത്തണലിന് നിങ്ങളോട് പറയാനുള്ള അതിമഹത്തായ, അതിബൃഹത്തായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ വെക്കേഷൻ സമയം നമ്മൾ ധന്യമാക്കണം. അതായത് കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിപാലിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കാൻ പരിശ്രമിക്കണം. നമ്മുടെ വെക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ധന്യമാക്കുക? കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഒഴിവ് സമയം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, എൻ്റെ മനുഷ്യർ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തൻ്റെ ഒഴിവ് സമയത്തിലാണ് എന്ന്. കൂട്ടുകാരെ, നമ്മുടെ ഒഴിവ് സമയത്തിലും നമ്മൾ വഞ്ചിക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ വഞ്ചിക്കപ്പെടുന്നുണ്ടോ? എങ്ങനെ വഞ്ചിക്കപ്പെടാം? കാരണം നമ്മുടെയൊക്കെ ഏക ലക്ഷ്യം സുന്ദരമായ സ്വർഗം നേടിയെടുക്കുക എന്നതാണ്. ഈ സാഹചര്യത്തിൽ സുന്ദരമായ സ്വർഗം നേടിയെടുക്കുക എന്ന ലക്ഷ്യവുമായി നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കൂട്ടരെ, നമ്മളതിലങ്ങനെ അറിയാതെ വഞ്ചിതനാകൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദുവ ഫത്തഖിദുഹു അദുവ. തീർച്ചയായും നിങ്ങളുടെ ശത്രുവാണ് ശൈത്താൻ. ഫത്തഖിദുഹു അദുവ ആയതിനാൽ നിങ്ങൾ അവനെ ശത്രുവായി കണക്കാക്കണം. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ ഒഴിവ് സമയത്ത് നമ്മുടെ കൂട്ടുകാരനായി, നമ്മുടെ കൂട്ടുകാരിയായി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ശൈത്താനെ ആയേക്കാം. എങ്ങനെ നമ്മളെ കൂട്ടുകാരനും കൂട്ടുകാരിയും ശൈത്താനാകാം? എങ്ങനെയെന്നറിയോ? സഹോദരങ്ങളെ, കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നമ്മൾ കളിക്കാൻ പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പറയും, ഹയ്യ അലസ്സലാ

പിശാചിന്റെ വലയത്തിൽപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ആ സമയം നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ നമ്മൾ നമസ്കരിക്കേണ്ട സമയം, നമസ്കരിക്കേണ്ട ആ സമയത്ത് നമ്മൾ കളിക്കുമ്പോൾ നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് ശിക്ഷ കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒഴിവ് സമയമായ ഈ വെക്കേഷൻ ടൈമിൽ നമുക്ക് പഠിക്കാനൊന്നുമില്ലാത്ത സമയം, വളരെ കൂടുതലൊന്നും സ്കൂളിലെ വിഷയങ്ങളൊന്നും പഠിക്കാനില്ലാത്ത ഒരു സമയമാണ് ഈ സാഹചര്യത്തിൽ. ഈ പഠിക്കാനൊന്നുമില്ലാത്ത ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ അള്ളാഹുവിന് വേണ്ടി നമ്മളുടെ സമയം മാറ്റിവെക്കേണ്ടതുണ്ട് കൂട്ടരെ. അള്ളാഹുവിന് വേണ്ടി നമ്മൾ നമ്മുടെ സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. ഈ സമയത്ത് അള്ളാഹു നമുക്ക് കുറച്ച് സമയം പഠിക്കാൻ വേണ്ടി തന്നു, നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പിന്നെ കുറച്ച് സമയം വെക്കേഷനായിട്ട് സ്കൂളൊക്കെ പൂട്ടി നമുക്ക് തന്നു. ഈ സാഹചര്യത്തിൽ നമ്മുടെ കൂട്ടുകാരനായ പിശാചിനെ നമ്മൾ കൂട്ടുകൂടാതെ നല്ല കൂട്ടുകാരനെ കൂട്ടുകൂടിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം. എപ്പോഴും നമ്മൾ ഏത് സമയത്തും, ഒരു പക്ഷേ ഇനി അടുത്ത സ്കൂൾ തുറപ്പിന്, അടുത്ത സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരുന്നില്ലായിരുന്നേക്കാം. അതിനിടയിൽ നമ്മൾ ഓരോരുത്തരും മരിച്ചു പോയേക്കാം. അപ്പോഴൊക്കെ നമ്മുടെ ചിന്തയിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടായിരിക്കുമോ നമ്മൾ മരിക്കുക? ആണോ കൂട്ടുകാരെ? ആണോ? ആണോ? നിങ്ങൾ പറയും ഉത്തരമൊക്കെ, ഞാൻ മാത്രം ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും പറയും, നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ അള്ളാഹുവിന് വേണ്ടി, കരുണയുള്ള കാരുണ്യവാനായ അള്ളാഹുവിന് വേണ്ടി, നമുക്ക് ശ്വസിക്കാൻ വായു നൽകിയ, കുടിക്കാൻ ജലമേകിയ, കണ്ണുകൾക്ക് കാഴ്ച നൽകിയ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഒഴിവ് സമയമെങ്കിലും നമ്മൾ മാറ്റിവെക്കാൻ കൂട്ടുകാരെ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? ഉണ്ടോ? നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിനക്ക് നാം ഒഴിവ് സമയം തന്നില്ലേ? അന്നു നീ എനിക്കു വേണ്ടി എന്നോട് ഇബാദത്തുകൾ എടുത്തോ എന്ന് നാളെ റബ്ബ് ചോദിച്ചാൽ നമ്മുടെ ഈ ഒഴിവ് സമയം നമ്മൾ എന്തു ചെയ്തു? വെറുതെ കളിച്ചും ചിരിച്ചും, ക്രിക്കറ്റ് കളിച്ചും, ഫുട്ബോൾ കളിച്ചും, ഷട്ടിൽ ബാറ്റ് കളിച്ചും, അങ്ങനെ പല കളികളിൽ ഏർപ്പെട്ട് നമ്മുടെ കൂട്ടുകാരന്മാരെ കൂട്ടുകാരികളെ നമ്മളെ സമയം കളഞ്ഞില്ലേ? ഒരു മാസത്തോളം നമ്മൾ കളഞ്ഞു. ഇനി കുറച്ച് സമയം, കുറച്ച് ദിവസം കൂടി നമുക്കുണ്ട് നമ്മുടെ മുമ്പിൽ. അതിനു മുമ്പ് ചിലപ്പോൾ നമ്മൾ അതിനു മുമ്പ് തന്നെ മരിച്ചേക്കാം. ഇനി ഇപ്പോൾ നമ്മളത്തെ ആഴ്ച പീസ് റേഡിയോയുടെ പൂമല തണലിൽ കേൾക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല കൂട്ടുകാരെ. അതിനു മുമ്പേ നമ്മൾ മരിച്ചു പോയേക്കാം. അപ്പോഴൊക്കെ അതിനു മുമ്പ് നമ്മൾ ഓരോരുത്തരും മരിച്ചു പോയേക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകൾ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ ആരായിരിക്കും കൂട്ടുകാരെ അതൊക്കെ ചെയ്യാം? നാളെ റബ്ബ് സുബ്ഹാനഹു തആല ചോദിച്ചാൽ നമ്മുടെ കൈകളിൽ എന്തായിരിക്കും ഉള്ള മറുപടി കൂട്ടുകാരെ? അതുകൊണ്ട് നമ്മുടെ ഈ ഒഴിവ് സമയത്തെ നമ്മൾ ധന്യമാക്കാൻ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ധന്യമാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. ശരി കൂട്ടുകാരെ, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ഈ ഒഴിവ് സമയത്ത് നമ്മൾ ധന്യമാക്കുക? ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്, ഒരു പരസ്യമായ രഹസ്യം. ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ നടത്തി, സൽക്കർമ്മങ്ങൾ ചെയ്ത് യഥാർത്ഥ മുഅ്മിനായി, യഥാർത്ഥ വിശ്വാസിയായി മരിച്ചാലേ സ്വർഗമെന്ന സുന്ദരമായ ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. എന്താ കൂട്ടുകാരെ നമ്മുടെ സ്വർഗം? ഞാൻ മുമ്പ് ഇതുപോലെ പീസ് റേഡിയോയുടെ പൂമന തണലിലെ ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് പാടിത്തന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ കൂട്ടുകാർക്ക് ആ പാട്ട്? നമ്മുടെ സ്വർഗത്തിലെ ഒരു അവസ്ഥയാണ് നമുക്ക് ലഭിക്കാനുള്ള സുന്ദരമായ സ്വർഗത്തിൽ നമുക്കുള്ളത് എന്താണ്? മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കോപ്പയാൽ ചുറ്റുന്ന കാഴ്ചകളും, നമ്മുടെ അടുക്കലേക്ക് നമ്മളവിടെ മുത്ത്
മുത്തുകളെ പോലുള്ള കുഞ്ഞുങ്ങളായി മാറും. കൂട്ടുകാരെ, ആ സുന്ദരമായ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കും.

0: ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? അത് ഈ ഒഴിവ് സമയത്ത്, നമ്മുടെ ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കുക തന്നെയാണ്. അല്ലാഹുവിന് വേണ്ടിയുള്ള ആരാധന കർമ്മങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ടും യഥാർത്ഥ വിശ്വാസിയായി മുഅ്മിനായി മരിക്കുക എന്നത് തന്നെയാണ് അല്ലേ കൂട്ടരെ? ഈ സാഹചര്യത്തിൽ കൂട്ടുകാരോട് ഞാൻ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഒഴിവ് സമയത്ത് അള്ളാഹുവിനോട് നമ്മൾ ധന്യമാക്കുക ജീവിതത്തെ. എങ്ങനെ? നമസ്കരിക്കുക കൃത്യമായി, നോമ്പെടുക്കുക നമ്മൾ കൃത്യമായി, അതുപോലെ ദാനധർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുക, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും. ഖുർആൻ പാരായണം ചെയ്യുക കൂട്ടുകാരെ. ഖുർആൻ പാരായണം ചെയ്താൽ അള്ളാഹു നമുക്ക് ഓരോ ഹർഫിനും 10 പ്രതിഫലം വീതം തരും. നോക്കൂ കൂട്ടുകാരെ, നമ്മൾ വായിക്കുന്ന, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ബുക്കിന്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന വളരെ കട്ടികൂടിയ ആ പുസ്തകത്തിലെ ഒരു അക്ഷരം എ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ആ എന്ന് പറഞ്ഞാൽ, നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലമില്ല. നമുക്ക് പ്രതിഫലമുള്ളത് കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് പ്രതിഫലം തരണം. എങ്ങനെ? അള്ളാഹുവിന് വേണ്ടി, അള്ളാഹു എനിക്ക് പ്രതിഫലം തരണമെന്ന ഉദ്ദേശത്തോടുകൂടി ആത്മാർത്ഥമായി സുബഹ് നമസ്കാരത്തിന് ശേഷം, അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം, കളിക്കാൻ പോകാതെ വീട്ടിലിരുന്ന് ഖുർആൻ ഒന്ന് തുറന്നു വെച്ച് ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടണ്. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന ഖുർആനിൻ്റെ വചനം നമ്മൾ ഓതുകയാണ് എങ്കിൽ, ബിസ്മില്ലാഹി എന്നോതിക്കഴിഞ്ഞാൽ ബി സി മി ലാഹി എത്ര അക്ഷരമുണ്ട്? ബി സി മി ലാഹി 5-6 അക്ഷരമുള്ള 5-6 അക്ഷരമുള്ള ഈ വചനം ഓതുമ്പോൾ നമുക്ക് 60 പ്രതിഫലം ലഭിക്കുകയാണ്. കൂട്ടുകാരെ, നമുക്ക് എന്തെങ്കിലും പണിയുണ്ടോ? ഇല്ലല്ലോ. വീട്ടിലിരുന്ന് നമ്മുടെ ഈ ഒഴിവ് സമയത്ത്, നമ്മുടെ ഈ വെക്കേഷൻ സമയത്ത് ഒന്ന് ഖുർആൻ എടുത്തിട്ട് ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ഓതനേന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിക്കഴിഞ്ഞാൽ എത്ര പ്രതിഫലമാണ് നമുക്ക് കിട്ടുക? നാളെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതൊരു കാരണമായേക്കാം. ആ മരി നമ്മൾ എത്രയും പെട്ടെന്ന്, എപ്പോഴും അള്ളാഹു നമ്മൾ ഓരോരുത്തരുടെയും റൂഹ് അള്ളാഹു പിടിച്ചേക്കാം അല്ലേ? എത്ര കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചു വീഴുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ, ദിവസം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇന്നടുത്ത് ഇന്ന കുട്ടി മരിച്ചു. നോക്കൂ കൂട്ടുകാരെ, എല്ലായിടത്തും ഇങ്ങനെ ചെറിയവരെന്നില്ലാതെ വലിയവരെന്നില്ലാതെ പ്രായ വ്യത്യാസമില്ലാതെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളും മരിക്കൂലേ? അള്ളാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ദേഹവും മരണം ആസ്വദിക്കുന്നതാണ് അല്ലേ? എല്ലാവരും മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് എന്ത് പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തത് കൂട്ടരെ അല്ലേ? നമ്മൾ എന്ത് പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തത് കൂട്ടുകാരെ? അതുകൊണ്ട് നമ്മുടെ ഈ വെക്കേഷൻ സമയം അള്ളാഹുവിന് വേണ്ടി നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒഴിവ് സമയം നമ്മുടെ ഉമ്മാക്കും നമ്മുടെ വാപ്പാക്കും ഏറ്റവും കൂടുതൽ സേവനം ചെയ്യാൻ, സേവനമനുഷ്ഠിക്കാൻ പറ്റിയ വളരെ അത്യുത്തമമായ ഒരു സമയം കൂടിയാണ് ഈ ഒഴിവ് സമയം. സ്കൂളിലൊക്കെ പോകുന്ന സമയം സമയമായാൽ നേരെ സ്കൂളിൽ പോകണമെന്ന ചിന്ത കൊണ്ട് നമ്മൾ പെട്ടെന്ന് സ്കൂളിലൊക്കെ പോകും. അപ്പോൾ ഉമ്മ മോനെ വിളിച്ച് പറയും, മോനെ ഇന്ന സാധനം നീ വാങ്ങി വരോടാ എന്ന് ചോദിക്കും. ഇല്ലമ്മ എനിക്ക് ട്യൂഷന് പോകണം, അല്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ പോകണമ്മ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന നമ്മൾ ഓരോരുത്തരും ആ ഉമ്മാക്കും ആ വാപ്പാക്കും ഏറ്റവും കൂടുതൽ സ്നേഹം, ഏറ്റവും കൂടുതൽ സേവനം ചെയ്യാൻ പറ്റിയൊരു സമയം കൂടിയാണ് ഇതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. കൂട്ടുകാരെ, ആ ഉമ്മയോടും വാപ്പയോടും അള്ളാഹു പറഞ്ഞ കൽപ്പന എന്താ, വല തകുല്ലഹുമ ഉഫിൻ വല തൻഹർഹുമ, നിങ്ങൾ അവരോട് ചെയ്യുന്ന വാക്കുപോലും പറയല്ലേ, വല തൻഹർഹുമ നിങ്ങൾ അവരോട് കയർത്തു സംസാരിക്കുകയും ചെയ്യരുത് എന്നും ഇങ്ങനെ നമ്മുടെ ഉമ്മയും വാപ്പയൊക്കെ വാപ്പയോടും നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ബാധ്യതയെപ്പറ്റി അള്ളാഹു പറഞ്ഞ കൽപ്പനയെ നമുക്ക് സ്വീകരിക്കാൻ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് സത്യം അല്ലേ കൂട്ടരെ. അങ്ങനെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി നമുക്ക് സേവനം ചെയ്യാൻ, അപ്പോൾ ആ അള്ളാഹുവിൻ്റെ കൽപ്പന നമ്മൾ ചെയ്തു, അത് നിർവഹിച്ചു. അള്ളാഹു പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അപ്പോൾ എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ഉമ്മ പറയും, മോനെ അത് ഇന്നതുപോലെ ചെയ്യണം, അവിടെ പോയി ഇന്ന സാധനം നീ വാങ്ങി വരണം എന്ന് പറയുമ്പോൾ ആ കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചു. ആ സാഹചര്യത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന നിർവഹിച്ചതിൻ്റെ പേരിൽ പ്രതിഫലം ലഭിക്കുകയാണ് എന്നത് സത്യമാണ് അല്ലേ സത്യം. എങ്കിൽ അങ്ങനെ നമുക്ക് പ്രതിഫലം ലഭിക്കും, അങ്ങനെ നമ്മുടെ ഒഴിവ് സമയം നമ്മുടെ ഉമ്മാക്കും നമ്മുടെ വാപ്പാക്കും വേണ്ടി സേവനം ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നത് തന്നെയാണ് ശരി. എങ്കിൽ ഇനി ബാക്കി നമ്മുടെയുള്ള ഒഴിവ് സമയം നല്ലതുപോലെ ആത്മാർത്ഥമായി വാപ്പാക്കു വേണ്ടി ഉമ്മാക്കു വേണ്ടി അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. നല്ല കുട്ടികളായി നമ്മുടെ വെക്കേഷൻ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എപ്രകാരമാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത് നമസ്കരിച്ച് നോമ്പെടുത്ത് സകാത്ത് നൽകി ദാനധർമ്മങ്ങൾ നൽകി അങ്ങനെയുള്ള നല്ല യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം. എപ്പോൾ വേണമെങ്കിലും നമ്മൾ മരിച്ചേക്കാം അല്ലേ കൂട്ടുകാരെ. നമ്മളിപ്പോൾ ഏതൊരു മരണത്തിൽ നിന്ന് ഓടി അകലുന്നാലും ശരി തന്നെയാണ്, എന്തു ചെയ്യും, ആ മരണം നമ്മളെ കണ്ടുമുട്ടും. അള്ളാഹു പറഞ്ഞു സൂറത്ത് ജുമായിലൂടെ, അള്ളാഹു പറഞ്ഞു എന്താ അറിയോ, ഖുൽ ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻ ഫഇന്നഹു മുലാഖിക്കും ثم تردون الى عالم الغيب والشهاده فينبئكم بما كنتم تعملون. الله പറയുന്നു, നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണ് ഓടി അകലുന്നത്, ഫഇന്നഹു തീർച്ചയായും അത് മുലാഖിക്കും നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. ثم تردون الى عالم الغيب والشهاده, എന്നിട്ട് ദൃശ്യവും അദൃശ്യവും അറിയുന്ന ഏകനായ നമ്മുടെ അല്ലാഹ്, കരുണയുള്ള കാരുണ്യവാനായ നമ്മുടെ അല്ലാ, ആ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മളെ മടക്കപ്പെടും. എന്നിട്ടോ നമ്മൾ ചെയ്തു വെച്ച എല്ലാ പ്രവർത്തനങ്ങളെപ്പറ്റിയും അന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നതാണ്. നമ്മൾ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റിയൊക്കെ അല്ലാ അറിയും. അപ്പോൾ നമ്മൾ ഒരു അണുമണി തൂക്കം എന്നാൽ ഏതൊരാൾ ഒരു അണുമണി തൂക്കം നന്മ ചെയ്തുവോ അവനത് കാണുന്നതാണ്. ഏതൊരാൾ ഒരു അണുമണി തൂക്കം തിന്മ ചെയ്തുവോ അവനതും കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒഴിവ് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നന്മ ചെയ്ത് നമ്മൾ കാണാൻ പരിശ്രമിക്കുക. അങ്ങനെ നന്മകൾ ചെയ്യുന്ന, തിന്മകൾ വിരോധിച്ച് പിശാചിനെ കൂട്ടുപിടിക്കാത്ത, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, ഒഴിവ് സമയത്തും അള്ളാഹുവിന് വേണ്ടി ദിക്റുകൾ പറയുന്ന, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് എന്നൊക്കെ നമ്മുടെ ഈ ഒഴിവ് സമയത്ത് നമ്മളിങ്ങനെ നാവലിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, പ്രതിഫലം കിട്ടും അല്ലേ. അള്ളാഹുവിനെ പുകഴ്ത്തി പറഞ്ഞതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറ അൽഹംദുലില്ലാ എന്നും അള്ളാഹു അക്ബർ എന്നും സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ സാധിച്ചാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അതിമനോഹരമായ ഈ ഒഴിവ് സമയത്ത് നമ്മൾ ടൂർ പാക്കേജൊക്കെ നടത്തുമ്പോൾ, നമ്മൾ ദൂര സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കാൻ, അവിടെയൊക്കെ സ്ഥലങ്ങൾ കണ്ടാസ്വദിക്കാൻ വേണ്ടി വിസിറ്റിംഗ് നടത്തുമ്പോൾ, അവിടെ നിന്ന് സുന്ദരമായ കാഴ്ച കാണുമ്പോൾ, റബ്ബേ ഇത് നിന്റെ ഒരു സൃഷ്ടിപ്പാണല്ലോ, സുബ്ഹാനല്ലാഹ്, എൻ്റെ അല്ലാഹ് എത്ര പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒഴിവ് സമയത്ത് നമ്മൾ ടൂറ് പോയതുമായി, ആ ഒഴിവ് സമയത്ത് നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് പ്രതിഫലം ലഭിച്ചതുമായി അല്ലേ കൂട്ടുകാരെ. അങ്ങനെ പ്രതിഫലം ലഭിക്കുന്ന നല്ല കുട്ടികളായി ഒഴിവ് സമയം അള്ളാഹുവിന് വേണ്ടി വിനിയോഗിച്ച് ധന്യമാക്കിക്കൊണ്ട്, ജീവിതത്തെ ധന്യമാക്കിക്കൊണ്ട് മാറാൻ, മാറ്റുരയ്ക്കാൻ പീസ് റേഡിയോ പൂമനത്തണലിൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: അപ്പോൾ വെക്കേഷൻ സമയമായതുകൊണ്ട് കുട്ടികളെ എന്തായാലും ഇന്നത്തെ പൂമരത്തണലിൽ ഒരു മദ്രസ്സിലായിരിക്കും ചിലപ്പോൾ, തിരിച്ചു വന്നാൽ അത് കേൾപ്പിക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്താണ്. അതോടൊപ്പം കുട്ടികൾക്ക് വെക്കേഷനിൽ നമ്മൾ ഫോണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണ് കൊടുക്കുന്നത് ഉപകാരപ്പെടുന്ന രൂപത്തിലാകണം. അപ്പോൾ അതിന് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കുട്ടികളുടേതായ പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ റേഡിയോയിൽ അവസരമുണ്ട്. അപ്പോൾ കുറച്ചു നേരം ഫോണ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ എന്നാൽ പിന്നെ നേരത്തെ പഠിച്ച പാട്ടൊന്ന് ഇപ്പോൾ റെക്കോർഡ് ചെയ്തളാം എന്ന് പറയാം, അല്ലെ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു കൊടുത്തത് അതൊന്നും റെക്കോർഡ് ചെയ്യാം, നമുക്കത് അയച്ചു കൊടുക്കുക എന്ന് പറയാം. അപ്പോൾ റേഡിയോ ജമീൽ ഒക്കെ കുട്ടികൾക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ ഇതുമായൊരു ബന്ധമുണ്ടായി. അപ്പോൾ പിന്നെ ആ ഒരു നന്മയിൽ തുടരാനും വേറെ അനാവശ്യങ്ങളിലേക്ക് പരമാവധി പോകാതിരിക്കാനും അതിലൂടെ സാധിക്കുമല്ലോ.
2: ഈ ഫോണ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴേ വെക്കേഷനാണല്ലോ, നമ്മുടെ ഒരു സമയം നിശ്ചയിക്കുക 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, 15 മിനിറ്റാ നല്ലത് മാക്സിമം. അലാം അടിച്ചാൽ ഫോണ് തരണം, അലാം അടിച്ചിട്ട് ഫോണ് തന്നിട്ടില്ലെങ്കിൽ ഇനി ഫോൺ ഉണ്ടാകില്ല. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ അത് നല്ല രീതിയിൽ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ കേട്ടോ കാണാറുണ്ട്, അലാം അടിച്ചാൽ വേഗം കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ കൊണ്ടുവന്നെടുത്താൽ കുറേ അഭിനന്ദിക്കും. അപ്പം അങ്ങനത്തെ ചില രീതികളൊക്കെ നമുക്ക് സ്വീകരിച്ചു പോകാമെന്ന് എനിക്ക് സാന്ദർഭിക ഓർമ്മ വന്നു.

0: ഇനി നുറുങ്ങുകൾ കേൾക്കാം. നുറുങ്ങുകളിൽ മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
1: കണ്ണുനീർ കുടിപ്പിക്കുന്ന ന്യൂജൻ തലമുറ എന്ന വിഷയം, അതിൽ രചന നിർവഹിച്ചത് ഇബ്നു അലി ഇടത്തനാട്ടുകരയാണ്.
2: ഓഫീസിൽ എൻ്റെ മുന്നിലെ കസേരയിൽ ഇരുന്ന് അയാൾ തേങ്ങി തേങ്ങി കരഞ്ഞു. അയാളുടെ കവിളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. ജാള്യതയോടെ അയാൾ കണ്ണീർ തുടച്ചെങ്കിലും കൂടുതൽ ശക്തിയോടെ അത് ഒഴുകിക്കൊണ്ടേയിരുന്നു. സംസ്ഥാന സർക്കാരിലെ സാമാന്യം നല്ല പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ് അയാൾ. മകനായിരുന്നു അയാളുടെ പ്രശ്നം. മകനൊരു കച്ചവടം നടത്തിയിരുന്നു, മറ്റൊരു സംസ്ഥാനത്തുനിന്ന് ആരോഗ്യ സംബന്ധിയായ ഉപകരണങ്ങൾ വാങ്ങി വിതരണം ചെയ്യൽ. എന്നാൽ നികുതി വകുപ്പിന് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയോ നികുതി ഒടുക്കുകയോ ചെയ്തില്ല. ഓഫീസർമാർ അയക്കുന്ന മുന്നറിയിപ്പ് നോട്ടീസുകൾക്ക് മറുപടി ബോധിപ്പിക്കുകയോ വൈകിയെങ്കിലും ആവശ്യമായ റിട്ടേണുകൾ സമർപ്പിക്കുകയോ നികുതി അടയ്ക്കുകയോ ചെയ്തില്ല. ഒടുവിൽ വകുപ്പ് നിയമ നടപടികളും പെനാൽറ്റി നടപടികളുമായി മുന്നോട്ടു പോയപ്പോഴാണ് വയോധികൻ മൂന്ന് നില കോണിപ്പടികൾ കയറി ഓഫീസിലെത്തി ഏങ്ങിയേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. മകനെ കുറച്ച് രാഷ്ട്രീയ ജ്വരമൊക്കെ ഉണ്ടായിരുന്നു. സൂത്രക്കാരായ കുറച്ച് കൂട്ടുകാരും രാഷ്ട്രീയക്കാരും തരം പോലെ അവനെ കയ്യിലെടുത്തു. നാലാളുകൾക്ക് മുൻപിൽ ദയാലുവും ദീനാനുകമ്പയുമുള്ള നിസ്വാർത്ഥനുമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മകൻ പ്രശസ്തിയിലും മാധ്യമശ്രദ്ധയിലും വീണുപോയി. വില കൊടുത്തു വാങ്ങിയ ലക്ഷങ്ങളുടെ മെഷീനറി സൗജന്യമായി നൽകി. പുറമെ ലക്ഷങ്ങൾ സംഭാവനയായി നൽകാൻ തുടങ്ങി. ചെക്ക് മടങ്ങിയപ്പോൾ കേസായി. തിരഞ്ഞുവരുന്ന ആളുകളെയും കാശ് കൊടുക്കാനുള്ളവരെയും കൂടുതൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വന്നവരെയും കൊണ്ട് പിതാവിന് സ്വൈര്യം നഷ്ടപ്പെട്ടു. പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ തുകയൊക്കെയും മകന്റെ കടം വീട്ടാൻ വിനിയോഗിച്ചു. തികയാഞ്ഞിട്ട് സ്ഥലം വിറ്റു, കടം വീട്ടി, പിന്നെയും കടം ബാക്കി. മകളുടെ വിവാഹ ചെലവിനായി വിൽക്കാൻ മാറ്റിവെച്ചിരുന്ന സ്ഥലവും കടം വീട്ടാൻ വിൽക്കേണ്ടി വന്നതിനാൽ വിവാഹം മുടങ്ങി. ഇങ്ങനെയൊരു മകനെ എന്തിന് ദൈവം നൽകിയെന്ന് അയാൾ വിലപിച്ചു. മകനുമായി ഇപ്പോൾ ബന്ധമൊന്നുമില്ലെന്നും അവനുമായി ബന്ധപ്പെട്ട ഒന്നിനും തന്നെ കാണാൻ ആരും വരരുതെന്നും ആ പിതാവ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പോറ്റി വളർത്തി വലുതാക്കിയ മകനല്ലേ, കളയാനൊക്കുമോ? പരിമിതികളിൽ നിന്ന് പരമാവധി സഹായിക്കാമെന്നും അവസാന ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനു മുൻപ് അദ്ദേഹത്തെക്കൂടി അറിയിക്കാമെന്നും പറഞ്ഞ് യാത്രയാക്കി. മക്കളില്ലാത്തവർ അതിന്റെ പേരിൽ ദുഃഖം അനുഭവിക്കുമ്പോൾ, മക്കൾ ഉണ്ടായതിന്റെ പേരിൽ സമാധാനവും കുടുംബജീവിതവും മാനവും പോയവർ എത്രയെത്ര. ആ പിതാവിനെവിടെയാണ് പിഴച്ചത്? സ്നേഹവും പണവും കൂടുതൽ കൊടുത്തതിലോ? മകൻ പ്രശസ്തനാവുന്നത് കണ്ട് ആഹ്ലാദിച്ചതിലോ? വലിയ ബിസിനസ്സും സെറ്റപ്പും മറ്റും കണ്ടപ്പോൾ മതി മറന്നതിലോ? അതല്ല, ദൈവവിശ്വാസവും ധാർമ്മിക ബോധവും നൽകാതെ മകനെ വളർത്തിയതിലോ? ഇത്തരം മുടിയന്മാരായ പുത്രന്മാർ ഇനിയും മാതാപിതാക്കളെയും കുടുംബത്തെയും കണ്ണീർ കുടിപ്പിക്കാതിരിക്കാൻ ന്യൂജൻ തലമുറയെ ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം ചിട്ടപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്.
0: നുറുങ്ങുകളിൽ നമ്മൾ മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദത്തിൽ ഒരു നല്ല രചന നമ്മൾ വായിച്ചു കേട്ടു. കണ്ണുനീർ കുടിപ്പിക്കുന്ന ന്യൂജൻ തലമുറ എന്ന വിഷയത്തിലെ ഇബ്നു അലി ഇടത്തനാട്ടുകരയുടെ ലേഖനത്തിനാണ് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയത്.
1: അസ്മാഉൽ ഹുസ്നയാണ് പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്.
0: അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ പഠിക്കാനുള്ള ഒരു നല്ല അവസരമാണല്ലോ അസ്മാഉൽ ഹുസ്ന പ്രോഗ്രാം. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്വമദ് എന്ന നാമം അഥവാ പരാശ്രയമുക്തൻ എന്ന നാമമാണ് ഇന്ന് പഠിക്കുന്നത്. അബ്ദുറഊഫ് അൽ ഹിക്കമി നമ്മളോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിജ്ഞാനങ്ങളിൽ ഏറ്റവും മഹത്വമേറിയ പ്രതിഫലമാർഹമായ ഒരു അറിവാണ് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനം. അതിൽ ചില നാമങ്ങൾ നമ്മൾ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പഠിക്കാൻ സാധിച്ചു. ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അസ്വമദ് എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അസ്വമദ് എന്നത് വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? ആ മാഷാല്ലാ, സൂറത്തുൽ ഇഖ്ലാസിലാണല്ലേ. നമ്മളെപ്പോഴും നിരന്തരം പാരായണം ചെയ്യുന്ന, പലപ്പോഴായിക്കൊണ്ട് പല സന്ദർഭങ്ങളിലായി പാരായണം ചെയ്യാൻ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസി എന്നുള്ളത്. അതിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ് രണ്ടാമത്തെ വചനത്തിലാണ് അസ്വമദ് എന്ന് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അതിൽ ഖുർആനിൽ ഏക ഒറ്റ പ്രാവശ്യം മാത്രം വന്നിട്ടുള്ളതാണ് അസ്സമദി എന്ന നാമം. അസ്സമദി എന്ന നാമത്തിന് അതിൻ്റെ പ്രത്യേകത ഈ സൂറത്തിൽ വന്നു എന്നത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ സൂറത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഫളൽ നമ്മൾ അറിയുമ്പോൾ അതിൻ്റെ നാമവും അതിൻ്റെ മഹത്വത്തെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ നിന്ന് ഒരു സമയത്ത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് അവിടുത്തെ ഭാര്യയോട് പറഞ്ഞു, അലാ തറയിന ഇലാ മാ ജാഅ ബിഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ഖൈറിനെ കുറിച്ച് നിനക്കറിയുമോ എന്ന് ചോദിച്ചപ്പോ ഭാര്യ പറയാണ്, റുബ്ബ ഖൈരിൻ ഖദ് അതാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാഹു, എത്ര എത്ര നന്മകളാണ് റസൂലുള്ളാഹി നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഇപ്പോൾ എന്താണ് പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ സ്വഹാബികൾ ഇരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ ചോദിക്കുകയാണ്, ഒരു രാത്രി ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതാൻ നിങ്ങൾക്കാർക്കാണ് സാധിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ എത്ര ജുസുവാണ്? ആ 10 ജുസുവാണല്ലേ. 10 ജുസ് എല്ലാ രാത്രിയിലും ഓതണം എന്നുള്ളത് ചില ആളുകൾക്കെങ്കിലും പ്രയാസമുണ്ട് അല്ലേ, എല്ലാവർക്കും സാധിച്ചുകൊള്ളണമെന്നില്ല. ഒരു ദിവസം തന്നെ ഒരു ജുസ് തന്നെ ഓതാൻ സാധിക്കാത്ത ആളുകളുണ്ട്. ഒരു പേജെങ്കിലും ഓതണം എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുന്നത്. ഖുർആനുമായി ഒരു ബന്ധം നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഒരു രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഖുർആനിൻ്റെ മൂന്നിലൊന്ന് അതായത് 10 ജുസ് ഓതി തീർക്കാൻ സാധിക്കുന്നത് ആർക്ക് എന്ന് റസൂലുള്ളാഹി ചോദിക്കുമ്പോൾ ചില സഹാബികൾക്കൊക്കെ പ്രയാസമായി. ഇങ്ങനെ മറുപടി പറയാതെ പ്രവാചകന്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യണം. അത് സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതുന്ന, പാരായണം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാന്നുള്ളത്. ആ സൂറത്തുൽ ഇഖ്ലാസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞത് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു, അസ്സമദ് ആരാണ് എന്ന് ശേഷമുള്ള ആയത്തുകളിലൂടെയും വിശദീകരിച്ചു. അല്ലാഹു സമദ്, സമദായ അല്ലാഹു, അവൻ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്, ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല, അവന് പേരത്ത ഒന്നുമില്ല എന്ന് പറയാൻ. അപ്പൊ ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്വമദായ അല്ലാഹു, അവൻ ഒരാളുടെയും ആശ്രയം ആഗ്രഹിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വസ്തുക്കളും സൃഷ്ടികളും ആശ്രയിക്കുന്നതും ആവശ്യപ്പെടുന്നതും അഭയകേന്ദ്രമാകുന്നതും ഈ അസ്വമദായ അല്ലാഹുവിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? അസ്വമതി എന്ന് പറഞ്ഞാൽ പരാശ്രയമുക്തൻ, ആളുകളിലേക്ക് ആശ്രയമില്ലാത്തവൻ, എന്നാൽ എല്ലാവരും അള്ളാഹുവിലേക്ക് ആശ്രയമുള്ളവൻ, അതാണ് അസ്വമദ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊതുവെ അർത്ഥം അങ്ങനെയാണ് പറയുന്നത് എങ്കിലും പണ്ഡിതന്മാർ ഇതിൻ്റെ അർത്ഥം വ്യാപകമായിക്കൊണ്ട് വിശാലമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതായത് പണ്ഡിതന്മാർ പറഞ്ഞു, അസ്സയ്യിദ്, സയ്യിദ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നേതാവായവൻ, സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ് എന്നാണ്. എന്നാൽ കമാല് വരിച്ചവൻ, പൂർണ്ണതയുള്ളവൻ, നേതൃത്വത്തിൽ പൂർണ്ണത വരിച്ചവൻ എന്ന അർത്ഥം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഷ്ഷരീഫ്, അല്ലദീ കമുല ഫീ ഷറഫിഹി, ഷെരീഫ് എന്ന് പറഞ്ഞാൽ ആദരവുള്ളവൻ, ആ ആദരവിൽ പൂർണ്ണത വരിച്ചവൻ എന്ന അർത്ഥം കാണാൻ സാധിക്കും. അൽ അദീം, മഹത്വമുടയവൻ, അതിൽ പൂർണ്ണത വരിച്ചവൻ. ഇങ്ങനെ അൽ ഹക്കീം, അൽ ഗനി, അൽ ജബ്ബാർ, അൽ ആലിം, അൽ ഹലീം, ഇങ്ങനെ വ്യത്യസ്തമായ വിശേഷണങ്ങൾ അസ്സമദ് എന്ന റബ്ബിനുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഏതെടുത്താലും ശരി, അതിൽ പൂർണ്ണത വരിച്ചവനാണ് മനുഷ്യൻ. അവൻ അറിവുള്ളവനാണ്, പക്ഷേ അറിവിൽ പൂർണ്ണനല്ല, എല്ലാ അറിവും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ മനുഷ്യൻ വിവേകമുള്ളവരുണ്ട്, വിവേകമില്ലാത്തവരുണ്ട്. വിവേകമുള്ളവർ തന്നെ പൂർണ്ണ വിവേകമുള്ള ആളുകളല്ല, ചില സന്ദർഭങ്ങളിലെങ്കിലും അവിവേകം പ്രവർത്തിച്ചേക്കാം. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ വിവേകമുള്ള, പൂർണ്ണ നേതൃത്വം വഹിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ എല്ലാം അറിയുന്ന, എല്ലാ നിലക്കും സമ്പത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ അസ്വമദായ അള്ളാഹു എന്ന് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മൂസ നബി അലൈഹിസ്സലാം ഫിറൌനിൻ്റെ പ്രയാസങ്ങൾ അധികരിപ്പിച്ചപ്പോൾ, ഫിറൌനിൽ നിന്ന് പ്രയാസങ്ങൾ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മേൽ അധികരിച്ചു വന്നപ്പോൾ മൂസ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. അവിടെ ആരുമില്ല, ആളുകളെ അറിയില്ല, സഹായിക്കാൻ ഒരാളുമില്ല. അങ്ങനെ ഒരു സ്ഥലത്തിരുന്നപ്പോൾ കുറെ ആളുകൾ ആടുകളുമായി കൊണ്ട് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി വരുന്നു. അതിൽ രണ്ട് സ്ത്രീകളും വരുന്നു. ആണുങ്ങളൊക്കെ വെള്ളം കുടിപ്പിച്ച് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു രണ്ട് സ്ത്രീകൾ. അവരുടെ കയ്യിലും ആടുകളുണ്ട്. അവർക്ക് വെള്ളം കൊടുക്കാൻ, ആ ആടിന്, സ്ത്രീകളുടെ കയ്യിലുള്ള ആടിന് വെള്ളം കൊടുക്കാൻ വേണ്ടി മൂസ നബി അലൈഹി സ്വലാം സഹായിക്കുകയും ശേഷം എല്ലാവരും പോയി, ആ ഇനി ആരും തുണയില്ല, ആരും സഹായിക്കാനില്ല എന്ന് കണ്ടപ്പോൾ മൂസ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ, നീ ഇറക്കിയ എല്ലാ ഖൈറിനും ഞാൻ ആവശ്യക്കാരനാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ എന്ന നിലയ്ക്ക്, സൃഷ്ടികൾ എന്ന നിലയ്ക്ക് റബ്ബിലേക്ക് ആവശ്യക്കാരനാണ്, ആ സ്വമതായ റബ്ബിലേക്ക് ആവശ്യക്കാരനാണ്. എന്നാൽ അസ്വമതായ റബ്ബ് അല്ലാഹു ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനും ആശ്രയമില്ലാത്തവനുമാണ് അസ്വമതായ റബ്ബ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ രക്ഷയും നമ്മുടെ തേട്ടവും നമ്മുടെ ആവശ്യവും നമ്മുടെ പ്രയാസങ്ങളുമൊക്കെ ഇറക്കി വെക്കാൻ കഴിയുന്നവൻ അസ്വമതായ റബ്ബിലേക്കാണ്. അല്ലാഹു നമ്മിലേക്ക് യാതൊരു നിലക്കുമുള്ള ആവശ്യക്കാരനല്ല. നമ്മുടെ ലോകത്തുള്ള എല്ലാ ആളുകളും റബ്ബിലേക്ക് ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ റബ്ബെല്ലാം നൽകാൻ കഴിയുന്ന ഗനിയാണ് എന്നത് നമ്മൾ ഈ അസ്സമദി എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അല്ലാഹു പരാശ്രയമുക്തനാണ്. അതുപോലെ തന്നെ അല്ലാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. അതോടൊപ്പം മനുഷ്യൻ അല്ലെങ്കിൽ സൃഷ്ടികൾ എന്നത് പരാശ്രയത്തോടുകൂടി ജീവിക്കുന്ന ജീവജാലങ്ങളാണ് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല യഥാവിധം മനസ്സിലാക്കുവാനും റബ്ബിലേക്ക് മടങ്ങുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അബ്ദുറൌഫ് അൽഹിക്കമി, അസ്സമദ്, പരാശ്രയമുക്തൻ എന്ന വിഷയമാണ് അവതരിപ്പിച്ചത്. ശരിക്കും നമ്മൾ ഒരുപാട് തവണ ഉച്ചരിച്ചൊരു വാക്കാണിത്. ഖുൽഹു അള്ളാഹു അഹദ്, അള്ളാഹു സമദ് എന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അസ്വമദ് എന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം, ഇതാണ് ഇതിൻ്റെ വിവക്ഷ എന്നൊക്കെ എത്രത്തോളം നമ്മളൊരു ആലോചിക്കാനും ചിന്തിക്കാനും പറ്റിയിട്ടുണ്ട്. അതാണ് ഇവിടെ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഒരു ദൗത്യം. മനുഷ്യൻ്റെ ഉള്ളിൽ ഓഫായി കിടക്കുന്ന കുറേ സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ശരിക്ക് നമ്മൾ നിർവഹിക്കുന്ന ദൗത്യം എന്നത് സന്തോഷപൂർവ്വം ഈ ഘട്ടത്തിൽ പറയാണ്. നിങ്ങൾക്ക് പീസ് റേഡിയോ ടീം വർക്കിന് വേണ്ടി പ്രാർത്ഥിക്കാനും അതിനെ സാമ്പത്തികമായി സഹായിക്കാനും അതിൽ നിങ്ങളുടെ കഴിവും ശേഷിയും കൊടുക്കാനും ഒക്കെ ഉള്ളൊരു സന്നദ്ധത ഉണ്ടാവണം. നമ്മൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഞാനൊന്ന് ഈ ഒരു സന്ദർഭത്തിൽ പറയണം.
0: അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടു, ഇനി ഒരു കഥയാക്കിയാലോ?
1: കഥയാകുമ്പോൾ നല്ലത്. അബ്ദുസലാം വീട്ടിയാണ്.
0: ഓക്കെ, അപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മൾ അബ്ദുസലാം വീട്ടിയുടെ മനോഹരമായ കഥകൾ കേട്ട് മുന്നോട്ട് പോവുകയാണ്. അജ്മലും കുഞ്ഞുപങ്ങളും എന്ന പുസ്തകത്തിൽ നിന്നുള്ള കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
1: ഭാഗം 23, വിയർപ്പ് നനഞ്ഞ നോട്ടുകൾ എന്നതാണ്.
0: ഓക്കെ, അപ്പോൾ കഥ കേട്ടുവരാം.
4: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 23, വിയർപ്പ് നനഞ്ഞ നോട്ടുകൾ. ശങ്കുണ്ണി നായരുടെ വിശാലമായ തെങ്ങിൻതോപ്പിൽ ആടുകളെ കെട്ടിയ ശേഷം അജ്മലും സെൽവയും അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തേക്ക് പോയി. അവിടെ രണ്ടുപേർ പഴംതേങ്ങ പൊളിക്കുന്നു, രണ്ടുപേർ വെട്ടാനുമുണ്ട്. ആ രണ്ടു പണിയും അജ്മലിന് ഇഷ്ടപ്പെട്ടു. തേങ്ങ പൊളിക്കുന്നത് അവൻ ശ്രദ്ധയോടെ നോക്കി നിന്നു. എന്തു രസം, എത്ര വേഗത്തിലാണിവർ പൊളിക്കുന്നത്! ചകിരി മൂന്ന് ഭാഗമായി കീറുന്നു. ചകിരി പൊളിയുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ട്, കേൾക്കാൻ സുഖം. അത് കേട്ടപ്പോൾ അവനും പൊളിക്കാൻ തോന്നി. ഒരു തേങ്ങ ഞാൻ പൊളിച്ചു നോക്കട്ടെ? അവൻ ചോദിച്ചു. ഇപ്പം പറ്റൂല, കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ചായയ്ക്ക് വിളിക്കും, ആ സമയത്തൊന്ന് സാമ്പിൾ നോക്കിക്കോ. അജ്മൽ ഏറെ നേരം അത് നോക്കി നിന്നു. സെൽവയ്ക്ക് തേങ്ങ വെട്ടുന്നത് കാണാനായിരുന്നു കമ്പം. ഹായ് പൊങ്ങിക്കാക്കാ, പൊങ്ങ്! ഉണക്കത്തേങ്ങയിൽ നിന്ന് വെള്ളനിറത്തിലുള്ള പൊങ്ങ് കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. മോൾക്ക് പൊങ്ങ് വേണോ? തേങ്ങ വെട്ടുന്ന പെണ്ണ് ചോദിച്ചു. കിട്ടിയാ വേണം. അവളൊരു പൊങ്ങ് അടർത്തി സെൽവയുടെ ഉള്ളംകൈയിൽ വെച്ചു കൊടുത്തു. അത് പൊട്ടിച്ചു വായിലിട്ടു. നല്ല മധുരം. വസ്തു നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ അതിന്റെ പകുതി അവൾ അജ്മലിനു കൊടുത്തു. പണിക്കാരെ ശങ്കുണ്ണി നായർ ചായയ്ക്ക് വിളിച്ചപ്പോൾ അജ്മലിന് സന്തോഷമായി. അവൻ തേങ്ങ പൊളിച്ചു നോക്കി. ആദ്യത്തെ തേങ്ങ പൊളിക്കാൻ വലിയ പ്രയാസം തോന്നി. അല്പം വിശ്രമിച്ച ശേഷം അടുത്തത് പൊളിച്ചു. അതത്ര പ്രയാസം തോന്നിയില്ല. പണിക്കാർ തിരിച്ചെത്തിയപ്പോഴേക്കും 5 എണ്ണം പൊളിച്ചു. ആള് തിരക്കേടില്ലല്ലോ, ഇത്ര നേരം കൊണ്ട് 5 തേങ്ങ പൊളിച്ചോ? ആ വാക്കുകൾ അജ്മലിന് ആത്മവിശ്വാസമുണ്ടാക്കി. ഒരു തേങ്ങമുറിയിൽ തേങ്ങാവെള്ളമെടുത്തു കുടിച്ചു. നല്ല മധുരം. തേങ്ങവെള്ളം ആരോഗ്യത്തിന് നല്ലതാണെന്ന് ശ്രീജിത്ത് മാഷ് പറഞ്ഞത് അവൻ ഓർത്തു. അല്പം കൂടി വാങ്ങി കുടിച്ച ശേഷം സെൽവയോട് പറഞ്ഞു, കുറച്ചു വെള്ളം കുടിച്ചോ, നല്ല മധുരം. ആടിനു മേച്ചു കുഴങ്ങിയതല്ലേ, ഇത് കുടിച്ചാൽ ക്ഷീണം മാറും. അവൾ അനുസരിച്ചു. ശങ്കുണ്ണി നായർ അവരെ ചായ കുടിക്കാൻ വിളിച്ചു. പ്രാതൽ നന്നായി കഴിച്ചതിനാൽ അവർ ഭക്ഷണം നിരസിച്ചു. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടാക്കും തേങ്ങ പിളർത്തി ചിക്കാൻ കഴിയോ? കഴിയും, അജ്മൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. 4-5 പൊങ്ങുകൾ ചൂഴ്ന്നെടുത്ത് സെൽവയുടെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ വേഗം വീട്ടിപ്പോയി വാ, ഇവിടെ പണിയുണ്ടെന്നും വരാൻ വൈകുമെന്നും പറയണം. പൊങ്ങു ഉമ്മയോട് തിന്നോളാനും പറ. അവൻ ചൂരക്കൊട്ടയിലേക്ക് നാളികേരം പിളർത്തിയിട്ടു. 1/2 മണിക്കൂർ കൊണ്ടൊരു വലിയ കൊട്ട നിറഞ്ഞു. അപ്പോഴേക്കും സെൽവ കിതച്ചുകൊണ്ട് തിരിച്ചെത്തി. വലിയ കൊട്ടയിൽ നിന്ന് തേങ്ങ ചെറിയ കൊട്ടയിലേക്കെടുത്തിട്ട് കൊട്ടയുടെ ഓരോ കൈ ഇരുവരും പിടിച്ചുകൊണ്ട് ചിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ചൊരിഞ്ഞു. ഈ തേങ്ങമുറികൾ വരിവരിയായി മലർത്തിവെക്ക്, ഞാൻ പിളർത്തിയെടുത്തോളമുള്ള തേങ്ങ കൊണ്ടുവരാം. തങ്ങൾ ജോലിയെടുക്കുന്നത് ശങ്കുണ്ണി നായർ സംതൃപ്തിയോടെ നോക്കി നിൽക്കുന്നു എന്ന് അജ്മൽ മനസ്സിലാക്കി. ശരീരം വിയർപ്പിൽ കുളിച്ചു കഴിഞ്ഞു. തേങ്ങ പിളർക്കുന്നത് അത്രയും വേഗത്തിലാണ്. ശങ്കുണ്ണി നായർ അകത്തുപോയി നാരങ്ങവെള്ളവും പൂവൻ പഴവുമായി വന്നു. പണി മതിയാക്കി ഇത് കഴിച്ച് വീട്ടിൽ പൊയ്ക്കോളൂ, തേങ്ങ 3/4 ഭാഗവും നിങ്ങൾ പിളർത്തിച്ചിക്കിയല്ലോ. ശങ്കുണ്ണി നായരുടെ പറമ്പിൽ വളർത്തിയ പൂവൻ പഴത്തിന് വല്ലാത്ത രുചിയായിരുന്നു. അജ്മൽ സെൽവയുടെ ചെവിയിൽ പറഞ്ഞു, എടി 2 എണ്ണം ബാക്കിയാക്കണം ഉമ്മയ്ക്കു കൊടുക്കാൻ. അവർ പോകാൻ എഴുന്നേറ്റപ്പോൾ ശങ്കുണ്ണി നായർ ചോദിച്ചു, എന്തേ പഴം ബാക്കിയാക്കി? ഉമ്മക്കു കൊടുക്കാനാ? ഉമ്മക്കു കൊടുക്കാൻ വേറെ തരാം, അത് നിങ്ങൾ തന്നെ കഴിച്ചോളൂ. 1 മണിയായിട്ടും മക്കൾ വരുന്നത് കാണാഞ്ഞിട്ട് ഷാഹിദ മുറ്റത്തിറങ്ങി. വീട്ടിന്റെ പിന്നാമ്പുറത്തെ ഇടവഴിയിലൂടെ ആടുകളുടെ കയറു പിടിച്ച് അജ്മലും സെൽവയും വരുന്നത് കണ്ടു. അജ്മലിന്റെ കയ്യിൽ ഒരു കീസുണ്ട്. അവർ മുറ്റത്തെത്തുന്നതുവരെ ഷാഹിദ അങ്ങനെ തന്നെ നിന്നു. അജ്മൽ ആടുകളെ കുപ്പയിലെ മരത്തണലിൽ കെട്ടി. കൈയും കാലും മുഖവും കഴുകി. ശേഷം സെൽവയും, ഇന്ന് കോളടിച്ചുമ്മാ, ഇതാ നോക്കിയേ ഈ കീസില്, ശങ്കുണ്ണി നായർ എന്തെല്ലാമാണ് ഇട്ടു തന്നതെന്ന്. ഷാഹിദ കീസ് പരിശോധിച്ചു. 2 മുറി തേങ്ങ, പച്ച നേന്ത്രക്കായ, പൂള, പൂവൻപഴം. ഉമ്മ കീസ് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അജ്മൽ കീശയിൽ നിന്ന് 200 രൂപയെടുത്തു ഉമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് തേങ്ങാപ്പണിയെടുത്ത കൂലിയാ. നോട്ട് വിയർപ്പിൽ നനഞ്ഞുപോയിമ്മാ. അത് നന്നായി. ഈ വിയർപ്പിന് വലിയ മഹത്വമുണ്ട് മക്കളെ. അത് പറഞ്ഞുകൊണ്ട് ഷാഹിദ വിയർപ്പിൽ കുളിച്ച തന്റെ മക്കളെ തന്നോട് ചേർത്തു പിടിച്ചു.
1: ഇ കെ പന്നൂർ രചിച്ച അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന കൊച്ചു കഥാപുസ്തകം നിറക്കണ്ണുകളോടെ വായിച്ച് ഒരുപാട് നന്മകൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ്. അതാണ് ഘട്ടം ഘട്ടമായി അബ്ദുസലാം വീട്ടി വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വായനയിൽ അബ്ദുസലാം വീട്ടിയും എഴുത്തിൽ ഇക്കേം പന്നൂർ സാറും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ എഴുതി അറിയിക്കാം.

0: മനോഹരമായ യാത്രാനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കുന്ന ദൃശ്യം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
1: ഇന്ത്യ വിട്ട് അങ്ങ് ജപ്പാനിലേക്ക് പോയാലോ?
0: ഓ,
1: എന്നാൽ ജപ്പാനിലെ ആ രാത്രി, ഇതാണ് വിഷയം.
0: യാത്രാ വിവരണം എഴുതിയിട്ടുള്ളത് രഞ്ജിത്ത് ദാസാണ്. രഞ്ജിത്ത് ദാസിന്റെ ഈ ഒരു രചനയ്ക്ക് ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
2: ജപ്പാനിലെ ആ രാത്രി. ഏകദേശം ഒരു വർഷത്തിനു മുമ്പാണ് ഒരു ജപ്പാൻ യാത്രയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. പല സമയങ്ങളിലായി 29 രാജ്യങ്ങൾ കുടുംബമായി സന്ദർശനം നടത്തിയ ഞങ്ങളുടെ അടുത്ത യാത്ര. ഏകദേശം 2 പദ്ധതി. വിമാന ടിക്കറ്റ് നിരക്ക് നോക്കി 2018 നവംബർ ആദ്യവാരം തന്നെ ബുക്ക് ചെയ്തു. 2019 മെയ് മാസത്തേക്ക് 13 പരിപാടി. കൊച്ചിയിൽ നിന്നും തായ്ലാന്റിലേക്ക്, പിന്നെ ജപ്പാനിലെ ഒസാക്കയിലേക്ക്, മടക്കം ടോക്കിയോയിൽ നിന്ന് ബാങ്കോക്ക്, ചെന്നൈ, തിരുവനന്തപുരം. ഞങ്ങളുടെ എല്ലാ യാത്രകളും സ്വന്തം പദ്ധതി പ്രകാരമാണ്. 2018 നവംബർ മുതൽ തന്നെ പദ്ധതികൾ ഞങ്ങൾ രൂപീകരിച്ചു തുടങ്ങി. എവിടെയൊക്കെ എത്ര ദിവസം താമസിക്കണം എന്നിവയൊക്കെയായിരുന്നു അത്. ജപ്പാനിലെ ആഭ്യന്തര യാത്രയ്ക്ക് ട്രെയിനാണ് ഞങ്ങളുടെ യാത്രാമാർഗം. ഒരു ഞായറാഴ്ച രാത്രി 10 വിമാനത്താവളത്തിൽ എത്തിച്ചേരുക. അവിടെ നിന്നും ഏകദേശം 50 ട്രെയിനിൽ സഞ്ചരിച്ച് വേണം നഗരത്തിൽ എത്തിച്ചേരാൻ. ആദ്യത്തെ 2 ഒസാക്കയിലും ബാക്കി മറ്റ് 4 ചിലവഴിക്കും. ആദ്യ ദിവസം രാത്രി 12 ശേഷം മാത്രമേ ഹോട്ടലിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. 1 എമിഗ്രേഷൻ നടപടികൾ, പിന്നെ 1 യാത്രയും. രാത്രി 12 വരെയെങ്കിലും ചെക്ക് ഇൻ ഉള്ള ഹോട്ടൽ കണ്ടെത്തി ബുക്ക് ചെയ്തു. 5 12 രാത്രികൾ താമസം എന്നിവ ശരിയാക്കി. ജപ്പാനിലെത്തിയ ശേഷം റെയിൽ വൗച്ചർ പാസ് ആക്കി മാറ്റേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ട്രെയിൻ യാത്ര അനുവദിക്കുകയുള്ളൂ. ജപ്പാനിലെത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾക്ക് മാത്രമുള്ളതാണ് ഈ പാസ്. ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതിനേക്കാൾ അധിക ലാഭം ഇത് നൽകുന്നുണ്ട്. ജപ്പാനിലെ ചുരുക്കം ചില സ്ഥലങ്ങളൊഴികെ എല്ലായിടത്തും ഈ പാസ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പറ്റും. വിമാനത്താവളത്തിൽ തന്നെ ഈ വൗച്ചർ റെയിൽവേ പാസ് ആക്കി മാറ്റാനുള്ള സൗകര്യവുമുണ്ട്. അന്നേ ദിവസം തന്നെ അതിനാൽ യാത്രയാരംഭിക്കാം. വിമാനത്താവളത്തിൽ നിന്നും ഹോട്ടലിലേക്കുള്ള യാത്ര ഇതുപയോഗിച്ചാണ് നടത്തേണ്ടത്. എന്നാൽ രാത്രി 11 വരെ മാത്രമേ റെയിൽവേ ഓഫീസ് പ്രവർത്തിക്കുകയുള്ളൂ. അതിനു മുൻപ് മാറ്റിയെടുക്കണം. കൂടാതെ ഒരു മൊബൈൽ സിം വാങ്ങണം. രാത്രി 11:35 നഗരത്തിലേക്കുള്ള അവസാന ട്രെയിൻ ഉള്ളത്. ജപ്പാനിൽ എത്തുന്ന ദിവസവും സമയവും വളരെ പരിമിതമാണല്ലോ. 2019 മെയ് മാസം 12 അതിരാവിലെ 1:30 കൊച്ചിയിൽ നിന്നും ബാങ്കോക്കിലേക്ക് യാത്ര തിരിച്ചു. 4 വിമാനയാത്ര. അവിടെ രാവിലെ 6:45 എത്തിച്ചേർന്നു. 1.5 മുന്നോട്ടാണ് തായ്ലാന്റ് സമയം. ബാങ്കോക്ക് വിമാനത്താവളത്തിൽ 7 വിശ്രമമുണ്ട്. അടുത്ത വിമാനത്തിനു വേണ്ടി വിമാനത്താവളത്തിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് 2 പുറപ്പെടേണ്ട വിമാനം 15 വൈകി യാത്ര തിരിച്ചു. ഒസാക്കയിലേക്കാണ് യാത്ര. ഈ 15 ഞങ്ങളെ അവിടെ ബാധിക്കും തീർച്ചയാണ്. 5 നീണ്ട യാത്ര. രാത്രി 10 ഒസാക്കയിലെ കൻസായി വിമാനത്താവളത്തിലെത്തി. ലോകത്തിലെ ഏറ്റവും വലിയ 2 കൃത്രിമ ദ്വീപാണ് കൻസായി. വിമാനത്തിൽ നിന്നും ഇറങ്ങി എമിഗ്രേഷൻ ലക്ഷ്യമാക്കി നടന്നു. ഒരു ട്രെയിൻ കൂടി കയറാനുണ്ട്. എന്നിട്ട് വേണം എമിഗ്രേഷൻ സ്ഥലത്തെത്താൻ. അവിടെ എത്തിയപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വിധം വലിയ തിരക്കായിരുന്നു അവിടെ. രാത്രി ഏകദേശം 10:30 ഞങ്ങൾ ഒരു നീണ്ട നിരയുടെ പുറകിൽ സ്ഥാനം പിടിച്ചു. കുറച്ചുനേരം കഴിഞ്ഞ് കൗണ്ടറിൽ എത്തിയപ്പോഴാണ് അവിടെ ഫോട്ടോയും വിരലടയാളവും എടുത്ത ശേഷം വീണ്ടും അടുത്ത വരിയിൽ നിൽക്കണമെന്നത്. എങ്ങനെയെങ്കിലും 11 മുൻപായി റെയിൽവേ കൗണ്ടറിൽ എത്തേണ്ടതുണ്ട്. ഞാൻ ഇമിഗ്രേഷൻ പൂർത്തിയാക്കി പുറത്തേക്കുള്ള വഴിയിലുമായിരുന്നു. അങ്ങനെ മറ്റുള്ളവർക്കായി കുറേ നേരം കാത്തുനിന്നു. അവരുടെ ഇമിഗ്രേഷൻ പൂർത്തിയാക്കിയതും ഞങ്ങൾ റെയിൽവേ കൗണ്ടർ ലക്ഷ്യമാക്കി ഓടി. 10:58 റെയിൽവേ കൗണ്ടറിന്റെ ഓട്ടോമാറ്റിക് വാതിലിലൂടെ അകത്തു കടന്നു. ചെറിയൊരു ആശ്വാസമായിരുന്നു അപ്പോൾ. അവിടുത്തെ ജീവനക്കാരിക്ക് ഞങ്ങൾ രേഖകൾ കൈമാറി. അപ്പോൾ ഞങ്ങൾ കയറി വന്ന വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം. നോക്കിയപ്പോൾ ഒരു വനിത. അവരുടെ ഭാവം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങളെപ്പോലെ വൗച്ചർ മാറ്റി വാങ്ങാൻ വന്നതാകും എന്ന്. എന്നാൽ സമയം 11 കഴിഞ്ഞിരുന്നു. അതിനാൽ വാതിലടഞ്ഞു. ആ വിവരം കൗണ്ടറിലെ ജീവനക്കാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നോ പ്രോബ്ലം എന്നവർ പറഞ്ഞു. കുഴപ്പമില്ല എന്നും അവർ വാതിൽ തുറന്നുതരുമെന്നും ആംഗ്യഭാഷയിൽ ഞാൻ ആ വനിതയോട് പറഞ്ഞു. അവർക്കും ഒരു ആശ്വാസം കിട്ടിക്കാണും. ഏകദേശം 10 കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാസ് തയ്യാറായി. ഞങ്ങളുടെ ട്രെയിൻ വിവരം തിരക്കിയ ശേഷം വാതിലിലേക്ക് നടന്നു. പെട്ടെന്നൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ വന്ന് മറ്റൊരു വാതിൽ കാട്ടിത്തന്നു. പുറത്തുനിന്ന് ആ വനിത ആ വാതിൽ വഴി കയറുവാൻ ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹം അനുവദിച്ചില്ല. രാത്രി 11 ശേഷം കമ്പ്യൂട്ടർ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കിവിട്ടു. വിഷമത്തോടെ അവർ തിരിച്ചുപോയി. ജപ്പാനിൽ ട്രെയിൻ യാത്ര വളരെ ചിലവേറിയതാണ്. ഞങ്ങൾക്ക് പാസ് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഏകദേശം ജപ്പാൻ കറൻസി 7,000 യെൻ അഥവാ 4,500 രൂപ ചിലവായേനെ. ആ വനിതയ്ക്ക് ഒരുപക്ഷേ അതിലേറെ ദൂരം പോകേണ്ടതുണ്ടായിരിക്കാം. ഞങ്ങളുടെ ഭാഗ്യം അപ്പോഴാണ് മനസ്സിലായത്. ജപ്പാനിൽ ഒരു നഗരത്തിൽ നിന്നും മറ്റൊരു നഗരത്തിലേക്ക് ഏകദേശം 2,000 രൂപ ചിലവാകും ട്രെയിൻ യാത്രയ്ക്ക്. ഇവിടെ ട്രെയിൻ ഏകദേശം 280 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുക. അതായത് തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്ക് ഒരു മണിക്കൂറിനകം എത്തിച്ചേരുമെന്നർത്ഥം. 14 ദിവസത്തേക്ക് ഒരാൾക്ക് ഏകദേശം 30,000 രൂപ വരും റെയിൽവേ വൗച്ചറിന്റെ നിരക്ക്. ഇത് പരിധിയില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. അവിടെ നിന്നും ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. 11:35 ഞങ്ങളുടെ ട്രെയിൻ. ഇനിയൊരു സിം എടുക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ പ്ലാറ്റ്ഫോമിൽ നിർത്തി ഞാൻ സിം അന്വേഷിച്ചുപോയി. അവസാനം മൊബൈൽ സിം വിൽക്കുന്ന സ്ഥലത്തെത്തി. പക്ഷേ ഒരാൾ പോലും അവിടെയില്ല. കുറെ വെൻഡിംഗ് മെഷീൻ മാത്രം. സംശയം ചോദിക്കാൻ പോലും ആരുമില്ല. ആശ്രമം അങ്ങനെ ഞാൻ ഉപേക്ഷിച്ചു. ജപ്പാനിൽ മൊബൈൽ ഫോൺ ഉപയോഗം വളരെ ചിലവേറിയതാണ്. ഏകദേശം 2,000 രൂപ വേണ്ടി വരും. 2 ആഴ്ചത്തേക്ക് മിനിമം ഡാറ്റയ്ക്ക് വേണ്ടി മാത്രം. ട്രെയിനിൽ കയറി ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു. അപ്പോഴും ഹോട്ടൽ ചെക്ക് ഇൻ സമയം ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു. രാത്രി 12 മണി കഴിയുന്നു. ഞങ്ങളുടെ ഹോട്ടൽ ടെനോജി എന്ന സ്ഥലത്താണ്. ഏകദേശം 12:15 ഞങ്ങൾ ടെനോജി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അവിടെ നിന്ന് ഹോട്ടലിലേക്കുള്ള വഴി ഏകദേശം മനസ്സിലാക്കി. കയ്യിൽ ഒരു പ്രിന്റ് ചെയ്ത മാപ്പുണ്ട്. അതാണ് ഏക ആശ്വാസം. ഇംഗ്ലീഷിൽ കുറച്ച് പുറകിലാണ് ജപ്പാൻകാർ. എന്നാലും അവർ നമ്മെ എങ്ങനെയും സഹായിക്കും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റോഡ് മുറിച്ചു കടന്ന് ഹോട്ടൽ ലക്ഷ്യമാക്കി നടന്നു. വഴിയിലൂടെ നടന്നുകൊണ്ടിരുന്ന ഒരാളോട് വഴി ചോദിച്ചു. അദ്ദേഹം മൊബൈലിൽ മാപ്പ് നോക്കി വഴി കണ്ടെത്തി. ഏകദേശം 500 മീറ്റർ അകലെയാണ് ഹോട്ടൽ. ഹോട്ടലിന്റെ വാതിൽ വരെ അദ്ദേഹം ഞങ്ങളെ കൊണ്ടാക്കി. ഞങ്ങൾ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. കുറച്ചു പടികൾ കയറി ഞങ്ങൾ ഹോട്ടലിലെ 2-ാം നിലയിലെത്തി. അടഞ്ഞുകിടക്കുന്ന ഒരു ചില്ലുവാതിൽ. അകത്ത് നല്ല വെളിച്ചം. എന്നാൽ ആരും തന്നെ അവിടെയില്ല. അവിടെയാണ് റിസപ്ഷൻ. 2-3 പ്രാവശ്യം തട്ടി നോക്കി. ഒരു പ്രയോജനവുമില്ല. ഞാനൊരു നില കൂടി കയറി നോക്കി ആരെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷേ ആരെയും അവിടെ കണ്ടില്ല. ഞങ്ങൾ ആകെ വിഷമിച്ചു. മിക്കവാറും ഈ പടികളിൽ ഇരുന്ന് ഉറങ്ങേണ്ടി വരും. പെട്ടെന്ന് മറ്റൊരു വാതിൽ തുറന്ന് ഒരു പ്രായമായ സ്ത്രീ വന്ന് ജപ്പാൻ ഭാഷയിൽ എന്തോ ഞങ്ങളോട് പറഞ്ഞു. വാതിൽ പൂട്ടി അകത്തേക്ക് പോയി. ഒന്നും മനസ്സിലായില്ല. ഞങ്ങളാകെ വിഷമവൃത്തിലായി. അപ്പോഴാണ് ഒരു വശത്തായി വച്ചിരിക്കുന്ന ഒരു ചെറിയ ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ ഈ ഹോട്ടലിൽ എങ്ങനെ ചെക്ക് ഇൻ ചെയ്യണം എന്നതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. ബുക്കിംഗ് സ്വീകരിച്ച ദിവസം തന്നെ ഒരു മെയിൽ അയച്ചിട്ടുണ്ടെന്നും അതിൽ എല്ലാ വിവരങ്ങളും ഉണ്ടെന്നും ഹോട്ടലിലെ വൈഫൈ വിവരങ്ങളും ഉണ്ടായിരുന്നു അതിൽ. മൊബൈൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് ഇമെയിൽ കണ്ടെത്തി. അതിൽ നിന്നും വാതിലുകളുടെ നമ്പർ ലോക്ക് വിവരങ്ങൾ മനസ്സിലാക്കി. എങ്ങനെയോ ഞാൻ ആ ഇമെയിൽ കാണാതെ പോയി. റിസപ്ഷൻ വാതിൽ നമ്പർ ലോക്ക് ഉപയോഗിച്ച് തുറന്നു. വല്ലാത്തൊരാശ്വാസം. എവിടെയെങ്കിലും കിടന്നുറങ്ങാം. ചായ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഒരു വശത്തായി. ഇമെയിൽ പ്രകാരം മുറി കണ്ടെത്തി നമ്പർ ലോക്ക് തുറന്നു. നല്ല സൗകര്യമുള്ള അതിവിശാലമായ മുറി. ബാഗും സാധനങ്ങളും മുറിയിൽ വച്ചു. ടോയ്ലറ്റ് നോക്കിയപ്പോൾ കുറെ സ്വിച്ചുകൾ. യൂട്യൂബ് നോക്കി അവയുടെ പ്രവർത്തനം പഠിച്ചു. ചായ ഉണ്ടാക്കി കുടിച്ചു. എല്ലാവരും സുഖമായി ഉറങ്ങി. ഇനിയും ഒരു രാത്രി കൂടിയുണ്ട്. ഈ ഹോട്ടലിൽ തങ്ങേണ്ടതുണ്ട്. 2 രാത്രികളും പകലുകളും അവിടെ താമസിച്ചെങ്കിലും ഹോട്ടലിലെ ഒരു ജീവനക്കാരെയും ഞങ്ങൾ കണ്ടില്ല. എന്നാലും മുറി വൃത്തിയാക്കൽ എപ്പോഴൊക്കെയോ നടന്നിരിക്കുന്നു. എന്താവശ്യമുണ്ടെങ്കിലും ഹോട്ടൽ ജീവനക്കാരുമായി ബന്ധപ്പെടാൻ റിസപ്ഷനിൽ ഒരു ഫോണുണ്ട്. ജീവനക്കാരില്ലാതെയും ഒരു ഹോട്ടൽ നന്നായി നടത്താമെന്ന് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒസാക്കയിലെ കാഴ്ചകൾക്കു ശേഷം ഞങ്ങൾ ഹിരോഷിമയിലേക്ക് തിരിച്ചു. ഇനിയും 11 ദിവസങ്ങൾ ജപ്പാനിൽ തങ്ങേണ്ടതുണ്ട്. അങ്ങനെ സംഭവബഹുലമായ ജപ്പാനിലെ ആ രാത്രി ഞങ്ങൾ ആഘോഷിച്ചു.
1: അപ്പോൾ നിങ്ങളുടെ യാത്രാനുഭവങ്ങളും നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. യാത്ര പോകുമ്പോൾ ഐസ്ക്രീമും ഊഞ്ഞാലും ഒക്കെ മാത്രമായി കഴിഞ്ഞാൽ അത് കിട്ടൂല. നിറമറിച്ച് അവിടെ അവിടുത്തെ മനുഷ്യരോട് സംസാരിച്ചും അവിടുത്തെ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങിയും അവിടുത്തെ പരിസരത്തെ വീക്ഷിച്ചും ഒക്കെ പോകുമ്പോൾ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ ഉണ്ടാകും. അതെല്ലാം ക്രോഡീകരിച്ച് എഴുതി അയച്ചാൽ ഇൻഷാല്ലാ നമുക്കത് നല്ല ശബ്ദത്തിൽ ആളുകളെ കേൾപ്പിക്കാം. അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ, നിങ്ങൾ കണ്ട നല്ല കാര്യങ്ങൾ, നല്ല രീതികൾ, അവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അവിടുത്തെ ഹോട്ടലിലെ രീതികൾ, അവിടുത്തെ യാത്രയിലെ കാര്യങ്ങൾ, യാത്രയിൽ നമുക്ക് സ്വീകരിക്കാവുന്ന സംഭവങ്ങൾ, ഫോണ് സ്വിച്ച് ഓഫ് ആയപ്പോൾ നിങ്ങൾ ചെയ്ത വഴി, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ അവിടുത്തെ കണ്ട ഒരു കാര്യത്തിൻ്റെ ചരിത്രം, ടിപ്പു സുൽത്താൻ്റെ കോട്ട കണ്ടു, ശരി, അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണ്, അതൊന്ന് സെർച്ച് ചെയ്ത് എടുത്ത് അതൊക്കെ ഒന്ന് നോട്ടാക്കിയിട്ട് അയക്കാം. ഇങ്ങനത്തെ നല്ല സാധ്യതകളുണ്ട്. ഇപ്പോൾ വളരെ എളുപ്പമാണ്, നല്ല ചാറ്റ് ബോട്ടുകളും ബാക്കിയൊക്കെ ഉള്ളതുകൊണ്ട്. ഒരുപാട് കുത്തരുന്ന് തരൊന്നും വേണ്ട. അതിൻ്റെ ഒതൻറ്റിസിറ്റി ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. അതിൻ്റെ പ്രാമാണികത ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി എന്ന് ഓർമ്മിപ്പിക്കാൻ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: യാത്രയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ താജുക്ക, ഈ വെക്കേഷനൊക്കെ ആയപ്പോൾ ചില ആളുകളെങ്കിലും യാത്ര പോകും. പക്ഷെ യാത്രയിൽ കൂടുതൽ സമയവും ചിലപ്പോൾ പോകുന്ന ആളുകൾ, ഒരാൾ കുറേ നേരം ഫോണിൽ സ്ക്രോളിങ്ങിലായി കഴിഞ്ഞാൽ ആ യാത്രയുടെ ഒരു മനോഹാരിത നഷ്ടപ്പെട്ടു. ഇപ്പം എന്താ വെച്ചാൽ ചില പുതിയ പ്രയോഗങ്ങൾ ആളുകൾ കൊണ്ടുവരികയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, കൂട്ടത്തിലിരുന്ന് ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടി ഫോൺ നോക്കുന്നതിന് പുതിയ പ്രയോഗങ്ങൾ ഉണ്ടാക്കുക, അതൊരു രൂപമാണ്. അങ്ങനെയും ആസ്വാദനം ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അവനവൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ വീഴ്ചകൾക്കും ഓരോ പേര്, അതോരോ മാനസികമായ ഓരോ സ്വഭാവമാണ് എന്നൊക്കെ ഉണ്ടാക്കി അത് ആഗ്രഹിക്കുന്ന ആളുകളാണ്. കൂട്ടത്തിലിരുന്നും ഫോൺ നോക്കി ജീവിക്കുന്നതിന് അതിനൊരു പേരുണ്ടാക്കുക. അങ്ങനെ യാത്രയിലെ നല്ല അനുഭവങ്ങളൊന്നും ഇല്ലാതെ യാത്രയിലും മൊബൈൽ ഫോണിൽ തന്നെ അഡിക്ഷൻ വന്നു പോകുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ മറ്റൊരു വശം, യാത്രയിൽ കാഴ്ചകൾ കാണുന്നതിലോ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ ജീവിതങ്ങൾ അറിയുന്നതിലോ ഒന്നും താല്പര്യമില്ലാതെ സ്വന്തം ഫോട്ടോ ഏറ്റവും നല്ല രൂപത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കുക എന്നതിൽ മാത്രം. അത് നല്ല രൂപത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ യാത്ര രസമുണ്ടായില്ല. അവിടുത്തെ നല്ല വീഡിയോസ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ യാത്ര രസമുണ്ടായില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പൊതുവെ പതിയെ പതിയെ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടണം.
2: ഫോമോ എന്ന് പറയും, ഫിയറിങ് ഓഫ് മിസ്സിങ് ഔട്ട്. നിലനിൽക്കുന്ന കാലത്തിൻ്റെ കോലങ്ങൾക്കനുസരിച്ച് ഞാൻ പോയില്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തിൽ അങ്ങനെ ഒരു വേസ്റ്റായി മാറുമോ, എന്നെ സമൂഹം പരിഗണിക്കില്ല എന്നുള്ള പേടിയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ചെയ്യുന്നത്, നമ്മളും ചെയ്യേണ്ടതിൻ്റെ ഒരു കാര്യം അതാണ്. യാത്രയിലാണെങ്കിലും കല്യാണത്തിലാണെങ്കിലും ഡ്രസ് കോഡിലാണെങ്കിലും വീടുണ്ടാക്കുമ്പോഴാണെങ്കിലും ചികിത്സയിലാണെങ്കിലും എന്തിലാണെങ്കിലും ഈ ഒരു രോഗം ഫോമോ എന്ന് പറയണേ, ഈ ഒരു അസുഖം മനുഷ്യരെ വേട്ടയാടുന്നുണ്ട്. അതാണ് അതിൻ്റെ കാരണം. സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ രോഗമാണെന്ന് തന്നെ പറയണം. അങ്ങനെയുള്ള രോഗങ്ങൾ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വരും. അത്തരം രോഗങ്ങളെ ചികിത്സിക്കുന്ന പീസ് റേഡിയോ പ്രോഗ്രാമിൻ്റെ പേരാണ് സ്നേഹക്കൂട്. ഇനി സ്നേഹക്കൂടിലേക്ക് പോകുന്നു.
1: സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം പ്രൊഫസർ കെ പി സായദ്, അദ്ദേഹത്തോടൊപ്പം ഷമീം എം വണ്ടൂർ ചേർന്നുകൊണ്ട് അവതരിപ്പിക്കുന്ന സ്നേഹക്കൂടാണ് ഇന്നത്തേത്.
2: മതനിഷ്ഠയില്ലായ്മ ദാമ്പത്യത്തെ തകർക്കുന്നു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്.
1: സ്നേഹക്കൂട് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വളരെ സ്നേഹമുള്ള പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ ഹൃദ്യമായി ഈ ഒരു എപ്പിസോഡിലേക്ക്, സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലും ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നു, ഒന്ന്. രണ്ടാമത്തേത്, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അതിൽ നിന്നും മോചനം നേടാനുള്ള വ്യഗ്രതയിലാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പലപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒരുപാട് കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചു. ഇന്നും നമ്മോടൊപ്പം ഈ ഒരു ചർച്ചയിൽ, സ്നേഹക്കൂടിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ, ഈ ഒരു എപ്പിസോഡിൽ പങ്കുചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സാസർ. നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡിലും ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇൻഷാല്ല. അതിൻ്റെ ഒരു ഈ കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് വിവാഹമോചനം ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ കൂടി വരുമ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് കണ്ടെത്തുകയും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൂടി ബാധ്യതയാണല്ലോ. അതിനുള്ള സംവിധാനമാണ് നമ്മൾ ഈ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ഒരുപാട് കാരണങ്ങൾ, കഴിഞ്ഞ 3 എപ്പിസോഡിൽ ധാരാളം കാരണങ്ങൾ, അതിൻ്റെയൊക്കെ പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചു. ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട്, അഥവാ ചെറിയ ചെറിയ കാരണങ്ങളെ നമുക്ക് അത് ഒഴിവാക്കാം. കാരണം സമൂഹത്തിൽ ഏതൊരാൾക്കും പരിഹരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കാൻ പറ്റുന്ന കാരണങ്ങളാണ്. എന്നാൽ പൊതുസമൂഹം എല്ലാവരും വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കൂടി അതിലില്ലേ?
4: തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒപ്പോസിംഗ് വാല്യൂസ്. ഒപ്പോസിംഗ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങളാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒന്നിക്കുന്നത്. ഇപ്പൊ ഭാര്യയുടെയും ഭർത്താവിന്റെയും കുടുംബങ്ങൾ. അപ്പൊ ഭർത്താവിന്റെ കുടുംബം ധാർമ്മിക മൂല്യങ്ങളിൽ വേണ്ടത്ര കണിശതയില്ലാത്ത, അത്തരം മതാധ്യാപനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാത്ത ഒരു കുടുംബമാണ്. എന്നാൽ ഭാര്യയുടേത് മതപരമായ വിഷയങ്ങളിൽ വളരെ കൃത്യതയും അച്ചടക്കമുള്ള ഒരു കുടുംബമാണ്. ആ ഒരു റിലീജിയസ് ഒരു ഫ്ലേവറിലാണ് ആ കുട്ടി വളർന്നത്, പരിചയിച്ചത്. എന്നാൽ തീർത്തും വ്യത്യസ്തമായ ഒരു ലിബറൽ തോട്ടുള്ള, ഈ കാര്യങ്ങളിലൊക്കെ സ്ട്രിക്ട്നെസ് ഇല്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്കാണ് ഈ പെൺകുട്ടി മാറി പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ പറിച്ച് നടപ്പെടുന്നതെങ്കിൽ അവിടെ ഒരു വലിയ കോൺഫ്ലിക്ട് രൂപം കൊള്ളും. ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അന്യ സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യുക എന്നുള്ളത് തന്റെ തലയിൽ തന്റെ ശിരസിൽ ആണി തറക്കുന്നതിന് തുല്യമാണ്. റസൂല് അത്ര ഗൗരവത്തിലാണ് അന്യ സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യുന്നതിനെ പരിചയപ്പെടുത്തിയത്. ഈ ഒരു പാഠം ഉൾക്കൊണ്ട് വളർന്ന ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലെത്തുമ്പോൾ ഭർത്താവ് തന്റെ മൂത്തച്ചിയോട് ഒരു ഉദാഹരണമാണ് പറയുന്നത്, ഇപ്പൊ ഒരു ലൈവായ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഈ ഭർത്താവ് കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ തന്നെ മൂത്തച്ചിയുടെ വയറിന്റെ അടുത്ത് പോയിട്ട് ആ കുട്ടി ഗർഭം ധരിച്ച പെണ്ണാണ്. അപ്പൊ ഗർഭം ധരിച്ച ആ പെണ്ണ് ആറോ ഏഴോ മാസമായിട്ടുണ്ട്. അപ്പൊ ആറോ ഏഴോ മാസമായിട്ടുള്ള ആ പെണ്ണിന്റെ വയറ്റിലുള്ള കുട്ടിയെ പോയിട്ട് ചെവി കൊടുക്കുകയാണ്. ഈ രംഗമാണ് ഈ പെൺകുട്ടി ലൈവായി കാണുന്നത്. അപ്പോ ഞാൻ എങ്ങനെയാണ് അയാളോട് പ്രതികരിക്കുന്നത്? പക്ഷെ അതൊരു തെറ്റായിട്ട് ആ ഭർത്താവ് കാണുന്നില്ല, പഠിച്ചിട്ടുമില്ല, അതാണ് അയാൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ഇവന്റ്സ്, ഒരു ഉദാഹരണം, ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പ് പോകുന്നത് തീർത്തും ധാർമ്മികമല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലത്തേക്ക് പോയിട്ട് ഒരു പബ്ബിലേക്ക് അല്ലെങ്കിൽ മദ്യപാനം നടത്തുന്ന ഒരിടത്തേക്ക് ഭാര്യയുമായിട്ട് പോകുമ്പോൾ മറ്റ് സ്ത്രീകളുടെ കൂടെ, അത് ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഭർത്താവ്, അങ്ങനെയുള്ള ഫ്രണ്ട്സിനെയാണ് കൂട്ടിയത്. അദ്ദേഹം ഭാര്യന്റെ കൂടെ പോകുന്നു, എന്നാൽ ഫ്രണ്ട്സ് അത്തരത്തിലുള്ള ആളുകളായിട്ട് വരുന്നു. അപ്പൊ ആ പബ്ബിൽ വെച്ച് മദ്യപിക്കുമ്പോ അത് നോക്കി നിൽക്കേണ്ട ഒരു ഗതികേട്. അതായത് ധാർമ്മിക മൂല്യങ്ങൾ രണ്ടു രണ്ട് ലെവലിലാണുള്ളത്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു കോൺഫ്ലിക്ട് ഉണ്ട്. എന്നാ ഭർത്താവിന് പ്രത്യക്ഷത്തിൽ നല്ല സ്നേഹമുണ്ട്, പരിഗണന ഉണ്ട്, ശ്രദ്ധ ഉണ്ട്, അതൊക്കെ ഉണ്ട്. മറുഭാഗത്ത് ഈ ഒരു ഫ്രോഡ് നേച്ചറും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരിക്കലും കോംപ്രമൈസ് ആവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ധാർമ്മിക മൂല്യങ്ങൾ, എത്തിക്സ് ഇല്ലാത്തത് കൊണ്ട് ഈ മക്കൾ, ഇവരിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ആണല്ലോ അവരുടെ മക്കൾ, ആ മക്കൾക്ക് ശിക്ഷണം കൊടുക്കാൻ ഭാര്യക്ക് സാധിക്കില്ല. കാരണം ഭാര്യ പഠിപ്പിക്കുന്നതിന്റെ ജസ്റ്റ് ഉൾട്ടയാണ്, ഓപ്പോസിറ്റ് ആണ് ഭർത്താവ് പഠിപ്പിക്കുന്നത്. ഇത് ഇവരുടെ ഇടയിൽ വിവാഹമോചനം നടത്തുന്നതാണ് ഇതിനേക്കാളും നല്ലത് എന്ന ഒരു ചിന്ത ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കുന്നു.
3: സ്വാഭാവികമായും വൈവാഹിക അന്വേഷണങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏവർക്കും വളരെ സുപരിചിതമായ ഒരു ഹദീസുണ്ട്. അഥവാ നിങ്ങൾ വിവാഹം അന്വേഷിക്കുമ്പോൾ സാധാരണ നാടുകളിൽ സംഭവിക്കാറുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യം തന്നെ പറയുകയാണ്. തറവാട് നോക്കാറുണ്ട്, കുടുംബമഹിമ നോക്കാറുണ്ട്, അതുപോലെ തന്നെ സൗന്ദര്യം നോക്കാറുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, വളുഫർ ബിദാത്തിയീൻ തെരിവത്തിയതാക്ക് എന്നാണ്. നീ തിരഞ്ഞെടുക്കേണ്ടത് ദാത്തുദ്ദീൻ, മതബോധമുള്ളവളെയാണെന്നാണ്. ഇതൊരു ആണിൻ്റെയും പെണ്ണിൻ്റെയും കാര്യമാണ്. ഇപ്പോൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വ്യക്തമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കേണ്ട ഒരു കാര്യമാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികളാണെങ്കിലും ശരി, ആൺകുട്ടികളാണെങ്കിലും, പെൺകുട്ടി ഡിറക്റ്റ് പോയിട്ട് അന്വേഷിക്കുക എന്നതല്ലല്ലോ. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അന്വേഷണങ്ങൾ നടത്തുന്ന സമയത്ത് തന്നെ ആവശ്യപ്പെടണം അവർക്ക് മതബോധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കുക. മതബോധമില്ലാത്ത ഒരാൾ എനിക്ക് വേണ്ട എന്ന് പറയാൻ ആർജവമുള്ള പെൺകുട്ടികളായിട്ട് നമ്മുടെ പെൺകുട്ടികൾ വളരേണ്ടതുണ്ട്, ആൺകുട്ടികളും വളരേണ്ടത്, രണ്ട് ഭാഗവും ആ രൂപത്തിൽ വളരേണ്ടതുണ്ട് എന്നാണ്. അത് ഒന്നാമതായിട്ട് നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് സാസർ പറഞ്ഞു വെച്ച വിഷയവുമായിട്ട് നമുക്ക് പറയാനുള്ളത്, പലപ്പോഴും ഇതുപോലെയുള്ള എത്തിക്സ് വാല്യൂസ് എത്തിക്സ് ആൻഡ് വാല്യൂസ് അല്ലേ, അത് രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആയി വരുമ്പോൾ, ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ ഒരിക്കലും അത് നല്ല ഒരു ഐക്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവാറില്ല എന്നുള്ളതാണ്. അത് എത്ര പരിഹരിച്ചാലും വീണ്ടും എച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ അതിൽ കുറേ സെർച്ചർജ്. എത്തിക്സിന് വാല്യൂസിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ഞാൻ ഉൾക്കൊള്ളുന്ന എത്തിക്സ് എൻ്റെ ഭാര്യ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ ഒരിക്കലും ദാമ്പത്യ ജീവിതത്തിലൊരു സുഗമമായ ഏറ്റവും നല്ലൊരു സുന്ദരമായ മുന്നോട്ട് പോക്ക് ഉണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. ഏതായിരുന്നാലും എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ളൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അവസാനം സഹിക്ക വയ്യാതെ അത് വഴിയിൽ ഇട്ടേച്ച് പോരേണ്ട വിവാഹമോചനത്തിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് പെൺകുട്ടികൾ വിവാഹമോചനം അന്വേഷിക്കുന്നു എന്നതിൽ ഒരു പ്രധാനപ്പെട്ട റീസൺ തന്നെയാണ് വാല്യൂസ് എന്നുള്ളത്, അഥവാ മതബോധങ്ങൾ. ഒരാൾ ഒരു പുരുഷൻ കീപ്പ് ചെയ്യേണ്ട മൂല്യങ്ങൾ എന്തൊക്കെയാണോ ആ മൂല്യങ്ങൾ, പ്രത്യേകിച്ച് മതപരമായ ദീനീപരമായ കാര്യങ്ങൾ, അതാണല്ലോ നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ആ വാല്യൂസ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാത്തൊരു ഭർത്താവാകുമ്പോൾ സ്വാഭാവികമായും ഇത് ഉൾക്കൊണ്ട് ഇതെല്ലാം ജീവിതത്തിൽ ചരിയാക്കി വന്ന ഒരു പെൺകുട്ടിക്ക് അവിടെ നിൽക്കാനും അയാളുടെ കൂടെ ഒരു ജീവിതം നയിക്കാനും സാധിക്കുകയില്ല എന്നൊരു സത്യമാണ്. സ്വാഭാവികത്വം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഒരു ദീനീ ബോധത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സമയത്തിൽ, അഥവാ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളതാണ് തലാക്ക് എന്ന് പറയുന്നത്, വിവാഹമോചനം എന്നുള്ളത്. പക്ഷെ വിവാഹമോചനം അനുവദിക്കപ്പെട്ടൊരു ഒരു സന്ദർഭം എന്ന് വെച്ചാൽ ദീന് കാര്യങ്ങളിൽ കർക്കശില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കേണ്ടതില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ പെൺകുട്ടികൾ അത് ആവശ്യപ്പെടുമെന്നുള്ളൊരു സത്യം കൂടിയാണ്.
4: ഈ സമാനമായ രണ്ടു മൂന്ന് കേസുകൾ ഇപ്പൊ മതബോധവും മതനിഷ്ഠയും ഈവൻ മുജാഹിദിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ജീവിച്ച പെൺകുട്ടികൾ ഇത്തരം ഇരകളായി മാറുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇപ്പൊ ഞാനിതൊക്കെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ഇപ്പൊ എന്റെ തന്നെ വളരെ അടുത്ത ഒരു വ്യക്തിയുടെ മകൾ, അപ്പൊ ആ മകള് ഇത്തരത്തിലുള്ള ഒരു ട്രാപ്പിൽ അകപ്പെട്ടു. എന്നിട്ട് ആ മകള് ഭർത്താവിനെയായിട്ട് വരികയാണ്. കൗൺസിൽ ചെയ്തപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് ഇയാൾ ഇതിൽ പെട്ടുപോയത്. കാരണം

0: ആണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മതനിഷ്ഠക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണ്. എന്ന് പറയുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മതനിഷ്ഠയാണ്. സമ്പത്ത് നോക്കാം, സൗന്ദര്യം നോക്കാം, സമ്പത്ത് കുലീനതൊക്കെ നോക്കാം, അതൊന്നും നോക്കണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് മതബോധത്തിനാണ്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം എന്താണ്, മതബോധ കണ്ണ് വന്നു കഴിഞ്ഞാൽ ഉണ്ടായിക്കൊള്ളൂ എന്നാണ്. അത് നമ്മള് പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ വില്ലിങ് ആവാണ്. ഇതാണ് അവിടെ
1: ബാക്കിയുള്ളതൊന്നും കോംപ്രമൈസ് ചെയ്യില്ല. ഈ ഒരു കാര്യത്തിൽ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യും. അവസാനം യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെടുന്ന, അത് ആർഭാട കല്യാണം നടത്തി അതിന്റെ ചെലവുകൾ നഷ്ടമായി, കുടുംബത്തിന് അത് പേര് ദോഷമായി, എല്ലാത്തിനും പരിക്ക് പറ്റുന്ന.
0: പരിക്ക് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ മക്കൾ ഉണ്ടാവുമ്പോ ദീർഘദൃഷ്ടി ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന വലിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ മക്കൾ ഉണ്ടാവുമ്പോ അവിടെ പ്രശ്നം വരുന്നത് ഈ മക്കളെ എങ്ങനെ വളർത്തണം. ഇപ്പോ ഈ കുട്ടികള് ഒരു പിന്നെ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പോ ഹു മെയ്ഡ് ദം സോ, അവരെ ആരാണ് അങ്ങനെ ആക്കുന്നത്? ഈ പേരൻസ് ആണ്. കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് റോൾ മോഡൽസ് ഉണ്ടാവുക. ഈ റോൾ മോഡൽസ് ഇല്ലാതെ വരുമ്പോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൗമാരത്തിൽ എത്തുമ്പോൾ അവരാഗ്രഹിക്കുന്ന എന്താണ്, ഫ്രീഡം. അപ്പൊ ആ ഫ്രീഡം വാപ്പ അനുവദിക്കുകയും ഉമ്മ നൽകാതിരിക്കുകയും ചെയ്യുമ്പോ ഉമ്മ ശത്രുപക്ഷത്താണ് കുട്ടികൾ കാണുക. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന മക്കളായിട്ട് ഈ മക്കൾമാരാണ്. അതിനുള്ള ബേസിക് റീസൺ എന്താണ്, ഈ പിന്നെ റിലീജിയസ് വാല്യൂസിലുള്ള അന്തരാണ്. അതുകൊണ്ട് ആദർശ നിഷ്ഠ എന്നുള്ളത് ദാമ്പത്യത്തില് ഏറ്റവും പ്രധാനമാണ്. ആ വാല്യൂസ്, മോറൽ വാല്യൂസ്, എത്തിക്കൽ വാല്യൂസ് ഇല്ല എങ്കിൽ ദാമ്പത്യ ജീവിതം പരാജയപ്പെടും. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആത്യന്തിക ലക്ഷ്യം തന്നെ എന്താണ്, നന്മ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ നന്മ എന്തിന് പ്രവർത്തിക്കുന്നു എന്ന ലക്ഷ്യബോധം ഭർത്താവിനില്ലെങ്കിൽ പിന്നെ മക്കളെങ്ങനെയാണ് വളർത്തുക? അവിടെ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഭാര്യ അനുഭവിക്കുന്ന ക്രൈസിസ് വളരെ വലുതായിരിക്കും. അതാണ് ഇന്ന് നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധി.
1: ഏതൊരു കാര്യത്തിനും, ഏതൊരു സംവിധാനത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ദാമ്പത്യ ജീവിതത്തിന്റെ പോവട്ടെ, മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓരോരുത്തരും ഉൾക്കൊള്ളുന്നു. ഇപ്പൊ ഒരു മതക്കാരനാണെങ്കിൽ തന്റെ മതം നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാണ് അയാൾ ഒരു വ്യക്ത ഒരു നല്ല വ്യക്തിയായിട്ട് മാറുന്നത് എന്നാണ്. ഏതൊരു മതക്കാരനായാലും ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട്, നമുക്ക് നിഷ്ഠകളുണ്ട്, ഓരോ അനുഷ്ഠാനങ്ങളുണ്ട് എന്നുള്ളതാണ്. അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഒരു നല്ല വ്യക്തിയായി മാറുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഈ വാല്യൂകൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ജീവിത വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതിലുപരി കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ വിജയങ്ങൾക്കും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനും അതൊരു വലിയ ഘടകമാണ് എന്ന് തിരിച്ചറിഞ്ഞു കൊണ്ടുപോകണം. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ നമ്മൾ മുന്നോട്ട് പോകാൻ അള്ളാഹു ആ നിലയിൽ നമ്മളെയൊക്കെ ഹിദായത്തിൽ നിലനിർത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തൊരു കാരണത്തിലേക്ക് പോവുകയാണെങ്കിൽ,
0: ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു വിഷയമാണ് റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ്. അതായത് എല്ലാവരുടെയും സ്വപ്നം, ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് തന്റെ ഭർത്താവ് വളരെ റൊമാൻറ്റിക് ആയിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന, തന്നോടൊപ്പം കൂടുതൽ സമയം ചിലവഴിച്ച്, തന്നോടൊപ്പം ടൂറിന് പങ്കാളിയായി, തന്റെ ആസ്വാദനങ്ങളിലൊക്കെ ആ ഒരു അഭിപ്രായങ്ങളിലൊക്കെ ഒന്നിച്ച് തന്നെ മനസ്സിലാക്കിയിട്ട് തന്നോട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന, തന്നെ റെസ്പെക്ട് ചെയ്യുന്ന ഈ രൂപത്തിലുള്ള ഒരു ഭർത്താവായിരിക്കണം തന്റെ ഭർത്താവ് എന്ന് ഏത് പെൺകുട്ടി ആഗ്രഹിക്കും. അത് അവളുടെ ഒരു ഡ്രീമായിരിക്കും. ആ ഒരു ഡ്രീമോട് കൂടിയിട്ടാണ് കല്യാണം കഴിക്കപ്പെടുക. എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ബോധ്യമാവുകയാണ് തന്റെ ഭർത്താവ് ഒട്ടും റൊമാൻറ്റിക് അല്ല. റൊമാൻറ്റിക് അല്ല എന്ന് പറഞ്ഞാല് ഒന്നിപ്പോ ഒരു ടൂർ പോവാന്ന് പറയുമ്പോ എന്തിനാപ്പോ അവിടെ പോകുന്നത്, എന്താപ്പോ അവിടെ ഉള്ളത്, എന്തിനാപ്പോ ബീച്ച് പോകുന്നത്, ബീച്ചിൽ എന്താ ഉള്ളത്. അതായത് ഇയാള് ഹൈലി മൈസർലിയാണ്, അതായത് അറുപിഷ്കനാണ്, അല്ലെങ്കിൽ ഇയാള് കാൽക്കുലേറ്റിംഗ് മൈൻഡ് ഉള്ള ഒരു എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ആളാണെന്ന് സങ്കല്പിക്കും. മാത്തമാറ്റിക്കൽ ഒരു ഇന്റലിജൻസിലാണ് അയാൾ ഊട്ടപ്പെട്ടത്. അപ്പൊ അയാള് ആ യാത്ര കൊണ്ട് വരുന്ന നഷ്ടങ്ങളെ കുറിച്ചാണ് മൂപ്പര് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ തന്റെ ഭാര്യക്കും മക്കൾക്കും ഉണ്ടാകുന്ന സന്തോഷത്തെ കുറിച്ച് ഒരിക്കലും അയാള് ചിന്തിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അയാൾ എന്ത് ചെയ്യും, ബാരിക്കേഡ് സൃഷ്ടിക്കും. ഇത് ഭാര്യയും ഭർത്താവും തമ്മിൽ കോൺഫ്ലിക്റ്റിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അപ്പോ ഇവിടെ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ടത് റൊമാൻറ്റിക് മൂഡ് എന്നുള്ളത് ഭാര്യ ആഗ്രഹിക്കുന്നതാണ്, ഭർത്താവ് ആഗ്രഹിക്കുന്നതാണ്. കാരണം ലൈഫില് നമ്മൾക്ക് കിട്ടേണ്ട

0: പ്രധാനപ്പെട്ട ആ ഒരു റൊമാൻറ്റിക് ടച്ച് എന്നുള്ളത് ജീവിതത്തിൽ തന്നെ കിട്ടണമല്ലോ. അത് അന്യ സ്ത്രീകളുമായിട്ടോ അന്യ പുരുഷന്മാരുമായിട്ടോ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കണമെങ്കിൽ സ്വന്തം ജീവിതത്തിലും സ്വന്തം കുടുംബത്തിലും അത് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഷെയർ ചെയ്യാൻ ഭർത്താക്കന്മാര് സമയം കണ്ടെത്തണം. ചില ബിസിനസ്സുകാർക്കൊക്കെ ഉള്ള വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്, അവര് 24 hours ദേ കോൺസെൻട്രേറ്റ് ഓൺ ബിസിനസ്. അവര് പണം എങ്ങനെ സ്വരൂപിക്കാം. സൈലാസ് മാർണർ എന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ജോർജ് എലിയറ്റ് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. അതില് സൈലാസ് മാർണർ എന്ന ക്യാരക്ടർ ഫോക്കസ് ചെയ്യുന്നത് പണസമ്പാദനാണ്. വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞതുപോലെ ഗെറ്റിംഗ് ആൻഡ് സ്പെൻഡിങ് വേസ്റ്റ് അവർ പവേഴ്സ്. മനുഷ്യന്റെ പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് പണസമ്പാദനായിട്ട് മാറുക, ഇത് മാത്രം ചെയ്തുകൊണ്ട് ജീവിതം അതിനുവേണ്ടി ഹോമിക്കുന്ന അവസ്ഥ. ഇത് ചില ഭർത്താക്കന്മാർക്ക് ബിസിനസ്മാൻമാർക്ക് ഉണ്ടാവുന്നുണ്ട്. അവര് രാത്രി 10-11 മണിക്കാണ് വീട്ടിലേക്ക് എത്തുക. 11 മണിയായിട്ട് വീട്ടിലെത്തിയിട്ട് പിന്നെ രാവിലെ അതിനേരത്തെ വീണ്ടും ഷോപ്പിലേക്ക് പോവാണ്. ഈ ഭാര്യയുമായിട്ട് സംവദിക്കാനോ മക്കളുമായിട്ട് സംസാരിക്കാനോ ഒന്നും ഇവർക്ക് സമയം കിട്ടില്ല. ജീവിതത്തില് ഈ കാര്യങ്ങൾ മുഴുവൻ മാനേജ് ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പോ ബിസിനസ്സുകാരായ ഇത്തരം പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത് അവര് പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകൂ. എന്നാൽ അവരുടെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള മൂല്യമുള്ള സമയം മക്കളുടെയും ഭാര്യയുടെയും കൂടെ ചിലവഴിക്കാൻ മനഃപൂർവ്വം അവർ കണ്ടെത്തണം. നല്ല തിരക്കുള്ള ഡോക്ടേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ടു, ഇന്ന് കേരളത്തിൽ നടന്ന പഠന പ്രകാരം ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത്, മാനസിക ആരോഗ്യത്തിൽ വെല്ലുവിളി നേരിടുന്നത് നല്ല തിരക്കുള്ള ഡോക്ടേഴ്സാണ്. കാരണം ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസ് ഒഴിഞ്ഞ നേരമല്ല. അതുകൊണ്ട് അവർക്ക് റിക്രിയേഷൻ ആക്ടിവിറ്റീസോ റിഫ്രഷ്മെന്റോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ബോധപൂർവം എത്ര വലിയ തിരക്കിലാണെങ്കിലും എത്ര വലിയ ബിസിനസ്സിലാണെങ്കിലും ഇനി മതപ്രബോധന രംഗത്താണെങ്കിലും നമ്മുടെ മതപ്രബോധന രംഗത്തുള്ള ദായിമാരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ മേഖലയിൽ നമ്മൾ സജീവമായി പ്രസംഗിക്കാനും അതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നിരതരാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെയും മക്കളുടെയും കൂടെ സമയം ചിലവഴിക്കാൻ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു പ്ലാന്, ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ദായിമാരുടെ, ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്, ചില ദായിമാരുടെ മക്കൾ അവര് വഴിതെറ്റുണ്ട്. കാരണം മൂപ്പര് ദൈവത്തുമായിട്ട് അങ്ങനെ നടക്കുമ്പോ സ്വന്തം ഭാര്യനെ മക്കളെ കുടുംബത്തെ മറന്നുപോകുന്നു. ഈ ഒരു ദുരവസ്ഥ വരാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഒരു റൊമാൻറ്റിക് മൂഡ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ ഭാര്യയോടും മക്കളോടും തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സഹവാസവും ഒക്കെ മക്കൾക്കും കുടുംബത്തിനും ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒരു നോവൽ എക്സ്പീരിയൻസ് ആയി മാറണം. അല്ല എങ്കിൽ ഈ ചങ്ങാതിയുടെ കൂടെ ഞാൻ എന്തിനു ജീവിക്കണം എന്നുള്ള ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ഭാര്യമാർക്കുണ്ടാവും. അതാണ് നമ്മൾ അറിയേണ്ടത്.
1: നോക്കൂ, ഇവിടെയും നമുക്ക് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് വലിയ പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ റൊമാൻറ്റിക് എന്നുള്ളതോടൊപ്പം തന്നെയാണ് ഗെയിംസുകളൊക്കെ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള ഓട്ട മത്സരം നടത്തിയതും ഒരു പ്രാവശ്യം ആയിഷ റളിയല്ലാഹു അൻഹ ജയിച്ചതും അടുത്ത പ്രാവശ്യം മത്സരം നടത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചതും ഇതൊക്കെ നമ്മൾ ഹദീസുകളിലൂടെ പല പ്രസംഗങ്ങളിലൂടെ പല പ്രാവശ്യങ്ങളായി കേട്ടതാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയും മക്കളുമായിട്ട് ഏതെങ്കിലും ചെറിയ കളികളിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന ഈ ഒരു കാര്യം പോലും നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ഒരു റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാറില്ല എന്നുള്ളത്, അഥവാ ആ ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അഥവാ ഒരു ഉപ്പ, ഒരു രക്ഷിതാവ്, അതോടൊപ്പം തന്നെ ഒരു ഭർത്താവ് തങ്ങളുടെ കൂടെ എല്ലാത്തിനുമുണ്ട്, കളിക്കാനുണ്ട്, അതുപോലെ സമയം ചെലവഴിക്കാനുണ്ട്. ഒരു ഭാര്യയ്ക്ക് അവരോടൊപ്പം ചില റൊമാൻറ്റിക് ആയിട്ടുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ യാത്രകൾ നടത്താനും അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കൊക്കെ എൻ്റെ ഭർത്താവ് കൂടെയുണ്ട് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു സാഹചര്യം തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല ഒരു കുടുംബമായിട്ട് ആ കുടുംബം മുന്നോട്ട് പോകും. അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, സർ പറഞ്ഞ പോലെ തന്നെ, എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണത്, എനിക്ക് ഇതുപോലുള്ളൊരു ലൈഫ് ആവശ്യമുണ്ടോ എനിക്കും മക്കൾക്കും വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാനും അതുപോലെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ എൻ്റെ വീട്ടിലും അല്ലെങ്കിൽ എൻ്റെ ഉപ്പയുടെ അടുക്കലും ഒക്കെ സൗകര്യവും സന്ദർഭവും ഒക്കെ ഇല്ലേ എന്ന ചിന്തകൾ വരും. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം, ആ ചോദ്യം പലപ്പോഴും വിവാഹമോചനത്തിലേക്കാണ് എത്തിച്ചേരുക. അപ്പം അതുകൊണ്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ തമാശകളും കളികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവാൻ.
0: അല്ല, ഇത്തരം ഫലിതങ്ങളും തമാശകളും ഗാനങ്ങളും ഒക്കെ കേൾക്കാനാണ് ഇന്ന് സോഷ്യൽ മീഡിയ കൂടുതൽ സമയം അല്ലേ? വ്യൂവേഴ്സിനെ നോക്കിയാൽ ഇത്തരം ഫലിതം പറയുന്ന ഷോർട്സ് കാണാന് നമ്മൾ നോക്കുന്നുണ്ട്. അവരുടെ വ്യൂവേഴ്സ് 1 lakh 2 lakh ഒക്കെ ആണ്. കാരണം മനസ്സ് ആഗ്രഹിക്കുന്നത് അത്തരം കാര്യമാണ്. അത് വീട്ടിൽ നിന്നോ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ഒന്നും കിട്ടാതെ പോയാൽ പിന്നെ കിട്ടുന്ന സ്ഥലത്തേക്കാണല്ലോ. അപ്പോ അതൊന്നും ഒരിക്കലും ഇസ്ലാം വിരോധിച്ചിട്ടില്ല. ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഇസ്ലാം എല്ലാറ്റിന്റെയും ഒരു ജയിലാണ് എന്നുള്ള ഒരു ഒരു വിഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്നാൽ ഇസ്ലാം ലളിതമാണ് എന്നും ഇസ്ലാമിൽ എല്ലാറ്റിനും സ്ഥാനമുണ്ട് എന്നും എന്നാൽ ഒന്നും അമിതമാവാൻ പാടില്ല എന്നും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള
1: ഒരു നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. ഒരിക്കൽ അലി റളിയല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു കഥയുണ്ട്, ഈത്തപ്പഴം കഴിച്ചിട്ടേ തമാശകൾ കൊച്ചു കൊച്ചു തമാശകൾ ഇതൊന്നും ഇതൊക്കെ നമ്മൾ കേൾക്കുന്നു, നമ്മൾ പ്രസംഗത്തിലൂടെ പ്രാസംഗികർ പറയുന്നു. പക്ഷെ നമ്മളെ വീട്ടിൽ ഇപ്പം ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു തമാശകളൊക്കെ ചെയ്യാൻ നമ്മൾ ആരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാവണം ഒരു കുടുംബത്തിൽ സന്തോഷവും.
0: അത് മാത്രമല്ല ഷമീം സാറേ, നമ്മള് ശ്രദ്ധിച്ചു നോക്കും, മുസ്ലിം ഫാമിലിയിൽ കമ്മ്യൂണിറ്റിയിൽ കല്യാണം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ, ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഡീൽ ചെയ്ത ഒരു കേസിൽ 40 വർഷം ഭാര്യയും ഭർത്താവുമായി ജീവിച്ച ഒരു കേസാണ് എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നത്. എന്നിട്ട് ഈ വയോധികനായ വ്യക്തിയെ കുറിച്ച് ഭാര്യക്ക് പറയാനുള്ളത് അദ്ദേഹം മറ്റൊരു സ്ത്രീയുമായി ചാറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഈ ചാറ്റിംഗ് എപ്പോഴാണ്? 40 വർഷം കഴിഞ്ഞിട്ടാണ്
1: വിവാഹം കഴിഞ്ഞ്. 40 വർഷം.
0: അപ്പൊ ഇതിന്റെ അർത്ഥം ഇവരുടെ ഇടയിൽ മവദ്ദത്ത് പ്ലസ് റഹ്മത്ത് ഉണ്ടായിട്ടില്ല. അപ്പോ ദാമ്പത്യം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവിടെ രണ്ടാമത്തെ സ്റ്റേജിൽ ഉണ്ടാവേണ്ട കാരുണ്യം, മവദ്ദത്ത് റഹ്മത്തിലേക്ക് മാറുക എന്നുള്ളത് സംഭവിക്കുന്നില്ല. ഇയാൾ ചിന്തിക്കുന്ന ഈ പെണ്ണിനെ ഒഴിവാക്കി വേറൊന്ന് വിവാഹം കഴിക്കട്ടെ എന്നുള്ളതാണ്. അതായത് ഭാര്യമാരടുത്തും മിസ്റ്റേക്കുകൾ ഉണ്ട്. കാരണം ഒന്നിച്ച് പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നതിന് ബദൽ ഒരാൾ മറ്റൊരാളിൽ ന്യൂനത കണ്ടെത്താനാണ് മൈക്രോസ്കോപ്പിക് ആ ഇവാലുവേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
1: എന്തായിരുന്നാലും വളരെ നല്ലൊരു പോയിന്റും നല്ലൊരു കാരണം അതിന്റെ സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പൊടിക്കൈകളാണ് സുഗമമായി മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ നിർവഹിക്കേണ്ടത് എന്നാണ്. പലപ്പോഴും ഇതൊക്കെ നമുക്ക് അറിയുമെങ്കിലും പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ, റിയൽ ലൈഫിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അവസരത്തിലാണ് നമ്മളൊക്കെ പരാജയപ്പെടാറുള്ളത് എന്നുള്ളതാണ്. ഇതൊക്കെ ഒന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ, ഭാര്യമാർ അവരാഗ്രഹിക്കുന്നതാണ് ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ കൂടി ഈ ഒരു അവസരം. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്നോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നും കൂടി അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ അതുപോലെ നമ്മൾ അടുത്തൊരു കാരണം പറയുകയാണെങ്കിൽ,
0: അതായത് ഈ കുടുംബ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ കുലീനത, തറവാട് ഇതൊക്കെ നോക്കാൻ പറഞ്ഞു. ഈ തറവാടിലും ഈ സ്റ്റാറ്റസിലും ഡിഫറൻസ് വരുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് രണ്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ കൾച്ചറുള്ള രണ്ട് സംസ്കാരങ്ങളുള്ള രണ്ട് കുടുംബങ്ങൾ, അതെന്നും പ്രശ്നങ്ങളായിരിക്കും. കാരണം ഒന്ന്, ഇപ്പോൾ ഈ അടുത്ത് വന്നൊരു കേസിൽ ഒരാൾ ഗ്രാമവാസിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രാമജീവിതം മാത്രമേ പരിചിതമുള്ളൂ. അവര് വളരെ ഓർത്തഡോക്സ് ആണ്, വളരെ പുരാതന ചിന്തയുള്ള ആ ഒരു തറവാടിത്വവും ആ ഒരു സാഹചര്യത്തിലാണ് ആ കുട്ടി ജീവിച്ചത്, ഭർത്താവ് ജീവിച്ചത്. എന്നാൽ ഭാര്യ ഒരു പട്ടണത്തിലാണ്, അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് അവര് വളർന്നതും അവരുടെ വിദ്യാഭ്യാസം നേടിയതൊക്കെ. അപ്പൊ ആ പെൺകുട്ടിക്ക് ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് വന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഭർത്താവിന്റെ വീടും ഭാര്യയുടെ ജീവിതവും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഒരു ദാമ്പത്യം സെലക്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഈവൻ ജില്ലകൾ മാറുമ്പോൾ തന്നെ കൾച്ചറൽ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. രണ്ട് ജില്ല, ഒരിക്കലും ഒരു ജില്ലയെ ഞാൻ ആക്ഷേപിച്ച് സംസാരിക്കല്ല. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ നിന്ന് വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തി, അയാൾ താമസിക്കുന്നത് തൃശൂരാണെങ്കിൽ തൃശൂരിന്റെ സംസ്കാരവും മലപ്പുറത്തിന്റെ സംസ്കാരവും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് അവിടെ വരും. അപ്പോൾ ഇത് വൈവാഹികമായ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന കാരണങ്ങളാണ് എന്നാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത്.
1: അതെ, സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അത് വെറും വൈവാഹിക ജീവിതത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യുന്ന അവസരത്തിലൊക്കെ നമുക്ക് പറയാം, നമ്മുടെ ആളുകളിൽ നിന്നൊക്കെ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ പല ഏരിയകളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ പല ഏരിയയിൽ നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരേ താമസ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരേ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടാകുന്നു എങ്കിൽ, കുടുംബജീവിതത്തിൽ എന്നും ഒരുമിച്ച് ജീവിക്കേണ്ട കുടുംബാംഗങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള അന്തരങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. അത് വിചാരിച്ച് അത് പാടെ ഒഴിവാക്കണമെന്ന ഒരു സന്ദേശമല്ല, പക്ഷേ ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞ് മനസ്സിലാക്കി പരസ്പരം സംസാരിച്ചതിന് ശേഷമായിരിക്കണം വിവാഹ ജീവിതത്തിലേക്ക് എത്തേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടുണ്ടാവുന്ന ദുരന്തങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് ഐ ക്യാൻ ടു അഡ്ജസ്റ്റ്, അതെനിക്ക് മനസ്സിലാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുമെന്ന ഒരു അവസരത്തിലെ ഇങ്ങനെയുള്ള വിവാഹങ്ങൾ നടക്കാവൂ എന്നുള്ളതാണ്. അപ്പം അതൊരു കാരണമാണ്. അത് പരിഹരിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഭാര്യ ഭർത്താക്കന്മാർ മുന്നോട്ട് പോകണമെങ്കിൽ ആ കാരണത്തിന് നമുക്ക് സോൾവ് ചെയ്യാം.
0: അതുപോലെ മറ്റൊന്ന്, ഇന്നിപ്പോൾ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ലഹരി, ലഹരി എന്ന് പറഞ്ഞാൽ പല രാസലഹരികളുണ്ട്, അതുപോലെ തന്നെ പുകവലിയുണ്ട്, അതുപോലെ മദ്യപാനുണ്ട്, കഞ്ചാവ്, MDMA. ഇവിടൊക്കെ ഈ അടുത്തു വന്നൊരു കേസിൽ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നത് തൻ്റെ ഭർത്താവ് നിരന്തരം ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഭാര്യ മനസ്സിലാക്കുന്നത് വളരെ ലേറ്റായിട്ടാണ്. കാരണം മണമോ നിറമോ മറ്റ് ഭാവ വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാവാത്ത ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ലഭ്യമായിട്ടുള്ളത്. ഇത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ സംശയരോഗം ഉണ്ടാവാൻ പോലും ഇത് കാരണമാകുന്നു. പിന്നെ ഒരു ഡിപ്രഷൻ സ്റ്റാറ്റസിലേക്കായിരിക്കും ഭർത്താവ് മാറുക. ഇയാൾക്ക് ഒരിക്കലും കുടുംബത്തിലുള്ള ഉത്തരവാദിത്തം പൂർത്തീകരിക്കാനോ നിർവഹിക്കാനോ മക്കളുടെ പാരന്റിംഗിൽ സാരമായിട്ടുള്ള ഇടപെടൽ നടത്താനോ ഒന്നും സാധിക്കില്ല. കാരണം ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഹീ ഈസ് ലിവിങ് ഇൻ എ സെപ്പറേറ്റ് വേൾഡ്. അയാൾ മറ്റൊരു ലോകത്താണ്. അയാൾ ഒരിക്കലും ഒരു സോഷ്യബിൾ ഹ്യൂമൻ ബീങ് അല്ല. കാരണം അയാൾക്ക് ആനന്ദം കണ്ടെത്താൻ വേണ്ടി അയാളുടേതായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അയാൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഫ്രണ്ട്സ് ആയിരിക്കും ഇയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും അത്തരം മോശപ്പെട്ട കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും. കൂടാതെ ഇത്തരം ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അന്യ സ്ത്രീകളുമായിട്ട് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതൊക്കെ ഭാര്യ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഒന്ന് റിയൽ ലൈഫാണ്, ഒന്ന് എക്സാജറേറ്റഡ് ആണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് എപ്പോഴും അവരാഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ പൊസസീവായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. തൻ്റെ ഭർത്താവ് തന്നെയല്ലാതെ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം ചേർക്കുന്നത് അത് ഒരിക്കലും അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പലപ്പോഴും പോൺ അഡിക്ഷനിലേക്കൊക്കെ പോകുന്ന പുരുഷന്മാർ, അവര് സോഷ്യൽ മീഡിയയിൽ കൂടി ഇത്തരം നഗ്നമായ ചിത്രങ്ങളും വീഡിയോസും കണ്ടുകൊണ്ട് പിന്നെ അതേ കാര്യങ്ങൾ തന്റെ ഭാര്യയിൽ കൂടി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ് അവര് വ്യാപൃതരാകുന്നത്. ഇത് ശക്തമായിട്ടുള്ള മാനസികാഘാതം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഭാര്യമാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഭാര്യമാര് അതിനോട് പ്രതികരിക്കും. കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. കാരണം മറ്റ് സ്ത്രീകളുമായിട്ട് ഇത്തരത്തിലുള്ള ലൈംഗിക ആഭാസങ്ങളിലേക്ക്, ചാറ്റിംഗിലേക്കോ വീഡിയോ കോളിലേക്കോ ഒക്കെ പോകുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭാര്യയ്ക്ക് അത് ഉൾക്കൊള്ളാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അവർ തമ്മിൽ മാനസികമായിട്ടുള്ള ഒരു അകൽച്ചയിലേക്കാണ് പിന്നെ നീങ്ങുക. അയാള് പറയുന്നത് ഞാന് എന്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല, ഞാനൊരു പ്രവാസിയാണ്, ഞാൻ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ എനിക്ക് എന്റെ ഭാര്യയെ കാണാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിനോ ഒന്നും അവസരമല്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ബന്ധമാണ്, അത് അങ്ങനെ വളർന്നതാണ്. ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ തന്നെ ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് നടത്തുമ്പോഴും ഭാര്യയുടെ മുമ്പിൽ മാനസികമായിട്ട് അകൽച്ചയിലേക്കാണ് ഉണ്ടാവുക. ഇത് പലപ്പോഴും ഭർത്താക്കന്മാർ മനസ്സിലാക്കുന്നില്ല. ഇത് അവരിൽ മാത്രമല്ല നിൽക്കുക, അത് മക്കളെ കൂടി ബാധിക്കും. കാരണം ഈ ബാപ്പ എന്ന, ഉപ്പ എന്ന ആ ഒരു റോൾ മോഡൽ അയാൾക്കുണ്ടാവുന്ന പുഴുക്കുത്താണ് അയാളുടെ അധാർമികമായ ജീവിതം. ഇത് ഒരു നൈമിഷികമായ സുഖം തേടിയുള്ള യാത്രയാണെങ്കിൽ പോലും അത് ഈ മക്കളുടെ മുമ്പിൽ അയാളുടെ എല്ലാ ഇമേജും അഭിമാനവും ക്ഷതപ്പെടുന്ന രൂപത്തിലേക്കാണ് മാറുക. ഇത് പുരുഷന്മാരെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മൊബൈൽ ഫോൺ എന്നുള്ള സംവിധാനം ഏത് ചെറിയ കുട്ടികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും വാപ്പയുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി എന്താണ് എന്ന് കണ്ടെത്താൻ ഒരു പണിയില്ല. ഇത് കണ്ടെത്തപ്പെടും, സ്വകാര്യമാക്കി വെക്കുന്ന എല്ലാം തിരശീല നീക്കി പുറത്തു വരും എന്നുള്ള ഒരു ബോധമാണ് വിശ്വാസികളായ നമുക്കുണ്ടാവേണ്ടത്. ഈ ബോധമില്ലായ്മയും പലപ്പോഴും ഈ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ കീറാമുട്ടിയാവുകയും എന്റെ ജീവിതം തന്നെ ഇനി മടുത്തു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകളെ എത്തിക്കാറുണ്ട്.
1: നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന AI ക്യാമറകളെക്കാൾ പവറുകളുള്ള ക്യാമറകളാണ് നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ മക്കൾ എന്നുള്ളതാണ്. മുമ്പൊരു എപ്പിസോഡിൽ ആ ഒരു വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ അഥവാ ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ, നമ്മൾ എന്ത് തന്നെ മറച്ചു വെക്കാൻ പരിശ്രമിച്ചാലും നമ്മുടെ മക്കളിൽ നിന്നും ഒരിക്കലും അത് മറച്ചു വെക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അത് എത്ര തന്നെ സീക്രട്ടാണെങ്കിലും നമ്മളറിയാതെ നമ്മളെ ഒപ്പിയെടുക്കുന്ന നമ്മുടെ വീട്ടിലെ നമ്മുടെ പിഞ്ചു മക്കൾ അത് അവരുടെ മനസ്സിൽ സാറ് പറഞ്ഞതുപോലെ പുഴുക്കുത്തുകളായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളെയാണ് സാർ പറഞ്ഞത്. ഒന്ന്, ലഹരി. വ്യത്യസ്തമായ രൂപത്തിൽ രാസലഹരികളും അതുപോലെ മുമ്പ് നമ്മുടെ നാടുകളിലൊക്കെ സുലഭമായി ലഭിച്ചിരുന്ന മദ്യമാവട്ടെ കഞ്ചാവട്ടെ അതുപോലെയുള്ള പേര് പറയാനും ആഗ്രഹിക്കാത്ത ഒരുപാട് വസ്തുക്കൾ, ഇവയെല്ലാം വിവാഹ ജീവിതത്തിൽ ദാമ്പത്യ തകരാറിലേക്ക് തകർച്ചയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ദാമ്പത്യ ജീവിതം തകരാൻ ഏറ്റവും കൂടുതൽ കാരണക്കാരനാകുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് സർക്കാരിൻ്റെ അടുക്കലുള്ള കണക്ക് എടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ലഹരിയുടെ ഉപയോഗം എന്നാണ്. അത് ഭാര്യമാരുടേതുണ്ട്, ഭർത്താക്കന്മാരുടേത്, രണ്ടു വശത്തും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഭർത്താക്കന്മാർ ലഹരിക്കടിമപ്പെട്ട് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വീടുകളിലേക്ക് വന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മക്കളുടെ മുന്നിൽ വെച്ചും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് മുമ്പിൽ വെച്ചും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ എത്രത്തോളം ആഘാതമാണ് ഓരോ കുടുംബത്തിലും തങ്ങളുടെ ഭാര്യമാർ അവരുടെ മനസ്സിലേക്ക് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. വേണമെങ്കിൽ ഒരടി അടിച്ചാൽ പോലും, കൈകൊണ്ട് നമ്മൾ അവരെ ആക്രമിച്ചാൽ പോലും അത്രമാത്രം വേദനയുണ്ടാക്കുന്ന വേറൊരു കാര്യമില്ല എന്നുള്ളതാണ്. നരകയാതനകൾ അനുഭവിക്കുന്ന നൂറുകണക്കിന് കുടുംബിനികൾ ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ഇതുപോലെ സഹസ്ര പറയുന്നത് പോലെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇതൊക്കെ ഒരു ജീവിതമാണ് എന്ന് പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷേ അത് ജീവിതങ്ങളാണ്, പച്ചയായ ജീവിതങ്ങൾ. നമ്മുടെ കേരളത്തിൽ എന്താ പറയുക, ക്യാൻസർ പോലെ ബാധിച്ച അങ്ങനെ തന്നെ വാക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ക്യാൻസറുകൾ പോലെ ബാധിച്ച മാരകമായ രോഗങ്ങളാണ് ലഹരി എന്ന് പറയാം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും യുവാക്കളെയൊക്കെ ഇത് വല്ലാതെ ത്രസിപ്പിക്കുന്നു, ആകർഷിപ്പിക്കുന്നു, അതിലേക്ക് പല ആളുകളും പ്രചോദനങ്ങൾ നൽകുന്നു എന്നുള്ളത് വേറൊരു സത്യമാണ്. എന്തായിരുന്നാലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു പുരുഷന് ഒരു നിലക്കും ഒരു സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ വിവാഹമോചനം തേടാൻ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളുടെ ഭാര്യയാണെങ്കിൽ 100% സാധ്യതകൾ ഉണ്ട് എന്ന് പ്രിയപ്പെട്ട എൻ്റെ യുവാക്കൾ, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭാര്യമാർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു പോവാൻ ഒരു വലിയ കാരണമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. വരൂ, നിങ്ങൾക്കതിനുള്ള പരിഹാരമുണ്ട്. ലഹരി മോചനം സാധ്യമാണ്. നമ്മളതിന് അഡിക്റ്റഡായി എനിക്ക് എങ്ങനെയാണ് ഇനി ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരാ, ഇനി എനിക്കതിന് സാധിക്കില്ല എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിന് അലട്ടുന്നുണ്ട് എങ്കിൽ ഇല്ല, നിങ്ങൾക്ക് സാധ്യമാണ്, അതിനുള്ള പരിഹാരം നമുക്കുണ്ട്. പീസ് റേഡിയോക്ക് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അയക്കൂ, നിങ്ങളുടെ കൂടെ പീസ് റേഡിയോ ഉണ്ട് എന്നുകൂടി ഈ ഒരവസരത്തിൽ ഗ്യാരണ്ടി നൽകുകയാണ്. അഥവാ ലഹരി മോചനം സാധ്യമാണ്, അത് എത്രത്തോളം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് മോചിപ്പിച്ച് നല്ലൊരു ജീവിതം നിങ്ങൾക്കും അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിനും നൽകാൻ നമുക്ക് സാധിക്കുമെന്നുള്ള അള്ളാഹുവിൻ്റെ തൗഫീഖോട് സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ആവർത്തിക്കുകയാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് മൊബൈൽ ഫോണുകളും ഇന്ന് കുടുംബ തകർച്ചയ്ക്ക്, പ്രത്യേകിച്ച് ദാമ്പത്യ തകർച്ചയ്ക്ക് കാരണമായിത്തീരുന്നു. എന്തുകൊണ്ട് പെൺകുട്ടികൾ അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാർ വിവാഹമോചനം ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ പരസ്ത്രീ ബന്ധവും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആയിട്ട് അതിൽ കാണുന്ന ഫോൺ സൈറ്റുകളും ഇതൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ദിനത്തിൽ പിടിച്ചത് കൊണ്ടാവാം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ഫോണിൽ നിന്ന് ഇതുപോലൊരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അതിനുശേഷം അവരുടെ മനസ്സ് എത്ര തന്നെ ഐക്യപ്പെടാൻ ശ്രമിച്ചാലും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര തന്നെ ഐക്യപ്പെടാൻ ശ്രമിച്ചാലും അത് വളഞ്ഞുകൊണ്ടേയിരിക്കൂ, നേരെയാവാൻ കുറച്ച് സമയമെടുക്കുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ, അതുപോലെ അന്യ സ്ത്രീകളുമായിട്ടുള്ള നമ്മുടെ ഫോൺ സംഭാഷണങ്ങളാവട്ടെ, വീഡിയോ ചാറ്റുകളാവട്ടെ, അതല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകളാവട്ടെ, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വലിയ പരിക്കുകൾ ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ ഭാര്യമാർ നമ്മളിൽ നിന്നും അകലാനുള്ള ഒരു കാരണമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത്.
0: ഇങ്ങനെ ട്രാപ്പ് ചെയ്യുന്ന വീഡിയോ കോളുകൾ ഇന്ന് സുലഭമാണ്. അതായത് സമൂഹത്തിൽ ഏറ്റവും ഉന്നത പദവിയിലുള്ള ആളുകൾ പോലും ട്രാപ്പ് ചെയ്യപ്പെടുന്നു. കാരണം ദേ ആർ ഗെറ്റിംഗ് ബ്ലാക്ക് മെയിൽഡ്. കാരണം ഈ വിളിക്കുന്ന ആളുകളെ, വീഡിയോ കോൾ വിളിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ എല്ലാ സീമകളും അതിരുകളും അവർ വിട്ടവരായിരിക്കും. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പൊ ആ വീഡിയോ കോൾ നടത്തുന്ന ഓൺ ദി സ്പോട്ട് തന്നെ ഇയാള് കാണിച്ചു കൂട്ടുന്ന ഈ ലൈംഗിക ചേഷ്ടകൾ മുഴുവൻ റെക്കോർഡഡ് ആണ്. ആ റെക്കോർഡ് ചെയ്ത ആ ചേഷ്ടകൾ വെച്ചുകൊണ്ടാണ് പിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടുന്നത്. പിന്നീട് അയാൾക്ക് ബോധ്യമാവുകയാണ് ഞാൻ ട്രാപ്പ് ചെയ്യപ്പെട്ടു. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കാൻ പോലും അയാൾ തയ്യാറാവുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് മാഫിയകൾ ബോധപൂർവം ഓരോ വ്യക്തികളെയും ട്രാപ്പ് ചെയ്യാൻ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സാമ്പത്തികമായ വിഷയത്തിലുള്ള ഡിസിപ്ലിനില്ലായ്മ. അതായത് ചില ഭർത്താക്കന്മാരെങ്കിലും ഒരു സാമ്പത്തിക ആസൂത്രണവും കുടുംബ ജീവിതത്തിലില്ല. കല്യാണം കഴിക്കുമ്പോൾ തന്നെ അവര് ഭാര്യന്റെ മഹർ വാങ്ങിയിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഗവേഷണം നടത്തുന്നത്. ഈ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുക, മഹർ പോലും കൊണ്ടുപോയി പണയപ്പെടുത്തുക, പിന്നെ ആർഭാടമുള്ള ജീവിതം നയിക്കുക, ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാടില്ല. എന്നിട്ട് എനിക്ക് ഒരു ഡോക്ടർ ഒരിക്കൽ കൗൺസിലിങ്ങിന്, ഭാര്യയും ഭർത്താവും ഡോക്ടറാണ്, രണ്ടുപേരും ഡോക്ടറായിട്ട് അവർ കൗൺസിലിങ്ങിന് വന്ന ഒരു അനുഭവമുണ്ട്. അപ്പൊ ഈ ഭാര്യ ഷീസ് എ ഗൈനക്കോളജിസ്റ്റ്. അവര് പറയാണ്, ഞാൻ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ചു, എത്രത്തോളം എന്റെ വീട്ടിൽ നിന്ന് ഇയാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു അത്രത്തോളം വീണ്ടും ഇയാൾ ആവശ്യപ്പെടുകയാണ്. സാറേ, ഇനി ഞാന് എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ തയ്യാറല്ല, അത്രമാത്രം ഞാൻ സഹിച്ചിട്ടുണ്ട്. അതായത് സാമ്പത്തികമായ മേഖലയിൽ ഒരു ഡിസിപ്ലിനില്ല, കാഴ്ചപ്പാടില്ല, പക്വതയില്ല എന്നുള്ളതാണ് ഇവരുടെ ഈ ബ്രേക്കപ്പിന്റെ. ഇന്നിപ്പോ അത് ഇവര് ഡിവേഴ്സ്ഡ് ആണ്. ആ ഡിവേഴ്സിലേക്ക് മക്കളൊക്കെ ആയതിനു ശേഷം ഡിവേഴ്സ് സംഭവിക്കുന്നത്. അപ്പോ ഈ മക്കൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ എത്ര വലുതായിരിക്കും. അപ്പൊ ഇതൊക്കെ പ്ലാനിങ് ഇല്ലായ്മയും കൃത്യമായ ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ടുമാണ് ഇത്തരം പിന്നെ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് സാമ്പത്തികമായ അച്ചടക്കം എന്നുള്ളത്. വരവിനനുസരിച്ച് ജീവിക്കുക, ചെലവഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പൊതുവെ സംഭവിക്കുന്നത് അടുത്ത വീട്ടിലേക്ക് നോക്കുകയാണ്. അടുത്ത വീടിൻ്റെ വലിപ്പം എത്രയാണ്, അവിടെ എത്ര ബാത്റൂമുണ്ട്, അവിടെ എത്ര റൂമുണ്ട്, അവിടുത്തെ കാർ എത്ര വലിപ്പമുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ വരുമാനം അതല്ല എന്ന് മനസ്സിലാക്കുക. കൂടെ തന്നെ ഇനിയിപ്പം വരുമാനം അല്ലെങ്കിൽ ആ വരുമാനം കൂട്ടാനുള്ള പോസിറ്റീവായിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ്, പരിഹാരങ്ങൾ എന്ത് എന്ന് ചിന്തിച്ച് അതിന് ആസൂത്രണം ചെയ്യാൻ ഭാര്യ ശ്രമിക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. ഇവിടെ സാമ്പത്തികമായ അസമത്വങ്ങൾ വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്നു. പിന്നെ ലോൺ എടുക്കുക, പലിശക്ക് പണം എടുക്കുക, പലിശക്ക് പണം കൊടുക്കുക, ഇതൊക്കെ തന്നെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കല് ഒരു വന്ന ഒരു കേസ്, ഒരു അധ്യാപകൻ ഒരിക്കലും വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഭാര്യ നിർബന്ധിച്ച് അയാളെ ലോൺ എടുപ്പിച്ചു. 50 ലക്ഷമാണ് ലോൺ എടുത്തത്. ലോൺ എടുത്ത് വീട് കൂടൽ കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ എന്നും പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നവുമായിട്ടാണ് കൗൺസിലിങ്ങിന് വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ റൂട്ട് കോസിലേക്ക് എത്തിയപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് വീടുണ്ടാക്കിയത്? അപ്പോൾ ഇയാൾ പറയാണ്, ആദ്യം തന്നെ തുടങ്ങിയത് ഇവള് നിർബന്ധിച്ചിട്ടാണ് സാറേ എന്നെ അവള് ലോൺ എടുപ്പിച്ചത്. ഇപ്പോൾ ഒരു മനസ്സമാധാനം എനിക്ക് വീട്ടിലില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമായിട്ടാണ് പലിശയെ കൺസിഡർ ചെയ്തത്. ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് ബോധമുള്ളപ്പോൾ നമ്മളത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോ എന്തൊക്കെ റസൂല് നിരോധിച്ചിട്ടുണ്ടോ ആ നിരോധങ്ങൾ തന്നെയാണ്. അതൊരിക്കലും നമ്മൾ ഹലാലാക്കാൻ പാടില്ല. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ പ്രവാചക ചര്യ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്.
1: സോ വി ആർ കൺക്ലൂഡിങ്, നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു എപ്പിസോഡ്. 4 എപ്പിസോഡുകളിലാണ് ഈ ഒരു വിഷയം, വിശാലമായ ഒരു വിഷയം, വളരെ വിശാലമായി ചർച്ച ചെയ്യുകയും ഓരോ കാരണങ്ങളെയും നിരത്തുകയും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു. ഫൈനലി നമുക്കിത് കൺക്ലൂഡ് ചെയ്യാനുള്ളത് ഈ ഒരു വാക്കുകൊണ്ടാണ്. വമാഅത്താക്കും റസൂൽ ഫഖുദു വമാനഹാക്കും അൻഹു ഫൻതഹു എന്നതാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമ എന്താണോ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്, മഹാനായ റസൂൽ നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. വമാനഹാക്കും എന്താണോ നിങ്ങളോട് വിരോധിച്ചത്, ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത്, അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുക. അതിൽ ഫിനാൻഷ്യൽ ബജറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വരവിനേക്കാൾ കഴിഞ്ഞ ചെലവുകൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയെന്ന് തകർക്കുകയാണ്. ദാമ്പത്യ മോചനത്തിലേക്ക്, വിവാഹമോചനത്തിലേക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അത് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. വാർത്തകളിൽ, മീഡിയകളിൽ വരുന്ന വാർത്തകൾ നമുക്കറിയാം, ഓരോ ദിവസം വരുന്ന വാർത്തകൾ അറിയാം. ഇക്കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ഏതായിരുന്നാലും ഇത്രയും വിശാലമായൊരു വിഷയം ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ അള്ളാഹു ആ അർത്ഥത്തിൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ദീനിന് അളവുകോലായി വെച്ചുകൊണ്ട് അല്ലേ, മതത്തിന് അതാണല്ലോ നമ്മൾ പറയും, ഇസ്ലാം എന്ത് നമ്മളോട് കൽപ്പിക്കുന്നു അതൊരു മാനദണ്ഡമായി സ്വീകരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതല്ലാത്ത എന്ത് കാര്യമായാലും അതിനെയൊക്കെ എനിക്ക് അവഗണിക്കാം, ദീനാണ് എൻ്റെ പ്രാധാന്യം, എനിക്ക് പ്രധാനം, ഐ ആം ഗിവിങ് ദ പ്രിയോറിറ്റി ഫോർ മൈ റിലീജിയസ് വാല്യൂസ് എന്ന ഒരു കൺസെപ്റ്റിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അങ്ങനെയുള്ള നല്ല കുടുംബത്തിൽ നമ്മളെ ഒക്കെ ഉൾക്കൊള്ളിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ചർച്ചയിലും നമ്മളോടൊപ്പം വളരെ വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകിയ സഹസറിനുള്ള നന്ദി പീസ് റേഡിയോ സ്നേഹക്കൂടിനു വേണ്ടി അർപ്പിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ നന്മയും അതുപോലെ തന്നെ ഹിദായത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ, ആഫിയത്ത് നൽകട്ടെ. ഒരുപാട് പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിലൊക്കെ അടിയുറച്ചു നിൽക്കാനും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം പ്രവേശിക്കാനും അദ്ദേഹത്തിന് നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനിപ്പിക്കുകയാണ്, വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മതനിഷ്ഠയില്ലായ്മ ദാമ്പത്യത്തെ തകർക്കുന്നു എന്ന വിഷയത്തിലുള്ള ഒരു സ്നേഹക്കൂട് നമ്മൾ കേട്ടു. നമ്മോടൊപ്പം പ്രൊഫസർ കെ പി സായദും ഷമീം എം വണ്ടൂരുമാണ് ചേർന്ന് സംസാരിച്ചത്.
3: ഈ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ ചില അടിസ്ഥാനങ്ങളും അടിത്തറകളുമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം വാജിബ്, ഒരു കാര്യം ജായിസ്, അനുവദനീയം എന്നൊക്കെ ആകുന്നത് അങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടാണ്. പ്രമാണങ്ങൾ തന്നെയാണെങ്കിലും പ്രവാചകനിൽ നിന്ന് വരുന്ന ഹദീസുകൾ, ഖുറാനിലെ വചനങ്ങൾ, അതൊക്കെ ഓരോന്നും കൃത്യമായി ഇങ്ങനെ അത് വന്ന വഴികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ സനദുകളൊക്കെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ അൽ ഉസൂൽ പരിപാടി ശരിക്കും ഇതിൻ്റെ വളരെ ആഴമുള്ള പഠന സെഷനാണ്. ഇനി നമുക്കിന്ന് അൽ ഉസൂലിൻ്റെ സമയം എത്തിയതുകൊണ്ട് ആ വിഷയത്തിലെ, ആ അൽ ഉസൂലിലെ ഒരു വിഷയത്തിലേക്ക് തന്നെ പോകാം.
2: പതിവ് പോലെ നമ്മളോടൊപ്പം ഇന്ന് അൽ ഉസൂലിൽ ചേരുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്.
3: ഹദീസുകളുടെ ഒരു കാറ്റഗറിയാണ് മഅറൂഫ് എന്ന് പറയുന്നത്. മഅറൂഫ്, ഐന് മഅറൂഫ് എന്നത്. അപ്പോൾ മഅറൂഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഹീഹായ ഹദീസ്, ളഈഫായ ഹദീസ്, ഗരീബായ ഹദീസ്, ഇങ്ങനെ ഹദീസ് കുറേ കുറേ കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് وصلى الله على خير خلقه محمد صلى الله عليه وسلم اما بعد പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രധാനമായും മൂന്ന് രീതിയിലുള്ള ഹദീസുകളാണ് നമ്മുടെ മുമ്പിൽ എത്തുക. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വരുന്നവ. മറ്റൊന്ന്, പ്രവാചകന്റെ സ്വഹാബിമാരിൽ ഏതെങ്കിലും ആളുകളിലേക്ക് ചേർത്തപ്പെട്ടു വരുന്നവ. അതല്ലെങ്കിൽ താബിഈകളിൽ നിന്ന് ആരിലേക്കെങ്കിലും ചേർത്തപ്പെട്ടു വരുന്നവ. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്നതിന് ഹദീസുകളൊന്നും, സ്വഹാബിയിലേക്കോ താബിഈലേക്കോ ചേർത്തപ്പെട്ടു വന്നതിന് അസറുകളെന്നുമാണ് സാധാരണയായി പ്രയോഗിക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു ഹദീസ് ചേർത്തപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ചെയ്തു, അവിടുന്ന് ഒരു കാര്യം അംഗീകരിച്ചു, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു പക്ഷേ അത് ചെയ്യാൻ സാധിച്ചില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വരാറുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്കതിന് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഹദീസുകൾക്കാണ് അൽ മർഫൂഉ എന്ന് നമ്മൾ പറയുന്നത്. റഫ എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നാണ് അർത്ഥം. മർഫു എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ടത് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. റഫ എന്നതിന്റെ മഫ്ഊലായി, ഇസ്മു മഫ്ഊലായി അൽ മർഫു എന്ന പദം ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. വള എന്നതിന്റെ വിപരീതമാണ് റഫ എന്നുള്ളത്. ഇതിന് ഈ പേര് കിട്ടിയത് കഅന്നഹു സുമ്മിയ ബിദാലിക ലിനിസ്ബത്തിഹി ഇലാ സാഹിബിൽ മഖാമിർ റഫഇ വഹുവ അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഉന്നതനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്തിട്ടുള്ള കാരണം കൊണ്ടായിരിക്കാം അതിന് മർഫുഅ് എന്ന് പേര് ലഭിച്ചത് എന്ന് ചില ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഉസൂലുൽ ഹദീസിന്റെ ഭാഷയിൽ ഒരു ഹദീസ് മർഫു ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് മുഹദ്ദിസുകൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? പണ്ഡിതന്മാർ പറയുന്നു, മാ ഉലീഫ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറിൻ ഔ സിഫത്തിൻ ഔ ഖൽഖിൻ ഔ ഖുൽഖിൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മാ ഉലീഫ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറിൻ ഔ സിഫത്തിൻ, അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവിടുത്തെ വാക്കുകളോ അവിടുത്തെ പ്രവർത്തനങ്ങളോ അംഗീകാരങ്ങളോ വിശേഷണങ്ങളോ ഇതിലേതെങ്കിലും ഒന്നിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിയിട്ടുണ്ടെങ്കിൽ, അഥവാ ആ ഹദീസിൽ പ്രവാചകന്റെ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ, അത്തരം ഹദീസുകൾക്കാണ് മർഫു ആയിട്ടുള്ള ഹദീസുകൾ എന്ന് പറയുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാകാം, പ്രവർത്തനങ്ങളാകാം, വിശേഷണങ്ങളാകാം. വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രവാചകൻ നേർക്കുനേരെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ നിർദ്ദേശങ്ങളാകാം, പ്രവാചകന്റെ അല്ലാതെയുള്ള നിർദ്ദേശങ്ങളാകാം, പൊതുവെ പ്രവാചകൻ നൽകുന്ന നിർദ്ദേശങ്ങളാവാം, പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, യാത്രകൾ, ഇരുത്തം, ഉറക്കം, ഭക്ഷണം എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകാരം കൊടുത്ത കാര്യങ്ങളുണ്ട്. അപ്രകാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ, അവിടുത്തെ സ്വഭാവ വിശേഷണങ്ങൾ ഉണ്ടാകാം, ശാരീരിക വിശേഷണങ്ങൾ ഉണ്ടാകാം, ഏതായിരുന്നാലും അതൊക്കെ പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടു വന്നതാണോ എന്നത് പരിശോധിച്ചുകൊണ്ട് അത്തരം ഹദീസുകളെ നമ്മൾ മർഫുആയ ഹദീസുകൾ എന്നാണ് പറയുക. ഇത് ചിലപ്പോൾ ചേർത്തി പറയുന്ന വ്യക്തി സഹാബിയായിരിക്കാം, അതല്ലെങ്കിൽ താബിഇയായിരിക്കാം. ചിലപ്പോൾ ഇസ്നാദ് അതിൻ്റെ സനദുകൾ കോർവയൊത്തതാകാം, മുത്തസിലാകാം, അതല്ലെങ്കിൽ മുറിഞ്ഞതാകാം. അതൊന്നും ഈ മർഫുഇൽ പരിഗണിക്കപ്പെടുന്നില്ല. അഥവാ സനദ് മുറിഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ആ ഹദീസ് മർഫുആണ്. അങ്ങനെ വരുമ്പോൾ മൗസൂലായ, മുർസലായ, മുത്തസിലായ, മുൻഖത്തിആയ ഹദീസുകളൊക്കെ അതിലുൾപ്പെടും. മൗസൂൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നിട്ടുള്ള, ചേർത്തപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, അല്ലെങ്കിൽ സഹാബിയെ വിട്ടുപോയ താബിഈ നേരിട്ടുദ്ധരിക്കുന്ന ഹദീസുകൾ, സനദ് മുറിഞ്ഞത്, അതുപോലെ തന്നെ സനദ് മുറിയാത്തത്, സഹാബിയെ വിട്ടത്, സഹാബി വിടാത്തത്, ഇങ്ങനെയുള്ള സനദിൽ മുറിവുകൾ ഉണ്ടെങ്കിലും ശരി അത് പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മർഫുആയിട്ടാണ് പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുള്ളത്. ഈ ഒരു നിർവചനത്തിൽ നിന്ന് നാല് തരത്തിലുള്ള മർഫുഅകളുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, അൽ മർഫുഉൽ ഖൗലിയ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിയായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള, വാക്കുകൾ പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകൾ, അങ്ങനെയുള്ള മർഫുആയ ഹദീസുകൾ. അതിനൊരു ഉദാഹരണമാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇന്നമൽ അഅമാലു ബിന്നിയാത് വ ഇന്നമാ ലികുല്ലി ഇമ്രിഇൻ മാ നവ എന്ന് തുടങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഇസ്ലാമിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ നിയത്തുമായി ബന്ധപ്പെട്ട വളരെ സുപ്രസിദ്ധമായ ഈ ഹദീസ്, ഇത് സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. രണ്ടാമത്തെ ഇനം അൽ മർഫുഉൽ ഫിഅലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലിയായിട്ടുള്ള പ്രവർത്തനം ഒരു സഹാബി വിശദീകരിക്കുന്ന രീതിയിലുള്ള ഹദീസുകൾ, അഥവാ പ്രവാചകൻ നമസ്കരിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു, പ്രവാചകൻ സുജൂദിലേക്ക് പോയപ്പോൾ ഇങ്ങനെയാണ് സുജൂദുകൾ നിർവഹിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 അവയവങ്ങൾ സുജൂദിൽ നിരത്തുവച്ചിരുന്നു. ഇങ്ങനെ ഇന്ന പ്രാർത്ഥനകളൊക്കെ പ്രവാചകൻ അത്തഹിയാത്തിലും സുജൂദിലും റുക്കുഅയിലുമൊക്കെ നിർവഹിച്ചിരുന്നു എന്നിങ്ങനെ പ്രവാചകൻ അനുഷ്ഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക. 3. അൽ മർഫുഉ തഖ്രീരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പ്രവാചകന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് അനുഷ്ഠിക്കപ്പെടുകയും എന്നാൽ പ്രവാചകൻ അതിന് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഹദീസുകൾക്കാണ് അൽ മർഫുഉ തഖ്രീരി എന്ന് പറയുക. പ്രവാചകന്റെ സഹാബത്തിൽ ചില ആളുകൾ ഉടുമ്പിന്റെ മാംസം ഭക്ഷിച്ചു, പക്ഷെ പ്രവാചകൻ അത് വിരോധിച്ചില്ല, പ്രോത്സാഹിപ്പിച്ചില്ല, അവർക്ക് അനുവാദം നൽകി. അത് പ്രവാചകന്റെ ഒരു അനുവാദമായിരുന്നു, അത് ജായിസാണ്, ഹലാലാണ് എന്നതിന്റെ ഒരു സൂചനയായിരുന്നു അത്. അപ്രകാരം ഒരു അടിമ സ്ത്രീയോട് ഐനല്ലാ എന്ന് ചോദിച്ചപ്പോൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി, പ്രവാചകൻ ആ വിരൽ ചൂണ്ടിയതിനെ അംഗീകരിച്ചു. ഈ രീതിയിലുള്ള ഹദീസുകൾ. 4, അൽ മർഫുഉൽ വസ്ഫി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ വിശദീകരിച്ചു കൊണ്ടുവന്നിട്ടുള്ളവ. അത് സൃഷ്ടിപരമാകാം, അതല്ല സ്വഭാവ സവിശേഷ ഗുണങ്ങൾ ഉള്ളതാവാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സഹാബിമാർ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനുന്ന നാസി ഖുൽഖ, പ്രവാചകൻ സ്വഭാവത്തിൽ ഏറ്റവും നല്ല ആളായിരുന്നു. ഇനി ഖൽഖൻ എന്ന് വായിച്ചാൽ സൃഷ്ടിപരമായും ഏറ്റവും ഭംഗിയുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. അതിനാണ് മർഫുഉ വസ്ഫി എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇനി മർഫുഉ ആയ ഹദീസുകൾ തന്നെ 2 തരം ആക്കി പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. സ്വരീഹായ മർഫുഉ, ഗൈറു സ്വരീഹായ മർഫുഉ. സ്വരീഹായ മർഫുഉ എന്ന് പറഞ്ഞാൽ വ്യക്തമായ രീതിയിൽ മർഫുഉ ആയത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചെയ്തു, അംഗീകരിച്ചു എന്നു നേർക്കുനേരെ തന്നെ ഹദീസിൽ വന്ന കാര്യങ്ങൾ, അതിനാണ് സ്വരീഹായ മർഫുഉ എന്ന് പറയുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്ന വാക്കുകൾ ഉദാഹരണമായി, അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിം അഖുൽ മുസ്ലിം എന്നൊക്കെ പറയുന്ന നേർക്കുനേരെ തന്നെ പ്രവാചകന്റെ വാക്കുകളെ ഉദ്ധരിക്കുക, അതിനാണ് സ്വരീഹായ മർഫുഉ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഗൈറു സ്വരീഹ്, നേർക്കുനേരെയല്ലാതെ പറയുന്ന സ്വരീഹ അല്ലാത്ത മർഫുഉകൾ, അഥവാ ഒരു സഹാബി അഥവാ പണ്ഡിതന്മാർ അതിന് നിർവചനം പറഞ്ഞിട്ടുള്ളത്, വഹുവ ഖൗലു സഹാബി ഔ ഫിഅലുഹു അല്ലദി ലൈസ മിൻ ഖബീലി മാ യുംകിനുൽ ഖൗൽ അവിൽ ഫിഅൽ ബിഹി മിൻ ഖബ്ലി റഅ്യ് വൽ ഇജ്തിഹാദ്. ഒരു സഹാബി ഒരു കാര്യം പറയുന്നു, ആ കാര്യം ആ സ്വഹാബിക്ക് തൻ്റെ സ്വന്തം ഇജ്തിഹാദ് കൊണ്ടോ ഗവേഷണം കൊണ്ടോ അതല്ലെങ്കിൽ സ്വന്തം അഭിപ്രായമായോ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സ്വഹാബി പറയുകയോ അല്ലെങ്കിൽ അനുഷ്ഠിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും മർഫുഇന്റെ ഗണത്തിൽ തന്നെയാണ് പെടുക, പക്ഷേ അത് സ്വരീഹല്ല. ഏതുപോലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന ഏതെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്നൊരു ചരിത്രം ഒരു സഹാബി പറയുന്നു, സഹാബിക്ക് ഒന്നുകിൽ അത് പ്രവാചകനിൽ നിന്ന് കിട്ടിയതാകാം, അതല്ലെങ്കിൽ അഹ്ലി കിതാബിന്റെ അടുക്കൽ നിന്ന് കിട്ടിയതാകാം, പക്ഷെ ഒരു ഗവേഷണത്തിനോ അതുപോലെ സ്വന്തം അഭിപ്രായങ്ങൾക്കോ പ്രാധാന്യമില്ലാത്ത അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പാടില്ലാത്ത ഒരു മേഖലയായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടല്ലാതെ ആ സ്വഹാബി അത് പറയുകയില്ല എന്നുള്ള വിശ്വാസം കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞിട്ടുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പ്രവാചകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വഹാബി അത് പറഞ്ഞിട്ടുണ്ടാവുക. സ്വഹാബിമാർ ഉദൂലുകളാണ്, കളവ് പറയാത്തവരാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പോയിട്ട് മറ്റുള്ളവരുടെ പേരിൽ പോലും കളവ് പറയാൻ മടിക്കുന്നവരും കളവ് പറയാത്തവരുമാണ് പ്രവാചകന്റെ സഹാബത്തെന്നിരിക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്കുനേരെ കേട്ടു എന്ന് പറയാതെ സ്വന്തം ഗവേഷണത്തിനും പഠനത്തിനും അഭിപ്രായങ്ങൾക്കുമൊന്നും സാധ്യതയില്ലാത്തൊരു വിഷയം ഒരു സഹാബി പറഞ്ഞാൽ അങ്ങനെയുള്ളതിനാണ് സ്വരീഹല്ലാത്ത മർഫൂ എന്ന് പറയുക. ഇത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് മാത്രമല്ല, വരാനിരിക്കുന്ന അന്ത്യനാളിൻ്റെ ഭയാനകതകളെക്കുറിച്ചും അന്ത്യനാളിൻ്റെ രീതികളെക്കുറിച്ചും അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു സഹാബി വിശദീകരിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഇന്ന ഇന്ന പ്രതിഫലങ്ങളൊക്കെ ഉണ്ട്, ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ പ്രത്യേകമായ ശിക്ഷയുണ്ട് എന്നൊക്കെ സഹാബിമാർ പറയുക, അത്തരം ഹദീസുകൾക്കാണ് മർഫു ഗൈറു സ്വരിഹ്, സ്വരിഹ് അല്ലാത്ത മർഫു എന്ന് പറയുക. മർഫുഅൻ ഹുക്മിയൻ എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. അങ്ങനെയും പണ്ഡിതന്മാർ, അഥവാ ഹുക്മൻ മർഫുആണ്, ഇത്തരം ഹദീസുകൾ മർഫുഇന്റെ ഹുക്മാണ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് എന്ന അർത്ഥത്തിലാണത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകൾ മർഫുആണ്. അത് നാല് തരത്തിലുണ്ടാകാം. അപ്രകാരം തന്നെ രണ്ട് രീതികളിൽ മർഫു സ്വരീഹെന്നും ഗൈറു സ്വരീഹെന്നും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. മർഫുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമുക്ക് ഗ്രഹിക്കാനുള്ളത്, അള്ളാഹുവിൻ്റെ ദീൻ ആഴത്തിൽ പഠിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: അൽഉസൂൽ നമ്മൾ കേട്ടു. നമ്മുടെ ഉസ്താദ് അബ്ദുൽ മാലിക് സലഫി വളരെ വ്യക്തമായി നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഒരു ചരിത്രം ഓർമ്മ വരികയാണ്. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഒരു സംഭവം, അതിമനോഹരമായ ഒരു സംഭവം. ഒരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ തീർച്ചയായും ഗൗരവകരമായ ചില കാഴ്ചപ്പാടുകൾ അവനുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സംഭവം. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ പ്രിയങ്കരനായ ഒരു സുഹാബിയായിരുന്നു. ഓ, നബിക്ക് നല്ല ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. പല യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നു. അങ്ങനെ ഒരു യുദ്ധത്തിന് വേണ്ടി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു പോയി. യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അന്ന് ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമികമായ നിയമങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട നിബന്ധനകളൊക്കെ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം കൂടിയാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു നല്ല ഒരു ശക്തനായ ഒരു എതിരാളി ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ മൽപ്പിടുത്തം നടന്നു. അവസാനം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അയാളെ മലർത്തി അടിച്ചു. അപ്പോൾ ഇയാൾ എനിക്ക് കീഴ്പ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യമായി. അങ്ങനെ യുദ്ധത്തിൻ്റെ അവസാന, അവരുടെ മൽപ്പിടുത്തത്തിൻ്റെ അവസാനത്തിൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആ ശത്രുവിനെ വധിക്കാൻ ഒരുങ്ങി. അപ്പോൾ ഇയാളുടെ നെഞ്ചിന്മേൽ കയറിയിരിക്കുകയാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ സമയത്ത് ഇയാൾ പെട്ടെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അള്ളയല്ലാതെ ആരാധനക്കർഹനില്ല എന്നയാൾ വിളിച്ചു പറഞ്ഞു.
2: പിടിക്കപ്പെട്ട സമയത്ത്
1: വധിക്കപ്പെടുന്നതിൻ്റെ തൊട്ടുമുമ്പ്. അപ്പോൾ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായും ചിന്തിച്ചു, ഇയാൾ എൻ്റെ ആയുധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കളവ് പറഞ്ഞതായിരിക്കാം.
2: തീർച്ചയായും അങ്ങനത്തെ ഒരു സാധ്യത അതിലുണ്ടല്ലോ.
1: അങ്ങനെ അത് കൊലപ്പെടുത്തി.
2: ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം
1: ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷവും യുദ്ധത്തിൽ വധിച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് നബിയോട് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. അവിടുന്ന് ദേഷ്യപ്പെട്ടു. കോപത്തോടുകൂടി ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല ഉസാമ, ഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷവും നീ അയാളെ വധിച്ചോ? അപ്പോൾ ഉസാമത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ നബിയെ, എന്നെ മക്കാന മുത്തഅവ്വിദ്, അയാള് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കാലോ അത് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ കൊലപ്പെടുത്തിയത്. വീണ്ടും നബി ചോദിച്ചു, ഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം വീണ്ടും നീ അയാളെ കൊന്നു ഉസാമ. അപ്പൊ ഇത് വീണ്ടും വീണ്ടും നബി 3-4 തവണ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. നബിയുടെ ഇതേ ചോദ്യം ആവർത്തനം കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് പേടിയായി.
2: ഉസാമത്ത്
1: ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പേടിയായി. നബി വല്ലാതെ കോപിച്ചിട്ടുണ്ട്, നബി വല്ലാതെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അവസാനം അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല്, അദ്ദേഹം ഖൗഫു മിനസ്സലാഹ്, എന്റെ വാളിനെ പേടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതായിരിക്കൂല നബി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അഫലാ ശഖഖ്ത അൻ ഖൽബിഹി ഫതഅലമ സാദിഖുൻ ഹുവ അംല? ജോ, എന്റെ കൽബ് പിളർന്നു നോക്കിയിട്ടുണ്ടോ,
2: സത്യമാണോ
1: അവന്റെ ഹൃദയം നീ പിളർന്നു നോക്കിയിട്ടുണ്ടോ, അവൻ സത്യമാണോ നുണയാണോ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് ഉൾക്കൊണ്ടുകൊണ്ടാണോ, അതല്ല നിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാനാണോ എന്ന് നിനക്ക് എങ്ങനെ അറിയാം? നീ എൻ്റെ അവൻ്റെ ഹൃദയം തുറന്നു നോക്കിയിട്ടുണ്ടോ? അപ്പം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായിട്ട് താക്കീതോടുകൂടി അദ്ദേഹത്തോട് ചോദിക്കണം. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും നബിനെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുക്കൽ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഞാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ അങ്ങനെയൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ഒരു ഗുണപാഠം അതിലൂടെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകുകയാണ്. ഒരു മനുഷ്യനെയും ദീനീപരമായി വിലയിരുത്താൻ മറ്റൊരാൾ പാടില്ല. പ്രത്യേകിച്ച് ഒരാളുടെ കർമ്മങ്ങൾ വിലയിരുത്താൻ, ഒരാളുടെ നിസ്കാരം വിലയിരുത്താൻ, ഒരാളുടെ ഇബാദത്ത് വിലയിരുത്താൻ, ഒരാളുടെ ഷഹാദത്ത് വിലയിരുത്താൻ മറ്റൊരാൾ തയ്യാറാകേണ്ടതില്ല, തയ്യാറാകാനൊട്ട് പാടുമില്ല. നമ്മൾ നമ്മുടെ തന്നെ ഇബാദത്തുകളും ഷഹാദത്തും കർമ്മങ്ങളും എത്ര കണ്ട് അതിന് മാർക്കുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് തന്നെ അറിയില്ല.
2: അതിനാണ് നമ്മൾ വേവലാതിപ്പെടേണ്ടത്. പക്ഷെ നമ്മുടെ വേവലാതി ബാക്കിയുള്ളവരുടെ ഈമാനിനെ
1: കുറിച്ചാണ്,
2: അത് ശരിയല്ല, അവൻ ഓക്കെ അല്ല, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ള ഒരു ഒരു ഭയങ്കര ഒരു സങ്കല്പമാണ് നമ്മളൊക്കെ. അത് മിക്കവാറും ഒരു ഒരു വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് നമ്മളെയാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്, ഹസിബു കബുലാൻ തുഹാസബു, നമ്മൾ നമ്മളെയല്ലേ വിചാരണ ചെയ്യേണ്ടത്. പക്ഷേ ഭൂരിഭാഗം ഇപ്പം നമ്മളടക്കമുള്ള ആളുകളുടെ ഒരു ഒരു ഇഷ്ട വിനോദമാണെന്ത്, മറ്റുള്ളവരെ വിചാരണ ചെയ്യുക എന്നുള്ളത്. അത് പ്രത്യേകിച്ച് ദീനിൽ കൂടിയാകുമ്പോൾ എന്തായിരിക്കും ആ ഒരവസ്ഥ.
1: മാത്രമല്ല പിന്നെ ഈ റമദാൻ കഴിഞ്ഞ അവസരമാണല്ലോ, റമദാനുമായി ബന്ധപ്പെട്ട് നേടിയെടുത്ത ഭയങ്കര ഈമാനികമായ ആവേശം ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത്ര കണ്ടില്ലാത്ത അതല്ലെങ്കിൽ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല, അവരുടെ സാഹചര്യം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ചില ആളുകളെ പ്രത്യക്ഷത്തില് വിലയിരുത്തുകയും അവനെന്താ അങ്ങനെ, അവനെന്താ നിസ്കരിച്ചാല്, അല്ലെങ്കിൽ അവനെന്താണ് ഈ ബാത്ത് ചെയ്താല്, അവനോട് നേരിട്ട് ചോദിക്കൂല, ശരിക്കും നസീഹത്തോടു കൂടി അവനോട് സംസാരിക്കുകയും അവനോട് അത് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ നാലാൾ കൂടിയിരിക്കുമ്പോൾ അതൊരു വിലയിരുത്തലാവുകയും ചില ആളുകൾക്ക് മാർക്കിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
2: തീർച്ചയായും
1: വളരെ ഗൗരവമായി നമ്മൾ അറിയണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് സ്വഹീൽ ബുഖാരിയിലൂടെ നമ്മൾ മനസ്സിലാക്കി.
2: മാഷാല്ലാ.
1: ഏറ്റവും നല്ല മധുരകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്തിരിയുടേതായി ഉള്ള ഒരു പാരായണം സൂറത്ത് ആല ഇംറാനിന്റെ വചനം കേൾക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അബൂബക്കർ ഷാത്തരി ഹാഫിള്ള സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ഷാത്തരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിലെ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ഷാത്തരി ഹഫിള്ളാഹുള്ള.
1: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീനെന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യം ബൈനഹും, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യാരംഭം തൊട്ട് മനുഷ്യൻ്റെ അവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏകമതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അള്ളാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക, അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല. പിന്നെയോ, ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഹക്ക്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായിട്ടുള്ള തൗഹീദിൽ പോലും തർക്കം നടത്തുന്ന, ന്യായവാദം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ, വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
0: മാഷാഅല്ലാ. ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റേതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൽസ്വഭാവം, മാതൃക, പ്രവാചകനിൽ നമ്മോടൊപ്പം ചേരുന്നത് ഇഹ്സാൻ ഖാദർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ മഹത്തായ സ്വഭാവം അത് ജീവിതത്തിൽ പാലിക്കുന്നതിനെ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊരു വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുള്ളതുപോലെ പ്രത്യേകിച്ചും സ്വഭാവത്തിൻ്റെ വിഷയത്തിലും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്ര സിനീൻ, 10 വർഷം ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവകനായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഫമാ ഖാലലി ഉഫിൻ, എന്നിട്ട് ഒരിക്കൽ പോലും എന്നോട് ചേ എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുമല്ലോ ചെയ്ത് ശരിയായില്ല എന്നുള്ള അർത്ഥത്തിൽ, അങ്ങനൊരു വർത്താനം റസൂലുള്ളാഹി എന്നോട് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വല അല്ല സൊനാറ്റ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തില്ലായിരുന്നോ, ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്നുള്ള രൂപത്തിലൊന്നും എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതുപോലെയായിരിക്കണം നമ്മുടെ ഇടപെടലുകൾ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്സനന്നാസി ഖുലുഖ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, കാന ഖുലുഖുഹു അൽ ഖുർആൻ,

അഹ്കാമു ശറഇയ ബിർറിദാ വത്തസ്ലീം, അഥവാ ദീനിൻ്റെ ഓരോ ഹുക്കുമുകൾ, അഹ്കാമുകൾ, അത് തൃപ്തിയോടെ സമർപ്പണത്തോടെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ദീനിൻ്റെ ഓരോ വിഷയങ്ങളും അത് പാലിക്കുന്ന വിഷയത്തിൽ, അത് മനസ്സിലാക്കുന്ന വിഷയത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മാനസിക പ്രയാസം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിസ്കാരം കൽപ്പിച്ചു, സക്കാത്ത്, നോമ്പ്, അങ്ങനെ ഓരോന്നും അത് വിശാലമായ ഹൃദയത്തോടു കൂടി അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അമ്മാ ഹുസ്നുൽ ഖുലുഖി മഅ നാസി, അതേപോലെ തന്നെ ജനങ്ങളുമായിട്ടുള്ള സൽസ്വഭാവം എന്ന് പറയുമ്പോൾ അത് കഫുൽ അദ, ഉപദ്രവങ്ങൾ നീക്കുക, അതുപോലെ തന്നെ വസ്വബ്റു അലൽ അദ, പരീക്ഷണങ്ങളിൽ, പ്രയാസങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വ തലാഖത്തുൽ വജ്ഹി വഗൈറുഹു, അതേപോലെ പ്രസന്നവതമായിട്ട് ആളുകളെ സമീപിക്കുക, പ്രസന്നവതമായി മുഖത്തോടുകൂടി സമീപിക്കലും തുടങ്ങിയ കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സൽസ്വഭാവം എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. ഒരിക്കൽ ഉസാമത്തുബിന് ശരീക്ക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ട സന്ദർഭത്തിൽ, മാ അഫ്ളു മാ ഉഅ്തിയൽ മർഉൽ മുസ്ലിം, ഒരു മുസ്ലിം അദ്ദേഹം ഒരാൾക്ക് നൽകപ്പെടുന്ന ഒരു അഫ്ളായിട്ടുള്ള ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് ഹുസ്നുൽ ഖുൽഖ്, അതൊരു സൽസ്വഭാവമാണ് എന്നുള്ളതാണ്. ഇന്നൽ മുഅ്മിന ലയുദ്രിക്കു ബിഹുസ്നി ഖുൽഖിഹി ദറജത്ത സ്വാഇമിൽ ഖായിം, ഒരു നോമ്പുകാരൻ്റെ പ്രതിഫലം നമുക്കറിയാം. അൽ ഖായിം, ഒരു രാത്രി നിസ്കരിക്കുന്നവൻ്റെ ഒരു പ്രതിഫലം അത് വലുതാണ്. ഇതേ ഒരു പ്രതിഫലമാണ്, ഇതേ ഒരു ദറജയാണ് നല്ല സ്വഭാവം വെച്ച് പുലർത്തുന്ന ആൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് റസൂലുള്ളാഹി ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓരോ രംഗത്തും, ഭക്ഷണം കഴിക്കുന്ന രംഗത്ത്, മആബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വആമൻ ഖത്, റസൂലുള്ളാഹി ഒരിക്കലും ഒരു ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. പൊതുവെ ഇപ്പോൾ നമ്മൾ ഭക്ഷണം അത് ടേസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലൊക്കെ നമ്മൾ കുറ്റം പറയുന്ന ഒരു പ്രവണത ഉണ്ടാവും, ഒന്ന് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ. പക്ഷേ അത് ശരിയല്ല. റസൂലുള്ള ഒരിക്കലും ഒരു ഭക്ഷണത്തെ ഇതെന്തെങ്ങനെ ഉണ്ടാക്കിയിക്കണത്, ഇതാണോ ഉണ്ടാക്കിയിക്കണത് എന്നുള്ള അർത്ഥത്തിലൊന്നും ചോദിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇനിസ്തഹാവു അക്കലഹു വ ഇല്ലാ തറക്ക, റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടണമെങ്കിൽ റസൂലുള്ള കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഉപേക്ഷിക്കും, വേണ്ടാന്ന് വെക്കും എന്നല്ലാതെ ഒരു കുറ്റം പറയുന്ന ഒരു പ്രവണത റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഒരിക്കലും ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് പാടില്ല. എന്നെ ഉപദേശിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരാൾ വന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു വന്നപ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശമാണ്, ലാ തഗ്ദബ്, നീ ഒരിക്കലും കോപിക്കരുത്. അപ്പോൾ കോപിക്കുക എന്നുള്ളത് ഒരിക്കലും അതൊരു നല്ല സ്വഭാവമല്ല, നമ്മളിൽ ഉണ്ടായിക്കൂടാ. അദ്ദേഹം ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴും റസൂലുള്ളാഹി കൊടുത്ത ഉപദേശം, ലാ തഗ്ദബ്, നീ എന്ത് ചെയ്യരുത്, കോപിക്കരുത്. ഒരവസരത്തിൽ കോപിക്കുന്ന ഒരു കയർക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകരുത്. നീ കോപിക്കരുത്, നിനക്ക് സ്വർഗമുണ്ട് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ നാവിൽ നിന്നും കരങ്ങളിൽ നിന്നും മറ്റ് മുസ്ലിങ്ങൾ സംരക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ ഒരു ഉപദ്രവം കൈകൊണ്ടോ നമ്മളെ പ്രവർത്തനങ്ങൾ കൊണ്ടോ അതുപോലെ തന്നെ നാവിൽ നിന്നും ഒന്നും ഒരു ഉപദ്രവം മറ്റുള്ളവർ കേൾക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നുള്ളത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഹൈസു മാ കുൻത്, നീ എവിടെ ആയിരുന്നാലും, വഅത്ബിഇ സയ്യഅത അൽഹസനത തംഹുഹ, നീ ഒരു തിന്മ ചെയ്തു പോയാൽ തുടർന്നൊരു നന്മ ചെയ്യുക, ആ നന്മ തിന്മയെ മായ്ച്ചു കളയും. മൂന്നാമതായി പറഞ്ഞത്, നീ ജനങ്ങളുമായി നല്ല സ്വഭാവത്തിൽ ഇടപഴകുക. അവിടെ നോക്കി മൂന്ന് ഉപദേശങ്ങൾ കൊടുത്തതിലൊന്ന് എന്താണ്, ജനങ്ങളുമായി നല്ല സ്വഭാവത്തിൽ ഇടപഴകണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ മീസാനിൽ, തുലാസിൽ ഇത്രത്തോളം കനം തൂങ്ങുന്ന ഒരു വിഷയമില്ല എന്ത്, സൽസ്വഭാവത്തേക്കാളും. സൽസ്വഭാവം എന്നുള്ളത് അത് നമ്മുടെ തുലാസിൽ നാളെ പരലോകത്ത് അത് ഘനം തൂങ്ങാൻ കാരണമാകുമെന്നുള്ളതാണ് റസൂലുള്ളാഹി ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അൽബിറു ഹുസ്നുൽ ഖുലൂഖ്, പുണ്യം അത് സൽസ്വഭാവമായിട്ടാണ് പുണ്യം ചെയ്യൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിച്ചത്. മറ്റു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, ജനങ്ങളിൽ അധിക ആളുകളെയും സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, തഖ്വല്ലാഹ്, അല്ലാഹുവിലുള്ള സൂക്ഷ്മതയാണ്, തഖ്വയാണ്. രണ്ടാമതായി പറഞ്ഞത് സൽസ്വഭാവമാണ് എന്നുള്ളതാണ്. പലപ്പോഴും സൽസ്വഭാവം ഒരു ദീനിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നല്ല ദീനിയാണ്,
നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാ

0: വിഷയത്തിലും ഉഷാറാണ്. സ്വഭാവം ശരിയല്ല എന്ന് പറയുമ്പോൾ അതൊരു വേറെ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. മറിച്ച് സ്വഭാവം എന്നുള്ളത് അത് ദീനിൽപ്പെട്ടതാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു സന്ദർഭത്തിലും ഇപ്പോൾ നമ്മുടെ വീട്ടിലായാലും, ഇപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ചും ഇപ്പോൾ പലപ്പോഴും പല ആളുകളും പുറത്തൊക്കെ ആളുകളായിട്ട് നല്ല സ്വഭാവത്തിൽ ഇടപഴകുന്നവരാണ്. പക്ഷേ വീട്ടിൽ അതൊരു നല്ല സ്വഭാവത്തിൽ ഇപ്പോൾ മാതാപിതാക്കളുമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇണയോടാണെങ്കിലും മക്കളോടാണെങ്കിലും ഒരു പരുഷ സ്വഭാവം വെച്ച് പുലർത്തുന്ന ഒരു പ്രവണത പലപ്പോഴും പല ആളുകളിലുണ്ട്. അത് ശരിയല്ല. നല്ല സ്വഭാവത്തിലാണ് നമ്മൾ അവരുമായി ഇടപഴകേണ്ടത് എന്ന് നമുക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പഠിപ്പിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിലുള്ള വിഷയമാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ സമൂഹത്തിൽ നമ്മുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട്, മുതിർന്നവരുമായി ബന്ധപ്പെട്ട്, നമ്മളെ വിദ്യാർത്ഥികളോട്, ഉസ്താദ്മാരോട്, ഓരോ സന്ദർഭത്തിലും നമ്മൾ നല്ല സൽസ്വഭാവം വെച്ച് പുലർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുക. ഇത് ട്രെയിൻ ചെയ്തെടുക്കേണ്ടതാണ്. പലപ്പോഴും പല ഈ ഇത്തരം സ്വഭാവവുമായി ബന്ധപ്പെട്ട്, ഒരു കയർക്കുന്ന സ്വഭാവവുമായൊക്കെ ബന്ധപ്പെട്ട് പലരും ഇത് ഒരു പാരമ്പര്യമായിട്ട് എൻ്റെ ഉപ്പ എൻ്റെ വല്ലുപ്പൊക്കെ ഈ ഒരു ഇത്തരം ഒരു പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതിന് പകരം എന്ത് ചെയ്യുക, അങ്ങനെ ഒരു സ്വഭാവം പൊതുവെ എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിലും ഞാനത് മാറ്റിയെടുക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് ആ സ്വഭാവം മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ജന്നിബിനി മുൻകറാത്തിൽ അഖ്ലാഖ്, അല്ലാഹുവെ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന്, വൽ അമാൽ ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ വൽ അഹ്വ ദേഹേച്ഛകളിൽ നിന്ന്, വൽ അദ്വ രോഗങ്ങളിൽ നിന്നെല്ലാം എന്നെ അകറ്റണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഹദീസുകൾ കാണുവാൻ സാധിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുക. നല്ല സ്വഭാവമുള്ളവർ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം സൽസ്വഭാവം മാതൃക പ്രവാചകനിൽ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഇഹ്സാൻ ഖാദർ.
2: അടുത്തതായി പീസ് റേഡിയോയിൽ വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്. വോയിസ് ഓഫ് പീസ്.
2: ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ നാസർ സലാഹി നമ്മുടെ കൂടെ ചേരുന്നു.
4: ബിസ്മില്ലാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഇരുളും വെളിച്ചവും മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളുടെ രണ്ടു വശങ്ങളാണ്. ഇതിനെ രാവ് പകലി എന്ന് പറയാൻ പറ്റും. നന്മയെന്നും തിന്മയെന്നും പറയാം. ഖുർആൻ ഇരുട്ടിനെ അതിൻ്റെ ബഹുവചന രൂപമായ ലുലുമാത്ത് അഥവാ ഇരുട്ടുകൾ എന്നും, വെളിച്ചത്തെ അതിൻ്റെ ഏകവചന രൂപമായ നൂറ് എന്നുമാണ് പരിചയപ്പെടുത്തുന്നത്. അൽഹംദുലില്ലാഹില്ലദി ഖലഖ സമാവാതി വൽ അർള വജഅല ലുലുമാത്തി വന്നൂറ. ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും ഇരുട്ടുകളും വെളിച്ചവും ഉണ്ടാക്കുകയും ചെയ്ത അള്ളാഹുവിന് സ്തുതി. ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആമിലെ ഒന്നാമത്തെ സൂക്തം. ഇരുട്ട് എന്നത് അസത്യത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് അസത്യം പല രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെടുന്നു എന്നർത്ഥം. അക്രമം, തിന്മ, തെറ്റ് എന്നിവ പല ഭാവങ്ങളിലും വന്നേക്കാം. വെളിച്ചം സത്യമാണ്. സത്യത്തിന് എപ്പോഴും ഒരു നിറം മാത്രമേ ഉണ്ടാവൂ. കള്ള സിദ്ധാന്തങ്ങളും പ്രസ്ഥാനങ്ങളുമെല്ലാം അന്ധകാരത്തോടാണ് പലപ്പോഴും ചേർക്കാറുള്ളത്. ഇസ്ലാം എപ്പോഴും പ്രകാശത്തോടാണ് പ്രതീകവൽക്കരിക്കാറുള്ളത്. മനുഷ്യ ചരിത്രത്തിലുടനീളം അന്ധകാരത്തിന്റെ ശക്തികൾക്കെതിരെയുള്ള സംഘർഷങ്ങളുടെ കഥയാണ്. വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാനാണ്. ഖുർആനിന്റെ അവതരണത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: കിതാബും അൻസൽനാഉ ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂരി ബിഇദ്നി റബ്ബിഹിം. മനുഷ്യരെ അവരുടെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഗ്രന്ഥമാണിത്. യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലു സലാമി വയുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂരി ബിഇദ്നിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു തന്റെ പൊരുത്തം തേടിയവരെ അത് മുഖേന സമാധാനത്തിന്റെ വഴികളിലേക്ക് നയിക്കുന്നു. തന്റെ ഉത്തരവ് മുഖേന അവരെ അന്ധകാരങ്ങളിൽ നിന്ന് അവൻ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും നേരായ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു. ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആമിലെ പതിനാറാമത്തെ സൂക്തം. ഐഹിക ജീവിതത്തിലെ ഇരുട്ടുകൾ മാറ്റാൻ നമുക്ക് ചന്ദ്രന്റെ പൂനിലാവ് കൊണ്ടോ സൂര്യന്റെ പ്രകാശം കൊണ്ടോ നക്ഷത്രങ്ങളുടെ വെളിച്ചം കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാക്കുന്ന ഊർജ്ജങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രകാശം കൊണ്ടോ വിളക്ക് കത്തിച്ചിട്ടോ മെഴുകുതിരി കത്തിച്ചിട്ടോ ചൂട്ടുകൾ മുഖേനയോ അല്ലെങ്കിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന മറ്റു പ്രകാശമുണ്ടാക്കാനുള്ള മാർഗങ്ങളിലൂടെയോ സാധിക്കുന്നു. എന്നാൽ മനുഷ്യരുടെ മനസ്സിന്റെയും ഹൃദയങ്ങളുടെയും അകത്തുള്ള ഇരുട്ടുകൾ അകറ്റാൻ അവ പര്യാപ്തമല്ല. അവിടെയാണ് അള്ളാഹുവിന്റെ പ്രത്യേക പ്രകാശമാകുന്ന ദിവ്യ വെളിപ്പാടുകളും വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും കൊണ്ടുവന്ന യഥാർത്ഥ പ്രകാശം ആവശ്യമായി തീരുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറഞ്ഞു, അള്ളാഹുവിന്റെ ഗ്രന്ഥം വെളിച്ചമാണ്, അവന്റെ പ്രവാചകനും വെളിച്ചമാണ്, അവന്റെ മതം വെളിച്ചമാണ്, അവൻ നൽകിയിരിക്കുന്ന സന്മാർഗം വെളിച്ചമാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ് അന്നൂർ, വെളിച്ചം എന്നത്. അള്ളാഹു നൂറു സമാവാത്തി വൽ അർള്, അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു. ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്ത് നൂറിലെ 35-ാമത്തെ സൂക്തം. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഇങ്ങനെ പ്രാർത്ഥിച്ചതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അള്ളാഹുമ്മ ലക്കൽ ഹംദ് അൻത നൂറു സമാവാത്തി വൽ അർള് വമൻ ഫീഹിന്ന വലക്കൽ ഹംദ്. അള്ളാഹുവെ, നിനക്ക് മാത്രമാണ് സ്തുതികൾ മുഴുവനും. നീയാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയിലുള്ളവരുടെയും നൂറ്. നിനക്ക് മാത്രമാണ് ഹംദുകൾ മുഴുവൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അള്ളാഹുവിന്റെ പ്രവാചകനെയും നൂർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ലഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വ കിതാബും മുബീൻ, നിങ്ങൾക്കിതാ അള്ളാഹുവിൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായൊരു ഗ്രന്ഥവും വന്നിരിക്കുന്നു. ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തു മാഇദയിലെ 15-ാമത്തെ സൂക്തം. അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്തും ഈമാനും അവൻ നൽകുന്ന നൂറാണ്. അഫമൻ ഷറഹല്ലാഹു സദ്റഹുലിൽ ഇസ്ലാമി ഫൗവ അലാ നൂരി മിർ റബ്ബിഹി. അപ്പോൾ ഏതൊരാളുടെ ഹൃദയത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ അള്ളാഹു വിശാലത നൽകുകയും അങ്ങനെ അവൻ തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രകാശത്തിലായിരിക്കുകയും ചെയ്തുവോ അവൻ ഹൃദയം കടുത്തു പോയവനെ പോലെയാണോ? ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിലെ 22-ാമത്തെ സൂക്തം. ഹിദായത്ത് ഈമാനുമാകുന്ന നൂറ് ലഭിക്കാത്തവർക്ക് യാതൊരു പ്രകാശവും ലഭിക്കുകയില്ല. അള്ളാഹു വ്യക്തമാക്കുന്നു, വമൻ യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല. ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തു നൂറിലെ 40-ാമത്തെ സൂക്തം. അതുകൊണ്ട് അള്ളാഹുവിന്റെ നൂറിനായി പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചതായി ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു. അള്ളാഹുവെ, നീ എൻ്റെ ഹൃദയത്തിലും നാവിലും കേൾവിയിലും കാഴ്ചയിലും പിന്നിലും മുന്നിലും മുകളിലും താഴെയും പ്രകാശമാക്കണമേ. നീ എനിക്ക് വെളിച്ചമേകണമേ. ഇരുട്ടിനെ അകറ്റി ഐഹിക പ്രപഞ്ചത്തിൽ പ്രകാശം നൽകിയ അള്ളാഹു മനുഷ്യൻ അനുഭവിക്കുന്ന ആന്തരിക ഇരുട്ടുകളെയും ബാഹ്യ ഇരുട്ടുകളെയും അകറ്റി ഈ ലോക ജീവിതവും ബർസഹി ജീവിതവും പരലോക ജീവിതവും പ്രകാശപൂരിതമാക്കാൻ നൂറ് നൽകി മനുഷ്യരെയും അനുഗ്രഹിച്ചു. അള്ളാഹുവിന്റെ ദിവ്യപ്രകാശത്തിൽ നിന്ന്, അതായത് ഖുർആനിൽ നിന്ന്, അവന്റെ ദൂതന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവൻ 10 തരം ഇരുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറയുന്നു. ഒന്ന്, അവരുടെ പ്രകൃതിയിലുള്ള ഇരുട്ട്. 2, അജ്ഞതയുടെ ഇരുട്ട്. 3, ഇച്ഛയുടെ ഇരുട്ട്. 4, വാക്കുകളിലെ ഇരുട്ട്. 5, പ്രവർത്തനങ്ങളിലെ ഇരുട്ട്. 6, പ്രവേശന കവാടത്തിലെ ഇരുട്ട്. 7, പുറത്തേക്കുള്ള കവാടത്തിലെ ഇരുട്ട്. 8, കബറിലെ ഇരുട്ട്. 9, അന്ത്യദിനത്തിലെ ഇരുട്ട്. 10, നിത്യവാസമാകുന്ന ലോകത്തിലെ ഇരുട്ട്. 3 ലോകത്തും അവർക്ക് ഇരുട്ട് അനിവാര്യമാണ്. ഐഹിക ലോകത്തും ബർസഹി ജീവിതകാലത്തും പരലോകത്തും അവരുടെ കൂടെ ഇരുട്ട് മാത്രമേയുള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചും പിൻപറ്റിയും ജീവിക്കുന്ന ആളുകൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിപരീതമായി 10 പ്രകാശങ്ങളിലായിരിക്കും. മറ്റു സമുദായങ്ങൾക്കൊന്നുമില്ലാത്ത ഈ പ്രകാശം ഈ സമുദായത്തിനും ഈ സമുദായത്തിന്റെ പ്രവാചകനും ഉണ്ട്. ഇജ്തിമാഉൽ ജുയൂസിൽ ഇസ്ലാമിയ 3-ാം വോളിയം 43-ാമത്തെ പേജ്. അവിശ്വാസത്തിൻ്റെയും തിന്മകളുടെയും അജ്ഞതയുടെയും ഇരുട്ടുകളിൽ നിന്ന് വിശ്വാസങ്ങളുടെയും സൽക്കർമ്മങ്ങളുടെയും അറിവിൻ്റെയും പ്രകാശത്തിലേക്ക് അള്ളാഹു വിശ്വാസികൾക്ക് വഴി കാണിക്കുന്നു. അതിൻ്റെ ഫലമായി ഖബറിലെയും മഹ്ഷറിലെയും അന്തിമ ദിനത്തിലെയും ഇരുട്ടുകളിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് സന്തോഷത്തിൻ്റെയും വിശാലതയുടെയും ആശ്വാസത്തിൻ്റെയും സുഖാനുഗ്രഹങ്ങളുടെയും ലോകത്തേക്ക് അള്ളാഹു അവരെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. അള്ളാഹു അല്ലാത്തവരെ രക്ഷാധികാരികളായി സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് ഇങ്ങനെ: അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറു ഔലിയാഉമു ത്വാഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത് ഉലൈക സുഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. വിശ്വസ്തവരുടെ രക്ഷാധികാരിയാകുന്നു അല്ലാഹു, അവൻ അവരെ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ ദുർമൂർത്തികളാകുന്നു. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്കാണ് ആ ദുർമൂർത്തികൾ അവരെ നയിക്കുന്നത്. അവരത്ര നരകവാസികൾ, അവരതിൽ നിത്യവാസികളുമായിരിക്കും. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയിലെ 257-ാമത്തെ സൂക്തം. ഇതിന്റെ വിശദീകരണത്തിൽ നാസിറുദ്ദീൻ സയദി റഹ്മഹുള്ള ഇങ്ങനെ പറഞ്ഞത് നമുക്ക് വായിക്കുവാൻ സാധിക്കും: ഈമാനിന്റെയും അറിവിന്റെയും സൽക്കർമ്മത്തിന്റെയും പ്രകാശത്തിൽ നിന്നും കുഫ്റിന്റെയും അജ്ഞതയുടെയും തിന്മയുടെയും ഇരുട്ടിലേക്ക് അവർ കൊണ്ടുപോകുന്നു. അതിന്റെ ഫലമായി അവർക്ക് എല്ലാ നന്മകളും തടയപ്പെട്ടു. സന്തോഷവും ആഹ്ലാദവും സുഖാനുഗ്രഹങ്ങളും അവർക്ക് നഷ്ടമായി. പിശാചിന്റെയും മിത്രങ്ങളുടെയും കക്ഷികളിൽപ്പെട്ട് അവർ നഷ്ടത്തിന്റെ വക്താക്കളായി മാറുകയും ചെയ്യും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നത് നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും: തന്റെ തൃപ്തിയെ പിൻപറ്റിയ ആളുകളെ അല്ലാഹു അവരുടെ രക്ഷയുടെ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. തന്റെ സത്യവിശ്വാസികളായ അടിമകളെ നിഷേധത്തിന്റെയും സംശയത്തിന്റെയും ഇരുട്ടുകളിൽ നിന്ന് വ്യക്തവും തെളിമയുള്ളതും സരളമായതും പ്രകാശപൂരിതവുമായ സത്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരി പിശാചാണ്. വഴികേടുകളും അജ്ഞതകളും അവർക്കവൻ അലങ്കാരമായി കാണിച്ചു കൊടുക്കുന്നു. സത്യത്തിന്റെ വഴിയിൽ നിന്നും തെറ്റിക്കുകയും അതിൽ നിന്ന് കുഫ്രിന്റെ മാർഗത്തിലേക്ക് പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, പരലോക ശിക്ഷയായ നരകത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന പ്രകാശം ഈ ലോകത്ത് ഉണ്ടായേ തീരൂ. അല്ലാത്തവർക്ക് ശാശ്വതമായ നരകശിക്ഷയായിരിക്കും ഉണ്ടായിരിക്കുക. അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം സ്വീകരിക്കാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ സാധിക്കും: ഔക്കല്ലുലുമാത്തിൻ ഫീ ബഹരിൻ ലുജീൻ യഖ്ഷൗ മൗജുൻ മിൻ ഫൗകിഹി മൗജുൻ മിൻ ഫൗകിഹി സഹാബൻ ലുലുമാത്തുൻ ബഅലുഹാ ഫൗക ബഅലിൻ ഇദ് അഖ്റജ യദഹു ലം യകദ് യറാഹ വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു തിരമാല, അതിനെ കടലിനെ പൊതിയുന്നു. അതിനു മീതെ വീണ്ടും തിരമാല, അതിനു മീതെ കാർമേഘം. അങ്ങനെ ഒന്നിനു മീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. അവന്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും അവന് കാണാൻ കഴിയില്ല. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല. ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തു നൂറിലെ 40-ാമത്തെ സൂക്തം. അവിശ്വാസികളുടെ ഈ ലോക ജീവിതത്തിലെ അവസ്ഥയാണ് ഉപമയിലൂടെ വിവരിക്കുന്നത്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള മാർഗദർശനങ്ങളെ വകവെക്കാത്തത് നിമിത്തം അവന്റെ പ്രകാശം ആസ്വദിക്കാൻ കഴിയാതെ അവർ വമ്പിച്ച അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. കാർമേഘത്തോളം വരുന്ന ഉയരത്തിൽ മേൽക്കുമേൽ തിരമാലകളും അതിനു മീതെ കാർമേഘങ്ങളും കൂടി ഇരുളടഞ്ഞ ഒരു മഹാസമുദ്രത്തിൽപ്പെട്ടവനെപ്പോലെ വിവിധ അന്ധകാരങ്ങളിൽ മുഴകിക്കൊണ്ടാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. വിശ്വാസത്തിലും അന്ധകാരം, വാക്കിലും അന്ധകാരം, പ്രവൃത്തിയിലും അന്ധകാരം. ഇങ്ങനെ ഒരു വശത്ത് സത്യം ചിന്തിക്കാൻ കഴിയാതെയും കണ്ടും കേട്ടും കാര്യം ഗ്രഹിക്കാൻ കഴിയാത്ത വണ്ണം അവരുടെ ഹൃദയത്തിനും കണ്ണിനും കാതിനും ബാധിച്ച അന്ധകാരങ്ങൾ മറ്റൊരു വശത്ത്. ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ ഗ്രാഹ്യമാകാതിരിക്കുക, ഉപദേശങ്ങൾ ഫലപ്പെടാതിരിക്കുക, ജ്ഞാനബോധമില്ലാതിരിക്കുക മുതലായ മറ്റൊരു വശത്തും. എല്ലാം കൂടി അന്ധകാരത്തുമേൽ അന്ധകാരം. ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രകാശത്തെയും അതുപോലെ തന്നെ പ്രവാചകൻ മുഖേന അവതരിപ്പിക്കപ്പെട്ട പ്രകാശത്തെയും പ്രവാചകനാകുന്ന അവകാശത്തെയും ഹിദായത്തിനെയും ഒക്കെ ലഭിക്കാത്ത ആളുകളുടെ അവസ്ഥ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ അത് എന്നും തെളിമയോടുകൂടി കാത്തു സൂക്ഷിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ എപ്പോഴും നന്മയിൽ നയിക്കുമാറാവട്ടെ. തമസാമാം ജ്യോതിർഗമയ വആഖിറു ദഅവാനാ അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
2: മാഷാല്ലാ, ഇതുവരെ നാം കേട്ടത് വോയിസ് ഓഫ് പീസ്. ഇത്രയും നേരം നമ്മുടെ മുന്നിൽ സംസാരിച്ചത് നാസർ സലഹി.
5: മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹം ഇസ്ലാമിക ഖിലാഫത്തിൽ ബനു ഉമയ്യ ഭരണകർത്താക്കളിൽ 8-ാം ഭരണാധികാരിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഖുലഫാഉർ റാഷിദീങ്ങൾ മുതൽ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം 12-ാം സ്ഥാനക്കാരനോ 13-ാം സ്ഥാനക്കാരനോ മറ്റുമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം 2-ാം ഉമർ എന്ന പേരിൽ കൂടിയാണ് അറിയപ്പെടുന്നത്. 2-ാം ഉമർ എന്ന് അദ്ദേഹം അറിയപ്പെടാനുള്ള കാരണം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച തഖ്വയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സൂക്ഷ്മതയും സഹദ് ആ ഒരു ദുനിയാവിനോടുള്ള വിരക്തിയും മറ്റുമൊക്കെയായിരുന്നു. ഈ ദുനിയാവിനോടുള്ള വിരക്തി എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്രത്തിന്റെ ഭാഗം ഞാൻ ഓർത്തു പോവുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഒരിക്കൽ പള്ളിയിൽ തന്റെ അനുയായികളോടൊപ്പം ഇരിക്കുകയാണ്. ബൈത്തുൽ മാലിന്റെ അരികിലാണ്. ബൈത്തുൽ മാലിലേക്ക് സക്കാത്തിന്റെ വിഹിതങ്ങൾ ഓരോന്ന് ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സക്കാത്തിന്റെ വിഹിതങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് കൂടുതലും പഴങ്ങളാണ്, ആപ്പിളുകൾ, അതുപോലെ തന്നെ മുന്തിരികൾ. ഈ മുന്തിരി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പാട്ട് പോലും ഉണ്ട്. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിയിടുവാനായി. അപ്പൊ ആ പാട്ട് ഉൾക്കൊള്ളുന്നത് നാലണയില്ല യാചകനയാ ആയി പോയല്ലോ എന്ന് പറയുന്ന വരികള്. ഒരണ പോലും എടുക്കാൻ കഴിയാത്ത വണ്ണം യാചകത്വത്തിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് എൻ്റെ ഭർത്താവ് എത്തിയിട്ടുണ്ടോ എന്ന് ഒരു മുന്തിരി വാങ്ങാൻ പോലും കഴിയില്ല എന്ന തൻ്റെ പരാതി പറഞ്ഞപ്പോഴാണ് ആ മറുപടി വരുന്നത്. അപ്പം അത്രയും സഹദിൽ ദുനിയാവിനോടുള്ള വിരക്തിയിൽ ജീവിക്കുകയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ്
6: റഹിമഹുള്ള.
5: ഒരിക്കൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ മുന്തിരിയും ആപ്പിളും ഈത്തപ്പഴങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിടപ്പെട്ട സകാത്തിൻ്റെ ശേഖരണത്തിൽ അദ്ദേഹം തൻ്റെ ചെറിയ മകൻ്റെ കൂടെ എത്തി. ആ മകൻ ചെറിയ കുട്ടിയാണ്, അവൻ സ്വാഭാവികമാണ് പഴം കണ്ടാൽ എടുക്കും. അപ്പോൾ ഒരാപ്പിൾ എടുത്തു കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള തൻ്റെ മകൻ്റെ വായിലേക്ക് വിരലിട്ട് ആ ആപ്പിളിൻ്റെ കഷ്ണം പുറത്തേക്കെടുത്തു. അപ്പോൾ ഉമ്മ ചോദിച്ചു വന്നിട്ട്, അല്ല എന്തായാലും മോനത് തിന്നില്ലേ, അത് വായന്നെടുക്കണ്ടായിരുന്നു, കയ്യിലുള്ളത് മാറ്റി വെച്ചാൽ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മകൻ ലഖദ് അഖദ തുഫാഹത്തു മിൻ മാലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സമ്പത്തിൽ നിന്നുള്ള ഒരാപ്പിളാണ് എൻ്റെ മകൻ എടുത്തത്. ലഖദ് ഇൻതസഅഹ മിൻ ഇബ്നീ വകഅന്നമാ നസഅഅ അൻ ഖൽബി, എൻ്റെ കുഞ്ഞിൻ്റെ വായിൽ നിന്നും ഞാനത് എടുത്ത് മാറ്റിയത്, അതിനപ്പുറം എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് പറിച്ചു കളയുന്നത് പോലെയാണ്. എന്നിട്ടും ഞാനത് വലാക്കിൻ, പക്ഷെ എന്നിട്ടും ഞാനത് ചെയ്തത് എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിലേക്ക് അവിഹിതമായി അനർഹമായി അവന് ഉപകാരപ്പെട്ടതല്ലാത്ത അല്ലെങ്കിൽ അവൻ അർഹതപ്പെട്ടതല്ലാത്ത ഒന്നും കഴിച്ചു പോകരുതവൻ എന്ന ഒരു പാഠമാണ് അവിടെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള നൽകുന്നത്. അതൊരു അവിഹിതമാണ്,
6: അതെ,
5: ഒരു കണക്ക്
6: ഒരു വിഹിതമല്ലാത്ത അല്ലേ, അങ്ങാരേ എന്നറിയില്ലേ അല്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനാണെന്നോ. ആ മറുപടി എന്താണ്? പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന്, എന്നാലും എൻ്റേതായൊരു ദീർഘവുമില്ല പ്രിയേ അല്ലേ. അപ്പം നമ്മളെ പിന്നെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്നൊരു ഒരു ഒരു വ്യക്തിവിശുദ്ധി അല്ലേ. അപ്പം അതാണ് നമുക്ക് ഈ ഒരു അനുഭവത്തിലൂടെ കിട്ടുന്ന ഒരു സംഗതി എന്നുള്ളതാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. ഹാരിസ് ബിൻ സലീം, ഹനീഫ വണ്ടൂർ എന്നിവർ സംബന്ധിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു പ്രവാസിയായ ഒരു സഹോദരൻ്റെ ചോദ്യമാണ് എടുക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എൻ്റെ വീട്ടിൽ ഉമ്മയും എൻ്റെ ഭാര്യയും മൂന്ന് കുട്ടികളാണുള്ളത്. അപ്പോൾ ഭാര്യ ഉമ്മയുടെ ഒരു കാര്യവും ചെയ്തു കൊടുക്കില്ല, വസ്ത്രം അലക്കി കൊടുക്കില്ല, ഭക്ഷണം വേണ്ടത് കൊടുക്കില്ല. ഉമ്മക്ക് ഉച്ചക്ക് കഞ്ഞിയാണ് വേണ്ടത്, പക്ഷേ അതും അവൾ ഉണ്ടാക്കി കൊടുക്കില്ല. ഉമ്മ ആ ചോറ് എന്ത് ചെയ്യും, കഞ്ഞിയാക്കി കുടിക്കും. അതുപോലെ തന്നെ അവളെ വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോൾ ഉമ്മാനെ അമ്മായിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവർ വരുമ്പോഴാണ് വരിക. ഉമ്മാനോട് സംസാരിക്കില്ല. ഉമ്മാൻ്റെ ഒരു കാര്യവും ഇവർ ശ്രദ്ധിക്കാറില്ല. ഉമ്മാക്കാണെങ്കിൽ 75 വയസ്സായിട്ടുണ്ട്. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്ന് ഭേദമായതാണ്. ഇയാൾ നാട്ടിൽ വരുമ്പോൾ ഇതെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഇയാൾ ഗൾഫിലായതുകൊണ്ട് ഇത് നിർത്തിപ്പോരാനും പറ്റില്ല, കാരണം ആകെയുള്ള വരുമാനം ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇങ്ങനെയൊക്കെ ഭാര്യ ചെയ്യുമ്പോൾ അതിന് അള്ളാഹുവിൽ നിന്ന് ഇയാൾക്ക് എന്തെങ്കിലും ശിക്ഷയായി ഉണ്ടാകുമോ എന്നാണ് ചോദ്യം.
4: ഇതിലിപ്പോൾ എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ, അദ്ദേഹം ഈ ചോദ്യം നമ്മോട് ചോദിക്കുമ്പോൾ തന്നെ തൻ്റെ ഉമ്മയ്ക്ക് ഇങ്ങനത്തെ വിഷമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കതിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഭയം അയാളുടെ മനസ്സിലുണ്ടല്ലോ. പിന്നെ അയാൾ അദ്ദേഹത്തിന് കൊണ്ട് കഴിയണ പോലെ അദ്ദേഹം ഉണ്ടാവേണ്ട സമയത്ത് അത് ചെയ്യുന്നു, ഭാര്യയെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. പിന്നെ ഇപ്പം അതിലൊരു ഭയം അയാൾക്ക് ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. എനിക്കൊരു കുറ്റം കിട്ടുമെന്നുള്ളൊരു പേടി അയാളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. പിന്നെ എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ, മൂപ്പരിവിടെ വരളേ പരിഹാരമുള്ളൂ. ഉമ്മൻ്റെ കാര്യങ്ങൾ നടക്കണമല്ലോ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾ നാട്ടിൽ കൂടെ നിൽക്കലാണ് പരിഹാരം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഉമ്മൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു പരിശ്രമം നടത്തുന്നത് നന്നായിരിക്കും. നമ്മൾ മാതാപിതാക്കൾക്കൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ പല പ്രവാസികളും എന്തു ചെയ്യും, ജീവിതം നാട്ടിലേക്ക് മാറ്റാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അനിവാര്യ ഘട്ടമാണെങ്കിൽ അത് അയാളുടെ ഒരു ബാധ്യത എന്നുള്ള നിലക്ക് നാട്ടിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനും വിരോധമല്ല. പിന്നെ ഭാര്യ സ്വാഭാവികമായും ഇങ്ങനെ ചെയ്യുന്നില്ല എന്നത് അത്രമാത്രം അയാൾക്ക് അതിൽ വല്ലാതെ ഫോഴ്സ് ചെയ്യാൻ കഴിയൂല. കാരണം അവരതൊരു കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. എന്ത് ചെയ്യണം, അത് ചെയ്യാൻ എന്തുകൊണ്ട് അവർ തയ്യാറാവണില്ല? സാധാരണഗതിയിൽ വീടുകളിൽ ഭർത്താക്കന്മാരുടെ ഉമ്മമാർ വിഷമിച്ച് കിടക്കുമ്പോൾ അവരത് ഏറ്റെടുത്ത് ചെയ്യലുണ്ട്. അധിക സ്ത്രീകളെ നമ്മൾ അങ്ങനെ കാണൽ. എന്തുകൊണ്ടാണ്, ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സഹോദരിയും മനസ്സിലാക്കേണ്ടത്, എനിക്ക് തോന്നുന്നത്, ഭർത്താവ് ഇത്രമാത്രം ഒരു മനോവേദനയിലല്ല ജീവിക്കുന്നത്. അപ്പോൾ സ്വന്തം ഭർത്താവ് ഇത്രമാത്രം മാനസികമായ ഒരു കാര്യത്തിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രയാസം ദൂരീകരിച്ച് കൊടുക്കാൻ എന്തു ചെയ്യണം, അവർ സഹകരിക്കണമല്ലോ. അപ്പോൾ അതിലവർക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അവർക്ക് എന്തെങ്കിലും മാനസികമായി ഇവരുടെ വിയോജിപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തു ചെയ്യാം, ഭർത്താവ് തന്നെ ചെറിയൊരു വേതനം കൊടുത്തിട്ട് ഇവരെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നന്നായിരിക്കും തോന്നുന്നുണ്ട്. അതിന് നിർദ്ദേശിക്കാമല്ലോ, അത് ഇവരെ സഹകരണത്തോടു കൂടെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതല്ല, വലിയ സാഹസങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ അവരെയും കൂടെ പരിഗണിച്ച് കൊടുക്കുമ്പോൾ അതിന് വലിയ പ്രതിഫലം ഉണ്ടല്ലോ, ഭയങ്കരമായൊരു പ്രതിഫലമുണ്ട്. അപ്പോൾ ഒന്ന്, ഭർത്താവിൻ്റെ ഒരു സംതൃപ്തി കിട്ടാൻ നന്നാവും, ഭർത്താവിൻ്റെ ഒരു മനോവിഷമം മാറ്റാൻ നന്നാവും, നമുക്ക് പഠിച്ചുകൊണ്ടടുക്കുന്ന വലിയൊരു കൂലി കിട്ടാനൊരു സഹായകമായിത്തീരും. ഇനിയിപ്പോൾ നാളെ ഒരു കാലത്ത് നമ്മളും ഇതേപോലെ മരുമക്കളെടുത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മരുമക്കൾക്കും ഒരു ന്യായം ഉണ്ടാവുമല്ലോ. നിങ്ങളിങ്ങളമ്മാനെ നോക്കിയിട്ടില്ലല്ലോ, നിങ്ങളിങ്ങളമ്മായിമാനെ നോക്കിക്കണോ? അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളിങ്ങളെ നോക്കേണ്ട കാര്യം എന്ത് എന്ന് ന്യായമായൊരു മരുമകൾ പിൽക്കാലത്ത് ചോദിച്ചാൽ അതിനെന്തുണ്ടാവില്ല, ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ ഇത് പരമ്പരാഗതമായി നമ്മളെല്ലാവരും ചെയ്തു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മളായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ നാളെ നമ്മളെ ബാധിക്കാനുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഇവർക്ക് സാധിക്കുന്ന സഹകരണങ്ങൾ അവർ ചെയ്തു കൊടുക്കുകയായിരിക്കും നന്നായിരിക്കുക എന്നാണ് ഒരഭിപ്രായം. നേരത്തെ പറഞ്ഞമാര് മകൻ കൂടെ വന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടെ വന്ന് നിൽക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഹെൽപ്പിന് കൂട്ടാൻ പറ്റുമെങ്കിൽ ഹെൽപ്പിന് കൂട്ടുക, അല്ലെങ്കിൽ ഈ കാര്യം ബോധ്യപ്പെടുത്തി വൈഫിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം.
3: തീർച്ചയായിട്ടും. അടുത്തത് ഒരു പിന്നെ സഹോദരിയാണ്, അവർ ഗൾഫിലാണ് ഭർത്താവിൻ്റെ കൂടെ. ഒരു സ്റ്റുഡിയോ റൂമിലാണെന്നാണ് അവർ പറഞ്ഞത് താമസം. അപ്പോൾ ഒരു റൂമുള്ളൂ എന്നാണ് തോന്നുന്നത്, അവരെ സംസാരത്തിന് അങ്ങനെ മനസ്സിലായത്. അപ്പോൾ ഇദ്ദേഹത്തിന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഭർത്താവിൻ്റെ ബ്രദർ അവിടെ ഇപ്പോൾ തൽക്കാലം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ എല്ലാവരും കൂടി ഒരു റൂമിലാണുള്ളത്. അപ്പോൾ ഭർത്താവ് നൈറ്റിലാവുകയും ചെയ്യുക, ഇവർ മൂന്ന് പേർ, കുട്ടിയും ഈ സ്ത്രീയും ഭർത്താവിൻ്റെ ബ്രദറും കൂടി ഇവർ റൂമിലാവുമ്പോൾ അതൊരു ഇസ്ലാമികമായി ശരിയല്ല എന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ, അത് കുഴപ്പമൊന്നുമില്ല, അവൻ എൻ്റെ സഹോദരനാണ്, അവൻ അങ്ങനത്തെ മോശം സ്വഭാവങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും ഇസ്ലാമികമായി അത് ശരിയല്ലല്ലോ, അപ്പോൾ അതിനൊരു മറുപടി വേണം എന്നാണ് സഹോദരി പറഞ്ഞിട്ടുള്ളത്.
4: ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം വരാനിരിക്കുന്നത് ഭർത്താവിന് തന്നെയാണ്, മനസ്സിലായില്ലേ? കാരണം ഇവിടെ എന്ത് സംഭവിച്ചാലും അത് പ്രശ്നമാണല്ലോ. പിന്നെ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യാം, നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട, അതിനേക്കാളും നമ്മൾ ആളുകളെ വിശ്വസിക്കാതിരിക്കരുത് നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ ആരെയും വിശ്വാസക്കുറവുണ്ടാവുകൊണ്ടല്ല നമ്മൾ ഈ പെരുമാറ്റത്തിൽ. ഇവിടെ ഇതെല്ലാം യഹ്ലുവാൻ റജുലും ഇമ്രാന്നാണ്. അതായത് ഇവർ രണ്ടുപേരും എന്താണ് പ്രായപൂർത്തിയായ അന്യരായ രണ്ടാൾക്കാർ ഒരേ റൂമിൽ ഉറങ്ങാന്നുള്ളത് ഒരു നിലക്കും എന്തു ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു അനിസ്ലാമികമായ സംഗതി തന്നെയാണ്. അനുജൻ എത്ര തന്നെ വിശ്വസ്തനാണെങ്കിലും അവനും അവൻ്റെ ഭാവിയെയും അവളുടെ ഭാവിയെയും ഒക്കെ നശിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അവർ മാറി താമസിക്കാനുള്ളൊരു സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഭർത്താവും കൂടെ ഉണ്ടാവുന്ന സമയത്താണെങ്കിലും ഇവർ ഒന്നിച്ചുറങ്ങുന്നത് ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അയാളൊരു പിന്നെ ബാച്ചിലറായി നിൽക്കുന്ന ആളല്ലേ, അയാളെ വേറെ എവിടെയൊക്കെ താമസിപ്പിക്കാം? അപ്പോൾ അത് പറ്റുന്ന സൗകര്യത്തിലേക്ക് അയാളെ മാറ്റിയായിരിക്കും നന്നായിരിക്കുക. മാത്രം അതാണ് ഇസ്ലാമികമായി അതിൻ്റെ നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
3: മറ്റൊരു ചോദ്യം ഉള്ളത്, ഒരു സ്ത്രീ അവർ 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് 2 മക്കളുണ്ട്, പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കമാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നു അവർക്ക് കൂട്ടുകുടുംബത്തിലായതുകൊണ്ട്. ഭർത്താവ് ഗൾഫിലാണ്, ഏത് സമയത്താണെങ്കിലും അദ്ദേഹത്തിനെ വിളിക്കാനും കിട്ടൂല, വിളിച്ചാൽ തന്നെ അയാൾക്ക് ജോലി തിരക്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഒഴിഞ്ഞു മാറും. തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അവരെ വിളിക്കുന്നില്ല. നാട്ടിലത്തെ ഒരു സാഹചര്യം വെച്ച് അവർ 1-2 ജോലികൾക്കൊക്കെ പോയി, അക്കൗണ്ട്സ് ജോലിക്ക് പോയി, പിന്നെ അവരൊരു പിന്നെ ലെക്ചററായി ഒരു കോളേജിൽ കയറി, ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അതെല്ലാം തരണം ചെയ്തവർ മുന്നോട്ട് പോകുന്നു. ഭർത്താവ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവരെന്നെ പറയുന്നു, പക്ഷേ ഭർത്താവിൻ്റെ ഈ അവഗണന, അവരെ അന്വേഷണമില്ല, സാമ്പത്തികമായി സഹായമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. അങ്ങനെ അവർ കൂട്ടുകുടുംബത്തിൽ നിന്ന് അവരെ ഉപ്പാൻ്റെ സഹായത്തോടെ മറ്റൊരു ഫ്ലാറ്റിലേക്ക് അവർ താമസം മാറി. 1000 രൂപയൊക്കെ അവർ അയച്ചു കൊടുക്കുള്ളൂ, ഭർത്താവ് അയച്ചു കൊടുക്കുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ജോലിക്ക് പോകുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടവുമല്ല, പക്ഷേ ഇവർ ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നത്. ഭർത്താവിൻ്റെ ഈ അവഗണന കാരണം അവർ അവരുടെ കൂട്ടുകാരികൾ പറഞ്ഞു, എന്തിനിങ്ങനെ അവഗണന സഹിച്ച് ജീവിക്കണം, നിനക്ക് വേറൊരു വിവാഹം ചെയ്തുകൂടെ, ഇയാളുടെ ഒഴിവാക്കിയിട്ട് ഒരാൾ സെറ്റാക്കി വരെ കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ അവരുമ്മ പറഞ്ഞു, പിന്നെ അങ്ങനെ ചെയ്യരുത്, അത് ഭയങ്കര തെറ്റാണ്, അതുപോലെ തന്നെ കുട്ടികൾ അനാഥരാകുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു മനഃപ്രയാസത്തിലാണ്, എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്.
4: ഇതിൽ കുറേ വശങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു ഭർത്താവിൽ നിന്ന് മിനിമം പരിഗണനകൾ ലഭിക്കാതിരുന്നിട്ടും അവരെന്തുകൊണ്ട് ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ചോദിക്കുന്നൊരു കാര്യം. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കൂടെ തുടരാൻ പറ്റൂല, ഇവൾ എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന ഒരു ബോധം അയാൾക്ക് നൽകാൻ ഇവർക്ക് സാധിക്കാത്തിടത്തോളം കാലം ഇതിനൊരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. ഈ രൂപത്തിൽ നിരുത്തരവാദപരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭാര്യയായിട്ട് ഉണ്ടാവില്ല എന്ന ശക്തമായിട്ടുള്ള സൂചനകൾ എന്ത് ചെയ്യണം, ഭർത്താവിന് നൽകുമ്പോഴേ ഭർത്താവ് ഇതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം പൊതുവേ ഇന്ന് ഇത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ അവഗണിക്കപ്പെടുകയും പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർ പ്രതികരിക്കാതിരിക്കുന്നു. എത്തിപ്പെട്ടൊരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ തീരുമാനിക്കുന്ന സഹോദരിമാരാണ് ഇന്ന് കഷ്ടപ്പെടുന്നതൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ ഒരു ബ്രദർ പറഞ്ഞ് ഞാൻ കേട്ടു, അവർ 2 വർഷമായിട്ട് അവരെന്തെങ്കിലും ശാരീരിക ബന്ധങ്ങളോ ഒരു കാര്യങ്ങളും ഇല്ല, അവളെ ഫോണ് പോലും മര്യാദക്ക് അവൻ എടുക്കില്ല, അവൻ ഗൾഫിലാണുള്ളത്, മനസ്സിലായി? ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇവളെന്ത് ചെയ്യൂല, ഈ വിവരങ്ങൾ സ്വന്തം വീട്ടുകാരോടോ ഭർത്താവിൻ്റെ വീട്ടുകാരോടോ ഒന്നും എന്ത് ചെയ്യില്ല, പറയില്ല. അത് സഹിച്ചിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അടുത്തൊരു സമയത്താണ് അവൾ ഇത് പറയുന്നത്, ഈ 2 വർഷമായിട്ടും കൂടെ നിന്നിട്ടും എന്ത് ചെയ്യിട്ടില്ല, യാതൊരു നിലക്കും ശാരീരികമായ താല്പര്യങ്ങളും പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നാലും സ്ത്രീകൾ എന്ത് ചെയ്യും, നിന്നു പോകും എന്ന് കുറേ പുരുഷന്മാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിവാഹം കഴിച്ചിട്ട് അവരുടെ കീഴിൽ നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന ചില ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇത് ഒന്നാമതുള്ള പരിഹാരം, ഇങ്ങനെ മുന്നോട്ട് പോവില്ല എന്ന് അയാൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ ഗൾഫിലൊക്കെ പോയി അധ്വാനിച്ച് പണവും ശമ്പളമൊക്കെ ഉണ്ടായിട്ടും എന്താണ് ഉണ്ടായിട്ടും കൊടുക്കാത്തത്? അവിടെ നമ്മൾ ഒരു കാര്യം ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ പണം ഉണ്ടായിട്ടും തൻ്റെ വൈഫിനും കുട്ടികൾക്കും അവരുടെ ജീവിതത്തിന് ആവശ്യമായത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കൊടുത്തില്ലെങ്കിലും എന്തു ചെയ്യും, അവൾ അതൊക്കെ സമ്പാദിച്ച് കുടുംബം കൊണ്ടുപോയിക്കൊള്ളും എന്ന് എന്തു ചെയ്യുന്നു, അയാൾ മനസ്സിലാക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനുള്ളൊരു കാരണം ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, അവൾ അങ്ങനെ എന്തു ചെയ്യാണ് സ്വന്തമായൊരു ജോലിയൊക്കെ എടുത്തങ്ങാട്ട് സ്വയം പര്യാപ്തയായാൽ പിന്നെ എനിക്കവൾ കീഴ്പ്പെടാതെ വരുമോ എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ജോലിയെ നിരുത്സാഹപ്പെടുത്തുക, അവർക്കൊരു പോക്കറ്റ് മണി കൊടുക്കാതിരിക്കുക, അവരെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കുക, അങ്ങനെയൊക്കെ ആവാം. പക്ഷേ എന്തായിരുന്നാലും ഇതൊന്നും ശരിയല്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവില്ല എന്തെന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തണം. ഇങ്ങനെ ജീവിക്കണക്കാൻ നല്ല ചിലപ്പോൾ അവനവൻ്റെ ശമ്പളത്ത് ഒറ്റയ്ക്ക് ജീവിക്കലായിരിക്കും. അപ്പോൾ വളരെ ഗൗരവമായിട്ട് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിലാരെങ്കിലും ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റുള്ളൂ എന്നൊരു നിർബന്ധിതാവസ്ഥയിലേക്ക് അയാളെ എത്തിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു കപ്പിൾസ് ഒന്നിച്ചിരുന്നിട്ട് ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ട് ഒരു എഗ്രിമെൻറ്റും തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ഈ പരാതിയും പരിവട്ടവും പറഞ്ഞ് അവർ കാത്തിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. മനസ്സിലെ അയാൾ ആ നൃത്തം തന്നെ ആയിരിക്കും നിൽക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്.
3: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, ഇസ്ലാമിൽ എന്താണ് ശരിക്ക് ഒരു ഭാര്യയോടുള്ള ഒരു പരിഗണന? കാരണം അവർ പറയുന്നത് അവരുടെ സ്വർണവും അവരുടെ ഉപ്പ കൊടുത്ത പണവും കൊടുത്തിട്ട് അവർ ഭർത്താവ് ഒരു വീട് വെച്ചു, സ്ഥലം വാങ്ങി പിടിച്ചു, അതൊക്കെ ആ ഭർത്താവിൻ്റെ പേരിലാണ്. മൂന്ന് പെൺകുട്ടികളുണ്ട്, ആ മൂന്ന് പെൺകുട്ടികളും ഞാനുള്ളത് കൊണ്ട് തന്നെ അതിൽ എൻ്റെ പേര് കൂടി രജിസ്റ്റർ ചെയ്യുമ്പോൾ വെക്കാൻ പറഞ്ഞിട്ട് അയാൾ ചെയ്തില്ല. എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അയാൾ വീട് അടക്കി ഭരിക്കുന്നു, ഇവരെന്തെങ്കിലും ചോദിച്ചാൽ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു, വേണമെങ്കിൽ ഇങ്ങനെയാണ് ആ പറഞ്ഞത്, വേണമെങ്കിൽ നക്കി ഇവിടെ നിന്നോ, അങ്ങനത്തെ ഒരു പ്രയോഗം, അതായത് ഭക്ഷണം കഴിച്ചുകൂടെ നിന്നോ എന്നുള്ള പ്രയോഗം അവർ നടത്തുന്നു. വല്ലാത്ത മാനസിക പ്രയാസത്തിലാണ്, ഞാൻ ജീവിതത്തോട് മടുപ്പ് തുടങ്ങി, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇപ്പോൾ ദുആകൾ മാത്രമേ എനിക്ക് ഒരു രക്ഷയായിട്ടുള്ളൂ, എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്ന് സഹോദരി ചോദിച്ചു.
4: എന്താ ഇതിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഞാൻ എപ്പോഴും വേണമാരി വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ ഭർത്താക്കന്മാരുടെ സ്വഭാവം മനസ്സിലാവും. ഏതെങ്കിലും ഒരു കാലത്ത് ഈ സ്ത്രീയോട് നല്ല നിലക്ക് അയാൾ നിന്നിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകളോട് എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യമാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ തന്നെ നമ്മൾ പരിശ്രമിക്കണം. അല്ലെങ്കിൽ അവരുടെ ഇടപാട് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവൾക്ക് കിട്ടിയ സ്വർണ്ണമാണ് അവളെ സ്വർണ്ണമാണ്, അത് അയാൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇനി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ കണ്ടീഷൻ പറയണം, എന്ത് എൻ്റെ പേരിലും കൂടെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഞാൻ തരാമെന്ന് പറയണം. മറ്റേ നമ്മൾ പണ്ടം ചോദിക്കുമ്പോൾ കൊടുത്തിട്ട് പിന്നെ അയാൾ അതൊക്കെ ചിലവാക്കി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവകാശം പറഞ്ഞാലും അത് സ്ഥാപിച്ച് കിട്ടാൻ നമുക്കെന്തില്ല, മാർഗമല്ലല്ലോ. പിന്നെ ഈ സ്ത്രീകളോടൊക്കെ എത്ര മോശമായിട്ട് എന്ത് ചെയ്യുക, എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നോ എന്നൊക്കെ പറയുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞാൽ വളരെ മോശം കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ ഇതിലിങ്ങനെ വിഷമിച്ച് സഹിച്ച് നമ്മുടെ ജീവിതം ഹോമിച്ച് മാനസിക പ്രശ്നങ്ങളായി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യവും ഇത്തരം ആളുകൾക്കൊന്നുമില്ല. അവരെന്ത് ചെയ്യണം, തങ്ങളുടെ അവകാശങ്ങളും അധികാരങ്ങളും കിട്ടി മാന്യമായി ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അത് ഞാൻ നേടിയെടുക്കും എന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടെ നമ്മുടെ ബന്ധുക്കളെയും മാതാപിതാക്കളൊക്കെ മെനക്കെടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇവരാദ്യം ചോദിച്ച ഒരു വാക്കാണ് ഞാൻ പറയണതെന്ന് വെച്ചാൽ, എന്താണ് ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിൻ്റെ അടുക്കലുള്ള അവകാശങ്ങൾ എന്നാണ്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, ഒരു പിതാവ് എന്തൊക്കെയാണ് മകൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്, അതിപ്പോൾ എല്ലാവർക്കും ആലോചിച്ചാൽ കിട്ടുമല്ലോ. ആ മകളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, വാപ്പക്കാണ്. ആ അധികാരമാണ് ആർക്ക് കൈമാറുന്നത്, ഭർത്താവിന് കൈകാണ്. അപ്പോൾ ഒരു പിതാവിൽ നിന്ന് എന്തൊക്കെ ഒരു സ്ത്രീക്ക് കിട്ടുമോ അത് മുഴുവനും എന്താണ് കിട്ടണം, അതിൻ്റെ പുറമെ ഒരു ഭർത്താവ് എന്ന നിലക്ക് കിട്ടേണ്ട അവകാശങ്ങളും എന്തു ചെയ്യണം, പൂർണ്ണമായി ലഭിക്കാൻ അവൾ അർഹതപ്പെട്ടാണ്, അത് നേടിയിരിക്കണം. ഭൗതികമായ കോടതികളാണെങ്കിലും അല്ലെങ്കിൽ മതപരമായ കാതിമാരാണെങ്കിലും ഒക്കെ എന്തു ചെയ്യും, ഇദ്ദേഹം ഗുരുതരമായൊരു തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വസ്തുതകളാണെങ്കിൽ ഉറപ്പാണ്. അപ്പോൾ അത് നേടിയെടുക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കി അയാളെ സമ്മർദ്ദത്തിലാക്കി മാന്യമായി അവിടെ ജീവിച്ചു പോകാനൊരു സാഹചര്യം അവരുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്.
3: അടുത്തത് ഒരു സഹോദരനാണ്, അദ്ദേഹം പ്രവാസിയാണ്, 19 വർഷമായിട്ട് പ്രവാസിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല, അയാളുടെ ഒരു കാര്യത്തിലും അവർ ഒരു മുൻഗണന കൊടുക്കുന്നില്ല. വിളിച്ചാൽ മാത്രമേ അവരെടുക്കൂ, അതന്നെ എന്ത് ചെയ്യില്ല, അധികം സംസാരിക്കില്ല, ഭയങ്കര ഗ്യാപ്പാണ്. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ ഒന്ന് പരിഹരിക്കണമെന്നുണ്ട്. അവർ തന്നെ പറഞ്ഞു നമുക്കൊരു ഒരു കൗൺസിലിങ്ങിന് പോകാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം, അതിനവർ തയ്യാറല്ല. പിന്നെ വേറെ എന്തു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് ഇങ്ങോട്ട് വിളിക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു മെസ്സേജ് വിടട്ടെ എന്ന് വിചാരിച്ചാൽ അയാൾ അങ്ങോട്ടൊരു മെസ്സേജ് വിടുന്നത് വരെ ഇങ്ങോട്ടൊരു മെസ്സേജ് വിടില്ല, അത്രയും അയാൾ പരീക്ഷിച്ചു. ആകെ ഇയാൾക്കൊരു മൂഡ് ഓഫിലാണുള്ളത്. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
4: എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ്. പൊതുവേ നമ്മളിപ്പോൾ ആണുങ്ങൾ ഇങ്ങനെ വല്ലാതെ വിഷമം പറയണമെന്ന് നമുക്ക് കേൾക്കലില്ല. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇപ്പോൾ ഈ പുരുഷന്മാരുടെ ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവേ ഭാര്യമാരെന്ത് ചെയ്യൂല, ഭർത്താക്കന്മാരെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർക്ക് വേറെ കണക്ഷൻസ് വേണം. അതല്ല എന്നുണ്ടെങ്കിൽ അത്രയും നിരുത്തരവാദപരമായിട്ട് എന്തു ചെയ്യണം, ഭർത്താക്കന്മാർ പെരുമാറണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവർക്ക് പരസ്പരം സംസാരിക്കുമ്പോൾ ഇയാളുടെ കുറ്റപ്പെടുത്തലുകൾ ആക്ഷേപങ്ങളൊക്കെ ആകുമ്പോൾ അയാളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓരോരോ സമ്മർദ്ദങ്ങൾ വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ എന്താ പറയുക, ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കഴിയൂല, ഭർത്താക്കന്മാരെ ആശ്രയിക്കാതെ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, കുറച്ചും കൂടി ഒന്ന് നല്ല നിലക്കൊന്ന് പെരുമാറി നോക്കിയാൽ ശരിയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാണ്ടെങ്കിൽ ഇപ്പോൾ ആണുങ്ങൾക്ക് എളുപ്പമല്ലേ, എനിക്കൊരു ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളൊന്നും നീ തരുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ലേ. അല്ല, നിങ്ങൾ വേറെ വിവാഹം കഴിച്ചോളി, ഞാനിപ്പോൾ തൽക്കാലങ്ങളപ്പം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അയാൾ എന്തു ചെയ്യണം, അയാളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പറ്റുന്ന ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്കണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരാതിപ്പെടേണ്ട കാര്യം ഇതിലില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുക, അവർ നല്ല സ്വഭാവത്തിലൊന്ന് അങ്ങോട്ട് പെരുമാറി നോക്കുക, പരമാവധി അവരെ ഒന്ന് അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ പറയാം എനിക്കെന്തായാലും ഒരു വൈഫിൻ്റെ സ്നേഹവും ഇതൊക്കെ കിട്ടിയിട്ടേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിനക്ക് എൻ്റെ വഴി തേടാം, എനിക്ക് എൻ്റെ വഴിയും തേടാം, അതല്ല നിനക്ക് ഇങ്ങനെ നിന്നാൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ വേറൊരു വിവാഹം കഴിച്ച് സമാധാനമായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ശരിയാണെങ്കിൽ പറയണതൊക്കെ.
3: ഒരു സഹോദരൻ അദ്ദേഹം ചോദിക്കുന്നത്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഉപ്പയും അദ്ദേഹവും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തു. കുറേ ആളുകളിൽ നിന്ന് അവർ പണം കടം വാങ്ങി, ഇദ്ദേഹം ഇയാളുടെ ഭാര്യയുടെ സ്വർണം വിറ്റിട്ട് ഉപ്പാനെ സഹായിച്ചു. അങ്ങനെ ഉപ്പ കൃത്യമായ കണക്കുകളൊന്നും രേഖപ്പെടുത്താത്തപ്പോൾ ഷെയർ ചേർന്നവരൊക്കെ അതിന് ഒഴിഞ്ഞുപോയി. പിന്നെ കുറച്ച് പണത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഉപ്പയോട് ഇയാൾ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഉപ്പ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ. അവർ തമ്മിൽ വാക്കുതർക്കമായി. അങ്ങനെ വാക്കുതർക്കം ഉണ്ടായി. പിന്നെ ഈ ഷെയറിൽ കൂടിയ ആളുകളൊക്കെ പണം ഇദ്ദേഹത്തിനോട് വന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉപ്പയും ഇയാളും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് പഴയതുപോലെ ഉപ്പാനെ സ്നേഹിക്കാനോ ഉപ്പാനെ പരിചരിക്കാനോ സാധിക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്?
4: ഇതിൽ ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാൽ, ഇവരത് ഇങ്ങനെ കഴിഞ്ഞു പോയി എനിക്കൊണ്ട് ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എന്ത് ഇടപാട് നടത്തുകയാണെങ്കിലും അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്യണം. അത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാന തത്വമാണ്. ഇതാ തദായന്തും വിദൈനിൻ ഇലാജിൽ മുസമ്മ ഭക്ത പോകുന്നത്. നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ, കടം എന്നുള്ളത് ഏറ്റവും മിനിമം ഒരു ഇടപാടാണല്ലോ. നമ്മൾ അങ്ങേയറ്റത്തെ കടം കൊടുക്കുന്ന ആൾ പറഞ്ഞാൽ നമ്മൾ അത്രയും വിശ്വസ്തര ആൾക്ക് കടം കൊടുക്കുള്ളൂ, മനസ്സിലായി? അത് അയാൾ തരുന്ന നമുക്ക് ഉറപ്പാണ്, ഒരു പ്രശ്നമില്ല. അങ്ങനത്തതാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, എഴുതി, എന്തിനാണ് എഴുതി വെക്കണത്? എഴുതി വെച്ചില്ലെങ്കിൽ എന്താ വെച്ചാൽ, എഴുതി വെച്ചാൽ അതിനൊരു അവധി ഉണ്ടാവും. അപ്പോൾ ആ അവധിൻ്റെ സമയത്ത് ചോദിക്കാം, അല്ലെങ്കിൽ എപ്പോഴാണ് ചോദിക്കുക, അതിൻ്റെ നേരത്തെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മളൊരു പൈസ അങ്ങോട്ട് പിന്നെ അത്ര വേഗം ചോദിച്ചു കയറി. ഇനി തരാത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യും, ഓ എൻ്റെ ഒരു പൈസ, നമ്മൾ ഇത്രയും ബന്ധം ഉണ്ടായിട്ട്. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യും, തെറ്റിപ്പോവും. ഇവിടെ തെറ്റുന്ന ആര് തമ്മിൽ ബന്ധമാണ്, വാപ്പയും മകനും തമ്മിലുള്ള ബന്ധമാണ്. ഒരു കറക്റ്റ് എഗ്രിമെൻ്റ് വേണം. എന്ത് ചെയ്യണം, ഈ ബിസിനസ്സിൽ എത്ര ശതമാനമാണ് ഷെയർ ചേർന്നവർക്കുള്ള, പിന്നെ പങ്ക് എത്ര ശതമാനമായിരിക്കും, എത്ര ശതമാനം ഷെയറാണ് നമ്മളിത് ചേർന്നിട്ടുള്ളത്, അത് അവസാനം ഈ പൈസ നമ്മൾക്ക് തിരിച്ചു വാങ്ങണമെങ്കിൽ എത്ര മാസം മുന്നേ അറിയിക്കണം, നമുക്ക് എപ്പം വാങ്ങാൻ പറ്റും, നഷ്ടം വന്നാൽ അത് ആർക്കൊക്കെ നഷ്ടമായിരിക്കും എന്നൊക്കെ കറക്റ്റ് എഴുതി വെച്ചാൽ എന്താ, ഒരു പ്രശ്നമല്ല. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും കുടുംബകലഹങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിത്തീരും. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ, വാപ്പരത്തൊരു തെറ്റുപറ്റി, അതെന്താ വെച്ചാൽ അതിപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി. തൽക്കാലം ഇനി എന്ത് ചെയ്യാം, ഇത്തരം ഇടപാടുകളും കച്ചവടവും ഒന്നും വാപ്പനോട് ചേർന്ന് വേണ്ടെന്ന് തീരുമാനിക്കുക. പക്ഷേ വാപ്പ എന്നുള്ള നിലക്കുള്ള ആ ബന്ധവും പരിചരണങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. മനസ്സുകൊണ്ട് നമുക്ക് അകൽച്ചകൾ ഉണ്ടായാലും ആ അകൽച്ച നമ്മുടെ പെരുമാറ്റത്തെ ബാധിക്കാതെ കൊണ്ടുപോകുക എന്നുള്ളതേ സാധിക്കുള്ളൂ. പാരൻസിനേറ്റ് നമുക്ക് ചിലപ്പോൾ മുതിർന്ന കുറേ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ ആ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ അവിടെ ശത്രുത കാണിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഉള്ളിൽ വെക്കുക, പെരുമാറ്റങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രകടിപ്പിക്കാതിരിക്കണം എന്നാണ് തോന്നുന്നത്.
3: മറ്റൊരു സഹോദരൻ്റെ ചോദ്യമാണ്, അദ്ദേഹം പറയുന്നത് കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ അവരൊരുമിച്ചാണ് അവർ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നത്. കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം ഇവരെന്ത് ചെയ്യും, രണ്ടുപേരും ഒരുമിച്ച് കിടക്കും, അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അപ്പോൾ അദ്ദേഹം പറയുന്നത്, പീരീഡ് സമയത്ത് എന്ത് ചെയ്യില്ല, അദ്ദേഹം ഭാര്യയിൽ നിന്ന് വിട്ട് കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഭാര്യ സ്വാഭാവികമായിട്ട് പറയും, നിങ്ങൾക്ക് എന്നെ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ആ സമയത്തും എനിക്ക് എന്ത് ചെയ്യും, ഇതിന് താല്പര്യമുണ്ട്, പക്ഷേ പീരീഡ്സ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, ഹറാമായതുകൊണ്ട് തന്നെ ഞാൻ വിട്ട് കിടക്കുന്നത്. അപ്പോൾ അവൾക്കത് മനസ്സിലായിട്ടില്ല, പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ഇത് ഞാൻ ഹറാമായതുകൊണ്ട് അവളിൽ നിന്ന് വിട്ട് കിടക്കുന്നത് തെറ്റാണോ കുറ്റമാണോ എന്നുള്ളതാണ്.
4: ഇതിപ്പം തന്നെ നമ്മളോട് ചോദിക്കേണ്ട ഒരു പരസ്യമായ ഒരു കാര്യമല്ലേ ഇത്? ഇതെന്താണെന്ന് വിചാരിച്ചാൽ ആ വൈഫ് പ്രകടിപ്പിക്കുന്നൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, വെറും അവനവൻ്റെ ശാരീരിക ബന്ധങ്ങൾ മാത്രമല്ലല്ലോ ലൈഫ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പീരീഡ്സ് സമയത്ത് അവർ ഭയങ്കര മാനസിക സ്ട്രെസ് അനുഭവിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ത് ചെയ്യണം? ഭാര്യയും ഭർത്താവും ഒന്നിച്ചുറങ്ങുക, പരസ്പരം സമാധാനിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്വാഭാവികമായി എന്താ വെച്ചാൽ ഇപ്പോൾ ഒന്നിച്ച് കിടന്നാൽ എന്തെങ്കിലും സംഭവിക്കുക, എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ സ്വാഭാവികമായി ഇപ്പോൾ ശാരീരിക ബന്ധങ്ങൾ പാടില്ല എന്നറിയും. വേറെ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്തെന്നെ സംഭവിച്ചാലും അതിനൊന്നും ഇസ്ലാമികമായിട്ട് തെറ്റില്ല. ഒരു ഭാര്യയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഏത് രൂപത്തിലെ വൈകാരികമായ ശമനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാലും അതൊക്കെ ഇസ്ലാമിൽ എന്ത് ചെയ്യാണ്? അനുവദനീയമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിട്ടുകിടക്കുന്നത് എന്തായാലും ഒരു ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായും പിന്നെ ആ സമയത്തുള്ള ബന്ധങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാം വേണം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തെ പരിശോധിച്ചാൽ എന്ത് ചെയ്യും? ആ സമയത്ത് നന്നായി കെട്ടി വെച്ചിട്ട് എല്ലാ നിലക്കുമുള്ള ബന്ധങ്ങളല്ലാത്ത ബാക്കിയുള്ളതെല്ലാം നടന്നിരുന്നു എന്നൊക്കെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ തന്നെയല്ലേ നമ്മുടെ മാതൃകകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് വൈഫിന് ഇങ്ങനെ ഒരു മാനസിക വിഷമമുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? അയാൾ മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കണം. മാത്രമല്ല വലിയൊരു തെറ്റിദ്ധാരണ കൂടെ അവർക്കുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ആത്മാർത്ഥമായൊരു സ്നേഹമില്ല, ഇതൊരു ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബന്ധമാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുമ്പോൾ അതൊക്കെ ഗുരുതരമായ തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? ഒന്നിച്ചുതന്നെ ഉറങ്ങണം. എന്ത് ചെയ്യുക? ബാക്കിയുള്ള നിലക്കുള്ള എല്ലാ സഹകരണങ്ങളും സ്നേഹപ്രകടനങ്ങളും എല്ലാം ഉണ്ടാകുക തന്നെയാണ് വേണ്ടത്.
3: ഒരു സഹോദരി, അവർ വിധവയാണ്. അവൻ 10 വർഷത്തോളമായി ഭർത്താവ് മരിച്ചിട്ട്, മകന് 25 വയസ്സായി, അവന് ജോലിയുണ്ട് ബാങ്കിൽ. ഉപ്പാൻ്റെ ജോലി തന്നെ ബാങ്കിലാണ് ജോലി. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ആദ്യമൊക്കെ കുട്ടിയായിരുന്ന സമയത്തൊക്കെ നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിസ്കാരം കാര്യങ്ങളൊന്നുമില്ല. ജോലിക്ക് പോകും, തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് പിന്നെ പുറത്തു പോയാൽ രാത്രി കുറേ വൈകിയേ വരുള്ളൂ. എവിടെ പോകണം, എന്തിനു പോകണമെന്നൊന്നും അറിയില്ല. വേറെ എന്തെങ്കിലും വല്ല തെറ്റുകുറ്റങ്ങളും അതും അറിയില്ല. എന്നാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ പക്കായിട്ട് ചെയ്യും. ഉമ്മാനെ ഭയങ്കര സ്നേഹമാണ്. എന്തെങ്കിലും ചെറിയ വയ്യായ്ക ഉണ്ടെങ്കിലും ഉമ്മങ്ങൾ ചെയ്യേണ്ട, അത്രത്തോളം കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ദീന് പറയുമ്പോൾ മാത്രം അവൻ എന്ത് ചെയ്യും? എതിർത്ത് സംസാരിക്കും. നിസ്കരിക്കൂല, വെള്ളിയാഴ്ച ഒരു ജുമാക്ക് പോയാലായി എന്ന് മാത്രമാണ് ഉമ്മ പറയുന്നത്. അപ്പോൾ കല്യാണം കഴിപ്പിക്കണമെന്ന് ഉമ്മാക്ക് ആഗ്രഹമുണ്ട്. ഇനി കല്യാണം അന്വേഷിക്കുമ്പോൾ തന്നെ ദീനിയായ ഒരു കുട്ടീനെ കിട്ടുമോ, ഇവൻ ഇങ്ങനെ ഇവൻ നന്നാകുമോ, കല്യാണം കഴിച്ചാലെങ്കിൽ നന്നാകുമോ എന്നൊക്കെ ഒരു സംശയത്തിലാണ് ഇവർ വല്ലാതെ വ്യവരാതിപ്പെട്ടിട്ട് എഴുതിയിട്ടുള്ളത്.
4: നല്ലൊരു സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവൻ്റെ വിവാഹം എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. അപ്പോൾ വിവാഹം കഴിക്കുന്ന ആൾ എപ്പോഴും എന്ത് ചെയ്യണം? തൻ്റെ കാഴ്ചപ്പാടുകൾ തുറന്നു പറയണം. അപ്പം എന്ത് ചെയ്യണം? അപ്പോൾ അവനൊരു കുട്ടിനെ കല്യാണം, ഏത് തരം കുട്ടിനെ കല്യാണം കഴിക്കണം? നമുക്ക് ചോദ്യമാണല്ലോ, നിനക്ക് നല്ല ദീനുള്ളൊരു കുട്ടി വേണോ, ദീനില്ലാത്ത കുട്ടി വേണോ, എങ്ങനെയാണ് നീ ഉദ്ദേശിക്കുന്നത് ചോദിക്കുക. അപ്പോൾ ഒരു ചർച്ചപ്പോൾ രൂപപ്പെട്ട് വരും. അപ്പോൾ ചില ആളുകൾ മതപരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഉദാസീനത കൊണ്ടായിരിക്കും. അതൊന്നും വലിയൊരു കാര്യമില്ല, നിസ്കരിച്ചിന് എന്താ പ്രശ്നം, അകഞ്ഞ് കുറച്ച് ആകുമ്പോൾ നിസ്കരിക്കുക. അങ്ങനത്തെ ആളുകളെ ജുമാക്ക് പോയി ബാക്കി നിസ്കാരം ഒഴിവാക്കൽ അധികം അങ്ങനത്തെ ആൾക്കാരാണ്, ഉദാസീനത. അപ്പോൾ ശരിക്കും അവൻ്റെ സുഹൃത്തുക്കാർ ഉപയോഗിച്ചിട്ട് ദീനിയായിട്ട് ഇവരൊന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അയാൾ നന്നായി വരും. വിവാഹമൊക്കെ നടക്കാൻ പോകുമല്ലേ, നീ എന്തെങ്കിലും ഒരു പെർഫെക്റ്റ് ആവണം, ചിലപ്പോൾ നീ നിസ്കരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ വന്നാൽ അന്നേരം സഹകരിച്ച് പോകില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു ഉത്ബോധനത്തിലൂടെ അയാളെ കിട്ടും. അല്ല, അയാളൊരു ഒരു നിരീശ്വരത്വം, അതായത് ഒരു യുക്തിവാദം, ഒരു മതനിരാസം, അതാണ് അവനെ സ്വാധീനിച്ചത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മുസ്ലിം പെൺകുട്ടിനെ അവനെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കൽ ഇസ്ലാമികമായി പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ ഇല്ലെന്നൊന്ന് അറിയണം. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് സംബന്ധമായി അറിയുന്ന ആളുകളുമായി ബന്ധപ്പെടുത്തി അവൻ ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കൊടുക്കണം. എന്തായാലും പ്രായപൂർത്തിയായ ഒരാൾ എന്നുള്ളതിലേക്ക് ഉമ്മക്ക് പരിമിതികളുണ്ട്. അവൻ്റെ കാര്യം അവൻ തന്നെയാണ് കേൾക്കേണ്ടത്. പക്ഷെ ഇത്ര കാലം നിസ്കരിക്കുക നടന്നൊരാൾ എന്നുള്ളതിലേക്ക് അവനൊരു തെറ്റായ വഴിക്ക് പോകുമ്പോൾ, നരകത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ഉമ്മക്ക് ഒരു വിഷമം ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അവൻ്റെ നല്ല സുഹൃത്തുക്കളെ, നല്ല ബന്ധങ്ങളെയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം? അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള നല്ലൊരു ശ്രമം നടത്തണം. എന്തായാലും ഇതൊരു നല്ല സമയമാണ്. വിവാഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവൻ്റെ കാഴ്ചപ്പാടുകളൊന്ന് തീരുമാനിക്കണം എന്നുള്ള നിലക്കുള്ള ഡിസ്കഷനിലേക്ക് പോയാൽ എനിക്കോണത് അവനൊരു നല്ല വഴിക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
3: മറ്റൊരു സഹോദരി, അവർ പിന്നെ ഇപ്പോൾ ഗർഭിണിയാണ്, ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആദ്യ ഗർഭസമയത്ത് ഭർത്താവ് പ്രവാസിയാണ്, അദ്ദേഹം വന്നാൽ നല്ല സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടുന്ന് പോയാൽ അദ്ദേഹത്തിന് അത്ര പരിഗണന ഒന്നുമില്ല, വിളിച്ചോളന്നോ, വിളിച്ചാൽ തന്നെ വലിയ മറുപടി കിട്ടിക്കോളണമെന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയുള്ളത്. ഇപ്പോൾ വന്നിട്ട് പോയി ഇപ്പോൾ അവർ ഗർഭിണിയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നതാണ്, ആ പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും ഭർത്താവിൻ്റെ അവസ്ഥ? ഞാനാണെങ്കിൽ അദ്ദേഹത്തെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പക്ഷേ അദ്ദേഹം എന്നെ പരിഗണിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വരുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടും, അതെൻ്റെ ഗർഭത്തിലെ കുട്ടിയെ അത് ബാധിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഒരു ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ചോദ്യം.
4: ഇത് മനുഷ്യൻ്റെ പ്രകൃതിപരമായ ഒരു കാര്യമാണത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രായപൂർത്തിയായ ആളുകൾ ഒന്നിച്ച് വിവാഹം കഴിഞ്ഞിട്ട് അവരിങ്ങനെ നെവർ മൈൻഡായി പോണതെന്നാണ്. അധികം ഗൾഫുകാരെക്കുറിച്ചാണ് ഈ ഒരു പരാതി നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നിരന്തര സഹവാസം ഇല്ലാത്തത് കൊണ്ട് എന്താ വെച്ചാൽ, പൊതുവേ വിവാഹിതനായിട്ട് ഗൾഫ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹിതനാകാതെ ഗൾഫ് പോയാലും ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ തൽക്കാലം തൻ്റെ വൈകാരിക ശമനങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും പരിപാടികൾ അവരവിടുന്ന് തെറ്റായ നിലക്ക് ഒപ്പിക്കുന്നുണ്ടായിരിക്കും. അത് ചിലപ്പോൾ അവിഹിത ബന്ധങ്ങളാവാം, അതല്ലെങ്കിൽ പിന്നെ പോൺ സൈറ്റുകളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടികളാവാം. ഇതൊക്കെ ഉള്ള ആളുകൾക്ക് എന്താ പറയുക, അവരുടെ സെക്ഷ്വലായ താല്പര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ പരിമിതമാകും. അപ്പോൾ അവരെ ഭാര്യമായി വരുന്ന ആളുകൾ എന്തായിരിക്കും, അവർക്ക് ഭാര്യമാരെ അത്ര ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഭാര്യമാർക്ക് ഈ ദുസ്വഭാവം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഇവർക്ക് ഇവരില്ലാതെ പറ്റൂല. അപ്പോൾ തന്നോട് താല്പര്യമില്ലാത്ത ഒരാളെ ഭയങ്കരമായി ആഗ്രഹിച്ചിട്ടും അയാളിൽ നിന്ന് നല്ല പ്രതികരണങ്ങൾ ആഗ്രഹിച്ചിട്ടും എന്തു ചെയ്യാണ്, ദാഹിച്ച് ആശിച്ച് കഴിച്ചുവിട്ടാണ്. പക്ഷെ അവർക്ക് അവരെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, വരുമ്പോൾ അവരുടെ കർമ്മങ്ങൾ നിർവഹിച്ച് പോകും, ഇവരാ കുട്ടികളെ വളർത്തി അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഗർഭകാലഘട്ടങ്ങളിൽ ടെൻഷൻ വരുന്നത് കുട്ടികളെ ഒരു പക്ഷേ കുട്ടികൾക്ക് വൈകല്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പം ടെൻഷൻ അടിക്കാക്കുക നല്ലത്. ഇപ്പോൾ നല്ലതെന്താണെന്ന് വിചാരിച്ചാൽ, എന്തായിരുന്നാലും ഈ ഒരു പ്രസവം കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ ഒരു തീരുമാനമാക്കും. ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യട്ടെ, ഗർഭിണിയാണല്ലോ, ഒരു കുട്ടിയും കൂടി ഇൻഷാല്ലാക്കൊക്കെ നമ്മളെ ഭാവിയിൽ നമ്മളെ സഹായിക്കാൻ ഈ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കുട്ടീനെ എന്ത് ചെയ്യുക, നല്ല രൂപത്തിലുണ്ട്. ഇപ്പോൾ തൽക്കാലം ഭർത്താവ് ഇല്ലാത്ത പോലെയാണ് മനസ്സുകൊണ്ട് വിചാരിക്കുക. കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിലൊക്കെ സഹകരണത്തോടെ മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യുക, ഈ ഗർഭം പ്രസവിച്ച് കഴിയുന്ന സമയത്ത് ഞാനൊരു തീരുമാനത്തിലെത്തും എന്ന് എന്ത് ചെയ്യണം, തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോകാനായിരിക്കും നന്നായിരിക്കുക. തൽക്കാലം ഇപ്പം ഭർത്താവിനെ നന്നാക്കാനും ഒക്കെ പോകാം. പിന്നെ വേറൊരു കഴിവ് എന്താ വെച്ചാൽ, വേണമെങ്കിൽ ഒരു പരീക്ഷണം നടത്താം. ഇവരിപ്പോൾ നമ്മോട് പറഞ്ഞ ഈ വേദന ഉണ്ടല്ലോ, ഇത് ഭർത്താവിന് മനസ്സ് തട്ടുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം, ഒന്ന് സങ്കട വിഷമമൊക്കെ ആയിട്ട് അയാളെ കുറ്റപ്പെടുത്താതെ ഒരു സങ്കടം പറയലുണ്ടല്ലോ നമ്മൾ. നമ്മളിപ്പോൾ ഒരാളെ മുന്നിൽ സങ്കടം പറയാം എങ്ങനെയാണ്, ഇപ്പോൾ ഒരു കൗൺസിലറുടെ മുന്നിലെത്തി ഒരു സങ്കടം പറഞ്ഞു, ഈ പടച്ചവന് മുന്നിൽ നമ്മൾ സങ്കടം പറഞ്ഞു. അപ്പോൾ ആ സങ്കടം പറയുമ്പോൾ നമ്മുടെ വേദന പറയാം, അദ്ദേഹത്തെ പ്രതിയാക്കാതെ. ഒരു പക്ഷേ അങ്ങനത്തെ ഒരു വോയിസ് അയാൾ കിട്ടാൽ, ആ വോയിസ് അയാൾ കേട്ട ചിലപ്പോൾ ഒരു മനമാറ്റത്തിന് കാരണമായിത്തീരും. ഒന്ന് പരിശ്രമിച്ച് നോക്കുക, പ്രാർത്ഥിക്കും ചെയ്യാൻ.
3: പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അനവധി നിരവധി ചോദ്യങ്ങൾ ഇനിയും പരിഹരിക്കേണ്ടതുണ്ട്, മറുപടി നൽകേണ്ടതുണ്ട്. നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും എഴുതുക. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ 9544845840 എന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇൻഷാല്ലാ ഈ സംവിധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പരിഗണിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഹ്റദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഇപ്പോൾ കേട്ടത് സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവയ്ക്കാം. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഹനീഫ വണ്ടൂർ എന്നിവർ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
5: എന്നും സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന നവദമ്പതികൾ ചെറിയ പിണക്കങ്ങൾക്ക് പോലും അമിത ആയുസ് അവർ കൊടുത്തിരുന്നില്ല. പക്ഷേ അന്നത്തെ ആ വഴക്ക് പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായിരുന്നു. ഭർത്താവ് പല തവണ ഭാര്യയോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഭാര്യ ഒന്നും മിണ്ടിയില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും മറുപടികൾ മോളലുകളിൽ മാത്രം ഒതുങ്ങി നിന്നു. അന്ന് രാത്രി രണ്ടുപേരും പിണങ്ങിയാണ് കിടന്നത്. എന്നും രാവിലെ സുബ്ഹി നമസ്കാരത്തിന് ഭർത്താവ് നേരത്തെ എഴുന്നേൽക്കുകയും നമസ്കരിക്കാൻ പള്ളിയിൽ പോവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അന്ന് ഭാര്യയാണ് നേരത്തെ എണീറ്റതും നമസ്കരിച്ചതും. രാത്രിയിലെ ആ വഴക്കിന്റെ ദേഷ്യസ്ഥാൻ അടുക്കള പണാതൽ ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞു. 8 മണി കഴിഞ്ഞിട്ടും ഭർത്താവ് എണീറ്റില്ല. സുബ്ഹിക്ക് ശേഷമുള്ള ഉറക്കം പതിവില്ലാത്ത ഭർത്താവിനെ അന്വേഷിച്ച് ഭാര്യ പതുക്കെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് മുഖം കൊടുക്കാതെ പറഞ്ഞു, 8 മണിയായി, എഴുന്നേൽക്കൂ. ഭർത്താവ് ഒരു അനക്കവുമില്ല. വീണ്ടും പറഞ്ഞ്, നിങ്ങളോടാണ് എഴുന്നേൽക്കൂ. തന്റെ ദേഷ്യം ഉള്ളിലൊതുക്കി പതുക്കെ ദേഹത്തൊന്ന് തട്ടി. ആ ഭർത്താവിൻ്റെ ശരീരം തണുത്ത് മരവിച്ച പോലെ ആ ഭാര്യയ്ക്ക് തോന്നി. ഭാര്യ ആ മുഖത്തേക്ക് നോക്കി. വിടറിയ ശബ്ദത്തോടെ ഭാര്യ വിളിച്ചു, ഇക്ക. വിളികളുടെ ശബ്ദം കൂടി, ഒരു അനക്കവുമില്ല. ആ ഭർത്താവിൻ്റെ റൂഹ് അവരിൽ നിന്നും എരിഞ്ഞുപോയിരിക്കുന്നു. താൻ ഇഷ്ടപ്പെടുന്ന ഭാര്യ പിണങ്ങിയതിൽ ആ ഹൃദയം വേദനിച്ചിരിക്കാം. ഒരിക്കലും ഭാര്യ ഭർത്താവ് വഴക്കിടല്ലേ, റൂഹ് നമ്മളിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും പിരിയാം.
6: ചിന്തയും ഏകദേശം ആ ഒരു ധാരണയിൽ തന്നെ പോണതല്ലേ. പിന്നെ സത്യത്തിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതേ ആ ഒരു ആംഗിളിലാണ് അതിൻ്റെ മറ്റൊരു അല്ലേ ഒരു മറ്റൊരു ഭാഗമാണ് വന്നിട്ടുള്ളത്. ഏത് ഒന്ന്, നമ്മൾ കിടന്നുറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എന്ത് പിണക്കങ്ങളുണ്ടെങ്കിലും ഒരു സലാം പറഞ്ഞ് കിടന്നിട്ടില്ലെങ്കിലുള്ള വിഷയം, അല്ലെങ്കിൽ ഒന്ന് സാരല്ല കേട്ടോ എൻ്റെ അടുത്ത് വന്നു പോയതാണ് എന്ന് പറഞ്ഞ് കിടന്നിട്ടില്ലെങ്കിലുള്ള വിഷയം, പിന്നീട് അവരുടെ മരണം വരെ ആരാണോ ജീവിച്ചിരിക്കുന്നത്
7: അവർ അവരുടെ മരണം വരെ അവർ ആ ട്രോമ അവരെ പിന്തുണ്ടാവേണ്ടേയിരിക്കും.
6: തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അങ്ങനെയുള്ള ആളുകളുടെ അനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളൊക്കെ നമ്മൾ എന്ന കാര്യം പറഞ്ഞു, ഞാനിത് അറിയാതെ പറഞ്ഞു പോയതാണ്. അതായത് അന്ന് വരെ ഞങ്ങളങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, തെറ്റുണ്ടാവാറില്ല. പക്ഷേ അന്ന് കുറച്ചധികം വഴക്ക് കൂടി. അതാ പുള്ളിക്കാരൻ എന്തോ ഒരു ദേഷ്യത്തിൽ അല്ലെങ്കിൽ എന്തോ ഒരു ഈ യാത്രയൊക്കെ ചെയ്ത് തിരിച്ച് വരുന്ന അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോകുന്ന ഭർത്താക്കന്മാരുടെ ഒരു മനസ്സ് എന്ന് പറഞ്ഞത് ആർക്കും ആരെ അങ്ങനെ വെറുക്കാൻ കഴിയുന്നില്ല. സത്യമല്ലേ അത്? ഇപ്പം ഭാര്യ എന്നുള്ള നിലക്ക് നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള നിലക്ക് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ പറ്റും. ഈ സംസാരം കൊണ്ടായിരിക്കും മിക്കവാറും എന്ത് ചെയ്യണത്, സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അത് എവിടം വരെ പാടുള്ളൂ എന്നറിയോ? ഞാൻ മനസ്സിലാക്കുന്നത് അത് കിടപ്പറ വരെ. കിടപ്പറയിൽ നിന്ന് എന്തായാലും ഇത് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാറല്ലാട്ടെ എന്ന് പറയാൻ ഭയങ്കര ഒരു എനർജിയാണത്. എൻ്റെ അടുത്ത് അത് വന്നു പോയി എന്നുള്ള, പക്ഷെ സമ്മതിക്കൂല, പിശാച്ച് സമ്മതിക്കൂല.
7: ഈഗോ ആണ്,
6: ഈഗോ വലിയ പ്രശ്നമാണ്.
7: പക്ഷെ ആ ഈഗോ എല്ലാം ഒതുങ്ങി ഒരു എന്താ പറയുക, ശാന്തസമുദ്രം പോലെ അതങ്ങനെ കിടക്കുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്.
6: അതെ അതെ.
7: പിന്നെ അതിന് ഒന്നുമില്ല, പിന്നെ ഈഗോക്ക് പ്രസക്തി ഇല്ല.
6: അത് പിന്നെ ഞാൻ ഇതിങ്ങനെ കേട്ടപ്പോഴേ എന്നോട് വ്യക്തിപരമായിട്ട് തന്നെ പറഞ്ഞു, ഇപ്പോഴും ഇങ്ങനെ അത് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അവർ അത്രയും വൈകാരികമായിട്ടാണ് സംസാരിച്ചത്. ഇനിയിപ്പോൾ ഞാൻ ആരോ എങ്ങനെ അവരോട് പൊറുക്കലിനെ ചോദിക്കാനാണ്? സംഭവം ശരിയല്ലേ? കാരണം അതുവരെ അവർ 10-18 കൊല്ലം ഗൾഫിൽ നിന്നൊരു ഭർത്താവ്, അദ്ദേഹം തിരിച്ചു വന്ന് നല്ല സന്തോഷകരമായിട്ട് 3-4 മക്കളുണ്ട്, സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുകയാണ് ജീവിതം. ഇടക്ക് ഇങ്ങനെ സ്വാഭാവികമാണല്ലോ ഭാര്യ ഭർത്താക്കന്മാരുടെ സംസാരം ഉണ്ടാവാറുണ്ട്. പക്ഷെ എപ്പോഴും എന്നെ പുള്ളിക്കാരി പറയാൻ കാരണം എന്തറിയോ, അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഹാരിസ് മൗലവിയുടെ ഈ ഒരു കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ് ഞാൻ കേട്ടത്. അവിടെ എന്തുണ്ട്, ഈ ഒരു വിഷയം പറയുന്നുണ്ട്.

0: ക്കന്മാരുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഏത് ബന്ധങ്ങളും എപ്പോഴും ഇങ്ങനെ എത്ര അടുത്ത ആൾക്കാരാണെങ്കിൽ 24 മണിക്കൂർ അവരെ മുഖാമുഖം നോക്കിയിരിക്കുന്നില്ല.
1: ഇല്ല ഇല്ല ഇല്ല,
0: തൊട്ടടുത്ത ഒരു ഒരു ഒരു അവസരത്തിൽ അവർ മറിഞ്ഞ് തിരിച്ചു വരുമോ എന്നുള്ളതിന് ഒരു ഉറപ്പില്ല. ഇനിയിപ്പം ഭാര്യ ഭർത്താക്കന്മാരല്ല, വേറെ സൗഹൃദ ബന്ധങ്ങളാവട്ടെ, കുടുംബ ബന്ധങ്ങളാവട്ടെ, ഏത് ബന്ധങ്ങളിലും പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എത്രമാത്രം നമ്മൾ അതിന് പരിഹരിക്കാൻ മനസ്സിലാതെ പോകുന്നു, തൊട്ടടുത്തൊരു പ്രഭാതം അവരുണ്ടാവണമെന്നുള്ളതിന് ഒരു ഉറപ്പില്ല.
1: അല്ല, ഇതിപ്പം ഞാൻ നമ്മളിപ്പോൾ ഒരു കുടുംബ ബന്ധത്തിൻ്റെ വിഷയം മാത്രമല്ല നിങ്ങൾ പറഞ്ഞപ്പോഴാണ്, സംഘടനാ വിഷയങ്ങളിലൊക്കെ പലപ്പോഴും പല ആളുകളും, അത് രാഷ്ട്രീയ ആകട്ടെ മതസംഘടനകളാവട്ടെ, പലപ്പോഴും അവനവൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഗുരുനാഥന്മാരെ വരെ വഴക്കിടുന്ന ആളുകളുണ്ടാവും,
0: വ്യക്തിഹത്യ ചെയ്യുക.
1: അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണം അറിയുള്ളൂ.
0: പോയിട്ട് അല്ലേ പൊരുത്ത് പിടിക്കാൻ പറ്റും.
1: ഭയങ്കര ഗൗരവമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ചില ആളുകൾ എന്ത് ചെയ്യും, ഈ ഒന്ന് ജയിക്കാൻ വേണ്ടിട്ട് ശൈത്താനവനോ പിന്നാലെ ഒന്ന് പറയാൻ വേണ്ടിട്ട് പ്രേരിപ്പിക്കും. അത്
0: ജയിക്കത് പിശാചാണ്. പിശാച് പറഞ്ഞാൽ കാരണം അവിടെയാണ് പിശാച് സന്തോഷിക്കുന്നത്.
1: അതെ അതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളൊന്ന് ഉപദേശിച്ചേരി തന്നെ പോലാത്ത
0: കുളം,
1: നീ എടാ കോപിക്കണ്ട, ദേഷ്യം പിടിക്കണ്ട. ആ കോപം അല്ലെങ്കിൽ ദേഷ്യം അതുമായുണ്ടാകുന്ന വൈകാരിക സംസാരങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാൽ തന്നെ കുറേ എന്ത് സമാധാനം. ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത് പഠിപ്പിക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ചിന്തയിൽ നമുക്ക് കിട്ടിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് അത് ചോദിക്കാനോ അല്ലെങ്കിൽ അവരോടൊന്ന് മാപ്പ് പറയാനോ അവസരം ഉണ്ടാവില്ല. ഗുരുനാഥന്മാരെ പഠിപ്പിച്ച ആളുകളെ, നേതാക്കന്മാരെ, ഇവരൊക്കെ നമ്മൾ വേണ്ടാത്ത രൂപത്തിൽ ആരോപണമോ അല്ലെങ്കിൽ കുറ്റം പറയുകയൊക്കെ ചെയ്തതിന് ശേഷം പിറ്റേ സുപ്രഭാതത്തിൽ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടാവും, അവരും ഉറങ്ങിയിട്ടുണ്ടാവും, അടുത്ത സുബഹിക്ക് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലെ ഒന്നാമത്തെ ക്ലിക്കിൽ തന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മുഖം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഒരു ചിത്രമാണെങ്കിൽ ആദ്യം ഓടി വരെന്തായിരിക്കും, പടച്ചവനെ ഞാനത് പറഞ്ഞു പോയല്ലോ, ഇനി എവിടെ പോയിട്ടാണ് മാപ്പ് ചോദിക്കുക. അത് വലിയൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ അത് ഇപ്പം ചിന്തയിൽ വന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ചിന്താ വോയിസിൽ നമ്മൾ കേട്ടത് ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും, ലോകത്ത് നമ്മൾ മനുഷ്യരായി നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഏത് മേഖലകളിലും തീർച്ചയായിട്ടും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന വലിയൊരു ഒരു ഒരു കാര്യം തന്നെയാണതെന്ന് മനസ്സിലാക്കി
0: നിൽക്കുമ്പോഴേ, ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയാറുണ്ട്.
1: അതെ,
0: ആൾക്കൂട്ടത്തിൽ നമ്മൾ കുറച്ചൊക്കെ തനിയെ നിന്നിട്ട് അവനവനിലേക്കൊന്ന് കുറേയൊക്കെ ഒന്ന് ആലോചിക്കേണ്ടത്, ഈ പാച്ചിലുകൾക്കിടയിൽ അതിനൊന്നും അവസരം കിട്ടാതെ പോകും. അപ്പോൾ അതാണ് പീസ് റേഡിയോ സത്യത്തിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നിർവഹിക്കുന്നത്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുജീബ് ഒട്ടുമലാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബത്തി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ദൈവിക വചനമാണ് എന്ന് എല്ലാ സമയങ്ങളിലും ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വതആല മാനവരാശിയെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഇറക്കിയ പരിശുദ്ധ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത വിധം അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ വചനങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ ദൈവവചനമാണെന്നും അതിന് തുല്യമായി മറ്റൊന്നില്ലെന്നുമുള്ള വാദത്തെ, അതിൻ്റെ അജയ്യതയെ സമർത്ഥിക്കുന്ന പ്രധാന തെളിവുകളെ നമുക്ക് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ചില കാര്യങ്ങളെ സൂചിപ്പിക്കുകയാണ്. അതിലൊന്ന്, ഭാഷാപരവും സാഹിത്യപരവുമായ ഔന്നിത്യവും അനുകരിക്കാനാവാത്ത വിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയുമാണ്. ഖുർആനിലെ സൂറത്തുകൾക്ക് സമാനമായ ഒരൊറ്റ അധ്യായമെങ്കിലും നിർമ്മിച്ചു കൊണ്ടുവരാൻ വിശുദ്ധ ഖുർആൻ മനുഷ്യരോടും ജിന്നുകളോടും വെല്ലുവിളിച്ചിട്ടുണ്ട്. ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വ ഇൻ കുൻതും ഫീ റൈബി മിമ്മാ നസൽന അലാ അബ്ദിന ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന് സമാനമായ ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വചനം തീർച്ചയായും വിശുദ്ധ ഖുർആനിൻ്റെ അജയ്യതയെ വിളിച്ചോതുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 1400 വർഷങ്ങളായി ഈ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെയാണ് വളരെ അതുല്യമായ, തുല്യതയില്ലാത്ത ഒരു ഘടനയാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കവിതയോ സാധാരണ ഗദ്യമോ അല്ല. സാധാരണയായി ഭാഷകളിൽ 2 തലങ്ങളാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. അത് ഒന്ന് പ്രോസ് ആയിരിക്കും, അല്ലെങ്കിൽ പോയട്രി ആയിരിക്കും. അറബി ഭാഷയുടെ വ്യാകരണ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് തന്നെ തികച്ചും വ്യത്യസ്തവും ആകർഷകവുമായ ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നത് അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഭാഷാ പണ്ഡിതന്മാരുടെ ചർച്ചകളിൽ കാണാൻ സാധിക്കുന്നത് അത് പ്രോസല്ല, അതേപോലെ പോയട്രിയുമല്ല, മറിച്ച് പോയറ്റിക്കൽ പ്രോസാണ് എന്നഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. ഏതായിരുന്നാലും ഒരു ഭാഷയിലും ഒരു ശൈലിയിലും ഇത്തരം സമീപനങ്ങളെ കാണാൻ സാധ്യമല്ല എന്നത് ഇതിൻ്റെ അത്ഭുതമായി നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവായി നമുക്ക് ഉദാഹരിക്കാൻ പറ്റും. അതേപോലെ മറ്റൊന്നാണ് അതിൻ്റെ അക്ഷരങ്ങളുടെ വിന്യാസം. നിരക്ഷരനായ ഒരു മനുഷ്യന്, അഥവാ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യന് സ്വയം നിർമ്മിക്കാൻ കഴിയാത്ത വിധം കൃത്യവും ആഴമേറിയതുമായ പദസമ്പത്താണ് ഇതിലുള്ളത് എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൂടാതെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ശാസ്ത്രീയമായ പല സൂചനകളെയും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനമായി ഒന്ന്, പ്രപഞ്ചോൽപ്പത്തി, അതിൻ്റെ സൂചനയെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാം. ബിഗ് ബാങ് തിയറിയിലൂടെയാണ്, മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലൂടെയാണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്ന് പരാമർശിക്കുന്ന ശാസ്ത്ര സൂചനകൾ, അത് ഖുർആനിലെ സൂറത്തു അംബിയയിലെ 30-ാമത്തെ വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു മാതാവിൻ്റെ ഉദരത്തിൽ വളർന്നു വന്ന ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭ്രൂണശാസ്ത്രം, അതിനെ കൃത്യവും വ്യക്തവുമായി വിശദീകരിക്കുന്ന വചനങ്ങളെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ 12-13 വചനങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഖുർആൻ പറയുകയാണ്, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തി മിൻ തീൻ ഥുമ്മ ജഅൽനാഹു നുതുഫത ഫീ ഖറാരിൻ മക്കീൻ ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്, പിന്നീട് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അല്ലാഹു പരാമർശിച്ചുകൊണ്ട് പറയുന്നു, തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വച്ചു. പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി. തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തി. എന്നിട്ട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ മറ്റൊരു തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് രണ്ട് കടലുകൾ തമ്മിൽ കലരാതെ വേർതിരിഞ്ഞു നിൽക്കുന്ന പ്രതിഭാസത്തെ പരാമർശിക്കുന്ന വചനങ്ങൾ പോലും വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. സൂറത്തു റഹ്മാനിലെ 19-20 വചനങ്ങൾ ആ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമ ബർസഖുന ലാ യബ്ഗിയാൻ എന്ന ആ വചനം തീർച്ചയായും ആ ഒരു ആശയത്തെ സൂചിപ്പിക്കുകയാണ്. രണ്ട് കടലുകളെ തമ്മിൽ കൂടിച്ചേരത്തക്ക വിധം അവൻ അയച്ചുവിട്ടിരിക്കുന്നു. അവ രണ്ടിനുമിടക്ക് അവ അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക വിധം ഒരു തടസ്സവുമുണ്ട്. വിശുദ്ധ ഖുർആനിലെ രണ്ട് കടലുകൾ അത് കൂടിച്ചേരാതെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെ പരാമർശിച്ചുകൊണ്ടുള്ള വചനത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് ചരിത്രപരവും പ്രവചനപരവുമായ കൃത്യത ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. മുൻകാല പ്രവാചകന്മാരുടെയും ജനവിഭാഗങ്ങളുടെയും ചരിത്രം മറ്റു വേദഗ്രന്ഥങ്ങളിലെ പിഴവുകൾ തിരുത്തിക്കൊണ്ട് കൃത്യമായി വിവരിക്കുന്നു. ഭാവി പ്രവചനങ്ങൾ പോലും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. റോമക്കാർ പേർഷ്യക്കാരോട് തോറ്റ സമയത്ത് വരും വർഷങ്ങളിൽ റോമക്കാർ വിജയം തിരിച്ചുപിടിക്കുമെന്ന് ഖുർആൻ മുൻകൂട്ടി പ്രവചിക്കുകയും അത് അക്ഷരം പ്രതി സംഭവിക്കുകയും ചെയ്തതായി ഖുർആനിലൂടെ വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു റൂമിലെ ആ വചനം ഗുലിബത്തു റൂം എന്ന പ്രയോഗമാണ്, അഥവാ റൂം അതിജയിക്കും എന്ന ഒരു പ്രഖ്യാപനം, ഒരു പ്രയോഗം തീർച്ചയായിട്ടും ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത വിധം അവശതയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഖുർആനിൻ്റെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും പിന്നീട് ചരിത്രം പറയുന്നത് റോം വിജയിച്ചു എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ 23 വർഷങ്ങൾ കൊണ്ട് പല സാഹചര്യങ്ങളിലായി അല്പാൽപമായി അവതരിപ്പിക്കപ്പെട്ടു പോലും വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളിലോ വചനങ്ങളിലോ പരസ്പര വിരുദ്ധമായി ഒന്നും തന്നെ കാണാൻ സാധ്യമല്ല എന്നതാണ് ഖുർആനിൻ്റെ മറ്റൊരു പ്രത്യേകത. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയാണ് ഈ ഖുർആനിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളുൻ. തീർച്ചയായും നാമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെയാണ് അതിന് സംരക്ഷണം ഒരുക്കുന്നത് എന്ന ഖുർആനിൻ്റെ വചനം. അത് ഖിയാമത്ത് നാൾ വരെ, അവസാനം നാൾ വരെ നിലനിൽക്കുമെന്ന ഒരു പ്രഖ്യാപനമാണ്. 16,400 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും അതിൻ്റെ വചനങ്ങൾക്കോ ആശയങ്ങൾക്കോ ഒരു പോറലു വേൽക്കാതെ സുരക്ഷിതമായി നിലകൊള്ളുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായി മനസ്സിലാക്കേണ്ടത്. കാരണം അത് മാറ്റമില്ലാത്ത വിധം, അത് പ്രിൻ്റിങ് മാത്രമല്ല, ദശലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സുകളിൽ അത് മനഃപ്പാഠമായി സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും അത് തകർക്കാനോ നശിപ്പിക്കാനോ ഒരു കാലത്തും സാധ്യമല്ല എന്ന ഒരു പ്രഖ്യാപനം അതിൻ്റെ ആശയങ്ങളിൽ കാണാൻ സാധിക്കും. ഇത്രയും അജയ്യമായി നിൽക്കുന്ന ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളും അതുപോലെ പ്രായോഗിക ജീവിത മാർഗങ്ങളുമെല്ലാം അത് മനുഷ്യന് ഉപയുക്തമാണ്, തീർച്ചയായും അത് സ്വീകരിക്കാവുന്നതാണ്. അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ വചനങ്ങളാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ചേർന്നത് മുജീബ് ഒട്ടുമൽ.

0: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പ്രവാചക വചനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ കേൾവി സാധ്യമാക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ ഇനി കേൾക്കുന്നത്.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിൽ പതിവ് പോലെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി, അദ്ദേഹത്തിൻ്റെ സംസാരം പരദൂഷണം പറഞ്ഞവരുടെ ദുർഗന്ധം തിരിച്ചറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നോക്കൂ, കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ, വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അൻ ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹുമാ قال كنا مع النبي صلى الله عليه وسلم فارتفعت ريح جيفة منتنة فقال رسول الله صلى الله عليه وسلم أتدرون ما هذه الريح هذه الريح الذين يغتابون المؤمنين പ്രിയ ശ്രോതാക്കളെ, ഇമാം അഹമ്മദ് തൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഷുഐബുൽ അർണാഊത് റഹിമഹുല്ലാ എടുത്തു നൽകിയിട്ടുള്ള, അതേപോലെ തന്നെ അദബുൽ മുഫ്രദിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. ഹസൻ എന്ന ദർജയാണ് പണ്ഡിതന്മാർ ഈ ഹദീസിന് നൽകിയിട്ടുള്ളത്. ഹദീസ് നിവേദനം ചെയ്യുന്നത് ജാബിർ ബിൻ അബ്ദില്ല ബിൻ അമർ ബിൻ ഹറാം അൽ അൻസാരി റളിയല്ലാഹുഅൻഹു ആണ്. ജാബിർ റളിയല്ലാഹുവിൻ്റെ മുഴുവൻ പേരാണത്. പിതാവ് അബ്ദുല്ലാഹ് ബിൻ അമർ റളിയല്ലാഹുഅൻഹു, പിതാവും സഹാബിയാണ്, പ്രഗത്ഭനായ സഹാബിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. ഉഹദിദ്ദത്തിൽ വധിക്കപ്പെട്ട ഷഹീദായ വ്യക്തിയാണ് ജാബിർ റളിയല്ലാഹുവിൻ്റെ പിതാവ് അബ്ദുല്ലാഹ് ബിൻ അമർ ബിൻ ഹറാം റളിയല്ലാഹുഅൻഹു. ജാബിർ റളിയല്ലാഹുഅൻഹു ജനിക്കുന്നത് ഹിജറക്ക് മുമ്പ് 16-ലാണ്. മരണപ്പെടുന്നത് ഹിജറ 78-ൽ മദീനയിൽ വെച്ചാണ്. പ്രഗത്ഭനായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അനവധി യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ബൈഅത്തുർ റിദ്വാനിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിലെ 176-ാമത്തെ വചനം, കലാലയുമായി ബന്ധപ്പെട്ട വചനം അദ്ദേഹത്തിൻ്റെ വിഷയത്തിലാണ് അവതരിച്ചത് എന്നും കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് കുന്ന ഞങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരുന്നു. ഒരു റിപ്പോർട്ടിൽ ഫീ സഫരിൻ എന്നുകൂടിയുണ്ട്, ഒരു യാത്രയിലായിരുന്നു എന്നും കാണാം. അദ്ദേഹം പറയുന്നു ഫർത്തഫഅത് റീഹു ജീഫത്തിൻ മുൻതിനത്തിൻ, ഞങ്ങളങ്ങനെ യാത്ര പോകുമ്പോൾ പെട്ടെന്ന് ഫർത്തഫഅത്ത്, യാത്ര പുറപ്പെട്ടപ്പോൾ ഫർത്തഫഅത്ത് ഉയരുകയുണ്ടായി, അനുഭവിക്കുകയുണ്ടായി. എന്ത്? റീഹു ജീഫത്തിൻ മുൻതിനത്തിൻ, അങ്ങേയറ്റത്തെ ദുഷിച്ച് നാറുന്ന ഒരു ദുർഗന്ധം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്നാണ്. റീഹു ജീഫത്ത്, ജീഫത്ത് പറഞ്ഞാൽ ശവത്തിനാണല്ലോ പറയാം, ചീഞ്ഞു നാറുന്ന മൃതശരീരത്തിനാണ് ജീഫത്ത് എന്ന് പറയാം. അതിൻ്റെ മണമാണ് ഉയർന്നു വന്നത്. മുൻതിനത്തിൻ എന്നുകൂടിയുണ്ട്, അങ്ങേയറ്റം ദുർവാസനയുള്ള എന്നാണ് അർത്ഥം. അങ്ങേയറ്റം ദുർവാസനയുള്ള ഒരു എന്തോ ഒരു നാറുന്ന മൃതശരീരത്തിൻ്റെ വല്ലാത്ത ദുർഗന്ധം അവിടെയാകെ പരന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, അതദ്റൂന മാ ഹാദിഹി, എന്താണ് ഈ ഗന്ധമെന്ന്, ഈ ദുർഗന്ധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഗന്ധമുണ്ടല്ലോ, ഈ ദുർവാസനയുണ്ടല്ലോ, ഈ ദുർഗന്ധമുണ്ടല്ലോ, സഹിക്കാനാവാത്ത ഈ നാറ്റം, അത് മുഅ്മിനീങ്ങളെ പരദൂഷണം പറഞ്ഞവരുടേതാണ്. അല്ലദീന യഗ്താബൂനൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ അവരുടെ അഭാവത്തിൽ ദൂഷണം പറഞ്ഞു നടന്നവരുടെ, അവരുടെ ഗന്ധമാണ് ഏറ്റവും വൃത്തികെട്ട ദുർഗന്ധമായി നിങ്ങൾക്ക് അനുഭവിച്ചത് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ ഓർമ്മപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നേരിട്ട് അനുഭവിച്ച ഒരു കാര്യമാണ്. ഒരുപക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവർക്ക് കാണിച്ചു കൊടുത്ത മുഅ്ജിസത്താവാം, അല്ലെങ്കിൽ അതല്ലാതെ തന്നെ നേർക്കുനേരെ സംഭവിച്ചതാവാം. ഏതായിരുന്നാലും വിശ്വാസികളേക്ക്, വിശ്വാസികളെപ്പറ്റി ഗൈബത്ത് പറഞ്ഞു നടന്നവർ, പ്രത്യേകിച്ചും അന്നുണ്ടായിരുന്ന മുനാഫിക്കുകളുടെയാണ് എന്നും വിശദീകരണങ്ങളുണ്ട്. വിശ്വാസികളെക്കുറിച്ച് അവരുടെ അഭാവത്തിൽ പരദൂഷണം പറഞ്ഞു നടന്നിരുന്ന കപട വിശ്വാസികൾ, വല്ലാത്ത ശല്യമായിരുന്നവർ, കിട്ടുന്ന അവസരത്തിലൊക്കെ വിശ്വാസികളെക്കുറിച്ച് മറ്റുള്ളവരോട് ഇല്ലായ്മ പറഞ്ഞ് വിശ്വാസികളെ മാനം കെടുത്തിയിരുന്ന, അവരുടെ ഖുർആൻ പറഞ്ഞതുപോലെ പച്ചമാംസം കൊത്തി വലിച്ചിരുന്ന ഒരുപാട് ആളുകൾ മദീനയിലുണ്ടായിരുന്നു. അതിലേറ്റവും പ്രഗത്ഭരായിരുന്നു കപട വിശ്വാസികൾ. അവരെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് വിശദീകരണമുണ്ട്. ആരായിരുന്നാലും ഒരു മുഅ്മിനെ ഒരു മുഅ്മിനെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാൽ, ഉള്ളതാണെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പറഞ്ഞാൽ, അതാണല്ലോ ഗൈബത്ത്. അങ്ങനെ പറഞ്ഞാൽ അത് മഹാ അപരാധമായിട്ട്, വലിയ കുറ്റമായിട്ട്, പാപമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മഹാപാപങ്ങളിലൊന്നായിട്ടാണ് ഒരാളെക്കുറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പറയുക എന്നത്, അഥവാ ഗൈബത്ത്. അപ്പോൾ അത് ഈ ദുനിയാവിലുള്ളവർക്ക് പോലും ദുർഗന്ധമുണ്ടാക്കുന്നതാണ് എന്ന ശക്തമായ താക്കീത് നൽകുമ്പോൾ അത് എത്രമാത്രം ഗൗരവപ്പെട്ടതാണ് എന്ന് ഓരോ വിശ്വാസിയും ഉൾക്കൊള്ളേണ്ടതുണ്ട്. പരദൂഷണം ആസ്വദിക്കുന്നവരും ആ വിഷയത്തിൽ വല്ലാതെ താല്പര്യമുള്ളവരുമാണ് പലരും. അതുകൊണ്ടൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെക്കുറിച്ച് അവരുടെ അഭാവത്തിൽ ദൂഷണം പറയാൻ പാടില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭമുണ്ടെങ്കിൽ അവിടുന്ന് മാറിപ്പോവുക എന്നിടത്തേക്ക് എത്തേണ്ടതുണ്ട് എന്ന സൂറത്തു ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ നൽകിയ ശക്തമായ താക്കീ നമുക്കറിയാം. വലാ യഖ്തബ് ബഅദുക്കും ബഅദ അയുഹിബ്ബു അഹദുക്കും അൻ യക്കുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമൂ എന്ന് അല്ലാഹു പറയുന്നത്. നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത്. നിങ്ങൾ ആരെങ്കിലും തൻ്റെ മരണപ്പെട്ട് കിടക്കുന്ന സഹോദരൻ്റെ ആ ശരീരത്തിൽ നിന്ന് മാംസം കഴിക്കാൻ ഇഷ്ടപ്പെടുമോ, അതുപോലെയാണ് മറ്റൊരുത്തനെ കുറിച്ച് ഗൈബത്ത് പറയുന്നത്, പരദൂഷണം പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പച്ചമാംസം തിന്നുന്നതിന് തുല്യമാണ്. അതതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താനാണ് ഇവിടെ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. മാത്രവുമല്ല തൻ്റെ നന്മകൾ നഷ്ടപ്പെട്ട് ആ നന്മകളൊക്കെ ആരെക്കുറിച്ചാണോ പരദൂഷണം പറഞ്ഞ അവൻ്റെ അക്കൗണ്ടിലേക്ക് പോകും, വകവെച്ചു കൊടുക്കേണ്ടി വരുമെന്ന തിരിച്ചറിവുണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. അത് തീർന്നില്ലെങ്കിൽ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാളുടെ തിന്മകൾ ഇങ്ങോട്ട് ഈ പറഞ്ഞവൻ ഗൈബത്ത് പറഞ്ഞവൻ്റെ അവൻ്റെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബിൻ്റെ വെറുപ്പുണ്ടാകും. മാത്രവുമല്ല നാളെ സുറാത്തിൽ കൊളുത്തിൽ തടയപ്പെടുമെന്നൊക്കെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അഭാവത്തിൽ ദൂഷണം പറയരുത്, ഇഷ്ടമില്ലാത്തത് പറയരുത്. അങ്ങനെ പറയുന്നതിൽ ആവേശം കാണിക്കുന്നവരോട് അകന്നു നിൽക്കാൻ ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോരുത്തരുടെയും അഭിമാനത്തിൻ്റെ വില ഇസ്ലാം എത്രമാത്രം നൽകുന്നു എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കുക, നേർക്കു നേരെയും വേദനിപ്പിക്കാവതല്ല. കുത്തുവാക്കുകൾ പറയുന്നതിനും അപമാനിച്ചും ഇരട്ടപ്പേര് വിളിച്ചുമൊക്കെയുള്ള വാക്കുകൾ, അത് ഇസ്ലാം അതേ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഒരു മുസ്ലിമിന് പാടില്ലാത്ത സംസ്കാരമാണത്. അത് നമ്മുടെ കുടുംബത്തിലും അയൽപ്പക്കങ്ങളിലും എല്ലായിടത്തും പൊതു ഇടങ്ങളിലുമൊക്കെ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അപ്പോൾ നമ്മളിപ്പോൾ തിരുമൊഴികളാണ് ജസ്റ്റിസ് സാറെ നമ്മൾ കേട്ടു കഴിഞ്ഞല്ലേ. അപ്പോൾ തിരുമൊഴികളെക്കുറിച്ച് പറയാൻ കുറേ പതിവ് പോലെ ഉണ്ടാവും. പക്ഷെ ഇന്ന് പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു സെൻസിലെടുക്കുന്ന ഒരാൾക്ക് അപ്പോഴേ ഒന്നെങ്കിൽ അത് ഈ പരദൂഷണം ഹൈബത്ത് അത് എത്രമാത്രം ആ പറഞ്ഞതോടുകൂടി അതിങ്ങനെ നീറിപ്പോകഞ്ഞ് അതിൻ്റെ ദുർഗന്ധം അത് പിന്നെ എവിടെ തീരുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
1: അതെ,
0: ഏതൊക്കെ തലത്തിലത് എത്തും, എത്ര കാലം നമ്മൾ അലട്ടും.
1: വിശുദ്ധ ഖുർആൻ തന്നെ എടുത്ത് പറഞ്ഞ വളരെ പിന്നെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു ഉപമയാണല്ലോ അവിടെ കൊടുത്തിട്ടുള്ളത്.
0: അപ്പം അതിനെ പ്രവാചകന്റെ വചനത്തിലൂടെ വളരെ കൃത്യമായി നമ്മളെ ബോധിപ്പിച്ചിരിക്കുകയാണ്. കെ വി മുഹമ്മദ് അലി അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തും റഹ്മത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് പോവാം.

0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ബക്കറയിലെ 55-56 വചനങ്ങൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് സഹൽ അരിപ്ര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറെ പ്രിയമുള്ള വിശ്വാസി വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളും അതിലൂടെ അള്ളാഹുവിൻ്റെ വചനങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഓരോ ഹർഫുകൾക്കും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, നമ്മൾ ഓതുമ്പോൾ, നോക്കുമ്പോൾ 10 കൂലി അല്ലേ? ഓരോ ഹർഫിന് 10 ഹസനാത്ത് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ ഒരു പുണ്യപ്രവർത്തനം തന്നെയാണ്. ആ രൂപത്തിൽ ഖുർആൻ പഠിക്കുന്നവർക്കുള്ള പുണ്യം മനസ്സിലാക്കുമ്പോൾ അത് എമ്പാടും ലഭിക്കുന്ന ഒരു വലിയ സൽപ്രവർത്തനമാണ്. അള്ളാഹു ആ രൂപത്തിൽ തന്നെ ഈ ഒരു സംരംഭത്തെ സ്വീകരിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ്. 54 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. 55-56 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഞാൻ ആദ്യം ആ ഭാഗമൊന്ന് ഓതി കേൾപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് ഖുർആൻ എടുത്ത് നോക്കി ശ്രദ്ധിച്ചിരിക്കണമെന്നറിയിക്കുന്നു. أعوذ بالله من الشيطان الرجيم. എല്ലാവരും ആ ഭാഗം നിങ്ങളുടെ കയ്യിൽ ഖുർആൻ പിടിച്ച് ആ ഭാഗം ആയത്തുകൾ നോക്കി ശ്രദ്ധിച്ച് അതിൻ്റെ കൂടെ നിങ്ങളെ മനസ്സിൽ ഓതാൻ ശ്രദ്ധിക്കണം. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً لَن نُؤْمِنَ لَكَ حَتَّى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون. ഓദിയ ആ ഭാഗം ഒന്നുകൂടെ പാരായണം ചെയ്യാം. ജീവിതത്തിലെ മനസ്സിലാക്കേണ്ട ചില തിലാവത്തിൻ്റെ നിയമങ്ങൾ കൂടെ അതിൻ്റെ കൂടെ പറയാം. നോക്കൂ നിങ്ങൾ. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنْظُرُونَ ثُمَّ بَعَثْنَاكُمْ مِنْ بَعْدِ مَوْتِكُمْ لَعَلَّكُمْ تَشْكُرُونَ. 55-ാമത്തെ ആയത്തിൽ وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً ഇദ്ഗാമം ബിഗുന്ന അല്ലേ? സാക്കിനായ നൂനിൻ്റെ ശേഷം നൂന് വന്നു, അപ്പോൾ മണിച്ചുകൊണ്ട് ഓതണം. لَن نُؤْمِنَ لَكَ نُؤْمِنَ എന്ന് പറയില്ല, نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً എന്ന് പറയില്ല, نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ إِخْفَاءً بِغُنْيَةٍ മണിച്ച് മറച്ചോദണം. فَأَخَذَتْكُمُ الصَّاعِقَةُ സ്വാദാണ്, صَاعِقَةٌ عَيْنٌ قَاف മൂന്ന് അക്ഷരം, صَاد عَيْن قَاف. فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنْظُرُونَ وَأَنْتُمْ إِخْفَاءٌ بِغُنْيَةٍ تَنْظُرُونَ അവിടെയും إِخْفَاءٌ بِغُنْيَةٍ മണിച്ച് വ്യക്തമാക്കി ഓതണം. 56-ാമത്തെ ആയത്ത് നോക്കൂ. ثُمَّ بَعَثْنَاكُمْ مِنْ بَعْدِ مَوْتِكُمْ لَعَلَّكُمْ تَشْكُرُونَ. ബഅഥ്നാകും എന്നോതരുത്. ബഅഥ്നാകും സ സുകൂൻ വരുമ്പോൾ ഹറഫുൽ ഖലഖത്തിൻ്റെ ഹറഫല്ലല്ലോ. അപ്പോൾ ബഅഥ്നാകും മിം ബഅദി ഇഖ്ലാബാണ്, മിം ബഅദി മൗതികും ലഅല്ലകും തഷ്കുറൂൻ, തഷ്കുറൂൻ അന്നലക്ക്. അപ്പോൾ തിലാവചന നിയമങ്ങൾ പാലിച്ചു കൊണ്ടുവന്ന ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞ ആ ചരിത്രങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പ് സൂചിപ്പിച്ചത് ഇസ്രായേലിൽപ്പെട്ട ആളുകൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചത് കാരണം അവർക്ക് അള്ളാഹു അവരോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങാനും അള്ളാഹു പശ്ചാത്തപിച്ചവൻ്റെ പശ്ചാത്തപം സ്വീകരിക്കാൻ സന്തോഷത്തോടുകൂടി കാത്തിരിക്കുന്നവനാണ് എന്ന പ്രവാചക വചനങ്ങളും തവ്വാബ് അത്തവ്വാബ് ഏറ്റവും കൂടുതൽ പശ്ചാത്തപം സ്വീകരിക്കുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമവും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ രൂപത്തിൽ അവർക്ക് അള്ളാഹു മാപ്പ് നൽകിയിട്ടുണ്ട് എന്ന കാര്യവും സൂചിപ്പിച്ച ശേഷം അള്ളാഹു പറയുന്നത് 55-ാമത്തെ വചനം നോക്കൂ. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً وَإِذْ قُلْتُمْ നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ മൂസ, മൂസ, മൂസ, لَن نُؤْمِنَ لَكَ, لَن نُؤْمِنَ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ലക്ക നിന്നെ അല്ലേ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഹത്താ നറ അല്ലാഹ ജഹ്റതൻ, ഹത്താ വരെ അല്ലേ വരേക്കും, നറ റാ കണ്ടു, നറ ഞങ്ങൾ കാണുന്നത് വരെ, അല്ലാഹ അല്ലാഹുവിനെ, ഹത്താ നറ അല്ലാഹ അല്ലേ അല്ലാഹുവിനെ കാണുന്നത് വരെ, ജഹ്റതൻ എങ്ങനെ കാണണം, ജഹ്റതൻ പ്രത്യക്ഷത്തിൽ, പരസ്യമായി പ്രത്യക്ഷത്തിൽ അള്ളാഹുവിനെ നേർക്കുനേരെ ഞങ്ങൾ കാണുന്നത് വരെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല മൂസ എന്ന് മൂസാ നബിയുടെ ജനത പറയണം. ഫഅഖദത്കും, അപ്പോ അഖദത്കും നിങ്ങളെ പിടികൂടി, അസ്വാഇഖത്തു സ്വാഇഖത്തിനെ ഇടിത്തി, ഘോരമായ ഇടിനാദം, സ്വാഇഖത്ത് ഇടിത്തി നിങ്ങളെ പിടികൂടി, വ അൻതും നിങ്ങളായി ആയിരിക്കെ, തന്നുറൂന നളറണ നോക്കി അല്ലേ, വത്ത അൻതും തന്നുറൂന നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ, നിങ്ങൾ നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ നോക്കിക്കൊണ്ടിരിക്കെ കണ്ടുകൊണ്ടിരിക്കെ തന്നെ നിങ്ങൾക്ക് ഇടുത്തി പിടിപെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ആയത്തിൻ്റെ അർത്ഥം ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. വ ഇദ് ഖുൽതും നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കണം. യാ മൂസ, മൂസ, ലൻ നുമിന ലക ഹത്താ നറ അല്ലാഹ ജഹ്റതൻ, അല്ലാഹുവിനെ ഞങ്ങൾക്ക് അല്ലേ പ്രത്യക്ഷത്തിൽ അള്ളാഹുവിനെ കാണുന്നതുവരെ ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുകയില്ല, വിശ്വസിക്കുകയേ ഇല്ല. ഫ അഖദത്കുമുസ്സ്വാഇഖ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് ഇടുത്തി ബാധിച്ചു, ഇടുത്തി പിടിപെട്ടു, പിടികൂടി, വ അൻതും തന്നുറൂൻ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ ഇസ്രായേലിൽ പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആരാധിച്ച ശേഷം അതിനെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കാനും ഒഴിവുകഴിവ് പറയാനും വേണ്ടി ഇസ്രായേലിൽ നിന്ന് നല്ലവരായ 70 തിരഞ്ഞെടുക്കപ്പെട്ട 70 ആളുകളെ, 70 പേരെ മൂസാ അലൈഹി സ്വലാം തിരഞ്ഞെടുത്ത് അവരും കൂട്ടി സീനാ പർവ്വതത്തിലേക്ക് പോയ സന്ദർഭം അവരാണ് പറഞ്ഞത്, ആ 70 ആളുകളിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞത് എന്ത്, അള്ളാഹുവിനെ ഞങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാതെ ഞങ്ങൾ താങ്കളെ വിശ്വസിക്കൂല. ഖുർആൻ മുഫസ്സിറുകൾ പലരും ഈ നിലക്കാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. മൂസാ അലൈഹി സ്വലാമിനോട് 40 ദിവസം നിശ്ചയിച്ചതും അദ്ദേഹം സീനാ പർവ്വതത്തിൽ ചെന്നതും അള്ളാഹു അദ്ദേഹത്തോട് സംസാരിച്ചതും തൗറാത്തുമായി മടങ്ങിയതും മടങ്ങി വന്നപ്പോൾ ജനങ്ങൾ പശുക്കുട്ടി ആരാധിച്ചതറിഞ്ഞ് ദേഷ്യത്തോടുകൂടി തൗറാത്തിൻ്റെ പലകൾ നിലത്തിട്ടതും ഹാറൂൻ അലൈഹി സ്വലാമിനോട് അവർ ആ ജനത പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കയർത്ത് പറഞ്ഞതുമെല്ലാം പറഞ്ഞ ശേഷം സൂറത്തുൽ ആറാഫിൽ പറയുന്നത് കാണാം. വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാതിന, നമ്മുടെ നിശ്ചയ സമയത്തേക്ക് വേണ്ടി മൂസ തൻ്റെ ജനതയിൽ നിന്ന് 70 പുരുഷന്മാരെ തിരഞ്ഞെടുത്തു. ഫലമ്മാ അഖദത്ഹുമുർ റജ്ഫതു, അവർക്കൊരു പ്രകമ്പനം, ഒരു കിടുക്കം, ഒരു വിറപ്പിക്കൽ, ഒരു കമ്പനം പിടിപെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, قال ربي لو شئت أهلكتهم من قبل وإياي അല്ലേ, റബ്ബെ നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെയും എന്നെ തന്നെയും മുമ്പേ നിനക്ക് നശിപ്പിക്കാമായിരുന്നു. അതുഹ്ലിക്കുന ബിമാ ഫഅല സുഫഹാഉ മിന്ന, ഞങ്ങളിൽ നിന്നുള്ള ഭോഷന്മാർ പ്രവർത്തിച്ചത് നിമിത്തം നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? അല്ലേ, ഇൻഹിയ ഇല്ലാ ഫിത്നതുക, അത് നിന്റെ പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് സൂറത്തുൽ ആറാഫിലെ 155-ാമത്തെ ആയത്തിൽ കാണാം. അപ്പോൾ പിന്നെ അള്ളാഹുവിനെ പ്രത്യക്ഷത്തിൽ കാണാതെ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല, താങ്കളോട് അള്ളാഹു സംസാരിച്ചുവെന്നും മറ്റും താങ്കൾ പറയുന്നത് ഞങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ അവനെ ഞങ്ങൾ നേരിൽ കാണുക, അള്ളാഹിനെ നേരിൽ ഞങ്ങൾക്ക് കാണുക തന്നെ വേണം എന്നാവശ്യപ്പെട്ടത് ഇസ്രായേൽ ജനത മുഴുവനായിരുന്നില്ല, മേൽ പറഞ്ഞ 70 പേരോ അല്ലെങ്കിൽ ചിലർ പറയുന്നത് പോലെ വേറെ കുറച്ച് ആൾക്കാരോ മാത്രമായിരുന്നു. അവരാ ജനതയിൽ നല്ലവരും അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായിരുന്നു ആയിരുന്നതുകൊണ്ട് അവർ പറഞ്ഞു എന്ന് മൊത്തത്തിൽ പ്രസ്താവിച്ചതാണ്. ഏതായാലും ഈ ആവശ്യം ആ അവസരത്തിൽ പ്രത്യേകിച്ചും തനി എന്താണ് ഭോഷത്തരവും മൗഢ്യവും ധിക്കാരവും നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയായി ഇടുത്തി ഇറക്കി, ഇടുത്തി ബാധിച്ചു. സ്വായക്കത്ത് ഇടുത്തി എന്നാണ്, ഇടുത്തി ബാധിച്ചു. അവരതിൽ പിന്നെ മൃദുയടയുകയും ചെയ്തു. ആറാഫ് സൂറത്തിലെ വചനത്തിൽ കണ്ടതുപോലെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് സങ്കടപ്പെട്ട് അള്ളാഹു അവരെ ജീവിപ്പിച്ചു കൊടുത്തു. ഇതിൻ്റെ പേരിൽ ആ സമുദായം എപ്പോഴും അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ എഴുത്തി ബാധിച്ചത് നിമിത്തം അവർ മരണപ്പെട്ടിട്ടില്ല. സുമ്മ അല്ലേ, ശേഷം അള്ളാഹു പറയുന്നുണ്ടല്ലോ അടുത്ത ആയത്തിൽ നോക്കൂ, 56-ാമത്തെ ആയത്ത്, സുമ്മ ബഅസ്നാകും മിം ബഅദി മൗതികും ലഅല്ലകും തഷ്കുറൂൻ. സുമ്മ ബഅസ്നാകും, സുമ്മ പിന്നെ, ഉയർത്തെഴുന്നേൽപ്പിച്ചു, എഴുന്നേൽപ്പിച്ചു എന്നാണ്. സുമ്മ ബഅസ്നാകും, പിന്നീട് നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു. മിം ബഅദി മൗതികും, നിങ്ങളുടെ മരണശേഷം. ലഅല്ലകും തഷ്കുറൂൻ, ശുക്ർ, ശക്കറ യഷ്കുർ, നന്ദി കാണിക്കുക. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുവാൻ വേണ്ടി. അപ്പോൾ ഇസ്രായേലിയർ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആഴ്ച ശേഷം അവിടെ ഖേദം പ്രകടിപ്പിക്കാനും ഒഴിവ് കഴിവ് പറയാനൊക്കെ ഇസ്രായേലിൽ കുറച്ച് നല്ലവരായ 70 ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ട് സീനാ പർവ്വതത്തിലേക്ക് പോയ സന്ദർഭവുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില ആയത്തുകളാണ്. അപ്പോൾ ആ എടുത്തി ബാധിച്ചത് നിമിത്തം അവർ മരണപ്പെട്ടിട്ടില്ല. സുമ്മ വഴസനാക്കും മിം ബാധി മൗതിക്കും, അല്ലേ, പിന്നെ നിങ്ങളുടെ മരണശേഷം നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു എന്ന വാക്യത്തിൻ്റെ അർത്ഥം മരണതുല്യമായ ബോധശയോ അതേപോലെ മറ്റെന്തോ ഉണ്ടായ ശേഷം അതിൽ നിന്ന് ആശ്വാസം നൽകി എന്നാണ് ചില മുഫസികൾ പറയുന്നത്. വൻതും തന്നൂറൂന എന്നുണ്ടല്ലോ, അല്ലെ, നിങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കേ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കേ എന്ന വാക്ക് ഇതിന് തെളിവായിട്ട് ചില മുഫസികൾ പറയുന്നുണ്ട്. ഫ അഹദത്തുക്കും സ്വാഴക്കത്തു, ഇടുത്തി ബാധിച്ചു, ഇടുത്തി പിടിപെട്ടു, നിങ്ങൾ ഇടുത്തി പിടികൂടി എന്ന് പറഞ്ഞതുകൊണ്ട് അവർ മരണപ്പെട്ടുവെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയൂല എന്നും ഒക്കെ പറയുന്നുണ്ട്. നിമ്പാഴിമൗതിക്കും, നിങ്ങളുടെ മരണത്തിന് ശേഷം എന്ന് അള്ളാഹു വ്യക്തമാക്കിയ സ്ഥിതിക്ക് അവരെ മരണമാണോ ബാധിച്ചത് അതല്ല ബോധക്ഷയമാണോ ബാധിച്ചത് എന്ന് പിന്നെ രണ്ട് നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ കാണാം. മരണമല്ല ബോധക്ഷയമോ മറ്റോ ആണ് ബാധിച്ചതെന്ന് പറയുവാനോ ആർക്കും ഉറപ്പിച്ച് പറഞ്ഞുകൂടാ. നിങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുക എന്ന വാക്കിൻ്റെ അതിൻ്റെ ഉദ്ദേശം താല്പര്യം എന്താണെന്ന് പിന്നീട് അത് ആലോചിക്കാനുള്ളതാണ്. അപ്പോൾ ഇടുത്തി മൂലം അവർ മരണപ്പെട്ടു എങ്കിൽ അവർ അതെങ്ങനെ നോക്കിക്കാണും എന്നവർ ചോദിക്കുന്ന ആ വ്യാഖ്യാത ആ നിലക്ക് വ്യാഖ്യാനിക്കുന്ന ആളുകൾ പിന്നെ പരാമർശിക്കുന്ന ഒരു വ്യാഖ്യാനത്തിലുള്ള വാചകം അങ്ങനെയാണ്. അപ്പോൾ ഇടുത്തി പിടിപെട്ടു എന്നാണ് അള്ളാഹു പറഞ്ഞ വാക്ക്. ഇടുത്തി വരുന്നത് കണ്ണിൽ കാണലും ഒരിക്കലും ഒപ്പം കഴിയില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവരും ഒപ്പം മരണപ്പെടാതെ ചിലർ ആദ്യം മരണമടഞ്ഞതാണെങ്കിൽ മറ്റുള്ളവർ അവർ മരണമടയുന്നത് മരണപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കും. ഏതായാലും മരണശേഷം എന്ന സ്പഷ്ടമായ വാക്യം അള്ളാഹു പറഞ്ഞത് യഥാർത്ഥ മരണം എന്നല്ലാതെ മറ്റൊരു അലങ്കാരാർത്ഥം കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കേ എന്ന വാക്കിന് സന്ദർഭത്തിനകത്തൊരു വ്യാഖ്യാനം നൽകുകയാണ് ശരി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മരണശേഷം ജീവിപ്പിക്കപ്പെട്ടവർക്ക് പിന്നെ അതിനെ തുടർന്ന് മുൻകർമ്മങ്ങളുടെ ഫലമായ രക്ഷാശിക്ഷ അനുഭവപ്പെടുകയല്ലേ വേണ്ടത്? അവർക്ക് പിന്നെ മതശാസനകളും മതത്തിൻ്റെ ശാസനകളും നിയമങ്ങളും ഒന്നും ബാധകമാവില്ല. അപ്പോൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണം നൽകും, അതിനുള്ള ശിക്ഷ പടച്ചറബ് നൽകും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതകാലത്ത് ഞാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായ പ്രവർത്തനങ്ങളെ വളരെ ഗൗരവത്തിൽ നാം കാണേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റബ്ബിൻ്റെ ഇഷ്ടത്തിനെതിരായി നമ്മളൊരു കാര്യം ചെയ്താൽ, ഒരു തിന്മയിലകപ്പെട്ടാൽ അതിനുള്ള ശിക്ഷ, നമ്മൾ പശ്ചാത്തപിക്കാൻ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാതെ മരണപ്പെട്ടു പോയാൽ അതിനുള്ള ശിക്ഷ നമുക്ക് ലഭിക്കേണ്ടി വരും, ആ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഗുണപാഠവും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഫഅൗഹല്ലാഹു ഇലാ മൂസ അന്നഹ ഉലൈ സബഈന മിമ്മൻ ഇത്തഖദു അൽഅജൽ ثم ان الله احياهم فقاموا وعاشوا رجلا ينظر بعضهم الى بعض كيف يحيون ثم بعثناكم من بعد موتكم لعلكم تشكرون الله سبحانه وتعالى موسى عليه الصلاه والسلام ദിവ്യ ബോധനം നൽകിയാണ് ഈ 70 ആളുകൾ, അവരെ പശുക്കൂട്ടിനുണ്ടാക്കിയ ആളുകളിൽപ്പെട്ട 70 ആൾക്കാർ. പിന്നെ അല്ലാഹു അവരെ പിന്നെ എന്ത് ചെയ്തു, ജീവിപ്പിച്ചു. അള്ളാഹു അവരെ എണിപ്പിച്ചവരെ ജീവിപ്പിച്ചു. അവരിൽ ചില ആളുകൾ മറ്റു ചില ആൾക്കാരെ നോക്കി എങ്ങനെയാണ് അവർ ജീവിപ്പിക്കപ്പെട്ടത് എന്നവർ ചിന്തിച്ച് മനസ്സിലാക്കട്ടെ, അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളട്ടെ എന്നൊക്കെ പറയുന്ന തഫ്സീറുകൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആറാഫ് 155-ാമത്തെ ആയത്തിനെ പ്രാവശ്യമുണ്ട് പറയുന്ന വ്യാഖ്യാനങ്ങളിൽ കാണാൻ പറ്റും. എന്തായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് വചനങ്ങൾ, അതിലൊന്ന് പിന്നെ വെല്ലുവിളിക്കാണ്. ഈ ആ പറയുന്ന പടച്ചോനെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് പ്രത്യക്ഷത്തിൽ കാണിച്ചു തരണം, അല്ലെങ്കിൽ ഞങ്ങളൊരിക്കലും ഈ ഈമാൻ ഉൾക്കൊണ്ടവരാവൂല, നീ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറല്ല എന്നൊരു വെല്ലുവിളിയാണ്. അല്ലേ, അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എമ്പാടും അനുഭവിച്ച് അത് നേരിട്ട്, അല്ലേ, അമാനുഷിക ദൃഷ്ടാന്തം ആ കടലിൽ വടി കൊണ്ടടിച്ചത് നേരിട്ട് കണ്ട് മുസാലിമിൻ്റെ കൂടെ രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെട്ടവരായി മറ്റുള്ള ബാക്കിൽ വരുന്ന ഫിറഔനെയും കൂട്ടാളികളെയും മുക്കിക്കൊല്ലുന്നതും നേരിട്ട്, അതൊക്കെ നേരിട്ട് ഇങ്ങനെ കണ്ടറിഞ്ഞ ആൾക്കാർ ഈ നിലക്ക് ആ വെല്ലുവിളി നടത്തുമ്പോൾ അവർക്ക് പടച്ചോ എന്ത് ചെയ്തു, ശിക്ഷ കൊടുത്തു, സ്വായക്കത്ത് എടുത്തി അവരെ പിടികൂടി. അതൊക്കെ അവരിങ്ങനെ അവർ തന്നെ പല ആൾക്കാരും ചില ആൾക്കാരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പിന്നീട് അള്ളാഹു അവരെ പിന്നെ എന്ത് ചെയ്തു, അവർക്ക് ജീവിക്കാനുള്ള അനുമതി നൽകി. അവരെ മരിപ്പിച്ച ശേഷം അവരെ ജീവിപ്പിച്ചു. അള്ളാഹു ആ നൽകിയ ആ സംഭവങ്ങളൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെ, അല്ലേ, കൈഫ യുഹയൗൻ, എങ്ങനെയാണ് അവർ ജീവിപ്പിക്കപ്പെട്ടത്, എന്തൊക്കെയാണ് ഉണ്ടായത്, അവർ പരസ്പരം ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും ശരിക്ക് റബ്ബിന് ആത്മാർത്ഥമായി റബ്ബിനനുസരിച്ച് ധിക്കാരം കാണിക്കാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിച്ച് നന്ദിപൂർവം ശുക്ർ അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്, നിങ്ങൾ നന്ദിയുള്ളവരാകൂ എന്ന അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശവും, ഈ ദുനിയാവിൽ അള്ളാഹു ജീവിക്കാൻ അനുവദിച്ച നമുക്കുള്ള സമയം, നമ്മുടെ ആയുസ് അള്ളാഹുവിൻ്റെ പക്കൽ നന്മ ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ഉള്ള നന്ദിയുള്ള മനസ്സോടുകൂടി അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ഒരു അടിമ എന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ സമയം കണ്ടെത്തേണ്ടതും ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ രൂപത്തിൽ അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ജീവിതത്തിൽ മുഴുക്കെ അള്ളാഹുവിന് ഒരിക്കലും നന്ദികേട് ചെയ്യാതെ, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കാതെ, അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറാൻ നമ്മളൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് റബ്ബ് നമുക്ക് ചെയ്തിരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം, ആരോഗ്യങ്ങൾ, നമ്മുടെ അവയവങ്ങൾ, നമുക്കുള്ള ഇവിടെയുള്ള അനുഭവങ്ങളും അനുഗ്രഹങ്ങളും, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് സൗഭാഗ്യവും അനുഗ്രഹങ്ങളുമൊക്കെ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബിനെ ഓർത്ത് റബ്ബിനെ നന്ദി ചെയ്ത് ജീവിക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തുൽ ബഖറയിലെ 55-56 വചനങ്ങൾ. ക്ലാസ് എടുത്തത് സഹൽ അരിപ്ര.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അസ്ബഹ മിൻകും ആമീനൻ ഫീ സിർബി, മൻ معاف في جسده عنده قوت يوم فكأنما حيزت له الدنيا بأسرها. നിങ്ങൾ ആരെങ്കിലും തൻ്റെ കുടുംബത്തിൽ സമാധാനത്തോടെയും സുരക്ഷിതത്തോടെയും നേരം പുലരുകയും ശരീരത്തിന് ആരോഗ്യമുണ്ടായിരിക്കുകയും അന്നത്തേക്കുള്ള ഭക്ഷണം തൻ്റെ പക്കൽ ഉണ്ടായിരിക്കുകയും ചെയ്താൽ ലോകം മുഴുവൻ അവൻ ഉടമപ്പെടുത്തിയതുപോലെയാണ്. ഈ ഒരു ഹദീസിലൂടെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തരുന്നു. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് അനുഗ്രഹം. ഒന്ന്, മനുഷ്യൻ നിർഭയനായിരിക്കുക. ഖുർആൻ പല സ്ഥലങ്ങളിലും ഈ ഒരു നിഅമത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. വആമനഹും മിൻ ഖൗഫ്, മക്കയിലുണ്ടായിരുന്ന ആളുകൾക്ക് ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകിയില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. മനുഷ്യൻ എത്ര സമ്പത്തുണ്ടായിരുന്നാലും ശരി, എത്ര വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കപ്പെട്ടവനായിരുന്നാലും ശരി, മനസ്സിന് ഒരു സമാധാനവുമില്ലെങ്കിൽ മറ്റുള്ളവ ലഭിച്ചതുകൊണ്ട് എന്ത് അനുഗ്രഹമാണ് അവനുണ്ടായിത്തീരുക, എന്ത് ഉപയോഗമാണ് ഫലമാണ് അവനുണ്ടായിത്തീരുക. ആഭ്യന്തര പ്രശ്നങ്ങളും രാജ്യാന്തര സംഘട്ടനങ്ങളും സമരങ്ങളും സംഘർഷങ്ങളും യുദ്ധങ്ങളും പോരാട്ടങ്ങളും നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ആ നാട്ടിലുള്ള പ്രജകൾക്ക് ജനങ്ങൾക്ക് എങ്ങനെയാണ് സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുക. രണ്ടാമത് പറയുന്നത്, ശാരീരികവും മാനസികവുമായ ആരോഗ്യമുണ്ടാകും. ശക്തമായൊരു തലവേദന വന്നാൽ അവന് അവൻ്റെ ദുർബലത മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ നിർഭയത്വമുണ്ട്, ശാരീരികവും മാനസികവുമായ ആഫിയത്തിലും ആരോഗ്യത്തിലും ക്ഷേമത്തിലും സുഖത്തിലുമാണ് എങ്കിൽ അത് വലിയ അനുഗ്രഹം തന്നെയാണ്. മൂന്നാമത് പറയുന്നത്, ഇന്ദഹു ഖൂത്തു യൗമി, അന്നന്നേക്കുള്ള അന്നം അവൻ്റെ പക്കലുണ്ട്. വലിയ ബാങ്ക് ബാലൻസുകൾ അവൻ്റെ കയ്യിലില്ല, ഉയർന്ന ശമ്പളമുള്ള ജോലി അവനില്ല. എന്നിരുന്നാലും അന്നന്നത്തേക്കുള്ള ഭക്ഷണം സ്വരൂപിക്കുവാനുള്ള തൊഴിലും അവനും അവൻ്റെ കീഴിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ എന്നിവർക്ക് നൽകേണ്ട, പശിയടക്കേണ്ട, വിശപ്പടക്കേണ്ട ഭക്ഷണവും അവനുണ്ട് എങ്കിൽ അവന് ലോകം മുഴുവൻ കീഴടക്കിയവരെ പോലെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനം അനുസരിച്ച് ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ അത്യാർത്ഥിയില്ലാതെ തന്നേക്കാൾ എന്തുകൊണ്ടും മികച്ച ആളുകളോട് അസൂയയില്ലാതെ, വ്യക്തികളും സമൂഹങ്ങളും തമ്മിൽ സമരങ്ങളില്ലാതെ സംഘർഷങ്ങളില്ലാതെ നിർഭയത്വത്തോടുകൂടി ജീവിക്കുക എന്നത് എത്ര വലിയ ഐശ്വര്യമാണ്. പലപ്പോഴും മനുഷ്യൻ ഇത്തരം ഭൗതികമായ ചിന്തകളിൽ മുകളിലുള്ള ആളുകളിലേക്കാണ് നോക്കുക, അപ്പോൾ സമാധാനം നഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉന്നുറു ഇലാ മൻഹു അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് നോക്കുക. വലാ തന്ദുറു ഇലാ മൻഹു ഫൗഖകും, നിങ്ങളെ മുകളിലുള്ള ആളുകളിലേക്ക്, തന്നേക്കാൾ സമ്പത്ത് ലഭിച്ച, തന്നേക്കാൾ നല്ല വീടുള്ള, ഇത്തരത്തിൽ ഭൗതിക സുഖങ്ങൾ ലഭിച്ച ആളുകളിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, എങ്കിലേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. ചുരുക്കത്തിൽ, മാനസികമായ ശാരീരികമായ സുഖത്തോടുകൂടി സംഘർഷങ്ങളില്ലാത്ത, പ്രശ്ന അധിഷ്ഠിതമായ, സംഘർഷകലുഷിതമായ, സമരങ്ങളില്ലാത്ത രൂപത്തിൽ അന്നന്നേക്കുള്ള ഭക്ഷണത്തിന് ആവശ്യമായ ജോലിയുള്ള രൂപത്തിൽ ഒരാൾക്ക് ജീവിക്കുവാൻ സാധിച്ചാൽ അവൻ വലിയ അനുഗ്രഹത്തിലാണ്. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
6: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
1: പീസ് റേഡിയോ. Tune to reality. To reality. To reality. To reality.
7: ദഅൂനി ഉനാജി മൗലൻജലി.
8: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ്. ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റേഡിയോ ആരോഗ്യവിചാരം ആതുര സേവന രംഗത്തെ ഒട്ടേറെ അറിവുകൾ സമ്മാനിക്കുന്ന ആരോഗ്യവിചാരം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി മൂസ പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ല, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സോബിഹി അജ്മാഇൻ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തിൻ്റെ ആധാരം ആണ് അവൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല്ലുകൾ, അതായത് ദന്തം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ദന്തം നമുക്ക് ഭക്ഷണങ്ങൾ ചവച്ചരക്കാനും എല്ലാം വളരെ അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ദന്ത സംരക്ഷണം, അതല്ലെങ്കിൽ പല്ലുകളുടെ സംരക്ഷണം എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ ചർച്ചയിൽ നമ്മുടെ കൂടെ ഇന്ന് സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് ഡോക്ടർ ഹാഫിസ് അഹമ്മദ്, മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിൽ സിറ്റി ഡെൻ്റൽ ക്ലിനിക്കിലെ ഡെൻ്റൽ സർജനാണ് അദ്ദേഹം. ഡോക്ടർ ഹാഫിസ് അഹമ്മദിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, നമുക്ക് ദന്താരോഗ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. ശ്രോതാക്കൾക്ക് വേണ്ടി സാർ അതൊന്ന് പറഞ്ഞു തന്നായി.
2: ദന്താരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ വലിയൊരു, വളരെ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു മേഖലയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പല ആളുകളും അതിൻ്റേതായ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അൽഹംദുലില്ലാ, ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ അതിൽ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒരു ആരോഗ്യ, നമ്മുടെ ഒരു സൗന്ദര്യത്തിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്നത് തീർച്ചയായിട്ടും പല്ലുകൾ തന്നെയാണ്. മുൻപല്ലുകൾക്ക് വളരെ ഏറെ പ്രാധാന്യം അതിലുണ്ട്. അതുപോലെ തന്നെ അണപ്പല്ലുകൾ ഒരു പരിധിവരെ നേരത്തെ പോകുമ്പോൾ എപ്പോഴും നമ്മളെ കവിളൊട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ രൂപത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലുപരി നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖല എന്നുള്ളത് പല്ലുകൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാൾ ആരോഗ്യകരമായി ജീവിക്കുവാൻ വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് കൃത്യമായി ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണം അതിൻ്റെ ശരിയായ രീതിയിൽ ദഹനം നടന്നുകൊണ്ട് അതിൽ നിന്ന് കിട്ടേണ്ട എനർജി അല്ലെങ്കിൽ ഊർജം കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും തുടക്കം എന്നുള്ളത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഏറ്റവും തുടക്കം എന്നുള്ളത് നമ്മൾ എന്താണ്, ചവച്ചരച്ച്, വായിൽ വെക്കുന്ന ഭക്ഷണം ചവച്ചരച്ച് അതൊരു പേസ്റ്റ് രൂപത്തിലാവുകയും നമ്മുടെ വായിലെ നാവും അതുപോലെ തന്നെ ഉമിനീരുകളൊക്കെ കൂടി അതൊരു പ്രത്യേക ബോൾ രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ